0: ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ചികിത്സ എടുക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് വരുന്നത് എപ്പോഴാണ്? അല്ലെ, ഇത് ഇപ്പോൾ തുടക്കത്തിൽ ഒരാളത് നമുക്ക് കണ്ടെത്തി, ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് ഈ ഒരു ഈ ചികിത്സയിലേക്ക് പോകണോ, അതോ ആ സമയത്ത് നേരത്തെ നമുക്ക് സൂചിപ്പിച്ച പറഞ്ഞ പോലെ തന്നെ ഇൻറ്റേർണൽ മെഡിസിൻ, ഗുളികകളോ അല്ലെങ്കിൽ മറ്റു മരുന്നുകളോ കഴിച്ച് ഇത് ഭേദമാകാനുള്ള സാധ്യത ഉണ്ടോ, എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മൾ ഈ ഒരു ചികിത്സയിലേക്ക് നമ്മൾ വരേണ്ടത് എന്ന് പറയാം?
1: അതെ, പ്രാഥമികമായിട്ട് നമ്മൾ ഇതേപോലെ സിംപ്റ്റംസ് കണ്ടുവരികയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സ്കാനിംഗ് ആണ്. അത് രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യണം, പ്രിലിമിനറി ആയിട്ട് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്കറിയാൻ പറ്റും ഗർഭാശയ മുഴകൾ കാരണമാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണമാണോ ഈ ആർത്തവസമയത്തുള്ളതും മറ്റ് ബുദ്ധിമുട്ടുകളെല്ലാം ഉള്ളതെന്ന് കാരണം കിട്ടുന്നത്. പിന്നെ അതിനുശേഷം നമുക്കൊരു MRI സ്കാനിങ് നിർബന്ധമായിട്ടും ചെയ്യണം. ഈ ഗർഭാശയ മുഴകളാണെങ്കിൽ തന്നെ നമുക്കതൊരു ഏത് രീതിയിലുള്ളതാണ്, അതിൻ്റെ സൈസ് എത്രയാണ്, അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, എത്രത്തോളം രക്തസപ്ലൈ അതിന് കിട്ടുന്നുണ്ട് എന്നുള്ളതെല്ലാം അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു MRI സ്കാനിങ് നിർദ്ദേശിക്കുന്നത്. അതെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതെല്ലാം ചെയ്തു. പിന്നെ നമ്മൾ ഫോളോ അപ്പിൽ, അതായത് ഒരു കുറച്ച് കാലം കഴിഞ്ഞ് വീണ്ടും ചെയ്യുകയാണ്. അപ്പോൾ അതിലൊരു ഇൻ്റർവെൽ, അതായത് ഒരു സമയത്തിനുള്ളിൽ അതിൻ്റെ വലിപ്പം കൂടി വരികയാണ് അല്ലെങ്കിൽ സിംപ്റ്റംസ് ഇതേപോലെ മരുന്ന് കഴിച്ചിട്ട് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, അതേപോലെ അല്ലെങ്കിൽ ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള സ്ത്രീകൾ, ഇവരിലെല്ലാം നമുക്ക് ഈ ഒരു യൂട്രൈൻ ഫൈബ്രോ എംബോളൈസേഷൻ ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ്
0: അവർക്ക് ഈ ചികിത്സ.
1: അതെ.
0: ഓക്കെ. സ്വാഭാവികമായിട്ടും നമ്മളെ ശ്രോതാക്കൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന ഈ പ്രക്രിയ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സർജറി പിന്നെ അവർക്ക് നേരത്തെ എല്ലാവർക്കും അറിയുന്ന ഒരു സിസ്റ്റമാണ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന ഈ ഒരു പ്രക്രിയ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വിശദീകരിക്കാം.
1: അതെ, ഇത് ഒരു മെയിനായിട്ടൊരു ഡേ കെയർ, അതല്ലെങ്കിൽ വളരെ മിനിമം ഹോസ്പിറ്റലൈസേഷൻ, അതായത് ഒരു ദിവസത്തെയോ മാക്സിമം ഒന്നോ രണ്ടോ ദിവസത്തെ ഹോസ്പിറ്റലൈസേഷൻ കൊണ്ട് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ് ഓപ്ഷനാണ്. അത് വളരെ മിനിമലി ഇൻവേസീവാണ്. മിനിമലി ഇൻവേസീവ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ കാര്യമായിട്ടുള്ള മുറിവുകളോ പാടുകളോ തുന്നലുകളോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. വയറ് നമ്മൾ തുറക്കുന്നില്ല. കയ്യിലെയോ കാലിലെയോ, ഒരു 90% കയ്യിലൂടെയാണ് നമ്മളിത് ചെയ്യാറ്. കയ്യിലൊരു ആൻജിയോഗ്രാം ചെയ്യുന്നത് പോലെ ഒരു ചെറിയ സൂചി അല്ലെങ്കിൽ ഒരു ഷീത്ത് കടത്തിവിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു ട്യൂബ് കടത്തിവിട്ട് ഈ യൂട്രൈൻ ആർട്ടറികൾ, അതായത് ഗർഭാശയത്തിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കോലുകളെ വളരെ സ്പെസിഫിക്കായിട്ട് നമ്മൾ കാനലേറ്റ് ചെയ്യുന്നു. ഇതിനുശേഷം ചെറിയ കണികകൾ, പോളിവിനൈൽ ആൽക്കഹോൾ, എംബോസ്ഫിയർ എന്നൊക്കെ പറയുന്ന കണികകൾ ഉപയോഗിച്ച് ഇതിൻ്റെ രക്തക്കോയിലുകളെ നമ്മൾ അടച്ചു കളയുകയാണ് ചെയ്യുക. ഈ രക്തസപ്ലൈ നമ്മൾ അടച്ചു കളയുന്നത് മൂലം അതിന് ഓക്സിജനും വേണ്ട ബ്ലഡിലുള്ള ന്യൂട്രിയൻസും ഒന്നും കിട്ടാതെ ഈ ഗർഭാശയ മുഴകൾ കാലക്രമേണ ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ അത് ചുരുങ്ങി ചെറുതായി ഇല്ലാതായി പോകുന്നു. അപ്പോൾ മുഴുവനായിട്ട് ആ ഫൈബ്രോയിഡിനെ എടുത്തു കളയുന്നില്ല, പക്ഷേ അതിനെ ഒരു ചുരുക്കി ഒരു സ്കാറ് പോലെയാക്കി യൂട്രസിനുള്ളിൽ തന്നെ നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്.
0: പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കയ്യിലെ നരമ്പിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്.
1: അതെ അതെ.
0: കൂടുതലും കയ്യിലെ നരമ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വളരെ ചെറിയ രീതിയിൽ, അതായത് വേദനേൻ്റെ ഒരു കാര്യം പറയണ വേണ്ട. അതുപോലെ എനിക്ക് തോന്നുന്നു സാറ് സൂചിപ്പിച്ച പോലെ തന്നെ അനസ്തേഷ്യന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ കൂടാതെ ഈ സ്ത്രീയിലെ ഗർഭപാത്രത്തിനെ നമ്മൾ അവിടെ തന്നെ നിലനിർത്തുന്നുണ്ട്.
1: അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഭാവിയിൽ ഗർഭം ധരിക്കാനും അവർക്ക് ആർത്തവം നോർമൽ ആയിട്ടുള്ള എങ്ങനെ രീതിയിലാണോ വരേണ്ടത് ആ രീതിയിൽ നമ്മളത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ നമുക്ക്
0: ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇനി സംശയം, മറ്റൊരു സംശയം വരിക, സാധാരണ അത് കേൾക്കുന്ന സമയത്ത് ശസ്ത്രക്രിയ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയും അല്ലെങ്കിൽ നമ്മുടെ സർജറിയും ഈ ഒരു ഫൈബ്രോയിഡ് എംബോളൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന രോഗിക്ക് എന്താണ് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുക എന്നുള്ളത്?
1: അതെ, നമുക്ക് ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു മെയിൻലി ഒരു ഡേ കെയർ പ്രൊസീജിയറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് പേഷ്യൻ്റ് രാവിലെ വരികയാണെങ്കിൽ അന്നേ ദിവസം ചെയ്ത് വേദനയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി പോകാനും, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം കടന്ന് നെക്സ്റ്റ് ഡേ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി പോകാനും സാധിക്കും. ഇതിന് നമുക്ക് കാര്യമായിട്ട് അനസ്തീഷ്യോ അല്ലെങ്കിൽ നട്ടലിനുള്ള ഇഞ്ചെക്ഷനോ മയക്കലിൻ്റെയോ ആവശ്യമായിട്ട് വരുന്നില്ല. ചെയ്ത് കഴിഞ്ഞ് 1-2 മണിക്കൂറിനുള്ളിൽ പേഷ്യന് നടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. അത് കഴിഞ്ഞ് വളരെ കുറഞ്ഞ ദിവസത്തെ റെസ്റ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ദൈനംദിന കാര്യങ്ങളിലേക്കും ജോലികളിലേക്കും പേഷ്യന് പ്രവേശിക്കാനായിട്ട് സാധിക്കും. പിന്നെ വയറിലോ ആടിവയറ്റിലോ കാര്യമായിട്ട് തുന്നലോ മുറിവോ പാടുകളോ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല. അപ്പോൾ സർജറി കഴിഞ്ഞാലുള്ള റെസ്റ്റ് പോലത്തെ ആവശ്യങ്ങൾ വളരെ കുറവാണ് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ ചെയ്യുകയാണെങ്കിൽ.
0: ഓക്കെ. അപ്പോൾ ധാരാളം അഡ്വാൻറ്റേജുകളുണ്ട് നമ്മൾ നോക്കുമ്പോൾ. ഓപ്പൺ ശസ്ത്രക്രിയയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പെയിനൊക്കെ അനുഭവപ്പെടും. പിന്നെ ഇതിനുശേഷവും പെയിൻ ഉണ്ടാവുമെന്ന് ചില ആളുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്നുള്ളത് ഒരുപാട് അഡ്വാൻറ്റേജുകൾ നൽകുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലേക്ക് അധികം ദിവസം ഇല്ലാത്തതിനെ നമുക്ക് തിരിച്ചു വരാം, ഹോസ്പിറ്റലൈസേഷൻ അധികം വേണ്ടി വരുന്നില്ല എന്നുള്ള അഡ്വാൻറ്റേജുകളൊക്കെ ഇതിന് കൂടെയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്, ജോലിക്ക് പുറത്തൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ അധികകാലം ലീവ് എടുക്കാതെ തന്നെ അവരുടെ
1: ജോലിയിലേക്ക്. പിന്നെ ചെയ്തു കഴിഞ്ഞാലുള്ള വേദന ചെറിയ രീതിയിൽ ഈ ആർത്തവ സമയത്ത് ഉണ്ടാവുന്നത് പോലെ ഗർഭപാത്രത്തിൽ ചില ആൾക്കാരിൽ, വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ അനുഭവപ്പെടാറുണ്ട്. അത് നമുക്ക് മെഡിക്കലി തന്നെ മരുന്നുകൾ ഉപയോഗിച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേദനയാണ് ഉണ്ടാവാറ്. അത് കുറഞ്ഞ ശതമാനം പേഷ്യൻസിൽ, അവർക്ക് നമ്മൾ മരുന്ന് കൊടുത്ത് വേണ്ട രീതിയിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ അവർക്ക് രണ്ടു ദിവസം കൊണ്ട് തന്നെ മാക്സിമം വേദനയൊന്നും ഇല്ലാത്ത രീതിയിൽ ആയിട്ട് മാറാവുന്നതാണ്.
0: സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു സംശയം, ഇതിന് വലിയ അപകട സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ സാറ് നേരത്തെ സൂചിപ്പിച്ചു, ഈ ഫൈബ്രോയിഡിലേക്ക് സപ്ലൈ വരുന്ന ബ്ലഡ് വെസൽസിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് അതിനെ ഇത് ചെയ്യുന്നത്, പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഈ ഗർഭാശയത്തിൽ തന്നെ മറ്റെന്തെങ്കിലും നമുക്ക് അപകട സാധ്യതകളോ അല്ലെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസോ ഉണ്ടോ എന്നുള്ളതൊന്ന് പറയാമോ?
1: അതെ, വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം നമുക്ക് മെയിനായിട്ടും ഇപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ വേദന, അതായത് ചെയ്തു കഴിഞ്ഞാലുള്ള ഈ ഗർഭപാത്രത്തിനും മുഴകൾക്കും രക്തസപ്ലൈ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു ആർത്തവ സമയത്തുണ്ടാകുന്നത് പോലെയുള്ളൊരു അടിവായിട്ടുള്ളൊരു വേദനയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കോംപ്ലിക്കേഷൻ. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മരുന്നുകൾ ഉപയോഗിച്ച് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ പോസ്റ്റ് എംബോളൈസേഷൻ സിൻഡ്രോം, അതായത് ഓക്കാനം, ഛർദി പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതും ഇതേപോലെ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് വഴി തന്നെ സിംപ്റ്റംസ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരിലാണ് ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ചെയ്യാറ്. അപ്പോൾ അവർ നമുക്കൊരു 6 മന്ത്സ് ഗ്യാപ്പ്, ഗർഭം ധരിക്കുന്നതിനുള്ള ഒരു 6 മന്ത്സ് ഗ്യാപ്പ്, അതെ അതെ, അതിന് നമ്മളൊരു പറയാറുണ്ട്. പിന്നെ ചില ആൾക്കാരിൽ ഇതേപോലെ ഇൻഫെർട്ടിലിറ്റി ഒരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. സർജറി കഴിഞ്ഞതുപോലെ തന്നെയുള്ള ഗർഭം ധരിക്കാൻ ഇത് കഴിഞ്ഞാലും ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് പോകാനുള്ളൊരു ചെറിയ സാധ്യത, ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവാനുള്ളൊരു ചെറിയ സാധ്യത ഉണ്ട്.
0: കുറഞ്ഞ ശതമാനം കാണിക്കുന്നു. അതെ, ചികിത്സ കഴിഞ്ഞാൽ രോഗികൾക്ക് എന്തൊക്കെയാണ് അത് നേട്ടമുള്ളത്, അതുപോലെ തന്നെ ചികിത്സയ്ക്ക് ശേഷം രോഗികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് കൂടി ഒന്ന് പറയാം.
1: അതെ, നമ്മൾ ഇപ്പോൾ ഈ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തെ ആൻറ്റിബയോട്ടിക്സും ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള മുൻകരുതലുകളും വേദനയ്ക്കുള്ള മരുന്നുകളും വളരെ ടൈമായിട്ട് തന്നെ കഴിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ദൈനംദിന കാര്യങ്ങളിലേക്ക് പേഷ്യൻ്റിന് പ്രവേശിക്കാനായിട്ട് സാധിക്കും. പിന്നെ വേറെ തുന്നെടുക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സർജറിയുടെ മുറിവിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. അനസ്തീഷ്യയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തലവേദന, കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ പേഷ്യൻസിന് ഉണ്ടാവാറില്ല.
0: ഓക്കെ, ഇനിയിപ്പോൾ മറ്റൊരു സംശയം, സ്വാഭാവികമായിട്ടും ഈ ഒരു ചികിത്സാ രീതി ഇപ്പോൾ നമ്മളെ കേരളത്തിലൊക്കെ വ്യാപകമായിട്ട് ലഭ്യമാണോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ലഭ്യമാണോ എന്നുള്ളൊരു സംശയമുണ്ട്.
1: വളരെ ചുരുക്കം സെൻ്ററുകളിൽ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൻ്ററുകളിൽ ഈ ഒരു ട്രീറ്റ്മെൻ്റ് ഓപ്ഷൻ, കാത്ത് ലാബ് സംവിധാനങ്ങളും ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റും അവൈലബിൾ ആയിട്ടുള്ള സെൻ്ററുകളിൽ ഇത് ലഭ്യമാണ്.
0: പിന്നെ മറ്റൊരു ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇത് സാധാരണക്കാർക്ക് പ്രാപ്യമാണോ, അല്ലെങ്കിൽ അവർക്ക് താങ്ങാവുന്ന ഒരു ഇതിൻ്റെ ഒരു ചികിത്സാ ചെലവുകൾ കമ്പയർ ചെയ്യുമ്പോൾ, സർജറിയുമായി കമ്പയർ ചെയ്യുമ്പോൾ അധികമാണോ അല്ലെങ്കിൽ അതേ ലെവലാണോ അതോ കുറവുണ്ടോ?
1: നമുക്ക് ഒന്ന്, നമുക്ക് ഇപ്പോഴുള്ള അവൈലബിൾ ഇതിൻ്റെ വെച്ചിട്ട് ഇതിനുള്ള സാമഗ്രികളുടെ കോസ്റ്റ് അനുസരിച്ചിട്ടുള്ള രീതിയിൽ നല്ല കോസ്റ്റ്ലിയും അല്ല, പക്ഷേ സർജറിനേക്കാളും കുറച്ചൊരു മിനിമലി കുറച്ച് ചെലവുകൾ കൂടുതലായിട്ട് നമുക്ക് ഇതിൻ്റെ സാധനങ്ങൾ
0: കുറച്ച്
1: കൂടുതലായിട്ട് ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് താനും.
0: ഓക്കെ, അപ്പോൾ എങ്ങനെയായാലും ബെനിഫിറ്റ്സും കോസ്റ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ സർജറിയിലേറെ,
1: അതെ, പ്രൊഡക്റ്റീവ് ലൈഫ്, ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും മിനിമം റെസ്റ്റും ഏറ്റവും പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്ന് പറഞ്ഞ ഒരു ഒരു മേജർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ആ ഒരു, അതെ,
0: അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളുകൾക്ക് ഏറ്റവും നല്ലത് ഇത് തിരഞ്ഞെടുക്കുന്നതന്നെയാണ്, ഈ ഒരു എംബോളൈസേഷൻ, ഫൈബ്രോയിഡ് എംബോളൈസേഷൻ.
1: പിന്നെ ഗർഭപാത്രം നിലനിർത്താൻ ആഗ്രഹമുള്ള ആൾക്കാർ, വീണ്ടും ഗർഭം ധരിക്കാൻ
0: ആഗ്രഹമുള്ള
1: ആൾക്കാർ, അതേപോലെ തന്നെ വീണ്ടും ഗർഭം ധരിക്കാൻ ആഗ്രഹമുള്ള പേഷ്യൻസ്, ഒരു സർജറി വേണ്ട എന്ന് ഉദ്ദേശിക്കുന്ന പേഷ്യൻസ്, മാസമുറ കൃത്യമായിട്ട് തന്നെ വരണം,
0: നിലനിർത്തണം
1: എന്ന് ആഗ്രഹിക്കുന്ന പേഷ്യൻസിന് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ വളരെ ശാശ്വതമായ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്.
0: ഓക്കെ, ഇനി മറ്റൊരു സംശയം, അല്ലെങ്കിൽ സാധാരണയായിട്ട് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു ട്രീറ്റ്മെൻറ് വൺസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരിക്കൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ് എടുത്തു കഴിഞ്ഞു, പിന്നീട് ഇത് വരാനുള്ള ഒരു സാധ്യത എന്താണ്? അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ?
1: അതെ, റിക്കറൻസ് റേറ്റ് വളരെ മിനിമം. ഇപ്പോൾ ഒന്നുകിൽ ഈ മുഴകൾക്ക് രണ്ടാമത് സൈസ് കൂടി വരാനുള്ളൊരു ചെറിയ സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ പുതിയതായിട്ടുള്ള മുഴകൾ ഉണ്ടായി വരാൻ, കാരണം നമ്മൾ ഗർഭപാത്രം മുഴുവനായിട്ട് എടുത്ത് കളയുന്നില്ല. അപ്പോൾ തിയററ്റിക്കലി ആ ഓർഗൻ അവിടെ നിലനിൽക്കുമ്പോൾ അതിനുള്ളിൽ വീണ്ടും മുഴകൾ ഉണ്ടായി വരാനുള്ളൊരു ചെറിയ സാധ്യത ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഗർഭപാത്രം എടുത്തു കളയാതെ വീണ്ടും എംബ്ലൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അതേപോലെ അപ്പത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗർഭപാത്രത്തിന് സപ്ലൈ ചെയ്യുന്ന വേറെ രക്തക്കോയിലുകൾ വഴിയായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ രക്ത സപ്ലൈ കിട്ടുന്നത്. അപ്പോൾ ആ രക്തക്കോയിലുകളും നമ്മൾ അടച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അതിനും ഒരു ശാശ്വത പരിഹാരം. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് കൂടെ ചേർക്കാനുള്ളത്, വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ മാത്രമാണ്
0: ഇതേപോലെ
1: റിക്കറൻസ് റേറ്റ് വരിക. അത് രണ്ടാമത് ഫൈബ്രോയിഡിൻ്റെ വലിപ്പം വയ്ക്കുക, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഫൈബ്രോയിഡുകൾ ഉണ്ടായി വരിക എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നത്.
0: സാധാരണ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, കാരണം ഇത് ഒരിക്കൽ ചെയ്ത് വീണ്ടും മറ്റൊരു രക്തക്കോയിലൂടെ ഈ ബ്ലഡ് സപ്ലൈ കിട്ടി അത് വളർന്നു വരുമെന്നുള്ള, പക്ഷെ അതവിടെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ.
1: അതെ, വളരെ ചെറിയ ശതമാനം മാത്രമാണ്.
0: ഇനി അങ്ങനെ വരികയാണെങ്കിൽ നമുക്കതൊരു ചെയ്തെടുക്കുന്നതിന് പേഷ്യന്റ്
1: സർജറി ഇല്ലാതെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് അതും കൂടെ
0: ചെയ്യാവുന്നത്.
1: ഓക്കെ.
0: അപ്പോൾ സാർ, അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമുക്ക് സാധാരണ ഒരു പേഷ്യൻ്റ് സാർ ഒ പിയിൽ വന്ന് ഈ ഇങ്ങനെ ഇതാണെന്ന് കണ്ടെത്തി നമുക്ക് ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ചെയ്യാമെന്ന് പേഷ്യൻറ്റോട് നിർദ്ദേശിക്കുന്നു. അപ്പോൾ അത് ഒരു പക്ഷേ അന്ന് ഒ പിയിൽ വന്ന ദിവസം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുമോ? അതല്ലെങ്കിൽ അവർ സാധാരണ നമ്മൾ സർജറിക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് വരുന്ന പോലെ മറ്റൊരു ദിവസത്തേക്ക് വരാണോ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ എത്തിയ അതിൻ്റെ ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്ന് സൂചിപ്പിക്കാമോ?
1: ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാനൊന്ന് വിശദീകരിക്കാം. അതായത് നമുക്ക് ഒരു പേഷ്യൻ്റ് ഫൈബ്രോയിഡായിട്ട് നമ്മളെടുത്ത് വരികയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്കറിയേണ്ടത് ഈ ഫൈബ്രോയിഡ്, ഇതേപോലെ ഞാൻ ഈ സ്കാനിങ് പറഞ്ഞതുപോലെ തന്നെ എം ആർ ഐ സ്കാനിങ് പ്രധാനപ്പെട്ട ഒരു
0: ഘടകം.
1: അപ്പോൾ ഈ എം ആർ ഐ സ്കാൻ എടുത്തതിന് ശേഷം ഈ ഫൈബ്രോയിഡ് എംബ്ലൈസേഷൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് സൈസ് കുറയുന്ന രീതിയിലുള്ള രക്ത സപ്ലൈ എല്ലാം ഇതിനുണ്ടോ, ഇതിൻ്റെ സൈസ് എത്രയാണ്, എല്ലാ ഘടകങ്ങളും നമ്മൾ എം ആർ ഐയിൽ നിന്ന് നോക്കിയെടുക്കും. അതേപോലെ തന്നെ ഫൈബ്രോയിഡ് അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പേഷ്യൻ്റ് ഉണ്ടോ എങ്കിൽ അങ്ങിൽ തന്നെ നമുക്കത് എം ആർ ഐയിൽ അറിയാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബയോപ്സി ടെസ്റ്റാണ്, എൻഡോമെട്രിൽ ബയോപ്സി, പാപ്സ്മിയർ ടെസ്റ്റുകൾ, ഇതെല്ലാം ഒ പി പ്രൊസീജിയറായിട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഫൈബ്രോയിഡ് അല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഈ ഗർഭപാത്രത്തിൽ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺഫർമേറ്ററി ടെസ്റ്റാണ്. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പേഷ്യൻ്റിനെ അഡ്മിറ്റ് ചെയ്തിട്ട് പ്രൊസീജിയറിനായിട്ട് നമ്മൾ ഒരു ഡേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റ് കൊടുത്തതിന് ശേഷം അന്നേ ദിവസം തന്നെ പേഷ്യൻ്റ് വരികയാണെങ്കിൽ ഒരു ദിവസം വന്നു, അതേ ദിവസം തന്നെ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നു. അത് നമ്മളൊരു കാത്ത് ലാബിൽ വെച്ചിട്ടാണ് ചെയ്യുക. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു എക്സ്റേയുടെ സഹായത്തിലാണ് ഇത് ചെയ്യുക. കയ്യിലെയോ കാലിലെയോ രക്തക്കോയിലൂടെ ട്യൂബ് കടത്തിവിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ഈ രക്തക്കോയിലെ നമ്മൾ അടച്ചു കളയുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ പേഷ്യൻറ്റിന് ഒരു 1 or 2 hoursനുള്ളിൽ തന്നെ പേഷ്യൻറ്റ് നടക്കാനും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് അതേ ദിവസം തന്നെ നമ്മൾ റൂമിലേക്ക് മാറ്റുന്നു. വേദനയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സെയിം ഡേ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ പേഷ്യൻറ്റ് ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
0: അത്രയാണ് അതിൻ്റെ പ്രൊസീജിയർ വരുന്നതല്ലേ? ശരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1 or 2 hours കഴിയുമ്പോൾ പേഷ്യൻ്റ് നടക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അവർക്ക്.
1: അതെ, ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് നടക്കുകയൊക്കെ ചെയ്യാം.
0: അപ്പോൾ നമ്മൾ ഇന്നത്തെ ആരോഗ്യവിചാരം പ്രോഗ്രാമിൽ കേട്ടത് ഗർഭാശയമുഴയുള്ള സ്ത്രീകളിലെ എംബോലൈസേഷൻ പ്രക്രിയയെക്കുറിച്ചാണ്. അതായത് ഫൈബ്രോയിഡ് എംബോലൈസേഷൻ ചികിത്സാരീതിയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേട്ടത്. ഈ എപ്പിസോഡിൽ നമ്മളെ കൂടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ കിംസ് ആൽഷിഫ ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷണൽ റേഡിയോളജി കൺസൾട്ടൻ്റ് ഡോക്ടർ തൊഫീഖ് അലി സാറായിരുന്നു. സാർക്കും ശ്രോതാക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ആരോഗ്യവിചാരം. ഗർഭാശയം സംരക്ഷിക്കാം, ജീവൻ രക്ഷിക്കാം ഈ വിഷയത്തിലെ ചർച്ചയിൽ പങ്കെടുത്തത് ഡോക്ടർ തൗഫീഖ് അലി എം, കൂടെ മൂസ പി പി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖബ്ല മനാമി മർറ ബിബാലി വഹ്യ സുആൽ.
5: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
3: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
2: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
3: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവെ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
1: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
4: سيد الاستغفار
1: اللهم انت ربي لا اله الا انت
3: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജീവിതത്തിൻ്റെ ഈ പുതിയൊരു പുലരിയിൽ ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പീസ് റേഡിയോയുടെ മോർണിംഗ് ലൈവിലേക്ക്
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാം.
0: ഇന്ന് 2026 ഓഗസ്റ്റ് 8 ശനിയാഴ്ച, ഹിജറ വർഷം 1448, സഫർ 24, കൊല്ലവർഷം 1201, കർക്കടകം 23.

0: ഇസ്രേലിയയുടെ മോർണിംഗ് ലൈവിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഓരോരുത്തരും ഇന്ന് പലർക്കും അവധിയായിരിക്കും, മിക്കവാറും എല്ലാവർക്കും ഇന്ന് അവധിയായിരിക്കൂലേ? പക്ഷേ
1: തീർച്ചയായിട്ടും
0: ഇന്ന് സ്കൂളൊക്കെ ലീവാണ്, ഓഫീസുകൾ ലീവാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പീസ് റേഡിയോ കേൾക്കുന്ന ശ്രോതാക്കൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. യാത്രകളാവാം, കുടുംബ സന്ദർശനങ്ങളാവാം, അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി വീട്ടിൽ തന്നെ കൂടാം എന്നുള്ളതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ദാവാ പ്രവർത്തനങ്ങൾക്കായി ഫീൽഡിൽ ഇറങ്ങാനായിരിക്കാം, നമ്മുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, എന്തെങ്കിലും ആവാം. നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് ചോദിക്കാനുള്ള കാര്യം എന്താണ്, എന്താണെന്ന് അവരുടെ പ്ലാൻ എന്ന് ചോദിച്ചാലോ അല്ലേ? ഇന്നത്തെ ദിവസം ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവരുടെ പ്ലാൻ എന്നാണ് ഒന്ന് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക അല്ലേ?
1: ഇൻഷാല്ലാ. ഏതായിരുന്നാലും ഇന്നത്തെ ഒരു ദിവസം കുറേ കാലമായി നമ്മൾ കണ്ടിട്ട്,
0: നമ്മൾ ഇരുന്നിട്ട് കുറേ കാലമായി, ഇടയ്ക്ക് നമ്മൾ കാണാറുണ്ട്. പക്ഷെ നമ്മൾ രണ്ടാളെയും ശബ്ദം ഒരുമിച്ച് നമ്മുടെ ശ്രോതാക്കൾ കേട്ടിട്ട് കുറച്ച് കാലമായി.
1: അതെ അതെ, ഇൻഷാല്ലാ. അപ്പോൾ അവർ പിന്നെ പ്രതികരിക്കട്ടെ. ഇന്നത്തെ ഒരു പ്ലാൻ, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കുട്ടികളൊക്കെ ഒരുമിച്ച്, പ്രത്യേകിച്ച് പരീക്ഷയോടടുത്ത, ഓണപ്പരീക്ഷയോടടുത്ത ഒരു സമയം കൂടിയാണ്.
0: അതെ അതെ,
1: കുട്ടികളെ വായിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മദ്രസയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും പഠിക്കാനുള്ള സമയത്ത് ഒരു പഠിച്ചാലേ പിന്നീട് അല്ലേ നമുക്കും അവർക്കും ഉപകാരപ്പെടുന്ന ഒരു രൂപത്തിലേക്ക് മാറുകയുള്ളൂ.
0: ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നമ്മളുമായി ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക്
1: കുറച്ചാളുകളെ
0: നമുക്ക് മധുരം ഖുർആനിലേക്ക് പോയാലോ.
1: ഇൻഷാ അള്ളാ.

0: മാഷാഅല്ലാ, ഇന്നത്തെ മധുരം ഖുർആനിൻ്റെ നമ്മളിവിടെ കേട്ട ആയത്തുകൾ സൂറത്തുൽ ബഖറയിലെ 168-169 വചനങ്ങളാണ്.
1: അതെ, ഈ വിശുദ്ധ ഖുർആനിൻ്റെ ഈ വചനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഹലാലായതിൽ നിന്ന് ഭക്ഷിക്കണമെന്നും പിശാചിനെ പിന്തുടരരുത് എന്നും അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് എന്ന ഒരു ബോധ്യപ്പെടുത്തലാണ് ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.
0: അവൻ വ്യക്തമായ ശത്രു, പ്രത്യക്ഷമായ ശത്രു ആയതുകൊണ്ട് തന്നെ തിന്മക്കും മോശപ്പെട്ട കാര്യങ്ങൾക്കും മാത്രമേ അവൻ നിങ്ങളോട് കൽപ്പിക്കുകയുള്ളൂ. കൂടാതെ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുവാനും അവൻ നിങ്ങളെ പ്രേരിപ്പിക്കും എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം.
1: യെസ്, ഇനി നമ്മുടെ കാരിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അബൂബക്കർ റഷാത്തിരി ഹഫിളഹുല്ലയാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കേട്ട കാര്യ. സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതലായി കേൾക്കപ്പെടുന്ന ഖുർആൻ കാരികളിൽ ഒരാളാണ് അദ്ദേഹം. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിലെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി. തുടർന്ന് പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്ത് ശാസ്ത്രങ്ങളിലൊക്കെ ഉയർന്ന നിലവാരത്തിൽ അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട്.
0: അദ്ദേഹത്തിൻ്റെ ശരിയത്ത് വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഡിഗ്രി. അതേപോലെ ഖുർആനിലും ഖുർആൻ ശാസ്ത്രത്തിലും തജ്വീദിലുമൊക്കെ ഉന്നത പഠനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇമാമത്ത്, ദഅവ, പഠന രീതികൾ എന്നീ മേഖലകളിലൊക്കെ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരു മഹനീയ വ്യക്തിയാണ് അബൂബക്കർ അഷാത്തിരി.
1: ഓക്കെ അബ്ദുൽ സാറെ, നമുക്ക് നമ്മുടെ ശ്രോതാക്കളിലേക്കൊന്ന് തിരിച്ചു വരേണ്ടതുണ്ട്.
0: അതെ അതെ.
1: ഓക്കെ, നമുക്ക് ഇന്ന് ഏറ്റവും ഫസ്റ്റ് നമുക്കൊരു 6 മണിക്ക് ശേഷമുള്ള ആളുകൾ എങ്ങനെ എടുത്തു നോക്കുമ്പോൾ 6:03 നമ്മളോട് ഫസ്റ്റ് ചേർന്ന ഒരാൾ ഷുഹൈബ് കാരാടൻ, ബാംഗ്ലൂരാണ്. പിന്നെ അതുപോലെ ഖദീജ ചിരട്ടക്കുളം, എടത്തനാട്ടുകരയുണ്ട്. അങ്ങനെ സെക്കൻഡുകളൊന്നും ഞാൻ പറയുന്നില്ല.
0: ബുഷറ കെ മൊറയൂർ, ആയിഷ കെ ഇരിക്കൂർ, റൈഹാന ബാനു തോട്ടശ്ശേരിയാറ, ആയിഷ നാദാപുരം, സഫിയ സമദ് മംഗളൂർ,
1: യെസ്, സെനിയ കെ എ കാഞ്ഞിരമറ്റം, ആയിഷ അങ്ങാടിപ്പുറം, അബ്ദുൽ ഖാദർ പി കാക്കോവ്,
0: ഷബീല പാലക്കാട്, കെ വി കബീർ പാലക്കാഴി, അബു ഫാത്തിഹ് പട്ട്ള മംഗളൂർ, സീനത്ത് പാലക്കാട്,
1: റുക്സാന ബാലുശ്ശേരി, അമീൻ മുംതാസ് ബേപ്പൂര്, ജുമൈലത്ത് തുറക്കൽ, സലീന ഒട്ടുങ്ങൽ, സാജിദ ഷംസു കാസർഗോഡ്,
0: ബുഷറ ഷിഹാബ് പട്ടാമ്പി, ഷഹന റഷീദ് മേലാറ്റൂർ, ഉമൈബ തൃക്കടീരി, റസിയ ചെങ്ങാനി, സക്കീന ഉദരമൊയിൽ,
1: ഉമ്മുഗുൽസ് ചിറമംഗലം, സഫിയ തിരൂരങ്ങാടി, ഉമൈറ തൃശൂർ വള്ളാർക്കാട്, ഷിഹാബ് കൽപ്പറ്റ വയനാട്, ഹൈറുനീസ ആലുവ,
0: ഷജീറ പാറാൽ
1: അല്ല മാസ്റ്റേ, ഇത് തീരൂലട്ടോ,
0: തീരൂല.
1: അപ്പോൾ
0: നമ്മൾ നേരത്തെ നമ്മളായിട്ട് വിശേഷങ്ങൾ പലരും ഷെയർ ചെയ്തിട്ടുണ്ട് നമുക്ക്. പക്ഷേ നമ്മുടെ അടുത്ത പ്രോഗ്രാമുകളിലേക്ക് പോകേണ്ടതുണ്ട് അല്ലേ. ഇൻഷാല്ലാ,
1: നമ്മളേവരും കാത്തിരിക്കുന്ന പുലരിവട്ടത്തിലേക്ക് പോവാം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: പുലരിവട്ടത്തിൽ ബഹുമാനനായ ഹാരിസ് മൗലവി നമ്മോടൊപ്പം ചേരുകയാണ്. ഭാര്യമാരോട് ക്രൂരത കാണിക്കുന്നവർ എന്ന വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. വളരെയധികം വേദന തോന്നുന്ന ചില സന്ദർഭങ്ങൾ നമുക്കുണ്ടാവാറുണ്ട്. അതിലൊന്നാണ് വിവാഹത്തിനു ശേഷം, ഒരു നീണ്ട വൈവാഹിക ബന്ധങ്ങൾക്ക് ശേഷം ഇനി ഒന്നിച്ചു പോവാൻ പറ്റുകയില്ല എന്ന് രണ്ടുപേർക്കും തോന്നുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് അവരുടെ പ്രശ്നങ്ങളെന്ന് പഠിക്കാൻ വേണ്ടി അവരുമായി സംസാരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഭർത്താവിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഭാര്യ പറയുന്ന കാര്യം, വിവാഹത്തിൻ്റെ ദിനം മുതൽ ഈ ദിവസം വരെ എത്രയോ വർഷങ്ങളായുള്ള ദാമ്പത്യമാണ്, നല്ല മുതിർന്ന മക്കളുണ്ട്, എനിക്ക് പ്രത്യേകമായിട്ട് അദ്ദേഹം വാങ്ങിത്തന്ന സമ്മാനമാകട്ടെ, അതല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളാവട്ടെ, എന്തെങ്കിലുമൊന്ന് അദ്ദേഹം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വളരെയധികം വേദന തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടിയെ നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണല്ലോ അത് വിവാഹമാകുന്നത്, അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത്. എന്താണ് നമ്മൾ ഏറ്റെടുത്തത് ഒരു വിവാഹത്തിലൂടെ? ഒരു സ്ത്രീയുടെ സമ്പൂർണമായ സംരക്ഷണമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇതുവരെ അവൾ ആരെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്? അവളുടെ ഭക്ഷണത്തിനും അവളുടെ വസ്ത്രത്തിനും അവളുടെ രോഗചികിത്സയ്ക്കും അവളുടെ ജീവിത പ്രശ്നങ്ങൾക്കുമെല്ലാം ഒരത്താണിയായി സംരക്ഷകരായി അവളുടെ മാതാവും പിതാവും ഉണ്ടായിരുന്നു. അതിലേറ്റവും ഉത്തരവാദിത്തപ്പെട്ട പിതാവാണ് ഒരു വിവാഹ സന്ദർഭത്തിൽ ഒരു പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരനെ അള്ളാഹുവിൻ്റെ നാമത്തിൽ തൻ്റെ മകളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. തീർച്ചയായും അവളുടെ ജീവിതത്തിൻ്റെ സുരക്ഷ, അവൾക്ക് താമസിക്കുന്ന സ്ഥലത്തുള്ള നിർഭയത്വം, അതേപോലെ തന്നെ സ്നേഹം, സംരക്ഷണം എല്ലാം നൽകേണ്ട ബാധ്യത ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതാണ് ആ ബാധ്യതകൾ. എന്നാൽ ഈ ബാധ്യതകൾ ജീവിതത്തിൻ്റെ ഇത്രയും നീണ്ട സന്ദർഭത്തിൽ നിർവഹിക്കാത്ത ഒരാൾ, ഗൾഫിൽ നിന്ന് അയാൾ വരുമ്പോൾ എല്ലാവർക്കുമുണ്ടാവും, ഇത് പെങ്ങൾക്കാണ്, ഇത് ഉമ്മയ്ക്കാണ് എന്ന് പറഞ്ഞ് ഓരോന്ന് നീക്കിവെക്കുമ്പോൾ എനിക്കാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് ഈ വരവിലൊന്നും അദ്ദേഹം കൊണ്ടുവന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കൂ, പറയട്ടെ ഒരു ഗിഫ്റ്റ് എനിക്ക് വേണ്ടി അദ്ദേഹം വാങ്ങിത്തന്നത് ഒന്ന് പറയാവൂ. എൻ്റെ ശമ്പളത്തിൽ നിന്നും എൻ്റെ ആഭരണത്തിൽ നിന്നും എടുക്കാവുന്നതൊക്കെ അദ്ദേഹം എടുത്തു. ഒരു പക്ഷേ ഒരു കൊള്ളക്കാരൻ്റെ അടുക്കൽ ഉറങ്ങുന്നത് പോലെയാണ് ഞാൻ അദ്ദേഹത്തിനോട് ഉറങ്ങുന്നത്. കാരണം ഏത് സമയത്താണ് അദ്ദേഹം എൻ്റെ പണവും മറ്റും ആവശ്യപ്പെടുക, അല്ലെങ്കിൽ എൻ്റെ ATM കാർഡിൽ നിന്ന് പണം പിൻവലിക്കുക എന്ന് എനിക്കറിയില്ല. നോക്കൂ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ ഒരു പെണ്ണിനെ എല്ലാ നിലക്കും ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥ. മാത്രവുമല്ല, ആ സഹോദരി പറയുന്ന മറ്റൊരു വാക്ക്, ഒരു പിന്നെ ബയോളജിക്കലായ നീഡ്സ്, അതായത് ഒരു ജീവശാസ്ത്രപരമായ ആവശ്യങ്ങൾ, ശാരീരിക ബന്ധം, അതിന് മാത്രമാണ് അദ്ദേഹം ഒരു നല്ല സ്നേഹത്തോടുകൂടെ എൻ്റെ അടുക്കൽ വരുന്നത് എന്നുകൂടെ പറയുമ്പോൾ എന്താണ് ആ ബന്ധത്തിൻ്റെ ഒരു തലം എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ തീർച്ചയായും തികഞ്ഞ നിരുത്തരവാദപരമായ ഒരു ബന്ധമാണിത്. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവളുടെ ജീവിത സ്വപ്നങ്ങളെയും വിവാഹ സ്വപ്നങ്ങളെയും ദാമ്പത്യ സ്വപ്നങ്ങളെയും അവളുടെ ജീവിത ആവശ്യങ്ങളെയും ഒന്നും പരിഗണിക്കാതെ തൻ്റെ തൊഴിലും തൻ്റെ ജീവിത കാര്യങ്ങളുമായി നടന്നു നീങ്ങുന്ന, അല്ലെങ്കിൽ മുന്നോട്ടു പോകുന്ന തികച്ചു നിരുത്തരവാദപരമായ ഒരു ഭർത്താവിൻ്റെ അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. അദ്ദേഹത്തിന് അതിൻ്റേതായ ന്യായങ്ങളുണ്ടാകാം. അവർക്ക് ശമ്പളമുണ്ടല്ലോ, അവളുടെ ആവശ്യങ്ങൾ അവൾക്ക് നിർവഹിക്കാമല്ലോ, വീട്ടിലാണല്ലോ അവൾ താമസിക്കുന്നത്, അവിടെ ഭക്ഷണമുണ്ടല്ലോ എന്നൊക്കെ പറയാമെങ്കിലും തനിക്ക് വേണ്ടി ഒരു ജീവിതത്തെ മാറ്റിവെച്ച, താൻ ഏറ്റെടുത്തില്ലെങ്കിൽ മറ്റാരെങ്കിലും ഏറ്റെടുത്ത് ഒരു ജീവിതം നൽകാവുന്ന ഒരു ജീവിതത്തെ അന്യായമായി തൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് അനീതിപൂർവമായി അവരോട് പെരുമാറുന്ന ഈ പെരുമാറ്റങ്ങൾക്ക് വിശ്വാസികൾ എന്ന നിലക്ക് തീർച്ചയായും സഹോദരങ്ങളെ പരലോകത്തൊരു മറുപടി നമ്മൾ പറയേണ്ടി വരില്ലേ? ഒരു വലിയ ക്രൂരതയായിട്ടാണ് ഇത്തരത്തിലുള്ള സമീപനങ്ങളെ നമ്മൾ കാണേണ്ടത്. മറ്റൊരു കാര്യം, വിവാഹ ജീവിതത്തിൽ ഇത്തരം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്ത, അല്ലെങ്കിൽ തികച്ചും കൂടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ചില പെൺകുട്ടികൾ വിവാഹം മോചനം ആവശ്യപ്പെടും. അതിനാണല്ലോ ഹുൽഉ എന്ന് പറയാം. അതിനെ ബോധ്യപ്പെടാവുന്ന കാരണങ്ങൾ അവർക്ക് പറയാനുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം സന്ദർഭത്തിൽ നിരുത്തരവാദപരമായി പെരുമാറുന്ന ഇത്തരം ഭർത്താക്കന്മാർ സ്വീകരിക്കുന്ന ഒരു സമീപനം അവിടെ വിവാഹമോചനം നൽകാതിരിക്കുക എന്നതാണ്. ഈ അടുത്ത ദിവസം ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് ഭർത്താവിനെ ഒഴിവാക്കാൻ എന്തുണ്ട് പരിഹാരം എന്ന് ചോദിച്ച് വിളിച്ചപ്പോൾ, വിവരങ്ങൾ ചോദിച്ചറിയുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. അതായത് ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാതെ തൻ്റെ ഭാര്യയോട് പെരുമാറുകയും കൂടെ ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ലാതെ വരുമ്പോൾ അവർ വിവാഹമോചനം ആവശ്യപ്പെടുമ്പോൾ അതുപോലും നൽകാതെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന എത്ര വലിയ ക്രൂരമായൊരവസ്ഥയാണ്. ഒരു കുട്ടിയുടെ ഭാവി ജീവിതം പോലും മുടക്കി, ഇതുവരെ ജീവിതം കൊടുത്തില്ലെന്ന് മാത്രമല്ല ഭാവിയിൽ ഒരു ജീവിതം പോലും നശിപ്പിക്കുന്ന ഒരവസ്ഥ. അവരിഞ്ഞ് ഡൈവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോർട്ട് കൊടുത്താൽ ഏത് കാലത്താണ് അവർക്ക് വിവാഹമോചനം കിട്ടുക? ഒരിക്കലും അത് പ്രയാസകരമാണ്. പിന്നെ ഒരു വിവാഹമോചനത്തിൻ്റെ കാരണങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അതിന് വേറെ തെളിവുകൾ വേണം. അങ്ങനെ ഒരു ജീവിതം നൽകാതിരിക്കുകയും മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ ഒരു സ്വാതന്ത്ര്യം മാന്യമായി പിരിച്ചയക്കാതിരിക്കുകയും ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ എങ്ങനെയാണ് നമ്മളൊരു ഇസ്ലാമിൻ്റെയും വിശ്വാസത്തിൻ്റെയും ദീനിൻ്റെയൊക്കെ പരിധിയിൽ നിന്നുകൊണ്ട് അവരെ ഉൾക്കൊള്ളാൻ നമുക്കെങ്ങനെ കഴിയുമെന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തീർച്ചയായും നാം ഈ കാര്യത്തിൽ ഒരു ഗൗരവപരമായ തീരുമാനമെടുക്കണം. നാം വിവാഹം കഴിച്ച പെൺകുട്ടികൾക്ക് മതിയായ സംരക്ഷണം നൽകുന്നുണ്ടോ എന്നത് ഉറപ്പുവരുത്താനും ഒരു വേള നമ്മുടെ കൂടെ ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ മാന്യമായവരെ പിരിച്ചയക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇത് വളരെ അനീതിപൂർവമായിട്ടുള്ള പെരുമാറ്റമാണ്. നീതിപൂർവമായ പെരുമാറ്റങ്ങൾ നാം നടത്തിയില്ലെങ്കിൽ നമുക്കും ഇത്തരം തിരിച്ചടികളും നാളെ പരലോകത്തതിൻ്റെ പ്രത്യാഘാതങ്ങളും ഉണ്ടാകും എന്ന് ഓർമ്മ വെച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ ശരിയായ ഇസ്ലാമിക സമീപനം സ്വീകരിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
0: ആമീൻ. വളരെ പ്രസക്തമായ വിഷയങ്ങളാണ് അല്ലേ. ക്രൂരത എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ക്രൂരതകൾ, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, അതൊരു ക്രൂരതയായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. ഈ ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു രക്തബന്ധമല്ല, അത് പിന്നീട് ഉണ്ടാകുന്ന ബന്ധമാണ്. ഒരു ഒരു ഒരു നിമിഷത്തെ കാഴ്ചയിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്നു, അതിൻ്റെ ഇടയിലൊന്നും, കല്യാണത്തിൻ്റെ ഇടയിലൊന്നും പിന്നെ സംസാരേ ഇല്ല, എന്നിട്ട് ഉള്ളൊരു ബന്ധം, അത് അള്ളാഹു പ്രത്യേകമായി കൂട്ടിച്ചേർത്ത ഒരു ബന്ധമായതുകൊണ്ട് തന്നെ പിന്നെ അത് ഏറ്റവും കൂടുതൽ അത് നശിപ്പിക്കാൻ വേണ്ടി പിശാജ് ശ്രമിക്കും. ഏറ്റവും വലിയ ദ്രോഹം ചെയ്ത പിശാജിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഭാര്യയും ഭർത്താവിനും തെറ്റിച്ചു എന്നുള്ളതാണ് വലിയ മുന്തിയ ഒരു പരിഗണന എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിട്ടും അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഇത് കാട്ടിക്കൂട്ടലല്ല, ഇത് ഈ ബന്ധം നിലനിർത്താൻ വേണ്ടി ഒരുപാട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക.
1: അതിൽ ചിന്തിക്കാനുള്ള ഒരു കാര്യം എനിക്ക് തോന്നി, എന്താ പറയുക, ഇപ്പോൾ ഈ ഉമ്മയും മക്കളും ഉപ്പയും മക്കളും ആങ്ങള പെങ്ങള് ഈ ബന്ധങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ രക്തബന്ധങ്ങളാണ്. ഇതൊരിക്കലും എന്ത് ചെയ്യില്ല, മുറിച്ചാൽ മുറിയാത്ത ബന്ധങ്ങളാണ്. പക്ഷെ ഈ ബന്ധങ്ങൾക്കൊക്കെ കാരണക്കാരാവുന്ന ഒരു ഭാര്യ ഭർത്താവിൻ്റെ ബന്ധം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേർപെടുന്ന ഒരു ബന്ധമാണ് അല്ലേ. എല്ലാ ബന്ധങ്ങൾക്കും അള്ളാഹു സബബാക്കിയിട്ടുള്ള ആ ഒരു സംഗതി പെട്ടെന്ന് മുറിഞ്ഞു പോകുന്ന ഒരു ബന്ധമായിട്ട് മാറണം.
0: തീർച്ചയായും. എന്തെങ്കിലും ഒരു ചെറിയ കാരണം ഉണ്ടാകുമ്പോഴേക്ക് പെണ്ണ് പറയാണ് ഞാൻ പോവാ,
1: അതെ,
0: എന്തെങ്കിലും ചെറിയ കാരണം ഉണ്ടാകുമ്പോൾ ഭർത്താവ് പറയാണ് ജോയിക്കോ,
1: അതെ,
0: അങ്ങനെ നിസ്സാരമായിട്ട് മുറിച്ചു കളയാവുന്ന ഒരു ബന്ധമായി മാറുകയാണ്.
1: പിന്നെ അവിടെ ഒരു ഈഗോ വരികയാണ്, പിന്നെ രണ്ടാൾക്കും വാശിയായി, എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞില്ലേ, ഇന്നെ ഇഷ്ടമല്ല എന്നുള്ളവർക്ക് സംസാരിച്ചില്ലേ, അങ്ങനെ ഉള്ള അകൽച്ചകൾ.
0: എന്താന്ന് പറയുക, ഒരു കച്ചവടക്കാരനാണെങ്കിൽ അയാളുടെ കസ്റ്റമർ നഷ്ടപ്പെടാതിരിക്കാൻ എന്തും ചെയ്യും, അയാളായിട്ട് ബന്ധം പുലർത്തുക. എന്നാൽ ഭാര്യനായിട്ടുള്ള ബന്ധം മുറിയാതിരിക്കാൻ വേണ്ടി ഒന്നും ചെയ്യില്ല, വേണമെങ്കിൽ മുറിയട്ടെ എന്നുള്ളടത്താണ് നിൽക്കുന്നത് അല്ലേ.
1: അതെ, തീർച്ചയായിട്ടും. പിന്നെ നേരെ തിരിച്ചുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഭാര്യ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഒരു മരണം വരെ നമ്മുടെ ഒരു എന്താ പറയുക തലമുറക്ക് ഉള്ള ഒരു പിന്നെ കാരണക്കാരായിട്ട് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചൊരു സംവിധാനവും അതും അതേപോലെ തന്നെ അതിനൊന്നും ഓക്കെയല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത് എന്നുള്ളതാണ് അല്ലേ. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തുതരാൻ വേണ്ടി മാത്രമുള്ള ഒരാളായിട്ട് നമ്മൾ ഭാര്യയെ കാണുന്നതിൻ്റെ അപ്പുറത്ത് ഒരുപാട് പിന്നെ പിന്നെ മക്കൾക്കും തലമുറകൾക്കും സംസ്കാരവും അതും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ബന്ധം കൂടിയാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിബന്ധത്തിൻ്റെ അപ്പുറത്തേക്കൊന്ന് ചിന്തിക്കണം എന്ന് മാത്രം.
0: നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ ശ്രോതാക്കൾ ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ ഈ ഒരു സെഷൻ ശ്രദ്ധിക്കുന്നതിന് കാരണവും അത് തന്നെയാണ്.
1: അതെ അതെ.
0: നമുക്ക് കുറച്ച് ഫീഡ്ബാക്കുകൾ.
1: നമ്മുടെ റുക്സാന ബാലുശ്ശേരിയുടെ ഒരു കമൻ്റ് ഇങ്ങനെയാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഭാര്യമാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിയ ഈ സംസാരം നടത്തിയ ഹാരിസ് മൗലവിക്ക് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ.
0: ജമീല വി കെ പുനൂർ പറയുന്നത്, ഇന്നത്തെ പുലരിവട്ടം വളരെ ചിന്തിപ്പിച്ചു. അൽഹംദുലില്ലാ, നമ്മുടെ കുടുംബം എത്ര മനോഹരമാണ്. എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അമീൻ.
1: ഓക്കെ. അതേപോലെ നമ്മുടെ സഫിയ തിരുവങ്ങാടി, അസ്സലാമു അലൈക്കും, ഇന്നത്തെ നല്ലൊരു ഉപദേശം തന്നെ കിട്ടി അൽഹംദുലില്ല. 38 വർഷമായി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു, ഇതുവരെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, സന്തോഷം തന്നെയാണ്.
0: നിലനിൽക്കട്ടെ. ഇമ്രാൻ എൻ വി കുമരനല്ലൂർ പറയുന്നത്, പുലരിവട്ടം ഒരു പാഠം തരുന്നതാണ് എന്നാണ് പറയുന്നത്.
1: യെസ്. അപ്പോൾ പുലരിയിലെ ഈ ഒരു വട്ടം അത് ജീവിതത്തിലേക്ക് ഒരു വലിയ വഴികാട്ടിയും പ്രശ്ന പരിഹാരങ്ങൾക്കുമൊക്കെ വലിയ ഒരു വെളിച്ചമായി അൽഹംദുലില്ല ഈ സെക്കൻഡ് വരെ നിലനിൽക്കുകയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് പല അഭിപ്രായങ്ങളും, അവരെ മനസ്സിൽ അവർക്ക് തോന്നിയ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ചാണോ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലേക്കുള്ള ആ ഒരു തട്ടലുണ്ടല്ലോ, അത് വരുമ്പോൾ വലിയൊരു ആശ്വാസം കൂടിയാണ്.
0: അതെ അതെ. ചില കമന്റുകൾ കൂടി നമുക്ക് വായിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ ഒരു വിശേഷം ചോദിച്ചല്ലേ, റുക്സാന ബാലുശ്ശേരി പറയുന്നത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, രണ്ടാം ശനിയാഴ്ച ആയതുകൊണ്ട് മക്കൾ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുണ്ട്. മക്കൾക്ക് എല്ലാവർക്കും എക്സാം ഉണ്ട്. ഉപ്പാക്ക് കണ്ണിന് സർജറിയാണ്. എല്ലാവരും ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എളുപ്പത്തിലുള്ള ഒരു ഷിഫ നൽകുമാറാകട്ടെ.
1: ഉസ്താദിൻ്റെ പ്രഭാഷണം ഏറ്റവും അർത്ഥവത്തായതാണ്. ഇങ്ങനത്തെ ആണിലും പെണ്ണിലും ഇങ്ങനെയുള്ള ജീവികളുണ്ട് എന്ന് പറയുന്നത് ദീനീപരമായിട്ടൊക്കെ ഏറ്റവും മുന്നിലായിരിക്കും, പക്ഷെ അവരുടെ ദാമ്പത്യത്തിൽ ഏറ്റവും താഴേക്കിടയിലായിരിക്കും ജീവിക്കുന്നത്. ഒരു പരമാർത്ഥമാണ് അല്ലേ?
0: അതെ, ആ ഭാഗം കൂടിയും ശരിയാകേണ്ടതുണ്ട്. ഏറ്റവും നല്ല മനുഷ്യൻ ഭാര്യയോട് നല്ല നിലക്ക് വർത്തിക്കുന്നവനാണ് എന്ന്. കാസർഗോഡ് നിന്ന് സാജിദ ശംസുവിൻ്റെ വിശേഷം എന്താണെന്നറിയോ? ഇന്ന് കൂർഗിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു. അവിടെ ഞങ്ങളുടെ തോട്ടമുണ്ട്. പക്ഷേ ഹസ്ബൻഡിൻ്റെ കാൽ ഫുട്ബോൾ കളിക്കുമ്പോൾ ഫ്രാക്ചറായി. അങ്ങനെ പോക്ക് ക്യാൻസലായി. പിന്നെ മക്കൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് ഓൺലൈൻ ക്ലാസ്സുമുണ്ട്. എളുപ്പത്തിലുള്ള ഷിഫ അള്ളാഹു നൽകുമാറാകട്ടെ. കൃഷിയിൽ ഒക്കെ ബർക്കത്ത് നൽകുമാറാകട്ടെ.
1: പേര് പറയാതെ ഇന്നത്തെ വിഷയം നേരിട്ട് തൻ്റെ ഒരു ജീവിത അനുഭവമാണ് എന്ന് പങ്കുവെക്കുന്നുണ്ട്. പുലരിവട്ടം എത്ര നല്ല മെസ്സേജ്. എൻ്റെ അവസ്ഥ ഇതാണ്. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം.
0: വയനാട്ടിലെ ഒരു വിശേഷം നമ്മളെ അറിയിക്കുന്നുണ്ട്. സീനത്ത് പുളിഞ്ഞാൽ. അസ്സലാമു അലൈക്കും. ഞാനിന്ന് മഴക്കാലത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും മണ്ണിടിച്ചിലായതിനാൽ ആദിവാസി മേഖലയിലെ ആളുകളെ സ്കൂളിൽ ക്യാമ്പാണ്. അതിന് ദിവസവും സ്കൂളിൽ പോകണം. ഞാൻ ആശാ വർക്കറായതിനാൽ അവിടെ ഡ്യൂട്ടിയാണ്. വയനാട്ടിൽ കുറച്ച് പ്രയാസം തന്നെയാണല്ലേ. അതേപോലെ തന്നെ ആശാ വർക്കർമാർക്ക് ഇതിലൊക്കെ ഇടപെട്ട് ചെയ്യേണ്ട ഒരു ഭാരിച്ച ഡ്യൂട്ടി തന്നെയാണുള്ളത്. അതിൽ അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള ഒരു പ്രതിഫലം കൂടി പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഡബിൾ കൂലിയാണ് നമുക്ക് ഉള്ളത്.
1: അതോടൊപ്പം നമ്മുടെ കൂടെ ഇതിൻ്റെ ഇടയിലൊക്കെ ഈ കമൻ്റുകളിൽ അധികം വരാതെ നമ്മുടെ അവരുടെ ഈ ഒരു ജോയിനിങ് നമ്മളെ അറിയിച്ചുകൊണ്ട് ഒരുപാട് പേരുണ്ട്. ഖദീജ സാലിഹ് കൊപ്പം, ഹാറുൻ ഇബിനു അഷ്റഫ് കുഞ്ഞത്തൂർ, അതുപോലെ ഹൈറുനീസ തെക്കിലെ സൗജ കൊളക്കാട്, കുട്ടി അഹമ്മദ് പേരശന്നൂർ, സുഹറ കൽപ്പറ്റ, ഇവരൊക്കെ ഇങ്ങനെ സലാം പറഞ്ഞ കുറേ ആളുകൾ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്.
0: അതിൻ്റെ ഇടയ്ക്ക് മുസ്തഫ വള്ളിത്തോട് പറയുന്നു, അസ്സലാമു അലൈക്കും, എൻ്റെ ഉമ്മാക്ക് ഇന്നലെ സ്ട്രോക്ക് വന്നു, ICU. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. നമ്മുടെ ശ്രോതാക്കൾ മുഴുവൻ പ്രാർത്ഥിക്കണം ആ ഉമ്മാക്ക് വേണ്ടിയിട്ട്. പെട്ടെന്നുള്ള ഒരു ഷിഫ, ദീർഘായുസ്സും ആരോഗ്യവും കൊടുത്ത് അള്ളാഹു ആ പ്രയാസത്തിൽ നിന്ന് മോചിപ്പിക്കുമാറാകട്ടെ.
1: ആമീൻ. ഓക്കെ, അപ്പം നമുക്ക് നമ്മളിപ്പോൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്നതിന് അതോ സാറേ പിന്നെ ഫീഡ്ബാക്കുകളാണല്ലോ.
0: അതെ.
1: അപ്പം നമുക്ക് സാധാരണ നമ്മൾ ഈ ചില ഫീഡ്ബാക്കുകൾ തിരഞ്ഞെടുത്ത് ഒന്ന് വായിക്കാറുണ്ട്.
0: അതെ അതെ അതെ. ഫിസ്റ്റ് ടൈം അല്ലേ?
1: അതെ.
0: ഇൻഷാല്ലാ നമുക്ക് പ്രസക്തമായ ഒരു ഫീഡ്ബാക്ക് നമുക്ക് വായിക്കാം. വായിച്ചോളി.
1: ഞങ്ങളുടെ കുടുംബത്തിൽ പല നല്ല മാറ്റങ്ങൾക്കും കാരണം പീസ് റേഡിയോയാണ്. കേട്ടറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാറുണ്ട്.
0: അതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. ഒരുപാട് കേൾക്കുന്നുണ്ടാവും. കേൾക്കുന്നവർ തന്നെ അപൂർവമാണ്, അത് വേറെ കാര്യം. കേട്ടത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാറുണ്ട് എന്ന് പറഞ്ഞാല് ആ ഒരു കുടുംബം ഏതൊരു ലെവലിൽ പോകുന്ന ആലോചിച്ചില്ലേ.
1: മാറ്റങ്ങളുണ്ട് അല്ലേ. മാറ്റങ്ങളുമുണ്ട്.
0: അതെ,
1: മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണം ജീവിതത്തിൽ പകർത്തുന്നതുകൊണ്ടാണ് അല്ലേ. കേൾക്കാൻ എല്ലാവർക്കും സാധിക്കും, പക്ഷെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് പ്രയാസം.
0: അത് പല വിധത്തിലുണ്ട്. എന്താന്ന് വെച്ചാൽ കേൾക്കാൻ കേൾക്കുമ്പോൾ ഇതൊക്കെ സത്യമാണോ, ഇതൊക്കെ ഉണ്ടോ ശരിക്കും, അങ്ങനെ ഒരു ചിന്ത, അല്ലെങ്കിൽ ഞാനിത് എന്തിനു ചെയ്യണം, ഇത് ഇന്നോടല്ല എന്ന്
1: ചിന്തിക്കണവരും.
0: കുത്തുബേക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതൊന്നും എനിക്ക് ബാധകമല്ല, ഇത് നമ്മുടെ നാട്ടിലെ മറ്റേ കുറിച്ചാണ്, ഓരോരുത്തരെ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, അത് അയാളെക്കുറിച്ചാണ്, ഇത് എന്നെക്കുറിച്ചാണ് എന്ന് ചിന്തിക്കുന്നവർ കുറവായിരിക്കും.
1: അതെ, ആരോ പറഞ്ഞല്ലോ ലോകത്തെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ പ്രശ്നങ്ങൾ കണ്ടെത്താനാണ്. ഏറ്റവും എളുപ്പം എന്താ വെച്ചാൽ മറ്റുള്ളവൻ്റെ പ്രശ്നങ്ങൾ കണ്ടെത്തലാണ്.
0: ഇനി നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഏതായാലും നല്ലൊരു ഫീഡ്ബാക്കാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്.
1: യെസ്. ഓക്കെ, ഈ സമയത്ത് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ പോകേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ മോർണിംഗ് ലൈവ്

0: സെക്കൻഡ് സാറ്റർഡേ അവരുടെ പാരൻസ് വിസിറ്റ് ഡേ ആണ്, അവർക്ക് ഫുഡുണ്ടാക്കുന്ന തിരക്കിലാണ്. അൽഹംദുലില്ല, കുട്ടി നല്ല വിദ്യാഭ്യാസം ഉള്ള കുട്ടിയായി സമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ വളരട്ടെ.
1: ആമീൻ.
0: ആ തിരക്കിൻ്റെ ഇടയിൽ, ഫുഡുണ്ടാക്കുന്ന തിരക്കിനിടയിൽ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുക.
1: അതെ, നിങ്ങളുടെ ചോദ്യത്തിന് ഒരുപാട് പേര് പ്രതികരിച്ചിട്ടുണ്ട്. മറിയം പട്ടില, അസ്സലാമു അലൈക്കും, ഹസ്ബൻഡ് ഇന്ന് വരുന്നു എയർപോർട്ടിലേക്ക് പോകാനുണ്ട്. അതൊരു ജീവിതത്തിൽ വലിയൊരു സന്തോഷം കൂടിയാണ് അല്ലേ?
0: ഇന്ന് വരികയാണ് അല്ലേ?
1: ഇന്ന് വരികയാണ്.
0: ആ യാത്ര സഫലമാക്കട്ടെ അല്ലാഹു. ജമീല വി കെ പൂനൂർ പറയാണ്, എനിക്ക് ഇന്ന് ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുണ്ട്, അതാണ് എൻ്റെ ഇന്നത്തെ പ്ലാനിങ് എന്ന് പറയും.
1: യെസ്, അപ്പം നമുക്കും ചില പ്ലാനിങ് ഒക്കെ ഇല്ലേ?
0: ആ നമുക്കുണ്ട്.
1: എന്താ നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ?
0: അതെ
1: അല്ലേ. ഓക്കെ,
0: നിങ്ങളെ പ്ലാൻ എന്താ?
1: നമ്മളെ പ്ലാൻ ഈ പറഞ്ഞതുപോലെ റേഡിയോയിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാണ്ട് വാപ്പനെയും കൊണ്ട്. അപ്പോൾ അവരിവിടെ വരും ഇൻഷാല്ലാ.
0: ഇവിടുന്ന് നേരെ
1: ഇവിടെ വന്ന് ഇറങ്ങും, പിന്നെ ഇവിടുന്ന് നമ്മൾ
0: കൊണ്ടുപോകും. എനിക്കും ഡോക്ടറെ കാണണം.
1: യെസ്,
0: നമ്മുടെ ജലീൽ ഡോക്ടറെയാണ് കാണുന്നത്.
1: അതെ ഇൻഷാല്ല. നമ്മളൊക്കെ ഉദ്ദേശങ്ങളും കാര്യങ്ങളും അല്ലാഹു നല്ലൊരു പ്രതിഫലം നൽകുന്ന കാര്യം കൂടി ആക്കി സ്വീകരിക്കട്ടെ.
0: ആ ആങ്കർ ഇൻഡസ്ട്രിയിൽ ആരാണെന്ന് ഇന്ന് പറഞ്ഞോ എന്നാണ്. ഇന്ന് പറഞ്ഞിട്ടില്ല
1: അല്ലേ?
0: ഇന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, എന്നപ്പോൾ പറഞ്ഞാലോ.
1: ഓക്കെ,
0: പീസ് റേഡിയോ മോർണിംഗ് ലൈവിൽ ആങ്കർ ഇൻഡസ്ട്രിയിൽ ഇന്ന് അബ്ദുള്ള സുഹൈർ ചുങ്കത്ര,
1: ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാട്.
0: ഓർമ്മിപ്പിച്ചതിന് നന്ദി. ജസാക്കുമുല്ലാ ഖൈർ. ഇൻഷാല്ലാ നമുക്ക് ക്വിസിലേക്ക് പോകാം അല്ലേ?
1: ഇൻഷാല്ലാ.
0: ക്വിസ് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, എങ്കിലും ഒന്നുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നന്നായിരിക്കും. ക്വിസ് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യുകയാണ്.
1: യെസ്. ഓക്കെ, ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷനിൽ ലൈവ് ക്വിസ് സെലക്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ പേരിൻ്റെ കൂടെ സ്ഥലം ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
0: അതിൽ പ്രോഗ്രാം ഓപ്ഷനിൽ ലൈവ് ക്വിസ് എന്ന് തന്നെ സെലക്ട് ചെയ്യണം. നമ്മുടെ സാധാരണ ഫീഡ്ബാക്കിലേക്ക് ഉത്തരങ്ങൾ അയച്ചാൽ നമ്മുടെ സിസ്റ്റത്തിന് അത് സെലക്ട് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് ഓപ്ഷൻ ശ്രദ്ധിക്കുക, ചോദ്യവും ശ്രദ്ധിക്കുക. ചോദ്യങ്ങൾ നമുക്ക് പറയാനുള്ള സമയമായി. നമ്മുടെ ശ്രോതാക്കളൊക്കെ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എന്നറിയാം. ഇന്നത്തെ ചോദ്യം ഏതാണ്?
1: ഇന്നത്തെ ചോദ്യം ഇതാണ്, റമദാൻ മാസത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്താണ്? ഓപ്ഷൻ എ ഹജ്ജ്, ഓപ്ഷൻ ബി ഉപവാസം, ഓപ്ഷൻ സി ഈദുൽ അദ്ഹ.
0: വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്, എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അവിടെ അടുത്തൊക്കെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ചോദ്യം വളരെ സിമ്പിളാണ്, ഉത്തരവും വളരെ സിമ്പിളാണ്. ഇവിടെ ഉത്തരം എഴുതാനുള്ള സമയം ആകുന്നേ ഉള്ളൂ. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, റമദാൻ മാസത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്താണ്? ഓപ്ഷൻ എ ഹജ്ജ്, ഓപ്ഷൻ ബി ഉപവാസം, ഓപ്ഷൻ സി ഈദുൽ അദ്ഹ.
1: യെസ്, ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കുന്നു, റമദാൻ മാസത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്താണ്? ഓപ്ഷൻ എ ഹജ്ജ്, ഓപ്ഷൻ ബി ഉപവാസം, ആൻഡ് സി ഈദുൽ അദ്ഹ.
0: ബീപ് ശബ്ദം ആരംഭിച്ചു. സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ ഈ സമയം തീരും. വേഗം ഉത്തരങ്ങൾ അയക്കാം.
1: ഇതും തെറ്റിച്ചവരുണ്ട്.
0: ഇതാണ് മാത്രം അയക്കുക.
1: ഇത് ഒന്നെങ്കിൽ കൈ തട്ടിയിട്ട് തെറ്റിയതാകാം, അല്ലെങ്കിൽ
0: അതാവാനാണ് സാധ്യത.
1: അത്ര ഉള്ളൂ
0: കാരണം.
1: ഇതൊക്കെ
0: അല്ലെങ്കിൽ പിന്നെ ഈ വാക്കിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവില്ല.
1: അതാണ്,
0: അതും ആവാം. ഏതായാലും ഒരുപാട് നൂറുകണക്കിന് ഉത്തരങ്ങൾ.
1: അതെ, സെയിം. ഇന്ന് വന്ന എല്ലാ ഉത്തരങ്ങളും സെയിം.
0: സിസ്റ്റം കോഴങ്ങൂട്ടോ.
1: ഇന്ന്
0: തെരഞ്ഞെടുക്കാൻ
1: ഒരാൾ തെറ്റിച്ചിട്ടുണ്ട്, ആളെ പറയില്ല.
0: ഒരാളെ പറയണ്ട.
1: യെസ്, അപ്പൊ ഓക്കെ.

0: ഇന്നത്തെ പ്ലാനിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ശ്രോതാവ് പറയുന്നു, പ്ലാനൊന്നുമില്ല, നാസ്ത ഉണ്ടാക്കണം, തിന്നണം. മാഷാ അല്ലാ, അത് നല്ലൊരു പ്ലാൻ തന്നെയാണ്.
1: അതെ, അതിനും എന്തൊക്കെ ചെയ്യണ്ടല്ലേ. പ്ലാൻ എന്ന് പറഞ്ഞപ്പോ ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു പ്ലാന് മനസ്സിൽ വേണ്ടേ.
0: അതെ, അതൊക്കെ ഇന്നൊരു വ്യത്യസ്തമായ നാസ്ത ആയിക്കോട്ടെ അല്ലേ.
1: അതെ അതെ അതെ,
0: ഒരു ക്രിയേറ്റീവ് ആയിട്ട്
1: ഉണ്ടാക്കണം.
0: ഒറ്റക്ക് അല്ലെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ.
1: ഓക്കെ,
0: പുലി ഒഴിവായതുകൊണ്ട് ഭക്ഷണം മോശമായാലും പേടിക്കാനല്ല,
1: പേടിക്കാനല്ല, സമയം അടുത്തുണ്ടാക്കാനുള്ള സമയം. പുലരിവട്ടം എന്നാൽ പ്രഭാത വെളിച്ചമാണ്. ഇന്ന് ഒരു വെളിച്ചമാണ് ചിന്തിക്കുന്നവർക്ക് കിട്ടിയത്. ഞങ്ങളുടെ

0: കുടുംബം നല്ല സ്നേഹത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അൽഹംദുലില്ല. ഉസ്താദിനെ ദീർഘായുസ് കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉമ്മു കുൽസു ചിറമംഗലം എന്നാണ് ഇവരാണ് അയച്ചിട്ടുള്ളത്.
1: നേരത്തെ ഒരു ആശാ വർക്കർ അവരുടെ ഒരു കാര്യം, ക്യാമ്പിലെ കാര്യം പറഞ്ഞിരുന്നു വയനാട്ടിൽ നിന്ന്. ഷെറീന അത്താണിക്കൽ പറയുന്നു, ഞാനും ആശാ വർക്കർ ആണ്. ഒരുപാട് ആശാ വർക്കർമാർ നമുക്കുണ്ട്. അത് മാത്രമല്ല, ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലേ. ഈരാറ്റുപേട്ടയിൽ നമ്മുടെ സഹോദരങ്ങൾ ഇലക്ട്രിക്കൽ പണി അറിയുന്ന ആളുകൾ സേവനത്തിൽ ആണ്, ഇപ്പോഴും തുടരുന്നു എന്നാണ് തോന്നുന്നത്. അടുത്തൊരു ഘട്ടത്തിലും കൂടിയുണ്ട്. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ കേടായത്, വെള്ളം കയറി നശിച്ചു പോയതൊക്കെ നന്നാക്കുന്ന ഒരു ഇടപാടിലായിരുന്നു. നൂറുകണക്കിന് ഉപകരണങ്ങൾ നമ്മുടെ പ്രവർത്തകർ, ഇത് അറിയുന്ന ആളുകൾ നന്നാക്കി കൊടുത്തിട്ടുണ്ട്.
0: യെസ്. പിന്നെ ചില ആൾക്കാർ നാലഞ്ച് പ്രാവശ്യം സലാം അയച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് അവർ കേൾക്കാത്തോണ്ടാണ് തോന്നുന്നു, പേര് ഞാൻ പറഞ്ഞില്ല. ഏതായാലും വാലിക്കും സ്ലാം
1: വറഹമത്തുള്ളാഹി വബർകാത്ത്. എത്ര മനോഹരമായ ശൈലിയിലാണ് ഓരോ വിഷയങ്ങളും അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് ഞാൻ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ സമ്മാനം തന്നിരിക്കും. അള്ളാഹു മൗലവിക്ക് അറിവും ദീർഘായുസ്സും നൽകട്ടെ, ആമീൻ എന്ന് ഒരു ശ്രോതാവ് നമ്മളെ അറിയിക്കുകയാണ്.
0: ഓക്കെ, അപ്പം നമ്മളെ മോർണിംഗ് ലൈവ് കിസ് കഴിഞ്ഞു, പുലരിവട്ടം കഴിഞ്ഞു, അതുപോലെ മധുരം കുറയാൻ കഴിഞ്ഞു അല്ലേ.
1: യെസ്.
0: ഇൻഷാല്ലാ നമുക്ക് ഈ ഒരു സമയത്ത് വൺ മിനിറ്റ് ടോക്ക് ഒന്ന് കേട്ടു വന്നാലോ.
1: കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മഴ മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നമ്മൾ നേരിടുമ്പോൾ സ്കൂളുകൾക്ക് അവധി നൽകണം. എന്തിനാണ് സ്കൂളുകൾക്ക് അവധി നൽകുന്നത്? കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുണ്ടായി, ഒരു വാർത്ത കേൾക്കുകയുണ്ടായി, ചാനലുകളിലൊക്കെ വന്നിരുന്നു. എന്താണ്, വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന തേങ്ങ എടുക്കാൻ വേണ്ടി ഇറങ്ങിയ ആള് വെള്ളത്തിൽ പോയി എന്നാണ്. മനുഷ്യൻ ചെറിയ ആവശ്യത്തിന് വേണ്ടി അനാവശ്യമായി വലിയ സാഹസികത കാണിക്കുകയാണ്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമുക്ക് പാലിക്കാനുള്ളതാണ്. സ്കൂളുകൾ അടച്ചിടുന്നത്, വിദ്യാലയങ്ങൾക്ക് അവധി നൽകുന്നത്, അത് വെള്ളക്കെട്ടുകളിലേക്ക് പോകാനും മഴ മൂലമുണ്ടാകുന്ന പ്രളയം പോലെയുള്ള ദുരന്തങ്ങളെ കണ്ടാസ്വദിക്കാനുമല്ല, മറിച്ച് സുരക്ഷിതരായി വീട്ടിലിരിക്കാനാണ്, പ്രത്യേകിച്ച് കുട്ടികൾ. അതുകൊണ്ട് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങി ഒഴുക്കിൻ്റെ അരികിലേക്ക് പോയി തോടുകളും പുഴയുടെയും അടുത്തേക്ക് പോയി അപകടങ്ങൾ വിളിച്ചു വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഒരു മിനിറ്റ് കൊണ്ട് വളരെ വലിയ ഒരു ഉപദേശം. നമ്മുടെ ജീവൻ തന്നെ, നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവൻ തന്നെ രക്ഷിക്കാൻ ഉതകുന്ന വലിയ ഒരു ഉപദേശമാണ് നമുക്ക് ഇപ്പോൾ കേൾക്കാൻ സാധിച്ചത്. ഇപ്പോൾ മഴ പെയ്യുമ്പോഴേക്ക് വീട്ടിലെ മുതിർന്ന ആളുകളടക്കം പറയും, വെള്ളം കാണാൻ പോവാം, ആ പാലത്തിൻ്റെ അടുത്ത് പോവാം, പാലം മുങ്ങിയോ എന്നറിയാലോ. ഇങ്ങനെ ദുരന്തം കാണാൻ പോകുന്ന ദുരന്തങ്ങളായി മാറുന്നുണ്ടോ നമ്മൾ?
0: പിന്നെ ഇത് കേട്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഓർമ്മ വന്ന കാര്യം എന്താ വെച്ചാലേ, ഇപ്പം ഈ മഴ പെയ്തിട്ടൊരു അവധി പ്രഖ്യാപിക്കുന്ന സമയത്ത് ശരിക്കും രക്ഷിതാക്കൾ, എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഞാനൊരു മീറ്റിങ്ങിൽ കുറച്ച് രക്ഷിതാക്കളെ കിട്ടി, അന്ന് നല്ല മഴയുണ്ട് പുറത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നിപ്പോൾ മഴയാണ്, സ്കൂളുണ്ട്, ഇന്നലെപ്പോൾ കാര്യമായിട്ട് മഴയൊന്നുണ്ടായിരുന്നില്ല, പക്ഷേ അവധി കിട്ടി. അപ്പോൾ ഈ അവധി കിട്ടുമ്പോൾ നമ്മൾ കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം അവരോടൊന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. കാരണം വെച്ചാൽ നമ്മളെല്ലാവരും മനസ്സിലിപ്പോൾ ഇതൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ഭക്ഷണം കുട്ടികൾ പിന്നെ വേസ്റ്റാക്കുന്ന സമയത്ത് നമ്മളാ ഫലസ്തീനിലെ കുട്ടികളെ അവസ്ഥ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അതേപോലെ തന്നെ പിന്നെ മഴ പെയ്തിട്ട് അതിൻ്റെ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മൾ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷിക്കുകയാണ് ശരിക്ക് മഴയുടെ അവധി കിട്ടുമ്പോൾ. കാരണം അവിടെ പ്രയാസപ്പെടുന്ന ഒരു ജനവിഭാഗത്തെ പരിഗണിച്ചിട്ട് കൊണ്ടും ആ പ്രയാസം മറ്റു പ്രദേശങ്ങളിൽ സംഭവിക്കരുതേ എന്ന് വിചാരിച്ചിട്ടാണ് ലീവ് തരുന്നത്. പക്ഷേ അപ്പോൾ അതൊക്കെ രക്ഷിതാക്കൾ മനഃപൂർവ്വം കുട്ടികളെ ബോധ്യപ്പെടുത്തണം. പത്രങ്ങളിലൂടെയും ഇനി സോഷ്യൽ മീഡിയാസിലൂടെയും ഒക്കെ ഒരുപാട് ദുരന്തങ്ങളുടെ വീഡിയോകൾ ഇപ്പൊക്കെ ലൈവാണല്ലോ, കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇതാ ഇത് കാരണമാണ് നമുക്ക് ലീവ് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്കിപ്പോൾ നമ്മുടെ പ്രാദേശികമായ പിന്നെ പ്രശ്നങ്ങളില്ലാത്തത് കാരണം മഴക്കെടുതികൾ ഉണ്ടാവില്ല, പക്ഷേ മറ്റു രോഗങ്ങൾ കൊണ്ടും മറ്റു പല പ്രശ്നങ്ങളെ കൊണ്ടുള്ള നമ്മൾ പരീക്ഷിക്കും. അപ്പോൾ അത് നമ്മളൊരിക്കലും സന്തോഷിക്കാൻ പാടില്ല എന്ന ഒരു ബോധ്യം കൊടുക്കണം.
1: യെസ്. കുട്ടികൾക്ക് ഒഴിവാണ് ഇന്നും നാളെയും ഒക്കെ. അപ്പോൾ നമ്മുടെ പീസ് റേഡിയോയുടെ കീഴിൽ സ്വാതന്ത്ര്യദിനാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട മത്സരങ്ങൾ വരുന്നുണ്ട്. കുട്ടികളെ അതിനുവേണ്ടി തയ്യാറെടുപ്പിക്കാൻ ഈ സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് സന്ദർഭിക്കാൻ പറ്റും.

0: അതിൻ്റെ ഇടയിൽ നമ്മളൊരു കാര്യം സൂചിപ്പിക്കാൻ മറന്നു. നമ്മൾ ഈ വൺ മിൻ ടോക്ക് ഇന്ന് നമ്മൾ കേട്ടത് ടി കെ നിഷാദ് സലഫിയുടേതാണ്. 1941 എപ്പിസോഡ് അല്ലെങ്കിൽ വൺ മിൻ ടോക്കാണ് നമ്മൾ കേട്ടത്. മഴ അവധി ആഘോഷമല്ല സുരക്ഷയാണ് എന്ന വിഷയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്.
1: ഇന്നത്തെ വൺ മിനിറ്റ് ടോക്ക് ഷെയർ ചെയ്യാം എല്ലാവർക്കും. നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു കണ്ടന്റാണ്. ഫാമിലി ഗ്രൂപ്പുകളിലും സ്കൂൾ ഗ്രൂപ്പുകളിലും നമ്മുടെ വർക്ക് ഗ്രൂപ്പുകളിലും ഒക്കെ ഇത് ഷെയർ ചെയ്യുക എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം.
0: അതെ, ഓക്കെ. ഈ ഒരു സമയത്തെ എനിക്ക് പങ്കുവെക്കണം എന്ന് തോന്നിയ ഒരു ചെറിയ ഒരു കാര്യം, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതായത് പിന്നെ നമ്മുടെ പല കുടുംബങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നൊരു വിഷയം, പക്ഷെ അതൊരു അതിൻ്റെ ഒരു ലൈവായിട്ടുള്ള കാര്യം രണ്ട് ജനറേഷനും ഒരുമിച്ച് അനുഭവിക്കാനുള്ളൊരു കാരണമായ ഒരു അനുഭവമാണ് എന്ന് പറഞ്ഞാൽ, ഒരു ഉമ്മ, 6 മക്കളെ പെറ്റ ഒരു ഉമ്മ, അവർ ഇപ്പോൾ ഒരു 10-80 വയസ്സിനോടടുത്ത് ഉണ്ട്. ആരോഗ്യപരമായിട്ട് അൽഹംദുലില്ലാ മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലാത്തൊരു ഉമ്മയാണ്. 3 ആൺമക്കളും 3 പെൺമക്കളുമാണ്. എല്ലാ മക്കളും ഒരു സാധാരണ വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടുള്ള മക്കളാണ്. അതിൽ ചെറിയ മകൻ്റെ കൂടെയുള്ള നമ്മളൊരു പാരമ്പര്യം അനുസരിച്ചിട്ട് ഉണ്ടാകുക സ്വാഭാവികമായിട്ട്. അപ്പോൾ ആ വീട്ടിൽ പിന്നെ ഇവരുടെ ചെറിയ മകൻ ആദ്യൊരു കല്യാണം കഴിക്കുകയും അതെന്തൊക്കെയോ പ്രയാസങ്ങളുണ്ടായിട്ട് വീണ്ടും ഒരു കല്യാണമൊക്കെ കഴിച്ച ആളാണ്. സ്വാഭാവികമായിട്ട് ഈ ഒരു കല്യാണം കഴിച്ചിട്ട് പിന്നെ രണ്ടാമത് കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിലൊരു ഒരു ചെറിയൊരു ഹൗഫ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിനെങ്ങനെ നിലനിർത്തണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആവേണ്ടി വരുമോ, അങ്ങനെയൊക്കെ ആയാൽ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു തോന്നൽ. എന്നാൽ അവനവൻ്റെ അടുത്തൊരു പ്രയാസമില്ലാത്ത കാരണം കൊണ്ടാണ് ഭാര്യ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതായിരുന്നാലും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഈ ചെറിയ മകൻ്റെ ഭാര്യയായിരിക്കും സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ അവരുടെ ഉമ്മയായിട്ട്, അതായത് ഭർത്താവിൻ്റെ ഉമ്മയായിട്ട് എപ്പോഴും കാണുന്നതും അറ്റാച്ച്മെൻറ്റും ഇടപാടുകളും സംസാരങ്ങളും ഒക്കെ വരുന്നുണ്ടാവുക, സ്വാഭാവികമാണ്. മറ്റുള്ളവരൊക്കെ ചിലപ്പോൾ വേറെ പോയത് കാരണം അവർ വരുമ്പോൾ വിരുന്നുകാർ മാത്രമാണ്. അപ്പോൾ അവർ എപ്പോഴേലും ഒന്ന് വന്നിട്ട് ഒരു ചായ ഉണ്ടാക്കി കൊടുത്താൽ പോലും അതിന് വിലയുണ്ടാകും അല്ലേ, അങ്ങനെയാണല്ലോ സ്വാഭാവികം. അപ്പോൾ ഏതായിരുന്നാലും ഈ മരുമകൾ പിന്നെ ചെറിയ മകൻ്റെ ഭാര്യ ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഒരു പ്രയാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ഉമ്മ അവിടെ, ഉമ്മക്ക് ആരോഗ്യപരമായിട്ടൊരു പ്രശ്നമല്ല, അപ്പം എല്ലാ കാര്യങ്ങളും അവർ സ്വന്തം ചെയ്യും. രാവിലെ നീച്ചാൽ ചിലപ്പോൾ മരുമകളെ കാത്തിരിക്കൊന്നുമില്ല, അവർ മുറ്റടിക്കും, അവരുടെ കാര്യങ്ങൾ ചെയ്യും, അതൊക്കെ ചെയ്യും. പക്ഷേ എപ്പോഴേലും എല്ലാ പ്രയാസങ്ങളോ അസുഖങ്ങളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ മാനുഷികമായിട്ടുണ്ടാവുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ ചിലപ്പോൾ സ്വന്തം എഴുന്നേൽക്കാനുള്ള ക്ഷീണവും പ്രശ്നങ്ങളും പ്രായത്തിൻ്റെ ഒക്കെ, അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു മടി അല്ലെങ്കിൽ ഒരു എന്തോ ഒരു അവഗണന മരുമകളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടായി. അപ്പം അതിങ്ങനെ ആ അവഗണന കൂടി വരികയും ഭർത്താവിനോട് പിന്നെ വരച്ച വരയിൽ നിർത്തുന്നൊരു ഭാര്യയാകുന്ന അങ്ങനത്തെ ഒരു ഭാര്യയായിട്ടുള്ള ഒരു ഭാര്യയായിട്ട് പിന്നെ ഇവരിങ്ങനെ സ്വഭാവമായിട്ട് മാറുകയാണ്. അപ്പം അത് ഞാൻ പറയുന്നത് അങ്ങനെ ആവാൻ കാരണം ഈ ഉമ്മയോടുള്ള ചില കാര്യങ്ങൾ തെറ്റായി ഭാര്യ ചെയ്തപ്പോൾ ഭർത്താവ് ആ സമയത്ത് അത് തിരുത്താൻ ശ്രമിക്കാത്തത് കൊണ്ട് കിട്ടിയൊരു ധൈര്യമാണ് എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഏതായിരുന്നാലും അതങ്ങനെ പോയി. ഇപ്പോൾ അവസാനം എന്താ വെച്ചാൽ ഇവരുടേതായ ഒരു ജോലിക്ക് പോകുന്നുണ്ട്. ഭർത്താവും കുറച്ച് രാവിലെ നേരത്തെ പോകും, ഇവർ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവർ പോകുന്ന സമയത്തൊക്കെ ഈ ഉമ്മയെ ഇവിടെ വീട്ടിലൊറ്റക്കാണല്ലോ, അതായത് ഭർത്താവിൻ്റെ ഉമ്മ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളും അവിടെ തയ്യാറാക്കി വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒന്നും ചെയ്യൂല. അവരവരുടേതായതായിട്ട് പോകും, പിന്നെ വൈകുന്നേരം വരും, അവർക്ക് പിന്നെ വിശക്കുണ്ടെങ്കിൽ അവർ കഴിക്കും, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചോളിയും എന്നുള്ള രൂപത്തിൽ, അവിടെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ കഴിച്ചോളും, അങ്ങനെയൊക്കെ ആ ഒരു സമീപനം. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഇടയിലും കുറേ പ്രയാസങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ പിന്നെ ഭയങ്കരമായിട്ട് അവഗണനകൾ പലതരത്തിൽ, അതല്ലാതെ നമുക്ക് പറയാൻ വിഷമമുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ അവർക്ക് 3 ആൺമക്കളാണ് ഈ ചെറിയ മകനുള്ളത്. അപ്പോൾ ആ 3 ആൺമക്കളും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൽ മൂത്ത മകന് കല്യാണം കഴിച്ചു, അപ്പോൾ വളരെ സന്തോഷമാണല്ലോ. ഒരു മരുമകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മകൻ കല്യാണം കഴിക്കാനായി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പെൺകുട്ടികളെമാരില്ലല്ലോ, കുറച്ചും കൂടെ പ്രായം ചെന്നിട്ടാണല്ലോ മക്കൾ. അപ്പോൾ ആ ഒരു സന്തോഷത്തിലൊക്കെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മകൾക്ക് എന്ത് ചെയ്യണം, ജോലിക്ക് പോകണം. മകൾക്ക് ജോലിക്ക് പോകുന്നതിനൊന്നും എതിരൊന്നുമല്ല, പക്ഷേ മകൾ ജോലിക്ക് പോകുന്നതിനോട് ഒരു ചെറിയ പ്രയാസം മനസ്സിലിങ്ങനെ തോന്നിത്തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ഇവർക്കും പ്രായം ഇങ്ങനെ കൂടി വരില്ലേ, അപ്പം അടുക്കളയിൽ ഒരു ഒറ്റയ്ക്കാണല്ലോ, അപ്പോൾ അങ്ങോട്ട് തയ്യാറാക്കി കൊടുക്കേണ്ട ഒരവസ്ഥയാണ് ഇവർക്കുള്ളത്. അതിൽ സ്വാഭാവികമായിട്ട് ഇവർക്കിങ്ങനെ ചെറിയ ചെറിയ ഒരു പിന്നെ ഇത് പ്രയാസങ്ങളിങ്ങനെ വന്നു തുടങ്ങി. പിന്നെ ഇവർ തമ്മിൽ പ്രയാസങ്ങൾ പ്രശ്നങ്ങളായിട്ട് മാറി. പ്രശ്നങ്ങൾ പറഞ്ഞാൽ അവസാനം ഈ താൻ ഉപദ്രവിച്ച ഭർത്താവിൻ്റെ ഉമ്മയോട് ഈ മരുമകൾ പരാതി പറയണെന്ത്, എൻ്റെ മരുമകൾ എന്നെ ഉന്തി തള്ളി, ഓള് ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല, ആ ഒരവസ്ഥയിലേക്ക് വരികയാണ്. അപ്പം എന്താ വെച്ചാൽ ആ ഏതൊരാളെയാണോ പ്രയാസപ്പെടുത്തിയത് അയാളുടെ മുമ്പിൽ തന്നെ ഇവ പ്രയാസപ്പെടുത്തിയ ആൾ അവരുടെ മരുമകളെ കൊണ്ട് പ്രയാസപ്പെടുന്നൊരവസ്ഥ നേരിൽ കാണുകയും പരാതി പറയുന്നൊരവസ്ഥയിലേക്ക്, ഉപദ്രവിക്കപ്പെട്ട ആ ഉമ്മയോട് പരാതി പറയുന്ന അവസ്ഥയിലേക്ക് മരുമകൾ മാറുകയാണ് അവരുടെ മരുമകളെ കുറിച്ച്. അപ്പോൾ ചില കാര്യങ്ങൾ എന്താ അറിയോ, നമ്മളിങ്ങനെ പറയല്ലോ, നമ്മളെങ്ങനെയാണോ നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറി അതുപോലെ നമ്മളെ മക്കൾ നമ്മളോട് പെരുമാറുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതുപോലെ തിരിച്ചുണ്ട്, അതായത് ഭർത്താവിൻ്റെ ഉമ്മ അവരോട് നമ്മളെങ്ങനെ നിന്നോ അതുപോലെ നമ്മുടെ മരുമക്കൾ നമ്മളോടും ഒരുപക്ഷെ പെരുമാറാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. ഇതിൽ നിന്ന് കിട്ടിയൊരു ലൈവായിട്ട് നമ്മൾ ഇപ്പോഴും നമ്മളെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്.
1: 100 പ്രഭാഷണങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയൊരു പാഠമാണ് ഈ ഒരു അനുഭവത്തിലൂടെ നമ്മുടെ സമൂഹത്തോട് ഷെയർ ചെയ്യാനുള്ളത്. ഇപ്പോൾ പരലോകത്ത് നമ്മൾ നോക്കേണ്ടതുണ്ട്, അത് നമ്മൾ പേടിക്കേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് തന്നെ ഈ ലോകത്ത് വെച്ച് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു അനുഭവം ഉണ്ടാവും എന്ന് തന്നെയാണ് ഇത്തരം അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്.
0: പിന്നെ നമ്മൾ രാവിലെ പിന്നെ പുലരിവട്ടത്തിൽ കേട്ടത് തിരിച്ചുള്ളൊരു സംഭവമാണ്. അതായത് ഒരു ഭർത്താവ് ഭാര്യയോട് കാണിക്കുന്ന ക്രൂരതകളും വിഷയങ്ങളാണെങ്കിൽ തിരിച്ച് ഒരു ഭർത്താവും ആ ഭാര്യയും ഉൾക്കൊള്ളുന്ന ആ കുടുംബം, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിന് ജന്മം നൽകിയ മാതാവ് അല്ലേ, ആ മാതാവിനോട് ഒരു മരുമകൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് അവരെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞ് പങ്കുവച്ചത്.

0: നമ്മുടെ ഈ അനുഭവത്തെക്കുറിച്ച് ഇംതിയാസ് തിരുവമ്പാടി പറയുന്നത് വരമ്പത്ത് നിന്ന് കൂലി കിട്ടുക എന്നതാണ് അനുഭവം എന്നാണ്. തീർച്ചയായും ഒരു കറക്റ്റ് പ്രയോഗം തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അബ്ദുൽഹമീദ് സി കെ അഴിയൂര് പറയാണ്, മാഷാഅല്ലാ, എല്ലാ കാര്യങ്ങളും കുടുംബജീവിതമായാലും സാമൂഹ്യ ജീവിതമായാലും വളരെ നസീഹത്തോടെ പറഞ്ഞു തരുന്ന ഈ കുടുംബത്തിനു അണിയറ പ്രവർത്തകർക്കും ഈ ഡെസ്കിനെ ഭംഗിയാക്കുന്ന സഹോദരന്മാർക്കും അറിവിൻ്റെ മധുരം പകർന്നു തരുന്ന പണ്ഡിതന്മാർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.
1: യെസ്, ഇവിടെ തൃശ്ശൂരിൽ നിന്ന് ഒരു ആള് അറിയിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഉമ്മാക്ക് ക്യാൻസർ ട്രീറ്റ്മെൻ്റ് തുടങ്ങുകയാണ്, ഉപ്പയും സുഖമില്ലാതെ കിടക്കുകയാണ്, രണ്ടുപേരും പ്രായമുള്ളവരായതുകൊണ്ട് ടെൻഷനുണ്ട് എന്ന് പറയുന്ന ഒരു മെസ്സേജ്. അതുകൊണ്ട് തന്നെ എല്ലാം എളുപ്പമാക്കി തരാൻ ദുആ ചെയ്യണം. അപ്പോൾ ഇന്ന് ഒരുപാട് ആളുകളുടെ പ്രത്യേകമായ ദുആകൾ നമുക്ക് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ ഏതെല്ലാം തരത്തിൽ അവർ നേരിടുന്ന പ്രയാസങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ വിട്ടുമാറി പെട്ടെന്നുള്ള ശിഫാവും ആജിൽ നൽകിക്കൊണ്ട് അള്ളാഹു അവർക്കൊക്കെ സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
0: ആമീൻ. ഒരു ശ്രോതാവ് നമ്മളോട് പറയുന്നു, മോൻ ഉത്തരം പറഞ്ഞു, മദ്രസയിൽ പോയി. അപ്പോൾ ഉത്തരം പറഞ്ഞ് അത് അടയാളപ്പെടുത്തിയിട്ടാണ് കുട്ടി മദ്രസയിൽ പോയത്. അള്ളാഹു അറിവ് വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ.
1: കഥ നന്നായി കൊടുത്തതും ചെയ്തതും ഒക്കെ തിരിച്ചു കിട്ടും. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് പറഞ്ഞ കഥയല്ല, റിയലാണ്, കൺമുമ്പിലുള്ള ഒരു സംഭവമാണ്.
0: തീർച്ചയായും. സക്കീന ഉദരംപോയിൽ പറയുന്നത്, എത്ര മനോഹരമായ ശൈലിയിലാണ് ഓരോ വിഷയങ്ങളും അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് ഞാൻ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വായിച്ചില്ലേ, അള്ളാഹു മൗലവിക്ക് അറിവും ദീർഘായുസ്സും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ.
1: യെസ്, നമ്മുടെ അമിരിട്ടി അടുത്തനാട്ടുകാര ഒരല്പം ദൈർഘ്യമുള്ള ഒരു മെസ്സേജാണ് പങ്കുവച്ചിട്ടുള്ളത്. സ്നേഹത്താൽ തീർത്തൊരു കൂട്ടിൻ കീഴിൽ പങ്കുവച്ചിലെ ജീവിത വസന്തങ്ങൾ, കണ്ണീരും പുഞ്ചിരിയും കോർത്തിണക്കി നടന്നില്ലേ നമ്മൾ വൈത്താരകൾ, ഇണങ്ങിയും പിണങ്ങിയും തീർത്ത പാതയിൽ ചിലപ്പോഴെത്തുന്ന കൊടും കാറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഏതായാലും പിന്നെ ഇൻഷാല്ലാ.
0: ചോദ്യം എളുപ്പം ഉത്തരം ഈസി എന്ന് ഇമ്രാൻ എൻ വി കുമരനല്ലൂര് പറയും.
1: ചോദ്യം എളുപ്പം ഉത്തരം ഈസി,
0: യെസ്, രണ്ടും എളുപ്പം. ഒരുപാട് അവധികൾ ലഭിച്ചതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് സ്കൂളുണ്ട്. അതിപ്പോൾ ഏതാണ് സ്കൂള്? വെന്നിയൂരിൽ നിന്ന് നാദിറ ഷാഫിയാണ് പറഞ്ഞത്.
1: ഓ, ഇന്ന് രണ്ടാം ശനി അല്ലേ?
0: അതെ അതെ.
1: ഒരു സഹോദരി പറയുന്നുണ്ട്, അബ്ദുള്ള ലൈവിൽ വരാത്തത് കുറേ ദിവസമായല്ലോ. യെസ്, ഓക്കെ.
0: ഇന്ന് മൂന്ന് ഓപ്ഷൻസ് ആണല്ലോ എന്ന് ഒരു ശ്രോതാവ് നമ്മളോട് പറയുന്നു. ഖദീജ സലീം ചെന്നര ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ?
1: യെസ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണല്ലോ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമുക്ക് തന്നെ വരും അത്.
0: അതായത് ആ ചൊല്ലിനെ പറ്റി ഞാൻ കുറേ ആലോചിച്ചിട്ടുണ്ട്. എന്താ ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടും, കൊല്ലത്തിന്റെ കാര്യം മാത്രം പറയണത് എന്താണ്?
1: അത് കൊല്ലക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ പ്രതികരിക്കാം.
0: പ്രതികരിക്കാം എന്താണ് അത് എന്നുള്ളത്. ഇനി അവരെ പറ്റി വെറുതെ പറയുകയാണോ, അതും പ്രതികരിക്കാം അല്ലേ?
1: അതെ, ആരോപണമാണോ, അതിന്റെ പിന്നിൽ എന്തെങ്കിലും ചരിത്രം ഉണ്ടോ, കഥ ഉണ്ടോ അല്ലേ?
0: അതെ അതെ, അതെന്താന്നുള്ളത് നമുക്ക് ഒന്ന് അറിയാം. ഇന്ന് നമുക്ക് ജില്ലാ കൗൺസിൽ മീറ്റ് ആണ് ഇൻഷാ അല്ലാ, അത്തോളിയിൽ നിന്ന്. അത്തോളി എന്നുള്ളത് സൗത്ത് ജില്ലയാണ് അല്ലേ?
1: യെസ്.
0: അതോ നോർത്ത്?
1: അത്തോളി കോഴിക്കോട്.
0: കോഴിക്കോട് സൗത്ത് ആണ്. ഏതായാലും നമ്മുടെ അമീർ ഖാന്റെ നാടാണ്, അവിടെയാണ് ജില്ലാ കൗൺസിൽ മീറ്റ് നടത്തുന്നത്. വിജയകരമായി നടത്താൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ആമീൻ. പിന്നെ ഇന്നിപ്പോ നമ്മളിപ്പോ ഈ പറഞ്ഞ അനുഭവവുമായി ബന്ധപ്പെട്ട് വരമ്പത്ത് കൂലി, ഒന്ന്, കൊടുത്താൽ കൊല്ലത്ത് കിട്ടും, രണ്ട്, വിധിച്ചതേ കൊയ്യുകയുള്ളൂ, മൂന്ന്, ഇങ്ങനെ ഓരോ ഇങ്ങനെ കിട്ടണേ
0: ചൊല്ലുകൾ കിട്ടണേ.
1: അതെ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ചില പിന്നെ അംസാലല്ലേ നമ്മൾ പറയല്?
0: ഇന്ന് പറയുന്നുണ്ട് ജമീല വി കെ പുനൂർ പറയും, ഇന്നത്തെ ആങ്കർമാരുടെ പേര് പറഞ്ഞപ്പോൾ മുസ്തഫ സാറിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും ആദ്യമേ മനസ്സിലായിരുന്നു. മാഷാല്ലാ, ശബ്ദം കേട്ട് തന്നെ മനസ്സിലാക്കുന്നവരാണ് നമ്മുടെ ശ്രോതാക്കൾ.
1: ഓക്കെ.
0: ഒരു കോൾ വന്നതുകൊണ്ട് ചോദ്യം കേൾക്കാൻ പറ്റാത്ത ഒരു വിഷമമാണ് മുസ്തഫ വള്ളിത്തോട് നമ്മളെ അറിയിക്കുന്നത്. അപ്പൊ ഇന്ന് ഉത്തരം എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല.
1: അപ്പൊ നമ്മൾ ചെയ്ത് നമുക്ക് തന്നെ തിരിച്ചു കിട്ടുന്നതാണ് ആയിഷ നാദാപുരം പറയുന്നത്.
0: നിങ്ങൾ പറഞ്ഞു വന്ന വിഷയം ആ പഴഞ്ചൊല്ലുകളെ കുറിച്ചാണ്.
1: അതെ, ഇതുമായി ഈയൊരു അനുഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞ ഈ മൂന്ന് പഴഞ്ചൊല്ലുണ്ടല്ലോ, ഇതേപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം.
0: ഒരു മരണവാർത്ത അതിൻ്റെ ഇടയിലൂടെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എ അബ്ദുൽ ഹമീദ് മദീനി മരണപ്പെട്ടിട്ടുണ്ട്, പണ്ഡിതനായ അബ്ദുൽ ഹമീദ് മദീനി മരണപ്പെട്ട ഒരു വാർത്ത കൂടി നമ്മുടെ ഒരു ശ്രോതാവ് അറിയിക്കുന്നുണ്ട്. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ.
1: രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ശിഫ നൽകട്ടെ. മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാകട്ടെ എന്നാണ് സീനത്ത് പാലക്കാട് പ്രാർത്ഥിക്കുന്നത്.
0: ഒരു ശ്രോതാവ് നമ്മളോട് പറയുകയാണ്, ഇന്നലെയും ഇന്നും ചോദ്യം കേട്ടപ്പോൾ കുട്ടികളോട് ചോദിക്കുന്ന പോലെ തോന്നി. കുട്ടികൾക്കും ഉത്തരം കിട്ടട്ടെ.
1: അതെന്ന് ശനിയാഴ്ചയാണ്, അപ്പൊ ഇന്ന് കുട്ടികളെ നിങ്ങൾ പങ്കെടുപ്പിക്കുന്നുണ്ടോ എന്ന് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്.
0: നമ്മുടെ ബാലവേദിന്റെ ഇടപെടലാണത്.
1: അതെ അതെ,
0: അങ്ങനെ മനസ്സിലാക്കാം നമുക്ക്.
1: എന്റെ
0: ഉമ്മക്ക് ഇന്നലെ പള്ളിയിൽ നിന്ന് ക്ഷീണം വന്ന് ഷുഗർ കുറഞ്ഞതായിരുന്നു. ഉമ്മക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥന വേണം എന്ന് ഒരു ശ്രോതാവ് നമ്മളോട് പറയുന്നു. അല്ലാഹു ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ.
1: അപ്പൊ നമ്മളിങ്ങനെ ഈ യാത്ര ഇങ്ങനെ തുടരുമ്പോൾ നമുക്ക് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഒന്ന് കേട്ടു വന്നാലോ?
0: കേൾക്കാം.

0: വളരെ ഹൃദ്യമായ ഒരു പാരായണമാണ് നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ കേട്ടത്. സൂറ ഫുസ്സിലത്തിൻ്റെ 46-ാമത്തെ ആയത്താണ്
1: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ. നമുക്ക് എന്തുകൊണ്ടും ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു കാര്യമാണ്. സാധാ ഒരു പ്രഭാഷണം പോലെയല്ല, ഖുർആനിലെ ആ ആയത്ത് അതിൻ്റെ രണ്ട് ഭാഷകളിലുള്ള അർത്ഥം നമ്മൾ കൊടുത്തുകൊണ്ടാണ്. ഒരായത്ത് മതിയാവും നമ്മുടെ സ്റ്റാറ്റസ് കാണുന്ന ഒരാൾക്ക് ഹിദായത്തിന്. ആ ഒരു ബോധത്തോടു കൂടി നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും സ്റ്റാറ്റസ് വെക്കാനും അയച്ചു കൊടുക്കാനും ഒക്കെ ശ്രദ്ധിക്കാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
0: വളരെ ചുരുങ്ങിയ ഒരു സമയമാണ് നമുക്ക് ഈ ഒരു സ്റ്റാറ്റസ് വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ വളരെ ചുരുങ്ങിയ സമയമാണല്ലോ. നമ്മുടെ സ്റ്റാറ്റസുകളിൽ വേറെ പലതും ഇങ്ങനെ മറ്റുള്ളവർ കാണാനുള്ള അവസരം കൊടുക്കാതെ നല്ലതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ദാവത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ നമ്മൾ സ്റ്റാറ്റസുകൾ ഉപയോഗപ്പെടുത്താം ഇൻഷാല്ലാ.
1: യെസ്, ഇന്ന് ഓപ്ഷൻ ഡി ഇല്ലേ എന്ന് ഒരുപാട് ശ്രോതാക്കൾ ചോദിക്കുന്നുണ്ട്. ഇന്ന് 3 ഓപ്ഷനുകളേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഉത്തരം ഒന്നും കൂടി എളുപ്പമായി അല്ലേ. ചോദ്യം ഉത്തരവൊക്കെ ഇന്ന് എളുപ്പം തന്നെയാണ്, ഒരു ഓപ്ഷൻ കുറഞ്ഞതുകൊണ്ട് കൂടുതൽ. ഇപ്പം നമ്മൾ ക്വിസ് മത്സരങ്ങളിലൊക്കെ കാണൂല, ലൈഫ് ലൈൻ എടുക്കുക, രണ്ട് ഓപ്ഷൻ ഒഴിവാക്കിയിട്ട്, അതേപോലെയുള്ള വളരെ എളുപ്പമായൊരു കാര്യമായി. ഇന്ന് നമ്മുടെ റൌഫ മടക്കര പറയുകയാണ്, എനിക്ക് ഇന്ന് മരുമകളെയും കൊണ്ട് ഡോക്ടറുടെ അടുത്ത് പോകാനുണ്ട്, ഇന്നത്തെ പ്ലാൻ അതാണ് എന്ന് പറയാം. നമ്മളിപ്പം അമ്മായിമൻ്റെയും മരുമകളെയും കാര്യം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ നമ്മളല്ലേ. മാതൃകാപരമായ അമ്മായിമയും മരുമകളും ഒരുപാട് ഉണ്ടാകട്ടെ.
0: നമ്മുടെ പിന്നെ കുറേ സംഭവങ്ങളേ
1: ഉണ്ടെങ്കിലും നമുക്ക് സുഭദം പ്രോഗ്രാമിനെ കുറിച്ച് അല്ലേ, സുഭദം അല്ലേ ഇനി നമുക്ക് ബാക്കിയുള്ളത്.
0: അഥവാ നമ്മൾ ഈ മോർണിംഗ് ഷോയിൽ കേൾക്കാൻ കഴിയാത്ത പലതും റേഡിയോയുടെ മറ്റു പല സമയങ്ങളിലും സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളുടെ കൂട്ടത്തിൽ വളരെ സുപ്രധാനമായ ഒരു പ്രോഗ്രാമാണ് സുഭദം.
1: സുഭദം എന്നും വൈകുന്നേരം, വെള്ളിയാഴ്ച വൈകുന്നേരം 4:10 ആണ് നമുക്ക് പീസ് റേഡിയോയിൽ ലൈവായി കേൾക്കാൻ പറ്റും.
0: യെസ്, പിന്നെ സുഭദം പ്രോഗ്രാം നമുക്ക് കാണാം. അത് പിന്നീട് 24 മണിക്കൂർ റിവൈൻഡിലുണ്ടാകും. മുസ്തഫ സലാഹി കാര, മുഷ്താഖ് അൽ ഹിക്കമി, ഫൈസൽ മൗലവി എന്നിവരുടെ സെഷനുകളാണ് നമുക്ക് സുഭദത്തിൽ കേൾക്കാൻ സാധിക്കുക.
1: ഇന്നത്തെ വിഷയം എന്താണ്?
0: ഇന്ന് ബിദഅത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നിഹാദ് MCC അവതരിപ്പിക്കുന്ന ഒരു വിഷയമാണ്. നമുക്കതൊന്ന് കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൻ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഇൻ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീം ഇന്നക ഹമീദു മജീദ്. എൻ്റെ ഏറെ ബഹുമാനം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ഗൗരവത്തോടുകൂടി താക്കീത് ചെയ്ത ബിദഅത്ത് എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ഒരു പരിശുദ്ധ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചു. ഈയൊരു ഇസ്ലാമിൻ്റെ വാക്താക്കളായി നമ്മൾ മാറിയെന്നത് തന്നെ അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹമായി മനസ്സിലാക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇസ്ലാമിൻ്റെ വാക്താക്കളായി ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്നത് ഈ മതം ദൈവികമാണ് എന്നത് തന്നെയാണ്. അതായത്, ഇത് ദൈവികമായതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ടോ, അതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പൂർണ്ണമായും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, ഒരാൾക്ക് പോലും സ്വന്തമായി ഒരു നിയമമുണ്ടാക്കാൻ ഇസ്ലാമിൽ അനുവാദമില്ല എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായി പഠിപ്പിച്ചെന്നത് എന്താ, സൂറത്തുൽ ഹാക്കയിൽ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. 43 മുതൽ 46-ാമത്തെ ആയത് വരെ, വലൗ തഖവ്വല അലൈന ബഅദൽ അഖാവീൽ ലഅഖദ്ന മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅന മിൻഹുൽ വതീൻ വലൗ തഖവ്വല അലൈന ബഅദൽ അഖാവീൽ. റസൂലെങ്ങാനും ചില വാക്കുകൾ കെട്ടിപ്പറഞ്ഞിരുന്നുവെങ്കിൽ, ലഅഖദ്ന മിൻഹു ബിൽ യമീൻ, വലത് കൈകൊണ്ട് പിടിച്ചു ശിക്ഷിക്കുമായിരുന്നു. സുമ്മ ലഖതഅന മിൻഹുൽ വതീൻ, പിന്നീട് ജീവനാടിയെ നാം മുറിച്ചു കളയുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ പോലും ഗൗരവമായി താക്കീത് ചെയ്ത വിഷയമെന്താ? ഈ ഒരു മതത്തിലേക്ക്, ഈ ഒരു ദീനിലേക്ക് നമ്മുടെ വക സ്വന്തമായി ഒന്നും കൂട്ടിച്ചേർക്കാൻ യാതൊരു അനുവാദവും ഇല്ല എന്നുള്ളതാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ പോലും അനുവാദം ഇസ്ലാം നൽകിയിട്ടില്ല എന്നുള്ള വലിയ തത്വമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചത്. അങ്ങനെയുള്ള ഈ ഒരു ദീൻ ഇസ്ലാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് മുമ്പ് ഈ ഒരു മതത്തെ പൂർത്തിയാക്കിയ സന്തോഷവാർത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോക മുസ്ലിമീങ്ങൾ അറിഞ്ഞു. സൂറത്തുൽ മാഇദയിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ വാചകന്താ? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. اليوم ഈയൊരു ദിവസം, ഇന്നേ ദിവസം, അക്മൽതു ലക്കും ദീനക്കും, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. وأتممت عليكم نعمتي, എൻ്റെ നിഅമത്തിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ورضيت لكم الإسلام دينا, ഈ ഒരു ഇസ്ലാമിനെ ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചു വന്നു. ഈ ഒരു ആയത്തിൻ്റെ അവതരണത്തോടുകൂടി കൃത്യമായി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാകുന്ന കാര്യം എന്താണ്? ഈ ദീനെന്ന് പറയുന്നത് പൂർത്തീകരിക്കപ്പെട്ട, പൂർണ്ണത പ്രാപിച്ച ഒരു മതമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിനെ നമ്മൾ മുഖവിലക്കെടുത്തുകൊണ്ട് പണ്ഡിതന്മാരുടെ ചർച്ചകൾ ഒരാവർത്തിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ സുപ്രധാനമായ ഒരു മൂന്ന് വിഷയങ്ങൾ ഇവിടെ ചുരുക്കി മനസ്സിലാക്കാൻ പോകണം. ഒന്നാമതായിക്കൊണ്ട് ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാനുള്ളത് എന്താണ്? മതവുമായി ബന്ധപ്പെട്ട എല്ലാ വിധിവിലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇനി അതിലേക്ക് യാതൊന്നും കൂട്ടിച്ചേർക്കുവാനോ ഒഴിവാക്കുവാനോ ഇല്ല, അത്രയും കൃത്യമായി തന്നെ ഈ വിഷയം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൂന്നാമത്തെ വിഷയം, ഭൗതികമായ ദുനിയവിയായ കാര്യങ്ങൾ കാലാനുസൃതമായി കണ്ടെത്തുന്നതിന് അള്ളാഹുവും റസൂലും അനുമതി നൽകിയിട്ടുണ്ട്. എന്താ അങ്ങനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? ദുനിയാവിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ്റെ ഇഹലോകത്തിനാവശ്യമായ കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് ഭാഷാപരമായി ബിദഅത്തെന്ന് പ്രയോഗിക്കുമെങ്കിലും അത്തരം വിഷയങ്ങൾ നമ്മുടെ സാഹചര്യത്തിനും നമ്മുടെ പുരോഗമനത്തിനും നമ്മുടെ ആവശ്യങ്ങൾക്കും അനുസരിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അതൊന്നും മതത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് വലിയ അടിസ്ഥാനങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് അല്യൗമ അക്മൽ തുലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളിവിടെ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഒന്ന്, ഈ ഇസ്ലാം എന്നത് സമ്പൂർണമാണ്, ദൈവികമാണ്. ആ ദൈവികമായ മതത്തെ അള്ളാഹു സുബ്ഹാനഹു തആല പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ പൂർത്തിയാക്കിയ മതത്തിൽ ഒരാൾക്കും കൂട്ടിച്ചേർക്കാൻ യാതൊരു അനുവാദവും ഇല്ല എന്ന വലിയ തത്വങ്ങൾ ആമുഖമായി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ചു തന്ന ഒരു വലിയ പ്രശ്നമാണ്, പാപമാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഈ ബിദ്അത്ത് എന്താണ് എന്ന് നമ്മൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വാസപരമായ ബിദ്അത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. മതത്തിൽ പുതുതായി കയറ്റിക്കൂട്ടുന്ന, കൂട്ടിക്കലർത്തുന്ന വിശ്വാസപരമായ ബിദ്അത്തുകൾ ഒരു ഭാഗത്തുണ്ട്. ഖുർബത്ത് ആഗ്രഹിച്ച്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സാമീപ്യം ആഗ്രഹിച്ച്, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് ഒരു മനുഷ്യൻ ഷിർക്കിലേക്കും കുഫറിലേക്കും അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ പാപങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. ഇത്തരം പാപങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസപരമായ ബിദഅത്തുകളുടെ പരിധിയിൽ വരുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അത്രയും ഗൗരവത്തോടുകൂടി വിലക്കപ്പെട്ട ബിദഅത്തുകളുടെ ഒരു വലിയ ഇനം, ഏറ്റവും ഗൗരവമേറിയ ഇനമാണ് വിശ്വാസപരമായിട്ടുള്ള ബിദഅത്തുകൾ എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ബിദഅത്തുകൾ ഈ ഒരു സമുദായത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടാൽ തന്നെ, ബിദഅത്തുകൾ ഇല്ലാതായാൽ തന്നെ ഈ ഒരു സമുദായത്തിൽ നിന്ന് വലിയ രീതിയിൽ വിശ്വാസപരമായ ഒരു രക്ഷപ്പെടൽ സംഭവിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയാണ് വിശ്വാസപരമായ ഏരിയയിൽ കടന്നു വരുന്ന ബിദഅത്ത്. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ പല ഏരിയകളിലും ബിദഅത്തുകൾ കടന്നു വരുമെന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നു. ഇവിടെ ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, മതത്തിൻ്റെ പരിവേഷം നൽകി ചില മാസങ്ങൾക്കും ദിവസങ്ങൾക്കും ആഴ്ചകൾക്കുമൊക്കെ പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടോ ചില സ്ഥലങ്ങൾക്ക് അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് അങ്ങനെ ചില ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രത്യേകത കൽപ്പിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത പ്രാധാന്യം നൽകി അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയാം. ഇതൊക്കെയാണ് വിലക്കപ്പെട്ട ബിദ്അത്തിനെ പഠിപ്പിക്കുന്ന ഭാഗമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചു തന്ന മാനദണ്ഡങ്ങൾ എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ചെയ്യുന്ന ബിദ്അത്തുകൾ ഇന്ന് വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ബിദ്അത്തുകളുടെ വിഷയത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ താക്കീത് ചെയ്തത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരന്തരമായ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, മൻ അഹ്ദസ ഫീ അംരിന ഹാദ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മൻ അഹ്ദസ ഫീ അംരിന ഹാദ, എൻ്റെ ഈ ഒരു ദീനിൽ ആരെങ്കിലും പുതുതായി കൂട്ടിക്കലർത്തിയാൽ, മാലൈസ മിൻഹു, അത് ദീനിൽ ഇല്ലാത്തതാണെങ്കിൽ, അടിസ്ഥാനമില്ലാത്തതാണെങ്കിൽ, ഫഹുവ റദ്ദുൻ, അത് തടയപ്പെടേണ്ടതാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകളിലും ഉത്ബോധനങ്ങളിലും സംസാരങ്ങളിലുമെല്ലാം ഓർമ്മിപ്പിക്കാറുള്ളൊരു വിഷയം കൂടിയാണിത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ സംസാരങ്ങളിലും ഉത്ബോധനങ്ങളിലും പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വിഷയത്തെ ഇത്ര ഗൗരവത്തോടുകൂടി കണ്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര ഗുരുതരമായ പാതകമായിരിക്കും എന്നത് ചിന്തിക്കാൻ വിശ്വാസികൾക്ക് വേറെ തെളിവിൻ്റെ ആവശ്യമില്ലല്ലോ സഹോദരന്മാരെ. ഇത് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടുകൂടി താക്കീത് ചെയ്തതിൻ്റെ ഉദാഹരണമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വിഷയമാണ്. ഇർബാദ് ബിൻ സാരിയ റഹ്ദിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലബിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത്ത യൗമിൻ, ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെയും കൊണ്ട് നിസ്കരിച്ചു, സുമ്മ അക്ബല അലൈന, എന്നിട്ട് റസൂൽ ഞങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട്, ഫവഅദ്ന മൗഇലതൻ ബലീഗതൻ, ഒരു സുദീർഘമായ നല്ല ഹൃദയസ്പർശിയായ സംസാരങ്ങൾ സംസാരിക്കാൻ, സറഫത്ത് മിൻഹൽ ഉയൂൻ, ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു, വവജിദത്ത് മിൻഹൽ ഖുലൂബ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ നടുങ്ങി, ഫഖാല ഖായിലുൻ യാ റസൂലല്ലാ, അപ്പോൾ കൂട്ടത്തൊരാൾ പറഞ്ഞു, നാ യാ റസൂലല്ലാ, അല്ലാൻ്റെ റസൂലെ, കഅന്ന ഹാദിഹി മൗഇലത്തു മുവദ്ദിഇൻ, ഇതൊരു വിടവാങ്ങൽ പ്രസംഗം പോലെ ഉണ്ടല്ലോ പ്രവാചകനെ, ഫമാദാത അഹദു ഇലൈന ഖാല ഊസീകും, അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ട് റസൂലേ എന്ന് ചോദിച്ച് വസീയത്ത് ചോദിച്ചു വാങ്ങ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഊസീകും ബിതഖ്വല്ലാ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ, വസ്സംഇ വത്തഅ, അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞത് പൂർണ്ണമായി നിങ്ങൾ അനുസരിക്കണമേ, വഇൻ അബ്ദൻ ഹബ്ഷിയൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഹദീസ് പോവാണ്. ഇനി ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ, ഫസയറ ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് ഇഖ്തിലാഫുകൾ, അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫഅലൈക്കും ബിസുന്നതി, അതുകൊണ്ട് എൻ്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. വസുന്നത്തിൽ ഖുലഫായിർ മഹദീയീന റാഷിദീൻ, ഈ മഹദീങ്ങളായ റാഷിദീങ്ങളായ നേർമാർഗം പ്രാപിച്ചവരായ ഈ ഖുലഫാവുകളുടെ മാർഗത്തെ നീ പിൻപറ്റുക. തമസ്സക്കൂബിഹ, നിങ്ങളതിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതിനെ മുറുകെ പിടിക്കുന്ന രീതി പോലും പ്രവാചകൻ നിന്നിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ശേഷം പറയാണ്, വഇയാക്കും വമുഹ്ദസാത്തിൽ ഉമൂർ
0: നാം ഇതുവരെ കേട്ടത് ബിദ്അത്തിൻ്റെ ഗൗരവം എന്ന വിഷയത്തിൽ നിഹാദ് എം സി സി അവതരിപ്പിച്ച സുബദം എന്ന പ്രോഗ്രാമിൽ നിന്നാണ്. ഓക്കെ, നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ നാദിറ ഷാഫി വെന്നിയൂർ, അസ്സലാമു അലൈക്കും, ഒരുപാട് അവധികൾ ലഭിച്ചതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് സ്കൂളുണ്ട്, അത് നമ്മൾ വായിച്ചു അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളെ സുബദം പ്രോഗ്രാം കഴിഞ്ഞിട്ട് ശ്രോതാക്കൾ വീണ്ടും ചില ആളുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അബ്ദുൽ കരീം തുമിനാട്, മനാഫ് പാലക്കാടി, സലാം പറഞ്ഞ് വന്നിട്ടുണ്ട് രണ്ടുപേരും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. പിന്നെ നമ്മൾ നേരത്തെ അബ്ദുള്ള സാറേ, എന്തെങ്കിലും പഴഞ്ചൊല്ലുണ്ടോ എന്ന് ചോദിച്ചിരുന്നു നമ്മൾ പറഞ്ഞ അനുഭവമായി ബന്ധപ്പെട്ട്. അപ്പോൾ സഫ്ന മുഹമ്മദ് പാണക്കാട് പറയുന്നത് പഴഞ്ചൊല്ലാണെന്ന് അറിയില്ല, പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ, ഇപ്പോൾ എല്ലാം ഓൺ ടൈം എന്ന് പറയുന്നു. ഇത് ഇതിനോട് യോജിക്കുമെന്ന് അറിയില്ല, എനിക്ക് തോന്നിയ രാശ്യം. ഇത് പഴഞ്ചൊല്ലായിട്ട് നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും പണ്ടൊക്കെ അങ്ങനെ ഒരു പറച്ചിലുണ്ട്, പണ്ടൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്, ഇപ്പോൾ അപ്പം തന്നെ കിട്ടുന്നുള്ളൊരു സംസാര ശൈലി അല്ലേ.
1: എത്രത്തോളം കറക്റ്റ് ആണെന്ന് അറിയില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അങ്ങനെ നമുക്ക് ഒരു പുലരോട്ടത്തിനെ പറ്റിയേ പേര് കൊടുത്തിട്ടില്ല ആള്. ഇന്നത്തെ പുലരോട്ടം നൽകിയ ഏറ്റവും നല്ലൊരു ഉപദേശമായിരുന്നു ഇത്. ഒരു ഭാര്യയുടെ മനസ്സിലെ പ്രശ്നങ്ങളും പരാതികളും സ്വപ്നങ്ങളും ആദ്യം അറിയേണ്ടത് അവളുടെ ഭർത്താവാണ്. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം, അദ്ദേഹം ഒന്നും മനസ്സിലാക്കില്ല എന്ന ചിന്തയിൽ എല്ലാം ഉള്ളിലൊതുക്കിയ ഒടുവിൽ എല്ലാം എന്നോടൊപ്പം തന്നെ മണ്ണടിച്ചു തീരട്ടെ എന്ന നിശബ്ദതയിലേക്ക് ഒരു സ്ത്രീയും എത്താതിരിക്കട്ടെ. ഭർത്താവിൻ്റെ വരുമാനം കുറവായാലും കൂടുതലായാലും ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ഉടൻ നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സിലുള്ളത് തുറന്നു പറയാനുള്ള അവകാശവും ധൈര്യവും ഭാര്യയ്ക്കുണ്ടാകണം. കാരണം പറയാത്ത വേദനയ്ക്ക് പരിഹാരം കണ്ടെത്താൻ പലപ്പോഴും കഴിയില്ല. പറയാത്ത സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാനും കഴിയില്ല. പറയാത്ത പരാതികൾക്ക് മറുപടിയും ഉണ്ടാകില്ല. അവൾ പറയട്ടെ, അവൻ കേൾക്കട്ടെ, അവൾ സ്വപ്നങ്ങൾ പങ്കുവെക്കട്ടെ, അവൻ കഴിയുന്ന വഴിയിൽ കൂടെ നടക്കട്ടെ. കാരണം ദാമ്പത്യം എന്നത് എല്ലാം ഒറ്റയ്ക്ക് സഹിക്കുന്നതല്ല, പരസ്പരം പറഞ്ഞും കേട്ടും മനസ്സിലാക്കിയും ചേർന്ന് ജീവിതം തിരുത്തിയെഴുതുന്നതാണ്.
0: യെസ്,
1: ഇയാൾ പേര് കൊടുക്കേണ്ടിയിരുന്നല്ലേ. നല്ലൊരു ഇത്. ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ നേർപ്പദത്തേക്ക് ലെറ്റർ ആയിട്ട് കൊടുത്തൂടെ
0: അല്ലേ? അവര് പിന്നെ റേഡിയോക്ക് ഒന്ന് ആദ്യം അയച്ചു കൊടുത്തോട്ടെ.
1: അതെ അതെ, നേർപ്പദത്തിലേക്കൊക്കെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാം. രണ്ടു ദിവസമായിട്ട് ഓപ്ഷൻ ഡി അവധിയിലാണ് എന്ന് ഫസീല മുളവൂര് പറയും.
0: അതെ അതെ, നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട് ഷാജിദ വി ടി വല്ലപ്പുഴ, റിഹാന ബാനു തോട്ടശ്ശേരി എന്താ പറയുന്ന ക്വിസിന്റെ ചോദ്യം കൂടി പറയാം. നമുക്ക് ഇൻഷാല്ല ആൻസർ പറയുന്ന സമയത്ത് പറയാം.
1: ആ പിന്നെ നമ്മൾ ആ കൊല്ലത്തിനെ പറ്റി പറഞ്ഞല്ലോ, അത് രണ്ടിലും ആദ്യത്തെ അക്ഷരം ഒന്നായതുകൊണ്ട് ഒരു പ്രാസത്തിന് പറഞ്ഞതായിരിക്കാം എന്നാണ് റസിയ ചെങ്ങാനി പറയുന്നത്.
0: ചെങ്ങാനി കാസർഗോഡല്ലേ?
1: കാസർഗോഡാണ്, കൊല്ലത്തിന്റെ ഇതല്ല, കൊല്ലത്തുകാരല്ല അല്ലേ.
0: കൊല്ലക്കാര് പറയട്ടെ, അവരുടെ നമുക്ക് ബാക്കി നോക്കാം. നിഹാദ് മോന് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ക്ലാസ്സാണ് നമുക്ക് പറഞ്ഞു തന്നത്. അല്ലാഹു മാഷാല്ലാ ബാറക്കല്ലാ ഫീക്ക്. എൻ്റെ മുത്താപ്പയുടെ പേരക്കുട്ടിയുടെ മകനാണ് എന്ന് ഉമുകുൽ സി ചിറമംഗലം പ്രതികരിക്കുകയാണ്. നമ്മുടെ നിഹാദ് എം സി സിനെ കുറിച്ച്
1: വേറൊരു പഴഞ്ചൊല്ല് ഇറങ്ങിയിട്ടുണ്ടോ, വിതച്ചതേ കൊയ്യുകയുള്ളൂ.
0: അതെ,
1: സിനിജ ആലപ്പുഴയാണ് നമ്മളെ അത് അറിയിച്ചിട്ടുള്ളത്.
0: ഓക്കെ, അപ്പം എല്ലായിടത്തും കുറേ പല വ്യത്യസ്തമായ മരുന്ന്.
1: താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും.
0: ആ അതും
1: അതും ഓക്കെ, കറക്റ്റ്.
0: ഇപ്പോൾ ലോകത്ത് മുക്കാൽ ഭാഗവും ബിദഅത്തുകളാണ്. പൂർണ്ണമായി അടുത്ത മാസമായാൽ അത് ഏറ്റവും കൂടുതലായിട്ട് നടക്കും. നമ്മുടെ നാട്ടിൽ അതിന് മുൻകൈ എടുക്കുന്നത് നല്ല മൗലവിമാരും.
1: കുട്ടികളുടെ പരിപാടി അയക്കേണ്ട ഫോൺ നമ്പർ പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ടെക്നിക്കൽ ഡെസ്കിൽ നിന്ന് അതിന് റിപ്ലൈ കൊടുക്കേണ്ടതാണ്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത പ്രോഗ്രാമുകളിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്.
0: ഓക്കെ, അപ്പം നമ്മൾ ഇൻഷാല്ലാ
1: തിരുമൊഴികൾ അല്ലേ, തിരുമൊഴികളിൽ
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
1: രക്തക്കണ്ണീർ നദിയായി ഒഴുക്കുന്ന നരകക്കാർ എന്ന വിഷയത്തിൽ കെ വി മുഹമ്മദ് അലി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم يرسل البكاء على أهل النار فيبكون حتى تنقطع الدموع ثم يبكون الدم حتى يصير في وجوههم كهيئة الأخدود لو أرسلت فيه السفن لجرت. بسرد يشوداك لين سشول جامع ونطر الله نمكو آي كانا قرينا ولو حديثانا كل بيشد حسن أن درجة إلانا إي حديث നമുക്ക് വായിക്കാനാവുക. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബു ഹംസ എന്ന വിളിപ്പേരുള്ള അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അൻസാരി സ്വഹാബിയാണ്. അനസ് ബിൻ മാലിക് ബിൻ നദർ ബിൻ ലംലം എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഖസ്റജ് ഗോത്രക്കാരനായിരുന്നു അദ്ദേഹം. നാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഹിജ്റ കുംഭ 10 അദ്ദേഹം ജനിക്കുന്നത്. ഹിജ്റ 93 ബസ്രയിൽ വെച്ചാണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. മാതാവ് മുസ്ലിം ബിന്ദ മുദ്ദമൽ ഹാൻ എന്നവർ പ്രസിദ്ധയായ സ്വഹാബി വനിതയാണ്. 2286 ഹദീസുകൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായി, സേവകൻ, എഴുത്തുകാരൻ എന്ന നിലയിലൊക്കെ അനസ് റളിയല്ലാഹു അൻഹു പ്രസിദ്ധനാണെന്ന് നമുക്കറിയാം. അനസ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യുർസലുൽ ബുഖാഉ അലാ അഹ്ലിന്നാർ, യുർസലുൽ ബുക്കാഉ അല അഹ്ലിന്നാർ, നരകക്കാരിൽ കരച്ചിൽ അത് അയച്ചുവിടപ്പെടും, നന്നായി അവർ കരഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഉർസലു അൽ ബുഖാ എന്ന് പറഞ്ഞാൽ കരച്ചിൽ. കരച്ചിൽ നരകക്കാരുടെ ഇടയിൽ ശക്തമായ കരച്ചിൽ ഉണ്ടായിരിക്കും. കഠിനമായ ശിക്ഷ കാരണത്താലുള്ള വലിയ കരച്ചിലാണ് അവർ നിർവഹിക്കുക, അവരിലുണ്ടാവുക. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയബുക്കൂൻ, അങ്ങനെ അവർ കരഞ്ഞുകൊണ്ടിരിക്കും. ഹത്താ തൻ ഖതിഅ ദുമുഉ, ദംഉ എന്ന് പറഞ്ഞാൽ കണ്ണുനീർ, ദുമുഉ അതിൻ്റെ ബഹുവചന രൂപമാണ്. അങ്ങനെ പരിപൂർണമായി കണ്ണുനീർ വറ്റിപ്പോകും. കരഞ്ഞ് കരഞ്ഞ് സഹിക്കാനാവാത്ത വേദനയാൽ, ശിക്ഷയാൽ കരഞ്ഞ് കണ്ണുനീർ വറ്റിപ്പോകും. സുമ്മയ ബുക്കൂന ദമ, പിന്നീട് അവർ കരയുമ്പോൾ കണ്ണുനീരിന് പകരം രക്തമായിരിക്കും ഉണ്ടാവുക, പിന്നീട് രക്തക്കണ്ണീരാണ്. രക്തം കൊണ്ടാണ് അവർ കരയുന്നത്. ഹത്താ യസീറ, അങ്ങനെ അതായിത്തീരും. ഫി വുജൂഹിഹിം, അവരുടെ മുഖത്ത് ആ രക്തം ഒഴുകുന്ന രക്തക്കണ്ണീരിനാൽ അവരുടെ മുഖം ആയിത്തീരും. കഹൈ എത്തിൽ ഉഹ്ദൂദ്, ഉഹ്ദൂദിൻ്റെ രൂപത്തിൽ. ഉഹ്ദൂദ് എന്ന് പറഞ്ഞാൽ പിന്നെ അനാദി അഹാദീത്, ഉഹ്ദൂദ് എന്നതിൻ്റെ ബഹുവചന രൂപമാണ് അഹാദീത്. അതായത് ഭൂമിയിലെ കുഴികൾ, ചാലുകൾ, പിളർപ്പ്, നീണ്ട കുഴിക്ക് ഒക്കെയാണ് പറയുക. നീർച്ചാലുകൾ എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. കഹൈ അത്തിൽ ഉഹ്ദൂദ്, നീർച്ചാലുകളുടെ രൂപത്തിൽ നന്നായി വെള്ളമൊഴുകുന്ന, അല്ലെങ്കിൽ ഭൂമിയിൽ ഒരു ഭാഗത്ത് പിളർന്നു നിൽക്കുന്ന ഭൂമിയിലൂടെ വലിയ ഒരു വെള്ളച്ചാൽ ഒഴുകുന്നത് പോലെ ആയിരിക്കും അവരുടെ മുഖത്തുകൂടെ രക്തക്കണ്ണീർ ഒഴുകിക്കൊണ്ടിരിക്കുക. അത് ചാലിട്ടൊഴുകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറയുന്നു, ലൗ അറസലത്ത് ഫീഹി സുഫുൻ, അതിൽ കപ്പലെങ്ങാനും ആ കണ്ണ് ആ ചാലുകളിലൂടെ അയക്കപ്പെട്ട ലജറത്ത്, അതിന് സഞ്ചരിക്കാൻ പോലും അതാകും എന്ന രൂപത്തിലാണ്. സുഫുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത് ബോട്ടിനും കപ്പലിനൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. വെള്ളത്തിലൂടെ പോകുന്ന ഒരു വാഹനത്തിന്, യാത്രാ ബോട്ടിനോ അല്ലെങ്കിൽ അന്നത്തെ അവസരത്തിലുള്ള ഒരു കപ്പലെന്ന് പറയാവുന്ന രൂപത്തിൽ, എന്തായിരുന്നാലും വെള്ളത്തിലൂടെ പോകുന്ന ഒരു വാഹനത്തിന് സഞ്ചരിക്കാൻ മാത്രമുള്ള രക്തക്കണ്ണീരായിരിക്കും മുഖത്തുകൂടെ ചാലിട്ടൊഴുകുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നരകത്തിലെ വേദനയും ഭീതിയും ഭയാനകമായ ശിക്ഷകളും എന്തുമാത്രമായിരിക്കും എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഈ ഹദീസ് പ്രേരകമാകേണ്ടതുണ്ട്. അതികഠിനവുമാണ്, അതിദുരിതമാണ് നാളത്തെ അവസ്ഥ, നാളെ പരലോകത്തിൽ നരകം പ്രതിഫലമായി ലഭിക്കുന്നവരുടെ അവസ്ഥ എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ഹദീസിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ അത് വെറും വാക്കുകളല്ല. കരഞ്ഞ് കണ്ണുനീർ വറ്റുകയും പിന്നീട് രക്തക്കണ്ണീർ നദിയായി ഒഴുകുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അതിനുമാത്രം ദുരന്തമാണ് അവർ അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിവുണ്ടാകണം. നാളെ ഇങ്ങനെ കരയാതിരിക്കാൻ ഈ ദുനിയാവിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, എന്തൊക്കെ ചെയ്തുകൂടാ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, ജീവിക്കണം എന്ന് ചിന്തിക്കാൻ നമുക്ക് ഈ വചനം പ്രേരകമാകേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, രക്തക്കണ്ണീർ ചാലിട്ടൊഴുകാതിരിക്കാൻ നാം ഇന്ന് തന്നെ ശ്രമിക്കണം, ശ്രദ്ധിക്കണമെന്നതാണ് ഈ നബിവചനം തിരുമൊഴി നമുക്ക് നൽകുന്ന സന്ദേശം. താക്കീതായി നമ്മോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിയിക്കുമ്പോൾ ഗൗരവത്തോടെ കാണാനാകണം, പരലോകത്തെ ഭയപ്പെടണം, അവിടുത്തെ ശിക്ഷയെ ഭയപ്പെടണം. അതുകൊണ്ട് ശാശ്വതമായ ലോകത്ത് ഒരിക്കലും ഇതുപോലെയുള്ളൊരു കരച്ചിലിന് ഇടവരുത്താതിരിക്കാൻ ഒരു വീണ്ടും വിചാരം ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഉണ്ടാവുകയും നാളത്തെ രക്ഷയ്ക്ക് വേണ്ടി, നാളത്തെ സന്തോഷത്തിനും ചിരിക്കും വേണ്ടി ഇന്ന് അധ്വാനിക്കണമെന്ന വലിയ സന്ദേശമാണ് ഈ ഹദീസ് നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ രക്തക്കണ്ണീർ നദിയായൊഴുകുന്ന ആ നരകക്കാരുടെ കൂട്ടത്തിലുൾപ്പെടാതെ സന്തോഷത്തോടെ മരണമില്ലാത്ത ലോകത്ത് ജീവിക്കുന്ന സ്വർഗ്ഗക്കാരിൽ നമ്മെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മാഷാല്ലാ, നമ്മൾ നല്ലൊരു സംസാരമാണിപ്പോൾ കേട്ട് കഴിഞ്ഞത്. രക്തക്കണ്ണീർ നദിയായി ഒഴുക്കുന്ന നരകക്കാരെന്ന വിഷയത്തിലാണ് ബഹുമാനനായ KV തിരുമൊഴികളിൽ നമ്മളുമായി സംസാരിച്ചത്.

0: അബ്ദുൽ സാറേ, നമ്മൾ സാധാരണ എല്ലാ ദിവസവും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കോഴ്സുകളെ കുറിച്ചൊക്കെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. അതെന്താ വെച്ചാൽ പുതിയ ആളുകൾ ഇങ്ങനെ പിന്നെ റേഡിയോയിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ന് ഒഴിവുള്ള ദിവസം കൂടെ ആകുമ്പോൾ, നമ്മളിങ്ങനെ ഈ ഒരു മോർണിംഗ് ഷോയിൽ മാത്രം പോയി അങ്ങനെ അങ്ങോട്ട് ബാക്കിയുള്ള സമയത്തൊക്കെ ഇങ്ങനെ വെറുതെ റീൽസിലും ഷോർട്സും കണ്ട് സമയം കഴിക്കേണ്ട ആളുകളല്ല. മറിച്ച് ഏത് പ്രായത്തിലാണെങ്കിലും നമുക്ക് അള്ളാഹു തന്ന ബുദ്ധിയും വിവേകവും ഉപയോഗപ്പെടുത്തിയിട്ട് ചിലതൊക്കെ പഠിക്കാനുള്ളൊരു അവസരം റേഡിയോ സമ്മാനിക്കുന്നുണ്ട്. കോഴ്സുകളെ കുറിച്ചാണ്
1: അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം നമ്മൾ രണ്ടാളും സ്കൂൾ അധ്യാപകരാണ്. സ്കൂളിൽ നിന്ന് നമ്മൾ കാണുന്നത് മക്കളെ നന്നാക്കണം എന്നുള്ള ഒരു തോന്നൽ രക്ഷിതാക്കൾക്ക് ഇല്ല. അത് മാഷന്മാരെ പണിയാണ്. എന്നാൽ അതിന് ഒന്ന് ഉപദേശിക്കാനോ ഒന്ന് ശാസിക്കാനോ പോലും അധ്യാപകർക്ക് പറ്റൂല. അത് പല രക്ഷിതാക്കളുടെയും ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ ന്യായീകരിക്കും. എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല. ഒരു കേസിന് ഒരു ക്ലാസ്സിലെ ഒരു വസ്തു പൊട്ടിച്ചതിന് രക്ഷിതാവിനെ വിളിച്ച് വരുത്തിയപ്പോൾ രക്ഷിതാവ് പറയാണ്, എൻ്റെ കുട്ടി മാത്രമല്ല ഉള്ളത്, വേറെ കുട്ടീൻ്റെ പേര് പറഞ്ഞിട്ട് ആ കുട്ടിയും ഉണ്ട്. അത് ഈ കുട്ടീൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് പറയണത്. അപ്പോൾ അതിന് ഒരു 40 രൂപേൻ്റെ എന്തൊരു സാധനമാണ് അത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇയാൾ ജന്മത്തിൽ അംഗീകരിക്കൂല. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് പാരൻറ്റിങ്? അള്ളാഹു നമ്മുടെ കയ്യിൽ ഈ കുട്ടികളെ തന്നത് എന്തിനാണ്? അപ്പോൾ ഇസ്ലാമിക് പാരൻറ്റിങ് എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു കോഴ്സാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സിലെ
0: അതെ, തീർച്ചയായിട്ടും അത് കുട്ടികളെ ഖുർആന്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട ഒരു കോഴ്സാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷാകർത്തൃത്വ വെല്ലുവിളികൾക്ക് പ്രായോഗികവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങളാണ് ഇസ്ലാമിക് പാരൻറ്റിങ്ങിൽ നൽകുന്നത്. അതേപോലെ മറ്റൊന്ന് നമുക്കൊക്കെ അറിയാം, നമ്മുടെ 500 മൊഡ്യൂൾ 16 വിശുദ്ധ ഖുർആനുമായിട്ടുള്ളൊരു ബന്ധം, അതും സാധാരണ ഒരു അർത്ഥം ആശയങ്ങൾ മാത്രം മനസ്സിലാക്കി പോകുന്നതിനപ്പുറത്ത് അതിൻ്റെ ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള അറിവുകൾ നമുക്ക് ലഭിക്കാനുള്ള വലിയൊരു അവസരമാണ് 500.
1: ഈ മദ്രസയുടെ കാര്യമാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ജൂലൈ 24 ആരംഭിച്ച കോഴ്സാണ്. ഇപ്പോഴും നമ്മുടെ കോഴ്സ് ഓപ്ഷനിൽ എൻറോൾ ചെയ്യാനുള്ള അവസരമുണ്ട്.
0: അതെ, 75,000 രൂപയുടെ സമ്മാനങ്ങളാണ് നമ്മുടെ ഈ മദ്രസയിലെ കുട്ടികളെ കാത്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മുടെ കോഴ്സ് ഓപ്ഷനിലുണ്ട്.
1: ഈ മദ്രസയിലെ ഈ മദ്രസ പഠിക്കുന്നതോടൊപ്പം തന്നെ സമ്മാനത്തിനും സ്കോളർഷിപ്പിനുമുള്ള അവസരം കൂടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്.
0: യെസ്, അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാം, നമ്മൾ പഠനങ്ങൾ ഒരു പ്രായത്തിലും നിന്ന് പോകുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് പഠിക്കാനുള്ള പലതും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട വളരെ സുപ്രധാനമായ ഒന്നാണ് അറബി ഭാഷാ പഠനം. അതിൻ്റെ മൊഡ്യൂൾ 2 അല്ലെ, 1-ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ 10-40 ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഉസ്താദ് സലീം സുല്ലമിയുടെ നേതൃത്വത്തിൽ വിജയകരമായി തുടരാണ്. അപ്പോൾ നമ്മുടെ പിന്നെ മുമ്പിലുള്ള പല കുട്ടികളും ഭാഷാ പഠനത്തിൽ ഒരു പക്ഷേ ബേസിക് കിട്ടാതെ പോയ ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് നമ്മുടെ അറബി ഭാഷാ പഠന കോഴ്സ്.
1: യെസ്, അപ്പോൾ ഇത്തരം കോഴ്സുകളിൽ രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റൊക്കെ ഉള്ള കോഴ്സുകളാണ് ഇതൊക്കെ, പഠിക്കാൻ ശ്രദ്ധിക്കുക.
0: ഇന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാനിങ്ങനെ ആലോചിക്കുകയാണ് മാഷേ, പിന്നെ നമ്മൾ ഈ കുട്ടികളെ ഹൗസ് വിസിറ്റിങ്ങിനൊക്കെ ഇങ്ങനെ പോകുമല്ലോ, പ്രത്യേകിച്ച് 10-ാം ക്ലാസ്സിൻ്റെയൊക്കെ. അപ്പോൾ ഈ പിന്നെ ട്യൂഷന് പോകുന്ന കുറേ കുട്ടികളുണ്ട്. സാധാരണ നമ്മൾ ട്യൂഷന് പറഞ്ഞേക്കണ എന്തിനാണെന്ന് വെച്ചാൽ സ്കൂളിലെ കാര്യങ്ങളിൽ ഇനി കുറച്ചും കൂടെ ചിലപ്പോൾ ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാകാത്ത കുട്ടികളുണ്ടാവും. കുറേ കുട്ടികൾ ഒരു 9-ഉം 10-ഉം ഒക്കെയാണെങ്കിൽ നമുക്കറിയാം 45 കുട്ടികൾ എന്തായാലും ക്ലാസ്സിലുണ്ടാവും. അപ്പോൾ ട്യൂഷനുകൾ എന്ന് പറയുമ്പോൾ ഒന്നുകൂടിയും ചുരുങ്ങും, കുട്ടികളുടെ എണ്ണമൊക്കെ ചുരുങ്ങും. പിന്നെ പരീക്ഷയെ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കൂടുതലൊരു ഇത് കൊടുക്കും, എക്സ്ട്രാ ടൈം എടുത്ത് കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ചിലപ്പോൾ അത് കുട്ടികൾക്ക് വലിയ ഒരു വെല്ലുവിളിയാണ്, കാരണം താങ്ങണില്ല. അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് നാശാവാനും ട്യൂഷൻ കാരണമുണ്ട്. ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഔദ്യോഗികമായിട്ട് ഒഫീഷ്യൽ പിന്നെ ലേണിംഗ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്നാണല്ലോ. അപ്പോൾ ക്ലാസ്സിൽ ഇങ്ങനെ വെറുതെ സംസാരിച്ചിട്ടും ഉറങ്ങിയിട്ടും വർത്താനം പറഞ്ഞിട്ടിരിക്കും, എന്നിട്ട് ട്യൂഷൻ്റെ ഇതിന്ന് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, അങ്ങനെ പോകും. എന്നിട്ട് ഒരനുഭവം ഉണ്ടായത് എന്താ വെച്ചാൽ, നമ്മൾ സ്കൂളിൽ പരീക്ഷയൊക്കെ വരികയാണ്, വ്യാഴാഴ്ച മുതൽ പരീക്ഷയാണ് കുട്ടികൾക്ക് 13-ാം തീയതി എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ചൊവ്വാഴ്ച അല്ല പരീക്ഷ, രക്ഷിതാവും കുട്ടിയും. അപ്പൊ എന്താ ട്യൂഷനിൽ ചൊവ്വാഴ്ച പരീക്ഷ, ഔദ്യോഗികത മറന്നു, പ്രാധാന്യം കൊടുക്കുന്ന ട്യൂഷന്. അപ്പൊ ആ ട്യൂഷന് പോകണ്ടായെന്നോ ഒന്നും നമ്മൾ പറയണില്ല, അതൊക്കെ ഓരോരുത്തരെ ഇതിനനുസരിച്ച് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ എന്തിനാണ് ട്യൂഷന് പോകുന്നത്, എന്തിനെ സഹായിക്കാനാണ് എന്നത് മറന്നിട്ട് നമ്മൾ അതിന് വളരെ പ്രാധാന്യം കൊടുത്ത് സ്കൂളിൽ യാതൊരു മൈൻഡും ഇല്ലാതെ. ഈ സ്കൂളിൽ പോകണില്ലെങ്കിൽ പിന്നെ ട്യൂഷന് പോവോ? ഇല്ലല്ലോ. സ്കൂളിലത്തെ കാര്യത്തിനെ സഹായിക്കാനാണല്ലോ ട്യൂഷൻ പോകുന്നത്. അപ്പൊ അത് മറന്നിട്ട് നമ്മൾ വെറും അതിൻ്റെ പിന്നാലെ പോയിട്ട് നമ്മുടെ കുട്ടികൾ പിന്നെ അതിൻ്റെ പേരിൽ വൈകുന്നേരം വൈകി വരിക, രാവിലെ നേരത്തെ പോയിട്ട് പിന്നെ അവിടെയും ഇവിടെയും പോയി നിൽക്കുക കുട്ടികൾ, ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചകളാണ്.
1: തീർച്ചയായും. നമ്മൾ ഇനി ഒരു പാട്ട് കേൾക്കാനുള്ള സമയമായി അല്ലേ?
0: ഇൻഷാ.
1: സ്വരം അതിലേക്കാണ് നമ്മൾ പോകുന്നത്.
0: ആരാണെന്ന് സ്വരത്തിൽ?
1: സ്വരത്തിൽ ഇന്ന് ആരാണെന്നുള്ളതിന് വലിയ പ്രസക്തി ഇല്ലെങ്കിലും മിയാസ് ബിൻ മുഹ്സിനാണ് ഇന്ന് നമുക്ക്. ഏതാണ് പാട്ട്?
0: ഇല്ലായ്മയിൽ നിന്നും എന്ന് തുടങ്ങുന്ന ഒരു ഗാനം.

0: മാഷാല്ലാ.
1: അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന നല്ലൊരു ഗാനമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫീഡ്ബാക്കുകൾ നൽകാൻ ശ്രദ്ധിക്കുക. ഒന്നൊരു പ്രത്യേക അറിയിപ്പ് കൊടുക്കാനുണ്ടല്ലോ അല്ലേ?
2: യെസ്.
1: 500 പഠിതാക്കൾക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു അറിയിപ്പാണ് 500-ൻ്റെ. ഈ ആഴ്ച നടക്കാനിരിക്കുന്ന 500 മൊഡ്യൂൾ 16-ൻ്റെ പൊതുപരീക്ഷ മാറ്റിയിട്ടുണ്ട് ചില സാങ്കേതിക കാരണങ്ങളാൽ എന്ന് അറിയിച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതികൾ ഏതൊക്കെയാണ്?
0: പുതുക്കിയ തീയതികൾ പ്രകാരം 14, 15, 16 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് പഠിതാക്കൾക്ക് സൗകര്യപ്രദമായ പരീക്ഷ
1: അറ്റൻഡ് ചെയ്യാവുന്ന.
0: ഈ സമയമാറ്റം പിന്നെ ഉണ്ടായതിൽ അതിലുണ്ടായ അസൗകര്യത്തിൽ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നിലവിൽ നമ്മുടെ സ്വരവും കഴിഞ്ഞു അല്ലേ? അപ്പം നമ്മളിങ്ങനെ ഈ സമയം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴേ, ഈ സമയം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഓരോ ശ്രോതാക്കളും ചിലരെങ്കിലും വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ഇങ്ങനെ വരാണല്ലോ, അപ്പോൾ അത് ചില ആളുകൾ തീർന്നു പോകരുതേ എന്ന് വിചാരിക്കും.
1: നേരത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നമ്മുടെ കുട്ടികൾക്കുള്ള പരിപാടി പറഞ്ഞല്ലോ, സ്വാതന്ത്ര്യദിനമായിട്ട് ബന്ധപ്പെട്ട് പ്രസംഗം, പാട്ട്, കാര്യങ്ങളൊക്കെ. അതിൽ ഏത് നമ്പറിലേക്കാണ് അയക്കേണ്ടത് എന്ന് ചോദിച്ചിരുന്നു. നമ്മുടെ സ്ഥിരം നമ്പർ തന്നെ 97 47 8 4 5 8 4 5
0: 97 45 8 4 5 8 4 5
1: യെസ് 97 47 8 4 5 8 4 5 എന്ന നമ്പറിലേക്ക്. ഇംഗ്ലീഷിലും കൂടി നമുക്കൊന്ന് പറയാലേ?
0: യെസ്
1: 9745845845
0: യെസ് യെസ് ഇൻഷാ നമുക്ക് ഇന്നത്തെ നമ്മൾ സാധാരണ എല്ലാ ദിവസവും വൈവിളക്കിൻ്റെ പോസ്റ്ററിൽ എന്താണ് എന്നത് സാധാരണ നമ്മളൊന്ന് വായിക്കാറുണ്ട് അല്ലേ? നമ്മളെല്ലാവരും സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന തന്നെയാണ്. എന്നിരുന്നാലും നമ്മളത് ഒന്ന് വായിച്ചിട്ട് എല്ലാവർക്കും ഒന്ന് കേൾക്കാവുന്ന രൂപത്തിൽ അതൊന്ന് ഇവിടെ പങ്കുവെക്കാറുണ്ട്. എന്താണ് ഇന്നത്തെ വൈവിളക്കിൽ? സ്വലാത്ത് മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ഹദീസാണ്. എൻ്റെ പേര് തൻ്റെ അടുക്കൽ പറയപ്പെട്ടിട്ട് എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവനാണ് പിശുക്കനെന്നാണ്. അതല്ലാതെ റസൂലിൻ്റെ പേര് കേട്ടിട്ട് അല്ലേ സ്വലാത്ത് ചൊല്ലാന് തോന്നാത്തവനും ചെല്ലാത്തവനും യഥാർത്ഥത്തിൽ അബ്ഹലാണ് അല്ലെങ്കിൽ ബഹീലാണ് അല്ലേ, പിശുക്കനാണ്.
1: എന്ന ഹദീസിന്റെ ആശയമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചുരുങ്ങിയത്, അല്ലെങ്കിൽ സ്വലാത്ത് മുഴുവനായിട്ട് നമുക്ക് അത് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് എല്ലാവർക്കും അയച്ചു കൊടുക്കുക, സ്വലാത്ത് വ്യാപിക്കട്ടെ.
0: 2618 വഴിവിളക്കാണ് ഇന്ന് നമ്മൾ വായിച്ച് കേൾപ്പിച്ചത്. അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കൽ വിശ്വാസികളുടെ നബി സ്നേഹത്തിന്റെ അടയാളമാണ്.

0: മാനിയ എന്ന് പറയുന്ന അസുഖം, ഉന്മാദം, അതായത് ഒരുപാട് എനർജി ആയിട്ട് സംസാരിക്കുക, ഒരുപാട് സംസാരിക്കുക, ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുക, അറിയാത്ത ആളുകളോട് സംസാരിക്കുക, ഒരുപാട് പണം ചെലവാക്കുക, അനാവശ്യമായി പണം ചെലവാക്കുക, ശരിയായി വസ്ത്രം ധരിക്കാതെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരിക, ചിലപ്പോൾ വളരെയധികം സന്തോഷിക്കുക, ചിലപ്പോൾ വളരെയധികം ദേഷ്യപ്പെടുക, വയലന്റ് ആവുക, ബാക്കിയുള്ളവരെ അടിക്കാൻ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക തുടങ്ങിയവ മാനിയ എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഈ വിഷാദവും മാനിയയുമുള്ള ഡിപ്രഷൻ അഥവാ വിഷാദം, മാനിയ അഥവാ ഉന്മാദം, ഈ രണ്ട് രോഗാവസ്ഥയുമുള്ള ഒരാളിനെ ബൈപോളാർ ഡിസോർഡർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. മറ്റൊരു അസുഖം ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആണ്. ഈ രോഗാവസ്ഥയുള്ള ആളുകളിൽ തുടർച്ചയായി ഒരേ തരത്തിലുള്ള ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് അനാവശ്യമായി കടന്നു വരികയും തൽഫലമായി ഈ ചിന്തകളിൽ നിന്നും രക്ഷപ്പെടാനായി എന്തെങ്കിലും ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന രോഗികളെയാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഉദാഹരണമായി ചില ആളുകൾ കൈ കഴുകിയതിന് ശേഷം അവർക്ക് വീണ്ടും തോന്നുകയാണ് കയ്യിൽ അഴുക്ക് പറ്റിയിട്ടുണ്ടെന്ന്. അവർ വീണ്ടും പോയി കൈ കഴുകുന്നു. വീണ്ടും തിരിച്ചു വന്നിരിക്കുന്ന സമയത്ത് വീണ്ടും അവർക്ക് തോന്നുന്നു രണ്ടാമത് പോയി കൈ കഴുകിയപ്പോൾ വീണ്ടും അഴുക്ക് പറ്റിയിട്ടുണ്ടോ, വീണ്ടും പോയി കൈ കഴുകുന്നു. അങ്ങനെ 10-15 പ്രാവശ്യത്തിൽ കൂടുതൽ കൈ കഴുകുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളിലെ ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന അസുഖമുണ്ടോ എന്ന് സംശയിക്കാം. പിന്നീടുള്ള സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ്. നമുക്കൊരു സ്ട്രെസ്സ് വരുന്ന സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ, നമുക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ, അതല്ല നമ്മുടെ മുമ്പ് സംഭവിച്ച ഒരു വിഷയത്തെക്കുറിച്ച്, ഒരു പ്രശ്നം നമ്മുടെ ബാല്യകാലത്ത് സംഭവിച്ച ഒരു പ്രശ്നത്തെക്കുറിച്ച് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മനസ്സിലേക്ക് ആ ഓർമ്മകൾ തള്ളിത്തള്ളി കയറി വരികയെന്ന ഒരു അസുഖമാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതെല്ലാം സ്ട്രെസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളാണ്. അടുത്തതായി ഉത്കണ്ഠ രോഗങ്ങൾ, ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നു. ഇതിലാണ് നമ്മൾ സംസാരിക്കാൻ, ചില ആളുകൾക്ക്, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും, ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ സംസാരിക്കാൻ പേടിയുണ്ടാവും. സോഷ്യൽ ഫോബിയ, ഫോബിയ, ആങ്സൈറ്റി ഡിസോർഡർ, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾക്ക് സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ തുടങ്ങിയ പലതരത്തിലുള്ള ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. ഉറക്കവുമായി ബന്ധപ്പെട്ട പല രോഗങ്ങളുണ്ട്. കൂടുതൽ ഉറങ്ങുന്നത്, കുറച്ചുറങ്ങുന്നത്, ഇൻസോംനിയ, വിട്ടുവിട്ടുറങ്ങുന്നത്, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടിട്ട് ഇടയ്ക്കിടെയായി ഞെട്ടിയണീക്കുന്ന രോഗങ്ങൾ തുടങ്ങിയ പല രോഗങ്ങളുമുണ്ട്. മറ്റു ചില രോഗങ്ങൾ, ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന ആളുകളുണ്ട്, ഉറക്കത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്, വലിയ സ്വപ്നങ്ങൾ കണ്ട് പേടിക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം ഉറക്കവുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ്. പിന്നെയുള്ളത് സെക്ഷൽ ഡിസോർഡേഴ്സ്, ലൈംഗിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ. പിന്നീടുള്ളത് മറവി രോഗങ്ങൾ, ഡിമെൻഷ്യ. നമുക്കറിയാം പലതരത്തിലുള്ള ഡിമെൻഷ്യ ഉണ്ട്. അൽഷിമേഴ്സ് ഡിമെൻഷ്യ, ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, ലൂയിബേഡി ഡിമെൻഷ്യ, പാർക്കിൻസോണിസം എന്ന അസുഖവുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിമെൻഷ്യ, വാസ്കുലർ ഡിമെൻഷ്യ, അതായത് നമ്മുടെ ആളുകളിൽ ഉണ്ടാകുന്ന രക്തസമ്മർദ്ദവും പ്രമേഹവും മൂലം നമ്മുടെ തലച്ചോറിന് ഉണ്ടാകുന്ന, ശബ്ദത്തിലൂടെ ഉണ്ടാകുന്ന മറവി രോഗങ്ങൾ. പിന്നീടുള്ള ഒരു പ്രധാനപ്പെട്ട മാനസിക രോഗമായി കണക്കാക്കപ്പെടുന്നത് ലഹരി മരുന്നുകളുടെ ഉപയോഗവും തന്മൂലമുണ്ടാകുന്ന അഡിക്ഷനുമാണ്. നമുക്കറിയാം ആൽക്കഹോൾ അഥവാ മദ്യം, സ്മോക്കിംഗ്, കഞ്ചാവ്, അതല്ലാതെ പാൻമസാലകൾ, മറ്റ് ലഹരി മരുന്നുകളുടെ ഇഞ്ചക്ഷൻ, IV ഡ്രഗ് യൂസ്, അതായത് നമ്മുടെ ശരീരത്തിലേക്ക് നേരിട്ട് ഇഞ്ചക്റ്റ് ചെയ്ത് കയറ്റാവുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഇവയെല്ലാം ഒരു അസുഖമാണെന്നും ഇവ മൂലം മറ്റു മാനസിക രോഗങ്ങൾ ഉണ്ടാകാമെന്നും ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഇവയെല്ലാമാണ് പ്രധാനപ്പെട്ട മാനസിക രോഗങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത്.
1: ഓക്കെ, ഇതൊക്കെ മുതിർന്ന ആളുകളിൽ കാണുന്ന ഒരു അസുഖങ്ങളായിട്ടല്ല നമ്മൾ കാണുന്നത്. കുട്ടികളിൽ പ്രത്യേകമായിട്ട് കാണുന്ന എന്തെങ്കിലും മാനസിക അസുഖങ്ങളുണ്ടോ?
0: കുട്ടികളിൽ കാണപ്പെടുന്ന പ്രധാന അസുഖങ്ങൾ ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയും. ഈ അസുഖമുള്ള കുട്ടികൾ പിരിപിരുത്ത് ഓടി നടക്കും. അവർ ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്ന് അവർക്ക് ഹോംവർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ജോലികൾ ചെയ്യാനോ കഴിയില്ല. ഇനറ്റൻഷൻ അഥവാ ശ്രദ്ധക്കുറവ് ഇവർക്ക് അനുഭവപ്പെടും. ഒരു ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാനോ കഴിയില്ല.

0: തൽഫലമായി അവരുടെ പഠന നിലവാരം കുത്തനെ താഴാനും അതുമൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഓട്ടിസം നമുക്കറിയാം, മെൻ്റൽ റിട്ടാർഡേഷൻ അഥവാ ബുദ്ധിമാന്ദ്യം, കോണ്ടാക്ട് ഡിസോർഡർ, സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ. ചില കുട്ടികൾക്ക് വായിക്കാനോ അതല്ലെങ്കിൽ എഴുതാനോ അല്ലെങ്കിൽ കണക്കിലോ അല്ലെങ്കിൽ അക്ഷരങ്ങൾ എഴുതുമ്പോൾ മാറിപ്പോവുക തുടങ്ങി പല പ്രശ്നങ്ങളുണ്ടാകും. ഇതിനെയാണ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. പിന്നീട് ആഹാരക്രമവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ഉദാഹരണമായി അമിതമായി ആഹാരം കഴിക്കുന്നത് മൂലമുണ്ടാകുന്ന ഒബീസിറ്റി, ഭക്ഷണം തീരെ കഴിക്കാതെ ശരീരഭാരം മെലിയുന്ന അനോറക്സിയ, ബുളീമിയ പോലുള്ള രോഗങ്ങൾ.
1: ഈ മാനസിക അസുഖത്തിന് കാരണമായേക്കാവുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ?
0: നേരത്തെ പറഞ്ഞതുപോലെ ജൈവപരമായ കാരണങ്ങൾ, അതായത് തലച്ചോറിൻ്റെ വളർച്ച, പ്രവർത്തനം, ഇവയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഹോർമോണുകൾ, ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ തുടങ്ങിയ രാസ സന്തുലിതാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പാരമ്പര്യം, ബാല്യകാല ദുരിതാനുഭവങ്ങൾ, ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന സംഘർഷാവസ്ഥ, ജീവിതത്തിൽ പൊടുന്നനെയുണ്ടാകുന്ന പ്രതിസന്ധികൾ, ദുരന്തങ്ങൾ, ജീവിത നൈപുണ്യതകളുടെ അഭാവം തുടങ്ങിയവയാണ് മാനസിക രോഗം ഉണ്ടാകുന്നതിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ.
1: ഈ മാനസിക അസുഖത്തെയും മാനസിക അസുഖമുള്ള ആളുകളെയും പൊതുവെ ആളുകളെല്ലാം ഭീതിയോടെ കാണുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ മാനസിക അസുഖമുള്ള ആളുകൾ അപകടകാരികളാണോ?
0: പൊതുവെ അപകടകാരികളല്ല, മറിച്ച് ആക്രമണത്തിനിരയാവുന്നവരാണ് മനോരോഗികൾ എന്നതാണ് സത്യം.
1: അതെ അതെ, നമ്മളെ പരിഗണനയും ശ്രദ്ധയും കൂടുതൽ കിട്ടേണ്ട ആളുകളാണെന്നുള്ളതാണ് ഒരു വിഭാഗമാണ് അവരെന്ന് മനസ്സിലാക്കല്ലേ. പിന്നൊരു ഒരു സംശയമുള്ളത്, ഈ വിവാഹം കഴിപ്പിക്കല് ഒരു മനോരോഗത്തിന് മാനസിക അസുഖമുള്ള ഒരാളുടെ ചികിത്സയായിട്ട് പലപ്പോഴും പലരും പറയുന്നുണ്ട്. അവനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന അവൻ്റെ എല്ലാ പ്രശ്നം മാറും, അങ്ങനത്തെ ഒരു ധാരണ പൊതുജനങ്ങളുണ്ട്. യഥാർത്ഥത്തിൻ്റെ വസ്തുത എന്താണ്? ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ മാനസിക അസുഖം മാറുമോ?
0: വിവാഹം ഒരു ചികിത്സയല്ലല്ലോ. രോഗമുള്ള അവസ്ഥയിൽ ഒരാളെ വിവാഹം കഴിച്ചാൽ അത് പലപ്പോഴും രോഗം മൂലം ബുദ്ധിമുട്ടുണ്ടാക്കാനാണ് കൂടുതൽ സാധ്യത.
1: ഈ മാനസിക അസുഖങ്ങൾക്ക് എന്തെങ്കിലും പ്രായ വ്യത്യാസമുണ്ടോ? ചെറിയ മുതിർന്നവർക്കും കുട്ടികളിലും തമ്മിൽ എന്തെങ്കിലും പ്രായ വ്യത്യാസമുണ്ടോ?
0: പ്രായഭേദമന്യേ ആർക്കും മനോരോഗങ്ങൾ വരാം. ചെറിയ കുട്ടികൾക്ക് വരാം, അതുപോലെ തന്നെ മുതിർന്ന ആളുകൾക്ക് വരാം, വാർദ്ധക്യത്തിൽ വരാം, അങ്ങനെ പല രീതിയിൽ മാനസിക രോഗങ്ങൾ കാണപ്പെടുന്നു. എന്നാൽ ഇവയെല്ലാം വ്യത്യസ്തമാണ്. ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന രോഗമല്ല മിക്കപ്പോഴും മുതിർന്ന ആളുകളിൽ കാണപ്പെടുന്നത്. വാർദ്ധക്യത്തിലുണ്ടാകുന്ന രോഗങ്ങൾ ഇവയിൽ നിന്നും വ്യത്യസ്തമാണ്. വാർദ്ധക്യത്തിൽ മിക്കവാറും ഡിമെൻഷ്യ തുടങ്ങിയ മറവി രോഗങ്ങൾ, സൈക്കോസിസ് മുതലായ രോഗങ്ങൾ കാണപ്പെടുന്നു. കുട്ടികളിലാകട്ടെ ADHD, കോണ്ടാക്ട് ഡിസോർഡർ, ലേണിംഗ് ഡിസബിലിറ്റീസ്, SLD തുടങ്ങിയ രോഗങ്ങളാണ് കൂടുതലായും കാണപ്പെടുന്നത്.
1: ശാരീരിക അസുഖങ്ങൾ പലതും പാരമ്പര്യമായി കിട്ടുന്ന അസുഖങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചില അസുഖങ്ങളെങ്കിലും മാനസിക അസുഖങ്ങളും അതുപോലെ തന്നെയാണോ പാരമ്പര്യമായിട്ട് കിട്ടുന്നത് ഉണ്ടായാല്?
0: എല്ലായ്പ്പോഴും അങ്ങനെയല്ല, മറിച്ച് മുമ്പേ പറഞ്ഞതുപോലെ ഒന്നിലധികം ഘടകങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് രോഗമുണ്ടാകുന്നത്. ചില മാനസിക രോഗങ്ങൾ പാരമ്പര്യമായി ജനിതകമായി രക്ഷിതാക്കളിൽ നിന്ന് മക്കൾക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ എല്ലാ മാനസിക രോഗങ്ങളും അങ്ങനെ അത്തരത്തിലുള്ളതല്ല.
1: ഈ മാനസിക അസുഖങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അതിൻ്റെ ചികിത്സകളെ കുറിച്ച് പറയുമ്പോൾ, പൊതുജനങ്ങൾക്കുണ്ടാകുന്ന മറ്റൊരു ധാരണയാണ് ഈ മാനസിക അസുഖങ്ങൾക്ക് കൊടുക്കുന്ന മനോരോഗങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നുകൾ, അതിൻ്റെ ചികിത്സ ഒരുവിധം എല്ലാ മരുന്നുകളും ഉറക്ക ഗുളികളാണ്. അത് രോഗിയെ തളർത്തി കടത്തുന്ന ഒരു മരുന്നുകളാണ് കൊടുക്കുന്നത്. ഇത് യാഥാർത്ഥ്യം?
0: തീർച്ചയായും അല്ല. അത്തരത്തിലൊരു ധാരണ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ചില ഗുളികകൾ കഴിച്ചാൽ ഉറക്കമുണ്ടാകുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ഇവ ഉറക്ക ഗുളികകളല്ല. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെ, ഏറ്റക്കുറച്ചിലുകളെ സന്തുലിതാവസ്ഥയിലെത്തിക്കുന്നതിന് സഹായിക്കുന്ന രീതിയിലുള്ള ഗുളികകളാണ് ഇന്ന് നിലവിലുള്ളത്. ഒരുപാട് ഗുളികകൾ ഇന്ന് നിലവിലുണ്ട്. മാനസിക രോഗങ്ങൾക്ക് മരുന്നുകൾ മാത്രമല്ല ഇന്ന് ചികിത്സാ രീതിയായി നിലവിലുള്ളത്. മനഃശാസ്ത്രപരമായ ചികിത്സ, സൈക്കോതെറാപ്പി എന്ന് നമ്മൾ വിളിക്കുന്ന മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സ, അതിന് CBT, IPT തുടങ്ങിയ പല വകഭേദങ്ങളുണ്ട്. അതല്ലാതെ കൗൺസിലിംഗ് മുതലായ ടെക്നിക്കുകളുണ്ട്. പിന്നെ യോഗ, റിലാക്സേഷൻ ടെക്നിക്കുകൾ ഇന്ന് നിലവിലുണ്ട്. മൈൻഡ്ഫുൾനെസ് അതിനൂതനമായ മറ്റൊരു ചികിത്സാ രീതിയാണ്. ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഇന്ന് നിലവിലുണ്ട്. ട്രാൻസ്ക്രാനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി തുടങ്ങി പല രീതിയിലുള്ള ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്സും ഇന്ന് നിലവിലുണ്ട്. അതുമാത്രമല്ല, ചില മനോരോഗങ്ങൾക്ക് സർജറി അഥവാ തലച്ചോറിന് ഓപ്പറേഷൻ വരെ, സൈക്കോ സർജറി എന്ന് പറയുന്ന തലച്ചോറിനുള്ള ഓപ്പറേഷൻ വരെ ചെയ്യാറുണ്ട്.
1: തളർത്തുന്ന മരുന്നുകളാണ് എന്നുള്ളൊരു ആരോപണം കേൾക്കാറുണ്ട്, ഇത് സത്യമാണോ?
0: ശാരീരിക രോഗങ്ങൾ പോലെ തന്നെയാണ് മാനസിക രോഗങ്ങളും, ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ശാരീരിക രോഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജലദോഷം പോലെ ലഘുവായതും പ്രമേഹം പോലെ ദീർഘനാൾ ചികിത്സ വേണ്ടിവരുന്നതുമായ മാനസിക രോഗങ്ങളുണ്ട്. ഓരോ മാനസിക രോഗങ്ങൾക്കും അതിൻ്റേതായ ലക്ഷണങ്ങളുമുണ്ട്. മനോരോഗ ചികിത്സയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഡോക്ടറെ സന്ദർശിക്കുമ്പോൾ രോഗിയോടൊപ്പം പരിചരിക്കുന്ന വ്യക്തിയും നിർബന്ധമായി ഉണ്ടായിരിക്കണം. രോഗത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഡോക്ടറോട് ചോദിച്ചു മനസ്സിലാക്കുക, ചികിത്സാ നിർദ്ദേശങ്ങൾ പാലിക്കുക, സ്വന്തം ഇഷ്ടപ്രകാരം ചികിത്സയിൽ മാറ്റം വരുത്തരുത്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിലും അളവിലും തന്നെ മരുന്ന് കഴിക്കേണ്ടതാണ്. ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ മരുന്നുകൾ ദീർഘകാലം കഴിച്ചുകൊണ്ടിരിക്കരുത്. കടയിൽ നിന്നും മരുന്നുകൾ സ്വയം വാങ്ങി കഴിക്കരുത്. ചികിത്സയിലൂടെ രോഗവിമുക്തനാക്കപ്പെട്ട രോഗി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ മരുന്ന് കഴിക്കുന്നത് നിർത്തിയാൽ വീണ്ടും രോഗബാധിതനായി മാറാം. ചില പ്രത്യേക മരുന്നുകൾ, ഉദാഹരണമായി ക്ലോസാപ്പിൻ പോലുള്ള ഗുളികകൾ കഴിക്കുമ്പോൾ കൃത്യമായി രക്തപരിശോധന ആവശ്യമാണ്. ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഇവ കൃത്യമായി ചെയ്യുക. ലഹരി പദാർത്ഥങ്ങൾ, മദ്യം, പുകയില, കഞ്ചാവ്, പാൻ മസാല തുടങ്ങിയവയുടെ ഉപയോഗം ചികിത്സയെ പ്രതികൂലമായി ബാധിക്കും. മെഡിക്കൽ റെക്കോർഡുകൾ വിലപ്പെട്ട രേഖകളാണ്, ഇവ സൂക്ഷിച്ചു വെക്കുക. കൃത്യമായി ഡോക്ടറെ കാണുകയും മരുന്ന് കഴിക്കുകയും ചെയ്യുന്നത് മുടക്കാതിരിക്കുക.
1: ഈ ശാരീരികാസുഖങ്ങളെ പോലെ തന്നെ മാനസികാസുഖങ്ങളും ചികിത്സിക്കേണ്ടതാണെന്നും അതിൻ്റെ ചികിത്സ ഉണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൽ ചികിത്സയിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: രോഗിയെ കൊണ്ട് ലളിതമായ ജോലികൾ ചെയ്യിക്കുക, സ്വന്തം കാര്യങ്ങളും ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുക, ചെറിയ ചെറിയ ചുമതലകൾ ഇവരെ ഏൽപ്പിക്കുക, പ്രോത്സാഹനവും പിന്തുണയും നൽകുക, ചെറിയ ജോലികൾ പൂർത്തിയാക്കിയാലും അനുമോദിക്കുക, സ്വന്തം പ്രതികരണങ്ങളെ പരമാവധി നിയന്ത്രിക്കുക, രോഗികളുമായി തർക്കിക്കരുത്, വിമർശിക്കരുത്, കളിയാക്കരുത്, അവരെ നിരുത്സാഹപ്പെടുത്തരുത്. ഇത്തരം പ്രതികരണങ്ങൾ രോഗിയുടെ ആത്മവിശ്വാസം കുറക്കാനും നിരാശ വർദ്ധിപ്പിക്കുവാനും അസുഖം മൂർച്ഛിക്കുവാനും ഇടവരുത്തും. രോഗിയുടെ ദൗർബല്യങ്ങളും പരിമിതികളും കുടുംബാംഗങ്ങൾ മനസ്സിലാക്കണം. രോഗി പറയുന്ന കാര്യങ്ങൾ ചികിത്സ ആവശ്യത്തിനല്ലാതെ പുറത്ത് പറയരുത്. രോഗിയുടെ സ്വഭാവത്തെയും രോഗസ്ഥിതിയെയും കുറിച്ചുള്ള ആശങ്കകൾ അവരുടെ സാന്നിധ്യത്തിൽ പറയാതിരിക്കുക. ആത്മഹത്യാ പ്രവണതയുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. വിഷാംശമുള്ള പദാർത്ഥങ്ങൾ, മരുന്നുകൾ, കത്തി, ബ്ലേഡ്, കയർ എന്നിവ അവരുടെ റൂമിൽ നിന്നും മാറ്റണം. രോഗിയുടെ കൈവശം കൂടുതൽ മരുന്നുകൾ സൂക്ഷിക്കുവാൻ കൊടുക്കരുത്. മരുന്നുകൾ പരിചാരകൻ സേഫായി എവിടെയെങ്കിലും സൂക്ഷിക്കുകയാണ് നല്ലത്. യഥാസമയം ആവശ്യമുള്ള മരുന്നുകൾ രോഗിക്ക് നൽകുകയും രോഗി അത് കഴിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. മരുന്ന് കഴിക്കുന്ന ആൾ ദിവസവും ധാരാളം വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ശരീരശുദ്ധി കൃത്യമായി നടത്തുന്നു എന്ന് ഉറപ്പുവരുത്തുക. രോഗി വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ നിരീക്ഷിക്കാൻ കൂടെ ജോലി ചെയ്യുന്നവരെയോ ബന്ധുക്കളെയോ ഏൽപ്പിക്കുക. ശാരീരികാധ്വാനം വേണ്ട ജോലി ഒന്നും ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ ദിവസവും ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമം ചെയ്യുന്നത് നല്ലതായിരിക്കും. കുടുംബകാര്യങ്ങളിൽ രോഗിയുടെ അഭിപ്രായവും പരിഗണിക്കേണ്ടതാണ്. ദിവസവും കൃത്യസമയത്ത് ആഹാരം കഴിപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉറക്കവും കൃത്യസമയത്താക്കാൻ ശ്രദ്ധിക്കുക. രോഗികൾ ഉറക്കമൊഴിയുന്നത് നല്ലതല്ല, ആയതിനാൽ ഉറക്കമൊഴിയേണ്ട ജോലികൾ കഴിവതും ഒഴിവാക്കുക. രോഗം മൂർച്ഛിക്കുന്നതിന് മുമ്പായി രോഗിയിൽ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ കാണാറുണ്ട്. ഉദാഹരണമായി ഉറക്കക്കുറവ്, ചെറിയ രീതിയിലുള്ള ദേഷ്യം, പ്രത്യേകമായ വസ്ത്രധാരണ ശൈലികൾ തുടങ്ങിയവ കാണപ്പെടാറുണ്ട്. ഇത്തരത്തിൽ കാണുമ്പോൾ ഉടൻ തന്നെ അടുത്ത ദിവസങ്ങളിലായി രോഗിക്ക് രോഗം മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ പരിചാരകൻ മനസ്സിലാക്കുകയും തൊട്ടടുത്ത് തന്നെ ഡോക്ടറെ കാണിച്ച് മരുന്നിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുമാണ്. മിക്കപ്പോഴും ഇത്തരം ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഓരോ തവണ അസുഖം വരുമ്പോഴും ഇതേപോലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഒരേ രോഗി പ്രകടിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് ഇവർക്ക് കൃത്യമായി ഈ ചെറിയ ചെറിയ മാറ്റങ്ങളെ കണ്ടെത്താൻ ഇവർ ശ്രമിക്കേണ്ടതാണ്. കൃത്യമായ ചികിത്സയും ശരിയായ പരിചരണവും മനോരോഗങ്ങൾ വേഗത്തിൽ ഭേദമാവാൻ സഹായിക്കുന്നു.
1: ഈ ശാരീരിക അസുഖങ്ങളെക്കാൾ കൂടുതൽ പ്രധാനമായിട്ട് രോഗി പരിചരണം കൂടുതൽ ആവശ്യമുള്ള ഒരു മേഖലയാണല്ലോ മാനസിക അസുഖവും മാനസിക രോഗിയും. അപ്പോൾ ഇവരെ പരിചരിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള അവർ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാൻ കഴിയുമോ?
0: പ്രശ്നങ്ങൾ സ്വന്തം മനസ്സിലിട്ട് തിരിച്ചും മറിച്ചും ചിന്തിക്കുന്നതിന് പകരമായി പരമാവധി അത് ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ നോക്കുക. ABC എന്ന് പറയും, ആൾവേസ് ബി കണക്റ്റഡ്. നമ്മൾ മറ്റ് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അവരുമായി നമ്മുടെ കാര്യങ്ങൾ പരമാവധി അവരുമായിട്ട് ഷെയർ ചെയ്യാൻ നോക്കുക, വെന്റിലേറ്റ് ചെയ്യാൻ നോക്കുക. ദൈവത്തോട് വളരെയധികം പ്രാർത്ഥിക്കുക. ഭാര്യയുമായോ അല്ലെങ്കിൽ ഭർത്താവുമായോ കാര്യങ്ങൾ കൃത്യമായി ഡിസ്കസ് ചെയ്യുക. ശരിയായ ആഹാരം, ശരിയായ വ്യായാമം, ശരിയായ ഉറക്കം എന്നിവ കിട്ടുന്നതിനായി പരമാവധി ശ്രദ്ധിക്കുക. സ്വയം തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഒരു കൗൺസിലറുടെയോ, കൗൺസിലർ എന്ന് പറഞ്ഞാൽ അത് കൗൺസിലിംഗ് ഡിഗ്രി ഒന്നും എടുത്ത് ആളായിക്കൊള്ളണമെന്നില്ല, ഒരു വിഷയത്തിൽ ഗഹനമായ അറിവുള്ള ഏതൊരാളെയും നമുക്ക് സമീപിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞനെയോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെയോ സമീപിക്കുക. ഒരു പ്രതിസന്ധി മാറുമ്പോൾ മറ്റൊരു പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആയതിനാൽ അത്തരം പ്രതിസന്ധികളെ ക്ഷമ അവലംബിക്കാനും അതിനാവശ്യമുള്ള ഇത്തരം പ്രതിസന്ധികളെ ശക്തമായി നേരിടാൻ ആവശ്യമുള്ള മനക്കരുത്ത് സ്വയം ആർജിക്കുക.
1: നാം എല്ലാവരും പൊതുവെ ഒരുപാട് മാനസിക പ്രശ്നങ്ങളും പിരിമുറുക്കങ്ങളും അനുഭവിക്കുന്നവരാണ്. ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെല്ലാവരും മാനസിക രോഗികളായി മാറുമോ? അതല്ല, ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അത്തരം ഒരു ഘട്ടത്തിലേക്ക് പോകാതിരിക്കാൻ എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ടോ?
0: അതിന് നമുക്ക് വേണ്ട ലൈഫ് സ്കിൽസ് അഥവാ ജീവിത നൈപുണ്യങ്ങൾ ആർജിച്ചെടുക്കാൻ പരമാവധി ശ്രദ്ധിക്കണം.
1: ശരി, അപ്പോൾ ഇന്നത്തെ ആരോഗ്യ വിചാരം ഇവിടെ അവസാനിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം മാനസിക സംഘർഷങ്ങളും മാനസിക പ്രയാസങ്ങളും അനുഭവിക്കുന്നവരും മാനസിക രോഗം ഉള്ള ആളുകളും കൂടുതലായി കൊണ്ടിരിക്കുന്ന ഈ ഒരു ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു അവബോധമുണ്ടാകൽ സ്വാഭാവികമായിട്ടും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മോടൊപ്പം സംബന്ധിച്ച നമ്മുടെ പ്രിയങ്കന ഡോക്ടർ ഹാനി ഹസന് ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും വ്യത്യസ്തമായ പരിപാടികളോടെ ആരോഗ്യ വിചാരം ഇൻഷാല്ലാ അടുത്ത ആഴ്ച തുടരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ കമൻറ്റുകളും കാര്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ആരോഗ്യ വിചാരം നമ്മൾ കേട്ട് കഴിഞ്ഞല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള കമൻറ്റുകളുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് വഴി അയക്കാം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആരോഗ്യ വിചാരം പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്.
3: അൽഹംദുലില്ലാ, പീസ് റേഡിയോ മോർണിംഗ് വൈബ്സിൽ ഒരുപാട് വൈവിധ്യങ്ങളാർന്ന പ്രോഗ്രാമുകളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നെസ്റ്റൊക്കെ പൊതുവേ നമുക്കേ ഈ പലരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് താങ്ങാൻ കഴിയാത്തതിനപ്പുറം സാമ്പത്തിക ബാധ്യതകളിലേക്ക് പോകുന്നൊരു അവസ്ഥ. മറ്റുള്ളവരിത് കോപ്പി അടിച്ചിട്ട്, എന്നാൽ സ്വാഭാവികമായും പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം. ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാനും ഇസ്ലാമികമായ ചില പരിഹാരങ്ങൾ വേണമല്ലോ.
4: തീർച്ചയായിട്ടും.
3: അപ്പോൾ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം കയ്യിലെടുത്തുകൊണ്ടാണ് വിശ്വാസി ഇതിനെ നേരിടേണ്ടതെന്ന് തോന്നുന്നു.
4: പ്രാർത്ഥനാ പഠനം. പ്രാർത്ഥനാ പഠനത്തിൽ മുജ്തബ PC ആണ് നമ്മോടൊപ്പം ചേരുന്നത്. കടബാധ്യതയിൽ നിന്നും രക്ഷ നേടാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥന.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മളെല്ലാവരും സാമ്പത്തികമായി കൈമാറ്റം ചെയ്യുന്നവരാണ്. പണത്തിൻ്റെ വിഷയത്തിൽ കടം വാങ്ങുന്നവരും കൊടുക്കുന്നവരും മറ്റുള്ളവരെ സഹായിക്കുന്നവരും എല്ലാമാണ്. അങ്ങനെ കടമുള്ള ആളുകൾക്ക് കടം വീട്ടാനുള്ള പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ നാലാം ഖലീഫ അലി റളിയല്ലാഹു അൻഹു ഈ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾക്ക് സ്വബീർ മലയോളം വലുപ്പത്തിൽ കടബാധ്യതയുണ്ടെങ്കിലും അത് അള്ളാഹു വീട്ടിത്തരുവാനുള്ള ഒരു വചനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അള്ളാഹുമക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നി ബിഫളിക അമ്മൻ സിവാക്. അള്ളാഹുവെ, നീ അനുവദിച്ചതുകൊണ്ട് എനിക്ക് മതി വരുത്തി നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് എന്നെ വിട്ടു നിർത്തണമേ. നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് ഐശ്വര്യം വരുത്തി നീ എല്ലാത്തവരുടെ ഔദാര്യം ചോദിക്കുന്നതിൽ നിന്ന് എന്നെ വിട്ടു നിർത്തണമേ എന്നാണ് പ്രാർത്ഥന. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നി ബിഫളിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നി ബിഫളിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നി ബിഫളിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നി ബിഫളിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നി ബിഫളിക അമ്മൻ സിവാക്. ഈ പ്രാർത്ഥന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും കടബാധ്യതയിൽ നിന്നും അതുപോലെ തന്നെ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നാം എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു എല്ലാവിധ ശരറിൽ നിന്നും നമ്മെ എല്ലാവരെയും തടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു എപ്പിസോഡിൽ പുതിയ പ്രാർത്ഥനയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ബാറക്കല്ലാഹു ഫീക്ക് മുജ്തബ. ഈ ഒരു പ്രാർത്ഥനാ പഠനം വളരെ ഹൃദ്യമായി തന്നെ നമ്മളെ കേൾപ്പിച്ചു കഴിഞ്ഞു. പ്രാർത്ഥനകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കടബാധ്യതയിൽ നിന്ന് രക്ഷ നേടാനുള്ള തോഫീക്ക് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.
4: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൽ ഇനി നമ്മൾ നേരെ ഒരു മരത്തണലിലേക്ക് നീങ്ങുകയാണ്. ഒരല്പം വിശ്രമവും അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നൽകേണ്ടുന്നതായ ചില വിഭവങ്ങളും ഒരുക്കിക്കൊണ്ട് പൂമരത്തണലിൽ നമ്മളിലേക്ക് എത്തുകയാണ്. പൂമരത്തണലിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തേണ്ടതില്ല. കുട്ടികൾക്ക് വേണ്ടി മാത്രമായി സെറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളിലൊന്നാണ് പൂമരത്തണൽ. അതുപോലെ തന്നെ ഈ മദ്രസയും അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കുട്ടികൾക്ക് ബോധപൂർവം നമ്മൾ കേൾപ്പിക്കണം എന്നുകൂടി രക്ഷിതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ പൂമരത്തണൽ കൈകാര്യം ചെയ്യുന്നത് അൽഫഹദ് പൂന്തറയാണ്, കുട്ടികളുടെ പ്രിയപ്പെട്ട മാമനാണ്. കുഞ്ഞിലെ സംസാരിച്ച കുഞ്ഞ് എന്ന ഒരു ടൈറ്റിലാണ് ഇന്നത്തെ വിഭവസമൃദ്ധമായിരിക്കുന്ന സദ്യ വിളമ്പുന്നത്.
3: നമ്മളെ കൂട്ടുകാരൊക്കെ ആ ടൈറ്റിൽ കേട്ടിട്ട് ആഹാ ഒന്ന് കേട്ട് കളഞ്ഞാലോ
4: അതെ
3: എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ നമുക്ക് അൽഫഹദ് പൂന്തറയുടെ സംസാരത്തിലേക്ക് നീങ്ങാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ പൂമരത്തണലിലെ പ്രിയ സുഹൃത്തുക്കളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, കൂട്ടുകാരെ, പ്രിയമുള്ളവരെ, സന്തോഷത്തിൻ്റെ സുദിനങ്ങളായ അവധി ദിവസങ്ങൾ നമ്മുടെ മനസ്സിൽ കൺകുളിർമയേകുന്ന, സന്തോഷമേകുന്ന, എന്നാൽ വീട്ടുകാർ അറിയാതെ പറഞ്ഞു പോകുന്ന, ഓ ഇന്ന് സ്കൂളുണ്ടായിരുന്നെങ്കിലെന്ന് പറഞ്ഞു പോകുന്ന ഒരു ദിന നമുക്ക് വീണ്ടും കടന്നു വന്നിരിക്കുകയാണ്. റബ്ബിന് സ്തുതി പറയാം, അൽഹംദുലില്ലാ. കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് നമ്മുടെ വിശേഷങ്ങൾ? എല്ലാവരും ഞായറാഴ്ചയുടെ സന്തോഷ സുദിനത്തിലാണ് എന്നതിൽ വളരെയധികം സന്തോഷം കൊള്ളുന്നു നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരൻ പൂമരത്തണലിലെ സ്വന്തം കൂട്ടുകാരൻ എല്ലാവരോടും ഒന്നുകൂടി ഒന്നാവേശത്തോടുകൂടി ഈ സംസാരം കേൾക്കാൻ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് എല്ലാവരെയും ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്ത്. കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ പീസ് റേഡിയോ നമുക്കായി നൽകിയ ഈ അവസരത്തിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കുഞ്ഞുനാൾ നമുക്കെല്ലാവർക്കും ഏറെ ഓർമ്മ വരുന്നതാണ് അല്ലെ കൂട്ടുകാരെ? നമ്മളിപ്പോൾ ഒരു 4 വയസ്സായ അല്ലെങ്കിൽ 5 വയസ്സായ അല്ലെങ്കിൽ 7 വയസ്സായ ഒരു കുട്ടിയാണ്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ UKGയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മൾ. ഉമ്മച്ചി, ഞാൻ വലുതായി ഉമ്മച്ചി എന്ന് പറയുന്ന കുട്ടിയാണ് നമ്മൾ, അല്ലെ കൂട്ടുകാരെ? അല്ലെ, നമ്മുടെ വീടിനകത്ത് അല്ലെങ്കിൽ വീട്ടിനടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇളാപ്പാൻ്റെ അല്ലെങ്കിൽ കുഞ്ഞമ്മയുടെ അല്ലെങ്കിൽ അമ്മായിയുടെ ആരുടെയെങ്കിലും മക്കൾ ഇന്നലെ പ്രസവിച്ച അല്ലെങ്കിൽ ഇന്ന് രാവിലെ പ്രസവ വാർത്ത അറിഞ്ഞ എത്ര കൂട്ടുകാരുണ്ട്? അല്ലെങ്കിൽ 2-3 ദിവസമായി ഒരാള് പ്രസവിച്ചു, നമ്മുടെ കുടുംബത്തിലൊരു അകന്ന ബന്ധു അല്ലെങ്കിൽ ഒരു അടുത്ത ബന്ധു, ആ കുഞ്ഞിനെ കാണാൻ ഉമ്മയും വാപ്പയും നമ്മളെ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ, ആ കുഞ്ഞിൻ്റെ അടുത്തെത്തിയപ്പോൾ കുഞ്ഞിന് പേര് നൽകി, ഓരോ നാമങ്ങൾ നൽകി, അവരിഷ്ടമുള്ള പേരുകളിട്ടിരുന്നു അല്ലെ? ഇംസബെന്നും അതുപോലെ എലഹ മറിയമെന്നും അല്ലെങ്കിൽ അദ്നാൻ എന്നും അവലി അഫ്ലഹ എന്നും അങ്ങനെ പല നാമങ്ങളിട്ടിരുന്നു. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ എത്ര സന്തോഷമാണ് നമുക്ക് കൂട്ടുകാരെ. ആ കുഞ്ഞിനെ എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഇല്ലേ കൂട്ടുകാരെ? ഈ പീസ് റേഡിയോ പൂമരത്തണലിൽ നിന്ന എപ്പിസോഡ് കേൾക്കുന്ന എൻ്റെ കുഞ്ഞു ശ്രോതാക്കൾക്ക് ആഗ്രഹമില്ലേ ആ കുഞ്ഞുങ്ങളെ ഒന്ന് എടുക്കാൻ, ഒന്ന് കയ്യിലെടുക്കാൻ, ഒന്നൊരു ഉമ്മ കൊടുക്കാൻ ആഗ്രഹമില്ലേ? ഉണ്ട് കൂട്ടുകാരെ. ആ കുഞ്ഞു കുട്ടികൾ നമ്മളോട് സംസാരിക്കുമോ? നമ്മൾ സംസാരിക്കും അല്ലേ കൂട്ടുകാരെ? ഉമ്മച്ചി വെള്ളം വേണം, പാപ്പച്ചി എനിക്ക് മുട്ടായി വേണം, ഉപ്പുപ്പ എനിക്ക് ചോക്ലേറ്റ് വേണം, എന്നെ കൂടി കൊണ്ടുപോ കടയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിക്കും. പക്ഷെ ആ കുഞ്ഞു കുട്ടി സംസാരിക്കോ കൂട്ടുകാരെ? ഇല്ലല്ലോ. എന്നാൽ കൂട്ടുകാരുടെ ശ്രദ്ധ ഞാനിങ്ങനെ പിടിച്ചെടുക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും ഒരു കുറച്ച് സമയത്തേക്ക്, ഒരു 10-15 മിനിറ്റ് സമയത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ എനിക്കിങ്ങനെ തരണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരിക്കണം കൂട്ടുകാരെ. നമ്മളിരിക്കുന്നത് എവിടെയാണ്?

കൂട്ടുകാരെ, നമ്മൾ ഇരിക്കുന്നത് പൂമരത്തിന്റെ തണലിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഈ തണലിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ചിരിക്കണേ, കുഞ്ഞു കുട്ടികളുടെ കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത്. പറയട്ടെ, വളരെയധികം അത്ഭുതം തോന്നുന്ന, നമ്മളാരും ഞെട്ടിപ്പോകുന്ന ഒരു കഥയാണ്. പറയട്ടെ കൂട്ടുകാർ, കൂട്ടുകാരെ കേൾക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആരാ നബി? അവസാനത്തെ പ്രവാചകൻ. ഓർമ്മയുണ്ടോ, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനൊരു പാട്ട് പാടി നൽകിയിരുന്നു. എന്താ പാടിയത്? ഇസ്ലാം

0: ഓർമ്മയുണ്ടോ കൂട്ടുകാരെ ആ പാട്ട് പാടിയത്? നമ്മുടെ നബി ഇസ്ലാം എന്ന സുന്ദരമായ നമ്മുടെ മതത്തിലെ അവസാനത്തെ സത്യമതത്തിനൊരു ഉത്തമ ദൂതനായ നമ്മുടെ പ്രവാചകൻ, പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ എന്തു പറയണം കൂട്ടുകാരെ? സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തു പറയണം കൂട്ടുകാർ? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. ശരി കൂട്ടുകാരെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന കഥകളാണ് ഞാൻ പറയുന്നത് കൂട്ടുകാരെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ കഥ നമ്മൾ കേൾക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആരാണ്? ആരാണ് കൂട്ടുകാർ? ഒന്ന് ഓർത്തു നോക്കൂ, ആരായിരിക്കും ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു?
1: മക്കളെ, ആരായിരിക്കും? മക്കളെ,
0: ആരായിരിക്കും? ആരായിരിക്കും? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രവാചകന്റെ വാക്കുകൾ, പ്രവാചകന്റെ മൗനാനുവാദങ്ങൾ, പ്രവാചകന്റെ ഫേലുകൾ, പ്രവാചകന്റെ പ്രവർത്തനങ്ങളെല്ലാം, ഹദീസുകൾ, സംസാരങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഏറ്റവും ധാരാളക്കണക്കിന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബി വര്യനാണ് ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻ. മനസ്സിലായ കൂട്ടുകാർക്ക്? അങ്ങനെ ആ പ്രവാചക വര്യൻ, പ്രവാചകന്റെ സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തൊട്ടിലിൽ വച്ച് പ്രസവിച്ചു, തൊട്ടിലേക്ക് കിടത്തിയ കുട്ടി ആ പ്രസവിച്ചതിൽ തൊട്ടിലിൽ വച്ച് സംസാരിച്ച മൂന്ന് കുട്ടികളാണുള്ളത്. അല്ലാ, ഞെട്ടിയോ? നിങ്ങൾ ഞെട്ടിയോ? തൊട്ടിലിൽ വച്ച് സംസാരിക്കേ, ആരാ തൊട്ടിലിൽ വച്ച് സംസാരിക്ക? അല്ലാ, കൺഫ്യൂഷനായി. ഞങ്ങൾ കണ്ട കുട്ടികളൊന്നും ഇതുവരെ തൊട്ടിലിൽ വച്ച് സംസാരിക്കുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ? ഇല്ലല്ലോ, ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ സംസാരിക്ക? തൊട്ടിലിൽ വച്ച് സംസാരിച്ച മൂന്ന് കുട്ടികൾ ആരാണ്? ആരാണ്? ഒന്നാമത്തെ ആൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹി സലാത്തു വസ്സലാം. നോക്കൂ കൂട്ടുകാരെ, ആരാണ്? ഈസാ അലൈഹി സലാത്തു വസ്സലാം. രണ്ടാമത്തേത് ജുറൈജ് എന്ന് പറയുന്ന ഒരു ഉപാസനായിരുന്ന, അതായത് സന്യാസി എന്ന് പറയും. നമ്മൾ സന്യാസിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതായത് അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിതം ഒഴിച്ചു വെച്ച് ജീവിക്കുന്ന ഒരാൾ. ഇദ്ദേഹം ഒരാശ്രമം ഉണ്ടാക്കിയിരുന്നു. എന്തുണ്ടാക്കിയിരുന്നു? ഒരാശ്രമം ഉണ്ടാക്കിയിരുന്നു. അതിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ഒരു ദിവസം പടച്ച റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനിടയിൽ, എങ്ങനെ നമസ്കരിക്കുന്നതിനിടയിൽ, കൂട്ടുകാരെ ശ്രദ്ധിച്ചു കേൾക്കണേ, ആ ജുറൈജ് എന്ന് പറയുന്നയാൾ നമസ്കരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് വരികയും അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്തു. ആരാ കൂട്ടുകാരെ വന്നത്? എവിടെയാണ് വന്നത്? ആരെയാണ് വിളിച്ചത്? ജുറൈജ് എന്ന് പറയുന്ന വ്യക്തി താമസിച്ച ആശ്രമത്തിൽ ആരാണ് വന്നത്? ജുറൈജിൻ്റെ ഉമ്മയാണ് വന്നത്. എന്തിനാണ് വന്നത്? ജുറൈജിനെ വിളിക്കാനാണ്. വന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. അങ്ങനെ ജുറൈജിനെ വിളിച്ചു. ജുറൈജ്, ജുറൈജ്, ജുറൈജ് വിളി കേട്ടോ? ഇല്ല. കാരണം എന്താ? ജുറൈജ് നമസ്കരിക്കുകയായിരുന്നു. ആടാ, ശ്രദ്ധിച്ച് കേൾക്കണേ, ജുറൈജ് എന്ത് ചെയ്യായിരുന്നു? നമസ്കരിക്കുകയായിരുന്നു. ഇപ്പൊ അഫ്സൽ എന്ന് പറയുന്ന നമ്മളാണ് നമസ്കരിക്കുന്നതെങ്കിലോ, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി, അല്ലാഹു അക്ബർ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി, ഫാത്തിഹ ഓതി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഫാത്തിഹ ഓതി തുടങ്ങി, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അൽഹംദു എന്ന് തുടങ്ങി ഇവിടെ വലദ്ദാലീൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അവസാനിപ്പിച്ചു. ആമീൻ അവസാനിപ്പിച്ചു. അങ്ങനെ അവസാനിപ്പിച്ച് അടുത്ത സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പതുക്കെ ഓതി അടുത്ത സൂറത്ത് ഓതാൻ വേണ്ടി തബ്ബത്തി യദാ ജുറൈജ് എന്നൊരു വിളി. കൂട്ടുകാരെ, നമ്മൾ നമസ്കരിച്ച് ഇങ്ങനെ ഒരു വിളി കേട്ടാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഓ അമ്മച്ചി ഞാൻ നമസ്കരിക്കണേ എന്ന് പറയും നമസ്കാരത്തിൻ്റെ ഇടയിൽ. പറയോ, നമ്മളാണ് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ നമ്മൾ വിളിക്കണത്. നമ്മളെന്താ പറയുക, ആ ഉമ്മച്ചി ഞാൻ നമസ്കരിക്കുകയാണ് എന്ന് പറയോ. കൂട്ടുകാരെ, ജുറൈജ് എന്താ ചെയ്തെന്നറിയോ? അദ്ദേഹം നമസ്കരിച്ചു നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വിളി കൊടുക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. തന്നെ പെറ്റ് നൊന്ത് പ്രസവിച്ച പൊന്നാരയുമ്മ, തനിക്കു ഭക്ഷണമുണ്ടാക്കി തന്ന, തന്നെ വളർത്തിയ, തന്നെ പത്തുമാസം വയറ്റിൽ ചുമന്ന, താരാട്ടു പാട്ടുപാടി ഉറക്കിയ, തോളത്തു കിടത്തുറക്കിയ, മാറോട് ചേർത്ത് വെച്ച് വിശന്ന് കരയുമ്പോൾ പാലു നൽകിയ നമ്മുടെ പൊന്നുമ്മ വന്ന് വിളിച്ചപ്പോ ജുറൈജ് വിളി കേട്ടില്ല. കൂട്ടുകാരെ, നമസ്കാരത്തിലായിരുന്നു അദ്ദേഹം. അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹു നിർബന്ധമാക്കിയ ഇന്നസ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, തീർച്ചയായും നമസ്കാരം മുസ്ലിങ്ങളുടെ മേൽ, മുഅ്മിന്റെ മേൽ സമയം നിർണയിക്കപ്പെട്ട നിർബന്ധിത ബാധ്യതയാകുന്നു എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച ആ നമസ്കാരം നിർവഹിക്കുകയായിരുന്നു ആര്? ജുറൈജ്. ഒരു ദിവസം വന്ന് വിളിച്ചപ്പോ ഉമ്മ വിളിച്ചപ്പോ വിളി കേട്ടില്ല. ഉമ്മ രണ്ടും മൂന്നും ജുറൈജ് ജുറൈജ് ജുറൈജ് മൂന്ന് പ്രാവശ്യം വിളിച്ച് ഉമ്മ അവിടെ നിന്ന് പോയി. രണ്ടാമത്തെ ദിവസവും കടന്നു വന്നു. ഇതുപോലെ കൂട്ടുകാരെ ശ്രദ്ധിച്ച് കേക്കണേ, വന്നപ്പോ ജുറൈജിനെ വിളിച്ചു. ജുറൈജ് അന്ന് നമസ്കരിക്കുകയായിരുന്നു. അങ്ങനെ ജുറൈജിന്റെ ഉമ്മാക്ക് വളരെ വിഷമമായി. മൂന്നാമത്തെ ദിവസവും സഹികെട്ട് പ്രയാസത്തോടുകൂടി ആ ഉമ്മ വന്നു. കൂട്ടുകാരെ, വന്നിട്ട് ജുറൈജിനെ വിളിച്ചു. ജുറൈജ് വിളി കേട്ടില്ല. മൂന്നാമത്തെ ദിവസവും ജുറൈജ് നമസ്കരിക്കുകയായിരുന്നു. അങ്ങനെ നമസ്കാരത്തിൽ വിളി കേൾക്കാത്ത ഉമ്മ അറിയുന്നുണ്ടോ ജുറൈജ് നമസ്കരിക്കുകയാണ് എന്ന്? ഇല്ല. ആശ്രമത്തിനുള്ളിലിരിക്കുന്ന ജുറൈജിനെ പുറത്തുനിന്ന് നിൽക്കുന്ന ഉമ്മയ്ക്ക് കാണാൻ സാധിക്കുന്നില്ല. അവൻ എന്തു ചെയ്യുന്നെന്ന് അറിയാൻ സാധിക്കുന്നില്ലാത്ത പക്ഷം ജുറൈജിന്റെ ഉമ്മ അവിടെ നിന്ന് മടങ്ങിപ്പോയി. വിഷമത്തോടുകൂടി മടങ്ങിപ്പോയപ്പോ ആ ഉമ്മയുടെ മനസ്സുനൊന്ത് ഉമ്മ അവസാനം ഉമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു. മാതാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, വ്യഭിചാരിണികളുടെ മുഖം ദർശിച്ചിട്ടല്ലാതെ അവനെ നീ മരിപ്പിക്കല്ലേ അല്ലാ. ഒരു ഉമ്മ, കൂട്ടുകാരെ, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഉമ്മയുടെ പ്രാർത്ഥന. ഉമ്മയുടെ വേദനയാലുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചാൽ ഇല്ല വല്ലാഹി, അല്ലാഹുവാണ് കൂട്ടുകാരെ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും അല്ലാഹു. അതുകൊണ്ട് നമ്മുടെ ഉമ്മയെ നമ്മൾ വേദനിപ്പിക്കരുത് കേട്ടോ കൂട്ടുകാരെ. വേദനിപ്പിക്കോ? ഇല്ല, നമ്മൾ വേദനിപ്പിക്കരുത്. അങ്ങനെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. എങ്ങനെ അള്ളാഹുവിൻ്റെ അടുത്ത് ജുറൈജിൻ്റെ ഉമ്മ പ്രാർത്ഥിച്ചത്? മോശപ്പെട്ട രീതിയിൽ ജുറൈജിനെ ആക്കാതെ അള്ളാഹു നീ മരിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു. കൂട്ടുകാരെ, അങ്ങനെ ഒരു ദിവസം ഇസ്രായേൽ ജനത ജുറൈജിനെയും അദ്ദേഹത്തിൻ്റെ ധ്യാനത്തെയും കുറിച്ച് വാഴ്ത്തിപ്പറയവേ കുപ്രസിദ്ധിയായ ഒരു വേശ്യ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു മോശപ്പെട്ട ഒരു സ്ത്രീ ഇപ്രകാരം ഉൽഘോഷിച്ചു. എന്തോന്ന് പറഞ്ഞെന്നറിയോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പക്ഷം ഞാൻ അവനെ നശിപ്പിച്ചു കളയാമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് പ്രത്യക്ഷപ്പെടുകയും ജുറൈജിൻ്റെ മുമ്പിൽ ചെന്ന് പ്രത്യക്ഷപ്പെടുകയും ജുറൈജിനെ ആ സ്ത്രീ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ജുറൈജ് മുഖം കൊടുത്തില്ല, മാറിക്കളഞ്ഞു. അങ്ങനെ ജുറൈജിൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു ആട്ടിടയനുമായി അവർ കല്യാണം കഴിക്കുന്ന രീതിയിൽ അദ്ദേഹവുമായി അവർ ബന്ധം പുലർത്തിയതിന് ശേഷം കൂട്ടുകാരെ എന്തു സംഭവിച്ചെന്നറിയോ? അവിടെ ആ സ്ത്രീ എന്തായി? ഗർഭിണിയായി. അവരൊരു ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, ഒരു കുഞ്ഞുമകനെ പ്രസവിച്ചു. ഈ വിവരം നാട്ടുകാരോട് ഈ മോശപ്പെട്ട സ്ത്രീ പറഞ്ഞു, ഇത് ജുറൈജിൻ്റെ കുട്ടിയാണ്. നല്ലവനായ ജുറൈജിനെ നാട്ടുകാർ തള്ളിപ്പറഞ്ഞു. എല്ലാവരും ജുറൈജിനെ അടിച്ചു, ആക്രമിച്ചു, വേദനിപ്പിച്ചു, പ്രഹരിപ്പിച്ചു, എല്ലാം ചെയ്തു. പാവം ജുറൈജ്, അദ്ദേഹം അദ്ദേഹം കളവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല കൂട്ടുകാരെ, സത്യസന്ധനാണ്. നോക്കണേ ആ കഥയുടെ ട്വിസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ആ കഥ എവിടേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കും നോക്കും. അങ്ങനെ അദ്ദേഹം നാട്ടുകാരെ കയ്യിൽ നിന്ന് ഒരു തെറ്റും ചെയ്യാത്തവനായ അടികൊണ്ടും അദ്ദേഹത്തെ നാട്ടുകാർ ചെരുപ്പ് കൊണ്ടടിച്ചു, കല്ലെറിഞ്ഞു, കാക്കിച്ചു, തുപ്പി, അങ്ങനെ പലതും ചെയ്തു. അദ്ദേഹം വേദനയാൽ സഹിച്ചു. കൂട്ടുകാരെ നോക്കണേ, അങ്ങനെ സഹിച്ചു. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എന്നെ ഇത്രയ്ക്കു മാത്രം തല്ലുന്നത്? കാര്യമറിയാത്ത അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ പിതാവ് ആരാണ് ജുറേജ് എന്ന് ചോദിക്കുമ്പോൾ ജുറേജ് പറഞ്ഞു, എനിക്ക് കുറച്ച് സമയം തരണം, രണ്ട് റക്അത്ത് നമസ്കരിക്കാനുള്ള സമയം എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർ അവന് സമയം കൊടുക്കുകയും അദ്ദേഹം അള്ളാഹുവിനോട് രണ്ട് റക്അത്ത് നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയും എന്നിട്ട് കുഞ്ഞിനെ കൊണ്ടുവരാൻ പറയുകയും ശേഷം ആ കുഞ്ഞിൻ്റെ അദ്ദേഹത്തിൻ്റെ വിരൽ കൊണ്ട് ജുറേജ് കുഞ്ഞിൻ്റെ വയറ്റത്ത് കുത്തിക്കൊണ്ട് ചോദിച്ചു, ആരാണ് നീ? കുഞ്ഞിൻ്റെ വയറ്റത്ത് കുത്തിക്കൊണ്ട് ചോദിച്ചു, കുട്ടി ആരാണ്? നിന്റെ പിതാവ് എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞു കുട്ടി സംസാരിച്ചു. കൂട്ടുകാരെ, രണ്ടാമത്തെ അത്ഭുതം നോക്ക്. ആദ്യം ഈസാ അലൈഹിസ്സലാം, പിന്നതാ ജുറൈജിൻ്റെ പേരിൽ വന്ന കള്ളപ്രചരണം നടത്തിയുണ്ടായ ഒരു കുഞ്ഞ്. ആ കുഞ്ഞ് സംസാരിച്ചു, ആരാണ് നിന്റെ കുട്ടി എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞ് പറയുകയാണ്, എൻ്റെ പിതാവ് ഇന്ന ആട്ടിടയനാണ്, ഇന്നയാളായ ആട്ടിടയനാണ്. അതായത് ജുറൈജിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ആട്ടിടയനാണ് അവൻ്റെ പിതാവ് എന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർക്ക് തെറ്റുധാരണ മനസ്സിലായി. ജുറൈജിനെ പിന്നെ ആശീർവദിക്കുകയും ചുംബിക്കുകയും അദ്ദേഹത്തിന് സ്വർണം കൊണ്ട് തന്നെ ഒരു ആശ്രമം പണിതു നൽകാമെന്ന് പറയുമ്പോൾ നല്ലവനായ ജുറൈജ് കൂട്ടുകാരെ എന്തു ചെയ്തു പറഞ്ഞു, വേണ്ട, എൻ്റെ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ ആ ആശ്രമം തന്നെ ഒന്ന് പുനർനിർമ്മിച്ചു നൽകിയാൽ മതിയാകുമെന്ന് പറഞ്ഞ ജുറൈജിൻ്റെ ആ കഥയിൽപ്പെട്ട ഒരു കുഞ്ഞാണ് രണ്ടാമത്തെ, ആ കുഞ്ഞായിരിക്കുമ്പോൾ സംസാരിച്ച കുഞ്ഞ്. കൂട്ടുകാരെ, ഇനി മൂന്നാമത്തെ കുഞ്ഞാരാ നോക്കാം. ഒരു കുട്ടി തൻ്റെ മാതാവിൻ്റെ മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കവേ, എന്ത് ചെയ്തു? പ്രൗഢഗംഭീരവും അത്യകാർഷകവുമായ ഒരു വാഹനത്തിലേറി ഒരാൾ അതിലൂടെ കടന്നുപോയി. അത് കണ്ടപ്പോൾ കുട്ടിയുടെ മാതാവ് പറഞ്ഞു, അള്ളാഹുവേ, എൻ്റെ മകനെ ഇവനെപ്പോലെ ആക്കണമേ. അന്നേരം കുട്ടി ഉമ്മയുടെ പാല് കുടിക്കുന്ന ആ മാറ് ഉപേക്ഷിച്ചിട്ട് കുട്ടി അവിടെ നിന്ന് സംസാരിച്ചു, അള്ളാഹുവേ, എന്നെ നീ അയാളെപ്പോലെ ആക്കരുതേ എന്നു. കുട്ടി വീണ്ടും പാല് കുടിക്കാൻ തുടങ്ങി. പിന്നെയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിവരിക്കുന്നുണ്ട്. എന്നിട്ട് ശേഷം ഒരു അടിമ സ്ത്രീ അതിനരികിലൂടെ നടന്നുപോയി. ജനങ്ങൾ അവളെ പ്രഹരിക്കുകയും വ്യഭിചാരവും മോഷണവും ആരോപിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവളാകട്ടെ എനിക്കല്ലാഹു മതിയെന്നും അവൻ ഭരമേൽപ്പിക്കാൻ ഉത്തമനാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇത് കണ്ടപ്പോൾ കുട്ടിയുടെ മാതാവ് പറഞ്ഞു, അള്ളാഹുവേ, എൻ്റെ കുട്ടിയെ നീ ഇവളെപ്പോലെ ആക്കരുതേ അല്ലാ എന്നിങ്ങനെ പറഞ്ഞു. എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പിന്നീട് ആ കുട്ടി അപ്പോൾ പറഞ്ഞു, എന്ത്, അള്ളാഹുവേ, എന്നെ ഇവളെപ്പോലെ നീ ആക്കണമേ അല്ലാ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. കുട്ടി ഒന്നാമത്തെ വിഷയം എന്താ കൂട്ടുകാരെ? നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ആ കുട്ടി എന്ത് ചെയ്തു? ആ കുഞ്ഞു പ്രായത്തിൽ സംസാരിച്ചു. എന്തൊക്കെ സംസാരിച്ചു? ഒരു പ്രൗഢഗാംഭീരവും സമ്പന്നനും നല്ലൊരു മനുഷ്യനുമായ ഒരാൾ, നല്ലൊരു മനുഷ്യനെന്ന് തോന്നിക്കുന്ന ഒരാളിന് നടന്നു പോയപ്പോൾ ആ കുട്ടിയുടെ മാതാവ് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എൻ്റെ മകനെ നീ ഇങ്ങനെ ആക്കണേന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ കുട്ടി എന്താ പറഞ്ഞത്? എന്നെ ഇങ്ങനെ ആക്കല്ലേ അല്ലാ. പിന്നീട് ആ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട സ്ത്രീ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, ആരോപിക്കപ്പെടുന്ന ഒരു സ്ത്രീ നടന്നു പോയപ്പോൾ ആ മാതാവ് പ്രാർത്ഥിച്ചു, അള്ളാഹു എൻ്റെ മകനെ നീ ഇങ്ങനെ ആക്കല്ലേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ കുട്ടി തിരിച്ചു പ്രാർത്ഥിച്ചു, എന്താ, അള്ളാഹു എന്നെ ഇങ്ങനെ ആക്കണമേ.
2: മാഷാല്ലാ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ശ്രോതാക്കളെ, എങ്ങനെയുണ്ട് നമ്മുടെ പുമരത്തണൽ? എനിക്ക് തോന്നുന്നു ഏറ്റവും ഹൃദ്യമായി എന്ന് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് രക്ഷിതാക്കൾക്കുമാകാം. പുമരത്തണലിനെക്കുറിച്ച് പുമരത്തണൽ ഇങ്ങനെ ആവേണ്ടിയിരുന്നു, അങ്ങനെയും ആകാമായിരുന്നു, ഈ രൂപത്തിലുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ, അതല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളത് പഠിച്ച് അതിൽ നിന്ന് കേട്ട് പഠിച്ച എഴുതി വെച്ച ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള കമൻറ്റുകളൊക്കെ പറയാം. ഒപ്പം അതിനുശേഷം പുമരത്തമിഴിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾ അതിനുശേഷം വൈകുന്നേരം ഈവനിങ് ലൈവിൽ തീർച്ചയായിട്ടും അത്തരം കുട്ടികളെ നിങ്ങൾ പങ്കെടുപ്പിക്കുകയും ചെയ്യണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ അവസരങ്ങളാണതൊക്കെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ പുമരത്തണൽ എല്ലാവർക്കും ഹൃദ്യമായിരിക്കും എന്ന് വിചാരിക്കട്ടെ.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിവിധങ്ങളായ വൈവിധ്യങ്ങളാർന്ന പ്രോഗ്രാമുകളായി നമ്മൾ ഇന്നത്തെ വൈബ്സ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വായിക്കാൻ ഇഷ്ടമില്ലാത്തവരാരാ? പൊതുവെ എല്ലാവരും വായന ഇഷ്ടമുള്ള ആൾക്കാരാണ്. പക്ഷേ വളരെ ചുരുക്കം പേർക്ക് സമയം കിട്ടാത്തതുകൊണ്ട് അത് വായന സ്കിപ്പ് ചെയ്യും. എന്നാൽ അവർക്ക് വേണ്ടി പി സ്റ്റേഡിയോ ഒരുക്കിയ ഒരു പ്രോഗ്രാമാണ് നുറുങ്ങുകൾ.
2: നുറുങ്ങുകൾ,
3: യെസ്. കണ്ണുനീർ കുടിപ്പിക്കുന്ന ന്യൂജൻ തലമുറ എന്നൊരു ലേഖനമാണ് ഇബിൻ ആലി അടത്തനാട്ടുകര ആണ് ഈ ഒരു ലേഖനം എഴുതിയിട്ടുള്ളത്. മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദത്തിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു രചന കേൾക്കുന്നത്.
4: കണ്ണുനീർ കുടിപ്പിക്കുന്ന ന്യൂജൻ തലമുറ. ഓഫീസിൽ എൻ്റെ മുന്നിലെ കസേരയിൽ ഇരുന്ന് അയാൾ തേങ്ങി തേങ്ങി കരഞ്ഞു. അയാളുടെ കവിളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകി. ജാള്യതയോടെ അയാൾ കണ്ണീർ തുടച്ചെങ്കിലും കൂടുതൽ ശക്തിയോടെ അത് ഒഴുകിക്കൊണ്ടേയിരുന്നു. സംസ്ഥാന സർക്കാരിലെ സാമാന്യം നല്ല പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ് അയാൾ. മകനായിരുന്നു അയാളുടെ പ്രശ്നം. മകനൊരു കച്ചവടം നടത്തിയിരുന്നു. മറ്റൊരു സംസ്ഥാനത്തുനിന്ന് ആരോഗ്യ സംബന്ധിയായ ഉപകരണങ്ങൾ വാങ്ങി വിതരണം ചെയ്യൽ. എന്നാൽ നികുതി വകുപ്പിന് ആവശ്യമായ രേഖകൾ സമർപ്പിക്കുകയോ നികുതി ഒടുക്കുകയോ ചെയ്തില്ല. ഓഫീസർമാർ അയക്കുന്ന മുന്നറിയിപ്പ് നോട്ടീസുകൾക്ക് മറുപടി ബോധിപ്പിക്കുകയോ വൈകിയെങ്കിലും ആവശ്യമായ റിട്ടേണുകൾ സമർപ്പിക്കുകയോ നികുതി അടയ്ക്കുകയോ ചെയ്തില്ല. ഒടുവിൽ വകുപ്പ് നിയമ നടപടികളും പെനാൽറ്റി നടപടികളുമായി മുന്നോട്ടു പോയപ്പോഴാണ് വയോധികൻ മൂന്ന് നില കോണിപ്പടികൾ കയറി ഓഫീസിലെത്തി ഏങ്ങിയേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. മകനെ കുറച്ച് രാഷ്ട്രീയ ജ്വരമൊക്കെ ഉണ്ടായിരുന്നു. സൂത്രക്കാരായ കുറച്ച് കൂട്ടുകാരും രാഷ്ട്രീയക്കാരും തരം പോലെ അവനെ കയ്യിലെടുത്തു. നാലാളുകൾക്ക് മുൻപിൽ ദയാലുവും ദീനാനുകമ്പയുമുള്ള നിസ്വാർത്ഥനുമായി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ മകൻ പ്രശസ്തിയിലും മാധ്യമശ്രദ്ധയിലും വീണുപോയി. വില കൊടുത്തു വാങ്ങിയ ലക്ഷങ്ങളുടെ മെഷീനറി സൗജന്യമായി നൽകി. പുറമെ ലക്ഷങ്ങൾ സംഭാവനയായി നൽകാൻ തുടങ്ങി. ചെക്ക് മടങ്ങിയപ്പോൾ കേസായി. തിരഞ്ഞുവരുന്ന ആളുകളെയും കാശ് കൊടുക്കാനുള്ളവരെയും കൂടുതൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ വന്നവരെയും കൊണ്ട് പിതാവിന് സ്വൈര്യം നഷ്ടപ്പെട്ടു. പെൻഷൻ പറ്റിയപ്പോൾ കിട്ടിയ തുകയൊക്കെയും മകന്റെ കടം വീട്ടാൻ വിനിയോഗിച്ചു. തികയാഞ്ഞിട്ട് സ്ഥലം വിറ്റു, കടം വീട്ടി, പിന്നെയും കടം ബാക്കി. മകളുടെ വിവാഹ ചെലവിനായി വിൽക്കാൻ മാറ്റിവെച്ചിരുന്ന സ്ഥലവും കടം വീട്ടാൻ വിൽക്കേണ്ടി വന്നതിനാൽ വിവാഹം മുടങ്ങി. ഇങ്ങനെയൊരു മകനെ എന്തിന് ദൈവം നൽകിയെന്ന് അയാൾ വിലപിച്ചു. മകനുമായി ഇപ്പോൾ ബന്ധമൊന്നുമില്ലെന്നും അവനുമായി ബന്ധപ്പെട്ട ഒന്നിനും തന്നെ കാണാൻ ആരും വരരുതെന്നും ആ പിതാവ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ പോറ്റി വളർത്തി വലുതാക്കിയ മകനല്ലേ, കളയാനൊക്കുമോ? പരിമിതികളിൽ നിന്ന് പരമാവധി സഹായിക്കാമെന്നും അവസാന ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിനു മുൻപ് അദ്ദേഹത്തെക്കൂടി അറിയിക്കാമെന്നും പറഞ്ഞ് യാത്രയാക്കി. മക്കളില്ലാത്തവർ അതിൻ്റെ പേരിൽ ദുഃഖം അനുഭവിക്കുമ്പോൾ മക്കൾ ഉണ്ടായതിൻ്റെ പേരിൽ സമാധാനവും കുടുംബജീവിതവും മാനവും പോയവർ എത്രയെത്ര. ആ പിതാവിനെവിടെയാണ് പിഴച്ചത്? സ്നേഹവും പണവും കൂടുതൽ കൊടുത്തതിലോ? മകൻ പ്രശസ്തനാവുന്നത് കണ്ട് ആഹ്ലാദിച്ചതിലോ? വലിയ ബിസിനസ്സും സെറ്റപ്പും മറ്റും കണ്ടപ്പോൾ മതി മറന്നതിലോ? അതല്ല, ദൈവവിശ്വാസവും ധാർമ്മിക ബോധവും നൽകാതെ മകനെ വളർത്തിയതിലോ? ഇത്തരം മുടിയന്മാരായ പുത്രന്മാർ ഇനിയും മാതാപിതാക്കളെയും കുടുംബത്തെയും കണ്ണീർ കുടിപ്പിക്കാതിരിക്കാൻ ന്യൂജൻ തലമുറയെ ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം ചിട്ടപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്.
2: മാഷാല്ലാ, വളരെ കുറഞ്ഞ വാക്കുകളിൽ നമ്മളറിയേണ്ടുന്ന ഒരു തലമുറ മനസ്സിലാക്കേണ്ടുന്ന വിഷയങ്ങളെക്കുറിച്ച് ഇബ്നു അലി എടത്തനാട്ടുകാര എഴുതിയ കണ്ണുനീർ കുടിപ്പിക്കുന്ന ന്യൂജന തലമുറ, അതിൻ്റെ ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാടായിരുന്നു. ഇനി നമ്മൾ നേരെ അസ്മാ ഉൽ ഹുസ്ന പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. റേഡിയോ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം അസ്മാ ഉൽ ഹുസ്ന എന്ന പ്രോഗ്രാം അത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന, വിശ്വാസികൾ മനസ്സിലാക്കേണ്ടുന്ന നിർബന്ധ വിവരങ്ങളിൽ, നിർബന്ധ വിജ്ഞാനങ്ങളിൽ, ആർജിച്ചെടുക്കേണ്ട നിർബന്ധ വിജ്ഞാനങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടുന്ന അസ്മാ ഉൽ ഹുസ്ന അഥവാ അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. വളരെ ആധികാരികമായിട്ടുള്ള അവതരണമാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ അതിലെ 58-ാമത്തെ ഭാഗമാണ് നമ്മൾ കേൾക്കുക. അൽ മുഖദ്ദിം അൽ മുഅഖിർ എന്ന അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങളെക്കുറിച്ചുള്ള വിശകലനമാണ്. ബഹുമാനായ ഷമീർ മദീനിയാണ് നമ്മോടൊപ്പം ചേരുക.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കി പടച്ച റബ്ബിനെ അതിലൂടെ അറിയുമ്പോൾ നമുക്ക് പല നേട്ടങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. അല്ലാഹുവാണ് നമുക്ക് വിശിഷ്ടമായ പദവികളും സ്ഥാനങ്ങളും നൽകുന്നത് എന്നും നമ്മൾ ആഗ്രഹിച്ച ചില സംഗതികൾ നമുക്ക് നൽകാതെ തടഞ്ഞു വച്ചതും അല്ലാഹുവാണ് എന്ന് തിരിച്ചറിയുമ്പോൾ തീർച്ചയായും നേട്ടങ്ങളിൽ അഹങ്കരിക്കാതിരിക്കാനും ലഭിക്കാതെ പോയതിൻ്റെ പേരിൽ നിരാശരായി മനസ്സ് മടുത്ത് ആകെ വിഷമിക്കാതിരിക്കുവാനുമൊക്കെ അത് നമ്മെ പ്രാപ്തമാക്കും. കാരണം നമ്മളോട് ഏറെ കനിവും കാരുണ്യവുമുള്ളവനാണ് അല്ലാഹു. ആ പടച്ചറബ്ബ് അവനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന അവൻ്റെ വിശിഷ്ടങ്ങളായ നാമങ്ങളിൽ ഒന്നാണ് അൽ മുഖദ്ദിം, അഥവാ മുന്തിക്കുന്നവൻ, ഉന്നതമായ പദവികളും സ്ഥാനങ്ങളും നൽകുന്നവൻ, അതല്ലെങ്കിൽ പലവിധത്തിലുള്ള മഹത്വങ്ങൾ നൽകുന്നവൻ എന്നൊക്കെയാണ് അതിൻ്റെ വിവക്ഷ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളെ എല്ലാവരെയും ഒരുപോലെയല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. ഫദ്ദൽനാ ബഅളഹും അലാ ബഅള്, ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. സൂറത്തുൽ ബക്കറയിലെ 253-ാമത്തെ ആയത്തിൽ അല്ലാഹുവിൻ്റെ ദൂതന്മാരെ സംബന്ധിച്ച് തന്നെ പറയുമ്പോൾ അല്ലാഹുവിൻ്റെ മുർസലീങ്ങൾ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയും മഹത്വവുമുള്ള ആളുകളാണ്. മനുഷ്യന്മാരെ മറ്റ് സൃഷ്ടികളിൽ നിന്ന് അല്ലാഹു ആദരിച്ചിട്ടുണ്ട്. വലക്കത് കറംന ബനി ആദം, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിലെ 70-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ ആദമിൻ്റെ സന്തതികളെ, മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖനാഹും മിനൽ ത്വയ്യിബാത്തി വഫള്ളൽനാഹും അലാ കസീരിം മിമ്മൻ ഖലഖനാ തഫ്ളീല, നാം സൃഷ്ടിച്ച ധാരാളം സൃഷ്ടികളേക്കാൾ മനുഷ്യർക്ക് അല്ലാഹു ശ്രേഷ്ഠത നൽകി, മഹത്വം നൽകി എന്ന്. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാണ് അമ്പിയാക്കന്മാർ. അമ്പിയാക്കന്മാരെക്കാൾ ദറജ, പദവി കൂടിയവരാണ് മുർസലീങ്ങൾ. ആ മുർസലീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉലുൽ അസ്മി മിനർ റുസുൽ, ഉന്നതന്മാരായ, ദൃഢമനസ്കരായ 5 ആളുകളെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൽ ബക്കറയിൽ പറഞ്ഞത് തിൽക്ക റുസുലു ഫദ്ദൽനാ ബഅളഹും അലാ ബഅള്, ആ ദൂതന്മാരിൽ ചിലരെ ചിലരേക്കാൾ അല്ലാഹു ശ്രേഷ്ഠത കൽപ്പിച്ചു, ശ്രേഷ്ഠത നൽകിയവരാക്കി. മിൻഹും മൻ കല്ലമല്ലാ, അവരിൽ ചിലരോട് അല്ലാഹു നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. വറഫ ബഅളഹും ദറജാത്ത്, വേറെ ചില ആളുകളുടെ പദവികൾ അല്ലാഹു ഉയർത്തിയിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും വ അയ്യദ്നാഹു ബിറൂഹിൽ ഖുദുസ്, പരിശുദ്ധാത്മാവിനെ കൊണ്ട് ശക്തി പകരുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അല്ലാഹു നൽകിയ വ്യത്യസ്തങ്ങളായ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും അവിടെ പഠിപ്പിക്കുകയാണ്. അതേപോലെ സൂറത്ത് അൽ അൻആമിൽ 86-ാമത്തെ ആയത്തിൽ വ ഇസ്മായിൽ വൽ യസഅ വ യൂനുസ വ ലൂത വ കുല്ലം ഫള്ളൽനാ അലൽ ആലമീൻ. ഈ പറഞ്ഞ അമ്പിയാക്കന്മാരെയെല്ലാം മറ്റുള്ളവരെക്കാൾ അള്ളാഹു മഹത്വം നൽകി ആദരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ആദരവും മഹത്വവും ഉന്നതമായ സ്ഥാനവുമൊക്കെ നൽകപ്പെട്ടവരാണ് അവർ എന്ന് പറയുമ്പോൾ ആ സ്ഥാനം നൽകിയത് അള്ളാഹുവാണ്. ഓരോന്നിൻ്റെയും അർഹതയും യോഗ്യതയും അനുസരിച്ച് പടച്ചറബിൻ്റെ തീരുമാനത്തിനും യുക്തിക്കുമനുസരിച്ച് ചിലതിനെ അല്ലെങ്കിൽ ചിലരെ മുന്തിക്കുകയും മറ്റ് ചിലരെ അല്ലെങ്കിൽ ചിലതിനെ പിന്തിക്കുകയും ചെയ്തു. പല മുഖദ്ദിമ ലിമാ അഹർ, അള്ളാഹു പിന്തിപ്പിച്ച ഒന്നിനെ മുന്തിക്കുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല. വല മുഅഖിറ ലിമാ ഖദ്ദം, അള്ളാഹു മഹത്വം നൽകി ആദരിച്ച് മുന്നിൽ നിർത്തിയ ഒരാളെ പിന്തിപ്പിക്കുവാൻ, ആ സ്ഥാനവും ഔന്നത്യവും നിഷേധിക്കുവാൻ, തടയുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അതിനോട് ചേർന്ന് തന്നെ പലപ്പോഴും പറയാറുള്ള ഒരു നാമമാണ് അൽ മുഅഖിർ, പിന്തിക്കുന്നവൻ. അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിർ, അള്ളാഹുവെ നീയാണ് സ്ഥാനമാനങ്ങൾ നൽകി ഒരാളെ ഉയർത്തുന്നവൻ, മുന്തിക്കുന്നവൻ. ചില ആളുകൾക്ക് സ്ഥാനമാനങ്ങൾ നിഷേധിച്ച് അവരെ പിന്തിക്കുന്നവൻ, അതും നീയാണ്. പരിശുദ്ധ ഖുർആനിൽ ഈ നാമങ്ങൾ വന്നിട്ടില്ല, ഹദീസുകളിലാണ് ഇവ വന്നിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ മിനൽ ലൈലി യതഹജ്ജദ്, രാത്രി തഹജ്ജുദ് നമസ്കരിക്കുവാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ അപ്പോൾ പറയാറുണ്ടായിരുന്നു, ഖാല അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും, അൻ തഖയ്യിമുസ് സമാവാതി വൽ അർദ് വമം ഫീഹിൻ, ആകാശങ്ങളെയും ഭൂമിയെയും അവയിലുള്ള എല്ലാറ്റിനെയും നിയന്ത്രിച്ച് നേരെ നിർത്തുന്നവൻ, അവക്ക് വേണ്ടതെല്ലാം ഒരുക്കുന്നവൻ, അവയുടെ നിയന്താവ്, നോട്ടക്കാരൻ, നടത്തിപ്പുകാരൻ, സൂക്ഷിപ്പുകാരൻ നീയാണ് പടച്ചവനെ എന്ന് തുടങ്ങുന്ന അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന കുറേ വചനങ്ങൾ ആ ദിക്റുകളിൽ പറഞ്ഞതിന് ശേഷം അവസാനം പറയുന്ന വാചകം ഇങ്ങനെയാണ്, അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിർ, അള്ളാഹുവേ നീയാണ് പലർക്കും സ്ഥാനമാനങ്ങൾ നൽകി അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നവൻ, മുന്തിക്കുന്നവൻ. വ അൻതൽ മുഅഖിർ, മറ്റു പലരെയും പിന്തിപ്പിക്കുന്നവനും നീ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത്, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങൾ പ്രത്യേകം പറഞ്ഞു, അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിർ. ഈ രണ്ട് നാമങ്ങളും ഹദീസുകളിലൂടെ അള്ളാഹുവിനുള്ളതായി നമുക്ക് അറിയിക്കപ്പെട്ടിട്ടുള്ള നാമങ്ങളാണ്. മറ്റൊരു ദുആയിൽ അബൂ മൂസ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന യദുഉ ബിഹാദദ് ദുആ റബ്ബി ഗ്ഫിർലി ഖതീഅതി വജഹലി വഇസ്റാഫി ഫീ അംരി, അള്ളാഹുവേ എൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്തു പോയിട്ടുള്ള അതിരുകവിച്ചിലുകളും അജ്ഞതയും തെറ്റുകുറ്റങ്ങളും എല്ലാം നീ എനിക്ക് പുറത്തു തരേണമേ എന്നിങ്ങനെ പുറക്കലിനെ തേടിക്കൊണ്ട് പടച്ചറബിനോട് ചോദിക്കുന്ന ആ ചോദ്യങ്ങൾക്കിടയിൽ അവസാനം അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിർ, അള്ളാഹുവേ നീയാണ് പലർക്കും പദവികൾ നൽകി അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നവൻ, വ അൻതൽ മുഅഖിർ മറ്റു പലരെയും താഴ്ത്തുന്നവൻ പിന്തിപ്പിക്കുന്നവൻ, അതും നീയാണ്. വ അൻത അല കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ദുആകളിൽ ഈ നാമങ്ങൾ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത്തഹിയാത്തിൽ, അവസാനത്തെ അത്തഹിയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ ഒന്ന് കാണാം, അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വ മാ അഖർത്ത്, അള്ളാഹുവേ ഞാൻ മുൻകൂട്ടി ചെയ്തതും ചെയ്യാതെ പിന്തിപ്പിച്ചതും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് പലതും ചെയ്തു പോയിട്ടുണ്ട്, ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതെ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുകയാണ്. വമാ അസറർത്തു വമാ അഅലൻത്, ഞാൻ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും, വമാ അൻത അഅലമു ബിഹി മിന്നി, എന്നേക്കാൾ നീ ഏറ്റവും കൂടുതൽ നന്നായി അറിയുന്ന എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാകപ്പിഴവുകളും തെറ്റുകുറ്റങ്ങളും എല്ലാം നീയാണറിയുന്നവൻ. അതെല്ലാം നീ എനിക്ക് പുറത്തു തരയണമേ. അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖ്ഖിറു ലാ ഇലാഹ ഇല്ലാൻ. അള്ളാഹുവെ, നീയാണ് പലരെയും ഉയർത്തിക്കൊണ്ടുവന്നത്, ഉയർത്തുന്നവൻ, മുന്തിക്കുന്നവൻ, മറ്റു പലരെയും ഇകഴ്ത്തിയവൻ, പിന്തിപ്പിച്ചവൻ, താഴ്ത്തിയവൻ നീയാണ്. നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അപ്പൊ തഖ്ദീം, തഅഖീർ, മുന്തിക്കുക, പിന്തിക്കുക എന്നത് സ്ഥാനമാനങ്ങൾ നൽകി ഒരാളെ മുന്തിച്ചു, ഉയർത്തി, അതേപോലെ വേറെ ചില ആളുകളുടെ സ്ഥാനമാനങ്ങൾ എടുത്തുമാറ്റി അവരെ ഇകഴ്ത്തി അല്ലെങ്കിൽ പിന്തിപ്പിച്ചു. ഇത് രണ്ടും പടച്ചറബിൻ്റെ ഭാഗത്തു നിന്നുള്ള അഫ്ആലുകളാണ്, പടച്ചറബിൻ്റെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമാണ് എന്ന് അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ നാമങ്ങളെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം, വഅലം അന്ന തഖ്ദീമ വത്തഅഖീർ കുല്ലും മിൻഹുമാ നൗആനി. ഈ രണ്ട് കാര്യവും, മുന്തിക്കലും പിന്തിക്കലും, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തഖ്ദീം

0: മുന്തിക്കുകയും പിന്തിക്കുകയും ചെയ്തു. വത്തഖീറു ബഅലിഹ അലാ ബഅദ്, അതേപോലെ നമ്മുടെ പേരക്കുട്ടികളെ ഇനി പിന്നിൽ വരാനിരിക്കുന്ന പിൻതലമുറയെ പലരെയും പിന്നിലാക്കിയത് നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ടല്ല, അള്ളാഹു നിശ്ചയിച്ചതാണ്. അതേപോലെ വത്തഖദീമുൽ അസ്ബാബ് അലാ മുസബ്ബബാതിഹ, ഓരോ കാര്യത്തിൻ്റെയും കാരണങ്ങളെ ആദ്യം, കാരണങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആ കാര്യങ്ങൾ പിന്നെ ഉണ്ടാവുക. അപ്പോൾ കാര്യങ്ങളേക്കാൾ കാരണങ്ങളെ മുന്തിപ്പിച്ച, കാരണങ്ങളേക്കാൾ കാര്യങ്ങളെ പിന്തിപ്പിച്ച അള്ളാഹു, ഇതെല്ലാം കൗനിയായ പ്രാപഞ്ചികമായി അള്ളാഹു ഒരുക്കിയ ചില സംവിധാനങ്ങളാണ്. എന്നാൽ രണ്ടാമത്തേത് അത്തഖദീം വത്തഖീർ അശ്റഈ, മതപരമായ ചില മുന്തിക്കലും പിന്തിക്കലും. എങ്ങനെ? കതഫ്ദീലില്ലാഹി ജിൻസൻ അലാ ജിൻസ്, ഒരു വിഭാഗത്തെ മറ്റു വിഭാഗത്തേക്കാൾ അള്ളാഹു മഹത്വമുള്ളവരാക്കി. നേരത്തെ വിശദീകരിച്ചതുപോലെ അമ്പിയാക്കന്മാരെ അള്ളാഹു മഹത്വമുള്ളവരാക്കി. വമക്കാനൻ അലാ മക്കാൻ, ചില സ്ഥലങ്ങളെ മറ്റു ചില സ്ഥലങ്ങളേക്കാൾ മഹത്വമുള്ളതാക്കി അള്ളാഹു മാറ്റി. ചില സമയങ്ങൾക്ക് മറ്റു ചില സമയങ്ങളേക്കാൾ അള്ളാഹു മഹത്വം നൽകി. ഇങ്ങനെയെല്ലാം അള്ളാഹു ചില പ്രത്യേകതകൾ നൽകി. ചിലരെ ആദരിച്ചു, ചിലർക്ക് സ്ഥാനം നൽകി, മുന്തിച്ചു, വേറെ ചിലർക്കത് നൽകിയില്ല. അൽ മുഅഖിർ ഹുവ ദാഫിഉ അൻ അവാലിർ റുതബ്, ചില ഉന്നതമായ സ്ഥാനങ്ങളിൽ നിന്ന് ചിലരെ തടഞ്ഞ, അവരെ അകറ്റിയവൻ അവനാണ് അള്ളാഹു. അപ്പോൾ നൽകുന്നതും തടയുന്നതും അള്ളാഹുവാണ് എന്നറിയുമ്പോൾ ചില ഹിക്മത്തുകളുടെ അടിസ്ഥാനത്തിൽ, ചില കാരുണ്യത്തിൻ്റെ തേട്ടമനുസരിച്ച്, അദാലത്ത് നീതിയുടെ താൽപ്പര്യമനുസരിച്ചാണ് അവനിതൊക്കെ ചെയ്തത്, സംവിധാനിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ അസ്വസ്ഥതയും പൊറുതുകേടും ആവശ്യമില്ല. നമുക്കത് നൽകാതിരുന്നത്, നമുക്ക് ആ സ്ഥാനം അള്ളാഹു നിഷേധിച്ചത്, നാം അത്തരമൊരു സാഹചര്യത്തിൽ എത്തിപ്പെടാതിരുന്നത് ഒന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മളോട് വല്ല അന്യായവും ക്രൂരതയും കാണിച്ചു എന്നല്ല ധരിക്കേണ്ടത്. അതിലും ഹൈറാത്തുകളുണ്ട്. അത് പടച്ച റബ്ബിൻ്റെ ഹിക്മത്തിൻ്റെ ഭാഗമാണ്. അവൻ നിശ്ചയിച്ച ചില റഹ്മത്തിൻ്റെ, അദാലത്ത് അവൻ്റെ നീതിയുടെ തേട്ടമാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ, കിട്ടാതെ പോയതിൻ്റെ പേരിൽ നമ്മൾ വിലപിക്കുകയോ പരിതപിക്കുകയോ സങ്കടപ്പെടുകയോ ആശയറ്റവരായി പോവുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. മറിച്ച് കാര്യങ്ങൾ കിട്ടാൻ, ഉയർച്ചയും നേട്ടവും അഭിവൃദ്ധിയും ഉണ്ടാകാൻ ആ റബ്ബിനോട് തേടണം. നിന്ദയും അപമാനവും കോട്ടങ്ങളും നഷ്ടങ്ങളും ഇല്ലാതിരിക്കാൻ, സംഭവിക്കാതിരിക്കാൻ രക്ഷയ്ക്ക് വേണ്ടി പടച്ചറബിനെ ആശ്രയിക്കണം. അല്ലാഹുമ്മ ലാ മാനി അലിമ അഅ്തൈത വലാ മുഅ്തി അലിമ മനഅ്ത വലാ യൻഫഉ ദൽ ജദ് മിൻകൽ ജദ്. അല്ലാഹുവേ, നീ നൽകിയത് തടയാനും നീ തടഞ്ഞത് തരാനും ഒരാളുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ആശയ അർത്ഥത്തിൽ അല്ലാഹുവിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുമ്പോൾ, അവനിൽ എല്ലാം അർപ്പിച്ച് തവക്കുലാക്കി, അവൻ്റെ വിധിവിലക്കുകളിൽ സമാശ്വസിച്ച്, അവൻ്റെ തീരുമാനങ്ങളിൽ തൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും. മുഖദ്ദിമും മുഅഖിറുമായ അള്ളാഹുവിനെ അറിഞ്ഞ് ഔന്നത്യത്തിനും മഹത്വത്തിനും വേണ്ടി അവൻ നിശ്ചയിച്ച മാർഗങ്ങളിലൂടെ മുന്നേറുവാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തരം നിന്ദതകളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. السلام عليكم ورحمه الله.
1: بارك الله فيك. الحمد لله പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് കൂടുതൽ അടുക്കാൻ ഒരു നല്ല അവസരം ആക്കി ഇതിനെ മാറ്റി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിന്റെ വിശിഷ്ട നാമങ്ങളായ അൽ മുഖദ്ദിം അൽ മുഅഖിർ ഈ രണ്ട് നാമങ്ങളെ കുറിച്ച് ഒരു എപ്പിസോഡിലൂടെ നമുക്ക് കേൾക്കാൻ സാധിച്ചു. ബഹുമാന്യനായ ഇസ്ലാമിക് സ്കോളർ ഷമീർ മദീനിയായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഇൻഷാല്ലാ അടുത്തൊരു ദിവസം പുതിയ ഒരു അള്ളാഹുവിൻ്റെ പുതിയൊരു നാമത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം ഇൻഷാല്ലാ.
2: പീസ് റേഡിയോ വൈബ്സ് അതിൻ്റെ ഒഴുക്കിൽ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും കുട്ടികളിലേക്ക് തിരിച്ചു പോവുകയാണ്.
1: യെസ്,
2: അഥവാ കുട്ടികളും നമ്മുടെ ഇതിൻ്റെ ഭാഗമാണല്ലോ. അവരെ നമ്മളൊരിക്കലും തന്നെ തള്ളിക്കളയാൻ പറ്റില്ല. അവർ അവരുടേതായിരിക്കുന്ന തലങ്ങളിലൂടെ ധാർമ്മികത മനസ്സിലാക്കാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനുള്ള പാഠങ്ങളൊക്കെ അവർക്ക് നൽകിക്കൊണ്ട് കഥകൾ കുട്ടികൾക്ക് സ്ഥിരമായി നൽകുന്ന

0: അവരുടെ സ്വന്തം പ്രിയപ്പെട്ട വീട്ടിമാമൻ ചേരുകയാണ്. അജ്മലും കുഞ്ഞുപങ്ങളും അതിൻ്റെ 9-ാമത്തെ എപ്പിസോഡ് കഥ പറയാം പ്രോഗ്രാമിൽ നമുക്ക് ബഹുമാനായ അബ്ദുസ്സലാം വീട്ടി സാറെ ക്ഷണിക്കാം. അവരും കുട്ടികളുമായി സംവദിക്കട്ടെ ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ.
1: അജ്മലും കുഞ്ഞുപെങ്ങളും. അധ്യായം 9. സെൽവമോൾ കരഞ്ഞപ്പോൾ. മക്കൾ സ്കൂൾ വിട്ടു വരുന്നത് കാണാൻ ഷാഹിദ വരാന്തയിലിരിക്കുകയായിരുന്നു. തൊട്ടുമുമ്പിലായി കോഴിക്കുട്ടികളുമുണ്ട്. സെൽവ വരുന്ന സമയം അവക്കറിയാം. സെൽവയുടെ കയ്യിൽ അവക്ക് തിന്നാനുള്ള ചെറുപയറും ചോറുമുണ്ടാകും. ചെറുപയർ തിന്നിട്ട് കൂടുതൽ തടിവെച്ചത് സായിപ്പാണ്. പിന്നെ പൊള്ളിച്ചി. ചെമ്പിക്ക് കാര്യമായ മാറ്റമൊന്നുമില്ല. കോഴികൾ ഒച്ചയുണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഷാഹിദയ്ക്ക് മനസ്സിലായി സെൽവയെയും അജ്മലിനെയും അവ കണ്ടിരിക്കുമെന്ന്. വീട്ടിലേക്കുള്ള വഴിയിൽ താൻ കാണുന്നതിനു മുമ്പേ പൊള്ളിച്ചിയും സായിപ്പും അവരെ കണ്ടിരിക്കുന്നു. കോഴികൾക്കും അള്ളാഹു അവയ്ക്കു വേണ്ട ബുദ്ധി നൽകിയിട്ടുണ്ട്. അജ്മലും സെൽവയും മുറ്റത്തെത്തി. സലാം പറഞ്ഞത് അജ്മലാണ്. സെൽവയുടെ മുഖം പതിവില്ലാത്ത വിധം ഇരുണ്ടിരിക്കുന്നു. അവൾ ഉമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഷാഹിദ സങ്കടത്തോടെ ചോദിച്ചു, എന്ത് എന്റെ മുത്തിനു പറ്റി? അജ്മലിനും കരച്ചിലിന്റെ കാരണം മനസ്സിലായില്ല. കുഞ്ഞുപെങ്ങൾ കരയുന്നത് കണ്ടപ്പോൾ അവന്റെ മനസ്സും വേദനിച്ചു. സെൽവ കാരണം പറയാതെ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഉമ്മയും മകനും അവൾ കരഞ്ഞു സങ്കടം തീരട്ടെ എന്ന മട്ടിൽ ഒന്നും മിണ്ടാതിരുന്നു. തേങ്ങലടങ്ങിയപ്പോൾ അജ്മൽ ചോദിച്ചു, അന്നെ മാഷടിച്ചോ? അല്ലെങ്കിൽ ആരെങ്കിലും മത്തിക്കുട്ടിയെന്ന് വിളിച്ച് കളിയാക്കിയോ?
2: ഇല്ല, എന്റെ ക്ലാസ്സിലെ എല്ലാവരും മലമ്പുഴയ്ക്ക് വിനോദയാത്ര പോണുണ്ട്. 200 ഉറുപ്യ കൊടുക്കണം. ഇങ്ങക്ക് പോകാൻ പൈസ അല്ലല്ലോ.
3: ഏയ്, ഇതാ പ്രശ്നം?
2: അതു സാരല്ല, ഞമ്മക്ക് പരിഹരിക്കാം. വേഗം കൈയും മുഖവും കഴുകി വാ, നമുക്ക് ചായ കുടിക്കാം, അജ്മൽ പറഞ്ഞു. ഇക്കാക്കയുടെ വാക്ക് കേട്ട് അവൾ ചായ കുടിക്കാനിരുന്നു. ചായ കുടിച്ച് വുദൂ ചെയ്തു. നമസ്കാരശേഷം അജ്മൽ ദീർഘനേരം പ്രാർത്ഥിച്ചു. സെൽവ കുറച്ചേ പ്രാർത്ഥിക്കാറുള്ളൂ. അവൾക്ക് മലയാളത്തിലുള്ള പ്രാർത്ഥനയെ അറിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തൽക്കാലം മാത്രം മതിയെന്നും വലിയ ക്ലാസ്സിലെത്തിയാൽ അറബിയിലുള്ള പ്രാർത്ഥനകൾ പഠിച്ചുകൊള്ളുമെന്നും അജ്മൽ സമാധാനിപ്പിച്ചതാണ്. അവർ മൂന്നുപേരും വടക്കുഭാഗത്തെ മുറിയിലിരുന്നു. അവിടെ നല്ല തണുപ്പാണ്. ഓട്ടിൻപുറത്തേക്ക് കൊമ്പുകളുള്ള മാവുള്ളതാണ് തണുപ്പിന് കാരണം. ഷാഹിദ് ചോദിച്ചു, മോനെ, സെൽവ പറഞ്ഞ കാര്യത്തിന് എന്താ പരിഹാരം?
3: വലിയ പരിഹാരമുണ്ട്, അത് അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ഷമ തന്നെ.
1: സെൽവയുടെ മുഖം വീണ്ടും ഇരുളുന്നത് അജ്മൽ ശ്രദ്ധിച്ചു. സെൽവേ, എസ്കർഷൻ ഇനിയുമുണ്ടാവും. ഞമ്മക്ക് അതിനേക്കാൾ വലിയ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, നല്ല ഭക്ഷണം. രണ്ട്, ഞമ്മക്ക് 3 പേർക്കും ഡ്രസ്സ് വേണം. ബന്ധുവീടുകളിൽ കല്യാണമുണ്ട്. അതിനു പോകാൻ എനിക്കും നിനക്കും യൂണിഫോമേ ഉള്ളൂ. അടുത്ത 4 ദിവസം സ്കൂളില്ല. ഞാൻ എന്നും അണ്ടി പെറുക്കാൻ പോകും. ഈ മാസം ഞാൻ ആഴ്ചയിൽ ഒരിക്കലേ വൈകുന്നേരം കളിക്കുള്ളൂ. സ്കൂൾ വിട്ടുവന്നാൽ മീൻ വിൽക്കും. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞാൽ പുള്ളിച്ചയും ചെമ്പിച്ചയും മുട്ടയിടാനാകും. അള്ളാഹു ഒന്നും പോക്കറ്റിലിട്ട് തരൂല. പണിയെടുക്കുക, പ്രാർത്ഥിക്കുക, ക്ഷമിക്കുക, അപ്പോൾ അള്ളാഹു തരും. അജ്മലിന്റെ വാക്ക് കേട്ടപ്പോൾ സെൽവയുടെ മുഖം തിളങ്ങി. ഷാഹിദയ്ക്ക് മകന്റെ വാക്കുകൾ കേട്ടപ്പോൾ കരച്ചിലാണ് വന്നത്.
2: സെൽവ കരച്ചിൽ നിർത്തിയപ്പോ ഉമ്മ തുടങ്ങ?
1: അജ്മൽ ചോദിച്ചു. അല്ല മോനെ, ഉമ്മക്ക് സന്തോഷം അധികമായിട്ട് കണ്ണു നനഞ്ഞുപോയതാ. മോൻ ഇത്ര നന്നായിട്ട് ചിന്തിക്കാനും പറയാനും പടച്ചോൻ കഴിവ് തന്നല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതിനും വേണമ്മാ പ്രാർത്ഥന. അള്ളാഹുമ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ എന്നല്ലേ ആ പ്രാർത്ഥന. അള്ളാഹുവേ, നിന്നോട് ഞാൻ ഉപകാരപ്രദമായ അറിവ് ചോദിക്കുന്നു. ഷാഹിദയുടെ മുഖം തിളങ്ങി. അവൾ അജ്മലിനെയും സെൽവയെയും തന്നോടടുപ്പിച്ചു തലോടി. അവൾ ചോദിച്ചു, മോളെ, ഇന്ന് കോഴികൾക്ക് തിന്നാനൊന്നുമില്ലേ?
2: ഉണ്ടുമ്മാ, ഞാനെന്റെ സങ്കടത്തിന്റെ ഇടയിലത് മറന്നുപോയി.
1: അവർ ചോറ്റുപാത്രമെടുത്ത് മുറ്റത്തേക്കിറങ്ങി, കൂടെ ഷാഹിദയും അജ്മലും. സെൽവ വിളിച്ചു,
2: സായിപ്പേ,
3: പുള്ളിച്ചി, ചെമ്പിമോളെ.
1: കോഴികൾ അടുത്തുവന്നു. സെൽവ ചോറും ചെറുപയറും ഇട്ടുകൊടുത്തു. അവ ആർത്തിയോടെ തിന്നുന്നത് ഉമ്മയും മക്കളും നോക്കി നിന്ന് സന്തോഷിച്ചു.
4: മാഷാല്ലാ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. കുട്ടികൾക്ക് മാത്രമല്ല നസ്രുക, ഈ കഥ മുതിർന്ന ആൾക്കാരും കട്ട് കേൾക്കണുണ്ടെന്നാ തോന്നുന്നത്.
0: തീർച്ചയായിട്ടും. അല്ല, ചില കമന്റുകൾ വന്ന് അറിയുമ്പോ തന്നെ നമുക്കറിയാം ഇത് കുട്ടി എഴുതിയ കമന്റ് അല്ല. പക്ഷെ അന്ന് അങ്ങനെ എഴുതുന്നതിന് പ്രശ്നമൊന്നുമില്ല, അവർ എഴുതട്ടെ. ഒപ്പം നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു കമന്റ് ഇട്ടിട്ടുണ്ട് എന്ന് കുട്ടിയോട് പറയുമ്പോ നാളെ ഞാൻ ഇട്ടോളാന്ന് പറയും. അപ്പം കുട്ടികൾ തന്നെ കമന്റ് ഇടട്ടെ, കുട്ടികൾ അവരുടെ കമന്റുകൾ അറിയിക്കട്ടെ. ഇനി അതുമല്ലെങ്കിൽ വൈകുന്നേരം നടക്കുന്ന ഈവനിങ് പ്രോഗ്രാമിൽ, ഈവനിങ് ലൈവിൽ കുട്ടികൾ വരട്ടെ, ഞാൻ ഈ കഥ കേട്ടിരുന്നു, അജ്മലും കുഞ്ഞുപങ്ങളുമുള്ള കഥ ഞാൻ കേട്ടിരുന്നു, അതിൽ നിന്ന് എനിക്ക് ഇന്നതാണ് മനസ്സിലായത് എന്ന രൂപത്തിലൊക്കെ അവിടെ ഈവനിങ് ലൈവിൽ നമ്മുടെ കുട്ടികൾക്ക് സംവദിക്കാനുള്ള സമയമുണ്ട്. അതിൽ കൂടി ബോധപൂർവ്വം കുട്ടികൾ ഉൾപ്പെടുത്തണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തണം.
4: യെസ്. വൈവിധ്യങ്ങളാർന്ന പ്രോഗ്രാമുകളുമായി പീസ് റേഡിയോ മോർണിംഗ് വൈബ്സ് ഇതുവരെ തുടരുകയാണ്. ഇനി നമുക്കൊരു ഇടവേളയിലേക്ക് ഇൻഷാല്ലാ കിടക്കാം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക. ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലോ, പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹ്.
7: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം.
10: ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം.
9: പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
10: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
9: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
10: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
9: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
10: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
9: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
10: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
9: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
10: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം.
9: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം.
10: ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
9: പ്രാമാണികമായ പഠനം,
10: പ്രായോഗികമായ പഠനക്രമം,
9: പണ്ഡിതോചിതമായ പ്രതിപാദനം,
10: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
9: ലളിത സുന്ദരമായ അവതരണം.
10: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
9: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
10: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
9: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
10: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
9: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
10: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
9: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
10: പീസ് റേഡിയോ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.

0: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നു വരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഇല്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും. നമ്മുടെ ഈ പ്രളയകാലത്ത് നമ്മുടെ ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ വീട്, പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട് അങ്ങനെ അങ്ങോട്ട് നിലം പൊത്തി. അവരൊരു വളരെ പ്രതിസന്ധിയുള്ള കൂട്ടുകുടുംബ സംവിധാനത്തിൻ്റെ ഉള്ളിലിങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു ടീമാണ്. ഒരു കൂട്ടുകുടുംബം ഇപ്പോൾ എന്തെല്ലാം എങ്ങനെയൊക്കെയാണെങ്കിലും കൂട്ടുകുടുംബത്തിൻ്റെ ഉള്ളിൽ അംഗസംഖ്യ കൂടിയ കുട്ടികളും മക്കളൊക്കെ ധാരാളമുള്ള ഒരു കൂട്ടുകുടുംബം എന്നുള്ളത് ഉണ്ടാകുന്ന കുറേയധികം സമ്മർദ്ദങ്ങളുണ്ട്. നമ്മളതിനെ എന്തെല്ലാം മനോഹാരിതത്തിലുണ്ടെങ്കിലും അവിടെ മിസ്സാകുന്ന കുറേ കാര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള സ്ത്രീകൾ, അതും ആ സ്ത്രീയുടെ ഭർത്താവ്, ഈ പ്രവർത്തകൻ അദ്ദേഹം പ്രവാസിയാണ്. അദ്ദേഹം വർഷത്തിൽ രണ്ട് വർഷത്തിലൊക്കെ ചെറിയ ദിവസങ്ങൾ മാത്രം വരുന്ന ഒരു പ്രവാസിയാണ്. അപ്പോൾ അയാൾ പോലും അയാളുടെ ദാമ്പത്യമൊക്കെ എന്താ പറയുക, അവഗണിച്ചുകൊണ്ട്, സഹിച്ചുകൊണ്ട്, അതായിരിക്കും നല്ല വേർഡ്, സഹിച്ചുകൊണ്ട് ഈ സ്ത്രീ ഓരോ ദിവസത്തെയും തോരാത്ത കണ്ണീര് തുടച്ചുകൊണ്ട് ഇങ്ങനെ കഴിയുന്നത്. ഈ ബെഡ്റൂമെന്നിങ്ങനെ നോക്കിയാൽ ആ ഉയർന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ്, ഒരു നാലഞ്ച് വർഷമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വീട്, അതാണ് അവരുടെ ഉള്ളിലെ പ്രതീക്ഷ എന്ന് പറയുന്നത്. പക്ഷേ പെരുമഴയത്ത് അതിൽ നിന്നൊരു റൂം പോലും എടുക്കാനില്ലാതെ ആ ടെറസ് അതേപോലെ അങ്ങോട്ട് നിലത്തോട്ടിരുന്നിരിക്കുകയാണ്. ഇനിയൊന്നും ചെയ്യാനില്ല, അങ്ങനെയാണ് ഫ്ലാറ്റായി കിടക്കുകയാണ്. അപ്പോൾ ഈ ഇവരറിഞ്ഞപ്പം ഒരു നമ്മളൊരു സുഹൃത്ത് വിളിച്ചു, ആ പ്രദേശത്തെ ഒരു സഹപ്രവർത്തകൻ ഇങ്ങനെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരു സംഭവമുണ്ട്, അപ്പോൾ നിങ്ങൾ മൂപ്പരൊന്ന് വിളിക്കണത് നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, സംസാരിച്ചു. അപ്പോൾ മൂപ്പര് അൽഹംദുലില്ലാ ഒക്കെ പറഞ്ഞു. ചെറിയൊരു ഇടർച്ച ഉണ്ട് മൂപ്പര ശബ്ദത്തിന്. പിന്നെ നമ്മൾ അദ്ദേഹത്തെ കുറേയധികം കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു. ഒരു ദുരന്തം വരുമ്പോൾ ആ ദുരന്തത്തിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കണ 10 കാര്യങ്ങൾ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തു. 10 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ നീയത്ത് ശരിയായാൽ കിട്ടണം 10 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് 10 പോയിന്റ്സ്. അത് നേരത്തെ അങ്ങനെ 10 പോയിന്റ് പ്രിപ്പയർ ചെയ്ത് പറഞ്ഞതൊന്നുമല്ല, അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ മൂപ്പരെ ഒരു സാഹചര്യത്തിൽ നിന്ന് അത് പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ലാസ്റ്റ് മൂപ്പര എന്നോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വൈഫിനും കൂടി ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം, എനിക്ക് നല്ല പ്രശ്നം അവൾക്കായിരിക്കും. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു മൂപ്പര്, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, വല്ലാത്ത അവസ്ഥയാണ് വീട്. അപ്പം അതിലിങ്ങനെ അവൾ ഈ ഒരു ഇതിലിങ്ങനെ പ്രതീക്ഷ അർപ്പിച്ചാണ് എന്ത് ചെയ്യണത്, ശരിക്കും അവിടെ ജീവിച്ചു പോണത്. അവൾ അവളെ വീട്ടിൽ പോയി എന്നോ നിൽക്കേണ്ട, മതപരമായ ചിന്തിക്കുമ്പോൾ അവളെ ഞാൻ ആ വീട്ടിൽ നിർത്താൻ പറ്റാത്തത്ര വലിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മളൊരു വീട്ടിലേക്ക് മാറുക, അങ്ങനെ മതി, അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്, അവൾ നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇവരോട് ഞാൻ സലാം പറഞ്ഞു. ഞാൻ തമസിലായാണ് അങ്ങനെ ഇപ്പം വിളിച്ചിരുന്നു, അങ്ങനെ വിവരങ്ങളൊക്കെ അറിഞ്ഞു. അൽഹംദുലില്ല ഉസ്താദെ, അൽഹംദുലില്ല. ഒരു മൂന്നാലോട്ട് ഈ സ്ത്രീയാണ്ട് അൽഹംദുലില്ല പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇത്ര ഉഷാറായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അൽഹംദുലില്ല പറയാൻ പറ്റണമെന്ന് ചോദിച്ചാണ്. കാരണം മൂപ്പര് ഞാൻ കുറച്ചു നേരം സംസാരിച്ചിട്ടാണ് അൽഹംദുലില്ലൊക്കെ പറഞ്ഞത്, അതുവരെ മൂപ്പര് അൽഹംദുലില്ല പറഞ്ഞിട്ടില്ല. അപ്പം അവർ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മളെ ക്ഷമിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടൂലേ? നമ്മളിപ്പോൾ ആ വീട്ടിൽ താമസിച്ചാലും എത്ര കാലം താമസിക്കും? അപ്പം ഞാൻ ഒന്നുകൂടി അവരെ നിങ്ങളെ ആ വീടിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ പറയണ്ടായി. ആ അത് നല്ല വിഷമമുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഹയറാകാൻ ഉസ്താദ് പ്രാർത്ഥിച്ചാൽ മതി. വീടുണ്ടാകണേലേറെ വലിയ കാര്യം, ആ വീട് നഷ്ടപ്പെട്ടത് സ്വീകരിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പിന്നെ അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി സ്വബറോടെ നിൽക്കാനും എല്ലാവരെയും പെരുമാറ്റങ്ങളൊക്കെ ഒന്ന് ശരിയാവാനും പ്രായമായ ഉമ്മാൻ്റെ ഒക്കെ ഇതൊക്കെ ഒന്ന് ശരിയായി വരാനൊക്കെ കൂടി വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ ആ ഒരു സ്ത്രീൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് പിന്നെ സംസാരിക്കാൻ പറ്റണില്ല, ഞാൻ പേഴ്സണലി ഞാൻ വളരെ ഇമോഷണലായി. അപ്പോൾ ഞാൻ അവരോട് സലാം പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ചെയ്തത്. കാരണം അവർക്ക് 10 പോയിൻ്റ് ആവശ്യമില്ല, ഞാൻ മൂപ്പർക്ക് ഇതേപോലെ കാര്യം ഒരു വോയിസ് ഇട്ടു. ഞാൻ മൂപ്പർക്ക് ഒരു വോയിസ് ഇട്ടു വളരെ ഡീറ്റെയിൽ ആയിട്ട്, നിങ്ങൾ പഠിച്ചവനെ സ്തുതിക്കേണ്ട കാര്യമുണ്ട്, കാരണം നിങ്ങൾക്ക് നിങ്ങളെ വീട് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്ര നല്ലൊരു ഭാര്യയുണ്ട് എന്നുള്ളത് പഠിച്ചവൻ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഈ വീട് ഇങ്ങനെ ആയത്. അതുകൊണ്ട് ഇനി അടുത്തൊരു വീടുണ്ടാകണ അത്ര കാലം നിങ്ങൾ പ്രവാസിയാകേണ്ട കാര്യമില്ല. നമ്മൾ അവരോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ഒരു അവർക്ക് അവരുടെ ഒരു വീടിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് അവരൊരു വാടക വീടിൻ്റെ ഒരു കോണ്ടക്സ്റ്റിലേക്ക് അവർക്ക് മാറാവുന്നൊരു ചർച്ച കൊണ്ടുവന്ന് അവർ നമ്മൾ അങ്ങനെ ഒരു ചർച്ച കൊണ്ടുവന്ന് അപ്പോഴും കുടുംബം മാറി ഒരു ഒരു ഹാപ്പി ആയിട്ട് അവർക്ക് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം വേറൊരു ചർച്ച സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പറയേണ്ടതല്ല, പറഞ്ഞ ചിലതൊക്കെ ഒരു പരിസരത്തൊക്കെ ജീവിക്കുന്നവർക്കൊക്കെ കിട്ടണ്ട വിചാരിച്ചിട്ടാണ്. ചില കാര്യം ഞാൻ ട്വിസ്റ്റ് ചെയ്ത് ചെറിയ ട്വിസ്റ്റ് വരുത്തിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇവിടെ ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം ഇതാണ്, ആ വീടൻ പൊളിഞ്ഞു ചാടുമ്പോഴും ആ സ്ത്രീ അതിലേറെ നല്ലൊരു വീട് 3-5 വർഷങ്ങൾക്ക് ശേഷം അതിലേറെ റൂമുള്ള അതിലേറെ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീട് കിട്ടാനായിരിക്കും എന്നല്ല, മറിച്ച് ഈ വീട് പൊളിഞ്ഞു വീണത് ക്ഷമിച്ചാൽ എനിക്ക് സ്വർഗത്തിലൊരു വീട് കിട്ടണം എന്നാണ് എന്ത് ചെയ്യണത് അവരവിടെ ആഗ്രഹിക്കുന്നത്. അതിലെനിക്ക് ഹയറുണ്ട്, കാരണം അത് ഞാൻ ക്ഷമിച്ചാൽ എനിക്ക് സ്വർഗത്തിലൊരു സ്വർഗം കിട്ടും, സ്വർഗത്തിലൊരു വീട് പഠിച്ചവനോട് ചോദിക്കാനുള്ളൊരു ചാൻസാണത്. ആ അത് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് തന്നെ പറയാമെന്ന് തോന്നുന്നു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇടവേള കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്നോടൊപ്പം ഉള്ളത് ബഹുമാനനായ നസ്റുല്ലാ സ്വലാഹിയാണ്. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇൻട്രോ പറയുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ തൽക്കാലം ഇവിടെ സൈലൻ്റ് ആക്കി നിർത്തുന്നു. കാരണം അദ്ദേഹം പൊതുവെ ഒരു യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ
2: അതെ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല, യാത്ര ചെയ്യണം ശരിക്ക്. അത് യാത്ര ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് നമ്മുടെ മനസ്സുകൾ വിശാലമാവുക, ഒരുപാട് ദൃശ്യങ്ങൾ കാണുക എന്നതിനപ്പുറം ആ ദൃശ്യത്തിൽ നമ്മൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ ചില മണ്ഡലങ്ങൾ നമുക്ക് തുറക്കും. അപ്പം നമ്മളൊന്നും നേടിയിട്ടില്ല എന്നോ അതല്ലെങ്കിൽ നമ്മളെത്രയോ നേടിയിട്ടുണ്ട് എന്നോ ഒക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന ചില യാത്രകളാണ്. അത്തരം യാത്രകളിലെ ഒരു പ്രോഗ്രാം ആണ് നമ്മളിപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഒരു ദൃശ്യം പ്രോഗ്രാമാണിപ്പോൾ നമ്മൾ കേൾക്കുന്നത്. കമ്പനിയിലെ നീർക്കോലിയും ഞാനും ഒരു വിശേഷപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു. അതിൻ്റെ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത്
3: കമ്പനിയിലെ നീർക്കോലിയും ഞാനും.
2: ദൃശ്യം കേട്ട് തിരിച്ചു
3: വരാം. രചന ദീപ ഗംഗേഷ്. വയനാട്ടിൽ കബനി നദിയും പോഷക നദികളും സൃഷ്ടിക്കുന്ന മനോഹരമായ ഒരു ദ്വീപ് സമൂഹമുണ്ട്, കുറുവദ്വീപ്. 900 ഏക്കറിൽ ദ്വീപും ഉപദ്വീപുമായി പരന്നുകിടക്കുന്ന ജനവാസമില്ലാത്തൊരു പച്ചത്തുരുത്ത്. അവിടെ വെച്ചുണ്ടായ രസകരമായ ഒരു അനുഭവമാണ് ഇന്നത്തെ പങ്കുവയ്ക്കൽ. ആദ്യത്തെ വയനാടൻ യാത്രയിൽ കുറുവദ്വീപിൽ ചിലവഴിക്കാൻ അധികം സമയം കിട്ടിയിരുന്നില്ല. ആ കണക്ക് തീർക്കാനായിരുന്നു രണ്ടാമത്തെ വരവ്. മാനന്തവാടി കാട്ടിക്കുളം വഴി പാൽ വെളിച്ചം കവാടത്തിൽ എത്താമെന്ന് കേട്ടിട്ടുണ്ട്. വഴി വലിയ നിശ്ചയമൊന്നുമില്ലാതെയാണ് യാത്ര. പെട്ടെന്നാണ് കുറുവദ്വീപ് എന്ന സൈൻ ബോർഡ് കണ്ടത്. ബോർഡ് ചൂണ്ടിക്കാണിച്ച ചെറിയ വഴിയിലേക്ക് വാഹനം തിരിഞ്ഞു. ട്രാവലറിന് കഷ്ടിച്ചു കടന്നു പോകാവുന്ന ചെറിയ കാനന പാതയിലൂടെയാണ് യാത്ര. എതിരെ വാഹനങ്ങളൊന്നും കാണുന്നില്ല. പണി പാളിയെന്ന് മനസ്സിൽ തോന്നി തുടങ്ങിയിരുന്നു. അങ്ങനെ നിൽക്കെ പെട്ടെന്നൊരാൾ കൈ കാണിച്ച് വണ്ടിയുടെ മുന്നിലേക്ക് ഓടി വന്നു. പോവരുത്, വഴിയിൽ ആനയുണ്ട്. അയാൾ വിറയലോടെ മന്ത്രിച്ചു. ആദിവാസികൾക്ക് ആനകളെ മണത്തറിയാം. ഉള്ളിലെ കിളി പറന്നങ്ങ് പോയി. പാട്ട പോലെ എന്തോ കുട്ടി അയാൾ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ. കുറച്ചു സമയത്തിനു ശേഷം അയാൾ ഞങ്ങളോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അയാൾ പറഞ്ഞത് തീർത്തും സത്യമായിരുന്നു. വഴിയിൽ നിറയെ പുത്തൻ ആനപ്പിണ്ടം. ഭാഗ്യത്തിന് ആന വഴിയിലുണ്ടായിരുന്നില്ല. കവാടത്തിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഗൈഡിനെയും കൂടെ കൂട്ടി. 150 ചെറുദ്വീപുകൾ അവിടെയുണ്ടത്രേ. പാറക്കെട്ടുകൾ നിറഞ്ഞ കുഞ്ഞരുവികളിലൂടെ പാറകളിൽ ചവിട്ടി കാൽനടയായി ദ്വീപുകളിലേക്ക് പ്രവേശിക്കാം. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ആ യാത്ര ഒരു വല്ലാത്ത ഫീലാണ്. ആദ്യയാത്രയിൽ 3 മാത്രമേ മുറിച്ചു കടന്നിരുന്നുള്ളൂ. അതായിരുന്നു സാധാരണ ആളുകൾ പോകുന്ന വഴി. ആളുകൾ അധികം പോവാത്ത ദ്വീപുകളിലേക്ക് കൊണ്ടുപോകണമെന്ന് ആദ്യമേ ഗൈഡിനോട് ശട്ടം കെട്ടിയിരുന്നു. ദ്വീപിനക്കരെ വയനാട് വന്യജീവി സങ്കേതമാണ്. മഴക്കാലത്ത് പുഴ നീന്തിക്കടന്ന് ആന, കാട്ടുപോത്ത് മുതലായവ ദ്വീപിൽ വന്ന് താമസിക്കാറുണ്ടത്രേ. കത്തുന്ന വേനലിൽ പോലും സൂര്യപ്രകാശം എത്താത്ത സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. പക്ഷികളുടെയും ദേശാടന പക്ഷികളുടെയും വിഹാര കേന്ദ്രം. അപൂർവ സസ്യജാലങ്ങളുടെയും ഔഷധ ചെടികളുടെയും കലവറയാണ് ഇവിടം. ഇത്തവണ 12 കുഞ്ഞരുവികൾ മുറിച്ചു കടന്ന് കാട്ടിലൂടെ കൊണ്ടുപോകാമെന്ന് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ കുട്ടികൾ അദ്ദേഹവുമായി പെട്ടെന്ന് അടുപ്പത്തിലായി. മറ്റുള്ള ടൂറിസ്റ്റുകളിൽ നിന്നും ഒറ്റപ്പെട്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ആദ്യത്തെ അരുവി മുറിച്ചു കടക്കാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കുട്ടികളെ പുഴ കടത്താനുള്ള ചുമതല ഗൈഡ് സ്വയം ഏറ്റെടുത്തു. പൊന്തി നിൽക്കുന്ന പാറകളിലൂടെയുള്ള ചാട്ടം ശരിക്കും രസകരമായിരുന്നു. ധരിച്ചിരുന്ന സാരി അല്പം പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം ലക്ഷ്യം വെച്ച ദ്വീപിലെത്തി. അരുവിയിലേക്ക് മുഖം താഴ്ത്തി നിൽക്കുന്ന വളഞ്ഞു പുളഞ്ഞ മരങ്ങൾ. മരങ്ങൾക്കിടയിലൂടെ കുറച്ചു ദൂരം കൂടി നടന്നപ്പോൾ പുഴയിൽ അലക്കുകയും കുളിക്കുകയും ചെയ്യുന്ന ആദിവാസി സ്ത്രീകളെ കണ്ടു. അവരും കൗതുകത്തോടെ ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. സ്വകാര്യതയിലേക്ക് വല്ലാതെ ചുഴിഞ്ഞു നോക്കാതെ ഞങ്ങൾ മുന്നോട്ട് തന്നെ നടന്നു. കൊച്ചു കൊച്ചു അരുവികൾ മുറിച്ചു കടന്ന് വന്യമായ സൗന്ദര്യം ആവോളം ആസ്വദിച്ചു. പുഴയിൽ പലയിടത്തും മുട്ടിനൊപ്പം വെള്ളമുണ്ടായിരുന്നു. അതിലൂടെ ഇറങ്ങി പാറയിൽ പിടിച്ചു കയറി ശരിക്കും രസകരമായ യാത്ര ഞങ്ങൾ തുടർന്നു. ആരാണീ ശല്യക്കാർ എന്ന് ദേഷ്യത്തോടെ ഞങ്ങളെ നോക്കി പറക്കുന്ന കിളികൾ. സംഭവം ബഹുരസമായി യാത്ര മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അവസാനം മുറിച്ചു കടക്കേണ്ട അല്പം വലിയ അരുവിയുടെ കരയിൽ ഞങ്ങളെത്തി. കാടുകളുടെ തണലിൽ സൂര്യപ്രകാശം അധികമേൽക്കാത്ത ഭാഗമാണത്. സഞ്ചാരികളൊന്നും ആ ഭാഗത്തേക്കോ എന്തിന് അതിനടുത്തുപോലും എത്തിയ യാതൊരു ലക്ഷണങ്ങളും കാണുന്നേയില്ല. ഓരോരുത്തരായി പുഴയിലേക്ക് ഇറങ്ങി തുടങ്ങി. പുഴയിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ തന്നെ ഉള്ളിലെ കിളി വീണ്ടും പറന്നങ്ങ് പോയി. സാധാരണ മനുഷ്യർ മുറിച്ചു കടക്കാത്ത സ്ഥലമായതുകൊണ്ട് വെള്ളത്തിനടിയിലെ പാറകൾക്ക് വല്ലാത്ത വഴുക്കൽ. ഓരോരുത്തരായി ശ്രദ്ധിച്ചു കടന്നു തുടങ്ങി. വെള്ളത്തിലെ കൊച്ചുപാറയിൽ കാലുറപ്പിച്ച് ഞാനും നടക്കാൻ തുടങ്ങി. കുറച്ചപ്പുറത്തുള്ള പൊങ്ങി നിൽക്കുന്ന പാറയാണ് ലക്ഷ്യം. മുട്ടിനു മുകളിൽ വെള്ളമുണ്ട്. പെട്ടെന്നാണ് അത് കണ്ടത്. വെള്ളത്തിനു മുകളിൽ പൊങ്ങി നിൽക്കുന്ന ഒരു കുഞ്ഞു തല. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് പാമ്പാണെന്ന് മനസ്സിലായത്. ഒരു പൊട്ടൻ പാമ്പ്. ഓടുന്നതിനു പകരം അപ്രതീക്ഷിതമായി കണ്ട അതിഥികളെ സ്വീകരിക്കാൻ എന്ന പോലെ മൂപ്പര് വായ തുറന്ന് ചിരിച്ച് സന്തോഷത്തോടെ എൻ്റെ നേരെ നീന്തി വരികയാണ്. പാമ്പിൻ്റെ ചിത്രം പോലും കണ്ടാൽ ബോധം പോകുന്ന ഞാൻ അയ്യോ പാമ്പ് എന്ന് അലറിയത് ഓർമ്മയുണ്ട്. കാൽ വഴുതി ധും പാമ്പിന് മുകളിലൂടെ വെള്ളത്തിലേക്ക്. വെള്ളത്തിൽ നിന്ന് തല ഉയർത്തിയ ഞാൻ ആദ്യം തപ്പിയത് എൻ്റെ കഴുത്തിലാണ്. പാമ്പ് എൻ്റെ കഴുത്തിൽ ചുറ്റി വലിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കി. സ്വീകരിക്കാൻ ചെന്ന കക്ഷി തന്നെ പിടിക്കാൻ വരുന്നത് കണ്ട് ആ പാവത്തിൻ്റെ ബോധം പോയി കാണും. വെയിലുള്ള പാറമേലിരുന്ന് വസ്ത്രമുണക്കി. പിന്നീട് പൊന്തക്കാടുകൾ വകഞ്ഞു മാറ്റി. ഒറ്റയടി പാതയിലൂടെ കുത്തനെ കയറ്റം. പാമ്പിൻ്റെ ഭയം വീണ്ടും വിറയലുണ്ടാക്കി. ആ വഴി അവസാനിച്ചത് നെൽപ്പാടങ്ങളുടെ കരയിലേക്കാണ്. ആദിവാസി ഗ്രാമത്തിൻ്റെ നേർക്കാഴ്ചകൾ അവിടെ അങ്ങിങ്ങായി കാണുന്നു. പുല്ലുമേഞ്ഞ ഒരു വീടിനോട് ചേർന്ന് മുളകൊണ്ട് കെട്ടിയുണ്ടാക്കിയ കടയിലിരുന്ന് വിറകടുപ്പിലുണ്ടാക്കിയ വയനാടൻ കാപ്പിയുടെ സ്വാദറിഞ്ഞു കുട്ടിച്ചു. ഞാവൽ മരം കുലുക്കി ഞാവൽപ്പഴം കടിച്ചു. മുളങ്കാടിനോട് ചേർന്ന് ഡി ടി പി സിയുടെ മുളകൊണ്ട് നിർമ്മിച്ച ട്രീ ഹൗസ് ഉണ്ടായിരുന്നു. ടൂറിസ്റ്റുകൾ ഇല്ലാത്തതിനാൽ അതിൽ കയറാനും അവസരം ലഭിച്ചു. പ്രകൃതിയുടെ മാസ്മരികതയിൽ കാടിന്റെ സംഗീതം കേട്ട് കുറേ നേരം അവിടെ വിശ്രമിച്ചു. ഇനി ചങ്ങാടത്തിൽ പുഴ മുറിച്ചു കടന്നു വേണം തിരിച്ചുപോക്ക്. 100-ലധികം മുളകൾ ഒരേ നീളത്തിൽ മുറിച്ചു നിർമ്മിക്കുന്ന ചങ്ങാടം ആദിവാസികളുടെ അത്ഭുതകരമായ ഒരു നിർമ്മിതിയാണ്. വർഷങ്ങളോളം ഉപയോഗിക്കാമെന്നും മുങ്ങില്ല എന്നുള്ളതും വളരെ എളുപ്പത്തിൽ നിയന്ത്രിക്കാമെന്നതും ഈ ചങ്ങാടങ്ങളുടെ പ്രത്യേകതയാണ്. പുഴക്ക് കുറുകെ കെട്ടിയ വള്ളിയിൽ പിടിച്ചാണ് ചങ്ങാടം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ രസകരമായ ഒരു യാത്രയായിരുന്നു അത്. റിവർ റാഫ്റ്റിംഗ് എന്ന പേരിൽ ഈ ചങ്ങാടത്തിൽ ദ്വീപ് ചുറ്റിക്കാണാനുള്ള അവസരവും ഡി ടി പി സി നൽകുന്നുണ്ട് എന്നറിയുന്നു. ചങ്ങാടത്തിൽ നിന്നിറങ്ങി പിന്നെയും മുള കൊണ്ടുള്ള നിർമ്മിതികൾ കണ്ടു. മുള കൊണ്ടുണ്ടാക്കിയ പാലങ്ങൾ, കാട്ടുവള്ളികൾ കൊണ്ട് മുളവരിഞ്ഞുണ്ടാക്കിയ ഇരിപ്പിടങ്ങൾ, മുളം കുടിലുകൾ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ. പഴശ്ശി വിപ്ലവകാലത്ത് കോട്ടയം രാജവംശത്തിലെ പടനായകന്മാർ ഈ ദ്വീപിലാണ് ഒളിപ്പോരിന് ഇരുന്നിരുന്നതത്രേ. അവരാണ് ഈ തടാകങ്ങൾക്ക് പാൽ തടാകങ്ങൾ എന്ന പേര് നൽകിയതെന്ന് പറയപ്പെടുന്നു. ഗൈഡിനോട് യാത്ര പറഞ്ഞ് കുറുവയിൽ നിന്നും കബനിയിൽ നിന്നും തിരിച്ചു പോരുമ്പോൾ സമയം സന്ധ്യയോടടുത്തിരുന്നു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളൊരു യാത്രാ വിവരണമാണ് കേട്ടത്. മൻസൂർ മണ്ണാക്കാളാണ് അവതരിപ്പിച്ചത്.
2: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിൽ നമ്മളേറെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഏറെ അഭിമാനപൂർവം ഷെയർ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കുടുംബങ്ങളിൽ കുളിർത്തന്നലായി എന്നാണ് നമ്മൾ ഈ പ്രോഗ്രാമിന് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതെ, സ്നേഹക്കൂട്. സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കുകയാണ്. വീടകങ്ങളിലെ വേദനകളും പ്രയാസങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും സന്താപങ്ങളും സന്തോഷങ്ങളുമൊക്കെ ഈ പ്രോഗ്രാമിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ, അത് നമ്മുടേതായി തന്നെ കടന്നുപോയതായ ചരിത്രം നമുക്ക് തന്നെ അറിയാം. അവിടെ പരിഹാരങ്ങളുണ്ടായിട്ടുണ്ട്, നിർദ്ദേശങ്ങളുണ്ടായിട്ടുണ്ട്, ചില താക്കീതുകളുണ്ടായിട്ടുണ്ട്, മുന്നറിയിപ്പുകളുണ്ടായിട്ടുണ്ട്. അവയൊക്കെയും നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതൊന്നും എവിടെ നിന്നെങ്കിലും അവർ സ്വന്തമായി എടുത്ത വാക്കുകളോ മറ്റോ അല്ല. അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നുമൊക്കെ നിർദ്ധാരണം ചെയ്ത് ആ റസൂലും റസൂലിൻ്റെ സഹാബാക്കളും പഠിപ്പിച്ചു തന്ന ജീവിത രീതിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കുടുംബം കുളിർമയുള്ളതാകും എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മളിലേക്ക് എത്തിച്ചു തന്ന പ്രോഗ്രാമുകളാണ്. അത്തരം ഒരു വഴിയിലൂടെ അല്ലെങ്കിൽ അത്തരം ഒരു പാതയിലൂടെ ഇൻഷാല്ലാ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയമാണ് നമ്മളിലേക്ക് എത്തുന്നത്, ഉമ്മയും മകളും. ഈയൊരു ടൈറ്റിലിൽ അബ്ദുറഹ്മാൻ ചുങ്കത്തറയും ബഹുമാനനായ പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം അവർ രണ്ടുപേരും ചേരുന്നു. ഇൻഷാല്ലാ സ്നേഹക്കൂടിൻ്റെ വളരെ വ്യത്യസ്തമായ മറ്റൊരു പ്രോഗ്രാം, മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാബാദ്, ഉമ്മയും മകളും എന്നതാണ് ഇന്ന് നമ്മൾ വിഷയമായി എടുത്തിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് നമ്മൾ നേരിട്ട് കടക്കുകയാണ്. മൗലവി, ഇസ്ലാമിൽ പെൺമക്കളെ വളർത്തുന്നതിന് വലിയ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് പ്രത്യേകമായി സ്വർഗത്തിലുള്ള സ്ഥാനവും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ പെൺകുട്ടികളെ വളർത്തുന്നതിന് ആൺകുട്ടികളെ വളർത്തുന്നതിനേക്കാൾ കൂടുതലൊരു പ്രാധാന്യം ഇസ്ലാമിൽ ഉണ്ടാകാനുള്ള ഒരു കാരണം?
5: നമുക്ക് ആ ഹദീസുകളുടെ സന്ദർഭങ്ങളിൽ നിന്ന് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഹദീസ് ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വീട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ രണ്ട് പെൺകുട്ടികളുമായിട്ടൊരു സ്ത്രീ വരികയാണ്. അങ്ങനെ അവർ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷെ അത് നൽകാനുള്ള ഒന്നും വീട്ടിലില്ല. അപ്പോൾ ഉള്ളൊരു ഈത്തപ്പഴം കൊടുത്തപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്തു, രണ്ടായിട്ട് പകുത്ത് രണ്ട് മക്കൾക്കും കൊടുത്തു. അതിൽ ആയിഷത് ഏറ്റവും ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഒരിക്കലും അതിൽ നിന്നൊരു കഷ്ണം ആ ഉമ്മ കഴിച്ചില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പട്ടിണിയും പ്രയാസത്തിലും വീട്ടിൽ വന്ന ഈ രണ്ട് പെൺകുട്ടികളെയും ഉമ്മനെയും കുറിച്ച് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, മനുപുത്തുലിയ മിൻ ഹാദിഹിൽ ബനാത്ത്, ഈ പെൺകുട്ടികളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടത് ആരാണോ അവർക്ക് എന്തായിരിക്കും കുന്നലഹു സിത്രം മിനന്നാർ, നരകത്തിൽ നിന്നും ഈ കുട്ടികൾ അവർക്കൊരു മറയായി തീരുന്നതാണ്. അപ്പോൾ സാമ്പത്തികമായും മറ്റേത് തലത്തിലും കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്തുണ്ട്, സ്ത്രീകളെ സംരക്ഷിക്കാൻ അന്നും ഇന്നും ഒക്കെ ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ട് വെച്ചാൽ നമുക്ക് സ്വാഭാവികമായും ആൺകുട്ടികളാകുമ്പോൾ അവർ കുറച്ച് മുതിർന്ന് വരുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും, വീടിൻ്റെ കാര്യങ്ങളെ ചെയ്യാനും സാമ്പത്തികമായി വീടിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ തുടങ്ങും. പെൺകുട്ടികൾക്ക് ചില പരിമിതികളുണ്ടല്ലോ. അതേപോലെ തന്നെ എപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഒരു പ്രയാസമായി മാറിയത്, പല പല പ്രവാസികളും ഗൾഫിലേക്ക് പോയിരുന്നത് തന്നെ പ്രധാനമായി പറയുന്ന രണ്ട് കാരണങ്ങൾ, ഒന്ന് വീട് നിർമ്മാണം, ഒന്ന് പെൺകുട്ടികളെ കെട്ടിക്കലോ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഈ സ്ത്രീധനരഹിത ബോധവൽക്കരണങ്ങൾ ജനങ്ങൾക്കുള്ള ദീനീ ബോധം കൊണ്ടൊക്കെ എന്ത് ചെയ്തു, ഒരാൺകുട്ടിക്ക് കല്യാണം ഉണ്ടാക്കലാണെന്ന് എന്താ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. പെൺകുട്ടിയുടെ വിവാഹം എന്നുള്ളത് ഇന്നൊരു പ്രയാസമല്ലാതെ വന്നു കുറേയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ തിരിച്ച് നിലനിൽക്കുന്നുണ്ടെങ്കിലും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികളുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അത് ഇന്ന് നമ്മുടെ സ്ത്രീത്വത്തിനും അതേപോലെ തന്നെ കുടുംബ സംവിധാനങ്ങൾക്കും എതിരെയുള്ള ശക്തമായ ബോധവൽക്കരണങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ പെൺകുട്ടികളെ വളരെ ജാഗ്രതയോടുകൂടെ, ആൺകുട്ടികളാണെങ്കിലും വേണം, പക്ഷേ പെൺകുട്ടികളുടെ കാര്യത്തിൽ ശരിക്ക് നമ്മൾ ശ്രദ്ധിച്ച് അവർക്ക് വേണ്ട വിവരങ്ങളും ബോധങ്ങളും സമയത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമുക്കറിയാം, സ്ത്രീ ഒരു പെൺകുട്ടി എന്ന നിലക്കുള്ള ഒരു ഒരു സ്ത്രൈണത അല്ലെങ്കിൽ ഒരു സ്ത്രീത്വം അങ്ങനൊന്നും വേണ്ട എന്നാണ് ഇന്നത്തെ പുതിയൊരു കാഴ്ചപ്പാട്. ആണ് പെണ്ണ് എന്ന് പറയണ്ട, അന്ത ആണും പെണ്ണും ഒരേപോലെ തന്നെയല്ലേ എന്ന ഒരു ചോദ്യം. ഇത് വളരെ ലളിതമായൊരു ചോദ്യമാണെങ്കിലും ഇത് മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. ഇത് പെൺകുട്ടികൾക്ക് പൊതുവേ ആൺകുട്ടികളെക്കാളും ഒരു അവഗണന ഉണ്ടോ എന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, തികച്ചും ഇങ്ങനത്തെ പ്രചാരണങ്ങളിൽ പെട്ടെന്ന് അവരെന്ത് ചെയ്യും, കുടുങ്ങി. അപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ എന്താണ് ഒരു അങ്ങനെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒതുങ്ങിക്കൊടുക്കേണ്ടതില്ല, അങ്ങനെ ഒരു ഭർത്താവിനനുസരിച്ച് ജീവിക്കേണ്ടതില്ല, അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ഭാരം പേറേണ്ടതില്ല, അതൊക്കെ സ്ത്രീകളുടെ മേൽ ആരോ ഉണ്ടാക്കിയ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഭാരങ്ങളാണ് എന്നൊക്കെ ചിന്തിച്ചാൽ പിന്നെ ഇവിടെ കുടുംബ സംവിധാനങ്ങളില്ല. അപ്പോൾ നമ്മുടെ പെൺകുട്ടികൾ ഇന്ന് എന്ത് ചെയ്യുന്നു, ഈ എല്ലാ ബോധവൽക്കരണങ്ങളുടെയും ആത്യന്തികമായ ഫലം ലിബറലിസത്തിൻ്റെ അവസാനത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വിവാഹം വേണ്ട എന്ന് മക്കൾ പറയുന്നിടത്താണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, ജോലി കൊടുത്തു, അറിവ് കൊടുത്തു, എല്ലാം കൊടുത്താലും ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരൊരു വിവാഹ ജീവിതത്തിന് തയ്യാറല്ലാന്നുണ്ടെങ്കിൽ അവർ വളരെ അരക്ഷിതമായൊരവസ്ഥയിൽ മാത്രമേ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മക്കളെ തികഞ്ഞ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഇത്തരം പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ഒരു നല്ല പെൺകുട്ടിയായി വളർത്തി അവളെ ഒരു വിവാഹത്തിന് പര്യാപ്തമാക്കി നല്ലൊരു കുടുംബിനിയാക്കി ഒരു കുടുംബജീവിതത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇന്ന് ഭാരമേറിയ ഒരു പ്രവൃത്തി തന്നെയാണ്. അതുകൊണ്ട് എക്കാലത്തും ഈ ഒരു വാഗ്ദാനം എന്ന് പറഞ്ഞാൽ, ഈ ഹദീസിലുള്ള പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു സമയം സംഗതി തന്നെയാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ വിരലുകൾ ചേർത്ത് പിടിച്ചിട്ട് ഞാനും ആ പെൺകുട്ടിയെ സംരക്ഷിക്കുന്നു ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ സ്വർഗത്തിൽ പ്രവാചകനോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ ആരാണ്? ഒന്ന് യതീമിനെ സംരക്ഷിച്ച ആളുകൾ. അത്ര വലിയ ശ്രേഷ്ഠത, കുന്നലഹു സിത്രം മിനന്നാർ, നരകത്തുനിന്നവന് മറയാകും എന്നൊക്കെ പറയുമ്പോൾ ആ സംരക്ഷണത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിൽ അങ്ങനത്തെ ഒരു ശ്രദ്ധയും ജാഗ്രതയും നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്നാണ് ഇന്ന് മനസ്സിലാവുന്നത്.
6: ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ പോസ്റ്റർ അത് വന്നതിന് ശേഷം ധാരാളം ചോദ്യങ്ങൾ നമുക്ക് നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. ഇതൊരു ഉമ്മയെക്കുറിച്ചുള്ള ഒരു മകളുടെ ഒരു പരാതിയാണ്.
5: അതെ,
6: കുടുംബത്തിലുള്ള മക്കളുടെ എണ്ണവും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഉമ്മാക്ക് കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ വേർതിരിവാണ്. ഏറ്റവും കൂടുതൽ ബന്ധവും സ്നേഹവും രണ്ടാമത്തെ മകളോടാണ്. അവളുടെ കുട്ടികളോടാണ് എൻ്റെ കുട്ടികളോടുള്ള താല്പര്യത്തെക്കാൾ കൂടുതൽ താല്പര്യം. ഇത് ആൺകുട്ടികളുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെ ഒരു വേർതിരിവ് പലപ്പോഴും സംസാരിക്കുമ്പോൾ ഉമ്മ പറയും, എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്, പക്ഷേ സംസാരത്തിൽ മാത്രമുള്ള ആ പ്രകടനത്തിൽ അവളെ, സംസാരത്തിൽ മാത്രമേ ഉള്ളൂ, അത് പ്രകടനത്തിൽ അവളെ മാത്രമാണ് ഇഷ്ടവും സ്നേഹവും. എങ്ങനെയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ഉമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക?
5: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുകളുടെ സമഗ്രതയും കാലിക പ്രസക്തിയും നമുക്ക് ഓർമ്മപ്പെടുത്തും. അതായത് രക്ഷിതാക്കളോട് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് എന്ത്, ദിലുബൈനാവുലാദിക്കുന്ന നിങ്ങളുടെ കുട്ടികളുടെ നീതികാരികൾ. ഒരു കുട്ടിക്ക് മാത്രം സമ്മാനം കൊടുത്ത ആളുടെ കാര്യത്തിൽ ഞാൻ എന്നെ നീ സാക്ഷിയാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ എന്ന ആ ഒരു വികാരമുണ്ടല്ലോ, അതിലൊരു വിവേചനം എന്ന് പറഞ്ഞാൽ, വിവേചനം തന്നെ മനുഷ്യൻ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് വിവേചനങ്ങൾ. എന്നാൽ അത് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നാകുമ്പോൾ അത് തീരെ സഹിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നാല് മക്കളുണ്ടാകുമ്പോൾ നാല് മക്കളോടും എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് തുല്യമായ ഒരു സ്നേഹം വേണം എന്ന് പറയുന്നതിൽ എന്തില്ല, അതൊരിക്കലും ചിലപ്പോൾ മനസ്സുകൊണ്ട് കഴിഞ്ഞോളുന്നില്ല. ഇപ്പോൾ പിന്നെ രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ നിങ്ങൾ നീതി കാണിക്കണമെന്ന് പറഞ്ഞാലും അവിടെ പറയണ്ടല്ലോ വലവ് ഹറസ്തും, നിങ്ങൾ എത്ര തന്നെ താല്പര്യം കാണിച്ചാലും എന്ത് ചെയ്യാൻ പറ്റൂല, ആ ഒരു മാനസികമായ ഒരു സ്നേഹം തുല്യമാക്കാൻ പറ്റൂല. രണ്ട് ഭാര്യമാർക്കും ഒരേ സ്നേഹം, അത് പ്രകടിപ്പിക്കുന്നിടത്ത് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഉമ്മക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ മക്കൾക്കത് മനസ്സിലായി എന്നില്ല. സ്വാഭാവികമായും ഒരാൺകുട്ടിയോട് ചിലപ്പോൾ ഒരു പെൺകുട്ടിയോട് കൂടുതൽ സ്നേഹം തോന്നാം, ഒരാൺകുട്ടിയോട് തോന്നാം, ചെറിയ കുട്ടിയോട് തോന്നാം, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. ഏറ്റവും ചെറിയ കുട്ടിയോടൊരു വാത്സല്യവും സ്നേഹവും തോന്നാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അതല്ലെങ്കിൽ കുറച്ച് നന്നായി ദീനി രംഗത്ത് നന്നായി പ്രവർത്തിക്കുന്ന ഒരാളായി, ഒരു കുട്ടി ഹാഫിളാണ്, ഓനോടൊരു പ്രത്യേക ഇഷ്ടം, അതൊക്കെ മനസ്സിലുണ്ടാവാം. പക്ഷേ ഒരു കുട്ടിക്കും അങ്ങനത്തെ ഒരു വിവേചനം എന്ത് ചെയ്യാൻ പാടില്ല, അനുഭവത്തിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ അത് ഗുരുതരമായ തെറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കുട്ടി ചോദിക്കും മനസ്സിലാവണം, ആ കുട്ടിക്ക് അങ്ങനെ എന്ത് ചെയ്യുന്നു,
7: ഫീൽ ചെയ്യണം
5: എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് രണ്ട് കാര്യമാണ് പറയാനുള്ളത്. ഒന്ന്, ഉമ്മയിൽ നിന്നൊരു അനീതി ഉണ്ട് എന്നത് ഉമ്മയോട് ഉമ്മയെന്ന മാന്യതയും ആദരവും വിട്ട് പെരുമാറുന്നതിലേക്ക് എത്താൻ പാടില്ല. അങ്ങനെ ആവുമ്പോൾ ഉമ്മമാരെ വിഷമിപ്പിക്കരുത് എന്ന് പ്രത്യേകമായി പറയുന്നുണ്ട് ഹദീസിൽ. ഈ ഉമ്മമാരെ വിഷമിപ്പിക്കുക എന്നുള്ളത് കുറച്ചും കൂടി ഗുരുതരമായ തെറ്റാണ്. അപ്പോൾ അതിലേക്ക് ഒരിക്കലും ഈ സഹോദരിക്കൊരു കാരണമാവാൻ പാടില്ല. അവരോട് പറയാനുള്ളത് അതാണ്. രണ്ടാമത്തെ എന്താ വെച്ചാൽ, ഈ ഉമ്മ തീർച്ചയായും എന്ത് ചെയ്യണം, അങ്ങനൊരു വിവേചനം ഒരു കുട്ടിയോടുള്ളതുപോലെ പെരുമാറാൻ പാടില്ല. എന്തെങ്കിലും അവൾക്ക് പ്രത്യേകമായി നൽകുക, അവളെ പ്രത്യേകമായി, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കുറ്റകരമാണ്. അതിന് നമ്മൾ എന്ത് ന്യായം പറഞ്ഞാലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, സ്നേഹ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പ്രകടിപ്പിക്കുമ്പോൾ അതെല്ലാം ഒരുപോലെയാവാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയേണ്ടത്.
7: നിങ്ങൾ നേരത്തെ തുടങ്ങിയ ആമുഖത്തിൽ പറഞ്ഞതുപോലുള്ളൊരു പ്രശ്നം, ലെസ്ബിയൻ ഗേ പോലുള്ള കൂടി വരുന്ന സാഹചര്യത്തിൽ രക്ഷിതാക്കൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകാമോ എന്ന്.
5: എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ നമുക്കിതൊക്കെ വളരെ സുന്ദരമായി കറക്റ്റ് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആദ്യം കുട്ടികളുടെ മനസ്സിലേക്ക് എന്താണ് ഈ സ്വതന്ത്ര ചിന്തയും, ആണും ആണും തമ്മിൽ വിവാഹം കഴിച്ചാൽ എന്താ, പെണ്ണും പെണ്ണും വിവാഹം കഴിച്ചാൽ എന്താ, എനിക്ക് പെണ്ണിനോടാണ് താല്പര്യം, എനിക്ക് ഇതൊക്കെ അടുത്ത കാലങ്ങളിൽ വന്ന പ്രചാരണത്തിൻ്റെ ഭാഗമായി വന്ന കാര്യങ്ങളാണ്. മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയില്ലേ. നമ്മൾ തന്നെ ഇവിടെ എത്ര കാലം, നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ എത്ര കാലത്തെ പരിചയമുണ്ട്, 40-50 കൊല്ലത്തെ. അവരുടെ ചെറുപ്പത്തിൽ സ്കൂൾ പോയിട്ടില്ലേ, ആരെങ്കിലും ചോദിച്ചിരുന്നു. ഇതൊക്കെ ബോധപൂർവം ഉണ്ടാക്കുകയാണ് ചെയ്യണം. അങ്ങനെ തന്നെ ഇപ്പോൾ സ്കൂളുകളിൽ ഒന്നിച്ചിരുത്താനുള്ള പ്രവണതകൾ ഇതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുകയാണ്. ആണിനെയും പെണ്ണിനെയും ഒന്നിച്ചൊരു ക്യാമ്പിൽ ഒരുമിച്ച് ഒരു കുദിവസങ്ങളോട് ഒന്നിച്ച് താമസിപ്പിക്കുക, അവരെ ഒന്നിച്ച് ടൂർ കൊണ്ടുപോവുക, അങ്ങനെ എന്ത് ചെയ്യാണ്, ആണും പെണ്ണും തമ്മിലൊരു ആകർഷണീയതയുണ്ടല്ലോ. സ്വാഭാവികമായും ഇതിനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്യാണ്, പെണ്ണിനെ പെണ്ണിനോടും ആണ് ആണിനോടും ബന്ധപ്പെടുന്ന പ്രശ്നമില്ല, അങ്ങനെ തന്നെ കുറേ ആൾക്കാർ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രചാരം. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, എന്താണോ നമ്മുടെ കുട്ടികൾക്ക് അപകടപ്പെടാനുള്ള കാര്യം അതിനെ നമ്മൾ അഡ്വാൻസ് ചെയ്യുക എന്നത് തന്നെ നമുക്ക് പരിഹാരമുള്ളൂ. ഇപ്പോൾ പ്രേമം നമ്മുടെ പെൺകുട്ടികൾ എത്തിപ്പെടാനുള്ളൊരു സാഹചര്യമുണ്ട്, അതിൻ്റെ പ്രേമത്തെക്കുറിച്ചുള്ള നല്ലൊരു അവയർനെസ് എന്ത് ചെയ്യണം, അവർക്ക് നേരത്തെ കൊടുക്കണം. അതേപോലെ തന്നെ ഈ പിന്നെ ലെസ്ബിയൻ ചിന്താഗതികൾ, ഗേ ചിന്താഗതികളൊക്കെ നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം, അതിന് പറ്റുന്ന അതിൻ്റെ അപകടങ്ങളെക്കുറിച്ചും ഇത്തരം ആളുകൾ ആസൂത്രിതമായി ഇത് കൊണ്ടുവരുന്നതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കുറച്ച് കോമൺ സെൻസിലൊരു കുട്ടിയോട് നമ്മൾ ചോദിച്ചാൽ മതി, നീ അതൊക്കെ പോട്ടെ, ഇതൊക്കെ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലും പാഠപുസ്തകത്തിലും സിലബസിലും സ്കൂളിലൊക്കെ ബോധപൂർവം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ പിന്നിൽ എന്തായിരിക്കും ഉദ്ദേശം എന്നൊന്ന് ചോദിച്ചാൽ തന്നെ അല്പം അന്തള്ള കുട്ടികൾ പറയും, ഇതിലെന്തോ നമ്മുടെ മതത്തെ നശിപ്പിക്കാനും മതപരമായ ധാർമ്മികതകളെ ഇല്ലാതാക്കാനും വ്യഭിചാരത്തെ പൊതുവൽക്കരിക്കുവാനും തെറ്റുകളെ നിസ്സാരവൽക്കരിക്കുവാനും ഒക്കെയുള്ള നീക്കങ്ങൾ ഗൂഢമായി നടക്കുന്നു എന്ന തിരിച്ചറിവുണ്ടായാൽ തന്നെ അല്പം ദീനീ സ്നേഹവും ധാർമ്മികതയോടുള്ള സ്നേഹവും ഇസ്ലാമിനെ നിലനിൽപ്പ് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഏത് കുട്ടി ഇതിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു ബോധം അവർക്ക് എന്ത് ചെയ്യണം, കൊടുക്കണം. ബോധവൽക്കരണത്തിലൂടെയും അവിടെ സംശയങ്ങൾക്ക് തൃപ്തികരമായ മറുപടികൾ നൽകുന്നതിലൂടെയും മാത്രമേ ഇപ്പം നമ്മൾ ക്യാമ്പസുകൾ നടത്തിയിട്ടുള്ള ഓപ്പൺ ഡിബേറ്റുകളിലൊക്കെ ഇപ്പം നമ്മുടെ സ്റ്റുഡൻസിൻ്റെയൊക്കെ കുട്ടികൾ പറയുന്ന മറുപടികളൊക്കെ ഈ ആ പ്രായത്തിലവരെ തൃപ്തിപ്പെടുത്തുന്ന മറുപടികളാണ്. പക്ഷെ അത് കേൾക്കണമല്ലോ, അല്ല അവസരങ്ങൾ സൃഷ്ടിക്കാന്നുള്ളത് തന്നെയാണ് പ്രധാനം.
7: ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജനകീയ വിചാരണകളിൽ ഇത്തരം വിഷയങ്ങൾ പ്രത്യേകമെടുത്ത് ചർച്ച ചെയ്യുന്നു. ഇതിൽ മകളെക്കുറിച്ചൊരു ഉമ്മയുടെ ഒരു പരാതിയാണ്. അവൾ ചില കാര്യങ്ങൾക്ക് വളരെ ഉഷാറാണ്, വീട് വൃത്തിയാക്കാനൊക്കെ. പക്ഷേ നിസ്കരിക്കാൻ ഒരുപാട് തവണ പറയണം. 10 വയസ്സ് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ള കുട്ടി. കുളിക്കാനും അങ്ങനെ തന്നെ, കുളിക്കാൻ വളരെ മടിയാണ്. 3 ദിവസം കൂടുമ്പോഴൊക്കെ കുളിക്കൂ. ഇസ്ലാമിൽ വൃത്തിയുടെ പ്രാധാന്യമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കാര്യമായ മാറ്റമൊന്നുമില്ല. അതിൽ മറ്റൊരു വിഷയം കൂടി, 3-4 വിഷയങ്ങൾ ഒരുമിച്ച് പറയുന്നുണ്ട്, ഒക്കെ ഒരുമിച്ച് പറയാമല്ലേ. അവളുടെ ടീച്ചർ ഒരു ബെഞ്ചിൽ കുട്ടികളെ ഒരുമിച്ചിരുത്തിരുന്നു, ആണും ഒക്കെ മിക്സ് ചെയ്തിരുത്തിരുന്നു. അപ്പോൾ അതിൽ അടുത്തിരുന്ന കുട്ടിയുടെ പേര് അതിൻ്റെ ആദ്യാക്ഷരം കയ്യിലൊക്കെ എഴുതി വെക്കുന്ന സാഹചര്യം, അവൻ മെസ്സേജ് അയക്കുന്ന സാഹചര്യം, അതൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന ഒക്കെ സാഹചര്യമൊക്കെ കണ്ടു. അവളോട് ദേഷ്യം പിടിച്ചു പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ലെന്നറിയാം. ഏത് രീതിയിലാണ് അവളോട് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്? ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഈ പ്രശ്നമുണ്ട്. വീട്ടിൽ നിന്നും ഷാളൊക്കെ കുത്തിപ്പോകും, സ്കൂളിലെത്തിയാൽ അത് അഴിച്ചിടും. ഉമ്മ കാണുന്നില്ലെങ്കിൽ റബ്ബ് കാണുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. റബ്ബിന് ഇഷ്ടമില്ലാത്ത ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ വീട്ടിൽ പാൻറ്റും ടീഷർട്ടും ഇട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കുടുംബത്തിലെ മറ്റു കുട്ടികളൊക്കെ അതുണ്ട്, വീട്ടിൽ മറ്റാളുകളൊക്കെ കയറി വരുന്നതല്ലേ, എല്ലാം ദീനിയായി പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ മനസ്സിലായി വരുന്നില്ല. റബ്ബ് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും മറ്റു വീട്ടിലെ തന്നെ സഹോദരന്മാരുമായി എപ്പോഴും അടിപിടിയുമാണ്. എല്ലാത്തിനും കൂടി ഒരു പ്രശ്നം പറഞ്ഞു തരാമോ എന്നാണ്, പരിഹാരം പറഞ്ഞു തരാമോ എന്നാണ്
5: ചോദിച്ചത്. അതെ അതെ അതെ അതെ. അതായത് ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ കുറിച്ച് പറയാവുന്ന എല്ലാ കംപ്ലൈൻറ്റുകളും ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ് ഇതിൽ. നമ്മൾ പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കുട്ടികളോട് ഏറ്റവും സ്നേഹവും വാത്സല്യവും ഒക്കെ ഉള്ളത് ആർക്ക് തന്നെയാണ്? ഉമ്മക്ക് തന്നെയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ കുട്ടികൾക്ക് ദോഷകരമായതൊന്നും നമ്മൾ ചെയ്യൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നമാണ്. അതല്ലാതെ ഉമ്മ മകളെ ഉപദ്രവിക്കുക, മകൾ ഉമ്മനെ ഉപദ്രവിക്കുക, ഇതൊന്നും ഉണ്ടാവില്ല. കാരണം അത് അത്രയും വലിയൊരു ബന്ധമാണ്. പിന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പെൺകുട്ടികളുടെ കാര്യത്തിൽ ഉമ്മമാർക്ക് ഒരു എക്സ്ട്രാ ആങ്സൈറ്റി, ഒരു ആശങ്ക ഉണ്ട്. അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒരു കാരണം, ഒരു പെൺകുട്ടിയാണ്, അവൾ വഴിതെറ്റിക്കപ്പെടാന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ അവൾക്ക് പ്രേമമുണ്ടോ, ആരും ബന്ധമുണ്ടോ, ഫോൺ ചെയ്യുന്നുണ്ടോ, ഈ ഒരു ഏരിയയെക്കുറിച്ച് ഒരു രക്ഷിതാവും പെൺകുട്ടിയുടെ കാര്യത്തിൽ നിർഭയരല്ല. അപ്പോൾ എപ്പോഴും ഒരു സംശയപരമായ നിരീക്ഷണങ്ങൾ, എപ്പോഴും ചോദ്യങ്ങൾ, വിലക്കുകൾ, നിയന്ത്രണങ്ങൾ, ഈ വിഷയത്തിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് വിചാരിച്ചു, ഇതൊക്കെ ഇങ്ങനെ എനിക്കൊരു അപകടം സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഉമ്മ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് ഒരിക്കലും ഈ പെൺകുട്ടിക്ക് അറിയില്ല. ഇവള് ഇവളുടെ ജീവിതത്തെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്ന, ശല്യപ്പെടുത്തുന്ന ഒരാളായിട്ടാണ് ഉമ്മനെ കാണുന്നത്. ഉമ്മക്ക് ഇതിന് റീസൺ ഉണ്ട്, പക്ഷെ ആ റീസൺ ആർക്കറിയില്ല,
7: അമ്മക്കറിയില്ല,
5: കുട്ടികൾക്ക് ഒരിക്കലും അറിയില്ല. അതാണ് ഒരു വിഷയം. 2-ാമത്തൊരാശങ്ക എന്ന് പറഞ്ഞാൽ, ഒരു പെൺകുട്ടി എപ്പോഴും വിവാഹിതയായി ഭർത്തൃ വീട്ടിലാണ് ജീവിക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഇവൾ എൻ്റെ കൂടെ ജീവിക്കുമ്പോഴുള്ള ഈ മനോഭാവം, ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്സാഹമില്ലായ്മ, സമയത്ത് നിസ്കരിക്കാത്തൊരവസ്ഥ, പെരുമാറ്റ തകരാറുകൾ, ഇതൊക്കെ എന്ത് ചെയ്യും? ഭാവിയിൽ എൻ്റെ മോൾ ഒരു മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അത് അവളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുമോ എന്നതാണ് 2-ാമത്തെ ആശങ്ക. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, വീട്ടിലെ പണികൾക്കും ജോലികൾക്കും ഒക്കെ എന്ത് ചെയ്യും? നിർബന്ധിക്കും. വരുന്നില്ലെങ്കിൽ അവരെ ആക്ഷേപിക്കും. അപ്പോൾ ഇതും എന്താണ്, വീട്ടിൽ ഇവൾക്കൊരു സ്വസ്ഥത ഇല്ലാതാക്കി തീർക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉമ്മക്കിത് പാത്രം കഴുകേണ്ട ആവശ്യമില്ല, അതൊക്കെ ഉമ്മ തന്നെ ചെയ്യാൻ തീരുക. പക്ഷേ ഇതിലൊന്നും ഇവൾ സഹകരിച്ചില്ലെങ്കിൽ ഇവൾ എങ്ങനെയാണ് ഒരു വീട്ടിൽ പോയി നിൽക്കുക എന്നുള്ളതാണ്. വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അതൊക്കെ റെഡി ആയിക്കോളും തന്നെ നമ്മൾ പറയാം. മനസ്സിലായി? അതല്ലാതെ ഒരു അമ്മായിമ്മൻ്റെ അടുക്കൽ നിൽക്കുന്ന അതേപോലെ നിന്ന് കാണിച്ച് തന്നാലേ ഇവളൊരു വിവാഹത്തിന് പറ്റൂ എന്ന് എനിക്ക് വിശ്വാസം വരൂ എന്നൊരു ഉമ്മ വിചാരിച്ചാൽ അങ്ങനെ ഒരു കാഴ്ച കാണാൻ ഒരു പക്ഷേ വിവാഹത്തിന് മുമ്പ് ഒരു ഉമ്മക്ക് പറ്റിക്കോളുന്നില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഈ ആശങ്കകളിൽ നിന്നുകൊണ്ട് പെരുമാറുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൻ്റെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ, നമ്മളങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല. വെറുതെ ബേജാറായി ഇടങ്ങാറായി അങ്ങനെ ഈ ആശങ്കകളൊരു പ്രശ്നം എന്താ വെച്ചാൽ, പ്രേമമില്ലാത്തൊരു കുട്ടിയിൽ ഒരു പ്രേമിക്കുന്ന കുട്ടിയോട് സ്വീകരിക്കുന്ന നിലപാട് ഉമ്മ സ്വീകരിക്കുകയാണ് സംശയം കൊണ്ട്. ഇപ്പോൾ മോഷ്ടിക്കാത്തൊരാളോട് മോഷ്ടിച്ചവനോടുള്ള നിലപാട് സ്വീകരിച്ചാൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? ചെയ്യാത്ത തെറ്റുകളിൽ എന്താണ് പിന്നെ അവരെ കുറ്റപ്പെടുത്തുകയും അവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സംശയം കൊണ്ടുവരും. ഇപ്പോൾ ഒരു ഭർത്താവിന് സംശയമുള്ള ഭാര്യ എന്ത് ചെയ്യും? അയാളെ പേരിൽ വ്യഭിചാരാരോപണം നടത്തും. ഭാര്യ പേര് സംശയം ഭർത്താവുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോൾ സംശയങ്ങൾ എപ്പോഴും എന്ത് ചെയ്യും? ഗുരുതരമായ ആരോപണങ്ങളിലേക്ക് വഴിവെക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാണ്, കുട്ടികളെ എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് ആലോചിക്കാം. അതുവരെ നമ്മൾ അവർക്കുള്ള അറിവും ഗൈഡൻസും കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഈ ഉമ്മ ചോദിച്ച ചോദ്യത്തിന് നമുക്ക് കാണാമെന്ന് ഞാൻ കുറേ ഉപദേശിച്ചു, പടച്ചോൻ കാണില്ലേ എന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെയാണ്. ഇതൊക്കെ എപ്പോഴാണ് പറയുകയെന്ന് വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ ഇവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ ഇവരാകെ ദേഷ്യം പിടിക്കുന്ന സമയത്താണത് പറയൽ. ആ പറച്ചിലുകൊണ്ടൊരു കാര്യമല്ല. എന്ത് ചെയ്യാം, അവർക്ക് നല്ല കമ്പനിയായി നിന്ന് അവരോട് വളരെ സൗഹൃദത്തിൽ നിന്ന് എന്ത് ചെയ്യണം, അവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. അപ്പം അങ്ങനെ ചർച്ച ചെയ്ത് പോകുമ്പോൾ എന്ത് ചെയ്യും, അതിൽ പല പെൺകുട്ടികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വരും, നമ്മുടെ കുടുംബത്തിലെ പെൺകുട്ടികളെക്കുറിച്ച് പറയും. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യണം, അവരുടെ ജീവിതത്തെക്കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശരിയായ ഒരു നിലപാട് എന്തായിരിക്കണം, എങ്ങനെ ഉമ്മനോട് പെരുമാറണം, ഇന്നത്തെ ഒരു സാമൂഹിക ചുറ്റുപാട് എന്താണ്, ഇന്ന് എന്താണ് ആൺ പെൺ ബന്ധം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സംസാരങ്ങൾക്കിടയിലൂടെ അവരുടെ കൂടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ അത് അവർക്കൊരു ബോധവൽക്കരണമായി വരുള്ളൂ. ഇപ്പം ഇതിലൊക്കെ ഉമ്മൻ്റെ ശ്രദ്ധ വേണം. അതായത് ആൺ പെൺ മിക്സിങ് സ്കൂളിലുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ പിന്നെ ഈ തെർബിയത്തിൽ അവരുടെ വീട്ടിലുള്ള പെരുമാറ്റങ്ങൾ മര്യാദകൾ, ഇതിലെല്ലാം എന്താണ് ഒരു അച്ചടക്കം വരേണ്ടതുണ്ട്. പക്ഷേ 10 വയസ്സൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ പ്രതീക്ഷിച്ച പോലൊന്നും ആവില്ലല്ലോ. പ്രായവും സമയമൊക്കെ ഒന്ന് പരിഗണിച്ചിട്ട് വേണം പറയാൻ. നമ്മുടെ കുട്ടികൾ നല്ലവരാണ്, അവർക്ക് നല്ല അവസരവും അവർക്ക് നല്ല സ്വാതന്ത്ര്യമൊക്കെ കൊടുത്താൽ നമ്മൾ അവരെ കൂടെ നിന്നാൽ നമ്മൾ വിചാരിക്കുന്ന അവസ്ഥയ്ക്ക് അവരെ കൊണ്ടുവരാൻ കഴിയും. ഇൻഷാല്ലാ.
7: ഈ ഇതിൽ പറഞ്ഞൊരു വിഷയം, 3 ദിവസം കൂടുമ്പോഴേ കുളിക്കാൻ പറഞ്ഞാലും
5: അതൊക്കെ ശീലത്തിൻ്റെ പ്രശ്നം തന്നെയാണ് കേട്ടോ. അതായത് ചെറുപ്പത്തിൽ അങ്ങനെ കുളിച്ചു വന്നൊരു കുട്ടി പിന്നെ ആ കുളി നിർത്തൂല. ഈ കുളിക്കുക, പല്ല് തേക്കുക, ഇതൊക്കെ നമ്മളുടെ ശീലങ്ങളാണ്. ശീലങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ബ്രേക്ക് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ബ്രേക്ക് ചെയ്താൽ നമ്മൾ അസ്വസ്ഥരായിരിക്കും. ഇപ്പോൾ നിങ്ങൾ എന്നും ജോലി കഴിഞ്ഞ് വന്ന് കുളിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ജോലി വന്ന് കുളിക്കാനൊരു മടി ഉണ്ടായിരിക്കും. നിങ്ങൾ കുളിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അസ്വസ്ഥനായിരിക്കും. എന്താണ് ആ കുളിക്കാത്തതിൻ്റെ ഒരു, എല്ലാം കുളിക്കാത്തത് കൊണ്ടാണെന്നാണ് നിങ്ങൾക്ക് തോന്നുക. അതുകൊണ്ട് കുളി ശീലമുള്ള ഒരാളത് നിർത്തൂല. പക്ഷേ എന്തായാലും ഒരു ചിട്ടയോടുകൂടി ഒരു സമയത്ത് കുളിപ്പിക്കുന്നൊരു രൂപം എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ചെറുപ്പത്തിൽ വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പോൾ സ്കൂൾ വിട്ടെന്നാൽ കുളിക്കണം, അല്ലെങ്കിൽ സ്കൂൾക്ക് പോകുമ്പോൾ കുളിക്കണം, സ്കൂളില്ലെങ്കിലും രാവിലെ കുട്ടണി കുളിക്കണം. അതൊക്കെ നമ്മളുണ്ടാക്കുന്ന ശീലങ്ങളാണ്. ഇത് ആ ശീലം ഭക്ഷണം കഴിക്കുന്ന ഒരു ടൈം ഉണ്ടാവും, ആ സമയത്ത് നമുക്ക് വിശക്കും. ഇപ്പം നമ്മളിങ്ങനെ ഒന്ന് 1 മണിക്ക് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്തെയും, ആ സമയത്ത് നിങ്ങൾക്ക് വിശപ്പ് വരും. അത് നിങ്ങളുടെ ശീലം, അതൊക്കെ നമ്മുടെ ഒരു പിന്നെ ശരീരത്തിൻ്റെ ഒരു പ്രകൃതി അനുസരിച്ച് വരുന്ന ഒരു, അതിൻ്റെ ഒരു ബയോളജിക്കലായിട്ടുള്ള ഒരു ക്ലോക്ക് ഉണ്ടല്ലോ നമ്മളെല്ലാത്തിനും. അത് ശരിക്കും വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ശീലങ്ങളൊക്കെ അതിൻ്റെ സമയത്തിന് എന്ത് ചെയ്യും, പാലിക്കപ്പെടും. അപ്പോൾ ഇതിലൊക്കെ ആ ശീലത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നല്ലൊരു സമയത്ത് നമ്മളെല്ലാം ചിട്ടയോടുകൂടെ കാണിച്ചു കൊടുത്താൽ അതങ്ങനെ ജീവിതകാലം മുഴുവൻ തുടരും.
7: വിവാഹമോചനം ചെയ്യപ്പെട്ടൊരു സ്ത്രീയാണ് ഞാൻ. എൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. എനിക്കൊരനിയറ്റിയുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഉമ്മാക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മ എന്നെ വല്ലാതെ വയക്ക് പറയുകയും അനിയറ്റിയെയും എന്നെയും രണ്ടിട്ടു കാണുകയും ചെയ്യും. സുബഹിക്കു മുമ്പേ റൂമിലെ ഫാൻ കെടുത്തി എൻ്റെ കുഞ്ഞിനെ കരയിപ്പിക്കുകയും പഴയ ഭക്ഷണം ഞങ്ങൾക്ക് തരികയും ഒക്കെ ചെയ്യുമ്പോൾ സഹിക്കാനാവുന്നില്ല. ഇത്തരം പെരുമാറ്റത്തെ ഞാൻ ഇനിയും എങ്ങനെ നേരിടണം എന്നെനിക്കറിയുന്നില്ല. ഞാൻ മാനസികമായി ഒരുപാട് പ്രയാസത്തിലാണ് സാർ. എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞ് എന്നെ ഒന്ന് സമാധാനപ്പെടുത്താമോ? കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് ഞാൻ ഉമ്മയുടെ മകൾ തന്നെയല്ലേ? അവർ കാണിക്കുന്ന ഈ വേർതിരിവ് വിവേചനമല്ലേ?
5: ഇതിപ്പോൾ ഉമ്മൻ്റെ ഭാഗത്തു നിന്നാകുമ്പോൾ നമുക്ക് തീർത്തും ഉമ്മ എന്താണ് വിവാഹമോചിതയായി വീട്ടിൽ വന്നതുകൊണ്ട് അവളെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് പറയാൻ നമുക്ക് ചില പരിമിതികളുണ്ട്. കാരണം ഉമ്മയുടെ ഭാഗത്തു നിന്നാകുന്നു. നമ്മളിപ്പോൾ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് എന്താ പറയുക, ഉമ്മനെ പറ്റും. അള്ളാഹുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും 100 ഉമ്മമാരുടെ സ്നേഹം എന്നാണ് നമ്മൾ പറയും. അപ്പോൾ അത് നമുക്ക് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, അതേപോലെ തന്നെ ഇങ്ങനെ വിധവകളായി വീട്ടിൽ വന്ന് നിൽക്കുന്ന ആളുകൾ, എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ മക്കൾ നമ്മൾ വിചാരിച്ച സ്ഥാനത്തെത്താതെ ഒരു വിഷമാവസ്ഥയിൽ കിടക്കുമ്പോൾ അവരുടെ കാര്യത്തിലുള്ള മനസ്സിലെ ഒരു വേവലാതി ഉണ്ടാവുമല്ലോ. ആ വേവലാതികൾ ചിലപ്പോൾ എന്താവും, ചില ആളുകൾ ഈ വ്യക്തികളോട് എന്ത് ചെയ്യും, ചില അസ്വസ്ഥമായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. ആ പ്രകടനങ്ങൾ പലപ്പോഴും ഈ ഇവരുടെ മനസ്സിൻ്റെ ഒരു അസ്വസ്ഥത കൊണ്ട് അവർ ചെയ്യുകയാണെങ്കിലും ഇതിനെ വിധേയമാകുന്നവർക്ക് ഞാനൊരു അംഗവൈകല്യമുള്ളതായതുകൊണ്ടാണ്, ഞാനൊരു വിധവയായതുകൊണ്ടാണ് എന്ന ഫീലിംഗ് ആണ് അവരിൽ ഉണ്ടാക്കുക. സത്യത്തിൽ ഇവർ പെരുമാറുന്നത് എന്തുകൊണ്ടായിക്കോളുന്നില്ല, ഇവള് വീട്ടിൽ വന്ന് നിന്നതിൻ്റെ ഒരു ഇടങ്ങേറുകൊണ്ട് ആയിക്കോളുന്നില്ല, അതാവാനാണ് സാധ്യത. അതല്ലാതെ ഒരു മകൾ വിധവയാകുമ്പോൾ എന്താണ്, നല്ല ഭർത്താവും സൗകര്യങ്ങളൊക്കെ ഉള്ള പെൺകുട്ടികളെ കുറിച്ച് അവർ ചിന്തിക്കുകയല്ല, അവർ സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ. ഈ മോളെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ മരിച്ചാൽ ഇവളെന്ത് ചെയ്യും എന്നൊരു ബേജാറാണ് എന്ത് ചെയ്യുക, സാധാരണഗതിയിൽ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ അങ്ങനെ ചിന്തിക്കലായിരിക്കും ഉമ്മനോട് കുറച്ച് അടുത്ത് പെരുമാറാനും ഇവൾക്ക് നന്നാകും എന്നുള്ളതാണ്. പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ ഉമ്മയോട് നമുക്ക് പറയാനുള്ളതും ഇത്തരം ആളുകളോട് വെച്ചാൽ, ജീവിതത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന ദുർബലരെ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ കെയർ ചെയ്യാണ് വേണ്ടത്. മറ്റുള്ളവരല്ലല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവരല്ലേ നമ്മൾ കെയർ ചെയ്യേണ്ടത്, അവരെ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം, അവർക്ക് കൂടുതൽ നമ്മൾ പരിഗണന കൊടുക്കുകയും വേണം എന്നല്ലാണ്. പിന്നെ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, ഒരു വിധവ എന്ന് പറയുമ്പോൾ ഒരു വിവാഹത്തിന് ഇനിയും സാധ്യതകളുണ്ടല്ലോ, അപ്പോൾ ആ വിവാഹത്തെ അവരെന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കണം. വിവാഹിതയാകാനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ അതിനെ ഉപയോഗിക്കണം, അതല്ലെങ്കിൽ മക്കളൊക്കെ ഉള്ള വിധവകളാണെങ്കിൽ എന്ത് ചെയ്യാം, വിധവകളെയൊക്കെ സഹായിക്കാൻ ധാരാളം ആളുകൾ തയ്യാറായി നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ ഒരു വീടോ ഒക്കെ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ നമ്മളുടേതായ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെയുള്ള വഴികളെക്കുറിച്ചും ആലോചിക്കാം. വീട്ടിൽ തന്നെ നിൽക്കണം നിർബന്ധമല്ലല്ലോ, ആരുടെയെങ്കിലുമൊക്കെ ബന്ധുക്കളുടെയൊക്കെ സഹായത്തോടുകൂടെ എന്ത് ചെയ്യണം, ഒരു സ്വന്തമായൊരു താമസ സ്ഥലം ഒരുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനൊരു വിരോധമല്ല. വിവാഹമാണ് ഏറ്റവും വലിയ പരിഹാരം. ഒരു പരസ്യമൊക്കെ വേണമെങ്കിൽ കൊടുത്താൽ എന്ത് ചെയ്യും, വിവാഹം ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞാൽ ഇതിലേക്ക് വിവാഹം കഴിക്കാൻ തയ്യാറുള്ള എത്രയോ ആളുകളുണ്ടായിരിക്കും. ഒരു വിവാഹത്തിലൂടെ മാത്രമേ ഒരു സ്ത്രീ പൂർണ്ണ സുരക്ഷിതയാവുള്ളൂ. എപ്പോഴും ഒരു ഭർത്താവിൻ സംരക്ഷിക്കേണ്ട ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനെ വേണം, അല്ലാതിരിക്കുമ്പോൾ ആ സംരക്ഷണവും സമാധാനവും ഒന്നും പൂർണ്ണമാവില്ല എന്നതാണ് മനസ്സിലാവുക.
7: ടീനേജിലുള്ള ഒരു മകളെ ഉമ്മാക്ക് വല്ലാത്ത സംശയമാണ്. ഒരിക്കൽ അവളുടെ പക്കൽ നിന്നൊരു തെറ്റ് സംഭവിച്ചു, തെറ്റ് ബോധ്യപ്പെട്ടപ്പോൾ അവൾ തിരുത്തുകയും ചെയ്തു. എന്നാൽ ഉമ്മാക്ക് ഇപ്പോഴും സംശയം തന്നെയാണ്. അവളെ നിരന്തരം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തു ചെയ്താലും അതിലേക്ക് കണക്ട് ചെയ്യുന്നു. മൊബൈൽ അവൾ അറിയാതെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഉമ്മാക്ക് എന്തുപദേശമാണ് നൽകാനുള്ളത്? എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത ഒരു ശാരീരിക രോഗം ഇവർക്കുണ്ട്. അത് ഈ മാനസിക സമ്മർദ്ദം കാരണമായിരിക്കുമോ? ഉമ്മ മകളുടെ വിഷയത്തിൽ ഇത്രയധികം ജാഗരൂകയാകേണ്ടതുണ്ടോ?
5: ഇതെന്തറിയോ, കുട്ടികൾ നന്നാവാനാണ് ഇത് ചെയ്യണത്. ഇവളെ തന്നെ അബദ്ധം തെറ്റാത്ത സംഭവിക്കാതിരിക്കാനും അവൾ നല്ല കുട്ടിയാവാനുമാണ് ഇപ്പം ഉമ്മത് ചെയ്യണത്. സത്യത്തിൽ വിശുദ്ധ ഖുർആൻ തന്നെ വായിക്കും, നമുക്കറിയും, കുലിയാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ല എന്ന് പറയാം. നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് അള്ളാഹു പുറത്ത്. എന്തിനാ പറയണത്? തെറ്റിൽ തുടരാതിരിക്കാനാണ്. നിങ്ങൾ എത്ര

0: ഒരു കാര്യം പറയും, എന്താണ് ഈ വിഷയം നീ പറയരുതെന്ന് പറയുന്നുണ്ട്. അത് പലപ്പോഴും സഹോദരിമാർക്ക് പറ്റുന്നില്ല. ഡി അഡിക്ഷൻ സെൻ്ററിൽ വരുന്ന ആൾക്കാർ പോകുമ്പോൾ പറയും, ഞാൻ മദ്യമൊക്കെ നിർത്തി, ഇനി ഞാൻ മരിക്കണവരെ കുടിക്കില്ല, പക്ഷെ നിങ്ങൾ എൻ്റെ ഭാര്യനോടൊന്ന് പറയും, ഇനി വെറുതെ എന്നോട് ഇങ്ങനെ നിങ്ങൾ മദ്യം വെച്ചു, നിങ്ങളങ്ങനെ പോയോ, നിങ്ങൾ പോയോ, നിങ്ങനെ വെറുതെ സംശയിക്കാതിരിക്കും. പക്ഷെ നമ്മൾ എത്ര പഠിപ്പിച്ചു കൊടുത്താലും അവരെന്ത് ചെയ്യും, ഒരാഴ്ച കഴിഞ്ഞാൽ ചോദിക്കും, നിങ്ങൾ കണ്ണൊക്കെ ചുവന്നിട്ട് നിൽക്കണ്ടല്ലോ ചോദിക്കും. അത് അവർക്ക്, കാരണം ഇത് അവർ മനസ്സിലാക്കണത്തിൽ ഇത്തരം ചോദ്യങ്ങളും ഇത്തരം സംസാരങ്ങളും ഇത്തരം ആവർത്തനങ്ങളും അവരെന്ത് ചെയ്യും, മടങ്ങി, ഞാൻ ഇപ്പം എന്ത് ചെയ്തിട്ടും കാര്യമില്ല, മടങ്ങിയാലും ഉമ്മ എന്നെ അംഗീകരിക്കൂല, ഇത് ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്നാൽ പിന്നെ ഞാൻ അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഞാൻ അങ്ങനെ ഇടയിക്കോളാം എന്നൊക്കെയാണ് എന്ത് ചെയ്യുക പറയുക. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളത്ര അബദ്ധം സംഭവിച്ചത് ഇപ്പോൾ അധ്യാപകന്മാർക്കുണ്ടല്ലോ, അങ്ങനെ എപ്പോഴെങ്കിലും ഒരു കുട്ടികൾ തെറ്റുണ്ടല്ലോ, പിന്നെ ഓനങ്ങനെ നോക്കി കാലോ കാലോ അവൻ്റെ പിന്നാലെ നടക്കും, അവനെ പറ്റി എന്ത് വന്നാലും അവനിനി എന്ത് അംഗീകാരങ്ങൾ കിട്ടിയാലും അയാളെ മനസ്സതും തീവില അംഗീകരിക്കില്ല. ഇത് ഒരാളെ നന്നാക്കി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കും, അധ്യാപകനായാലും ഉമ്മയായാലും വാപ്പയായാലും പ്രബോധകന്മാരായാലും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ആ മനോഭാവം ഉണ്ടാവും.
1: രണ്ടാമത്തെ മകനെ പ്രസവിച്ച സമയത്തൊരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു, അന്നത് ശ്രദ്ധിച്ചില്ല. മൂന്നാമതും ഗർഭിണിയായി, പ്രസവത്തിന് ശേഷം അത് കൂടുതൽ വഷളായി. മകളെ ഞാൻ വല്ലാതെ ഉപദ്രവിക്കും, അതുവഴി അവൾക്ക് വല്ലാത്ത പേടിയാണ്, അവളെന്നെ അനുസരിക്കും ഒരു പേടിയോടെ. ഈ അടുത്താണ് ഡിപ്രഷൻ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. അതോടെ കഴിയുന്നിടത്തോളം ഞാൻ മാറി നിൽക്കും. എൻ്റെ സ്വഭാവം അവളുടെ മനസ്സിൽ മുറിവുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഡോക്ടറെ കാണിച്ചു, എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കും. എൻ്റെ ഉമ്മാക്ക് എന്നെ ഇഷ്ടമില്ല എന്നൊരു വാക്ക് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. മകൾ പറഞ്ഞൊരു വാക്കായിരിക്കും അത്. എൻ്റെയും അവളുടെയും ഉപ്പൻ്റെയും എൻ്റെയും അവളുടെ ഉപ്പൻ്റെയും വാക്കുകൾ കേൾക്കാതെ അവൾ ഡാൻസിന് നിന്നപ്പോൾ പേടി കൂടുന്നു. അവൾ എൻ്റെ വഴിയിലേക്ക്, എന്നിട്ടുള്ളത് ബ്രാക്കറ്റിലിട്ട്, എൻ്റെയും ഭർത്താവിൻ്റെയും കുടുംബം സുന്നി കുടുംബമാണ്, ഉപ്പാക്ക് ഇത്തരം കാര്യങ്ങളിൽ ചെറിയ പേടിയുണ്ടെങ്കിലും ബാക്കിയുള്ളവർക്കതില്ല. എൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ എന്തു ചെയ്യണം? എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറിയാൽ അവൾ പേടി കൂടാതെ എന്നെ അനുസരിക്കുന്നതിലേക്ക് വരുമോ? ഞാനതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത്?
0: സാധാരണഗതിയിൽ നമ്മളെന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഡിപ്രഷൻ ഉള്ളത് കൊണ്ടാണ് അവർ മോളോട് ദേഷ്യമായി പെരുമാറുന്നതെന്ന് അവർക്കൊരു തിരിച്ചറിവുണ്ടായത് കൊണ്ട് അത് മനസ്സിലാക്കി പെരുമാറുമ്പോൾ സ്വാഭാവികമായും പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ വരും. പക്ഷേ അവിടെ നമുക്കുള്ളൊരു ചെറിയൊരു സംശയം എന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ, നിൽക്കുന്ന ആളാരാണോ അവരാണ് ഇതിലൊരു തീരുമാനമുണ്ടാക്കി. ഇവർക്കൊരു വിവാഹം വേണം, ആ വിവാഹം നടക്കുകയും വേണം. അത് ഉമ്മക്ക് താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ ഇവർ വിവാഹം കഴിക്കാതിരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ, ഇവർ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ടത് വിവാഹം വേണ്ട എന്ന ഉമ്മൻ്റെ നിലപാട് തിരുത്താനോ മാറ്റാനോ ഒന്നും പോകണ്ട. രക്ഷിതാവായി ഇവർക്ക് ആരാണോ ഉള്ളത് അവരുമായി സംസാരിച്ചിട്ട് ഇവർക്കൊരു അന്വേഷണവും കാര്യങ്ങളും ഉമ്മൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ തന്നെ നടത്തി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒരു നല്ല ദീനിയായൊരു വിവാഹം അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ എന്ത് ചെയ്യുക, ഈ വലിയ സംസാരിക്കുക ആരോട്, ഉമ്മനോട്. ഇവൾക്ക് നല്ലൊരു വിവാഹം ശരിയായിട്ടുണ്ട്, നമുക്ക് ആ വിവാഹം നടത്തണം, നമ്മളെന്ത് ചെയ്യാണ്, ഇനി നമുക്ക് വൈകാൻ പറ്റില്ല. ഇനി സുൽത്താനക്ക് വലിയും അല്ല വലിയരോ, ഇനി ഈ കുട്ടിക്കൊരു വലിയായിട്ടൊരാളും ഇല്ല എന്ന് വിചാരിക്കുക എങ്കിൽ ആ നാട്ടിലെ കാളിയുടെയും പള്ളിയുമായി ബന്ധപ്പെട്ട ആളോട് പറയുക, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അപ്പോൾ ഉമ്മക്ക് ഇങ്ങനെ ഒരു സമീപനമല്ലത്, എനിക്കൊരു വിവാഹം നടന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അയാളതിന് മുൻകൈ എടുക്കണം. അങ്ങനെ മുൻകൈ എടുത്തിട്ട് വിവാഹം സെറ്റിലാവുമ്പോൾ എന്ത് ചെയ്യാം, പറയുക, ഉമ്മയോട് പറയുക, വിവാഹം നടത്തിയേ പറ്റുള്ളൂ, അവർക്കൊരു വിവാഹം വേണമെന്നുള്ള ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് പറ്റിയൊരാളാണ്, അന്വേഷണത്തിൽ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ നിങ്ങൾ കാണി മുന്നോട്ട് പോയി എന്ന് പറയാം. അവിടെ ഉമ്മ എതിര് നിന്നാൽ പോലും ആ വിവാഹം നടത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു പരിഹാരത്തിലേക്ക് അവർ പോകണം. ഉമ്മനോടൊരു ഉമ്മനെ കൺവിൻസ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ ഉമ്മ സ്ട്രോങ് ആയിട്ടൊരു ആചാരത്തിൻ്റെയോ സമ്പ്രദായത്തിൻ്റെയോ പേരിൽ എന്ത് ചെയ്യാൻ അങ്ങനെ നിൽക്കാറുണ്ട്, ഒരിക്കലും ഒരു ഉമ്മ അങ്ങനെ നിൽക്കില്ല. കാരണം മക്കളെ വിവാഹത്തിലൂടെ സുരക്ഷിതമാക്കാനല്ലേ ആഗ്രഹിക്കുള്ളൂ. ഇത് ഇവരുടെ എന്തോ തെറ്റിദ്ധാരണകളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അന്ധവിശ്വാസങ്ങളായിരിക്കും, അല്ലാതെ കാരണമല്ല. പക്ഷെ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഇവരിതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. 40 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഇനിയും നല്ലൊരു ജീവിതത്തിന് അവസരമുണ്ട്. ജീവിച്ച അത്ര പോലും എന്ത് ചെയ്യാണ്, ഇനിയും ഒരു ജീവിതത്തിന് അവസരമുള്ളൊരു പ്രായത്തിൽ നിൽക്കുമ്പോൾ ഉമ്മൻ്റെ തടസ്സം പറഞ്ഞ് അവർ വിവാഹത്തെ മാറ്റി നിർത്തേണ്ട യാതൊരു കാര്യവും ഇല്ല.
1: ഈ മറ്റു മതങ്ങളിൽ വിവാഹം കഴിഞ്ഞ് പിന്നെ ഭർത്താവ് മരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടികളിൽ പോലും വീട്ടുകാർ സമ്മതിക്കാത്ത, അങ്ങനെ പാടില്ലാന്ന്, കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ള അവസ്ഥകൾ ഉള്ള,
0: അതൊക്കെ തന്നെ ഓരോ പഴയ സമ്പ്രദായങ്ങളും ആചാരങ്ങളുമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഇല്ലല്ലോ. ഇപ്പോൾ പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കുമ്പോൾ ഒരു വിധവല്ലേ, നമുക്കിപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ എന്തെല്ലാം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു

0: അല്ലാത്ത ബാക്കിയുള്ള നബിന്റെ ഭാര്യമാരൊക്കെ ആരാ? ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാത്ത നബി സ്ലാസ്മയുടെ ഭാര്യമാരൊക്കെ ആരാണ്? ഒക്കെ വിധവകളല്ലേ. ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിത് പറയാൻ പറ്റൂല. മാത്രമല്ല ഒരു വിധവന്റെ കാര്യത്തിലാകുമ്പോൾ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ് ഇസ്ലാമിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവരെ സംബന്ധിച്ചൊരു വിവാഹം ആവശ്യമാണ്, അത് അവർക്ക് ബോധ്യമുണ്ട്. ഞാൻ തെറ്റിലേക്ക് പോകുന്നൊക്കെ പറയുമ്പോൾ എത്ര ആവശ്യക്കാരാണ് വിവാഹം. അതുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്താൻ ആർക്കും അധികാരം. ഇനിയിപ്പോൾ വലിയ തടസ്സപ്പെടുത്താൻ വിചാരിച്ചോളൂ, അല്ലയോ? ആ വലിയനെയും മറികടന്ന് വിവാഹം കഴിക്കാൻ ഇസ്ലാമിൽ പറ്റും, ന്യായമല്ലാതെ. ഇപ്പോൾ ഈ ഉമ്മൻ്റെ സ്ഥാനത്ത് വാപ്പയാണെന്ത്, ഈ വിധവയായി, അതുകൊണ്ട് ഇനി എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് വാപ്പ പറഞ്ഞാൽ ആ വാപ്പ വലിയാണല്ലോ, അയാളെയും മറികടന്ന് എന്ത് ചെയ്യാൻ പറ്റും? ന്യായമായി വിവാഹം നടത്തി കൊടുക്കാൻ സാധിക്കും. വലിയന് അത്ര വലിയ പ്രാധാന്യം ഇസ്ലാം കൊടുത്തിട്ട് പോലും. കാരണം അത് ഈ വലിയ എപ്പോഴും എന്തിനാണ്, എന്തിനാണ് വലിയ? ഈ പെൺകുട്ടിക്ക് സംരക്ഷകയായിട്ടാണ് വലിയ. അയാൾ സംരക്ഷണമല്ല നിർവഹിക്കുന്നത്, അയാളുടെ അധികാരവും സ്വാധീനവും ഉപയോഗിച്ചിട്ട് ഈ കുട്ടിനെ കഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാവണ്ടേ? ആ പരിഹാരം ഇസ്ലാമിലുണ്ടാവും.
1: ഞാനൊരു ഉമ്മയാണ്, ഒരുപാട് കഷ്ടപ്പെട്ടു, മറ്റുള്ളവരെ ആശ്രയിച്ചു കഴിഞ്ഞതുകൊണ്ട് എന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് ജോലി ലഭിക്കുവാൻ കാത്തു നിൽക്കാതെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത്? ഭർത്തൃ വീട്ടിൽ മരുമക്കളോടുള്ള ചിറ്റമ്മ നയം മാറി ഒരു ഇസ്ലാമിക കുടുംബ സംസ്കാരത്തിലേക്ക് മുസ്ലിം സമൂഹം മാറാത്തിടത്തോളം കാലം പെൺകുട്ടികൾക്ക് ജോലി പ്രധാനമല്ലേ? ഒന്നുമല്ലെങ്കിൽ വിശപ്പെങ്കിലും മാറ്റാൻ കഴിയും.
0: എന്തായാലും നമ്മൾ ഈ ജോലി വിവാഹമൊന്നും പരസ്പരം ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല, ഇത് രണ്ടും രണ്ട് വിഷയങ്ങളാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതത്തിന് ഇണങ്ങുന്ന ഒരു ഇണയെ എന്ത് ചെയ്യാണ് നമ്മൾ കണ്ടെത്തണം. അയാൾ നമ്മുടെ ഒരു ഗാർഡിയനാണ്, സംരക്ഷകനാണ് 100%. അപ്പോൾ ആ സംരക്ഷകനെ പൂർണ്ണമായും ആ സംരക്ഷകൻ്റെ കീഴിൽ സമാധാനത്തോടുകൂടെ ജീവിക്കാം. അപ്പോൾ ഒരു കുടുംബമായി മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യാണ്, ഭർത്താവ് സംരക്ഷിക്കുന്നില്ല, ഭർത്താവ് ചെയ്തു, അതൊക്കെ വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതിനൊക്കെ ഇസ്ലാമിൽ പരിഹാരമുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി ചോദിക്കുകയാണെന്ന്, എൻ്റെ ഭർത്താവ് എനിക്ക് ആവശ്യമായ ചെലവ് തരുന്നില്ല, എന്നെ സംരക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അയാളിന്ന് വിവാഹമോചനം തേടാം. സംരക്ഷിക്കപ്പെടാത്ത ഒരുത്തൻ്റെ കീഴിൽ നമ്മളെവിടെയെങ്കിലും പണിക്കുപോയി ചെലവിനുണ്ടാക്കി ഇങ്ങോട്ട് ജീവിക്കണമെന്നൊന്നും ഇസ്ലാമിലെ നിയമമല്ല. അത് അയാളുടെ ബാധ്യതയാണ്, അത് അയാൾ നിർവഹിച്ചോളണം. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാണ്, വിവാഹത്തെയും ജോലിയെയും ബന്ധപ്പെടുത്തുന്നതിൽ ഒരർത്ഥമല്ല. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന വിവാഹം എന്താണ്? നോക്കാത്തൊരു ഭർത്താവിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അല്ലല്ലോ, നമ്മൾ നോക്കുന്നൊരു ഭർത്താവിനെയും സംരക്ഷിക്കുന്നൊരു ഭർത്താവിനെയല്ലേ. അപ്പോൾ സംരക്ഷിക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ ജോലി വേണ്ടേ? അപ്പോൾ സംരക്ഷിക്കാത്തൊരു ഭർത്താവ് വരുന്ന സ്ത്രീകൾക്ക് മാത്രമാണോ ജോലി പ്രിഫർ ചെയ്യണത്? ഇതൊന്നും എന്തല്ല, ഒരു ന്യായം പറയുക മാത്രമാണ്. സ്ത്രീകൾക്ക് ജോലി ഉണ്ടായിക്കോട്ടെ, ഒരു പ്രശ്നമല്ല. എന്തുള്ളൂ, ഇസ്ലാമികമായ മര്യാദയിൽ നിന്നിട്ടല്ലേ ഒരു ആണിനും ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇസ്ലാമികമായി പറ്റാത്തൊരു പണി ആണെടുക്കാൻ പറ്റൂ. ഇസ്ലാമികമായി പറ്റുന്ന ഒരു ജോലിയാണെങ്കിൽ അതൊരു സ്ത്രീക്ക് ചെയ്യാം, നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ എന്താവരുത്, ജോലി കിട്ടുന്നില്ല എന്നുള്ളത് വിവാഹത്തിന് തടസ്സമാവരുത്. ഏത് ഇപ്പോൾ ഒരു പിന്നെ സർവീസ് കയറി 40 വയസ്സും 42 വയസ്സിലൊക്കെയാണ് ഇപ്പോൾ സർവീസ് കയറണം. അതിലിപ്പോൾ ജോലി കയറണത് 42 വയസ്സായിട്ട് കല്യാണം കഴിച്ചാൽ മതി ഒരു പെൺകുട്ടി, പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് വിവാഹം, ജോലി കിട്ടിയാലേ വിവാഹം കഴിക്കൂ, വിവാഹം കഴിക്കണമെങ്കിൽ ജോലി വേണം എന്നൊന്നും പുതിയൊരു ആചാരമോ സമ്പ്രദായമോ സംസ്കാരമോ സമൂഹത്തിൽ കൊണ്ടുവരുന്നത് എന്തായാലും ഗുണകരമല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു പെൺകുട്ടിക്ക് ജോലിയുണ്ടോ, അത് അവളുടെ കുടുംബജീവിതത്തിനും ഭർത്താവിൻ്റെ ജീവിതത്തിനും മക്കളുടെ ജീവിതത്തിനും അവരുടെ ജീവിതത്തിനും ഒന്നും ബുദ്ധിമുട്ടാവാത്ത രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ സമ്പത്ത് കുടുംബത്തിലേക്ക് ചേർക്കും, അവർക്ക് സന്തോഷകരമായി പോകാൻ കുറച്ച് സാധ്യതകളുണ്ടാവും, അതിനൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇതൊരിക്കലും ഇന്ന് സമൂഹത്തിലുള്ള ഒരു കണ്ടീഷനായി വരരുത്. അങ്ങനെ വരുമ്പോൾ പല പെൺകുട്ടികളുടെയും ഭാവി ജീവിതം തടസ്സപ്പെടും, വിവാഹം വൈകും, പല ബുദ്ധിമുട്ടുകളും അതുപോലെ ഉണ്ടാവും.
1: ഓക്കെ, ഒരു കുട്ടിയുടെ ചോദ്യം, പിന്നെ 9 വയസ്സായ ഒരു മകളെ കുറിച്ചുള്ള ഉമ്മയെക്കുറിച്ചുള്ള ഒരു പ്രശ്നമാണ്. അടങ്ങിയിരിക്കില്ല, കുരുത്തക്കേട് കാരണം പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ അടി കൊടുത്താൽ എന്നെയും തിരിച്ചടിക്കും, ഉമ്മനെ മകൾ തിരിച്ചടിക്കും എന്നാണ് പറയുന്നത്. അത് ചോദിച്ചാൽ അവൾ പറയും, ഉമ്മ എന്തിനാണ് എന്നെ തല്ലുന്നത്, എന്നാൽ ഞാനും തല്ലും, തല്ലണ്ട എന്ന് തീരുമാനിച്ചാലും ഞാൻ പെട്ടെന്ന് തല്ലിപ്പോവുകയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നാണ്.
0: നമ്മളെന്താ വെച്ചാൽ ഈ പ്രതികരണങ്ങൾ എപ്പോഴും ന്യായമല്ല എന്ന് തോന്നുമ്പോഴാണ് പ്രതികരണങ്ങൾ ഉണ്ടാവുക. ഉമ്മനോട് മോൾ എന്തായാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. ഉമ്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം കടമയും ബാധ്യതയും ഉള്ളതാണ്. അള്ളാഹു നമ്മുടെ അത്രയും വലിയ കൽപ്പനകൾ പുറപ്പെടുവിച്ച കാര്യമാണ്. അത്തരം മഹാപാപങ്ങളിൽപ്പെട്ട പാപമാണ് മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നത്. പക്ഷെ നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ പ്രതികരണങ്ങൾ എപ്പോഴും ന്യായമല്ലാത്തൊരാൾ ചെയ്താൽ അവിടെ നമ്മൾ സ്ഥാനങ്ങൾ നോക്കാതെ പ്രതികരിക്കും. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് തട്ടിക്കയറുന്ന ആൾക്കാരുണ്ട്, ശരിക്കത് ആത്മഹത്യാപരമാണ്, പക്ഷെ എന്നാലും അത് ചെയ്യണം. എന്തുകൊണ്ടാണ് ചെയ്തത്? അന്യായമാണ്. എന്താണ് അവിടുത്തെ ന്യായം? അപ്പോൾ നമ്മൾ പലപ്പോഴും കുട്ടികളെ ശിക്ഷിക്കുമ്പോഴും ചീത്ത പറയുമ്പോഴൊക്കെ നമ്മൾ എന്തിനാണെന്നുള്ള കുട്ടിക്ക് ബോധ്യം, ഈ വിഷയത്തിന് ഇപ്പം എന്തിനാണ് എത്രമാത്രം ഉമ്മ പ്രകോപിതയാണത്, എന്തെത്ര പ്രശ്നമുള്ളത്. അപ്പോൾ അവർക്കതിനെ അതിൻ്റെ ഒരു തെറ്റിൻ്റെ ഗൗരവം മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർ തെറ്റായി കാണാത്ത കാര്യങ്ങളിൽ നിരന്തരമായ ശിക്ഷകളും പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ സ്വാഭാവികമായും എന്തു ചെയ്യും, കുട്ടികളിൽ നിന്ന് അത്തരം പ്രതികരണങ്ങൾ വരും. അത് നമ്മളെ അതിനുള്ള പരിഹാരം എന്താ വെച്ചാൽ നമ്മുടെ പെരുമാറ്റങ്ങളും സമീപനങ്ങളെയും മാറ്റിയെടുക്കുക. പിന്നെ കുട്ടിക്ക് നമ്മൾ ബോധം കൊടുക്കണം, ഇങ്ങനെ ചെയ്യുന്നൊരവസ്ഥ വളരെ അപകടപരമാണെന്നുള്ളൊരു ബോധം കുട്ടിക്ക് കൊടുക്കുക. അതൊക്കെ തന്നെ അതിൻ്റെ പരിഹാരം.
1: നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അതിൻ്റെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് ഇതൊരു നന്മയായി സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: ബറകല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്നേഹക്കൂടിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഏറെ സമ്പന്നമാക്കിയ ഇതിൻ്റെ ഒരു ചർച്ച തന്നെയായിരുന്നു. അൽഹംദുലില്ലാഹ്, ഹാരിസ് മൗലവി പല വിഷയങ്ങളിലും പല പരിഹാരങ്ങളുമായിട്ടാണ് നമ്മളോടൊപ്പം ചേരാറുള്ളത്. ഉമ്മയും മകളും എന്ന ടൈറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മളൊക്കെ എന്നാൽ നമ്മളൊക്കെ ജീവിതത്തിലേറെ ആവശ്യമുള്ള തലങ്ങളിലേക്കാണ് ചർച്ച പോയത്. അബ്ദുറഹ്മാൻ ചുങ്കത്തറയായിരുന്നു പീസ് റേഡിയോയിൽ നിന്ന് പ്രതിനിധിയായി കൂടെ ഉണ്ടായിരുന്നത്.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൽ, വൈബ്സിൻ്റെ അവസാന പ്രോഗ്രാമാണല്ലോ അൽ ഉസൂൽ. അൽ ഉസൂലിൻ്റെ മറ്റൊരു വ്യത്യസ്തമായൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അൽ ഉസൂൽ പേരുകൊണ്ട് തന്നെ ഇസ്ലാമിക അടിത്തറകളെ അതിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന വളരെ ആധികാരികമായിട്ടുള്ള സംസാരം തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അൽ ഉസൂലിൻ്റെ ഹദീസ് ക്രോഡീകരണം, ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ സേവനങ്ങൾ എന്ന വിഷയത്തിൽ ബഹുമാനായ അബ്ദുൽ മലിക് സലഫി നമ്മോട് ചേരും.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു സുന്നത്തിൻ്റെ ചരിത്രമാണ് അൽ ഉസൂലിൻ്റെ ക്ലാസ്സുകളിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ ചരിത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നിർബന്ധമായും ഓർത്തിരിക്കേണ്ട ഒരു നാമമാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ നാമം. ഹദീസിൻ്റെ ചരിത്രത്തിൽ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കാത്ത വിധം അതുല്യമായ സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ഒരു മഹാനായ ഭരണാധികാരിയായിരുന്നു ഉമറുബിൽ അബ്ദുൽ അസീസ് റഹ്മഹുള്ള. അൽ ഖലീഫത്തുൽ ഖാമിസ് അർ റാഷിദ്, ഖുലഫാഉർ റാഷിദുകളിൽ അഞ്ചാമൻ എന്ന അപരനാമത്തിൽ പോലും ഉമറുബിൽ അബ്ദുൽ അസീസ് റഹ്മഹുള്ള അറിയപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് ക്രോഡീകരിച്ച് അത് ലിഖിതമായ രൂപത്തിലേക്ക് മാറ്റി നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്നും, അതുപോലെ പ്രവാചകൻ്റേതല്ലാത്ത വചനങ്ങൾ അതുമായി കൂടിച്ചേരുന്നതിൽ നിന്നുമെല്ലാം പരിശുദ്ധമായ ഹദീസുകളെ സംരക്ഷിച്ചതിൽ വളരെ വലിയ ഒരു സേവനം ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ള നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ള വരുന്നതിൻ്റെ മുമ്പ് ഹദീസ് ക്രോഡീകരണം വ്യക്തി കേന്ദ്രീകൃതമായി നടന്ന ഒരു പ്രവർത്തനമായിരുന്നു. ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രത്യേകമായ കൽപ്പനയോ അതല്ലെങ്കിൽ പ്രത്യേകമായ ഒരു താൽപ്പര്യമോ ആ വിഷയത്തിൽ പ്രധാനമായും ഉണ്ടായിരുന്നില്ല. കാരണം അമവി ഭരണകൂടമാണ്, ഭരണകൂടത്തിൽ
5: ഉണ്ടായിരുന്ന പല നേതാക്കന്മാരും മുഅ്തസിലി ചിന്ത വെച്ചു പുലർത്തിയിരുന്ന ആളുകളായിരുന്നതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്ക് വലിയ താൽപ്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ള ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം ഒരു പുതിയ യുഗം ഹദീസിൻ്റെ വിഷയത്തിൽ തുറക്കപ്പെടുകയായിരുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ള അമവി ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുൽ അസീസ് റഹ്മഹുള്ള, അദ്ദേഹത്തിനും ഈ വിഷയത്തിൽ ഒരു പ്രധാന പങ്ക് നമുക്ക് കണ്ടെത്താൻ കഴിയും. അധികമൊന്നും അറിയപ്പെട്ടിട്ടില്ലാത്ത ആ ചരിത്രം മഹാനായ ഇബ്നു സഅദ് റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ തബഖാത്തിൽ ആ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. സംഭവം ഇതാണ്, അതായത് ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ പിതാവായ അബ്ദുൽ അസീസ് റഹ്മഹുള്ള അദ്ദേഹം മിസറിൻ്റെ ഭരണാധികാരിയായിരുന്നു. മിസറിൻ്റെ ഭരണാധികാരിയായ അബ്ദുൽ അസീസ് റഹ്മഹുള്ള അദ്ദേഹം ഹിംസിലെ അറിയപ്പെട്ട താബിഈ പണ്ഡിതനായിരുന്ന കസീർ ബിൻ മുറ അൽ ഖളറമി റഹ്മഹുള്ളക്ക് ഒരു എഴുത്ത് എഴുതുന്നതായിക്കൊണ്ട് ഇബ്നു സഅദ് തൻ്റെ തബഖാത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഹദീസ് ക്രോഡീകരണത്തിൻ്റെ ഏറ്റവും പ്രഥമമായ ഘട്ടം എന്നു പറയാവുന്ന ഒരു പ്രവർത്തനമാണ് അബ്ദുൽ അസീസ് റഹ്മഹുള്ള ഈ ചെയ്യുന്നത്. അദ്ദേഹം കസീർ ബിൻ മുറ അൽ ഹളറമി, അദ്ദേഹം വന്ന് ഹിംസിലെ ഭരണാധികാരിയായിരുന്നു, അവിടുത്തെ ഗവർണറായിരുന്നു. മാത്രവുമല്ല താബിഈങ്ങളിൽ അറിയപ്പെട്ട ആളായിരുന്നു. ആ താബിഈങ്ങളിലെ പ്രധാനിയായ പണ്ഡിതനായിരുന്ന കസീർ ബിൻ മുറ അൽ ഹളറമിക്ക് അബ്ദുൽ അസീസ് റഹ്മഹുള്ള എഴുതുന്ന എഴുത്തിലെന്താണുള്ളത്? അദ്ദേഹം എഴുതുന്നു, അയ്യക്തുബ ഇലൈഹി ബിമാ സമിഅ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഹദീസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്, ആ സ്വഹാബത്തിൽ നിന്ന് നിങ്ങൾ പ്രവാചകന്റെ വചനങ്ങളായി കേട്ടിട്ടുള്ള എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് നിങ്ങൾ എനിക്ക് എഴുതി അറിയിക്കണം എന്ന് അബ്ദുൽ അസീസ് അഥവാ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ പിതാവായ അബ്ദുൽ അസീസ് റഹ്മഹുള്ള കസീർ ബിൻ മുറ അൽ ഖളറമി റളിയല്ലാഹു അൻഹുവിനെ എഴുതി അറിയിച്ചതായി ഇമാം ഇബ്നു സഅദ് തൻ്റെ തബഖാത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം നടക്കുന്ന ഏകദേശം ഹിജ്റ 75. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ക്രോഡീകരണത്തിൻ്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ വളരെ വ്യവസ്ഥാപിതമായി ഗവൺമെൻറ് തലത്തിൽ നിന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തെളിവാണ് ഈ സംഭവം. അദ്ദേഹത്തിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഒരു ഇൽമിയായ കാലഘട്ടമായിരുന്നു. അദ്ദേഹം ഈ ഉമ്മത്തിൻ്റെ അമീറായിരുന്നു. പണ്ഡിതന്മാരെ ആദരിക്കുകയും അവർക്ക് വേണ്ട സ്ഥാനങ്ങൾ നൽകുകയും എല്ലാ സൗകര്യങ്ങളും ഇൽമിന് വേണ്ടി ഒരുക്കിക്കൊടുക്കുകയും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മഹാ പ്രതിഭയും മഹാമനുഷ്യനുമാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ള. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് 5-ാം ഖലീഫ എന്ന് പേര് സമൂഹത്തിൽ വ്യാപിക്കാനുണ്ടായ കാരണം. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഒരു ഗവൺമെൻറ് തലത്തിലുള്ള ശക്തമായ ഒരു നീക്കവും മുന്നേറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിക്കുന്ന വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം പരിശോധിച്ച് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം വളരെ അടിയന്തരമായി വളരെ പ്രാധാന്യത്തോടുകൂടി ഉണ്ടാകാനുണ്ടായ സാഹചര്യം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അക്കാലഘട്ടത്തിൽ അൽ ഖിലാഫാത്തു സിയാസിയ വൽ മദ്ഹബിയ എന്നു പറയുന്ന അഥവാ രാഷ്ട്രീയപരമായ ഭിന്നിപ്പുകൾ, മദ്ഹബിപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ, ഇതെല്ലാം തന്നെ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം. ജനങ്ങൾ വേണ്ടത്ര മതബോധം ആർജിച്ചിട്ടില്ലാത്ത ഒരു സന്ദർഭം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ, വചനങ്ങളിൽ കള്ളനാണയങ്ങൾ കടന്നുകൂടാനുള്ള വലിയ സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മുതലെടുക്കും എന്ന ഒരു ആശങ്ക ഈ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കുമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ ഹദീസുകൾ വേഗം വേർതിരിച്ച് ക്രോഡീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത അവർക്ക് മനസ്സിലായി. അതാണ് ഇമാം ഇബ്നു ശിഹാബ് സുഹ്രി റഹ്മഹുള്ള പറഞ്ഞൊരു വാചകത്തിൽ നമുക്ക് കാണാം. ലൗല അഹാദീസു അഹാദീസ് തഅതീന മിൻ ഖിബലിൽ മശ്രിഖ് നുൻകിറുഹ ലാ നഅരിഫുഹ മാ കതബ്തു ഹദീസൻ വല അദിൻതു ഫീ കിതാബിഹി. ഈ മശ്രിഖിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് പരിചയമില്ലാത്ത, ഞങ്ങൾക്ക് വലിയ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കിത്തരുന്ന ചില ഹദീസുകൾ അവിടെ നിന്ന് കടന്നു വരുന്നുണ്ട്. അത് കളവാണെന്ന് അവർക്ക് ബോധ്യമുണ്ട്. അങ്ങനെയുള്ള ചില ഹദീസുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഹദീസുകൾ എഴുതി വെക്കുകയോ അതിന് അനുവാദം കൊടുക്കുകയോ ചെയ്യുന്നവരിൽ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഇബ്നു ശിഹാബ് സുഹ്രി റഹ്മഹുള്ള പറയാനുണ്ടായ പശ്ചാത്തലം അതാണ്. അപ്പം ചുരുക്കത്തിൽ, പ്രവാചകൻ്റെ ഹദീസുകളെ സംബന്ധിച്ച് കഥവുകളും അതുപോലെ തന്നെ വളകളും നൂതനമായ ഹദീസ് നിർമ്മാണങ്ങൾ, കള്ള ഹദീസുകൾ, രംഗപ്രവേശം, ഇതെല്ലാം അവർ ഭയപ്പെട്ട സന്ദർഭത്തിൽ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ള, അദ്ദേഹം ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ എല്ലാ ഗവർണർമാർക്കും അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ ഉലമാക്കൾക്കും അതുപോലെ തന്നെ മറ്റു പ്രമുഖരായിട്ടുള്ള ആളുകൾക്കുമെല്ലാം, ദീനി രംഗത്തറിയപ്പെടുന്ന ഇൽമുള്ള എല്ലാ ആലിമീങ്ങൾക്കും ഇബ്നു ശിഹാബ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ള എഴുത്ത് എഴുതുകയാണ്. ഫതുഹുൽ ബാരിയിൽ അഥവാ അബൂ നുഐം അദ്ദേഹത്തിൻ്റെ താരിഖ് അസ്ബഹാൻ ഉദ്ധരിച്ചതായിക്കൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി തൻ്റെ ഫതുഹുൽ ബാരിയിൽ കൊടുക്കുന്ന ഒരു ഹദീസിൽ കാണാം, അദ്ദേഹം പല ഭരണാധികാരികൾക്കും എഴുതിയത് ഉന്ദുറു ഹദീസ് റസൂലില്ലാ ഫജ്മിഉഹു, നിങ്ങൾ പ്രവാചകൻ്റെ ഹദീസുകൾ തേടിപ്പിടിച്ച് അന്വേഷിക്കുക, എന്നിട്ട് നിങ്ങളതിനെ ജംഅ ചെയ്യുക, അതിനെ ക്രോഡീകരിക്കുക. മദീന നിവാസികൾക്ക് അദ്ദേഹം എഴുതി, ഉന്ദുറു ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫക്തുബൂ ഫഇന്നി ഖിഫ്തു ദുറൂസൽ ഇൽമി വദഹാബ അഹ്ലിഹി. നിങ്ങൾ പ്രവാചകൻ്റെ ഹദീസുകൾ കണ്ടെത്തണം, അത് നിങ്ങൾ എഴുതി വെക്കണം. ഇൽമ് നഷ്ടപ്പെട്ടു പോകുന്നതിനെ, ഇൽമ് മാഞ്ഞു പോകുന്നതിനെ ഞാൻ സൂക്ഷിക്കുന്നു. ഇൽമിൻ്റെ അഹറുകാർ പോകുന്നതിനെയും മരണപ്പെട്ടു പോകുന്നതിനെയും ഞാൻ ഭയപ്പെടുന്നു എന്ന് അദ്ദേഹം എഴുതുകയാണ്. മഹാനായ അബൂബക്കർ ബിൻ മുഹമ്മദ് ബിൻ ഹസം റഹ്മഹുള്ള, അദ്ദേഹം ഇബ്നു ഹസം റഹ്മഹുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ളയുടെ മദീനയിലെ ആമിലായിരുന്നു, അവിടുത്തെ ഗവർണറായിരുന്നു. അദ്ദേഹത്തിന് എഴുതിയ കത്തിൽ ഇങ്ങനെ കാണാം, ഉക്തുബ് ഇലയ്യ ബിമാ സബത ഇൻദക മിനൽ ഹദീസ് അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള പ്രവാചകൻ്റെ ഹദീസ് നിങ്ങളുടെ അടുക്കലുണ്ടെങ്കിൽ അതെന്നെ എഴുതി നിങ്ങൾ അറിയിക്കണം എന്ന്. അതുപോലെ തന്നെ വബി ഹദീസ് അംറ ഫഇന്നി ഖശീതു ദുറൂസുൽ ഇൽമി വദഹാബി എന്ന് അദ്ദേഹം എഴുതി, അഥവാ ആ ഹദീസുകൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് ഞാൻ സൂക്ഷിക്കുന്നു, ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങൾ എഴുതി അറിയിക്കണം. മറ്റു റിവായത്തിൽ അയ്യക്തു ബലഹുൽ ഇൽമു മിൻ ഇൻദി അംറ ബിൻ അബ്ദുറഹ്മാൻ വൽ ഖാസിം ബിൻ മുഹമ്മദ്, ഇവരിൽ നിന്നൊക്കെ തന്നെയും ഹദീസുകൾ സ്വീകരിച്ച് എനിക്ക് എഴുതി അയക്കണം എന്ന് മറ്റൊരു കത്തിൽ, മറ്റു റിവായത്തിൽ കാണാം. ഫഇന്നി ഖിഫ്തു ദുറൂസൽ ഇൽമി വദഹാബൽ ഉലമ വലാ തഖ്ബൽ ഇല്ലാ ഹദീസ റസൂലില്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അല്ലാത്ത ഒന്നും നിങ്ങൾ എഴുതി വെക്കരുത്, ഒന്നും നിങ്ങോട്ട് എഴുതി അയക്കരുത്. ലിയഫ്സു അൽ ഇൽമ, ഇൽമ് വ്യാപിക്കുവാൻ വേണ്ടി. വലിയജിലിസു ഹത്ത യഅലമ മൻ ലാ യഅലം ഫഇന്നൽ ഇൽമ ലാ യുഹലക് ഇല്ലാ യകൂനു സിർറ. ഇൽമ് നിങ്ങൾ അതിനു വേണ്ടി ഇരിക്കണം, ആ ഇൽമി എപ്പോൾ രഹസ്യമാക്കപ്പെടുന്നുവോ അപ്പോൾ അത് നശിച്ചുപോകും. അത് പരസ്യമാക്കുന്നിടത്തോളം കാലം അത് ജീവൻ വെക്കും. ഇൽമ് പരസ്യമാക്കുമ്പോൾ അത് വളർന്നുകൊണ്ടിരിക്കും, വളർച്ചയുണ്ടാകും. അത് രഹസ്യമാക്കപ്പെടും കാലഘട്ടത്തിൽ അതിൽ വളർച്ചയല്ല, അത് നിശ്ചലാവസ്ഥയും അത് നാശമാണ് ഉണ്ടാവുക എന്നും അദ്ദേഹം എഴുതി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മക്കയിലേക്കും അതുപോലെയുള്ള സ്ഥലങ്ങളിൽ മദീനയിലേക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ കത്തുകൾ പോയി. അതേപോലെ ഇബ്നു ശിഹാബ് സുഹരി റഹമഹുല്ലയോട് അദ്ദേഹം പ്രത്യേകമായി കൊണ്ട് കൽപ്പിച്ചു. ഇബ്നു ശിഹാബ് സുഹരി വലിയ ആലിമാണ്, വലിയ പണ്ഡിതനാണ്, ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാ വിജ്ഞാനിയാണ് അദ്ദേഹം. അദ്ദേഹത്തോടും പ്രത്യേകമായി കൊണ്ട് ഈ ഹദീസിൻ്റെ വാചകങ്ങൾ ജമ ചെയ്യുവാനും അത് ക്രോഡീകരിക്കുവാനുമൊക്കെ കൽപ്പിച്ചതായിക്കൊണ്ട് കാണാം. ഇനി അവരോട് മാത്രമല്ല, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാ പറയുന്നതായിക്കൊണ്ട് ഇക്രിമ ബിൻ അമ്മർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. റഹ്മഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, അമ്മാ ബഅദ് ഫഅമുറു അഹ്ലൽ ഇൽമി അയ്യൻ തശ്റു ഫി മസാജിദിഹിം ഫഇന്ന സുന്ന കാനത് ഖദ് ഉമീതത്. ഇതാ, നിങ്ങൾ നിങ്ങളുടെ പള്ളികളിൽ എൽമിനെ നിങ്ങൾ വ്യാപിപ്പിക്കണം, എൽമിനെ നിങ്ങൾ പരത്തണം. കാരണം സുന്നത്ത് മരണപ്പെടാറായിട്ടുണ്ട്. അത് ആളുകൾക്ക് മറക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് അങ്ങനെ വിസ്മരിക്കപ്പെടും, മറന്നുപോകും. ആളുകൾ മറന്നു കഴിയുമ്പോൾ അത് മരണപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹദീസുകൾ പള്ളികളിൽ വ്യാപിപ്പിക്കണം, മസ്ജിദുകൾ നിങ്ങളതിൻ്റെ സദസ്സുകൾ സംഘടിപ്പിക്കണം. അദ്ദേഹത്തിൻ്റെ ഹിംസിലെ ഗവർണർക്ക് എഴുതിയ എഴുത്തിൽ കാണാം, മാ മറ അലി അഹലി സ്വലാഹ് ഉമർ ബി അഹലി സ്വലാമിൻ. അദ്ദേഹത്തിൻ്റെ ഹിംസിലുള്ള ആളുകൾക്ക് അദ്ദേഹം എഴുതിയ എഴുത്തിൽ കാണാം, മുർ ലി അഹലി സ്വലാമിൻ ബൈത്തിൽ മാൽ മാ യഖീഹിം ലി അല്ലാ യശ്ഗലഹും ശൈഉൻ അൻ തിലാവത്തിൽ ഖുർആൻ വ മാ ഹമലു മിനൽ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കുന്നവർക്കും അത് പഠിപ്പിക്കുന്നവർക്കും വിശുദ്ധ ഖുർആൻ ഓതുകയും അത് ഓതിപ്പിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവ് ബൈത്തുൽ മാലിൽ നിന്ന് കൊടുക്കണം, അഥവാ പൊതു ഖജനാവിൽ നിന്ന് ഈ ഹദീസ് പഠിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ ചെലവ് കൊടുക്കണം. എന്തിനു വേണ്ടിയാണ്? മറ്റുള്ള സംഗതികൾ അവരെ ശുഗലിലാക്കി ഈ പ്രവർത്തനത്തിൽ നിന്ന് അവർ തെന്നിപ്പോകാതെ മാറിപ്പോകാതിരിക്കാൻ അവർക്ക് പ്രത്യേകമായ ഒരു സ്റ്റൈപ്പൻഡ് എന്നുള്ള നിലയിൽ ഒരു ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ധനസഹായം എന്നുള്ള നിലയിൽ അദ്ദേഹം പാസാക്കി കൊടുത്തിരുന്നു. അപ്പോൾ പല നിലക്കും എൽമുള്ള ആളുകളോട് അങ്ങനെ, അതിന് ശുഗലുള്ള ആളുകൾക്ക് പ്രത്യേകമായ സാമ്പത്തിക സഹായം നൽകി പള്ളിയിലവരെ ചടഞ്ഞിരുത്തി. ഇങ്ങനെ പല നിലക്കും അമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാ തൻ്റെ സേവനത്തിൻ്റെ മേഖലയെ വ്യാപിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് രംഗത്ത് എത്രമാത്രം വലിയ സേവനമാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാ ചെയ്തത് എന്നത് നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത, വിവരിക്കാൻ കഴിയാത്ത അത്രയും വിശാലമാണ്, അതിൻ്റെ മൂല്യവത്താണ്. അതിന് ചില ഏടുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് പരാമർശിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: ബാറക്കല്ലാഹു ഫീക്ക്, ജസാകല്ലാഹു ഖൈറ. പ്രിയപ്പെട്ട സ്വദാക്കളെ, അൽ ഉസൂലിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ സമാപിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കോറിയിട്ടുകൊണ്ടാണ് ബഹുമാനായ അബ്ദുൽ മാലിക് സലഫി ഇവിടെ ക്ലാസ് അവസാനിപ്പിച്ചിട്ടുള്ളത്. ചെറിയൊരു സമയം കൊണ്ടാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇൻഷാല്ലാ അടുത്ത ദിവസം നസ്രുക ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. ഒരുപാട് പ്രോഗ്രാമുകൾ ഇനി വരാനുണ്ട്.
3: അതെ,
2: നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്ക് സ്ഥിരമായ ഒരു കേൾവി എന്നതിലപ്പുറം, കേൾവിക്കപ്പുറം അത് ജീവിതത്തിൽ പകർത്താനുള്ളൊരു അവസരം കൂടി ആണ് പീസ് റേഡിയോയിലെ നിരന്തരമായ പ്രോഗ്രാമുകളുടെ തുടർച്ച എന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞങ്ങൾ ഇവിടെ തൽക്കാലം അല്ലെ വൈൻഡപ്പ് ചെയ്യണം നമ്മൾ.
3: അതെ അതെ അതെ, പീസ് റേഡിയോ വൈബ്സിൻ്റെ അവസാന പ്രോഗ്രാം നമ്മൾ കേട്ടുകഴിഞ്ഞു. വൈവിധ്യം നിറഞ്ഞ, അതോടൊപ്പം തന്നെ വൈപുല്യങ്ങൾ നിറഞ്ഞ വ്യത്യസ്ത പ്രോഗ്രാമുകളിലൂടെ പീസ് റേഡിയോ അത് ആനന്ദവും അതോടൊപ്പം തന്നെ അറിവും പകർന്നതെന്ന് നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. 10 വർഷങ്ങൾക്കപ്പുറം റേഡിയോ നമ്മളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ സ്ഥിരം ശ്രോതാക്കളും അല്ലാത്തവരും അതിൻ്റെ പ്രയോക്താക്കളും അതിനോടൊപ്പം സഞ്ചരിച്ചിരുന്നവരുമൊക്കെ ആയിട്ടുള്ള പല ആളുകളും മൺമറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അത്തരം ആളുകളുടെ സേവനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതാല അത്യധികം ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ അതിൻ്റെ പ്രതിഫലം നൽകി സ്വീകരിക്കുമാറാവട്ടെ. അവർക്കൊക്കെയും നമുക്കൊക്കെയും സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ബഹുമാന്യമായിരിക്കുന്ന ഇരിപ്പിടം, അർഹമായിരിക്കുന്ന ഇരിപ്പിടം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. റേഡിയോ വൈബ്സിൻ്റെ ഈ ഇന്നത്തെ ഈ ഒരു ദിവസം ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ നസ്രുള്ള മഞ്ഞപ്പെട്ടി, എൻ്റോടൊപ്പം സുഹൈർ പാണ്ടിക്കാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൽ ഹിജ്റിലെ 28 മുതൽ 29 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി എടത്തനാട്ടുകര നമുക്കൊപ്പം ചേരുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد സ്നേഹം ഉള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ച ആയത്തുകൾ നമുക്കൊന്ന് പാരായണം ചെയ്ത് ഇന്ന് നമ്മൾ പഠിക്കുന്ന രണ്ട് മൂന്ന് ചെറിയ ആയത്തുകൾ നമുക്ക് തുടങ്ങാം.

0: അൽഹംദുലില്ലാ. പരിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഹിജ്റിലെ 28-29 ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. അല്ലാഹു തആല നമ്മിൽ നിന്നും പൂർണ്ണ പ്രതിഫലം ലഭിക്കുന്ന ഒരു അമലായി നമ്മിൽ നിന്നും ഹിഫ്ളുൽ ഖുർആനെ സ്വീകരിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 28-29 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി എടത്തനാട്ടുകര.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: റെയിൽവേയിൽ 119 സെക്ഷൻ കൺട്രോളർ വിജ്ഞാപനമായി. റെയിൽവേയിലെ 119 സെക്ഷൻ കൺട്രോൾ ഒഴിവുകളിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ്, യോഗ്യതാ ബിരുദം തത്തുല്യം, പ്രായം 20 മുതൽ 33 വരെ, ശമ്പളം 35,400, ഫീസ് 500 രൂപ. ഒന്നാംഘട്ട CBT ഹാജരാകുന്നവർക്ക് 400 രൂപ തിരികെ നൽകും. തിരഞ്ഞെടുപ്പ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയായിരിക്കും. റെയിൽവേയിൽ 119 സെക്ഷൻ കൺട്രോളർ ഇതു സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.rrbthiruvananthapuram.gov.in.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും ഒരല്പം മീൻ വാങ്ങുമ്പോഴും ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴും ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയ പഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ, മഴയിൽ അലിഞ്ഞ മനങ്ങൾ. സിനി ടി കെ മണ്ണാർക്കാടിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: മഴയിൽ അലിഞ്ഞ മനങ്ങൾ, എഴുത്ത് സിനി ടി കെ മണ്ണാർക്കാട്. മൂന്നാം ദിവസവും മഴയ്ക്ക് ശമനമില്ലായിരുന്നു. ആകാശം ഭൂമിയിലേക്ക് വെള്ളമെല്ലാം കോരിച്ചൊഴിയാൻ തീരുമാനിച്ചതുപോലെ മഴ പെയ്തുകൊണ്ടേയിരുന്നു. പുഴകൾ കരകവിഞ്ഞൊഴുകി, നെൽവയലുകൾ തടാകങ്ങളായി മാറി. മനുഷ്യർ വീടുകൾ വിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകുമ്പോൾ അവരുടെ കൃഷിയിടങ്ങളും സ്വപ്നങ്ങളുമെല്ലാം വെള്ളത്തിൽ ഒഴുകിപ്പോവുകയായിരുന്നു. ഗ്രാമത്തിന്റെ അറ്റത്തുള്ള പഴയ ഓടിട്ട ആ വീട്ടിൽ 75-കാരനായ അബ്ദുറഹ്മാൻ ഒറ്റയ്ക്കായിരുന്നു. രണ്ടു മക്കളാണുള്ളത്. രണ്ടുപേരും വിദേശത്താണ്. ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി. വല്ലപ്പോഴുമൊക്കെ അവരുടെ ഫോൺ വിളി വന്നാലായി. എല്ലാവരും വീട് വിട്ടു പോയി തുടങ്ങിയിട്ടും തന്റെ ഭാര്യയുടെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന വീട്ടിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകാൻ അദ്ദേഹം മടിച്ചു. രാത്രിയോടെ വെള്ളം മുറ്റം കടന്ന് അകത്തേക്ക് കയറിത്തുടങ്ങി. കട്ടിലിന്റെ കാലുകൾ വെള്ളത്തിൽ മുങ്ങി. അപ്പോഴാണ് പുറത്തുനിന്ന് ആരോ ഉറക്കെ വിളിച്ചത്, അബ്ദുക്ക വേഗം വരൂ, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ടോർച്ചിന്റെ വെളിച്ചത്തിൽ കണ്ട മുഖം അദ്ദേഹത്തെ വർഷങ്ങൾ പിന്നിലേക്ക് കൊണ്ടുപോയി. അത് അയൽവാസി രാഘവനായിരുന്നു. 30 വർഷം മുമ്പ് ചെറിയൊരു അതിർത്തി തർക്കത്തിന്റെ പേരിൽ ഇരുവരും പിണങ്ങിയതാണ്. പിന്നീട് തമ്മിൽ സംസാരിച്ചിട്ടേയില്ല. വർഷങ്ങൾ കടന്നുപോയെങ്കിലും അവരുടെ മനസ്സിന്റെ മതിൽ ഇടിഞ്ഞിരുന്നില്ല. എന്നാൽ ആ രാത്രി പെരുമഴ ആ മതിൽ തകർത്തു കളഞ്ഞു. രാഘവൻ കൈനീട്ടി, ഇത് പഴയ പിണക്കത്തെക്കുറിച്ച് പറയാനുള്ള സമയമല്ല, ജീവൻ രക്ഷിക്കാം. ഒരു നിമിഷം മടിച്ചു നിന്ന റഹ്മാൻ ഒടുവിൽ ആ കയ്യിൽ മുറുകെ പിടിച്ചു. അപ്പോഴേക്കും വെള്ളം അരയോളം ഉയർന്നിരുന്നു. മഴ പെയ്യുന്നുണ്ടെങ്കിലും കൈകൾ തമ്മിൽ ചേർത്തുപിടിച്ചപ്പോൾ അപൂർവമായൊരു ചൂട് ഇരുവർക്കും അനുഭവപ്പെട്ടു. ദുരിതാശ്വാസ ക്യാമ്പിൽ ഇരുവരും ഒരേ പുതപ്പ് പങ്കിട്ടു. വർഷങ്ങളായി പറയാതെ മനസ്സിൽ സൂക്ഷിച്ച കാര്യങ്ങൾ അന്നവർ തമ്മിൽ സംസാരിച്ചു. ചൂടുള്ള കഞ്ഞി കോരിക്കുടിക്കിയേ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവരുടെ 30 വർഷത്തെ അകലം ഇല്ലാതാക്കുന്ന ചൂടുള്ള കണ്ണുനീർ. ദിവസങ്ങൾക്കു ശേഷം മഴ മാറി നിന്നു. സൂര്യന് തിളക്കം വർദ്ധിച്ചു. കിളികളുടെ കലവിലെ ഒച്ച കേൾക്കാനായി. ഗ്രാമം പതുക്കെ ജീവിതത്തിലേക്ക് മടങ്ങി. വീടുകൾ ശുദ്ധീകരിക്കാൻ യുവാക്കൾ മുന്നിട്ടിറങ്ങി. കേടുപാടുകൾ തീർത്തു. പാടയെ തകർന്നവ പുനർനിർമ്മിക്കാൻ പല സുമനസ്സുകളും മുന്നോട്ടു വന്നു. വഴികൾ വീണ്ടും തെളിഞ്ഞു. അബ്ദുറഹ്മാനും രാഘവനും എല്ലാ വൈകുന്നേരവും ഒരേ വഴിയിലൂടെ ഒന്നിച്ചു നടക്കാൻ തുടങ്ങി. നാട്ടുകാർ അത്ഭുതത്തോടെ അത് നോക്കി നിന്നു. നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ രക്തബന്ധം പോലും അറുത്തുമാറ്റുന്നവരെ, ജീവിതം ശാശ്വതമല്ല. ആയുസ്സ് നന്മയിൽ ചെലവഴിക്കുക. നന്മയുടെ അടയാളങ്ങൾ ബാക്കിവച്ച് ഈ ലോകത്തോട് യാത്ര പറയാനായി ഒരുങ്ങുക. പരീക്ഷണങ്ങളിൽ കാലിടറാതെയും അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചും ജീവിക്കുക.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, മഴയിൽ അലിഞ്ഞ മനങ്ങൾ. സിനി ടി കെ മണ്ണാർക്കാടിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹ്.
4: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിന്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ്, എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സലഫി ദുറൂസ്,
5: പ്രാമാണിക ഗ്രന്ഥങ്ങളെ ആസ്വദിച്ച പഠനം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന സലഫി ദുറൂസ് പ്രോഗ്രാമിൽ ഇന്ന് നുബൂവത്തിന്റെ തെളിവുകൾ എന്ന ശീർഷകവുമായി ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ അബൂബക്കർ സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ തെളിവുകളാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഫിത്നയെ പറ്റി ഹദീസ് റിപ്പോർട്ട് ചെയ്തു. ശേഷം വരും എന്ന് പറഞ്ഞ ഫിത്നകൾ, അത് അനേകമുണ്ട്. അതിൽ ചിലതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഫിത്ന മൂന്ന് തരം നമ്മൾ പറഞ്ഞു, പലതുണ്ട്. അതിൽ മൂന്ന് ഭാഗമാക്കി സൂചിപ്പിച്ചു. അതിലൊന്നാണ് ഫിത്നത്തു ശുബ്ഹാത്ത്. അപ്പോൾ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ച കക്ഷികൾ ധാരാളം വരും. ആ കൂട്ടത്തിൽ ഷിയാക്കളെ പറ്റി തുടക്കത്തിൽ നമ്മൾ കുറച്ച് പറഞ്ഞു, അല്പവും കൂടി. വളരെ അപകടം പിടിച്ച വാദഗതികളാണ് ഷിയാക്കൾ കൊണ്ടു നടക്കുന്നത്. അലീബിൻ അബി തോലീബിനെ ആരാധിക്കുന്നവരുണ്ട്, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ആരാധിക്കുന്ന ഷിയാക്കൾ. അപ്പോൾ അലീബിൻ അബി തോലീബ് ഇത്തരം ആൾക്കാരെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കൊന്നുകളഞ്ഞതൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. അത്ര വലിയ അപകടകരമായ കാര്യങ്ങളാണ് ഇസ്ലാമിക ലോകത്തിലേക്ക് അവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. ഇനി അവരുടെ കൂട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറ്റിയും വളരെ മോശമായി വിശ്വസിക്കുകയാണ്. അദ്ദേഹം അമാനത്ത് നിർവഹിച്ചില്ല, വഞ്ചന നടത്തി. അള്ളാഹു സുബ്ഹാനഹു വതആല അലീബിൻ അബി തോലീബിന് കൊടുക്കാൻ പറഞ്ഞ വഹികളൊക്കെ മുഹമ്മദ് നബിക്ക് കൊണ്ടുപോയി കൊടുത്തു. നമുക്ക് എന്തൊക്കെ വളരെ വേറെ തമാശകൾ, എന്നാൽ അതേസമയം വളരെ അപകടകരമായ കാര്യമാണ്. കാരണം ഇത്രയും ആൾക്കാർ ഇത്രയൊക്കെ അബദ്ധങ്ങളുണ്ടായിട്ടും അതുമായി നടക്കുന്നുണ്ടല്ലോ. ഇനി ആ കൂട്ടത്തിൽപ്പെട്ട വേറൊന്നാണ് ഇമാമിയ, അതായത് റാഫിള, അലിസന അഷരിയ എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് 12 ഇമാമിയങ്ങൾ. ഇവരൊക്കെ അലീബിൻ അബി തോലീബിനെയൊക്കെ ആരാധിക്കുന്ന ഒരു കൂട്ടരാണ്, ഈ ഇസന അഷരിയ എന്ന ടീമൊക്കെ. അവരുടെ വാദം തന്നെ അയിമത്തഹും അഫുദലു മിനൽ മലായിക്ക വൽ അംബിയ. ഇവരുടെ ഇമാമിയങ്ങൾ, അതായത് അലീബിൻ അബി തോലീബ്, ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹും, പിന്നെ അവരുടെ അവർ പറയുന്ന 12 ആൾക്കാർ അവരുടെ ഇമാമിയങ്ങളാണെന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ഇമാമിയങ്ങളെ പറ്റിയൊന്നും ഇസ്ലാമൊക്കെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവർ അങ്ങനെ സ്വന്തമായി പടച്ചുണ്ടാക്കുകയാണ്. അപ്പോൾ അവർ അഫുദലുൽ മിനൽ മലായിക്ക വൽ അംബിയ, അവരൊക്കെ അംബിയാക്കളെക്കാളും മലക്കുകളെക്കാളും ശ്രേഷ്ഠമാണ്. അത് ഇവരങ്ങ് വാദിക്കന്നെ, എന്നിട്ട് അതങ്ങ് ആൾക്കാരങ്ങനെ വിശ്വസിച്ച് പോരുന്നുണ്ട്. എന്തതിൻ്റെ രേഖ? കിതാബിലുണ്ടോ? സുന്നത്തിലുണ്ടോ? കാരണം ഇസ്ലാമിൻ്റെ പേരിലൊരു കാര്യം പറയുമ്പോൾ അതിന് രേഖ വേണമല്ലോ. കിതാബ് ഇവിടെ ഉണ്ട്, സുന്നത്തുണ്ട്. പക്ഷെ അതൊന്നും ഉദ്ധരിക്കാതെ ഇവരങ്ങനെയാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഏറ്റവും മോശപ്പെട്ട, ഇവരുടെ പല ഗ്രൂപ്പിലും ഏറ്റവും അപകടം പിടിച്ച മോശപ്പെട്ട ഈ കൂട്ടരാണ് ഇമാമിയ, ലിസന ഷരിയ എന്നൊക്കെ പറയും. ഇവരെ റാഫിള എന്നും പറയും. എന്നും അതിൻ്റെ പേര് വരാനുള്ള കാരണം എങ്ങനെ? അവരൊരിക്കൽ സെയ്ദ് ബിൻ അലി, ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി, അങ്ങനെയുള്ള ഈ സെയ്ദ് അദ്ദേഹത്തോട് എന്ത് ചെയ്തു? ഇവർ ചോദിച്ചു. ഇവർ പറയുകയാണ്, നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് ഉമർ അവരിൽ നിന്നൊക്കെ മാറണം. അവരെ പറ്റി വളരെ മോശമായ നിലപാടാണ് വേണ്ടത്. അവരൊന്നും പിന്നെ യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങളല്ല. അവരെയൊക്കെ കാഫറുകളാക്കുകയാണ് റാഫിളുകൾ. അപ്പോൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട അവരുടെ ഒരു നേതാവായിട്ട് അവർ കാണുന്ന സെയ്ദ് ബിൻ അലിയോട് അവർ പറഞ്ഞു, എന്ത്, അലി ബിൻ അബി തോലിബിൻ്റെ പേരെ കുട്ടിയാണ്, നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങളുടെ ആ ഒരു മയമുള്ള നിലപാടുണ്ടല്ലോ, അതൊന്നൊഴിവാക്കണം. ഞങ്ങളെപ്പോലെ അബൂബക്കർ ഉമറൊക്കെ കാഫറുകളാണെന്ന് പറയണം. അപ്പം അദ്ദേഹം പറഞ്ഞു, അതൊന്നും ഞാൻ പറയില്ല എന്നാണ്. ഉടനെ അദ്ദേഹത്തെ ഇവർ തള്ളി. വാസ്തവത്തിൽ ഇദ്ദേഹത്തെ ഇവർ ഇമാമാക്കണം, അലീബിൻ അബി തോലീബിൻ്റെ പേരെ കുട്ടിയപ്പെട്ടല്ല. പക്ഷേ അതോടുകൂടി അദ്ദേഹത്തെ തള്ളി. ആ തള്ളിയവർ എന്ന നിലക്കാണ് റാഫിള, റഫള എന്ന് പറഞ്ഞാൽ തള്ളി എന്നാണ്. അങ്ങനെയാണ് അവർക്ക് ആ പേര് കിട്ടിയത് എന്നൊക്കെ അവരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പം ഇവർ എണ്ണപ്പെട്ട സഹാബികളെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ എന്ന്, അലീബിൻ അബി തോലീബ്, ഉമർ ഇബ്നു യാസിർ, പിന്നെ ഹസൻ ഹുസൈൻ, ബാക്കിയുള്ളവരൊക്കെ കാഫറുകളാണെന്ന് അവർ വാദം. അതൊക്കെ എത്ര വലിയ അപകടമാണ്! പരിശുദ്ധ ഖുർആൻ സഹാബികളെ പറ്റി ഒരുപാട് ഗുണഗണങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പറ്റി പറഞ്ഞ ഹദീസുകൾ എത്ര ഉണ്ട്! മാത്രമല്ല അവരുടെ കൂട്ടത്തിൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞവരും ഇത്രണ്ട്: അബൂബക്ര സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു. അപ്പം ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരെ മുഴുവനും കാഫിറുകളാക്കുക എന്ന് പറഞ്ഞാൽ, അപ്പം ഇതാണ് വ്യതിചലിച്ച കക്ഷികളുടെ അവസ്ഥ. ഇതൊക്കെ ഈ ഉമ്മത്തിൽ വരും, പല തരത്തിലുള്ള ഫിത്നകൾ വരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം ഇവിടെയൊക്കെ അഹ്ലു സുന്നത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഒരു പ്രത്യേകത, അഹ്ലു സുന്ന എന്ന് പറഞ്ഞാൽ കിതാബിലും സുന്നത്തിലുള്ളതൊക്കെ അങ്ങനെ തന്നെ അംഗീകരിക്കും. അപ്പോൾ എല്ലാ സഹാബികളും വലിയ മഹത്വമുള്ളവരാണ്, ഒരാളെയും തള്ളൂല. ഇവർ അലീബിൻ അബി തോലീബിൻ്റെ കക്ഷിയാണെന്നാണ് പറയുന്നത്. എന്നാൽ അത് വെച്ച് അഹ്ലു സുന്നവൽ ജമാന അലീബിൻ അബി തോലീബും അവരംഗീകരിക്കുന്ന ഹുസൈൻ അതുപോലെ ഹസൻ റളിയല്ലാഹു അൻഹുമ ഇവരൊക്കെ നമ്മളങ്ങോട്ട് തള്ളുക എന്ന് പറയാൻ പറ്റില്ല. അവർക്കുള്ള ഗുണങ്ങളൊക്കെ എന്തുണ്ടോ നബി തിരുമേനി പറഞ്ഞ, അതൊക്കെ നമ്മൾ അംഗീകരിക്കും. അലീബിൻ അബി തോലീബിനെ പറ്റി വന്ന ഹദീസുകളൊക്കെ അദ്ദേഹത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നബി തിരുമേനി പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെ പറയുന്നവരാണ്. അപ്പം എല്ലാ സഹാബികളും അംഗീകരിക്കും. അപ്പോൾ ഈ ബിദഅത്തിൻ്റെ കക്ഷികൾ, ഇപ്പോൾ ഷിയാക്കളെ പറ്റിയാണ് പറഞ്ഞ്, അങ്ങനെയുള്ള അവരും പിന്നെ അഹ്ലു സുന്നയും അവരുള്ള ആ ബന്ധം, എന്നാൽ ഇസ്ലാമും ഇസ്ലാമിൻ്റെ പുറത്തുള്ള കക്ഷികളും തമ്മിലുള്ള ബന്ധം പോലെ ഏകദേശം എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് പറയാൻ പറ്റും. ഉദാഹരണത്തിന്, എല്ലാ അമ്പിയാക്കളെയും അംഗീകരിക്കണം സ്വർഗത്തിൽ പോകണമെങ്കിൽ, അങ്ങനെയല്ല. ലോകത്ത് അനേകം അമ്പിയാക്കളെ അള്ളാഹു വായിച്ചിട്ടുണ്ട്. ആ അമ്പിയാക്കളെ മുഴുവനും അംഗീകരിക്കണം, ഇല്ലെങ്കിൽ സ്വർഗത്തിൽ പോവുകയില്ല.

പോവുക. അപ്പം അദ്ദേഹം പറഞ്ഞു, യഹൂദികളാണ് സ്വർഗത്തിൽ പോകുന്നതെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങളും കൂടെ ഉണ്ടാവും, കാരണം ഞങ്ങൾ മൂസാ നബീനെ അംഗീകരിക്കുന്നു. മാത്രമല്ല മൂസാ നബീനെ പറ്റി ഇത്ര പ്രാധാന്യത്തോടു കൂടെ ഞങ്ങൾ പറയുന്നത്, വിശുദ്ധ ഖുർആൻ ഉലുൽ അസ്മിൽപ്പെട്ട അഞ്ച് നബിമാരെ പറ്റി പരിചയപ്പെടുത്തിയതിൽ മൂസാ അലൈഹിസ്സലാമുണ്ട്. മാത്രമല്ല ലോകത്തെ ഏറ്റവും മഹത്വമുള്ള അമ്പിയാക്കൾ, ആ അമ്പിയാക്കളെ തന്നെ മഹത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പട്ടിക ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം, മൂന്ന് മൂസ അലൈഹിസ്സലാം എന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും. അപ്പം അത്ര പ്രാധാന്യം മൂസ അലൈഹിസ്സലാമിന് കൊടുക്കുന്നു, അദ്ദേഹം പഠിപ്പിച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് യഹൂദികൾ സ്വർഗത്ത് പോകണം, ഞങ്ങളും പോകും. ഇനി അതല്ല, നസ്രാനികളാണ് സ്വർഗത്ത് പോകുന്നതെങ്കിലോ? ഞങ്ങൾ പോകും, കാരണം ഈസാ നബിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് ഈസാ അലൈഹിസ്സലാം. ആ ഈസാ അലൈഹിസ്സലാം എന്തൊക്കെ ജനങ്ങളെ പഠിപ്പിച്ചതൊക്കെ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. ഇനി മുസ്ലിങ്ങളാണ് സ്വർഗത്ത് പോകുന്നതെങ്കിൽ യഹൂദികൾ പോവുകയില്ല, നസ്രാനികൾ പോവില്ല. കാരണം എന്താ, അവരെല്ലാ നബിമാരെയും അംഗീകരിക്കുന്നില്ല. മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിങ്ങൾ എന്താണ് അവരുടെ നിലപാട്, ഖുർആൻ പറഞ്ഞല്ലോ, ലാ നുഫരിഖു ബൈന അഹദി മിനും, അള്ളാഹു അയച്ച അമ്പിയാക്കൾക്കിടയിൽ ഒരാൾക്കിടയിലും വേർതിരിവ് കാണിക്കൂല, എല്ലാവരും അവരെ അംഗീകരിക്കും. അതാണ് മുസ്ലിങ്ങളുടെ പ്രത്യേകത. മറ്റുള്ളവർ അത് ചെയ്യുന്നില്ല, യോഗ്യത വേണ്ട. ഇപ്പോൾ ഒരു ഡോക്ടർ, അയാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതൊന്നും പഠിക്കാത്തൊരു സാധാരണക്കാരൻ പറയും, അതെന്താ അങ്ങനെ, അയാൾക്കെന്താ വലിയ ജോലി, എനിക്കെന്തല്ലാത്ത എന്ന് പറഞ്ഞാൽ ആരും പറയും അതിന് യോഗ്യത വേണം, യോഗ്യത നേടണം. ഇതുപോലെ ഉന്നതമായ കാര്യങ്ങൾ പഠിച്ച് മുന്നേറിയ ആൾക്കാരെ പറ്റിയൊക്കെ നമുക്ക് പറയാമല്ലോ, പക്ഷെ അതൊന്നും ഇല്ലാതെ എനിക്കും വേണമെന്ന് പറയും. ഇതുപോലെ യോഗ്യത എന്താണ്? ലോകത്ത് അയക്കപ്പെട്ട അമ്പിയാക്കളെ മുഴുവൻ അംഗീകരിക്കുക. അത് അംഗീകരിച്ചാലേ സ്വർഗത്ത് പോവുള്ളൂ എന്ന് അള്ളാഹ് പറഞ്ഞതാണ്, അപ്പോൾ അത് അംഗീകരിക്കണം. ശുദ്ധ ഖുർആൻ പറഞ്ഞു, വൈദ് അഹദല്ലാഹു മീസാഖ നബിയന ലമ ആതൈതുക്കും കിതാബി വഹിക്കുമ മുമ്പ് കഴിഞ്ഞ അമ്പിയാക്കളോടൊക്കെ അള്ളാഹു കരാറ് വാങ്ങിയ സന്ദർഭം ഓർക്കുക. നിങ്ങൾക്ക് നമ്മൾ കിതാബ് തന്നു, ഹിക്മത്ത് തന്നു, കിതാബ് ഇതിൻ്റെ വിശദീകരണമൊക്കെ. ഇനി സുമ്മ ജാക്കു റസൂൽ മുസദ്ദിഖുൽ ഇമാമാക്കും, ഇനി നിങ്ങൾ കൊണ്ടുവന്ന ഈ സത്യത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് അവസാന നബി വരും, അതായത് മുഹമ്മദ് നബി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തുഅ്മിനുൻ നബി, ആ നബിയിൽ നിങ്ങൾ വിശ്വസിക്കുക തന്നെ വേണം. അതുപോലെ തൻസൂറുനു, അദ്ദേഹത്തെ സഹായിക്കുക തന്നെ വേണം. കല അക്രോർത്ത്, നിങ്ങൾ അംഗീകരിച്ചോ. വഹത്തും അലാതായിരിക്കും ബി ശരി, നിങ്ങളെൻ്റെ കരാർ എടുത്തോ, സ്വീകരിച്ചോ. കാലു അമ്പിയാക്കളൊക്കെ പറഞ്ഞ അക്രോർ, ഞങ്ങൾ അംഗീകരിച്ചു മുഹമ്മദ് നബിയെ, ഞങ്ങൾ വിശ്വസിക്കും. കാലഫഷത്, എന്നാൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കും. ആന മഴക്കും എന്ന ഷാ, ഞാനും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അവർ റബ്ബിൻ്റെ മുമ്പിൽ അവർ സാക്ഷ്യം വഹിച്ചു, എല്ലാ അമ്പിയാക്കളും പിൽക്കാലത്ത് വരുന്ന മുഹമ്മദ് നബിയെ അംഗീകരിക്കും. അപ്പോൾ നബീൻ്റെ കാലത്ത് ഇവരുണ്ടാവില്ലല്ലോ, പിന്നെ എന്താണ് അംഗീകാരം? ആ അമ്പിയാക്കൾ അവരുടെ ജനങ്ങളോട് പറയണം. അപ്പോൾ ഉദാഹരണത്തിന് മൂസ അലൈഹിസ്സലാം ഇസ്രായേലിനോട് പറയണം, എനിക്ക് ശേഷം അന്ത്യ നബി വരും, മുഹമ്മദ് നബി വരും, അന്നേരം നിങ്ങൾ അംഗീകരിക്കണം, അതല്ല ഞങ്ങൾ മൂസ നബീൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല. അന്ത്യ നബിയിൽ വിശ്വസിക്കണമെങ്കിലേ രക്ഷയുള്ളൂ. ഇതുപോലെ ഈസാ അലൈഹിസ്സലാം പറഞ്ഞു ഈസാ അലൈഹിസ്സലാമിൻ്റെ ജനതയോട്, എനിക്ക് ശേഷം അന്ത്യ നബി വരും, അപ്പോൾ ഞങ്ങൾ ഈസാ നബീൻ്റെ ആളാണ് പറഞ്ഞ് മാറിക്കരുത്, അദ്ദേഹത്തെ അംഗീകരിക്കണം, അല്ലേ രക്ഷ ഉണ്ടാവില്ല. ഈ കാര്യം പിന്നെ ഈസാ അലൈഹിസ്സലാം നിസ്രാനികളെ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഇവരത് അംഗീകരിച്ചില്ല. അംഗീകരിച്ചവരെ വിഷയമല്ല, അംഗീകരിക്കാത്തവർ, അവർ യോഗ്യത നേടിയിട്ടില്ല. കാരണം റബ്ബ് പറഞ്ഞ ആ കാര്യം അംഗീകരിക്കാൻ ഒരു പ്രയാസമില്ലല്ലോ, പക്ഷെ അവരംഗീകരിക്കുന്നില്ല. അപ്പോൾ യോഗ്യത വേണം. ഇതൊരു ഉദാഹരണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മസലുൽ മുസ്ലിമീന വൽ യഹൂദു വൻ നസാറ എന്ന് തുടങ്ങുന്ന ഒരു ഹദീസിലുള്ളതാണ്. അതായത് യഹൂദികളുടെ, മുസ്ലിങ്ങളുടെ, നസറാനികളുടെ ഉദാഹരണം കമസലു റജി, ഒരു മനുഷ്യനെ പോലെ. അതൊരു ഒരു മുതലാളി എന്ന് വിചാരിക്കുക, അയാൾ കുറേ പണിക്കാരെ വിളിച്ചു, ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളതാണ്. എന്നിട്ട് പണിക്കാരോട് പറഞ്ഞു, ജോലിക്കാരോട് പറഞ്ഞു, സുബഹി മുതൽ മഗ്രിബ് വരെ പണിയെടുക്കണം, നല്ല പ്രതിഫലം തരും എന്നു. അത് കണക്കാക്കാൻ പറ്റാത്തത്ര കൂലിയാണ് വാഗ്ദാനം ചെയ്ത്. അപ്പോൾ സന്തോഷത്തോടുകൂടി പണി തുടങ്ങി. പക്ഷേ ദുഹറിൻ്റെ സമയമായപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നിർത്തുകയാണ്, മടുത്തു, ഞങ്ങൾക്ക് ഈ തുടരാൻ താല്പര്യമില്ല. പക്ഷേ ആ മുതലാളി പറഞ്ഞു, തുടരണം തുടരണം, അല്ലെങ്കിൽ കൂലി കിട്ടൂല, കൂലി വേണ്ട, ഞങ്ങൾ പോവുകയാണ്. അവർ പോയി, അവർ പോയി. അപ്പോൾ മുതലാളി വേറൊരു കൂട്ടരെ ഈ ജോലിക്ക് വിളിച്ചു, അവരോട് പറഞ്ഞു, ഇനി ദുഹർ മുതൽ മഗ്രിബ് വരെയുള്ളൂ, പക്ഷേ കൂലി മുഴുവനും തരാം. അവർക്ക് വലിയ സന്തോഷമായി. പക്ഷേ അവർ അഷർബാങ് കൊടുക്കുന്ന സമയമായപ്പോൾ അവർ പറഞ്ഞു,
ഞങ്ങൾ നിർത്തുന്നു.

0: ഞങ്ങൾ പോകുന്നു, ഞങ്ങൾക്കൊന്നും വേണ്ട. മുതലാളി പറഞ്ഞു നോക്കി, അക്മീലു ബഖിയത്ത് യോമിക്കും, ബാക്കി പൂർത്തിയാക്കണം പൂർത്തിയാക്കണം കുറേ പറഞ്ഞിട്ട് ഇവർ കേൾക്കുന്നില്ല. അവർ കൂലിയൊന്നും വേണ്ട, അവർ പോയി, അവർക്ക് വേണ്ട, പിന്നെന്ത് ചെയ്യാനാ? പിന്നെ മൂന്നാമത് ഒരു കൂട്ടരെ വിളിച്ചു, അവരോട് പറഞ്ഞു അസർ മുതൽ മാരി വരെയുള്ള പണി, പക്ഷെ കൂലി മുഴുവൻ തരാം. അവർ ചെയ്തു, മാരിവാങ് കൊടുത്ത് കൂലി മുഴുവനും കൊണ്ടുപോയി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതെന്താണ്, യഹൂദികൾ ദുഹർ വരെ പണിയെടുത്ത് മൂസ അലൈഹി സ്വലാം വരെ വിശ്വസിച്ചു, അതുകൊണ്ട് കാര്യമില്ല, ശേഷമുള്ള ഈസാ നബിയിൽ വിശ്വസിക്കണം, ജീവിച്ചിരിക്കുന്ന ഈ മൂസാ നബിയുടെ ആൾക്കാർ ഈസാ നബിയിൽ വിശ്വസിക്കണം, അവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കണം. ക്രിസ്ത്യാനികൾ അസർ വരെ പണിയെടുത്തു, അതുമാത്രമേ ചെയ്തത്. അവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അംഗീകരിക്കുന്നില്ല, അപ്പോൾ യോഗ്യത നേടുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബന്ധിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിൽ വന്ന കുറേ കക്ഷികളും തന്നെ സഹാബികളുടെ വിഷയത്തിൽ വേറെ ഒരുപാട് കുഴപ്പമുണ്ട്. സഹാബികളുടെ വിഷയത്തിൽ അത് കിതാബിലും സുന്നത്തിലുമൊക്കെ അവരുടെ പിന്നെ മഹത്വങ്ങൾ ധാരാളമായി വന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സഹാബികളും അസ്സഹാബത്ത് കുല്ലുഹും അദൂൽ, എല്ലാം വിശ്വസ്തരാണ്, എല്ലാം ഒത്തണങ്ങിയവരാണ്. ഇതാണ് അഹ്ലു സുന്നത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. ഒരു സഹാബിയും അവർ തരം താഴ്ത്തുകയില്ല, അത് വലിയ അപകടമായിട്ടൊക്കെ കാണും. എന്നാൽ ഇവരങ്ങനെയല്ല, ഇവർ എണ്ണപ്പെട്ട സഹാബികളല്ലാത്തവരൊന്നും അംഗീകരിക്കുന്നില്ല. നേരെ മറിച്ച് ഇപ്പോൾ അവസാനം ഇസ്ലാമിലേക്ക് വന്ന് ഒരുത്തം മോശമാണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ എന്തെങ്കിലും വ്യാഖ്യാനപരം നമുക്ക് പറയാമായിരുന്നു, അതിനെ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവിടെ ഈ ഉമ്മത്തിൽ ലോകത്ത് തന്നെ അമ്പിയാക്കൾ കഴിഞ്ഞ ഏറ്റവും നല്ല മനുഷ്യനായ അബൂബക്ര സിദ്ദീഖോ കാഫറാന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അവരുടെ അവസ്ഥ? ഉമർ റളിയല്ലാഹു അൻഹു കാഫറാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് അവരുടെ അവസ്ഥ? അപ്പോൾ ഇതാണ് ഇവർ. അപ്പോൾ ഇവിടെ അഹ്ലു സുന്നത്തിൻ്റെ വല്ലാത്ത സലഫിയത്തിൻ്റെ പ്രത്യേകത മറ്റ് ബിദഈ കക്ഷികളിൽ നിന്ന് അല്ലെങ്കിൽ ചില ബിദഈ കക്ഷികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എല്ലാ സഹാബികളും നമ്മൾ അംഗീകരിക്കുന്നു, ഇവർ അങ്ങനെയല്ല. ഇനി ഈ ഷിയാക്കളുടെ കൂട്ടത്തിൽ അവർ പലതും അപകടം പിടിച്ചതുണ്ട് എന്ന് ഇപ്പോൾ നമുക്ക് ഇന്ന് മനസ്സിലായി. അപ്പം ആ കൂട്ടത്തിൽ ഇപ്പം ഏറ്റവും ലളിതമായതുണ്ട് എന്ന് പറയാവുന്നത് അതേതാണ്? അത് പിന്നെ ഇങ്ങനെ പറയുന്നവരുണ്ട്, അലി റളിയല്ലാഹു അൻഹു അഫ്ളൽ മിന സലാസ അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ റളിയല്ലാഹു അൻഹും. അലി ഇബ്നു അബി ത്വാലിബാണ് ഈ മൂന്നാൾക്കാരെക്കാളും ശ്രേഷ്ഠമായത് എന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്. അലി ഇബ്നു അബി ത്വാലിബാണ് അബൂബക്കർ സിദ്ദീഖിനേക്കാൾ ശ്രേഷ്ഠം, ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ശ്രേഷ്ഠം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ശ്രേഷ്ഠം എന്ന് വിചാരിക്കണം. എന്നാൽ കാഫറാക്കുന്നൊന്നുമില്ല, മറ്റുള്ളവർ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഒന്നാമതായി പരിഗണിക്കേണ്ടത് അലി ഇബ്നു അബി ത്വാലിബിനെയാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഷിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും അപകടം കുറഞ്ഞ കൂട്ടർ ഇവരാണെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഇവർ ഈ വിഷയം വിശ്വസിക്കുക വഴി ബിദഅത്തിൻ്റെ ആൾക്കാരാണ്, അതിൽ സംശയമില്ല. കാരണം ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ ആറാൾക്കാരെ നിശ്ചയിച്ചല്ലോ ശേഷം ഭരണാധികാരിയായിട്ട്: സുബൈർ ബിൻ അവ്വാം, അലി ബിൻ അബി താലിബ്, ത്വൽഹത്ത് ബിൻ ഉബൈദില്ല, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അതുപോലെ സഅദ് ബിൻ അബി വഖാസ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അങ്ങനെ നിശ്ചയിച്ചു. എന്നിട്ട് അവരിലൊരാളെ നിങ്ങളെനിക്ക് ശേഷം ഖലീഫയായി തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു. ഈ നേരം അതിൽ നിന്ന് മൂന്നാൾക്കാരെ ഇറങ്ങി: ത്വൽഹ, അതുപോലെ സുബൈർ, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഞങ്ങൾക്ക് ഖിലാഫത്ത് വേണ്ട. അപ്പോൾ ഇനി മൂന്നാൾക്കാർ ബാക്കിയായി. അപ്പോൾ ആ ബാക്കിയുള്ള കൂട്ടത്തിൽ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അലി ബിൻ അബി താലിബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ആ ഇപ്പം മൂന്നാളെ, അതിൽ നിന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഒഴിവാകുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾ രണ്ടാളുണ്ട്, നിങ്ങളൊരാൾ ഒഴിവായാൽ മറ്റാൾക്ക് പിന്നെ ഖിലാഫത്ത് കൊടുക്കാം, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ രണ്ടാളും അപ്പോൾ ഒന്നും സംസാരിച്ചില്ല. ഈ നേരം അദ്ദേഹം പറഞ്ഞു, ശരി, ഒരു കാര്യം ഞാൻ ചെയ്യാം, എനിക്ക് നിങ്ങൾ വിട്ടുതരൂ, ഞാൻ നന്നായി ആലോചിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, പിന്നെ എല്ലാവരോടും ചർച്ച ചെയ്തിട്ട് നിങ്ങളിലൊരാളെ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ തൃപ്തിപ്പെടുമോ ചോദിച്ചു. ഇപ്പോൾ രണ്ട് പേരും, അതെ, നിങ്ങളെ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം എല്ലാ വീട്ടിലും കയറി, അൻസാറുകളുടെ മുഹാജിറുടെ മുഴുവനും വീട്ടിൽ കയറി. രണ്ടാളെ നമ്മുടെ മുമ്പിലുള്ളത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ് ഉണ്ട്. ആരെ നമുക്ക് ഖലീഫയായി തിരഞ്ഞെടുക്കണം എന്ന് അതാ മാ തറക്തു ബൈത്തമ്മീൻ ബുയൂത്തിൽ മുഹാജിരീന വൽ അൻസാർ ഇല്ലാ വസഅൽതുഹും. ഞാൻ എല്ലാവരും ചോദിച്ചു, മുഹാജിറോട് അൻസാറോ എല്ലാ വീട്ടിലും ഞാൻ കയറി. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇതിൽ ആരാണ് നമ്മൾ ഖലീഫയാക്കേണ്ടത്? ഫമാർ ഐ തുഹും യാദിലു നബി ഉസ്മാൻ അഹദൻ. എല്ലാവരും എന്നോട് പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാനാക്കാനാണ്. അപ്പോൾ അത്ര ഇജ്മാ ഉണ്ടത്. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ മുകളിൽ അലി ഇബ്നു അബീ തോലിബ് പറയുന്നതാണ് ആ ബിദ്അത്തിൻ്റെ വാദിയായി മാറുകയാണ്. അപ്പോൾ അതിന് പുറമെ ഇവർ പറയുന്നത് അബൂർ സിദ്ദീഖിൻ്റെ, ഉമർ ഖത്താബിൻ്റെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അവരൊക്കെ മുമ്പിൽ അലി ഇബ്നു അബീ തോലിബ് വരണം എന്നുള്ള ചിന്തയാണ് അവരുണ്ടായത്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ലളിതമായ ആദർശമുള്ളവരുടെ അവസ്ഥ തന്നെ അവർ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇജ്മാഅിനെ എതിർക്കുന്നു എന്നുള്ളത്, അതൊക്കെ വലിയ പ്രശ്നമുള്ള അപകടം പിടിച്ച കാര്യമാണ്. അപ്പോൾ ഏതായാലും ശരി, ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു കക്ഷിയെപ്പറ്റി വളരെ ചുരുക്കിയിട്ടാണ് ഇവിടെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. റബ്ബ് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: ബാറകല്ലാഹു ഫീക്കും. സലഫി ദുറൂസ് പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. നുബുവത്തിൻ്റെ തെളിവുകൾ എന്ന ശീർഷകവുമായി ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.

0: ഈസ് റേഡിയോ ജീവിതപാഠങ്ങൾ അവതരണം സമീർ മുണ്ടേരി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിതപാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ സഹോദരങ്ങളെയും സഹോദരികളെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. വർത്തമാന കാലഘട്ടത്തിൽ ഓരോ സന്ദർഭങ്ങളിലും പലതരത്തിലുള്ള വിവാദങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കാറുണ്ട്. ഇസ്ലാമിനെ എതിർക്കാനും ഇസ്ലാമിനെ തകർക്കാനും എല്ലാ കാലഘട്ടങ്ങളിലും ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇസ്ലാമിനെ തകർക്കുക എന്നാണ് പല ആളുകളും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ വളർച്ചയിൽ അസൂയ തോന്നുന്ന ആളുകൾ, ഇസ്ലാം വളരുന്നതിൽ ഭയം വെച്ചു പുലർത്തുന്ന ആളുകൾ, വിവിധ തരത്തിലാണ് ആളുകൾ ഇസ്ലാമിനെ നോക്കിക്കാണുന്നത്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ വിവാദം ഭക്ഷണത്തിലെ ഹലാലും ഹറാമുമാണ്. എന്താണ് വിശ്വാസികളെന്ന നിലയിൽ നമ്മുടെ ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട വിഷയമാണ് ഭക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്? ഇന്നത്തെ ജീവിതപാഠങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭക്ഷണത്തിലെ ഹലാലിനെ സംബന്ധിച്ച് ഹറാമിനെ സംബന്ധിച്ചാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് കടന്നു വന്നത് എന്തിനാണ് എന്ന് അല്ലാഹു പഠിപ്പിക്കുമ്പോൾ അല്ലാഹു പറയുന്നുണ്ട്, യഅമുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകരി വയുഹില്ലു ലഹും അത്തയ്യിബാത് വയുഹരിമു അലൈഹിമുൽ ഖബായിദ് വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാല അല്ലതി കാനത്ത് അലൈഹിം. എന്താണ് അല്ലാഹു പറയുന്നത്? നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും, ഹലാലായത് ഏതാണ് എന്നും ഹറാമായത് ഏതാണ് എന്നും പഠിപ്പിക്കാൻ, നല്ലതൊക്കെ തൊയ്യിബാത്തൊക്കെ ഹലാലാണ് അനുവദിച്ചു തരാനും, ഖബായിസുകൾ മോശമായതൊക്കെ നിഷിദ്ധമാക്കാനും, മനുഷ്യരുടെ മുതുകുകളിൽ നിന്ന് പ്രയാസത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ ഭാണ്ഡക്കെട്ടുകൾ ഇറക്കി വെക്കുവാനുമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് വന്നത്. അപ്പം ഹലാലും ഹറാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ. ഹലാല് വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. വബൈനഹുമാ ഉമൂറൻ മുഷ്തബിഹാത്തുൻ. അതിൻ്റെ ഇടയിൽ, ഹലാലിൻ്റെയും ഹറാമിൻ്റെയും ഇടയിൽ സാദൃശ്യം തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അധിക ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയുകയില്ല എന്ന് പഠിപ്പിക്കുന്ന സുദീർഘമായൊരു ഹദീത്തുണ്ട്. ആ ഹദീത്തിലും ഹറാമുകൾ ഏതാണ് എന്ന് വ്യക്തമാണ്, ഹലാലുകൾ ഏതാണ് എന്ന് വ്യക്തമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. മാ അഹല്ലല്ലാഹു ഫീ കിതാബിഹി ഫഹുവ ഹലാലുൻ. അള്ളാഹുവിൻ്റെ കിതാബിൽ എന്താണോ ഹലാലായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടത് അത് ഹലാലാണ്. വമാ ഹറമ ഫഹുവ ഹറാമുൻ. എന്താണോ ഹറാമായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടത് അത് ഹറാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമ്മൾ അതിർവരമ്പുകൾ ലംഘിക്കാൻ പാടില്ല, ഹറാമുകളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. തിൽക ഹുദൂദുല്ലാ ഫല തഖറബുഹ. സൂറത്തുൽ ബഖറയിൽ 187-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, അതെല്ലാം അതിൻ്റെ അതിർവരമ്പുകളാണ്, ആ അതിർവരമ്പുകളെ നമ്മൾ മുറിച്ചു കടക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളെ പഠിപ്പിച്ച യാഥാർത്ഥ്യമാണത്. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, അല്ലാഹു നിർബന്ധ കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ ഫറള ഫറായിള ഫല തുദയ്യിഉഹ വഹദ്ദ ഹുദൂദൻ ഫല തഅതദുഹ വനഹ അൻ അഷിയാഅ ഫല തൻതഹികുഹ വസഖത അൻ അഷിയാഅ റുഖ്സതൻ ലകും ലൈസ ബിനിസിയാനിൻ ഫല തബ്ഹസു അൻഹ. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താണ്? അള്ളാഹു നിർബന്ധ കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, അവ നിങ്ങൾ പാഴാക്കരുത്. നമസ്കാരം, സകാത്ത്, നോമ്പ്, ഇതൊക്കെ നിർബന്ധമാണ്, അത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അതേപോലെ തന്നെ അള്ളാഹു അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്, മദ്യപിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, വഞ്ചന കാണിക്കാൻ പാടില്ല. ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമ്മൾ ചെന്ന് നിൽക്കേണ്ട സ്ഥലമുണ്ട്, അപ്പുറത്തേക്ക് പ്രവേശിക്കാൻ പാടില്ലാത്ത അതിർവരമ്പുകളുണ്ട് ഇസ്ലാമിൽ. ആ അതിർവരമ്പുകളെ നമ്മൾ അതിക്രമിച്ച് കടക്കാൻ പാടില്ല. ചില വസ്തുക്കളെ അവൻ പവിത്രമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, മക്ക പവിത്രമാണ്, ഹറമുകൾ പവിത്രമാണ്, അതേപോലെ തന്നെ മുസ്ലിമിൻ്റെ രക്തം, അഭിമാനം, ഇതൊക്കെ പവിത്രമാണ്. ഭക്ഷണത്തിൽ പവിത്രമായ ഭക്ഷണങ്ങളുണ്ട്, അതുകൊണ്ട് അവയെ നിങ്ങൾ എന്ത് ചെയ്യരുത്, കളങ്കപ്പെടുത്താൻ പാടില്ല. നിങ്ങളോടുള്ള കാരുണ്യത്താൽ ചില വസ്തുക്കളെക്കുറിച്ച് മറവി ബാധിക്കാതെ അവൻ മൗനം ദീക്ഷിച്ചിട്ടുണ്ട്. അതിനാൽ അവയെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, ചികഞ്ഞന്വേഷിക്കരുത് എന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹലാലും ഹറാമും വ്യക്തമാണ്. ഹറാമിൻ്റെ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പാടില്ല. ഹലാൽ നമുക്ക് അനുവദിച്ചതാണ്, നമുക്ക് ഹലാലുകൾ പ്രവർത്തിക്കാം. മാ നഹൈതുകും മൻഹു ഫജ്തനിബൂഹു വമാ അമർതുകും ബിഹി ഫഫ്അലു മിൻഹുമസ്തതഅതും. ഞാൻ വിരോധിച്ചങ്ങൾ ചെയ്യരുത്. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, മാ നഹൈതുകും അൻഹു ഫജ്തനിബൂഹു, ഞാൻ എന്തൊന്നാണോ വിരോധിച്ചത് നിങ്ങൾ വെടിയുക, അത് നിങ്ങൾ ഉപേക്ഷിക്കുക. ഞാൻ എന്താണ് കൽപ്പിച്ചത് അത് നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് സാധിക്കുന്ന എത്ര നിങ്ങളത് ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തെല്ലാമാണ് നിഷിദ്ധമായത് എന്ന് നമ്മൾ പഠിക്കണം. എന്തൊക്കെയാണ് ഹലാലായത് എന്ന് നമ്മൾ പഠിക്കണം. മനുഷ്യൻ ആവശ്യമുള്ളതെല്ലാം, അതേപോലെ തന്നെ ഉപയോഗമുള്ളതെല്ലാം അനുവദിച്ചു തന്ന മതമാണ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ പ്രത്യേകതയാണത്, മനുഷ്യൻ ആവശ്യമുള്ളതും മനുഷ്യന് ഉപയോഗമുള്ളതുമെല്ലാം അനുവദിച്ച മതം. ശ്രദ്ധയില്ലായ്മ കൊണ്ടും മറിവില്ലായ്മ കൊണ്ടും നിഷിദ്ധങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിൽ പ്രധാനപ്പെട്ട മേഖലയാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ, ഭക്ഷണപാനീയങ്ങൾ. ആ മേഖലകളിൽ നിഷിദ്ധങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പല ആളുകളുടെയും ഭക്ഷണത്തിലേക്ക്, പാനീയങ്ങളിലേക്ക് ഹറാമുകൾ കടന്നു വരുന്നുണ്ട്. അതെങ്ങനെയാണ് എന്ന് പഠിക്കണം. ആഹാരപാനീയങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് ആഹാരപാനീയങ്ങൾ, ഭക്ഷണം. എന്നാൽ ഭക്ഷണം കഴിക്കുന്ന മേഖലകളിൽ അല്ലാഹു പ്രത്യേകം കൽപ്പിച്ച കാര്യങ്ങളുണ്ട്, അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ഭക്ഷണവും അനുവദിച്ചു തന്നിട്ടുണ്ട്. ചില ഭക്ഷണം മാത്രമാണ് വിരോധിച്ചത്, കൂടുതലും അനുവദിച്ചു, കുറച്ച് വിരോധിച്ചു. അതല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. അല്ലാഹു കുറേ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുത് എന്നല്ല പറഞ്ഞത്, ധാരാളം നമുക്ക് അനുവദിച്ചു തന്നു, വളരെ കുറച്ചു മാത്രം വിരോധിച്ചു. അനുവദനീയമായ ഭക്ഷണത്തെക്കുറിച്ചും ഭക്ഷിക്കാൻ പാടില്ലാത്ത ചിലതിനെപ്പറ്റിയും അല്ലാഹു ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് പഠിക്കണം, അത് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നാല് ഗുണങ്ങൾ ആരിലുണ്ടോ ദുനിയാവിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും അവനത് പ്രശ്നമല്ല. നാല് കാര്യങ്ങൾ ഉണ്ടായാൽ, ഒന്നെന്താ, അമാനത്ത് സൂക്ഷിക്കലാണ്, അമാനത്ത് സൂക്ഷിക്കണം. സംസാരത്തിലെ സത്യസന്ധതയാണ്, അതേപോലെ തന്നെ സൽ സ്വഭാവമാണ്. നാലാമതായി പറഞ്ഞത് ഭക്ഷണത്തിൽ നിഷിദ്ധമായത് കലരാതിരിക്കലാണ്. ഭക്ഷണം പരിശുദ്ധമായിരിക്കണം, ഭക്ഷണം ഹലാലായിരിക്കണം, ഹറാമ് നമ്മുടെ ഭക്ഷണത്തിൽ കലരാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകൾ, അത് ശ്രദ്ധിക്കുന്ന ആളുകൾ, അവർക്ക് ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും അവനത് പ്രശ്നമില്ല എന്നാണ്, അവന് പരലോകത്ത് വിജയിക്കാൻ പറ്റുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ ഒരു താക്കീത് നൽകിയിട്ടുണ്ട്, യഅതി അലന്നാസി സമാനുൻ ലാ യുബാലി അൽമർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അമിനൽ ഹറാം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ ജനങ്ങൾ ഹലാലാണോ ഹറാമാണോ എന്നൊന്നും നോക്കാതെ സമ്പത്ത് സ്വീകരിക്കുന്ന, പണമെടുക്കുന്ന ഒരു കാലഘട്ടം കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, അതുകൊണ്ട് സൂക്ഷിക്കണം. സലഫുകൾ ഹറാമുകൾ ഭക്ഷിക്കാതിരിക്കാനും തങ്ങളുടെ കുടുംബത്തെ ഭക്ഷിപ്പിക്കാതിരിക്കാനും അങ്ങേയറ്റം ശ്രമിച്ചിട്ടുണ്ട്. ആമിറു ബിൻ അബ്ദില്ല റഹിമഹുല്ലയുടെ ചരിത്രം കേട്ടിട്ടുണ്ട് നിങ്ങൾ? കൂഫക്കാരനായ താബിഈ പണ്ഡിതനാണ് അദ്ദേഹം. കൂഫയിൽ അദ്ദേഹം ജഡ്ജി വരെ ആയിട്ടുണ്ട്. അബൂബുർദ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. ബസ്രയിലെ അമീർ അദ്ദേഹത്തിൻ്റെ സമീപത്ത് വന്നിട്ട് അദ്ദേഹത്തോട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. താങ്കൾ എന്താണ് വിവാഹം കഴിക്കാത്തത്? ആ സമയത്ത് അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്ത്രീകളെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വിവാഹം അന്വേഷിക്കുന്നുണ്ട്, എനിക്ക് അനുയോജ്യമായ ഒരാളെ കിട്ടിയാൽ ഞാൻ വിവാഹം കഴിക്കും. രണ്ടാമതായി അമീർ ചോദിച്ചു, അമീറുമാരുടെ കവാടത്തിലെത്താൻ താങ്കൾക്ക് എന്താ തടസ്സം? താങ്കളുടെ ആവശ്യങ്ങൾ പറയാൻ, താങ്കൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടണമെങ്കിൽ താങ്കൾക്ക് അമീറുമാരുടെ കവാടത്തിൽ വരാലോ, വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാലോ, നിങ്ങളെന്താണ് വരാത്തത്, നിങ്ങളെന്താണ് ചോദിക്കാത്തത്? അപ്പോൾ മഹാനായ ആമിറു ബിൻ അബ്ദില്ല റഹിമഹുല്ല അദ്ദേഹത്തോട് പറഞ്ഞ വാചകന്താ? തീർച്ചയായും നിങ്ങളുടെ കവാടങ്ങളിൽ ആവശ്യക്കാരായി പലരുമുണ്ട്, ധാരാളം ആളുകൾ അവിടെ വരുന്നുണ്ട്. നിങ്ങൾ അവരെയൊക്കെ വിളിച്ച് അവരുടെ ആവശ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിർവഹിച്ചു കൊടുക്കുക. നിങ്ങളുടെ കവാടങ്ങളിലേക്ക് വരാത്തവരെ, നിങ്ങളിലേക്ക് ആവശ്യമില്ലാത്തവരെ നിങ്ങൾ വിട്ടേക്കുക, എനിക്ക് കവാടത്തിൽ വന്ന് ചോദിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മൂന്നാമതായി ചോദിച്ചു, താങ്കൾ എന്താണ് വെണ്ണ കഴിക്കാത്തത്? താങ്കൾ എന്തുകൊണ്ടാണ് വെണ്ണ കഴിക്കാത്തത്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, മറുപടി, മജൂസികളുടെ നാട്ടിലാണ് ഞാൻ. ഞാൻ തിന്നുന്നത് ചത്തതിൻ്റെതല്ല എന്ന്, ഞാൻ ഉപയോഗിക്കുന്ന ഈ വെണ്ണ അത് ചത്തതിൻ്റെതല്ല എന്ന് സാക്ഷി പറയാൻ രണ്ട് മുസ്ലിം സാക്ഷികളില്ല എന്നതുകൊണ്ടാണ്. ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ ഹറാമു വരാതിരിക്കാൻ വേണ്ടി സൂക്ഷ്മത പാലിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹം കൃത്യമായി സൂക്ഷ്മത പാലിക്കുകയാണ്. ഇബ്നു മുബാറക് റഹിമഹുല്ല, ഇബ്നു മുബാറക് റഹിമഹുല്ലയുടെ പിതാവ്, അദ്ദേഹം ഹറാം ഭക്ഷിപ്പിച്ചിട്ടില്ല മക്കളെ. പരിശുദ്ധമായ സമ്പത്ത് നൽകിയാണ് ഇബ്നു മുബാറക് റഹിമഹുല്ലയെ വളർത്തിയത്. ചരിത്രത്തിൽ ധാരാളം കഥകൾ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇമാം ബുഖാരിയുടെ പിതാവ് മുഹമ്മദ് ഇബ്രാഹിം റഹിമഹുല്ല പറഞ്ഞ വാചകന്താ, ലാ അഅലമു മിൻ മാലി ദിർഹമൻ മിൻ ഹറാമിൻ വലാ ദിർഹമൻ മിൻ ശുബ്ഹ. എന്റെ സമ്പത്തിൽ ഹറാമായ ഒരു ദിർഹം പോലുമില്ല, അതേപോലെ തന്നെ ശുബ്ഹത്തുള്ള സംശയമുള്ള ഒരു ദിർഹം പോലും എൻ്റെ സമ്പത്തിലുള്ളതായി എനിക്കറിയില്ല എന്ന് കൃത്യമായി കൊണ്ട് പറയാൻ. അങ്ങനെയാണ് സലഫുകൾ അവരുടെ കുടുംബങ്ങളെ, അവരുടെ മക്കളെയൊക്കെ വളർത്തിയത്. അതുകൊണ്ട് നിഷിദ്ധമായത് ഉണ്ടാകാൻ പാടില്ല. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യാതൊരു ഭക്ഷണവും ഞാൻ എൻ്റെ വായിലേക്ക് ഉയർത്തിയിട്ടില്ല, എവിടെ നിന്നാണ് അതിൻ്റെ വരവെന്നും എവിടെ നിന്നാണ് അത് പുറപ്പെട്ടതെന്നും അറിയാതെ എന്ന്. സലഫുകളോട് അവരുടെ ഭാര്യമാർ പറയും, ദുനിയാവിലെ വിശപ്പിന്റെ വേദന ഞങ്ങൾ സഹിച്ചോളാം, പട്ടിണി ഞങ്ങൾ സഹിച്ചുകൊള്ളാം, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾ അനുഭവിച്ചു കൊള്ളാം, പക്ഷേ നരകത്തിന്റെ ചൂട് സഹിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഹറാമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് നരകത്തിൽ പോകാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഹറാമായ ഭക്ഷണം തരരുതേ എന്ന് ഭർത്താക്കന്മാരോട് പറയുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പൊ നല്ല ശ്രദ്ധയായിരുന്നു, ഭക്ഷണം ഹലാലായിരിക്കണം, ഹറാമായത് ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായ ബോധം അവർക്കുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് എന്താ? പ്രവാചകന്മാരോട് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹർ റുസുലു കുലൂ മിനൽ തയ്യിബാത്തി വഅമലു സാലിഹ ഇന്നി ബിമാ തഅമലൂന അലീം. അല്ലയോ പ്രവാചകന്മാരെ, നിങ്ങൾ തയ്യിബാത്ത്, നിങ്ങൾ ഭക്ഷിക്കേണ്ടത് തയ്യിബാത്താണ്, നല്ലതാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത്, നല്ലത് ഭക്ഷിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. യാ അയ്യുഹൻ നാസ്, അല്ലയോ മനുഷ്യരെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ, നിങ്ങൾ ഹലാലും തയ്യിബുമായത് ഭക്ഷിച്ചുകൊള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവിടുത്തെ കൽപ്പന ആരോടാ? വിശ്വാസികളോടല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും. യാ അയ്യുഹൻ നാസ്, അല്ലയോ മനുഷ്യരെ എന്നാണ് അഭിസംബോധന. നിങ്ങൾ കഴിക്കേണ്ടത് ഹലാലാണ്, ഹലാൽ മാത്രമല്ല തയ്യിബുമാകണം. ഹലാല് എന്ന് പറഞ്ഞാൽ അനുവദനീയം എന്നാണ്, തൊയ്യിബ് എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ്. എന്താണ് ഈ വിവാദങ്ങളുടെ വസ്തുത? യാഥാർത്ഥ്യം അറിയാഞ്ഞിട്ടാണ്. ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞാൽ അനുവദനീയമായ ഭക്ഷണം, ഹറാം ഫുഡ് എന്ന് പറഞ്ഞാൽ നിഷിദ്ധമായ ഭക്ഷണം, വിരോധിക്കപ്പെട്ട ഭക്ഷണം. അല്ലേ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നല്ലതും ഹലാലുമായതാണ് ഭക്ഷിക്കേണ്ടത്. ഞാൻ ഉദാഹരണം പറയാം, നമ്മൾ നമ്മുടെ വീട്ടിലൊരു വാഴ നട്ടു, ഒരു വാഴ നട്ട് നമ്മൾ വെള്ളമൊഴിച്ചു, അതിനെ വളർത്തി, അത് വലുതായി, അതിൽ കുലയുണ്ടായി, വാഴപ്പഴമുണ്ടായി. നമ്മളെന്ത് ചെയ്തു? ആ പഴം പറിച്ചു, നമ്മൾ കഴിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഹലാലുമാണ്, തൊയ്യിബുമാണ്. കാരണം നമ്മളാ ഉണ്ടാക്കിയത്, അത് പഴുത്തു നല്ലതായി, അത് തൊയ്യിബാണ്, നമ്മൾ ഉണ്ടാക്കിയത് കാരണം അത് ഹലാലാണ്. നമ്മളൊരു ദിവസം ആ വാഴയുടെ ചുവട്ടിൽ പോയി നോക്കുമ്പോൾ ആ പഴം കേടുവന്നിട്ടുണ്ട്, അതിൽ പുഴുക്കളുണ്ട്, കിളികൾ ഭക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന കോലത്തിലല്ല, നമുക്കത് ഹലാലാണ്, പക്ഷെ എന്തല്ല, തൊയ്യിബല്ല, അത് നല്ലതല്ല, അത് കഴിക്കാൻ പാടില്ല. ഹലാലുമാകണം, തൊയ്യിബുമാകണം. നല്ല പഴമാണ്, നമ്മളാണ് നട്ടത്, നമ്മുടെ അയൽവാസിയായ മനുഷ്യൻ, അയാളൊരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വാഴയിൽ നല്ലൊരു കുല, നല്ല പഴുത്ത വാഴക്കുല, അയാളെ സംബന്ധിച്ചിടത്തോളം അത് തൊയ്യിബാണ്, നല്ലതാണ്, പക്ഷെ എന്തല്ല, ഹലാലല്ല. എപ്പോഴാ ഹലാലാകുക? നമ്മൾ മനസ്സറിഞ്ഞ് കൊടുക്കണം, നമ്മുടെ സമ്മതമുണ്ടാകണം, അപ്പോഴാണത് ഹലാലാകുന്നത്. അതാണ് ഹലാലും തൊയ്യിബും. അതുകൊണ്ട് ഹലാലും തൊയ്യിബുമായതാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹലാലിനെക്കുറിച്ചും ഹറാമിനെക്കുറിച്ചും നമ്മൾ പഠിക്കുക. ഹലാലിനെക്കുറിച്ചും ഹറാമിനെക്കുറിച്ചും നമ്മൾ കൃത്യമായി കൊണ്ട് പഠിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താ അറിയോ? ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ, അവര് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്താ? അവര് ലക്ഷ്യം വെക്കുന്നത് കുഴപ്പമാണ്. അവരാഗ്രഹിക്കുന്നത് കുഴപ്പമുണ്ടാക്കലാണ്. ഇവിടെ നമ്മൾ അറിയേണ്ടത് അല്ലാഹു നിഷിദ്ധമാക്കിയ ഭക്ഷണങ്ങളാണ് വിശ്വാസികളായ ആളുകൾ വർജിക്കുന്നത്. അല്ലാഹു നിഷിദ്ധമാണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ്, അത് മറ്റു മതക്കാരോടുള്ള വിദ്വേഷം കൊണ്ടല്ല. മുസ്ലിമായ ഒരാൾ ഒരു ഭക്ഷണം ഉണ്ടാക്കി എന്നതുകൊണ്ട് മാത്രം ആ ഭക്ഷണം ഹലാലാകില്ല. അമുസ്ലിമായ മനുഷ്യൻ ഭക്ഷണം ഉണ്ടാക്കി എന്നതുകൊണ്ട് ഹറാമുമാവുകയില്ല. പിന്നെന്താ, അല്ലാഹു ചില വസ്തുക്കൾ നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ഒഴിവാക്കുന്നത്. വിശ്വാസികൾ ദീനിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്, മതത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഹലാൽ ഫുഡ് എന്ന പുതിയ ചർച്ചയ്ക്ക് മൂർച്ച കൂട്ടുന്ന ആളുകൾ തങ്ങളുടെ മതമൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ആളുകളല്ല, മറിച്ച് വർഗീയ ധ്രുവീകരണം ലക്ഷ്യമാക്കി അജണ്ടകൾ മെനയുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പഠിക്കണം. എന്നിട്ട് അത് നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. മുസ്ലിങ്ങൾക്ക് മാത്രമായി ഇവിടെ യാതൊരു ഭക്ഷണമില്ല, എല്ലാവരും കഴിക്കുന്നതാണ് മുസ്ലിങ്ങൾ കഴിക്കുന്നത്. എന്നാൽ ഏത് കാര്യത്തിലും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ തൃപ്തി അത് പ്രധാനമാണ്. അള്ളാഹു നിഷിദ്ധമാക്കിയ ഭക്ഷണം അവൻ കഴിക്കൂല. മദ്യം, പന്നിയിറച്ചി ഇതൊക്കെ നിഷിദ്ധമാണ്. സൂറത്ത് മാഇദയിൽ അള്ളാഹു 10 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകളിൽ നിഷിദ്ധമായ ഭക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മറ്റൊരു സംസാരത്തിൽ ഇൻഷാല്ലാ ഏതൊക്കെയാണ് നിഷിദ്ധമായ ഭക്ഷണം, ഏതൊക്കെയാണ് ഹലാലായ ഭക്ഷണം, അത് നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് പഠിക്കാം. കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും വസ്തുതകൾ ഉൾക്കൊള്ളാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാഹ് ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ. നമ്മളുമായി സംസാരിച്ചത് സമീർ മുണ്ടേരി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നമ്മൾ കാതോർക്കുന്നു മധുരം ഖുർആൻ.
2: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ആബ്
1: ഖലീഫ അൽ തുനൈജി അദ്ദേഹത്തിൻ്റെതായ ഖുർആൻ പാരായണമാണ് നമ്മൾ ഇന്ന് കാതോർത്തത്. ഖുർആൻ ഖാരിഇകൾക്കിടയിൽ ഏറെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ഖലീഫ അൽ തുനൈജി. പാരായണ ശൈലി കൊണ്ടും ശബ്ദഗാംഭീര്യം കൊണ്ടും ഒരുപാട് വിശ്വാസികളുടെ ഹൃദയം കീഴ്പ്പെടുത്തിയ ഖുർആൻ പാരായകൻ കൂടിയാണ് ഖലീഫ അൽ തുനൈജി. ചെറുപ്പത്തിലെ അദ്ദേഹം ഖുർആൻ ഹിഫ്ളാക്കുകയും പിന്നീട് വ്യത്യസ്തമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ നുകരുകയും ചെയ്തിട്ടുണ്ട്.
2: ഇന്ന് നമ്മൾ ഓതിക്കേട്ടത് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറ ആലിമ്രാനിലെ 19-ാമത്തെ ആയത്താണ് നമ്മൾ ഓതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും മതം അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. വമൻ യക്ഫുർ ബി ആയാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം, ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അവരറിഞ്ഞുകൊള്ളട്ടെ നിശ്ചയമായും അള്ളാഹു വേഗം വിചാരണ നടത്തുന്നവനാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യാരംഭം തൊട്ട് മനുഷ്യാവസാനം വരെയുള്ള എല്ലാവർക്കും അള്ളാഹു നിയമിച്ചതും 1-ാമത്തെ പ്രവാചകനും 1-ാമത്തെ വേദഗ്രന്ഥവും തുടങ്ങി അന്ത്യപ്രവാചകനും അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും വരെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നതും അള്ളാഹു മനുഷ്യവർഗത്തിന് തൃപ്തിപ്പെട്ടു കൊടുത്തതുമായ ഏക മതമാണ് ഇസ്ലാം. അതിലേക്ക് മാത്രമാണ് എക്കാലത്തും അവർ മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളതും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, എന്നാൽ വേദഗ്രന്ഥം ലഭിക്കുകയും പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം അവകാശപ്പെടുകയും ചെയ്യുന്ന ചില സമുദായങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടത്ര അറിവ് ലഭിക്കായികയല്ല, പിന്നെയോ അറിവ് കിട്ടിയിട്ട് പിന്നെയും അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അസൂയ, പക, വിദ്വേഷം, അതിമോഹം ആദിയായ ധിക്കാര സ്വഭാവങ്ങൾ മാത്രമാകുന്നു. യഥാർത്ഥം ഇതാണെങ്കിലും ഈ സത്യത്തിന് വിരുദ്ധമായി ഇസ്ലാമിൻ്റെ പരമാടിസ്ഥാനമായ തൗഹീദിൽ പോലും തർക്കവും ന്യായവാദവും നടത്തുകയാണ് അവർ ചെയ്യുന്നത്. അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവരോട് തർക്കത്തിന് നിൽക്കേണ്ടതില്ലെന്നും ഞാനും എന്നെ പിൻപറ്റുന്ന സത്യവിശ്വാസികളും അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിച്ചു, അവനെ മാത്രം ആരാധിച്ച് അവന് കീഴൊതുങ്ങിയിരിക്കുന്നുവെന്ന് പറഞ്ഞൊഴിവായാൽ മതിയെന്ന് അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നതാണ് ശേഷം വരുന്ന ആയത്തിൻ്റെ മർമ്മം. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു തആല ഈ പറഞ്ഞ ഈ ഒരു ആയത്തിൻ്റെ സാരാംശം ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുക. റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
3: نورنا على مر الزمان تالقا واضاء
4: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കൂടിക്കാഴ്ച. വർഗീയത തീണ്ടാത്ത സൗഹൃദത്തിന്റെ ബാല്യകാലം മൂന്നാം ഭാഗം. ശ്രീ സി ഹരിദാസ്, കൂടെ പീസ് റേഡിയോ പ്രതിനിധി ടി കെ നിഷാദ് സലഫി.
1: മലബാർ സ്വാതന്ത്ര്യ സമരം പറയുമ്പോൾ ഈ മൊയ്ത് മൗലവി ഇവിടെയായിരുന്നല്ലോ.
2: ഈ മൊയ്ത് മൗലവിയുടെ മകൾ ആയിഷക്കുട്ടി എൻ്റെ ക്ലാസ്സിലായിരുന്നു. ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചവരൊക്കെ വലിയ വമ്പന്മാരാ. ഒന്ന് സി രാധാകൃഷ്ണൻ, മിഞ്ഞാന്നിവിടെ ഉണ്ടായിരുന്നു ഭാര്യയായിട്ട്. പിന്നൊന്ന് എടശ്ശേരി ഗോവിൻ നായരുടെ മക്കൾ സതീശൻ ഉൾപ്പെടെ. സതീശ് ഇപ്പം ഇട മരിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയായ കെ വി രാമേനോൻ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. ബാലകൃഷ്ണമേനാണ് ആദ്യത്തെ മലബാറിലെ രക്തസാക്ഷി, ജയിലിൽ കിടന്ന് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ രാമേൻ്റെ മക്കൾ എൻ്റെ കൂടെയായിരുന്നു. പി സി കുട്ടിക്കൃഷ്ണൻ്റെ മരുമക്കൾ എൻ്റെ കൂടെയായിരുന്നു. പ്രശസ്ത നടനായ മോഹൻലാലിൻ്റെ ഭാര്യയുടെ അമ്മ ആനന്ദവല്ലി എൻ്റെ ക്ലാസ്സിലായിരുന്നു. പൊന്നാനിക്കാര മെട്രോമൻ ശ്രീധരേട്ടൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭാര്യയുടെ എടുത്തിയും എൻ്റെ ക്ലാസ്സിലായിരുന്നു. ഇനി ആരുടെ വില പറയണ്ട്. പ്രിയപ്പെട്ട, ഞാൻ സ്നേഹിക്കുന്ന ദേശീയ മുസ്ലിമായ മൊയ്ത് മൗലവിയുടെ മകൾ ആയിഷക്കുട്ടി എൻ്റെ ക്ലാസ്സിലായിരുന്നു. ആയിഷക്കുട്ടിയാണ് 54-55 പൊന്നാനി താലൂക്കിലെ ആദ്യത്തെ എം എ കാരത്തി. പിന്നെ അവിടെ വിവാഹം കഴിച്ച് ആലുവായിക്ക് പോയി. പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം മാറഞ്ചേരി വെച്ച് കണ്ടു. പിന്നെ അവൾ ക്യാൻസർ രോഗത്തിനായിട്ട് അനുഭവപ്പെട്ടു. എന്നെ വിളിച്ചു, മൈനൂരി സാഹിബ് അരിയെ നല്ല പൊടിയരി വേണം. പൊടിയരിയായി ഞാനും എൻ്റെ വൈഫും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ അനുജൻ ഇബ്രാഹിം സാഹിബ് കല്യാണം കഴിച്ച മാറഞ്ചേരിയിലെ സ്ത്രീയും മൊയ്തുണ്ണിയുമായി എൻ്റെ ജീപ്പ് കയറി പോകുമ്പോൾ വഴിക്ക് വെച്ച് അറിഞ്ഞു മരിച്ചു. കൊണ്ടെനിക്ക് പിന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈട ഇയാളുടെ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിൽ നിന്നും ഒരു കല്യാണം ക്ഷണിക്കാനിവിടെ വന്നു. മൊയ്ത് മൗലവി സാഹിബിൻ്റെ മകൻ സുബൈറിൻ്റെ ഭാര്യ സുബൈർ ഡി സി സി സെക്രട്ടറി ഒക്കെ ആയിരുന്നു, മിടുക്കനായിരുന്നു, നന്നായി പ്രസംഗിച്ചായിരുന്നു, മരിച്ചു അവൻ. അപ്പോൾ അവരോട് പറഞ്ഞു കല്യാണത്തിന് ആയിഷക്കുട്ടിയുടെ മക്കൾ വരും, അവരെ എനിക്ക് കാണിച്ചു തരണം. പറഞ്ഞ മാതിരി തൃശ്ശൂരിൻ്റെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം. ഞാനും ഭാര്യയും പോയി, ഫോട്ടോ ഉണ്ട്. കുട്ടികൾ വന്നു. അവിടെ ഒരാൾ ഡോക്ടർ, അവിടെ ഒരാൾ അഡ്വക്കേറ്റാണ് ആലുവായിൽ വന്ന്. ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തു. അവർ ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. നീ എപ്പോൾ മാറഞ്ചേരി വരുമ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഒരാൾ വന്നിരുന്നു. അവൾ അങ്ങനെ ബന്ധം വേണ്ടി, സ്നേഹം വേണ്ടി ഇതൊക്കെ ചാറ്റി മത ജാതി മതമൊക്കെ ഈ കെ മലബാറിൻ്റെ ഒരു നേട്ടം, ഈ മലപ്പുറത്തിൻ്റെ ഒരു നേട്ടം എന്താ പറയാവോ എൻ്റെ ദൃഷ്ടിയിൽ, ഈ പാണേക്കാട്ട് കുടുംബത്തിൽ ആരെയും കൊണ്ടെങ്കിലും ഒരു വർഗീയം പറയിപ്പിക്കാവോ? ഒരു നിങ്ങൾക്ക് അവർ പറഞ്ഞു തരാം ഞാൻ. ആ ഇപ്പം അവർ പ്രദേശമൊക്കെ ഉണ്ടല്ലോ, ആ കുട്ടികളെ കൊണ്ട് ആരെക്കൊണ്ടെങ്കിലും ഒന്ന് പറയിപ്പിക്കാവോ? പറയില്ല. ഇവിടെ വരാറുണ്ട് എല്ലാവരും പറയും. അവരങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നത് കൊണ്ട് ആ മുസ്ലിം കമ്മ്യൂണിറ്റി വേറെ വഴിക്ക് പോയിട്ടില്ല, അത് മനസ്സിലാക്കണം. ഇല്ലെ ചിന്ന ഭിന്നമായി പോവത്.
1: നിർണായക ഘട്ടങ്ങളിൽ ബാബരി തകർത്ത സമയത്ത് ഉൾപ്പെടെ
2: എന്താ അമ്പലം, ശിവന്റെ അമ്പലത്തിന്റെ വാതിൽ പൊളിച്ചു
1: അങ്ങാടിപ്പുറം.
2: അങ്ങാടിപ്പുറം മിഞ്ഞാന്ന് ഞാൻ പ്രസംഗിച്ചു. അവിടെ അവാർഡ് ഉണ്ടായിരുന്നു, അദ്ദേഹം തന്നെയാണ് തന്നത്. ഇപ്പോഴത്തെ തങ്ങൾ
1: സാധിക്കലി ശവ
2: കെട്ടി ഇതിലുണ്ട്, കെട്ടി കയറിയിട്ട് വന്ന് കെട്ടി പിടിച്ചിട്ട് എൻ്റെ മുഖത്തൊക്കെ അങ്ങോട്ട് ചുംബിച്ച് പിടിച്ച് കഴുത്തിൽ കൂടെ ഇതൊക്കെ ഇട്ട് അവിടെ ഇരിക്കുന്നെ എല്ലാവരും നോക്കുക. അവിടെ പ്രസംഗിച്ചു ഞാൻ. ആ കാണുന്ന ക്ഷേത്രത്തിലെ വാതിൽ ആര് പണിയതാ? ഇവിടുത്തെ തമ്പരാമണി ഇതാ ചേർത്തക്ക. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ, വെറുതെങ്കിലും അതിൻ്റെ പറയുക എന്തെങ്കിലും.
1: കെ കേളപ്പൻ ഇവിടുത്തെ പാലത്തിൽ നിന്നുകൊണ്ട് ഒരു വർഗീയ സമരത്തെ തടഞ്ഞ ഒരു ചരിത്രം അങ്ങ് പറയാറുണ്ട്.
2: എനിക്കുണ്ട് അറിയാം. 1921 തെറ്റിദ്ധരിക്കപ്പെട്ട മുസ്ലിമുകൾ, ഭയങ്കര മർമറിങ് ക്യാമ്പയിനായിരുന്നു അന്ന്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും അതിൻ്റെ ഫലമായി ഏറനാട് ഭാഗത്ത്, വണ്ടൂർ ഭാഗത്ത്, നിലമ്പൂർ ഭാഗത്ത്, പൂക്കോട്ടൂർ ഭാഗത്ത്, പൂക്കോട്ടൂർ കോവിലകം എൻ്റെ അച്ഛൻ്റെ കുടുംബവുമായി ബന്ധമുള്ളതാണ്. ഇപ്പോൾ അവിടെ കോവിലുമില്ല, ഒന്നുമില്ല, ആരും ഇല്ലേനും, ഒക്കെ വിറ്റുപോയി എന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ആ പൂക്കോട്ടൂർ കോവിലകമാണ് അന്ന് മുസ്ലിംസിന് അഭയം കൊടുത്തത്. അറിയോ, ഒരുപാട് ഹിന്ദു വീടുകൾ അഭയം കൊടുത്തിട്ടുണ്ട്. കോട്ടക്കൽ ആര് വെച്ചാരാ, അങ്ങനെ അവിടെ ഹിന്ദു മുസ്ലിം ഇതുണ്ടായി. തിരൂരെത്തി, തിരൂരിൽ നിന്ന് അവർക്ക് പൊന്നാനിക്ക് കിടക്കണം ചമ്പ്രവട്ടം വഴി. അവിടെ നിന്ന് ഇപ്പുറം കേളപ്പൻ ഇങ്ങോട്ട് കിടക്കണമെങ്കിൽ എന്നെ കൊന്നതിൻ്റെ ശേഷം എൻ്റെ ശവത്തിൻ്റെ മുകളിൽ ചവിട്ടിട്ടേ കിടക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. മടങ്ങിപ്പോയി. ചരിത്രമാണ്
1: വാരിയംകുന്നൻ ഉൾപ്പെടെ, വാരിയംകുന്നൻ ഉൾപ്പെടെ 1921 സ്വാതന്ത്ര്യ സമര സേനാനികളെ രക്തസാക്ഷികളുടെ പട്ടികയിൽ നിന്ന് ഗവൺമെന്റ് മാറ്റുകയാണ്.
2: എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുക. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു, ഗാന്ധിനെ വിനിയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഫോട്ടോ വെച്ചിട്ട് ആ വിനിയോഗിക്കണമെന്ന്. അരിക്ക് കടക്കാതിരിക്കാന്നല്ലേ. എനിക്കറിയോ, ഇന്ത്യ രാജ്യത്ത് നെഹ്റുവിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ആരെയും അറിയോ? സഖാവെ അറിയോ? സഖാവ് എന്ന് വിളിച്ചത് ആരാന്നറിയോ? ആദ്യമായി 1940 കോംറേഡ്സ് എന്ന് വിളിച്ചത് നെഹ്റുവാണ്. നെഹ്റുവാണ് കോംറേഡ്സ്. ഇപ്പോൾ കോംറേഡ് നിങ്ങൾ എടുത്തു എടുത്തോളൻ. അത് കഴിഞ്ഞ് AKG ഇഷ്ടമായിരുന്നു. AKG പറഞ്ഞത് എന്താണെന്നറിയോ സഖാവിനെ? ദ വോയ്സ് ഓഫ് ദ പീപ്പിൾ, ദ വോയ്സ് ഓഫ് ദ ലേബേഴ്സ്, നിങ്ങൾ തൊഴിലാളികളുടെ ശബ്ദമാണ്. ഐ വിൽ ഡു എനി ഹെൽപ്പ് ഫ്രം മൈ സൈഡ്. എന്താ ചെയ്തു കൊടുത്തതെന്നറിയോ? ഇവിടെ നിങ്ങൾക്ക് ഈ തലമുറയ്ക്ക് എന്തറിയാനല്ലേ? ഇപ്പോൾ ക്ലാസ് വല്ലതും ഉണ്ടാ? ഇപ്പം ഇത് വാങ്ങാൻ മാത്രമല്ലേ പഠിച്ചിട്ടുള്ളൂ? കോൺഗ്രസ് അസന്നിഗ്ധ ഘട്ടത്തിൽ ഇന്നും നിൽക്കുകയാണ്. കോൺഗ്രസ് സഹായിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്. ഇന്ത്യ രാജ്യത്തെ സഹായിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്. നിങ്ങൾ നമ്മളായിട്ട് ചോദിക്കാമെന്ന് ഞാൻ പറയണില്ല. പക്ഷേ സന്നിഗ്ധ ഘട്ടങ്ങളിൽ ഇന്ദിരാഗാന്ധി കരഞ്ഞ് പറയുന്ന കേട്ടവനാണ് ഞാൻ. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞാൻ ഏത് നിമിഷവും മരിക്കും, എന്നെ കൊല്ലും പറഞ്ഞ പോലെ ആയില്ലേ? 1954 ഒക്ടോബർ മാസം 30 വൈകുന്നേരം അച്ഛൻ അവസാനമായി പ്രസംഗിച്ച സ്റ്റേജ്, ആ സ്റ്റേജിൽ ഇന്ദിരാഗാന്ധി പ്രസംഗിച്ചു. ഇന്ത്യയുടെ ദേശീയ ഐക്യവും ദേശീയബദ്ധതയും മതേതരത്വവും ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒന്നായി മാറണം ഇന്ത്യ എന്ന് പ്രസംഗിച്ചു. 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഇന്ദിരാഗാന്ധിയെ സിഖ് തീവ്രവാദി ഒടി വെച്ച് വന്നു. ആര് സഹായിച്ചു? ആരും സഹായിച്ചില്ല. ഇന്ദിരാഗാന്ധിയുടെ പാർലമെൻറ്റിലും രാജീവ് ഗാന്ധിയുടെ പാർലമെൻറ്റിലും ഞാൻ എനിക്ക് ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. രാജീവ് ഗാന്ധി അവസാനമായി ഒരു ബോംബ് സ്ഫോടനത്തിനിരയായി മരിച്ചു വീണു. ആർക്ക് വേണ്ടിയിട്ട്? അവർക്കാ സഹകാക്കൾ നെഹ്റു ചെയ്തു കൊടുത്തു. എന്താ വയനാട്ടിലെയും കർണാടകത്തിലെയൊക്കെ കാപ്പി കൃഷിക്കാർ പട്ടിണിയായി. നെഹ്റു പറഞ്ഞെന്താ കെജിയുടെ നിറവോ? യു വിൽ ഫോം എ സൊസൈറ്റി. ആ സൊസൈറ്റിയാണ് ഇപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ്. ഇന്ത്യയിലെ പാർലമെൻറ്റിലുണ്ട്, ഇന്ത്യയിലെ മുഴുവൻ നിയമസഭകളിലുണ്ട്, ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പം നിങ്ങൾ തമ്മിലുള്ള ഗ്രൂപ്പിസം കാരണം ഓരോ സ്ഥലത്ത് അടച്ചു പൂട്ടണമുണ്ട്. പക്ഷേ കണ്ടിട്ടുണ്ടാവും നെഹ്റുവിൻ്റെ ഫോട്ടോൻ്റെ അടുത്ത് AKG ഫോട്ടോ എല്ലാ സ്ഥലത്തും. ഇന്ത്യൻ കോഫി ഹൗസിൽ
1: ബാംഗ്ലൂരിൽ തുടങ്ങി.
2: അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ചെറുപ്പക്കാർ നിങ്ങൾ ഇതിനൊക്കെ വേണ്ടി തയ്യാറാവണം. അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ തീരെ ശ്രദ്ധിക്കുന്നില്ല. ഗ്രാമങ്ങളിലുള്ള ഹിന്ദുക്കൾ കോൺഗ്രസ് എന്നല്ല പോണത്, നിങ്ങളുടെനാ പോണത്. ഈ നിയോജകമണ്ഡലത്തിലെ സ്ഥലങ്ങളുടെ പേര് ഞാൻ പറഞ്ഞായിരുന്നോ? ആ കുട്ടി കൈ വന്ന് പിടിച്ചാൽ ഇതാകത്തേട്ടാ പോട്ടെ എന്നൊക്കെ പറഞ്ഞു. പഠിപ്പിക്കുന്നില്ല, ക്ലാസ്സില്ല. പണ്ടത്തെ പോലെ രാഷ്ട്രീയ പാർട്ടികളിൽ, രാഷ്ട്രീയ പാർട്ടികൾ ക്ലാസ്സില്ല. ക്ലാസ് വേണം, ചോദ്യം ചോദിക്കാൻ പറയണം. ഇന്ന് സമൂഹത്തിൽ നടമാടുന്നത് അഴിമതി. അഴിമതി ഇന്ന് സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി മാറി. അഴിമതിയില്ലാത്തവൻ പൊട്ടൻ വിട്ടി, അഴിമതിയുള്ളവൻ വിട്ടിക്കൻ. അവിടെ പോയാൽ എന്തും അല്ലേ? ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറയാൻ പറ്റുമോ?
1: വളരെ വേഗത്തിൽ നേതാവായാൽ മതി, പഠനം ആവശ്യമില്ല.
2: നേതാവ് ജനങ്ങളുമായി ബന്ധമില്ലാത്ത എന്ത് നേതാവ്? ജനങ്ങളുമായി ബന്ധം വേണ്ടേ? അവൻ്റെ പ്രശ്നങ്ങൾക്ക് 5 കൊല്ലം പൊന്നാനിമിഴ മുനിസിപ്പൽ ചെയർമാനായി ഞാൻ UDFന്റെ. എനിക്ക് ഭൂരിപക്ഷമില്ല 5 കൊല്ലം. ഭൂരിപക്ഷമില്ലാതെ ഒരാൾക്ക് ഭരിക്കാൻ കഴിയുമോ? എങ്ങനെ ഭരിച്ചു നിങ്ങളുടെ
1: ചോദിക്കും.
2: കൗൺസിലിൽ ഞാൻ പറയും, എൻ്റെ മുമ്പിൽ പാവപ്പെട്ടവൻ മാത്രം. അവിടെ ജാതിയില്ല, മതമില്ല. പട്ടിണി കിടക്കുന്നവൻ, വീടില്ലാത്തവൻ. കോടി അന്ന് ആന്റണി ആയിരുന്നു മുഖ്യമന്ത്രി.
1: ഏതായിരുന്നു വർഷം?
2: 2000 മുതൽ 2005 വരെ. അപ്പോൾ അയാൾ പാസ്സായി വന്നു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പൈസ മുനിസിപ്പാലിറ്റിയിൽ നിന്ന്. 2 മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഒന്ന് പാലേരിക്ക് പോയി, ഒന്ന് ഞാനായിട്ട് പോന്നു. അങ്ങനെ കോടിക്കണക്കിന് ഉറപ്പ് കിട്ടി. എന്നെ കൊണ്ട് ഒന്നും ജീവിക്കാൻ അവർ സമ്മതിച്ചില്ല. നല്ലൊരു സ്ഥലം എടുത്തു, അവിടെ ഗ്രൗണ്ട് ഉണ്ടാക്കി, അവിടെ കുട്ടികൾക്ക് ജോലി കൊടുത്ത്, ഈ ചപ്പും ചവറൊക്കെ ഓരോ ഐറ്റാക്കിയിട്ട് പുതിയ മോഡിഫിക്കേഷനോടുകൂടി അത് വളമാക്കി മാറ്റാനുള്ളൊരു പദ്ധതി എല്ലാ സ്ഥലത്തും എഴുതി വെച്ചു. വേദനയെന്നാണ് ഈ സംസാരം. ഹരിദാസൻ്റെ കാല് വെട്ടുക, ഹരിദാസൻ്റെ തല വെട്ടുക, ഹരിദാസൻ്റെ നിന്നുപോയി പദ്ധതി.
1: പലയിടത്തും
2: അവരുടെ ഭരണം വന്നു. കോൺഗ്രസ്സുകാർ പറഞ്ഞു, അമ്പു തിരുമേനി അമ്പൂരിടെ തല വെട്ടുക, കാല് വെട്ടുക, കൈ വെട്ടുക, നിന്നുപോയി. എന്താർക്ക് ഗുണം കിട്ടി? ഇപ്പോൾ ആർക്ക് ഗുണം കിട്ടി? ആർക്കും കിട്ടിയില്ല അല്ലേ? സത്യമല്ലേ? ഞാൻ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആലോചിക്കണതാ. പക്ഷേ വീടുകൾക്ക് പൈസ പാസ്സായി, വീടുകൾക്ക് പൈസ പാസ്സായി. എസ് സിക്കാർക്ക് എല്ലാവരും വിളിച്ചു കൂട്ടി ഞാൻ. എല്ലാ കൗൺസിലർമാർക്കും 25 വീട്. അതിൽ പാർട്ടി നോക്കരുത്, ജാതി നോക്കരുത്, മതം നോക്കരുത്. പാവപ്പെട്ടവന് വീട് കൊടുക്കുക, ആ ലീസ്റ്റിൻ്റെ മുമ്പിൽ വരിക, ഞാൻ ഒപ്പിടുക. എല്ലാവരും സംഭവിച്ചു. എത്രത്ര വീടുകൾ കടപ്പുറത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി, അവൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വീട് കിട്ടും, എൻ്റെ മുമ്പിൽ ജാതിയും മതവും മറ്റേ കുന്തമായിട്ട് വരണ്ട. 1000കണക്കിന് വീടുകൾ. ഇപ്പോൾ അവിടെ ചെന്നാൽ പറയുമല്ലോ കെട്ടിപ്പിടിച്ച സഹാക്കൾ ഉൾപ്പെടെ, ഹരിദാസേട്ടാ ഒന്നുകൂടി മത്സരിക്കുക. ഇനി ഹരിദാസേട്ട മത്സരിക്കാനുമില്ല ഒന്ന്. ജനങ്ങൾ പൊട്ടന്മാരൊന്നുമല്ല, ജനം പൊട്ടന്മാരൊന്നുമല്ല. ദുഃഖം, ജനങ്ങൾ ഇപ്പം നല്ല വിദ്യാഭ്യാസമുള്ള കാലാ, എഡ്യൂക്കേറ്റഡാ. ഒക്കെ മനസ്സാക്കും ഓരോരുത്തരെ കുറിച്ചും. അവിടെയാണ് ഇന്ന് മാസ് പാർട്ടിയുടെ ദുർബലത. എന്താ പറയണ്ടേ? കാരണം അവർ ചെറുപ്പക്കാർ അഴിമതിയിലേക്ക് പോയി തുടങ്ങി എന്ന് ഞാൻ അവരോട് പറയും. നിങ്ങളിത് പാർട്ടി ക്ലാസ്സിലൊക്കെ പറയൂ. എൻ്റെ പാർട്ടി അഴിമതിയിലേക്ക് പോയി എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ജനം എൻ്റെ പാർട്ടിയെ കേരളത്തിലുമായിട്ടുള്ളത്. സത്യമാണ്, സത്യ. അതുകൊണ്ട് അഴിമതിക്കെതിരായ സമരം, വർഗീയതക്കെതിരായ സമരം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അഴിമതിക്കെതിരായ സമരം. അവിടെ നിന്ന് മുഖം നോക്കാതെ പറയണം അഴിമതിക്കെതിരായിട്ട്, അതുപോലെ തന്നെ വർഗീയതക്കെതിരായി, അതുപോലെ മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം. എൻ്റെ പൊന്നായിലൊന്നും പണ്ട് മുസ്ലിം കുട്ടികൾ പഠിച്ചിരുന്നില്ല. ഇന്ന് എത്രത്ര ഡോക്ടർമാർ, എത്രത്ര ഡോക്ടർമാർ. എൻ്റെ പൊന്നാ ഗ്രാമമായ പോത്തന്നൂരിൽ ഒരു മുസ്ലിം കുട്ടിയെ എൻ്റെ ശ്രമഫലമായി ഡോക്ടറാക്കി. അവളുടെ കല്യാണം കഴിഞ്ഞു. നെയ്തല്ലൂരിൽ മുസ്ലിം കുട്ടിയെ ഡോക്ടറാക്കി. അവളുടെ ഭർത്താവും ഡോക്ടറാണ്. സുഖമായി ഇപ്പോൾ അവർ ജീവിക്കുന്നു. അങ്ങനെ വേണം, അങ്ങനെ വേണം. അല്ല, നമ്മൾ മാത്രമല്ല, നമ്മൾ മാത്രമല്ല. എല്ലാവരും സ്നേഹിക്കണം. ഇത് ഭാഗ്യേത വായേ തോന്നിയത് കോതയ്ക്ക് പോട്ട്.
1: ന്യൂനപക്ഷങ്ങൾ അവിഹിതമായി സമ്പാദിക്കുന്നു എന്നാണ് ആരോപണം.
2: എന്തും പറഞ്ഞൂടെ, എന്താണ് അവർ അവിടെ പോയി കഷ്ടപ്പെട്ടിട്ടാണെന്ന് എന്താണെന്ന് പറയാമോ? അത് കാരണം
1: സംഘടിതമായി നിന്ന് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ അവിധമായി പറ്റുന്നുണ്ട് എന്ന് ഒരു പ്രചാരണം നിലനിൽക്കുന്നു.
2: എന്ത് പറ്റാനാ? എന്ത്? ഈ യൂസഫ് അലി ഒരു ഉദാഹരണം. എത്ര കഷ്ടപ്പെട്ടൊരു ഇടത്തരം കുടുംബമായിരുന്നു. അയാളുടെ ബാപ്പിയും അയാളൊക്കെ കൂടി ചെയ്ത അധ്വാനത്തിൻ്റെ ഫലമായി പടച്ചം കൊടുത്തൊരു ഭാഗ്യത്തിൻ്റെ ഫലമായി. അതിന് നമ്മൾ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? ഇന്നെന്താ ബാക്കിയുള്ളവർ നന്നാവാത്ത? ഇപ്പം ചെറുപ്പക്കാർ കാണുന്ന ഒരു വ്യഗ്രത എന്താരാവോ? വൈകുന്നേരം ആകുമ്പോഴേക്ക് ആ കാശ് മുഴുവൻ നശിപ്പിക്കുകയാണ്. അതാരും പറയണില്ല അല്ലേ? മയക്കുമരുന്ന് കിട്ടുന്ന അടിച്ച് കയറുകയാണ് മയക്കുമരുന്ന്. ഇഞ്ഞാന്നും പറഞ്ഞു ഞാൻ പൊന്നാനി ഹമ്പാക്കി മാറ്റണമെന്ന്. പൊന്ന കുട്ടികൾക്ക് പണ്ട് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ പെൺകുട്ടികളും ആൺകുട്ടികളും റോട്ടിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ കൈയിട്ട് നടക്കുമോ?
1: ഇല്ല.
2: ഏയ്, ഞാനൊന്നും കോളേജിൽ ഉണ്ടായിട്ടില്ല, ഇവിടെ ഉണ്ടായിട്ടില്ല. എന്തപ്പോ ഇതേ പോണ് കാണാൻ കുറച്ച് കഴിഞ്ഞാലും കഴിഞ്ഞു ഇപ്പോൾ സ്കൂൾ കിട്ടും, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതി. എൻ്റെ മക്കളെ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് വിളിക്കുക. അപ്പോൾ ഒന്ന് നോക്കുക, ഹരിദാസേട്ടൻ പറഞ്ഞിട്ട് ഓടും. ഇതൊക്കെ പ്രസംഗിക്കും രക്ഷാക്കന്മാരുടെ യോഗത്തിലും കുഴി യോഗത്തിലും എത്ര പ്രസംഗം നടത്തുക.
1: അതൊക്കെ ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്നാണ് പറയുന്നത്. അതൊക്കെ ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്നാണ് കുട്ടികൾ പറയുന്നത്.
2: നമ്മൾ പിന്തിരിപ്പനും ഈ ഓട്ടോറിക്ഷ എൻ്റെ സ്വഭാവം പറയും. ഓട്ടോറിക്ഷ കയറിയാൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ 10 or 20 കൂടുതൽ ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷെ അത് വൈകുന്നേരം ബീവറേജ് കൊണ്ടേ കൊടുക്കരുത്, ഉമ്മയ്ക്കും ബാപ്പയ്ക്കും കൊടുക്കണം. നോക്കും എൻ്റെ മുഖത്തേക്ക്. അല്ല അരിദാസേട്ടാ, ഞങ്ങൾ കൊടുക്കേണ്ടത് അങ്ങനെ വേണം പോലെ. ആ സമയം പോലും ഞാൻ ഉപദേശിക്കാൻ നിൽക്കും, ആ ഉമ്മയും ബാപ്പയും നോക്കണം, മദ്യപിക്കരുത്, കുട്ടികളെ നല്ല പഠിപ്പിക്കണം. കിട്ടുന്ന സന്ദർഭങ്ങൾ മുഴുവൻ പരിചയമുള്ളവനായാലും പരിചയമില്ലാത്തവനായാലും അങ്ങനെയൊക്കെ വേണം സമൂഹത്തിൽ, ഒരു തെറ്റുമില്ല.
1: നേരത്തെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നേരത്തെ ഒരു കേരള പഠനം നടത്തിയിരുന്നു. അപ്പോൾ അതിൽ ഇവിടെ പിന്നെ ഗവൺമെൻറ് സർവീസിൽ പട്ടിക വർഗ്ഗക്കാരേക്കാൾ പിന്നിലാണ് മുസ്ലിം പ്രാതിനിധ്യം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം അതിൻ്റെ ഒരു പിന്നീടൊരു കമ്പാരിസൺ ഈ അടുത്ത് അവർ പുറത്തു വിട്ടിരുന്നു. അതേ സ്ഥിതി മുസ്ലിങ്ങൾ തുടരുന്നു. അതായത് ഒരു ജനാധിപത്യമാകുമ്പോൾ എക്സിക്യൂട്ടീവിലെ പങ്കാളിത്തം പ്രധാനമാണല്ലോ. ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോഴും ഇവിടുത്തെ പട്ടികജാതി പട്ടിക വിഭാഗക്കാരേക്കാൾ താഴെയാണ് ഈ ഭരണ പങ്കാളിത്തത്തിൽ എക്സിക്യൂട്ടീവിൽ ഒഫീഷ്യ പിന്നെ സർക്കാർ സർവീസിൽ മുസ്ലിങ്ങൾ പിന്നിൽ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അതേ സാഹചര്യത്തിലാണ് മുസ്ലിങ്ങൾ അമിതമായി പലതും കൈപ്പറ്റിയിട്ടുണ്ട് എന്ന ആരോപണം വരുന്നത്.
2: ഞാൻ ഇതിനെപ്പറ്റി പറയാൻ പാടില്ല, വേറെ ആൾക്കാരാണ് പറയണ്ടേ. ഇപ്പോൾ ഈ അംഗവൈകല്യമുള്ള ഒരു ടീച്ചറെ എടുക്കണം.
1: അതെ,
2: കാരണം അധികം സ്കൂൾ എടുക്കണില്ല. ഡാഷ് എന്താണ്? അതും പറയാൻ പാടില്ല.
1: അതെ,
2: ശരിയല്ലേ? ശരിയല്ലേ? ഞാൻ
1: എടുത്തു.
2: നോക്കി നടക്കുന്ന ടീച്ചറോട് പറഞ്ഞു എടുക്കണം. ഒരു മുസ്ലിം കുട്ടിയാണെങ്കിൽ കൂടുതൽ നന്നായി എന്നാണ് എൻ്റെ ഉള്ളില്. കുട്ടിയെ കിട്ടി, വള്ളിക്കുന്ന് വന്നു. ഞാൻ ഇവിടേക്കൊന്നും ആരും വരില്ല, അവിടെ സ്കൂളിലിരിക്കുമ്പോൾ വന്നു. അമ്മൊക്കെ ചോദിച്ചറിഞ്ഞു, ഒരു പാവപ്പെട്ട വീട്, അവിടെ ചോദിച്ചു വള്ളിക്കുന്ന്. സന്തോഷമായി. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ നാട് വള്ളിക്കുന്ന് എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒന്നുമില്ല, സ്ഥലമൊന്നും കേട്ടിട്ടുണ്ട്. ഞാൻ നന്നായി നന്നെ എടുത്തിരിക്കണം, നല്ല സ്കൂളിൽ കൊണ്ടു നടക്കണം കഴിഞ്ഞു. ബാക്കി ആരാ എടുക്കുക? എന്താ എടുക്കാത്തത്? ഒരു പോസ്റ്റിന് എന്താ ഞാൻ പറയാൻ പാടില്ല. എന്നാലും ജനം എന്താ പറയുക, നല്ല ഹൊയ്ത്താണ്. ആരോടും പറഞ്ഞ നമുക്കൊരു സത്യം വേണ്ടേ?
1: അതെ അതെ, തീർച്ചയായും.
2: ഇന്നിപ്പോൾ ഇപ്പം പോകാൻ വന്നത് എൻ്റെ കോയിക്കുട്ടി മാഷ് ദേശീയ അവാർഡൊക്കെ വാങ്ങി, അയാളെ മകൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ജോലി. അപ്പോൾ അവൾക്ക് സ്റ്റേ കിട്ടി ഇവിടെ തന്നെ തുടരാൻ സന്തോഷമായി. അവളാണ് സ്റ്റുഡൻസ് പോലീസിൻ്റെ ചാർജ്. എൻ്റെ സ്കൂള് നല്ലവണ്ണം കൊടുക്കും ഞാൻ. ഇപ്പോൾ ഞാനൊരു ഹരിജൻ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യണവർക്കെ ഇപ്പോൾ ഇതാ, ഇന്നലെ ആ കുട്ടിയുടെ ക്രിക്കറ്റിൻ്റെ ആ കുട്ടി കണ്ടപ്പോയ്ക്ക് സന്തോഷമായി. ഒരു നേരം ഭക്ഷണം കഴിക്കാണ്ടാണ് ആ കുട്ടി വയനാട്ടിൽ പണ്ട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടാവുക. ഒരു കുട്ടി ക്രിക്കറ്റിൽ വലിയ വയനാട്ടിൽ നിന്ന് ഇപ്പോൾ ലക്ഷങ്ങൾ സമ്പാദിച്ചു. പക്ഷേ ആ കുട്ടിയെ കാണിച്ചവർക്ക് ഇങ്ങനെ സന്തോഷമായി. ഇന്ന് ഒരു കളക്ടറെ കാണിച്ചു ആദിവാസികളിൽ. ഇന്നലെ അവർ പഠിച്ച് നന്നാവട്ടെന്ന്, മുസ്ലിം കുട്ടികളിൽ നന്നായി പഠിക്കും. ഒരുപാട് കളക്ടർമാരുണ്ട്. പിന്നെ മലപ്പുറത്തെ സബ് കളക്ടറായി. പിന്നെ ആ കുട്ടി എന്താ അബിത, ആ ഇപ്പം അവള് എവിടെ വലിയ പോസ്റ്റിലെത്തി. ആ അപ്പോൾ പരിചയപ്പെട്ടപ്പോഴും ഞാൻ പറഞ്ഞു നന്നായി പഠിക്കും, നന്നായി അങ്ങനെ വേണം, ഇനി കുട്ടികളെ അങ്ങനെ ആക്കണം, അത് പഠിക്കണം കുട്ടികൾ, മുസ്ലിം കുട്ടികൾ. ഞാൻ ഗാന്ധിയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു.
1: തികഞ്ഞ ഗാന്ധിയൻ.
2: ഏ
1: തികഞ്ഞ ഗാന്ധിസമാണ് വഴി.
2: അതുകൊണ്ട് എന്ത് ആര് പിന്നെ പോസ്റ്റ് പോകണേക്കടാ പറഞ്ഞു. അയ്യേ കുറച്ച് പേരെങ്കിലും വേണ്ടേ? കാരണം എൻ്റെ ഗുരുനാഥന്മാർ സുകുമാരായിക്കോട് എം കെ സ്വാമിനെ പോലുള്ളവരാ. നിസ്സാരക്കാരാ ആരവരൊക്കെ.
1: എൺപത് മുതൽ 86 വരെ രാജ്യസഭാ അംഗമായിരുന്നു എന്ന് പറഞ്ഞാൽ, അടിയന്തരാവസ്ഥയുടെ അനുഭവം കാലങ്ങളിലൂടെയായിരുന്നു.
2: അടിയന്തരാവസ്ഥ കഴിഞ്ഞിരിക്കണം,
1: കഴിഞ്ഞിട്ടില്ല സമയത്ത്.
2: ഓരോ കാലം രാജീവ് ഗാന്ധി എന്നെ എല്ലാ സ്ഥലത്തേക്ക് അയച്ചിരിക്കണം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായി.
1: വിവിധ സംഘങ്ങളുടെ ഭാഗമായി പോയിട്ടും
2: ഒറ്റയ്ക്കും.

0: കളവ് എന്ന് പറയുന്ന അവിടെ ഇല്ല. ആ ദ്വീപിൽ നാളികേരൊക്കെ ഇങ്ങനെ അവിടെയും ഇവിടെ ഒക്കെ കിടക്കും, സകല സാധനം ആരും ഒന്നും എടുക്കില്ല.
1: ഓക്കെ, ദീർഘമായ സമയം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു, വളരെയധികം സന്തോഷമുണ്ട്. അങ്ങയുടെ ധീരമായ നിലപാട്, ഉറച്ച തീരുമാനങ്ങൾ, തികഞ്ഞ ഗാന്ധിയൻ ചിന്താഗതിയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു വളരെ സുതാര്യമായ, വസ്തുനിഷ്ഠമായ, സത്യസന്ധമായ ജീവിതം, ഈ ഒരു തുടർന്നും ദീർഘകാലം ഇങ്ങനെ ഈ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പൂർണ്ണാരോഗ്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
0: സർവശക്തനായ അല്ലാഹ് എന്നെ സഹായിക്കും.
1: തീർച്ചയായും, തീർച്ചയായും. ശരി, വളരെ സന്തോഷം.
0: കാരണം എല്ലാ വെള്ളിയാഴ്ചയും എൻ്റെ അമ്മ എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത് പള്ളിയിലേക്കൊക്കെ, അത് ഞാൻ ഇന്നും ഒരു മുടക്കം കൂടാതെ
1: ചെയ്യുന്നുണ്ട്.
0: എന്തേ
1: ഞാൻ അനൗപചാരികമായി പറയാം, അങ്ങയുടെ സംസാരം വൈറലായ പല പ്രസംഗങ്ങളും ഉണ്ടല്ലോ, ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് നൽകുന്ന വലിയ ഊർജമുണ്ട്, വലിയ ഊർജം.
2: ശ്രോതാക്കളിപ്പോൾ കേട്ടത് കൂടിക്കാഴ്ച. കൂടിക്കാഴ്ചയിൽ വർഗീയത തീണ്ടാത്ത സൗഹാർദ്ദത്തിന്റെ ബാല്യകാലം മൂന്നാം ഭാഗമാണ്. കൂടിക്കാഴ്ചയിൽ നമ്മോടൊപ്പം ചേർന്നത് ശ്രീ സി ഹരിദാസ്, കൂടെ പീസ് റേഡിയോ പ്രതിനിധി ടി കെ നിഷാദ് സലഫി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നല്ല സ്കൂളിൽ അസംബ്ലിയിൽ ശിഖല്ല ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിന് വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ വന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഉറുദു അധ്യാപകനാണ് ആരോഗ്യ വകുപ്പിൻ്റെ ചുമതല. അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് ഈ ശിശുക്ഷേമ സമിതിയുടെ പുതിയൊരു സർക്കുലർ സംബന്ധിച്ച കാര്യമായിട്ട് റിമൈൻഡ് ചെയ്യണ്ടായി. ഞങ്ങളുടെ എച്ച് എം സാർ ജോജോ സാറായിരുന്നു അത് പ്രസൻറ്റ് ചെയ്തത്. വിഷയതായിരുന്നു കുട്ടികൾക്ക് ലിപ്സ്റ്റിക് മുക്ത ക്യാമ്പസ് സാക്ഷാത്കരിക്കണം എന്നതാണ്. ലിപ്സ്റ്റിക് കുട്ടികളെ വലിയ തോതിൽ വിഷയങ്ങൾ വരുന്നു. കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റൽ അവർ നടത്തിയ ഒരു അക്കാഡമിക് റിസർച്ചിൽ കുട്ടികളിൽ പുതിയ ജനറേഷനിൽ ജൻസിയിൽ കുടൽ ക്യാൻസറുകൾ കുറച്ചുകൂടി വ്യാപകമായി കാണുന്നു. അപ്പോൾ അതിൻ്റെ കാരണം പഠിച്ചപ്പോഴാണ് ലിപ്സ്റ്റിക് അതിനൊരു റീസണാകുന്നു എന്നുള്ള ഒരു കാര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊരു വിഷയമായി ഇവിടെ ഉയർത്തുകയാണ്. നിങ്ങളുടെ കുട്ടികൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഫ്രീ സ്കൂളുകളെക്കുറിച്ചുള്ള പുതിയൊരു ചർച്ചയുടെ പശ്ചാത്തലത്തിൽ മക്കളെ ഈ വിഷയം നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുത്താൻ കഴിയും. ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ മക്കളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ടീച്ചേഴ്സും കുറച്ചൊക്കെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാകും, പുതിയ ജനറേഷനിൽ നിന്ന് വന്ന ആളുകൾ. അവരോടും ഈ കാര്യങ്ങൾ തീർച്ചയായും സംസാരിക്കേണ്ടതാണ്. ഇതൊരു സൗന്ദര്യവർദ്ധക വസ്തു ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല ഇതിലെ വിഷയം. വേഗം ഇതൊരു മതരംഗത്തുള്ള ആളുകൾ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിന് അങ്ങനത്തെ ഒരു ആംഗിളാണ് ആദ്യം കൊടുക്കുക. ആംഗിൾ ഉണ്ടോയെന്ന് വെച്ചാൽ ആംഗിൾ ഉണ്ട്, അത് സീരിയസ് ആണോയെന്ന് വെച്ചാൽ സീരിയസ് ആണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ബാല്യത്തിൻ്റെ സ്വാഭാവികതയെ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു ശരീരബോധം, ഒരു ബോഡി ഇമേജ്, അവരുടെ ശരീരം എങ്ങനെയാകണം, സൗന്ദര്യം എങ്ങനെയാകണം എന്നത് സംബന്ധിച്ചൊരു ബോധവും ഒരു ചിന്തയും അവരിലേക്ക് വളരെ രഹസ്യമായി സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ്. കോസ്മെറ്റിക് ഇൻഡസ്ട്രി ആ വിഷയത്തിൽ ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിൻ്റെ കാര്യത്തിൽ വിജയിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ മൊത്തം. കഴിഞ്ഞൊരു കോവിഡോടുകൂടെ അതിനെ വലിയ തോതിൽ ഉയർത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതിനവർ മുടക്കിയ പണത്തിൻ്റെ എത്രയോ ഇരട്ടി നമ്മുടെ സഹോദരിമാർ ചുണ്ടിൽ വാരിത്തേച്ച് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. സൗന്ദര്യ സങ്കല്പങ്ങളെ അട്ടിമറിക്കുന്ന ഒരു കോസ്മെറ്റിക് വ്യാപാര ശൃംഖല, ഒരു മാഫിയ ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യം വളരെ ക്ലിയറാണ്. ഇതിപ്പോൾ കുട്ടികൾ, പ്രീടീൻസ്, ടീനേജുകാർ ഇവരെ എയിം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. ടിക്ടോക്കിലും യൂട്യൂബിലും ഇൻഫ്ലുവൻസേഴ്സും കാർട്ടൂണുകളും ഒക്കെ, കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ ചുണ്ടറ്റത്ത് പോലും കൃത്യമായി ലിപ്സ്റ്റിക്ക് പുരട്ടിയാണ് കൊണ്ടുവരുന്നത്. പ്രീ കെ ജി മുതൽ കെ ജിയും പിന്നെ ടീനേജ് വരെ നീണ്ടു നിൽക്കുന്നവരെയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. അത് അവിടെ മുടക്കണ പണം എന്ന് പറയുന്നത് മാഫിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടൈം ബെനിഫിഷ്യറി നൽകുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ ആ നിലക്ക് ഇതിനൊരു സാമൂഹിക വിപത്താണിത്. പലതരം സംസ്കാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്കും നമ്മുടെ കുട്ടികളിലേക്കും കടന്നു വരുന്നു. അവർ ഒന്ന് ചുണ്ടറ്റത്ത് ഒരു ലിപ്സ്റ്റിക് പുരട്ടാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ആത്മവിശ്വാസം

0: പ്പെടുന്നു വെറുതെ. അപ്പം മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോൾ ആ മരണാനന്തര ചടങ്ങുകളിൽ അച്ഛൻ്റെ അരികത്ത്, ഉപ്പയുടെ അരികത്ത് കരഞ്ഞിരിക്കുന്ന പെൺകുട്ടിയുടെ ചുണ്ടറ്റത്തു ഇത് പുരട്ടുന്നുണ്ട്. അവൾ അവളുടെ വാതിലടച്ച് ഉപ്പാൻ്റെ അച്ഛൻ്റെ ബോഡി പുറത്ത് ഉണ്ടായിരിക്കെ അവൾ മുഖം മിനുക്കി പ്ലക്ക് ചെയ്ത് ഒക്കെയാണ് ഇറങ്ങുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നോർമലാണ് ഇന്ന്, നോർമലാണ്. ഡ്രസ്സ് ധരിക്കുക എന്നത് എന്ത് ഫീലിംഗാണ് അവർക്കുള്ളത്? അതേ ഫീലിംഗാണ്. അതൊന്നുമില്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന ഒരു ബോധത്തിലേക്ക് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിപണനം നടത്തുന്നവർ കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു.
1: ഇത് സത്യത്തിൽ കച്ചവട തന്ത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറുന്നു എന്നൊരു തിരിച്ചറിവില്ലാതെ പോകുന്നു എന്നതാണ് ഇതിലെ പ്രധാനം. ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പുരുഷന്മാരുടെ അടിവസ്ത്രങ്ങളുടെ വിപണി എത്രമാത്രം ലാഭകരമാണ് എന്ന് പരിശോധിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ പൊതുവെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് വിപണി മോശമാവുക പുരുഷന്മാരുടെ അടിവസ്ത്രങ്ങളുടെ കാര്യത്തിലാണെന്നാണ് ഒരു കണക്ക്, ഞാൻ വായിച്ചൊരു കണക്കാണ്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പലരും അത്യാവശ്യമില്ല അല്ലെങ്കിൽ വളരെ അനിവാര്യമല്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഒഴിവാക്കും. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വരുത്തും, യാത്രയിൽ നിയന്ത്രണം വരുത്തും, ഫ്ലൈറ്റ് ടിക്കറ്റ്, അങ്ങനത്തെ ട്രെയിൻ ടിക്കറ്റിലെ ഉയർന്ന പിന്നെ വില നൽകേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ ആളുകൾ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ടാണ് മുന്നോട്ട് പോകുക. പക്ഷേ വലിയ സാമ്പത്തിക മാന്ദ്യം വരുമ്പോഴും ഈ സ്ത്രീകളുടെ കോസ്മെറ്റിക്സിൻ്റെ വിപണിയിൽ താഴേക്ക് പോകുന്നില്ല എന്നത് ഒരു ഗൗരവകരമായ സാമ്പത്തിക പ്രശ്നം കൂടിയാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, ഇത് ഭക്ഷണം കഴിക്കുന്നത് പോലെ വളരെ അനിവാര്യമായ ഒന്നാണ് എന്ന അവസ്ഥയിലേക്ക് കുട്ടികളും മുതിർന്നവരൊക്കെ പോകുന്നത് വലിയ അപകടം ഉണ്ടാക്കും. സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് ഒരു കുടുംബത്തെ നയിക്കും എന്നുള്ള കാര്യത്തിൽ കൂടി സംശയമില്ലാത്ത രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും.
2: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇൻസ്പയർ അവാർഡിനായി അപേക്ഷിക്കാം. ദേശീയ തലത്തിൽ ശാസ്ത്ര പ്രതിഭകളെ കണ്ടെത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം നടപ്പിലാക്കുന്ന ഇൻസ്പയർ അവാർഡ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. www.inspireawards.gov.in ൽ സെപ്റ്റംബർ 15 വരെ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കാവുന്നത്. യഥാർത്ഥവും സർഗാത്മകവുമായ സാമൂഹിക പ്രാധാന്യമുള്ള ആശയങ്ങളും ഇന്നോവേഷനുമാണ് വെബ് പോർട്ടലിൽ ഓൺലൈൻ എൻട്രിയായി സമർപ്പിക്കേണ്ടത്.
3: ഞാനൊരു കഥ പറയാം. രണ്ടാളുകൾ തമ്മിൽ പരസ്പരം നല്ല സുഹൃത്തുക്കളാണ്. ഒരേ സ്ഥലത്ത് കച്ചവടം ചെയ്യുന്ന രണ്ടാളുകളാണ്, ചെറിയ മിഠായി കച്ചവടം നടത്തുന്ന രണ്ടാളുകൾ. അപ്പോൾ തമ്മിൽ എന്തോ ചില പ്രയാസങ്ങൾക്ക് വേണം, എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുകൂടാണ്. അങ്ങനെ വഴക്കുകൂടി ആദ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ടോ ഒക്കെ പറഞ്ഞു. അപ്പം ഭയങ്കര അസഭ്യവർഷങ്ങളിലേക്കെത്തി. ആദ്യം കുറച്ച് കുറച്ച് പറഞ്ഞു, പിന്നെ അങ്ങനെയാണല്ലോ വഴക്കാവുമ്പോൾ. പിന്നെ അങ്ങോട്ടും ഒന്ന് പറഞ്ഞു, ഇങ്ങോട്ടും രണ്ട് പറഞ്ഞു. അപ്പം പിന്നെ ഭയങ്കര തെറിയാണ് പിന്നെ പറയുന്നത്. അപ്പോൾ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇത് കേൾക്കാൻ പറ്റാതെ എന്ത് ചെയ്തു, അവർ കുറച്ചങ്ങനെ മാറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പം ആ തെറി കഴിഞ്ഞ് പിന്നെ എൻ്റെ ഇടയിൽ ഒരാൾ അടുത്ത ആളെ മിഠായി ഭരണിയിലുള്ള ഭരണി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ള മിഠായി എടുത്ത് പുറത്ത് വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ അയാൾ പുറത്തുള്ളതും വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ ആ മിഠായി പുറത്തെറിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്ത് മിഠായി എടുത്തിട്ട് ഓരോ എല്ലാവരും പോയി. അങ്ങനെ വലിച്ചെറിഞ്ഞ സാധനമല്ലേ. കുറേ കഴിഞ്ഞ് ഇവരുടെ ഇതൊക്കെ അവിടെ അടങ്ങി. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, നിങ്ങൾ സത്യത്തിൽ ഇങ്ങനെയുള്ളത് ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് പുറത്ത് വരുന്ന സമയമാണത്. നിങ്ങളുടെ ഉള്ളിലുള്ളത് നേരത്തെ നിങ്ങളൊക്കെ പുറത്തിട്ടു, അത് കഴിഞ്ഞിട്ട് പുറത്തൊരു മിഠായി ഭരണിൻ്റെ ഉള്ളിലുള്ളതും അങ്ങനെയുണ്ട്, ഉള്ളിലുള്ളത് പുറത്ത് കിട്ടുമല്ലോ. അത് മിഠായി ആയതുകൊണ്ട് ആളുകൾക്ക് എന്ത് ചെയ്തു, അത് സ്വീകരിക്കാൻ പറ്റി, അതൊരെടുത്ത് പോവുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളത് ഈ ഇതുണ്ടല്ലോ, തെറികൾ, അതാരും സ്വീകരിക്കില്ല. അപ്പോൾ ആളുകൾ അതിൽ നിന്ന് മാറിയൊന്നും ചെയ്തു. നമ്മുടെ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ പറയുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെന്ന വ്യക്തി, ഒരു മനുഷ്യൻ എന്ന വ്യക്തി, ആ വ്യക്തി കടന്നു വന്ന വഴികളിൽ അയാൾ അയാളുടെ ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അയാളെന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വം എപ്പോഴും നമുക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാളെപ്പോഴും നമ്മളെ മനസ്സിലാക്കുക, അയാളുടെ ഒറിജിനൽ സ്വഭാവം, ഒറിജിനൽ രൂപം, അത് പ്രകടമാവുക അയാളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്, ഇമോഷണൽ ത്രട്ട് വരുമ്പോഴാണ്. അപ്പം മനസ്സിലാവും, ഇതാണ് ഇയാളിലേ, അയാളുടെ ഉള്ളിലുള്ള സ്വഭാവം ഇതാണ്, അയാളെ ആണ് അത്രയും വൃത്തികേടുകളാണ് പുറത്തേക്ക് വരുന്നത്, തെറിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് അയാൾ ഉള്ളിൽ വെച്ച അയാളെ വ്യക്തിത്വം അതാണ്. അപ്പം തമ്മിൽ കച്ചറ കൂടുമ്പോഴാണ് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുകയെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ജനം അറിയും. നമ്മളെന്താ എന്നുള്ളത്. അപ്പം നമുക്കവിടെ അവിടെയാണ് ഇസ്ലാമികമായിട്ടുള്ള ഒരു ഒരു ഒരു പാഠം, ഒരു മനുഷ്യനെ മനുഷ്യനാക്കി രൂപപ്പെടുത്തുന്ന വൈകാരികമായ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആ നിയന്ത്രണങ്ങളില്ലാത്തൊരാൾ, അയാളിന് എന്ത് പൊലിവുള്ള വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല, അയാളെപ്പോഴും ഈ ക്ഷോഭം എപ്പോഴാണ് അയാൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പം നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വരുന്ന സമയം ഉണ്ടാവാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം.
4: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് അറിയാമെന്ന് പഠിപ്പിച്ചു. അതിലൊന്ന് അദ്ദേഹവുമായി യാത്ര പുറപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ ഇമോഷനിലൂടെയും നമ്മൾ കടന്നുപോകും. രണ്ടാമത്തെ അദ്ദേഹവുമായി പണമിടപാട് നടത്താൻ അവർ.
3: അതെ,
4: അപ്പോൾ ഇത് രണ്ടും എന്താ പറയുക, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് ഇമോഷൻ എവിടെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാളെക്കുറിച്ച് സ്വഭാവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുഖംമൂടി അണിഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്.
3: ആ മുഖംമൂടി, ആ മുഖംമൂടി പൊയ്മുഖം വീണ് പോകുന്നപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സംഭവം, മറ്റൊന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ,
4: അതെ,
3: എന്തെങ്കിലും ഒരു ഒരു അയാൾക്ക് അനിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിനോട് അയാളെങ്കിലും പെട്ടെന്ന് പ്രതികരിച്ചു. അപ്പം മനസ്സിലാവും ആ ഇതാണ് ഇയാളല്ലേ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വൈകാരികമായ ഇതുണ്ടെങ്കിലും ആ വൈകാരികമായ തലങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അവൻ ഉൾക്കൊണ്ടിട്ടുള്ള ദീൻ. ആ ദീന് കൊണ്ട് അവൻ്റെ സ്വഭാവത്തെ നന്നാക്കാൻ അവന് പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
5: വിശുദ്ധ ഖുർആൻ മനസ്സംഗങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം, കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ, പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ, ഖുർആൻ മനഃപ്പാഠമാക്കുന്നവർക്ക് അതിലേറെ പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന പദ്ധതിയാണ് പീസ് റേഡിയോ ഹിഫുദുൽ ഖുർആൻ. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സൂറ ഫത്തഹിലെ 14-ാമത്തെ വചനം. അവതരണം ഹാഫിൽ ജാഫർ സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫത്ഹിലെ 14-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാ ഇന്ന് മനഃപ്പാഠമാക്കുന്നത്. 13-ാമത്തെ ആയത്ത് പാരായണം ചെയ്ത് നമുക്ക് ആരംഭിക്കാം. അള്ളാഹു കൃത്യമായി കേൾക്കാനും അത് നന്നായി ശ്രദ്ധിച്ച് മനഃപ്പാഠമാക്കാനുമുള്ള തൗഫീഖിനെ കേൾക്കുന്ന എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്.

0: وكان الله غفورا رحيما.
1: പതിനാലാമത്തെ ആയത്താണ് നാം മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അല്ലാ പതിനഞ്ചാമത്തെ ആയത്ത് മുതൽ പഠിക്കാൻ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അല്ലാഹു അതിനുള്ള തൗഫീഖിനെ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ പ്രത്യേകിച്ചും ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറത്തുൽ ഫതഹിലെ പതിനാലാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. അവതരിപ്പിച്ചത് ഹാഫിദ് ജാഫർ സലഫി.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
4: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് തിരുനബിയോടൊപ്പം, പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ അയ്യൂബ് നബിയുടെ ജീവിതത്തിലെ പാഠം. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അനൂസ് മഞ്ചേരി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, എപ്പോഴും നമ്മൾ പല ചരിത്ര സംഭവങ്ങളും പ്രവാചകന്മാരുടെ കഥകളുമൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരുപാട് സൂറത്തുകളിൽ ഒരുപാട് പ്രവാചകന്മാരുടെ സംഭവ കഥകൾ പറയുന്നുണ്ട്. അതൊക്കെ പഠിക്കുന്നൊരു വ്യക്തി എന്ന നിലക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴും ക്ഷമയുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും പറയുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു പേരാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ മകൻ, ഇസ്ഹാഖ് അലൈഹി സ്വലാമിയുടെ മകൻ, ഈസ് എന്ന ആളുടെ മകനായാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ സന്താന പരമ്പരയിലാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം വരുന്നതെന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്.

0: وأيوب ويوسف وموسى وهارون وكذلك نجزي المحسنين.
1: അദ്ദേഹത്തിന് ഇബ്രാഹീമിനെ നാം ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും നൽകുകയും ചെയ്തു. അവരെ എല്ലാം നാം നേർവഴിയിലാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന് മുമ്പ് നൂഹിനെയും നാം നേർവഴിയിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിൽ നിന്ന് ദാവൂദിനെയും സുലൈമാനെയും അയ്യൂബിനെയും യൂസുഫിനെയും മൂസായെയും ഹാറൂനെയും നാം നേർവഴിയിലാക്കി. അപ്രകാരം സൽവൃത്തർക്ക് നാം പ്രതിഫലം നൽകുന്നു എന്നുള്ളതാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിയുടെ പേര് വിശുദ്ധ ഖുർആനിൽ 4 സ്ഥലങ്ങളിലാണ് പരാമർശിക്കുന്നത്. അയ്യൂബ് നബി അലൈഹിസ്സലാം ഏത് ജനതയിലായിരുന്നെന്നോ അദ്ദേഹം നടത്തിയ പ്രബോധന പ്രവർത്തനങ്ങളെ പറ്റിയോ വിശുദ്ധ ഖുർആനിലോ സ്വഹീഹായിട്ടുള്ള ഹദീസുകളിലോ നമുക്ക് കാണാൻ പറ്റുന്ന തെളിവുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങളിൽ എങ്ങനെ സഹനം കൈക്കൊള്ളണം എന്നതിലുള്ള മഹനീയ ഉദാഹരണമാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. കാലി സമ്പത്തടക്കമുള്ള വ്യത്യസ്ത രീതിയിലുള്ള വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. ആരോഗ്യവും സൗന്ദര്യവുമുള്ള ധാരാളം മക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ധാരാളം ബന്ധുക്കളും കുടുംബങ്ങളും ഉണ്ടായിരുന്നു. അള്ളാഹു ഏറ്റവും കൂടുതൽ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവരെ നന്നായിട്ട് പരീക്ഷിക്കും. അയ്യൂബ് നബി അലൈഹിസ്സലാമെ അള്ളാഹു നന്നായി പരീക്ഷിച്ചു. സമ്പത്ത് പതിയെ ഇല്ലാതെയായി. അങ്ങനെ സാമ്പത്തിക മേഖലയിൽ കടുത്ത പരീക്ഷണത്തിന് അള്ളാഹു അദ്ദേഹത്തെ വിധേയനാക്കി. തുടർന്ന് പരമദരിദ്രനായി അദ്ദേഹം മാറി എന്നുള്ളതാണ്. അദ്ദേഹം തുടക്കകാലത്ത് വളരെ നല്ല സുഖകരമായിട്ടുള്ള ജീവിതത്തിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ ദരിദ്രരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടേണ്ട ഒരവസ്ഥ വരെ ഉണ്ടായി എന്നുള്ളത്. അത്രയും സാമ്പത്തികരമായിട്ട് അദ്ദേഹം പിന്നോട്ടു പോയി എന്നുള്ളതാണ്. ചുറുചുറുക്കുള്ള ആരോഗ്യമുള്ള മക്കൾ ഓരോന്നായിട്ട് പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണ്. അങ്ങനെ മക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും മരണം മുഖേനയും അയ്യൂബ് നബി അലൈഹിസ്സലാം വളരെയേറെ പ്രയാസപ്പെടുകയാണ്, വളരെയേറെ പരീക്ഷിക്കപ്പെടുകയാണ്. അതിലും അദ്ദേഹത്തിന് അവസാനിപ്പിച്ചില്ല. ആരോഗ്യമുള്ള അയ്യൂബ് നബി അലൈഹിസ്സലാമിന് പെട്ടെന്നൊരു രോഗം വരികയാണ്. കഠിനമായിട്ടുള്ള രോഗം മുഖേനയും ദാരിദ്ര്യം മുഖേനയും വേണ്ടപ്പെട്ടവരുടെ മരണം മുഖേനയും അള്ളാഹുവിൻ്റെ കടുത്ത പരീക്ഷണത്തിന് വിധേയനായപ്പോഴും അള്ളാഹുവിനോട് അവിടുന്ന് ഒരു പരാതി പോലും അയ്യൂബ് നബി അലൈഹിസ്സലാം ബോധിപ്പിച്ചില്ലെന്ന അതിശ്രേഷ്ഠമായിട്ടുള്ള സ്വഭാവ ഗുണത്തെയാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യരുടെ മുന്നിൽ അനാവരണം ചെയ്യുന്നത് എന്നുള്ളതാണ്. പരീക്ഷണം മനുഷ്യൻ്റെ കൂടപ്പിറപ്പായിട്ടൊരു സംഗതിയാണ്. ഒരാളും പരീക്ഷണങ്ങളിൽ നിന്ന് മുക്തമാവില്ല. എല്ലാവരും വിവിധങ്ങളായിട്ടുള്ള രീതിയിൽ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുമെന്നും അത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമ എന്ത് സമീപനമാണ് ആ പരീക്ഷണങ്ങളോട് സ്വീകരിക്കുന്നതെല്ലാം ഖുർആൻ വ്യക്തമാക്കി നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. ജീവിതത്തിൽ മനുഷ്യർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്, എന്ത് നിലപാടാണ് നമ്മൾ കൈക്കൊള്ളുന്നത് എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിറിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സലവാത്തും മിൻ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. തങ്ങൾക്ക് വല്ല ആപത്തും ബാധിച്ചാൽ അവർ ആ വിശ്വാസികളായിട്ടുള്ള ക്ഷമാക്ഷീലർ പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ അധീനത്തിലാണ്, അവങ്കിലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ് എന്നായിരിക്കും അവർക്കത്ര തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് അനുഗ്രഹങ്ങളും കാരുണ്യവും ലഭിക്കുന്നത്, അവരത്ര സന്മാർഗം പ്രാപിച്ചവർ. ആയത്തിൽ പറഞ്ഞ പ്രകാരം എല്ലാ വിധത്തിലുള്ള പരീക്ഷണത്തിനും അദ്ദേഹം വിധേയനായപ്പോഴും അദ്ദേഹം അള്ളാഹുവിനോടൊരു നിരാശ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഏറെ ചിന്തിപ്പിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. മറിച്ച് അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് ക്ഷമിച്ചും പ്രാർത്ഥിച്ചും മുന്നോട്ടു പോയി. വിശുദ്ധ ഖുർആൻ അക്കാര്യം പറയുന്നത് കാണാൻ പറ്റും. അയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. അയ്യൂബിനെയും ഓർക്കുക. തൻ്റെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു സന്ദർഭം. എനിക്കിതാ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു, നീ കാരുണ്യകരിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവനാണല്ലോ. വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ സൂറത്ത് 83-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയാണ്, അദ്ദേഹം പടച്ചോനോട് ആ അദ്ദേഹത്തിന് നിരാശ ബോധിപ്പിക്കുന്നത് അന്നി മസ്സനി അല്ലുറൂന, റബ്ബേ എനിക്കെന്തുണ്ട്, ഒരു കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വചനത്തിലൂടെ എല്ലാ വിപത്തുകളുടെയും വർത്തമാനം അടങ്ങിയിരിക്കുന്നു. നീ എന്നെ കഷ്ടപ്പെടുത്തിയല്ലോ എന്നോ മറ്റോ പറയാതെ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു എന്നൊരു പ്രയോഗം വളരെ നമ്മൾ എടുത്ത് ആലോചിക്കേണ്ട, മനസ്സിലാക്കേണ്ട വിഷയമാണ്. വമല്ലാഹു യുരീദു ദുൽമൻ ലിൽ ആലമീൻ, അല്ലാഹു ലോകർക്ക് യാതൊരു അനീതിയും ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നല്ലാഹു ലാ യുസ്ലിമു മിസ്ഖാല ദറ, നിശ്ചയമായും അല്ലാഹു ഒരു അണുത്തൂക്കവും അക്രമം ചെയ്യുന്നതല്ല. അപ്പൊ ഇതുകൊണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാമിയുടെ പ്രാർത്ഥനയിൽ എന്ന പോലെ തിന്മയോ ആപത്തോ ആയ ഒന്നിനെയും അള്ളാഹുവിനോട് ചേർത്ത് പറഞ്ഞുകൊണ്ടുള്ള പ്രയോഗങ്ങൾ മഹാന്മാരായ ആളുകളുടെ സംസാരങ്ങളിൽ കാണപ്പെടാത്തത്, അക്ഷമയുടെ സൂചന പോലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇത് നാം മാതൃകയാക്കേണ്ടതാണ്. വദ്കുർ അബ്ദന അയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്താനു ബിനുസ്ബിൻ വഅദാബ് ബിനുസുബിൻ വഅദാബ്. നമ്മുടെ ദാസനായ അയ്യൂബിനെ ഓർമ്മിക്കുക, പിശാജ് എനിക്ക് അവശതയും പീഡനവും ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് തൻ്റെ രക്ഷിതാവിനെ വിളിച്ച് അദ്ദേഹം പറഞ്ഞ സന്ദർഭം. അപ്പോൾ ഒരു കാരണവശാലും പരീക്ഷണങ്ങളിൽ പതറാതെ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കാനാണ് ഒരു പരീക്ഷണം ഉണ്ടാകുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ടത്. പല ആളുകളും തന്റെ വിശ്വാസത്തെ തന്നെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവനെ ബാധിക്കുന്ന മുസീബത്ത് വരുന്ന സമയത്ത് അവൻ ചെയ്യാറുണ്ട്. ഇത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ എന്ത് നിലപാടാണ് അവിടെ സ്വീകരിക്കുന്നത്? അയ്യൂബ് നബിയുടെ ജീവിതത്തിൽ നമുക്ക് ഉത്തമമായിട്ടുള്ള മാതൃകയുണ്ട്. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം അയ്യൂബ് നബിയുടെ ജീവിതത്തിലെ പാഠം. ക്ലാസ് എടുത്തത് അനൂസ് മഞ്ചേരി.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ കഥ പറയാം. ചെറുപ്പം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം. കഥ വിശദീകരിച്ചുകൊണ്ട് അബ്ദുസ്സലാം വീട്ടിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഥ പറയാം പരിപാടിയിൽ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരികളായ ഖലീഫമാർ, നാല് ഖലീഫമാരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ കേട്ടു, ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് കേട്ടു, ഏറ്റവും അവസാനമായ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹുവിൻ്റെ കുഞ്ഞു ചരിത്ര കഥകൾ നമ്മൾ കേട്ടു. ഇനി നാലാം ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ചെറു ചരിത്രങ്ങളാണ് നമ്മളിനി കേട്ടു തുടങ്ങുന്നത്. കുഞ്ഞു നാള് മുതലേ നബിയോടൊപ്പം കൂടിയ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ എത്ര ചരിത്രങ്ങൾ നമുക്കറിയാം. വീരനായ ഒരു പോരാളിയുടെ കഥയാണ് അലി റളിയല്ലാഹുവിൻ്റെ കഥ. നിങ്ങൾക്കിഷ്ടമല്ലേ? അപ്പോ മക്കയിലെ ബനു ഹാഷിം ഗോത്രത്തിൽപ്പെട്ട പ്രമുഖ വ്യക്തിയായിരുന്നു അബ്ദുൽ മുത്തലിബ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനാണ്. അദ്ദേഹത്തിന് 10 പുത്രന്മാരുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള, അബ്ബാസ്, ഹംസ, അബൂ ത്വാലിബ്, അബൂ ലഹബ് എന്നിവരായിരുന്നു അവരിൽ പ്രമുഖർ. അബ്ദുൽ മുത്തലിബിൻ്റെ മരണശേഷം അനാഥനായി വളർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം പിതൃവ്യനായ അബൂ ത്വാലിബ് ഏറ്റെടുത്തു. പ്രവാചകനായ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകനും തണലുമായിരുന്നു അബൂ ത്വാലിബ്. ഞാൻ മണ്ണിൽ മറയുന്നതുവരെ മുഹമ്മദിന് ഖുറൈശികളിൽ നിന്ന് ഒരു അപകടവും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് അദ്ദേഹം ശപഥം ചെയ്തിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുണ്ടായി, അബൂ ത്വാലിബിൻ്റെ മരണം വരെ ഖുറൈശികളിൽ നിന്ന് എനിക്കൊരു അനർത്ഥവും ഏൽക്കേണ്ടി വന്നിട്ടില്ല എന്ന്, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല എന്ന്. അബൂ ത്വാലിബിൻ്റെയും ഭാര്യ ഫാത്തിമ ബിൻ താസദിൻ്റെയും മകനായിരുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്. അബൂ ത്വാലിബ് ആരാണെന്ന് നമുക്കറിയാലോ. ആ അബൂ ത്വാലിബിൻ്റെ മകനായ അലി റളിയല്ലാഹു അൻഹു 6 മുതൽ അലി റളിയല്ലാഹു അൻഹു വളർന്നത് നബിയുടെ കൂടെയായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സാണെന്നറിയോ? 10 നബിയിൽ നിന്നും അലി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച് കുട്ടികളിൽ ഒന്നാമത്തെ മുസ്ലിമായിട്ട് മാറി. അന്ന് മുതൽ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പമുള്ള ആളായി മാറി. നബിയുടെ കൂടെ നമസ്കരിക്കും, ഖുർആൻ കേൾക്കും, മനഃപ്പാഠമാക്കും, അർക്കമിൻ്റെ വീട്ടിലെ ചർച്ചകളിൽ മറ്റു മുസ്ലിങ്ങളോടൊപ്പം അങ്ങനെ പങ്കെടുക്കുകയും ചെയ്യും. നബിയുടെ കൂടെയുള്ള ജീവിതം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഭാവത്തിലും ജീവിത വിശുദ്ധിയിലും ആദർശനിഷ്ഠയിലും എല്ലാം സ്വാധീനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത് വ്യക്തിത്വം അദ്ദേഹം സ്വയം പകർത്തുകയുണ്ടായി. ഖുർആൻ അവതരണത്തിന് സാക്ഷിയായ അദ്ദേഹം അത് പഠിച്ചും മനഃപ്പാഠമാക്കിയും കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന് ഖുർആനിലുള്ള അറിവിനെക്കുറിച്ച് അദ്ദേഹം തന്നെ ഇങ്ങനെ പറയുണ്ടായി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് നിങ്ങൾക്കറിയേണ്ടത് നിങ്ങൾ ചോദിക്കുക, ഓരോ ആയത്തും അത് രാത്രിയിലാണോ പകലിലാണോ അവതരിച്ചത് ഇതൊക്കെ എനിക്കറിയാം എന്ന് അലി റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രവാചകത്വം ലഭിച്ച ശേഷം മുസ്ലിങ്ങൾ 13 മക്കയിൽ താമസിച്ചു. ഖുറൈശികളുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ മുസ്ലിങ്ങൾക്ക് ഹിജ്റ പോവാൻ അനുവാദം നൽകിയ സന്ദർഭമുണ്ടായി. മുസ്ലിങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് മദീനയിലേക്ക് പലായനം ചെയ്തു. മദീനക്കാർ അവരെ ഇരു കരങ്ങളും നീട്ടി സ്വീകരിച്ചു. ഇത് ഖുറൈശികൾക്ക് തീരെ സഹിക്കാൻ കഴിഞ്ഞില്ല. മദീനയിലെത്തി മുസ്ലിങ്ങൾ ശക്തി സംഭരിക്കുമോ എന്നതായിരുന്നു അവരുടെ ഭയം. അവർ മുസ്ലിങ്ങളെ തടയാൻ വേണ്ടി ശ്രമിച്ചു. അത് നിമിത്തം ഒളിച്ചോടുകയേ പരിഹാരമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മുസ്ലിങ്ങൾ മിക്ക ആളുകളും മദീനയിലെത്തി. മക്കയിൽ അങ്ങനെ മുസ്ലിങ്ങൾ പതിയെ ഇല്ലാതായി. ഇനി ചുരുക്കം ചിലർ മാത്രം അവിടെ ബാക്കിയായി. കൂട്ടുകാരെ, ഇതാണ് അലി റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ആദ്യ പാഠത്തിൽ കുഞ്ഞുനാളിലെ നബിയോടൊപ്പം അലി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്നതിൻ്റെ. അപ്പോൾ ഹിജ്റ പോകുന്ന സമയത്ത് ആരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാക്കിപ്പോയത്? അലി റളിയല്ലാഹു അൻഹുവിനെയാണ് അല്ലേ. ഈ സംഭവം കൂടി ചേർത്ത് വായിച്ചുകൊണ്ട് നമ്മളിനി അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും ഇൻഷാല്ലാഹ്. കഥ പറയാൻ പരിപാടി അടുത്ത എപ്പിസോഡിൽ അപ്പോൾ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം. ചെറുപ്പം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഥ വിശദീകരിച്ചുകൊണ്ട് അബ്ദുസ്സലാം വീട്ടിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നത്.

പീസ് റേഡിയോ സ്വരം. കരുണാമയനായ നാഥന്റെ പ്രതിഫല വാഗ്ദാനം സത്യമായിരിക്കും. മാനവന്റെ ചെയ്തികൾക്ക് പ്രതിഫലമുണ്ടോ? അർത്ഥസമ്പുഷ്ടമായ ഒരു ഗാനം. ആലാപനം ജലീൽ പരപ്പനങ്ങാടി.

0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: അതിന്റെ ആഴത്തിലുള്ള പഠനം നമ്മെ കൂടുതൽ ശ്രദ്ധ ചലിപ്പിക്കാനും കൂടുതൽ ചിന്തിപ്പിക്കാനും അതോടൊപ്പം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്കും വിധേയമാകുന്ന ഒരവസ്ഥാവിശേഷം നാം കാണുന്നു. പീസ് റേഡിയോ ഒരുക്കുന്നു ഖുർആൻ പാഠങ്ങൾ. പാപങ്ങളുടെ മേൽ പാപഭാരം പേറുന്നവർ, അവതരിപ്പിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മനുഷ്യൻ സ്വയം വഴിതെറ്റിക്കൊണ്ട് തൻ്റെ പാപങ്ങളുടെ ഭാരം ചുമക്കുന്നു എന്നു മാത്രമല്ല, മറിച്ച് അവൻ പലപ്പോഴും മറ്റുള്ളവരെ കൂടി വഴിതെറ്റിച്ചുകൊണ്ട് അവരെ വഴിതെറ്റിച്ചത് കാരണത്താൽ അതിൻ്റെ പാപഭാരം കൂടി തൻ്റെ തലയിൽ വഹിക്കുന്ന ദയനീയമായ അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരം ആളുകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വ്യക്തമായ വിശദീകരണം നമുക്ക് നൽകുന്നുണ്ട്. എന്തിനാണത്? നാം ഒരിക്കലും അവരെപ്പോലെ ആവാതിരിക്കാൻ വേണ്ടിയാണ്. സത്യത്തിൻ്റെ സന്ദേശവുമായി പ്രവാചകന്മാർ കടന്നുവന്നപ്പോൾ വേദഗ്രന്ഥങ്ങൾ ശരിയായ ആശയം ജനങ്ങൾക്ക് പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളായി ലോകത്ത് നിലവിൽ വന്നപ്പോൾ അവയെല്ലാം എതിർത്തുകൊണ്ടും അവയുടെ ആശയങ്ങളെ നിരാകരിച്ചുകൊണ്ടും തങ്ങളുടെ പൂർവീകമായ പഴഞ്ചൻ മതത്തിൽ തന്നെ നിലകൊള്ളാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന ആളുകൾ എക്കാലഘട്ടത്തിലുമുണ്ടായിട്ടുണ്ട്. അവരുടെ കൈകളിലുണ്ടായിരുന്ന മതങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യനിർമ്മിത മതങ്ങളായിരുന്നു. അവക്ക് പ്രാമാണികമായ യാതൊരു പിൻബലവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രാമാണികമായ പിൻബലമുള്ള ശരിയായ മതത്തിൻ്റെ ആശയവുമായി പ്രമാണങ്ങളുടെ സാന്നിധ്യത്തോടുകൂടി പ്രവാചകന്മാർ വന്നപ്പോൾ പല ആളുകളും ആ പ്രവാചകന്മാരുടെ സത്യസന്ധതയിൽ വിശ്വസിക്കുകയും ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന ശുദ്ധമായ ഇസ്ലാമിൻ്റെ ആദർശത്തെ സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെയുണ്ടായ സാഹചര്യങ്ങളിലൊക്കെ തന്നെ അതിൽ നിന്ന് ജനങ്ങളെ തടയാനും സത്യത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റാനും പൂർവികരായ ആളുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ തെറ്റായ മതവിശ്വാസങ്ങളിൽ ജനങ്ങളെ പിടിച്ചു നിർത്തുവാനുമുള്ള ശ്രമങ്ങൾ സത്യനിഷേധികളായ ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറായ ആളുകളോട് പല ന്യായങ്ങളും പറഞ്ഞ് അതിൽ നിന്നവരെ അവർ തടയാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അതിൽ അവർ ശ്രമിച്ച, അതിനുവേണ്ടി അവർ പരിശ്രമിച്ച രീതികളിൽ ഒന്നായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു കാര്യം, അത് ഖുർആനിലെ 29-ാം അധ്യായം സൂറത്തുൽ ആൻകബൂത്തിലെ 12-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണത്? വഖാലല്ലദീന കഫറു, സത്യനിഷേധികൾ പറഞ്ഞു, ലില്ലദീന ആമനു, വിശ്വസിച്ച ആളുകളോട്, ഇത്തബിഉ സബീലന, നിങ്ങൾ ഞങ്ങളുടെ വഴി സ്വീകരിക്കണം. അഥവാ ബഹുദൈവ ആരാധനയുടെ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന ആ ഒരു വഴിയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നവർ പറയും. എന്നിട്ട് പറയുകയാണ്, വൽ നഹ്മിൽ ഖത്വായാക്കും, നിങ്ങളുടെ പാപഭാരങ്ങളൊക്കെ ഞങ്ങൾ വഹിച്ചുകൊള്ളാം. എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പറയുന്ന മതം നിങ്ങൾ സ്വീകരിച്ച് ഞങ്ങളുടെ കൂടെ നിങ്ങൾ വന്നാൽ, നമ്മളുടെ പൂർവിക മതത്തിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിന്നാൽ നിങ്ങളുടെ പാപങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം. ആ നിലക്ക് പറഞ്ഞ ആളുകൾ, അതല്ലെങ്കിൽ പ്രവാചകന്മാർ പറയുന്നത് പോലെ ഏകദൈവ ആരാധനയാണ് ശരി, മരണാനന്തരമൊരു ജീവിതമുണ്ട്, അതാണ് ശരിയെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾ നരകത്തിൽ പോകാതെ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചുകൊള്ളാം, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നരകത്തിൽ പോകാം, നിങ്ങളുടെ തിന്മകളെ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പൊള്ളയായ വാഗ്ദാനങ്ങൾ അവർ വിശ്വാസികൾക്ക് നൽകി. അതാണ് അല്ലാഹു പറയുന്നത്, വഖാലല്ലദീന കഫറു ലില്ലദീന ആമനുത്തബിഉ സബീലനാ വൽനഹ്മിൽ ഖതായാകും. സത്യനിഷേധികൾ സത്യവിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ വഴി സ്വീകരിച്ചാൽ നിങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം, നിങ്ങൾക്ക് വേണ്ടി ശിക്ഷ ഞങ്ങൾ ആസ്വദിച്ചു കൊള്ളാം. എന്നാൽ വമാഹും ബിഹാമിലീന മിൻ ഖതായാഹും മിൻ ഷൈ, ഒരിക്കലും തന്നെ മറ്റുള്ളവർ അനുഭവിക്കേണ്ടതായ ശിക്ഷകൾ ഇവർ ഒരിക്കലും വഹിക്കുകയില്ല. മറ്റുള്ളവർ അനുഭവിക്കേണ്ടുന്ന ശിക്ഷ അത് അവർ തന്നെ ആസ്വദിക്കണം. അതുകൊണ്ട് തന്നെ ഇവർ ഈ പറയുന്നത് കളവാണ്, പൊള്ളയായ വാഗ്ദാനമാണ്. നരകശിക്ഷ എന്നത് അങ്ങനെ ഏറ്റെടുക്കാൻ മാത്രം നിസ്സാരമായതല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. ഇന്നഹും ലകാദിബൂൻ, അവർ കളവു പറയാണ്. ശരിക്കും ആത്മാർത്ഥമായിട്ട് പറയുകയല്ല. പിന്നെ എന്താണ് അവരുടെ ലക്ഷ്യം? സത്യം ആരും സ്വീകരിക്കരുത്. സത്യത്തിൻ്റെ നീതിയുടെ മതം സ്വീകരിച്ചാൽ പിന്നെ തങ്ങളുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും നിലകൊള്ളുകയില്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വിറ്റഴിച്ചുകൊണ്ട് ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ജനങ്ങളെ അവരുടെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും തെറ്റായ സംസ്കാരങ്ങളിലും തളച്ചിടണം. ഈ ഒരു നിർബന്ധ ബുദ്ധി കൊണ്ട് അവർ കെട്ടിച്ചമച്ചു പറഞ്ഞ ഒരു കാര്യമാണെന്ത്? നിങ്ങൾ ഞങ്ങളുടെ വഴി പിന്തുടർന്നാൽ നിങ്ങളുടെ പാപങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം. ഇനി മരണാനന്തരം ഒരു ജീവിതമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ശിക്ഷിക്കപ്പെടുമെങ്കിൽ ആ ശിക്ഷ കൂടി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഏറ്റുവാങ്ങാം, നിങ്ങൾ പ്രയാസപ്പെടേണ്ടി വരികയില്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധമായ നുണയാണ്. അത് മനസ്സിൽ തട്ടി പറയുന്നതല്ല, അതൊട്ടു സാധ്യവുമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇപ്രകാരം സ്വയം പിഴച്ചു എന്ന് മാത്രമല്ല, മറ്റുള്ളവർ നന്നാവുന്നത് അതിന് തടയിടുന്ന പ്രവർത്തനങ്ങൾ വരെ കാഴ്ചവെക്കുകയും നല്ല മനുഷ്യന്മാരെ തെറ്റായ ആദർശത്തിലേക്ക് തന്നെ തെളിച്ചു കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് അവരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അവർക്ക് ഇരട്ടിയായി അവർ ശിക്ഷിക്കപ്പെടും. വലയഹ്മിലുന്ന അസ്ഖാലഹും, അവർ സ്വയം പിഴച്ചത് കാരണത്താൽ അവരുടെ പാപഭാരം അവർ വഹിക്കുക തന്നെ ചെയ്യും. വ അസ്ഖാലൻ മഅ അസ്ഖാലിഹിം, അവരുടെ ആ പാപഭാരത്തിൻ്റെ കൂടെ വേറെയും പാപഭാരം അവർ വഹിക്കുന്നതാണ്. വലയുസ്അലുന്ന യൗമൽ ഖിയാമത്തി അമ്മാ കാനു യഫ്തറൂൻ, ഖിയാമത്ത് നാളിൽ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഈ ജൽപ്പനത്തെ സംബന്ധിച്ച് അല്ലാഹു അവരോട് ചോദിക്കുക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കുറ്റങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാമെന്നത് അവർ പറഞ്ഞുണ്ടാക്കിയ പൊള്ളയായൊരു വാദമാണ്. ആ ഒരു വാദം അവർ ഖിയാമത്ത് നാളിൽ അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതേ സന്ദർഭത്തിൽ അവർക്ക് പാപങ്ങളുടെ രണ്ട് വിഹിതമുണ്ട്. ഒന്ന് അവർ ചെയ്ത തെറ്റിൻ്റെ പാപഭാരം, മറ്റൊന്ന് മറ്റുള്ള മനുഷ്യരെ നന്മയിൽ നിന്ന് തടയുകയും തെറ്റായ വഴിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവരെ അധാർമിക പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഭാരം. ഈ രണ്ട് ഭാരവും അവർ വഹിക്കേണ്ടി വരും. ഏതുപോലെ സൂറത്തുന്നഹലിലെ 24-25 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വൈദാ ഖീല ലഹും മാദാ അൻസല റബ്ബുക്കും ഖാലു അസാതീറുൽ അവലീൻ, നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് അവതരിപ്പിച്ചത് എന്നവരോട് ചോദിച്ചാൽ അവർ പറയുന്നത് ഇത് പൂർവീകരുടെ പഴംപുരാണമാണ് എന്നാണ്. ഖുർആനിനെ സംബന്ധിച്ച് വേദഗ്രന്ഥങ്ങളെക്കുറിച്ചൊക്കെ കാലഘട്ടത്തിലെയും ജനങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്, പൂർവീകരുടെ പഴംപുരാണമാണ്. അല്ലാഹു പറയുന്നു, ലിയഹ്മിലു ഔസാറഹും കാമിലത്തൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവരുടെ ആ പാപഭാരം, അവർ ചെയ്ത തിന്മയുടെ പാപഭാരം അവർ വഹിക്കാൻ വേണ്ടി. അവരുടെ പാപഭാരം മാത്രമല്ല, പിന്നെയോ വമിൻ ഔസാരിൽ ലദീന യുദില്ലൂനഹും ബിഗൈരി ഇൽം, യാതൊരു അറിവുമില്ലാതെ അവർ മറ്റുള്ളവരെ വഴിതെറ്റിക്കുക കൂടി ചെയ്തു. അങ്ങനെ മറ്റുള്ളവരെയും തിന്മയിൽ പിടിച്ചു നിർത്തി, അതിൻ്റെ പാപഭാരവും ഇവർ വഹിക്കും. അലാ സഅമാ യസിറൂൻ, അവർ വഹിക്കുന്നത് എത്ര ചീത്ത. അതുകൊണ്ട് സ്വയം വഴിതെറ്റാതിരിക്കുക, മറ്റുള്ളവരെ വഴിതെറ്റിക്കാതിരിക്കുക. അവർക്ക് ഇരട്ടി പാപമാണുള്ളത്. അവരിൽ ഒരിക്കലും സത്യവിശ്വാസികളെ നാം ഉൾപ്പെടാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാപങ്ങളുടെ മേൽ പാപഭാരം പേറുന്നവർ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ. അവതരണം സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടി ഉള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25%

0: വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പലപ്പോഴായി എൻ്റെ ശ്രദ്ധയിൽ വന്നൊരു വീഡിയോ, അത് കഴിഞ്ഞ ദിവസം ഞാൻ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഒരു വലിയ ചരക്ക് ലോറി അതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ടയറ് പഞ്ചറായി, അതിങ്ങനെ ചെരിഞ്ഞ് വീഴുകയാണ്. അപ്പോൾ ഒരു ഇരുചക്രവാഹനത്തിൻ്റെ ആൾ അതിൻ്റെ തൊട്ടടുത്തുണ്ട്. അയാളിങ്ങനെ പതിയെ സ്ലോ ഡൗൺ ആക്കിയിട്ട് അയാൾ മാറി. പെട്ടെന്ന് മറ്റേ ട്രാക്കിലൂടെ പോയിരുന്ന അതേ വലിപ്പമുള്ള വേറൊരു ലോറി വന്നിട്ട് അതിനെ പതുക്കെ അങ്ങോട്ട് ചാരി കൊടുത്തു. അതോടുകൂടെ വലിയൊരു അപകടത്തിൽ നിന്ന് അത് രക്ഷപ്പെട്ടു. അപ്പോൾ ആ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, റോഡുകളിൽ നമ്മൾ കാണിക്കേണ്ട ചില അച്ചടക്കങ്ങളും മര്യാദകളും അത് നിരന്തരം പറഞ്ഞു പോകേണ്ടതാണ് എന്നാണ്. ഞാനൊരു കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-12 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്ന് കമൻ്റ് ചെയ്ത് പോകാം, അബ്ദുവിന് ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്ത് പോകാം. ഒന്നാമത്തേത്, അപകട സൂചനകളെ ഒന്നും അവഗണിക്കരുത് എന്നുള്ളതാണ്. സ്വന്തം വാഹനത്തിൻ്റേത് മുതൽക്ക് മറ്റുള്ളവരുടേത് വരെ ഒരു പഞ്ചറാകാൻ സാധ്യതയുള്ള ടയറും കൊണ്ട് നമ്മളൊരിക്കലും റോട്ടിൽ ഇറങ്ങരുത്. കുറച്ചും കൂടിയും കിട്ടട്ടെ, കുറച്ചും കൂടിയും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? വണ്ടിയുടെ ടയർ മാറ്റൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ച് ദിവസം കൂടി ചിലപ്പോൾ കിട്ടും, ഒന്നിച്ച് പോകും ചെയ്യാം. പിന്നെ മക്കൾക്ക് പോകും, ചിലപ്പോൾ നമ്മളെ വണ്ടി ആക്സിഡൻ്റായി വേറുള്ളവർക്ക് നഷ്ടം വരുന്ന സാഹചര്യം ഉണ്ടാകും.
3: ഈ വെള്ളക്കെട്ടുണ്ടാവും വഴിയിൽ, അപ്പോൾ അതിലേക്ക് ഇറങ്ങരുത് എന്ന് നാട്ടുകാർ പറയും. പ്രത്യേകിച്ച് ഇനി മഴക്കാലത്ത് പ്രളയവും സംഗതികളൊക്കെ ഉള്ള സമയത്ത് ഇറങ്ങിയാൽ കുടുങ്ങോട്ട് ഇറങ്ങരുത് എന്ന് ആൾക്കാർ പറയും. പക്ഷേ ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈലൻസറിൻ്റെ ഉള്ളിൽ വെള്ളം കയറും, എന്നിട്ട് വണ്ടി അവിടെ ബ്ലോക്കാവും. പിന്നെ ഈ നാട്ടുകാരനെയാണ് തള്ളി അതിന് രക്ഷപ്പെടുത്തേണ്ടി വരിക.
2: അപ്പോൾ അപകട സൂചനകൾ കണ്ടാൽ അവഗണിക്കരുത് എന്നുള്ള പോയിന്റിൽ മറ്റൊന്ന് തീപിടുത്താണ്. എന്തെങ്കിലും സ്പാർക്ക് വെറുതെ കണ്ടു തോന്നിയാൽ നമ്മളെന്ത് ചെയ്യണം? കൈകൊണ്ടോ ലൈറ്റ് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ സൂചന കൊടുത്തിട്ട് മറ്റുള്ള വാഹനങ്ങളുടെ അത്തരം സംരക്ഷണങ്ങൾ ഉറപ്പുവരുത്തണം. ഇനി രണ്ടാമത്തെ കാര്യം, അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാൻ മടിക്കരുത് എന്നുള്ളതാണ്. ഒരു വാഹനം ഒന്ന് സൈഡാക്കി നിർത്തിയത് കണ്ടാൽ ചോദിക്കണം, എന്താണെന്ന് ചോദിക്കണം. അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ സ്കൂളിൻ്റെ മുമ്പിൽ ഒരു ആംബുലൻസ് വന്ന് സൈഡാക്കി. ആംബുലൻസ് വന്ന് സൈഡാക്കിയപ്പോൾ നമ്മൾ ഗേറ്റിൽ ഇങ്ങനെ ഓടിച്ചെന്നു ചെന്ന് നോക്കിയപ്പം ഒരു മനുഷ്യൻ, എൻ്റെ ജീവൻ്റെ അവസാന സന്ദർഭമാണ്. അപ്പോൾ ഒരു ലേഡി, ഒരു കുട്ടി മാത്രമേ വണ്ടിയിലുള്ളൂ. പെട്ടെന്ന് ആരോ വണ്ടി ആംബുലൻസ് കയറ്റി കൊടുത്തിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ വേഗം ആംബുലൻസ് ഡ്രൈവർ ഇയാളുടെ നില മാറുന്നത് കണ്ടപ്പോൾ വണ്ടി സൈഡാക്കിയിട്ട് CPR കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ CPR അവർക്ക് കൊടുക്കാൻ കഴിയണില്ല എന്നുള്ളതാണ് വിഷയം. പക്ഷേ CPR ഒക്കെ കൊടുത്തപ്പോൾ തന്നെ ആകെ കൊളാഷായിട്ടുണ്ട്. അപ്പം നമ്മൾ കയറി അൽഹംദുലില്ലാഹ് എന്ത് ചെയ്തു, കെലിമൊക്കെ ചൊല്ലി കൊടുത്തു, ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഒരു വണ്ടി സൈഡാക്കുമ്പോൾ നമ്മൾ പിന്നെ നോർമലി അല്ലാത്തൊരവസ്ഥയിൽ ഒരു വണ്ടി പാർക്ക് ചെയ്യപ്പെട്ടത് കണ്ടാൽ അത് മുതൽക്ക് നമുക്ക് എന്തുണ്ട്? ശരിയായ ഉത്തരവാദിത്തം ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്.
3: അത് വണ്ടിയുടെ വലുപ്പമോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആളോ ആരാണ് എന്ന് നോക്കിയിട്ടല്ല നമ്മൾ ആ കാര്യം ചെയ്യേണ്ടത്. പ്രയാസം ഉണ്ടാകുന്ന വ്യക്തി, അതിപ്പോൾ വലിയ ആളായാലും ചെറിയ ആളാണെങ്കിലും, വഴിയിൽ കുടുങ്ങിയാൽ, അത് എണ്ണ കഴിഞ്ഞിട്ടാണെങ്കിലും വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടാണെങ്കിലും ഒക്കെ, അത് അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടിൽ ചെറിയ സഹായം ചെയ്താൽ, ചിലപ്പോൾ ഒന്നുമില്ല, അയാൾ തിരിക്കണ കൂട്ടത്തിൽ ഒന്ന് തിരിച്ചു കൊടുക്കലോ, അല്ലെ അവിടെ അല്ല കുറച്ച് അപ്പുറത്ത് വെച്ചാൽ, ഇന്നലെ ശരിക്ക് ടയർ പൊന്തിക്കിട്ടുള്ളൂ എന്ന് പറയല.

0: ആയിരിക്കും. ഒരു വാക്കുകൊണ്ടെങ്കിലും സഹായിക്കാൻ സാധിക്കുമെങ്കിൽ സഹായിക്കുക എന്നുള്ളതാണ്.
1: ഓക്കെ, ഇനി അമിത വേഗം ഒഴിവാക്കുക എന്നുള്ളതാണ്. സ്വന്തം സുരക്ഷ മാത്രമല്ല മറ്റുള്ളവരുടെ സുരക്ഷ കൂടി ഇതിൽ പ്രധാനമാണ് എന്നുള്ളത് പരിഗണിക്കേണ്ടതാണ്.
0: അപകടം പറ്റിയാൽ കൊലപാതകത്തിന്റെ കുറ്റമാണ് അമിത വേഗതയിൽ വാഹനം ഓടിച്ചാലുള്ളത്.
1: മരിച്ചാൽ ആത്മഹത്യന്റെ കുറ്റമാണ്.
0: അതെ, പ്രത്യേകിച്ച് അത് അശ്രദ്ധ ഉണ്ടാകുന്ന കാരണങ്ങൾ സ്വയം ഉണ്ടാക്കുകയാണെങ്കിൽ. പലർക്കും ഇപ്പോൾ വാഹന അപകടം ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണം ഡ്രൈവിങ്ങിനിടയിൽ മൊബൈൽ ഫോൺ നോക്കുക എന്നുള്ളതാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ അപകടത്തിന് കൂടുതൽ സാധ്യതയാണ്. കണ്ണ് തെറ്റിപ്പോ അപകടത്തിൽ പെടാൻ കൂടുതൽ സാധ്യത.
1: ഓവർടേക്ക് ചെയ്യുമ്പോൾ ക്ഷമ പാലിക്കുക എന്നുള്ളതാണ്.
0: എന്തായാലും വളവുകളിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അപ്പുറം കാണുന്നില്ല എന്നൊരു തിരിച്ചറിവ് ഡ്രൈവർമാർക്ക് ഉണ്ടാവണം. പിന്നെ പ്രത്യേകിച്ച് സ്കൂൾ ബസ്സുകളൊക്കെ സൈഡിൽ നിർത്തിയിട്ട സമയത്താണെങ്കിൽ അവിടെ ഓവർടേക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരാൾ കുട്ടിയെ പിടിച്ച് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നുണ്ട് എന്നൊരറിവ്
1: സ്കൂൾ സോൺസൊക്കെ പരിഗണിക്കണം. പിന്നെ ഹെവി വാഹനങ്ങൾക്ക് ആവശ്യമായ ഇടം കൊടുക്കുക. ഹെവി വാഹനങ്ങൾ ചുറ്റിലും പിന്നിലൊക്കെ വരുന്ന വണ്ടികളൊക്കെ ഒന്ന് പരിഗണിക്കുക. പിന്നെ അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തേണ്ടതിൻ്റെ കുറച്ചുകൂടി മണിക്കൂർ മുമ്പ് പുറപ്പെടാനുള്ള തീരുമാനം ഉണ്ടാക്കുക. ഭയങ്കര ഹൈ ട്രാഫിക്കുള്ള ടൈം നോക്കി അവരുടെ ഭക്ഷണം കഴിക്കലും വിശ്രമമൊക്കെ സെറ്റ് ചെയ്യാൻ അവർ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത് ഇതിൽ പ്രധാനമാണ്.
0: ഹെവി വാഹനങ്ങൾ എന്തായാലും ഓടിക്കുന്ന ആളുകളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. അവർ ഓടിക്കുമ്പോൾ സൈഡ് തരുന്നില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ അവർക്ക് നമ്മുടെ ഒരു കാറോ ബൈക്കോ ഒക്കെ ഓടിക്കുന്ന ആളുകളെപ്പോലെ പെട്ടെന്ന് റോഡിൽ നിന്ന് ഇറക്കാൻ പറ്റൂല. ഇറങ്ങിയാൽ പിന്നെ വണ്ടി ആർക്ക് കയറൂല.
1: നമുക്ക് കഴിക്കാനുള്ള ഫുഡും ഒക്കെയാണ് അവർ കൊണ്ടുവരുന്നത്. അതുകൂടെ നമ്മൾ ഓർക്കണം. ഈ വലിയ വണ്ടി റോഡിൽ കാണുമ്പോഴേക്ക് നമുക്ക് ആകെ പ്രശ്നമായിരിക്കും. നിശ്ചിത കണ്ടെയ്നറുകൾ വരാതിരിക്കുകയും അതിൽ നിന്ന് വലിയ വണ്ടിയിലേക്ക് ഹെവി വണ്ടികളിലേക്ക് മെറ്റീരിയൽസ് എത്താതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കുഞ്ഞാപ്പാക്കാൻ്റെ കടയിൽ സാധനം എത്തൂല. ആ ഓർമ്മ ഉണ്ടാകുന്നത് പൊതുവേ നന്നായിരിക്കും. വാഹനത്തിൻ്റെ പരിപാലനം കൃത്യമായി നടത്തുക എന്നുള്ളതാണ് ഏഴാമത്തെ കാര്യം. പിന്നെ ലൈറ്റ്, ബ്രേക്ക്, ടയറ്, ഇങ്ങനെയുള്ള സേഫ്റ്റി സംഭവങ്ങളൊക്കെ കുറച്ച് പൈസ ചിലവാക്കാൻ റെഡിയാകണം. റോഡിൽ മത്സരവേദിയല്ല, ഞാൻ ആദ്യം എത്തണം എന്നുള്ള സംഭവം ഒഴിവാക്കണം. പിന്നെ മറ്റുള്ളവരുടെ തെറ്റിന് പ്രതികാരം ചെയ്യരുത്. ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ തിരിച്ചടിക്കാൻ വാഹനം തന്നെ ഉപയോഗിക്കുന്ന സ്വഭാവമൊക്കെ ചില ആളുകളുടെ അടുത്ത് ഉണ്ടാകാറുണ്ട്.
0: അതൊരു സത്യത്തിൽ അതൊരു മാനസിക പ്രശ്നം കൂടിയാണ്.
1: ഇവിടെ ഒരുപാട് നല്ല മെന്റൽ ഹോസ്പിറ്റലുകളുണ്ട്. അപകടത്തിൽപ്പെട്ടവരുടെ വീഡിയോ എടുക്കുന്നതിന് പകരം അവരെ സഹായിക്കാൻ ശ്രമിക്കണം. റോട്ടിലെ എല്ലാവരും ഒരു കുടുംബമാണ്, ഇവനെ തിരിച്ചു തന്നിട്ട് അവനെ കാത്തിരിക്കാൻ ആളുണ്ട് എന്ന ബോധമുണ്ടാകണം. പരസ്പര സഹകരണം ജീവൻ രക്ഷിക്കും എന്നുള്ളതാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ എപ്പോഴും ട്രോമ കെയർ പരിശീലനങ്ങൾ കിട്ടിയിരിക്കണം. ഒരാൾക്ക് CPR കൊടുക്കാൻ അറിയണം. ബ്ലഡ് വന്നാൽ എന്താണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയണം. ഊരെ കേടുന്ന ഒരാളെ നമ്മൾ കാറിലെടുത്തിട്ട് കൊണ്ടുപോകുന്നത് അയാളെ കൊണ്ടുപോകാതിരിക്കലേറെന്നല്ലേ. ഊരെ കേടുന്ന ഒരാളെ കൊണ്ടുപോകുന്നത് ലോറിയിലോ ആംബുലൻസിലൊക്കെയാണ്. നല്ല ലോറിയിൽ നാഷണൽ പെർമിറ്റ് ലോറി കണ് കയറ്റി കടത്തിയാലും അതാണ് ഒരു കാറിനേക്കാളും ഒരു BMW നല്ലത്. കാരണം അയാളുടെ ശരീരം ഇങ്ങനെ മടങ്ങാനും ഒന്നും പാടില്ല. സാധാരണഗതിയിൽ ഈ കുട്ടികളൊക്കെ കാലും കൈയൊക്കെ ആയിട്ട് കേടുന്നു നെക്കി നോക്കും. നെക്കി നോക്കാൻ പാടില്ല. കാരണം നെക്കലായ എല്ലിനെ വീണ്ടും പൊട്ടിക്കായിരിക്കും ചെയ്യുക. ഞാനൊക്കെ ഡോക്ടർ താജുദ്ദീൻ ABCD ആണ് സ്കൂളിൽ, മനസ്സിലായില്ലേ? അതിൻ്റെ എക്സ്പീരിയൻസ് എന്നാണ്.

0: പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഏതാനും ഭാഗങ്ങൾ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു. മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان الا على الظالمين والصلاه والسلام اللتمان الاكملان على المبعوث رحمه للعالمين وعلى اله وصحبه اجمعين اما بعد باب الصدق سهل بن حنيف ابن وهب الانصاري اللوسي ابو سعيد صحابي من السابقين سهل بن حنيف അദ്ദേഹം അൽ-അൻസാരി അൻസാരികളിൽപ്പെട്ട സ്വഹാബിയാണ്. അല്ലൗസ്, ഔസ്, ഖസ്റജ് ഗോത്രങ്ങളിൽ ഔസ് ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അബൂ സഈദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. സ്വഹാബിയാണ്. മിനസ്സാബിഖീൻ അഥവാ ആദ്യകാലത്ത് തന്നെ ഇസ്ലാമതം സ്വീകരിച്ചിട്ടുള്ള, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള സ്വഹാബികളിൽപ്പെട്ട ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊന്നിച്ച് എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയപ്പോൾ അൻസ്വാരികളെയും മുഹാജിറുകളെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടുകാരാക്കി നിശ്ചയിച്ചു കൊടുത്തിരുന്നല്ലോ. അതിൽ അലി റളിയല്ലാഹു അൻഹുവിനെയും സഹ്ല് ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിനെയുമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടുകാരായി നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത്. അലി റളിയല്ലാഹു അൻഹു ബസ്രയിൽ ഇദ്ദേഹത്തെ ഭരണമേൽപ്പിച്ചതായി ചരിത്രത്തിൽ കാണാം. അലി റളിയല്ലാഹുവിനോടൊന്നിച്ച് അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള ജമൽ പോലെയുള്ള യുദ്ധത്തിലൊക്കെ അദ്ദേഹവും പങ്കെടുത്തിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അദ്ദേഹം 40 ഹദീസുകൾ രേഖപ്പെടുത്തിയതായി അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈ സ്വഹാബിയാണ്, ഇദ്ദേഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നാമിനി പറയാൻ പോകുന്ന ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. അഥവാ വല്ലൊരുത്തനോ ആരെങ്കിലും ഒരാൾ രക്തസാക്ഷിത്വം സത്യസന്ധമായി അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടാൽ അള്ളാഹു തആല അവനത് നൽകും. അവ രക്തസാക്ഷികളുടെ പദവികളിലേക്ക് അള്ളാഹു തആല അവനെ എത്തിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഹദീസ്. മൻ സഅലല്ലാഹു തആല അഷ്ഷഹാദ, ആർ അള്ളാഹുവിനോട് രക്തസാക്ഷിത്വം ചോദിക്കുന്നുവോ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബല്ലഗഹുല്ലാഹു തആല, അല്ലാഹു തആല വ്യക്തിയെ എത്തിക്കും. മനാസില ശുഹദാഇ, രക്തസാക്ഷികളുടെ പദവികളിലേക്ക് എത്തിക്കും. വയിൻ മാതഅല ഫിറാഷി, ആ രക്തസാക്ഷിത്വം ചോദിച്ച വ്യക്തി തൻ്റെ വിരിപ്പിൽ കിടന്നാണ് മരിച്ചതെങ്കിൽ പോലും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യം, നമ്മുടെ അധ്യായവുമായുള്ള ബന്ധം ബിസിദ്ഖിൻ മൻ സഅലല്ലാഹു തആല അഷ്ഷഹാദത ബിസിദ്ഖിൻ, സത്യസന്ധമായി സത്യസന്ധതയോടുകൂടെ അയാളെ രക്തസാക്ഷിത്വം അന്വേഷിച്ചാൽ ചോദിച്ചാൽ അത് അല്ലാഹു തആല നൽകും എന്നാണല്ലോ പറഞ്ഞത്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം ലഭിക്കണം എന്ന് സത്യസന്ധമായി തേടിയാൽ എന്ന ഈ ഹദീസ്, അതിന് പല ഫവായിദുകളും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട അധ്യായം പഠിച്ചപ്പോൾ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ആത്മാർത്ഥമായി കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, പക്ഷേ ന്യായമായ തടസ്സം കാരണം അവർക്കത് ചെയ്യാൻ സാധിക്കാതെ പോയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കതിനുള്ള പ്രതിഫലം നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം പരാമർശിക്കവേ, നാം താണ്ടിക്കടക്കുന്ന ഏതൊരു താഴ്വരയും ഏതൊരു വഴിയും ഏതൊരു വഴിയിലൂടെ നാം പോകുന്നുവോ, അങ്ങനെ പോകുമ്പോഴൊക്കെ ചില ആളുകൾ നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് നമുക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലം അവർക്കും ലഭിക്കുന്നതാണ്. അതിന് കാരണം അവർക്ക് നമ്മുടെ കൂടെ പോരാതിരിക്കാൻ ന്യായമായ കാരണങ്ങളുണ്ട്, തടസ്സങ്ങളുള്ളത് കൊണ്ടാണ് അവർ നമ്മുടെ കൂടെ വരാതിരുന്നത്, രോഗവും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അവരുടെ നിയ്യത്ത് പരിഗണിച്ച് അവർക്കതിനുള്ള പ്രതിഫലം നൽകും. 700-ലധികം കിലോമീറ്റർ അപ്പുറമുള്ള തബൂക്കിൽ പോയി 20 ദിവസം അവിടെ താമസിച്ച് യുദ്ധം നിർവഹിച്ച് മദീനയിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോഴുണ്ടാകുന്ന ദീർഘമായ യാത്ര, അതിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, ഇതിനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന അതേ പ്രതിഫലം നമ്മുടെ കൂടെ യുദ്ധത്തിന് വരാതെ മദീനയിൽ നിൽക്കുന്ന, നമ്മുടെ കൂടെ വരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച, ന്യായമായ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് വരാതിരുന്ന ആളുകൾക്കും ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതേപോലെയാണ് ഇവിടെയും. ഒരാൾ രക്തസാക്ഷിത്വം ആഗ്രഹിച്ചു, അത് തന്നെ ഫീ സബീലില്ല എന്ന ഉപാധിയുണ്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരിക്കണം, അതിന് പറയപ്പെട്ട നിബന്ധനകളുണ്ട്. വെറുതെ ആളുകളെ ഉപദ്രവിക്കുകയോ പൊട്ടിത്തെറിക്കുകയോ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചല്ല ഈ പറയുന്നത്. ഇസ്ലാമിൽ ജിഹാദ് എന്ന് പറയുന്ന വളരെ അനിവാര്യമായ ഘട്ടത്തിൽ ശക്തമായ നിബന്ധനകൾക്ക് വിധേയമായി ഉണ്ടാകുന്ന ആ ജിഹാദ് ഉണ്ടായാൽ ഞാനും അതിൽ പങ്കെടുക്കും എന്നൊരാൾ ആഗ്രഹിച്ചാൽ, അതിനല്ലാഹുവിനോടവൻ തേടിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഷുഹദാഇൻ്റെ ദറജയിലേക്ക് അവർക്ക് കിട്ടുന്ന പ്രതിഫലം ഈ ആഗ്രഹിച്ച വ്യക്തിക്കും നൽകും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാരമായി നൽകുന്ന പ്രതിഫലമാണ് എന്നതാണ്. വേറെ ഹദീസിൽ നമുക്ക് കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള മറ്റൊരു ഹദീസിൽ കാണാം, മൻ മാത്ത വലം യഗ്സു വലം യുഹദ്ദിസ് ബിഹി നഫ്സ മാത്ത അലാ ശുഅബതിൻ മിൻ നിഫാഖ്. ജിഹാദ് ചെയ്യണം അല്ലെങ്കിൽ ഗസ്വ ചെയ്യണം എന്ന് മനസ്സിനോടൊന്ന് പറയുക പോലും ചെയ്യാതെ വല്ലവനും മരണപ്പെട്ടു പോയാൽ അവൻ കാപ്പട്യത്തിൻ്റെ ഒരു ശാഖയുമായിട്ടാണ് മരിച്ചു പോകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ലാ പറഞ്ഞത് അന്നദാലിക്കാന അല അഹ്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തേക്ക് മാത്രം ബാധകമായ കാര്യമായിരുന്നു എന്നാണ്. എന്നതിനെ വിശദീകരിച്ചതായി കാണാം. ഏതായിരുന്നാലും സതുദ്ദേശത്തോടുകൂടെ സത്യസന്ധമായി ഇങ്ങനെ ഒരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള പ്രതിഫലം നൽകും എന്ന് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുകയാണ്. പക്ഷെ ആ പ്രതിഫലം കിട്ടണമെങ്കിലും രക്തസാക്ഷികളുടെ ആ മർത്തുബയിലേക്ക് ഉയരാൻ സാധിക്കണമെങ്കിലും ദീൻ നിശ്ചയിച്ചിട്ടുള്ള കർശനമായ നിബന്ധനകളും ഉപാധികളുമൊക്കെ അയാൾ പാലിക്കുള്ള അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഫീ സബീലില്ലാ എന്ന ഉപാധി വെച്ചിട്ടുള്ളത്, അതിൻ്റെ നിബന്ധനകൾ പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ജിഹാദിൻ്റെ ഇനങ്ങൾ വിശദീകരിക്കുമ്പോൾ ജിഹാദും ബിൻ നിയ്യ എന്നർത്ഥത്തിൽ പറയുന്ന ഒരു ജിഹാദുണ്ട്. ഈ രീതിയിൽ മനസ്സുകൊണ്ടത് ആഗ്രഹിക്കുന്ന ജിഹാദിനെ സംബന്ധിച്ചാണ് പറയുന്നത് എന്ന് വിശദീകരിച്ചുകൊണ്ട് തന്നെ, ഇതിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ശരിയാം വിധം പഠിച്ച് ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും അവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality.

0: മാഷാ പ്രിയമുള്ളവരെ, മധുരം ഖുർആനിലെ നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള വചനം സൂറത്ത് ദാരിയാത്തിലെ 20 മുതൽ 23 വരെയുള്ള വചനമാണ്. ഈയൊരു വചനത്തിൻ്റെ ആശയം, അതിൻ്റെ സാരം നമുക്കൊക്കെ അറിയാം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൃഢമായ വിശ്വാസമുള്ള ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന രണ്ട് തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ, ഒന്ന് പറഞ്ഞാൽ ആയാത്തുൽ കൗനിയ, മറ്റൊന്ന് ആയാത്തുൽ ഖുർആനിയ, ഖുർആനൻ്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ എന്ന് നമുക്ക് ആയത്തുകളെന്ന് നമുക്കൊരു ഭാഗത്ത് പറയാം. മറ്റൊന്ന് ആയാത്തുൽ കൗനിയ, പ്രാപഞ്ചികമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ. വിശുദ്ധ ഖുർആനിലൂടെ ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലേക്ക് കണ്ണു വായിക്കാൻ ധാരാളം വചനങ്ങളിലൂടെ നമ്മളെ ഉണർത്തുന്നുണ്ട്. സൂറത്ത് ദാരിയാത്തിലെ ഈ വചനത്തിൽ അത് തന്നെയാണ് അള്ളാഹു പറയുന്നത്, വഫിയ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളിൽ തന്നെയുമുണ്ട് ആ ദൃഷ്ടാന്തങ്ങൾ, എന്നിട്ട് നിങ്ങൾ കണ്ടറിയുന്നില്ലേ. മനുഷ്യനിലുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട്, മനുഷ്യൻ്റെ ലൈഫ്, മനുഷ്യൻ്റെ ഇൻറ്റേണൽ ഓർഗൻസ്, മനുഷ്യൻ്റെ ബ്രെയിന്, 1000 crore നെർവ്സുകൾ, ഞരമ്പുകൾ കൊണ്ടാണ് മനുഷ്യൻ്റെ തലച്ചോറ്, 1000 crore ഞരമ്പുകൾ. അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് നല്ല ഒരു പുസ്തകം വായിച്ചപ്പം ഞാൻ കണ്ടെന്ന് വെച്ചാൽ, ഈ ഞരമ്പുകളുടെ അതിൻ്റെ അടുക്കുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൽ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ടുള്ള കണക്ഷൻ അകത്തേക്ക് ഈ തലച്ചോറിലേക്ക് വരുന്നത്. അപ്പോൾ അതിവിദഗ്ധമായിട്ടുള്ള പിന്നെ ഈ ആശയവിനിമയങ്ങൾ നടക്കുന്നതിൽ ഇതാരാണ് ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് എന്നും, ആരാണിത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും ബാഹ്യമായിട്ടുള്ളൊരു സംഗതി അല്ലെങ്കിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു പുസ്തകത്തിൽ പറയാണ്. അപ്പോൾ ഇത് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവാണെന്ന് നമുക്ക് സുഗമമായ എളുപ്പത്തിൽ പറയാൻ പറ്റുന്നു.
1: അതുകൊണ്ട് സൃഷ്ടിച്ച ശാസ്ത്രത്തെ സൃഷ്ടിച്ച പഠിച്ചവനാണ്.
0: അതെ, അതുകൊണ്ടാണ് അഫല വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ. വഫി സമാ റിസ്ഖുകും വമാ തുഅദൂൻ, ആകാശത്തിൽ നിങ്ങളുടെ ആഹാരവും ഉപജീവന മാർഗവും നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നതും, അതിലും നമുക്ക് ദൃഷ്ടാന്തമുണ്ട്, എല്ലാം വാവ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രക്ഷിതാവ് തന്നെയാണ് സത്യം. നിശ്ചയമായും ഇത് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നതുപോലെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ അസ്തിത്വത്തെ, അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മനുഷ്യനോട് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് ചിന്തിക്കുവാൻ പറഞ്ഞത് ബോധ്യപ്പെടുവാൻ, മൂക്കിനാകുവാൻ പറയുന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
1: നമ്മളിപ്പോൾ കേട്ട വിശുദ്ധ ഖുർആനിലെ ഈ ഒരു സൂറത്ത് ദാരിയാത്തിൽ 20 മുതൽ 23 വരെയുള്ള വചനങ്ങൾക്ക്, ആ ഒരു വചനങ്ങൾ നമ്മൾ കേട്ടത് മനോഹരമായ ശബ്ദത്തിലായിരുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ അറിയാം, മിഷാരി റാഷിദ് അലഫാസിയുടെ മനോഹരമായ ശബ്ദത്തിലാണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തെക്കുറിച്ച് കുഞ്ഞു മക്കൾക്ക് പോലും അറിയാം. അദ്ദേഹം ഒരുപാട് നഷീദകളും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ, ഏറ്റവും ശ്രദ്ധേയമായ ചില വചനങ്ങളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാരായണത്തിൻ്റെ ആ ഒരു ശബ്ദത്തോടു കൂടിയാണ്. നമ്മളെല്ലാവരും അത് ആവർത്തിച്ച് പാരായണം ചെയ്യാറുമുള്ളത്.

0: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകളാണ്. തിമിരം മാറ്റാൻ മരുന്നുണ്ടോ? ഈ വിഷയത്തിൽ ഡോക്ടർ അബ്ദുൽ മാലിക് സംസാരിക്കുന്നു.
1: ബിസ്മില്ലാ അൽഹംദുലില്ല വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ല. കണ്ണിനെ ബാധിക്കുന്ന തിമിരം എന്ന ഒരു പ്രയാസം, അത് പരിഹരിക്കാൻ സർജറി വേണം എന്ന് രോഗികളോട് പറയുമ്പോൾ പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്, ഡോക്ടർ ഇതിന് കണ്ണട വെച്ചാൽ പോരെ, അതല്ലെങ്കിൽ എന്തെങ്കിലും തുള്ളിമരുന്നുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും ചോദിക്കാറുള്ളത്, പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകൾ. എന്നാൽ നാം മനസ്സിലാക്കുന്നത് കണ്ണിൻ്റെ ലെൻസിന് ബാധിക്കുന്ന ഒരു ഇറിവേഴ്സിബിൾ, തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ ഉള്ള ഒരു പ്രയാസമാണ് തിമിരം എന്നുള്ളത്. പലപ്പോഴും പ്രായമുള്ള ആളുകൾക്കാണ് അത് വരാറുള്ളത്, സെനൽ കാറ്ററാക്ട് എന്നാണ് പറയാറുള്ളത്. ഒരു 50 വയസ്സിന് മുകളിൽ വരുന്ന എല്ലാ തിമിരത്തിനും നമ്മൾ സെനൽ കാറ്ററാക്ട് എന്നാണ് പറയാറുള്ളത്. എന്നാൽ ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് തിമിരം വരാം, ജനിച്ചതിന് ശേഷം ഏതാനും മാസങ്ങൾക്കുള്ളിൽ വരാം, ടീനേജ് പ്രായത്തിൽ വരാം, അതല്ലെങ്കിൽ അത് കഴിഞ്ഞ് 50 വയസ്സിൻ്റെ ഇടയിലുള്ള പ്രായത്തിലും വരാം. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ തന്നെ വരാം. എന്നാൽ കണ്ണ് ശരീരത്തിനെ ബാധിക്കുന്ന പല അസുഖങ്ങൾ കൊണ്ടും വരാം, കണ്ണിനെ മാത്രം ബാധിക്കുന്ന പല അസുഖങ്ങൾ കൊണ്ടും വരാം, ചില മരുന്ന് ചികിത്സേൻ്റെ ഭാഗമായിട്ടും തിമിരം വരാം, അതുപോലെ തന്നെ റേഡിയേഷൻ്റെ ഭാഗമായിട്ട് വരാം. അങ്ങനെ കുറേ കാരണങ്ങളുണ്ട് തിമിരം വരാനുള്ള. എന്തൊക്കെ കാരണം കൊണ്ട് തിമിരം വന്നാലും അതിന് പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് സർജറിയാണ്. കാരണം നമ്മളെ തലയിൽ നര വരുന്ന പോലെ തന്നെ തിമിരം തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൂടുകയല്ലാണ്ട് കുറയുകയില്ല. എന്നാൽ എല്ലാ തിമിരവും ഒരേപോലെ കൂടണമെന്നില്ല, ചില ആൾക്ക് പതിയെ പതിയെ മാത്രമേ കൂടുകയുള്ളൂ, ചില ആൾക്ക് പെട്ടെന്ന് കൂടി അത് വളരെ മൂത്ത് വളരെ സങ്കീർണമായ അവസ്ഥയിലെത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തിമിരം ഉണ്ട്, അതിന് സർജറി വേണം എന്നൊരു ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി സംശയം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് കൂടി പോയിട്ട് നമുക്ക് സംശയം തീർക്കാം. എന്നിട്ട് ആ ഡോക്ടറും സർജറി വേണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കാത്തു നിൽക്കാണ്ട് ചെയ്യുന്നതാണ് ഉചിതം. ചില തിമിരങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിനെ പതിയെ വളരെ മാത്രമേ അത് കൂടി വരികയുള്ളൂ, എന്നാൽ ചിലത് വളരെ പെട്ടെന്ന് കൂടും. അങ്ങനെ പെട്ടെന്ന് കൂടുന്ന തിമിരത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അത് കണ്ണിൻ്റെ ആ ലെൻസ് ഒരു ചെറിയൊരു ക്യാപ്സ്യൂളിനകത്താണുള്ളത്. ആ ക്യാപ്സ്യൂളിനകത്ത് തിമിരം മൂത്ത് ആ ക്യാപ്സ്യൂളിനകത്തുള്ള പ്രഷർ കൂടി പിന്നീട് ആ ക്യാപ്സ്യൂളിന് ചെറിയ സുഷിരങ്ങൾ വീഴുകയും ആ ലെൻസ് മെറ്റീരിയലിൽ അതിന് പുറത്തേക്ക് ചാടുകയും അങ്ങനെ കണ്ണിലെ പ്രഷർ പെട്ടെന്ന് കൂടി വേദനയും ചോപ്പും തലവേദനയും ഛർദിയൊക്കെ ആയിട്ട് വളരെ പ്രയാസത്തിലായിട്ട് ആളുകൾ വരാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ പിന്നെ നാം തിമിരെടുത്ത് ഒഴിവാക്കി പകരം ആർട്ടിഫിഷ്യൽ ലെൻസ് വെക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു പ്രൊസീജിയറാണ്. അത് ചിലപ്പോൾ പൂർണ്ണമായിട്ട് സക്സസ് ആയിക്കൊള്ളണം എന്നില്ല. അത് രോഗിക്കും അതുപോലെ തന്നെ ചെയ്യുന്ന സർജനും ഒരേപോലെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ്. പ്രത്യേകിച്ചും ഒരു കണ്ണിൻ്റെ സർജറി ചെയ്ത് അത്യാവശ്യം കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആളുകൾ പലപ്പോഴും മറ്റേ കണ്ണിൻ്റെ കാഴ്ച ശ്രദ്ധിക്കാറില്ല. കാരണം ജീവിക്കാൻ ഒരു കണ്ണിൻ്റെ കാഴ്ച തന്നെ ധാരാളമാണ്. സാധാരണ ഒരു നമ്മളെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു കണ്ണിൻ്റെ കാഴ്ച തന്നെ ധാരാളമാണ്. ഡ്രൈവിംഗ് പോലത്തെ പ്രയാസമുള്ള ചില ജോലികൾക്ക് മാത്രമേ രണ്ട് കണ്ണിൻ്റെ കാഴ്ച ഒരേപോലെ നമുക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. അല്ലാത്ത മിക്ക സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്കൊരു കണ്ണിൻ്റെ കാഴ്ച തന്നെ ധാരാളമാണ്. അതുകൊണ്ട് തന്നെ ഒരു കണ്ണ് തിമിരം ചെയ്ത് സർജറി ചെയ്താലും കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ മിക്ക ആളുകളും മറ്റേ കണ്ണ് നെഗ്ലക്ട് ചെയ്യാറാണ് പതിവ്. പിന്നീട് നേരത്തെ പറഞ്ഞ ഫാക്കോലൈറ്റി ഗ്ലോക്കോമ എന്ന് പറയുന്ന വളരെ സങ്കീർണമായൊരു അവസ്ഥ വരുമ്പോഴാണ് ആളുകൾ പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്താറുള്ളത്. അതുകൊണ്ട് തന്നെ തിമിരം ഉണ്ടാകുമ്പോൾ രണ്ട് കണ്ണിനുമാണ് മിക്കവാറും ഒന്നിച്ചുണ്ടാവാറുള്ളത്. ചിലപ്പോൾ ഒന്നിന് കുറച്ച് കൂടുതലുണ്ടാവും, ഒന്നിന് കുറച്ച് കുറവുണ്ടാവും. ഭാവിയിൽ പിന്നീട് മറ്റേ കണ്ണിന് സർജറി വേണം എന്ന് ഈ ആദ്യം സർജറി ചെയ്ത ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും സമയസന്ദർഭങ്ങളിൽ പോയിട്ട് അതിൻ്റെ സർജറിയും ചെയ്യുക. അതുവഴി നമുക്ക് നല്ലൊരു ആരോഗ്യവും ജീവിതകാലത്ത് നല്ലൊരു കാഴ്ചയും നമുക്ക് നിലനിർത്താൻ സാധിക്കും. നാഥൻ അനുഗ്രഹിക്കുമാറോട്ടെ.
0: പ്രിയ ശ്രോതാക്കളെ, നാം ഇപ്പോൾ കേട്ടത് ആരോഗ്യ ചിന്തകൾ. തിമിരം മാറ്റാൻ മരുന്നുണ്ടോ? ഡോക്ടർ അബ്ദുൽ മാലിക് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: നമ്മൾ പീസ് ടൈമിലേക്ക് പോവുകയാണ്. പീസ് ടൈമിൽ നിന്ന് നമുക്കൊരു ശ്രോതാവിൻ്റെ ഒരു ഫീഡ്ബാക്കാണ് പ്രത്യേകമായി വായിക്കാനുള്ളത്. താജുക്ക്, ആ ഫീഡ്ബാക്കിലുള്ളതാണ്, ഈ മദ്രസയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടില്ല, ഈ മദ്രസയിലാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല, കുറച്ച് പ്രശ്നങ്ങളായിരുന്നു, അതുകൊണ്ട് എഴുതാൻ സാധിക്കാതെ പോയതിൽ ഞാൻ വളരെ വിഷമിക്കുന്നു. സ്കൂൾ യൂണിഫോം കംഫർട്ടബിൾ അല്ലാത്തതിനാൽ തൊടുപുഴയിൽ നിന്ന് മഞ്ചേരിയിലേക്ക് താമസം മാറി. അവിടെ അൽഹംദുലില്ലാ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ കിട്ടി. ഈ പ്രാവശ്യത്തെ ഈ മദ്രസ കോഴ്സ് ഞങ്ങളുടെ വീട് മാറ്റത്തിനിടയിലായിപ്പോയെങ്കിലും അൽഹംദുലില്ലാ എനിക്ക് ക്ലാസ്സുകൾ വൈകിയെങ്കിലും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാ, എൻ്റെ ലക്ഷ്യം ജാമിയ വനിതാ ക്യാമ്പസാണ്. നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് ബിബിത കെ എം തൊടുപുഴ എന്ന ശ്രോതാവ് അയച്ചിട്ടുണ്ട്. മീൻസ്
1: ഒരു ഒരു കുട്ടിയായിരിക്കും അല്ലേ?
0: അതെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, 10th ക്ലാസ് കഴിഞ്ഞിട്ടില്ലല്ലോ.
1: ഓക്കെ, അപ്പോൾ അവളുടെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ അല്പം ഡ്രസ് കോഡിന് ലിമിറ്റേഷൻ ഉണ്ടാകും. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിലൊക്കെ അവർ വളരെ സ്ട്രിക്റ്റായിട്ട് അവർ യൂണിഫോം ഫോളോ ചെയ്യാറുണ്ട്. അത് പലപ്പോഴും വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വിവാദമായപ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, അവിടെ തന്നെ നിർബന്ധമായിട്ട് പോകണമെന്ന് യാതൊരു കാര്യമില്ല, ഇവിടെ വിദ്യാഭ്യാസം കിട്ടാൻ യാതൊരു പ്രശ്നമല്ല. നമ്മളെ വസ്ത്രങ്ങളിൽ ഹിജാബിൽ കോംപ്രമൈസ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു വലിയ മെസ്സേജ് കൂടി ഇതിൽ നിന്ന് നമ്മൾ ആ ഒരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ മദ്രസയിൽ മക്കളെയും പേരക്കുട്ടികളെയൊന്നും ചേർക്കാത്ത ആളുകളെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 6th സമ്മർ ക്വസ്റ്റ് എന്ന പേരിൽ വേനൽക്കാലത്തേക്കുള്ള പ്രത്യേക പദ്ധതി വിശ്വ സ്റ്റുഡൻസിൻ്റേത് വരുന്നു. അതിൽ കുട്ടികൾക്ക് കൃത്യമായ മെൻറിങ്ങും കൃത്യമായ ഗൈഡൻസൊക്കെ കൊടുക്കുന്ന വലിയൊരു പ്രൊജക്റ്റാണ്. ഈ മദ്രസ ഇപ്പോൾ സമ്മർ ക്വസ്റ്റിൻ്റെ പദ്ധതിക്കുള്ളിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇൻഷാല്ലാ 6th ആയിരിക്കും ആദ്യത്തെ ക്ലാസ് ഉണ്ടാവുക, ആദ്യത്തെ ചർച്ചകളും അനുബന്ധങ്ങളൊക്കെ വരും. അപ്പോൾ അത് പിന്നെ കോഴ്സിൻ്റെ ഭാഗമാകേണ്ട ആളുകൾ ടെക്നിക്കലി പീസ് റേഡിയോ ആപ്പിൽ ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കണം.
0: കോഴ്സിൽ ഇതുവരെ എൻറോൾ ചെയ്തിട്ടില്ലാത്ത ആളുകൾ എൻറോൾ ചെയ്യലാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പീസ് റേഡിയോ ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവും. അതിൽ ഏറ്റവും താഴെ ഇടതുവശത്ത് സ്റ്റേഷൻസ് എന്ന് രണ്ടാമത് കോഴ്സസ് എന്ന ബട്ടണാണ് ഉണ്ടാവുക. ആ കോഴ്സസ് എന്നുള്ള ബട്ടണിൽ നമ്മൾ സമ്മർ ക്വസ്റ്റ് എന്നത് ഈ കോഴ്സസ് എന്നതിൽ ലൈവ് എന്ന ഭാഗത്ത് ഏറ്റവും ആദ്യത്തിൽ തന്നെ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ സമ്മർ ക്വസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ UPLP എന്നതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ മക്കൾ ഏത് പ്രായത്തിലാണോ, LPയിലാണോ UPയിലാണോ, ആ UPയിലാണെങ്കിലും LPയിലാണെങ്കിലും അതിൻ്റെ പിന്നെ ക്ലാസ് സെലക്ട് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായി എൻറോൾ നൗ എന്ന ഒരു ബട്ടൺ കാണും. അപ്പോൾ ഈ ക്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ കാണിക്കും. ഇപ്പോൾ UP കാറ്റഗറി ആണെങ്കിൽ 2013-14 2015 വർഷങ്ങളിൽ പിന്നെ ജനിച്ച കുട്ടികൾക്കാണ് എന്നുള്ളത് UP കാറ്റഗറി എന്നുള്ളതിൻ്റെ ഉള്ളിലുണ്ട്. എൻറോൾ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻറോൾഡ് സക്സസ്ഫുള്ളി എന്ന് കാണും. അതിനുശേഷം സ്റ്റാർട്ട് ലേണിംഗ് എന്നമർത്തി കഴിഞ്ഞാൽ നമുക്കവിടെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസുകൾ, മൊഡ്യൂളുകളുടെ എണ്ണം ഒക്കെ അവിടെ കാണിക്കും. ഫൈനൽ എക്സാമും മോഡൽ എക്സാമും ഒക്കെയുള്ള വളരെ മനോഹരമായ രൂപത്തിലാണ് പീസ് റെഡി കോഴ്സ് ഓപ്ഷനിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത്.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: നമുക്കൊരു സമ്മാനമായിട്ടൊരു വാഹനം കിട്ടി, പിന്നീടാണ് അറിഞ്ഞത് അത് അവർ ലോൺ എടുത്ത് വാങ്ങിയതാണെന്ന്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ? അത് ഓടിക്കുന്നവർക്കും യാത്ര ചെയ്യുന്നവർക്കും തെറ്റുണ്ടാകുമോ എന്നാണ്.
2: പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കുന്നതാണ്, ഒരാളുടെ സമ്പാദ്യത്തിൽ നിഷിദ്ധം കലർന്നുകൂടിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ തിന്മ ആരാണോ അത് പ്രവർത്തിച്ചത് അയാൾക്കായിരിക്കും. ഒരിക്കലും മറ്റുള്ള ആളുകൾക്ക് അത് ബാധകമാവുകയില്ല. ഉദാഹരണമായി, ഒരാളുടെ സമ്പാദ്യം തീർത്തും നിഷിദ്ധമാണ് എങ്കിൽ, അതായത് ഒരാൾ ഒരു ബൈക്ക് മോഷ്ടിച്ചു, നമുക്കറിയാം അത് മോഷ്ടിക്കപ്പെട്ടതാണ് എന്ന്, എങ്കിൽ തീർച്ചയായും അത് നമ്മൾ വാങ്ങുവാൻ പാടില്ല. എന്നാൽ മറ്റൊരാൾ ഒരു ബൈക്ക് വാങ്ങി, അയാൾക്ക് പല ഏർപ്പാടുകളുമുണ്ട്, ചില ഏർപ്പാടുകളിലൊക്കെ ഹറാമുള്ളതാണ്, ആ ബൈക്ക് ഉപയോഗിക്കുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്, കാരണം അയാളുടെ സമ്പാദ്യത്തിൽ ഹറാം കലർന്നിരിക്കുന്നു. ഇനി ആ ബൈക്ക് അയാൾ വിൽക്കുകയാണെങ്കിൽ മറ്റൊരാൾക്ക് അത് വാങ്ങുന്നതിന് കുഴപ്പമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല ആലം.
1: ചോദ്യം ഇപ്രകാരമാണ്, എൻ്റെ മാതാവിൻ്റെ ഉമ്മയുടെ സഹോദരിയുടെ മയ്യത്ത് മുഖം കാണൽ അനുവദനീയമാണോ എന്നാണ്.
3: ജീവിച്ചിരിക്കുമ്പോൾ ഒരന്യസ്ത്രീയെ കാണുന്നത് തെറ്റാണ്. ബോധപൂർവം നോക്കുന്നത് വിലക്കുള്ള സംഗതിയാണ്. ഒരു സ്ത്രീയെ ആവശ്യമില്ല എങ്കിൽ നോക്കാൻ പാടുള്ളതല്ല ദൃഷ്ടി താഴ്ത്തണം. സ്ത്രീകൾ ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്, ദൃഷ്ടി താഴ്ത്തണം, നോക്കാൻ പാടുള്ളതല്ല ബോധപൂർവം. എന്നാൽ കാണുന്നത്, കണ്ടുപോകുന്നത് അത് അപരാധ തെറ്റോ അല്ല ജീവിച്ചിരിക്കുമ്പോൾ. അതേപോലെ തന്നെയാണ് മരിച്ചാലും. ഒരു മയ്യത്തിനെ കണ്ടു എന്നതിനാൽ അത് ഒരു കുറ്റകരമായ കാര്യമല്ല. പിന്നെ മരിച്ച ഒരു വ്യക്തിയെ നോക്കുന്ന കാണുന്ന വിഷയമാണ്, ആവശ്യമെങ്കിൽ നോക്കാം. പക്ഷേ മരിച്ചയാളെ നോക്കുക എന്നുള്ളത്, കാണുക എന്നുള്ളത് ഒരു അന്ത്യനോട്ടം, ഇങ്ങനെ ഒരു ശരിയെന്ന് ഇസ്ലാമിലില്ല. മരിച്ചവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക എന്നുള്ളതാണ്, അവർക്ക് വേണ്ടിയിട്ട് നമസ്കരിക്കുക എന്നുള്ളതാണ്, അവരുടെ നമസ്കാരത്തിൽ പങ്കാളികളാകുക, അവരെ നല്ല രീതിയിൽ സംസ്കരിക്കുക എന്നുള്ളതാണ്. എന്നാൽ നോക്കിക്കാണാൻ അതൊരു ചടങ്ങായിട്ട്, അങ്ങനൊരു ചടങ്ങിനെ ഇസ്ലാമിൽ നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ കണ്ടുപോയാൽ അതിൽ അതൊരു അപരാധമാണ്, കുറ്റമാണ് എന്ന് വിധിക്കാൻ പറ്റൂല. അതാണ് വിശദീകരിച്ചത്. എത്ര രക്തസാക്ഷികൾ ഇസ്ലാമിക ചരിത്രത്തിലുണ്ടായിരുന്നു, അവരെ കണ്ട സഹാബി വനിതകളില്ലേ? അപ്പോൾ ഈ കാണുന്ന, കണ്ടുപോകുന്ന വിഷയവും അതേപോലെ തന്നെ പിന്നെ നോക്കണമെങ്കിൽ നോക്കേണ്ടി വരുന്ന വിഷയവും അതുണ്ടായി എന്ന് വരും. ഇവിടെ ഈ ഒരു പിന്നെ വേർതിരിവ് ശരിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും പിന്നെ ഒരു മയ്യത്ത് കാണൽ, ഒരു അന്യൻ്റെ മയ്യത്ത് കാണൽ, അല്ലെങ്കിൽ ഒരു അന്യസ്ത്രീയുടെ മയ്യത്ത് കാണൽ, അതൊരു ചടങ്ങായിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതേസമയം കണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു അപരാധവുമല്ല, ഒരു തെറ്റുമല്ല. ഇതാണ് അവിടെ വിശദീകരിച്ചത്, അതാണ് ഉദ്ദേശിച്ചത്.
1: സക്കാത്ത് കൊടുക്കാൻ നിസാബ് തികയണം എന്ന് പറയുന്നു. നിസാബ് ഒരു വർഷം ആണല്ലോ. എല്ലാ റമളാൻ മാസവും സക്കാത്ത് കൊടുക്കുന്ന ഒരാൾക്ക് അത് കൊടുക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് കിട്ടിയ തുകയ്ക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? അവിടെ നിസാബ് പൂർത്തിയാവുന്നില്ലല്ലോ എന്നാണ്.
4: ഇതിലാദ്യമായി മനസ്സിലാക്കേണ്ടത് തൻ്റെ സാമ്പത്തിക വർഷം എവിടെയാണ് പൂർത്തിയാകുന്നത് എന്നതാണ്. ഏപ്രിൽ 18 എന്ന ഇംഗ്ലീഷ് മാസത്തിലേക്കല്ല നമ്മുടെ സക്കാത്ത് കണക്ക് കൂട്ടാറുള്ളത്, അതിനെ കണക്കാക്കേണ്ടത് അറബി മാസത്തിലേക്കാണ്. ഈ ഏപ്രിൽ 18 ശേഷം വരുന്ന ഒരു ചാന്ദ്രിക മാസത്തിലെ ഒരു ഡേറ്റിലാണ് താങ്കളുടെ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതും, അതോടൊപ്പം തന്നെ താങ്കളുടെ സ്ഥിര വരുമാനത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ, അതല്ലെങ്കിൽ നിലവിലുള്ള വരുമാനത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഈ 90,000 രൂപ താങ്കൾക്ക് ലഭിച്ചത് എങ്കിൽ സ്വാഭാവികമാണ് ഈ വർഷത്തെ സമ്പത്തിൻ്റെ കൂടെ അതിനെ കൂട്ടുകയും എന്നിട്ടതിൻ്റെ 2.5% മൊത്തത്തിൽ നൽകുകയുമാണ് വേണ്ടത്. 90,000 രൂപയുടെ 2.5% എന്ന് പറയുമ്പോൾ 2,250 രൂപയാണ് ഉണ്ടാവുക. അതിനു പുറമെ എത്രയാണോ താങ്കളുടെ പക്കലുള്ള ധനം അതിൻ്റെ കൂടെ കണക്ക് കൂട്ടിയിട്ടാണ് നൽകേണ്ടത്. അതല്ല, ഇനി താങ്കൾക്ക് ഇത് ഒരു പുതിയ ധനമായി ലഭിച്ചതാണ്, ഒരിക്കലും തന്നെ നിലവിലുള്ള സ്വത്തിൻ്റെ ഭാഗമോ അതിൻ്റെ വളർച്ചയുടെ ഭാഗമായിക്കൊണ്ടോ ഒന്നും ലഭിച്ചതല്ല എങ്കിൽ, എന്നാണോ താങ്കൾക്ക് ലഭിച്ചത് അത് പ്രത്യേകം നോട്ട് ചെയ്യുകയും പിന്നീട് അത് ഒരു വർഷം തികയുന്ന മുറക്ക് അഥവാ ചാന്ദ്രികമാസപ്രകാരമുള്ള ഒരു വർഷം തികയുന്ന മുറക്ക് അതിൻ്റെ സക്കാത്ത് നൽകുകയുമാണ് വേണ്ടത്. അല്ലാഹു അഅലം.
1: സക്കാത്ത് കൊടുക്കുമ്പോൾ മാതാപിതാക്കൾക്ക് കൊടുത്താൽ വീടുമോ എന്നാണ്.
4: സ്വന്തം മാതാപിതാക്കളെ നോക്കേണ്ട ബാധ്യത ആൺമക്കൾക്കും പെൺമക്കൾക്കുമെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൺമക്കളാണെങ്കിലും പെൺമക്കളാണ് എങ്കിലും അവരുടെ സക്കാത്തിൻ്റെ അവകാശമായി കൊണ്ടുവരുന്ന ധനം അതൊരിക്കലും തന്നെ തൻ്റെ മാതാപിതാക്കൾക്ക് നൽകേണ്ടവരല്ല. മാത്രവുമല്ല, അത്തരം നൽകുന്ന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവരുടെ സക്കാത്ത് വീടുകയില്ല എന്നു മാത്രമല്ല, തൻ്റെ മാതാപിതാക്കളെ അവർ ഭക്ഷിപ്പിക്കുന്നത് തൻ്റെ സ്വത്തിലെ എച്ചിൽ കൂടിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വന്തം മാതാപിതാക്കളെ എച്ചിൽ തീറ്റിക്കുന്ന അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു നല്ല മകൻ്റെ നല്ല മകളുടെ സ്വഭാവമായി കൊണ്ടൊരിക്കലും തന്നെ അത് എണ്ണപ്പെടുകയില്ല. മാത്രവുമല്ല, സക്കാത്ത് എന്ന് പറയുന്നത് നമ്മുടേതല്ലോ, അത് നമ്മുടെ സ്വത്തിൽ പാവപ്പെട്ട മറ്റുള്ളവരുടെ അവകാശമാണ്. നമ്മുടെ ചെലവിൽ കഴിയേണ്ട ആളുകൾക്ക് നൽകാൻ പറ്റിയതല്ല അത് എന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അവകാശത്തെ ഒരിക്കലും തന്നെ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ചെലവിൽ നമ്മൾ നോക്കേണ്ട ആളുകളിലേക്ക് വരുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: രണ്ട് ഹറമുകളിലും തറാവി നിസ്കരിക്കുന്നത് 20 റക്അത്താണ്. പിന്നെ എന്തുകൊണ്ടാണ് 8 റക്അത്ത് നിസ്കരിക്കണമെന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 റക്അത്താണ് നിസ്കരിച്ചതെങ്കിൽ ഹറമുകളിലും അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്നാണ്.
3: ചരിത്രം വായിക്കുമ്പോൾ ഇതല്ലാത്ത എണ്ണം നിസ്കാരങ്ങളും ഹറമുകളിൽ ഉണ്ടായിട്ടുണ്ട്. 13 നിസ്കരിച്ച കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ 23-ലേറെ റക്അത്തുകൾ നിസ്കരിച്ച ചരിത്രമുണ്ടായിട്ടുണ്ട്. വിശിഷ്യ വിശുദ്ധ മദീനയിൽ അൽ മസ്ജിദുൻ നബവിയിൽ എന്നും 23 റക്അത്ത് അല്ലെങ്കിൽ 20 റക്അത്ത് നിസ്കരിച്ചു എന്നത് ഹറമുകളുടെ ചരിത്രത്തിലില്ല. രാത്രി നിസ്കാരം സലാത്തുൽ ലൈലി മസ്ന മസ്ന ഈ രണ്ട് റക്അത്ത് നിസ്കരിക്കുക എന്നുള്ള ഹദീസിനെ മുഖവിലക്കെടുത്ത് രാത്രി നമസ്കാരത്തിന് കൃത്യമായൊരു എണ്ണമില്ല എന്ന നിലക്ക് പണ്ഡിതന്മാർ 11 റക്അത്തിലേറെ തറാവീഹും ഖിയാമുൽ ലൈലൊക്കെ നിസ്കരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചോദ്യത്തിൽ 8 റക്അത്ത് നിസ്കരിക്കുന്ന വിഷയം പറഞ്ഞു. 8 പിന്നെ വിത്രും 11 റക്അത്ത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം നിസ്കരിച്ചു എന്ന് സ്ഥിരപ്പെട്ടതിനാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്തിനേക്കാൾ റമദാനിലും അല്ലാത്തപ്പോഴും നിസ്കരിച്ചിരുന്നില്ല എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രി നിസ്കാരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ നിസ്കാരത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിഞ്ഞ അനുഭവമുള്ള മഹദി ആയിഷ റളിയല്ലാഹു തആലയാണ് അത് പറഞ്ഞത്. റമദാനിലോ അല്ലാത്തപ്പോഴോ 11 റക്അത്തിനേക്കാൾ കൂടുതൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ നിസ്കരിച്ചിരുന്നില്ല എന്ന്. ഉമർ റളിയല്ലാഹു തആലഹു തറാവീഹ് നമസ്കാരം അതിലെ ജമാഅത്ത് പുനഃസംഘടിപ്പിച്ചപ്പോൾ ഇമാമായി രണ്ടുപേരെ നിശ്ചയിച്ചു. ഒന്ന് തമീമുദ്ദാരിയും മറ്റൊന്ന് ഉബൈ ഇബ്നു കഅബും റളിയല്ലാഹു അനിൽ ജമീഅ. അപ്പോൾ അവരോടും ഉമർ റളിയല്ലാഹുവിൻ്റെ കൽപ്പന ജനങ്ങൾക്ക് 11 റക്അത്ത് നിസ്കരിക്കണം എന്നതായിരുന്നു. അതും ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 11 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്നാൽ 11 റക്അത്തിനേക്കാൾ കൂടുതൽ നിസ്കരിച്ചാൽ അതൊരു ബിദഅത്തോ തെറ്റോ ആയി വിധിക്കപ്പെടാവതല്ല. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചില ഹദീസുകളുടെ വെളിച്ചത്തിൽ അതിൽ ഗവേഷണം നടത്തിയാണ് പണ്ഡിതന്മാർ ആ ഒരു ഹുക്കും പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല ആലം.
1: ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാൾ പണയത്തിനായി സ്വർണം വാങ്ങി, അതിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ് എന്നാണ്.
4: പലപ്പോഴും ബന്ധുക്കളെ സഹായിക്കുക എന്ന നല്ല മനസ്സിൻ്റെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു കാര്യമാണ് സഹോദരിയും ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ നമ്മൾ കുറ്റക്കാരായി തീരുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. പലിശാധിഷ്ഠിത രൂപത്തിലുള്ള പണയവും അത്തരത്തിലുള്ള കാര്യങ്ങളുമെല്ലാം ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ്. ഒരു കാരണത്താലും ഒരു വിശ്വാസി പലിശയുമായി ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നതാണ് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ആ ബന്ധുവിന് സഹായത്തിൻ്റെ ഭാഗമായി കൊണ്ട് സ്വർണം പണയപ്പെടുത്തുവാൻ നൽകിയതിനു പകരം ആ സ്വർണവള കടമായി നൽകുകയും അത് അദ്ദേഹം വിൽപ്പന നടത്തുകയും എന്നിട്ട് ആ കാശുകൊണ്ട് തൻ്റെ പ്രയാസങ്ങൾ അകറ്റുകയും ചെയ്തിരുന്നുവെങ്കിൽ അതായിരുന്നല്ലോ ആ രംഗത്ത് ഇസ്ലാം പഠിപ്പിച്ച മാർഗം. അതല്ല എങ്കിൽ ആ സ്വർണവള തൻ്റെ ബന്ധുവിന് ദാനമായി നൽകി അയാളത് വിറ്റ് ആ അയാൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും കരകയറുകയാണെങ്കിൽ അതായിരുന്നു ഇസ്ലാം നമ്മോട് ആവശ്യപ്പെട്ട ഏറ്റവും പ്രതിഫലാർഹമായ രൂപത്തിലുള്ള സദക്ക എന്ന് പറയുന്ന കാര്യം. അതല്ലാതെ അയാൾ ചെയ്യുന്ന ഒരു തിന്മയ്ക്ക് കൂട്ടുനിൽക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് തആവനു അലിൽ ബിർരി വത്തഖ്വ വല തആവനു അലിൽ ഇസ്മി വൽ ഉദ്വാൻ എന്നാണ്. അഥവാ നമ്മൾ പരസ്പരം സഹകരിക്കേണ്ടത് നന്മകളിലാണ്, അതുപോലെ തന്നെ പരസ്പരം സഹകരിക്കേണ്ടത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന കാര്യങ്ങളിലാണ്. എന്നാൽ ഒരിക്കലും തന്നെ കുറ്റകൃത്യങ്ങളിലോ ശത്രുതയിലോ പരസ്പരം സഹായിക്കരുതെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ മഹാപാപങ്ങളുടെ കൂട്ടത്തിലെണ്ണിയ പലിശ, ആ പലിശയുമായി ബന്ധപ്പെടുന്ന അവസ്ഥകളിൽ സഹകരണം ഒരിക്കലും തന്നെ പാടില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഈ പറഞ്ഞ വള തൻ്റെ കൈകളിൽ ഇപ്പോഴില്ല, അത് പണയത്തിലാണുള്ളത്. ആ വള കൂടി കൂടുമ്പോഴാണ് തൻ്റെ കൈവശമുള്ള സ്വർണം പത്തര പവനിൽ കൂടുന്നത് എങ്കിൽ അത്തരം ഘട്ടത്തിൽ ഇപ്പോൾ തൻ്റെ കയ്യിൽ അത് താൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ക്രയവിക്രയങ്ങൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത് എന്നതുകൊണ്ട് തന്നെ അവിടെ സക്കാത്ത് അതിന് ബാധകമാകുന്നില്ല. എന്നാൽ തൻ്റെ കൈവശമുള്ള സ്വർണം അതുകൂടാതെ തന്നെ പത്തര പവനിൽ കൂടുതലുണ്ട് എങ്കിൽ ആ പത്തര പവൻ സ്വർണത്തിൻ്റെ കൂടുതൽ ആ മുഴുവൻ സ്വർണത്തിനും 2.5% സക്കാത്ത് നൽകുകയാണ് വേണ്ടത്. ഇനി താൻ പണയപ്പെടുത്തിയിട്ടുള്ള സ്വർണമടക്കമുള്ള സ്വത്തിന് സക്കാത്ത് നൽകാൻ കഴിയുമെങ്കിൽ അങ്ങനെ നൽകുന്നത് തന്നെയാണ് പ്രസ്തുത വിഷയത്തിൽ ഏറ്റവും സൂക്ഷ്മമായ നിലപാട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: ഡയമണ്ടിൻ്റെ സക്കാത്ത് എങ്ങനെയാണ് എന്നാണ്.
4: സക്കാത്തുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് നാണയങ്ങൾ, വരുമാനമുള്ള സ്വത്തുക്കൾ, അതുപോലെ തന്നെ സംഭരിക്കുവാൻ കഴിയുന്നതും ഭക്ഷിക്കുവാൻ യോഗ്യവുമായ രൂപത്തിലുള്ള, സംഭരിച്ചു വെക്കുവാനും ഭക്ഷിക്കുവാനും കഴിയുന്ന രൂപത്തിലുള്ള പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ പോലെയുള്ള വസ്തുക്കൾക്കും അതുപോലെ തന്നെ മറ്റു കൃഷി ഉൽപ്പന്നങ്ങൾക്കും കാലിവർഗ്ഗങ്ങൾക്കുമെല്ലാം സക്കാത്തു നിർബന്ധമാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ താൻ താമസിക്കുന്ന വീട്, താൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഉള്ള ആഭരണങ്ങൾ, പ്രത്യേകിച്ചും സ്വർണവും വെള്ളിയുമല്ലാത്ത ആഭരണങ്ങൾ, ആഡംബരവുമായി അതല്ലെങ്കിൽ ഭംഗിയായി കൊണ്ട് ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സക്കാത്തില്ല എന്നതുതന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുക. ഒരാളുടെ വീട് എത്ര വലുതാണെങ്കിലും ആ വീടിൻ്റെ വില കണക്കാക്കി വർഷം വർഷം സക്കാത്ത് അയാൾ നൽകേണ്ടതില്ല. അതുപോലെ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വാഹനം, അത് എത്ര വലിയ വാഹനമാണെങ്കിലും എത്ര വിലപിടിപ്പുള്ള വാഹനമാണ് എങ്കിലും അതിൻ്റെ വില കണക്കാക്കി വർഷം വർഷം അയാൾ സക്കാത്തു നൽകേണ്ടതില്ല. അതുപോലെ തന്നെയാണ് സ്വർണവും വെള്ളിയും അല്ലാത്ത ആഭരണങ്ങളുടെ വിഷയത്തിലും പണ്ഡിതന്മാർ പറയുന്നത് കാണുവാൻ സാധിക്കുക. സ്വർണവും വെള്ളിയുമല്ലാത്ത, അതുപോലെ തന്നെ നാണയ വ്യവസ്ഥയുടെ രൂപത്തിൽ നാണയങ്ങളായി കൊണ്ട് ഉപയോഗിക്കാത്ത വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്കൊന്നും തന്നെ സക്കാത്തു നൽകേണ്ടതില്ല എന്നതാണ് പ്രസ്തുത വിഷയത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കുക. എന്നാൽ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇത്തരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവടക്കാരൻ കച്ചവടത്തിൻ്റെ സക്കാത്ത് എന്നുള്ള രൂപത്തിൽ അതിന് സക്കാത്തു നൽകേണ്ടതുണ്ട്. ആഭരണമായി കൊണ്ട് ഉപയോഗിക്കുന്ന ആളുകൾ സക്കാത്തു നൽകേണ്ടതില്ല എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം ബിസവാബ്.
1: 96 നോമ്പിന്റെ വിധി എന്താണ്? സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണോ എന്നാണ്.
3: അങ്ങനെ ഒരു നോമ്പ്, 96 നോമ്പ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ പെട്ടതേ അല്ല. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് മാസത്തിൽ പ്രത്യേകം നോമ്പെടുത്തിയിരുന്നു എന്നുള്ളത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. റജബിൽ പ്രത്യേകം നോമ്പെടുത്തിയിരുന്നു എന്നുള്ളത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഷാബാനിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെക്കുറെ നോമ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്, മുഴുവൻ നോമ്പെടുത്തിയിരുന്നു എന്നുള്ളതില്ല. കാനെ യസൂമു ഷാബാന കുല്ലഹു എന്ന് ഹദീസുണ്ട്, പക്ഷെ അതിൻ്റെ ഉദ്ദേശം ജുല്ലഹു എന്നുള്ളതാണ്. അധികവും നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാബാനിൽ നോമ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവനായിട്ട് ഷാബാൻ നോമ്പെടുത്തു എന്നുള്ളതില്ല. തുടർച്ചയായി രണ്ട് മാസം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തിയിരുന്നു ഷാബാനിലും റമദാനിലും എന്നറിയിക്കുന്നതും, അതും ഷാബാനിൽ കൂടുതൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്നുള്ള ഒരു ആശയത്തിലാണ്. റമദാൻ മാസത്തിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവനും നോമ്പെടുത്തിയിരുന്നു, അത് റമദാനിൽ നിർബന്ധ നോമ്പാണ്. ഷവ്വാൽ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അതും റമദാനോട് തുടർന്നല്ല, അതിനിടയിൽ ഈദുൽ ഫിത്തർ ഇല്ലേ, റമദാൻ കഴിഞ്ഞാൽ ഈദുൽ ഫിത്തറുണ്ട്, പിന്നെ ഷവ്വാലിൽ 6 നോമ്പാണ്. ആ നോമ്പിനെ കുറിച്ച് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വസിത്ത മിൻ ഷവ്വാൽ എന്നാണ്, ഷവ്വാലിൽ നിന്ന് 6 എന്നാണ്. അതതിൻ്റെ തുടക്കത്തിലാവാം മധ്യത്തിലാവാം ഒടുക്കത്തിലാവാം. ഏതായാലും ഈ റജബ്, ഷാബാൻ, റമദാൻ എന്നീ 3 മാസങ്ങളും ഷവ്വാലിൽ നിന്ന് 6 കൂട്ടിയിട്ടുള്ള ഇങ്ങനെ ഒരു കണക്കിൽ ഒരു നോമ്പ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നിട്ടില്ല.
1: ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ സുഹൃത്തിന് വീട് വയ്ക്കുന്ന ആവശ്യത്തിന് വേണ്ടി 100,000 രൂപ കടമായി കൊടുത്തു. ഇതിൻ്റെ സക്കാത്ത് ഞാൻ കൊടുക്കണോ അതോ സുഹൃത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ്.
4: കടം വാങ്ങിയതിൻ്റെ സക്കാത്ത് ആരു നൽകണമെന്നതാണ് സഹോദരൻ്റെ ചോദ്യം. കടവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കുന്നത് അദ്ദേഹിനു മംലൂക്കുല്ലിദ്ദായിൻ, ദൈന് എന്നുള്ളത് അഥവാ കടമെന്നുള്ളത് അത് കടം നൽകിയ ആളുടെ ഉത്തരവാദിത്വത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ കടം വാങ്ങിയ ആളല്ല സക്കാത്തു നൽകേണ്ടത്, കടം നൽകിയവൻ തന്നെയാണ് സക്കാത്തു നൽകേണ്ടത് എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ കടം നൽകിയയാൾ സക്കാത്തു നൽകേണ്ടതുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. മഹാനായ ഇബ്നു ഉമർ, ആയിഷ, ഇക്രിമ അതുപോലെ തന്നെ ഉള്ള ആളുകളെല്ലാം റളിയല്ലാഹു അൻഹു അജ്മഈൻ അവരൊക്കെ പറഞ്ഞത് ലാ സക്കാത്ത ഫിദ്ദൈൻ, കടവുമായി ബന്ധപ്പെട്ട് സക്കാത്ത് ഇല്ല എന്നതാണ്. കാരണം രണ്ട് കാര്യങ്ങളാണ് അതിനവർ തെളിവായി കൊണ്ടു പറഞ്ഞത്. ഒന്ന്, കടം നൽകിയ ധനത്തിന് വളർച്ചയില്ലല്ലോ. രണ്ടാമത്തേത്, ആ ധനത്തിൻ്റെ വർധനവ് ഉദ്ദേശിച്ചു കൊണ്ടല്ല കടം നൽകുന്നയാൾ കടം നൽകാറുള്ളത്, മറിച്ച് ആ ധനത്തിൻ്റെ ഉപകാരം മറ്റുള്ളയാളുകൾക്ക് ലഭിക്കണമെന്ന ഉദ്ദേശമാണല്ലോ അതിലുള്ളത്, അതുകൊണ്ട് നൽകേണ്ടതില്ല എന്ന അഭിപ്രായമാണ് ഇബ്നു ഉമർ, അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹുമയും, അതുപോലെ തന്നെ ഇക്രിമ അഥവാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലയായ ഇക്രിമ റഹിമഹുല്ലയുടെ എല്ലാം അഭിപ്രായം. എന്നാൽ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ മഹാഭൂരിഭാഗം പണ്ഡിതന്മാരും കടത്തെ രണ്ടായി തിരിക്കുകയും ആ രണ്ടായി തിരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സക്കാത്തു നൽകേണ്ടത്.

0: ഹനഫിയുടെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായവുമായി കൊണ്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഹമ്മാദ് ബിനു അബി സുലൈമാനും ഇസ്ഹാഖും അതുപോലെ തന്നെ അബി ഉബൈദ റളിയല്ലാഹു അൻഹും എല്ലാം റഹിമഹുല്ലാഹും അജ്മഹീം എല്ലാം ഇത് നൽകേണ്ടവർ തന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആളുകൾ അഥവാ രണ്ടാമത്തെ ഇനം അഥവാ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്ത സ്വത്താണ് എങ്കിൽ, ആ തിരിച്ചു കിട്ടുകയില്ല എന്നുറപ്പുണ്ട് എങ്കിൽ അയാൾ വർഷം വർഷം സക്കാത്തു നൽകേണ്ടതില്ല. തിരിച്ചു ലഭിക്കുമെന്ന് ഉറപ്പുള്ളവരാണ് എങ്കിൽ വർഷാവർഷം സക്കാത്തു നൽകേണ്ടതുണ്ട് എന്നും, എന്നാൽ തിരിച്ചു ലഭിക്കുകയില്ല എന്നതാണ് ഉറപ്പ്, അതല്ലെങ്കിൽ തിരിച്ചു ലഭിക്കുമെന്നതിന് പ്രതീക്ഷയില്ല എന്നതാണ് കൂടുതലുമുള്ളത് എങ്കിൽ, അത്തരത്തിലുള്ള ആളുകൾ അവർ എപ്പോഴാണോ സക്കാത്ത് എപ്പോഴാണോ നൽകിയ കടം തിരിച്ചു ലഭിക്കുന്നത് ആ സമയത്താണ് ഒരു വർഷത്തെ സക്കാത്തു നൽകണം എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കുക. ചുരുക്കത്തിൽ സക്കാത്ത് നൽകേണ്ടത് കടം കൊടുത്ത ആൾ തന്നെയാണ്. അങ്ങനെ നൽകുമ്പോൾ തനിക്ക് വർഷം വർഷം തികയുന്ന മുറക്ക് ഇത് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള ധനമാണ് എങ്കിൽ നൽകുകയാണ് വേണ്ടത് എന്ന ഈ ഒരു നിലപാടാണ് ഏറ്റവും ഈ വിഷയത്തിലെ പ്രബലമായ നിലപാടായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരിച്ചു ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലാത്ത ധനമാണ് എങ്കിൽ വർഷാവർഷം നൽകേണ്ടതില്ല. അതേസമയത്ത് ലഭിക്കുന്ന മുറക്ക് ഒരു വർഷത്തെ മുതൽ എന്നുള്ള നിലക്ക് അതല്ലെങ്കിൽ ഒരു വർഷത്തെ സക്കാത്താണ് നൽകേണ്ടത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: സുബൈ കഴിഞ്ഞ് കിടക്കരുത് എന്ന് കേട്ടിട്ടുണ്ട്, അത് എത്ര സമയം വരെയാണ് എന്ന് വിശദീകരിക്കാമോ എന്നാണ്.
2: സുബഹിന്റെ ശേഷം ഉറങ്ങാൻ പാടില്ല എന്നറിയിക്കുന്ന തെളിവില്ല. അതേസമയം ഇഷന്റെ മുമ്പ് ഉറങ്ങുന്ന വിഷയത്തിൽ വിലക്കുണ്ട്. ഇഷന്റെ മുമ്പ് ഉറങ്ങുന്ന വിഷയത്തിൽ വിലക്കുണ്ട്. അത് വെറുക്കപ്പെട്ട പ്രവണതയായിട്ടായിരുന്നു തിരു ദൂതർ ഇവിടെ ജീവിച്ച നാളുകളിൽ എണ്ണപ്പെട്ടിരുന്നത്. അല്ലാഹു അഅലം.
1: പണത്തിന് സക്കാത്ത് കൊടുക്കുമ്പോൾ കയ്യിൽ ചുരുങ്ങിയത് എത്ര പൈസ വേണം എന്നാണ്?
0: തൻ്റെ കൈവശം ധനമായി ഉള്ള, പ്രത്യേകിച്ചും നാണയമായിട്ടുള്ള എന്തെല്ലാമുണ്ടോ അതെല്ലാം നാം ഓരോരുത്തരും സക്കാത്തിൻ്റെ കണക്ക് നോക്കുന്ന സമയത്ത് നോക്കേണ്ടതുണ്ട്. അത് ചെലവിന് വേണ്ടി എടുത്തു വെച്ചതാണെങ്കിലും, ഹജ്ജിന് പോകാൻ വേണ്ടി എടുത്തു വെച്ചതാണെങ്കിലും, വീടുണ്ടാക്കുവാൻ വേണ്ടി എടുത്തു വെച്ചതാണെങ്കിലും ഒക്കെ, ചന്ദ്രമാസപ്രകാരം ഒരു വർഷം തികയുകയും 595 ഗ്രാം വെള്ളിയുടെ മൂല്യമുള്ള ധനമുണ്ടാവുകയും ചെയ്താൽ തൻ്റെ കൈവശമുള്ള പണത്തിന് മുഴുവനായി കൊണ്ട് 2.5% സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: എല്ലാ മാസവും ശമ്പളത്തിൽ നിന്നും സക്കാത്ത് കൊടുക്കണോ അതോ വർഷം തികയുമ്പോൾ മാത്രമാണോ എന്നാണ്?
0: ശമ്പളത്തിൻ്റെ സക്കാത്തുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്, ശമ്പളത്തിനുള്ള സക്കാത്ത് വർഷത്തിലൊരിക്കൽ തന്നെയാണ് കൊടുക്കേണ്ടത്, എത്ര വലിയ ശമ്പളമാണെങ്കിലും ശരി. പലപ്പോഴും ഈ വിഷയത്തിൽ ജനങ്ങൾക്കിടയിൽ ചില കൺഫ്യൂഷനുകൾ നിലനിൽക്കുന്നത്, വലിയ ശമ്പളം വാങ്ങുന്നയാളുകൾ ഓരോ മാസവും സക്കാത്ത് നൽകേണ്ടതുണ്ടോ, അതിൽ നിന്നും സക്കാത്തിനുള്ള ഓഹരി മാറ്റിവെക്കേണ്ടതുണ്ടോ എന്നതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ശമ്പളം എന്നത് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ഉപാധിയാണ്, വരുമാനത്തിൻ്റെ മാർഗമാണ്. വരുമാനത്തിനുള്ള സക്കാത്ത് നമ്മൾ നൽകുന്നത് കൃഷിയാണെങ്കിൽ കൃഷിയെടുക്കുന്ന സമയത്തും ബാക്കിയുള്ള വരുമാനങ്ങളുടേത് വർഷം തികയുമ്പോഴുമാണല്ലോ. വർഷം തികയുന്ന സമയത്ത് നമ്മുടെ അത്യാവശ്യ ചെലവുകളെല്ലാം കഴിച്ച് എത്രയാണ് നമ്മുടെ അക്കൗണ്ടിൽ ബാക്കി നിൽക്കുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ, നമ്മുടെ മിൽക്കിയത്തിൽ, നമ്മുടെ ഉടമസ്ഥതയിൽ ബാക്കിയുള്ളത് എന്ന് നോക്കി വേണം നാം സക്കാത്ത് നൽകേണ്ടത്. അവിടെ ഒരു വർഷം നമുക്ക് ലഭിച്ച ശമ്പളവും നമ്മുടെ ജീവിതത്തിനാവശ്യമായി നമ്മൾ എടുത്തിട്ടുള്ള അത്യാവശ്യം വന്ന ചെലവുകളുമെല്ലാം കഴിച്ച് എത്രയാണോ ബാക്കിയുള്ളത് ആ ബാക്കിയുള്ളതിൻ്റെ 2.5% കൊടുക്കുക തന്നെയാണ് വേണ്ടത്. അതല്ലാതെ ഓരോ മാസവും ശമ്പളത്തിന് സക്കാത്ത് കണക്കാക്കി അതിൽ നിന്ന് മാറ്റിവെക്കലോ അതല്ലെങ്കിൽ അത് കൊടുക്കുകയോ ചെയ്യുക എന്ന് പറയുന്ന രീതി അല്ല യഥാർത്ഥത്തിൽ ശമ്പളവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള സക്കാത്തിനുള്ളത്. അത്തരത്തിലുള്ള ചില വസ്വാസുകൾ നമ്മുടെയൊക്കെ നാടുകളിലുണ്ട് എന്നത് ശരിയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് വർഷത്തിലൊരിക്കൽ തന്നെയാണ് ശമ്പളത്തിനുള്ള സക്കാത്തും നൽകേണ്ടത്.
3: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം.

വിധിനാളിലുള്ള വിശ്വാസം. പീസ് റേഡിയോ സ്വരം. വിധിനാളിലുള്ള വിശ്വാസം നമ്മെ പുണ്യപ്രവൃത്തികൾക്ക് പ്രാപ്തമാക്കണം. കരുണാമയനായ നാഥൻ്റെ വിധിനാളിനെക്കുറിച്ച് അർത്ഥവത്തായ ഒരു ഗാനം. ആലാപനം അബ്ദുള്ള തിരൂർക്കാട്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹ്.
2: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിന്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് എന്റെ ഗുരുനാഥൻ എന്ന വിഷയത്തിൽ പീസ് റേഡിയോ നടത്തുന്ന സ്റ്റാർ ക്വസ്റ്റിൽ ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തങ്ങളുടെ സർഗവാസനകൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലും അതോടൊപ്പം തന്നെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലുമൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായും നല്ല ക്ലാരിറ്റി ഉള്ളതും അതോടൊപ്പം തന്നെ നിലവാരം പുലർത്തുന്നതുമായ പ്രോഗ്രാമുകളെ അയക്കാൻ രക്ഷിതാക്കൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും ചിലതെല്ലാം തന്നെ ചെറിയ നോയ്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെ ഇൻഷാല്ലാ അത്തരം പ്രോഗ്രാമുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ ഗുരുനാഥൻ എന്ന വിഷയത്തിലെ സ്റ്റാർ ക്വസ്റ്റിന്റെ ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുമ്പോൾ ഒന്നാമതായി നമ്മളിലേക്ക് വരുന്നത് കൊല്ലം ജില്ലയിലെ കൊല്ലം അയത്തിൽ നിന്നും ഒരു ഏഴാം ക്ലാസ്സുകാരിയാണ്, ഫർഹാനയാണ് ഒന്നാമത്തെ പാർട്ടിസിപ്പന്റ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഒന്നാമതായി വരുന്നു ഫർഹാന.
1: അസ്സലാമു അലൈക്കും. ഒരു അധ്യാപകൻ വീടിനും സമൂഹത്തിനും രാജ്യത്തിനും മാതൃകയാകത്തക്ക രീതിയിൽ നല്ല വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതാണ് ഒരു അധ്യാപകന്റെ കർത്തവ്യം. ഏതൊരു മഹത് വ്യക്തിയുടെ പിന്നിലും ഒരു നല്ല ഗുരുനാഥന്റെ ശിക്ഷണം ഉണ്ട് എന്ന് പറയാൻ കഴിയും. നമ്മുടെ ആദ്യത്തെ ഗുരുനാഥൻ നമ്മുടെ മാതാവും പിതാവുമാണ് എന്ന സത്യം ഓർക്കാതെ വയ്യ. ഈ നിമിഷത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായ ഒരു അധ്യാപകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുങ്ങിയ സമയം കൊണ്ട് അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനസമൂഹത്തെ നമ്മുടെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അധ്യാപകന്റെ കഠിനാധ്വാനം കാണാതെ വയ്യ. പാഠപുസ്തകം പഠിപ്പിക്കുന്നതിനോടൊപ്പം കുട്ടികളുടെ കഴിവുകളും കണ്ടെത്തി നാടിനും സമൂഹത്തിനും രാജ്യത്തിനും നല്ലതു മാത്രം ചെയ്യുന്ന വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന നല്ല അധ്യാപകരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.
0: ഫർഹാന ഏഴാം തരം വിദ്യാർത്ഥിനി അവതരിപ്പിച്ച ഒരു പ്രസംഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഫർഹാന നന്നായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഫർഹാന മറ്റു കൂട്ടുകാരെ പോലെ തന്നെ പീസ് റേഡിയോയുടെ വിവിധ പ്രോഗ്രാമുകളിലേക്ക് നല്ല ആവേശത്തോടുകൂടെ വ്യത്യസ്ത പരിപാടികൾ അവതരിപ്പിക്കുന്ന അയച്ചു തരുന്ന മിടുക്കിയായ ഒരു വിദ്യാർത്ഥിനിയാണ്. എന്തായാലും കൂട്ടുകാരെ നന്നായിട്ടുണ്ട് എന്ന് തന്നെയാണ് നിങ്ങളുടെയും അഭിപ്രായമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പീസ് റേഡിയോയിലേക്ക് ഇത്തരം ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ശബ്ദവും ഇതേപോലെ പീസ് റേഡിയോയിൽ വരട്ടെ എന്ന് ആഗ്രഹമുണ്ടാവും അല്ലേ? കാത്തു നിൽക്കേണ്ട, രക്ഷിതാക്കളോട് പറഞ്ഞ് നമുക്കെന്ത് ചെയ്യാം, പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലും അതോടൊപ്പം തന്നെ നൽകിയിരിക്കുന്ന ഓരോ പ്രോഗ്രാമിൻ്റെയും നോട്ടിഫിക്കേഷനിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രോഗ്രാമുകൾ നല്ല ക്ലാരിറ്റിയോടുകൂടെ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ അയച്ചു തരിക. തീർച്ചയായും നല്ല പ്രോഗ്രാമുകൾ പീസ് റേഡിയോയുടെ വിവിധ പരിപാടികളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം കേൾക്കാനുള്ള അവസരം ഒരുക്കിത്തരുന്നു. പീസ് റേഡിയോ എൻ്റെ ഗുരുനാഥൻ എന്ന വിഷയത്തിലെ ഈ എപ്പിസോഡ്, ഈ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് മുന്നോട്ട് പോകുകയാണ്. രണ്ടാമതായി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മിലേക്ക് വരുന്നത് ഹിജാബ അബ്ദുസലാം. കോഴിക്കോട് ജില്ലയിലെ നല്ലളം എന്ന സ്ഥലത്ത് നിന്നാണ് ഹിജാബ അബ്ദുസലാം പീസ് റേഡിയോയുടെ ഈ ഒരു പ്രോഗ്രാമിൽ ചേരുന്നത്. നാലാം തരം വിദ്യാർത്ഥിനിയാണ് ഹിജാബ. കവിതയാണ് ഹിജാബയുടെ വിഷയം. ഹിജാബയുടെ കവിത നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സനാമി എന്ന തോലിക നാമത്തിൽ അറിയപ്പെട്ട അയ്യോ മാസ്റ്റർ അഞ്ചുകണ്ടൻ എനിക്ക് സാർക്കസ്റ്റിൽ അവതരിപ്പിക്കാൻ എഴുതിയ വരികളാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുന്നത്. വിസ്മയം തീർക്കും ഗുരുനാഥൻ. കാലങ്ങൾ കോലങ്ങൾ വിവിധമാം വർണ്ണങ്ങളൊത്തി വീണോവുകൾ തേറുന്ന കാലം ആദ്യാക്ഷരത്തിൻ മാധുര്യം തേച്ചു നോവായി നുകർന്ന കാലമത്രയും

ഉത്സവത്തിടുന്നാളിൽ ഉമ്മ തന്നെയാം നമ്മൾ തന്നാദ്യ പാഠശാല. പൊട്ടിത്തെറിച്ചിടും നട്ടം തിരിഞ്ഞിടും കുട്ടിക്കാലമിലത്രയോ നാൾ.

0: ഭവ്യനാൽപാഠം പഠിച്ച ശിഷ്യൻ പ്രവാചകൻ ജൂതനെ വന്ദിച്ചാദരിച്ചരാം ശാപി ചരിതം കേട്ട് കോരിത്തരിച്ചവർണം വിദ്യ തൻ മഹിമയിൽ ഗുരുനാഥരെ മറക്കല്ല നാം ഒരിക്കലും വിദ്യ തൻ മഹിമയിൽ ഗുരുനാഥരെ മറക്കല്ല നാം ഒരിക്കലും മഹിതമായ വിദ്യാവിളമ്പിയ നാവുകൾ എത്രയോ മൺമറഞ്ഞു പോയി കാലം മാറ്റുക്കളാത്ത അറിവിൻ സാഗരം ഗുരുനാഥരന്മവർ ലോകത്തിന് മുമ്പേ നടന്ന് ഞാനത്തെ വാരിപ്പുണർന്നവരണവർ വിസ്മയം തീർത്ത് കാലത്ത് ഞെട്ടിച്ച് വിസ്ഫോടനം തീർത്തവർ വിശാരദന്മാരവർ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കലാമൊന്നിച്ചിടാനായി സ്വർഗം തങ്കേഹമിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കലാം ഒന്നിച്ചിടാനായി സ്വർഗം തങ്കേഹമിൽ.
1: മാഷാല്ലാ, നന്നായിരിക്കുന്നു ഹിജാബയുടെ ഈ ഒരു കവിത ആലാപനം. വളരെ ഗംഭീരമായിരിക്കുന്നു. ഇത് ഹിജാബയുടെ ഒരു ഗുരുനാഥൻ എഴുതി കൊടുത്തതാണ് എന്ന് ഹിജാബ പിന്നെ അദ്ദേഹത്തിൻ്റെ തൂലിക നാമവും അദ്ദേഹത്തിൻ്റെ പേരും ഒക്കെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുകയുണ്ടായി. അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ ലോകത്തിൻ്റെ വിളക്കും വെളിച്ചവുമാണ്. വിദഗ്ധരായ ലോകമറിയപ്പെടുന്ന മഹാന്മാർ അവർക്ക് അവരുടെ മഹത്വമേറിയ പ്രവർത്തനങ്ങളെ ലോകത്തിന് സംഭാവനയായി നൽകാൻ കഴിഞ്ഞതിൽ അവരുടെ ഒരു അധ്യാപകന്റെ പ്രയത്നമോ അദ്ദേഹത്തിന്റെ പ്രോത്സാഹനമോ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത്തരം ലോകം ബഹുമാനിക്കുന്ന ഒരു അധ്യാപകനാവാൻ ആഗ്രഹിച്ച പലരുടെയും ചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണെങ്കിലും ഹിജാബ അബ്ദുസലാമിൻ്റെ ഈ ഒരു കവിത ആലാപനം കേട്ടപ്പോൾ തീർച്ചയായും ഇത് എഴുതി കൊടുത്ത അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. നല്ല ഒരു തൂലിക, അതോടൊപ്പം തന്നെ തൂലികക്കനിയും ഇത്തരം കവിതകളും അതോടൊപ്പം തന്നെ സന്ദേശങ്ങളും ലോകത്തിന് സമ്മാനമായി നൽകാൻ ആ തൂലികയിലൂടെ പിറവിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഹിജാബ അബ്ദുസലാം, നന്നായിട്ടുണ്ട്. രക്ഷിതാക്കൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പീസ് റേഡിയോ എൻ്റെ ഗുരുനാഥൻ എന്ന ഈ സ്റ്റാർക്വസ്റ്റിൻ്റെ എപ്പിസോഡിലെ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇൻഷാല്ലാ അടുത്തതായി നമ്മിലേക്ക് വരുന്നത് ഹുദ ഹസൻ. ഏഴാം തരം വിദ്യാർത്ഥിനിയാണ് ഹുദ. ഹുദയുടെ ഒരു കഥയാണ് ഇൻഷാല്ലാ നമ്മൾ കേൾക്കുന്നത്. കഥ കൂട്ടുകാരെ, നമുക്ക് ഹുദയുടെ കഥ കേൾക്കാം, എന്നിട്ട് നമുക്കതിൻ്റെ അഭിപ്രായം പറയാം അല്ലേ? ശരി, നമുക്ക് ഹുദയെ വിളിക്കാം.
2: അസ്സലാമു അലൈക്കും. നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആണല്ലേ. അതിൽ തന്നെ ടീച്ചേഴ്സിന്റെ വലിയൊരു കഷ്ടപ്പാടാണ് നമ്മൾ ഇപ്പോഴും പഠിക്കുന്നതിലുള്ളത്, കൂടെ പാരന്റ്സിന്റെയും. അപ്പോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കഥ പറഞ്ഞുതരാം. ഒരു ക്ലാസ്സില് ഒരു ടീച്ചർ ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താകാനാണ് ആഗ്രഹം? അപ്പോ പല കുട്ടികളും ഉണ്ടാവില്ല, പല രീതിയിലുള്ള കുട്ടികളാണ്, പല ആഗ്രഹങ്ങളാണ് അവർ ഓരോരുത്തർക്കും. അപ്പോൾ ഒരുപാട് പേര് എഞ്ചിനീയർ, ടീച്ചർ, എഞ്ചിനീയർ, ഡോക്ടർ, കളക്ടർ, അങ്ങനെ പല ജോലികൾ പറഞ്ഞു. അതിൽ ആകെ രണ്ട് കുട്ടികൾ മാത്രം ടീച്ചർക്ക് പറഞ്ഞു. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, ആ രണ്ട് കുട്ടികൾക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ മനസ്സിലായിട്ടുണ്ടോ? എനിക്കും ഈ കഥ കേട്ടപ്പോൾ ആദ്യമൊന്നും മനസ്സിലായില്ല, പിന്നെ തന്നെ എൻ്റെ ഇത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ ഏറ്റവും ഇങ്ങനെ അടങ്ങിയിരിക്കുന്നുണ്ട് ഈ കഥയിൽ ടീച്ചേഴ്സിനുള്ളത്. നമ്മളെല്ലാവരും പ്രൗഡ് ചെയ്യണം, ടീച്ചേഴ്സിന് അഭിമാനിക്കണം. ടീച്ചേഴ്സിൻ്റെ ഹാർഡ് വർക്കിംഗ് ഒക്കെ കണ്ടിട്ട് അത്ര ഹാർഡ് വർക്കാണ് അവർ എടുക്കുന്നത്. അതിൻ്റെ ബാക്കി കഥ ഞാൻ വീണ്ടും തുടരുകയാണ്. അപ്പൊ ടീച്ചർ എന്തിനാ ക്ലാപ്പ് അടിച്ചതെന്ന് കുട്ടികൾക്ക് ആർക്കും മനസ്സിലായില്ല. സോ ടീച്ചർ എന്നിട്ട് പറഞ്ഞു, ഒരു കുട്ടി ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് അറിവ് പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ? ടീച്ചറോ എഞ്ചിനീയറോ അങ്ങനെ ആവാൻ ഉള്ളൊരാഗ്രഹം ഉണ്ടോ? അപ്പോൾ ആ ടീച്ചർ പഠിപ്പിച്ചിട്ടാണ് ആ കുട്ടി എഞ്ചിനീയർ ആവുന്നത്. ഇല്ലാതെ അവള് ആ കുട്ടി വെറുതെ അന്ന് പഠിച്ച എഞ്ചിനീയർ ആവുകയല്ല, അതിൻ്റെ ബാക്കിലൊരു ടീച്ചറുണ്ട്. അപ്പോൾ ടീച്ചർ ഉണ്ടായിട്ടാണ് എഞ്ചിനീയർ, കലക്ടർ, പൈലറ്റ് അങ്ങനെ എല്ലാവരും ഉണ്ടാകുന്നത്. താങ്ക് യു. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, എന്തു പറയുന്നു? ഹുദാ ഹസൻ അവതരിപ്പിച്ച കഥയെക്കുറിച്ച്, ഇതൊരു കഥയാണോ അതല്ലെങ്കിൽ ഒരു ചരിത്രത്തെ എടുത്തു പറഞ്ഞതാണോ? ഒന്നുമല്ല, ഹുദാ ഹസൻ തൻ്റെ മനസ്സിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ഒരു നല്ല ടീച്ചറാകാനുള്ളൊരു കഴിവ് ഹുദാ ഹസൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹുദാ ഹസൻ നന്നായിരിക്കുന്നു. കൂട്ടുകാരൊക്കെ തന്നെ ഇതിൽ നല്ല കേട്ട് നല്ലൊരു എന്താ പറയുക, നല്ലൊരു മാനസികമായിട്ടൊരു സന്തോഷത്തിലേക്കാണ്. അടിപൊളിയായിട്ടുണ്ട്, നല്ല അവതരണം. അതോടൊപ്പം തന്നെ ഒരു വ്യത്യസ്തമായ രീതിയിലെ ഒരു പ്രോഗ്രാമായിട്ടാണ് ഹുദാ ഹസൻ്റെ ഈ പ്രോഗ്രാമിനെ നമ്മൾ കാണുന്നത്. എന്തു തന്നെയാണെങ്കിലും ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിൽ ഇടപെടാനും തൻ്റെ സർഗവാസനകൾ, സർഗസിദ്ധികൾ അത് ലോകത്തിന് മുമ്പിലേക്ക്, ആളുകളുടെ മുമ്പിലേക്ക് പീസ് റേഡിയോ പോലുള്ള ഇത്തരം നല്ല വേദികളിലൂടെ അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഹുദാ ഹസനെ വീണ്ടും നമ്മൾ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നന്നായിട്ടുണ്ട്. പീസ് റേഡിയോ എൻ്റെ ഗുരുനാഥൻ എന്ന ഈ സ്റ്റാർ ക്വസ്റ്റിൻ്റെ എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ കേൾക്കുന്നത് ആയിഷ ഓയെ അവതരിപ്പിക്കുന്ന ഒരു പ്രസംഗമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആയിഷയുടെ പ്രസംഗത്തിലേക്ക് കാതോർക്കാം.
3: അസ്സലാമു അലൈക്കും. അറിവില്ലായ്മയുടെ ഇരുട്ടിൽ നിന്ന് അറിവിന്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ നയിക്കുന്നവരാണ് ഗുരുനാഥൻ. അസാധ്യമായത് എന്തും സാധ്യമാക്കാൻ സഹായിക്കുന്നവരാണ് അവർ. മഹാനായ കവി കബീർ ദാസ് ഒരിക്കൽ പറഞ്ഞു, എന്റെ ഗുരുവിനെയും ദൈവത്തെയും ഒരേ വേദിയിൽ വെച്ചു കണ്ടാൽ എന്റെ ഗുരുവിനെ ഞാൻ ആദ്യം നമിക്കും. കാരണം എന്റെ ഗുരുവാണ് എനിക്ക് ദൈവത്തെ പരിചയപ്പെടുത്തിയത്. ഈ ലോക്ക്ഡൌൺ കാലത്തും പുതിയ വഴിയിലൂടെ നമ്മളെ നയിക്കാനും പ്രചോദനങ്ങൾ നൽകാനും സ്നേഹനിധിയായ നമ്മുടെ ഗുരുനാഥർ മറന്നില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നമുക്ക് വിരെ പറക്കാൻ അഗ്നിച്ചിറകുകൾ വേണമെന്ന് മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പറഞ്ഞു. നമ്മുടെ അഗ്നിച്ചിറകുകൾ നമ്മുടെ ഗുരുനാഥന്റെ സ്നേഹവും കരുതലും നിർദ്ദേശങ്ങളുമാണ്. അത് നമ്മെ വാനോളം പരത്തട്ടെ എന്ന് ആശംസിക്കുന്നു.
1: നല്ല സംസാരം, അത്യാവശ്യം ശബ്ദവും കാര്യങ്ങളൊക്കെ നിലനിർത്തിയിട്ട് കൊണ്ട് തന്നെ ആയിഷ എന്ത് ചെയ്തിട്ടുണ്ട്, തൻ്റെ സംസാരം അവസാനിപ്പിച്ചിട്ടുണ്ട്. നന്നായിരിക്കുന്നു, നല്ല അവതരണം. ഒരു അസാധ്യമെന്നത് എന്തോ അതിനെ സാധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോത്സാഹനം നൽകുന്നവരാരാ? അത് അധ്യാപകൻ തന്നെയാണ്. ആയിഷയുടെ സംസാരത്തിൽ ഒന്നാമതായിട്ട് ആദ്യമായിട്ട് ആയിഷ ഉൾപ്പെടുത്തിയ ഒരു സംസാര അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാക്ക് അങ്ങനെയാണ്, അസാധ്യമായതിനെ സാധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രോത്സാഹനം നൽകുകയും അതിലേക്ക് നമ്മളെ കൈപ്പിടിച്ചുയർത്തുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും അധ്യാപകൻ തന്നെയാണ് അല്ലേ. അപ്പം അത്തരം നല്ലൊരു അധ്യാപകനാവാനും അതോടൊപ്പം തന്നെ അത്തരം അധ്യാപകർക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ആയിഷ തൻ്റെ സംസാരം അവസാനിപ്പിച്ചത്. ആയിഷയുടെ സംസാരത്തിനിടയിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഗുണകരമായ രൂപത്തിലുള്ള ഉപദേശങ്ങളും കാര്യങ്ങളുമാണ്. എന്തായാലും ആയിഷയെ നമുക്ക് അഭിനന്ദിക്കാം, നന്നായിട്ടുണ്ട്. ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിലൂടെ പങ്കെടുക്കാൻ ആയിഷയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് കൂടുതലൊന്നും പറയാതെ അടുത്ത പ്രോഗ്രാം ആരുടേതാണെന്ന് നോക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് കുട്ടികൾ ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്, ഈ അയച്ചു തന്നിട്ടുണ്ട്. പാട്ടുകളായിട്ടും കഥകളായിട്ടും അനുഭവക്കുറിപ്പുകളായിട്ടും ചരിത്ര സംഭവങ്ങളായിട്ടും അതുപോലെ തന്നെ പ്രസംഗങ്ങളായിട്ടും ഒക്കെ ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ അവരൊക്കെ കാത്തിരിക്കുകയാണ്, ഞങ്ങളുടെ പ്രോഗ്രാം എപ്പോഴാണ്, എൻ്റെ പ്രോഗ്രാം എപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, അടുത്ത ആളെ നമുക്ക് ക്ഷണിക്കാം. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് കെൻസ മറിയം, അൽഫിത്ര ഇസ്ലാമിക് സ്കൂൾ, മണക്കാട്, തിരുവനന്തപുരം ജില്ലയിലെ മണക്കാട് എന്ന് പറയുന്ന പ്രദേശത്തിലെ അൽഫിത്ര ഇസ്ലാമിക് സ്കൂളിലെ രണ്ടാം സ്റ്റാൻഡേർഡ് ഗ്രേഡ് ടുവിലെ വിദ്യാർത്ഥിനിയാണ് അടുത്തതായി നമ്മളിലേക്ക് വരുന്നത്, കെൻസ മറിയം.
4: Respected audience and others, Assalamu alaikum wa rahmatullah. Today here I am standing in front of you to sharing something about the topic my teachers who spread knowledge and life. Who is a teacher? A teacher is the backbone of our education system because they play a major role in the shaping of the student through various activities. A teacher imparts knowledge and good values just like our parents. Teachers are also important in our life. They teach us wisdom in doing everything. They give moral support and encourage us to do good things. The function of teachers is to help students learn by imparting knowledge to them. We should love and respect our teachers because they play a major role in our lives. Let me conclude my words and I would like to thank all the teachers in my life who make me what I am today. Thank you for inspiring and motivating me. Thank you once again. Assalamu alaikum.
1: Wa alaikum assalam wa rahmatullahi wa barakatuh. കെൻസയുടെ നല്ലൊരു ഇംഗ്ലീഷ് പ്രസംഗം നമ്മൾ കേട്ട് കഴിഞ്ഞു. അധ്യാപകൻ നമ്മുടെ വിദ്യാഭ്യാസം നൽകുന്നതിൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ അറിവിൻ്റെ നട്ടെല്ലാണ് അധ്യാപകൻ എന്നാണ് കെൻസ തൻ്റെ സംസാരത്തിൻ്റെ ആദ്യത്തിൽ സൂചിപ്പിച്ചത്. എന്ത് തന്നെയാണെങ്കിലും നല്ലൊരു സംസാരം അല്ലേ കെൻസയുടെ സംസാരം എന്ന് വെച്ചാൽ, കെൻസ രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്, 7 വയസ്സാണ്, നല്ല സംസാരം അല്ലേ. ഇത്തരം പ്രോഗ്രാമുകളൊക്കെ നമുക്കും അവതരിപ്പിക്കാൻ കഴിയും അല്ലേ കൂട്ടുകാരെ, തീർച്ചയായിട്ടും കഴിയും. അതുകൊണ്ട് ഇത് കേൾക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഓർപ്പെടുത്തുകയാണ്, നമ്മുടെ മക്കൾക്കും ഇതിനുള്ള കഴിവുകളുണ്ട്, നമ്മുടെ മക്കൾക്കും ഇത്തരം പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുള്ള കഴിവുകളുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ മതി. ഒരു കൈത്താങ്ങുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും കുഞ്ഞുമക്കൾ ഉയരങ്ങളിലേക്ക് പൊങ്ങും. അവരുടെ ഭാവി തീരുമാനിക്കുന്നത് നമ്മുടെ പ്രോത്സാഹനം കൊണ്ടായിരിക്കും. ഒരു വാക്കോ ഒരു നോക്കോ അതല്ലായെങ്കിൽ ഒരു ലൈക്കോ, ഇതൊക്കെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും അവരുടെ ഭാവി ഭാസുരമാക്കുന്നതിൻ്റെ പ്രോത്സാഹനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രക്ഷിതാക്കളും അധ്യാപകരും അതോടൊപ്പം പൊതുസമൂഹവുമൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയാണെങ്കിൽ നല്ല നാളേക്ക് വേണ്ടിയിട്ട് നമുക്കധികം കാത്തിരിക്കേണ്ടി വരില്ല. നല്ലൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. അവരെ ഇന്ന് വളരുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും നാളെയുടെ ഭാവി സന്താനങ്ങളാണ്, ഭാവിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ ഭാവി നിർണയിക്കേണ്ടത്, നിശ്ചയിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് അവർ പോകേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് തീർച്ചയായും രക്ഷിതാക്കൾ മാതാപിതാക്കൾ തന്നെയാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, രക്ഷിതാക്കൾ ബോധപൂർവം ഇടപെട്ടുകൊണ്ട് ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് കുട്ടികളെ കൊണ്ടുവരണം. കെൻസ മറിയം നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട് കെൻസ മറിയമിൻ്റെ സംസാരം. ഇൻഷാല്ലാ ഇത്തരം പ്രോഗ്രാമുകൾ ഇനിയും പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കെൻസ അടിപൊളിയായിട്ടുണ്ട്, ഇനിയും ഇത്തരം പ്രോഗ്രാമുകളായിട്ട് പിസ്ലോഡിയിലേക്ക് വരണം ഇൻഷാല്ലാ. നമ്മൾ അടുത്ത ആളെ ക്ഷണിക്കുകയാണ്, ഹംദ മാഹീൻ എന്ന കൊച്ചുമിടുക്കിയാണ് ഇൻഷാല്ലാ ഇനി നമ്മളെ മുമ്പിലേക്ക് വരുന്നത്. പീസ് പബ്ലിക് സ്കൂൾ കൊല്ലം ഒന്നാം തരം വിദ്യാർത്ഥിനിയാണ് ഹംദ മാഹീൻ. യെസ്, നമുക്ക് ഹംദ മാഹീനെ ക്ഷണിക്കാം.
5: അസ്സലാമു

0: you.
1: ഹാ മെനി മെനി താങ്ക്സ് ഹംദമാഹിൻ, നന്നായിട്ടുണ്ട്. നല്ലൊരു ഇംഗ്ലീഷ് റൈമാണ്. നമ്മൾ പീസ് പബ്ലിക് സ്കൂൾ, കൊല്ലം പീസ് പബ്ലിക് സ്കൂളിലെ ഗ്രേഡ് 1 വിദ്യാർത്ഥിനിയാണ് നമ്മുടെ ഹംദമാഹിൻ, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്തരം പ്രോഗ്രാമുകൾ ഇനിയും അവതരിപ്പിക്കേണ്ടതുണ്ട്. നല്ല ശബ്ദത്തോടുകൂടി, നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ ഹംദമാഹിൻ അവരുടെ ഇംഗ്ലീഷ് റൈം പൂർത്തിയാക്കിയിട്ടുണ്ട്. പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റ് ടീമിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ലാ ഇനിയും വരണം. ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിലൂടെയൊക്കെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മുമ്പിൽ പ്രോഗ്രാമുകളുമായിട്ട് വരണം എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. പീസ് റേഡിയോ എൻ്റെ ഗുരുനാഥൻ, ഈ സ്റ്റാർകോസ്റ്റിൻ്റെ എപ്പിസോഡ്, ഈ പ്രോഗ്രാമുകൾ വീണ്ടും തുടരുകയാണ്. അടുത്തതായി നമ്മിലേക്ക് വരുന്നത് റസീൻ മുഹമ്മദ്. റസീൻ മുഹമ്മദാണ് ഒരു ഇംഗ്ലീഷ് പ്രസംഗവുമായി നമ്മിലേക്ക് എത്തുന്നത്. റസീൻ്റെ പ്രസംഗം നമുക്ക് കേൾക്കാം. ഓക്കെ റസീൻ, സ്റ്റാർട്ട്.
2: അസ്സലാമു അലൈക്കും. മൈ നെയിം ഈസ് റസീൻ മുഹമ്മദ്. ഐ ആം സ്റ്റഡിങ് ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കൊൽക്കത്ത. സോ ടുഡേ ഐ ആം ഗോയിംഗ് ടു ടോക്ക് അബൌട്ട് ടീച്ചർ. എ ടീച്ചർ ഈസ് എ ഗ്രേറ്റ് സോഴ്സ് ഓഫ് നോളജ്, പ്രോസ്പെരിറ്റി ആൻഡ് എൻലൈറ്റ്മെന്റ് by which anybody can be benefited. Teachers are the gifts of God who make our career and guide us towards success. Teachers make their students academically strong, and they always encourage their students to do better in their life. Without teachers, it is impossible to imagine growth in our life, whether educationally, mentally, or intellectually. In the words of Saint Kabir, the value of teacher is more in comparison to God, and we must be thankful to our teacher. Teachers can be a school teacher or a spiritual guru who shows the path towards God and enlightenment. Teachers also call us guru, and in ancient times there were gurukuls, where students used to live and attain knowledge from gurus. This day and Guru Purnima are the days dedicated to the teacher for their dedication and hard work they spend in shaping the lives of their students. Thank you. Assalamu alaikum.
1: Wa alaikum assalam wa rahmatullahi wa barakatuh. Nalla nattallulla vidyarthikale vaarthedukkunnathil thirchayayittum gurukkanmark pangund ennu thanneyanu nammude റസീൻ മുഹമ്മദ് തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്തു തന്നെയാണെങ്കിലും നല്ല അവതരണം, നല്ല സംസാരം. ഈ ഇത്തരം പ്രോഗ്രാമുകളിൽ ഇനിയും പങ്കെടുക്കാൻ റസീന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. റസീൻ അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. കൂട്ടുകാരും അതുപോലെ തന്നെ തൻ്റെ കുടുംബങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഇൻഷാല്ലാ അത് അയച്ചു കൊടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പല കൂട്ടുകാരും അങ്ങനെയുണ്ട്, പീസ് റേഡിയോ പ്രോഗ്രാമുകളിലേക്ക് തൻ്റെ പ്രോഗ്രാം അയച്ചു തരും, എന്നിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ അത് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യും, എൻ്റെ പ്രോഗ്രാം പീസ് റേഡിയോയിൽ വരുന്നുണ്ട്. അങ്ങനെ കുടുംബങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കാത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഗ്രൂപ്പുകളിലേക്കൊക്കെ പ്രോഗ്രാം അയച്ചു കൊടുക്കുന്ന മിടുക്കന്മാരും മിടുക്കികളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഒരുപാടുണ്ട്. അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തായാലും പിന്നെ റസീൻ്റെ സംസാരം നന്നായിട്ടുണ്ട്. ഇൻഷാല്ലാ പീസ് റേഡിയോ എൻ്റെ ഗുരുനാഥൻ മൈ ടീച്ചർ ഈ സ്റ്റാർകോസ്റ്റിൻ്റെ എപ്പിസോഡ് മുന്നോട്ട് പോവുകയാണ്. അടുത്ത ഒരു പാർട്ടിസിപ്പൻ്റിനെ നമുക്ക് ക്ഷണിക്കാം. ലുബാബത്തുൽ മുബഷിറ, കൊല്ലം പള്ളിമുക്കിൽ നിന്നാണ് ലുബാബത്തുൽ മുബഷിറ വരുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രാമിൽ ചേരുന്നത്. ലുബാബത്തുൽ മുബഷിറ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ലുബാബത്തുൽ മുബഷിറയെ നമുക്ക് ക്ഷണിക്കാം. ലുബാബ,
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. Respected all, today I am before you to say a brief description about our wonderful teachers. Teachers are gift of God who educate us and guide us towards success. Teachers can change lives with just the right mix of talk and challenges. The dreams begins with the teachers who believes in you, who tugs and pushes and leads you to the next plateau, sometimes poking you with a sharp stick called truth. A teacher is a compass that activates the magnets of curiosity, knowledge and wisdom in the pupils. A teacher takes a hand, opens a mind and touches the heart. A good teacher is like a candle. It consumes itself to light the way for others. A teacher's purpose is not to create students in his own image, but to develop students who can create their own image. The best teacher don't give you the answer. They spark within you the desire to find the answer. They are a great source of knowledge and enlightenment. They teach students about the importance of disciplines. They are the ones who build a good nation and make the world a better place. Teachers are like the building blocks of society who educate students and make them better human beings. A good teacher is like a friend that helps us in all our problems. A good teacher makes students believe in themselves and achieve success. Teachers encourage mind to think, hands to create, and heart to love. Teachers are the most influential people next to parents in every student's life. Students should always respect their teachers as they are the ones who guide students to the right path. Wa akhir da'wana alhamdulillahi rabbil alamin. Assalamu alaykum wa rahmatullahi wa barakatuh.
1: Wa alaykum assalam wa rahmatullahi wa barakatuh. Lubaba nannayittundu. Njan manasilakkunnu Lubaba idinu munpum ഒരുപാട് പ്രോഗ്രാമുകളിൽ പീസ് റേഡിയോയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നല്ല നല്ല പ്രോഗ്രാമുകൾ തന്നെയാണ് ലുബാബത്ത് പങ്കെടുക്കാറുള്ളത്, അവതരിപ്പിക്കാറുള്ളത്. എന്തായാലും നന്നായിട്ടുണ്ട്. രക്ഷിതാക്കളോടും പ്രത്യേകിച്ച് അഭിനന്ദനം അറിയിക്കുകയാണ്. മക്കളെ നല്ല രീതിയിൽ വളർത്താൻ ഉദ്ദേശിക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം പീസ് റേഡിയോ ഇത്തരം സ്റ്റാർ ക്വസ്റ്റ് പോലുള്ള, പൂമരത്തണൽ പോലുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് നൽകുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് മുമ്പിൽ വിഭാവനം ചെയ്യുന്നത്, അവർക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ഒരു നല്ല ഭാവി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ അത്തരം അവസരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം, ബോധപൂർവം ഉണ്ടാക്കി കൊടുക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ലുബാബയുടെ പ്രോഗ്രാമിലോടുകൂടി. ഇൻഷാല്ല ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവാൻ സമയമായി. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിലേക്ക്, എൻ്റെ ഗുരുനാഥൻ എന്ന ടൈറ്റിലിൽ തന്നെയുള്ള സ്റ്റാർ ക്വസ്റ്റിലേക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ ഇനിയും കുട്ടികൾ അയച്ചു തന്നത് ബാക്കി കിടക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ ഇൻഷാല്ല ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. ഞാൻ നസറുല്ല. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വീണ്ടും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു, ആശംസകൾ അറിയിക്കുന്നു. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇൻഷാല്ല വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് അൽമിംബർ. പ്രമുഖരുടെ ജുമാ ഖുതുബകളാണ് അൽമിംബർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് തൃക്കാക്കര സലഫി ജുമാ മസ്ജിദിൽ ഷമീർ മദീനി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേൾക്കുന്നത്. മുസ്ലിമിന്റെ ഭക്ഷണം.
1: ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി അവന്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്‌വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരായ നമ്മുടെ എല്ലാവരുടെയും അടിസ്ഥാനപരമായ ആവശ്യങ്ങളിലൊന്നാണ് ഭക്ഷണമെന്നത്. ഒരു ചാൻ വയറിൻ്റെ വിശപ്പടക്കാനാണ് പല മനുഷ്യരും ഏത് ജോലിക്കും സന്നദ്ധരാകുന്നത്. എന്തിനും മുതിരുന്നതും ആ ഒരു കാരണം വെച്ചുകൊണ്ടാണ്. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വിശപ്പടക്കാൻ എന്തും തിന്നാം, എങ്ങനെയും തിന്നാം എന്ന നിലപാട് ഒരിക്കലും ഉണ്ടായിക്കൂടാ. മറിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എന്ന പോലെ ഭക്ഷണകാര്യത്തിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. എന്ത് തിന്നണം, എന്ത് തിന്നുകൂടാ, എന്തെല്ലാം നമുക്ക് കുടിക്കാം, എന്തെല്ലാം കുടിച്ചുകൂടാ എന്നിങ്ങനെ അള്ളാഹു പഠിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്ന നിയമശാസനകൾ അവിടെയും നമുക്കുണ്ട്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെ അറിയിക്കുന്നത് പോലെ അസ്ലമ യുസ്ലിമു എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങുക എന്നാണ്. അഥവാ നമ്മുടെ എല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ കീഴ്പ്പെടുത്തി അള്ളാഹുവിൻ്റെ നിയമശാസനകളെ അംഗീകരിച്ച് അനുസരിച്ച് ജീവിക്കുന്ന ഒരു അടിമക്കാണ്, വിശ്വാസിക്കാണ് മുസ്ലിം എന്ന് പറയുക. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇസ്ലാമിൻ്റെ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ ഒന്നാമതായി അത് ഹലാലായിരിക്കണം, രണ്ടാമതായി അത് തൊയ്യമായിരിക്കണം, മൂന്നാമതായി അത് ഉപദ്രവകരമാകുന്നതായിരിക്കരുത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 168-ാമത്തെ ആയത്തിൽ പറഞ്ഞ ആ വചനമാണ് തുടക്കത്തിൽ ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ചത്. ഇതിന് സമാനമായി ഖുർആൻ പലയിടങ്ങളിലും ആവർത്തിച്ചു പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തൊയ്യിബ, ഭൂമിയിൽ നിന്ന് നാം നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്ന ഹലാലും തൊയ്യിബുമായത്, അനുവദനീയവും വിശിഷ്ടവുമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ നിങ്ങൾ തിന്നുകൊള്ളുക. വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ, പിശാചിന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിൻപറ്റി പോകരുത്. ഇന്നഹു ലക്കും അദുവും മുബീൻ, തീർച്ചയായും ആ പിശാജ് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ് എന്നാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. അപ്പോൾ ഒന്നാമതായി അള്ളാഹു അനുവദിച്ചതായിരിക്കണം. ഭൂലോകത്തുള്ള ഏത് കാര്യങ്ങളെ സംബന്ധിച്ചും ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്, ഉപദേശ നിർദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് ഭക്ഷ്യപദാർത്ഥങ്ങൾ, നമുക്ക് തിന്നാൻ പറ്റുന്ന എന്തിനെ സംബന്ധിച്ചും ഇസ്ലാമിന്റെ ബേസിക്കലി ഉള്ള ലോ നിയമം എന്താണ് എന്ന് ചോദിച്ചാൽ, അൽ അസ്ലു ഫിൽ അത്ഇമത്തി അൽഹില്ല്, ഭക്ഷ്യവസ്തുക്കളൊക്കെ അനുവദനീയമെന്നതാണ് ഇസ്ലാമിന്റെ ആദ്യ നിയമം, അല്ലെങ്കിൽ അസ്ലിയായ നിയമം. ഫലാ യഹ്റുമു ശൈഉൻ ഇല്ലാ ബിദലീലിൻ ശർഈൻ, അള്ളാഹു സൃഷ്ടിച്ച എല്ലാം നമുക്ക് ഹലാലാണ് എന്നതിൽ നിന്ന് ആരെങ്കിലും അത് നിഷിദ്ധമാണ് എന്ന് പറയണമെങ്കിൽ അയാൾക്ക് കൃത്യമായ മതപരമായ തെളിവ് വേണം. തെളിവില്ലാത്തിടത്തോളം എന്തും നമുക്ക് അനുവദനീയമെന്ന അടിസ്ഥാനപരമായ ആ നിയമത്തിലേക്കാണ് മടങ്ങുക. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വസ്തു ഹലാലാണോ ഹറാമാണോ എന്ന വിഷയത്തിൽ രണ്ടാളുകൾ തമ്മിൽ തർക്കമുണ്ടായാൽ ഹറാമ് എന്ന് പറഞ്ഞ ആളോടാണ് നമ്മൾ തെളിവ് ചോദിക്കേണ്ടത്. കാരണം അള്ളാഹു പറഞ്ഞത് ഹുവല്ലദി ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതൊക്കെയും നിങ്ങൾക്ക് വേണ്ടി നാം സൃഷ്ടിച്ചതാണ് എന്നാണ്. അള്ളാഹു ആ സൃഷ്ടിച്ചതിൽ നിന്ന്, നമുക്ക് വേണ്ടി തന്നതിൽ നിന്ന് ഇന്നത് പാടില്ല എന്ന് പറയണമെങ്കിൽ അതിന്റെ തെളിവ് കൊണ്ടുവരൂ എന്ന് നമ്മൾ പാടില്ല എന്ന് പറയുന്നവരോട് ആവശ്യപ്പെടണം, അല്ലെങ്കിൽ ആവശ്യപ്പെടണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം എന്ന രീതിയിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവോ അവന്റെ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പാടില്ലാത്തതാണ്. നല്ലതൊന്നും അള്ളാഹുവും അവന്റെ റസൂലും നമുക്ക് നിഷിദ്ധമാക്കിയിട്ടില്ല. വയുഹില്ലു ലഹുമു ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബാഇഫ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശദീകരിച്ചുകൊണ്ട് പ്രവാചക ദൗത്യം പ്രതിപാദിച്ചുകൊണ്ട് ഖുർആൻ സൂറത്തുൽ ആറാഫിൽ പറഞ്ഞത് ശ്രദ്ധേയമാണ്. അവർക്ക് ഗുണകരമായിട്ടുള്ള വിശിഷ്ടമായ എല്ലാ സംഗതികളും അദ്ദേഹം അനുവദിച്ചു കൊടുക്കുന്നു. വയുഹരിമു അലൈഹിമുൽ ഖബായിഫ്, അവർക്ക് മ്ലേച്ഛമായിട്ടുള്ള മോശമായിട്ടുള്ള സംഗതിയാണ് ആ പ്രവാചകൻ വിലക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഹറാമാണ് എന്ന് പറഞ്ഞ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാടില്ല എന്ന് നമ്മളെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ അത് സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഹറാമ് തിന്നാൽ, ഹറാമിന്റെ പിന്നാലെ നമ്മൾ പോയാൽ അതിന് ഒട്ടനവധി ദോഷങ്ങളുണ്ട്, അപകടങ്ങൾ പലതും വരാനുണ്ട്. അതുകൊണ്ടാണ് ആ കാര്യങ്ങളിലൊക്കെ വിശ്വാസികൾ ജാഗ്രത പാലിക്കണമെന്ന് പറയാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഹറാമിലൂടെ തിന്ന് വളരുന്ന, പരിപോഷിക്കുന്ന ഒരു ശരീരം അതിന് നരകത്തിന്റെ തീനാളങ്ങളാണ് ഏറ്റവും അർഹപ്പെട്ടത് എന്ന ഹദീസിൽ കാണാം. അയ്യുമാ ലഹ്മിൻ, മറ്റൊരു റിവായത്തിൽ കുല്ലു ലഹ്മിൻ നബത മിൻ ഹറാമിൻ ഫന്നാറു ഔലാ ബിഹി, ഹറാമിലൂടെ വളർന്നു വരുന്ന ശരീരത്തിന്റെ ആ മാംസഭാഗങ്ങൾക്ക് നരകത്തീയാണ് ഏറ്റവും അർഹപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ പണ്ഡിതന്മാർ അതിന്റെ ഒരു ഗുട്ടൻസ്, അതിന്റെ ഒരു ഹിക്മത്ത് വിശദീകരിച്ചു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അത്വഅമു യുഹാലിത്തുൽ ബദന വയുമാസിജുഹു, നാം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരവുമായി അതേപോലെ ബ്ലഡുമായൊക്കെ കൂടിക്കലരുകയും അതിൽ നിന്നാണ് നമ്മുടെ ശരീരം പുഷ്ടിപ്പെട്ട് വളർന്നു വരുന്നത്. വയൻബുത്തു മിൻഹു ഫയസീറു മാദ്ദതൻ വഉൻസുറൻ ലഹു, അപ്പൊ എന്താണോ നമ്മൾ കഴിച്ചത് അതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ശരീരം, നമ്മുടെ അവയവങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഫൈദാ കാന ഖബീസൻ ഫയസ്തഉജിബുന്നാർ, മോശമായ വൃത്തികെട്ടതാണ് നമ്മൾ തിന്നതെങ്കിൽ അള്ളാഹ് അനുവദിക്കാത്തതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല എന്ന് പറഞ്ഞതാണ് നമ്മൾ അകത്താക്കിയതെങ്കിൽ അത് നരകത്തെ അനിവാര്യമാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. വലിഹാദാ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുല്ലു ജിസ്മിൻ നബത മിൻ സുഹ്തിൻ, നിഷിദ്ധമായ മാർഗത്തിലൂടെ സമ്പാദിച്ച് നിഷിദ്ധമായ അള്ള വിലക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല എന്ന് പറഞ്ഞ ഹറാമുകൾ തിന്നുകൊണ്ട് ആരുടെയെങ്കിലും ശരീരം വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഫന്നാറു ഔലാ ബിഹി, നരകമാണ് അതിന് ഏറ്റവും അർഹമായിട്ടുള്ളത് എന്ന് പറയാൻ കാരണം അതാണ്. വൽ ജന്നത്തു തയ്യിബത്തുൻ, അതേപോലെ തന്നെയാണ് സ്വർഗം, അത് വിശുദ്ധമാണ്, വിശിഷ്ടമാണ്. ലാ യദ്ഖുലുഹ ഇല്ലാ തയ്യിബ്, വിശുദ്ധരായവരും വിശിഷ്ടമായതുമല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അപ്പോൾ നല്ലത് തിന്നാൽ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം, നിഷിദ്ധമാണ് നമ്മൾ തിന്നുന്നതെങ്കിൽ സ്വർഗത്തെ തൊട്ട് നമ്മളെ തടയുകയും നരകത്തിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഏത് ഘട്ടത്തിലും ഹറാം ഞാൻ തിന്നുകയില്ല എന്നൊരു പ്രതിജ്ഞ വിശ്വാസി എന്നുള്ള നിലയിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അതേപോലെ പടച്ച റബ്ബിൽ നിന്നും അവന്റെ കാരുണ്യത്തിൽ നിന്നും ഹറാമ് തിന്ന് ജീവിക്കുന്ന ആളുകൾ തടയപ്പെടും, അകറ്റപ്പെടും, അവരുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുകയില്ല, അനുഗ്രഹമുണ്ടാവുകയില്ല. മുഹിഖത്ത് ബറക്കത്തുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമായ രീതിയിൽ കച്ചവടം നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. അവർ ഭൗതികമായി കുറെ സമ്പാദിച്ചിട്ടുണ്ടാകാം, പക്ഷേ അതിൽ ബറക്കത്തില്ല. അള്ളാഹുവിന്റെ ആ ബറക്കത്ത്, അനുഗ്രഹം, ഖൈർ, നന്മ അതിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ടാകും എന്നാണ്. അതേപോലെ നമ്മൾ ഏതെല്ലാം ഘട്ടങ്ങളിൽ പ്രയാസം നിറഞ്ഞ് പടച്ച റബ്ബിനോട് ചങ്ക് പൊട്ടി ദുആ ചെയ്താലും ആ ദുആ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഹറാമിലൂടെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ, നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതും ഉടുക്കുന്നതുമെല്ലാം ഹറാമിലൂടെയാണെങ്കിൽ ദുആ സ്വീകരിക്കുകയില്ല എന്നതും വലിയ ദുരന്തമാണ്. ഇങ്ങനെ നിരവധി അപകടങ്ങൾ ഹറാമിലൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന, ഹറാമിലൂടെ സമ്പാദിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആ വിഷയത്തിൽ നല്ല ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഹദീസിൽ വന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുകയാണ്, ഇന്നീ ലഅൻ ഖലിബു ഇലാ അഹ്ലി, ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ ഫഅജിദു തംറത സാഖിതതൻ അലാ ഫിറാഷി, എന്റെ വിരിപ്പിൽ ഒരു ഈത്തപ്പഴച്ചുള വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. ഫുമ്മ അർഫഉഹ ലിആകുലഹ, അതെടുത്ത് തിന്നാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ച് വായിലേക്ക് കൊണ്ടുപോയപ്പോൾ ഫുമ്മ അഹ്ഷ, അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ഭയപ്പെട്ടു, പേടിച്ചു. അൻ തകൂന സദഖ, അത് ഏതെങ്കിലും സദഖയായി വന്നതാണോ എന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ പള്ളിയിലേക്ക് ആരെങ്കിലും സദക്കയുടെ ഭാഗമായി കൊടുത്തയച്ചതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പ്രവാചക കുടുംബത്തിനും സദക്കയുടെ മുതൽ പാടില്ല, നിഷിദ്ധമാണ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സക്കാത്തിന്റെ മുതൽ ശേഖരിച്ചു വെച്ചതിൽ നിന്ന് ചെറിയ കുട്ടികളായിരിക്കെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ കളിച്ച ഒരു കാരക്കച്ചുള എടുത്ത് വായിലിട്ടപ്പോൾ അത് ദൂരെ നിന്ന് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിച്ചെന്ന് അവരുടെ വായിലേക്ക് വിരലിട്ട് അത് തുപ്പിച്ചു കളഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം, നമ്മൾ സക്കാത്ത് സംഘടിതമായി കൊടുക്കണം, അതേപോലെ തന്നെ അതിന്റെ നിയമങ്ങളെല്ലാം പറയുമ്പോൾ ആ ഹദീസ് നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ളതാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എനിക്ക് നിഷിദ്ധമായ സദക്കയുടെ വിഹിതമായിരിക്കുമോ അത് എന്നുള്ള ഭയത്താൽ ഞാൻ തിന്നാൻ വേണ്ടി എടുത്ത ഈത്തപ്പഴം വേണ്ട എന്ന് വെച്ച് നിലത്തേക്കിടും എന്നാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ സ്വഹീഹ് മുസ്ലിമിലൊക്കെ കാണുവാൻ സാധിക്കുന്ന ഹദീസാണത്. അതേപോലെ തന്നെ സ്വഹാബത്തിന്റെ ജീവിതം പരിശോധിച്ചാലേ നമുക്കത് കാണുവാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ ഭൃത്യൻ ഒരു ഹദിയ കിട്ടിയതിൽ നിന്നൊരു ഭാഗം തന്റെ പ്രിയങ്കരനായ അബൂബക്കർ എന്ന് പറയുന്ന യജമാനന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമായത് കൊണ്ട് തന്നെ അത് തിന്നു. ആ തിന്നുന്നതിനിടയിൽ ആ ഭൃത്യൻ പറഞ്ഞു, കുൻതു തകഹൻതു, ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്നറിയോ എന്നങ്ങനെ സ്വാഭാവികമായും അതിൻ്റെ ഒരു വിശേഷം ഒരു വർത്തമാനം പറഞ്ഞപ്പോൾ അദ്ദേഹം വിശദീകരിക്കുകയാണ്, കുൻതു തകഹൻതു ലി ഇൻസാനിൻ ഫിൽ ജാഹിലിയ, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് എന്റെ ജാഹിലിയത്തിൽ ഞാൻ ഒരു മനുഷ്യന് ഒരു ജോത്സ്യപ്പണി പറഞ്ഞു കൊടുത്തിരുന്നു. വമാ ഉഹ്സനുൽ കിഹാന, എന്നാൽ അതിനെ സംബന്ധിച്ചൊന്നും എനിക്ക് കൃത്യമായ അറിവും ബോധവും ഉണ്ടായിരുന്നില്ല, ഞാൻ വെറുതെ അങ്ങ് വെച്ച് കാച്ചിയതാണ്. ഇല്ലാ അന്നി ഖദഅതുഹു, ഞാൻ വാസ്തവത്തിൽ അയാളെ കബളിപ്പിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞുകൊടുത്ത കൂടോത്രത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജോത്സ്യപ്പണി അത് കേട്ട് അയാൾ അങ്ങ് പോയി, എനിക്കതിനെ സംബന്ധിച്ച് അറിയുമായിരുന്നില്ല. ഫലഖിയനി, അയാൾ പിന്നീട് എന്നെ കണ്ടപ്പോൾ ഫഅഅത്വാനി ബിദാലിക്, അപ്പോ എനിക്ക് അതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായി അയാൾ നൽകിയതാണ് ഇത്, ഇപ്പൊ നമുക്ക് അടിച്ച ആ ഭക്ഷണം എന്ന് പറഞ്ഞപ്പോൾ ഫഹാദല്ലദീ അക്കൽത മിൻഹു, അതാണ് താങ്കളും കഴിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഫഅദ്ഖല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യദഹു ഫഖാഅ കുല്ല ഷൈഇൻ ഫീ ബത്നിഹി, അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ വിരലുകൾ വായിലേക്കിട്ട് വയറ്റിലുള്ള എല്ലാം ഛർദ്ദിച്ചു കളഞ്ഞു. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണത്. അപ്പൊ അവരൊക്കെ ഹറാമ് തന്റെ ശരീരത്തിലേക്ക് കടക്കരുത് എന്ന് എത്ര കണ്ട് ജാഗ്രതയും സൂക്ഷ്മതയും ഉള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം ആ ശരീരം നരകത്തിന്റെ തീനാളങ്ങൾ തക്കി നക്കിത്തുടക്കുന്ന ഒരു നാളയെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ ബോധ്യവും ബോധവും ആയതുകൊണ്ടാണ് അവർ ഭയന്നത്. അതുകൊണ്ട് തന്നെ സലഫുസ് സാലിഹീങ്ങളുടെ ചരിത്രത്തിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇത് ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മാത്രം ചരിത്രമല്ല, മറിച്ച് സ്വഹാബികളിലെല്ലാം അതേപോലെ തന്നെ താബിഈങ്ങളിലെല്ലാം ഇമാമിയങ്ങളുടെ കാലഘട്ടത്തിലെല്ലാം നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു കാര്യം ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, കാന അർറജുലു ഇദാ ഖറജ മിൻ മൻസിലിഹി, ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാൻ ഇറങ്ങിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടപാടുകൾക്കായി പോകുവാൻ ഇറങ്ങിയാൽ, യഖൂലു ലഹു അഹ്ലുഹു, അദ്ദേഹത്തിന്റെ കുടുംബക്കാർ വീട്ടുകാർ വിളിച്ചു പറയും, ഇയ്യാക വകസ്ബൽ ഹറാം, നിങ്ങൾ ഹറാമായ സമ്പാദ്യങ്ങളെ സൂക്ഷിക്കണം കേട്ടോ എന്ന് വാപ്പയോട് ഭർത്താവിനോട് സഹോദരങ്ങളോട് വീട്ടിലുള്ള സ്ത്രീകൾ പറയുമായിരുന്നു. കാരണം ഫഇന്ന നസ്ബിറു അലൽ ജൂ, വിശപ്പ് ഞങ്ങൾ സഹിച്ചുകൊള്ളാം, വല നസ്ബിറു അലൻ നാർ, കത്തിയാളുന്ന നരകം ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പട്ടിണിയാണെങ്കിലും വെറും കൈയോടെ നിങ്ങൾ വന്നോളൂ, ഹറാമുകൾ കൊണ്ട് നിങ്ങൾ ഞങ്ങളെ തീറ്റരുത് എന്നവർ പറഞ്ഞിരുന്നു എന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൃത്യമായി അച്ചിട്ടതുപോലെ അതേപോലെ തന്നെ ഇന്ന് നമ്മൾ കാണുകയാണ്. എന്താണ്? ഹറാമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ട എന്ന് വിചാരിച്ചാലും നമ്മുടെ കൂടെയുള്ളവർ അതിനു വേണ്ടി പ്രേരിപ്പിക്കുന്നു. നിങ്ങൾക്ക് അന്ന് വാങ്ങിക്കൂടായിരുന്നോ? അങ്ങനെ സമ്പാദിച്ചുകൂടായിരുന്നോ? കാരണം ഇന്ന് ഇതൊക്കെ ആരാ ചെയ്യാത്തത് എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ, ലയഅതിയന്ന അലന്നാസി സമാൻ, മനുഷ്യൻ ഒരു കാലഘട്ടം വരാനിരിക്കുന്നു മനുഷ്യന്മാർക്ക്, ലാ യുബാലിൽ മർഉ ബിമാ അഖദ ബിമാ അഖദൽ മാൽ അമിൻ ഹലാലിൻ അമിൻ ഹറാമിൻ. എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത? ലാ യുബാലിൽ മർഉ.

വരാനിരിക്കുന്നു എന്ന് പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ കൃത്യമായി അങ്ങനെ തന്നെ വരുന്ന രീതിയിലാണുള്ളത്. അതുകൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കണം. പടച്ചിറപ്പ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഹറാമിലൂടെയുള്ള സമ്പാദ്യം, അതിലൂടെ നമുക്ക് കിട്ടുന്ന ലാഭങ്ങളും വിഭവങ്ങളും അത് വലിയ നേട്ടങ്ങളാണ്, വലിയ മിടുക്കരാണ് നമ്മൾ എന്ന് ആരും കരുതേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പറയാൻ, ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖബലു ഇല്ലാ തയ്യിബ, പടച്ചറബ് വിശുദ്ധനാണ്, അവൻ വിശുദ്ധമായതല്ലാതെ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, അള്ളാഹു അവന്റെ ദൂതന്മാരോട് കൽപ്പിച്ചതുപോലെ വിശ്വാസികളായ അവന്റെ ദാസന്മാരോട്, അടിമകളോടും കൽപ്പിച്ചിട്ടുണ്ട്. ഫഖാൽ യാ അയ്യുഹർ റുസുലു കുലു മിനൽ തയ്യിബാതി വഅമലു സാലിഹ, അല്ലയോ ദൂതന്മാരെ, നിങ്ങൾ വിശിഷ്ടമായത് വിശുദ്ധമായത് തിന്നുക. വഅമലു സാലിഹ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ നന്നായി അറിയുന്നവനാണ് എന്ന് അള്ളാഹു അവന്റെ ദൂതന്മാരെ വിളിച്ച്, റസൂൽമാരെ വിളിച്ച് പറഞ്ഞു സൂറത്തുൽ മുഅ്മിനൂനിലെ 51-ാമത്തെ ആയത്തിൽ. ഇതേപോലെ വഖാലിയ അയ്യുഹല്ലദീന ആമനു കുലു മിൻ തയ്യിബാതി മാ റസഖനാകും, നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ വിശിഷ്ടമായത് വിശുദ്ധമായത് തിന്നുക എന്ന് മനുഷ്യരെ വിളിച്ചുകൊണ്ട് അല്ല പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും സൂറത്തുൽ ബക്കറയിലെ 172-ാമത്തെ ആയത്തിൽ. അതേപോലെ വിശുദ്ധ ഖുർആനിൽ വീണ്ടും യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ, നമ്മൾ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൽ ബക്കറയിലെ തന്നെ 168-ാമത്തെ ആയത്തിലും, വിശിഷ്ടമായത് അള്ളാഹു അനുവദിച്ചത് ഹലാലും തയ്യിബുമായത് നിങ്ങൾ തിന്നുക എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞത് ഫുമ്മ ദക്കറ റജുല യുതീലു സഫർ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു മനുഷ്യൻ ദീർഘമായ യാത്ര പോവുകയാണ്, അഷ്അഥ അഖ്ബർ, ആ ദീർഘമായ യാത്രയുടെ ഫലമായി അയാളുടെ മുടി ജടകുത്തിയിട്ടുണ്ട്, ശരീരത്തിൽ പൊടിപടലങ്ങൾ പിടിച്ചിട്ടുണ്ട്, അങ്ങനെ വല്ലാത്ത ഒരവസ്ഥയിൽ അയാൾ കൈകൾ അള്ളാഹുവിലേക്ക് നീട്ടി, യമുദ്ദു യദൈഹി ഇലസ്സമാ, കൈകൾ ഉയർത്തി അയാൾ പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബി യാ റബ്ബി, എന്റെ റബ്ബേ എന്റെ റബ്ബേ എന്ന് വിളിച്ച് ദുആ ചെയ്യുന്നു. ദുആക്ക് ഉത്തരം കിട്ടുവാനുള്ള ഒട്ടേറെ അനുകൂല ഘടകങ്ങൾ അവിടെയുണ്ട് എന്ന് ഹദീസ് ശ്രദ്ധിച്ചു വായിക്കുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. യാത്രക്കാരന്റെ ദുആ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അത് തള്ളൂല തട്ടൂല, അത് കേൾക്കും, അല്ലാഹ് സ്വീകരിക്കുമെന്ന്. അതേപോലെ തന്നെ ഒരു ഭൗതിക വിരക്തി, ദുനിയാവിനോടുള്ള ആർത്തിയില്ലാത്ത ഒരു രീതിയാണ് ആ ഹദീസിൽ കാണുന്നത്. കാരണം യാത്രയിൽ അദ്ദേഹത്തിന്റെ ശരീരമാസകലം പൊടിപടലങ്ങൾ പിടിച്ച് മുടി ജടകുത്തി, അങ്ങനെ വല്ലാത്ത ഒരു പടച്ചവനിലേക്ക് അടുക്കുവാനുള്ള മനസ്സും സാഹചര്യങ്ങളുമുള്ള മനുഷ്യൻ കൈകൾ രണ്ടും റബ്ബിലേക്ക് നീട്ടി റബ്ബിനെ തന്നെയാണ് വിളിക്കുന്നത്, യാ റബ്ബി യാ റബ്ബ്, എന്നിട്ടും അയാൾക്ക് ഉത്തരം കിട്ടിയില്ല. എന്താണ് കാരണം? വമത്വഅമുഹു ഹറാം, അയാൾ ഹറാം തിന്ന മനുഷ്യനാണ്. വമശ്റബുഹു ഹറാം, അയാൾ കുടിക്കുന്നതും ഹറാമിലൂടെയാണ്. വമൽബസുഹു ഹറാം, അയാൾ ധരിച്ചിട്ടുള്ള വസ്ത്രം ഹറാമിലൂടെ ഉണ്ടാക്കിയതാണ്. വഖുദിയ ബിൽ ഹറാം, ആകെ ഹറാമിനാൽ ഊട്ടപ്പെട്ട മനുഷ്യൻ, ഫഅന്നാ യുസ്തജാബു ലിദാലിക്, പിന്നെ എങ്ങനെ അയാൾക്ക് ഉത്തരം കിട്ടാനാണ്? അപ്പോ നമ്മൾ ഹലാലായ ഭക്ഷണം കഴിച്ച് വിശുദ്ധമായ മനസ്സുമായി ആദർശവുമായി റബ്ബിലേക്ക് കൈകൾ നീട്ടിയാൽ ഒരിക്കലും റബ്ബ് തട്ടൂല. എന്നാൽ നമ്മൾ സൗകര്യപൂർവം ഹറാം തിന്ന്, ഹറാം കുടിച്ച്, ഹറാമിലൂടെ ഉടുത്ത്, ഹറാമിലൂടെ സമ്പാദിച്ച് കേമന്മാരും കേമികളുമായി നടിക്കുന്നുവെങ്കിൽ പടച്ചറബിന് കൃത്യമായി അറിയാം. ആ റബ്ബിന്റെ അടുക്കിലേക്ക് നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉഴറുമ്പോൾ വെപ്രാളപ്പെട്ടുകൊണ്ട് റബ്ബിനെ വിളിച്ചാൽ റബ്ബ് മൈൻഡ് ചെയ്യൂല എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ഹറാമ് വേണ്ട എന്ന് വെക്കാൻ നമുക്ക് സാധിക്കണം. കേവലം പന്നിമാംസമോ അല്ലെങ്കിൽ മദ്യത്തിന്റെ കുപ്പിയോ കൊണ്ടുവരുമ്പോൾ ഹറാമാണ് വേണ്ട എന്ന് മാത്രമല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഹലാല് എന്ന് നമുക്ക് തോന്നുന്ന ഭക്ഷണം തന്നെ ഹറാമായ മാർഗത്തിലൂടെ വരുമ്പോൾ, നമ്മൾ ജോലിയെടുക്കുന്നത്, നമ്മൾ സമ്പാദിക്കുന്നത് നിഷിദ്ധമായ മാർഗത്തിലൂടെ ആണെങ്കിൽ, ആ വരുമാനത്തിലൂടെ വാങ്ങുന്നത് ഏറ്റവും നല്ല ഫുഡാണെങ്കിലും അത് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ശുദ്ധ നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഹറാമ് തിന്ന് വളരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആത്മീയത ആസ്വദിക്കുവാൻ സാധിക്കുകയില്ല, അവരുടെ മനസ്സ് കടുത്തുപോയിട്ടുണ്ടാകുമെന്നാണ്. ഹലാവത്തുൽ ഈമാൻ, ഈമാനിനൊരു മാധുര്യമുണ്ട്, ഒരു ടേസ്റ്റ് ഉണ്ട്, അത് കിട്ടൂല. ഹറാമ് തന്നെ തിന്ന്, ഹറാമിലൂടെ കുടിച്ച്, ഹറാമിലൂടെ അങ്ങനെ മുഴുകി നീക്കം ജീവിക്കുന്ന ആളുകൾ
ഞാനും മുസ്ലിം സൊസൈറ്റിയിൽപ്പെട്ട കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് എന്ന്

0: ഉണ്ടാക്കാൻ വേണ്ടി പള്ളിയിൽ വന്ന് സുജൂദ് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഹറാമാണോ അയാളുടെ ജീവിതത്തിൽ, രക്തത്തിൽ, മജ്ജയിൽ, മാംസത്തിൽ എല്ലാം പടർന്നു നിൽക്കുന്നത് എങ്കിൽ ആ ഈമാനിന്റെ മാധുര്യം അവർക്ക് നുകരാൻ സാധിക്കുകയില്ല എന്ന്. എന്നാൽ ഹലാലും തൊയ്യബുമാണ് നമ്മൾ തിന്നുന്നതെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഇതിന് നേരെ വിപരീതം, നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കും, നമുക്ക് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാകും, നല്ല ഭക്ഷണത്തിന് വല്ലാത്ത സ്വാധീനം നമ്മുടെ സ്വഭാവങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, സംസ്കാരങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഖുർആനിന്റെ സൂചനകളിലൂടെ മനസ്സിലാക്കാൻ മുൻഗാമികളായ പണ്ഡിതന്മാർ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. കുലൂ മിനത്തയ്യിബാത്തി വഅമലു സ്വാലിഹ, നമ്മൾ നേരത്തെ കേട്ട ആയത്താൻ സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു അവന്റെ പ്രവാചകന്മാരോട് ദൂതന്മാരോട് പറഞ്ഞത് നിങ്ങൾ വിശിഷ്ടമായത് നല്ലത് തിന്നുക, നല്ലത് പ്രവർത്തിക്കുക എന്ന്. നല്ലത് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിൽ തോന്നിയാലും അത് ചെയ്യാൻ മനസ്സിൽ തോന്നണമെങ്കിലും ചെയ്യാനുള്ള തൗഫീഖിനും എന്ത് വേണം? നമ്മുടെ അകത്ത് കിടക്കുന്നത് നല്ലതായിരിക്കണം എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ദുർനടപ്പുകാരികളായ പെണ്ണുങ്ങൾ മുലയൂട്ടാൻ വേണ്ടി സന്നദ്ധരായി വരുമ്പോൾ അവർക്ക് മക്കളെ കൊടുക്കരുത്, അവരുടെ മുല കുടിക്കാൻ അനുവദിക്കരുത് എന്ന് പണ്ഡിതന്മാർ സലഫുസ്സാലിഹീങ്ങൾ ഉപദേശിച്ചതായി കാണുവാൻ സാധിക്കും. അതേപോലെ ബുദ്ധിയില്ലാത്ത, വിവരമില്ലാത്ത ആളുകൾ വേറെ ഏതെങ്കിലും നിലയിൽ അവര് വലിയ പ്രശസ്തരായിരിക്കും, പക്ഷേ അവരുടെ മുല കുടിച്ചു വളരാൻ നമ്മുടെ മക്കളെ അനുവദിക്കരുത് എന്ന ഉപദേശം കാണുവാൻ സാധിക്കുന്നതാണ്. കാരണം ആ മുലപ്പാലിലൂടെ വരുന്നത് കേവലം മുലപ്പാല് മാത്രമല്ല, അതിലൂടെ ചില സംസ്കാരവും അതേപോലെ തന്നെ സ്വഭാവങ്ങളും ഒക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. സ്വഭാവത്തിൽ, പെരുമാറ്റങ്ങളിൽ, സംസ്കാരങ്ങളിൽ ഒക്കെ അതിന്റെ സ്വാധീനമുണ്ടാകും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ മറ്റൊരു കാര്യം പറഞ്ഞു, വന്യമൃഗങ്ങളുടെ മാംസം തിന്നരുത് എന്ന് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. കൂർത്ത നഖങ്ങൾ വെച്ച് അതേപോലെ തന്നെ തേറ്റകൾ ഉപയോഗിച്ച് ഇരപിടിക്കുന്ന വന്യജീവികളും അപ്രകാരമുള്ള പക്ഷികളും നമ്മുടെ ഭക്ഷ്യ അനുവദനീയമായ ലിസ്റ്റിൽ അതില്ല, നിഷിദ്ധമാണ്, പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെയും ഹിക്മത്ത് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം, ആ മൃഗങ്ങളുടെ ഒരു സ്വഭാവം, ഒരു ക്രൂവൽ മെന്റാലിറ്റി, ഒരു ക്രൂരതയുടെ മനസ്സ് ഈ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്ന ആളുകൾക്ക് വന്നുചേരും എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ട് മനുഷ്യന്മാരുടെ കഴുത്തിറക്കാൻ മടിയില്ലാത്ത ക്രൂരന്മാരായി മനുഷ്യന്മാർ മാറും എന്നുള്ളത് കൊണ്ടാണ് അത്രേ അത് നിഷിദ്ധമാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. അതുകൊണ്ട് ഹലാലായിരിക്കണം, തൊയ്യമായിരിക്കണം. നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ആരോഗ്യവും ജീവിതത്തിൽ ഖൈറും ബറക്കത്തുകളും ഉണ്ടാകും. അതേപോലെ തന്നെ ഹറാമിൽ നിന്ന് ഒഴിവായി അതുവഴി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കും. ഹലാലേ തിന്നുകയുള്ളൂ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ പടച്ചറബിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനും, നമ്മൾ ചെയ്യുന്ന സദക്കകൾ പോലും, നമ്മൾ നമ്മുടെ കുടുംബത്തെ തീറ്റിക്കുന്നത് പോലും നന്മകളായി പടച്ചറബ് സ്വീകരിക്കാൻ ഹലാലിലൂടെ ആയിരിക്കണം. ഹറാമിലൂടെ നമ്മൾ എത്ര കണ്ട് സമ്പാദിച്ച്, എത്ര കണ്ട് സദക്ക ചെയ്താലും പള്ളി മൊത്തം തന്നെ പടുത്തു കൊടുത്തു, പക്ഷേ ഹറാമിലൂടെയാണ് സമ്പാദിച്ചതെങ്കിൽ അവിടേക്ക് കൂലിക്ക് വേണ്ടി ചെല്ലേണ്ടതില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണവും സമ്പാദ്യവും എല്ലാം ഹലാലും തൊയ്യബുമായിരിക്കണം എന്ന കാര്യം ഖുർആൻ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ ബക്കറയിലെ 168-ാമത്തെ ആയത്ത്, സൂറത്തുൽ മാഇദയിലെ 88-ാമത്തെ ആയത്ത്, സൂറത്ത് അൻഫാലിലെ 69-ാമത്തെ ആയത്ത്, സൂറത്തുൽ നഹലിലെ 114-ാമത്തെ ആയത്ത്, ഇങ്ങനെ ഖുർആൻ നമ്മൾ വായിച്ചു പോകുമ്പോൾ ഇടക്കിടക്ക് ഈ കാര്യം ഉണർത്തുന്നതായി കാണുവാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തെ ഒരു കാര്യം നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഭക്ഷണം മാത്രമല്ല നമ്മുടെ പാനീയങ്ങളാകട്ടെ, നമ്മൾ ധരിക്കുന്ന വസ്ത്രമാകട്ടെ, നമ്മുടെ സമ്പാദ്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നത് പോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശരീരത്തിന് ഹാനികരമാകുന്നതാകരുത്. നമ്മുടെ ശരീരത്തിന് അപകടങ്ങൾ ഉണ്ടാക്കുന്ന രോഗങ്ങളോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ജീവന് ഹാനി സംഭവിക്കുന്നതോ ആയ ഒരു ഭക്ഷ്യപദാർത്ഥം നമ്മൾ കഴിക്കുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ, ഇസ്ലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഹറാമാണ്, ഒരു തെറ്റാണ് അയാൾ ചെയ്യുന്നത്. കാരണം തൊയ്യിബായത് തിന്നണം, ഖബായിസുകൾ മ്ലേച്ഛമായത് മോശമായത് തിന്നരുത് എന്ന് പ്രത്യേകം പറയുമ്പോൾ തന്നെ ഇസ്ലാമിന്റെ കൃത്യമായ കാഴ്ചപ്പാട് നമുക്ക് കാണുവാൻ സാധിക്കും. വയുഹല്ലു ലഹുമു തയ്യിബാത്ത് വയുഹരിമു അലൈഹിമുൽ ഖബായിസ്. അപ്പോ അതുകൊണ്ടാണ് വിഷം അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മതപരമായി നിഷിദ്ധമാണ് എന്ന് പറയാൻ കാരണം. കാരണം അതിന്റെ ആ വ്യക്തിയുടെ ജീവനും ശരീരത്തിനുമൊക്കെ അപകടം വരുത്തും എന്നുള്ളത് കൊണ്ട്, വല തഖ്തുലു അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത് എന്ന് ഖുർആൻ അനുശാസിച്ചിട്ടുണ്ട്. വല തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കൈകൾ നാശത്തിലേക്ക് കൊണ്ടുപോയിടരുത്. ഇതൊക്കെ ഖുർആന്റെ ഉപദേശങ്ങളാണ്. അതുകൊണ്ട് ഹാനികരമായ വസ്തുക്കൾ നമ്മുടെ ശരീരത്തിനോ ആരോഗ്യത്തിനോ അല്ലെങ്കിൽ മനസ്സിനോ ഒക്കെ അപകടങ്ങളും പരിക്കുകളും സംഭവിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് നിഷിദ്ധമാണ്. രണ്ട് തരമുണ്ട് ഹാനികരമായ വസ്തുക്കൾ. ഒന്ന്, അസലിയായി തന്നെ അത് നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ് എന്നുള്ള ആ രീതിയിലുള്ള പദാർത്ഥങ്ങൾ. ഉദാഹരണത്തിന് വിഷം, അത് ഏത് മനുഷ്യൻ കഴിച്ചാലും അത് അപകടമാണ്, ജീവന് ഹാനി സംഭവിക്കും, അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് തകരാറുകൾ ഉണ്ടാക്കും, അതുകൊണ്ടത് നിഷിദ്ധമാണ് എന്നതിൽ തർക്കമില്ല. എന്നാൽ വേറെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ശരീരത്തിന് ഹാനികരമാകുന്ന കാര്യങ്ങളുണ്ട്. അതാണ് ചില രോഗികൾക്ക് ചില വസ്തുക്കൾ, ചില ഭക്ഷ്യവസ്തുക്കൾ തന്നെ മറ്റുള്ളവർക്ക് ഹലാലായിരിക്കും, പക്ഷെ ഡോക്ടർമാർ പറയും നല്ല ഷുഗർ കൂടി നിൽക്കുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം പഞ്ചസാര അല്ലെങ്കിൽ മധുരമടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ അതൊരു ഡോക്ടറിന്റെ വർത്താനല്ലേ, അതൊന്നും വലിയ കാര്യമില്ല എന്നല്ല ഒരു വിശ്വാസം ചിന്തിക്കേണ്ടത്. മറിച്ച് അയാൾ ഹറാമു ഉപേക്ഷിക്കുന്നത് പോലെ ശരീരത്തിന് ഹാനികരമായത് ഉപേക്ഷിക്കൽ മതപരമായ ബാധ്യതയാണ്. നേരത്തെ പറഞ്ഞ ആയത്തുകളാണ് അതിന്റെ തെളിവ്. വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് കൂടുതൽ അപകടകരമാകുന്ന ഒരു വസ്തുവാണ് എന്ന് അറിവും ബോധ്യവുമുള്ള നമ്മുടെ ജീവിതത്തിലൂടെ തന്നെ പലപ്പോഴും നമ്മൾ അനുഭവിച്ചൊരു സംഗതി, കിഡ്നി ഫെയിലറായിട്ടുള്ള, ആഴ്ചയിൽ രണ്ടു തവണയും മൂന്ന് തവണയും ഒക്കെ ഡയാലിസിന് പോകേണ്ടുന്ന ഒരു രോഗി, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ആളുകളെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അള്ളാഹു നൽകിയ ആരോഗ്യത്തിന്റെ മഹത്വവും വിലയും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള സംഗതികൾ ഉപയോഗിക്കരുത്. ഏതുപോലെയുള്ള വെള്ളം പോലും, ചായ പോലും, ജ്യൂസ് പോലും അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചെറിയ അളവേ അനുവദിക്കാറുള്ളൂ ഡോക്ടർമാർ. എന്നാൽ ആ സമയത്തും ഡോക്ടറെ കാണാതെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളുകളുടെ സഹായത്തോടുകൂടി സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ അകത്താക്കുന്നുവെങ്കിൽ പൊതുവിൽ അത് എല്ലാവർക്കും ഗുണകരമായ സംഗതിയല്ല. പലതരം മാരക രോഗങ്ങൾക്കും നമ്മുടെ ആന്തരിക അവയവങ്ങളായ പലതിനെയും തകരാക്കുന്ന സംഗതികളാണ് അതിലുള്ളത് എന്നുള്ളത് കൊണ്ട് മധുരമുള്ള സോഡകളും അതേപോലെ പാക്കേജ്ഡ് ഡ്രിങ്ക്സുകളും അങ്ങനെയുള്ള ഫുഡുകളും ഒക്കെ പരമാവധി ഒഴിവാക്കണം. ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ മാത്രം കഴിക്കുക എന്ന അവസ്ഥയിൽ നിന്ന് മാറി അതൊരു സർവ്വസാധാരണ രീതിയായി നമ്മുടെ ഫുഡ് കൾച്ചർ മാറിയപ്പോൾ നമുക്ക് നിത്യരോഗികളാകേണ്ടി വന്നു. പകരം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പാനീയങ്ങൾ കുടിക്കാൻ, ശുദ്ധവെള്ളം, അതേപോലെ കരിക്കൻ വെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം, അതൊക്കെയാണ് നമ്മൾ കുടിക്കുന്നതെങ്കിൽ അത് ശരീരത്തിന് യാതൊരു തകരാറും ഉണ്ടാക്കുകയില്ല എന്നാണ്. അതേപോലെ നമ്മുടെ ഒരു കൾച്ചറായി മാറിയിട്ടുള്ള പുറമെ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന എണ്ണക്കടികൾ വൃത്തിഹീനമായ സാഹചര്യങ്ങളിലായിരിക്കും ഒട്ടുമിക്കതും ഉണ്ടാക്കുന്നത്. കട തുടങ്ങിയ ആ തീയതി മുതൽ ഉപയോഗിക്കുന്ന എണ്ണയായിരിക്കും കരിയോയിലിനേക്കാൾ കറുത്തതായിരിക്കും നമ്മൾ അവിടെ ചെന്ന് നോക്കിയാൽ കാണുവാൻ. അതിലിട്ട് മുക്കി പൊരിച്ചു വരുന്ന സംഗതി നമ്മൾ വളരെ ആവേശത്തോടുകൂടി, ചിലപ്പോൾ നോമ്പ് തുറക്കാൻ പോലും വലിയ ആവേശത്തോടുകൂടി തിന്നുന്ന ആ ഭക്ഷ്യപദാർത്ഥങ്ങൾ അപകടകരമാണ് എന്ന് വിവരമുള്ള ഡോക്ടർമാർ വിശദീകരിക്കാറുണ്ട്. അത് നമുക്ക് അറിയാഞ്ഞിട്ടോ കേൾക്കാഞ്ഞിട്ടോ അല്ല, നമ്മൾ ദേഹേച്ഛകൾക്ക് വഴിമാറി അറിവുകൾക്ക് നേരെ കണ്ണടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് വെളിച്ചെണ്ണയും ഒലീവും തവിടെണ്ണയും പോലെയുള്ള മായമില്ലാത്തതാണ് എന്ന് നമുക്ക് അറിയാവുന്ന അത്തരം ഓയിലുകൾ മിതമായ അളവിൽ ഉപയോഗിക്കുക എന്നാണ് ഡോക്ടർമാർ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ശരീരം സംരക്ഷിക്കുക എന്നത് ഇസ്ലാമികമായി നമുക്കൊരു ബാധ്യതയുള്ള കാര്യമാണ്, മതപരമായ ഒരു ഉത്തരവാദിത്തം കൂടിയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ദുശ്ശീലങ്ങളിൽ നിന്ന് മാറി ഹലാലും ത്വയ്യിബുമായിട്ടുള്ള, ശരീരത്തിന് ദോഷകരമല്ല എന്ന് നമുക്ക് ഉറപ്പുള്ള സംഗതികളായിരിക്കണം നമ്മുടെ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ നമ്മുടെ മെനുവിൽ ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെ ശരിയായ ആരോഗ്യമുള്ളൊരു ശരീരമുണ്ടെങ്കിൽ നല്ല മനസ്സും നമുക്കുണ്ടാകും. നല്ല മനസ്സും നല്ല ശരീരമാണെങ്കിലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യാൻ സാധിക്കും. നല്ല മനസ്സുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ രോഗിയായി ഒന്നിനും വയ്യാതെ ഏതെങ്കിലും മൂലയിൽ ഒതുങ്ങിക്കൂടുന്നൊരവസ്ഥ വന്നാൽ ജീവിതം തന്നെ ഒരു ഭാരമായി നമ്മൾ അനുഭവിക്കുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ റബ്ബിനോട് ആഫിയത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. അതേപോലെ നമ്മൾ ഇസ്ലാം പറഞ്ഞ ഈ ഒരു സംസ്കാരവും രീതിയും നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിതത്തിലും ശീലിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ, മുസ്ലിമിന്റെ ഭക്ഷണം. തൃക്കാക്കര സലഫി ജുമാ മസ്ജിദിൽ ഷമീർ മദീനി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേട്ടത്.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: 44 തസ്തികകളിലേക്ക് പി എസ് സി വിജ്ഞാപനം. സെക്രട്ടേറിയറ്റ്, പി എസ് സി എന്നിവിടങ്ങളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, സഹകരണ എപെക്സ് സൊസൈറ്റികളിൽ ജൂനിയർ ക്ലർക്ക്, ഫോറസ്റ്റ് വാച്ചർ ഉൾപ്പെടെ 44 തസ്തികകളിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പി എസ് സി യോഗം തീരുമാനമെടുത്തു. ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലം, വിദ്യാഭ്യാസ വകുപ്പിൽ ബ്രൈലിസ്റ്റ്, ജനറൽ കാറ്റഗറി ചലച്ചിത്ര വികസന കോർപ്പറേഷനിലെ ഇലക്ട്രീഷ്യൻ, ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം തുടങ്ങി നിരവധി വകുപ്പുകളിലാണ് വിജ്ഞാപനമുള്ളത്.
2: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന് പെരിഞ്ചൂടുകാലത്തെ തിമിർത്തി പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതകു തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിൻ്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറെ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവളവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്ത രാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ? നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുമ്പോൾ അവരതൊക്കെ തുറന്നു പറയും. നമ്മുടെ ജീവിതത്തിന് പുതിയ ബെല്ലും ബ്രേക്കും ഉണ്ടാകും, നമ്മുടെ സുജൂതുകൾക്ക് പുതിയ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ മറക്കരുത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ എന്നത് കേവലമൊരു സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഒരു കടവിനരികിലെ കുന്നിൻ ചെരുവിലാണ്. ഒരു ചന്ദനമരം, ഒരു ചന്ദനത്തിൻ്റെ മരം വളർന്നിരുന്നത്. അതിൻ്റെ പൊടികളെടുക്കാൻ നിരവധി ആളുകൾ എത്താറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു വിദ്യാർത്ഥി ആ മരത്തോട് ചോദിച്ചു, ചന്ദനമരമേ, ആരെങ്കിലും നിന്നെ വേദനിപ്പിക്കുമ്പോൾ നീ പകരം തിരിച്ചടിക്കാറുണ്ടോ? ചന്ദനമരം മറുപടി നൽകി, ഇല്ല മോനെ, എന്നെ വേദനിപ്പിക്കുന്നവർക്കും ഞാൻ എൻ്റെ പരിമളവും മൂല്യവും നൽകുന്നു. കാരണം ഞാൻ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം സ്വന്തം ഗുണം മാത്രമല്ല മറ്റുള്ളവർക്കുള്ള സേവനം കൂടിയാണ്. ഇത് കേട്ട വിദ്യാർത്ഥി പഠിച്ചു, ജീവിതത്തിൽ എത്ര തന്നെ വേദന അനുഭവിച്ചാലും നാം നിസ്വാർത്ഥമായി മറ്റുള്ളവർക്കുള്ള സേവനം ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണത എന്ന്. സുഹൃത്തുക്കളെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്കായി നമുക്ക് കഴിയുന്ന സേവനം ചെയ്യുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠം എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഈ കഥയുടെ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമാക്കാതെ നമ്മുടെ കൂടപ്പിറപ്പുകൾക്കും നമ്മുടെ സഹപാഠികൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയ പോലെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ ആരോഗ്യ വിചാരം. ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് പാമ്പുകടിയുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ വസീം ഫൈസൽ, കൺസൾട്ടന്റ് എമർജൻസി ഫിസിഷ്യൻ, അൽമാസ് ഹോസ്പിറ്റൽ, കോട്ടക്കൽ. ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അബ്ദുൽ മാലിക്.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് മാന്യ ശ്രോതാക്കളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആരോഗ്യവിചാരത്തിലെ നമ്മുടെ അതിഥി കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം ഇൻചാർജ് ഡോക്ടർ വസീം ഫൈസൽ. സ്വാഗതം പീസ് റേഡിയോ ആരോഗ്യവിചാരത്തിലേക്ക്. ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് പാമ്പുകടിയാണ്. നമുക്കറിയാം കേരളത്തിൽ പൊതുവെ പല ടൈപ്പ് പാമ്പുകൾ ഉണ്ടെങ്കിലും വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ അത് വിഷം ഉൽപ്പാദിപ്പിക്കുന്ന പാമ്പുകളുള്ളൂ. അതുകൊണ്ട് തന്നെ വിരളമായ അത് മാരകമാവാറുള്ളൂ. പക്ഷേ പലപ്പോഴും ആളുകളുടെ അറിവില്ലായ്മ മൂലം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മൂലം പലപ്പോഴും രക്ഷിക്കാമെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്ന പല ജീവനുകളും നഷ്ടപ്പെടുന്ന അവസ്ഥ പലപ്പോഴും അനുഭവത്തിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോധവൽക്കരണം പലപ്പോഴും ആളുകൾ പല വ്യാജ വൈദ്യന്മാരുടെയും ഒക്കെ വാക്കുകൾ കേട്ട് വിശ്വസിച്ച് അവിടെ നിന്ന് അവസാനം ജീവൻ അപകടത്തിലാവുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴായിരിക്കും മിക്കവാറും ഹോസ്പിറ്റലിൽ എത്തുക. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു അവബോധം ഇതിനെക്കുറിച്ച് സൃഷ്ടിക്കൽ അത്യാവശ്യമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് മുൻകാലങ്ങളിൽ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തതാണ്. എങ്കിൽ കൂടി വീണ്ടും ഇതേ ടോപ്പിക്ക് തന്നെ വീണ്ടും ചർച്ചയ്ക്ക് വെക്കാൻ നമ്മൾ തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് ചർച്ചയിലേക്ക് വരാം. നമുക്ക് കേരളത്തിൽ പൊതുവെ കാണുന്ന പാമ്പുകളിൽ എത്ര ശതമാനം വിഷം പാമ്പുകൾ ഉണ്ട്?
3: കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ പാമ്പ് കടിച്ച് വരുന്ന ആൾക്കാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ വിഷമുള്ള പാമ്പ് കടിച്ചിട്ട് വരുന്നത് വളരെ കുറവാണ്. അപ്പം സാധാരണ പറയുന്നത് വെച്ചാൽ 60% വരെ വിഷമില്ലാത്ത പാമ്പാണ് സാധാരണ കടിക്കുന്നത്. അപ്പം കടിയേൽക്കുന്നതും അതങ്ങനെയാണ്. അപ്പം ഇതിൽ 60% തന്നെ, ഇനിയിപ്പം ബാക്കി 40% വിഷമുള്ള പാമ്പാണെങ്കിൽ തന്നെ അതിൽ വിഷം ശരീരത്തിലേക്ക് കയറുന്നത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 20% ആൾക്കാർക്ക് മാത്രമേ അത് വിഷം ഉള്ളിലേക്ക് കയറുക ഉണ്ടാവുള്ളൂ.
2: അതെന്തുകൊണ്ടാണ് വിഷപ്പാമ്പ് കടിച്ചാലും വിഷം ഏൽക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ്?
3: സാധാരണ ഇപ്പം പാമ്പ് അധികവും കടിക്കുക ചെയ്യുള്ളൂ. അപ്പം വിഷം അതിൽ നിന്ന് അതിൻ്റെ വിഷം എന്താണ് വെനം ചാക്കുന്ന അത് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് വളരെ ചുരുക്കം സിറ്റുവേഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല ഏത് സിറ്റുവേഷനിലാണ് പാമ്പ് എന്താ പറയുക വിഷം ചീറ്റുന്നതെന്ന് വെച്ചാൽ. പക്ഷേ നമ്മളിപ്പോൾ എന്ത് ഇപ്പം ഒരു എട്ടുകാലി കടിച്ചാലും ഒരു എന്താ പറയുക തേള് കുത്തിയാലും അതൊക്കെ കുത്തുന്നുണ്ട് എല്ലാത്തിനും. ഇപ്പം ഉറുമ്പ് കടിച്ചാലും കുത്തുന്നുണ്ട്. പക്ഷേ അതിൽ വിഷം ഉള്ളിലേക്ക് കയറുന്നത് എല്ലാ കേസിലും കയറുന്നില്ല, കയറാറില്ല. കുറച്ച് കുറച്ച് കേസിൽ മാത്രമേ വിഷം കയറുള്ളൂ. പക്ഷെ നമുക്കത് നമ്മൾ എല്ലാ കേസും വിഷമുള്ള രീതിയിലാണ് ഇനീഷ്യലി എടുക്കുക,
2: അപകടരഹിതമാക്കാൻ വേണ്ടിയിട്ട്
3: അങ്ങനെ എടുക്കാം. നമ്മൾ
2: ഒരു ചാൻസ് കൊടുക്കാതെ എപ്പോഴും സുരക്ഷിതമായ ഒരു ഏരിയ നമ്മൾ തിരഞ്ഞെടുക്കും. വിഷമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഒരു മുൻകരുതലുകൾ എടുക്കും.
3: അപ്പം നമ്മൾ ആദ്യം ഒരാൾ പാമ്പ് കടിച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ബേജാറാവേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് പാമ്പ് കടിക്ക് പല രീതിയിലും ചികിത്സകളുണ്ട്. അപ്പം പാമ്പ് കടിച്ച് മരിക്കുന്ന ഒരു ചാൻസ് വളരെ കുറവാണ്. അപ്പം അങ്ങനെ വരുന്നത് വെച്ചാൽ ആൾക്കാരുടെ അശ്രദ്ധയെ മൂലം എന്താ പറയുക വിവര അറിവില്ലായ്മയും കൊണ്ടാണ് സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാതെ കാണാറുള്ളത്.
2: ഓക്കെ, അപ്പോൾ എന്താണ് ആദ്യമായിട്ട് ഒരു പാമ്പ് വിഷം, പല ടൈപ്പ് വിഷമുണ്ട് എന്ന് കേൾക്കാറുണ്ട്, എത്ര ടൈപ്പ് വിഷമുണ്ട്, അത് എന്തൊക്കെയാണ് ഈ വിഷം ഏറ്റുകഴിഞ്ഞാലുള്ള രോഗലക്ഷണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാമോ?
3: ഓക്കെ, അപ്പം യൂഷ്വലി നമ്മുടെ നാട്ടിൽ ഇപ്പം നാല് തരത്തിലാണ് നമ്മൾ ഇപ്പം പാമ്പ് കടിച്ചാൽ ഒരാൾക്ക് വിഷം ചീറ്റ് ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ നാല് രീതിയിലാണ് മാനിഫെസ്റ്റേഷൻ ഉണ്ടാവുക. അപ്പോൾ ഒന്നിൽ ന്യൂറോടോക്സിക് എൻവെനമേഷൻ, അതായത് കടിച്ച ആൾക്കാർക്ക് ആളുകൾക്ക് മസിൽ വീക്ക്, മസിലൊക്കെ വീക്കാവും, സംസാരിക്കാനുള്ള ശേഷി കുറയും,
2: നാഡീഞ്ഞരമ്പുകൾ തളർന്നു പോകുന്ന
3: അവസ്ഥ വരും, അപ്പം തല പൊക്കാനുള്ള അവസ്ഥ വരും, കണ്ണ് പൊന്തിക്കാനുള്ള അവസ്ഥ വരും. അത് സാധാരണ കാണുന്നത് നമ്മൾ ന്യൂറോടോക്സിക് എൻവെനമേഷൻ എന്ന് പറയുന്നത് കോബ്ര, ക്രേറ്റ് ആ രീതിയിലുള്ള പാമ്പ്, നമ്മൾ മൂർക്കം പാമ്പ്, പിന്നെ
2: വെള്ളിക്കട്ടൻ
3: ആ കൂട്ടത്തിലാണ് അങ്ങനത്തെ ഒരു രീതിയിൽ വരുന്നത്. പിന്നെ വരുന്ന കാറ്റഗറി ആണ് ഹീമോടോക്സിക് എൻവെനമേഷനാണ്. അപ്പോൾ ഈ ഇതിൽ വരുന്നത് ഇനീഷ്യലി ബ്ലീഡിംഗ് ആണ് വരുന്നത്. അപ്പം അധികം ആൾക്കാർക്കും കടിച്ച ഉടനെ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നന്നായിട്ട് വിഷം ശരീരത്തിൽ ഉള്ളിക്കായിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ആ ചിലപ്പോൾ ആ സ്ഥലത്ത് നിന്ന് ബ്ലീഡ് ചെയ്യാം. അതല്ലെങ്കിൽ പല്ലിൻ്റെ മൂക്കുന്ന് എപ്പിസ്റ്റാക്സിസ് എന്നുള്ള രീതിയിൽ ബ്ലീഡ് ചെയ്യാം. ചില ആൾക്കാർക്ക് ഇതൊന്നും ഉണ്ടാവില്ല, ഒരു സിംപ്റ്റംസും ഉണ്ടാവില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തുമ്പോൾ ബ്ലഡിൻ്റെ പാരാമീറ്റേഴ്സൊക്കെ പ്രൊലോങ്ഡ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴും നമ്മളത് വിഷം ഏറ്റെന്നുള്ള നിലക്ക് എടുക്കാം.
2: ഓക്കെ,
3: പിന്നെ ചില പാമ്പുകൾ ഇപ്പം കോബ്ര, ഇപ്പം ക്രേറ്റ് ഒന്നും കടിച്ചാൽ കടിച്ച ആൾക്കാർ തന്നെ, ഇപ്പം വെള്ളിക്കെട്ടൊന്നും കടിച്ച ആൾക്കാർ വരെ തന്നെ ചിലപ്പോൾ അറിയില്ല. നമ്മൾ ബെഡിൽ നിന്നൊക്കെ ചില കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. ഇപ്പം കടിച്ചിട്ട് പെട്ടെന്ന് ക്ഷീണം മാത്രമേ ഉണ്ടാവുള്ളൂ കുട്ടിക്ക്, വേറെ ഒരു ലക്ഷണവും ഉണ്ടാവില്ല, നോക്കുമ്പോൾ ഒരു പാടും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ രോഗലക്ഷണമൊക്കെ കാണുമ്പോൾ കുട്ടിക്കൊരു പാമ്പ് കടിയേറ്റ മാതിരിയാണ് നമുക്ക് പരിശോധനയിൽ കാണുക. അപ്പോൾ നമ്മൾ ഇനീഷ്യലി അതിൻ്റെ പാമ്പ് കടിയേറ്റിൻ്റെ ആൻറ്റിബനം കൊടുക്കും. എന്നിട്ട് അവിടെ കൺസേൺഡ് രക്ഷിതാക്കളോട് പറയും, നിങ്ങൾ വീട്ടിലൊന്ന് പോയി നോക്ക്, അവിടെ ചിലപ്പോൾ പാമ്പൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ പറയും ബെഡിൻ്റെ അടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള പാമ്പുകളുണ്ട്. ഇപ്പം തീരെ അറിയാത്ത, ഇപ്പം കടി കിട്ടണമെന്ന് വരെ അറിയില്ല ചില ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ കാറ്റഗറി ഉണ്ട്. രണ്ടാമത്തത് ചില പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആ കടിച്ച സ്ഥലത്ത് നല്ല നീർവീക്കും, പിന്നെ കല്ലിച്ചമാരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ രീതി അത് കുറച്ച് ലോക്കലൈസ്ഡ് അവിടെ മാത്രം ഉള്ളെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സൊക്കെ കൊടുക്കും. പക്ഷേ അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കര അസഹ്യമായ വേദന, ആ കയ്യിന് ബലക്കുറവ് വരിക, അങ്ങനത്തെ രീതിയിലും മാനിഫെസ്റ്റേഷൻ ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് സ്പ്രെഡിങ് ഉള്ള നിലക്ക്, ആ വെനം ശരീരത്തിൽ കയറുന്ന നിലക്ക് അങ്ങനെ ആൻറ്റിവെനം കൊടുക്കാറുണ്ട്.
2: ഇനി നമ്മൾ പൊതുവേ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ മിസ്മാനേജ്മെൻറ്റ് കാരണമാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു പാമ്പ് കടിയേറ്റ ആൾക്ക് കൊടുക്കേണ്ട പ്രാഥമിക ശുശ്രൂഷ, ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എന്തൊക്കെയാണ്?
3: സാധാരണഗതിയിൽ നമ്മളെ ഈ ഇന്ത്യയിൽ പൊതുവേ കാണുന്നവർ നാട്ടുവൈദ്യന്മാരുമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ മാതിരി പാമ്പ്, ഇനി വിഷമുള്ള പാമ്പ് കടിച്ചാൽ തന്നെ അതിൽ 40% 60% വരെ വിഷം ശരീരത്തിലേക്ക് ഉള്ളിലേക്ക് ചീറ്റുന്നില്ല പാമ്പുകൾ, അത് വെറും ഡ്രൈ ബൈറ്റ് ആയിരിക്കും. അപ്പം ആ ഡ്രൈ ബൈറ്റ് കാരണം ആൾക്കാർക്ക് ഒരു എന്താണ് വിഷം കയറാത്തതുകൊണ്ട് ശരീരത്തിലേക്ക് ഒരു മാനിഫെസ്റ്റേഷനും ഉണ്ടാവില്ല. അപ്പം യൂഷ്വലി ഒരു കടി എന്തൊരു ഉറുമ്പ് കടിച്ച മാതിരി അത് പോവും. പക്ഷേ റിമൈനിങ് ബാക്കിയുള്ളൊരു 40% ആൾക്കാരാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരിക. ഈ പാമ്പ് കടി കടിച്ചതിൻ്റെ. അപ്പം ഇനീഷ്യലി നമ്മൾ ആരൊരു ആൾ പാമ്പ് കടിച്ചാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ പാമ്പ് കടിക്ക് പാമ്പ് കടിച്ച് അതിന് വിഷം ശരീരത്തിൽ കയറിയാൽ ഇപ്പോൾ ചികിത്സയുള്ള കാലമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അവരെ സമാധാനിപ്പിക്കുക. കാരണം 60% ഡ്രൈ ബൈറ്റാണ്. അപ്പോൾ ഒന്നത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ വെച്ചാൽ നമ്മൾ അവിടെ സാധാരണ നമ്മൾ എമർജൻസിയിൽ വർക്ക് ചെയ്യുമ്പോൾ കാണാറുള്ളത് ചില ആൾക്കാർ അവിടെ കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞു നോക്കും. കാരണം നമ്മുടെ എന്തെങ്കിലും വെനം അവിടെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക്
2: പോകാൻ ചീറ്റ് പോയിക്കോട്ടെ,
3: പിന്നെ പിന്നക്കി പിടിക്കുക, അങ്ങനത്തെ രീതിയിലുള്ള, പിന്നെ മുറുക്കി ടൈറ്റായിട്ട് ഭയങ്കര ടൈറ്റായിട്ട് കെട്ടും. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊന്നും എന്താണ് അപ്രൂവ്ഡ് അല്ല. അത്
2: ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ?
3: ദോഷങ്ങൾ വെച്ചാൽ ഇപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം ഒരാൾ കൈ മുറിച്ച് വരച്ചാൽ ചിലപ്പോൾ അവിടെ ബ്ലീഡിങ് കൂടുതൽ വരാം. ഇനി അങ്ങനെ ചെയ്യുന്ന സമയത്ത് വിഷം ചിലപ്പോൾ ഇനീഷ്യലി കൈമ മാത്രമേ ഉണ്ടായിട്ട് വിരൽ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അത് ആ സമയത്ത് നിൽക്കുന്ന സമയത്ത് അത് ശരീരത്തിലേക്ക് കയറാനുള്ള ചാൻസ് വരെയുണ്ട്.
2: രക്തക്കുഴലുകൾക്ക് ഡാമേജ് വന്നിട്ട്
3: അതിലേക്ക് വിഷം കയറാനുള്ള ചാൻസ് വരെയുണ്ട്. പിന്നുള്ളത് നമ്മൾ സാധാരണ ഒരു ടൂർണിക്ക കെട്ടുന്നത് പറയാറുണ്ട്. അപ്പോൾ ഒരു കയറ് എടുത്തിട്ടോ ഒരു ശീല വെച്ചിട്ടോ കെട്ടുന്നത് നന്നാവും. പക്ഷേ അത് കെട്ടുന്നത് ഭയങ്കര ടൈറ്റായി കെട്ടരുത്.
2: കാരണം കെട്ടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് അറിയാത്തതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ കെട്ട് വളരെ മുറുക്കിയിട്ട് പിന്നെ കൈ കൈകാലം മുറിച്ച് കളയുന്ന അവസ്ഥ വരെ എത്താറുണ്ട്.
3: അപ്പോൾ നമ്മൾ വെച്ചാൽ നമുക്ക് രണ്ട് രക്തം ധമനികളുണ്ടല്ലോ, ഒന്ന് ആർട്ടറി ഉണ്ട്, വെയിനുകളുണ്ട്. അപ്പം ഈ ആർട്ടീരിയൽ സർക്കുലേഷൻ ഒക്ലൂഡ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ കെട്ടാണത്. അപ്പം ചെറിയ രീതിയിൽ ഒരു നമുക്ക് ഒരു ഈർക്കിളിയൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ടൈറ്റായിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്യാൻ മതി. അല്ലെങ്കിൽ ഇപ്പോൾ കയ്യിൽ കെട്ടുകയാണെങ്കിൽ നമുക്കൊരു വിരൽ അതിൻ്റെ കൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ടൈറ്റ്നെസ് മതി.
2: അങ്ങനെ കെട്ടിയില്ല എന്നുള്ളത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ?
3: കെട്ടിയിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല.
2: അപ്പോൾ പലപ്പോഴും കെട്ടുന്നത് കൂടുതൽ ദൂരവ്യാപക ഫലം ഉണ്ടാക്കുന്നുള്ളതാണ്. കെട്ടാതിരിക്കലാണ് നല്ലത് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു
3: കെട്ടാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ കെട്ടിയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമല്ല. കാരണം അത് ടൈറ്റായി കെട്ടിയിട്ട് രക്തോട്ടം കയ്യിലേക്കുള്ളത്, ഇപ്പോൾ കയ്യിൽ കടിച്ചു കഴിഞ്ഞിട്ട് രക്തോട്ടം കയ്യിലേക്കുള്ളത് പ്രശ്നമായി കഴിഞ്ഞാൽ ആ കൈ പിന്നെ ഗാംഗ്രീനൊക്കെ വരാൻ, കയ്യിലേക്ക് രക്തോട്ടം വന്ന് അത് മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വരെ കാണാറുണ്ട്.
2: ദോഷം
3: ചെയ്യും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ ഒരാളെ കൈ ഫ്രാക്ചറായി കഴിഞ്ഞാൽ നമ്മളത് ഇമ്മൊബിലൈസ് ചെയ്യും. അപ്പോൾ ഒരു വടി വെച്ച് കെട്ടിയിട്ട് അത് സാധാരണ കൈ അനങ്ങരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതേ രീതിയിൽ നമുക്ക് ഇപ്പം കയ്യിൽ കടിച്ചതാണെങ്കിൽ അത് ഒരു ഫ്രാക്ചർ ആവണ, ഫ്രാക്ചർ ഇമ്മൊബിലൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു വടി വെച്ചിട്ട്
2: ഈ കൈ അങ്ങനത്തെ
3: രീതിയിൽ കെട്ടിക്കൊടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അപ്പോൾ കാലിന് കടിച്ചതാണെങ്കിൽ ഏറ്റവും ഉചിതം വെച്ചാൽ ആളെ നടത്തിക്കാതിരിക്കുക. അപ്പോൾ എടുത്തു കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള രീതിയിൽ ചെയ്യുക.
2: നടത്തിക്കുമ്പോഴും ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുമ്പോഴും ഹാർട്ടിൻ്റെ
3: പൾസേഷൻ കൂടിയിട്ട്
2: കൂടുതൽ രക്ത ഓട്ടം ഉണ്ടാവുകയും അത് തിരിച്ച് പെട്ടെന്ന് ഈ വിഷം ശരീരത്തിൽ കയറാൻ സാധ്യത
3: ചാൻസ് ഉണ്ട്.
2: ഓക്കെ. പിന്നെ ആളുകൾ ചെയ്യുന്ന പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പാമ്പ് കടിച്ചു എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പാമ്പിനെ തെരഞ്ഞ് പോയി പാമ്പിനെ പിടിച്ച് ആ പാമ്പിനെ കിട്ടുന്നവരെ രോഗിനെ ഹോസ്പിറ്റലിൽ എത്തിക്കില്ല. അവസാനം രോഗിനെയും പാമ്പിനെ ഒന്നിച്ചാണ് ഹോസ്പിറ്റലിലേക്ക് എത്തി. അതൊരു പലപ്പോഴും ടൈം ഡിലേ വരുത്താറുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? പാമ്പിനെ കിട്ടി എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ?
3: നമ്മൾ ചികിത്സ ചെയ്യുന്നത് വെച്ചാൽ പാമ്പിനെ നോക്കിയിട്ടല്ല ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ പല സന്ദർഭത്തിലും നമുക്ക് ചിലപ്പം കടിച്ചോന്നും കൂടി അറിയണ്ടാവില്ല. അപ്പം ഒരാൾ പെട്ടെന്ന് ബുദ്ധിമുട്ട് എന്തെങ്കിലും വിഷമമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവരുടെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനും ക്ലിനിക്കൽ ഫീച്ചേഴ്സും വെച്ചിട്ടാണ് ഇത് പാമ്പ് കടിച്ചതെന്നുള്ള രീതിയിൽ മനസ്സിലാവുന്നത്. അപ്പം പാമ്പിനെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും ചികിത്സ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആളുടെ ഇപ്പോൾ ഞാൻ ഇനീഷ്യലി പറഞ്ഞ മാതിരി ന്യൂറോടോക്സിക് സിംറ്റംസ് ഉണ്ടോ അതല്ലെങ്കിൽ ഹീമോടോക്സിക് സിംറ്റംസ് ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്. അതല്ലാതെ പാമ്പിനെ കണ്ടിട്ടല്ല. ഇനി പാമ്പ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചികിത്സ കൊടുക്കണ്ടേ ആൾക്ക്? അപ്പം പാമ്പിനെ കിട്ടിയാൽ നന്ന്. പക്ഷേ പല അവസരവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പാമ്പ് കടിച്ചതെന്ന് പറഞ്ഞ് വന്ന് അങ്ങനെ അയാൾക്ക് നോക്കുമ്പോൾ കുറച്ച് പാമ്പ് കടിച്ച എൻവയർമേഷൻ സയൻസൊക്കെ ഉണ്ട്, വിഷം കയറിയ സയൻസൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം വീട്ടുകാർ പാമ്പിനൊക്കെ കൊണ്ടുവന്ന്, അങ്ങനെ കൊണ്ടുവന്ന് പറയുമ്പം അയാളെ കടിച്ച പാമ്പ് ഇതല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ അപ്പം പാമ്പിനെ ബേസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് നോക്കി എന്നാൽ ആളെ എന്താണ് ഹെൽത്തിന് ഭയങ്കര
2: മാത്രമല്ല പാമ്പിനെ തെരഞ്ഞെടുപ്പ് സമയം കളയുന്നത് ഇയാൾക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും ചികിത്സ ചെയ്യിപ്പിക്കാനും
3: ചാൻസ് ഉണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട്
2: അവിടെ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നത് ഗുണം ചെയ്യുന്നു.
3: അത് പല പല സ്റ്റഡീസും പറയുന്നത് ആൾക്കാർ കൂടുതൽ പ്രഷർ എടുത്ത് കഴുകുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് വേണം ശരീരത്തിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. വെറുതെ വെള്ളം കൊണ്ട്
2: കഴുകുന്നതിനായകടിച്ചാലും പൂച്ച കടിച്ചാലൊക്കെ അവിടെ നല്ലതായത് സോപ്പ് ഉപയോഗിച്ച് കഴുകണം എന്ന് പറയാറുണ്ട്, വിഷബാധ ഏൽക്കാതിരിക്കാൻ. അതേപോലെ ഈ വിഷം ഏൽക്കാതിരിക്കാൻ അങ്ങനെ സോപ്പ് വെച്ച്
3: അതുകൊണ്ട് അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല.
2: പിന്നീട് ആളുകൾ ചെയ്യുന്ന മറ്റൊരു ഏർപ്പാടാണ് ഈ സക്ക് ചെയ്തെടുക്കുക എന്നുള്ളത്. മുറി ആ മുറിയിൽ നിന്നും വിഷം ഉറിഞ്ചെടുക്കുക. അത് വായണ്ട് സക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, കോഴീനെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടാണ്
3: ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചാൽ. അതുകൊണ്ട് ചെയ്യുന്നോണ്ട് അധികം ദോഷമാണ് പറ്റുന്നത് അധികം ആൾക്കാർക്കും. കാരണം അയാൾക്ക് വായിൽ മുറിവ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷം അങ്ങേർക്കും ആ സക്ക് ചെയ്യുന്ന ആൾക്കാർക്കും വിഷംബാധ ഉണ്ടാവാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ചികിത്സാ രീതികളൊന്നും ചെയ്യാത്തതാണ് നല്ലത്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു പാമ്പ് കടി അടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് അവർ കയ്യോ കാലോ പെട്ടെന്ന് അനക്കാത്ത രീതിയിൽ ഇമ്മൊബിലൈസ് ചെയ്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്
2: ഏറ്റവും
3: പ്രധാനപ്പെട്ട കാര്യം.
2: പിന്നീട് ഈ ഒരു സ്നേക്ക് ബൈറ്റ് വന്നു കഴിഞ്ഞാൽ രക്തപരിശോധനയിലൂടെ ഏകദേശം ശരീര പരിശോധനയിലൂടെയും ആളുടെ രോഗലക്ഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ രക്തപരിശോധനയിലൂടെയും ഏകദേശം വിഷം ഏറ്റിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വിഷം ഏറ്റിട്ടുണ്ടെങ്കിൽ എല്ലാ വിഷപ്പാമ്പുകൾക്കും ഒരേ രീതിയിലുള്ള ചികിത്സ തന്നെയാണോ അതോ ഓരോ പാമ്പിനും വ്യത്യസ്തമായ ആൻറ്റിവീനമാണോ കൊടുക്കുന്നത്?
3: നമ്മുടെ നാട്ടിൽ ഉള്ളത് 4 പാമ്പുകൾക്കെതിരെയുള്ള ആൻറ്റി വെനമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പം ആ 4 വെനം വന്നാലും അതല്ലാത്ത പാമ്പ് കടിച്ചാലും നമുക്ക് കൊടുക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഈ വെനം ഇപ്പം പാമ്പ് ഒരു സ്പീഷീസ് ചീറ്റുന്ന വെനം മറ്റേ സ്പീഷീസിനായിട്ട് ക്രോസ് റിയാക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം പാമ്പ് കടിച്ചത് എൻവെനമേഷൻ സയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് പാമ്പാണെങ്കിലും അത് കൊടുക്കും. കാരണം നമുക്ക് വേറെ ചികിത്സ നൽകാനില്ല. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും മെച്ചമുള്ള ട്രീറ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് അത് കൊടുക്കും. അപ്പോൾ സാധാരണ നമ്മൾ കാണുന്നത് ഒന്ന് കോബ്ര, ഒന്ന് വൈപ്പറിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, റസലുണ്ട്, സോസ്കീൽഡ് ഉണ്ട്, പിന്നെ ക്രേറ്റും ഉണ്ട്. ഇത് നാലുമാണ് നമ്മളെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്നത്. അതിൽ ഇതിന് നാലിലും ചികിത്സ ഉണ്ട്. പീറ്റ് വൈപ്പറിന് മാത്രമേ നമുക്ക് ആൻറ്റി വെനത്തിൽ ഇല്ലാത്തത്. അപ്പോൾ പിറ്റ് വൈപ്പറിന് സാധാരണ അത് ഈ വൈപ്പറിൻ്റെ ഗണത്തിൽ വരുന്നതുകൊണ്ട് ഇവരെ വെന മറ്റേ വൈപ്പറിൻ്റെ എന്താ പറയുക വെനത്തിൻ്റെ അതേ പ്രോപ്പർട്ടി ആയിരിക്കും പിറ്റ് വൈപ്പറിന് ഉണ്ടാവുക. അപ്പം ഈ വെനം കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ എഫക്റ്റ് കാണാറുണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെ കൊടുക്കാറുണ്ട് നമ്മൾ.
2: ചികിത്സ ഏകദേശം
3: എല്ലാത്തിനും സെയിം ആണ്.
2: അതുകൊണ്ട് തന്നെ പാമ്പ് ഏത് പാമ്പാണ് എന്ന് അറിഞ്ഞ് സമയം കളയുന്നതിൽ
3: അർത്ഥമല്ല.
2: രോഗലക്ഷണങ്ങളും അതിൻ്റെ ആളുടെ സിംപ്റ്റവും അതുപോലെ തന്നെ രക്തപരിശോധനയിലൂടെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. പിന്നീട് വേറെ എന്തെങ്കിലും കോമൺ ആയിട്ട് ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ഇപ്പോൾ ഈ ശ്രോതാക്കളോടായിട്ട് പങ്കുവെക്കാനുണ്ടോ?
3: പിന്നെ പറയാനുള്ളത് വെച്ചാൽ ആൾക്കാർ സാധാരണ നമ്മൾ എമർജൻസിയിലേക്ക് വന്നുകൊണ്ട് ഒരാൾ പാമ്പ് കടിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തീരുമാനമാവണം. അപ്പം അങ്ങനെ ഒരു ചികിത്സാ രീതി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ 24 വരെ 36 മണിക്കൂർ വരെ വിഷം ശരീരത്തിലേക്ക് കയറുന്ന അവസ്ഥ കാണാറുണ്ട്. അപ്പം നമ്മൾ ഇനീഷ്യലി ആൾക്കാരോട് പറയും ഒരു 24 hours ഒബ്സർവേഷനെങ്കിലും വേണം. കാരണം നമ്മൾ ഇനീഷ്യൽ വന്നു കഴിഞ്ഞ് ഇനീഷ്യൽ 6 to 8 hours ആണ് ക്രിട്ടിക്കൽ പീരീഡ്. ആ 6 to 8 hours അവർക്ക് എന്താ പറയുക ന്യൂറോളജിക്കൽ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടോയെന്ന് ഒബ്സർവ് ചെയ്യും. അതല്ലെങ്കിൽ ബ്ലഡിൽ ബ്ലീഡിങ് ആയിട്ടുള്ള തകരാറുകൾ വരുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കും. അപ്പം ഇനീഷ്യലി ആ 8 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ക്രിട്ടിക്കൽ ഫേസ് അവർ തരണം ചെയ്തിട്ടുണ്ട്. എന്നാലും അവർക്ക് എന്താ വെനം ശരീരത്തിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ അത് എല്ലാ 2 മണിക്കൂർ ചെയ്യുന്നതും അത് നമ്മൾ 8 മണിക്കൂറായി മാറ്റും. എങ്ങാനും ഇൻ കേസ് ഇനി ഡിലേഡ് എൻവെനമേഷൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ യൂഷ്വലി ഒരു 24 hours നമ്മൾ ഒബ്സർവേഷൻ പറയും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചാൻസ് വളരെ കുറവാണ്. നമ്മൾ 2-3 cases ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് വൈപ്പർ കടിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ ഒരു 6-7 months കഴിഞ്ഞിട്ട് അവർക്ക് ഛർദി ഇതൊക്കെ വന്ന് അങ്ങനെ വൊമിറ്റിംഗ് ഇതൊക്കെ വന്ന് നോക്കുമ്പോൾ ക്രിയാറ്റിൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഇൻഡയറക്റ്റ്ലി നോക്കുമ്പം അവർക്ക് മുമ്പ് വൈപ്പർ കടിച്ചുകൊണ്ട് കിഡ്നിക്ക് ബാധിച്ചിട്ടുണ്ട്, അങ്ങനെ ഡാമേജായി അവർ ഡയാലിസിലെത്തുന്ന രീതി വരെ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പം പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആരും ലൈറ്റാക്കി എടുക്കരുത്. കാരണം അതിന് ഒരു ചികിത്സ ഉള്ള കാലമാണിപ്പം. അപ്പോൾ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുറേ തരം കോംപ്ലിക്കേഷൻസും മരണം വരെ സംഭവിക്കുന്ന നമുക്ക് തടയാൻ പറ്റും.
2: അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പാമ്പ് കടിയുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ, തെറ്റിദ്ധാരണകളൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തു. ഈ ഒരു സമയത്ത് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത കോട്ടക്കൽ ആൽമാസ് ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻ വിഭാഗം ഇൻചാർജ് ഡോക്ടർ വസീം ഫൈസലിന് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ വിചാരം. പാമ്പുകടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിലൂടെ ചർച്ച ചെയ്തത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ വസീം ഫൈസൽ, കൺസൾട്ടന്റ് എമർജൻസി ഫിസിഷ്യൻ, അൽമാസ് ഹോസ്പിറ്റൽ, കോട്ടക്കൽ. ഒപ്പം ഡോക്ടർ അബ്ദുൽ മാലിക്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോയിൽ ഇനി സമകാലികം. രചന നിർവഹിച്ചത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പീസ് റേഡിയോ സമകാലികം. രാജ്യമെങ്ങും പാറ്റകൾ പൊടിയട്ടെ. ജൻസികളുടെ പോരാട്ടവീര്യവും സോഷ്യൽ മീഡിയയുടെ സ്വാധീനവും. എഴുത്ത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. 8ാം ക്ലാസ്സിൽ ബയോളജി പഠിക്കുമ്പോഴാണ് മുരളീധരൻ സാർ പറഞ്ഞത് രക്തമില്ലാത്ത ജീവിയാണ് കൂറ അല്ലെങ്കിൽ പാറ്റ എന്നത്. അത് സത്യമാണോ എന്നറിയാൻ അന്ന് തന്നെ വീട്ടിൽ പോയി രാത്രിയിൽ സ്റ്റോർ റൂമിൽ കലവില കൂട്ടുന്ന കൂറകളിൽ ഒന്നിനെ പിടിച്ച് നിലത്തിട്ടുരച്ചു കൊന്നു. ഇല്ല, ചോരയില്ല എന്നുറപ്പാക്കി. രക്തമില്ലാത്ത ഈ സാധുജീവിയാണിപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യത്തെ രക്തപങ്കിലമാക്കുന്നത്, ഒടുവിൽ ഒരു ഫാഷിസ്റ്റ് ഭരണകൂടത്തെ വിറപ്പിക്കുന്നതും. വിധിവൈപരീത്യമെന്നല്ലാതെ എന്തു പറയാൻ. മുതിർന്ന അഭിഭാഷകരുടെ പദവിയുമായി ബന്ധപ്പെട്ടൊരു കേസ് പരിഗണിക്കുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വിവാദ പരാമർശം നടത്തിയത്. തൊഴിലില്ലാത്ത, പ്രൊഫഷനിൽ ഇടമില്ലാത്ത ചില യുവാക്കൾ പാറ്റകളെപ്പോലെയാണെന്നും ഇത്തരക്കാർ സോഷ്യൽ മീഡിയയിലൂടെയും RTI വഴിയും സിസ്റ്റത്തെ ആക്രമിക്കുകയാണെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് നടത്തിയ ഈ പ്രസ്താവനയെ പരിഹസിച്ച് ബോസ്റ്റൺ സർവകലാശാല വിദ്യാർത്ഥിയും 30കാരനുമായ ഇന്ത്യക്കാരൻ അഭിജിത് ദീപ്കയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന CJP എന്ന പാർട്ടിക്ക് തുടക്കമിട്ടത്. കോക്രോച്ച് ജനതാ പാർട്ടി സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസ പ്രസ്ഥാനമായിട്ടാണ് തുടങ്ങിയതെങ്കിലും യുവാക്കൾ ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ അണിനിരക്കുകയായിരുന്നു. തരംഗമായി മാറിയ ഈ സൈബർ കൂട്ടായ്മ കേവലം ഒരാഴ്ച കൊണ്ട് തന്നെ നേടിയെടുത്തത് 22.5 മില്യോളം ഫോളോവേഴ്സായിരുന്നു. പിന്നീടത് ലക്ഷങ്ങളിൽ നിന്ന് കോടികളിലേക്ക് അതിവേഗം വളർന്നു. നിലവിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും കടത്തിവെട്ടിക്കൊണ്ടല്ലോ ഈ വളർച്ചയിൽ പരിഭ്രാന്തി പൂണ്ട കേന്ദ്ര സർക്കാർ ഇവരുടെ 1ാം അക്കൗണ്ട് പൂട്ടിച്ചുവെങ്കിലും തുടർന്നു വന്ന അക്കൗണ്ടും ആദ്യത്തേക്കാൾ വേഗതയിൽ തന്നെ തരംഗമായി. ശശി തരൂർ, മഹുവ മൊയ്ത്ര, കീർത്തി ആസാദ്, മമതാ ബാനർജി തുടങ്ങിയ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുകയും കോൺഗ്രസ് പാർട്ടിയും ഇടതുപക്ഷ പാർട്ടികളും അവർക്ക് കൂടുതൽ ഊർജ്ജം പകരുകയും ചെയ്തതോടെ ഈ പാർട്ടി കൂടുതൽ ആഗോള ശ്രദ്ധ ആവുകയായിരുന്നു. CJP പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന 5 പ്രധാന വാഗ്ദാനങ്ങൾ അഥവാ മാനിഫെസ്റ്റോ എന്തൊക്കെയാണെന്നല്ലേ? 1ാമതായി, തങ്ങൾ ഭരണത്തിൽ വരികയാണെങ്കിൽ ഔദ്യോഗിക പദവിയിൽ നിന്നും വിരമിച്ച ഒരു ചീഫ് ജസ്റ്റിസിനും രാജ്യസഭാ സീറ്റ് സമ്മാനമായി നൽകില്ല എന്നായിരുന്നു ഇവരുടെ പ്രഖ്യാപനം. 2ാമതായി, രാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിയമപരമായ വോട്ടവകാശമില്ലാതാക്കുന്ന സാഹചര്യമുണ്ടായാൽ ചീഫ് ഇലക്ഷൻ രാജ്യത്തെ കമ്മീഷണറെ UAPE ചുമത്തി അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. 3ാമതായി, പാർലമെന്റിലെ നിലവിലുള്ള സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാതെ തന്നെ സ്ത്രീകൾക്ക് 50% സംവരണം നടപ്പിലാക്കും. കൂടാതെ മന്ത്രിസഭാ പദവികളിലും ക്യാബിനറ്റ് സ്ഥാനങ്ങൾ പകുതി ഭാഗം സ്ത്രീകൾക്കായി മാറ്റിവെക്കും. 4ാമതായി, മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉറപ്പാക്കും. അദാനിയുടെയും അംബാനിയുടെയും ഉടമസ്ഥതയിലുള്ള മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളുടെയും ലൈസൻസുകൾ റദ്ദാക്കുമെന്നും ഇത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് വഴി തുറക്കുമെന്നും അവർ അവകാശപ്പെടുന്നു. 5ാമതായി, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുന്ന MPമാരെയും MLAമാരെയും വരാനിരിക്കുന്ന 20 വർഷക്കാലത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പൊതുവേദികൾ അലങ്കരിക്കുന്നതിൽ നിന്നും വിലക്കും. തുടങ്ങി EVM ബാൻ ചെയ്യുക, ആധാർ കാർഡ് ഉപയോഗിച്ച് ബയോമെട്രിക്കിലൂടെ വോട്ടിംഗ് നടത്തുക, EVM വോട്ട് തട്ടിപ്പ് അവസാനിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പരീക്ഷാ നടത്തിപ്പിൽ പരിഷ്കരണം, ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തുടങ്ങിയവയും ഇവർ കൂട്ടിച്ചേർത്ത ആവശ്യങ്ങളായിരുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരങ്ങൾക്കും കർഷക സമരത്തിനും എല്ലാം സാക്ഷ്യം വഹിച്ച ഡൽഹിയുടെ ചരിത്രത്തിലെ മറ്റൊരു പുതിയ അധ്യായമാണ് വിജയം കണ്ട ജൻസി പ്രക്ഷോഭം. പാർലമെന്റ് മാർച്ചിൽ വിദ്യാർത്ഥികളെയും യുവാക്കളെയും തല്ലിച്ചതച്ചിട്ടും നിയന്ത്രണങ്ങളുടെ കോട്ടകെട്ടി പ്രതിരോധിച്ചിട്ടും ഇന്റർനെറ്റ് പോലുള്ള നവസാമൂഹ്യ സംവിധാനങ്ങൾ മാധ്യമങ്ങൾ ജന്തർമന്ത്രിൽ വിലക്കിയിട്ടും സമരത്തിന് വീര്യം കൂടിയതേയുള്ളൂ. June 6 ജന്തർമന്ത്രിൽ ദീപ്കയുടെ നേതൃത്വത്തിൽ പാറ്റകൾ ആദ്യമായി തെരുവിലിറങ്ങി. പിന്നീട് സമരം സംഘടിത രൂപത്തിലേക്ക് മാറ്റി. June 10 രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ CJP പ്രതിഷേധങ്ങൾ നടത്തി. സർക്കാർ അവഗണിച്ചതോടെ സംഘം June 20 വീണ്ടും ജന്തർമന്ദറിലെത്തി. അപ്രതീക്ഷിതമായി രാപ്പകൽ സമരം ആരംഭിക്കുകയാണെന്ന് അന്ന് വൈകിട്ട് പ്രഖ്യാപിച്ചു. പ്രസ്ഥാനത്തെ തുടക്കം മുതൽ പിന്തുണച്ചിരുന്ന പൊതുപ്രവർത്തകൻ സോനം വാങ്ചുക് June 28 ജന്തർമന്ദറിൽ നിരാഹാരം തുടങ്ങിയതോടെ സമരത്തിന്റെ അടുത്ത ഘട്ടമായി. മഴയത്തും കൊടും വെയിലത്തും സമരം തുടർന്നു. ഈ പ്രക്ഷോഭത്തെ ക്രൂരമായി അവഗണിക്കുകയും അടിച്ചൊതുക്കുകയുമായിരുന്നു കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും. ജൂലൈ 20ന് CJP പ്രഖ്യാപിച്ച പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കാൻ ആയിരങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഡൽഹിയിലെത്തി. ഇതോടെ രാഹുൽഗാന്ധിയും മറ്റിതര പ്രതിപക്ഷ നേതാക്കളും സമരത്തിന്റെ ഭാഗമാവുകയും സമാധാനപരമായി പ്രതിഷേധിച്ചവരെ രക്തത്തിൽ കുളിപ്പിച്ചു കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തതോടെ പ്രതിഷേധത്തിന്റെ രൂപവും ഭാവവും മാറി. ഇതേ സമയത്തുണ്ടായ NEET UG അടക്കമുള്ള മത്സര പരീക്ഷകളിലെ വീഴ്ചകളും ചോദ്യപേപ്പർ ചോർച്ചയും CJP പ്രക്ഷോഭത്തിന് ശക്തി പകർന്നു. പരീക്ഷകളിൽ വഞ്ചിക്കപ്പെട്ട വിദ്യാർത്ഥികളുടെയും മത്സരാർത്ഥികളുടെയും വികാരവും ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ ആത്മാവും ഒന്നിച്ചു ചേർന്ന് ഈ പാറ്റ പ്രക്ഷോഭം മഹത്തരവും ഉജ്ജ്വലവുമാക്കി. നമ്മുടെ അയൽരാജ്യങ്ങളായ ബംഗ്ലാദേശിലും നേപ്പാളിലും ഇതര ലോകരാജ്യങ്ങളിലും അലയടിക്കുകയും ആഞ്ഞടിക്കുകയും ചെയ്ത ജൻസി പ്രക്ഷോഭം നമ്മുടെ നാട്ടിലും അരങ്ങേറി വിജയിച്ചതിന്റെ ചരിത്രമാണ് ഈ ജന്തർമന്തർ പ്രക്ഷോഭവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ജന്തർമന്തർ സമരത്തിന് നേതൃത്വം നൽകിയ CJPയുടെ മുഖ്യ വക്താവ് സൗരവ് ദാസ് ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദിനെ 2025 December 30 സന്ദർശിച്ച് പോസ്റ്റിയ ധീരന്മാരിൽ ഏറ്റവും ധീരനായ ഉമർ ഖാലിദിനെ കണ്ടു. വ്യാജവും അടിസ്ഥാനരഹിതവുമായ കേസുകളിൽ 5 വർഷമായി ജയിലിൽ. അത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ മായാത്ത കളങ്കമാണ്. അദ്ദേഹത്തിന്റെ അടിയറവ് പറയാത്ത മനസ്സിനോട് അതിയായ ബഹുമാനം എന്നു കുറിച്ചു. എന്റെ ധീരമായ കുറിപ്പും എന്റെ പേര് അഭിജിത് ഖാലിദായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിമായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാനും ജയിലിലാകുമായിരുന്നു എന്ന അഭിജിത് ദീപക്കയുടെ വാക്കുകളും നമുക്ക് ആശ നൽകുന്നുണ്ടെങ്കിലും ആദർശപ്രചോദിതമോ ആസൂത്രണ പാഠവുമോ ഇല്ലാത്ത ഇത്തരം പ്രക്ഷോഭങ്ങൾ ചായക്കൊപ്പിലെ കൊടുങ്കാറ്റായി തിരയടങ്ങുമോ എന്നതും നാം ആശങ്കിക്കേണ്ടതുണ്ട്. ഈ പ്രക്ഷോഭത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന് സാമൂഹ്യ മാധ്യമത്തിന്റെ ശക്തിയും ഊർജ്ജവുമാണ്. ഒരൊറ്റ പാർട്ടി ഓഫീസുകളോ കൊടിയോ തോരണങ്ങളോ ഇല്ലാതെ ആഴ്ചയിലും മാസത്തിലുമുള്ള മീറ്റിംഗുകളും ചർച്ചകളും പ്രഖ്യാപനങ്ങളും കൂടാതെ ഒരു ഭരണകൂടത്തിന്റെ മസ്തകത്തിന് പ്രഹരമേൽപ്പിക്കുക, അതും കേവലം 1-2 ആഴ്ചയ്ക്കുള്ളിൽ. അതോടൊപ്പം നമ്മെ അമ്പരപ്പിക്കുന്ന മറ്റൊരു വസ്തുതയാണ് ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ശക്തിയും പോരാട്ട വീര്യവും. നാം പുതുതലമുറയെക്കുറിച്ച് ബേജാറാകുന്ന വിചാരപ്പെടലുകളൊന്നും ശരിയല്ലെന്നോ വേണ്ടതില്ലെന്നോ ഉള്ള പാഠമാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. കൂടുതൽ ധൈര്യത്തോടും നീതിയോടും സത്യസന്ധതയോടും കൂടി ക്രീപ് ക്ലോക്കിംഗ് ഇറ്റ് ജെൻസി എന്നാണ് നമ്മളിപ്പോൾ അവരോട് പറയേണ്ടത്. ഈ പ്രക്ഷോഭം കേവലമായ ഒരു മന്ത്രിയുടെ രാജിയിലൊതുങ്ങാതെ പരീക്ഷാക്രമക്കേടുകളിലും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ വിടുവായുധത്തിലും ഒതുങ്ങുകയോ ഒടുക്കുകയോ ചെയ്യാതെ കത്തിപ്പടരേണ്ടതുണ്ട്. ഇന്ത്യയിൽ തഴച്ചു വളരുന്ന ഫാഷിസത്തിനെതിരെ, ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ, ന്യൂനപക്ഷ വേട്ടകൾക്കെതിരെ, മസ്ജിദ് ധ്വംസനങ്ങൾക്കെതിരെ, ബുൾഡോസർ രാജിനും പശുക്കൊലകൾക്കുമെതിരെ, ജാതി വിവേചനങ്ങൾക്കെതിരെ, അഴിമതിക്കും വർഗീയതയ്ക്കും നയതന്ത്ര രംഗത്തെ പരാജയങ്ങൾക്കുമെതിരെ, അങ്ങനെ ഇന്ന് ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല അരുതായ്മകൾക്കും പോരായ്മകൾക്കുമെതിരെ കത്തിപ്പടരട്ടെ. ഇതിനായി രാജ്യത്തിന്റെ സകല മുക്കുമൂലകളിൽ പാറ്റകൾ പൊടിയട്ടെ.
0: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളി രചന നിർവഹിച്ചത്, ശബ്ദം നൽകി അവതരിപ്പിച്ചത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പണ്ടൊരു ദേശാടന പക്ഷി വലിയൊരു പർവ്വതത്തിൻ്റെ മുകളിൽ വന്നിരുന്നു. അപ്പോൾ പർവ്വതം ദേശാടന പക്ഷിയോട് ചോദിച്ചു, വിശേഷങ്ങൾ ചോദിച്ചു, ഉടനാണ് വരുന്നത് എന്താണെന്നുള്ളതൊക്കെ. അപ്പം ദീർഘയാത്ര കഴിഞ്ഞ് വന്നിരുന്ന ദേശാടന പക്ഷി പർവ്വതത്തോട് താൻ കണ്ട കാഴ്ചകളൊക്കെ യഥേട്ടം പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ പറഞ്ഞ് വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ അല്പം പുച്ഛത്തോടുകൂടി ദേശാടന പക്ഷി പർവ്വതത്തോട് ചോദിച്ചു, നിന്റെ കാര്യം വളരെ കഷ്ടമാണല്ലോ, നീ എത്ര കാലമായിട്ടാണ് ഈ നിന്ന സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ടേയിരിക്കുന്നത്, നിനക്കിവിടെ നിന്ന് ഇങ്ങോട്ടും നീങ്ങാനൊന്നും കഴിയില്ലല്ലോ, ഇവിടെ തന്നെ നിൽക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ അഭിമാനിയാണ്, എനിക്കൊരുപാട് സ്ഥലങ്ങൾ ഇനിയും പിന്നെ കടന്നുപോയി കണ്ടുവരാൻ കഴിയും, നിനക്കതിന് കഴിയില്ലല്ലോ എന്ന് പുച്ഛത്തോടെയും അഹങ്കാരത്തോടുകൂടിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പർവ്വതം പറഞ്ഞു, എനിക്ക് ആഴമുള്ള വേരുകളുണ്ട്, എനിക്ക് വളരെ ആഴത്തിൽ ഉള്ള വേരുകൾ ഉള്ളതുകൊണ്ട് തന്നെ എന്നാൽ ഉറപ്പുണ്ട് എനിക്ക്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ദേശാടന പക്ഷി പറഞ്ഞു, നിനക്ക് ആഴമുള്ള വേരുകളല്ലേ ഉള്ളൂ, എനിക്ക് ചിറകുകളുള്ളതുകൊണ്ടാണ് ഞാൻ എനിക്ക് എല്ലായിടത്തും പറക്കാൻ പറ്റുന്നത്, എനിക്ക് നല്ല ചിറകുകളുണ്ട് അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് തീരുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ആ ദേശാടന പക്ഷിയെ വലിയൊരു പരുന്ത് വന്ന് റാഞ്ചി കൊണ്ടുപോയി. ഇതാണ് കഥ. അപ്പം ഈ ഒരു കഥ പല വഴിക്ക് പാറി നടക്കാനുള്ള ചിറകുകൾ ഉള്ളതുകൊണ്ട് മാത്രം ദേശാടന പക്ഷിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ദേശാടന പക്ഷിക്ക് ഇല്ലാതെ പോയത് മറ്റൊരാൾ റാഞ്ചി കൊണ്ടുപോവാൻ തടസ്സമായി തീരുന്ന അതിൻ്റെ ഉള്ളിൽ ഒരു വേര്. പർവ്വതത്തിന് ആർക്കും റാഞ്ചി കൊണ്ടുപോകാൻ കഴിയുന്നില്ലല്ലോ, വേരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിനെ ഒന്ന് നമ്മുടെ ഒരു ഐഡിയയുമായിട്ട് ഒന്ന് ചേർത്ത് വെക്കുക?
3: എനിക്ക് ഇതിനെ ഒരു ഒന്ന് രണ്ട് വശങ്ങളായിട്ട് പറയണമെന്ന് തോന്നുന്നുണ്ട്. ഒന്ന്, നമുക്ക് ചില കാര്യങ്ങളിലുള്ള നമ്മുടെ ഉറച്ച തീരുമാനങ്ങളും നിലപാടുകളും ഒരു അടിത്തറ എന്ന് നമ്മൾ പറയും,
2: ഫൗണ്ടേഷൻ.
3: അതെ. അപ്പോൾ അത് വളരെ വ്യക്തമായിരിക്കണം, ശക്തമായിരിക്കണം. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് പർവ്വതത്തിൻ്റെ ആ ഒരു പിന്നെ ഉറച്ച ആ ഒരു നൃത്തം. അതൊരു പ്രകൃതിയെ അങ്ങനെ തന്നെയാണ് അതിൻ്റെ സൃഷ്ടിപ്പ് എന്നിരുന്നാലും നമ്മളിലേക്ക് അതിനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഓരോ വിഷയത്തിലും നാം എടുക്കുന്ന തീരുമാനങ്ങളും നിലപാടുകളും പ്രഖ്യാപനങ്ങളുമൊക്കെ
2: നമ്മുടെ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടാണ്.
3: അതെ, അത് നമ്മുടെ ഒരു അടിത്തറയുമായി ബന്ധപ്പെട്ടാണ്. നമ്മളെന്താണ്, ഞാൻ എന്താണ് എന്നുള്ളതിൻ്റെ അതിനെ സൂചിപ്പിക്കുന്നൊരു വിഷയമാണ്. എന്നാൽ നമ്മളുടെ മനുഷ്യരുടെ വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യനെപ്പോഴും ഒരു ഉറച്ച തീരുമാനവും നിലപാടുകളൊക്കെ എടുക്കുന്ന വിഷയങ്ങളെന്ന് പറയുമ്പോൾ ശരിക്ക് അത് തെറ്റിപ്പോകാറുണ്ട്. അതായത് വേണ്ട സ്ഥലത്ത് അത്തരമൊരു നിലപാടുകളൊന്നും എടുക്കാതെ അവിടെ നമ്മൾ എന്തൊക്കെയോ ആയി മാറുകയും വേണ്ട സ്ഥലത്ത് അത് പ്രയോഗിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ നിലപാടുകൾക്കൊരു വ്യക്തത വരുത്താതെ നമ്മൾ നിൽക്കുന്നൊരു അവസ്ഥാവിശേഷം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ പർവ്വതങ്ങളെന്നൊക്കെ പറയുമ്പോൾ നേരത്തെ നമ്മൾ മുമ്പ് എപ്പോഴോ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അതായത് മനുഷ്യനുമായി കൊണ്ട് പർവ്വതത്തെ താരതമ്യം ചെയ്യുന്ന ഒരു വചനം സൂറത്തുൽ ഹശ്റിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ലൗ അൻസൽന ഹാസൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയം മുത്തസദ്ദിയൻ മിൻ ഖശ്യത്തില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പർവ്വതങ്ങൾ വരെ എന്ത് പേടിച്ച് വിറച്ച് പോകുന്ന ഒരു ഉദാഹരണം നമുക്ക് ഖുർആൻ വ്യക്തമാക്കി തരുന്നുണ്ട്. പക്ഷേ ആ ഒരു ഭയവും പേടിയും മനുഷ്യന് ഉണ്ടാകുന്നില്ല എന്നുള്ളത്, അത് യഥാർത്ഥത്തിൽ വേണ്ട സ്ഥലത്ത് നമുക്ക് ആ ഒരു ഇളക്കവും പേടിയുമൊന്നും ഉണ്ടാകില്ല. പക്ഷേ മറിച്ച് നമുക്ക് അല്ലാത്ത സമയത്ത് നമുക്ക് വേണ്ടാത്തിടത്ത് നമ്മുടെ പവറൊന്ന് നമ്മൾ കാണിക്കും, അല്ല വേണ്ട സ്ഥലത്ത് നമുക്കത് വരാത്തൊരു സ്വാഭാവികത ഒരു അന്തരീക്ഷം നമുക്ക് സംഭവിക്കുന്നതിനെയാണ് ഖുർആൻ ശരിക്കും പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സ് അത്രയും കഠിനമായി പോയി, പർവ്വതത്തെ പോലെ കഠിനമായി എന്നൊക്കെ ആണ് ശരിക്കും ആ ആയത്തിലൂടെ പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സിനെയാണ് അവിടെ പറയുന്നത്. അതായത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളോ ഓർമ്മകളോ ഭയപ്പാടുകളോ ഇല്ലാതെ കഠിനമായിപ്പോയി, അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലുള്ള. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് അത് വേണ്ടി വരും, നമ്മുടെ ശക്തമായ നിലപാടുകളും കാര്യങ്ങളും വേണ്ടി വരും. പക്ഷേ അള്ളാഹുവിനെ കുറിച്ചും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും ആലോചിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഉറച്ച നിലപാട് എന്നുള്ളതിൽ ചില
2: ഉറച്ച നിലപാട് എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ പിന്നെ വേറെ സ്ഥലത്ത് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഫക്ക ഫക്ക അന്നമ ഹറമിനസമായി, അതൊരു വേരൊരു അടി അടി അടിവേരില്ലാത്തതുകൊണ്ട് ഒരു ഉറപ്പില്ലാത്തത് കൊണ്ട് ആകാശത്തുനിന്ന് വീണവനെ പോലെ ആവുന്നു എന്ന് പറഞ്ഞു. ആകാശത്തുനിന്ന് വീണ ആളുകൾ ആരാണ്? ശരിയായ വിശ്വാസമില്ലാത്ത ആളുകളാണ്. പർവ്വതം ആ സ്ഥലത്ത് തന്നെ നിലനിൽക്കുന്ന അതിൻ്റെ വേരവിടെ ഉള്ളതുകൊണ്ടാണ്. ഭൂമികൾക്ക് ഔത്താദാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അപ്പം പർവ്വതവൽ ജിബാല ഔത്താദ, അത് ആ വേരുകളാണ് അതിനെ നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ അതിന് സഹായകമാകുന്നത്. എന്നതുപോലെ ഒരു മനുഷ്യന് അവൻ്റെ വേര് എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസമാണ്. അസുലുഹ സാബിത്തുൻ അല്ലേ, അത് അടിയുറച്ചതാണ്. അപ്പം അള്ളാഹുമായിട്ടുള്ള ആ കണക്ഷൻ, ആ ഉറപ്പില്ലാത്ത ഒരാളാണ് നിലപാടില്ലാത്തവൻ. നമ്മുടെ നിലപാട് നമ്മൾ രൂപീകരിക്കണം അങ്ങനെയാണല്ലോ. അപ്പോൾ ഏതായിരുന്നാലും കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ അതിലുണ്ട്. അതില്ലാത്തൊരാൾ പിന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പക്ഷികൾ റാഞ്ചി കൊണ്ടുപോകാം, അവനെവിടെയോ ഹവ പോലെ കാറ്റിലൂടെ അലഞ്ഞു പോവാം. അപ്പം നമുക്ക് വേണ്ടത് അടിയുറച്ച ഒരു വിശ്വാസവും നിലപാടുകളും നമുക്ക് വേണം എന്നുള്ളത് തന്നെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ദുനിയ നസ്ബ തഅസ
4: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്കു പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ് റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഇസ്ലാമിന്റെ സമഗ്രത. രചന നിർവഹിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ശബ്ദാവതരണം നിർവഹിക്കുന്നത്

0: ഇത് രണ്ടും പരിഗണിക്കുകയും എന്നാൽ സ്വഭാവ സാംസ്കാരിക മേഖലയെ അവഗണിച്ച് മുന്നോട്ടു പോവുകയും ചെയ്യുന്ന മതങ്ങളും ദർശനങ്ങളുമുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി സമഗ്രവും സമ്പൂർണവുമായൊരു കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വിഷയത്തിൽ ഖുർആൻ നൽകുന്ന പാഠമെന്താണെന്ന് നമുക്ക് പരിശുദ്ധ ഖുർആനിലെ 2:177 വചനത്തിലൂടെ അറിയാം. നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുക എന്നതല്ല പുണ്യം. എന്നാൽ അല്ലാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും സ്വത്തിനോട് പ്രിയമുണ്ടായിട്ടും അത് ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കനും ചോദിച്ചു വരുന്നവർക്കും അടിമമോചനത്തിന് നൽകുകയും പ്രാർത്ഥന നമസ്കാരം ഉറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് നൽകുകയും കരാറിലേർപ്പെട്ടാൽ അത് നിറവേറ്റുകയും വിഷമതകളും ദുരിതങ്ങളും നേരിടുമ്പോഴും യുദ്ധരംഗത്തും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്തവരാകുന്നു അവരാകുന്നു പുണ്യവാന്മാർ. അവരാകുന്നു സത്യം പാലിച്ചവർ. അവർ തന്നെയാകുന്നു ദോഷബാധയെ സൂക്ഷിച്ചവർ. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുക എന്നതിലല്ല പുണ്യമുള്ളത്, പിന്നെന്തിലാണ്? ഒരു മനുഷ്യൻ വിശ്വസിക്കേണ്ട മർമ്മപ്രധാനമായ വിശ്വാസകാര്യങ്ങൾ എണ്ണിപ്പറയുന്നു. ശരിയായ ദൈവവിശ്വാസം, മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലും മലക്കുകളിലുമുള്ള വിശ്വാസം. പുണ്യമെന്നത് ഈ വിശ്വാസകാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണോ? അല്ല. വീണ്ടും അല്ലാഹു പറയുന്നു, നിങ്ങളുടെ സ്വത്തുക്കൾ അതിനോടേറെ ഇഷ്ടമുണ്ടായിട്ടും കുടുംബബന്ധമുള്ളവർക്കും അനാഥർക്കും പാവങ്ങൾക്കും നൽകുക, അടിമമോചനത്തിനും ചോദിച്ചു വരുന്നവർക്കും വഴിപോക്കന്മാർക്കും നൽകുക എന്നു പറഞ്ഞാൽ അവശതയും പ്രയാസവും അനുഭവിക്കുന്ന, സമൂഹത്തിലേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളെ സാമ്പത്തികമായി സഹായിക്കുക, അവർക്കൊരു കൈത്താങ്ങായി മാറുക, ഇത് പുണ്യമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും ചെയ്യുന്നവർ കൂടിയാണ് പുണ്യവാന്മാർ എന്ന് ഖുർആൻ പറയുന്നു. നമസ്കാരം നിലനിർത്തുക എന്നത് സൃഷ്ടാവിനോടുള്ള ബാധ്യതയാണ്. അഞ്ചുനേരവും സൃഷ്ടാവ് നിർബന്ധമാക്കിയ ഏറ്റവും മഹനീയമായ ഈ ആരാധന നിർവഹിക്കുക. എന്നാൽ സൃഷ്ടികൾ സൃഷ്ടാവിനോടുള്ള ബന്ധം മാത്രം പുലർത്തിയാൽ മതിയോ? പോരാ, ഉടനെ തന്നെ അടുത്ത കാര്യം പറഞ്ഞു, സകാത്ത് നൽകണം. അത് സമൂഹത്തോടുള്ള ബാധ്യതയാണ്. അപ്പോൾ ഒരേ സമയം സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധവും സൃഷ്ടിയും തൻ്റെ കൂടെയുള്ള മറ്റു സൃഷ്ടികളും തമ്മിലുള്ള ബന്ധവും ഊട്ടിയുറപ്പിക്കണം. അതിലാണ് പുണ്യം എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. പിന്നീട് സാമൂഹ്യ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ മറ്റൊരു വിഷയം പറയുന്നു. കരാറുകൾ പാലിക്കണം. സത്യസന്ധത എന്നത് പ്രധാനപ്പെട്ടതാണ്. സാമൂഹിക ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളിൽപ്പെട്ടതാണ് കരാർ പാലനവും സത്യം പറയലും. അവയുടെ അഭാവമാണ് ലോകത്ത് കാണപ്പെടുന്ന ഒട്ടനവധി പ്രതിസന്ധികൾക്കും പിന്നിലുള്ള കാരണങ്ങളിൽ ചിലതെന്ന് കാണാനാവും. കഷ്ടപ്പാടുകളുണ്ടാകുമ്പോൾ, രോഗങ്ങളും മറ്റു പ്രയാസങ്ങളും ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ, യുദ്ധഘട്ടങ്ങളിലെല്ലാം തന്നെ അങ്ങേയറ്റം ക്ഷമ അവലംബിക്കുന്ന ആളുകളും പുണ്യവാന്മാർ തന്നെ. മതത്തെ ഇപ്രകാരം സമഗ്രമായി ഉൾക്കൊണ്ട പുണ്യവാന്മാരെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് അവരാണ് സത്യസന്ധർ എന്നതും ധർമ്മനിഷ്ഠയുള്ളവർ എന്നുമാണ്. മതത്തെ സംബന്ധിച്ചുള്ള സമ്പൂർണമായൊരു കാഴ്ചപ്പാട് ഈ വചനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേവലം ചില വിശ്വാസകാര്യങ്ങൾ മാത്രമല്ല മതം, മറിച്ച് അതോടൊപ്പം ആരാധനാകർമ്മങ്ങളും സമൂഹത്തിൻ്റെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് സഹായിക്കലും സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധവും സൃഷ്ടികളും സൃഷ്ടാക്കളും തമ്മിലുള്ള ബന്ധവും സൃഷ്ടികളും സൃഷ്ടികയും തമ്മിലുള്ള ബന്ധങ്ങളും കൂട്ടിയുറപ്പിക്കലും കരാർ പാലിക്കലും അതോടൊപ്പം പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ക്ഷമ അവലംബിക്കലുമെല്ലാം മതത്തിൻ്റെ കാര്യങ്ങളാണ്. ഈ നന്മകളെല്ലാം ഉൾക്കൊണ്ട് ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസിയെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഈ ഒരു തത്വം നാം ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക.
1: മാഷാല്ലാ, പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ഹൃദയവസന്തം ക്ലാസ് എടുത്തുകൊണ്ട് സഫീർ അൽ ഹിക്കമി നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സൂറത്തുകളെ, 23 അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ, അതിന്റെ ആദ്യത്തെ മൂന്ന് വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് ഇൻഷാ അല്ലാഹ്

0: മുതൽ ഏഴ് വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ എന്നർത്ഥമുള്ള ഈ സൂറത്ത്, ഇതിൻ്റെ ആദ്യത്തെ വചനങ്ങളിൽ വിജയം നേടിയ സത്യവിശ്വാസികളുടെ ഗുണങ്ങളാണ് പഠിപ്പിക്കുന്നത്, അള്ളാഹു പരാമർശിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കേണ്ടായി. അടുത്ത വചനങ്ങളിലും ഇതിൻ്റെ തുടർച്ചയാണ്, അഥവാ വിജയം നേടിയ സത്യവിശ്വാസികളുടെ ഗുണങ്ങളിൽ ബാക്കിയാണ് അടുത്ത വചനങ്ങളിൽ പറയുന്നത്. നമുക്ക് ആദ്യം വചനം ഒന്ന് ഓതാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. നാല് വചനങ്ങളാണ്. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച തജ്വീദിന്റെ നിയമം നമ്മൾ നോക്കണം. ഇവിടെ കഴിഞ്ഞ മൂന്ന് ആയത്തുകളിലും അതേപോലെ തന്നെ ഈ നാല് ആയത്തുകളും അവസാനിക്കുന്നത് ഫാഇലൂൻ, ഹാഫിദൂൻ, മലൂമീൻ, ആദൂൻ എന്നിങ്ങനെയാണ്. അഥവാ താൽക്കാലികമായ വഖഫ്, സുക്കൂന്. അതിന് തൊട്ട് മുമ്പ് മദ്ദക്ഷരങ്ങൾ, മദ്ദക്ഷരങ്ങൾ അലിഫ്, വാവ്, യ എന്നിവയാണ് മദ്ദക്ഷരങ്ങൾ. ആ മദ്ദക്ഷരം വന്നാൽ അതിനെ നീട്ടിയാണ് നമ്മൾ ഓതേണ്ടത് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതിന് അൽമദ്ദുൽ ആരിൽ എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ആവർത്തിച്ചു വരുന്ന തജ്വീദിൻ്റെ ഒരു നിയമം. എന്താണ് ഇതിൻ്റെ അർത്ഥം? വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. വല്ലദീനഹും എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി അടുത്ത വചനങ്ങളിലൊക്കെ ആവർത്തിച്ചു വരുന്നതാണ്. ഹും എന്ന് പറഞ്ഞാൽ അവർ, അഥവാ സർവനാമത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞു മലയാളത്തിൽ സർവനാമം എന്ന് പറയുന്ന, അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ പ്രോനൗൺ എന്ന് പറയുന്നതാണ് ഹും. അവൻ എന്നർത്ഥം പറയുന്നതിന് ഹു എന്നാണ് പറയുക. ഹുവ അവൻ എന്ന് പറയും. സാധാരണ പണ്ട് മദ്രസയിലൊക്കെ സ്വറഫ പഠിച്ച ആളുകൾക്ക് ഓർമ്മയുണ്ടാകും. ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന, അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അന, നഹ്നു. ഇതാണ് സർവനാമങ്ങൾ. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, ഹുമ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർ, പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ. ഹും എന്ന് പറഞ്ഞാൽ അവർ കുറേ ആളുകൾ. ഹിയ എന്നത് സ്ത്രീ, അവൾ ഒരാൾക്കാണ് പറയുന്നത്. ഹുന്ന എന്നത് അവർ കുറേ സ്ത്രീകൾ എന്നാണ്. അൻത എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ എന്നാണ്. അൻതി എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ത്രീയാണ്. അൻതുമ എന്നത് സ്ത്രീക്കും പുരുഷനും രണ്ടാളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരെന്ന അർത്ഥത്തിൽ പറയുന്നതാണ്. അൻതും എന്ന് പുരുഷന്മാർക്കും, അൻതുന്ന എന്ന് സ്ത്രീകൾക്കും, കുറേ ആളുകളുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ പറയും. അന ഞാൻ എന്നാണ്, നഹ്നു ഞങ്ങൾ എന്നാണ്. ഇവിടെ ആവർത്തിച്ചു വരുന്നത് അൽ മുഅ്മിനൂൻ, വിജയം നേടിയ സത്യവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞതിനാൽ ആ വിശ്വാസികളെക്കുറിച്ച് ആണ് പിന്നീട് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹും അവർ എന്നാണ് ഇവിടെ ആവർത്തിച്ചു വരുന്നത്. വല്ലദീന ഹും, അവർ യാതൊരു കൂട്ടരാകുന്നു. ലിസ്സകാത്തി, സകാത്തിൻ്റെ വിഷയത്തിൽ, ഫാഇലൂൻ, അവർ പ്രവർത്തിക്കുന്നവരാണ് എന്നാണ്. അപ്പോൾ എന്താണ് അർത്ഥം വരിക? വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവർ തങ്ങളുടെ സകാത്ത് പ്രവർത്തിക്കുന്നവരാണ്, അഥവാ തങ്ങളുടെ സകാത്ത് കൊടുത്തു വീട്ടുന്നവരാണ്. ആര്? അഫ്ലഹൽ മുഅ്മിനൂൻ, വിജയം പ്രാപിച്ചതായ സത്യവിശ്വാസികൾ. അതാണ് അവരുടെ ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തേത്, അഥവാ തുടർന്ന് വരുമ്പോൾ മൂന്നാമത്തെ ഗുണം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു നമസ്കാരത്തിലെ ഭയഭക്തി പാലിക്കലാണ്. രണ്ടാമത്തേത്, അവർ അനാവശ്യങ്ങളെ വിട്ടു നിൽക്കുന്നവരാണ്. മൂന്നാമത്തേത്, നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒന്നാമത്തെ ഗുണം, അത് അവർ സകാത്ത് കൊടുത്ത് വീട്ടുന്നവരാണ്. നാലാമത്തെ ഗുണം, വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിദൂന. വല്ലദീനഹും, അക്കൂട്ടർ യാതൊരു കൂട്ടരാകുന്നു. ലി ഫുറൂജിഹിം, ഫർജ് എന്ന പദത്തിൻ്റെ ജം ആണ് ഫുറൂജ്, അഥവാ ലൈംഗികാവയവം എന്നാണ് ഫർജ് എന്ന പദത്തിൻ്റെ അർത്ഥം. ഭാഷാപരമായി കൊണ്ട് പുരുഷ ലൈംഗികാവയവമാണെങ്കിൽ ദക്കർ എന്നും സ്ത്രീയുടേതാണെങ്കിൽ ഫർജ് എന്നാണ് പറയാറുള്ളത്. എന്നാൽ പൊതുവെ ലൈംഗികാവയവം, ഗുഹ്യാവയവം, രഹസ്യഭാഗം എന്ന അർത്ഥം ഉപയോഗിക്കുന്നതിന് ഫർജ് എന്ന പദമാണ് പൊതുവായി അറബി ഭാഷയിൽ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് ഇവിടെ പൊതു അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വിശ്വാസികൾ പൊതുവെ എല്ലാവരും ഫുറൂജിഹിം, അവരുടെ ഫുറൂജുകളെ, അഥവാ അവരുടെ ലൈംഗികാവയവങ്ങളെ, ഗുഹ്യാവയവങ്ങളെ, ഹാഫിദൂൻ, അതിനെ അവർ സംരക്ഷിക്കുന്നവരാണ്, കാത്തു സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിദൂൻ എന്ന് പറഞ്ഞാൽ അവർ തങ്ങളുടെ ലൈംഗികാവയവങ്ങൾ സൂക്ഷിക്കുന്നവരായിരിക്കും എന്നാണ് അർത്ഥം. അഥവാ ലൈംഗികമായ ശുദ്ധി, വിശുദ്ധി കൈവരിക്കുന്ന അശുദ്ധി, ലൈംഗികമായ രൂപത്തിൽ അനാവശ്യങ്ങളായ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നവരായിരിക്കില്ല അവർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ലൈംഗികാവയവം സൂക്ഷിക്കുന്നവരാണെന്ന് പറയുമ്പോൾ അവർ ലൈംഗിക അവയവം ഉപയോഗിക്കൽ അനുവദിക്കപ്പെട്ട ഒരേ ഒരു അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ട മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. വിജയമരിച്ച സത്യവിശ്വാസികൾ അവരുടെ ലൈംഗിക അവയവം അവർക്ക് അനുവദിക്കപ്പെട്ടതായ മേഖലകളിൽ മാത്രമേ അവർ ഉപയോഗിക്കുള്ളൂ. അതേതാണ്? ഇല്ല അല അസ്വാജിഹിം, ഇല്ല എന്ന് പറഞ്ഞാൽ ഒഴികെ. അപ്പോൾ തൊട്ടു മുമ്പ് അവർ തങ്ങളുടെ ലൈംഗികാവയത്ത് സൂക്ഷിക്കും, അഥവാ ഒരു തരത്തിലും ലൈംഗികാവയം അവർ പ്രവർത്തിക്കുകയേ ഇല്ല എന്നർത്ഥമാണ്. കാത്തു സൂക്ഷിക്കുന്ന, എന്നാൽ കാത്തു സൂക്ഷിക്കാതിരിക്കുന്നത് എവിടെയാണ്? അത് അനുവദിക്കപ്പെട്ട മേഖല, ഇല്ല ഒഴികെ. ഏതിലാണത്? അല അസ്വാജിഹിം, അവരുടെ അസ്വാജുകളുടെ മേൽ. അസ്വാജിഹിം, നേരത്തെ ഫുറൂജി ഹിം എന്നൊക്കെ പറഞ്ഞല്ലോ. ഒരു പദത്തിലേക്ക് ഹിം എന്ന് ചേർക്കുമ്പോൾ അല്ലെങ്കിൽ ഹും എന്ന് ചേർക്കുമ്പോൾ അവരുടേത് എന്ന അർത്ഥത്തിലാണ് കിട്ടുക. അസ്വാജിഹിം, സൗജ് എന്ന പദത്തിന്റെ ബഹുവചനമാണ് അസ്വാജ്. അപ്പോൾ അസ്വാജിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ ഇണകൾ എന്നർത്ഥം. സൗജ് എന്ന് പറഞ്ഞാൽ ഇണ എന്നാണ് അർത്ഥം. ഭാഷാപരമായി കൊണ്ട് ഇണകൾ എന്ന ഉദ്ദേശത്തിൽ ഭാര്യക്കും ഭർത്താവിനും സൗജ് എന്ന് പ്രയോഗിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു എല്ലാത്തിനെയും ഖലഖന സൗജൈനി സ്നൈൻ എന്ന് ഇരട്ട ഇണകളാക്കിക്കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇണകൾ അല്ലെങ്കിൽ രണ്ട് എന്ന രൂപത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ പുരുഷന് ഭർത്താവിനാണ് സൗജ് എന്ന് പറയുക, ഭാര്യക്കാണെങ്കിൽ അതിലേക്ക് താ ചേർത്ത് സ്ത്രീലിംഗമായി പ്രയോഗിച്ച് സൗജത്ത് എന്ന് പറയും. പൊതുവേ സൗജ് എന്ന് പറഞ്ഞാൽ ഇണ എന്ന അർത്ഥത്തിൽ ആണിനും പെണ്ണിനും പറയും. അപ്പോൾ ഇല്ല അല അസ്വാജിയും, അവരുടെ ഇണകളിൽ മാത്രമായിരിക്കും അവർ അവരുടെ ലൈംഗികാവയവം ഉപയോഗിക്കുന്നത്. ഔ, ഇനി അവർക്ക് ലൈംഗികാവയവം, പുരുഷന്മാരാണെങ്കിൽ അവർക്ക് ലൈംഗികാവയവം ഉപയോഗിക്കാത്ത മറ്റൊരു മേഖല ഏതാണ്? മലക്കച്ച് അയ്മാനുഹും. മലക്കച്ച്, മലക്ക എന്ന് പറഞ്ഞാൽ ഉടമപ്പെടുത്തുക എന്നാണ്. മലക്കച്ച്, അവർ ഉടമപ്പെടുത്തിയിരിക്കുന്നു, അഥവാ ഈ സ്ത്രീകളെ കുറിച്ച് പറയുന്നു. ഒരു സ്ത്രീ ഉടമപ്പെടുത്തിയിരിക്കുന്നു. അയ്മാനുഹും, അവരുടെ വലം, അവരുടെ വലതുകൈ, അഥവാ പുരുഷന്മാർ അവരുടെ വലതുകൈ ഉടമപ്പെടുത്തിയ, ഏതൊരു സ്ത്രീയാണ് അവരുടെ വലതുകൈ ഉടമപ്പെടുത്തിയത് അഥവാ വിശ്വസിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ പരിപൂർണമായി വലതുകൈ ഉടമപ്പെടുത്തിയതായ അടിമകൾ എന്ന അർത്ഥത്തിലാണ്. പണ്ടുകാലത്ത് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു പ്രവാചകന്റെ കാലഘട്ടത്തിൽ. ഇപ്പോൾ ലോകത്തെവിടെയും അടിമ സമ്പ്രദായം നമുക്ക് കാണാൻ സാധ്യമാവുകയില്ല. അവിടെ അടിമകൾ, അവർക്ക് അടിമകൾ വലതുകൈ ഉടമപ്പെടുത്തിയ അടിമകളുടെ മേലും ലൈംഗിക അവയവങ്ങൾ അനുവദിക്കപ്പെട്ടതാണ്. ഈ രണ്ടു മേഖലകൾ മാത്രമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈംഗികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഏരിയകൾ. എന്നാൽ ആ രണ്ട് കാര്യം ഉപയോഗിക്കുന്നുവെങ്കിൽ ഫഇന്നഹും, അപ്പോൾ അവർ. ഫ എന്നത് ഒരു കാര്യം പറഞ്ഞ ശേഷം അതിലേക്ക് ചേർത്തിക്കൊണ്ട് അപ്പോൾ അതിനെ തുടർന്ന് എന്ന രൂപത്തിൽ അർത്ഥം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് ഫ ഇന്നകും. അപ്പോൾ അവർ ഗൈറു മലൂമീൻ, അവർ മലൂമുകളല്ല. മലൂം എന്ന് പറഞ്ഞാൽ ആക്ഷേപാർഹൻ എന്നർത്ഥം. ആക്ഷേപാർഹൻ, മലൂമീൻ എന്ന് പറഞ്ഞാൽ ആക്ഷേപാർഹർ, ജംഅൈ ബഹുവചനമായി. ഗൈറു മലൂം എന്ന് പറഞ്ഞാൽ ആക്ഷേപാർഹൻ അല്ലാത്തവർ. അപ്പോൾ തങ്ങളുടെ ഇണകളിലും വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകളിലും തങ്ങളുടെ ലൈംഗികാവയവം ഉപയോഗിക്കുന്നുവെങ്കിൽ അവർ ആക്ഷേപാർഹരാവുകയില്ല എന്ന് പറഞ്ഞാൽ ഈ രണ്ടു മേഖലകൾ ലൈംഗികമായി ഉപയോഗിക്കാൻ അനുവദിക്കപ്പെട്ടതായ മേഖലകളാണ്. എന്നാൽ അതിനപ്പുറത്ത് പോയാലോ? ഫമൻ, അപ്പോൾ ഏതൊരുവനാണ്? ഇബ്തഗ, ആഗ്രഹിക്കുന്നത്. വറാ ദാലിക, അതിന് പുറമെയുള്ളത്. വറാ എന്ന് പറഞ്ഞാൽ പിന്നിൽ എന്ന അർത്ഥത്തിൽ അറബി ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ പുറമെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുകയാണ്. വറാ ദാലിക, അതിന് പുറമെ ആരെങ്കിലും ഉപയോഗിച്ചാൽ ഫ, അപ്പോൾ ഉലായിക, അക്കൂട്ടർ, ഹും, അവർ തന്നെയാകുന്നു. അൽ ആദൂൻ, അതിരുവിട്ടവർ, പരിധിയെ ലംഘിച്ചവർ എന്ന അർത്ഥമാണ്. അപ്പോൾ ഈ രൂപത്തിലല്ലാത്ത ആരെങ്കിലും ലൈംഗിക ഉപയോഗിക്കുന്നുവെങ്കിൽ അവർ പരിധി വിട്ടവരായിരിക്കുമെന്നാണ്. അപ്പോൾ ഇവിടെ രണ്ടു ഗുണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നാലായത്തുകളിൽ പഠിപ്പിക്കുന്നത്. അതിൽ ഒന്ന്, സക്കാത്ത് കൊടുത്തു വീട്ടുന്നവരാണ് സത്യവിശ്വാസികളെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളുടെ മേൽ പഞ്ചസ്തംഭങ്ങൾ, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായി നിശ്ചയിച്ച കാര്യമാണ് സക്കാത്ത് എന്നത്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് ദഅവത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നക്കത്ത കഥ അല കൗമിന അഖിരി കിതാബ്, അഖിരി കിതാബിൽപ്പെട്ട ഒരു കൗമിനെ നീ മുന്നിടാൻ പോവുകയാണ്. അതുകൊണ്ട് അവരുടെ ഏറ്റവും ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാ പറയണം. അവർ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരോട് നീ എന്ത് പറയണം? ഫഅഖ്ബിറുഹും അന്നല്ലാഹ ഖദ് ഇഫ്തറദ അലൈഹിം ഖംസ സ്വലവാത്തിൻ ഫീ യൗമിഹിം വലൈലത്തിഹിം, രാവിലും പകലുമായി അഞ്ചു നേരം നമസ്കാരം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയിട്ടുണ്ട്. അതാണ് നീ അവരെ പഠിപ്പിക്കേണ്ടത്. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം സത്യവിശ്വാസികൾ, വിജയം പ്രാപിച്ച സത്യവിശ്വാസികളുടെ ഒന്നാമത്തെ ഗുണമായി പഠിപ്പിച്ച നമസ്കാരത്തിന്റെ വിഷയമാണ്. അപ്പോൾ ആ നമസ്കാരം അവർ നിലനിർത്താൻ വേണ്ടി അവരെ പഠിപ്പിക്കണം. അങ്ങനെ അവർ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി തുടങ്ങിയാൽ പിന്നെ അവരുടെ പറയേണ്ട കാര്യം എന്താണ്? ഫഅഖ്ബിറുഹും അന്നല്ലാഹ ഖദ് ഇഫ്തറ അലൈഹിം സകാത്തൻ ഫി അംവാലിഹിം, അവരുടെ സമ്പത്തിൻ്റെ മേൽ അള്ളാഹു സുബ്ഹാനഹു വതആല സകാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് അവരെ അറിയിക്കണമെന്ന്. സകാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് തൻ്റെ സമ്പത്തിൻ്റെ മേൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച നിർബന്ധ ബാധ്യതയാണ് സകാത്ത്. സദഖ നമുക്കറിയാം, സദഖ എന്ന് പറഞ്ഞാൽ അത് ദാനധർമ്മം എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആനിൽ സദഖ എന്ന പദം സക്കാത്ത് എന്ന ഉദ്ദേശത്തിൽ പ്രയോഗിച്ചിട്ട് കാണാൻ വേണ്ടി സാധ്യമാകും. ഭാഷാപരമായി അല്ലെങ്കിൽ സാങ്കേതികമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും പ്രവാചകൻ ഹദീസിന് ചില വചനങ്ങളിലുമൊക്കെ സക്കാത്ത് എന്ന ഉദ്ദേശത്തിൽ സദഖ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ആ വചനങ്ങൾ അതിൻ്റെ ആശയം മനസ്സിലാക്കുമ്പോൾ, അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ നമുക്കതിന് അർത്ഥം മനസ്സിലാക്കും. പൊതുവേ സദഖ എന്ന് പറഞ്ഞാൽ അത് ഐച്ഛികമായ നിർബന്ധമല്ലാത്ത ദാനധർമ്മങ്ങളാണ്. എന്നാൽ സക്കാത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധമായ ദാനധർമ്മമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്തുള്ള ആളുകളുടെ മേൽ നിർബന്ധമാക്കിയ കാര്യമാണ് സക്കാത്ത്. പക്ഷേ സക്കാത്ത് വളരെ എളുപ്പമാണ്. ലോകത്ത് എല്ലാവരും സക്കാത്ത് കൊടുക്കേണ്ടതില്ല. മുസ്ലിങ്ങളിൽ തന്നെ എല്ലാവരും കൊടുക്കേണ്ടതില്ല. ആരാണ് കൊടുക്കേണ്ടത്? സമ്പത്തുള്ള ആളുകളാണ്. സമ്പത്തുള്ള എല്ലാവരും കൊടുക്കേണ്ടതുണ്ടോ? എല്ലാവരും കൊടുക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ചതായ ചില സമ്പത്തുകളുണ്ട്. ആ സമ്പത്തുകൾക്ക് മാത്രമാണ് സക്കാത്ത് ഉള്ളത്. ഉദാഹരണത്തിന് സ്വർണം, വെള്ളി, ഒരാളുടെ ക്യാഷ് പണം, അതേപോലെ തന്നെ കൃഷി വസ്തുക്കൾ, കച്ചവട വസ്തുക്കൾ തുടങ്ങിയതിനൊക്കെയാണ് സ്വർണ്ണമുള്ള സക്കാത്ത് ഉള്ളത്. ഇതല്ലാത്ത സക്കാത്ത് നിർബന്ധമില്ലാത്ത കാര്യങ്ങൾ ഒരാൾക്ക് കുറേ ഉണ്ട്. ഒരാൾക്ക് കുറേ വീടുണ്ട്, ഒരാൾക്ക് കുറേ കാറുകളുണ്ട്, ഒരാൾക്ക് വജ്രമുണ്ട് തുടങ്ങിയതായിട്ടുള്ള സക്കാത്ത് നിർബന്ധമല്ലാത്തതായ കാര്യങ്ങൾ, സ്ഥലമുണ്ട്, ഇതൊന്നും സാധാരണ പ്രോപ്പർട്ടിയെ വാങ്ങി വെച്ച സംഗതികളാണ് എങ്കിൽ അതിനൊന്നും സക്കാത്ത് ഉള്ളത് നിശ്ചയിച്ചിട്ടില്ല. ഇനി ഈ പറയപ്പെട്ട നിശ്ചയിക്കപ്പെട്ട ഐറ്റംസ് സക്കാത്ത് അത് ഉള്ള ആളുകൾ എല്ലാവരും കൊടുക്കേണ്ടതുണ്ടോ? അതും കൊടുക്കേണ്ടതില്ല. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നോൺ ടാക്സബിൾ ആയ എമൗണ്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അഥവാ സക്കാത്ത് കൊടുക്കേണ്ടതില്ലാത്ത ഏരിയകൾ, അതിനപ്പുറത്തേക്ക് പോയവർ മാത്രം സക്കാത്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്വർണത്തിന് 85 ഗ്രാമാണ് ഹദീസിൽ വന്ന പ്രയോഗം അനുസരിച്ചുള്ള നിസാബ്. വെള്ളിയാണെങ്കിൽ 595 ഗ്രാമാണ്. അതേപോലെ പിന്നെ ക്യാഷ് ആണെങ്കിൽ വെള്ളി, സ്വർണം ഇതിൻ്റെ എമൗണ്ടിൽ ഏതാണോ ഏറ്റവും കുറഞ്ഞത് ആദ്യം എത്തുന്നത് അതാണ് ക്യാഷിൻ്റെത്. ഇപ്പോൾ നിലവിൽ 595 ഗ്രാം വെള്ളിക്ക് സമാനമായതാണ് നിലവിൽ കുറവ്. കാരണം 595 ഗ്രാം വെള്ളിക്ക് 100,000 ചില്ലാനം പണം മാത്രമാണ് ഉള്ളത്. എന്നാൽ ഒരു പവൻ സ്വർണത്തിന് തന്നെ 100,000 മുകളിലുണ്ട്. ഇപ്പോൾ 10.5 പവനാണ് ഏകദേശം 85 ഗ്രാം എന്ന് പറഞ്ഞാൽ 10.5 കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഒരു പവന് തന്നെ 100,000 മുകളിലുണ്ടാകുമ്പോൾ 10.5 പവനാകുമ്പോൾ 1,000,000 മുകളിലുള്ള ആളുകളാണ് അവർ സക്കാത്ത് കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ആദ്യം എത്തുന്ന പരിധി സ്വർണത്തിൻ്റെയല്ല, വെള്ളിയുടേത്. ഇനി ഭാവിയിൽ നേരെ തിരിച്ചു വരികയാണ് വെള്ളിക്ക് കൂടുതലും സ്വർണത്തിന് കുറവുമായാൽ അന്ന് വെള്ളിയായിരിക്കും അത് നിസാബ് എന്നുള്ളത്. അപ്പോൾ ഈ നിസാബ് എന്നാണ് ഒരാൾക്ക് പിന്നെ സക്കാത്ത് കൊടുക്കേണ്ടതായിട്ടുള്ള പരിധി. അതിനപ്പുറത്ത് പോയാൽ മാത്രമാണ് കൊടുക്കേണ്ടത്, അതിനിപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ നൽകേണ്ടതില്ല. കയ്യിലുള്ള ക്യാഷ് ഞാൻ പറഞ്ഞ രൂപത്തിൽ, കച്ചവട വസ്തുക്കളും അതേ രൂപത്തിൽ തന്നെയാണ്. സമാനമായ രൂപത്തിൽ ഓരോന്നിനും അള്ളാഹു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധിക്ക് അപ്പുറത്തെത്തിയാൽ അള്ളാഹു നിശ്ചിത കണക്ക് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. സ്വർണം, വെള്ളി, പണം, കച്ചവടമൊക്കെ 2.5%. കൃഷിയാണെങ്കിൽ 5%, 10%, 7.5% നൽകേണ്ടതുണ്ട്. അപ്പോൾ ഒരാൾ ഈ സക്കാത്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് അവൻ്റെ സമ്പത്ത് മുഴുവൻ ഹലാലാകുന്നത്. അഥവാ ഒരാൾ 2.5% സക്കാത്ത് കൊടുത്താൽ അയാളുടെ ബാക്കി 97.5% സമ്പത്തും ഹലാലായി. ഇനി 2.5% ഒരാൾ പരിപൂർണമായും കൊടുത്തിട്ടില്ലെങ്കിലോ, 2% മാത്രം കൊടുത്തു, 1% മാത്രം കൊടുത്തു, തീരെ കൊടുത്തിട്ടില്ല എങ്കിൽ അയാളുടെ 100% സമ്പത്തും ഹറാമാണ്. ഈ ഹറാമായ സമ്പാദ്യം ഒരാൾ തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, കുടുംബത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ അവരെ തീറ്റിക്കുന്നത് ഹറാമാണ്. അത്തരം ഹറാമായ സമ്പാദ്യം തീറ്റിച്ചു കഴിഞ്ഞാൽ ഈ ആളുകളുടെ പ്രാർത്ഥന പോലും അള്ളാഹു സ്വീകരിക്കില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കാരണം ഹറാമ് തിന്നുന്നവരുടെ അതുകൊണ്ട് കൊഴുത്ത ശരീരം ഒരിക്കലും പുഷ്ടിപ്പെടുകയില്ല. അതുകൊണ്ട് ഹറാമിനെ, സമ്പത്തിനെ വളരെ ഗൗരവത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ സക്കാത്ത് കൊടുത്തുവിടും. വിശ്വാസികൾ പ്രത്യേകത എന്താണ്? അവർ സക്കാത്ത് നിർബന്ധമായും കൊടുത്തുവിടും. അവർക്കൊരു മടിയില്ല അത് കൊടുക്കുന്ന വിഷയത്തിൽ. തനിക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും അള്ളാഹു നിശ്ചയിച്ച പരിധി എത്തിക്കഴിഞ്ഞാൽ അത് കൊടുത്തു വീട്ടാൻ ഇത്തരം ആളുകൾക്ക്, വിശ്വാസികൾക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല. ആ വിശ്വാസികളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടുന്നത്. അവർക്ക് മാത്രമാണ് വിജയമുള്ളത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തതായി 4-ാമത്തെ ഗുണമായി പഠിപ്പിക്കുന്നത്, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത്ത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമനി ബിതഗാ വറാഅ ദാലിക് ഫഉലൈക ഹുമുൽ ആദൂൻ എന്നാണ്. അഥവാ ലൈംഗിക സദാചാരം പാലിക്കുന്നവരായിരിക്കും സത്യവിശ്വാസികൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഏറെ സൂക്ഷിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരു അവയവമാണ് ലൈംഗിക അവയവം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യദ്മനു ലി മാ ബൈന ലിഹ്യൈഹി വ മാ ബൈന ഫഖിദൈഹി അദ്മനു ലഹുൽ ജന്ന. ആരാണോ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളതിനും രണ്ട് തുടകൾക്ക് ഇടയിലുള്ളതിനും എനിക്ക് ജാമ്യം നിൽക്കുന്നത്, അവന് ഞാൻ സ്വർഗത്തിന് ജാമ്യം നിൽക്കാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ലൈംഗികമായ സദാചാരം തൻ്റെ ഗുഹ്യാവയത്തെ സൂക്ഷിക്കുന്നത് ഏറ്റവും ഗുണമുള്ള വിഷയമാണ്. അത് ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ തിന്മയിലേക്ക് നയിക്കുന്ന കാര്യവും തൻ്റെ ലൈംഗികാവയവമാണ്. ലൈംഗികാവയവങ്ങൾ കൊണ്ടുണ്ടാ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള ചിന്തകൾ ഇല്ലാതിരിക്കാൻ ഇസ്ലാം വളരെ ഗൗരവത്തിൽ സൂചിപ്പിച്ചു. വലാ തഖ്റബു സിന, നിങ്ങൾ സിനയെ, വ്യഭിചാരത്തെ ഒരു നിലക്കു നിങ്ങൾ അടുത്തു പോകരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഇസ്രായിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം അത് വളരെ ഗുരുതരമായ വിഷയമാണ്. ആ സിനയിലേക്ക് അടുക്കുന്ന എല്ലാ കാര്യത്തെയും പ്രവാചകൻ നിരോധിച്ചു. കണ്ണുകൾ വ്യഭിചരിക്കും, കാതുകൾ വ്യഭിചരിക്കും, കൈകൾ വ്യഭിചരിക്കും, കാലുകൾ വ്യഭിചരിക്കും എന്ന് പ്രവാചകനെ പഠിപ്പിച്ചു. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം മോശമായ നോട്ടമാണ്, കാതുകൊണ്ടുള്ള വ്യഭിചാരം മോശമായ കേൾവിയാണ്, അതേപോലെ കൈകൾ കൊണ്ടുള്ള മോശമായ പിടുത്തമാണ്, കാലുകൾ അതിലേക്കുള്ള നടത്തമാണ് എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ ഒരാൾ മോശം കാണുകയും കേൾക്കുകയും പറയുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവൻ തൻ്റെ ലൈംഗികാവയവം കൊണ്ട് ചെയ്യുന്ന ഹറാമിലേക്ക് അവനെ എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതായ വിഷയം. അതുകൊണ്ട് തന്നെ ലൈംഗികമായ അരാജകത്വത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ലൈംഗികമായ തിന്മകൾ ഒരു അന്യ പെണ്ണുമായി കൊണ്ട് അനാവശ്യമായി സംസാരിക്കുന്ന കുഞ്ചിക്കൊഴിയുന്ന അവസ്ഥകൾ നമുക്കുണ്ടെങ്കിൽ അത് ഹറാമാണ്. അത്തരം അവസ്ഥകൾ ഉണ്ടാകുവാൻ വേണ്ടി പാടില്ല. സ്വയംഭോഗം പോലെ, സ്വവർഗഭോഗം പോലെ, വ്യഭിചാരം പോലെ ഒന്നും ഒരു വിശ്വാസം ചെയ്യുന്നവനായിരിക്കില്ല. അവനാകെ അള്ളാഹുവിനെ ഒരിച്ച രൂപത്തിലേക്ക് അവന് പോകും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിങ്ങൾ യുവാക്കളായ ആളുകൾ അവർക്ക് ലൈംഗികമായ ആവശ്യം പൂർത്തീകരിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഒരു പെണ്ണിനെ പോച്ചാൻ കഴിവുണ്ടെങ്കിൽ അവൻ ഷബാബ് മനുഷ്യതാമിൻകുമുൽ ബാ ഫൽ യതസവ്വജ്, നിങ്ങൾ കല്യാണം കഴിക്കുന്ന പ്രവാചകൻ പറഞ്ഞു. അതെന്താണ്? ഫൈന്നഹു അഗ്ലുൽ ബസർ വഹ്സനുൽ ഫർജ്, നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്താനും ഗുഹ്യാവയവത്തെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും. അതാണ് അവർ ചെയ്യേണ്ടത്. ഇനി അതിനെ ഒരു പെണ്ണിനെ പോച്ചാൻ മാത്രമുള്ള കഴിവ് ഒരാൾക്കില്ല എന്നുണ്ടെങ്കിൽ അവൻ നോമ്പെടുക്കട്ടെ, എങ്കിൽ അവൻ്റെ ലൈംഗിക ചിന്തകളെ ആ നോമ്പ് കുറക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കാരണം ഹറാമിലേക്ക്, ലൈംഗികമായി തിന്മയിലേക്ക് പോകുവാൻ വേണ്ടി പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ കല്പന, വിശ്വാസികളുടെ ഗുണമായിട്ടാണ് അള്ളാഹു അത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ലൈംഗികമായ ആ അനാസ്ഥയിലേക്ക്, അരാജകത്വത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കണം. അങ്ങനെ തിന്മകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന? അള്ളാഹുമ്മ അള്ളാഹുവേ, ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ വൽ അഫാഫ വൽ ഗിന എന്നാണ് ആ പ്രാർത്ഥന. അള്ളാഹുവേ, ഇന്നി അസ്അലുക്ക്, ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൽ ഹുദ നേർമാർഗത്തെ, വത്തുഖ തഖ്വയെ, വൽ അഫാഫ് ലൈംഗികമായ ചാരിത്രശുദ്ധിയെ, വൽ ഗിന ഐശ്വര്യത്തെ സമ്പന്നതയെ, ഈ നാല് കാര്യങ്ങൾ പഠിച്ചോനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ പ്രാർത്ഥന നമ്മൾ ചെയ്യുക. ഹറാമിലേക്ക്, തിന്മയിലേക്ക്, ലൈംഗികമായ തോന്നലുകൾക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. അത്തരം കാഴ്ചകളും അത്തരം കേൾവികളും അത്തരം തോന്നലുകളും ഒക്കെ നമ്മൾ പരിപൂർണമായും മാറിഞ്ഞിരിക്കണം. സംഗീതം കേൾക്കുക, സിനിമ കാണുക, അന്യ പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുക തുടങ്ങിയതൊക്കെ ഒരു വിശ്വാസി മാറി നിൽക്കേണ്ട കാര്യങ്ങളാണ്. അതിലേക്ക് നമ്മളെ എത്തിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായി മാറി നിന്ന് ലൈംഗികമായ അരാജകത്വത്തിലേക്ക് പോകാതെ ലൈംഗികമായ സംശുദ്ധി കൈവരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അത് വിജയം വാരിച്ച വിശ്വാസികളുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് നാലായത്തുകളിൽ രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, വല്ലദീന ഉലി സക്കാത്തി ഫായിലൂൺ, അവർ സക്കാത്ത് കൊടുത്തു വിട്ടുന്നവരായിരിക്കും. രണ്ടാമത്തേത്, ലൈംഗികമായ അരാജകത്വത്തിലേക്ക് പോകാതെ ലൈംഗിക ശുദ്ധി കൈവരിക്കുന്നവരായിരിക്കും. അത് തൻ്റെ ഭാര്യയിലും തൻ്റെ ഇണകളിലും അതേപോലെ വലങ്കി ഉടമപ്പെടുത്തിയ അടിമകളിലും മാത്രമാണ് അവർ ഉപയോഗിക്കുക. അതല്ലാത്തതെല്ലാം അവനെ വഴികേടാണ് എന്ന് പഠിപ്പിക്കുന്നു സൂറത്തുൽ മഅരിജിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സമാനമായ വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിലുണ്ടാവുക, അതനുസരിച്ച് ജീവിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ക്ലാസ് എടുത്തത് സഫീർ അൽ ഹിക്കമി.

അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക അശ്ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഈവനിങ് ലൈവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളോടൊപ്പം ആങ്കറിംഗ് പാനലിൽ ഇന്ന് ഞാൻ മിസ് അബ് കാരപ്പറമ്പാണുള്ളത്. ഇൻഷാല്ലാ നമ്മുടെ കൂടെ ഇന്ന് ആരൊക്കെയാണ് എത്തിയിട്ടുള്ളത് എന്ന് നോക്കാം. അമീർ ടി എടത്തനാട്ടുകര, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അതുപോലെ തന്നെ മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, സമീജ പാറാൽ, നഫീസ കാടാമ്പുഴ, സാദിയ ഒറ്റപ്പാലം, നഫീസ പി എ താമരശ്ശേരി, സഫിയ കെ തിരൂരങ്ങാടി, ഇവരൊക്കെ എന്താക്കിയിട്ടുണ്ട്, സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് ഒരു ശനിയാഴ്ച ദിവസമാണ്, അതുപോലെ തന്നെ ഒരു വൈകുന്നേരമാണ്. ഇൻഷാല്ലാ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അദ്ദുക്കാറുൽ മസാ ചൊല്ലാൻ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടോ അല്ലെങ്കിൽ ചൊല്ലാൻ മറന്നുപോയിട്ടോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു അദ്ദുക്കാറുൽ മസാവ് ചൊല്ലുക ഇൻഷാല്ലാ. അതുപോലെ തന്നെ ജമീല വി കെ പൂനൂർ, ഉമേറ തൃശൂർ, ഉമ്മുക്കുൽസു ചിറമംഗലം ഒക്കെ സലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൈവിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഷാഹിറ ചെറുവണ്ണൂർ ഫറൂഖ്, അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ ഇന്ന് നമ്മുടെ കൂടെ നമുക്ക് നമ്മുടെ ഈ ഒരു ഈവനിങ് ലൈവിൽ എൻ്റെ കൂടെ ഇന്ന് മൂന്ന് കൂട്ടുകാർ വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അവരെ പരിചയപ്പെട്ടിട്ട് തുടങ്ങാം. ഫസ്റ്റ്,
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. എൻ്റെ പേര് മിഷാല്, അരീക്കോട് നിന്നാണ് വരുന്നത്.
0: അരീക്കോട്. മിഷാല് പൊതുവേ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക്, പ്രത്യേകിച്ച് ഈവനിങ് ലൈവിലെ ശ്രോതാക്കൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു കുട്ടിയല്ല അല്ലേ? എപ്പോഴും നമ്മളെ ഈവനിങ് ലൈവിലായാലും എപ്പോഴും നമ്മളെ ഈവനിങ് ലൈവിൽ പങ്കെടുക്കുന്ന അല്ലേ, ഇടക്കിടക്ക് ഈവനിങ് ലൈവിൽ ഉണ്ടാവുന്ന ഒരു ആളാണ്. അപ്പോൾ എന്നാലും മിഷാലിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തും. മിഷാലിൻ്റെ പുരയിലാരൊക്കെ ഉണ്ട്?
1: ഉമ്മണ്ട്, ഉപ്പണ്ട്, ഞാനുണ്ട്, അനിയൻ,
0: ഉമ്മ, ഉപ്പ,
1: അനിയൻ, ഞാനും.
0: അപ്പോൾ മിഷാലാണ് മൂത്ത്. ഓക്കെ. ഉമ്മ ഉപ്പാക്ക് എന്താ പണി?
1: മലേഷ്യയിൽ ബിസിനസ്.
0: മലേഷ്യയിൽ ബിസിനസ്. ഓക്കെ. മിഷാല് മലേഷ്യ പോയിക്കണോ? പോയിക്കണേ. അത് ശരി. ഓക്കെ. എപ്പം പോയതാ? കുറെ മുമ്പ് പോയതാ?
1: കഴിഞ്ഞ വെക്കേഷൻ.
0: കഴിഞ്ഞ വെക്കേഷനില്. ഓക്കെ. മലേഷ്യ എങ്ങനെ അടിപൊളിയാണോ?
1: ഓക്കെ.
0: ഫാമിലി മൊത്തത്തിൽ പോയി?
1: ഓക്കെ.
0: പിന്നെ അനിയന്?
1: അനിയന് രണ്ടാം ക്ലാസ് പഠിക്കാണ്. ഗ്രീൻ വാലിയിൽ.
0: ഗ്രീൻ വാലിയിൽ. ഇവിടെ ഗ്രീൻ ഹോമിലാണോ അല്ലെങ്കിൽ റെഗുലർ ആണോ?
1: റെഗുലർ.
0: റെഗുലർ. പിന്നെ അനിയത്തി?
1: അനിയത്തില്ല.
0: ഓക്കെ. ഇവിടെ ഇല്ല. അനിയത്തിക്ക് എന്താ പ്രായം?
1: അനിയത്തി അങ്ങനെ അല്ല, ഞാൻ രണ്ടു മക്കളാണ്.
0: രണ്ടു മക്കളാണ്. ഓക്കെ. പിന്നെ ഉമ്മ?
1: ഉമ്മ രണ്ടാളും ഉപ്പ ബിസിനസ് ഉള്ളത്.
0: ഒരുമിച്ചാണ് ബിസിനസ്. അപ്പം ഉമ്മ വീട്ടിൽ നിന്ന് ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യുന്നു. ഉപ്പ മലേഷ്യയിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നു അല്ലേ. മിഷാൽ എന്താ ചെയ്യുന്ന? ഇവിടുന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ടോ ബിസിനസ്? ഉപ്പനെ വിളിക്കാളുണ്ടോ? ഇപ്പൊ വിളിക്കാളുടെ അങ്ങോട്ട് വിളിക്കാളുടോ? ഓക്കെ. ഇവിടെ ഗ്രീൻ ഹോം എന്ന് അങ്ങോട്ട് വിളിക്കാനുള്ള സൗകര്യം
1: സാറുമാരോട് ഫോൺ
0: ഫോണ് വിളിക്കാളുടോ? ഓക്കെ. ഇൻഷാല്ലാ ഇനി അടുത്തതായിട്ട്.
2: അസ്സലാമു അലൈക്കും. എൻ്റെ പേര് റിസാൻ മുഹമ്മദ്.
0: റിസാൻ.
2: റിസാൻ മുഹമ്മദ്.
0: റിസാൻ മുഹമ്മദ്.
2: ഞാൻ ഫറൂഖ് കോളേജിൽ നിന്നാണ് വരുന്നത്, കോഴിക്കോട് ജില്ലയിൽ.
0: കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് കോളേജിൽ നിന്നാണ് റിസാൻ വരുന്നത്. ഓക്കെ. റിസാൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: എൻ്റെ വീട്ടിൽ ഉപ്പ, ഉമ്മ, അനിയന്, കാക്ക, ഞാൻ.
0: അപ്പോൾ ഉപ്പ, ഉമ്മ, അനിയന്, കാക്ക, റിസാൻ. അപ്പോൾ റിസാൻ രണ്ടാമത്തെ മോനാണ്.
2: രണ്ടാമത്തെ.
0: ഓക്കെ. ഉപ്പ എന്താ ചെയ്യുന്നത്?
2: ഉപ്പാക്ക് ബിസിനസ്.
0: ഉപ്പാക്ക്
2: ബിസിനസ്. കോഴിക്കോട്.
0: കോഴിക്കോട് ബിസിനസ്. ഓക്കെ. കാക്ക?
2: കാക്ക ദുബായിൽ വർക്ക് ചെയ്യുക.
0: ദുബായിൽ വർക്ക് ചെയ്യുക. എന്താണ്?
2: കമ്പ്യൂട്ടർ.
0: കമ്പ്യൂട്ടർ. ഓക്കെ. പിന്നെ അനിയനാണ് ഉള്ളത്? പിന്നെ
2: അനിയൻ എൽ കെ ജി.
0: എൽ കെ ജി. റിസാൻ എന്താ ചെയ്യുന്നത്?
2: ഞാൻ എട്ടാം ക്ലാസ്സിൽ.
0: എട്ടാം ക്ലാസ്സിൽ. ഇവിടെ എത്ര കൊല്ലമായി ഗ്രീൻ വാലിയിൽ?
2: ഫസ്റ്റ് ടൈം.
0: ഫസ്റ്റ് ടൈം ഗ്രീൻ ഹോമിലേക്ക് കയറിയിട്ട്. ഫസ്റ്റ് ടൈം. മാഷാല്ലാ. പിന്നെ എന്താണ് വീട്ടിലത്തെ വിശേഷം? വീട്ടിലേക്ക് വിളിക്കലുണ്ടോ?
2: ഓ, വിളിക്കലുണ്ട്. സാറിനോട് വിളിച്ചാൽ ഫോൺ തരും.
0: സാറിനോട് വിളിച്ചാൽ ഫോൺ തരും. എന്താണ് എന്നിട്ട് വീട്ടിലത്തെ വിശേഷം? എങ്ങനെ? വീട്ടിലത്തെ
2: കുഴപ്പമില്ല.
0: ജില്ലായിട്ട് സമാധാനമാണോ? എങ്ങനെയാണ് വീട്ടിലെ കുരുത്തക്കേടുള്ള കുട്ടിയാണോ? അനിയന് നല്ല കുരുത്തക്കേടാണ്.
2: ഉമ്മ വിളിക്കുമ്പോ പറയാനുണ്ട്,
0: പറയലുണ്ട്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേറൊരു കൂട്ടുകാരും കൂടി ഉണ്ട്. എന്താണ് പേര്?
1: ജാസിം അബ്ദുൽ റഹ്മാൻ.
0: ജാസിം അബ്ദുൽ റഹ്മാൻ. മാഷാല്ലാ. ജാസിം എവിടുന്ന വരുന്നത്?
1: കണ്ണൂരിന്ന്.
0: കണ്ണൂരിന്ന്. ജില്ല മാറിയിട്ട് ഇപ്പോ മലപ്പുറം, ആ ഗ്രീൻ വാലിയിൽ നിന്ന് കുറച്ച് അകന്ന ജില്ല കണ്ണൂരാന്നുണ്ട് അല്ലേ ഇപ്പൊ ഇന്നത്തെ ലൈവില്. ഓക്കേ, വീട്ടിലാരൊക്കെ ഉണ്ട് ജാസിമിന്റെ?
1: ഉപ്പണ്ട്, ഉമ്മണ്ട്, കാക്ക, ഇത്താത്ത, രണ്ട് ഇത്താത്തമാരും ഒരു ഉമ്മാമ്മ.
0: ഉമ്മാമി ഉപ്പാപ്പി. അപ്പോ എല്ലാവരും കൂടി അടങ്ങിയിട്ടുള്ള ഒരു വലിയ ഫാമിലി ആയിട്ടാണ് അല്ലേ മാഷാല്ലാ വീട്ടില്. ഓക്കെ, പിന്നെ ഉപ്പ എന്താ ചെയ്യുന്നത്?
1: ഉപ്പ ദുബായിലെ ഫാർമസി.
0: ദുബായിലെ ഫാർമസി, മാഷാല്ലാ. താത്തമാരോ പഠിക്കുകയാണോ?
1: ഒരു താത്ത ഹോസ്റ്റലില്, പിന്നെ ഒരു താത്ത ഇവിടെ ഉണ്ട് ഹോസ്റ്റലില്.
0: രണ്ട് താത്തം ഇവിടുത്തെ ഹോസ്റ്റലാണോ?
1: അല്ല, ഒരു താത്ത ജാമിയയില്.
0: ജാമിയയില്, അവിടെ നമ്മളെ പാണക്കാട് ജാമിയ. ഓക്കെ, ഒരു താത്ത ഇവിടുത്തെ ഹോസ്റ്റലില്, ഗ്രീൻ ഹോമിന്റെ ഹോസ്റ്റലിൽ ഉണ്ട്. ഇവിടെ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്?
1: താത്ത എട്ടാം ക്ലാസ്സില്. വല്ല താത്ത പ്ലസ് ടുവില്.
0: പ്ലസ് ടുവില്. ജാസിമ് ഇവിടെ എത്ര പഠിക്കുന്നത്?
1: അഞ്ചില്.
0: അഞ്ചില്. ഓക്കെ, ഇവിടെ എത്ര വല്ല വന്നിട്ട്?
1: ഫസ്റ്റ്.
0: ഫസ്റ്റ് ഇയർ ആണ്. ഓക്കെ, ഗ്രീൻ ഹോം എങ്ങനെ ഉണ്ട്? ഗ്രീൻ വാലി
1: നല്ലതാണ്.
0: നല്ലതാണ്. എന്താണ് റിസിന്റെ അഭിപ്രായം?
2: കുഴപ്പമില്ല, അടിപൊളിയാണ്.
0: അടിപൊളിയാണ്. അപ്പൊ ഇന്ന് ലീവാല്ലേ? ലീവ് കിട്ടിയിരിക്കണ അല്ലേ? ഇന്നലെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാലും പിന്നെ കലക്ടർ ലീവ് പ്രഖ്യാപിച്ചപ്പോ ലീവ് കിട്ടി. എന്തൊക്കെ എന്നിട്ട് ലീവ് ആയിട്ട് ഗ്രീൻ ഹോമിൽ എന്താ പ്രത്യേകിച്ച് എന്തൊക്കെ ചെയ്ത്?
1: കളിക്കലാണ്.
0: കളിക്കലോ?
1: ഒരു 20 ദിവസം ഇങ്ങനെ കിട്ടുമ്പോ കളിക്കലാണ് മെയിൻ പ്ലാൻ.
0: ഫുൾ ടൈം കളി തന്നെ. അല്ലാണ്ട് ഗ്രീൻ ഹോമിൽ പ്രത്യേകിച്ച് വേറെ റെസിഡൻഷ്യൽ
2: അക്കാഡമി ഉണ്ടാവും, പഠിക്കാൻ ടൈം ഉണ്ടാവും.
1: കുറേ ക്ലാസ്സും എല്ലാ ദിവസവും ഉണ്ടാവും. രാവിലെ സുബഹ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട്. ലീവുള്ള ദിവസമാണെങ്കിൽ കുറച്ചുകൊണ്ട് നീട്ടും സമയം.
0: ഓക്കെ, ഖുർആൻ ക്ലാസ് ഉണ്ടാവും. പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെ. അപ്പോൾ ഖുർആൻ ക്ലാസ് എങ്ങനെ? ഹിഫ്ളും
1: ഉണ്ട്, തിലാവ എല്ലാം ഉള്ളത്.
0: എല്ലാം കൂടിയോ? ഡെയിലി രാവിലെ.
1: ഡെയിലി രാവിലെ.
0: ഓക്കെ, ഫുഡൊക്കെ എങ്ങനെ? അവിടെ അടിപൊളിയാ?
2: കുഴപ്പമില്ല.
0: ഇന്നെന്തായാലും ഫുഡ്? ഉച്ചക്ക്?
1: ഉച്ചക്ക്
2: മീൻ പൊരിച്ചതും ചോറും പയറും.
0: പയറും. ഓക്കെ, എങ്ങനെയാ ബാക്കിയുള്ള ഹോസ്റ്റൽസിനെ കാട്ടിയും? നിങ്ങൾ വേറെ ഏത് ഹോസ്റ്റൽസിൽ പോയിക്കണോ ഇതിനുമുമ്പ്? പോയി നിന്നിക്കണ. വിശാലി നിന്നിക്കണ?
1: എസ് ഒ ക്യൂല് ഉണ്ടായിരുന്നു.
0: എസ് ഒ ക്യൂല് ഉണ്ടായിരുന്നു. എങ്ങനെ എസ് ഒ ക്യൂത്തെ ഫുഡും ഇവിടുത്തെ ഫുഡും എങ്ങനെ?
1: ഫുഡ് വെച്ച് നോക്കുമ്പോ രണ്ട് സ്ഥലത്തും മോശം എന്ന് പറയില്ല, നല്ലതാണ്.
0: നല്ലതാണ്.
1: നോൺ വെജ് കൂടുതൽ, നോൺ വെജ് കൂടുതൽ ഇവിടെ ഗ്രീൻ ഹോമിലാണ് കണ്ടത്.
0: ഓക്കെ, അതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് വീണ്ടും കുറച്ച് ആൾക്കാർ കൂടി നമ്മുടെ ലൈവിലേക്ക് വന്നിട്ടുണ്ട്. താഹിറ ടി കെ കാസർഗോഡ്, ഷംനാദ് ഖാൻ, അതുപോലെ തന്നെ ജമീല വി കെ പൂനൂർ. മിഷാൽ മോനെ പരിപാടിയിൽ പേര് കേട്ട് പരിചയമുണ്ട്. അലഹമ്ദില്ല, മിഷാലിന് ഇതിൻ്റെ മുമ്പ് പരിപാടിയിലൊക്കെ പേര് കേട്ടിട്ട് പരിചയമുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ മിഷാലിന് എല്ലാവർക്കും അറിയാം. ഇതിൽ ഫസ്റ്റ് ടൈം റേഡിയോയിലേക്ക് ഈവനിങ് ലൈവിൽ ഇരിക്കുന്നവരാ?
1: സെക്കൻഡ് ടൈമാണ് രണ്ടാളും.
0: രണ്ടാളും സെക്കൻഡ് ടൈമാണ്. ഓക്കെ, അപ്പോൾ രണ്ടാളെ എന്താവും നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയാൻ മതിയാവും. ഇൻഷാല്ലാ. അതുപോലെ തന്നെ അമീർ ടി എടുത്തനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത് ഉണ്ട്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. മനുഷ്യൻ്റെ വ്യക്തിത്വം രൂപീകരണത്തിലും ബുദ്ധിപരമായ വികാസത്തിലും വായന വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. അറിവിൻ്റെ വാതിലുകൾ തുറക്കാനും ചിന്താശേഷിയും മൂർച്ച കൂട്ടാനും വിശാലമായ ലോക വീക്ഷണം നൽകാനും വായന സഹായിക്കുന്നുണ്ടെങ്കിലും ഡിജിറ്റൽ യുഗത്തിൻ്റെ അതിപ്രസരത്തിൽ അച്ചടിച്ച അക്ഷരങ്ങളുമായുള്ള മനുഷ്യൻ്റെ ബന്ധം കുറഞ്ഞു വരുന്നത് ആശങ്കാജനകമായ ഒരു സാമൂഹിക അവസ്ഥയാണ്. ഈ വിഷയത്തെ വിശുദ്ധ ഖുർആന്റെ വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ വായനയുടെ പ്രാധാന്യം കൂടുതൽ വ്യക്തമാക്കും. അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നായ അറിവിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ലഭിച്ച ആദ്യത്തെ വഹീ തന്നെ നിന്റെ നാഥൻ്റെ നാമത്തിൽ വായിക്കുക എന്ന കൽപ്പനയിലൂടെയാണ് ആരംഭിച്ചത് എന്നത് ഏറെ ശ്രദ്ധേയമായ ഖുർആനിലെ ഇഖ്റ വായിക്കുക എന്ന ഈ ആഹ്വാനം കേവലം ഒരു ഗ്രന്ഥം വായിക്കുക എന്നതിലുപരി പ്രപഞ്ചത്തെയും അതിലെ ദൃഷ്ടാന്തങ്ങളെയും ചിന്തിച്ചു മനസ്സിലാക്കാനും അറിവ് ആർജിക്കാനും വിശാലമായ നിർദ്ദേശമാണ്. വായനയിലൂടെ ലഭിക്കുന്ന അറിവുകൾ മനുഷ്യനെ ആഴത്തിൽ ചിന്തിക്കാനും കാര്യങ്ങളെ യഥാർത്ഥ ബോധ്യത്തോടെ ഉൾക്കൊള്ളാനും പ്രാപ്തനാക്കുമ്പോൾ വായന കുറയുന്നത് മനുഷ്യൻ്റെ ചിന്താപരമായ മണ്ഡലങ്ങൾ മണ്ഡലം ചുരുങ്ങുന്നതിനും അറിവില്ലായ്മയിലേക്ക് നയിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വായന എന്നത് കേവലം ഒരു വിനോദമല്ല, മറിച്ച് തൻ്റെ നാഥൻ്റെ കൽപ്പന നിറവേറ്റാനുള്ള ഒരു മാർഗമാണ്. അതിനാൽ സമൂഹത്തിൽ അറിവിൻ്റെ പ്രകാശം പരത്താനും വായനയുടെ സാംസ്കാരിക തിരികെ കൊണ്ടുവരാനും ഖുർആൻ നൽകുന്ന സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് അക്ഷരങ്ങളിലൂടെ ലോകത്തെ അറിയാനും സ്വയം സംസ്കരിക്കാനും നാം ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. മാഷാല്ലാ. അപ്പോൾ അതായത് നിലവിൽ അതായത് ഇപ്പോൾ എല്ലാവർക്കും, ഇപ്പോൾ കുട്ടികളിലായാലും മുതിർന്നവരിലായാലും വായന എന്നുള്ളത് ഒരു ശീലമായിക്കൊണ്ട് മാറേണ്ട ഒരു അവസ്ഥയാണ്. കാരണം പലർക്കും വായിക്കാനും ഒന്നും അറിയാത്ത, എല്ലാവരും മൊബൈൽ ഫോണുകളിലേക്കും മറ്റും ഒക്കെ ഇറങ്ങിത്തിരിഞ്ഞ് ഒക്കെ ഇപ്പം എന്ത് കാര്യങ്ങളും ഇപ്പോൾ പത്രം വരെ എന്താക്കുന്നില്ല, പലരും വായിക്കുന്നില്ല, ഒക്കെ ഡിജിറ്റലൈസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ കുറിച്ചിട്ടുള്ള, അതായത് ഖുർആനിൻ്റെ ഫസ്റ്റത്തെ ഇത് ഇറങ്ങിയത് തന്നെ എന്താണ്, ഇഖ്റ ബിസ്മി റബ്ബിക്ക അല്ലദി ഖലഖ്, അല്ലേ ഇഖ്റ, അല്ലേ നീ വായിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പ്രിയപ്പെട്ട അമീർ സാഹിബ് അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഷുഹൈബ് എം വളപ്പട്ടണം, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ജാസിം കണ്ണൂർ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. കണ്ണൂർ എവിടെയാണ്? കണ്ണൂർ പയ്യന്നൂരാണ് ജാസിം. ഓക്കെ. റൈഹാന ബാനു തോട്ടശ്ശേരി ആറ, അസ്സലാം വലൈക്കും റഹ്മത്തുള്ള. സഫിയ അടപ്പാൾ, അസ്സലാം വലൈക്കും റഹ്മത്തുള്ള വബറകാത്തു. ജമീല വി പി കാളികാവ്. സ്മാർട്ട് കുട്ടികൾ, നിങ്ങളുടെ പ്രോഗ്രാമുകളും സ്മാർട്ട് ആവട്ടെ. ബാറക്കല്ല. സീനത്ത് പാലക്കാട്, അസ്സലാം വലൈക്കും റഹ്മത്തുള്ള. അതുപോലെ തന്നെ അമീർ സാഹിബിൻ്റെ ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. ഇൻഷാല്ല നമുക്ക് ആ ചോദ്യം കൂടി ഒന്ന് ചോദിച്ചിട്ട് എന്തൊക്കെ അത് അതിന് നമുക്ക് എന്തൊക്കെ പ്രോഗ്രാംസ് നമുക്ക് ഇന്നുള്ളത്.
2: ഞാനിന്ന് പറയാൻ പോണത് പലിശയുടെ ഗൗരവത്തെ കുറിച്ചാണ്.
0: പലിശയുടെ ഗൗരവം ജാസിമിന് എന്തൊക്കെയാണ്?
3: പല കുറച്ചും പ്രവാചകന്റെ മക്കയിലേക്ക്.
0: ഓക്കെ. ഉസ്മാൻ നബി അലൈഹി സ്വലാം, ഉസ്മാൻ അള്ളാഹുവിനെ കുറിച്ചിട്ടല്ലേ. ഓക്കെ. മിഷാലിന്റെ
1: ഉമ്മാനെ കുറിച്ച്, ചെറിയൊരു
0: ഉമ്മാനെ കുറിച്ചിട്ടുള്ള
1: പ്രസംഗം എന്ന് പറയാം.
0: ഓക്കെ. എന്തായാലും നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പേ നമുക്കൊരു ആദ്യ ഫസ്റ്റത്തെ ചോദ്യം, ഒരു തോട്ടത്തിൽ ഞാൻ പച്ച, മാർക്കറ്റിൽ ഞാൻ കറുപ്പ്, വീട്ടിൽ ഞാൻ ചുവപ്പ്, ഞാൻ ആരാണ്? അതായത് ഒരു കടങ്കഥമായിരത്തൊരു സംഭവം അല്ലേ. തോട്ടത്തിൽ ഞാൻ പച്ച, മാർക്കറ്റിൽ ഞാൻ കറുപ്പ്, വീട്ടിൽ ഞാൻ ചുവപ്പ്, ഞാൻ ആരാണ്? അറിയോ? നിങ്ങൾക്ക് രണ്ടൊക്കെ അറിയോ? അറിയില്ല. ആ എന്നാ നോക്കിക്കോളെ. നമ്മളെ ശ്രോതാക്കള് ഇൻഷാല്ലാ ഇതില് ഇങ്ങനെ ഉത്തരത്തിൻ്റെ പെരുമയായിരിക്കും. അതിന് മുമ്പ് നമുക്ക് എന്താക്കാം, നമ്മുടെ സാരോപദേശം കേട്ടിട്ട് വരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ തലക്കുമീതെ എത്രയോ കിലോമീറ്റർ അകലെയാണ് സൂര്യൻ. പക്ഷേ അതൊന്ന് ജ്വലിച്ച് കത്തിയാൽ അതിൻ്റെ ചൂട് നമുക്ക് താങ്ങാനാവുന്നില്ല, അതിൻ്റെ പൊള്ളൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചെരുപ്പ് ധരിക്കാതെ ടാറിട്ട റോഡിലൂടെ അല്ലെങ്കിൽ കോൺക്രീറ്റിലൂടെ നടക്കാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലുമില്ല. ഇങ്ങനെയുള്ള മനുഷ്യൻ എങ്ങനെയായിരിക്കും പരലോകത്ത് അയാളുടെ തലയുടെ ഒരു ചാൺമീതെ സൂര്യൻ കത്തിജ്വലിക്കുമ്പോൾ സഹിക്കുന്നത്? ഇങ്ങനെയുള്ള മനുഷ്യൻ എങ്ങനെയായിരിക്കും നരകത്തിൻ്റെ ആളിക്കത്തുന്ന തീജ്വാലയെ സഹിക്കുന്നത്? ചൂട് വർദ്ധിക്കുമ്പോൾ നമ്മൾ തണുത്ത വെള്ളമെടുത്ത് കുടിക്കാറുണ്ട്. നരകത്തിൻ്റെ ചൂടിൽ ദാഹിച്ചവശനായ മനുഷ്യൻ വെള്ളം ചോദിക്കുമ്പോൾ കൊടുക്കുന്ന വെള്ളം ഹമീമാണ്, കഠിനമായ ചൂടുള്ള വെള്ളമാണ്. അതുപോലെ തന്നെ മുഹിലാണ്, ഉരുകിയ ലോഹം പോലത്തെ വെള്ളമാണ്. അത് വായിലേക്ക് അടുപ്പിക്കുമ്പോൾ തന്നെ മുഖം കരിഞ്ഞു പോകുന്നതാണ്. ശരീരം മുഴുവൻ കത്തിക്കരിഞ്ഞ് പൊള്ളലേറ്റ മനുഷ്യൻ്റെ ദേഹത്തേക്ക് അതികഠിനമായ തണുപ്പുള്ള വെള്ളമൊഴിച്ചാൽ എത്ര വേദനയായിരിക്കും. യഥാർത്ഥത്തിൽ നരകത്തിലുള്ള പാനീയം ഗസ്സാഖാണ്, കഠിന തണുപ്പുള്ളതാണ്. കഠിനമായ ചൂടുള്ള വിവിധങ്ങളായിട്ടുള്ള ശിക്ഷകളുടെ കേദാരമാണ് നരകമെന്ന് പറയുന്നത്. ഈ ചെറിയ ചൂട് പോലും സഹിക്കാൻ പറ്റാത്ത മനുഷ്യൻ എങ്ങനെയാണ് നരകത്തിൽ തീ സഹിക്കുന്നത്? ഒരിക്കലും സഹിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കയുടെ ചീന്തെങ്കിലും വിശക്കുന്ന ഒരാൾക്ക് കൊടുത്തിട്ട് നിങ്ങൾ നരകത്തിൻ്റെ തീജ്വാലയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചോളീൻ, ഒരിക്കലും സഹിക്കാൻ പറ്റൂല. പക്ഷെ നമുക്ക് ഇങ്ങനെ തോന്നിപ്പോവാണ്, കുറേ ആളുകൾ അവർ നിസ്കരിക്കില്ല, അവർ ഇസ്ലാമികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല, വളരെ മോശമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടവർ പോകും, അവരുടെ പെൺകുട്ടികളാണെങ്കിൽ അവിടെ മുടി മറയേണ്ട ഔറത്ത് ഇതൊന്നും ശരിക്കും മറക്കാതെ ടൈറ്റ് വസ്ത്രം ധരിച്ച് ആൺകുട്ടികളുടെ വേഷം ധരിച്ച് കഴുത്തിലൊരു ഷോള് മാത്രം ഇട്ട് മുടിയെല്ലാം കാണിച്ച് പലരുമായിട്ടും പല കോലത്തിനും ബന്ധപ്പെട്ട് ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ കോസ്മെറ്റിക്സൊക്കെ ഉപയോഗിച്ച് ഇറങ്ങി പുറപ്പെടുമ്പോൾ റസൂലുള്ള എന്താ പറഞ്ഞത്? അത്തരം സ്ത്രീകൾക്ക് നരകത്തിൻ്റെ സ്വർഗത്തിൻ്റെ മണം പോലും ലഭിക്കില്ല, അവർ നരകത്തിലായിരിക്കും. റസൂലുള്ളാഹി അല്ലേ, പലരും ലഹരി ഉപയോഗിച്ച് മോശപ്പെട്ട തരത്തിൽ ജീവിച്ച് ആൺകുട്ടികളാണെങ്കിൽ പല കോലത്തിൽ മുടിവെട്ടി യൂട്യൂബർമാരെയും വ്ളോഗർമാരെയൊക്കെ അനുകരിച്ച് അവരുടെ പോലത്തെ ഡ്രസ്സ് നെരിയാണിക്ക് താഴെ പാൻറ്റും ധരിച്ച് ബാഗി ജീൻസും മറ്റു പലതരത്തിലുള്ള ട്രെൻഡുകളും പേറി ഇസ്ലാമിൻ്റെ വേഷവിധാനങ്ങളും ഇസ്ലാമിൻ്റെ ചിട്ടവട്ടങ്ങളും ഇസ്ലാമിൻ്റെ ആരാധനാ കർമ്മങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ, ഞാനൊക്കെ വലിയ വലിയ പിന്നെ ആളാണ് എന്ന നിലക്ക് മുന്നോട്ട് പോകുമ്പോൾ അവസാനം എവിടേക്കാണ് എത്തുക? നരകത്തിലേക്കാണ് എത്തുക. അല്ലേ, എങ്ങനെ സഹിക്കും ആ നരകം? അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം. വെയിലും ചൂടും എല്ലാം വർദ്ധിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് നരകമാണ്. ഒരു എ സി റൂമിൽ കയറിയിരുന്നാൽ ആശ്വാസം, അല്ലെ, ഒരു ഫാൻ ഇട്ടാൽ ഒരു സുഖം, തണുത്ത വെള്ളം കുടിച്ചാൽ ഒരു സമാധാനം, എന്നാൽ നരകത്തിലെ കാറ്റ് തീക്കാറ്റാണ്, നരകത്തിലെ തണൽ കരിമ്പുകയാണ്, നരകത്തിലെ പാനീയങ്ങൾ നേരത്തെ പറഞ്ഞ കോലത്തെ ശിക്ഷയാണ്. എങ്ങനെ സഹിക്കും മനുഷ്യൻ? ഒരിക്കലും സഹിക്കാനാവില്ല. അപ്പോൾ ഈ ചൂടെന്തിനാണ്? നരകത്തെ ഓർമ്മപ്പെടുത്താനും അതിൽ പ്രവേശിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മളെടുത്ത് നല്ലവരായി ജീവിക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് നരകത്തിൽ പോകാതിരിക്കാൻ നമ്മൾ നല്ല വിശ്വാസികളാവുക, സൽക്കർമ്മകാരികളാവുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ഫോളോ ചെയ്ത് അവിടുന്ന് കാണിച്ചു തന്ന മാർഗരീതികളിലൂടെ മുന്നോട്ട് പോവുക. നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ഇടപെടലുകളും നമ്മുടെ വേഷവിധാനങ്ങളും നമ്മുടെ രഹസ്യവും നമ്മുടെ പരസ്യവും എല്ലാം നന്നാക്കി തീർത്ത് സ്വർഗത്തിലേക്ക് തന്നെ പോകണം എനിക്ക് എന്ന ആ വാശിയോടുകൂടെ, എല്ലാവരും മോശപ്പെട്ട വേഷം ധരിച്ചാലും മോശപ്പെട്ട കോലത്തിൽ നടന്നാലും എനിക്കതിന് പറ്റില്ല, കാരണം ഞാൻ ചെയ്തതിനുള്ള പിന്നെ ശിക്ഷ ഞാനാണ് അനുഭവിക്കേണ്ടി വരിക എന്ന് കൃത്യമായി മനസ്സിലാക്കി മറ്റുള്ളവരെ കൂടെ ഈ നല്ല വഴിയിലേക്ക് നടത്താൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാ, വളരെ നല്ലൊരു അർത്ഥവത്തായിട്ടുള്ളൊരു സാരോപദേശമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതായത് നമ്മുടെ കുട്ടികൾ, ഇപ്പോൾ ഈ സാരോപദേശം കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളായാലും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മക്കൾ പലപ്പോഴും ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ വളരെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവരുടെ വസ്ത്രമായാലും അവരുപയോഗിക്കുന്ന കോസ്മെറ്റിക് ഐറ്റംസ് ആയാലും അതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വില കൂടിയ സാധനങ്ങൾ ഉപയോഗിച്ച് ഇസ്ലാമിക വസ്ത്രധാരണത്തിൽ നിന്ന് മാറ്റി അവർക്ക് തോന്നിയ മാതിരി ആൺകുട്ടികളെ പോലെ വസ്ത്രം ധരിച്ച് ബാഗി ജീൻസും അതുപോലെ തന്നെ ഷർട്ടും ടീഷർട്ടും അതുപോലെ തന്നെ തട്ടം ഇട്ടുക്കണോ വെച്ചാൽ ഇട്ടുക്കണ് ഇല്ല വെച്ചാൽ ഇല്ല ആ രൂപത്തിലേക്കൊക്കെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ കുട്ടികൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെയൊക്കെ മക്കൾ ആ രീതിയിലേക്ക് എത്തിച്ചേരാണ്ടിരിക്കാനുള്ള നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനുവേണ്ടി കുട്ടികളെ ഇപ്പോഴേ എന്താക്കണം, നമ്മൾ ശീലിപ്പിക്കണം, അവർക്ക് ഇസ്ലാമിക വസ്ത്രദാനം പഠിപ്പിച്ചു കൊടുത്ത് അതിലൂടെ അവരെന്താക്കുക, വളർത്തുക. അതിനെന്താക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ വീണ്ടും ധാരാളം ഉത്തരങ്ങളും അതുപോലെ തന്നെ ഉത്തരത്തിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുള്ള കുറച്ച് ഉത്തരങ്ങളും വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഉത്തരം പറയാനായില്ല, ഉത്തരം കുറച്ചുകൂടി എടുക്കട്ടെ. ആദ്യം നമുക്ക് ഉത്തരം ശരിയാക്കിയ ആൾക്കാരുടെ പേര് പറയണ്ട, അല്ലെങ്കിൽ നമുക്ക് ഉത്തരം ഏകദേശം തൊട്ടടുത്തെത്തിയ ആൾക്കാർ ജമീല വി കെ പൂനൂര് ഉത്തരം ഏകദേശം തൊട്ടടുത്തെത്തിക്കുന്നു. അതുപോലെ തന്നെ ആയിഷ അങ്ങാടിപ്പുറം സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. വലിയ കൃഷ്ണ നഫീസ പി എ താമരശ്ശേരി ഉത്തരം തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. സഫിയ അടപ്പാൾ കുരുമുളക് അതല്ല എന്നാൽ എത്തിയിട്ടുള്ളത്. താഹിറ ടി കെ കാസർഗോഡ് വെറ്റില അതല്ല. സാഹിറ ചെറുവണ്ണൂർ ഫറൂഖ് കുരുമുളക് എന്ന് പറയുന്നില്ല, അതൊന്നുമല്ല. അതുപോലെ തന്നെ സുബൈദ ഇസ്മായിൽ മടിക്കേരി അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. വലൈക്കും അസ്സലാം. അതുപോലെ തന്നെ ജമീല വെക്ക പൂനോ ഒരു സാറ ഉപദേശം വളരെ ചിന്തിപ്പിച്ചു, അള്ളാഹു നരകത്തെ തൊട്ട് നമ്മളെ കാക്കട്ടെ, ആമീൻ. സുഹൈബ എം വളപ്പട്ടണം, മാഷാല്ലാ നല്ല സാറോപദേശം, കുട്ടികൾ കേൾക്കേണ്ട വിഷയം. നമ്മുടെ മക്കളെയെല്ലാം അള്ളാഹു കാക്കുമാറാകട്ടെ, ആമീൻ. അതിൻ്റെ പേരും തന്നെ ഉത്തരം കൂടി അയച്ചിട്ടുണ്ട്. പക്ഷെ ആ ഉത്തരം എന്താണ്, ഉത്തരം ഏകദേശം റെഡിയാണ്, പക്ഷെ എന്നാലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്നാലേ നമുക്ക് അതുപോലെ തന്നെ സഫിയ അടപ്പാൾ മാഷാല്ലാ വളരെ നല്ലൊരു ഉപദേശമായിരുന്നു ഇന്നത്തെ സാറോപദേശം. ബാറക്കല്ലാഹു ഫീക്കും. ഹുസൈൻ വി എം എടത്തനാട്ടുകാര അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൻഷാല്ലാ നമുക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയാം, കാരണം നമുക്ക് അതിനുശേഷം രണ്ട് ചോദ്യങ്ങൾ ഇപ്പോൾ അതാ രണ്ടാമത്തൊരു ചോദ്യം. അതുപോലെ തന്നെ ജമീല വി കെ പൂനൂർ അമീർ സാഹിബ് രണ്ടു നേരവും നമ്മുടെ ലൈവിലെ ഹെഡാണല്ലോ. ശരി, മാഷാല്ലാ. അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം. തോട്ടത്തിൽ ഞാൻ പച്ച, മാർക്കറ്റിൽ ഞാൻ കറുപ്പ്, വീട്ടിൽ ഞാൻ ചുവപ്പ്, ഞാൻ ആരാണ്? തേയില എന്നതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഫസ്റ്റ് തേയില എന്ന ഉത്തരം പറഞ്ഞിട്ടുള്ളത് ഷംസാദ് തലശ്ശേരി. ഷംസാദ് തലശ്ശേരിയാണ് കറക്റ്റ് ഫസ്റ്റ് തേയില എന്ന ഉത്തരം പറഞ്ഞിട്ടുള്ളത്. പിന്നെയും കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, റിഹാന ബാനു തോട്ടശ്ശേരി അറ, അതുപോലെ തന്നെ രണ്ടാളെ പറഞ്ഞിട്ടോളൂ. ഓക്കെ, എങ്കിൽ സഫിയ കെ തിരൂരങ്ങാടി അസ്സലാമു അലൈക്കും, സാറോപദേശം കേട്ടു, അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാവരെയും നല്ല വഴിയിലാക്കി തരട്ടെ, ആമീൻ. ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ
1: ചോദ്യം ചോദിക്കാം.
0: തേയില എന്ന് ഓക്കെ അപ്പം പറഞ്ഞതല്ലേ. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ട് എന്താക്കാ, നമ്മുടെ ഫസ്റ്റത്തെ ഒരു പ്രോഗ്രാമിലേക്ക് പോകാൻ തോന്നുന്നുണ്ട് അല്ലേ. നമുക്ക് അടുത്തൊരു കുസൃത്ത് ചോദ്യം കൂടി ചോദിക്കുക. സഫിയ കെ തിരൂരങ്ങാടി ചോദിച്ചൊരു ചോദ്യമാണ്, റബ്ബർ ബാൻഡിന് വരുന്ന അസുഖം എന്ത്? അതായത് റബ്ബർ ബാൻഡിന് ഉണ്ടാകുന്ന അസുഖം എന്ത്? ഒരു കുസൃത്തി ചോദ്യമാണ്, റബ്ബർ ബാൻഡിന് ഉണ്ടാകുന്ന അസുഖം. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ എന്നാല് നമുക്ക് ഫസ്റ്റത്തെ ഒരു പ്രോഗ്രാമിലേക്ക്, ആരാ ഫസ്റ്റ് അവതരിപ്പിക്കുന്നത്? എന്താണ് പ്രോഗ്രാം എന്ന് പറഞ്ഞു?
2: പലിശയുടെ ഗൗരവത്തെ കുറിച്ച്.
0: പലിശയുടെ ഗൗരവത്തെ കുറിച്ച്.
2: പലിശ എന്നതിന് റിബ എന്നാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത്. വളർച്ച, വികാസം എന്നീ അർത്ഥമാണ് ഭാഷയിൽ അതിനുള്ളത്. കച്ചവടം, കടം പോലുള്ള ഇടപാടുകളിൽ മൂലധനത്തെക്കാൾ കൂടുതൽ അവകാശമില്ലാത്ത ധനം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുന്നതിനാണ് പലിശ എന്ന് പറയുന്നത്. പലിശ വലിയ ഗൗരവമായിട്ടാണ് ഇസ്ലാം നോക്കിക്കാണുന്നത്. പലിശ തിന്നുന്നവരെ പിശാജ് ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കില്ല. കച്ചവടം പലിശ പോലെ തന്നെയാണെന്ന് അവർ പറഞ്ഞതിൻ്റെ ഫലമാണത്രേ അത്. എല്ലാം കച്ചവടം എന്നാൽ കച്ചവടം അള്ളാഹു അനുവദിക്കുകയും പലിശ നിഷിദ്ധമാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതിനാൽ അള്ളാഹുവിൻ്റെ ഉപദേശം അനുസരിച്ച് പലിശയിൽ നിന്ന് വിരമിച്ചാൽ അവൻ മുമ്പ് വാങ്ങിയതെല്ലാം അവനുള്ളത് തന്നെയാണ്. അവൻ്റെ കാര്യം അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നിന്ന് വിധേയമാകുകയും ചെയ്യും. ഇനി ആരെങ്കിലും പലിശ ഇടപാടുകളിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ അവരത്ര നരക അവകാശികൾ. അവരതിൽ നിത്യവാസികളുമായിരിക്കും. പലിശയുടെ ഗൗരവം അറിയിക്കുന്ന മറ്റു ആയത്തുകൾ കൂട്ടുകാർക്ക് ഉസ്താദുമാരുടെ സഹായത്തോടു കൂടി കണ്ടെത്താമല്ലോ. പലിശയുമായി ബന്ധപ്പെടുന്നവൻ അള്ളാഹുവിൻ്റെ ശാപമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പലിശ ഭക്ഷിക്കുന്നവനെയും ഭക്ഷിപ്പിക്കുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവനെയും അത് എഴുതുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കും. ഇമാം മുസ്ലിം പറഞ്ഞു, ആ ശാപത്തിൽ എല്ലാവരും തുല്യമാണ്. പലിശയിലൂടെ സമ്പാദിക്കുക എന്നത് 7 മഹാപാപങ്ങളിൽ പെട്ടതാണ്, നിങ്ങൾക്കറിയാമല്ലോ. പലിശ ഭക്ഷിക്കുന്നവനുള്ള ശിക്ഷ അതികഠിനമാണെന്നും നബിവചനങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. രക്തപ്പുഴയിൽ നിഗ്നനായി നീന്തുന്ന നിലയിൽ വലിയ കല്ലുകൾ കൊണ്ട് ശക്തമായ ഏറുകൾക്ക് വിധേയനാകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തിക രംഗത്തും കച്ചവട രംഗത്തും വിവിധ മാർഗങ്ങളിലൂടെ പലിശ കടന്നു വരുന്നുണ്ട്. പാവപ്പെട്ടവരുടെ നിസ്സഹായത ചൂഷണം ചെയ്യുക എന്നതാണ് പലിശയിലൂടെ സംഭവിക്കുന്നത്. അതിനാൽ ഇസ്ലാം പലിശ നിരോധിക്കുകയും കച്ചവടം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അനിവാര്യമായ സന്ദർഭങ്ങളിൽ സ്വതക്ക നൽകിയും കടം നൽകിയും മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുകയാണ് ഓരോ വിശ്വാസികളും ശ്രദ്ധിക്കേണ്ടത്. പണം വർദ്ധിപ്പിക്കാനായി ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള വാഹനം, വീട്, മറ്റു ആവശ്യം എന്നിവയ്ക്കായി ബാങ്ക് ലോൺ അടക്കുക തുടങ്ങിയ പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഒഴിവാക്കേണ്ടതാണ്. കൂട്ടുകാരെ, പലിശ എന്ന വിഷയം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: അതായത് പലിശയുടെ ഒരു ഗൗരവം അല്ലേ, നമ്മളെല്ലാവരും കാര്യമായ രീതിയിൽ തന്നെ എടുക്കേണ്ടത്, അല്ലെങ്കിൽ വളരെ അധികം ഗൗരവപൂർവ്വം എടുക്കേണ്ട ഒരു വിഷയമാണ് എന്ത് പലിശ എന്നുള്ളത്. അതുപോലെ തന്നെ ജമീല വിക്കെ പൂനൂർ പലിശയെ പറ്റി പറഞ്ഞത് മോനെ സൂപ്പറായിട്ടോ, അല്ല. അതുപോലെ തന്നെ പലരും ഇപ്പോൾ എന്തൊരു പണമിടപാട് എടുത്തു കഴിഞ്ഞാലും, ഇപ്പോഴത്തെ കാലത്ത് ഏതൊരു പണമിടപാട് എടുത്തു കഴിഞ്ഞാലും, ഏതൊരു ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിലൊക്കെ എന്താണ് പലിശയുടെ ഒരു ഇത് വരുന്നുണ്ട്. ചെറിയ രീതിയിലാണെങ്കിൽ പോലും, എത്ര പോയിന്റ് എത്ര പെർസെന്റേജ് ആണെങ്കിൽ പോലും അതെന്താണ് അതൊരു പലിശയാണ് അല്ലേ. പലരും എന്താക്കാണ് അതത്ര അല്ലേ ഉള്ളൂ, കുറച്ച് പെർസെന്റേജ് അല്ലേ ഉള്ളൂ, ഇത്തിരി അല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്താക്കാണ് അതിനെ വളരെ നിസ്സാരവൽക്കരിക്കുകയാണ്.
1: പലിശ വാങ്ങുന്നവർ മാത്രമല്ല, അള്ളാഹു ശപിച്ചിട്ടുണ്ട് പലിശ വാങ്ങുന്നവനെയും അത് കൊടുക്കുന്നവനെയും സാക്ഷി നിൽക്കുന്നവനെയും എഴുത്തുകാരനെയും അള്ളാഹു ശപിച്ചെന്നാ പറഞ്ഞത്.
0: അതായത് പലിശ വാങ്ങാനും കൊടുക്കാനും അതിനെ കുറിച്ച് അല്ലേ, അതിന്റെ ഒരു ഡോക്യുമെന്റ് എഴുതാനും പോലും എന്താക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല അല്ലെ. ഇപ്പൊ ബാങ്കിലൊക്കെ പണിയെടുക്കുകയാണെങ്കിൽ അല്ലെ, ഇപ്പൊ ബാങ്കിലത്തെ പണിയൊക്കെ പ്രശ്നമാണ് അല്ലെ. ബാങ്കിലൊക്കെ പണിയെടുക്കുമ്പോ എന്താണ് നമുക്ക് അതിന് വേണ്ടിട്ട് പലിശയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും അല്ലെ. പലിശക്ക് വേണ്ടി അതിന് വേണ്ടി ഡോക്യുമെന്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ എന്താക്കുക, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ എന്താക്കാ, നമ്മള് പല കാര്യങ്ങളും അല്ലെ, ഈ എഴുതി കൊടുക്കുന്നതൊക്കെ ചിലവരെന്താക്കും, ആ ഞാൻ എഴുതി കൊടുത്തിട്ടല്ലേ ഉള്ളൂ, അതിപ്പോ എന്താണ് അതൊരു തെറ്റാണോ, അല്ലെങ്കിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടല്ലേ ഉള്ളൂ, സാക്ഷി ഒന്നും കൊടുത്തിട്ടല്ലേ ഉള്ളൂ, അതൊരു തെറ്റാണോ എന്ന് പലരും എന്താക്കും
1: ചിന്തിക്കും.
0: അതൊരു ഹെൽപ്പ് അല്ലേ, അല്ലെങ്കിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ അവരെ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും. ചിലപ്പോ നമ്മളൊരു അടുത്തൊരു സുഹൃത്തായിരിക്കും നമ്മളോട് എന്ത് പറയാ, ഈ ഒരു കാര്യം പറയാ, എനിക്കിതൊന്ന് ഒപ്പിട്ട് കൊണ്ട ഒന്ന് സാക്ഷിക്കണം കേട്ടോ എന്ന് പറയും. അപ്പൊ നമ്മൾ ഓനോട് എന്ത് നോ പറയാനുള്ള ഒരു മടി കൊണ്ട് എന്താക്കും, നമ്മള് യെസ് പറയും, എന്നിട്ട് ഒപ്പിട്ട് കൊടുക്കും. പക്ഷെ എന്താണ്, അള്ളാഹു ശപിച്ച ആൾക്കാരെ പെട്ട് എന്താവും, നമ്മളും ഉൾപ്പെടും എന്നും കൂടി ചിന്തിക്കുക. അതുപോലെ തന്നെ ആഹാ ഓക്കെ ആ ഓക്കെ, തേയിലയും ചായപ്പൊടി ഒന്നാണല്ലോ, അതെ ഒന്നാണ്. അതെന്താ അറിയോ, ഞാൻ തേയില എന്നാണ് എന്ത് ചോദ്യകർത്താവ് അതിൽ ഉത്തരമായിട്ട് തേയില എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ തേയില എന്ന് പറഞ്ഞത്. തേയിലയും ചായപ്പൊടി ഒന്നാണ്. അപ്പൊ തേയില എന്ന് പറഞ്ഞവരെ ഫസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, ചായപ്പൊടി തെറ്റാന്നല്ല. അതുപോലെ തന്നെ നമ്മളെ മറ്റേ ചോദ്യം എന്താ, റബ്ബർ ബാൻഡിന് വരുന്ന
1: അസുഖം
0: എന്താണ്, അതിന് പല കുറെ പേര് എന്താക്കിയിട്ടുണ്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇന്ന് ഇവിടെ കോഴിക്കോട് എന്താണ് റെഡ് അലർട്ട് ആണെന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പൊ എന്താണ് ഓറഞ്ച് അലർട്ടാണ്. പക്ഷെ എന്താണ് മഴ ലേശം കുറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇന്നലെയൊക്കെ നമ്മളെ ലൈവിന്റെ ടൈമിന് നല്ല രീതിയിൽ മഴ പെയ്യുകയായിരുന്നു. ഇന്നലെ പല ശ്രോതാക്കളും ലൈവില് നല്ല മഴ പെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു.

0: ഉത്തരം.
1: ഉത്തരം പറയാം, ഉത്തരം കുറച്ച് നേരം കണക്കട്ടെ. നമുക്ക് കുറെ ആൾക്കാർ ഉത്തരം ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. ജമീല വെക്ക്. ഓക്കെ. ആ ഓക്കെ. ആ മെഹനാസ് ഗഫൂർ പാലത്തിക്കൽ. മിസ്സബ് സാർ പാട്ട് പാടുമോ ഇന്ന്? നോക്കട്ടെ, സമയമുണ്ടെങ്കിൽ ഇൻഷാല്ലാ. അതുപോലെ തന്നെ തിരൂരങ്ങാടിയിൽ മഴ ഇപ്പോൾ ഇല്ല. ഓക്കെ, തിരൂരങ്ങാടി ഭാഗത്ത് മഴയില്ല. ഇപ്പോൾ മഴ കുറവുണ്ട്, പൂനൂർ ഭാഗത്ത് മഴ കുറവുണ്ട് അല്ലേ? ഓക്കെ ഇൻഷാല്ലാ. എന്നാലും നമുക്ക് ജാസിമിന്റെ ഒരു പ്രോഗ്രാമിലേക്ക്. എന്താണ് ജാസിമിന്റെ പ്രോഗ്രാം? ഉപ്പാനെ കുറിച്ച് പറയുന്നത്. മാഷാല്ലാ, നമ്മളെല്ലാവരും എപ്പോഴും നമ്മളെ ഉമ്മാമ ഉമ്മാനെ കുറിച്ചിട്ടാണ് പറയാറുള്ളത് അല്ലേ? ഉമ്മ, അതായത് നമുക്ക് എപ്പോഴും നമ്മൾ എന്തൊരു കാര്യം, ഇപ്പോൾ പ്രത്യേകിച്ച് ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തൊരു കാര്യം പോയി പറയും എന്താണ്, നമ്മുടെ ഉമ്മമാരോടാണ് ഡയറക്റ്റ്. നമ്മൾ ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ഉപ്പനോട് പോയി പറയില്ല, പറയണ്ടോ? നമുക്കൊരു ടെൻഷനാണ് അല്ലേ? അതായത് ഞാനും ചെറുപ്പത്തിലൊക്കെ, പക്ഷെ ഇപ്പം ഡയറക്റ്റ് പറയും, ചെറുപ്പത്തിലൊക്കെ എന്താണ് ഞാനും ഡയറക്റ്റ് പറയാൻ എനിക്ക് പേടിയായിരുന്നു. നിങ്ങളൊക്കെ പ്രായത്തിലൊക്കെ നേരിട്ട് ഉപ്പാനോട് പറയാൻ എനിക്ക് പേടിയായിരുന്നു. പേടിയല്ല, അവർ റെസ്പെക്റ്റ് കൊടുക്കുന്നത് കൊണ്ട് അല്ലേ? അപ്പോൾ ഉപ്പാനെ കുറിച്ച് പറയാൻ പൊതുവെ ആരും അങ്ങനെ ഉപ്പാനെ കുറിച്ച് കഥകളോ അല്ല ഉപ്പാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളോ ഒന്നും പറയലില്ല. മാഷാല്ല, ഉപ്പാനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ പറയുന്നത്? പറ തുടങ്ങിക്കോ.
0: ഉപ്പഴമ്മക്ക് അധ്വാനിക്കുന്നുണ്ട്, ഉമ്മക്ക് വേണ്ടിട്ട്. ഉപ്പ അധ്വാനിച്ചിട്ടാണ് നമ്മള് സ്കൂളിൽ ചേർക്കുന്നത്. ഉപ്പ ഫാമിലിക്ക് വേണ്ടിട്ട് അധ്വാനിക്കുന്നുണ്ട്.
1: പിന്നെന്തൊക്കെ ഉപ്പ ചെയ്തല്ലേ?
0: മിഠായി
1: വാങ്ങാനൊക്കെ പൈസ തരാറുണ്ട് അല്ലെ? ഉപ്പാന്റെ അടുത്ത് ഡയറക്റ്റ് പോയി പൈസ ചോദിക്കലോ. ഉപ്പ എനിക്ക് മിഠായി വാങ്ങാൻ പൈസ വേണം അല്ലേ അമ്മച്ചിനോട് പറയാം.
0: അമ്മച്ചിയെ
1: എനിക്ക് മിഠായി വാങ്ങണം, നിങ്ങളൊന്നും ഉപ്പച്ചിനോട് ചോദിച്ചു നോക്കി, എനിക്ക് പൈസ വേണം. അങ്ങനെയാണോ പറയല്?
0: ചെറുപ്പത്തിലുണ്ടായില്ല.
1: ഇപ്പൊ ഞാൻ ഡയറക്റ്റ് ചോദിക്കും. ഇപ്പൊ മിഠായിയോ വാങ്ങില്ല?
0: ഇല്ല.
1: ആ ഓക്കേ. പിന്നെന്തൊക്കെ ഉപ്പ ചെയ്തരല്ലേ?
0: ഉമ്മടിക്കാൻ വരുമ്പോ ഉപ്പാന്റെ അടുത്ത് എവിടെ ഇപ്പൊ പിടിക്കും.
2: ഈ പറഞ്ഞല്ലോ നമ്മള് പൈസയുടെ കാര്യം, നമ്മൾ എവിടേക്ക് സ്കൂൾ ട്രിപ്പൊക്കെ പോവാണെങ്കിലും ഫസ്റ്റ് ഉമ്മനോട് പറയും, ഉമ്മച്ചിയെ ഉപ്പനോടൊന്ന് ചോദിക്ക്, എനിക്ക് ടൂറ് വേണം ഒന്ന് പറയും. ഞാനൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയാണ്, ഒരിക്കലും ഉപ്പനോട് ഞാൻ ഡയറക്റ്റ് ഇപ്പം ചോദിക്കാനില്ലാന്നല്ല, അത്യാവശ്യ കാര്യങ്ങൾക്ക് ഇപ്പോഴും ഞാൻ ചോദിക്കലുണ്ട്. പക്ഷെ എന്നാലും കൂടുതൽ അമ്മക്കൊരു അടുപ്പുണ്ടാവുന്ന അതാരോട്, ഉമ്മനോടായിരിക്കും ഉണ്ടാവുക.
1: ഓക്കെ, മാഷാല്ല, ബറക്കല്ലാ ഫിക്ക്. അതുപോലെ തന്നെ സാഹിറ ചെറുവണ്ണൂർ ഫറൂഖ്, ഇപ്പോൾ ഇവിടെ നല്ല വെയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റൈഹാന ബാനു തോട്ടശ്ശേരിയറ, ഇവിടെയും മഴയില്ല. സീനത്ത് പാലക്കാട്, അസ്സലാം വലൈക്കും, മഴ കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വലൈക്കും അസ്സലാം. അതുപോലെ തന്നെ സുൽഫിക്കർ അലി എടത്തനാട്ടുകാർ, അസ്സലാം വലൈക്കും. സൗദി റാബഖിൽ നല്ല ചൂടാണ്. അപ്പോൾ സൗദിയിലൊക്കെ നല്ല, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നല്ല ചൂടാണ് അല്ലേ? ഉപ്പമാരൊക്കെ ഗൾഫിലല്ലേ? വിളിക്കലുണ്ടോ? ഇങ്ങോട്ട് വിളിക്കലുണ്ടോ? എന്താ പറയല്? വരുന്നുണ്ടോ? അടുത്ത കൊല്ലം വരുള്ളൂ. ഇക്കൊല്ലം വന്നിരുന്നോ? വന്നിരുന്നോ? ഓക്കെ. എന്തൊക്കെ കൊണ്ടുവന്നത്?
0: മിഠായി, കാറൊക്കെ.
1: ഓക്കേ. ഓക്കെ, സഫിയ അടപ്പാൾ, ഇവിടെയും മഴയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഉപ്പാനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഉപ്പാനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു പാട്ട്, നമ്മളെ ഈണം യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള ഒരു പാട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ആ ഒരു പാട്ട് ഒന്ന് പാടി നോക്കാം.

0: അപ്പോളേ ഉപ്പാനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്ന പാട്ടാണിത്. അതായത് ഈണത്തിൽ ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ടൈമൊക്കെ ഞാനിങ്ങനെ കേട്ടിരുന്ന ഒരു പാട്ടായിരുന്നു അത്. പണ്ട് ഞാൻ ഫസ്റ്റ് ഈണം ഈണം ഈണം യൂട്യൂബ് ചാനൽ അറിയില്ലേ, ആ നമ്മളെ ഈണം യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് ഞാൻ പാടിയ, അല്ലെങ്കിൽ ഫസ്റ്റ് ഞാൻ കേട്ട് പാടി പഠിച്ച ഒരു പാട്ടും കൂടിയാണിത്. ഓക്കെ, അതുപോലെ തന്നെ അല്ലേ, നമുക്ക് ഉപ്പ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ റോൾ മോഡൽ നമ്മുടെ ഉപ്പയായിരിക്കും അല്ലേ, നമ്മളെല്ലാവരുടെയും അല്ലേ. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഉപ്പയെ പോലെ നമുക്കാവണം അല്ലേ. ഉപ്പ നമുക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടോ, അല്ല ഉപ്പ നമ്മളെ വളർത്താൻ വേണ്ടി, നമ്മളിപ്പോൾ ഇവിടെ ഗ്രീൻ ഹോമിൽ ചേർത്താനാണെങ്കിലും, അല്ലെ നമ്മളെ വളർത്തി പോറ്റി വലുതാക്കി ഇത്രയും വലുതാക്കാനും, നമുക്ക് ഭക്ഷണങ്ങൾ വാങ്ങി തരാനും, അതിനുവേണ്ടിയുള്ള പൈസ സമ്പാദിക്കാനും ഒക്കത്തിന് വേണ്ടിയാണെങ്കിലും ഉപ്പ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഉപ്പക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ചില സമയത്ത് നമുക്ക് ചില സമയത്ത് നമ്മളൊരു സന്ദർഭം മനസ്സിലാക്കാൻ എന്താക്കും, ഉപ്പനോട് എന്താക്കും, തർക്കിക്കും അല്ലേ. ഉപ്പനോട് ചൂടാകും, ഉമ്മനോട് ചൂടാവുന്ന മാതിരി തന്നെ എന്താക്കും, ഉപ്പനോട് ചൂടാവുന്നതിൽ കുറവാണെങ്കിലും പക്ഷെ എന്നാലും എന്താവും, ഉപ്പനോട് ദേഷ്യം ഉണ്ടാവും, ഉപ്പച്ച എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ വാങ്ങി തരാത്തത് അല്ലേ. പക്ഷെ എന്നാലും എന്താവും, ചിലപ്പോൾ ഉപ്പ ഉപ്പ ആ ടൈമിന് ഉപ്പക്ക് നമുക്ക് വാങ്ങി തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പൊ പിന്നീട് എന്താക്കും, നമുക്കത് വാങ്ങി തരാറുണ്ട് അല്ലേ. അപ്പോ ഇൻഷാല്ലാ. അതുപോലെ തന്നെ ജമീല വിക്ക് പൂനൂർ, ജാസിം മോൻ ഉപ്പാന്റെ മോനാണെന്ന് തോന്നുന്നു. അൽഹംദില്ല, ഉപ്പാന്റെ മോനാണോ? ഓക്കേ, ഉപ്പാന്റെ മോനാണ്. സുബൈദ ഇസ്മായിൽ മെഹനാസ് ഗഫൂർ പറയത്തിങ്കിൽ മാഷാല്ലാ, ഉപ്പാനെ കുറിച്ചുള്ള പാട്ട് ഉഷാറി നന്നായി പാടാനും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.
1: ജമീല വികെ കളിക്കാവ്, മാഷാല്ലാ നല്ല പാട്ടായി. ഇന്നത്തെ ഹൈലൈറ്റ് വിസഫ് സാറ പാട്ടാണ്.
0: അതുപോലെ തന്നെ അമീർട്ടി അടുത്തനാട്ടുകാരെ, സുൽഫിക്കർ അലി സാഹിബ് സൗദിയിൽ എവിടെയാണെന്ന് പറഞ്ഞത് ഞാൻ റിയാദ് എക്സിറ്റ് 4 ആണ്. ഓക്കെ, അത് സുൽഫിക്കർ അലി അദ്ദേഹം എവിടെയാണെന്നാണ് ചോദിച്ചത്. അമീർ സാഹിബ് റിയാദിൽ എക്സിറ്റ് 4 ആണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, ബീരാങ്കുട്ടി മിസ് അബ്സാർ നല്ല പാട്ടാണ്, സൂപ്പർ. അതുപോലെ തന്നെ സുഹൈബ് എം വളപ്പെട്ടാണ്, മാഷാല്ലാ നല്ല ഗാനം, ഉപ്പയെ പറ്റിയുള്ള നല്ല അർത്ഥവത്തായ ഗാനം. കാരണം ഈ ഒരു പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാം ഉണ്ട്, അതായത് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉൾപ്പെട്ടുകൊണ്ടുള്ളൊരു പാട്ടാണ്. ചുങ്കത്തറയിൽ ഇതുവരെ മഴയുണ്ടായിരുന്നു, ഇപ്പോഴാണ് അവസാനിച്ചത്. ഓക്കെ, ചുങ്കത്തറയെ കുറിച്ചാണ്, ഷഹീൻ ചുങ്കത്തറ. സഫിയ അടപ്പാൾ മാഷാല്ലാ ഉപ്പയെ കുറിച്ച് അതിമനോഹരമായ ഗാനം ലേഖനത്തിൽ പാടിച്ച സക്കല്ലാമീൻ വയ്യാക്കും തന്നെ. സങ്കടവും കരച്ചിലും വന്നു പാട്ട് കേട്ടപ്പോൾ, കണ്ണീർ കൊണ്ട് എഴുതാൻ കഴിയുന്നില്ല, ഉപ്പാർക്കും ഉമ്മാക്കും അള്ളാഹു സ്വർഗ പൂങ്കാവനം തുറന്നു കൊടുക്കട്ടെ. ആമീൻ. റഹാന ബാനു തോട്ടശ്ശേരിയറ, മുഹമ്മദ് അലി എടക്കര, മാഷാല്ലാ നല്ല പാട്ട്. ആമീൻ വയ്യാക്കും. ഉമ്മക്കൊലുസ് ചിറമംഗലം, ആങ്കർ മോനെ പാട്ടിൽ ലയിച്ചു, നല്ല വോയിസ് മാഷാല്ലാ, അദ്ദേഹം വോയിസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിപ്പോ ഇന്നെ പൊക്കിയടിക്കുന്നത് ഞാൻ തന്നെ വായിച്ചാണല്ലോ. ഓക്കെ, ഏതായാലും ഇൻഷാല്ലാ നമ്മളെ സഫിയാക്കിയ തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും, മനോഹരമായ പാട്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷവും സങ്കടവും. ഉപ്പാനെ ചിന്തിച്ചു പോയി, ഉപ്പ കബറിടത്തിലാണ്, അള്ളാഹുവിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ പാടക്കുറിപ്പ് കേട്ടിട്ട് തിരിച്ചുവരാം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ وبه نستعين ولا حول ولا قوه الا بالله العلي العظيم. പ്രിയ നിറഞ്ഞ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, ഇസ്ലാമിലെ വലിയൊരു നന്മയായിട്ട് തന്നെ പഠിപ്പിച്ച കാര്യമാണ് നമ്മൾ പുഞ്ചിരിക്കുന്ന ആളുകളായി മാറുക എന്നത്. ഒരു പക്ഷേ ഞാനിത് പറയുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നുണ്ടാകും, നമ്മളൊന്നും ആ അർത്ഥത്തിൽ ചിരി എന്ന കാര്യത്തിന് വലിയൊരു പ്രാധാന്യമൊന്നും കൊടുക്കാതെ ആരെങ്കിലും ഒരാളെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അയാളോട് കൃത്യമായൊന്നൊരു പുഞ്ചിരിക്കാനുള്ളൊരു മനസ്സുപോലും ഇല്ലാത്ത ആളുകളായിട്ടാണോ ജീവിക്കുന്നത് എന്ന് ചിലപ്പം ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലേക്ക് വരുന്നുണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്, നമ്മുടെ സഹോദരൻ നമ്മൾ കാണുമ്പോൾ അയാൾക്കൊരു പുഞ്ചിരിയോടുകൂടെ നമ്മുടെ മുഖത്തെ കാണാൻ പറ്റുക എന്നത് എത്ര വലിയ പോസിറ്റീവായൊരു കാര്യമാണ്. നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ, ഒരു പക്ഷേ നമ്മളൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എങ്കിലും ഒരു വലിയ മനസ്സിൽ ഒരു വലിയൊരു തുറവി, ഒരു സമാധാനം, ഒരു സന്തോഷം ലഭിക്കാൻ കാരണമായി മാറുന്ന ഒരു കാര്യമാണ് ചിരി എന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ചെറു പുഞ്ചിരി മുഖത്തുണ്ടാകുക, തബസ്സുമുക ലി വജ്ഹി അഖീക സ്വതക്കത്തുൻ, നിന്റെ സഹോദരനോട് നീ ചിരിക്കുക എന്നത് അതെന്താണ് ഒരു സ്വതക്കയായിട്ട് പോലും പഠിപ്പിക്കുന്ന ഒരു ഘട്ടം ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും എന്നാലോചിച്ച് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നന്മ അത്ര ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ചിരി മാറ്റി വെച്ച് നമ്മളിങ്ങനെ കനപ്പിച്ച മുഖവുമായ ആളുകൾക്കിടയിൽ നടക്കുമ്പോൾ അത് എത്ര വലിയ പിന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളെപ്പറ്റി ഒരുപാട് മോശപ്പെട്ട ധാരണകൾ മറ്റുള്ളവർക്ക് ലഭിക്കാൻ കാരണമായി മാറുന്നൊരു അവസ്ഥ അത് അതുകൊണ്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളൊന്നാലോചിച്ച് നോക്കുകയാണ്, അതാണ് അതുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളൊക്കെ ആ വിഷയത്തിലൊക്കെ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ പ്രയോഗിച്ച പ്രയോഗത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തബസ്സും അത്തബസ്സും എന്ന വാക്ക് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ ആ കാര്യം ചെയ്യും. കാരണം നബിയുടെ മുഖത്തു നിന്ന് പുഞ്ചിരി ഞങ്ങൾക്ക് വ്യക്തമായി കാണാമായിരുന്നു എന്ന് സ്വഹാബികൾ പറയുന്ന ഹദീസുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഹദീസുകൾ അത് കാണാൻ പറ്റും എന്നതാണ്. അതുകൊണ്ട് നമ്മൾ ചിരിക്കുന്ന ആളുകളായി മാറുക. അതൊരാൾക്ക് നമ്മോട് വളരെ തുറന്ന മനസ്സോടെ സംസാരിക്കാനും അയാൾക്ക് ഇടപഴകാനും ഒരു നല്ല ഒരുപാട് ആശയങ്ങൾ കൈമാറാനും ഒരു നല്ല ബന്ധമുണ്ടാകാനൊക്കെ കാരണമാകുന്ന കാര്യമായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് എന്നതാണ് അതുമായി സംബന്ധിച്ച് അത് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുകൊണ്ട് ആ നിലക്ക് നമ്മൾ അതിൽ പിശുക്ക് കാണിക്കാതെ ഒരു പുഞ്ചിരിച്ച മുഖവുമായി നടക്കുക. അതൊരു നന്മയാണ്, അതൊരു സ്വതക്കയാണ് എന്നുപോലും പഠിപ്പിച്ച വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളുക. അള്ളാഹു സുബ്ഹാന തആല ഈ അർത്ഥത്തിൽ നന്മകൾ ചെയ്യാൻ പരിശ്രമിക്കുക എന്നതാണ്. ഇവിടെ ഇത് പറയുമ്പോൾ ഒരു പൊട്ടിച്ചിരിയും അതുപോലെ തന്നെ അവൻ അനാവശ്യമായ ചിരിയും പരിധി ലംഘിച്ചുള്ള ചിരിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. തമാശകൾ പറഞ്ഞ് അനാവശ്യമായ ചർച്ചകളൊക്കെ നടത്തി ചിരിച്ച് ഒരാളെ പരിഹസിക്കാൻ പോലും ഉപയോഗിക്കുന്ന അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഒരു ചെറുപുഞ്ചിരിയുടെ വിഷയമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നമ്മുടെ മുഖത്ത് ഉണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കുകയും അത് നമ്മൾ ശീലിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു പാഠക്കുറിപ്പ് പറയുമ്പോൾ നിങ്ങളോട് പറയാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നല്ലൊരു പാഠക്കുറിപ്പാണ്.
0: അതായത് ഒരു നന്മ, അതായത് നമ്മൾ ഒരു ചെറിയൊരു പുഞ്ചിരിയിലൂടെ അല്ലേ, പുഞ്ചിരി എന്ന് പറയുന്നത് എന്താണ്, അതൊരു സ്വതക്കയാണ് അല്ലേ. അതുകൊണ്ട് നമ്മുടെ ആരെ ഒരു നമ്മളൊരു സുഹൃത്തിനെ കണ്ടാൽ പോലും എന്താക്കണം,
1: പുഞ്ചിരിക്കണം,
0: നമ്മളൊന്ന് പുഞ്ചിരിക്കണം. അതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി മിഷാലിൻ്റെ ഒരു പ്രോഗ്രാമിലേക്ക്, മിഷാലിൻ്റെ എന്താ പ്രോഗ്രാമുള്ളത്?
1: ഉമ്മാനെ പറ്റി, ഉപ്പാനെ പറ്റി പറഞ്ഞ പോലെ ഉമ്മാനെ പറ്റി വേണമല്ലോ.
0: ആ പറ്റും. അപ്പോൾ ഉപ്പാനെ പറ്റി പറഞ്ഞപ്പോൾ എന്താണ്,
1: ഉമ്മാനെ പറ്റി വേണം.
0: ഇനി നമുക്ക് ഉമ്മാനെ പറ്റി ഇഷ്ടംപോലെ നമുക്ക് പറയാനുണ്ട്. ഉമ്മാനെ പറ്റിയാണ് പറയാനുള്ളത്.
1: ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്മള് എന്ത് എല്ലാ കാര്യവും നമ്മൾ ഉമ്മാനോട് പോയാൽ പറയാം. എന്തുണ്ടെങ്കിലും നമുക്ക് ബോയ്സ് ആണെങ്കിൽ മാക്സിമം അടുപ്പുണ്ടാവുന്നത് നമുക്ക് ഉമ്മാനോടാണ്. ഉമ്മ 10 മാസം നമ്മളെ ചുമന്ന് നടന്ന്, എന്നിട്ടും ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികൾ എന്താ ഉപ്പാനെ, ഉമ്മ ഉപ്പ മാതാപിതാക്കളെ ഇത് വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിട ഒഴിവാക്കുക, കൊല്ലുക, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ തലമുറ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 മാസം നമ്മളെ വാറ്റിൽ കിടന്ന് സഹിച്ച് എന്ത് വേദന അനുഭവിച്ച് കുറേ വേദനകൾ അനുഭവിച്ചിട്ടും ഉമ്മ നമ്മളെ ഒരു മാതാപിതാക്കൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നമുക്ക് ഇതിനെ പ്രാർത്ഥിച്ചാൽ അത് കിട്ടും എന്നാണ് അള്ളാഹ് പറഞ്ഞത്. മാതാപിതാക്കളെ സന്തോഷമാണ് മക്കള് അള്ളാഹിൻ്റെ സന്തോഷമെന്ന്. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കൾ പറയുന്നത് എല്ലാം നമ്മൾ കേൾക്കണം. അത് ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഇനി ഉമ്മാൻ്റെ അനിയത്തിയാണെങ്കിലും ആരാണെങ്കിലും മുതിർന്നവർ പറഞ്ഞ് നമ്മൾ കേൾക്കണം. പിന്നെ നമ്മൾ പിന്നെ ഉമ്മ പറയണ കേൾക്കണം. പിന്നെ ഉമ്മ ഇനിയിപ്പം അവിടുന്ന് കഴിഞ്ഞ് എന്ത് മുകളിൽ നിൽക്കണ ഉമ്മ അടിയിൽ നിന്ന് ചൂലെടുത്തോണ്ടിരാൻ പറഞ്ഞാൽ ഞാൻ ഇപ്പം ഫോങ്ങളിലാണ്, ഇനിയിപ്പം നടക്കുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ വന്ന് ഇറക്കി എടുത്തോടി എന്നൊന്നും പറയാൻ നിൽക്കരുത്. കേട്ടിട്ട് കുറേ ഞാൻ അടി എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഈ കാക്കന്മാർ വകയത്തെ കാക്കന്മാരോടൊക്കെ പറയണത് ഞാൻ തന്നെ കേട്ടാണ് ഓരോ ഉമ്മാനോടൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം ഇവിടെ പറഞ്ഞത് ഉമ്മാനോറ്റുള്ളത്. ഓ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ നിങ്ങൾ ഇത്രയും ദിവസം നമ്മൾ ഇത് 2 വയസ്സുവരെ നല്ല 5 വയസ്സുവരെ നോക്കിയവരുണ്ട്, നല്ലേക്ക് ഇത് നമ്മളൊപ്പം നിന്ന് നോക്കിയവരുണ്ട്. എന്ത് പറ്റിയാലും ഫസ്റ്റ് നമുക്ക് എന്ത് പറ്റിയാലും ഒരു ആക്സിഡൻറ്റ് പറ്റിയാലും മീൻസ് ഒരു അപകടം പറ്റിയാലും ഒരു മുറി പറ്റിയാൽ പോലും ഏറ്റവും സങ്കടം ഉണ്ടാവണ ആർക്കാ, ഉമ്മക്കാണ്. കാരണം എന്താ, ഉമ്മാക്കും നമ്മളായിട്ടൊരു നല്ല അടുപ്പുണ്ട്. ഇസ്ലാമിൽ പറഞ്ഞാൽ എന്താ, ഉമ്മക്ക ഉമ്മുക്ക ഉമ്മുക സുമ്മ അബൂക്ക എന്നാണ്. 3 വട്ടം ഉമ്മാക്കുള്ള സ്ഥാനം, അത് കഴിഞ്ഞിട്ടാണ് ഉപ്പ. ഫസ്റ്റ് അള്ള, പിന്നെ അങ്ങനെ വന്നിട്ട് ഉമ്മുക്ക ഉമ്മുക സുമ്മ അബൂക്ക. 3 സ്ഥാനം ഇസ്ലാമിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, 3 സ്ഥാനം ഉമ്മാക്കുള്ളതാണ്, 4ാമതാണ് ഉമ്മു ഉപ്പുള്ളത്. അപ്പോൾ ആലോചിച്ച് നോക്കി, ഉമ്മക്ക് അത്രയും അടുപ്പുണ്ട് നമ്മളോട്. ഞാൻ പറഞ്ഞല്ലോ എന്ത് പറ്റിയാലും നമുക്ക് ഉമ്മ ഓടി വരും, നമുക്ക് എന്ത് പറ്റിയാലും. ഞാൻ എൻ്റെ ഒരു ഇൻസിഡൻറ്റ് മീൻസ് ഞാൻ ഈ അടുത്ത് കഴിഞ്ഞ ലീവിന് കൈയോട് കാലിന് ചെറിയൊരു പരിക്കുണ്ടായിരുന്നു സൈക്കിൾ മൂന്ന് വീണാണ്ട്. അപ്പം ഞാൻ സീക്കമെന്ന് ആരും പറഞ്ഞിട്ടില്ല, ഉപ്പാക്കും മനസ്സിലായിട്ടില്ല, ഉമ്മക്കാരോടൊരും പറഞ്ഞില്ല. രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പറയണത്, എന്റെ ഇഷ്ടത്തിൽ ഞാൻ പറയുന്നത്. വേറെ കൂടിയപ്പം ഉമ്മക്ക് രണ്ടു ദിവസം മുമ്പേ മനസ്സിലായി കാലിലെന്താ പറ്റിയത് പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കാരണം എന്താ, ഉമ്മാക്കും നമ്മളായിട്ടൊരു അടുപ്പുണ്ട്. എന്ത് പറ്റിയാലും നമ്മളെന്ത് മറച്ചേക്കാൻ നോക്കിയാലും ഉമ്മക്കത് മനസ്സിലാവും. അതാണ് ഇന്നത്തെ എനിക്ക് ഉമ്മാനെ കുറിച്ച്
0: പറയാനുള്ളത്. ഉമ്മാനെ കുറിച്ച്, അതായത് എൻ്റെ വിശാലിൻ്റെ ജീവിതത്തിലൂടെ ജീവിതത്തിലുള്ള ഒരു അനുഭവം കൂടിയുമാണ് ഇന്നത്തെ ഈവനിങ് ലൈവിൽ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചിട്ടുള്ളത്. ഉമ്മാനെ കുറിച്ച് പറയുമ്പോൾ ഒരു ചെറിയൊരു നാലുവരി പാട്ട് പാടാൻ തോന്നുന്നുണ്ട്.

0: ഓക്കെ, അതായത് ഉമ്മനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്ന പാട്ടാണിത് അല്ലേ. അതായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലേ, നമുക്ക് എല്ലാവർക്കും ഏറ്റവും അല്ലേ, ഉപ്പാനെക്കാടിയും അല്ലേ, നേരത്തെ പറഞ്ഞ ഉപ്പാനെക്കാടിയും എങ്കിലും ഒരടി മേലെ കിടക്കുന്നത് ആരാണ്, ഒരു
1: ഉമ്മ
0: പടി മേലെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഉമ്മ
1: ഉമ്മനെ.
0: തന്നെയാണ് അല്ലേ. ആ ഓക്കെ, അപ്പോൾ ആ ഉമ്മാനെ കുറിച്ചിട്ടുള്ളൊരു പാട്ടാണ്.
1: മാഷാല്ലാ,
0: പിന്നെ
1: അമീർട്ടി അടുത്ത നാട്ടുകാര, മാഷാല്ലാ നല്ലൊരു പാട്ടായിരുന്നു. അതേപോലെ നിസബ് സാറ് ഇന്നത്തെ ലൈവ് തൂക്കി, നല്ല നല്ല കമന്റ്സ് വന്നിരുന്നു. മാഷാല്ലാ നല്ല പാട്ടായിരുന്നു.
0: ഷാമിൽ മോൻ ഉമ്മയെ കുറിച്ച് പറഞ്ഞത് വളരെ നന്നായി. മിഷാലാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, മിഷാലാണ്, പേര് മാറിപ്പോയതാണ്. അതുപോലെ തന്നെ മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ എല്ലാവരും ഈവനിംഗ് ലൈവ് പരിപാടി നന്നായി അവതരിപ്പിച്ചു, കുറേ അറിവ് തന്നു, അൽഹംദുലില്ല. റെയ്ഹാന ബാനു തൊട്ടുശ്ശേരി പോലത്തെ ഒരു മകൻ എല്ലാവർക്കും ഉണ്ടായെങ്കിൽ എനിക്കും ആൺകുട്ടിയില്ല കേട്ടോ. ഓക്കെ, മോനെ ഉമ്മയെ പറ്റി നല്ല പക്വതയോടുകൂടി സംസാരം, മാഷാല്ലാ ബാറക്കല്ലാ ഫീക്. മിഷാലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഉമ്മാനെ കുറിച്ചിട്ടുള്ള പാട്ട് കരഞ്ഞുപോയി, ആറടി മണ്ണിലാണ് എൻ്റെ മാതാപിതാക്കൾ അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാട്ടാണ്, സിനത്ത് പാലക്കാടാണ്. വളരെ ഹൃദ്യസ്ഥ സ്പർശിയായ രണ്ട് ഗാനങ്ങൾ, മാഷാല്ലാ ബാറക്കല്ലാ ഫീക്. അമീൻ വയ്യാക്കും. അമീർട്ടി അടുത്ത നാട്ടുകാര, ഏത് പാട്ടിലും എനിക്ക് നല്ല ഇഷണമുണ്ട് അള്ളാഹു എന്ന നിലവർത്തട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും. രണ്ട് പാട്ട് വളരെ ഇഷ്ടമായി, സങ്കടവും സന്തോഷമുള്ള പാട്ട് തന്നെ, ഏതായാലും പാടിയ മകനെ അള്ളാഹു വർക്കത്ത് ശരി പറയട്ടെ. അമീൻ. ഏറ്റവും പാട്ട് ഏറ്റവും നല്ല പാട്ട് മാഷാല്ലാ. ഓക്കെ, മാഷാല്ലാ ഉമ്മയെ കുറിച്ച് വളരെ നന്നായി അല്ലേ. നമുക്ക് എന്തൊരു കാര്യമായാലും നമ്മളെ ഉമ്മ എന്ന് പറയുന്നത് നമ്മളൊരു വീക്ക്നെസ്സാണ് അല്ലേ. അതായത് ഇപ്പം മിഷാല് പറഞ്ഞ കാര്യം, നമുക്ക് എന്തൊരു സംഭവം, നമുക്ക് എന്തൊരു വിഷമം വന്നാലും അത് ആദ്യം മനസ്സിലാക്കുന്നത് ആരായിരിക്കും, നമ്മുടെ ഉമ്മയായിരിക്കും അല്ലേ. നമുക്ക് എങ്ങനെ എപ്പോൾ എന്ത് സംഭവിച്ചാലും നമുക്ക് വേഗം ഉമ്മാൻ്റെ അടുത്ത് പോയി പറയാനും നമുക്കൊരു ധൈര്യമാണ് അല്ലേ. ഇന്നത്തെ എല്ലാ പരിപാടിയും സൂപ്പറായി, മാഷാല്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് ജമീല വിക്കിയ പോണർ. ഓക്കെ, അതുപോലെ തന്നെ ഉമ്മാനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇന്നിപ്പോൾ നമുക്ക് ധാരാളം അറിവുകൾ ശ്രോതാക്കൾക്ക് ലഭിച്ചു അല്ലേ, ഉമ്മാനെ കുറിച്ചിട്ടായാലും ഉപ്പാനെ കുറിച്ചിട്ടായാലും, അതുപോലെ തന്നെ പലിശയുടെ ഗൗരവങ്ങളെ കുറിച്ചിട്ടായാലും, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ രണ്ട് ചെറിയ പാട്ടുകൂടി കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ കുസൃത് ചോദ്യങ്ങളായാലും ഒക്കെ, ഇൻഷാല്ലാ ഇന്നത്തെ ലൈവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇന്നത്തെ ലൈവ് ഏകദേശം ഇൻഷാല്ലാ ഇതിൻ്റെ ഒരു പൂർണ്ണാർത്ഥത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളോടൊപ്പം ചേർന്നിട്ടുള്ളത് ഞാൻ മിസ് അബുകാരപ്പറമ്പ്,
1: ഞാൻ മിഷാൽ,
2: ഞാൻ ജാസിൽ,
3: ഞാൻ തുസാൻ.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: ശം തീരൂതാത്തിൻ നഖം പൊരുളറിവിച്ച് ഓതിയണുപ്പിട ഇരണ തരുളരും.

തിരുമൊളി സമി അവരാൽ സുഹൃതം ഗുരുവരമുത്തി അവര ചന്തം മൊളി ചിന്തും വിധിഹിതമതിലായി മികവിശലായി സീറയതോതിടലായി കിസബദറിതുനു വലുവതായി മദിനേശം തീരൂതാ ചിന്നകം പൊരുളറിവിച്ച് ഓതിയണുപ്പിട ഇരണ തരുളരും ചോദിയണച്ചിടനരുളി വികൃതരും മൊളിയാലിതു തെളിവാകെ താനം മനം വിംഗ വേടനമെ ചങ്കമെ.

പീസ് റേഡിയോ സ്വരം അഖില ലോക പാലകൻ്റെ ആലാപനം സിദ്രത്തുൽ മുൻതഹ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്വരം, ആലാപനം സിദ്രത്തുൽ മുൻതഹ അഖില ലോക പാലകന്റെ.
1: പ്രവാചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്, നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ, താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഓർമ്മ, മർഹൂം കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിലെ കെ എം മൗലവിയും സീദി ഹാജിയും എന്ന ഭാഗമാണ് ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ, ജാബിർ ചാലിയം.
4: ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ സജീവ ബന്ധവും പ്രവർത്തനവുമായി ശോഭിക്കുകയും മലബാർ ലഹളയുടെ ഭയാനകമായ വിപത്തുകളിൽ നിന്നും സമുദായത്തെ രക്ഷിക്കാൻ അഹോരാത്രം പണിപ്പെടുകയും ചെയ്ത എന്റെ ബഹുമാന്യ ഗുരുനാഥൻ കെ എം മൗലവി സാഹിബ് കോൺഗ്രസിനുള്ളിലെ വർഗീയ ധ്രുവീകരണം അടുത്തറിയുകയും തന്മൂലം തന്റെ സന്തത സഹചാരികളും മിത്രങ്ങളുമായിരുന്ന മലബാറിലെ കോൺഗ്രസ് നേതാക്കളുമായി വിട്ടകലുകയും ചെയ്തു. കെ മാധവൻ നായർ, കെ പി കേശവമേനോൻ തുടങ്ങിയ കോൺഗ്രസിലൊക്കെ നേതൃപ്രമുഖരുടെ മനോഭാവവും വർഗീയ കരുനീക്കങ്ങളും കോൺഗ്രസിലെ സവർണ ദേശീയ നേതൃത്വത്തിന്റെ നിലപാടുകൾക്ക് ശക്തി പകരുന്നതായി മൗലവി മനസ്സിലാക്കി. ഇതുമൂലം മുസ്ലിം ലീഗിനോടുള്ള അദ്ദേഹത്തിന്റെ ആഭിമുഖ്യത്തിന് ബലം വർദ്ധിച്ചു. കോൺഗ്രസിനുള്ളിലെ സവർണ ഹിന്ദുവർഗീയതയുടെ ധ്രുവീകരണം ദേശീയ തലത്തിലും പ്രാദേശിക ഘടകങ്ങളിലും വർദ്ധിച്ചു വരുന്നു എന്ന ദുഃഖസത്യം മൗലവിയെ തീവ്രമായി ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചു. മഹാനായ സംശുദ്ധ ദേശീയവാദി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെപ്പോലെ മുസ്ലിം നേതാക്കളോട് സവർണ ലോബിയുടെ സമീപനം മൗലവിയെ വളരെ ദുഃഖിതനാക്കിയിരുന്നു. തന്റെ വിചാരങ്ങളെ വികാരം കീഴ്പ്പെടുത്തിയ സന്ദർഭത്തിലായിരിക്കണം മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിൽ നിന്ന് ഒന്നൊഴിയാതെ അണിചേരണമെന്നത് മതപരമായി തന്നെ ഒരു നിർബന്ധ കാര്യമായി തീരുന്നുവെന്ന് ഫത്വ പുറപ്പെടുവിക്കാൻ പോലും അദ്ദേഹത്തെ നിർബന്ധിതനാക്കിയത്. എന്നെപ്പോലുള്ള ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ നിർദ്ദേശം ശിരസാവഹിച്ചു. മുസ്ലിം ലീഗിനെ ഒരു ശക്തി ദുർഗമാക്കിയെടുക്കാൻ പ്രാപ്തിയുള്ള ഒരു തലച്ചോറിനെ മൗലവി സീദി സാഹിബിൽ ദർശിച്ചു. മൗലവിയുടെ ആത്മാർത്ഥതയും ആദർശശുദ്ധിയും അറിവിന്റെ നീരൊഴുക്കും സീദി സാഹിബിന്റെ മനസ്സിലും ഏറെ സ്വാധീനം ചെലുത്തി. അവർക്കിടയിൽ നടന്ന വസ്തുതാപരവും ദീർഘങ്ങളുമായ പഠനവും ചർച്ചകളുമാണ് എ ഐ സി സി മെമ്പറും കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രമുഖ വക്താവുമായിരുന്ന സീദി സാഹിബിനെ മുസ്ലിം ലീഗിന്റെ കുടുംബത്തിലെ കണ്ണിയാക്കിയത്. മൗലവിയുടെ കണ്ടെത്തൽ 101% യാഥാർത്ഥ്യമായി പുലർന്നു. സീദി സാഹിബിന്റെ മനസ്സും ശരീരവും തലച്ചോറും ഒരു ബിന്ദുവിൽ ഒന്നിച്ചപ്പോൾ മുസ്ലിം ലീഗ് കേരളത്തിലെ ശക്തിയായി വളർന്നു.
5: ഖേദമുണ്ട്, പക്ഷേ ഞാനൊരു രാഷ്ട്രീയ ചിന്തകനോ നിരൂപകനോ അല്ല. പക്ഷേ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ സ്മരിക്കേണ്ടി വന്നപ്പോൾ ചില സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളും കൂട്ടത്തിൽ ഓർത്തുപോയിയെന്നു മാത്രം. എന്റെ അറിവും അനുഭവങ്ങളുമായി ഇടകലർന്ന വസ്തുതകളിൽ മായാതെ കിടക്കുന്ന ചില രേഖകൾ ഇവിടെ കുറിച്ചുവെന്നു മാത്രം. അന്ന് ഞാൻ സ്വീകരിച്ച പല നിലപാടുകളും അതിർകവിയലോ വൈകാരികം മാത്രമോ ആയിരുന്നുവെന്ന് പിന്നീടെനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലൊന്നാണ് പാകിസ്ഥാൻ വാദത്തിന്റെ ശക്തനായ അനുകൂലിയായി ഞാൻ വേദികളിൽ പ്രത്യക്ഷപ്പെട്ടത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ മുമ്പിൽ പോലും ന്യായവാദങ്ങളുമായി ഉറച്ചു നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും ഈ വികാരപരമായ ചിന്തയായിരുന്നു. മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിൽ അംഗങ്ങളാകേണ്ടത് നിർബന്ധ കടമയാണെന്ന് എന്റെ ഗുരുനാഥൻ ഫത്വ ഇറക്കിയതും ഈ ഇനത്തിൽപ്പെട്ടതായിരുന്നു എന്ന് പിന്നീട് എനിക്ക് ബോധ്യമായി. എന്നാൽ മതവിഷയങ്ങളിൽ, പ്രത്യേകിച്ച് തൗഹീദ് പ്രബോധന രംഗത്ത്, കെ എം മൗലവിയുടെ നേതൃത്വവും വീക്ഷണവും പൂർണ്ണമായി പിന്തുണച്ച സലഫി പണ്ഡിതന്മാരിൽ പലരും, ഉദാഹരണമായി എ കെ അബ്ദുൽ ലത്തീഫ് മൗലവി, ഇ കെ മൗലവി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് തുടങ്ങിയ പല ചിന്തകരും അദ്ദേഹത്തിന്റെ മേൽ പറഞ്ഞ ഫത്വയോട് തീരെ യോജിക്കുന്നവരായിരുന്നില്ല. അവർ രാഷ്ട്രീയമായി നല്ല കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമായി തന്നെ നിലകൊണ്ടു. ഭൗതികമായ വിഷയങ്ങളിലുണ്ടായിരുന്ന ഈ അഭിപ്രായ ഭിന്നതയും മതപ്രബോധന രംഗത്ത് നിലനിന്ന ഐക്യവും ദൃഢതയും പ്രസ്ഥാനത്തിന്റെ സവിശേഷതകളിൽ പെടുന്നതാണ്. മഹാന്മാരും വിശുദ്ധരുമായ സ്വഹാബികൾക്കിടയിലും ഭൗതിക രാഷ്ട്രീയ കാര്യങ്ങളിലെ അഭിപ്രായ വ്യത്യാസവും മതകാര്യങ്ങളിലെ ഒത്തൊരുമയും നമുക്ക് ദൃശ്യമാണ്. മൗലികമായ ഈ ചരിത്ര പാരമ്പര്യത്തിനെതിരിൽ രൂപപ്പെടുത്തിയതും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുമായ സംഘടനാരംഗത്തെ കേഡർ സ്വഭാവമാണ് ഇപ്പോൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിം സമുദായത്തിലുണ്ടായ നാശങ്ങൾക്ക് കാരണം. തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും വാരിപ്പുണരുന്ന സമൂഹങ്ങൾ നിശബ്ദമായ അനുസരണത്തിന്റെയും അനുകരണത്തിന്റെയും സൃഷ്ടികളാണ്. നിശബ്ദരായിരിക്കുക, അനുസരിക്കുക എന്ന മുദ്രാവാക്യമാണ് എല്ലാ ഖേഡർ പ്രസ്ഥാനങ്ങളെയും വഴിതെറ്റിച്ചത്. പ്രവാചകനെ നിരുപാധികമായും പരിപൂർണമായും അനുസരിക്കാൻ മനസ്സ വാച കർമ്മണ ഒരുങ്ങിയിരുന്ന സ്വഹാബികൾ സമ്മേളിച്ചിരുന്ന പ്രവാചക സദസ്സിൽ പോലും ഇത്തരം ഭീകര നിശബ്ദത ദർശിക്കാൻ നമുക്ക് കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ സംശയങ്ങൾ ചോദിച്ചു പഠിക്കുകയും വിശദീകരണങ്ങൾ തേടുകയും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതനുവദിച്ചു കൊടുത്തിരുന്നു. മിണ്ടരുത്, സംസാരിക്കരുത്, അനുസരിക്കുക മാത്രമാണ് ബാധ്യത എന്ന ആധുനിക ഖേഡർ സംഘടനകളുടെ ചട്ടക്കൂട് ഇസ്ലാമികമല്ല. മതപരമായ കാര്യങ്ങളിൽ നിരുപാധികവും സമ്പൂർണവുമായ അനുസരണവും ഭൗതിക കാര്യങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യവും, അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പ്രവാചകന്റെ സദസ്സിൽ നിങ്ങൾ മിണ്ടരുത് എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. പ്രവാചകന്റെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത് എന്നായിരുന്നു കൽപ്പന. ആദരവും ബഹുമാനവും പ്രകടിപ്പിക്കേണ്ടതിന്റെ മുഖ്യപാഠം ഇതുമൂലം നൽകുകയായിരുന്നു. തികച്ചും ഇസ്ലാമികമായ ഈ ജനാധിപത്യ രീതിയാണ് ഭൗതിക വീക്ഷണങ്ങളിൽ ഇസ്ലാഹി പ്രസ്ഥാനം തുടക്കം മുതൽക്കേ അനുവർത്തിച്ചു പോന്നിരുന്നത്. നിർഭാഗ്യവശാൽ സമീപകാലത്ത് വിശാലമായ ഈ കാഴ്ചപ്പാടിനെതിരിൽ ചില വർക്ക്ഷോപ്പുകളും നിശാ ക്യാമ്പുകളും രൂപപ്പെട്ടുവരുന്നതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിന്റെ പരിണാമം അത്യന്തം അപകടകരമായി ഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.
4: ഞാൻ ചില ഓർമ്മകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഉദ്ദേശിക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ പശ്ചാത്തലം കുറച്ച് പറയേണ്ടി വരും. എങ്കിലേ പുതിയ തലമുറക്ക് അത് ഹൃദ്യമാകൂ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഞാൻ പട്ടാളപ്പള്ളിയിൽ ഖത്തീബായിരുന്നു. 1946 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ വേദികളിൽ ഞാൻ പ്രസംഗകനായിരുന്നു. കൂടാതെ ഞാനൊരു പാകിസ്ഥാൻവാദിയും പട്ടാളപ്പള്ളിയുടെ കമ്മിറ്റിക്കാർ കോൺഗ്രസ്സുകാരായിരുന്നു. അവർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെയും ഈ മൊയ്തു മൗലവിയുടെയും ശിഷ്യന്മാരും സുഹൃത്തുക്കളുമാണ്. മൊയ്തു മൗലവി പട്ടാളപ്പള്ളിയിലെ സ്ഥിരം നമസ്കാരക്കാരനു. മിക്ക ദിവസങ്ങളിലും അദ്ദേഹം ഉറക്കം തന്നെ പള്ളിയിലായിരുന്നു. ഞാൻ ലീഗ് സ്റ്റേജുകളിൽ വെളിപ്പെട്ടപ്പോൾ കമ്മിറ്റിക്കാർക്ക് എന്നോട് ഒരതൃപ്തി. തുറന്നു പറഞ്ഞില്ലെങ്കിലും എനിക്കത് മനസ്സിലായി. വെറുപ്പില്ലാത്ത നിലയിൽ സൂത്രത്തിൽ ഒഴിയാൻ ഞാൻ ഉദ്ദേശിച്ചു. അങ്ങനെ പകരത്തിനായി പലരെയും ഖുതുബ നിർവഹിക്കാൻ അയക്കൽ പതിവാക്കി. സി പി കുഞ്ഞി മൊയ്തു മൗലവി തൃപ്പനച്ചി, കെ മൊയ്തു മൗലവി പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായി, എൻ വി അബ്ദുസലാം മൗലവി, വി എം മൊഹീദ്ദീൻ കുട്ടി മൗലവി ആനമങ്ങാട് എന്നിവർ അങ്ങനെ പകരക്കാരായവരാണ്. ഞാനിടക്ക് കോഴിക്കോട് വന്ന് ഖുതുബയെക്കുറിച്ചുള്ള പ്രതികരണം അന്വേഷിക്കുകയും ചെയ്യും. അപ്പോൾ മൊഹീദ്ദീൻ കുട്ടി മൗലവിയെക്കുറിച്ച് പൊതുവെ നല്ല തൃപ്തിയുള്ളതായി കണ്ടു. പള്ളി പ്രസിഡന്റ് കൊടക്കാരൻ ബാബഹാജിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് പകരം 2 മാസം മൊഹീദ്ദീൻ കുട്ടി മൗലവി ഖുതുബ നടത്തട്ടെ. ഇത് സെക്രട്ടറിക്കും സമ്മതമായി. 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ചാർജ് എടുക്കാൻ ചെന്നില്ല. അവർ എന്നെ വിളിച്ചതുമില്ല. ഞാൻ സ്വയം ഒഴിഞ്ഞു പോരുകയും ചെയ്തില്ല. ഇങ്ങനെ 2 വർഷത്തിലധികം തുടർന്നു. ലീഗ് രാഷ്ട്രീയവും പാകിസ്ഥാൻവാദവും പറയുന്ന ഞാൻ മടങ്ങിച്ചെല്ലാത്തതിൽ കമ്മിറ്റിക്കാർ ആശ്വാസം കൊണ്ടു.
3: നിങ്ങൾ കേട്ടത് ഓർമ്മ. മർഹൂം കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ നിന്നും കെ എം മൗലവിയും സീദി ഹാജിയും എന്ന ഭാഗമാണ് ഇന്ന് ശ്രോതാക്കൾ ഓർമ്മയിൽ കേട്ടത്. അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ, ജാബിർ ടി കെ ചാലിയം. ഓർമ്മ സമാപിക്കുന്നു.
6: ഒരു ചെറിയൊരു വിവരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവർ മക്കയിൽ നിന്ന് പുറപ്പെട്ടു. മക്കയിൽ നിന്ന് പുറപ്പെട്ട് അവരുടെ യാത്ര മദീനയിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ആ ഒരു ചെറിയൊരു ഇടവേളയിൽ നടന്ന ഒരു ഭാഗമാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിട്ട് പ്രവേശിക്കുന്നത് ഖറിയത്തു അംറു ബിൻ ഔഫ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിലേക്കാണ് അവർ പ്രവേശിക്കുന്നത്.
7: മദീനയുടെ
6: മാത്രമല്ല, അപ്പുണ്ടായിരുന്ന ഒരു ഒരു ഒരു പിന്നെ മദീനയുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നബി മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്നറിഞ്ഞതു മുതൽ ദിവസേന മദീനക്കാരായ ആളുകൾ അവർ ഫജർ മുതൽ വെയിൽ ചൂടാകുന്നത് വരെ മക്കയുടെ വഴിയിലേക്ക് നോക്കി നിൽക്കും. അതായത് വെയിലിങ്ങനെ ചൂടാകുമ്പോൾ തണലിലേക്ക് മാറി പിന്നെ നന്നായിട്ട് വെയിൽ ചൂടായി കഴിഞ്ഞാലാണ് അവർ പിരിഞ്ഞു പോവുക. അതുവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും പ്രതീക്ഷിച്ചുകൊണ്ട് അവരെന്തു ചെയ്യും, ഓരോ ദിവസവും മക്കയുടെ വഴിയിലേക്ക് കണ്ണുനട്ട് അവർ നിൽക്കാറുണ്ട്. അതാണ് ഒരു പതിവ്. അപ്പം നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഉത്തരം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രം, ഇപ്പം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത ആ നൂറിൽ താഴെ വരുന്ന ആളുകൾ മാത്രമേ ആണ് എന്ത് ചെയ്യുന്നുള്ളൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവർ എന്നിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനുള്ള ആ ഒരു അതിയായ ആഗ്രഹത്തിൽ ഓരോ ദിവസവും അവർ മക്കയുടെ ആ വഴിയിലേക്ക് കണ്ണുനട്ടിങ്ങനെ നോക്കിയിരിക്കും. ഒരു ദിവസം അവർ പതിവ് പോലെ കാത്തിരിപ്പിന് ശേഷം അവർ വെയിൽ ചൂടായപ്പോൾ മടങ്ങിപ്പോവാണ്. അപ്പം അവിടെ മണലാരണ്യത്തിൽ രണ്ട് രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ശുഭ്രവസ്ത്രധാരികളായിട്ടുള്ള രണ്ടാളുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവുമായിരുന്നു അത്. അപ്പോൾ ഇവർ പ്രത്യക്ഷപ്പെടുമ്പോഴേക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു?
7: പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന
6: കാത്തിരിക്കുന്ന ആളുകളൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കാണുന്നത് ഒരു ജൂതനായ വ്യക്തിയാണിത് കാണുന്നത്. അദ്ദേഹം ഈത്തപ്പന വൃത്തിയാക്കുകയായിരുന്നു എന്നുമുണ്ട്, അതല്ല ഒരു വീടിൻ്റെ മച്ചിൽ നിന്ന് അയാൾ കാണുമായിരുന്നു എന്നുള്ളതുമുണ്ട്. അങ്ങനെ അദ്ദേഹം അറബി ഗോത്രങ്ങൾക്കിടയിലാണല്ലോ, മുസ്ലിങ്ങൾക്കിടയിലാണല്ലോ അവർ ജീവിക്കുന്നത്. ഔസ് ഹസറജിൻ്റെ ആ ഒരു പിന്നെ കൂട്ടത്തിലാണ് അവർ ജീവിക്കുന്നത്. അപ്പം അവർക്കറിയാം മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രവാചകനെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പം ഇത് കണ്ട മാത്രയിൽ അദ്ദേഹം ഉറപ്പിച്ചു നിന്നിട്ട് അത് ഇവർ തന്നെയാണ് എന്ന് വിളിച്ച് പിന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറയാണ്, യാ ബനി ഖൈല ഹാദാ ജദ്ദുക്കും കദ ഹദർ. അതായത് ബനു ഖൈല എന്ന് പറഞ്ഞാൽ ഔസ് ഹസറജ് പ്രസിദ്ധമായിട്ടുള്ള രണ്ട് ഗോത്രങ്ങളാണ് മദീനയിലെ. അപ്പം അവർ വിളിച്ചുകൊണ്ട് പറയണത്, ഏയ് ഇതാ നിങ്ങളുടെ ഭാഗ്യം, ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം വളരെ ഉച്ചത്തിൽ എന്ത് ചെയ്യാണ്, വിളിച്ചു പറയാണ്. അപ്പൊ ഇത് വിളിച്ചു പറഞ്ഞ മാത്രയിൽ ഈ മടങ്ങിപ്പോയ ആളുകൾ തിരിച്ചു വന്ന് വളരെ സന്തോഷത്തോടുകൂടി തക്ബീർ ചൊല്ലിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ വേണ്ടി ഓടിയെടുക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വന്നു അവർ എതിരേറ്റു. പക്ഷെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അവർ പ്രവാചകനെ കാണാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടണം. പക്ഷേ അവർക്കറിയില്ല ആരാണ് പ്രവാചകൻ എന്നുള്ളത്,
7: രണ്ടിൽ
6: ആരാണ് എന്നുള്ളത്. അപ്പൊ അവരുടെ വിചാരപ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയാണ് അവർ പ്രവാചകനായിട്ട് തെറ്റിദ്ധരിച്ചത്. പിന്നെ എപ്പോഴാണ് തിരുത്തുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെയില് കുറച്ച് ശക്തിയായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്ത് ചെയ്തു, ഒരു തട്ടം വെച്ച് ഈ വെയിലിനെ മറക്കുന്നുണ്ട്. ആ ഒരു അവസരത്തിലാണ് എന്ത് ചെയ്യുന്നത്,
7: അവർ തിരിച്ചറിയുന്നത്.
6: അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു പോയിന്റ് കൂടിയുണ്ട്. എന്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തൻ്റെ അനുയായികളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളത്.
7: പ്രത്യേകം തിരിച്ചറിയപ്പെടുന്ന ഒരു വേഷങ്ങളോ,
6: അതെ,
7: നേതാവിൻ്റെ അണികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വേഷം വേഷഭൂഷാദികളൊന്നും
6: സ്വീകരിച്ചിരുന്നില്ല. മാത്രമല്ല പിന്നെ അന്യ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ പള്ളിയിലൊക്കെ വന്നിട്ട് ചോദിക്കുന്ന ഒട്ടനവധി സന്ദർഭങ്ങളുണ്ട്, അയ്യുക്കും മുഹമ്മദ്, നിങ്ങളിൽ ആരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിക്കുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്.
7: പൊതുവെ സാധാരണ ആളുകൾക്കിടയിൽ നിൽക്കുന്ന ചില എന്താണ് പ്രഗത്ഭരായ ആളുകൾ,
6: അതെ,
7: അല്ലെങ്കിൽ ഇപ്പൊ ഒരു രാജഭരണം നടക്കുമ്പോ രാജാവ്,
6: അതെ,
7: ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു മന്ത്രി,
6: അതെ,
7: അംഗരക്ഷകനും പോലീസും മറ്റൊക്കെ ചുറ്റും കൂടി അറിയാൻ പറ്റും.
6: ഒരു മെമ്പർ ആയിരുന്നാൽ പോലും, ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും തന്റെ അനുയായികളിൽ നിന്ന് വേറിട്ട് നിൽക്കാനാണ് അയാൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇത് നമ്മൾ ഒരു വല്ലാത്തൊരു ചരിത്രത്തിലൊരു വല്ലാത്തൊരു മാതൃകയാണ്. മാത്രമല്ല ഇത് അപ്പടി പ്രവാചകന്റെ അനുചരന്മാർ പകർത്തി എന്നാണ്. ഖുദുസിൻ്റെ താക്കോലുകൾ വാങ്ങാൻ വേണ്ടി. ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹുവിനും ബ്രിത്തിനും ഖുദുസിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി, കാരണം അമീർ വരികയാണ്, അമീർ ഉമർ വരികയാണ്, അപ്പോൾ ഭയങ്കരമായ സ്വീകരണത്തിന് വേണ്ടി ആ നാട്ടുകാർ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് അവർ ഉമർ റളിയല്ലാഹുവിൻ്റെ കൂടെയുള്ള ബ്രിത്യനാണ് ഉമർ എന്നുള്ളത് തെറ്റിദ്ധരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ അവരൊക്കെയും സാധാരണക്കാരായി, സാധാരണക്കാരിൽ ഒരുവനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിച്ചത് എന്ന് ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പ്രവേശിക്കുന്നതിന് 4 ദിവസം ഈ കുബയിൽ കഴിച്ചു കൂട്ടാണ്. ഒരുപാട് സംഭവങ്ങൾ ആ ഒരു 4 ദിവസത്തിനിടക്ക് സംഭവിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണെന്ത്, അലി റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ്. അപ്പം നമ്മൾ പ്രത്യേകം ആലോചിക്കണം, അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തിയിട്ടാണ് പ്രവാചകൻ എന്ത് ചെയ്യുന്നത്, ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. അപ്പം ചില ഡ്യൂട്ടികൾ അലി റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ആര് പോരുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോരുന്നത്. അതായത് അമാനത്ത് സ്വത്തുക്കളുണ്ട്, പ്രവാചകനെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞ ആളുകൾക്ക് അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള അമാനത്ത് സ്വത്തുക്കൾ തിരിച്ചു കൊടുക്കണം അലിയെ എന്ന് പറഞ്ഞിട്ടാണ് ആര് പോരുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പോരുന്നത്. അപ്പോൾ ഇവർ പോകുന്നതിന് ശേഷം 2-3 ദിവസം ഇവിടെ മക്കയിൽ നിന്ന് അതൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം അലി റളിയല്ലാഹു അൻഹു നടന്നുകൊണ്ടാണ് വരുന്നത്. അതായത് ആ യാത്രയെക്കുറിച്ച് തന്നെ ഹദീസിൽ കാണാൻ കഴിയും. പകൽ അദ്ദേഹം തണലിൽ വിശ്രമിക്കും, രാത്രി അദ്ദേഹം അവിടെ പിന്നെ യാത്ര നടത്തും. അപ്പോൾ ഏകദേശം ഒരു ദിവസം ഒരു 50-60 കിലോമീറ്റർ അദ്ദേഹം നടന്നിരുന്നു എന്നാണ്. അങ്ങനെ മദീനയിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലൊക്കെ പൊട്ടിയിരുന്നു എന്നാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അങ്ങനെ കണ്ടു, പിന്നെ മദീനയിലേക്ക് പ്രവേശിച്ചു, അവർ ഭയങ്കരമായിട്ട് ആശ്ലേഷണം ചെയ്തു. അപ്പോൾ ഇതാണ് ഒരു സംഭവം കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം വരുന്നത് പിന്നെ സുഹൈബ് റൂമി റളിയല്ലാഹുവിനായിരുന്നു. ആ ചരിത്രമൊന്നും നമ്മൾ പറയേണ്ടതില്ല, അദ്ദേഹം എല്ലാം അവിടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്, അദ്ദേഹത്തെ ആശ്ലേഷണം ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ്. അപ്പം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം 2 ടെസ്റ്റ് നടത്തുന്നുണ്ട്. എന്തിന്, അതായത് പ്രവാചകനാണോ എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് ആ ഒരു വേദ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തൊരു പോയിന്റ് എന്താണ്, അദ്ദേഹം സ്വദക്കയിൽ നിന്ന് ഭക്ഷിക്കുകയില്ല, എന്നാൽ ഹദിയയിൽ നിന്ന് അദ്ദേഹം ഭക്ഷിക്കും. അപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മദീനയിൽ പ്രവേശിച്ചപ്പോൾ ഒരല്പം ഈത്തപ്പഴവുമായിട്ട് പ്രവാചകൻ ഇരിക്കുന്നിടത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അദ്ദേഹം പ്രവാചകനോട് പറയണം, അള്ളാഹുവിൻ റസൂലേ, ഇതെൻ്റെ സ്വദക്കയാണ്. ആ പ്രവാചകൻ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭക്ഷിച്ചോളൂ എന്ന് പറയും. വീണ്ടും ഈ ടെസ്റ്റിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ഘട്ടം ഉണ്ടല്ലോ, അതെന്താണ്, ഇദ്ദേഹം ഹദിയയിൽ നിന്ന് സമ്മാനമായിട്ട് കൊടുത്തതിൽ നിന്ന് ഭക്ഷിക്കുമെന്നാണ്. അപ്പം രണ്ടാം തവണ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്, പിന്നെ ഒരല്പം ഈത്തപ്പഴവുമായിട്ട് ചെന്നിട്ട് പറയുന്നു, അള്ളാഹുവിൻ റസൂലേ, ഇതെൻ്റെ ഹദിയയാണെന്ന് പറയും. ആ പ്രവാചകൻ സന്തോഷത്തോടു കൂടി അതിൽ നിന്ന് ഭക്ഷിക്കുകയും തൻ്റെ കൂടെയുള്ള അനുചരന്മാരോട് ഭക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പം അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം പരീക്ഷിച്ചറിയുന്ന ഒരു ഘട്ടം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നേരത്തെ ഇതേപോലെ ഒരു ലൈവിൽ പറഞ്ഞിരുന്നു, പ്രവാചകൻ ആദ്യത്തെ പള്ളിയുടെ നിർമ്മാണം നടത്തുകയാണ്. നമ്മൾ പറഞ്ഞു അവിടെ നമസ്കരിക്കുന്നത് എന്തിന് തുല്യമാണ്, ഒരു ഉമ്രക്ക് തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു. കുബയിലെ പള്ളിയാണത്. അപ്പോൾ കുബയിലെ പള്ളി എന്ന് പറയുന്നത് അതിൻ്റെ പിന്നെ ഖിബില നിർണയിച്ചു കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാമയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അന്ന് മക്കയിലേക്കല്ല അവർ തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത്, പിന്നീടോ അവർ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത്. പിന്നീടാണല്ലോ ഖിബില മാറ്റുണ്ടാകുന്നത്. മാത്രമല്ല അതിനെ പുകഴ്ത്തിക്കൊണ്ട് സൂറത്ത് തൗബയിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫീഹി റിജാലുൻ, അതിൽ ചില ആളുകളുണ്ട് അവർ ശുദ്ധി ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുബയിൽ അതെ അയ്യത്ത തൊഹറു. അപ്പോൾ കുബയിലെ പ്രത്യേക പിന്നെ ആളുകളുടെ ഒരു പ്രത്യേകത, അവർ വൃത്തിക്ക് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശനിയാഴ്ചയും മദീനയിൽ നിന്ന് നടന്നുകൊണ്ടോ അതല്ലെങ്കിൽ കുതിരപ്പുറത്തോ എവിടെ വരുമായിരുന്നു? ഈ കുബയിൽ വരുമായിരുന്നു, ഈ പള്ളിയിൽ വരുമായിരുന്നു. അപ്പം ഇങ്ങനെ ഒട്ടേറെ ചരിത്ര പാഠങ്ങൾ മദീനയിലേക്ക്, ആ മദീന പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ നമുക്ക് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കണ്ണും കാതും. ഇന്നവർക്ക് ദുൽഹിജ്ജ 10 അവരെ കല്ലേറ് നടത്താനുള്ള ഒരു സമയക്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തൽബിയത്ത് അവസാനിക്കുകയും പിന്നെ ഉംറ, പിന്നെ നമ്മുടെ ഇഹ്റാമിൻ്റെ വസ്ത്രങ്ങൾ ഒഴിവാക്കി സാധാരണ വസ്ത്രത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയും ചെയ്യുന്നൊരു സന്ദർഭത്തിൽ മദീനത്തു റസൂൽ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അനുഭൂതി മാത്രമല്ല, നമുക്കൊരു വിശ്വാസത്തിൽ ഒരു ഒരു വർദ്ധനവ് കിട്ടുന്ന, അതിൻ്റെ ചരിത്രങ്ങളും അതിൻ്റെ മണ്ണും അതിൻ്റെ മലകളുമൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നു എന്നൊരു ഒരു ഒരു ചാരിതാർത്ഥ്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ ഒരു അനുഭവം ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുകയാണ്.

0: പീസ് റേഡിയോയിൽ അടുത്ത പരിപാടി ആരോഗ്യചിന്തകൾ. മലബന്ധം, ഇവ ശ്രദ്ധിക്കാം. ആരോഗ്യചിന്തകളിൽ ഡോക്ടർ സ്വാദിഖ് തിരൂർ സംബന്ധിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് പ്രായഭേദമന്യേ പലരും അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ, വയറ്റിന്ന് ശരിക്ക് പോകുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. പലപ്പോഴും നോക്കുമ്പോൾ ഇന്നത്തെ ഒരു ഭക്ഷണ രീതികൾ തന്നെയാണ് അതിനൊരു പ്രധാന വില്ലനായിക്കൊണ്ട് ഒരു കാരണമായിക്കൊണ്ട് പറയാൻ സാധിക്കുക. അമിതമായ കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും ഒക്കെ കഴിക്കും, എന്നാൽ ആവശ്യത്തിന് വൈറ്റമിൻസോ മിനറൽസോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കുക, നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കാതിരിക്കുക, ഈയൊരവസ്ഥയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഭക്ഷണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഏറെക്കുറെ നമ്മുടെ ഈ മലബന്ധ അവസ്ഥ നമുക്ക് മാറ്റാൻ സാധിക്കും. കൃത്യമായി കൊണ്ട് വെള്ളം കുടിക്കുക, നാരുകളടങ്ങിയ ഭക്ഷണം ധാരാളം ഉൾപ്പെടുത്തുക, പഴങ്ങളായിക്കൊണ്ടും പച്ചക്കറികളായിക്കൊണ്ടൊക്കെ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ഇതോടൊപ്പം നാരുകളടങ്ങിയ പച്ചക്കറികളും പഴങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് നോൺ വെജുകൾ, നമ്മൾ ആടും അല്ലെങ്കിൽ ഇറച്ചി, മീൻ, ചിക്കൻ ഇതൊക്കെ കഴിക്കുമ്പോൾ, ചിക്കനും മീനൊക്കെ ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മീൻ അത്ര പ്രശ്നമല്ല, പക്ഷേ ഇറച്ചിയും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള മാംസാഹാരങ്ങൾ കഴിക്കുമ്പോൾ അതോടൊപ്പം പച്ചക്കറികളും കൂടെ സാലഡ്സാക്കി കഴിക്കാൻ കൂടി ഓരോരുത്തരും ശ്രദ്ധിക്കുക. അത് മലബന്ധം തടയാൻ വേണ്ടി സഹായിക്കും. ഇനി സ്ഥിരമായി ഇത്തരത്തിലുള്ള ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടും നമുക്ക് മലബന്ധമുണ്ട് എങ്കിൽ അത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായി കൊണ്ട് തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ അത് പല അസുഖങ്ങളുടെയും ഒരു കാരണമായി മാറാം, അതിൻ്റെ ഒരു ലക്ഷണമായിക്കൊണ്ടായിരിക്കാം ഈ ഒരു മലബന്ധം കാണിക്കുന്നത്. അത് അതോടൊപ്പം വേറെ എന്തെങ്കിലും മലബന്ധത്തോടൊപ്പം ബ്ലീഡിംഗ് ഉണ്ടോ, ഇനി അതല്ല മലദ്വാരത്തിൻ്റെ ഭാഗത്ത് തടിപ്പുണ്ടോ, മറ്റു കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ, ആ തടിപ്പും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഹെമറോയിഡ്സ് മൂലക്കുരുവിൻ്റെ പ്രശ്നമാവാം, അതെല്ലാം ബ്ലീഡിംഗ് പോകുന്ന ശക്തമായ വേദന, നല്ല തടിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ അത് ഫിഷറാവാം. അതുകൊണ്ടൊക്കെ ഈ മലബന്ധം കൊണ്ട് ഇത്തരത്തിൽ ഫിഷർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി ചില രക്തത്തിലോ നമ്മുടെ കുടലുകളുടെ അഥവാ വൻകുടലിൻ്റെ അവസാന ഭാഗത്ത് കോളോൺ എന്ന് പറയും, അല്ലെ റെക്റ്റം, അവിടെയൊക്കെ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിലും, ട്യൂമർ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറയുന്ന ഒരു അസുഖമുള്ള ആളുകളിലും ചിലപ്പോൾ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട്. പ്രമേഹ രോഗികളിലും ഇതേപോലെ കാലങ്ങളായിക്കൊണ്ടൊരു മലബന്ധം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ചിലപ്പോൾ പല അസുഖങ്ങളും ഇതിന് ഒരു കാരണമായി മാറാറുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നു, ധാരാളം പച്ചക്കറികൾ കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഫൈബറായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ധാരാളം കഴിക്കുന്നുണ്ട്, എന്നിട്ടും വയറ്റിന്ന് ശരിക്ക് പോകുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ മടിച്ചു നിൽക്കാതെ അതൊരു ഡോക്ടറുടെ അടുത്ത് പോയി വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ടെസ്റ്റുകൾ നടത്തി കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയുമാണ് വേണ്ടത്.
0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ആരോഗ്യചിന്തകൾ, മലബന്ധം ഇവ ശ്രദ്ധിക്കാം എന്ന വിഷയത്തിൽ ആരോഗ്യചിന്തകളിൽ സംസാരിച്ചത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ വ്യത്യസ്തമായ മറ്റൊരു പരിപാടിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത്, പീസ് റേഡിയോ ഇൻസൈറ്റ്. പ്രിയ ശ്രോതാക്കളെ, ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ശ്രോതാക്കളുമായി പങ്കുവെക്കുകയാണ് ഇൻസൈറ്റിലൂടെ. ഇസ്ലാമിക വിമർശകർക്ക് പലപ്പോഴും ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കാൻ വ്യത്യസ്ത ഏരിയകൾ കാണാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്ത്രീയുടെ വസ്ത്രം. സ്ത്രീയുടെ വസ്ത്രം ചൊറിച്ചിലെന്തേ? ഈ വിഷയമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ അബ്ദുറൌഫ് അൽ ഹിക്മി തിരുവനന്തപുരം നമ്മളോട് പങ്കുവെക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരത്തിനായി കാതുറക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എക്കാലഘട്ടത്തിലും വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് മുസ്ലിം സ്ത്രീകളും അവർ അണിയുന്ന വസ്ത്രവും. വിമർശിക്കാൻ പഴുതുള്ള ഏതേത് മേഖലകളുണ്ടോ അവിടെയെല്ലാം വന്ന് ഇസ്ലാമിനെ വിമർശിക്കുക എന്നതാണ് ചിലരുടെ പ്രത്യേക അജണ്ട. അവർക്കത് മാത്രമാണോ പണി എന്ന് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ വരെയുണ്ട്. കൃത്യമായി ഇസ്ലാമിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ. ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ നിയമങ്ങളെയും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെയും തീവ്രവാദമായി ഭീകരവാദമായി ചിത്രീകരിക്കുന്ന ഒരു ദുരവസ്ഥ ഇന്ന് നമ്മുടെ

സ്ത്രീകളെ പർദ്ദയ്ക്കുള്ളിൽ തളച്ചിടുന്നു. അവൾക്ക് സ്വാതന്ത്ര്യമില്ല. അവളുടെ സൗന്ദര്യത്തെ പ്രകടിപ്പിക്കാൻ അവസരം കൊടുക്കുന്നില്ല. ഇസ്ലാം സ്ത്രീകളെ ചെറുതാക്കി കാണുകയാണ്, സ്വതന്ത്രം നൽകാതെ അവളെ തളച്ചിടുകയാണ് എന്നിങ്ങനെയുള്ള വലിയ ആക്ഷേപങ്ങൾ ഇസ്ലാമിനെതിരെ ചില ആളുകൾ നെയ്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിലെന്താണ് വസ്തുത? ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ലേ? ഇസ്ലാം സ്ത്രീകളുടെ വസ്ത്രത്തിൽ കടുത്ത നിയമമാണോ വച്ചിട്ടുള്ളത്? എന്തുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നത്? പർദ്ദ ധരിക്കുന്നത് തീവ്രവാദത്തിൻ്റെ ചിഹ്നമാണോ? ഇതിനൊക്കെ ഒരു മറുപടി വേണ്ടേ? ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണ്ടേ? വെറുതെ ഒരു ആരോപണം അത് പറഞ്ഞു വിടുകയാണോ ചെയ്യേണ്ടത്? ഒരു വലിയൊരു കമ്മ്യൂണിറ്റിക്കെതിരെ ഒരു ആരോപണം പറയുമ്പോൾ അത് കൃത്യമായ വസ്തുത വേണ്ടേ? വിമർശിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, പർദ്ദ ധരിക്കുമ്പോൾ അവർക്കില്ലാത്ത ചൂടെന്തിനാണ് നിങ്ങൾക്ക്? പർദ്ദ ധരിക്കുന്ന സ്ത്രീകൾക്കില്ലാത്ത ചൊറിച്ചിലെന്താണ് നിങ്ങൾക്ക്? ആ ചൊറിച്ചിലിന് വേറെന്തോ അസുഖമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഇസ്ലാമിൻ്റെ നിയമങ്ങളിലേക്കും പർദ്ദ ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് വരാം. എന്തിനാണ് വിശ്വാസിനികൾ ഈ പർദ്ദ ധരിക്കുന്നത്? മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാത്തിനേക്കാളും വലുത് സൃഷ്ടിച്ച സ്രഷ്ടാവിനെയാണ്, അവൻ അവതരിപ്പിച്ച പ്രമാണങ്ങളെയാണ്. ഒരു മുസ്ലിമിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രാത്രി ഉറങ്ങി എണീറ്റതുമുതൽ തിരിച്ച് രാത്രി കിടക്കുന്നതുവരെ എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്ന കൃത്യമായ അധ്യാപനങ്ങൾ തിരുവചനങ്ങളിലൂടെയും വിശുദ്ധ ഖുർആനിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും എന്താണോ പഠിപ്പിച്ചത് അത് ജീവിതത്തിൽ പകർത്തുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ അടിസ്ഥാനപരമായ വിഷയം. മുസ്ലിം അവൻ യഥാർത്ഥ മുസ്ലിമാകുന്നതെപ്പോൾ വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും കൃത്യമായി അനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. അങ്ങനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ പർദ്ദ ധരിക്കും. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ വന്നേക്കാം. ആ ആക്ഷേപങ്ങളെ ഒന്നും വകവെക്കാത്തവനാണ് യഥാർത്ഥ മുസ്ലിം. വലാ യഖാഫൂന ലൗമത്തലായിം, ഒരാക്ഷേപകരുടെയും ആക്ഷേപത്തെ ഭയപ്പെടാത്തവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ. ഇനി എന്തുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകൾ ഇത്രയും വിമർശനങ്ങൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് പർദ്ദ ധരിക്കുന്നു? വിശുദ്ധ ഖുർആൻ അതിലെ ഒരു വചനമാണ് അവർക്ക് പ്രചോദനമായിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂറിലെ 31-ാമത്തെ ആയത്ത് നമ്മളൊന്ന് പരിശോധിച്ചാൽ ആ വിഷയം വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു പറയാണ്, വകുല്ലിൽ മുഖ്മിനാത്തി യഗ്ളുൽന മിൻ അബ്സാരിഹിൻ. റസൂലെ, മുഖ്മിനീങ്ങളോട് മുഖ്മിനാത്തുകളോട് പറയൂ, വിശ്വാസികളായ സ്ത്രീകളോട് പറയൂ അവരുടെ കണ്ണുകളെ താഴ്ത്താൻ. വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരുടെ ഗുഹ്യാവയവത്തെ സൂക്ഷിക്കുവാനും ചാരിത്രത്തെ കാത്തു സൂക്ഷിക്കുവാനും നിങ്ങൾ പറയൂ. അതോടൊപ്പം വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹ, അവളിൽ പ്രകടമായതല്ലാത്തതൊന്നും അവളുടെ സീനത്തിനെ അലങ്കാരത്തെ നിങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കരുതേ എന്നുകൂടി പറയണം. ഒരു സ്ത്രീയുടെ ശരീരം എന്നുള്ളത് ആളുകൾക്ക് കാണിച്ച് നടക്കേണ്ട ഒരു പ്രദർശന വസ്തുവല്ല സ്ത്രീയുടെ ശരീരമെന്നുള്ളത്. ചില ആളുകൾക്ക്, ചില പരസ്യങ്ങൾ നൽകുന്ന കമ്പനികൾക്ക് സ്ത്രീയുടെ ശരീരം വെച്ചാണ് പരസ്യം ചെയ്യുന്നത്. നമ്മൾ പരസ്യങ്ങളൊന്നെടുത്തു നോക്കിയാൽ അധികവും പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് സ്ത്രീകളായിരിക്കും. കാരണം അവളുടെ മേനി അത് പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ചില പരസ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇസ്ലാം അത് പഠിപ്പിക്കുന്നില്ല. ഇസ്ലാം കൃത്യമായ അധ്യാപനങ്ങൾ ഒരു സ്ത്രീയുടെ ശരീരം മറ്റുള്ളവർക്ക് കണ്ടാസ്വദിക്കേണ്ട ശരീരമല്ല എന്നാണ് പഠിപ്പിക്കുന്നത്. അവളിൽ പ്രകടമാകുന്ന ചില സീനത്തുകൾ, ചില അലങ്കാരങ്ങൾ, അത് നമുക്ക് മറച്ചുവെക്കാൻ സാധിക്കില്ല. ഇതിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത്, അവളുടെ വസ്ത്രം അവൾക്കൊരു സീനത്താണ്, അത് മറച്ചുവെക്കാൻ സാധിക്കില്ല. ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞപ്പോൾ അവളുടെ കൈ മുൻകൈയും അതുപോലെ തന്നെ മുഖവും അവൾക്ക് സീനത്താണ്. ചില സ്ത്രീകൾ മുഖമക്കന ഇട്ടാൽ പോലും അവളുടെ കണ്ണുപോലും അതിലൊരു സൗന്ദര്യമുണ്ട് എന്നാണ് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അപ്പോൾ അവളുടെ മറയ്ക്കാൻ സാധിക്കാത്ത സീനത്തുകൾ അവൾക്ക് വെളിവാക്കാം. അതാണ് ഈ ആയത്തിൽ പറഞ്ഞത്, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹ, അവൾക്ക് പ്രകടമായതിനെ അവൾക്ക് വെളിവാക്കാം, അതല്ലാത്ത അവളുടെ മാറുകൾ വെളിവാകുന്ന രൂപത്തിൽ
അവളുടെ ശരീര

0: മേനി അതിൻ്റെ വടിവും വളവുമൊക്കെ കൃത്യമായി പ്രദർശിപ്പിക്കുന്ന രൂപത്തിൽ, മറ്റുള്ളവർക്ക് കാണുന്ന രൂപത്തിൽ, വളരെ മ്ലേച്ഛമായ രൂപത്തിലുള്ള വസ്ത്രധാരണം നടത്തി ആളുകൾക്ക് മുമ്പിൽ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു നടത്തം ഇസ്ലാം അനുവദിക്കുന്നില്ല. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ വീണ്ടും അത് വിശദീകരിച്ചു, വല്യദ്രിബ്ന ബിഹുംരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവളുടെ മൂടുപടങ്ങൾ അവൾ താഴ്ത്തിയിടട്ടെ, അവളുടെ തല മറയ്ക്കട്ടെ എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഹുംരിഹിന്ന എന്ന് പറഞ്ഞാൽ ശിരോവസ്ത്രമാണ്. ആ ശിരോവസ്ത്രം ധരിക്കാനും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മാറുകൾ മറയുന്ന രൂപത്തിൽ ശിരോവസ്ത്രം ധരിക്കണം, മാറുകൾ പുറത്ത് പ്രകടമായി തള്ളി നിൽക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ചാൽ അതിൽ ചില ആളുകൾ, മനസ്സിന് രോഗമുള്ളവർ കണ്ണുവച്ച് അവർക്ക് അതൊരു ഫിത്നയായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അതില്ലാതിരിക്കാൻ കൂടിയാണ് ഇസ്ലാം ഈ രൂപത്തിലുള്ള വസ്ത്രധാരണം നടത്തുവാൻ വിശ്വാസിനിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ, ഈ ആയത്ത് ഇറങ്ങിയ സാഹചര്യത്തിൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മുഹാജിറുകളും അൻസാരികളുമായ സ്ത്രീകൾ ഈ ആയത്ത് കേട്ട ഉടൻ അവരുടെ ശിരോവസ്ത്രം അഴിച്ച് രണ്ടായി കീറി, അവർ ശരീരത്തിലുമണിഞ്ഞു, തലയും മറച്ചു, മാറും മറച്ചു എന്നാണ്. ഈ രൂപത്തിൽ ആയത്തിനെ പണ്ടുകാലം മുതൽക്കേ തന്നെ വിശ്വാസിനികളായ സ്ത്രീകൾ ജീവിതത്തിൽ അനുഷ്ഠിച്ചു വരുന്ന ഏറ്റവും മഹനീയമായ വസ്ത്രധാരണമാണ് ശിരോവസ്ത്രം ധരിക്കുക എന്നത്. ഇനി എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ നിയമം വച്ചിട്ടുള്ളത്? ചില സ്ത്രീകൾ ഇറുവി പുതഞ്ഞ വസ്ത്രവുമായി കൊണ്ട് അതുടുത്തുകൊണ്ട് റോഡിലൂടെ നടക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും, ആളുകൾ അവളിലേക്ക് നോക്കും, ആ നോട്ടം പലപ്പോഴും വ്യഭിചാരത്തിലേക്ക് വരെ എത്തിക്കും. ഈ രൂപത്തിൽ സമൂഹത്തിൽ ഫിത്നയുണ്ടാക്കാതിരിക്കാൻ വിശുദ്ധ ഖുർആൻ അത് വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അള്ളാഹു പറയുന്നു, യാ അയ്യുഹൻ നബിയു, അല്ലയോ പ്രവാചകരെ, കുല്ലി അസ്വാജിക്, നിങ്ങളുടെ ഇണകളോട് നിങ്ങൾ പറയണം, വ ബനാതിക്, നിങ്ങളുടെ കുട്ടികളോടും പെൺമക്കളോടും നിങ്ങൾ പറയണം, വ നിസാ ഇൽ മുക്മിനീൻ, മുക്മിനീങ്ങളായ പെണ്ണുങ്ങളോടും സ്ത്രീകളോടും നിങ്ങൾ പറയണം, യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവളുടെ മൂടുപടത്തെ, ശിരോവസ്ത്രത്തെ അവൾ താഴ്ത്തിയിടട്ടെ എന്ന് നിങ്ങൾ അവരോട് കൽപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിക്കുമ്പോൾ എന്തിനാണ് എന്നുകൂടി ആ ആയത്തിൻ്റെ ബാക്കിയായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് ശിരോവസ്ത്രം ധരിക്കുന്നത്? അള്ളാഹു പറയുന്നു, ദാലിക അദ്നാ അൻ യുഅറഫ്ന ഫലാ യുദൈൻ, അവൾ അറിയപ്പെടാൻ, അതായത് അവളൊരു മോശപ്പെട്ട സ്ത്രീയല്ല, അവളുടെ ചാരിത്രം കാത്തുസൂക്ഷിക്കുന്ന സ്ത്രീയാണ്, മാന്യതയുള്ള സ്ത്രീയാണ് എന്ന് ആളുകൾ അറിയാൻ. ശിരോവസ്ത്രം ധരിക്കുന്ന, പർദ ധരിക്കുന്ന ഒരു സ്ത്രീ അവൾ മോശപ്പെട്ട സ്ത്രീയല്ല എന്ന് തിരിച്ചറിയാൻ, ദാലിക അദ്നാ അൻ യുഅറഫ്ന, അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ത്രീയല്ലട്ടോ, വ്യഭിചാരിണിയല്ലട്ടോ, പവിത്രതയുള്ള, അവളുടെ ചാരിത്രം കാത്തുസൂക്ഷിക്കുന്ന സ്ത്രീയാണ്. ഫലാ യുഅദൈൻ, അവൾ അക്രമിക്കപ്പെടാതിരിക്കാനാണ്. ടൈറ്റ് ജീൻസും മാറുകൾ പുറത്ത് കാണുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളും ധരിച്ച് രാത്രിയിലൊരു സ്ത്രീ നടന്നുപോയാൽ, ആരുമില്ലാത്ത സ്ഥലത്ത് ഒന്ന് രണ്ട് ചെറുപ്പക്കാർ ആ സ്ത്രീയെ കാണുമ്പോൾ ഒന്ന് ആകർഷിക്കുകയും ഒന്ന് മുട്ടി നോക്കാനും ശ്രമിക്കാറുണ്ട്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു ബസ്സിൽ നടന്ന വിഷയവും നമുക്കറിയാം. ബസ്സിൽ രാത്രിയിൽ തനിച്ചായ സ്ത്രീ അവളുടെ വസ്ത്രധാരണം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആ സാഹചര്യം വന്നതുകൊണ്ട് മാത്രം അവളെ ആക്രമിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. നമ്മുടെ നാടുകളിൽ വ്യാപകമായത് നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഒരു പർദ ധരിച്ച സ്ത്രീയെ ഒരിക്കലും ഈ രൂപത്തിൽ ആക്രമിക്കപ്പെടുകയില്ല. ഫലാ യുദൈൻ, ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പർദ ധരിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. രണ്ട് ലക്ഷ്യങ്ങളാണ് പ്രധാനമായും വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഒന്ന്, അവൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ത്രീയല്ലട്ടോ, അവൾ പവിത്രതയുള്ള, അവളുടെ ചാരിത്രം കാത്തുസൂക്ഷിക്കുന്ന സ്ത്രീയാണ് എന്ന് തിരിച്ചറിയപ്പെടാൻ, അതോടൊപ്പം ആക്രമിക്കപ്പെടാതിരിക്കാൻ, ഈ രണ്ട് കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആൻ പ്രധാനമായും പഠിപ്പിക്കുന്നത്. ഒരു സ്ത്രീയുടെ സംരക്ഷണമാണ് അത് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിനെ ഈ പർദ്ദയ്ക്കുള്ളിൽ തളച്ചിടുന്ന, സ്വാതന്ത്ര്യം നൽകാത്ത, ഇസ്ലാം സ്ത്രീകളെ ചെറുതാക്കി കാണുന്നു എന്ന രൂപത്തിലുള്ള വിമർശനങ്ങൾ പറയാൻ സാധിക്കുക? ഇസ്ലാം എപ്പോഴും സ്ത്രീകളെ സംരക്ഷിക്കുന്ന, സ്ത്രീകൾക്കു വേണ്ടി അവരുടെ അവകാശങ്ങളെ നൽകണമെന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ഒരിക്കലും ഇസ്ലാം സ്ത്രീകളെ പർദ്ദയ്ക്കുള്ളിൽ തളച്ചിടുന്നു എന്ന് വിമർശിക്കാൻ ഒരു ന്യായവുമില്ല. മറിച്ച് സ്ത്രീകളെ സംരക്ഷിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് മാത്രമേ നമുക്ക് പഠിപ്പിക്കാൻ സാധ്യമുള്ളൂ. അത് ആഴത്തിൽ പഠിക്കുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വിഷയമാണ്. പിന്നെ ഇത്തരം വിമർശകർ, അവർ എന്തുകൊണ്ട് വിമർശിക്കുന്നു? അവർക്കവരുടെ അജണ്ടകൾ നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ്. മറ്റു സ്ത്രീകളെ കിട്ടുന്നു, മുസ്ലിം സ്ത്രീകൾ, പവിത്രതയുള്ള സ്ത്രീകൾ, അവരെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇത്തരം മനസ്സിൽ ചൊറിച്ചിലുള്ള ആളുകൾക്ക് വിമർശനത്തിൻ്റെ ഒരു വസ്തുതയെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് വിമർശകർ അവരുടെ ചൊറിച്ചിലുകളുമായി കൊണ്ട് മുന്നോട്ടു പോയാലും ഇസ്ലാം അതിൻ്റെ പവിത്രതയുമായി കൊണ്ട് മുന്നോട്ടു പോകും എന്നത് തന്നെയാണ് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം വിമർശകരോട് പറയാനുള്ളത്, ഇസ്ലാമിനെ ആഴത്തിൽ പഠിക്കുക, ഇസ്ലാമിൻ്റെ വസ്തുതകൾ കൃത്യമായി മനസ്സിലാക്കുക. വെറുതെ ഒരു വിമർശനം ഉന്നയിക്കുന്നതിലപ്പുറം കാര്യങ്ങളെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ വിഷയത്തിൽ സംസാരിക്കുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഇളുഭ്യരായിക്കൊണ്ട് മാറുന്നത് എന്ന് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി ഇസ്ലാമിൻ്റെ പവിത്രതയെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളിൽ സജ്ജമാകുവാനും അല്ലാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കല്ലാഹു ഖൈറാ. ഇൻസൈറ്റ് പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏറെ തെറ്റിദ്ധാരണകൾ പരത്തുന്ന ഇസ്ലാമിക വിമർശകർക്ക് ഒരു വെളിച്ചമാവട്ടെ ഈ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്ത്രീയുടെ വസ്ത്രത്തെക്കുറിച്ച്, അവരുടെ ചൊറിച്ചിൽ, അത് മാറ്റാനുതകുന്ന നല്ലൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ഇൻസൈറ്റിൽ നമ്മളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് അബ്ദുർ റൌഫ് അൽ ഹക്കമി, തിരുവനന്തപുരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
4: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്. വോയിസ് ഓഫ്
5: പീസ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നതോടെ തന്റെ ചെയ്തിക്ക് ദൈവസമക്ഷം ഉത്തരം പറയേണ്ടി വരുമെന്ന ചിന്ത ഇല്ലാതാകുന്നു. അതോടെ ആത്യന്തികമായ പ്രതീക്ഷയും ആനന്ദവും ജീവിതത്തിന് മൂല്യവും ലക്ഷ്യവും ഉണ്ടെന്ന വിശ്വാസവും അപ്രസക്തമാകുന്നു. അതിഭൗതികമായ സകലതിനെയും നിഷേധിക്കുവഴി മരണാനന്തര ജീവിതത്തെയും അതിലെ പ്രതീക്ഷകളും നാസ്തികർ നിരാകരിക്കുന്നു. അതിനാൽ നിരന്തരം ദുരിതങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യർക്ക് യാതൊരു പ്രതീക്ഷയും നൽകാൻ നിരീശ്വരവാദികൾക്ക് കഴിയില്ല. എന്നാൽ ഇസ്ലാം നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത് എന്ന് വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നു. കുല്യാ ഇബാദിയല്ലദീന അഷ്റഫു ലാ തക്കുനത്തു മിർ റഹ്മത്തില്ലാ. നബിയെ പറയുക, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എന്റെ ദാസന്മാരെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്തു സുമറിലെ 53-ാമത്തെ സൂക്തം. ജീവിതത്തിൽ എത്ര വലിയ പാപങ്ങൾ സംഭവിച്ചാലും എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായാലും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവാൻ പാടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കാനാണ് പ്രവാചകനോട് കൽപ്പിച്ചത്. വർഷങ്ങളോളം തന്റെ പ്രിയപ്പെട്ട മകൻ യൂസുഫിനെ കാണാതായിട്ട് കാഴ്ച നഷ്ടപ്പെട്ടിട്ടും തന്റെ മറ്റൊരു മകനെയും കൂടെ നഷ്ടപ്പെട്ടപ്പോഴും യാക്കൂബ് നബി അലൈഹിസ്സലാം പ്രതീക്ഷ കൈവിടാതെ നിരാശനാവാതെ തന്റെ മറ്റു മക്കളോട് പറയുന്നത് ഇങ്ങനെ: ഖാല യാ ബനിയ ഇദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ വ അഖീഹി വലാ തയ്അസു മിർ റൂഹില്ലാ. എന്റെ മക്കളെ, നിങ്ങൾ പോയി യൂസുഫിനെയും അവന്റെ സഹോദരനെയും സംബന്ധിച്ചു അന്വേഷിച്ചു നോക്കുക. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ആശ്വാസത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്. ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 87-ാം സൂക്തം. ഇതിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മഹുല്ല പറഞ്ഞു, അള്ളാഹു നൽകുന്ന ആശ്വാസത്തിലും വഴിത്തിരിവിലുമുള്ള നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ ഒരിക്കലും മുറിച്ചു കളയരുത്. 18 വർഷത്തോളം രോഗബാധിതനായി കിടന്ന മക്കളും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടിട്ടും അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൈവിടാതെ പ്രാർത്ഥിച്ച അയ്യൂബ് നബിയുടെ ചരിത്രം നമുക്കറിയാം. പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ നിരാശനാവാതെ അദ്ദേഹം പ്രാർത്ഥിച്ചു. അയ്യൂബിനെയും ഓർക്കുക. തന്റെ രക്ഷിതാവിനെ വിളിച്ചും കൊണ്ട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം, എനിക്കിതാ കഷ്ടപ്പാട് വാദിച്ചിരിക്കുന്നു, നീ കാരുണ്യകരിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവനാകുന്നു. ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 83-ാം സൂക്തം. യഥാർത്ഥ വിശ്വാസിക്ക് എപ്പോഴും പ്രതീക്ഷയുണ്ട്. ഐഹിക ജീവിതത്തിൽ നഷ്ടപ്പെട്ടതും അതിൽ കൂടുതലും പാരത്രിക ജീവിതത്തിൽ ലഭിക്കും. എന്നാൽ നിരീശ്വരവാദിയുടെ കാഴ്ചപ്പാടിൽ ജീവിതമെന്നത് മാതാവ് കുട്ടിക്ക് കളിക്കാൻ കൊടുത്ത് അകാരണമായി തിരിച്ചെടുത്ത കളിപ്പാട്ടം പോലെയാണ്. നാം അനുഭവിച്ച ആനന്ദവും സ്നേഹവുമെല്ലാം എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന അവരുടെ വിശ്വാസം നിരാശ മാത്രമാണ് നൽകുന്നത്. നാസി ജർമ്മനിയിലും ഇപ്പോൾ ഇന്ത്യയിലും മക്കളും ഭർത്താവും അകാരണമായി വധിക്കപ്പെടുന്നത് കാണേണ്ടി വന്ന സ്ത്രീകൾക്ക് ഒരിക്കലും നീതി ലഭിക്കുന്നില്ല. ബലാത്സംഗത്തിന് ഇരയാവുന്ന, അകാരണമായി പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നീതി ലഭിക്കുന്നില്ല. എന്നാൽ ഒരു അണുമണിത്തൂക്കം നന്മയോ തിന്മയോ ചെയ്തവർക്ക് അവരുടെ പ്രതിഫലം ലഭിക്കുമെന്ന് ഖുർആനിക പ്രഖ്യാപനം ആത്യന്തികമായ നീതി സങ്കല്പത്തെ നിലനിർത്തുന്നു. ഫമൻ യഅ്മൽ മിസ്ഖാല ദർറത്തിൻ ഖൈറയ്യറ, അപ്പോൾ ആർ ഒരു അണുമണിത്തൂക്കം നന്മ ചെയ്തിരുന്നുവോ അതവൻ കാണും. വമൻ യഅ്മൽ മിസ്ഖാല ദർറത്തിൻ ഷറയ്യറ, ആർ ഒരു അണുവിന്റെ തൂക്കം തിന്മ ചെയ്തിരിക്കുന്നുവോ അവൻ അതും കാണും. ഖുർആനിലെ 101-ാം അധ്യായം 7-8 സൂക്തങ്ങൾ. അതായത്, ഇഹലോകത്ത് മനുഷ്യൻ ചെയ്ത ഏത് നിസ്സാരമായ പ്രവൃത്തിക്കും കണിശമായ പ്രതിഫലം പരലോകത്ത് അള്ളാഹു നൽകുന്നതാണ്. നിരീശ്വരവാദികളുടെ കാഴ്ചപ്പാടിൽ എല്ലാ വസ്തുക്കളും കേവലം പദാർത്ഥങ്ങളുടെ പുനഃക്രമീകരണങ്ങൾ മാത്രമാണ്. അലക്ഷ്യമായ ഭൗതിക പ്രക്രിയകളുടെയും സൃഷ്ടി. അതിനാൽ തന്നെ ജീവനുള്ള മനുഷ്യന്റെ കൈയും ഒരു ചോക്ലേറ്റ് പ്രതിമയും തമ്മിൽ വ്യത്യാസമില്ല. ഒരു ചുറ്റിക കൊണ്ട് മനുഷ്യന്റെ കയ്യിൽ അടിക്കുന്നതും ചോക്ലേറ്റ് പ്രതിമയിൽ അടിക്കുന്നതും ഒരുപോലെയാണ്. നാം മനുഷ്യരായതുകൊണ്ട് നമുക്ക് ജീവനുണ്ട്, വികാരങ്ങളുണ്ട്, വേദനയുണ്ട്, വ്യക്തിത്വങ്ങളുണ്ട് എന്ന് പറഞ്ഞേക്കാം. എന്നാൽ പ്രകൃതി വീക്ഷണപ്രകാരം ഈ പ്രതികരണങ്ങളെല്ലാം പദാർത്ഥങ്ങളുടെ പുനഃക്രമീകരണങ്ങളായി മാത്രമേ കാണാനാകൂ. വേദനകളെയും വികാരങ്ങളെയും നാഡീരാസ പ്രക്രിയകളായി മാത്രമേ മനസ്സിലാക്കാനാവൂ. ചോക്ലേറ്റ് പ്രതിമയേക്കാൾ സങ്കീർണമാണ് മനുഷ്യന്റെ കയ്യിലെ പദാർത്ഥങ്ങളുടെ പുനഃക്രമീകരണം. അതിനാൽ കൂടുതൽ മൂല്യമുണ്ട് എന്ന് ചിലപ്പോൾ തട്ടിമൂളിക്കാറുണ്ട്. എന്നാൽ പദാർത്ഥത്തിലെ പുനഃക്രമീകരണങ്ങളിലെ സങ്കീർണതകൾക്കനുസരിച്ച് മൂല്യം വർദ്ധിക്കുമെന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? കാരണം, കേവലം അന്ധവും ബോധരഹിതവും അലക്ഷ്യവും യാദൃച്ഛികവുമായ ഭൗതിക പ്രക്രിയകളിലൂടെയാണ് ഈ സങ്കീർണത രൂപപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നവർക്ക് എങ്ങനെയാണ് അതിൽ ഒരു മൂല്യം കണ്ടെത്താനാവുക? എന്നാൽ ഇസ്ലാം മനുഷ്യകുലത്തെ ആദരിക്കുകയും കൃത്യമായ ലക്ഷ്യത്തോടെയാണ് സകല സൃഷ്ടിയും നിർവഹിച്ചതെന്നും വ്യക്തമായും ശക്തമായും പറയുന്നു. ഖുർആൻ പറയുന്നു, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിന അദാബന്നാർ, ഞങ്ങളുടെ രക്ഷിതാവേ, നീ നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല ഇത്, നീ എത്രയോ പരിശുദ്ധൻ, അതിനാൽ നരകശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലിംറാനിലെ 191-ാമത്തെ വചനം. സത്യം സ്വീകരിച്ച് നന്മയെ വിലമതിച്ച വിശ്വാസികൾ അവിശ്വാസികളെപ്പോലെയല്ലെന്നും ഇരുവരും തുല്യരായിരിക്കില്ലെന്നും ഖുർആൻ വ്യക്തമായി പറയുന്നു. അഫനജുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ, അപ്പോൾ ദൈവത്തിന് കീഴ്പ്പെട്ടവരെ നാം കുറ്റവാളികളെപ്പോലെ നാം ആക്കുമോ? ഖുർആനിലെ 68-ാം അധ്യായം സൂറത്തുൽ കലമിലെ 35-ാമത്തെ വചനം. അഫമങ്കാന മുഅ്മിനൻ കമങ്കാന ഫാസിഖൻ ലാ യസ്തവൂൻ, അപ്പോൾ വിശ്വാസിയായി കഴിഞ്ഞവർ ധിക്കാരിയായി കഴിഞ്ഞവനെ പോലെയാണോ? അവർ തുല്യരാവുകയില്ല. ഖുർആനിലെ 32-ാം അധ്യായം സൂറത്തു സജദയിലെ 18-ാം സൂക്തം. അമ്മല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും ജന്നാത്തുൽ മഅ്വ നുസ്ലം ബിമാ കാനു യഅ്മലൂൻ, എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് തങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ പേരിൽ ആദിത്യമായിക്കൊണ്ട് താമസിക്കുവാൻ സ്വർഗത്തോപ്പുകളുള്ളത്. വഅമ്മല്ലദീന ഫസഖൂ ഫമഅവഹുമുന്നാർ, എന്നാൽ ധിക്കാരം കാണിച്ചവരാരോ അവരുടെ വാസസ്ഥലം നരകമാകുന്നു. ഖുർആനിലെ 32-ാം അധ്യായം സൂറത്തു സജദയിലെ 19-20 സൂക്തങ്ങൾ. എന്നാൽ ജീവിതത്തിൽ നന്മ മാത്രം ചെയ്തവർക്കും തിന്മ മാത്രം ചെയ്തവർക്കും ഒരേ പര്യവസാനമാണ് നിരീശ്വരവാദ വീക്ഷണത്തിലുള്ളത്. അതാകട്ടെ മരണമെന്ന ശൂന്യതയും. സർവലോക സൃഷ്ടാവും സൃഷ്ടിലോകത്തിനതീതമായ അള്ളാഹുവിന്റെ അനന്തമായ ജ്ഞാനത്തിൽ നിന്നും അറിയിച്ചതാണ് മനുഷ്യന്റെ മൂല്യം. ദേശമോ കാലമോ മാറുന്നതിനനുസരിച്ച് അള്ളാഹുവിന്റെ കഴിവും അറിവും മാറുകയില്ല. അതുകൊണ്ട് വസ്തുനിഷ്ഠമായ എന്തെങ്കിലും ഒരു തീർപ്പുണ്ടാവണമെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് തന്നെയാവണം. മറ്റെല്ലാം സ്ഥലകാല വ്യത്യാസങ്ങൾക്കനുസരിച്ച് മാറുന്നതാണ്. അതുകൊണ്ട് ദൈവരഹിത വീക്ഷണങ്ങളിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചോ അവനുള്ള മൂല്യത്തെക്കുറിച്ചോ മനുഷ്യത്വത്തെക്കുറിച്ച് പോലുമോ സംസാരിക്കാനാകില്ല. കാരണം സന്ദർഭത്തിനും സമയത്തിനും കാലത്തിനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. 5 മിനിറ്റിനുള്ളിൽ ഇല്ലാതാകാൻ പോകുന്ന ഒരു വീട്ടിൽ നിങ്ങൾ അകപ്പെട്ടാൽ അവിടെയുള്ള നിങ്ങളുടെ ഉപകരണങ്ങൾക്കും ഗെയിമുകൾക്കും എന്തെങ്കിലും മൂല്യമുള്ളതായി തോന്നുമോ? ഒരിക്കലുമില്ല. 5 മിനിറ്റ് എന്നുള്ളത് 657,000 മിനിറ്റ് 75 വർഷം ആയാലും അതിൽ വ്യത്യാസമില്ല. ഇവിടെ ഇസ്ലാമും നിരീശ്വര വിശ്വാസവും ഒരുപോലെയാണ്. എന്നാൽ ദൈവത്തോട് അടുക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്ത് അവനോടുള്ള ആരാധന വീട്ടാനും നമുക്കുള്ള ഇടം എന്ന നിലക്ക് ഈ ലോകത്തെ ഇസ്ലാം വിലമതിക്കുന്നു. അതിനാൽ മുങ്ങുന്ന ഒരു കപ്പലിൽ അല്ല മുസ്ലിം ജീവിക്കുന്നത്. ഖുർആൻ പറയുന്നത് വമാ ഖലഖ്ന സമാഅവൽ അർള വമാ ബൈനഹുമ ബാത്തില, ആകാശവും ഭൂമിയും അവക്കിടയിലുള്ളതും നാം നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല. ദാലിക ലന്നുല്ലദീന കഫറു, സത്യനിഷേധികളുടെ ധാരണ എത്രയത്? ഖുർആനിലെ 38-ാം അധ്യായം സൂറത്തു സ്വാദിലെ 27-ാം സൂക്തം. വിശ്വാസവും സൽക്കർമ്മവും നന്നാക്കിയാൽ അള്ളാഹു പാപങ്ങൾ പൊറുക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യും. അം നജ്അലുൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദ്, അം നജ്അലുൽ മുത്തഖീന കൽ ഫിജ്ജാൻ. അതല്ല വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ നാം ആക്കുമോ? അതല്ല ധർമ്മനിഷ്ഠ പാലിക്കുന്നവരെ ദുഷ്ടന്മാരെ പോലെ നാം ആക്കുമോ? ഖുർആനിലെ 38-ാം അധ്യായം സൂറത്ത് സോദിലെ 28-ാം സൂക്തം. അല്ല എന്നാണ് മതത്തിന്റെ ഉത്തരം. എന്നാൽ നിരീശ്വരവാദികൾക്ക് അതേ എന്ന് ഉത്തരം പറയേണ്ടി വരും. നാം എന്തുകൊണ്ട് ഇവിടെ എന്നെനിക്കറിയില്ല. സ്വയം ആസ്വദിക്കാൻ വേണ്ടിയല്ല നുറപ്പുണ്ട് എന്ന പ്രസിദ്ധനായ ഒരു ചിന്തകന്റെ ചിന്തയും, ജീവിതത്തിന് അർത്ഥത്തെ തിരഞ്ഞാൽ കഴിവില്ല നിങ്ങൾക്ക് ജീവിക്കാൻ ഒരിക്കലും എന്ന നോബൽ ജേതാവ് ആൽബർട്ട് കാമുവിന്റെ ചിന്തയും, ജീവിതത്തിലേക്ക് ലക്ഷ്യം വേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന്റെ പ്രസക്തിയെക്കുറിച്ചാണ് ആദ്യം ബോധ്യമാകേണ്ടത്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ നിർജ്ജീവ സാധനങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ട്. കസാര സൗകര്യത്തിൽ ഇരിക്കാൻ, വസ്ത്രം നഗ്നത മറക്കാൻ, ഭക്ഷണം വിശപ്പടക്കാൻ, ഇവക്ക് ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ട്. കേവലം ജീവനും വികാരങ്ങളുമില്ലാത്ത വസ്തുക്കളിലും ലക്ഷ്യമുണ്ടെങ്കിൽ മനുഷ്യ ജീവിതത്തിന് എന്തുകൊണ്ട് ലക്ഷ്യമുണ്ടാകാതിരിക്കണം? സഹജമായ മാനുഷിക ഭാവമാണ് മനുഷ്യ ജീവിതത്തിന് ലക്ഷ്യമുണ്ട് എന്ന ചിന്ത. അലക്ഷ്യമായി നാം ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല എന്ന ഖുർആനിന്റെ വചനം നൽകുന്ന പ്രത്യാശയുടെ വലിപ്പം വളരെ വലുതാണ്. നമ്മുടെ അസ്തിത്വം ദീർഘമേറിയ ജൈവിക പ്രക്രിയകളിലൂടെയുള്ള യാദൃച്ഛികമായ ഒരു സംഭവം മാത്രമാണ്. എന്നാൽ ഇസ്ലാമിക വീക്ഷണത്തിലെ ജീവിതം ലക്ഷ്യം നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കുക എന്നതാണ്. ഉമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഖുർആനിലെ 51-ാം അധ്യായം 56-ാം സൂക്തം. ഈ ലക്ഷ്യം മനുഷ്യനെ പദാർത്ഥങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങളിൽ നിന്നും ഒരു സ്വബോധമുള്ള ജീവി എന്നതിലേക്ക് മനുഷ്യനെ ഉയർത്തുന്നു. മൃഗങ്ങളെപ്പോലെ ശരീരവികാരങ്ങളെ ശമിപ്പിച്ചതുകൊണ്ട് മാത്രം തൃപ്തിയാകാൻ മനുഷ്യനാകില്ല. ഹോർമോൺ നിർദ്ദേശങ്ങൾ അനുസരിച്ചതുകൊണ്ട് മാത്രം യഥാർത്ഥ സന്തോഷം ലഭിക്കില്ല. അപ്പോൾ എന്താണ് യഥാർത്ഥ സന്തോഷം? മൃഗങ്ങൾക്ക് ലഭിക്കുന്നതും നമുക്ക് ലഭിക്കാത്തതുമായ ആ സന്തോഷം എന്താണ്? അത് എങ്ങനെ സമ്പാദിക്കാം? ഇഷ്ടംപോലെ ഭക്ഷണം മനുഷ്യർക്ക് കിട്ടും, എന്നിട്ടും മനുഷ്യൻ സന്തോഷവാനല്ല. നല്ല ജോലിക്കായി PhD നേടുമ്പോഴും പങ്കാളിയോടൊത്ത് തിന്നും കുടിച്ചും രമിച്ചും കഴിയുമ്പോഴും അതിജീവിക്കുക, അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കുക എന്നീ ജൈവിക ആവശ്യങ്ങൾ മാത്രമാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ആത്യന്തിക സന്തോഷം ലഭിക്കുന്നില്ല. യഥാർത്ഥ സന്തോഷം ലഭ്യമാവണമെങ്കിൽ യഥാർത്ഥ ലക്ഷ്യം അറിയണം. അത് നിരീശ്വരവാദികൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. ഇവിടെയാണ് അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കണമെന്ന് നാളെ അവന്റെ വിചാരണയ്ക്ക് ശേഷമുള്ള സ്വർഗനരകങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് എന്ന മതത്തിന്റെ ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ പൂർണ്ണമായി ശരിയാവുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയ ബുലുവക്കും അയ്യക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണവൻ. ഖുർആനിലെ 69-ാം അധ്യായം സൂറത്തുൽ മുൽക്കിലെ 3-ാമത്തെ ആയത്ത്. യഥാർത്ഥ ജീവിതം പരലോക ജീവിതമാണ്. പരലോകമാകുന്നു ഏറ്റവും ഉത്തമവും നിലനിൽക്കുന്നതും. വൽ ആഖിറത്തു ഖൈറും വ അബ്ക, ഖുർആനിലെ 87-ാം അധ്യായം 17-ാം സൂക്തം. മനുഷ്യ മനസ്സിന്റെ അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാകാത്ത നിരീശ്വരവാദത്തിന് ആത്യന്തിക സന്തോഷം നൽകാനാകില്ല. അത് മൂല്യങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മനുഷ്യ ജീവിതത്തിന് ഏതെങ്കിലും തരത്തിൽ മൂല്യമോ അർത്ഥമോ ലക്ഷ്യമോ ഉണ്ടെന്ന് കണ്ടെത്താൻ പ്രകൃതിവാദത്തിൽ ഇടമില്ല.
6: എന്നാൽ ജീവിതത്തിന്റെ മൂല്യങ്ങളും അർത്ഥവും ലക്ഷ്യവും ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അതിനെ അനുധാവനം ചെയ്തും കൊണ്ട് ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ സന്തോഷത്തിന്റെ ഉടമകളായി ഈ ലോകത്തും പരലോകത്തും ജീവിക്കാൻ ശ്രമിക്കുക. ഈ ലോകത്തും നമുക്ക് സന്തോഷം ലഭിക്കും, പരലോകത്തും സന്തോഷം ലഭിക്കും. അങ്ങനെ ഇഹ പര ലോകങ്ങളിൽ യഥാർത്ഥ സന്തോഷം ലഭിക്കുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് റിയാദുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമാഅക്ക് മുമ്പ് സുന്നത്ത് നമസ്കാരമുണ്ടോ? ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ റവാത്തിബ് സുന്നത്തുകളുടെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള ഹദീസ് 1098 ഹദീസ് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹം നമസ്കരിക്കുകയുണ്ടായി. ളുഹറിന് മുമ്പ് രണ്ടും ശേഷം രണ്ടും, ജുമാക്ക് ശേഷം രണ്ടും, അതേപോലെ മഗ്രിബിന് ശേഷവും ഇഷായന് ശേഷവുമെല്ലാം രണ്ട് റക്കാത്ത് നമസ്കരിക്കുന്നതായി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കിയത് നബിയുടെ കൂടെ നമസ്കരിച്ച ആ ഒരു വിഷയം ഉണർത്തുകയുണ്ടായി. ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് റവാത്തിബ് സുന്നത്തുകൾ ഏറ്റവും ശ്രേഷ്ഠമായത് വീടുകളിൽ വെച്ച് നമസ്കരിക്കുകയാണ് എന്നത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്, ഫസല്ലു അയ്യുഹ അന്നാസ് ഫീ ബുയൂത്തിക്കും, അല്ലയോ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നമസ്കരിക്കുക. ഫഇൻ അഫ്ളല സ്വലാത്തിൽ മർഇ ഫീ ബൈത്തിഹി ഇല്ല സ്വലാത്തിൽ മക്തൂബ, ഫർദല്ലാത്ത നമസ്കാരങ്ങൾ വീടുകളിൽ വെച്ച് നമസ്കരിക്കുകയാണ് ഏറ്റവും ഖൈറായിട്ടുള്ള കാര്യം, ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ കാര്യം എന്ന് ഉണർത്തുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 10 റക്അത്തായും 12 റക്അത്തായും റവാത്തിബ് സുന്നത്തുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഫറദുകൾക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഒരു കാവൽ എന്നുള്ള നിലക്കാണ് സുന്നത്തുകളെ നിശ്ചയിച്ചിട്ടുള്ളത്. ആറാധിപത്തായ സുന്നത്തുകൾ ഒരാൾ പതിവാക്കുമ്പോൾ എണ്ണമറ്റ പ്രതിഫലമാണ് അയാൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. റാത്തിബത്തിൻ്റെ പ്രതിഫലം, നേരത്തെ പള്ളിയിൽ പോകുന്നതിൻ്റെ പ്രതിഫലം, നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കുന്നതിൻ്റെ പ്രതിഫലം, ഒന്നാമത്തെ സൊഫിൽ എത്തിപ്പെടാനും ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി നമസ്കാരം ലഭിക്കുവാനുമെല്ലാം അത് കാരണമായിത്തീരുന്നു. എന്നാൽ ഈ റാത്തിബത്ത് സുന്നത്തുകളെ അവഗണിക്കുന്ന, നിസാരമായി കാണുന്ന ആളുകൾ പതിവായി അതിന് വൈകിയെത്തുകയും ജമാഅത്ത് നമസ്കാരത്തിന് തന്നെ വൈകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ആദ്യ സ്വഫ് നഷ്ടപ്പെടുകയും അതിൽ നിന്ന് വിദൂരമാവുകയും ആദ്യ തക്ബീർ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്കെത്തും. ഒരുപാട് നന്മകളും പ്രതിഫലങ്ങളുമാണ് തടയപ്പെടുന്നത് ഇത്തരത്തിൽ. അക്കാരണത്താൽ പാപങ്ങളും അതുപ്രകാരം റാത്തിബത്ത് സുന്നത്തുകൾ നഷ്ടപ്പെടുത്തുക വഴി കുറ്റം ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക്. കാരണം ഫർളായ നമസ്കാരം, അത് നിർബന്ധമായ നമസ്കാരം, അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ ഹക്കാണ്. അതിൽ വീഴ്ച വരുത്തുമ്പോൾ നാം കുറ്റക്കാരാവും. അപ്പോൾ നഷ്ടം സംഭവിക്കാതിരിക്കാൻ, നന്മകൾ തടയപ്പെടാതിരിക്കാൻ, റബ്ബിലേക്ക് അടുക്കുവാനും ജമാഅത്ത് നമസ്കാരങ്ങൾ നമുക്ക് ലഭിക്കുവാനും ഫർളായ നമസ്കാരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും അതിൻ്റെ എല്ലാ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കാൻ നേരത്തെ തന്നെ പുറപ്പെടുകയും ഈ റാത്തിബത്തുകൾ പ്രത്യേകം ശ്രദ്ധ നൽകുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു ഉർക്കഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ റുക്കുഉം സുജൂദും നിർവഹിക്കുക, റബ്ബിനെ ഇബാദത്ത് നിർവഹിക്കുക, എല്ലാ നന്മകളും നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങൾക്ക് വിജയിക്കാമെന്ന്. തൗഹീദിൻ്റെ യാഥാർത്ഥ്യം, അതിനുശേഷം നിർബന്ധമാക്കിയ കാര്യമാണല്ലോ നമസ്കാരം എന്നുള്ളത്. ആ നമസ്കാരത്തിന് അതിൻ്റേതായ പ്രാധാന്യവും ഗൗരവവും വിശ്വാസികൾ നൽകുന്ന കാലത്തോളം അവർക്ക് ഖൈറുണ്ടാകും, നന്മയുണ്ടാകും. നമസ്കാരത്തെ അവഗണിക്കുന്ന, സുന്നത്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാത്ത ഒരവസ്ഥ വരുമ്പോൾ അതുവഴി ഒരുപാട് നന്മകളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. നന്മകളിൽ മുന്നേറുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാൻ വളരെയധികം താൽപ്പര്യം കാണിച്ചിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ളുഹറിന് മുമ്പും ശേഷവും രണ്ട് രണ്ട് റക്കാത്തുകൾ നമസ്കരിച്ചതായി കാണാൻ സാധിക്കും. എന്നാൽ നാല് റക്കാത്ത് ദുഹറിന് മുമ്പ് നമസ്കരിച്ചു എന്നത് ഹദീസുകളിൽ നമുക്ക് കൃത്യമായി വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ഹദീസിൽ വന്ന മറ്റൊരു കാര്യമാണ് വറക്കഅതൈനി ബഅദൽ ജുമുഅ, ജുമുഅക്ക് ശേഷം രണ്ട് റക്കാത്ത് നമസ്കരിച്ചു എന്നത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ജുമുഅ ദിവസത്തിൽ ജുമുഅ നടക്കുമ്പോഴുള്ള വിശ്വാസിയുടെ സുന്നത്ത് നമസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്? മറ്റു ഹദീസിൽ മറ്റു റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, വക്കാന ലാ യുസല്ലി ബഅദൽ ജുമുഅത്തി ഹത്താ യൻസരിഫ, ജുമുഅക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാറുണ്ടായിരുന്നില്ല, പിരിഞ്ഞു പോകുന്നത് വരെ. ഫയുസല്ലി റക്കഅത്തൈൻ, നമസ്കാരത്തിൽ നിന്ന് വിരമിച്ച് പിന്നെ വിരമിച്ചതിന് ശേഷം പിന്നീട് രണ്ട് റക്കഅത്ത് നമസ്കരിക്കും എന്നതാണ്. ഹത്താ യൻസരിഫ, അതായത് അന്ന ഹുനാക ഫാസിലൻ ബൈനൽ ജുമുഅത്തി വൻ നാഫില, ജുമാ നമസ്കാരത്തിനും സുന്നത്ത് നമസ്കാരത്തിനും ഇടയ്ക്കൊരു വേർതിരിവ്. ജുമാ നമസ്കാരം നാല് റക്കാത്താണ് എന്ന് വിശ്വസിക്കപ്പെടരുത്. അതുകൊണ്ട് തന്നെ ജുമാ കഴിഞ്ഞുകൊണ്ട് ആളുകൾ പിരിഞ്ഞുപോയി, പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ വെച്ചാണെങ്കിൽ നാല് റക്കാത്തും വീട്ടിൽ വെച്ചാണെങ്കിൽ രണ്ട് റക്കാത്തും നമസ്കരിക്കാറുണ്ടായിരുന്നത് എന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം, ഇദാ സല്ല അഹദുക്കുമുൽ ജുമുഅ ഫലിയുസല്ലി ബഅദഹ അർബഅൻ, നിങ്ങളിലൊരാൾ ജുമുഅ നമസ്കരിച്ചാൽ അതിനുശേഷം നാല് റക്കാത്ത് നമസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുവാനുള്ള താൽപ്പര്യം, അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ മഹത്വം നമ്മോട് ഉണർത്തിത്തരികയാണ്. വീട്ടിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ രണ്ട് റക്കാത്തും, പള്ളിയിൽ വെച്ചുകൊണ്ട് തന്നെ നമസ്കരിക്കുകയാണെങ്കിൽ നാല് റക്കാത്തുമാണ് നമസ്കരിക്കേണ്ടത് എന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് റാത്തിബത്ത് സുന്നത്തായിക്കൊണ്ടല്ല, റാത്തിബത്ത് സുന്നത്തായിക്കൊണ്ടല്ല അത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നുണ്ട്, ലൈസലിൽ ജുമുഅത്തി സുന്ന റാത്തിബ ഖബലഹ ഫി അസ്ഹി ഖൗലിൽ ഉലമ, ജുമുഅക്ക് മുമ്പ് റവാത്തിബ് സുന്നത്തിൽപ്പെട്ടതായി ജുമുഅക്ക് മുമ്പ് പ്രത്യേകമില്ല. ലാക്കിൻ യുഷ്റഉ ലിൽ മുസ്ലിമി ഇദാ അത്തൽ മസ്ജിദ അൻ യുസല്ലി മാ യസറല്ലാഹു ലഹു മിനർ റക്കഅത്ത്, എന്നാൽ ശറഅക്കപ്പെട്ട കാര്യമാണ്, ഒരാൾ മസ്ജിദിലേക്ക് വന്നാൽ തനിക്ക് സാധ്യമാകുന്ന എളുപ്പമുള്ള അത്ര റക്കാത്തുകൾ അയാൾക്ക് നമസ്കരിക്കാവുന്നതാണ്. യുസല്ലി മുമിൻ കുല്ലി സിൻചെയിൻ, ഓരോ രണ്ട് റക്കാത്തിലും സലാം വീട്ടുക. ലി അന്നഹു, കാരണം ഖദ് സഹാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഹാദീസി കസീറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം ഹദീസുകൾ സ്വഹീഹായി വന്നിട്ടുണ്ട്. മാ യദുല്ലു അല അന്നൽ മഷ്റൂഉ ലിൽ മുസ്ലിമി ഇദാ അത്തൽ ജുമുഅ, മുസ്ലിമിന് ശറഅക്കപ്പെട്ടതാണ് എന്നറിയിക്കുന്നത് ജുമുഅക്ക് വേണ്ടി വന്നാൽ, അൻ യുസല്ലിയ മാ ഖസമ അല്ലാഹു ലഹു, അല്ലാഹു അയാൾക്ക് വിധിച്ചതായ ഓഹരി, അയാൾക്കുള്ള ഷെയർ നിർണയിച്ചതത്ര അയാൾ നമസ്കരിക്കുക. ഖബല ഖുറൂജിൽ ഇമാം, ഇമാമ് ജുമുഅ ഖുത്ബ നിർവഹിക്കുവാൻ വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് അയാൾക്ക് എത്രയാണോ. വലം യുഹദ്ദിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റക്അത്ത് മുഹദ്ദദ ഫീ ദാലിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഇത്ര റക്അത്ത് എന്ന് നിർണയം, ഹദ്ദ്, ലിമിറ്റ് വെച്ചിട്ടില്ല. ഫൈദ സല്ല സിൻചൈൻ ഔ അർബഉ അക്സർ മിൻ ദാലിക, രണ്ടോ നാലോ അതിൽ കൂടുതലോ, ഫകുല്ലുഹു ഹസൻ, അതെല്ലാം നല്ലതാണ്. വഅഖല്ലു ദാലിക റക്അത്താനി തഹിയ്യത്തുൽ മസ്ജിദ്, അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് മിനിമം രണ്ട് റക്അത്തെങ്കിലും നമസ്കരിക്കുക. വഅമ്മാ ബഅദൽ ജുമുഅത്തി ഫലഹ സുന്ന റാതിബ, ജുമുഅക്ക് ശേഷം ഒരു സുന്നത്ത് നമസ്കാരമുണ്ട്. അഖല്ലുഹ റക്അത്താനി വഅക്സറുഹ അർബ, കുറഞ്ഞത് രണ്ടും കൂടിയത് നാലുമാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കണം, ഈ ഒരു അധ്യായത്തിൽ വന്ന ഹദീസിൽ റാത്തിബത്തിൻ്റെ കുറഞ്ഞതും കൂടിയതുമായ റക്കാത്തുകൾ, ഇപ്പോൾ ദുഹറിന് മുമ്പ് രണ്ട് റക്കാത്ത് എന്നുള്ള റിവായത്ത് വന്നിട്ടുണ്ട്, നാല് റക്കാത്ത് എന്നുള്ള റിവായത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ജുമയിലേക്ക് വരുമ്പോൾ അത് റാത്തിബത്തായിക്കൊണ്ടല്ല, റാത്തിബത്ത് റവാത്തി നമസ്കാരമായിക്കൊണ്ടല്ല പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മറിച്ച് ഒരാൾക്ക് ജുമാക്ക് വേണ്ടി പള്ളിയിൽ വന്നു, ഇമാമ് വരുന്നത് വരെ അയാൾക്ക് നമസ്കരിക്കാവുന്നതാണ് എന്ന്. മറ്റൊന്ന്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഉണർത്തുന്നു, ലൈസലിൽ ജുമുഅത്തി സുന്ന ഖബലഹ, ജുമുഅക്ക് മുമ്പായിക്കൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങൾ പ്രത്യേകം നിർണയിക്കപ്പെട്ടിട്ടില്ല. ഫഇദാ ജാഅൽ മുസ്ലിമു യൗമൽ ജുമുഅ, ഒരു മുസ്ലിം ജുമുഅ ദിവസത്തിൽ പള്ളിയിലേക്ക് വന്നാൽ, സല്ല മാഷാ ബിഗൈരി ഖസ്തിൻ അദദ്, അയാൾ ഉദ്ദേശിക്കുന്നത്ര നമസ്കരിക്കാവുന്നതാണ്. ഫയുസല്ലി റക്അതൈനി സുമ്മ യജ്ലിസു യഖ്റഉൽ ഖുർആന വയൻതദിറുൽ ഇമാം, അയാൾ രണ്ട് റക്കാത്ത് നമസ്കരിച്ചു, പിന്നെ ഇരുന്ന് ഖുർആൻ ഓതി ഇമാമിനെ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഔ യുസല്ലി അർബ റക്കാത്തോ സിത്ത ഔ അക്സർ, അല്ലെങ്കിൽ നാല് റക്കാത്തോ ആറ് റക്കാത്തോ, എത്രയും നമസ്കരിക്കാതിൽ കൂടുതൽ. ഹസ്ബുമാ തയസ്സറു ലഹു, അയാൾക്ക് എത്രയാണോ എളുപ്പമായത് അത്രയും. ഷെയ്ഖ് അല്ലാമ നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, ലാ ദലീൽ അലാ മഷ്റൂഇയത്തിമാ യുസമ്മൂനഹു ബിസുന്നത്തിൽ ജുമാഅൽ ഖബലിയ, ജുമാക്ക് മുമ്പുള്ള സുന്നത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമസ്കാരം ഷറാക്കപ്പെട്ടതായി ദലീലുകളില്ല എന്നതാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല വീണ്ടും പറയുന്നു, സുന്നത്തുൽ ജുമാഅത്തിൽ ഖബലിയ, ജുമാക്ക് മുമ്പുള്ള സുന്നത്ത് എന്നത്, ലാ യസിഹു ഫിഹ ഹദീസുൽ ബത്ത, ഒരിക്കലും അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടില്ല എന്നതാണ്. ജുമാക്ക് മുമ്പുള്ള സുന്നത്ത് എന്ന് പറഞ്ഞുകൊണ്ടില്ല. ളുഹറിന് മുമ്പുള്ള സുന്നത്ത് എന്ന് പറഞ്ഞുകൊണ്ട് റാത്തിബത്ത് സുന്നത്തുണ്ട്, എന്നാൽ ജുമാക്ക് മുമ്പ് എന്നത് ഇല്ല. ഇമാം മുഖബിൽ ബിൻ ഹാദി അൽ വാദിഇ റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, അർറകഅത്താനി അല്ലതാനി ബഅദ അദാനിൽ ഔവൽ യൗമൽ ജുമഅ ലൈസത മശ്റൂഇതൈനി. ആ പല പള്ളികളിൽ നമ്മൾ കാണാറുള്ളത് പോലെ ഒരു വാങ്ക് വിളിച്ചതിന് ശേഷം പിന്നെ ആളുകൾ എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കുന്നത് രണ്ട് റക്അത്ത് നമസ്കരിക്കും ജുമാ ദിവസങ്ങളിൽ പല പള്ളികളിലും. അത് ശരിയല്ല. വൽ മഷ്റൂഉ, ശറാഅക്കപ്പെട്ട കാര്യം, അന്നൽ ഖതീബ ഇദാ സഈദൽ മിമ്പറ, ഖതീബ മിമ്പറിലേക്ക് കയറിയാൽ, വഖാല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു, യജ്ലിസു, സലാം പറഞ്ഞുകൊണ്ടിരിക്കും, സുമ്മ യുഅദ്ദിനു ലിൽ ജുമുഅ ബൈന യദൈഹി, പിന്നെ അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പിന്നെ ജുമുഅക്ക് വേണ്ടി അദാൻ വിളിക്കുകയാണ്, സുമ്മ യഖ്തുബു, പിന്നെ ഖുത്ബ നിർവഹിക്കുകയാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ആദ്യൊരു ബാങ്ക് കൊടുത്തിട്ട് പിന്നെ ആളുകൾ നമസ്കരിച്ചുകൊണ്ട്, അങ്ങനെയായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത് എന്ന്. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ യുസല്ലി ഖബ്ല അൽ ജുമുഅത്തി ബഅദ അൽ അദാനി ഷൈഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ജുമാക്ക് വേണ്ടി ബാങ്ക് വിളിച്ചതിന് ശേഷം പിന്നെ സുന്നത്ത് നമസ്കാരം നിർവഹിച്ചിട്ടില്ല. വല നുഖില ഹാദ അൻഹു അഹദുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ ഒരാളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫ ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യുഅദ്ദിനു അലാ അഹദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ബാങ്ക് വിളിക്കാറുണ്ടായിരുന്നത് ഇല്ലാ ഇദാ ഖാദാ അലൽ മിമ്പർ, മിമ്പറിൽ കയറിയിരുന്നതിന് ശേഷമാണ് ബാങ്ക് വിളിക്കുക. വയുഅദ്ദിനു ബിലാൽ, ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കും. സുമ്മ യഖ്തുബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്തൈൻ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഖുതുബ നിർവഹിക്കും. സുമ്മ യുഖീമു ബിലാൽ, പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് വിളിക്കും. ഫയുസല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെയും കൊണ്ട് നമസ്കരിക്കും. അപ്പോൾ അവിടെ ഫമാ കാന യുംകിന യുസല്ലി ബഅദ അൽ അദാൻ, ബാങ്കിന് ശേഷം ഒരു സുന്നത്ത് നമസ്കാരത്തിന് അവിടെ സ്ഥാനമില്ല. ലാ ഹുവ വലാ അഹദു മിനൽ മുസ്ലിമീന അല്ലദീന യുസല്ലൂന മഅഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിച്ച ഒരാളും അങ്ങനെ ഒരു നമസ്കാരം നിർവഹിച്ചിട്ടില്ല. വലാ നുഖില അൻഹു അഹദുൻ അന്നഹു സല്ലാ ഫി ബൈതിഹി ഖബ്ല അൽ ഖുറൂജി യൗമൽ ജുമാ, ജുമാക്ക് പുറപ്പെടുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ച് നമസ്കരിച്ചു എന്നതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ജുമാക്ക് മുമ്പുള്ള പ്രത്യേകമായൊരു സുന്നത്ത് നമസ്കാരം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ നമസ്കാരത്തിന് വേണ്ടി വേഗം പുറപ്പെടണം, അതിനുവേണ്ടിയുള്ള പ്രേരിപ്പിക്കുന്നതായ ഹദീസുകളുടെ ലഫ്ളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇദാ ഖദിമ അർറജുലുൽ മസ്ജിദ യൗമൽ ജുമുഅ മിൻ ഗൈരി തൗഖിദ്, ഏത് സമയത്തായിരുന്നാലും ഒരാൾ ജുമാ ദിവസം പള്ളിയിലേക്ക് വന്നു, ഇത് അൻബക്കറ വബച്ചക്കറ നേരത്തെയായാൽ, നടന്നുകൊണ്ട് വാഹനത്തിൽ പോകാതെ, സല്ലല്ലാഹു മാ കുച്ചിബലഹു, തനിക്ക് രേഖപ്പെടുത്തപ്പെട്ടത് നമസ്കരിച്ചു. ഇതാണ് സ്വഹാബത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. അവർ പള്ളിയിലേക്ക് വന്നാൽ നമസ്കരിക്കും, അവർക്ക് സാധിക്കുന്ന അത്ര. പള്ളിയിൽ കയറിയാൽ അതിൽ 10 റക്അത്ത് നിസ്കരിക്കുന്നവരുണ്ടാവും, 12 റക്അത്ത് നിസ്കരിക്കുന്നവരുണ്ടാവും, 8 റക്അത്ത് നിസ്കരിക്കുന്നുണ്ടാവും, അതിലും കുറവുള്ളതുണ്ടാവും. അതാണ് അയ്മത്തിൽ ജംഹൂറുകളും അതിൽ ഏകോപിച്ച കാര്യമാണ്. ജുമാക്ക് മുമ്പ് പ്രത്യേകം ഒരു നിർണയിക്കപ്പെട്ടതായ സുന്നത്തില്ല ഇത്ര എണ്ണം എന്നത്. അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സുന്നത്താക്കിയിട്ടില്ല. വഹുവലം യസുന്ന ലം യസുന്ന ഫീദാലിക ഷൈൻ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ജുമാക്ക് മുമ്പ് സുന്നത്താക്കിയിട്ടില്ല. ലാബി ഖൗലിഹി വലാ ഫിഅലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും. ഇതാണ് മാലിക്കി മദ്ഹബിലും ഷാഫിഈ മദ്ഹബിലും അക്സറു സ്ഹാബിഹി, കൂടുതൽ ഷാഫിഈ മദ്ഹബിൻ്റെ ആളുകൾക്കും അതുപോലെ തന്നെ ഇമാം അഹമ്മദ് റഹിമഹുല്ലയുടെ മദ്ഹബിലൊക്കെ ഏറ്റവും പ്രസിദ്ധമായത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല ഇവിടെ ഉണർത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജുമാഅക്ക് മുമ്പ് പ്രത്യേകം സുന്നത്ത് നമസ്കാരം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാ അല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമാഅക്ക് മുമ്പ് സുന്നത്ത് നമസ്കാരമുണ്ടോ? ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. നമ്മുടെ മാതാപിതാക്കൾ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് മമ്മൂട്ടിക്കുട്ടി കാളികാവ്. ഇതിന്റെ ഭാഗം ഒന്ന് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് ചോദിക്കുകയാണ്, അല ഉനബ്ബി ഉകുംബി അക്ബരിൽ കബായിർ, ഏറ്റവും വലിയ പാപങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സഹാബത്ത് പറഞ്ഞു, ബലായ റസൂലല്ലാ. ആ സമയത്ത് റസൂൽ പറയുകയാണ്, അൽ ഇശ്രാഖു ബില്ല വ ഉഖൂഖുൽ വാലിദൈൻ, അള്ളാഹുവിനോട് പങ്കുചേർക്കുന്നതും മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നതുമാണ് ഏറ്റവും വലിയ പാപമെന്ന്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മാതാപിതാക്കൾ എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വൈകാരികമായ ഒരു വിഷയമാണ്. ഹൃദയവേദനയോടെയല്ലാതെ ഈ വിഷയം പറഞ്ഞവസാനിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. അണ്ടകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ, തിരുദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യത കഴിഞ്ഞാൽ, നാം ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴാൻ കാരണക്കാരായ മാതാപിതാക്കളോടുള്ള ബാധ്യതയാണ് നമുക്കേറ്റവും വലുത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തെ പഠിപ്പിച്ചു, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നാണ്. വഖദ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം, അതുപോലെ തന്നെ മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നും അള്ളാഹു സുബ്ഹാനഹു വതആല വിധിച്ചിരിക്കുന്നു എന്ന് സൂറത്തുൽ ഇസ്രായിലെ 23-ാമത്തെ വചനമാണ്. അതുപോലെ തന്നെ വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈആ വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ അള്ളാഹുവെ മാത്രം ആരാധിക്കുക, അവനോട് യാതൊന്നിനെയും പങ്കുചേർക്കരുത്, മാതാപിതാക്കളോട് നന്മ ചെയ്യണം, അല്ലെങ്കിൽ അവരോട് നന്നായി വർത്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കരുത് എന്ന് പറഞ്ഞ തൊട്ടുടനെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് ഇവിടെയും കൽപ്പിക്കുകയാണ്. ഇത്രത്തോളം പ്രാധാന്യത്തോടെ മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന് പഠിപ്പിക്കാനുള്ള കാരണമെന്താണ്? നമുക്കു വേണ്ടി മാതാപിതാക്കൾ സഹിച്ച ത്യാഗത്തിന് കൈയും കണക്കുമില്ല. നമ്മുടെ ഉയർച്ചയും വളർച്ചയുമാണ് അവരുടെ സ്വപ്നവും മോഹവും. പ്രിയപ്പെട്ടവരെ, പരിസരമാകെ പ്രകാശം പരത്തി സ്വയം ഉരുകിത്തീരുന്ന മെഴുകുതിരി കണക്കെ മക്കൾക്ക് വേണ്ടി സ്വയം ഉരുകിത്തീരുന്നവരാണ് നമ്മുടെ മാതാപിതാക്കളെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഓരോ മാതാവും സഹിച്ച അസഹ്യമായ ത്യാഗത്തിൻ്റെ വ്യാപ്തി ചെറിയ വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അല വഹ്ൻ വഫിസ്വാലുഹു ഫി ആമൈൻ അനിഷ്കുറുലി വലി വാലിദൈക ഇലയ്യൽ മസീർ, മനുഷ്യന് തൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം ഉപദേശം നൽകിയിരിക്കുന്നു. അവൻ്റെ മാതാവ് ക്ഷീണത്തിനുമേൽ ക്ഷീണം സഹിച്ചുകൊണ്ടാണ് അവന് ഗർഭം ചുമന്നു നടന്നത്. അവൻ്റെ മുലകുടി നിർത്തുന്നതാകട്ടെ 2 വർഷം കൊണ്ടുമാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിൻ്റെ അവിടെ തുടർന്ന് പറയുന്നത്, എനിക്കും നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി കാണിക്കുക, എൻ്റെ അടുത്തേക്കാണ് നിന്റെ മടക്കം. അള്ളാഹു സുബ്ഹാനഹു വതആല അവസാനം നന്ദി കാണിക്കണമെന്ന് പറഞ്ഞതിന് തൊട്ടു ഉടനെ പറഞ്ഞത്, എൻ്റെ അടുത്തേക്കാണ് നിന്റെ മടക്കമെന്നൊരു താക്കീതാണ്. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം മാതാപിതാക്കൾ നമുക്കു വേണ്ടി വേദന സഹിച്ചിട്ടുണ്ട്, ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മരണത്തിൻ്റെ പാതി വേദന സഹിച്ച്, ശരീരത്തിലെ മുഴുവൻ അസ്ഥികളും പൊട്ടുന്ന വേദന സഹിച്ച് നമ്മെ പ്രസവിച്ച മാതാക്കൾ, അതുപോലെ തന്നെ ലേബർ റൂമിൽ ഉമ്മ വേദന സഹിച്ചപ്പോൾ പുറത്ത് ഒന്ന് ആശ്വസിപ്പിക്കാനാവാതെ നിസ്സഹായനായ പിതാവിൻ്റെ മനസ്സ് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ മാതാവിൻ്റെ ത്യാഗവും വേദനയും പുരുഷന്മാരായ നമുക്ക് മനസ്സിലാവുന്നത്, നാം വിവാഹം കഴിച്ച് നമ്മുടെ ഭാര്യ ഗർഭിണിയാകുമ്പോഴും ആ ഭാര്യ പ്രസവിക്കുന്ന ആ പ്രസവ വേദന സഹിക്കുന്ന സന്ദർഭത്തിലുമാണ് നമുക്ക് മനസ്സിലാകുക. അല്ല, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ വിവാഹം കഴിക്കപ്പെട്ട് അവർ പ്രസവ വേദന സഹിക്കുന്ന സന്ദർഭത്തിൽ അത് നമുക്ക് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മ സഹിച്ച ത്യാഗമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സൗഖ്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഉപ്പ കൊണ്ട വെയിലാണ് എന്ന് നാം അനുഭവിക്കുന്ന തണലെന്ന് നമ്മൾ മനസ്സിലാക്കണം. കൈവളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി നമ്മെ പോറ്റി വളർത്തിയ അവർ ഇന്ന് ജരാനരകൾ ബാധിച്ച് രണ്ടു ചുമരുകൾക്കുള്ളിൽ ഓരോ ദിവസവും തള്ളി നീക്കുന്നവരായിരിക്കാം. ഉണ്ണാതെ നമ്മെ ഊട്ടിയവരാണവർ, ഉറങ്ങാതെ നമ്മെ ഉറക്കിയവരാണവർ, ഉടുക്കാതെ നമ്മെ ഉടുപ്പിച്ചവരാണവർ. അത്യാധുനിക സൗകര്യങ്ങളുടെ പറുദീസയിൽ ജീവിക്കുന്ന നാം ഓർക്കണം, ബസ്സും കാറും ബൈക്കും വ്യാപകമല്ലാത്ത, ലാൻഡ് ഫോണും മൊബൈൽ ഫോണും വ്യാപകമല്ലാത്ത, വാഷിംഗ് മെഷീനും മിക്സിയും ഫ്രിഡ്ജും ഗ്യാസും കരണ്ടുമൊന്നും തിരിച്ചാൽ വെള്ളവും സ്വിച്ചിട്ടാൽ വെളിച്ചവും ലഭ്യമല്ലാത്ത കാലത്ത് നമ്മെ വളർത്തിയ മാതാപിതാക്കൾ ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഉറക്കമിളച്ച കണ്ണുകൾക്ക് ഇന്ന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കാം. നമ്മെ താരാട്ടുപാടിയ ചുണ്ടുകൾ ഇന്ന് വിറയാർന്നതായിരിക്കാം. നമ്മെ തലോടിയ കരങ്ങൾക്ക് ഇന്ന് ബലക്ഷയം ബാധിച്ചിരിക്കാം. നമ്മുടെ കിളിക്കൊഞ്ചൽ കേട്ട കാതുകൾക്ക് ഇന്ന് കേൾവിശക്തിയില്ലാതിരിക്കാം. അവർ എത്ര കഷ്ടപ്പെട്ടാലും മക്കൾ പ്രയാസപ്പെടരുത് എന്ന് അവർ വിചാരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മയെ, നമ്മുടെ ഉപ്പയെ നാം അവരെ മനസ്സിലാക്കി അവരുടെ ത്യാഗം കണ്ടറിഞ്ഞ് അവർക്ക് നന്മ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഭാര്യയുടെ ഇഷ്ടത്തിനു വേണ്ടി മാതാപിതാക്കളെ, അവരുടെ ഇഷ്ടത്തെ നാം ബലിക്കെടുക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല മാതാപിതാക്കൾ സഹിച്ച ത്യാഗത്തിന്, അവർ സഹിച്ച പ്രയാസങ്ങൾക്ക് കൈയും കണക്കുമില്ല. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തിയത്, ഇമാ യബ്ലുഗന്ന ഇൻദക അൽകിബറ അഹദുഹുമ ഔ കിലാഹുമ ഫല തഖുൽ ലഹുമ ഉഫ്ൻ വല തൻഹറുഹുമ വഖുൽ ലഹുമ ഖൗലൻ കരീമ. അവരിൽ മാതാപിതാക്കൾ ഒരാളിൽ ഒരാളോ അവർ രണ്ടുപേരും തന്നെയോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ അവരോട് നീ ചേ എന്ന് പറയുകയോ അവരോട് കയർക്കുകയോ ചെയ്യരുത്. അവരോട് നീ മാന്യമായ വാക്ക് പറയണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയത്. വഖ്ഫിളു ലഹുമ ജനാഹസ്ദുല്ലി മിനർ റഹ്മ. കാരുണ്യത്താൽ അവരോട് തായ്മയുടെ ചിറക് നീ താഴ്ത്തി കൊടുക്കണം. അങ്ങനെ അവർക്കു വേണ്ടി നീ പ്രാർത്ഥിക്കണം. റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ. അള്ളാഹുവേ, ചെറുപ്പത്തിൽ അവർ ഞങ്ങളോട് കരുണ കാണിച്ചതുപോലെ നീ അവരോട് കരുണ കാണിക്കണമേ എന്ന് അവർക്കു വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാഅല്ലാഹ്, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. നമ്മുടെ മാതാപിതാക്കൾ എന്ന വിഷയം അവതരിപ്പിച്ചത് മമ്മൂട്ടി കുട്ടിക്കാളികാവ്, ഭാഗം 1.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഖലീഫ അൽ തുനൈജി അദ്ദേഹത്തിൻ്റെതായ ഖുർആൻ പാരായണമാണ് നമ്മൾ ഇന്ന് കാതോർത്തത്. ഖുർആൻ ഖാരിഇകൾക്കിടയിൽ ഏറെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ഖലീഫ അൽ തുനൈജി. പാരായണ ശൈലി കൊണ്ടും ശബ്ദഗാംഭീര്യം കൊണ്ടും ഒരുപാട് വിശ്വാസികളുടെ ഹൃദയം കീഴ്പ്പെടുത്തിയ ഖുർആൻ പാരായകൻ കൂടിയാണ് ഖലീഫ അൽ തുനൈജി. ചെറുപ്പത്തിലെ അദ്ദേഹം ഖുർആൻ ഹിഫ്ളാക്കുകയും പിന്നീട് വ്യത്യസ്തമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ നുകരുകയും ചെയ്തിട്ടുണ്ട്.
1: ഇന്ന് നമ്മൾ ഓതിക്കേട്ടത് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറ ആലിമ്രാനിലെ 19-ാമത്തെ ആയത്താണ് നമ്മൾ ഓതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും മതം അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. വമൻ യക്ഫുർ ബി ആയാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം, ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അവരറിഞ്ഞുകൊള്ളട്ടെ നിശ്ചയമായും അള്ളാഹു വേഗം വിചാരണ നടത്തുന്നവനാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യാരംഭം തൊട്ട് മനുഷ്യാവസാനം വരെയുള്ള എല്ലാവർക്കും അള്ളാഹു നിയമിച്ചതും 1-ാമത്തെ പ്രവാചകനും 1-ാമത്തെ വേദഗ്രന്ഥവും തുടങ്ങി അന്ത്യപ്രവാചകനും അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും വരെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നതും അള്ളാഹു മനുഷ്യവർഗത്തിന് തൃപ്തിപ്പെട്ടു കൊടുത്തതുമായ ഏക മതമാണ് ഇസ്ലാം. അതിലേക്ക് മാത്രമാണ് എക്കാലത്തും അവർ മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളതും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, എന്നാൽ വേദഗ്രന്ഥം ലഭിക്കുകയും പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം അവകാശപ്പെടുകയും ചെയ്യുന്ന ചില സമുദായങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടത്ര അറിവ് ലഭിക്കായികയല്ല, പിന്നെയോ അറിവ് കിട്ടിയിട്ട് പിന്നെയും അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അസൂയ, പക, വിദ്വേഷം, അതിമോഹം ആദിയായ ധിക്കാര സ്വഭാവങ്ങൾ മാത്രമാകുന്നു. യഥാർത്ഥം ഇതാണെങ്കിലും ഈ സത്യത്തിന് വിരുദ്ധമായി ഇസ്ലാമിൻ്റെ പരമാടിസ്ഥാനമായ തൗഹീദിൽ പോലും തർക്കവും ന്യായവാദവും നടത്തുകയാണ് അവർ ചെയ്യുന്നത്. അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവരോട് തർക്കത്തിന് നിൽക്കേണ്ടതില്ലെന്നും ഞാനും എന്നെ പിൻപറ്റുന്ന സത്യവിശ്വാസികളും അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിച്ചു, അവനെ മാത്രം ആരാധിച്ച് അവന് കീഴൊതുങ്ങിയിരിക്കുന്നുവെന്ന് പറഞ്ഞൊഴിവായാൽ മതിയെന്ന് അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നതാണ് ശേഷം വരുന്ന ആയത്തിൻ്റെ മർമ്മം. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു തആല ഈ പറഞ്ഞ ഈ ഒരു ആയത്തിൻ്റെ സാരാംശം ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുക. റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
2: يا من يرى ما في الضمير ويسمع انت المعد لكل
3: മദത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ആരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തിൽ നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
4: ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതു ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വ പ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: നിങ്ങളുടെ വിരൽത്തുമ്പിൽ ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിത

0: ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലാണ് നാം ഇപ്പോഴുള്ളത്. ശ്രോതാക്കളുടെ മതപരമായ സംശയങ്ങൾ പ്രമാണബദ്ധമായി പരിഹാരം കാണുന്നതിന് വേണ്ടി പീസ് റേഡിയോ ഒരുക്കിയ ഈ സംരംഭത്തിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ഇന്ന് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായി മറുപടി നൽകാൻ പെരിന്തൽമണ്ണ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പമുള്ളത് ബഹുമാന്യനായ ഫൈസൽ മദീനിയാണ്. അദ്ദേഹത്തെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നമുക്ക് ഫീഡ്ബാക്ക് വഴി വന്ന ചോദ്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. ഞാനൊരു യാത്രക്കായി പുറപ്പെടുമ്പോൾ അടുത്തുള്ള സമസ്ത പള്ളിയിൽ നിന്നും ബാങ്ക് കേട്ട ഉടൻ നിസ്കരിച്ചു. ട്രെയിനിൻ്റെ സമയം ആയിരുന്നു. പിന്നീട് ഫോണിലുള്ള ബാങ്ക് വിളിയുടെ ആപ്പുകളുമായി താരതമ്യം ചെയ്തപ്പോൾ 7-8 ചിലതൊക്കെ 9 മിനിറ്റ് നേരത്തെയാണ് ബാങ്ക് കൊടുത്തത് എന്ന് മനസ്സിലായി. എങ്കിൽ എൻ്റെ അന്നത്തെ നമസ്കാരം ശരിയാകുമോ, സമയമാവാതെ നിസ്കരിച്ച കൂട്ടത്തിൽ ഉൾപ്പെടുമോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഭയം.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബാദ്. റബ്ബി ഷ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നമുക്കറിയാം, നമസ്കാരം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അത് സമയബന്ധിതമായ രൂപത്തിൽ തന്നെ നിർവഹിക്കണം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിൻ കിതാബം മൗഖൂതുന്ന. സമയം നിശ്ചയിക്കപ്പെട്ടതിന് മുമ്പ് നമസ്കരിച്ചാലും ശരിയാവില്ല, ശേഷം നമസ്കരിച്ചാലും ശരിയാവില്ല. അപ്പോൾ നമസ്കരിക്കുന്നതിന് മുമ്പ് ആ നമസ്കാരത്തിൻ്റെ സമയം കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് നിർബന്ധമായും ആ നമസ്കാരത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് അനിവാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഹനഫി പള്ളികളിലൊക്കെ സ്വാഭാവികമായിട്ട് 5-10 മിനിറ്റ് നേരത്തെയൊക്കെ നമസ്കാരം ബാങ്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളത് ഉറപ്പ് വരുത്തണം, ആ കേട്ട ബാങ്ക് കറക്റ്റ് സമയത്ത് തന്നെയാണോ കൊടുത്തത് എന്നുള്ളത്. ഇന്ന് നമുക്ക് ഇഷ്ടംപോലെ ആപ്പുകളുണ്ട്, അതുപോലെ തന്നെ കലണ്ടറുകൾ, ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെടുന്ന വളരെ കൃത്യമായി സമയം കാണിക്കുന്ന ഇസ്ലാമിക കലണ്ടറുകൾ, ഇപ്പോൾ ജാമിൽ ഹിന്ദിൻ്റെയൊക്കെ കലണ്ടർ പോലെയുള്ള കലണ്ടറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആ സമയം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്തിൻ്റെ മുമ്പാണോ അതല്ല ശേഷമാണോ കൊടുത്തത് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് നമസ്കരിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും ആ നമസ്കരിക്കുന്ന വ്യക്തി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നത് പ്രകാരം അദ്ദേഹത്തിൻ്റെ നമസ്കാരം എന്തായിട്ടുണ്ട്, സമയത്തിൻ്റെ മുമ്പാണ് ഇദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം, അത് മടക്കി നമസ്കരിക്കണം. കാരണം സമയത്തിൻ്റെ മുമ്പ് നമസ്കരിച്ച നമസ്കാരം സ്വീകരിക്കല്ല, അത് അസ്വീകാര്യമാണ്. നമസ്കാരത്തിൻ്റെ ഷർത്ത് അവിടെ ലംഘിക്കപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ നമസ്കാരം മടക്കി നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അലം.
2: ഹലോ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചോദ്യം ചോദിച്ചു.
4: നമസ്കാരത്തിലെ ആദ്യത്തെ അത്തഹിയാത്തിൽ സലാത്തും ചെല്ലണമെന്നുള്ളതാണ് ചോദ്യം. അത് ഇനിയിപ്പം ദുആ കൂടി ആയാൽ എന്താണ് പ്രായശ്ചിത്തം അറിയാതെ അങ്ങനെ ചെയ്തു പോയതല്ലേ?
3: ചോദ്യം വ്യക്തമാണ്. അപ്പോൾ നമസ്കാരത്തിലെ ഒന്നാമത്തെ തശഹുദിൽ സ്വലാത്ത് ചൊല്ലേണ്ടതില്ല. ശരിക്ക് സ്വലാത്ത് ചൊല്ലാതെ പിന്നെ തശഹുദ് മാത്രം ചൊല്ലിയാലും നമസ്കാരം സ്വഹീഹാണ്. എന്നാൽ ഒരാൾ തശഹുദ് ചൊല്ലിയാൽ എന്തില്ല, വിരോധമല്ല, വിലക്കില്ല. പ്രാർത്ഥന സ്വലാത്ത് ചൊല്ലിയാൽ വിലക്കില്ല, അനുവദനീയമാണ്. കാരണം സ്വലാത്ത് കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ സമയമുണ്ടെങ്കിൽ അത് ചൊല്ലാം, അതൊരു പൂർണ്ണതയാണ്. കാരണം അത് ഒന്നാമത്തെ തശഹുദിൽ രണ്ടാമത്തെ തശഹുദിൽ എന്ന് പ്രത്യേകം പറയാത്തത് കൊണ്ട് തന്നെ ഒരാൾ തശഹുദിന് ശേഷം സ്വലാത്ത് കൂടി ചൊല്ലിയാൽ അത് പൂർണ്ണതാണ്, പൂർണ്ണ പ്രതിഫലം കിട്ടുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതിന് ശേഷമുള്ള ദിക്റുകൾ ഉണ്ടല്ലോ, പ്രാർത്ഥനകൾ, അത് അവസാനത്തിലാണ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ 3 റക്അത്തോ അല്ലെങ്കിൽ 4 റക്അത്തുള്ള നമസ്കാരങ്ങളിൽ അവസാനത്തെ തശഹുദിലാണ് ആ പിന്നെ സ്വലാത്തിന് ശേഷമുള്ള പ്രാർത്ഥനകളും അതുപോലെ തന്നെ തഅവുദും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു അറിയാതെ ഒരാൾ ചെയ്തു പോയി എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിലൊരു കഫാറത്തോ പ്രായശ്ചിത്തോ ഒന്നുമില്ല, നമസ്കാരത്തിന് അത് ബാധിക്കുകയില്ല. പക്ഷേ വിശ്വാസം പഠിപ്പിച്ച രൂപം എങ്ങനെയാണ്, രണ്ടാമത്തെ തശഹുദിൽ അവസാനത്തെ തശഹുദിലാണ് പ്രാർത്ഥന ചൊല്ലേണ്ടത്. എന്നാൽ സ്വലാത്ത് എന്ത് ചെയ്യാം, ഒന്നാമത്തെ തശഹുദിൽ അനുവദനീയമാണ് എന്നാണ് മനസ്സിലാക്കാനുള്ളത്. വല്ലാഹു അലം.
2: ഉത്തരം വ്യക്തമായല്ലോ.
4: വ്യക്തമായി. ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാൻ പറ്റുമോ?
2: ചോദിച്ചോളൂ.
4: പിന്നെ ഇപ്പൊ ഓണ

0: ത്തിന്റെ ഇതാണല്ലോ, സ്ഥാപനങ്ങളിലൊക്കെ പോണം നടത്തേണ്ടതാ. ഞാനൊരു ടീച്ചറാണ്, നമ്മളെ സ്കൂളില് നിർബന്ധമാണ് അത് ചെയ്യല്. അപ്പൊ മീറ്റിംഗ് അന്ന് വെച്ചിരിക്കാണ്, അതിലേക്ക് പങ്കെടുത്താല് എന്താണ് അതിന്റെ ഇത്? ഞങ്ങൾക്ക് മീറ്റിംഗിന് കൂടെ ഇരിക്കാൻ പറ്റില്ല, അന്ന് ലീവും തരൂല.
1: ഈ വിഷയത്തില് ഒരു മിനിറ്റ്,
0: ഭക്ഷണം കഴിക്കണേനും കുട്ടിയും കൂടി കൊടുത്ത ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോന്ന്.
1: ഈ വിഷയം നിങ്ങള് ഈശ്രയുടെ ഫീഡ്ബാക്ക് വഴി ടെക്സ്റ്റ് ആയി അയച്ചാൽ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വരും കേട്ടോ. ഇത് പിന്നെ വിദഗ്ധ നോക്കിയിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടും കേട്ടോ.
0: ഓക്കെ,
1: ക്വസ്റ്റ്യൻ നമ്പർ അടുത്ത ഫീഡ്ബാക്ക് വഴി എന്ന മറ്റൊരു ചോദ്യം, പെൺകുട്ടികൾക്ക് നോമ്പെടുക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ നിർബന്ധ നോമ്പുകൾ മറ്റു ദിവസങ്ങൾ നോറ്റ് വീട്ടേണ്ടതുണ്ടല്ലോ. ഇത്തരം നോമ്പുകൾ ആ കുട്ടികൾ നോറ്റ് വീട്ടിയില്ല എങ്കിൽ അതിൻ്റെ പേരിൽ രക്ഷിതാക്കൾക്ക് വല്ല ഉത്തരവാദിത്വമുണ്ടോ, അവരെ വല്ല പ്രായശ്ചിത്തവും ചെയ്യേണ്ടതുണ്ടോ, മുദ് കൊടുക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ് രക്ഷിതാവിൻ്റെ ചോദ്യം.
2: രണ്ട് വിഷയങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഒന്ന് നോമ്പ് നോറ്റ് വീട്ടുക എന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ നോമ്പ് നോറ്റ് വീട്ടുക എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായ കുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ടും അവരെ നോമ്പ് നോൽക്കുക തന്നെ ചെയ്യണം. അത് അവരതിന് പ്രേരിപ്പിക്കുക, അതവർക്ക് പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. കാരണം നമസ്കാരം നിർബന്ധ ബാധ്യതയാണോ, നോമ്പ് നോൽക്കുക എന്നുള്ള നിർബന്ധ കടമയാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ കിട്ടും. അതിൻ്റേതായ ഒരു ഗൗരവം മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കുണ്ട്. എന്നിട്ടും അവരത് നോൽക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ആ കുട്ടികൾക്കാണ്. കാരണം അത് രക്ഷിതാക്കൾക്ക് അതിനെന്തില്ല, ഉത്തരവാദിത്തങ്ങളില്ല. മാത്രമല്ല പിന്നെ മുദ് കൊടുക്കുക എന്ന് പറയുന്നത് നോമ്പ് നോൽക്കാൻ കഴിയാത്തവർക്കാണ്. നോൽക്കാൻ കഴിയുന്ന ആൾ നോൽക്കുന്നതാണ് വേണ്ടത്. രോഗം, വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ, തീരേ മാറാത്ത അസുഖമുള്ള ആളുകൾ, ഇവർക്ക് മാത്രമാണ് ഈ മുദ്ദ്. അതല്ലാതെ നോമ്പ് നോൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തി മുദ്ദ് കൊടുക്കാൻ പറ്റില്ല. അയാൾ നോമ്പ് നോൽക്കന്നെ വേണം. ഇപ്പോൾ ഒരു റമദാന് ശേഷം, അടുത്ത റമദാന് മുമ്പ് സാധിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴാണ് കഴിയുന്നത്, കഴിയുന്ന സമയത്ത് നോമ്പ് നോൽക്കുക തന്നെയാണ് വേണ്ടത്. ഇതാണ് ആ രണ്ട് വിഷയങ്ങളും ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കണം എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. വല്ലാഹു അലം.
1: സോ അതൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി നോട്ട് ചെയ്യുക, 9020 840 840. ഫീഡ്ബാക്ക് വഴി വന്ന മറ്റൊരു ചോദ്യം, ജമാഅത്ത് നിസ്കാരത്തിൽ മഅ്മൂമിന് മറവി സംഭവിച്ചാൽ സഹുവിൻ്റെ സുജൂദ് നിർബന്ധമുണ്ടോ? ഞങ്ങളുടെ പള്ളിയിലെ ഇമാം നിസ്കാരത്തിൽ മറവി സംഭവിച്ചാൽ സഹുവിൻ്റെ സുജൂദ് ചെയ്യുന്നില്ല. അദ്ദേഹത്തോട് അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ സഹുവിൻ്റെ സുജൂദ് നിർബന്ധമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഇതിൽ ശരി?
2: നമസ്കാരത്തിൽ മറവി സംഭവിച്ചാൽ സഹുവിൻ്റെ സുജൂദ് നിർബന്ധമാണ്. അതറിയുമെങ്കിൽ, അതായത് നമുക്കത് മറന്നിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, സഹുവിൻ്റെ സുജൂദ് ചെയ്യുന്നേ വേണം. അത് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ നമസ്കാരത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ, മറവികൾ അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം, ഇപ്പോൾ റുക്കിനല്ലാത്ത പിന്നെ നിർബന്ധ വാജിബാത്തുകൾ ഏതെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പകരം ആ സഹുവിൻ്റെ സുജൂദ് അയാൾ നിർബന്ധമായിട്ടും ചെയ്യണം. ഇനി ഒരാൾ നമസ്കാരം കഴിഞ്ഞു, ആ അബദ്ധം അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട്, അദ്ദേഹം നിസ്കാരം കഴിയുന്ന സമയത്ത് അത് അദ്ദേഹത്തിന് ഓർമ്മ വന്നില്ല, അപ്പോൾ സഹുവിൻ്റെ സുജൂദ് ചെയ്തില്ല, അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് അത് ഓർമ്മ വരുന്ന സമയത്ത് പിന്നീട് എന്ത് ചെയ്യേണ്ട, ഒരു ഇടവേള അതിൻ്റെ ഇടക്ക് ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ടതില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഓർമ്മ വരുന്ന സമയത്ത് അത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും അത് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അറിയുമെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, സഹുവിൻ്റെ സുജൂദ് ചെയ്യണം. അത് ഒഴിവാക്കാൻ പാടില്ല എന്നതാണ് ആ വിഷയത്തിലുള്ള മതവിധിയായിട്ട് അറിയാൻ സാധിക്കുന്നത്. വല്ലാഹു അലം.
1: രണ്ട് ആൺമക്കളുടെയും ഒരേ പ്രായത്തിലുള്ള രണ്ട് കുട്ടികൾക്ക് വേണ്ടി വല്ലിപ്പാക്ക് അഖീഖത്ത് അറുത്ത് കൊടുക്കാമോ എന്നാണ്
2: ഇവിടെ ചോദ്യത്തിൽ കുറച്ചൊരു ഇതുള്ളതെന്ന് വെച്ചാൽ, രണ്ട് കുട്ടികൾക്ക് വേണ്ടി വല്ലിപ്പ അറുത്ത് കൊടുക്കുക എന്നുള്ളത്, വല്ലിപ്പാക്ക് അറുത്ത് കൊടുക്കാം. വല്ലിപ്പാക്ക് പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് അക്കീഖ് അറുക്കാം. പിതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ജീവിച്ചിരിപ്പില്ലെങ്കിലും എന്ത് ചെയ്യാം, അങ്ങനെ ഒരു തവറു എന്നുള്ള നിലക്ക് ചെയ്യുന്നതിന് വിലക്കില്ല. പക്ഷേ രണ്ട് കുട്ടികൾക്ക് ഒരു ഉരു എന്നുള്ളത് എന്തല്ല, ശരിയല്ല. കാരണം അത് ഉലുഹിയത്തുമായിട്ട്
1: ഉരുവിൻ്റെ എണ്ണം അദ്ദേഹം ഇതിൽ പ്രതിപാദിക്കുന്നില്ല. ചെയ്യാമോന്നാണ്,
2: ചെയ്യാം. വല്ലിപ്പമാർക്ക് വേണമെങ്കിൽ പേരക്കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യാം, ചെയ്യാം. പക്ഷേ ഒരു ഉരുവിന് രണ്ട് പേർക്കായിട്ട് പറ്റൂല, രണ്ട് പേർക്ക് രണ്ടെണ്ണമായിട്ട് തന്നെ കൊടുക്കണം എന്നുള്ളൊരു വിഷയം മാത്രമേ അവിടെ വരുന്നുള്ളൂ.
1: ആണെങ്കിൽ
2: രണ്ടാട്, ഒരാൾക്ക് രണ്ടാട് എന്നുള്ള നിലക്ക് അറുക്കണം. പെൺകുട്ടിയാണെങ്കിൽ ഒരാട്, ഒരാൾക്ക് എന്നുള്ള നിലക്ക് അറുക്കുക. അതാണ് ഏറ്റവും ശരിയായിട്ടുള്ള സുന്നത്തായിട്ടുള്ള അതിൻ്റെ രീതിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ പേരക്കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യാം, വല്യപ്പന്മാർക്ക് അറിവ് ചെയ്യാം, അത് അനുവദനീയാണെന്നുള്ളതാണ് ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിക്കുന്നത്. വല്ലാഹു അഅലം.
1: കോളർ ലൈനിലുണ്ട്. ഹലോ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഓക്കെ, ചോദിച്ചോളൂ.
3: എന്നൊരു വീഡിയോ കണ്ടിരുന്നു, പിന്നെ സൂറത്തുൽ വാഖിയ ഓതുന്ന ആൾക്ക് കടം ഉണ്ടാകുക എന്നുള്ള ഹദീസ് ഉണ്ടെന്ന് കേട്ടത് ശരിയാണെന്നറിയായിരുന്നു.
2: അങ്ങനെ പല സൂറത്തുകളും വീഡിയോകൾ പല സംഭവങ്ങളും വരുന്നുണ്ട്. അത് ഇന്ന സൂറത്തിന് ഇന്ന ഫലലുണ്ട്, ഇന്ന സൂറത്തിന് ഇന്ന ഫലലുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ കടം വീടാൻ സൂറത്തിൽ വാക്കിയ ഓതിയാൽ കടം വീടും എന്ന് പറയുന്നതിന് പ്രത്യേകമായ രേഖകൾ അവിടെ നമ്മൾ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അഅലം.
1: ഇത്ര വ്യക്തമായല്ലോ. ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. ബാങ്കിലെ പലിശ എടുത്ത് പാവപ്പെട്ട രോഗിയുടെ ആശുപത്രി ചിലവിലേക്ക് കൊടുക്കാൻ പറ്റുമോ? രോഗി വളരെ പാവപ്പെട്ടവനാണ് എന്നുകൂടി ചോദ്യകർത്താവ് എഴുതിയിട്ടുണ്ട്.
2: നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, പലിശ എന്ന് പറയുമ്പോൾ പലിശയുമായിട്ടുള്ള ഒരിടപാടും ഒരു മുസ്ലിമിന് പാടില്ല. പൂർണ്ണമായും അതെന്ത് ചെയ്യണം, ഒരു വിശ്വാസി ഒഴിവാക്കണം. അഥവാ അവൻ്റെ ഇടപാടുകൾ നിർബന്ധിതമായ ചില സാഹചര്യങ്ങളിൽ പലിശ വന്ന് പെട്ട് കഴിഞ്ഞാൽ അത് ഒരു കയ്യിൽ തീക്കട്ട പിടിച്ചവൻ്റെ അവസ്ഥയിലായിരിക്കണം ആ അതിനോടുള്ള ഒരു പെരുമാറ്റം വിശ്വാസിക്കേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്ന സമയത്ത് ഒരു വേസ്റ്റ് ഒഴിവാക്കുന്ന രൂപത്തിൽ അത് ഒരു പൊതുവായ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ പലിശ കൊണ്ട് കുടുങ്ങി നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കാമെന്നല്ലാതെ ഒരു പുണ്യം പ്രതീക്ഷിച്ചു കൊണ്ടുള്ള ഒരു ഉപകാരം എന്നുള്ള നിലക്ക് അത് കൊടുക്കാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു രോഗിക്ക് ഒരു സഹായം എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതൊരു പലിശയുടെ പണമായ മോശമായ നമുക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സംഗതി അതൊരു പിന്നെ ഒരു സ്വതക്ക എന്നുള്ള നീയത്തോടു കൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്.
1: നല്ല സമ്പത്തിൽ നിന്നാണ് ചുരുക്കി പറഞ്ഞത്,
2: സദക്കകളും സഹായങ്ങളും നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഹലാലായ സമ്പത്തിൽ നിന്നാണ്, ഈ ഒഴിവാക്കപ്പെടേണ്ട സമ്പത്തിൽ നിന്നല്ല. അത് പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന പണ്ഡിതന്മാരുണ്ട്, റോഡ് അതുപോലെ തന്നെ പാലം ഇതുപോലുള്ള പൊതുവായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് പറയും. വ്യക്തിപരമായി ഉപകാരം കിട്ടുന്ന രൂപത്തിൽ അത് നൽകാൻ പാടില്ല എന്നതാണ് പണ്ഡിതന്മാരതുമായി ബന്ധപ്പെട്ടിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. വല്ലാഹു അഅലം.
1: പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വരികൾക്കിടയിലെ വിരൽ വെച്ച് ചലിപ്പിക്കുന്നത് പ്രത്യേകം സുന്നത്തുണ്ടോ എന്നാണ് മറ്റൊരു ചോദ്യകർത്താവ് അന്വേഷിക്കുന്നത്.
2: ഖുർആൻ ഓതുന്ന സമയത്ത് കൈകളിങ്ങനെ വെക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തായിട്ട് പഠിപ്പിച്ചിട്ടില്ല. ഹദീസിൽ എവിടെയും വന്നിട്ടില്ല ഖുർആൻ ഇങ്ങനെ വിരൽ വെച്ച് ഓതണം എന്നുള്ളത്. പക്ഷേ പണ്ഡിതന്മാർ അതൊരു നല്ല കാര്യമാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് അക്ഷരങ്ങൾ ആ ഓതുന്ന പദം തെറ്റാതിരിക്കാനും കൃത്യമായ ഓരോ പദങ്ങളും കൃത്യമായി മനസ്സിലാക്കാനും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാനും അത് ഉപകാരമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് സുന്നത്ത് എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
1: പുരുഷന്മാർക്ക് വിവാഹം നിഷിദ്ധമായവരുടെ മുമ്പിൽ കാൽമുട്ട് മറയാത്ത വസ്ത്രം ധരിക്കുന്നതിൽ എന്താണ് അതിൻ്റെ വിധി, അനുവദനീയമാണോ എന്നാണ്.
2: ഈ ഫഹദ് അഥവാ തുട ഔറത്താണോ അല്ലേ എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഏതായാലും ആ വിഷയത്തിൽ കൺക്ലൂഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് മഹ്റമായ സ്ത്രീകളുടെ മുമ്പിൽ ഒരിക്കലും മുട്ടിന് മുകളിൽ കാണുന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെടാൻ പാടില്ല പുരുഷന്മാർ, അത് നിഷിദ്ധമാണ് എന്നതാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുട കാണിച്ചുകൊണ്ട് ഒരാൾ ഒരു പുരുഷൻ്റെ മുമ്പിൽ ചിലപ്പോൾ കുറച്ച് തുടയുടെ ഭാഗം കാണിച്ചാലും അത്ര പ്രശ്നം വരുന്നില്ല, കാരണം അത് ഔറത്താണോ അല്ലേ എന്നുള്ള ചർച്ച വരുന്നുണ്ട്. പക്ഷേ മഹറമായ ഒരു സ്ത്രീയുടെ മുന്നിൽ അത് ചെയ്യാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർ കൃത്യമായിട്ട് പറഞ്ഞത് നിഷിദ്ധമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വല്ലാഹു അഅലം.
1: ടൂർ പോലെയുള്ള യാത്രയിൽ വാഹനത്തിലിരുന്ന് തയമ്മം ചെയ്ത് നിസ്കരിച്ചാൽ സ്വീകാര്യമാകുമോ എന്നാണ്. പക്ഷേ യാത്രയിൽ വാഹനം നിർത്താൻ സൗകര്യമുണ്ട്, കുടിവെള്ളം വാഹനത്തിലുണ്ട്, ഈ സാഹചര്യത്തിലാണ് ചോദ്യം.
2: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നൊരു യാത്ര പോകുമ്പോൾ നമസ്കരിക്കാനുള്ള സംവിധാനം ആയതിനെ നമ്മൾ കാണണം. ഒരു വിശ്വാസം നിലക്ക് അവൻ്റെ നിർബന്ധ ബാധ്യത നമസ്കാരം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത സംഗതി. അപ്പം അതുകൊണ്ട് തന്നെ യാത്രയിൽ ആ നിസ്കാരം നഷ്ടപ്പെടാതിരിക്കാനുള്ള നമസ്കരിക്കാനുള്ള ഒരു മുസല്ലയോ അതുമായി ബന്ധപ്പെട്ട ഒരു വിരിപ്പോ അതുപോലെ തന്നെ ഒതുക്കാലെ വെള്ളമൊക്കെ വാഹനത്തിൽ സജ്ജീകരിക്കുക എന്നുള്ളതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ്. പിന്നെ ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിനുള്ള നിർത്താനുള്ള സൗകര്യം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യാം, പള്ളി കാണുമ്പോൾ പള്ളിയിലേക്ക് സൈഡാക്കിയിട്ട് അവിടെ നിന്നിട്ട് കയറിയിട്ട് നിസ്കരിക്കുക. അപ്പോൾ യാത്ര വഴിയോരങ്ങളിലെ പള്ളികളൊക്കെ പലപ്പോഴും എല്ലാ സമയത്തും തുറന്നു വെക്കുന്ന ഒരുപാട് പള്ളികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഉണ്ടായിരിക്കേ ഒരാൾ തയമ ചെയ്തിട്ട് വാഹനത്തിൽ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല എന്നുള്ളതാണ്. കാരണം തയമ ചെയ്യാൻ കൃത്യമായ നിബന്ധനകളുണ്ട്. വെള്ളം കിട്ടാതിരിക്കുക, അന്വേഷിച്ച് പോകാൻ പറ്റാതിരിക്കുക, അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ തയമം ചെയ്യാനുള്ള ഒരു സാഹചര്യം, അതിൻ്റെ നിബന്ധനകൾ അവിടെ ഒത്തിണങ്ങിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരാൾ തയമ ചെയ്തുകൊണ്ട് ഇത്തരം സാഹചര്യത്തിൽ നമസ്കരിച്ചാൽ ആ നമസ്കാരം ശരിയല്ല, അയാളത് മടക്കി നമസ്കരിക്കണമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു അലം.
1: തലമുടിയും താടിയും മൈലാഞ്ചിയല്ലാത്ത കറുപ്പ് കളറല്ലാത്ത മറ്റു നിറങ്ങളിലുള്ള ഹെയർ ഡൈ ഗോദ്രേജ് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ട് ചായം കൊടുക്കാൻ പറ്റുമോ? കറുപ്പ് കളർ അല്ലെങ്കിലും ഹെയർ ഡൈ ഉപയോഗിച്ച് മുടി ഡൈ ചെയ്യാൻ പാടില്ല എന്നും അങ്ങനെ മുടി കളർ നൽകുന്നവരുടെ ഉളു ശരിയാകില്ല എന്നും ചില ഉസ്താദമാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാനിടയായി. അത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകാമോ എന്നാണ്
2: ചോദ്യകർത്താവിൻ്റെ ആ ചോദ്യത്തിൽ തന്നെ കാര്യങ്ങൾ വരുന്നുണ്ട്, ഉളു ശരിയാവില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ ഈ ഹെയർ ഡ്രൈ പോലുള്ള സംഗതികൾ, മൈലാഞ്ചി അല്ലാത്ത വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴുള്ളൊരു പ്രശ്നം, അതിപ്പം ഈ കറുപ്പല്ലെങ്കിൽ പോലും മറ്റ് കളറാണെങ്കിൽ പോലും അത് പെയിൻറ് പോലുള്ള വസ്തുക്കളാണെങ്കിൽ അത് നമസ്കാരത്തിന് ഉളുവിനെ ബാധിക്കും. കാരണം താടിയിലേക്ക് ആ രോമത്തിലേക്ക് വെള്ളം കയറുന്നതിന് തടസ്സമാകുന്ന രൂപത്തിലുള്ള കളറുകൾ നമ്മൾ താടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ, മുടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒതു കൊടുക്കുന്ന സമയത്ത് വെള്ളം താടിയിലോ അല്ലെങ്കിൽ മുടിയിലോ പ്രവേശിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം നനയേണ്ട, നിർബന്ധമായിട്ടും ഒലുവിൽ നനയേണ്ട ഭാഗങ്ങൾ നനയാതിരുന്നാൽ അത് ഒലു അസ്വീകാര്യമാകുന്ന, ഒലു സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒലു ശരിയാവില്ല, നമസ്കാരം ശരിയാവില്ല. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചായം നമ്മളൊരിക്കലും താടിയിലോ മുടിയിലോ ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം.
1: കോളർ ലൈനിലുണ്ട്. ഹലോ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
3: കാസർഗോഡ് നിന്നാണ്.
1: ഓക്കെ, ചോദിച്ചോളൂ.
3: ഇശ്റാഖ് നമസ്കാരം രണ്ട് റക്അത്ത് നിർവഹിച്ചതിന് ശേഷം പിന്നീട് ളുഹ നമസ്കാരം നിർവഹിക്കാൻ കഴിയുമോ? ഇശ്റാഖ് നമസ്കാരം രണ്ടിൽ കൂടുതൽ റക്അത്ത് നമസ്കരിക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം.
2: ഇഷ്റാഖ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരാൾ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റൊക്കെ ചൊല്ലി അവിടെ ഇരിക്കുക, മുസല്ലയിൽ തന്നെ പള്ളിയിൽ തന്നെ ഇരുന്നതിന് ശേഷം സൂര്യ ഉദിച്ചതിന് ശേഷം നിസ്കരിക്കുന്ന രണ്ട് റക്അത്ത് നിസ്കാരമാണ്. ഈ നിസ്കാരം തന്നെയാണ് എന്ത്, ളുഹ നിസ്കാരം എന്ന് പണ്ഡിതന്മാർ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്റാഖ് നമസ്കാരം നമസ്കരിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ളുഹ നിസ്കാരം നിർവഹിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു നിസ്കാരം അയാൾ നിസ്കരിച്ച് കഴിഞ്ഞു എന്നാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ അയാൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ളുഹ എന്നുള്ള നിലക്ക് വേറെ സെപ്പറേറ്റ് രണ്ട് റക്അത്ത് നമസ്കരിച്ച് കഴിഞ്ഞാൽ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ആ ഇഷ്റാഖ് നിസ്കാരം തന്നെ എന്താണ്, ളുഹാ നിസ്കാരമാണെന്നുള്ള അഭിപ്രായമാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഒരാൾ അങ്ങനെ നമസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അയാൾ പിന്നെ ളുഹാ നമസ്കാരം വേറെ നമസ്കരിക്കേണ്ടതില്ല എന്നാണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം റക്കായത്തുകളുടെ എണ്ണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നത് രണ്ട് റക്കായത്ത് എന്നാണ്. അതുകൊണ്ട് തന്നെ ളുഹവാണെങ്കിൽ നമുക്ക് നാല് നിസ്കരിച്ച്, ആറ് നിസ്കരിച്ച്, എത്രയും നിസ്കരിക്കാം. പക്ഷേ ഇഷ്റാഖ് നമസ്കാരം എന്ന് പരിചയപ്പെടുത്തിയ നമസ്കാരം രണ്ട് റക്കായത്ത് മാത്രമേ നമസ്കരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ആ രണ്ടിൽ പരിമിതപ്പെടുത്തുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അലം.
1: ഉത്തരം വ്യക്തമായല്ലോ. ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന അവസരമാണ്. വിളിക്കേണ്ട നമ്പർ 90 20 840 840, 9020 840 840. ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാമോ എന്നാണ് ശ്രോതാവ് ഫീഡ്ബാക്ക് വഴി എഴുതി ചോദിക്കുന്നത്.
2: ഇവിടെ നമുക്കറിയാം രണ്ട് മൂന്ന് ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഒരാൾ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അവിടെ മുക്കയ്യതായിട്ട്, അതായത് വെറും ഒരു ആയുസ് എന്നുള്ളതിനേക്കാൾ ഉപരി നന്മകൾ പ്രവർത്തിക്കാൻ, സൽക്രമങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ആഫിയത്തോടു കൂടിയിട്ടുള്ള ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ഒരു വിശ്വാസി നടത്തേണ്ടത്. ഇപ്പോൾ പിന്നെ തിരുമതിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരാൾ ചോദിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മൻ അഹ്സനുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി മൻ താല ഉംറുഹു വ അഹ്സന അമലുഹു എന്നാണ്. ആരുടെയെങ്കിലും ആയുസ് ദീർഘമാവുകയും ധാരാളം ആ സമയത്ത് അമൽ ചെയ്യുകയും ചെയ്യുന്നവനാണ് ഏറ്റവും ഉത്തമനാണ്. അപ്പോൾ ആയുസ് വർദ്ധിക്കുക, ആ കാലഘട്ടത്തിലൊക്കെ ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ സാധിച്ചു കൊടുക്കുന്ന രൂപത്തിൽ ഈ ആയുസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് പുണ്യമാണ്, അത് കൂലിയുള്ള കാര്യമാണ്. മാത്രമല്ല അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി തൻ്റെ അദബുൽ മുഫ്രദിലൊക്കെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ അവിടെ ചെന്നിട്ട് നമസ്കരിക്കുകയൊക്കെ ചെയ്യുന്നൊരു സന്ദർഭം പറയുന്നുണ്ട്. അപ്പോൾ ആ ഹദീസിൻ്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹുവിനെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിന്നെ തൗവൽ ഉംറു, അല്ലാഹുമ്മ തൗവൽ ഉംറുഹു, അദ്ദേഹത്തിൻ്റെ ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കണേ, വഗ്ഫിർ ലഹു, അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന ഒരു പ്രാർത്ഥന തന്നെയാണ്, നമുക്കത് പ്രാർത്ഥിക്കാവുന്നതാണ്. അതോടൊപ്പം വെറും ഒരു ആയുസ് വർദ്ധിപ്പിക്കുക, ആ ആയുസ് കുറേ കാലം ജീവിച്ചിട്ട് ആ കാലഘട്ടത്തിൽ നന്മ ചെയ്യാതെ തിന്മകൾ ചെയ്യുന്നൊരവസ്ഥയിലാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അത് അയാളുടെ ഏറ്റവും വലിയ ഒരു നാശത്തിലേക്കും നഷ്ടത്തിലേക്കായിരിക്കും കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ആഫിയത്തോടുകൂടി സൽക്കർമ്മം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ദീർഘായുസ്സിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത്. അത് അനുവദനീയമാണ് എന്നതാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അലം.
1: കോളം നോക്കാം. ഹലോ,
4: സ്സലാമലൈക്കും.
1: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: എന്റെ സംശയം വെച്ചല്ലേ, നമുക്ക് ജമ്മാക്കി നമസ്കരിക്കുമ്പോൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കാൻ പറ്റുമോ? ജമ്മാക്കി എന്ന് വെച്ചാൽ നമ്മള് മുഹറിന്റെ സമയത്ത് യാത്ര പുറപ്പെടുന്നു, അപ്പൊ മുഹറ് നമുക്ക് നാലരക്കാത്ത് നമസ്കരിക്കുന്നു, അതിന്റെ കൂടെ തന്നെ അസറും നാലരക്കാത്ത് വീട്ടിൽ വെച്ച് നമസ്കരിച്ചിട്ട് അല്ലെങ്കിൽ പള്ളിയിൽ വെച്ച് നമസ്കരിച്ചിട്ട് അവിടുന്ന് യാത്ര പുറപ്പെടാൻ പറ്റുമോ?
2: യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം യാത്ര ആരംഭിച്ചതിന് ശേഷം മാത്രമേ കസറ് പാടുള്ളൂ. എന്നാൽ ജം യാത്രക്കാരനും നാട്ടിൽ താമസിക്കുന്ന ആളുകൾക്കും കാരണമുണ്ടെങ്കിൽ ജം ചെയ്യാം. ഇപ്പോൾ വ്യക്തമായൊരു നമുക്കെന്തെങ്കിലും ആ നമസ്കാരത്തിൻ്റെ സമയത്ത് ആ നമസ്കാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് സമയം കിട്ടൂല എന്ന് തോന്നുന്ന രൂപത്തിലുള്ള പ്രോഗ്രാമുകൾ ഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നമസ്കാരത്തിന് വേണ്ടി നമ്മൾ നിർത്തി വെച്ച് കഴിഞ്ഞാൽ അത് ആ പ്രോഗ്രാമിനെ ബാധിക്കും. കാരണം കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത പരിപാടി ആയിരിക്കും, അല്ലെങ്കിൽ വാഹനം നിർത്തി നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ യാത്രക്ക് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് നമസ്കാരങ്ങളെ ജം ചെയ്തുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. എന്നാൽ കസർ യാത്ര ആരംഭിച്ചതിന് ശേഷം മാത്രമേ പാടുള്ളൂ എന്നത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ജം ചെയ്യാം, യാത്രക്ക് മുമ്പ് അനുവദനീയാണെന്നുള്ളതാണ് സൂചിപ്പിക്കേണ്ടത്. വല്ലാഹു അലം.
1: ഇത്ര വ്യക്തമായല്ലോ.
4: ഒരു ചോദ്യം കൂടെ അതിനനുബന്ധിച്ചല്ലേ
1: ചോദിച്ചോളൂ.
4: ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോസ്പിറ്റലില് എന്റെ കൊച്ചു അഡ്മിറ്റ് ആയി. അപ്പൊ നിലവിൽ ഹോസ്പിറ്റലില് നമസ്കരിക്കാൻ സൗകര്യം ഉള്ള ഒരു പ്രയർ റൂം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടുന്ന് മഗ്രിബ് എന്റെ ബാങ്ക് കൊടുത്തിണ്ടായിരുന്നു. അപ്പൊ മഗ്രിബ് മൂന്നരക്കാത്ത് നിസ്കരിച്ച് അതിന്റെ കൂടെ ഇഷാ നാലരക്കാത്ത് നിസ്കരിച്ച്. കാരണം ഒരു യാത്രയുടെ ഒരു പരിധി ഒരു കിലോമീറ്റർ ഉണ്ടല്ലോ, 80 കിലോമീറ്റർ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ അങ്ങനെ പരിധി. അതിന്റെ ഉള്ളിലായിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ മഗ്രിബ് 3:30 ഇഷാ 4:30 ഒരുമിച്ചാണ് നമസ്കരിക്കുന്നത് മഗ്രിബിന്റെ സമയത്ത്. എന്നിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. അങ്ങനെ നമസ്കരിച്ച് കഴിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ എന്നാണ് ചോദിക്കും.
2: അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു പ്രയാസം ഉണ്ട് എങ്കിൽ, ഇഷ നമസ്കരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മഗ്രിബിൻ്റെ കൂടെ ഇഷ 4:30 നമസ്കരിക്കൽ അനുവദനീയമാണ്. ജം ചെയ്യാം, കസർ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജം അനുവദനീയമാണ്.
4: അതെ, ഇഷായന സംഭവം വീട്ടിലെത്തും, പക്ഷെ ഇഷായന്റെ സമയം കഴിഞ്ഞിട്ടാ 8:00-9:00
2: അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ജമ ചെയ്യാതിരിക്കുക. കാരണം ഓരോ നമസ്കാരം നമുക്ക് കഴിയുമെങ്കിൽ അതിൻ്റെ സമയത്താണ് നമസ്കരിക്കേണ്ടത്. കാരണം സമയബന്ധിതമായി നമസ്കരിക്കേണ്ട ഇബാദത്താണ് നിസ്കാരം. ഓരോ നമസ്കാരത്തിനും ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ആ സമയത്താണ് അത് നിർവഹിക്കേണ്ടത്. നമുക്കതിന് പ്രയാസമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, നമസ്കരിക്കാൻ കഴിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ജമ്പ് ചെയ്യേണ്ടുള്ളൂ. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മഗ്രിബ് നമസ്കരിച്ച് നിൽക്കി ഇഷസ്കരിക്കാനുള്ള സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ജമ്പ് ചെയ്യാൻ പാടില്ല, ആ സമയത്ത് തന്നെയാണ് നമസ്കരിക്കേണ്ടത്. വീട്ടിലെത്തിയതിന് ശേഷം ഇഷസ്കരിക്കാണ് ചെയ്യേണ്ടത്.
4: ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. മുഹറും ഇതുപോലെ 4:30 നമ്മുടെ പ്രയർ റൂം ഉണ്ടായിരുന്നു, മുഹറും 4:30 നിസ്കരിച്ചു. അത് കഴിഞ്ഞ് അസറിന്റെ സമയത്ത് 4:30 ഒരുമിച്ചാണ് ഹോസ്പിറ്റലിൽ വെച്ച് നമസ്കരിച്ചത്. പക്ഷെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു കൊച്ചി. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു സംശയം ഉണ്ടായിരുന്നു, കാരണം ഇനിയിപ്പോ ആ സമയത്ത് അസർ നമസ്കരിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട്.
2: അതാ പറഞ്ഞു, നിങ്ങൾക്ക് വ്യക്തമായൊരു കാരണം ഉണ്ടെങ്കിൽ നമസ്കരിക്കാം. നമസ്കരിക്കാപ്പോ ഹോസ്പിറ്റലിൽ കുട്ടി കിടക്കുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ ഡോക്ടർ വിളിക്കും, ചിലപ്പോൾ പോകേണ്ടി വരും, ചിലപ്പോൾ അതിൻ്റെതായ തിരക്കുകളിൽ നിങ്ങൾ വ്യാപൃതനാവും. അപ്പോൾ ചിലപ്പോൾ നമസ്കരിക്കാൻ നിങ്ങൾക്ക് പറ്റൂല എന്നൊരു സാഹചര്യം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമസ്കരിക്കാം. അപ്പോൾ അത് അനുവദനീയമാണ്.
1: നിസ്കാരത്തിൽ സുജൂദിൽ ഉറങ്ങിപ്പോയാൽ അതിൻ്റെ വിധി എന്താണെന്ന്?
2: സുജൂദിൽ ഉറങ്ങുമ്പോൾ രണ്ട് രൂപത്തിൽ ഉറക്കുന്നുണ്ട്. ഒന്ന്, സ്വബോധം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള പിന്നെ ഉറക്കുന്നുണ്ട്, സ്വബോധത്തോടു കൂടി ഉറക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇമാമിന് മുതാബകത്തിലുണ്ട്. അപ്പോൾ ഇമാമ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടാവും, അപ്പോൾ അശ്രദ്ധമായ ഒരവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മൾ അറിയുന്നുണ്ടാവും ഇമാമ് ചലിക്കുന്നതും പോകുന്നതൊക്കെ അറിയുന്ന ആ
1: ബോധം,
2: ദീർഘനസ്കാരങ്ങൾ ആ ബോധത്തോട് കൂടിയിട്ടുള്ള ഉറക്കാണ് എങ്കിൽ അത് നമസ്കാരത്തെ ബാധിക്കില്ല. എന്നാൽ ബോധം നഷ്ടപ്പെടുന്ന രൂപത്തിൽ, പൂർണ്ണമായി നമ്മുടെ ആ ഒരു പരിസര ബോധം തന്നെ നമ്മൾ മറക്കുന്ന രൂപത്തിൽ ഗാഢമായൊരു ഉറക്കിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉലു നമുക്ക് നഷ്ടപ്പെടും. കാരണം ഉലു നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഉറക്കം എന്നുള്ളത്. അപ്പോൾ ആ ഉലു നഷ്ടപ്പെട്ടോടു കൂടി ആ നമസ്കാരം എന്തായി? നമുക്ക് നഷ്ടപ്പെടും. അയാൾ മടക്കി നമസ്കരിക്കണം. അപ്പോൾ നമ്മളെ ബോധം ആ ഉറക്കിൽ പോകുന്നുണ്ടോ, പൂർണ്ണമായി നഷ്ടപ്പെടുന്നുണ്ടോ, അതല്ല സ്വബോധത്തോടു കൂടിയിട്ടുള്ളൊരു മയക്കത്തിൻ്റെ അവസ്ഥയിലുള്ള ഉറക്കമാണോ ആ ഉറങ്ങിയത് എന്നതാണ് പരിശോധിക്കേണ്ടത്. അതിനനുസരിച്ചാണ് അതിൻ്റെ ഹുക്കും വരുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അഅലം.
1: ഹലോ ഹലോ
5: ഹലോ,
1: അസ്സലാമു അലൈക്കും
5: വറഹ്മത്തുള്ളാഹി.
1: ചോദിച്ചോളൂ.
5: എന്റെ ഡൗട്ട് നമ്മുടെ ഈ ജക്കാത്തിനെ
1: കുറിച്ചാണ്.
5: ജക്കാത്ത് അതായത് ഇപ്പോ ഇന്ത്യ കാലത്ത് 85 ഗ്രാം അതായത് 2 കിലോ സ്വർണം അല്ലേ അമ്മു?
1: നിങ്ങളെ വിഷയം ചുരുക്കി ചോദിച്ചോളൂ, നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം ചുരുക്കി ചോദിച്ചോളൂ, ബാക്കി ഉസ്താദ് വിശദീകരിച്ച് മറുപടി.
5: അതായത് എന്റെ ഡൗട്ട് ഈ ജക്കാത്ത് മിനിമം നെല്ലിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോ അതിപ്പോ നമുക്ക് മന്ത്ലി കിട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ മന്ത്ലി ജക്കാത്ത്
2: കൊടുക്കണോ? സക്കാത്ത് നിർബന്ധമാകാനുള്ള നിബന്ധനയിൽ പെട്ടതാണ് രണ്ട് കാര്യങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, അതിൻ്റെ നിസാബ് എത്തുക, രണ്ടാമത്തേത് ഹൗല് പൂർത്തിയാവുക. അതായത് നിസാബ് എന്ന് പറയുമ്പോൾ സ്വർണത്തിൻ്റെ നിസാബ് എന്ന് പറയുന്നത് 85 ഗ്രാം, ഏകദേശം 10.5 പവൻ. ആ 10.5 പവൻ സ്വർണം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനൊരു വർഷം പൂർത്തിയായാൽ മാത്രമാണ് അതിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു തവണ സക്കാത്ത് കൊടുത്തിട്ട് പിന്നീടൊരു വർഷം പൂർത്തിയാകുമ്പോൾ വീണ്ടും ആ പിന്നെ നമ്മൾ നിസാബ് എത്തിയിട്ടുണ്ടോ നോക്കുക. ആ നിസാബ് എത്തിൻ്റെ വീണ്ടും അതിന് നമ്മൾ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ വർഷം ഒരു വർഷത്തിൽ ഒരു തവണയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അതിന് നിസാബ് എത്തുകയും വേണം. ഈ രണ്ട് നിബന്ധനകളാണ് സക്കാത്ത് നിർബന്ധമാകാനുള്ളത്.
1: ഉത്തരം വ്യക്തമായല്ലോ?
2: അതെ. ഇപ്പം നമ്മളെ പിന്നെ ഒരു മാസത്തിൽ വർഷത്തിൽ നമ്മളെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ട് ഒരു വർഷത്തിൽ മൊത്തം നമ്മുടെ സമ്പത്ത് കൂട്ടി നോക്കുക, എത്ര ഉണ്ട് നിങ്ങളെ ബാലൻസ് എത്ര ഉണ്ട് നോക്കുക. ആ ബാലൻസ് 595 ഗ്രാം വെള്ളിക്ക് തുല്യമായതുണ്ടെങ്കിൽ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കുക. അത് ചില പണ്ഡിതന്മാർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു വർഷത്തിൽ നമുക്ക് ഒന്നിച്ച് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മാസം മാസം കൊടുക്കുക എന്നുള്ള ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ശരിയായിട്ടുള്ള ആ വിഷയത്തിലുള്ള അഭിപ്രായം ഒരു വർഷത്തിൽ ഹൗല് പൂർത്തിയാവുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്.
1: വ്യക്തമായല്ലോ?
5: ഓക്കെ,
1: ചോദിച്ചോളൂ. എന്താണ് നിങ്ങളുടെ കൃഷി എന്ന് വ്യക്തമായി പറയൂ.
5: അതായത് ഇപ്പൊ നമുക്ക് ചിലപ്പം കുറച്ച് വാഴ കിട്ടും, ചിലപ്പം കുറച്ച് അടക്കുന്നില്ല, കുറച്ച് കിട്ടും. അപ്പോ അതിന്റെ ഒരു ഇതാണ്
2: കൃഷി എന്ന് പറയുമ്പോ.
5: നമ്മളൊരു 3 മാസം കൂടുമ്പോ ഒരു 20,000 കിട്ടും, ചിലപ്പം കുറച്ച്. പിന്നെ ഒരു അതായത് 5-6 മാസം കഴിഞ്ഞിട്ടായിട്ടായിരുന്നു.
2: ഈ കൃഷി ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ആ കൃഷി ഉൽപ്പന്നങ്ങളായിട്ടുള്ള വസ്തു ഒന്നെങ്കിൽ നമുക്ക് അളക്കാൻ പറ്റുന്നതാകണം, അതല്ലെങ്കിൽ തൂക്കാൻ പറ്റുന്ന, സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന വസ്തുക്കൾക്കാണ് സക്കാത്ത്. അപ്പോൾ നെല്ല് അതുപോലെ തന്നെ അടക്ക, തേങ്ങ പോലെയുള്ള, ഈത്തപ്പഴം പോലെയുള്ള സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന, ഉണക്കി സൂക്ഷിച്ചാണ് അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന, അളക്കാൻ പറ്റുന്ന വസ്തുക്കൾക്കാണ് ആ വസ്തുവിനായിട്ട് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ പിന്നെ നമ്മൾ തേവി നനച്ചതാണെങ്കിൽ 10.5 പകുതി, 5.5 പകുതി, അല്ലെങ്കിൽ 10/10 അല്ലെങ്കിൽ 10/10 പകുതി. അതായത് നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സുകൾ, പഴവർഗ്ഗങ്ങൾ, ഇതിനൊന്നും എന്തില്ല, സക്കാത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കച്ചവടം ചെയ്തിട്ട് കിട്ടുന്ന വരുമാനത്തിനാണ് എന്ത് ചെയ്യേണ്ടത്? സക്കാത്ത് കൊടുക്കേണ്ടത്. അതല്ലാത്ത നിലക്ക് ഇപ്പോൾ കാരക്കയെ പോലെയുള്ള, ഈത്തപ്പഴം പോലെയുള്ള അളക്കാനോ അല്ലെങ്കിൽ തൂക്കാനോ സൂക്ഷിച്ച് വെക്കാനോ പറ്റുന്ന വസ്തുക്കൾ, ഇതിനാണ് ആ കൃഷിക്ക് ഇപ്പോൾ നെല്ലിന് നെല്ലായിട്ട് സക്കാത്ത് കൊടുക്കണം. തേങ്ങക്ക് ആ രൂപത്തിൽ തേങ്ങ സക്കാത്തായിട്ട് കൊടുക്കണം. അടക്ക അടക്കൊക്കെ സക്കാത്തായിട്ട് കൊടുക്കണം. മറ്റുള്ള വസ്തുക്കൾ ഇപ്പോൾ വാഴ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസുകൾ ഇതൊക്കെ ആ വസ്തുക്കളല്ല സക്കാത്ത് കൊടുക്കേണ്ടത്, മറിച്ച് എന്താണ് അത് വിറ്റിട്ട് കിട്ടുന്ന വരുമാനത്തിൻ്റെ സക്കാത്ത് പണത്തിൻ്റെ സക്കാത്തായിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ നിസാബ് തന്നെ ഞാൻ പറഞ്ഞത്, അതായത് പത്തിലൊന്നിൻ്റെ, അതായത് ഇപ്പോൾ നമ്മൾ തേവി നനച്ചുണ്ടാക്കുന്ന കൃഷിയാണെങ്കിൽ, ഇപ്പോൾ വെള്ളം മോട്ടറൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മൊത്തം വസ്തുവിൻ്റെ 10% പത്തിലൊന്ന്, അതല്ലെങ്കിൽ പത്തിലൊന്നിൻ്റെ എങ്ങനെ നെല്ലാണെങ്കിൽ 600 കിലോ, നെല്ലാണെങ്കിൽ 600 കിലോ എന്നാണ്, 6 ക്വിൻ്റൽ ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5 സക്കാത്തായിട്ട് കൊടുക്കണം. തേങ്ങയാവുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രൂപത്തിൽ ഈ ഒരു അവസ്ഥയിലാണ് വരുന്നത്, അതിൻ്റെ 10.5% മൊത്തം നമ്മൾ കൂട്ടിയിട്ട് 10% പകുതി നനച്ചതാണെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 10% പത്തിലൊന്ന് സക്കാത്തായിട്ട് കൊടുക്കുക. നിങ്ങൾ പള്ളിയിൽ എത്തുന്ന സമയത്ത് പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കണം, കാരണം നമ്മൾ മുസ്ലിങ്ങളോടൊപ്പം നമസ്കരിക്കണം. എന്നാൽ പള്ളിയിലെ ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അവിടെ എത്തിയെങ്കിൽ പിന്നെയും നിങ്ങൾ ആസ്റ നമസ്കരിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ ജംഅ് ചെയ്തു, ജംഅക്കിന് ശേഷം നാട്ടിൽ ചെന്ന് ഇറങ്ങുകയാണ്, ആ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ നാട്ടിലെ മഹല്ല പള്ളിയിൽ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ജമാഅത്തിൽ പങ്കെടുക്കുകയാണ് ഏറ്റവും ഉത്തമം. നിങ്ങൾ പങ്കെടുക്കണം, ജമാഅത്തിൽ പങ്കെടുക്കണം. നമസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ വിട്ടുക്കാൻ പാടില്ല, ജമാഅത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. ആ ജമാഅത്തിൽ പങ്കെടുക്കുകയും നിങ്ങൾ ആസ്റ നമസ്കരിക്കുകയും ചെയ്യണം. ഇനി അതല്ല, പള്ളിയിലെ ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നാട്ടിലെത്തുന്നതെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പോയി ജമാഅത്ത് നമസ്കരിക്കേണ്ട ആവശ്യമില്ല, പിന്നീട് ആസ്റ നിങ്ങൾ നിസ്കരിക്കേണ്ട കാര്യമില്ല.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ലൈവ് സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 9020 840 840. തഹജ്ജുദ് നിസ്കരിച്ച ശേഷം വിത്ർ നിസ്കരിച്ച് ദുആ ചെയ്താൽ മതിയോ എന്നാണ് ചോദ്യം.
2: ഇവിടെ ചോദ്യത്തിൽ ഇദ്ദേഹത്തിന് ചെറിയ അവ്യക്തത ഉണ്ട്. അതായത് തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം വിത്ർ നിസ്കരിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചാൽ മതിയെന്ന്, ഇപ്പോൾ വിത്റും തഹജ്ജുദും രണ്ട് നമസ്കാരമാണ് എന്നൊരു ധാരണ ചോദ്യകർത്താവിനുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം ഒരു നമസ്കാരമാണെന്നുള്ളതാണ്. തഹജ്ജുദ് എന്ന് പറയുന്നതും വിത്ർ എന്ന് പറയുന്നതും ഒക്കെ ഒരൊറ്റ നമസ്കാരമാണ്. രാത്രി ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ തഹജ്ജുദ് എന്ന് പറയും, അത് അവസാനം ഒറ്റയിൽ അവസാനിപ്പിക്കുമ്പോൾ അതിന് വിത്ർ എന്ന് പറയും. ഇതൊക്കെ ഒരൊറ്റ നമസ്കാരമാണ്. അപ്പോൾ ആ ഒരു നമസ്കാരം പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമസ്കാരത്തിൻ്റെ ഇടയിൽ സുജൂദുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥനകൾ നടത്താവുന്നതാണ് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അലം.
1: ഉദു എടുത്ത ശേഷം ഒരു കോളർ ലൈനിലുണ്ട്, ആരാ നോക്കാം. ഹലോ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചോദിച്ചോളൂ. ലൗഡ് സ്പീക്കർ ഓഫ് ആക്കിയിട്ട് സംസാരിക്കൂ, ക്ലിയർ കുറവുണ്ട്.
6: ഹലോ.
1: ആ ഹലോ.
6: രാത്രിയിലെ നമസ്കരിക്കുമ്പോ രണ്ട് റക്കാത്ത് വിത്ര കൂട്ടിയിട്ട്, പിന്നെ രണ്ട് റക്കാത്ത് താജ്യത കൂട്ടിയിട്ട് ഒരു റക്കാത്ത് വിത്ര കൂട്ടിയിട്ട്
1: മൂന്നിറക്കായത്ത്
2: ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ തശഹുദ് പാടില്ല. രണ്ടാമത്തെ റക്കായത്തിൽ നിങ്ങൾ രണ്ടാമത്തെ റക്കായത്തിൽ തശഹുദിൽ ഇരിക്കാതെ മൂന്നാമത്തെ റക്കായത്തിലേക്ക് പോകാം. മഗ്രിബിനോട് സാദൃശ്യമാകുന്ന രൂപത്തിൽ നിസ്കരിക്കാൻ പാടില്ല. അതായത് ഇപ്പോൾ രണ്ട് റക്കായത്ത് നമസ്കരിച്ചിട്ട് സലാം വിട്ടുക, പിന്നെ ഒരു റക്കായത്ത് ഒറ്റയ്ക്ക് നമസ്കരിക്കുക, അതൊരു രീതിയാണ്. അതല്ലെങ്കിൽ മൂന്ന് റക്കായത്ത് ഒന്നിച്ചും നമുക്ക് വിത്ർ നമസ്കരിക്കാം. അപ്പോൾ ആ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ രണ്ടാമത്തെ റക്കായത്തിൽ തശഹുദിലിരിക്കാതെ നേരെ മൂന്നാമത്തെ റക്കായത്തിലേക്ക് പൊങ്ങുകയാണ് വേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഇതും കൂടി കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു തശഹുദിൽ സലാം വിട്ടുന്ന രൂപത്തിൽ തശഹുദ് ചെയ്യുക. ഒരൊറ്റ തശഹുദ് ആ രൂപത്തിലാണ് നമസ്കരിക്കേണ്ടത്. മഗ്രിബ് നമസ്കാരത്തിനോട് സാദൃശ്യമുള്ള രൂപത്തിൽ തശഹുദ് ഇടയിൽ പാടില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്.
1: ഉത്തരം വ്യക്തമായല്ലോ.
6: ഞാൻ നിയ്യത്ത് വെക്കുന്നത് പിന്നെ രണ്ടര അക്കാലത്ത് താഴ്ത്തതോട് കൂടി ഒരു അക്കാലത്ത് ഇത്തരോട് കൂടി അങ്ങനെ ഒന്നിച്ചിരിക്കുന്നതാണ് ഇങ്ങനത്തെ ചെയ്യാറുള്ളത്.
2: ഈ തഹജ്ജുദ് എന്ന് പറയുന്നത് വിത്ർ എന്ന് പറയുന്ന ഒക്കെ നമസ്കാരമാണ്. നിങ്ങൾ ആ നമസ്കാരം ഒറ്റയിൽ അവസാനിക്കുമ്പോൾ അതിന് വിത്ർ എന്ന് പറയും. രാത്രി ഉറക്കെ എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ അതിന് തഹജ്ജുദ് എന്ന് പറയും. അത് ആ ഒരു റക്കായത്ത് നിങ്ങൾ നിസ്കരിക്കുമ്പോൾ അത് വിത്റും പാടപ്പെടുന്ന രൂപത്തിൽ തഹജ്ജുദായി മാറുകയാണ് ചെയ്യുന്നത്. ഒറ്റ നീയത്ത് മതി.
1: ഇവിടെ നിങ്ങൾ മഗ്രിബ് പോലെ രണ്ട് റക്കായത്ത് കഴിഞ്ഞ് തശഹുദ് അല്ലെങ്കിൽ അത്തഹിയാത്ത് ചൊല്ലാറുണ്ടോ? അത് ശരിയല്ല എന്നാണ് ഉസ്താദിന്റെ മറുപടിയിൽ പറഞ്ഞത്. ഞങ്ങൾ നിസ്കരിക്കുന്ന ഈ വിത്രും തഹജ്ജുദും എല്ലാം ഒരു നമസ്കാരമാണെന്നാണ് ഉസ്താദ് പറഞ്ഞത്.
2: ഒറ്റ നിസ്കാരമാണ്, നിങ്ങൾക്ക് തഹജ്ജുദ് എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ നിസ്കരിച്ചാൽ മതി. അതിൽ വിത്ർ ഒറ്റയാക്കുമ്പോൾ വിത്ര അത് വിത്രായി മാറും. വിത്ര അത് വന്നു, അത് വേറെ നമസ്കരിക്കേണ്ട കാര്യമില്ല.
6: ഒരു വീട്ടില് ചെന്ന് കയറിയപ്പോ കുറച്ച് ആൾക്കാര് ഭക്ഷണം കഴിക്കില്ലായിരുന്നു, അപ്പൊ വേറെ കുറച്ച് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെന്ന് കയറിയപ്പോ സലാം പറഞ്ഞു. അപ്പൊ അവര് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാര് തിരിച്ചു പറഞ്ഞില്ല. പിന്നെ അവര് ഭക്ഷണം കഴിക്കുന്ന എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞേ, ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നോണ്ടാണ് കേട്ടോ സലാം അടക്കാന്ന് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടോ?
2: അങ്ങനൊന്നുമില്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സലാം പറഞ്ഞ സലാം അടക്കുന്നതിന് വിലക്കുകളൊന്നും ഹദീസിലോ പ്രമാണങ്ങളിലോ എവിടെയും വന്നിട്ടില്ല. ഏത് സമയത്തും നമുക്ക് സലാം പറയാം. സലാം പറഞ്ഞാൽ മടക്കലും അനുവദനീയമാണ് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. വുദു എടുത്ത ശേഷം മുഖക്കുരു പൊട്ടുകയോ ചെറിയ രൂപത്തിൽ രക്തം പൊടിയുകയോ ചെയ്താൽ വീണ്ടും ഉളുതു ഒരുക്കേണ്ടതുണ്ടോ എന്നാണ്.
2: അതായത് നമസ്കാരം ഉളുതു എടുത്തതിന് ശേഷം ഒരാളുടെ ശരീരത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് പോയാൽ, അത് ധാരാളം രക്തം വരുന്നുണ്ട് എങ്കിൽ ഉളുതു എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് അതാണ് ഏറ്റവും ഉത്തമം. എന്നാൽ ആ രക്തം പോകുന്നത് ശരീരത്തിൽ നിന്ന് രക്തം വന്നാൽ അത് ഉളുവിനെ ബാധിക്കുകയില്ല എന്നുള്ള അഭിപ്രായമാണ് ശരിയായ അഭിപ്രായം. കാരണം രണ്ട് വഴികളിലൂടെ, എന്നാൽ മുൻ പിൻദ്വാരങ്ങളിലൂടെയാണ് ആ രക്തം പോകുന്നത് എങ്കിൽ മാത്രമാണ് ഉളു മുറിയുള്ളൂ. അത് നമ്മൾ മുറിവോ മറ്റോ ഉണ്ടായിട്ട് രക്തം വന്നാൽ ഉളു മുറിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായിട്ടുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ ചില പണ്ഡിതന്മാർ സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് കുറേ രക്തം പുറത്തു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഉളു എടുക്കുന്നതാണ് ഉത്തമം എന്ന് രേഖപ്പെടുത്തുന്നത്. എന്നാൽ ചെറിയ രൂപത്തിലുള്ള മുറിവുകളോ, അപ്പം നേരത്തെ സൂചിപ്പിച്ച ചെറിയ കുരുവോ അല്ല എന്തെങ്കിലുമൊക്കെ പൊട്ടിയിട്ട് കുറച്ച് രക്തം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഉളു മുറിയില്ല, അയാൾ ഉളു എടുക്കേണ്ട കാര്യമില്ല, അവിടെ കഴുകി കളഞ്ഞാൽ മാത്രം മതി എന്നതാണ് സൂചിപ്പിക്കാറുള്ളത്. വല്ലാഹു അലം.
1: കോളാറ് നോക്കാം. ഹലോ.
7: ഹലോ,
1: അസ്സലാമു അലൈക്കും.
7: വഅലൈക്കും സലാം. എന്റെ സംശയം എന്താണ്, സുബേഷ്കാരി, ഞാൻ രണ്ടരക്കാരം കഴിക്കും. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം പിന്നെ അല്ല, സുബേഷ് ബാങ്ക് കൊടുത്ത് രണ്ടരക്കാരം സുന്നത്ത് നിസ്കരിക്കണോ?
2: സുബഹിൻ്റെ സുന്നത്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അത് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് നമസ്കരിക്കേണ്ടത്. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള സുന്നത്ത് സുബഹിയുടെ സുന്നത്തായിട്ട് പരിഗണിക്കൂല. അതിന് രാത്രി നമസ്കാരം എന്നാണ് പറയുക. രാത്രിയിൽ നമുക്ക് എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ സുബഹിൻ്റെ മുമ്പ് തെഹജ്ജുദായിട്ടോ മറ്റോ ആയിട്ട് എത്ര നമസ്കാരങ്ങൾ വേണമെങ്കിലും നമുക്ക് നമസ്കരിക്കാം. ആ രാത്രി നമസ്കാരത്തിലാണ് നമസ്കാരം പെടുക. എന്നാൽ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് സുബഹി നമസ്കാരം. ബാങ്ക് കൊടുക്കാന്നുള്ളതല്ല, സുബഹി ആയതിന് ശേഷം മാത്രമേ സുബഹിൻ്റെ റവാത്തീബായിട്ടുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പാണ് നിങ്ങൾ നമസ്കരിച്ചത് എങ്കിൽ ആ നമസ്കാരം സുബഹിൻ്റെ റവാത്തീബായിട്ട് പരിഗണിക്കൂല. അത് നിങ്ങൾ ബാങ്ക് കൊടുത്തതിന് ശേഷം രണ്ടാമത് വീണ്ടും നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്.
7: ഞാൻ തുടർന്ന് പോകുന്നത് ഈ മുൻപ് രണ്ടരക്കാത്ത്
2: അത് ശരിയല്ല. അത് സുബഹിൻ്റെ സുന്നത്താണെങ്കിൽ അത് ബാങ്ക് കൊടുത്തതിന് ശേഷം നമസ്കരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തെഹജ്ജുദായിട്ട് നമസ്കരിക്കാം. ഇപ്പോൾ സുബഹിൻ്റെ മുമ്പ് എഴുന്നേൽക്കുകയാണെങ്കിൽ തെഹജ്ജുദിൻ്റെ നീയത്തോടുകൂടി നിങ്ങൾക്ക് രണ്ടരക്കായത്തോ പിന്നെ മൂന്നരക്കായത്തോ അഞ്ചരക്കായത്തോ അങ്ങനെ ഒറ്റയിൽ അവസാനിക്കുന്ന രൂപത്തിൽ തെഹജ്ജുദായിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും നമസ്കരിക്കാവുന്നതാണ് സുബഹിൻ്റെ മുമ്പ്. എന്നാൽ സുബഹിയുടെ സുന്നത്ത്, റവാത്തിബ് സുന്നത്ത് സുബഹി നമസ്കാരം ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് നമസ്കരിക്കേണ്ടത്.
7: പിന്നെ
2: നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ്.
1: ഏതൊരു നമസ്കാരവും അതിന്റെ സമയമായ ശേഷം ആണ് നമസ്കാരം. ആ നമസ്കാരത്തിന്റെ മുമ്പ് ഉള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ബാങ്ക് കൊടുത്തു അല്ലെങ്കിൽ ആ സമയമായാലാണ് ആ നമസ്കാരത്തിന്റെ സുന്നത്തായി പരിഗണിക്കുക എന്നാണ് ഉസ്താദിന്റെ മറുപടി എന്ന് മനസ്സിലാവുന്നത്. ഇനി ശ്രദ്ധിക്കുക. സാരമില്ല, അറിയാതെ അല്ലേ, അള്ളാഹു പുറത്തല്ലേ.
2: അറിയാതെ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളുടെ പേരിൽ അള്ളാഹു നമ്മളെ പിടികൂടുകയില്ല. അത് അള്ളാഹു തന്നെ പറഞ്ഞു. അതെ,
1: അവർ തമ്മിലുള്ള സംസാരമാണ്. യാത്രക്കാരന് എത്ര ദിവസം വരെ ജംഉം കസറുമാക്കാമെന്നാണ് മറ്റൊരു ചോദ്യം.
2: യാത്രക്കാരൻ്റെ ഈ ജംഉ കസറിൻ്റെ പരിധി വരുന്നത് ആ യാത്രയുടെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ഒരാൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുന്ന സമയത്ത് നേരത്തെ തന്നെ അയാൾക്കറിയാം 3 ദിവസം ഞാൻ അവിടെ താമസിക്കുമെങ്കിൽ 4 ദിവസം വരെ അയാൾക്ക് എന്ത് ചെയ്യാം, കസറാക്കാം. അപ്പോൾ 4 ദിവസം വരെ ഞാൻ അവിടെ താമസിക്കും, അത് കഴിഞ്ഞാൽ തിരിച്ചു പോരുമെന്ന് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്രക്കാരൻ നിലക്ക് 4 ദിവസം വരെ അയാൾക്ക് കസറാക്കാം. നേരെ മറിച്ച് വേറൊരാൾ 4 ദിവസത്തിൽ കൂടുതൽ 10 ദിവസം താമസിക്കും അല്ലെങ്കിൽ ഒരു 15 ദിവസം താമസിക്കുന്ന ആ യാത്രയിൽ അവിടെ ഇറങ്ങുന്ന സമയത്ത് തന്നെ അയാൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പൂർണ്ണമായിട്ട് നമസ്കരിക്കണം. കാരണം അയാൾ മുഖ്യമാണ്. അതായത് ആ 1st ദിവസം മുതൽ തന്നെ അയാൾ എന്ത് ചെയ്യണം, എല്ലാ നമസ്കാരവും പൂർണ്ണമായ രൂപത്തിൽ നമസ്കരിക്കണം.
1: എത്ര ദിവസം എന്ന് അനുസരിച്ച്
2: നേരത്തെ ഉണ്ടെങ്കിൽ, അതായത് 4 ദിവസത്തിൽ കൂടുതൽ അയാൾ അവിടെ താമസിക്കുമെന്ന് ഉറപ്പുള്ള രൂപത്തിലാണ് നമ്മൾ യാത്ര പോയി 10 ദിവസം ഞാൻ അവിടെ നിന്നിട്ട് തിരിച്ചു പോരുമെന്ന ഉദ്ദേശത്തിലാണെങ്കിൽ അയാൾ 1st മുതൽ തന്നെ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ട് നമസ്കരിക്കണം, കസറാക്കാൻ പാടില്ല. നേരെ മറിച്ച് 3 ദിവസമേ താമസിക്കുള്ളൂ അല്ലെങ്കിൽ 4 ദിവസമേ താമസിക്കുള്ളൂ ആ രൂപത്തിലാണ് പോകുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം 4 ദിവസം അയാൾക്ക് കസറാക്കാം. അതിൽ കൂടുതൽ കസറാക്കാൻ പാടില്ല. പിന്നീട് അയാൾ മുഖ്യമായിട്ട് പരിഗണിക്കും. മൂന്നാമത്തൊരു വിഭാഗം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഒരു അർജൻറ് കാര്യത്തിന് വേണ്ടിയിട്ടൊരു സ്ഥലത്ത് പോയി, ഒരു ഇപ്പോൾ ഒരു പേപ്പർ സൈൻ ചെയ്ത് വാങ്ങണം അല്ലെങ്കിൽ മുതിർന്നെ കണ്ടിട്ടൊരു മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് എത്ര ദിവസം അവിടെ താമസിക്കും എന്നൊരു കൃത്യമായ പ്ലാന് നമുക്കില്ല. എപ്പോഴാണോ എൻ്റെ ആവശ്യം കഴിയുന്നത് ആ കഴിഞ്ഞ ഉടനെ ഞാൻ എന്ത് ചെയ്യും, തിരിച്ചു പോരും. അങ്ങനെ താമസിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ എത്ര കാലം അവിടെ നിന്നാലും അയാൾ മുസാഫിറിൻ്റെ ഹുക്കുമാണ്. അതുകൊണ്ട് 10 ദിവസമാണെങ്കിലും പിന്നെ 15 ദിവസമാണെങ്കിലും ആ ദിവസങ്ങളിലൊക്കെ അയാൾക്ക് കസറാക്കാം എന്നതാണ് പണ്ഡിതന്മാർ.
8: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് പ്രാർത്ഥനാ പഠനം. പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നിസ്കാരശേഷമുള്ള പ്രാർത്ഥനയുടെ 6ാമത്തെ ഭാഗമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഫർള് നമസ്കാരത്തിന് ശേഷമുള്ള വ്യത്യസ്ത ദിക്കറുകളും പ്രാർത്ഥനകളും പ്രവാചകൻ പഠിപ്പിച്ച അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രാർത്ഥനയായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട മറ്റൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ള പ്രാർത്ഥന. പ്രാർത്ഥനയുടെ അർത്ഥം, അള്ളാഹുവെ, നീ നൽകുന്നത് തടയുന്നവനായി മറ്റാരുമില്ല, നീ തടയുന്നത് നൽകുവാൻ മറ്റാർക്കും കഴിയുകയുമില്ല. നിന്റെ അടുക്കൽ ധനമുള്ളവന് അവൻ്റെ ധനം ഉപകരിക്കുകയുമില്ല. ഇതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. മഹാനായ ഇമാം മുസ്ലിം റഹിമഹുല്ല, അതുപോലെ ബുഖാരി റഹിമഹുല്ല, ഇവർ രണ്ടുപേരും ഈ പ്രാർത്ഥന അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത ولا معطي لما منعت ولا ينفع ذا الجد منك الجد اللهم اللهم لا مانع لما أعطيت اللهم لا مانع لا مانع لما أعطيت لما أعطيت اللهم لا مانع لما أعطيت ولا معطي لما منعت ولا معطي ولا معطي طاء ആണ് കസ്ര ചെയ്യപ്പെട്ട ത്വ ആണ് ولا معطي ولا معطي لما منعت لما منعت ولا معطي لما منعت ولا ينفع ذا الجد منك الجد ولا ينفع ولا ينفع ذا الجد ذا الجد ولا ينفع ذا الجد ولا ينفع ذا الجد منك الجد منك الجد ولا ينفع ذا الجد منك الجد اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد ഈ പ്രാർത്ഥന മനഃപ്പാഠമാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദാവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
8: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. നിസ്കാരശേഷമുള്ള പ്രാർത്ഥനയുടെ ആറാമത്തെ ഭാഗമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ. വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് ഖുർആൻ പാഠങ്ങൾ. മക്കയുടെ മഹത്വം എന്ന ക്ലാസ്സിൽ മൂന്നാമത്തെ ഭാഗം അവതരിപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥന കാരണമാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ മക്ക ജനനിബിഡമായത് എന്നും മക്കയിൽ വ്യത്യസ്ത രൂപങ്ങളിലുള്ള ഫലവർഗങ്ങൾ ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി. 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹീമിൻ്റെ 35-ാമത്തെ ഒരായത്തിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രാർത്ഥന മക്കൾക്ക് വേണ്ടിയുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു പറയുന്നു, വഇദ് ഖാല ഇബ്രാഹീമു, ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം ഓർക്കുക, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, എൻ്റെ റബ്ബേ ഈ രാജ്യത്തെ നിർഭയമുള്ളതായി അഥവാ സമാധാനമുള്ളതാക്കി നീ മാറ്റേണമേ. മക്കൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണത്. ഈ രാജ്യം ഹാദൽ ബലദ് എന്ന് പറഞ്ഞത് മക്ക രാജ്യത്തെപ്പറ്റിയാണ്. ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഭാര്യ ഹാജറ റളിയല്ലാഹുഅൻഹയെയും ഇബ്രാഹിം നബി മക്കയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് അതിനെ നിർഭയമായ രാജ്യമാക്കുവാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥന ചെയ്തത്. അതുപ്രകാരം മക്കാഹറം മുഴുവനും ആദരണീയ സ്ഥാനമായി അള്ളാഹു നിയമിച്ചത് ഇതൊക്കെ സൂറത്തുൽ ബക്കറയിലും ബക്കറയുടെ 125 മുതൽ 129 വരെയുള്ള വചനങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. സൂറത്തുൽ ബക്കറയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതുപോലെ തന്നെ ഇജ് അൽ ഹാദ ബലദൻ ആമിനൻ, ഇതൊരു നിർഭയമുള്ള രാജ്യമാക്കി മാറ്റണമേ എന്ന് തന്നെയാണ് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുള്ളത്. അവിടെ മക്ക എന്ന് പറയുന്നത് നിർഭയം, സമാധാനം, ഇതെല്ലാം ഇന്നുള്ള ഒരു നാടാണ്. കഅബയുടെ പരിസരപ്രദേശമായ ഹറമിൽ വെച്ച് ആരെയും കയ്യേറ്റം ചെയ്യാനോ ശിക്ഷാ നടപടികൾ എടുക്കുവാനോ പാടുള്ളതല്ല. ഇപ്പം നിങ്ങൾ നോക്കൂ, യുദ്ധപ്രിയരും കലഹപ്രിയരുമായിരുന്ന ജാഹിലിയത്തിലെ അറബികൾ ആ ജാഹിലിയ കാലഘട്ടത്തിൽ പോലും അവിടെ വെച്ച് യുദ്ധമോ കയ്യേറ്റമോ നടത്തുമായിരുന്നില്ല. മക്കാ ഹറമിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ജന്തുക്കളെ വേട്ടയാടുവാനും മരങ്ങളും ചെടികളും മുറിച്ചു കളയുവാനും പാടുള്ളതല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകിയതിൻ്റെ അടയാളങ്ങളാണ് അതെല്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന ഹാദൽ ബലദ, തീർച്ചയായും ഈ നാട് അഥവാ മക്ക എന്ന നാട്, ഹറമഹുല്ലാഹു യൗമ ഖലഖ സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പവിത്രമാക്കിയിട്ടുണ്ട്. ഫഹുവ ഹറാമുൻ ബിഹുർമത്തില്ലാഹി ഇലാ യൗമിൽ ഖിയാമ, അള്ളാഹുവിൻ്റെ ആ പവിത്രത കൊണ്ട് യൗമുൽ ഖിയാമ വരെ മക്ക പവിത്രമുള്ള നാട് തന്നെയാണ്. വ ഇന്നഹു ലം യഹില്ലൽ ഖിതാലു ഫീഹി ലിഅഹദിൻ ഖബ്ലി, എനിക്ക് മുമ്പ് ഒരാൾക്കും അവിടെ യുദ്ധം അനുവദിച്ചിട്ടില്ല. വലം യഹില്ലലി, എനിക്കും, റസൂലുള്ളാഹി പറയാണ് എനിക്കും അവിടെ യുദ്ധം അനുവദിച്ചിട്ടില്ല, ഇല്ലാ സഅതം മിന്നഹാർ, പകലിൻ്റെ ഒരു ചെറിയ സമയത്തല്ലാതെ, അഥവാ മക്കം ഫത്തഹിൻ്റെ ആ ഒരു ദിവസത്തിലല്ലാതെ യുദ്ധം റസൂലുള്ളാഹിക്കും മക്കയിൽ അനുവദനീയമല്ല എന്നൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ യുഅദു ശൗഖുഹു വലാ യുനഫറു സൈദുഹു വലാ യൽതഖിത്തു ഇല്ലാ മൻ അറഫഹ വലാ യുഖ്തല ഖലാഹ, അവിടുത്തെ ഒരു മുള്ളു പോലും പറിക്കാൻ പാടുള്ളതല്ല, അവിടെ വേട്ടയാടുവാൻ പാടുള്ളതല്ല. കളഞ്ഞുപോയ വസ്തു അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു എങ്കിലല്ലാതെ അതെടുക്കുവാൻ പാടുള്ളതല്ല. അവിടുത്തെ ഒരു ചെടി പോലും ഒരു മരം പോലും പറിച്ചു മാറ്റാൻ മുറിക്കുവാൻ പാടുള്ളതല്ല. ഇത് ഹറം ബോർഡറിൽ എവിടെയും അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ഒരു പ്രാർത്ഥന എത്രത്തോളം അള്ളാഹു സ്വീകരിച്ചു എന്ന് നിങ്ങൾ നോക്കൂ. എത്ര വലിയ ഹുർമത്താണ്, പവിത്രതയാണ്, മഹത്വമാണ്, ആദരവാണ് അള്ളാഹു മക്കക്ക് നൽകിയിട്ടുള്ളത് എന്നും നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് തന്നെ ആ മക്കയെ നമ്മൾ സ്നേഹിക്കണം, ആ മക്കയെ നമ്മൾ ആദരിക്കണം, അതിനെ ബഹുമാനിക്കണം. ആ രാജ്യത്തെക്കുറിച്ച് മോശപ്പെട്ടത് പറയാൻ പാടില്ല, ആ രാജ്യത്തെ ചീത്ത പറയാൻ പാടില്ല, ആ രാജ്യത്തെക്കുറിച്ച് മോശമായ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കണം. വമൻ യുഅല്ലിം ശഅഇറല്ലാ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആര് ബഹുമാനിക്കുന്നുവോ അത് ഹൃദയത്തിലെ തഖ്വയുടെ അടയാളമാണ്. അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
8: മാഷാല്ലാ, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, മക്കയുടെ മഹത്വം, ഭാഗം 3, അവതരിപ്പിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ

0: ആവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും അതിൻ്റെ എല്ലാ വ്യവസ്ഥകൾ നിർണയിക്കുകയും ചെയ്തിട്ടുള്ളവനാരോ അവനാണ് യഥാർത്ഥ വിധികർത്താവ്. അധികാരവും ആധിപത്യവും ആർക്കാണോ ഉള്ളത് അവനാകുന്നു അൽ ഹക്കം. അൽ ഹക്കം എന്ന വാക്കിൻ്റെ അർത്ഥം വിധികർത്താവ് എന്നാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഒരു നാമമാണ് അൽ ഹക്കം. ഹുക്കും, വിധി നടപ്പിലാക്കുന്നവനാണ് അൽ ഹക്കം. മറ്റൊരാശയം കൂടെ നമുക്ക് ഈ ഒരു നാമത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതായത് അന്യായവും അനീതിയും തടയുക എന്നതാണ് യഥാർത്ഥത്തിൽ ഹുക്കും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നന്മയും നീതിയും സ്ഥാപിക്കുക എന്നതാണ് അതിൻ്റെ മറ്റൊരു വശം. അള്ളാഹുവിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാ വിധികളിലും തീരുമാനങ്ങളിലും കൽപ്പനകളിലും, അത് പ്രാപഞ്ചികമാകട്ടെ മതപരമാകട്ടെ, അതിലെല്ലാം നീതിയും നന്മയും നിലകൊള്ളുന്നുണ്ട്. നീതിയോടെയും നന്മയോടും കൂടെ നമുക്ക് മതനിയമങ്ങളെ നിശ്ചയിച്ചു തന്ന ഹക്കമാണ് അള്ളാഹു. ഈ പ്രപഞ്ചത്തെയും അത് എല്ലാ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിക്കുന്നതിലും അത് നിലനിർത്തുന്നതിലും എല്ലാറ്റിലും ഈ നീതി നിലനിൽക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൽ അൻആം 114-ാമത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ ഈ നാമത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. അഫഗൈറല്ലാഹി അബുത്തഗി ഹക്കമൻ. അപ്പോൾ വിധികർത്താവായി ഞാൻ അള്ളാഹു അല്ലാത്തവരെയാണോ അന്വേഷിക്കേണ്ടത് എന്ന് പറയുന്നിടത്തൊരു പ്രാവശ്യം ഹക്കമ് എന്ന് പറയുന്ന ഈ നാമം അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഹുക്കുമ് എന്നതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളിൽ ഹാക്കിം എന്ന അർത്ഥത്തിലൊക്കെ വേറെയും വന്നിട്ടുണ്ട് എന്നതാണ്. അള്ളാഹുവിൻ്റെ നാമമാണ് ഇത്, ഇത് മറ്റുള്ളവർക്ക് വിളിക്കാവുന്നതല്ല എന്ന നിലക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അബു ഷുറൈഹ് എന്ന് പറയുന്ന വ്യക്തിയുടെ മുമ്പുണ്ടായിരുന്ന പേര് യഥാർത്ഥത്തിൽ അബുൽ ഹക്കം എന്നായിരുന്നു. ഈ അബുൽ ഹക്കം എന്ന പേരുള്ള ഈ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടപ്പോൾ നബി പറഞ്ഞു, ഇന്നല്ലാഹ ഹുവൽ ഹക്കമു, അള്ളാഹുവാണ് ഹക്കം. അപ്പം അള്ളാഹുവിൻ്റെ നാമമാണ് ഹക്കം എന്നുള്ളത്. അപ്പോൾ ഇലൈഹിൽ ഹുക്കും, അവനിലേക്കാണ് വിധി കർത്തൃത്വമുള്ളത് എന്ന് പറയുകയും അതേപോലെ തന്നെ അദ്ദേഹത്തോടത്തിൻ്റെ മക്കളുടെ

0: പേര് ചോദിക്കുകയും അങ്ങനെ മൂത്ത മകൻ്റെ പേര് ഷുറൈഹ് എന്നാണെന്ന് പറഞ്ഞപ്പോൾ അൻത അബു ഷുറൈഹ്, നീ അബു ഷുറൈഹ് ആണെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ പേര് തിരുത്തുകയും ചെയ്തു എന്ന് കാണാൻ പറ്റും. ഈ ഹുക്മു എന്നുള്ളത് രണ്ട് നിലക്കുണ്ട്. ഒന്ന് കൗനിയായ ഹുക്മു, അതായത് പ്രാപഞ്ചികമായ അതിൻ്റെ നിയന്ത്രണം, അതേപോലെ തന്നെ അതിലുള്ള തീരുമാനങ്ങളും അള്ളാഹുവിൻ്റേതാണെന്നുള്ളത്. കാല റബ്ബി ഹുക്കും ബിൽ ഹക്ക് വറബ്ബുന റഹ്മാനുൽ മുസ്തആാനു അലാമ തസിഫൂൻ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, നീ യാഥാർത്ഥ്യമനുസരിച്ച് വിധി കൽപ്പിക്കണമേ. നമ്മുടെ രക്ഷിതാവ് പരമകാരുണികനും നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതിനെതിരിൽ സഹായമർത്ഥിക്കപ്പെടാവുന്നവനുമത്രേ എന്ന് വിശുദ്ധ ഖുർആൻ 21:112 പറയുന്നുണ്ട്. ഇത് പ്രാപഞ്ചികമായ വിധികർത്തൃത്വമാണ്. മതപരമായ കാര്യങ്ങളിലും ഹാക്കിമാരാണ് അള്ളാഹുവാണ്. വമഖ്തലഫ്തും ഫീഹി മിൻ ഷൈഇൻ ഫഹുക്മുഹു ഇലല്ലാ. നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ള കാര്യം ഏതാണോ അതിലെല്ലാം തീർപ്പ് കൽപ്പിക്കുവാനുള്ള അവകാശം അള്ളാഹുവിനാകുന്നു എന്നാണ്. മതപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോഴും നാം അള്ളാഹുവിലേക്കാണ് തീരുമാനം തേടേണ്ടത് എന്നർത്ഥം. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിലെല്ലാം നീതിയും നന്മയും നിലകൊള്ളുന്നു എന്ന് പറയും. ഈ ആശയം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള മറ്റ് വചനങ്ങളാണ് വഹുവ ഖൈറുൽ ഹാക്കിമീൻ, വഹുവ ഖൈറുൽ ഹാക്കിമീൻ, വ അൻത അഹ്കമുൽ ഹാക്കിമീൻ, അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ എന്നൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച പല പ്രാർത്ഥനകളിലും ഇതുതന്നെ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകായീല വ ഇസ്റാഫീല ഫതിറ സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വ ശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീ മാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബി ഇദ്നിക് ഇന്നക തഹ്ദി മൻ തശാഉ ഇലാ സിറാത്തി മുസ്തഖീം. ജിബ്രീലിൻ്റെയും മീകായീലിൻ്റെയും ഇസ്റാഫീലിൻ്റെയും റബ്ബായ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ, അദൃശ്യവും ദൃശ്യവും അറിയുന്നവനായ അള്ളാഹുവേ, നീ നിൻ്റെ ദാസന്മാർ ഏതൊരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലാണോ ആ വിഷയങ്ങളിൽ വിധിക്കുന്നവനാണ് നിന്റെ തീരുമാനത്താൽ. സത്യത്തിൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലകപ്പെട്ടതിൽ നീ എനിക്ക് നേർവഴി കാണിക്കണമേ. നിശ്ചയം നീ ഉദ്ദേശിക്കുന്നവരെ നീ നേർവഴി കാണിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച, നമുക്ക് പഠിപ്പിച്ചു തന്ന രാത്രി നമസ്കാരത്തിന് വേണ്ടി നബി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നവനാണ്. ആ തീരുമാനം നീതിപൂർവമാണ്, നന്മ നിറഞ്ഞതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹുക്കുമുകളെ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ, മതപരമായ നിയമങ്ങളെ പൂർണ്ണ വിശ്വാസത്തോടെയും പ്രതീക്ഷയോടുകൂടെയും അത് സത്യമാണെന്ന ബോധ്യത്തോടുകൂടെയും ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم.

يوم تبدل الأرض غير الأرض والسماوات وبرزوا لله الواحد.

0: നല്ല മധുരകരമായ ഖുർആൻ പാരായണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അബൂബക്കർ അൽ ശാത്തിരിയുടേതായി ഉള്ള ഒരു പാരായണം, സൂറത്തു ആലി ഇംറാനിന്റെ വചനം കേൾക്കാം.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അബൂബക്കർ ഇഷാത്വരി ഹാഫിള്ള സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതൽ കളിക്കപ്പെടുന്ന ഖുർആൻകാരികളിൽ ഒരാളാണ് അബൂബക്കർ ഇഷാത്വരി. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിലെ ഖുർആൻ മനഃപ്പാഠമാക്കുകയും തുടർന്ന് തജ്വീദു ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉന്നത നിലവാരത്തിലുള്ള പഠനം നടത്തുകയും ചെയ്തു. ശരിയത്ത് വിഷയത്തിൽ ബിരുദം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി പള്ളികളിൽ ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അബൂബക്കർ ഇഷാത്വരി ഹഫിള്ളാഹുള്ള.
1: വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറ ആലിമ്രാനിലെ 19-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് ഓതിക്കേട്ടത്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും ദീൻ എന്നു പറയുന്നത്, മതം എന്നു പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗിയൻ ബൈനഹും, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. വമൻ യക്ഫുർ ബി ആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു തആല വേഗം വിചാരണ നടത്തുന്നവനാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് മനുഷ്യാരംഭം തൊട്ട് മനുഷ്യൻ്റെ അവസാനം വരെയുള്ള എല്ലാവർക്കും അള്ളാഹു നിയമിച്ചതും ഒന്നാമത്തെ പ്രവാചകനും ഒന്നാമത്തെ വേദഗ്രന്ഥവും തുടങ്ങി അന്ത്യപ്രവാചകനും അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും വരെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നതും അള്ളാഹു മനുഷ്യവർഗത്തിന് തൃപ്തിപ്പെട്ടു കൊടുത്തതുമായ ഏകമതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിലേക്ക് മാത്രമാണ് എക്കാലത്തും അള്ളാഹു മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളതും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ശേഷം പറയുന്നത്, എന്നാൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ മറ്റൊരു മതവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം അവകാശപ്പെടുക അങ്ങനെ ചെയ്യുന്ന ചില സമുദായങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടത്ര ഇൽമുണ്ടായിട്ടല്ല, അല്ലെങ്കിൽ ഇൽമ് ഇല്ലാത്തതുകൊണ്ടല്ല, പിന്നെയോ ഇൽമുണ്ടായിട്ടും അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അസൂയ, അതേപോലെ തന്നെ പക, വിദ്വേഷം, ഇങ്ങനെയുള്ള ധിക്കാര സ്വഭാവങ്ങൾ, അതുകൊണ്ട് മാത്രമാണ് അവർ ഈ സത്യത്തിൽ നിന്ന് അകലാനുള്ള കാരണം. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ഹക്ക്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പരമാടിസ്ഥാനമായിട്ടുള്ള തൗഹീദിൽ പോലും തർക്കം നടത്തുന്ന, ന്യായവാദം നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിൻ്റെ അവസാനത്തിൽ സൂചിപ്പിച്ചതുപോലെ വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു വേഗത്തിൽ കണക്കു നോക്കുന്നവനാകുന്നു എന്ന് വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മളിവിടെ ഓതിക്കേട്ടത്.
0: മാഷാഅല്ലാ. ഇന്നത്തെ മധുരം ഖുർആനിലെ വചനം കാതോർക്കുകയും അതിൻ്റേതായ ലഘു വിവരണവുമാണ് നമ്മൾ ശ്രവിച്ചത്.
2: തൻ്റെ വീട്ടിൽ ഒട്ടും ഇടമില്ല എന്നതായിരുന്നു അയാളുടെ പരാതി. അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും രണ്ട് കുട്ടികൾക്കും കൂടി താമസിക്കാനുള്ള സ്ഥലമില്ല. പരാതിയുമായി അയാൾ ഗുരുവിനടുത്തെത്തി. ഗുരു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീടിനെ വലുതാക്കാൻ സഹായിക്കാം, പക്ഷേ ഞാൻ പറയുന്നതുപോലെ നിങ്ങൾ ചെയ്യണം. അയാൾ സമ്മതിച്ചു. നിങ്ങളുടെ കോഴികളെ കൂടി വീടിനകത്തേക്ക് കൊണ്ടുപോകൂ. അല്പം മടിച്ചിട്ടാണെങ്കിലും അയാൾ അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസം അയാൾ ഗുരുവിനോട് പറഞ്ഞു, വീട്ടിൽ ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ശരി, എങ്കിൽ ആടുകളെ കൂടി വീട്ടിനകത്ത് കെട്ടു. അങ്ങനെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അയാൾ വന്നു പറഞ്ഞു, എനിക്ക് ഭ്രാന്താണെന്ന് വീട്ടുകാർ പറയുന്നു. പക്ഷേ പശുവിനെ കൂടി അകത്തേക്ക് കെട്ടാനായിരുന്നു അപ്പോൾ ഗുരുവിൻ്റെ നിർദ്ദേശം. പാതി മനസ്സോടെ അയാൾ അപ്രകാരം ചെയ്തു. പിറ്റേ ദിവസം ഗുരുവിനെ കാണാനെത്തിയ അയാളോട് ഗുരു പറഞ്ഞു, ഇനി മൃഗങ്ങളെയെല്ലാം വീടിന് പുറത്താക്കൂ. ഒരു മണിക്കൂർ കഴിഞ്ഞ് അയാൾ മടങ്ങി വന്ന് പറഞ്ഞു, ഇപ്പോൾ വീട്ടിൽ ധാരാളം ഇടമുണ്ട്. ആയിരിക്കുന്ന അവസ്ഥയുടെ സൗന്ദര്യം മനസ്സിലാക്കാത്തവരെല്ലാം സാങ്കല്പിക സ്ഥലങ്ങളുടെ അഴകിൻ്റെ പിന്നാലെയായിരിക്കും, ഉള്ളതിൽ സംതൃപ്തരാകില്ല. പരിമിതികളെ ചുറ്റിപ്പറ്റിയാകും പ്രയാണം. തങ്ങൾക്കുള്ളവയെ ശരിയായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതും അവയിൽ സന്തോഷം കണ്ടെത്താനാകുന്നില്ല എന്നതുമാണ് ഈ മാനസികാസ്വസ്ഥ്യത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ. എന്തിനും അതിൻ്റേതായ അർത്ഥവും അലങ്കാരവുമുണ്ട്. അവയെ അനർത്ഥങ്ങളായി വ്യാഖ്യാനിച്ചാൽ ശരീരവും മനസ്സും അസ്വസ്ഥമാകും. അവയെ അനുഗ്രഹമായി കാണാൻ ശ്രമിച്ചാൽ ഓരോ നിമിഷവും ആഹ്ലാദമുണ്ടാകും. അതെ, നമുക്കുള്ളവയിൽ തൃപ്തിപ്പെടാൻ ശീലിക്കാം.
3: ഓക്കെ, അദ്ദേഹം പറഞ്ഞ ഈ ഒരു കഥയുണ്ടല്ലോ, ആ ഒരു കഥ വലിയ ഒരുപാട് ചിന്തകൾ നൽകുന്ന ഒരു കഥ തന്നെയാണ് അല്ലേ? ഒരു ചിന്ത തന്നെയാണ് ശരിക്കും ഇത്. എന്താ വെച്ചാല് നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഉള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല
4: അല്ലേ?
3: ഇപ്പോ ഇവിടെ അദ്ദേഹത്തിന് ഒന്നും ആ ഗുരു ചെയ്തു കൊടുത്തിട്ടില്ല.
4: ഇല്ല,
3: തന്റെ വീട്ടിൽ കുറച്ചും കൂടി അധികം കൺജസ്റ്റഡ് ആക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു
4: അല്ലെ,
3: കോഴികളെ ആടുകളൊക്കെ വീട്ടിനുള്ളിൽ കയറ്റാൻ പറഞ്ഞു. അപ്പോ സലാമാഷ് പറഞ്ഞ പോലെ ആ ഒരു കഥ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ആ ഒരു വീട്ടിൽ, ഇപ്പോ വീട് ചെറുതാണ്, വീട്ടിൽ സൗകര്യമില്ല എന്ന് പറഞ്ഞ ആൾക്ക് പിന്നീട് അത് ഭയങ്കര വിശാലത തോന്നി. എന്നുവെച്ചാൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാത്തതാണ്. നമ്മളെ ചിന്തയുടെ ആംഗിളാണ് പലപ്പോഴും പ്രശ്നം.
4: സാധാരണ നമ്മള് മലയാളികൾ എപ്പോഴും പറയാറുള്ള കണ്ണുണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിന്റെ വില അറിയില്ല.
3: യെസ്,
4: കണ്ണ് പോയാലേ അതിന്റെ വില അറിയുന്നുണ്ട്. കണ്ണെന്ന് മാത്രല്ല ഏതൊരു കാര്യവും. ഇപ്പൊ ഞാൻ എന്റെ ഒരു അവസ്ഥ, ഒരു അനുഭവം പറയണെങ്കിൽ, കാലിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് ഒരു 21 ദിവസം ബാൻഡേജ് ഇട്ട്. നമ്മൾ വിചാരിക്കുമ്പോ എന്താ, ഒരു കാലൊക്കെ ആകുമ്പോ മറ്റേ കാലുണ്ടല്ലോ. പക്ഷെ ആ ഒരു കാല് നിലത്ത് ചവിട്ടാതെ നടക്കാൻ പ്രയാസപ്പെടുന്നതും ബാത്റൂമിലൊക്കെ പോകുമ്പോഴുള്ള അനുഭവവും അതുപോലെ തിരിച്ചു വരുമ്പോൾ മറ്റൊരാളെ ആശ്രയിക്കാതെയോ അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടുകൂടി അല്ലാതെയോ നടക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞാൽ വലിയൊരവസ്ഥയാണ്. അത് മാത്രല്ല, ആ കാലം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ കാലിന് പെയിൻ കൂടുന്നു, അതിന് സ്ട്രെസ് കൂടുന്നു, നമ്മളൊരു കൺട്രോൾ കിട്ടാത്ത പോലൊക്കെ വരും. അപ്പൊ ഉള്ള സമയത്ത് ഉള്ളതിൽ സംതൃപ്തി അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് അല്ലേ? അതാണല്ലോ റിസർച്ചർ നല്ല സമയം ഹദീസിൽ പഠിപ്പിച്ചത്. നിങ്ങൾ മുകളിലുള്ളവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് എങ്ങോട്ടാണ്, താഴെയുള്ളത്. എന്നിട്ട് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ കുറിച്ച് നിന്നത ഇല്ലാതിരിക്കാൻ അതാണ്.
3: ഒരു
4: നമ്മൾ ടെൻഷനൊക്കെ അനുഭവിക്കും, ഈ ഹദീസ് ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോ എന്താ അറിയോ, ഒരുപാട് ആശ്വാസവും സമാധാനമൊക്കെ നമുക്ക് കിട്ടും.
3: അതെ അതെ. അപ്പൊ എപ്പോഴും നമ്മള് ഉള്ള സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അൽഹംദുലില്ലാ പറയാൻ, ഹംദു ചൊല്ലാൻ, ശുക്ർ ചൊല്ലാൻ,
4: അത് അറബികളുടെ ഒരു സ്റ്റൈല് ശരിക്കും അങ്ങനെയാണ് അല്ലേ? അവര് എന്ത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞാൽ എന്താ പറയാ, കുഴപ്പമില്ല എന്ന് പറയും. അവിടെ ആ ശുക്റിന്റെ ഒരു മഹത്വം പലപ്പോഴും നമ്മള് മറക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതുപോലുള്ള കഥകളും ചിന്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്.
3: അതെ അതെ. അപ്പൊ ഏതായാലും ഇത്തരം ചിന്തകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും. ആ നിലക്ക് നന്നായി നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും ഒന്ന് ചിന്തിക്കാനും അൽഹംദുലില്ലാ ഹംദുകൾ പരമാവധി വർദ്ധിപ്പിക്കാനും ആ നിലക്കൊരു ഹൃദയവിശാലത ലഭിക്കാനും ഒക്കെ ഇന്നത്തെ ചിന്ത ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി
4: ശ്രോതാക്കളാണ്
3: കമന്റ് ചെയ്യേണ്ടത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നു നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. കുട്ടികളിലെ പഠനവൈകല്യങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? ഡോക്ടർ ഫായിസ പിപിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
7: കുട്ടികളിലെ പഠനവൈകല്യങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? എഴുത്ത് ഡോക്ടർ ഫായിസ പിപി. കുട്ടി പഠിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധ മാറുന്നു. പലതവണ പറഞ്ഞാലും പഠിച്ചതെല്ലാം മറക്കുന്നു. ക്ലാസ്സിൽ മറ്റു കുട്ടികളേക്കാൾ പിന്നിൽ പോകുന്നു. ഇത്തരം പ്രശ്നങ്ങൾ പല മാതാപിതാക്കളും അനുഭവിക്കുന്നവയാണ്. എന്നാൽ ഇതെല്ലാം മടി അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് മാത്രമല്ല, ചിലപ്പോൾ പഠന വൈകല്യത്തിൻ്റെ ലക്ഷണങ്ങളുമായിരിക്കാം. ചില കുട്ടികൾക്ക് അടിസ്ഥാന പഠനത്തിൽ തന്നെ സ്ഥിരമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. ഇതിനെയാണ് സാധാരണയായി പഠന വൈകല്യം എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. ഇത് കുട്ടിയുടെ ബുദ്ധിശക്തിയുടെ കുറവല്ല, മറിച്ച് വിവരങ്ങൾ മനസ്സിലാക്കാനും പ്രോസസ് ചെയ്യാനുമുള്ള പ്രത്യേക രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ്. എന്താണ് പഠന വൈകല്യം? പഠന വൈകല്യം എന്നത് വായന, എഴുത്ത്, കണക്കുകൂട്ടൽ തുടങ്ങിയ അടിസ്ഥാന പഠന കഴിവുകളിൽ കാണുന്ന സ്ഥിരമായ ബുദ്ധിമുട്ടുകളെയാണ് സൂചിപ്പിക്കുന്നത്. വായനാ പ്രശ്നം, എഴുത്ത് പ്രശ്നം, ഗണിത പ്രശ്നം തുടങ്ങിയവ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ്. കുട്ടികളിൽ കാണുന്ന പ്രധാന ലക്ഷണങ്ങൾ: വായനയിലെ ബുദ്ധിമുട്ട്, അക്ഷരങ്ങൾ തിരിച്ചറിയാൻ വൈകുന്നത്, വാക്കുകൾ തെറ്റായി വായിക്കുന്നത്, വായനയുടെ വേഗം വളരെ കുറവ്. എഴുത്തിലെ പ്രശ്നങ്ങൾ: അക്ഷരങ്ങളും അക്കങ്ങളും മറിച്ചും തലതിരിച്ചുമൊക്കെ എഴുതുന്നത്, വാക്കുകൾ ഇടവിടാതെ എഴുതുന്നത്, കൈയെഴുത്ത് വ്യക്തതയില്ലാതെ കാണുന്നത്. ഗണിതത്തിലെ ബുദ്ധിമുട്ട്: അക്കങ്ങൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട്, ലളിതമായ കണക്കുകൾ പോലും ചെയ്യാനുള്ള പ്രയാസം, സമയം, പണം തുടങ്ങിയ ആശയങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തത്. മൊഴി ഭാഷാ ബുദ്ധിമുട്ടുകൾ: വാക്കുകൾ കണ്ടെത്താൻ കൂടുതൽ സമയമെടുക്കുന്നത്, നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ വൈകുന്നത്. ഓർമ്മശക്തി പ്രശ്നങ്ങൾ: പഠിച്ചതെല്ലാം വേഗത്തിൽ മറക്കുന്നു, ക്രമത്തിൽ കാര്യങ്ങൾ ഓർക്കാനുള്ള ബുദ്ധിമുട്ട്. എങ്ങനെ തിരിച്ചറിയാം? കുട്ടിയുടെ അധ്യാപകരുടെ അഭിപ്രായം ശ്രദ്ധിക്കുക. സമപ്രായക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രകടനത്തിൽ കൃത്യമായ വ്യത്യാസം കാണുക. വീട്ടിൽ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ കാണുന്ന സ്ഥിരമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കുക. പഠന വൈകല്യം കണ്ടെത്തുന്ന സമയം പല മാതാപിതാക്കൾക്കും ആശങ്കയും കുറ്റബോധവും നിറഞ്ഞൊരു ഘട്ടമാണ്. എന്റെ കുട്ടിക്ക് എന്താണ് പ്രശ്നം? ഇത് മാറുമോ? എന്ന ചോദ്യങ്ങൾ അവർ അലട്ടിക്കൊണ്ടിരിക്കും. ഈ സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് അവരുടെ പ്രതികരണമെന്നതും പ്രധാനമാണ്. മാതാപിതാക്കൾ ചെയ്യേണ്ടത് കുട്ടിയെ ഒരിക്കലും കുറ്റപ്പെടുത്താതിരിക്കുക, ക്ഷമയോടും പിന്തുണയോടും കൂടി സമീപിക്കുക, സാവധാനത്തിൽ ആവർത്തിച്ചു പറഞ്ഞുകൊടുക്കുക, കുട്ടിയുടെ അധ്യാപകരുമായി നിരന്തരം കാര്യങ്ങൾ പങ്കുവെക്കുകയും ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുക, കുട്ടിയുടെ കഴിവുകൾ കണ്ടെത്തി ചെറിയ പുരോഗതികളിൽ നന്നായി പ്രോത്സാഹിപ്പിക്കുക, പ്രാർത്ഥനയിലൂടെ ശുഭാപ്തി വിശ്വാസം വളർത്തിയെടുക്കാൻ പ്രാപ്തരാക്കുക, പ്രത്യേക പരിശീലനവും തെറാപ്പികളും പരിഗണിക്കുക, ആവശ്യമെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ പ്രത്യേക വിദ്യാഭ്യാസ വിദഗ്ധന്റെ സഹായം തേടുക. പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് ശരിയായ മാർഗനിർദ്ദേശവും പിന്തുണയും ലഭിച്ചാൽ മികച്ച രീതിയിൽ മുന്നേറാൻ കഴിയും. അതിനാൽ തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് ആവശ്യമായ സഹായം നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. ഓരോ കുട്ടിയും വ്യത്യസ്തനാണ്. അവരെ മനസ്സിലാക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. രക്ഷിതാക്കളെന്ന നിലയിൽ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വേണം.
6: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? ഡോക്ടർ ഫായിസ പിപിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
8: والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخر

0: അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. അസ്വമദ് അഥവാ പരാശ്രയമുക്തൻ എന്ന നാമം വിശദീകരിച്ചുകൊണ്ട് അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിജ്ഞാനങ്ങളിൽ ഏറ്റവും മഹത്വമേറിയ പ്രതിഫലമാർഹമായ ഒരു അറിവാണ് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനം. അതിൽ ചില നാമങ്ങൾ നമ്മൾ അൽഹംദുലില്ല അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് പഠിക്കാൻ സാധിച്ചു. ഇന്ന് ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അസ്വമദ് എന്ന നാമത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അസ്വമദ് എന്നത് വിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ? ആ മാഷാല്ലാ, സൂറത്തുൽ ഇഖ്ലാസിലാണല്ലേ. നമ്മളെപ്പോഴും നിരന്തരം പാരായണം ചെയ്യുന്ന, പലപ്പോഴായിക്കൊണ്ട് പല സന്ദർഭങ്ങളിലായി പാരായണം ചെയ്യാൻ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത്. അതിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ് രണ്ടാമത്തെ വചനത്തിലാണ് അസ്വമദ് എന്ന് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അതിൽ ഖുർആനിൽ ഏക ഒറ്റ പ്രാവശ്യം മാത്രം വന്നിട്ടുള്ളതാണ് അസ്വമദ് എന്ന നാമം. അസ്വമദ് എന്ന നാമത്തിന് അതിൻ്റെ പ്രത്യേകത ഈ സൂറത്തിൽ വന്നു എന്നത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈ സൂറത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഫളല് നമ്മൾ അറിയുമ്പോൾ അതിൻ്റെ നാമവും അതിൻ്റെ മഹത്വത്തെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ നിന്ന് ഒരു സമയത്ത് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് അവിടുത്തെ ഭാര്യയോട് പറഞ്ഞു, അലാ തറയിന ഇലാ മാ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ഖൈറിനെ കുറിച്ച് നിനക്കറിയുമോ എന്ന് ചോദിച്ചപ്പോ ഭാര്യ പറയാണ്, റുബ്ബ ഖൈറിൻ ഖദ് അതാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമാഹു, എത്ര എത്ര നന്മകളാണ് റസൂലുള്ള നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ഇപ്പോൾ എന്താണ് പുതിയതായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ സ്വഹാബികൾ ഇരുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ ചോദിക്കുകയാണ്, ഒരു രാത്രി ഖുർആനിൻ്റെ മൂന്നിലൊന്ന് ഓതാൻ നിങ്ങൾക്കാർക്കാണ് സാധിക്കാത്തത് എന്ന് ചോദിക്കാൻ. ഖുർആനിൻ്റെ മൂന്നിലൊന്ന് എന്ന് പറയുമ്പോൾ എത്ര ജുസുവാണ്? ആ 10 ജുസുവാണല്ലേ. 10 ജുസ് എല്ലാ രാത്രിയിലും ഓതണം എന്നുള്ളത് ചില ആളുകൾക്കെങ്കിലും പ്രയാസമുണ്ട് അല്ലേ. എല്ലാവർക്കും സാധിച്ചുകൊള്ളണമെന്നില്ല. ഒരു ദിവസം തന്നെ ഒരു ജുസ് തന്നെ ഓതാൻ സാധിക്കാത്ത ആളുകളുണ്ട്. ഒരു പേജെങ്കിലും ഓതണം എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുന്നത്. ഖുർആനുമായി ഒരു ബന്ധം നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ഒരു രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഖുർആനിൻ്റെ മൂന്നിലൊന്ന് അതായത് 10 ജുസ് ഓതി തീർക്കാൻ സാധിക്കുന്നതാർക്ക് എന്ന് റസൂലുള്ളാഹി ചോദിക്കുമ്പോൾ ചില സഹാബികൾക്കൊക്കെ പ്രയാസമായി. ഇങ്ങനെ മറുപടി പറയാതെ പ്രവാചകന്റെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്യണം. അത് സുലുസുൽ ഖുർആൻ, ഖുർആനിൻ്റെ മൂന്നിലൊന്ന് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് ഓതുന്ന, പാരായണം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക എന്നുള്ളത്. ആ സൂറത്തുൽ ഇഖ്ലാസ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞത് ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു, അസ്വമദ് ആരാണ് എന്ന് ശേഷമുള്ള ആയത്തുകളിലൂടെയും വിശദീകരിച്ചു. അല്ലാഹു സമദ്, സമദായ അല്ലാഹു, അവൻ ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്, ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടില്ല, അവന് പേരത്തെ ഒന്നുമില്ല എന്ന് പറയാൻ. അപ്പൊ ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സ്വമദായ അല്ലാഹു, അവൻ ഒരാളുടെയും ആശ്രയം ആഗ്രഹിക്കുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വസ്തുക്കളും സൃഷ്ടികളും ആശ്രയിക്കുന്നതും ആവശ്യപ്പെടുന്നതും അഭയകേന്ദ്രമാകുന്നതും ഈ അസ്വമദായ അല്ലാഹുവിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? അസ്വമദി എന്ന് പറഞ്ഞാൽ പരാശ്രയമുക്തൻ, ആളുകളിലേക്ക് ആശ്രയമില്ലാത്തവൻ. എന്നാൽ എല്ലാവരും അള്ളാഹുവിലേക്ക് ആശ്രയമുള്ളവൻ, അതാണ് അസ്വമദ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. പൊതുവെ അർത്ഥം അങ്ങനെയാണ് പറയുന്നത് എങ്കിലും പണ്ഡിതന്മാർ ഇതിൻ്റെ അർത്ഥം വ്യാപകമായിക്കൊണ്ട് വിശാലമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു നൽകാൻ. അതായത് പണ്ഡിതന്മാർ പറഞ്ഞു, അസ്സയ്യിദ്, സയ്യിദ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നേതാവായവൻ, സയ്യിദ് എന്ന് പറഞ്ഞാൽ നേതാവ് എന്നാണ്. എന്നാൽ കമാല് വരിച്ചവൻ, പൂർണ്ണതയുള്ളവൻ, നേതൃത്വത്തിൽ പൂർണ്ണത വരിച്ചവൻ എന്ന അർത്ഥം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അഷ്ഷരീഫ് അല്ലദി കമുലഫി ഷറഫിഹി, ഷെരീഫ് എന്ന് പറഞ്ഞാൽ ആദരവുള്ളവൻ, ആ ആദരവിൽ പൂർണ്ണത വരിച്ചവൻ എന്ന അർത്ഥം കാണാൻ സാധിക്കും. അൽ അലീം, മഹത്വമുടയവൻ, അതിൽ പൂർണ്ണത വരിച്ചവൻ. ഇങ്ങനെ അൽ ഹക്കീം, അൽ ഗനി, അൽ ജബ്ബാർ, അൽ ആലിം, അൽ ഹലീം, ഇങ്ങനെ വ്യത്യസ്തമായ വിശേഷണങ്ങൾ അസ്സമദ് എന്ന റബ്ബിനുണ്ട് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഏതെടുത്താലും ശരി, അതിൽ പൂർണ്ണത വരിച്ചവനാണ് മനുഷ്യൻ. അവൻ അറിവുള്ളവനാണ്, പക്ഷേ അറിവിൽ പൂർണ്ണനല്ല, എല്ലാ അറിവും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ മനുഷ്യൻ വിവേകമുള്ളവരുണ്ട്, വിവേകമില്ലാത്തവരുണ്ട്. വിവേകമുള്ളവർ തന്നെ പൂർണ്ണ വിവേകമുള്ള ആളുകളല്ല, ചില സന്ദർഭങ്ങളിലെങ്കിലും അവിവേകം പ്രവർത്തിച്ചേക്കാം. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ വിവേകമുള്ള, പൂർണ്ണ നേതൃത്വം വഹിക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ എല്ലാ മറിയുന്ന, എല്ലാ നിലക്കും സമ്പത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് നമ്മുടെ അസ്വമദായ അള്ളാഹു എന്ന് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മൂസ നബി അലൈഹിസ്സലാം ഫിർഔനിൻ്റെ പ്രയാസങ്ങൾ അധികരിപ്പിച്ചപ്പോൾ, ഫിർഔനിൽ നിന്ന് പ്രയാസങ്ങൾ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ മേൽ അധികരിച്ചു വന്നപ്പോൾ, മൂസ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. അവിടെ ആരുമില്ല, ആളുകളെ അറിയില്ല, സഹായിക്കാൻ ഒരാളുമില്ല. അങ്ങനെ ഒരു സ്ഥലത്തിരുന്നപ്പോൾ കുറേ ആളുകൾ ആടുകളുമായി കൊണ്ട് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി വരുന്നു. അതിൽ രണ്ട് സ്ത്രീകളും വരുന്നു. ആണുങ്ങളൊക്കെ വെള്ളം കുടിപ്പിച്ച് പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു രണ്ട് സ്ത്രീകൾ. അവരുടെ കയ്യിലും ആടുകളുണ്ട്. അവർക്ക് വെള്ളം കൊടുക്കാൻ, ആ ആടിന്, സ്ത്രീകളുടെ കയ്യിലുള്ള ആടിന് വെള്ളം കൊടുക്കാൻ വേണ്ടി മൂസ നബി അലൈഹി സ്വലാം സഹായിക്കുകയും ശേഷം എല്ലാവരും പോയി, ഇനി ആരും തുണയില്ല, ആരും സഹായിക്കാനില്ല എന്ന് കണ്ടപ്പോൾ മൂസ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. റബ്ബേ, നീ ഇറക്കിയ എല്ലാ ഖൈറിനും ഞാൻ ആവശ്യക്കാരനാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ എന്ന നിലയ്ക്ക്, സൃഷ്ടികൾ എന്ന നിലയ്ക്ക് റബ്ബിലേക്ക് ആവശ്യക്കാരനാണ്, ആ സ്വമദായ റബ്ബിലേക്ക് ആവശ്യക്കാരനാണ്. എന്നാൽ ആ സ്വമദായ റബ്ബ് അള്ളാഹു ഒന്നിലേക്കും ആവശ്യമില്ലാത്തവനും ആശ്രയമില്ലാത്തവനുമാണ് അസ്വമദായ റബ്ബ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ രക്ഷയും നമ്മുടെ തേട്ടവും നമ്മുടെ ആവശ്യവും നമ്മുടെ പ്രയാസങ്ങളുമൊക്കെ ഇറക്കി വെക്കാൻ കഴിയുന്നവൻ അസ്വമദായ റബ്ബിലേക്കാണ്. അള്ളാഹു നമ്മിലേക്ക് യാതൊരു നിലക്കുമുള്ള ആവശ്യക്കാരനല്ല. നമ്മുടെ ലോകത്തുള്ള എല്ലാ ആളുകളും റബ്ബിലേക്ക് ആവശ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ റബ്ബെല്ലാം നൽകാൻ കഴിയുന്ന ഗനിയാണ് എന്നത് നമ്മൾ ഈ അസ്വമദ് എന്ന നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അള്ളാഹു പരാശ്രയമുക്തനാണ്. അതുപോലെ തന്നെ അള്ളാഹു എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്. അതോടൊപ്പം മനുഷ്യൻ അല്ലെങ്കിൽ സൃഷ്ടികൾ എന്നത് പരാശ്രയത്തോടുകൂടി ജീവിക്കുന്ന ജീവജാലങ്ങളാണ് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആലയെ യഥാവിധം മനസ്സിലാക്കുവാനും റബ്ബിലേക്ക് മടങ്ങുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അസ്വമദ് എന്ന അള്ളാഹുവിന്റെ നാമം വിശദീകരിച്ചത് അബ്ദുറഊഫ് അൽ ഹിക്കമി.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായ ഒരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും. ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ഐ ടി ജാലകം. വാട്സാപ്പ് സ്റ്റോറേജ് ഫുള്ളാകുന്നുണ്ടോ? ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ അഹദ് ചുങ്കത്തറ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വാട്സപ്പ് ഉപയോഗിക്കുന്ന പല ആളുകളും പറയുന്നൊരു കാര്യമാണ്, വാട്സപ്പിൽ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഫോട്ടോ വരും, വീഡിയോ വരും. വാട്സപ്പ് ഉപയോഗിക്കണോണ്ട് ഗാലറി നിറഞ്ഞിരിക്കുകയാണ്, സ്റ്റോറേജ് ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ചെയ്യേണ്ടി വരിക. ഇതിന് ഒരുപാട് പരിഹാരങ്ങളുണ്ട്. ആ സ്റ്റോറേജ് ഫുള്ളാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പരിഹാരങ്ങളാണ് ഈ ഒരു എപ്പിസോഡിലൂടെ പറയാൻ പോകുന്നത്. ഒന്നാമതായിക്കൊണ്ട് നമ്മുടെ ഫോണിലേക്ക് വരുന്നതിൽ മെസ്സേജുകൾ എങ്ങനെയായാലും വരും, നമ്മൾ ബ്ലോക്ക് ചെയ്യാത്ത നമ്പറിൽ നിന്ന് മെസ്സേജുകൾ നമുക്ക് വരും. പിന്നെ വോയിസ് മെസ്സേജുകളും വരും, ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഇതിൽ ഫോട്ടോ, വീഡിയോ, അതേപോലെ ഓഡിയോ എന്നിവ ഏതൊക്കെ നമുക്ക് വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി സാധിക്കും. അതിന് നമ്മൾ വാട്സപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. വാട്സപ്പിൻ്റെ ഓപ്പൺ ചെയ്താൽ അതിൻ്റെ വലതുവശത്തായി 3 ഡോട്ടുകൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താലാണ് വാട്സപ്പിൻ്റെ സെറ്റിങ്സുകൾ ലഭിക്കുക. അതിൽ ഏറ്റവും അടിയിലായിക്കൊണ്ട് നമുക്ക് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് കാണാം. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഭാഗത്ത് ഏറ്റവും അവസാന ഭാഗത്തായിട്ടാണ് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് വരുന്നത്. അതിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് 5-ാമത്തെ ഓപ്ഷൻ നമുക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളതിൽ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ. അതിൽ ഓട്ടോമാറ്റിക്കായി കൊണ്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവിടെ വോയിസ് മെസ്സേജസ് ആർ ഓൾവേസ് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡഡ് എന്ന് അവിടെ കാണാം. വോയിസ് മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ഇനി ഇതിൽ 1-ാമത്തെ ഓപ്ഷൻ, വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ. മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്? ചില ആളുകൾ മൊബൈലിൽ അധികം ഡാറ്റ കയറ്റാറില്ല, വൈഫൈ ഉള്ള സമയത്തായിരിക്കും, വൈഫൈ ആയിരിക്കും അധികം ഉപയോഗിക്കുക. അപ്പോൾ വൈഫൈ ഉള്ള സമയത്താണ് എല്ലാ കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് അത്യാവശ്യമുള്ളവ മാത്രം നമുക്ക് എടുത്താൽ മതി. ഉദാഹരണമായിട്ട് ഒരാൾ മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഫോട്ടോകൾ മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി എന്നാണെങ്കിൽ, വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്ന് എടുക്കുക. അതിൽ ഫോട്ടോസ്, ഓഡിയോ, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്, ഇങ്ങനെ 4 കാണാം. ഇതിൽ ഫോട്ടോ മാത്രം ടിക്ക് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവ അൺടിക്ക് ചെയ്താൽ പിന്നീട് വരുന്ന ഫോട്ടോസ് മാത്രമായിരിക്കും അതിൽ ഡൗൺലോഡാവുക. ഇനി ഫോട്ടോസും വേണ്ട, കാരണം ഒരേ ഫോട്ടോ പല ഗ്രൂപ്പിലും വരും, അല്ലെങ്കിൽ എല്ലാ ഫോട്ടോസും ഡൗൺലോഡ് ചെയ്യേണ്ടതില്ല, ആവശ്യമുള്ളവ മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി എന്നാണെങ്കിൽ എല്ലാ ഓപ്ഷൻസും അൺടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പച്ച ടിക്ക് വരും, അൺടിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ബ്ലാങ്ക് ആയിട്ട് വരും. അങ്ങനെ ചെയ്തതിന് ശേഷം ആവശ്യമുള്ളവ മാത്രം സെലക്ട് ചെയ്ത ശേഷം ഓക്കെ എന്ന് കൊടുക്കുക. ഇനി 2-ാമത്തായിട്ടുള്ള ഓപ്ഷൻ അതിൻ്റെ താഴെ തന്നെയുണ്ട്, വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ. വൈഫൈ ഉപയോഗിക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് ഡൗൺലോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നേരത്തെ പോലെ തന്നെ 4 ഓപ്ഷൻ കാണിക്കും, ഫോട്ടോസ്, ഓഡിയോ, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്. അതിൽ ആവശ്യമുള്ളവ മാത്രം ടിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുത്താൽ അത് മാത്രമായിരിക്കും പിന്നെ ഡൗൺലോഡാവുക. 3-ാമത്തൊരു ഓപ്ഷൻ വെൻ റോമിംഗ് എന്നുള്ളതാണ്. റോമിങ്ങിൻ്റെ സമയത്ത് ഡാറ്റ ചാർജ് ഒരുപക്ഷെ വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഒരു ഫയലും ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എല്ലാം ടിക്ക് ചെയ്യാതെ ഇരിക്കുക. ഇതിൽ നമുക്ക് തീരുമാനിക്കാം എല്ലാ വീഡിയോകളും ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ കൊടുക്കുക, അല്ല നമുക്ക് ഫോട്ടോസ് മാത്രമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ല ഒരു മീഡിയയും ഫോട്ടോയും ഓഡിയോയും വീഡിയോയും ഒന്നും ഡൗൺലോഡ് ചെയ്യണ്ട എന്നാണെങ്കിൽ നമുക്ക് എല്ലാം ടിക്ക് ചെയ്യാതെ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരുപാട് ഗ്രൂപ്പുകളിൽ നിന്നും ഒരേ മെസ്സേജുകൾ വരാൻ സാധ്യതയുള്ള ആളുകൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വാട്സപ്പിൽ ഒരുപാട് ഇമേജ് വരുമ്പോൾ പിന്നെ ഏതാണെന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ ഒരു പക്ഷേ പ്രയാസമുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ എല്ലാ ഓപ്ഷനും ഒഴിവാക്കി കൊണ്ടവിടെ വെക്കുക. അപ്പോൾ അവിടെ നോ മീഡിയ എന്നിങ്ങനെ കാണിക്കും. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യും. അപ്പോൾ അതിലൊരു ഫോട്ടോ വന്നിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ മൊബൈൽ ഡാറ്റ കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന ആളുകൾ വീഡിയോ ഓട്ടോ ഡൗൺലോഡ് കൊടുത്താൽ ഒരു പക്ഷെ പെട്ടെന്ന് ഡാറ്റ തീരാനും സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോ നോക്കുക, അതിൻ്റെ നേരെ എത്ര MB ഉള്ള വീഡിയോ ആണ് എന്നുണ്ടാവും, അതേപോലെ ഓഡിയോ എത്ര ഉണ്ട് എന്നുണ്ടാവും. അങ്ങനെ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഡാറ്റയ്ക്ക് അനുസരിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഡാറ്റ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് വാട്സപ്പിലെ മീഡിയ ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ഉപകരിക്കും. അതേപോലെ തന്നെ വാട്സപ്പിൽ ഒരുപാട് ഫോട്ടോസും വീഡിയോസും വന്ന് സ്റ്റോറേജ് ഫുള്ളാവുന്നത് തടയാൻ വേണ്ടിയിട്ടും ഈ ഒരു ഓപ്ഷൻ വഴി നമുക്ക് സാധിക്കും. നമ്മൾ ചെയ്യേണ്ടത് 3 ഡോട്ടിൽ അവിടെ പോവുക, സെറ്റിങ്സ് സെലക്ട് ചെയ്യുക, അതിൽ 5-ാമത്തെ ഓപ്ഷനായിട്ട് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് നമുക്ക് കാണാം. അവിടെ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ, അതിൽ മൊബൈൽ ഡാറ്റ, അതേപോലെ വൈഫൈ, റോമിംഗ് ഓപ്ഷനിൽ നമുക്ക് ഏതൊക്കെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇത്രയുമാണ് വാട്സപ്പിലെ സ്റ്റോറേജിൽ മീഡിയ ഓട്ടോ ഡൗൺലോഡുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മുടെ ഡാറ്റ സേവ് ചെയ്യാൻ അതേപോലെ സ്റ്റോറേജ് സേവ് ചെയ്യാനുള്ള വളരെ എളുപ്പമുള്ള ഒരു മാർഗമാണിത്. ITയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശേഷങ്ങളുമായി ITജാലകത്തിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ITജാലകം. ക്ലാസ് എടുത്തത് അബ്ദുൽ അഹദ് ചുങ്കത്തറ. വിഷയം: വാട്സാപ്പ് സ്റ്റോറേജ് ഫുള്ളാകുന്നുണ്ടോ?
2: ഇപ്പോൾ ഒരു കണ്ണൂരുമായി ബന്ധപ്പെട്ട കണ്ണൂരിലെ ഒരു ജോഷി അദ്ദേഹം ചെയ്ത ഒരു നല്ല ഒരു പ്രവർത്തനത്തെ പറ്റി, കാനയിലകപ്പെട്ട പട്ടിക്കുട്ടികളെ അദ്ദേഹം രക്ഷപ്പെടുത്തുന്ന, സാഹസികമായി രക്ഷപ്പെടുത്തുന്ന വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടിരുന്നു. പലപ്പോഴും ഇത്തരത്തിൽ സഹജീവികളോടുള്ള സ്നേഹം, ഇത്തരത്തിലുള്ള സ്നേഹം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്.
3: തീർച്ചയായും സെൽഫി നമ്മുടെ ശ്രോതാക്കളുമായി അതിൻ്റെ ഒരു 2 വശങ്ങൾ പങ്കുവെക്കണമെന്നാണ് തോന്നുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ വളർന്നു വരുന്ന മക്കൾ ഇപ്പോൾ ഈ വേനലിൻ്റെ ചൂടിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ പിന്നെ പാത്രങ്ങളിൽ നമ്മൾ ഈ പറവകൾക്ക് പിന്നെ വെള്ളം വെച്ചു കൊടുക്കും. അപ്പോൾ അവർ നിന്നിട്ട് വളരെ കൗതുകത്തോടു കൂടി, വളരെ താല്പര്യത്തോടു കൂടി ദൂരെ നിന്ന് വീക്ഷിക്കും ഞാൻ വെച്ച വെള്ളം അത് കുടിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ. അപ്പോൾ അത് ചെറുപ്രായത്തിൽ തന്നെ അവരിൽ മുളപൊട്ടുന്ന ഒരു സഹജീവി സ്നേഹത്തിൻ്റെ ഒരു പ്രകടമായൊരു ഭാവമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പിന്നെ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു പശു നടന്നു പോകുമ്പോൾ, അതേപോലെ തന്നെ മറ്റേ മൃഗങ്ങൾ റോഡ് മുറിച്ചു കടക്കുമ്പോൾ, അതിനു വേണ്ടി വേഗതയിൽ വന്ന വാഹനം കാത്തു നിൽക്കുന്ന വളരെ സുന്ദരമായ കാഴ്ച നമ്മൾ കാണാറുണ്ട്.
2: തീർച്ചയായും
3: അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾ നിർത്താതെ പോകുന്നു, അത് അതിൻ്റെ ഒരു മറ്റൊരു വശമാണ്, ഒരു ക്രൂരതയുടെ ഒരു മുഖം കൂടിയാണ്. അപ്പോൾ നമ്മൾ പിന്നെ വാഹനം തട്ടിത്തെറിപ്പിച്ച് റോഡരികിലേക്ക് തള്ളിയിട്ട് പോവുക, അതൊന്നും നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ഒരു മാനസികാവസ്ഥ.
2: ഒരു പരിഗണനയും നൽകാതെ അത്തരത്തിലുള്ള ജീവികളെ ഒരു പക്ഷേ തട്ടിത്തെറിപ്പിച്ച്, മനഃപൂർവ്വം തട്ടിത്തെറിപ്പിച്ച് പോകുന്ന വാഹനങ്ങൾ ഉണ്ടാകും. ഇത് പറഞ്ഞപ്പോൾ ഹറമിൻ്റെ പരിസരത്തുള്ള ആ പ്രാവുകളെ ഓർമ്മ വരികയാണ്. നമ്മൾ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വരുമ്പോൾ ആ പ്രാവുകൾ ഒരുപാട്, ആ ഭാഗത്ത് പള്ളിയുടെ ഹറമ് കഴിഞ്ഞിട്ടുള്ള മുറ്റത്ത് ഒരുപാട് പ്രാവുകൾ. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ആളുകൾ ഒരല്പം പൊതിയിൽ ഗോതമ്പ് മണികളും മറ്റൊക്കെ വിലക്ക് വാങ്ങാൻ കിട്ടും. അത് വാങ്ങി അവയ്ക്ക് തീറ്റ കൊടുക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. എനിക്കൊരു സഹോദരനെ പരിചയമുണ്ട്. അദ്ദേഹം ഓർമ്മ വെച്ച കാലം മുതൽ, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അദ്ദേഹം സുബഹി നമസ്കാരത്തിനു ശേഷം കടയിൽ നിന്ന് ഒരല്പം ഈ മിച്ചർ പോലത്തെ ഒരുതരം ബേക്കറിയുടെ മണികൾ അദ്ദേഹം വിലക്ക് വാങ്ങി, എന്നിട്ട് വീട്ടിൽ വന്ന് അത് തൻ്റെ മുറ്റത്ത് വിതറി. അത് കഴിക്കാൻ വേണ്ടി രാവിലെ കലവിലെ ശബ്ദത്തിൽ വരുന്ന പക്ഷിക്കൂട്ടങ്ങൾ എല്ലാ ദിവസവും, അപ്പം അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് കയറി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു പേടിയും കൂടാതെ അവരത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം അത്തരം ചില സഹജീവി സ്നേഹങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പച്ചക്കരളുള്ള എന്തിനോടും ഗുണം ചെയ്യുന്നത്, നന്മ ചെയ്യുന്നത് അത് പ്രതിഫലാർഹമായ കാര്യമാണ്. ഒരു നായക്ക് തൻ്റെ ഷൂവിൽ കിണറിലേക്ക് ഇറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ച് നാവ് നീട്ടി ദാഹം പ്രകടിപ്പിച്ച നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പഠിപ്പിച്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ അതിനെ കെട്ടിയിട്ട് അതിനെ ഉപദ്രവിച്ച ഒരു സ്ത്രീ നരകത്തിലാണ് എന്നും പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹജീവി സ്നേഹത്തിൻ്റെ എല്ലാ കാലത്തേക്കുമുള്ള ഒരു ഉദാത്തമായ മാതൃക കൂടിയാണ്.
3: നമ്മുടെ ഈ ഒരു ശബ്ദ പ്രവാഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള നമ്മുടെ ശ്രോതാക്കളുമായി നമുക്ക് പങ്കുവെക്കാനുള്ളത് നമ്മുടെ വളർന്നു വരുന്ന മക്കളെയും നമ്മളും തന്നെ അതിൻ്റെയൊക്കെ ഒരു ഉത്തമമായ മാതൃകകളാവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് നടത്താനുള്ളത്.
4: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുത്ബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റവർഷം 1448 സ്വഫർ 24 തീയതി 2027 ആഗസ്റ്റ് 7 തീയതി മസ്ജിദുൽ ഹറാമിൽ ഫദീലത്തു ഷെയ്ഖ് ഡോക്ടർ ഫൈസൽ ബിൻ ജമീൽ ഗസാവി ഹഫിള്ളാഹു തആല വതവല്ല അവർ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു നമുക്ക് നൽകിയ അനേകം അനുഗ്രഹങ്ങളിലൊന്നാണ് വിശ്വാസികൾ ഒരേ മനസ്സോടുകൂടി ജീവിക്കണം, പരസ്പരം മനുഷ്യ സൗഹാർദ്ദം കാത്തുരക്ഷിക്കണം എന്നത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായും വിശ്വാസികൾ സഹോദരങ്ങളായി മാത്രമേ ജീവിക്കൂ, അങ്ങനെയാണ് അവസ്ഥ എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സുകൾ ഒന്നിക്കാൻ, വിശ്വാസം ഒന്നിക്കാൻ അള്ളാഹുവിൻ്റെ കീഴിൽ എല്ലാ അർത്ഥത്തിലും നന്മകളും ശരികളും ഒന്നിക്കാൻ, മനുഷ്യപ്രകൃതത്തിനോട് യോജിച്ച ആ ബന്ധം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരിക്കലും അതിൽ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. മനസ്സിൻ്റെ ഭിന്നത അത് എല്ലാ രംഗത്തും ഭിന്നതയായി മാറുകയും നാം നമ്മുടെ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ താൽപ്പര്യത്തിൽ നിന്ന് തന്നെ അകന്നുപോകും എന്ന് നാം ശ്രദ്ധിക്കണം. നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹാസദു വലാ തനാജഷു വലാ തബാഗളു വലാ തദാബറു വലാ യബിഉ ബഅളുക്കും അലാ ബഅളിൻ وكونوا عباد الله اخوانا المسلم اخو المسلم لا يظلمه ولا يخذله ولا يحقره التقوى هنا ويشير الى صدره ثلاث مرات بحسب امرئ من الشر ان يحقر اخاه المسلم كل المسلم على المسلم حرام دمه وماله وعرضه. وشالمايا ورسامودايغا ബന്ധത്തെപ്പറ്റിയാണ് ഈ പറയുന്നത്. നിങ്ങൾ പരസ്പരം അസൂയപ്പെടരുത്, പരസ്പരം കോപ്പിക്കരുത്, അങ്ങോട്ടുമിങ്ങോട്ടും പുറന്തിരിഞ്ഞു നടക്കരുത്, വ്യാപാര വിനിമയ കാര്യങ്ങളിൽ നിങ്ങൾ വഞ്ചിക്കരുത്, മറ്റൊരാളുടെ കച്ചവടത്തിൻ്റെ മേൽ പോയി കച്ചവടം ചെയ്ത് വഞ്ചന നടത്തരുത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ അടിമകളായി ജീവിക്കണം. യഥാർത്ഥ മുസ്ലിം അള്ളാഹുവിന് കീഴ്പ്പെട്ടവൻ എന്ന് പറയുന്നത് പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ജീവിച്ചവനെ അള്ളാഹുവിന് കീഴ്പ്പെട്ടവനായി തീരൂ. ഒരു കീഴ്പ്പെട്ടവൻ മറ്റൊരാളെ ആക്രമിക്കാൻ പാടില്ല, അവനെ കൈവിട്ടുകൊടുക്കാൻ പാടില്ല, അവനെ നിന്ദിക്കാൻ പാടില്ല. ഇതൊക്കെ കഴിയണമെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷ്മത വേണം. അള്ളാഹുവിന് കീഴ്പ്പെട്ടവന് മനസ്സിൽ സൂക്ഷ്മത വേണം. അങ്ങനെ സൂക്ഷ്മതയെപ്പറ്റി പറഞ്ഞുകൊണ്ട് മൂന്ന് വട്ടം അത്തഖ്‌വാഹുന അത്തഖ്‌വാഹുന അത്തഖ്‌വാഹുന സൂക്ഷ്മത എന്ന് പറയുന്നത് ഈ മനസ്സിലാണെന്ന് പറഞ്ഞ് നബി നെഞ്ചിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അഥവാ ബാഹ്യമായ പ്രകടനങ്ങളിലോ വേഷവിധാനങ്ങളിലോ അവകാശവാദങ്ങളിലോ അല്ല സൂക്ഷ്മത, അത് മനസ്സിൻ്റെ ഉള്ളിലുള്ള വിശുദ്ധമായ ഒരു വികാരമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് കീഴ്പ്പെട്ട തന്നെപ്പോലെയുള്ള സഹോദരനെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുക എന്ന ആ ഒരൊറ്റ കാര്യം മതി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഷിർറ് നിറയാൻ, തിന്മ നിറയാൻ. ഓരോ മുസ്ലിമും മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശുദ്ധനാണ്, ഒരിക്കലും അക്രമിക്കരുത്, അപമാനിക്കരുത്, സമ്പത്ത് പിടിച്ചുപറിക്കരുത്. ഇതിന്റെ അർത്ഥം മുസ്ലിമീങ്ങളുടേത് പരസ്പരം ശുദ്ധമാണ് എന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹത്തിന്റെ മര്യാദകൾ പഠിപ്പിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങൾ തമ്മിലുള്ള ആ ബന്ധത്തെ ഊന്നി പറയുന്നത്. സഹോദരങ്ങളെ, ഇതൊരു നിർബന്ധമായ കാര്യമാണ്, നല്ലൊരു ബന്ധം നിലനിർത്തുക എന്നത്. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദ് എന്ന് ഒരു ഹദീസിൽ കൂടി നബി പറഞ്ഞത് കാണാം. ഒരു ശരീരത്തെപ്പോലെയാണ് വിശ്വാസികൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ ഉപമ. ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു മുറിവോ പ്രയാസങ്ങളോ ഉണ്ടായാൽ മറ്റുള്ള ഭാഗങ്ങളിലെല്ലാം പനി പിടിക്കുന്നു, ആ ശരീരം ദുർബലമാകുന്നു, ഉറക്കം വരാതെ ക്ഷീണം പറ്റിയിരിക്കുന്നു. ഇതുപോലെ ഒരു ഭാഗത്ത് മാത്രം കയ്യിന് മുറിവ് പറ്റിയാൽ പോലും ശരീരം മുഴുവനും അത് പ്രതികരിക്കുന്ന പോലെ വിശ്വാസികൾ പരസ്പരം ഒരാൾക്ക് വേദനിക്കുമ്പോൾ, ഒരാൾക്ക് പ്രയാസപ്പെടുമ്പോൾ അത് സമൂഹത്തിൻ്റെ മൊത്തം വേദനയായി മാറണമെന്ന് വിശ്വാസി സമൂഹത്തെ വളർത്തിയെടുക്കുമ്പോൾ മദീനയിലെ ആ വിശ്വാസ സമൂഹത്തിൻ്റെ പരസ്പര ബന്ധത്തിൻ്റെ വിശുദ്ധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഇതായിരിക്കണം പരസ്പരം കാരുണ്യം കാണിക്കണം, പരസ്പരം ദയ കാണിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കാര്യങ്ങൾ ഉപദേശിക്കണം, ഗുണകാംക്ഷയോടുകൂടി ജീവിക്കണം, സത്യത്തിൻ്റെ മാർഗത്തിൽ എല്ലാവരോടും സഹായം പരസ്പരം സഹായിക്കണം, അവർക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങളെ അവരോട് പറയാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അബുദർദ റളിയല്ലാഹുഅൻഹു ഈ മര്യാദ പാലിച്ചുകൊണ്ട് ജീവിച്ച അബുദർദ റളിയല്ലാഹുഅൻഹു പറയുകയാണ്, ഞാൻ എൻ്റെ സുജൂദിൽ 70 സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്ന്. എന്ന് പറഞ്ഞാൽ അത്രയധികം സഹോദര്യ ബന്ധം അവരൊക്കെ പ്രവാചകനിൽ നിന്ന് കാത്തുസൂക്ഷിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ നബി തന്നെ പറഞ്ഞത് കാണാം, തല ശരീരത്തിന് വേദന വരുമ്പോൾ തലവേദനിക്കുന്ന പോലെ ശരീരമാകുന്ന സമൂഹത്തിന് വേദനയാകുമ്പോൾ സമൂഹത്തിലെ ഓരോ ഭാഗവും വേദനിക്കണം എന്ന് പറഞ്ഞാൽ പരസ്പരം ഒന്നിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും വേണം. വേറിട്ടും പിരിഞ്ഞും ശത്രുക്കളായി ആരും ജീവിച്ചു പോകരുത് എന്ന് ആ മുസ്ലിം സൊസൈറ്റിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചത് കാണാം. സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ താല്പര്യം അതാണ്. എപ്പോഴും നല്ല ബന്ധങ്ങൾ നിലനിർത്തുക, ഊഷ്മളമായ ബന്ധങ്ങൾ നിലനിർത്തുക, എന്നിട്ട് എല്ലാ അകയിൽ നിന്ന്, വിദ്വേഷങ്ങളിൽ നിന്ന്, അസൂയയിൽ നിന്നെല്ലാം നാം രക്ഷപ്പെട്ട് ജീവിക്കുന്ന മനസ്സ് ഉണ്ടാക്കിയെടുക്കണം. ജനങ്ങളെ ഉപദ്രവിക്കരുത്, ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യത്തിൽ സഹായിക്കണം, മർദ്ദിതനെ നാം രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം, അക്രമിയെ സഹായിക്കേണ്ടത് അവനെ അക്രമത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതോടുകൂടിയാണ്. അങ്ങനെ എല്ലാ നിലക്കും മനുഷ്യരുമായുള്ള ബന്ധം അവൻ്റെ ആവശ്യങ്ങൾ പരിഹരിച്ചുകൊണ്ട്

0: താഴവനു അലൽ ബിരിവത്തക്കുവ, പുണ്യകരമായ കാര്യത്തിനും സൂക്ഷ്മതക്കും വേണ്ടി നിങ്ങളെല്ലാവരോടും പരസ്പരം സഹായിക്കണമെന്ന ഒരു മാനവികമായ കൽപ്പനയാണ് ഖുർആൻ ഇതിൽ കൂടി നമ്മളോട് പറയുന്നത്. എല്ലാ കാര്യത്തിലും, അത് ഭൗതിക കാര്യത്തിലാവട്ടെ, ദീനിന്റെ കാര്യത്തിലാവട്ടെ, പരസ്പര സഹായവും പരസ്പര ബന്ധവും അത് നമുക്ക് ആവശ്യമാണ്. അത് മനുഷ്യബന്ധങ്ങളെ, മനുഷ്യ സ്നേഹത്തെ പിടിച്ചു നിർത്താനും നിലനിർത്താനും ആവശ്യമാണ് എന്നാണ് ഈ പറയുന്നത്. മഹാനായ ഇബ്നുൽ ഖയ്യിം, ഇബ്നു തൈമിയ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നുണ്ട്, പരസ്പര ബന്ധം പാലിക്കാത്ത ഒരു സമൂഹത്തിന് കൃത്യമായി ജീവിക്കാൻ, ഈ ലോകത്ത് ജീവിക്കാൻ കഴിയാത്തവരും എന്ന്. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു മാതൃകാ സമൂഹമായി മുസ്ലിങ്ങളോട് മാറാൻ, സത്യവിശ്വാസികളോട് മാറാൻ അള്ളാഹു കൽപ്പിച്ചത് എന്തിനാണ്? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസ്, ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട, നന്മ കൽപ്പിക്കുന്ന അഥവാ നന്മ കൽപ്പിക്കേണ്ട, തിന്മ വിരോധിക്കേണ്ട ഒരു സമൂഹമായിട്ടാണ് അള്ളാഹു തആല വിശ്വാസികളെ നിശ്ചയിച്ചിട്ടുള്ളത്. ആളുകളുടെ കൂടെ ജീവിക്കാനല്ല, ആളുകളെ നന്മയിലേക്ക് നയിക്കാൻ, തിന്മയിൽ നിന്ന് അകറ്റാൻ വേണ്ടി വേറിട്ട് ഒരു ദൗത്യം നിർവഹിക്കാനാണ് വിശ്വാസികളെ അള്ളാഹു തആല നിയമിച്ചത് എന്ന്, വളർത്തിയത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അറിവില്ലാത്തവർക്ക് മാർഗദർശനം നൽകുക, അശ്രദ്ധർക്ക് ശരിയായ ഓർമ്മിപ്പിക്കുക, വഴിതെറ്റിയവനെ സന്മാർഗത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക, സമൂഹത്തിൽ എന്തെല്ലാം നന്മകളുണ്ടാവേണ്ടതുണ്ടോ ആ നന്മയിലൊക്കെ നമ്മൾ മുന്നിൽ നിൽക്കുക, സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, തൻ്റെ സ്ഥാനമാനങ്ങൾ കൊണ്ട്, എന്തൊക്കെ കൊണ്ട് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ കഴിയുമോ അതൊക്കെ സഹായം ചെയ്യുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും, ഏത് ജോലി ചെയ്യുമ്പോഴും, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: ഒരിടത്ത് ഒരു കുന്നിൻ ചെരുവിൽ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു. നല്ല കാറ്റും മഴയും ഉള്ള ഒരു രാത്രി. പുറത്ത് മരങ്ങൾക്കിടയിലൂടെ തണുത്ത കാറ്റ് ചൂളം വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആകാശത്ത് അമ്പിളിയമ്മാവൻ കറുത്ത മേഘങ്ങൾക്കിടയിൽ നിന്ന് ഒളിച്ചു നോക്കുകയാണ്. പുറത്താകെ നല്ല ഇരുട്ടായതുകൊണ്ട് ആ വീടിനുള്ളിലെ മേശപ്പുറത്ത് ഒരു വലിയ മെഴുകുതിരിയും അതിൻ്റെ തൊട്ടടുത്തായി ഒരു കുഞ്ഞു മൺവിളക്കും കത്തിച്ചു വച്ചിരുന്നു. അവ രണ്ടും ചേർന്ന് ആ കൊച്ചുമുറിയ മനോഹരമായ വെളിച്ചത്താൽ നിറച്ചു.
1: അപ്പൊ ഒരു കുന്നിൻ ചെരുവ്, ഒരു കൊച്ചു വീട്, മനോഹരമായ പ്രദേശം, തണുത്ത ഒരു സാഹചര്യം, കാലാവസ്ഥ, ആ വീടിനകത്ത് ഒരു വലിയ മെഴുകുതിരിയും ചെറിയ ഒരു
0: മൺവിളക്കും. മൺവിളക്കൊരു കുഞ്ഞു വെളിച്ചം മാത്രം നൽകി ശാന്തമായി കത്തിയപ്പോ മെഴുകുതിരി തന്റെ സ്വർണ്ണ നിറത്തിലുള്ള വലിയ തീനാളം ഉയർത്തിപ്പിടിച്ച് ഏറെ പ്രഭയോടെ നിന്നു. അതിന്റെ ആ വലിയ തീനാളം പുറത്തെ ചെറിയ കാറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നൃത്തം ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. തന്റെ ആ മനോഹരമായ രൂപത്തിലും വലിയ വെളിച്ചത്തിലും മെഴുകുതിരിക്ക് വല്ലാത്ത അഹങ്കാരമായിരുന്നു. അതുകൊണ്ട് അത് അരികിലിരുന്ന ആ കുഞ്ഞു മൺവിളക്കിനെ നോക്കി പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് തന്റെ വെളിച്ചം ഒന്നുകൂടി ഉയർത്തിപ്പിടിച്ച് പതുക്കെ പറഞ്ഞു, നോക്കൂ, ഞാൻ എത്രമാത്രം കേമനാണ്. ഞാനില്ലായിരുന്നെങ്കിൽ ഈ വീട് മുഴുവൻ ഇരുട്ടിലായേനെ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രകാശം ഞാൻ തന്നെയാണ്. മെഴുകുതിരിയുടെ ഈ വലിയ വർത്തമാനം കേട്ടിട്ടും അരികിലിരുന്ന കുഞ്ഞു മൺവിളക്ക് ഒന്നും മിണ്ടിയില്ല. അത് യാതൊരു അഹങ്കാരവുമില്ലാതെ ശാന്തമായി പതുക്കെ കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ മെഴുകുതിരി വീണ്ടും അഹങ്കാരത്തോടെ പറഞ്ഞു, ആകാശത്തെ നക്ഷത്രങ്ങൾ എത്രയോ ദൂരെയാണ്. അവക്കൊന്നും ഈ മുറിയിൽ

0: അച്ഛൻ തരാൻ കഴിയില്ല. അമ്പിളിയമ്മാവനാണെങ്കിൽ തോന്നുമ്പോൾ മാത്രം വരും, ചിലപ്പോൾ മേഘങ്ങൾക്കിടയിൽ ഒളിക്കുകയും ചെയ്യും. സൂര്യനാകട്ടെ രാത്രിയാകുമ്പോൾ എവിടെയോ പോയി മറയും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഈ ഇരുട്ടിൽ എല്ലാവരെയും സഹായിക്കുന്നത് ഞാനാണ്. അത് കേട്ടപ്പോൾ കുഞ്ഞു മൺവിളക്ക് പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, കൂട്ടുകാരാ, നമ്മൾ നന്നായി വെളിച്ചം കൊടുക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ അഹങ്കരിക്കുന്നത് നല്ലതല്ല. അത് കേട്ട് മെഴുകുതിരി പരിഹാസത്തോടെ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കെന്നോട് അസൂയ തോന്നിയിട്ടാണ്. എൻ്റെ അത്രയും ഭംഗിയോ വെളിച്ചമോ നിനക്കില്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്. ആ പാവ മൺവിളക്ക് അത് കേട്ട് വിഷമത്തോടെ മിണ്ടാതിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പുറത്തെ കാറ്റിൻ്റെ ശക്തി കൂടിക്കൂടി വന്നു. വീടിൻ്റെ വാതിലിൻ്റെ വിടവിലൂടെ നല്ലൊരു കുളിർക്കാറ്റ് മുറിക്കുള്ളിലേക്ക് പാഞ്ഞു കയറി വന്നു. കാറ്റടിച്ചതും മെഴുകുതിരി ആകെ ഒന്ന് വിറച്ചുപോയി. അതിൻ്റെ തീനാളം ഒരു വശത്തേക്ക് വല്ലാതെ ചെരിഞ്ഞു. എന്നാൽ ആ കുഞ്ഞു മൺവിളക്ക് മാത്രം വരാൻ പോകുന്ന വലിയ കാറ്റിനെ പേടിച്ച് തൻ്റെ തിരി ഒരൽപ്പം താഴ്ത്തിപ്പിടിച്ച് വിനയത്തോടെ ശാന്തമായി കത്തുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ തൻ്റെ അഹങ്കാരം കൈവിടാതെ മെഴുകുതിരി വീണ്ടും നേരെ നിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഈ കുഞ്ഞു കാറ്റിനെയൊന്നും പേടിയില്ല. പക്ഷേ പെട്ടെന്ന് ശക്തമായ ഒരു കാറ്റ് മുറിയിലേക്ക് ആഞ്ഞു വീശി. തൻ്റെ വലിയ വെളിച്ചം കാണിച്ച് തലയുയർത്തി നിന്ന മെഴുകുതിരിയുടെ തീനാളം ഒരൊറ്റ നിമിഷം കൊണ്ട് കെട്ടുപോയി. എന്നാൽ കാറ്റു വന്നപ്പോൾ തൻ്റെ കുഞ്ഞു തിരുനാളം പതുക്കെ താഴ്ത്തിപ്പിടിച്ച് വിനയത്തോടെ ഇരുന്നതുകൊണ്ട് ആ കുഞ്ഞു മൺവിളക്ക് മാത്രം കെടാതെ അപ്പോഴും തെളിഞ്ഞു കത്തുന്നുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ അമ്മ വന്ന് പുറത്തെ കാറ്റകത്ത് കടക്കാതിരിക്കാൻ വാതില് നന്നായി അടച്ചു. എന്നിട്ട് അപ്പോഴും കെടാതെ കത്തിക്കൊണ്ടിരുന്ന ആ മൺവിളക്കിൻ്റെ കുഞ്ഞു വെളിച്ചത്തിൽ നിന്നും ആ അമ്മ മെഴുകുതിരിയെ വീണ്ടും കത്തിച്ചു വെച്ചു. ഇപ്പൊ മെഴുകുതിരിയുടെ വെളിച്ചം പഴയതുപോലെ അഹങ്കാരത്തോടെയല്ല, വളരെ ശാന്തമായാണ് കത്തിയത്. അത് തൻ്റെ അരികിലിരുന്ന മൺവിളക്കിനെ നോക്കി സ്നേഹത്തോടെ പതുക്കെ പുഞ്ചിരിച്ചു. തനിക്ക് തെറ്റുപറ്റിയെന്ന് മെഴുകുതിരിക്ക് ഇപ്പോൾ നന്നായി മനസ്സിലായിരുന്നു. അത് കണ്ട് അരികിലിരുന്ന കുഞ്ഞു മൺവിളക്ക് സ്നേഹത്തോടെ പറഞ്ഞു, ഇപ്പൊ മനസ്സിലായോ കൂട്ടുകാരാ, ഒരു ചെറിയ കാറ്റിനുപോലും നിമിഷനേരം കൊണ്ട് നിന്റെ വെളിച്ചം കെടുത്താൻ കഴിയും. ഈ ലോകത്ത് എല്ലാവർക്കും അവരുടേതായ സ്ഥാനമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. മെഴുകുതിരി ലജ്ജയോടെ പതുക്കെ തലയാട്ടിയത് സമ്മതിച്ചു. താൻ സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും വലിയവനാണെന്ന് പിന്നീട് ഒരിക്കലും അത് വീരവാദം മുഴക്കിയിട്ടില്ല. ആരുമായും മത്സരിക്കാൻ പോയതുമില്ല. തന്നാലാവും വിധം ആ കൊച്ചുമുറിയിലാകെ അത് ശാന്തമായി പ്രകാശം പരത്തി.
1: വളരെ ഗുണപാഠാർഹമായ ഒരു കഥ തന്നെയാണ് നമ്മൾ ഇതുവരെയും ശ്രവിച്ചത്. മുമ്പുണ്ടായിരുന്ന രണ്ടാം ക്ലാസ്സിലെയാണോ മൂന്നാം ക്ലാസ്സിലെയാണോ അറബി പാഠപുസ്തകത്തിൽ ഇതിനു സമാനമായ ഒരു കഥ പഠിപ്പിച്ചതായി ഓർക്കുകയാണ്. ഒരു ബബുഹാവും ഖുഫാഷും, തത്തമ്മയും വവ്വാലും. അപ്പോൾ തത്തമ്മ നല്ല ചുവന്ന കൊക്കും നല്ല നിറം പച്ച നിറവും നല്ല ഭംഗിയും രീശും ജനാഹും ഒക്കെ ഉള്ള നല്ല തൂവലും ഒക്കെ ഉള്ള നല്ല സുന്ദരിയാണ് ആര്? തത്തമ്മ. തത്തമ്മ തലകീഴായി തൂങ്ങിയാടുന്ന ഖുഫാഷിനെ വവ്വാലിനെ കണ്ടിട്ട് കളിയാക്കുന്ന ഒരു രംഗം ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അപ്പോൾ അവിടെ പറയുന്നുണ്ടല്ലോ, നിനക്ക് നിൻ്റേതായ മഹത്വങ്ങളുണ്ട്. ഖുഫാഷ് പറയുന്നുണ്ട്, എനിക്ക് എൻ്റേതായ ചില മഹത്വങ്ങളുണ്ട്. നിനക്ക് രാത്രി കാഴ്ച കിട്ടില്ല, പക്ഷെ എനിക്ക് രാത്രി കാഴ്ച കിട്ടും. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ സ്വാഭാവികമായ ഗുണഗണങ്ങൾ സൃഷ്ടാവ് പകർന്നു നൽകിയിട്ടുണ്ട്. അത് എനിക്ക് ലഭിക്കപ്പെട്ട ഗുണം മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കപ്പെടേണ്ടതുണ്ട് എന്ന തിരിച്ചറിവുള്ളിടത്താണ് വിവേകവും വിനയവും താഴ്മയും ഒരു വ്യക്തിയിൽ പ്രകടമാകുന്നത്.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് യുഗചരിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരമ്പര. ബഹുമാന്യ പണ്ഡിതൻ ഫളലുൽ ഹഖ് ഉമരിയുടെ മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന ഗ്രന്ഥത്തിൽ നിന്നും വായിച്ചു കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം പ്രോഗ്രാമിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് നബിയുടെ പരമ്പര. മുഹമ്മദ്, അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദുമനാഫ്, ഖുസയ്യ്, കിലാബ്, മുറത്ത്, കഅബ്, ലുഐ, ഗാലിബ്, ഫിഹർ, മാലിക്, നലോർ, കിനാന, ഖുസൈമ, മുദിരിക, ഇല്യാസ്, മുലർ, നസാർ, മഅദ്, അദ്നാൻ എന്നിങ്ങനെ നീളുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര. അവസാനം പറഞ്ഞ അദ്നാൻ ഇസ്മായിൽ ബിനു ഇബ്രാഹിമിന്റെ പരമ്പരയിൽ നിന്നുള്ളതാണ്. ബനു സഹ്റക്കാരാണ് നബിയുടെ അമ്മാവന്മാർ. നബിയുടെ ഉമ്മ ആമിന ബിൻതു വഹബ് ബനു സഹ്റയിൽപ്പെട്ടവരാണ്. ഇവരുടെ പരമ്പര കിലാബിൽ ചെന്നു ചേരുകയും ചെയ്യുന്നു. ഖുറൈശികളിൽ വലിയ സ്ഥാനമായിരുന്നു ഖുസയ്യിന് ഉണ്ടായിരുന്നത്. ഖുസയ്യ് മരിച്ചപ്പോൾ ആ സ്ഥാനം അദ്ദേഹത്തിന്റെ മക്കളായ അബ്ദുമനാഫ്, അബ്ദുദ്ദാർ, അബ്ദു ഖുസയ്യ്, അബ്ദു കഅബ് തുടങ്ങിയവർക്ക് ലഭിച്ചു. ഖുറൈശികളിൽ ഏറ്റവും സ്ഥാനം അബ്ദുമനാഫിനായിരുന്നു. ഹജ്ജിന് വരുന്നവർക്ക് വെള്ളവും ഭക്ഷണവും ഒരുക്കുന്ന സ്ഥാനം ഇവർക്കായിരുന്നു. അബ്ദുമനാഫ് മരിച്ചപ്പോൾ ഹാഷിം ആ സ്ഥാനങ്ങൾക്കർഹനായി. തണുപ്പുകാലത്തെയും ചൂടുകാലത്തെയും യാത്രാസംഘങ്ങൾ ആദ്യമായി ഒരുക്കിയത് അദ്ദേഹമാണ്. ഹാജിമാർക്കും സന്ദർശകർക്കും പായസവും മറ്റു ഭക്ഷണങ്ങളും തയ്യാറാക്കിക്കൊടുത്തിരുന്നതുകൊണ്ടാണ് ഹാഷിം എന്ന പേര് ലഭിച്ചത്. യഥാർത്ഥ നാമം അമ്ര് എന്നാണ്. ഹാഷിമിനു ശേഷം മകൻ അബ്ദുൽ മുത്തലിബ് വന്നു. മദീനയിലാണ് അദ്ദേഹം വളർന്നത്. തന്റെ പിതാമഹനായ ഖുസൈനെപ്പോലെ തന്നെയായിരുന്നു അദ്ദേഹം. വെള്ളപ്പൊക്കത്തിൽ സംസം കിണർ മൂടിപ്പോയതിനു ശേഷം അത് ആദ്യമായി കുഴിച്ചത് അബ്ദുൽ മുത്തലിബായിരുന്നു. പത്തു മക്കളെ അള്ളാഹു നൽകിയാൽ ഒരു മകനെ ബലിയറുക്കുമെന്ന് നേർച്ച നേർന്നതും അബ്ദുൽ മുത്തലിബായിരുന്നു. നല്ല പരമ്പരയും മാന്യതയും സ്വഭാവവും പ്രതാപവുമുള്ള തറവാട്ടിൽ അഥവാ ഖുറൈഷ് ഗോത്രത്തിലെ ബനു ഹാഷിം കുടുംബത്തിലാണ് സൃഷ്ടികളിൽ ഉത്തമനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മമെടുക്കുന്നത്. അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം. അബ്ദുമനാഫിന് 9 ആൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഹാഷിം, മുത്തലിബ്, നൌഫൽ, അബ്ദുഷംസ് എന്നിവർ റിഫാദത്തും സിഖായത്തും അഥവാ ഹാജിമാർക്ക് വെള്ളവും ഭക്ഷണവും ഒരുക്കൽ ഹാഷിമിനായിരുന്നു അവകാശപ്പെട്ടിരുന്നത്. ഹാഷിം മരിക്കാൻ സമയത്ത് തന്റെ സഹോദരൻ മുത്തലിബിന് ആ സ്ഥാനങ്ങൾ വസിയത്ത് ചെയ്തു. തന്റെ സമൂഹത്തിൽ മഹത്വവും ശ്രേഷ്ഠതയും ഉള്ള ആളായിരുന്നു അബ്ദുൽ മുത്തലിബ്. അദ്ദേഹത്തിന്റെ ധർമ്മിഷ്ഠത കാരണത്താൽ ഫയ്യാൽ അഥവാ കോരിച്ചൊരിഞ്ഞു കൊടുക്കുന്നവൻ എന്നായിരുന്നു ഖുറൈശികൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഹാഷിമിന്റെ മദീനയിലുള്ള ഒരു മകനായിരുന്നു ഷൈബ. അബ്ദുൽ മുത്തലിബ് ഷൈബയെക്കുറിച്ച് കേട്ടപ്പോൾ കുട്ടിയെ തേടി മദീനയിലേക്ക് പുറപ്പെട്ടു. തന്റെ പിതാവിന്റെ അതേ സാദൃശ്യം ഷൈബയിൽ കണ്ടപ്പോൾ തന്നിലേക്ക് അണച്ചു പിടിക്കുകയും ഉമ്മ വെക്കുകയും കരയുകയും ചെയ്തു. യമനിൽ നിന്നുള്ള ഒരു വസ്ത്രം ആ കുട്ടിയെ ധരിപ്പിച്ചു. മക്കയിലേക്ക് തന്റെ വാഹനത്തിന്റെ പിന്നിലിരുത്തി കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഉമ്മയുടെ അനുവാദമില്ലാതെ പോരാൻ കഴിയില്ലെന്ന് ഷൈബ പറഞ്ഞു. മുത്തലിബ് ഷൈബയുടെ ഉമ്മയോട് അനുവാദം ചോദിച്ചെങ്കിലും കൊടുത്തില്ല. അവസാനം അനുനയ ശ്രമങ്ങൾ നടത്തുകയും ഉമ്മ സമ്മതിക്കുകയും ചെയ്തു. ഷൈബയുടെ കുടുംബക്കാരൊക്കെ മക്കയിലാണുള്ളതെന്നും അവർ അവിടെ ഏറ്റവും മാന്യന്മാരായി കഴിയുന്നവരാണ് എന്നൊക്കെയായിരുന്നു മുത്തലിബ് ഷൈബയുടെ ഉമ്മയോട് പറഞ്ഞത്. അങ്ങനെ ഷൈബ മക്കയിലെത്തി. ഇത് കണ്ട നാട്ടുകാരായ ഖുറൈശികൾ പറഞ്ഞു, മുത്തലിബിദ ഒരു അടിമയെ, അബ്ദിനെ വാങ്ങിയിരിക്കുന്നു. അങ്ങനെ ഷൈബ മുത്തലിബിന്റെ അടിമ എന്നർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബ് എന്ന് വിളിക്കപ്പെട്ടു. ഷൈബ അടിമയല്ല, മറിച്ച് എന്റെ സഹോദരൻ ഹാഷിമിന്റെ പുത്രനാണ്. മദീനയിൽ നിന്നും ഞാൻ കൊണ്ടുവന്നതാണ് എന്നെല്ലാം മുത്തലിബ് ജനങ്ങളെ അറിയിച്ചു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അഥവാ ഷൈബ മക്കയിൽ വളർന്ന് വലുതായി. ഒരു ദിവസം മുത്തലിബ് യമനിലേക്ക് കച്ചവടത്തിനായി പുറപ്പെട്ടു. യമനിലെ റദുഫാൻ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. ശേഷം സിഖായത്തും റിഫാദത്തും അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്തു. തന്റെ പൂർവ്വപിതാക്കളുടെ നടപടിയനുസരിച്ച് അദ്ദേഹം അത് നിലനിർത്തുകയും ചെയ്തു. തടിച്ച് നീണ്ട വെളുത്ത ആളായിരുന്നു അബ്ദുൽ മുത്തലിബ്. സ്ഫുടതയുള്ള നാവിന്റെയും ഉത്തമ സ്വഭാവത്തിന്റെയും ഉടമയായിരുന്നു അദ്ദേഹം. തന്റെ പൂർവപിതാക്കൾ എത്തിയിട്ടില്ലാത്ത ഉന്നത സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തി. തന്റെ സമൂഹം അദ്ദേഹത്തെ സ്നേഹിച്ചു. സ്ഥാനം എത്രത്തോളം ഉയർന്നു എന്ന് വെച്ചാൽ ഷൈബത്തുൽ ഹംദ്, ഫയ്യാൽ എന്നീ പേരുകളിൽ അദ്ദേഹം വിളിക്കപ്പെട്ടു. മലമുകളിൽ കയറിച്ചെന്ന് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണം എറിഞ്ഞുകൊടുത്തതിനാൽ മുത്തഇം എന്ന പേരും കിട്ടി. ഒട്ടകത്തിന്റെ മുഗൾ ഭാഗത്തുള്ള നെയ്യ് നിറഞ്ഞ മാംസവും കരളുമായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് വിതരണം ചെയ്തിരുന്നത്. അബ്ദുൽ മുത്തലിബ് കുറേശികളിൽ മാത്രമല്ല അറേബ്യൻ പ്രദേശത്താകെയും മഹത് വ്യക്തിയായി മാറി. അറേബ്യൻ രാജാക്കന്മാർക്കിടയിൽ ഉന്നത സ്ഥാനം ലഭിച്ചു. രാജാക്കളെയും ഭരണാധികാരികളെയും കാണാനുള്ള ഏത് സംഘത്തിലും അറബികൾ അബ്ദുൽ മുത്തലിബിനെയായിരുന്നു തെരഞ്ഞെടുത്ത് അയച്ചിരുന്നത്. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് അബ്ദുൽ മുത്തലിബിന്റെ കാലത്തുണ്ടായത്. സംസം കിണർ കുഴിക്കൽ, ആനക്കലഹം എന്നിവയായിരുന്നു അത്. സംസം: അള്ളാഹു ഇസ്മായിൽ നബിക്കും മാതാവ് ഹാജറക്കും കനിഞ്ഞു നൽകിയ ഉറവയാണ് സംസം. വെള്ളപ്പൊക്കത്താലും മറ്റും സംസം കിണർ മൂടിപ്പോയിരുന്നു. അള്ളാഹു അതിനെ പുറത്തുകൊണ്ടുവരുവാൻ ഉദ്ദേശിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് കഅബക്ക് ചാരെ ഹിജറിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ ഒരാൾ വന്ന് സംസം കുഴിക്കാൻ പറയുന്നതായി സ്വപ്നം കാണുന്നു. കഅബയുടെ വാതിലിന്റെ ഭാഗത്തുള്ള ഖറിയത്തുൻ നംലി ഉറുമ്പുകളുടെ ഗ്രാമത്തിലാണ് സംസം ഉള്ളതെന്നും സ്വപ്നത്തിൽ അറിയിച്ചു. അബ്ദുൽ മുത്തലിബിന് കാര്യം വ്യക്തമാവുകയും സംസമിന്റെ സ്ഥലം മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ തന്റെ മൺവെട്ടിയെടുത്ത് അങ്ങോട്ട് ചെന്നു. മകൻ ഹാരിസിനെയും കൂടെ കൂട്ടി. അന്ന് ഹാരിസല്ലാത്ത മറ്റു മക്കൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കിളക്കാൻ തുടങ്ങിയപ്പോൾ സംസമിന്റെ ഉൾഭാഗം വെളിവായി. അദ്ദേഹം ആവേശം കൊണ്ട് തക്ബീർ ചൊല്ലി. അബ്ദുൽ മുത്തലിബ് തന്റെ ലക്ഷ്യം നേടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഖുറൈശികൾ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു: അല്ലയോ അബ്ദുൽ മുത്തലിബ്, ഇത് ഞങ്ങളുടെ പിതാവ് ഇസ്മായിലിന്റെ കിണറാണ്. ഞങ്ങൾക്കും അതിൽ അവകാശമുണ്ട്. അതുകൊണ്ട് ഞങ്ങളെയും കൂടെ ചേർക്കണം. അബ്ദുൽ മുത്തലിബ് സമ്മതിച്ചില്ല. ഇത് എനിക്ക് പ്രത്യേകമാക്കപ്പെട്ടതും എനിക്ക് മാത്രം നൽകപ്പെട്ടതുമാണെന്നായിരുന്നു അബ്ദുൽ മുത്തലിബിന്റെ മറുപടി. ഖുറൈശികൾ തർക്കിക്കാൻ വന്നപ്പോൾ അബ്ദുൽ മുത്തലിബിന് അവരെ നേരിടാനായില്ല. ആ സന്ദർഭത്തിൽ അദ്ദേഹം ഇപ്രകാരം നേർച്ച നേർന്നു: എനിക്ക് പത്തു മക്കളെ അള്ളാഹു നൽകുകയും അവർ ഖുറൈശികളെ തടയാൻ പ്രായമാവുകയും ചെയ്താൽ അതിൽ ഒരു മകനെ കഅബക്ക് സമീപത്ത് വെച്ച് അറുക്കും. അള്ളാഹു അബ്ദുൽ മുത്തലിബിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. പെൺകുട്ടികൾക്ക് പുറമെ പത്ത് ആൺകുട്ടികളുണ്ടായി: ഹാരിസ്, സുബൈർ, അബൂലഹബ്, മുഖവ്വിം, ദൊറാർ, അബൂ താലിബ്, ഹജൽ, അബ്ദുള്ള അഥവാ നബിയുടെ ഉപ്പ, ഹംസ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നിവരായിരുന്നു ആ മക്കൾ. ഇതിൽ രണ്ടു പേർ ഇസ്ലാം സ്വീകരിച്ചു. അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു എന്നിവരായിരുന്നു അവർ. ആറ് പെൺകുട്ടികളാണ് അബ്ദുൽ മുത്തലിബിനുണ്ടായിരുന്നത്: ഉമ്മു ഹക്കീം, ആത്തിക, ഉമൈമ, അർവ, ബർറ, സൊഫിയ എന്നിവരായിരുന്നു അവർ. മൂത്ത മകളായ സൊഫിയ റളിയല്ലാഹു അൻഹ മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചത്. ആൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായപ്പോൾ തന്റെ നേർച്ചയെക്കുറിച്ച് അവരെ അറിയിക്കുകയും കരാർ നിറവേറ്റാനായി അവരെ വിളിക്കുകയും ചെയ്തു. മക്കൾക്കിടയിൽ നറുക്കിട്ടപ്പോൾ തന്റെ പ്രിയപ്പെട്ട മകനായ അബ്ദുള്ളക്കാണ് നറുക്കു വീണത്. അബ്ദുൽ മുത്തലിബ് അബ്ദുള്ളയുടെ കൈപിടിച്ച് കത്തിയുമായി കഅബയുടെ സമീപത്തേക്ക് കൊണ്ടുപോയി. ഖുറൈശികൾ അദ്ദേഹത്തെ തടഞ്ഞു. സഹോദരന്മാരും അമ്മാവന്മാരും തടഞ്ഞു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു: എന്റെ നേർച്ച ഞാനെന്ത് ചെയ്യും? ഒരു ഭാഗത്ത് അബ്ദുള്ളയെയും മറുഭാഗത്ത് പത്ത് ഒട്ടകങ്ങളെയും വെച്ച് നറുക്കിടാൻ നിർദ്ദേശമുണ്ടായി. വീണ്ടും അബ്ദുള്ളക്ക് നറുക്ക് വീണാൽ പത്ത് ഒട്ടകങ്ങളെ വീണ്ടും നൽകണം എന്നായിരുന്നു കരാർ. അങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് നറുക്കിട്ടപ്പോഴും അബ്ദുള്ളക്കായിരുന്നു നറുക്ക് വീണത്. അങ്ങനെ ഒട്ടകങ്ങൾ നൂറോളമെത്തി. അവസാനം ഒട്ടകങ്ങൾക്ക് നറുക്ക് വീഴുകയും അവയെ അറുക്കുകയും ചെയ്തു. ശരീരത്തിനു പകരം നൂറ് ഒട്ടകം എന്ന പ്രായശ്ചിത്തം ആദ്യമായി നടപ്പിൽ വരുത്തിയത് അബ്ദുൽ മുത്തലിബാണെന്ന് പറയാം. ഖുറൈശികളും അറബികളും ഇതു നിലനിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പിൽക്കാലത്ത് ഇത് അംഗീകരിച്ചു. സംസം കിണർ കുഴിച്ചതോടെ ആളുകൾക്കിടയിലുള്ള അബ്ദുൽ മുത്തലിബിന്റെ സ്ഥാനം വർദ്ധിച്ചു. ഇൻഷാല്ലാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
2: മാഷാഅല്ലാ, നമ്മളിതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരമ്പര. മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന ഫളലുൽ ഹഖ് ഉമരിയുടെ ഗ്രന്ഥത്തിൽ നിന്നും ശബ്ദം നൽകിയത് സിദ്ദീഖ് സലാഹി നിലമ്പൂർ.
4: പീസ് റേഡിയോയിൽ ഇനി ഇപ്പോൾ നാം കേൾക്കുന്നത് അറബി ഭാഷാ പഠനം. മൊഡ്യൂൾ 2-ൽ മൂന്നാമത്തെ ക്ലാസ്സിൽ സ്ത്രീലിംഗ പ്രയോഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സലീം സുലമി നമ്മോടൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വഅൻഫിഉനാ മാ അല്ലംതനാ വസിദ്നാ ഇൽമ. പ്രിയമുള്ള ദുറുസുൽ ലുഗത്തുൽ അറബിയ ലിഗൈരി നാതിഖീന ബിഹാ എന്ന കോഴ്സിലെ പഠിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, ഇന്നലെ അഥവാ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് അദ്ദുർസുൽ ഹാദി അഷറ അഥവാ 10 വരെയുള്ള ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ വിഷയങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു റിവിഷൻ ക്ലാസ്സായിരുന്നു യഥാർത്ഥത്തിൽ 11-ാമത്തെ ചാപ്റ്ററിലൂടെ ഷെയ്ഖ് ക്രമീകരിച്ചത്. നമ്മളത് വായിക്കുകയും അതിലെ തംരീനുകൾ മനസ്സിലാക്കുകയും ചെയ്തു. അതിലെ 2-ാമത്തെ തംരീൻ ഇഖ്റ, വായിക്കുക എന്നതായിരുന്നു. അതാണ് ബോർഡിൽ കാണുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി വായിച്ചു. ചില സെൻറ്റൻസുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുവാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്തു. ഇൻഷാല്ലാ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1-2 കാര്യങ്ങൾ കൂടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് അത്യാവശ്യമാണ് എന്ന ആ ഒരു ചിന്തയിൽ നിന്നാണ് അടുത്ത ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ഈ കാര്യം ഒന്നും കൂടെ ഊന്നി പറയുന്നത്. അഥവാ ഇത് നമുക്ക് സംസാര ഭാഷയിലേക്ക് ചില പ്രയോഗങ്ങളെ കൊണ്ടുവരാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. നോക്കൂ, ഉഹിബ്ബു അബി വ ഉമ്മി, ഉഹിബ്ബു അഹി വ ഉഖ്തി, ഉഹിബ്ബു സമീലി, ഉഹിബ്ബു ഉസ്താദി, ഉഹിബ്ബുല്ലാഹ, ഉഹിബ്ബു നബിയ, ഉഹിബ്ബുൽ ലുഗത്തിൽ, ഉഹിബ്ബുൽ ലുഗത്തൽ അറബിയ. എപ്പോഴാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പറയുക? ചിലപ്പോൾ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടായിരിക്കും അല്ലേ. നിൻ്റെ ഉപ്പയെ നീ സ്നേഹിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ആ തുഹിബ്ബു അബാക്ക, അപ്പോൾ നഅം ഉഹിബ്ബു അബി എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ആ തുഹിബ്ബു അഹാക്ക, നഅം ഉഹിബ്ബു അഹി എന്ന് പറയും. ആ തുഹിബ്ബു ജമീലക്ക, നീ നിൻ്റെ സഹപ്രവർത്തകനെ സ്നേഹിക്കുന്നുണ്ടോ. നഅം ഉഹിബ്ബു ജമീലി എന്ന് പറയും. ആ തുഹിബ്ബു ഉസ്താദക്ക, നീ നിൻ്റെ ഉസ്താദിനെ സ്നേഹിക്കുന്നുണ്ടോ. നഅം ഉഹിബ്ബു ഉസ്താദി എന്ന പോലെ. ആ തുഹിബ്ബുല്ലാഹ, നീ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ. നഅം ഉഹിബ്ബുല്ലാഹ. ആ തുഹിബ്ബുൻ നബിയ, നഅം ഉഹിബ്ബുൻ നബിയ. ആ തുഹിബ്ബുൽ ലുഗത്തുൽ അറബിയ, നീ അറബി ഭാഷയെ സ്നേഹിക്കുന്നുണ്ടോ. നഅം ഉഹിബ്ബുൽ ലുഗത്തുൽ അറബിയ. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇത് ഒരു പ്രയോഗം നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെ നമ്മൾ പ്രയോഗിച്ച് സംസാരിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ഭാഷാ പഠനം കൂടുതൽ നമ്മുടെ പ്രായോഗിക തലത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്തുവാനും കഴിയുന്നത്. ശരി, നമുക്കിതിലേക്ക് ചേർത്ത് നമുക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഇൻഷാല്ലാ ബോർഡിലേക്ക് നോക്കൂ. ഇനി ഇവിടെ എഴുതാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ചോദ്യം, അതുഹിബ്ബു അബാക, അബാക എന്താ ഇതിൻ്റെ അർത്ഥം? അതുഹിബ്ബു, നീ സ്നേഹിക്കുന്നുണ്ടോ. അബാക, നിന്റെ ഉപ്പയെ നീ സ്നേഹിക്കുന്നുണ്ടോ. അപ്പോൾ ഉത്തരം എന്താണ്? നഅം, നഅം ഉഹിബ്ബു, നഅം ഉഹിബ്ബു അബി, അബി. അതെ, ഞാൻ എൻ്റെ ഉപ്പയെ സ്നേഹിക്കുന്നു. ഇനി നോക്കൂ നിങ്ങൾ, ഇതുപോലെ തന്നെ അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. അവിടെ നമുക്ക് അതുഹിബ്ബുല്ലാഹ എന്താ അതിൻ്റെ അർത്ഥം? അതുഹിബ്ബുല്ലാഹ, നീ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ. ഉത്തരം എന്താണ്? നഅം, നഅം ഉഹിബ്ബുല്ലാഹ, നഅം ഉഹിബ്ബുല്ലാഹ, അതെ ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു. ഇവിടെ ഉഹിബ്ബുല്ലാഹ എന്നാണ് ഉപയോഗിച്ചത്, അതെ അല്ലാഹുവിനെ ഞാൻ സ്നേഹിക്കുന്നു. അതേസമയത്ത് നേരത്തെ നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യം എന്തായിരുന്നു? അതുഹിബ്ബു അബാക, അബാക. ഇവിടെ തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ, ശ്രദ്ധിച്ചു നോക്കൂ. ഒന്ന് അതുഹിബ്ബുല്ലാഹ, ഫത്ഹിനെ സ്പഷ്ടമായി അവിടെ കൊടുത്തു, വ്യക്തമാക്കി കൊടുത്തു. എന്നാൽ അതേ സമയത്ത് അതുഹിബ്ബു അബാക, നിന്റെ ഉപ്പയെ നീ സ്നേഹിക്കുന്നുണ്ടോ? ഇവിടെ ചില വാക്കുകൾ അഥവാ അഞ്ചോളം നാമങ്ങൾ അറബി ഭാഷയിലുണ്ട്. അസ്മാഉൽ ഹംസ എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. അസ്മാഉൽ ഹംസ എന്ന നാമങ്ങൾ, അതിൽപ്പെട്ട ചില നാമങ്ങളാണ് ഇവിടെ എഴുതുന്നത്. അതിലൊന്ന് അബു, അബുൻ. അതുപോലെ തന്നെ അഹ്, അഹുൻ. അടുത്തത് ഹമുൻ, ഹമുൻ. മറ്റൊന്ന് ദൂ, ദൂ. അതുപോലെ ഫൂ. അബുൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അർത്ഥം, അബുൻ പിതാവ്. അഹുൻ എന്ന് പറഞ്ഞാലോ സഹോദരൻ. ഹമുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ പിതാവ്, അല്ലെങ്കിൽ ഭാര്യയുടെ ബന്ധുവിനെയൊക്കെയാണ് ഹമുൻ എന്ന് പറയാം. ദൂ എന്ന് പറഞ്ഞാൽ ഉള്ളവൻ എന്നതാണ്. അപ്പോൾ ദൂമാൽ സമ്പത്തുള്ളവൻ, ദൂജമാൽ ഭംഗിയുള്ളവൻ എന്നൊക്കെയാ ഉള്ളവൻ ഒന്ന് ഒരു വസ്തുവിനെ ഉടമപ്പെടുത്തുന്നവൻ എന്ന അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ദുൽ ജലാലി വൽ ഇക്രാം, അല്ലെ മഹത്തമുടയവൻ എന്നൊക്കെ അള്ളാഹുവിനെ പറ്റി പറയാറുണ്ടല്ലോ. ഫൂ എന്ന് പറയുമ്പോൾ വായനാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ വാക്കുകൾക്ക് ഫത്ഹിൻ്റെയും അഥവാ നസ്ബിൻ്റെയും റഫിൻ്റെയും അഥവാ ലൊമ്മ കൊടുക്കുന്നതെയും ലൊമ്മ കൊടുക്കുമ്പോഴും അതുപോലെ ജറിൻ്റെ അഥവാ കെസർ കൊടുക്കുമ്പോഴുമുള്ള സന്ദർഭങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ലൊമ്മിൻ്റെ സ്ഥാനത്ത് ഇതിനുപയോഗിക്കുന്നത് അഥവാ റഫിൻ്റെ സ്ഥാനം, ലൊമ്മ എന്ന് പറയുമ്പോൾ റഫിൻ്റെ സ്ഥാനത്ത് അബുൻ, അഹുൻ, ഹമുൻ, ദൂ, ഫൂ എന്നതിനെ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയായിരിക്കും നമുക്ക് കാണാം. അബുൻ എന്നതിന് റഫിൻ്റെ സ്ഥാനത്ത് ഇങ്ങനെയാണ് ഉപയോഗിക്കുക, അബൂ. അപ്പം നിൻ്റെ ഉപ്പ എന്നെങ്ങനെ പറയുക, അബൂക്ക എന്നാണ് പറയുക, അബൂക്ക. അപ്പം ഇവിടെ അബൂക്ക, ഇവിടെ നമ്മൾ ലൊമ്മിന് ശേഷം വാവ് കൊടുത്തു, അതിവിടെ ലൊമ്മിന് പകരമായി അഥവാ റഫിന് റഫിൻ്റെ സ്ഥാനത്താണത്. അപ്പോൾ ലൊമ്മ് എന്നത് ഇങ്ങനെ കൊടുക്കുന്നതിന് പകരമായി ഈ വാവാണ് കൊടുക്കുക, അബൂക്ക എന്നാണ് പറയുക. ഇനി ഇതിന് ഫത്ഹ് കൊടുക്കുന്ന സന്ദർഭം വരുമ്പോഴോ, ഫത്ഹ് കൊടുക്കുന്ന സന്ദർഭം വരുമ്പോൾ അബൂക്ക എന്നതിന് പകരമായിട്ട് അവിടെ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും, അഹാക്ക, അബാക്ക എന്നായിരിക്കും. എന്താണ് ഉപയോഗിക്കുന്നത്, അബാക്ക എന്നാണ്. ഇങ്ങനെയാണ് പറയുക, അബാക്ക. ഇനി കെസർ കൊടുക്കേണ്ട സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് നോക്കാം. കെസർ കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന രീതി അഹീക്ക എന്നായിരിക്കും, അഹീക്ക, അഹീക്ക എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ അബൂക്ക, അബാക്ക, അഹീക്ക. ഇനി ഉഹിബ്ബുല്ലാഹ എന്ന് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ മനസ്സിലാക്കിയത് ഉഹിബ്ബുല്ലാഹ, ഉഹിബ്ബുല്ലാഹ. ഇവിടെ ഇതിന് ഫത്ഹ് വരാനുള്ള കാരണം എന്താണ്, ഉഹിബ്ബുല്ലാഹ എന്ന് പറയാൻ കാരണം എന്താണ്, ഉഹിബ്ബുല്ലാഹി എന്നോ ഉഹിബ്ബുല്ലാഹു എന്നോ പറഞ്ഞുകൂടായിരുന്നോ? ഇല്ല. ഇവിടെ ഇത് മഫ്ഊലിൻ്റെ സ്ഥാനത്താണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചന നൽകിയിരുന്നു. അപ്പോൾ എന്തിനെ സ്നേഹിക്കുന്നു എന്ന ചോദ്യത്തിന് അല്ലാഹുവിനെ, ഇങ്ങനെയുള്ള ആ ഒരു ഉത്തരം വരുമ്പോൾ നീ എന്താണ് വാങ്ങിയത് എന്ന് പറയുമ്പോൾ ഞാൻ പേന വാങ്ങി, അല്ലെങ്കിൽ പേനയെ ഞാൻ വാങ്ങി. നീ എന്തിനെയാണ് കണ്ടത്, ഞാൻ ഒരു ആനയെ കണ്ടു. അപ്പോൾ എന്തിനെ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന, ഉത്തരം വരുന്ന ആ നാമങ്ങൾക്ക് മഫ്ഊൽ എന്നാണ് പറയുക. ആ മഫ്ഊലിന് എപ്പോഴും കൊടുക്കുന്നത് എന്തായിരിക്കും? ഫത്ഹ ആയിരിക്കും, നസ്ബ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഉഹിബ്ബുല്ലാഹ എന്ന് പറഞ്ഞത്. ഉഹിബ്ബുല്ലാഹ, ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. ഇനി അതേ സമയത്ത് നീ അള്ളാഹുവിനെ, നീ നിന്റെ ഉപ്പയെ സ്നേഹിക്കുന്നുവോ, നീ ഉപ്പയെ സ്നേഹിക്കുന്നുവോ, നീ നിന്റെ സഹോദരനെ സ്നേഹിക്കുന്നുവോ, നീ നിന്റെ ഭാര്യ പിതാവിനെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് എങ്ങനെയായിരിക്കും നമ്മൾ ഉത്തരം, എങ്ങനെയായിരിക്കും നമ്മൾ ആ ചോദ്യങ്ങളെ ചോദിക്കുക? അവിടെയാണ് ഇത്തരം പ്രയോഗങ്ങൾ നമ്മൾ പഠിക്കേണ്ടതിൻ്റെ അനിവാര്യത വരുന്നത്. നോക്കൂ, ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. എന്താണ്? നേരത്തെ പറഞ്ഞു, അതുഹിബ്ബുല്ലാഹ എന്ന് അതേ രൂപത്തിൽ തന്നെ നിന്റെ പിതാവിനെ നീ സ്നേഹിക്കുന്നോ എന്നിങ്ങനെ ചോദിക്കുക നമ്മൾ. അതുഹിബ്ബു, പിതാവിനെന്താ പറയുക? അബു എന്നാണ് പറയുക. അപ്പോൾ നിന്റെ പിതാവിനെ, അപ്പോൾ അവിടെ മഫ്ഊലാണ്. എങ്ങനെ ചോദിക്കണം? അതുഹിബ്ബു അബാക, അബാക, അതുഹിബ്ബു അബാക. ഇവിടെ ഫത്ഹിന്റെ സ്ഥാനത്തായതുകൊണ്ട് ഇങ്ങനെയാണ് പറയുക, അതുഹിബ്ബു അബാക. പിന്നെ ഉത്തരം പറയുമ്പോഴോ അതിനുത്തരം പറയാം, ഉഹിബ്ബു, ഉഹിബ്ബു, ഉഹിബ്ബു അബി, അബി, ഉഹിബ്ബു അബി. ഇവിടെ യാ ഉൽ മുത്തക്കല്ലമിലേക്ക് അഥവാ എൻ്റെ എന്ന് ചേർക്കുമ്പോൾ ഇവിടെ കസറിന് ശേഷം യാ ആണ് വരിക. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഉഹിബ്ബു അബി, ഞാൻ എൻ്റെ ഉപ്പയെ സ്നേഹിക്കുന്നു. അപ്പം നമുക്ക് ചേർത്ത് പറയാം, നഅം അല്ലേ, നഅം. അപ്പോഴാണ് പൂർണ്ണമാകുന്നത്, നഅം ഉഹിബ്ബു അബി, അതെ, ഞാൻ എൻ്റെ ഉപ്പയെ ഞാൻ സ്നേഹിക്കുന്നു. ഇനി എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക, നിന്റെ സഹോദരനെ സ്നേഹിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കും? നോക്കൂ, ആ തുഹിബ്ബു അഹാക, അഹാക ചോദിച്ചിഹ്നം. ഇനി അതെ, ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നു എന്നിങ്ങനെ പറയാ, നഅം, നഅം. എന്നിട്ട് കോമിട്ടിട്ട് ഉഹിബ്ബു, നഅം, ഉഹിബ്ബു അഖി, അഖി, അതെ, ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നു. ഇങ്ങനെ നമുക്ക് പ്രയോഗിക്കാൻ കഴിയണം. അപ്പോൾ ആ തുഹിബ്ബുല്ലാഹ, നഅം ഉഹിബ്ബുല്ലാഹ, ആ തുഹിബ്ബുൽ ഖുർആന, നഅം ഉഹിബ്ബുൽ ഖുർആന, ആ തുഹിബ്ബു മക്കത്ത, നഅം ഉഹിബ്ബു മക്കത്ത, ആ തുഹിബ്ബു മദീനത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നഅം ഉഹിബ്ബു മദീനത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ഒരു പ്രയോഗം നമ്മൾ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ഇത് നമ്മൾ പ്രയോഗിച്ച് നമ്മൾ സംസാര ഭാഷയിലേക്കൊക്കെ നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ അതിനെ നമ്മൾ നമ്മുടേതായ സെൻറ്റൻസുകളാക്കി മാറ്റുകയും ചെയ്യണം. ഇൻഷാ അല്ലാ, നമുക്കടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അദ്റസു സാനി അഷർ, അദ്റസു സാനി അഷർ, പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ. ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് അഭിസംബോധന രീതിയാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പറഞ്ഞു തരുന്നത്. നേരത്തെ നമ്മൾ പുരുഷന്മാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി സ്ത്രീകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളും അതിൻ്റെ ചില നിയമങ്ങളുമാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ എന്ത് ചെയ്യുന്നത്, നമുക്ക് പകർന്നു തരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ ഇതൊന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ തൊട്ട് മുമ്പ് അദ്റസുൽ ആശിർ പത്താമത്തെ ചാപ്റ്ററിലാണ് ഈ കാര്യം പുരുഷ വിഭാഗത്തോട് സംസാരിക്കുമ്പോഴുള്ള രീതി നമുക്ക് പകർന്നു വരുന്നത്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അദ്റസു അസാനി അഷർ, വായിച്ചു നോക്കൂ. സുആദ്, സുആദ്, സുആദ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേരാണ്. അസ്സലാമു അലൈക്കി വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു, വഅലൈക്കി സ്സലാമു വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു. പ്രയോഗം നോക്കണേ. كيف حالك يا بنت؟ أنا بخير والحمد لله. من أين أنت؟ അനമിന റിയാദ്. മസ്മുക്കി ഇസ്മി ആമിനത്തു, ഇസ്മി ആമിനത്തു. അയിന അബൂക്കി അബി ഹുന ഫിൽ മദീനത്തിൽ മുനവ്വറ. ഹുവ മുവജ്ജിഹുൻ ഫിൽ മദ്രസത്തി സാനവിയ. വഅയിന ഉമ്മുക്കി ഹിയ അയ്ദൻ ഹുന, ഹിയ തബീബത്തുൻ ഫി മുസ്തഷ്ഫൽ വിലാദ. ومن من هذه الفتاة التي معك؟ آه هي أختك؟ لا هي بنت عمي. ما اسمها؟ اسمها فاطمة. آه هي زميلتك؟ لا أنا في المدرسة المتوسطة وهي في المدرسة الثانوية. عليك أخت؟ لا ما لي أخت. عليك اخ؟ نعم لي اخ كبير وهو طالب بالجامعه. ومن هذا الطفل الذي معك؟ هو ابن اخي. ما اسمه؟ اسمه سعد. امك في البيت الان؟ لا ذهبت الى المستشفى. നമ്മൾ ഇത് വായിക്കാൻ നമ്മൾ ശ്രമിച്ചു, വായിച്ചു. ഇൻഷാല്ലാ നമുക്ക് ഇതിന്റെ പ്രയോഗങ്ങളിലേക്ക്, ഇതിൻ്റെ ശൈലികളിലേക്ക് നമുക്കൊന്ന് ഓരോന്നായിട്ട് നമുക്കൊന്നെടുത്ത് പരിശോധിച്ച് നോക്കാം. അദ്ദർസു സാനി അഷർ. അപ്പം ഇനി ഓരോരുത്തരും ശ്രദ്ധിച്ച് ഇതിലെ ഓരോ ഭാഗങ്ങളും മനസ്സിലാക്കാം. സുആദ്, അസ്സലാമു അലൈക്കി വറഹ്മത്തുല്ലാഹി വബറകാതുഹു. എന്താണ് സുആദ് എന്ന് പറയുന്നത്? കണ്ടില്ലേ, സുആദ്. സുആദ് എന്നുള്ള നാമം സുആദ്, ഇത് സ്ത്രീകളുടെ പേരാണ് സുആദ്. സുആദ് ആരോടാ സംസാരിക്കുന്നത്? ബിൻത്ത്, പെൺകുട്ടിയോടാണ്. അൽ ബിൻത്ത്, അൽ ബിൻത്ത് ദ ഗേൾ, അല്ലേ, പെൺകുട്ടിയോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ സുആദ് ആ പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ അവിടെ എടുക്കുന്ന രീതി നോക്കൂ. എന്താണ് അവിടെ എടുത്തത്? അസ്സലാമു അലൈക്കി, അസ്സലാമു അലൈക്കി വറഹ്മത്തുല്ലാഹി വബറകാതുഹു. സാധാരണഗതിയിൽ നമ്മൾ അസ്സലാമു അലൈക്ക, അസ്സലാമു അലൈക്കും എന്നാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഇവിടെ ഭാഷ പഠിപ്പിക്കുമ്പോൾ പൊതുവായി നമ്മൾ പുരുഷന്മാരോട് പറയുന്നത് തന്നെ, പൊതുവായി നമ്മൾ സ്ത്രീകളോട് പറയുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് തന്നെ പറയാറുണ്ട്. എന്നാൽ അതിനെ പെൺകുട്ടികളെ മാത്രമായി, സ്ത്രീകളെ മാത്രമായി നമ്മൾ അവരോട് അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അസ്സലാമു അലൈക്ക എന്നല്ല പറയാം, അസ്സലാമു അലൈക്കി എന്നാണ് പറയാം. അപ്പോൾ അവിടെ ആ കീ എന്നുള്ള പ്രയോഗം അവിടെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ നോട്ട് ചെയ്യാം. അപ്പോൾ അസ്സലാമു അലൈക്കി വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അപ്പോൾ അൽ ബിൻത്ത്, ആ പെൺകുട്ടി അതിന് മറുപടി പറയുന്നത് എന്താണ്? വ അലൈക്കി സലാമു വറഹ്മത്തുല്ലാഹി വബറകാതുഹു. വ അലൈക്കി സലാമു വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അടുത്തു നോക്കൂ, കൈഫ ഹാലുക്കി യാ ബിൻതു, കൈഫ ഹാലുക്കി യാ ബിൻതു, കൈഫ ഹാലുക്കി യാ ബിൻതു. എന്താണ് അതിൻ്റെ അർത്ഥം? ഏ പെൺകുട്ടി, നിന്റെ വിശേഷം എന്താണ് എന്ന് പറഞ്ഞാൽ നിനക്ക് സുഖമാണോ, അല്ലേ? കൈഫ ഹാലുക്കി, നിന്റെ അവസ്ഥ എന്താണ്? നമ്മൾ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കാനാണ്. നിന്റെ അവസ്ഥ എന്താണ്, എങ്ങനെയാണ്? കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഹാലുക്കി നിന്റെ അവസ്ഥ. അപ്പോൾ ഹൗ ആർ യു എന്ന് നമ്മൾ പറയുന്ന, അതിന് അറബി പറയുന്ന പ്രയോഗമാണ് കൈഫ ഹാലുക്കി യാ ബിൻത്. അപ്പോൾ ഇവിടെ ഹാലുക്കി എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതിനെ ആരോടാണ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്? യാ ബിൻതു എന്നതാണ്. യാ ബിൻതു എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെ ചോദിക്കണം അതിനോട്? കൈഫ ഹാലുക്കി എന്നാണ് പറയേണ്ടത്. എന്നാൽ ഇവിടെ വലതാണ് എന്നുണ്ടെങ്കിലോ? വലതാണ് എങ്കിൽ അവിടെ എന്ത് പറയും? യാ വലതു എന്നാണെങ്കിൽ എങ്ങനെ പറയാ? യാ വലതു എന്നതിലേക്ക് ചേർത്ത് പറയുകയാണെങ്കിൽ കൈഫ ഹാലുക്ക എന്നാണ് പറയാ, യാ വലതു. അപ്പോൾ ഇവിടെ നമ്മൾ കൈഫ ഹാലുക്കി യാ ബിൻതു, പെൺകുട്ടിയെ നിൻ്റെ വിശേഷങ്ങൾ എന്താണ്, അല്ലെ എന്തൊക്കെയുണ്ട്, സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കും. കൈഫ ഹാലുക്കി യാ ബിൻ, അന ബിഖൈറിൻ വൽഹംദുലില്ലാ. അന ബിഖൈർ, ഞാൻ ഖൈറിലാണ്. വൽഹംദുലില്ല, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അന ബിഖൈർ, ഞാൻ ഖൈറിലാണ്, എനിക്ക് സുഖമാണ് എന്നർത്ഥം. മിൻ ഐന അൻതി, മിൻ ഐന അൻതി, എന്താ അതിൻ്റെ അർത്ഥം? നീ എവിടെ നിന്നാണ്? മിൻ ഐന അൻതി, അൻതി, നീ എവിടെ നിന്നാണ്? അനമിന റിയാദ്, ഞാൻ റിയാദിൽ നിന്നാണ്. അനമിന റിയാദ്, ഞാൻ റിയാദിൽ നിന്നാണ്. മസ്മുക്കി, നോക്കൂ നിങ്ങൾ, മസ്മുക്കി ഇവിടെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞൊരു വിഷയമാണത്. മാ ഇസ്മുക്കി എന്ന് ആളുകൾ തെറ്റായി പ്രയോഗിക്കാറുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല, മസ്മുക്കി എന്നാണ് പറയേണ്ടത്. അപ്പോൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? മാ എന്ന് എഴുതിയിട്ട് വീണ്ടും അലിഫിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് വസുലിൻ്റെ ഹംസയാണ്, വസുലിൻ്റെ ഹംസയാണ് എന്ന് പിന്നെ തിരിച്ചറിയുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ടത്. പിന്നെ മസ്മു, മസ്മുക്ക, മസ്മുക്കി, പെണ്ണായതുകൊണ്ട് ഇവിടെ കണ്ടില്ലേ, മസ്മുക്കി എന്നാണ്. മസ്മുക്കി, നിന്റെ നാമം എന്താണ്? നിന്റെ പേരെന്താണ്? വാട്ട് ഈസ് യുവർ നെയിം? യെസ്, അതിന് പറഞ്ഞത് എന്താണ്? ഇസ്മീ ആമിനത്തു, ഇസ്മീ ആമിനത്തു. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ചില ആളുകളെങ്കിലും ഇസ്മ് എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും, അലിഫിട്ടിട്ട് അതിൻ്റെ താഴെ ഹംസയിട്ട് എഴുതും, ഇസ്മ്. ഇത് തെറ്റാണ്, അങ്ങനെ എഴുതാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് എഴുതേണ്ടത്? അത് എഴുതേണ്ടത് എന്താണ്? ഇസ്മ് എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം, ഹംസ ഇടാൻ പാടില്ല, ഇസ്മ്. അതുപോലെ തന്നെ ഇബിൻ, ഈ പാഠത്തിൽ തന്നെ അത് വരുന്നുണ്ട്. ഇബിന് എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും ചില ആളുകൾ, ഇബിൻ. ഇത് തെറ്റാണ്. ഇബിന് എന്ന് എഴുതുമ്പോഴും എന്തില്ല, ഇതിന് പകരം ഹം ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഇബിൻ. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മസ്മുക്കി, മസ്മുക്കി, നിന്റെ പേരെന്താണ്? ഇസ്മീ ആമിനത്തു. ഐന അബൂക്കി, ഐന അബൂക്കി, നിന്റെ ഉപ്പ എവിടെയാണ്? ഐന അബൂക്കി, നിന്റെ ഉപ്പ എവിടെയാണ്? അപ്പൊ അബൂക്കി. അബിഹുന ഫിൽ മദീനത്തിൽ മുനവ്വറ, ഉപ്പ ഇവിടെ മദീന മുനവ്വറയിലുണ്ട്. ഹുവ മുവജ്ജിഹുൻ ഫിൽ മദ്രസത്തി സാനവിയ. അപ്പൊ ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടാകുന്നത് മുഫത്തിഷ് എന്നായിരിക്കും. നമ്മുടെ ടെക്സ്റ്റിൽ, നമ്മുടെ കയ്യിലുള്ള PDF മുവജ്ജിഹുൻ എന്നതാണ്. എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം ഇതായിരിക്കും. ഈ പുസ്തകത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് മുഫത്തിഷുൻ എന്നതാണ്. അപ്പോൾ മുഫത്തിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്പെക്ടർ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിൽ മദ്രസത്തി സാനവിയ, മദ്രസയിലെ, ഹുവ മുഫത്തിഷുൻ ഫിൽ മദ്രസത്തി സാനവിയ എന്നാണ് കൊടുത്തതെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇൻസ്പെക്ടർ എന്നതാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, അർത്ഥമാക്കുന്നത്. ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇൻസ്പെക്ടർ, മുഫത്തിഷ്. നമ്മൾ സാധാരണ മദ്രസയിലേക്ക് മുഫത്തിഷ് വരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് മുഫത്തിഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശോധകൻ എന്നതാണ്. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് നമ്മുടെ മദ്രസയിൽ വരുന്ന, സ്കൂളുകളിലൊക്കെ വരുന്ന പരിശോധകർക്ക് പറയുന്ന പേരാണെന്ത്? മുഫത്തിഷ്. അപ്പോൾ അവിടെ സ്കൂളിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഹുവ മുഫത്തിഷുൻ ഫിൽ മദ്രസത്തി സാനവിയ, സെക്കൻഡറി സ്കൂളിലെ ഇൻസ്പെക്ടറാണ് അദ്ദേഹം. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹുവ മുവജ്ജിഹുൻ എന്നതാണ്. മുവജ്ജിഹുൻ എന്നതിൻ്റെ അർത്ഥം ചെറിയൊരു വ്യത്യാസമുണ്ട്, ഗൈഡ് എന്നതാണ് മുവജ്ജിഹുൻ. അപ്പോൾ മാർഗനിർദ്ദേശകൻ, അതുപോലെ തന്നെ ഗൈഡ് എന്നതൊക്കെയാണ് മുവജ്ജിഹുൻ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ഹുവ മുഫത്തിഷുൻ ഫിൽ മദ്രസത്തി സാനവിയ എന്നാണെങ്കിൽ സെക്കൻഡറി സ്കൂളിലെ ഇൻസ്പെക്ടർ, അതല്ല ഹുവ മുവജ്ജിഹുൻ ഫിൽ മദ്രസത്തി സാനവിയ എന്നതാണ് അതിൻ്റെ അർത്ഥമെങ്കിൽ കൊടുത്തിട്ടുള്ളത് ഇൻസ്ട്രക്ടർക്കാണ് അഥവാ മാർഗനിർദ്ദേശകൻ എന്നതാണ് മുവജ്ജിഹുൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വഅയ്ന ഉമ്മുക്കി, വഅയ്ന ഉമ്മുക്കി, നിന്റെ ഉമ്മ എവിടെയാണ്? നിന്റെ ഉമ്മ എവിടെയാണ്? ഹിയ ഐലൻ ഹുന, ഹിയ ഐലൻ ഹുന, അവളും ഇവിടെ തന്നെയാണ്. ഹിയ ഐലൻ ഹുന, അവളും ഇവിടെ തന്നെയാണ്. അപ്പോൾ ഉമ്മയാകുമ്പോൾ ആ വരും അല്ലെ, ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ അവൾ എന്ന് പറയില്ലല്ലോ. അപ്പോൾ ഇവിടെ ഹിയ ഐലൻ ഹുന, ഷീ ഈസ് ഓൾസോ ഹിയർ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവളും അവരും ഇവിടെ തന്നെയുണ്ട്. ഹിയ തൊബീബത്തുൻ ഫിൽ മുസ്തഷ്ഫൽ വിലാദ, ഹിയ തൊബീബത്തുൻ, അവർ ഡോക്ടറാണ്. ഫി മുസ്തഷ്ഫൽ വിലാദ, മെറ്റേണിറ്റി ഹോസ്പിറ്റൽ, അതാണ് മുസ്തഷ്ഫൽ വിലാദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുസ്തഷ്ഫൽ വിലാദ, മുസ്തഷ്ഫൽ വിലാദ എന്ന് പറഞ്ഞാൽ മെറ്റേണിറ്റി ഹോസ്പിറ്റൽ അഥവാ പ്രസവ ആശുപത്രിക്കാണ് മുസ്തഷ്ഫൽ വിലാദ എന്ന് പറയുന്നത്. പ്രസവ സംബന്ധമായ കാര്യങ്ങൾക്ക് മാത്രം ഉള്ള ഹോസ്പിറ്റൽ അതാണ് മുസ്തഷ്ഫൽ വിലാദ, പ്രസവ ഹോസ്പിറ്റൽ. അപ്പോൾ ഹിയ തബീബത്തുൻ, അവർ ഡോക്ടറാണ്. ഫി മുസ്തഷ്ഫൽ വിലാദ, എവിടെയാണ് അവർ ഡോക്ടറായിട്ടുള്ളത്? മുസ്തഷ്ഫൽ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ. വമൻ ഹാദിഹിൽ ഫതാതുല്ലത്തി മഅകി, വമൻ ഹാദിഹിൽ ഫതാതുല്ലത്തി മഅകി, നിങ്ങളോടൊപ്പമുള്ള ഈ യുവതി ആരാണ്? അതാണ് വമൻ ഹാദിഹിൽ ഫതാതുല്ലത്തി മഅകി, നിങ്ങളോടൊപ്പമുള്ള യുവതി ആരാണ്? അഹിയ ഉഖ്തുകി, അഹിയ ഉഖ്തുകി, അവർ നിന്റെ സഹോദരിയാണോ? അവർ നിന്റെ സഹോദരിയാണോ? ലാ, ലാ, അല്ല. ഹിയ ബിന്തു അമ്മി, ഹിയ ബിന്തു അമ്മി, അവർ എൻ്റെ അമ്മിൻ്റെ മകളാണ്. ആരാണ് അമ്മ? അമ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മ. ലാ, ഹിയ ബിന്തു അമ്മി, എൻ്റെ അമ്മിൻ്റെ മകളാണ്. അമ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ നാട്ടിൽ പറയാറുണ്ടല്ലോ എളാപ്പ എന്നൊക്കെ പറയും, മൂത്താപ്പ എന്നൊക്കെ നമ്മൾ പറയാറുള്ള, അതിനാണ് എന്തെന്ന് പറയാം അമ്മ. അഹുൽ അബ് അഥവാ ബാപ്പയുടെ സഹോദരനാണെന്ന് പറയാ അമ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അറബിയിൽ തന്നെ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കുക. അഹ് എന്നതുകൊണ്ട് അമ്മ എന്നതിൻ്റെ അർത്ഥം, അമ്മ എന്നതിൻ്റെ അർത്ഥം അഹുൽ അബ്, അമ്മ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹ്, അഹാണ്. ആരുടെ അഹ്? അഹുൽ അബ്, ഉപ്പയുടെ സഹോദരനാണെന്നത് പറയാം അമ്മ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഹിയ ബിന്തു അമ്മി, അവർ എൻ്റെ ഉപ്പയുടെ സഹോദരൻ്റെ മകളാണ്. അപ്പോൾ എളാപ്പയുടെ മകളാണ് അല്ലെങ്കിൽ മൂത്താപ്പയുടെ മകളാണ് എന്നൊക്കെ അർത്ഥം പറയാം. മസ്മുഹ, മസ്മുഹ, അവരുടെ പേരെന്താണ്? അപ്പോൾ മാ ഇസ്മുഹ എന്ന് പറയാൻ പാടില്ല അല്ലേ. പിന്നെ എങ്ങനെ പറയാം? മസ്മുഹ, അവരുടെ പേരെന്താണ്? ഇസ്മുഹ ഫാത്തിമത്തു, ഇസ്മുഹ ഫാത്തിമത്തു, അവരുടെ പേര് ഫാത്തിമ എന്നതാണ്. ഇൻഷാല്ലാം ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ഈ ഒരു പാഠത്തെ തന്നെ രണ്ട് പാർട്ടുകളാക്കി മാറ്റിയിട്ട് നമുക്ക് ഇൻഷാല്ലാ വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ ഈ പാഠഭാഗത്ത് നമുക്ക് ചില പ്രയോഗങ്ങൾ, നമ്മുടെ സംസാരത്തിലേക്ക് കടന്നു വരേണ്ട ചില കാര്യങ്ങൾ കൂടെ കൊണ്ടുവരാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഇവിടെ ഈ ഒരു ഭാഗം വിശദീകരിച്ചെടുത്ത്, ഈ ഒരു ഭാഗം വിശദീകരിച്ച്, ഇതൊക്കെ നമ്മുടേതായ പ്രയോഗങ്ങളായിട്ട് മാറുകയാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കി, അസ്സലാമു അലൈക്ക തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയോ, നിങ്ങൾ എവിടെ നിന്നാണ് എന്ന് ചോദിക്കാൻ മിൻ ഐന അൻതി, പെണ്ണാണെങ്കിൽ മിൻ ഐന അൻതി, ആണാണെങ്കിൽ മിൻ ഐന അൻത എന്നിങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ. അതുപോലെ തന്നെ ഉപ്പ, എൻ്റെ ഉപ്പ ഇവിടെ മദീനയിലുണ്ട് എന്ന് ഈ ഒരു പ്രയോഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ. അബി ഹുന ഫിൽ മദീനത്തിൽ മുനവ്വറ, എങ്കിൽ എൻ്റെ മകൻ ഇവിടെ, എൻ്റെ മകൻ ഇവിടെ ഉമ്മുൽ ഖുറയിലുണ്ട് എന്നിങ്ങനെ പറയാം. അപ്പോൾ നമുക്കത് പറയാൻ കഴിയണം. ഇത് പഠിച്ചാൽ അത് നമുക്ക് പറയാൻ കഴിയും. എൻ്റെ മകൻ എന്നിങ്ങനെ പറയാം, ആ ഇബിനി, ഇബിനി, ഇവിടെ ഇബിനി ഹുന, ഇബിനി ഹുന, എവിടെ ഇബിനി ഹുന ഫി ജാമിഅത്തി ഉമ്മുൽ ഖുറ, മകൻ ഇവിടെ ഉമ്മുൽ ഖുറയിലുണ്ട്. ഇബിനി ഹുന ഫി മക്ക, എൻ്റെ മകൻ ഇവിടെ മക്കയിലുണ്ട്. പറഞ്ഞൂടെ. ഇബിനി ഹുന ഫി റിയാൽ, എൻ്റെ മകൻ ഇവിടെ റിയാദിലുണ്ട്. ഇനി നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഇബിനി ഹുന ഫി തിരുവനന്തപുരം എന്ന് പറയാ, എൻ്റെ മകൻ ഇവിടെ തിരുവനന്തപുരത്തുണ്ട്. ഉപ്പയാണെങ്കിലോ അബി ഹുന ഫി കാലിക്കറ്റ്, ബാപ്പ ഇവിടെ കാലിക്കറ്റിലുണ്ട്. അബി ഹുന ഫി അരീക്കൂത്ത്, ബാപ്പ ഇവിടെ അരീക്കോടുണ്ട്. അപ്പോൾ ഇത്, ഈ പ്രയോഗങ്ങൾ നമ്മുടെ പ്രയോഗങ്ങളായി മാറണം. ഇനി ഈ ഒരു ഇത് നമുക്ക് മലയാളത്തിൽ പറയാൻ, മലയാള വാചകങ്ങൾ, ഇത്തരത്തിലുള്ള മലയാള വാചകങ്ങളെ അറബിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യണം? കഴിയണം. ഇനി ഹുവ മുവജ്ജിഹുൻ, നേരത്തെ നമ്മൾ പറഞ്ഞു ഹുവ മുവജ്ജിഹുൻ, അദ്ദേഹം ഒരു ഗൈഡാണ്. എന്നപോലെ നമ്മുടെ ഉപ്പ ഒരു ഡോക്ടറാണെങ്കിൽ ഹുവ തബീബുൻ, അല്ലെങ്കിൽ ഹുവ മുദരിസുൻ ഫിൽ മദ്രസ, ഹുവ മുസാരിഉൻ ഹുന, അദ്ദേഹം ഇവിടെ കർഷകനാണ്. അദ്ദേഹം ഇവിടെ ഹുവ താജിറുൻ ഹുന, അദ്ദേഹം ഇവിടെ കച്ചവടക്കാരനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം. ശരി, ഹിയ ഐലൻ ഹുന, ഈ ഒരു പ്രയോഗം നോക്കൂ. ഹിയ ഐലൻ ഹുന എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അവർ, ഹിയ, ഹിയ, ആ അയ്യൻ ഹുന ഷീ ഈസ് ഓൾസോ ഹിയർ അല്ലേ, അവരും ഇവിടെ ഉണ്ട്. അപ്പം അദ്ദേഹവും ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ പറയാം? ഹുവ അയ്യൻ ഹുന, ഹുവ അയ്യൻ ഹുന എന്ന് നമുക്ക് പറയാൻ നമുക്ക് കഴിയണം. ഹിയ തൊബീബത്തുൻ ഫി മുസ്തഷ്ഫൽ വിലാദ, ഹിയ തൊബീബത്തുൻ ഫി മുസ്തഷ്ഫൽ വിലാദ. അപ്പോൾ ഉമ്മയെ പറ്റിയിട്ടാണെങ്കിൽ ഉമ്മയും ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ പറയാം? ഉമ്മീ അയ്യൻ ഹുന, ഉമ്മയും ഇവിടെ ഉണ്ട്. ഉമ്മീ അയ്യൻ ഹുന, ഉമ്മയും ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഉഹ്തി അയ്യൻ ഹുന, എൻ്റെ സഹോദരിയും ഇവിടെ ഉണ്ട്. ഹിയ തൊബീബത്തുൻ ഫി മുസ്തഷ്ഫൽ വിലാദ, ഹിയ തൊബീബത്തുൻ ഫി മുസ്തഷ്ഫൽ വിലാദ. ഇതേപോലെ ഹിയ മുദരിസത്തുൻ ഫിൽ മദ്രസത്തി സാനവിയ, നമുക്ക് പറഞ്ഞൂടെ ഹിയ മുഫത്തിഷത്തുൻ ഫിൽ മദ്രസത്തി സാനവിയ, ഹിയ മുവജ്ജിഹത്തുൻ ഫിൽ മദ്രസത്തി സാനവിയ. ഇങ്ങനെ ഓരോ സെൻറ്റൻസുകളും നമ്മൾ പഠിക്കുമ്പോൾ ആ സെൻറ്റൻസുകൾ സമാനമായ മറ്റ് സെൻറ്റൻസുകൾ കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷാ പഠനം കൂടുതൽ എളുപ്പമാക്കി തീർക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
4: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അറബി ഭാഷാ പഠനം മൊഡ്യൂൾ 2 ക്ലാസ് 3 സ്ത്രീലിംഗ പ്രയോഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് പഠിച്ചത്. ക്ലാസ് എടുത്തത് സലീം സുലമി.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിൻ്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: Peace Radio. Tune to reality.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ ഇന്ന് വെള്ളിയാഴ്ച ശത്രുതയും മര്യാദയും. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് മുഹമ്മദ് സജ്ജാദ് എടയന്നൂർ.
1: അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ സൃഷ്ടികളിൽ പലതിനും മറ്റു പലതിനേക്കാൾ ശ്രേഷ്ഠത കൽപ്പിക്കാറുണ്ട്. മനുഷ്യന്മാരിൽ ചിലരെ റബ്ബ് മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ട്. അത്തരത്തിൽ പല സ്ഥലങ്ങളെയും മറ്റു പല സ്ഥലങ്ങളെക്കാൾ അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. പല സമയങ്ങൾക്കും ദിവസങ്ങൾക്കും മാസങ്ങൾക്കുമെല്ലാം അള്ളാഹു അത്തരത്തിൽ ശ്രേഷ്ഠത നൽകി അത് നമ്മെ അറിയിച്ചു തരാറുണ്ട്. അത്തരത്തിൽ സഹോദരങ്ങളെ, ആഴ്ചകളിൽ വെച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത് ശ്രേഷ്ഠത കൽപ്പിച്ച ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദല്ലല്ലാഹു അനിൽ ജുമുഅത്തി മൻ കാന ഖബലന. നമ്മുടെ മുൻകാലക്കാരായ സമുദായത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതകളെ തൊട്ട് തെറ്റിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അതായത്, അള്ളാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ചയുടെ ആ മഹത്വത്തെക്കുറിച്ചും ശ്രേഷ്ഠതകളെക്കുറിച്ചും അവർക്ക് പറഞ്ഞുകൊടുത്തില്ല, പഠിപ്പിച്ചു കൊടുത്തില്ല. അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു അർത്ഥം ഈ ഹദീസിന് പണ്ഡിതന്മാർ കൽപ്പിച്ചത്, പ്രവാചകന്മാരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, പക്ഷെ അതിനുശേഷം അവർ പ്രവാചകന്മാരെ ധിക്കരിച്ച് വെള്ളിയാഴ്ചയെ പരിഗണിക്കാത്തൊരവസ്ഥയിലേക്ക് അത്തരത്തിൽ അവർ വഴിവഴിച്ചു പോയി എന്നുള്ളതാണ്. എന്തു തന്നെയാണെങ്കിലും മുൻകാലക്കാരായ സമുദായക്കാർ വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതയെയും മഹത്വത്തെയും മനസ്സിലാക്കിയിരുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും ശേഷം പ്രവാചകൻ പറഞ്ഞു, ഫജാ അല്ലാഹു ബിന ഫഹദാൻ അല്ലാഹു ലിയൗമിൽ ജുമുഅ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങളെക്കുറിച്ചും ശ്രേഷ്ഠതകളെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. വെള്ളിയാഴ്ച ദിവസം നമ്മൾ പാലിക്കേണ്ട ചില അദബുകളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഒരൽപ്പം നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുവും മലക്കുകളും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങൾ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലണമെന്നുള്ളതാണ്. എല്ലാ സമയത്തും പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് വലിയൊരു ഇബാദത്താണ്. അതിന് വലിയ പ്രതിഫലങ്ങളാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പ്രവാചകന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ മേൽ പത്ത് സ്വലാത്ത് ചൊല്ലുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നാൽ സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതിന് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് പഠിപ്പിച്ച സന്ദർഭത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയുടെ പ്രത്യേകതകൾ, അന്ന് സംഭവിക്കുന്ന ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ, വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകതകൾ, അന്ന് സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതുമായ വലിയ വലിയ സംഭവങ്ങൾ സൂചിപ്പിച്ചതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ഫഅക്സിറു അലയ്യ മിനസ് സ്വലാ. ആ ദിവസം, വെള്ളിയാഴ്ച ദിവസം, നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുൽ അനാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരുടെ നേതാവാണ്. വയൗമുൽ ജുമുഅത്തി സയ്യിദുൽ അയ്യാം. വെള്ളിയാഴ്ച എന്നുള്ളത് ദിവസങ്ങളുടെ നേതാവാണ്. ഫസ്സലാത്തു അലൈഹി ഫീ ഹാദൽ യൗമി ഫലിസ്സലാത്തി അലൈഹി ഫീ ഹാദൽ യൗമി മസിയ്യത്തുൻ ലൈസ ലി ഗൈരിഹി. ബാക്കി ദിവസം സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇല്ലാത്തൊരു പ്രത്യേകത വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലുമ്പോൾ ഉണ്ട് എന്നുള്ളത് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ധാരാളമായി പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളത് വെള്ളിയാഴ്ച നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇബാദത്താണ്. രണ്ടാമതായി സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ജുമുഅയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പേ നമ്മൾ കുളിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ പറഞ്ഞു, അൽ ഗുസ്ലു യൗമൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിമിൻ. പ്രായപൂർത്തിയെത്തിയ എല്ലാ മുസ്ലിമിനും വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നുള്ളത് വാജിബാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ജുമുഅക്ക് പോകുന്നതിന് മുന്നേ നല്ല രീതിയിൽ കുളിച്ചൊരുങ്ങാൻ, ആ കുളിക്കേണ്ട സമയമെന്നുള്ളത് വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ഏറ്റവും അവസാന സമയത്ത്

0: കുളിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് വെള്ളിയാഴ്ച ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്, സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമതായിക്കൊണ്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ സുഗന്ധം ഉപയോഗിക്കുകയും പല്ല് തേക്കുകയും ഉള്ളതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വസ്ത്രം ധരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ സുഗന്ധം ഉപയോഗിക്കണം, നിങ്ങൾ പല്ല് തേക്കണം, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വെള്ളിയാഴ്ചത്തേക്ക് മാത്രമായി ഒരു ജോഡി വസ്ത്രം നിങ്ങൾ മാറ്റിവെക്കണമെന്നും പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. നാലാമതായി സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചതു മുതൽ വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതുവരെ നമുക്ക് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ സാധിക്കുന്ന സമയങ്ങളാണ്. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തവന് ആ രണ്ട് ജുമാകൾക്കിടയിൽ അള്ളാഹു ഒരു പ്രത്യേക പ്രകാശം നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ അഞ്ചാമത്തെ വെള്ളിയാഴ്ച ദിവസത്ത് നമ്മൾ പാലിക്കേണ്ട മര്യാദ എന്നുള്ളത് പള്ളിയിലേക്ക് ജുമാഅയിലേക്ക് സാധിക്കുമെങ്കിൽ നടന്നു തന്നെ പോവുക എന്നുള്ളതാണ്. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, അന്ന് പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പ്രവാചകൻ പ്രത്യേകം പറഞ്ഞു, വമശാ വലം യർക്കബ്, ജുമാഅയിലേക്ക് പോകുമ്പോൾ അവൻ വാഹനത്തിൽ കയറാതെ നടന്നു പോകണമെന്ന് പ്രവാചകൻ പ്രത്യേകം അവിടെ ഉണർത്തുകയാണ്. അങ്ങനെ പോയാൽ വലിയ ശ്രേഷ്ഠതകളാണ്, പ്രതിഫലങ്ങളാണ്. അവൻ വെക്കുന്ന ഓരോ കാലടിക്കും ഒരു വർഷം നിന്ന് നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും ചെയ്ത പ്രതിഫലം അള്ളാഹു അവനെ രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. ആറാമതായി സഹോദരങ്ങളെ, പള്ളിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ തഹിയ്യത്ത് നിസ്കരിക്കണം എന്നുള്ളതാണ്. നമ്മൾ പള്ളിയിലേക്ക് കയറിയാൽ അവിടെ ബാങ്ക് കൊടുക്കുകയാണെങ്കിലും ഇമാമ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും നമ്മൾ അവിടെ കയറിയ ഉടനെ രണ്ട് റക്കാത്ത് തഹിയ്യത്ത് നിസ്കരിക്കാൻ നമ്മൾ മറന്നുപോകരുത്. അത് പ്രവാചകൻ പ്രത്യേകം പഠിപ്പിച്ചതാണ് നമ്മൾ മനസ്സിലാക്കുക. ഏഴാമതായിക്കൊണ്ട് ഖുതുബ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്നുള്ളതാണ്. ഒരുപാട് ഹദീസുകൾ ഖുതുബ നമ്മൾ മിണ്ടാതെ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഇദാ ഖുൽത ലി സാഹിബിക യൗമൽ ജുമുഅത്തി അൻസിത് വൽ ഇമാമു യഖ്തുബ് ഫഖദ് ലഗൗത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഇമാം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ നിന്റെ അടുത്തിരിക്കുന്ന ആളോട് മിണ്ടരുത് എന്ന്, അയാൾ മിണ്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ വാചികമായി സംസാരിച്ചാൽ പോലും നീ അനാവശ്യം പ്രവർത്തിച്ചു, വെള്ളിയാഴ്ച ജുമുഅയുടെ ആ മഹത്വം നീ നഷ്ടപ്പെടുത്തി എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നമുക്ക് സ്വഹാബത്തിൻ്റെ ജീവിതത്തിലൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ മസ്സൽ ഹസ ഫഖദ് ലഹ. പ്രവാചകൻ്റെ പള്ളി നമുക്കറിയാവുന്നതാണ്. അവിടെ കാർപ്പറ്റോ ടൈലൊന്നുമില്ലാതെ സാധാരണ നിലത്താണ് അവരിരിക്കാറ്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള കല്ലുകൊണ്ടും ചരലുകൊണ്ടും ആരെങ്കിലും കളിച്ചാൽ അവൻ അനാവശ്യം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം സഹോദരങ്ങളെ, ഇന്ന് ചരലും കല്ലൊന്നുമില്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വണ്ടിയുടെ താക്കോല് കൊണ്ടോ, കാർപ്പറ്റിലെ നൂലുകൊണ്ടോ മറ്റോ നമ്മൾ കളിച്ചാൽ അതൊക്കെ നമ്മളെ ജുമുഅയെ ബാധിക്കുമെന്നുണ്ടെങ്കിൽ എത്രത്തോളം നമ്മൾ ആ ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കണമെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. എട്ടാമതായി നമ്മൾ ജുമുഅ ദിവസം പാലിക്കേണ്ട മര്യാദ എന്നുള്ളത് ഇമാമിനോട്, ഖതീബിനോട് വളരെ അടുത്ത് തന്നെ നമ്മൾ ചെന്നിരിക്കുക എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പല പ്രതിഫലങ്ങളും വായിച്ചല്ലോ. പള്ളിയിലേക്ക് നടന്നു പോയാലുള്ള പ്രതിഫലത്തിലൊക്കെ പ്രവാചകൻ നിബന്ധനയായി പലപ്പോഴും പറഞ്ഞത് പള്ളിയിൽ കയറി ഇമാമിൻ്റെ വളരെ അടുത്ത് ഇരുന്നു എന്നുള്ളത്, ആ പ്രതിഫലം ലഭിക്കാനുള്ള നിബന്ധനയായി പ്രവാചകൻ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ പള്ളിയിൽ കയറിയാൽ പുറകോട്ടൊന്നും മാറിയിരിക്കാതെ പ്രവാചകൻ പറഞ്ഞു, ഉഹ്ദുറു ദിക്ർ വദ്നു മിനൽ ഇമാം. നിങ്ങൾ വെള്ളിയാഴ്ച ഖുതുബ കേൾക്കാൻ പോയാൽ ഇമാമിനോട് ഖതീബിനോട് വളരെ അടുത്ത് ചെന്നിരിക്കണം. അത്തരത്തിൽ ഒരാവേശത്തിൽ ആ ഒരു താല്പര്യത്തോടുകൂടി അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനും ഹദീസുകളും കേൾക്കണം, പഠിക്കണം, ജീവിതം നിലപാടുകൾ ശരിയാക്കണമെന്നുള്ള ആത്മാർത്ഥമായ ലക്ഷ്യത്തോടുകൂടി ഇമാമിനോട് വളരെ അടുത്ത് തന്നെ ഇരുന്ന് ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒമ്പതാമതായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മര്യാദ എന്നുള്ളത് വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിലേക്ക് എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ആരെങ്കിലും വെള്ളിയാഴ്ച നല്ല വൃത്തിക്ക് കുളിച്ച് ആദ്യ മണിക്കൂറുകളിൽ തന്നെ പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരൊട്ടകത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരൊട്ടകത്തെ വാങ്ങണമെങ്കിൽ അതിനറുക്കണമെങ്കിൽ എത്രത്തോളം വലിയ ചെലവുകൾ ഇന്നത്തെ കാലത്ത് നമുക്കുണ്ടാകും. ആ ഒരു പ്രതിഫലമാണ് ആദ്യ മണിക്കൂറുകളിൽ ജുമുഅയിൽ എത്തിച്ചേരുന്നവന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ രണ്ടും മൂന്നും നാലും അഞ്ചും മണിക്കൂർ നേരത്തേക്ക്, രണ്ടാമത്തെ മണിക്കൂറാണെങ്കിൽ ഒരു പശുവിനെയും, മൂന്നാമത്തെ മണിക്കൂറാണെങ്കിൽ ഒരാടിനെയും, നാലാമത്തെ മണിക്കൂറാണെങ്കിൽ ഒരു കോഴിയെയും, പിന്നീട് ഇമാമ് ഖതീബ് മിമ്പറിൽ കയറുന്നതുവരെയുള്ള സമയത്ത് ഒരു മുട്ട അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്ത പ്രതിഫലമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് നേരത്തെ എത്തുന്ന ആളുകൾക്ക് വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് മനിസ്തഖാമത്ത് ലഹു ജുമഅത്തുഹു ഇസ്തഖാമ ലഹു സാഇറു അയ്യാമിഹി. ആരുടെയെങ്കിലും വെള്ളിയാഴ്ച ദിവസം നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ അവന്റെ ബാക്കി ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളും അള്ളാഹു നന്നാക്കി കൊടുക്കും എന്നുള്ളതാണ്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. വെള്ളിയാഴ്ച ശത്രുതയും മര്യാദയും. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത് മുഹമ്മദ് സജ്ജാദ് എടയന്നൂർ. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇന്ന് സൂറത്തു അൽ ഹിജ്റിൽ നിന്നും 25 മുതൽ 27 കൂടിയ വചനങ്ങളാണ് നാം കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ലുൽ ഖുർആൻ സൂറ അൽ ഹിജ്റിലെ 24 വരെയുള്ള ആയത്തുകളാണ് നാം ഇതുവരെ മനഃപ്പാഠമാക്കിയത്. അൽഹംദുലില്ല. ഇനി നമുക്ക് 25, 26, 27 ചെറിയ 2-3 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിലെ ഭാഗങ്ങൾ ഒന്ന് പാരായണം ചെയ്ത് പുതിയ ഭാഗം നമുക്ക് തുടങ്ങാം. أعوذ بالله من الشيطان الرجيم

0: പ്രിയമുള്ള ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഹിജ്റിലെ ഇന്ന് നമ്മൾ പഠിച്ച ഭാഗം 25 മുതൽ 27 വരെയുള്ള ഭാഗമാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ കാരുണ്യം കൊണ്ട് നമ്മൾ ഓരോരുത്തരും ദിനേന നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, പഠിച്ചിട്ടുള്ള, മുമ്പ് പഠിച്ചു വെച്ചിട്ടുള്ള ഓരോ ഭാഗങ്ങളും കൃത്യമായി ഹിഫ്ദിനെ പരിശോധിക്കാൻ വേണ്ടി ആവർത്തിച്ച് പാരായണം ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. നമ്മൾ ആവർത്തിച്ച് പാരായണം ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ഹർഫിന് പ്രതിഫലം അള്ളാഹു തആലയുടെ അടുക്കൽ അത് ഏറെ പ്രതിഫലം നിറഞ്ഞതാണ് എന്ന് നമുക്ക് ബോധ്യവാന്മാരാണ്. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്.

0: ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 25 മുതൽ 27 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി എടത്തനാട്ടുകര. പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നു നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. കുട്ടികളിലെ പഠനവൈകല്യങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? ഡോക്ടർ ഫായിസ പിപിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: കുട്ടികളിലെ പഠനവൈകല്യങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? എഴുത്ത് ഡോക്ടർ ഫായിസ പിപി. കുട്ടി പഠിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധ മാറുന്നു. പലതവണ പറഞ്ഞാലും പഠിച്ചതെല്ലാം മറക്കുന്നു. ക്ലാസ്സിൽ മറ്റു കുട്ടികളേക്കാൾ പിന്നിൽ പോകുന്നു. ഇത്തരം പ്രശ്നങ്ങൾ പല മാതാപിതാക്കളും അനുഭവിക്കുന്നവയാണ്. എന്നാൽ ഇതെല്ലാം മടി അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് മാത്രമല്ല, ചിലപ്പോൾ പഠന വൈകല്യത്തിൻ്റെ ലക്ഷണങ്ങളുമായിരിക്കാം. ചില കുട്ടികൾക്ക് അടിസ്ഥാന പഠനത്തിൽ തന്നെ സ്ഥിരമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. ഇതിനെയാണ് സാധാരണയായി പഠന വൈകല്യം എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. ഇത് കുട്ടിയുടെ ബുദ്ധിശക്തിയുടെ കുറവല്ല, മറിച്ച് വിവരങ്ങൾ മനസ്സിലാക്കാനും പ്രോസസ് ചെയ്യാനുമുള്ള പ്രത്യേക രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ്. എന്താണ് പഠന വൈകല്യം? പഠന വൈകല്യം എന്നത് വായന, എഴുത്ത്, കണക്കുകൂട്ടൽ തുടങ്ങിയ അടിസ്ഥാന പഠന കഴിവുകളിൽ കാണുന്ന സ്ഥിരമായ ബുദ്ധിമുട്ടുകളെയാണ് സൂചിപ്പിക്കുന്നത്. വായനാ പ്രശ്നം, എഴുത്തു പ്രശ്നം, ഗണിത പ്രശ്നം തുടങ്ങിയവ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ്. കുട്ടികളിൽ കാണുന്ന പ്രധാന ലക്ഷണങ്ങൾ: വായനയിലെ ബുദ്ധിമുട്ട്, അക്ഷരങ്ങൾ തിരിച്ചറിയാൻ വൈകുന്നത്, വാക്കുകൾ തെറ്റായി വായിക്കുന്നത്, വായനയുടെ വേഗം വളരെ കുറവ്. എഴുത്തിലെ പ്രശ്നങ്ങൾ: അക്ഷരങ്ങളും അക്കങ്ങളും മറിച്ചും തലതിരിച്ചുമൊക്കെ എഴുതുന്നത്, വാക്കുകൾ ഇടവിടാതെ എഴുതുന്നത്, കൈയെഴുത്ത് വ്യക്തതയില്ലാതെ കാണുന്നത്. ഗണിതത്തിലെ ബുദ്ധിമുട്ട്: അക്കങ്ങൾ തിരിച്ചറിയാതെ കാണുന്നത്. ഗണിതത്തിലെ ബുദ്ധിമുട്ട്: അക്കങ്ങൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട്, ലളിതമായ കണക്കുകൾ പോലും ചെയ്യാനുള്ള പ്രയാസം, സമയം, പണം തുടങ്ങിയ ആശയങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തത്. മൊഴി ഭാഷാ ബുദ്ധിമുട്ടുകൾ: വാക്കുകൾ കണ്ടെത്താൻ കൂടുതൽ സമയമെടുക്കുന്നത്, നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ വൈകുന്നത്. ഓർമ്മശക്തി പ്രശ്നങ്ങൾ: പഠിച്ചതെല്ലാം വേഗത്തിൽ മറക്കുന്നു, ക്രമത്തിൽ കാര്യങ്ങൾ ഓർക്കാനുള്ള ബുദ്ധിമുട്ട്. എങ്ങനെ തിരിച്ചറിയാം? കുട്ടിയുടെ അധ്യാപകരുടെ അഭിപ്രായം ശ്രദ്ധിക്കുക. സമപ്രായക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രകടനത്തിൽ കൃത്യമായ വ്യത്യാസം കാണുക. വീട്ടിൽ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ കാണുന്ന സ്ഥിരമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കുക. പഠന വൈകല്യം കണ്ടെത്തുന്ന സമയം പല മാതാപിതാക്കൾക്കും ആശങ്കയും കുറ്റബോധവും നിറഞ്ഞ ഒരു ഘട്ടമാണ്. എന്റെ കുട്ടിക്ക് എന്താണ് പ്രശ്നം? ഇത് മാറുമോ? എന്ന ചോദ്യങ്ങൾ അവർ അലട്ടിക്കൊണ്ടിരിക്കും. ഈ സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് അവരുടെ പ്രതികരണമെന്നതും പ്രധാനമാണ്. മാതാപിതാക്കൾ ചെയ്യേണ്ടത് കുട്ടിയെ ഒരിക്കലും കുറ്റപ്പെടുത്താതിരിക്കുക, ക്ഷമയോടും പിന്തുണയോടും കൂടി സമീപിക്കുക, സാവധാനത്തിൽ ആവർത്തിച്ചു പറഞ്ഞുകൊടുക്കുക, കുട്ടിയുടെ അധ്യാപകരുമായി നിരന്തരം കാര്യങ്ങൾ പങ്കുവെക്കുകയും ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുക. കുട്ടിയുടെ കഴിവുകൾ കണ്ടെത്തി ചെറിയ പുരോഗതികളിൽ നന്നായി പ്രോത്സാഹിപ്പിക്കുക. പ്രാർത്ഥനയിലൂടെ ശുഭാപ്തി വിശ്വാസം വളർത്തിയെടുക്കാൻ പ്രാപ്തരാക്കുക. പ്രത്യേക പരിശീലനവും തെറാപ്പികളും പരിഗണിക്കുക. ആവശ്യമെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ പ്രത്യേക വിദ്യാഭ്യാസ വിദഗ്ധന്റെ സഹായം തേടുക. പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് ശരിയായ മാർഗനിർദ്ദേശവും പിന്തുണയും ലഭിച്ചാൽ മികച്ച രീതിയിൽ മുന്നേറാൻ കഴിയും. അതിനാൽ തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് ആവശ്യമായ സഹായം നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. ഓരോ കുട്ടിയും വ്യത്യസ്തനാണ്. അവരെ മനസ്സിലാക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. രക്ഷിതാക്കളെന്ന നിലയിൽ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വേണം.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? ഡോക്ടർ ഫായിസ പിപിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة

0: حدث.
1: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 34-35 വചനങ്ങൾ. എല്ലാ സമുദായങ്ങൾക്കും അല്ലാഹു അവരുടെ ബലിമൃഗങ്ങളെ അറുക്കുന്നതിനുള്ള ഒരു ആരാധന കർമ്മം നിശ്ചയിച്ചിരിക്കുന്നു. അല്ലാഹു മാത്രമാണ് ആരാധ്യൻ. അവന്റെ മുമ്പിൽ മാത്രമേ കീഴ്പ്പെടാൻ പാടുള്ളൂ. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ വഹാബ് സലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين.

0: ربهم والمقيم الصلاة ومما رزقناهم ينفقون. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നിശ്ചയിച്ച മത ചിഹ്നങ്ങളും അവയെ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ സംബന്ധിച്ചൊക്കെയാണ് നമ്മൾ വിശദീകരിച്ച് വരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഹൃദയത്തിൽ ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ആദരിക്കാൻ കഴിയുകയുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയെന്നോണമുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് അടുത്ത രണ്ടായത്തുകളിൽ, ഇന്ന് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ടായത്തുകളിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് ആദ്യം ആയത്തിൻ്റെ അർത്ഥമൊന്ന് പരിശോധിക്കാം. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ, വലികുല്ലി ഉമ്മത്തിൻ, ഓരോ സമുദായങ്ങൾക്കും, വലികുല്ലി ഉമ്മത്തിൻ, ഓരോ സമുദായത്തിനും, ജഅൽനാ, നാം ആക്കിയിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്, മൻസകൻ, ഓരോ ആരാധനാ കർമ്മങ്ങൾ, ഓരോ സമുദായത്തിനും ഓരോ ആരാധനാ കർമ്മങ്ങൾ നാം നിശ്ചയിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? ലിയദ് കുറുസ്മല്ലാ, ലിയദ് കുറുസ്മല്ലാ, അള്ളാഹുവിൻ്റെ നാമമുച്ചരിക്കുന്നതിന് വേണ്ടി. അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അവർക്ക് നൽകിയ ആ കന്നുകാലികളുടെ, നാൽക്കാലികളുടെ മേൽ അള്ളാഹുവിൻ്റെ നാമമുച്ചരിച്ചുകൊണ്ട് അവയെ അറുക്കുന്നതിന് വേണ്ടി. ഈ പ്രയോഗങ്ങളിന് മുമ്പ് പല പ്രാവശ്യങ്ങളായിട്ട് വന്നതാണ്. അപ്പൊ അള്ളാഹു പറയുന്നത് ഓരോ സമുദായത്തിനും ഓരോ മൻസക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നർത്ഥം. അതെന്തിനു വേണ്ടിയാ? അള്ളാഹു അവർക്ക് നൽകിയതായ ആ നാൽക്കാലികളെ, ആ നാൽക്കാലികളുടെ മേൽ അള്ളാഹുവിൻ്റെ നാമമുച്ചരിച്ച്, അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്, ലിയദ് കുറുസ്മല്ലാ, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവയെ അറുക്കുന്നതിന് വേണ്ടി. എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുക, ഫ ഇലാഹുക്കും, നിങ്ങളുടെ ഇലാഹ്, ഇലാഹുൻ വാഹിദ്, അവൻ ഏകനായ ഇലാഹാകുന്നു. ഫ ഇലാഹുക്കും, നിങ്ങളുടെ ദൈവം, ഇലാഹുൻ വാഹിദ്, ഏക ദൈവമാകുന്നു. ഫലഹു അസ്ലിമു, അതിനാൽ അവന് മാത്രം നിങ്ങൾ കീഴ്പ്പെടുക. ഫലഹു അസ്ലിമു, അതിനാൽ നിങ്ങൾ അവന് വേണ്ടി മാത്രം നിങ്ങൾ കീഴ്പ്പെടുക. വബശ്ശിരിൽ മുഖ്ബിത്തീൻ, വിനയാന്വിതരായ, മുഖ്ബിത്തീൻ എന്ന് പറഞ്ഞാൽ വിനയാന്വിതരായ ആളുകൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ ഓരോ സമുദായത്തിനും അള്ളാഹു ഓരോ ആരാധനാരീതികൾ നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് അവർക്ക് നൽകിയ വലിമൃഗത്തെ അറുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹു മാത്രമാണ് ഇലാഹ്, നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ആ അറിവും മറ്റും മറ്റുള്ള പ്രതിഷ്ഠകളുടെ മുമ്പിലോ മറ്റു ദൈവങ്ങളുടെ മുമ്പിലോ അനുവദനീയമല്ല എന്നർത്ഥം. നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹാണ്, ആ ഇലാഹിൻ്റെ നാമം ഉച്ചരിച്ചിട്ടേ ആ ബലിമൃഗങ്ങളെ നിങ്ങൾ അറുക്കാൻ പറ്റുകയുള്ളൂ. അതിനു പറ്റുന്ന തരത്തിലുള്ള ആരാധനാ കർമ്മങ്ങൾ ഓരോ സമുദായങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ഫലഹു അസ്ലിമു, അതിനാൽ അവന് നിങ്ങൾ കീഴ്പ്പെടുക. വബശ്ശിരിൽ മുഖ്ബിത്തീൻ, ആ വിനയാന്വിതരായ ആളുകൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക എന്നർത്ഥം. ഇനി ആരാണ് ആ വിനയാന്വിതരായ ആളുകൾ എന്ന് തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ അള്ളാഹു നൽകിയ ബലിമൃഗത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ വീണ്ടും നൽകുന്നുണ്ട്. പക്ഷെ മുമ്പത്തെ എപ്പിസോഡുകളിലെല്ലാം നമ്മൾ ആ കാര്യങ്ങൾ ധാരാളമായി വിശദീകരിച്ചതുകൊണ്ട് ഇനി ഇവിടെ അത് പ്രത്യേകമായി വിശദീകരിച്ച് പോകുന്നില്ല. ഇവിടെ പറയുന്നത് ഇത്രയാണ്, അള്ളാഹു നൽകിയ ആ ബലിമൃഗത്തെ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് അറുക്കണം. അതിന് പറ്റുന്ന തരത്തിലുള്ള ആരാധനാ കർമ്മങ്ങൾ എല്ലാ സമുദായങ്ങൾക്കും അല്ലാഹു നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. എന്നിട്ട് ഓർമ്മപ്പെടുത്തുന്നത് ഇലാഹുക്കും ഇലാഹു വാഹിദ്, നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ഇലാഹ് അത് ഏക ഇലാഹാണ്, ഏക ഇലാഹാണ്, ഏക ദൈവമാണ്. ഫലഹു അസ്ലിമു, ആ ദൈവത്തിന്, ആ ഇലാഹിന് മാത്രമേ നിങ്ങൾ കീഴ്പ്പെടാൻ പാടുള്ളൂ, മറ്റൊന്നിൻ്റെയും മുമ്പിൽ നിങ്ങൾ കീഴ്പ്പെടാൻ പാടില്ല എന്നും. വബശ്ശിരിൽ മുഹ്ബിത്തീൻ, വിനയാന്യതരാകുന്ന ആളുകൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക എന്നാണ്. ഇനി ആരാണ് ആ വിനയാന്യതരായ ആളുകൾ എന്നത് വിശദീകരിക്കേണ്ട അടുത്ത ആൾ. അല്ലദീന, അവർ, ഇദാ ദുക്കിറല്ലാ, അവർ അല്ലാഹുവിനെ സ്മരിച്ചാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോകും, അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ കിടിലം കൊള്ളുമെന്നാണ്. അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോകും. വസ്വാബിരീന, അവർ ക്ഷമിക്കുന്നവരാണ്. അലാമാ സ്വാബഹും, അവർക്ക് ബാധിച്ചതായ പ്രയാസങ്ങളുടെ മേൽ. അലാമാ സ്വാബഹും എന്ന് പറഞ്ഞാൽ മിനൽ ബസാഇ വല്ലറാ വ വല്ലൻവാഇൽ അദാ എന്നാണ് വിശദീകരിച്ചത്. മിനൽ ബസാഇ വല്ലറാ, പ്രയാസങ്ങൾ, ക്ലേശങ്ങൾ, വ അൻവാഇൽ അദാ, ആ പ്രയാസങ്ങളുടെ, ഉപദ്രവങ്ങളുടെ വിവിധങ്ങളായ ഇനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ ബാധിച്ചാൽ. വസ്വാബിരീൻ, അവർ ക്ഷമിക്കുന്നവരാണ്. പിന്നെയോ, വൽ മുഖീമി സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുന്നവരുമായ ആളുകൾ, നമസ്കാരം കൃത്യമായി നിറവേറ്റുന്നവരാണവർ. തോന്നുമ്പോഴല്ല, വൽ മുഖീമി സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, വമിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്നും, യുൻഫിഖൂൻ, ചെലവഴിക്കുന്നവരുമാകുന്നു അവർ. അപ്പോ ആ മുഖ്ബിത്തീൻ എന്ന് പറഞ്ഞ മുമ്പത്തെ ആയത്തിലെ ആ മുഖ്ബിത്തീൻ ആരാണ്, ആ വിനയാന്യതരായ ആളുകൾ ആരാണ് എന്നതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. അൽ മുഖ്ബിത്തീൻ എന്ന് പറഞ്ഞാൽ അതിന് നൽകിയ അൽ മുത്തവാളിഈൻ, വിനയാന്യതരായ ആളുകൾ. മുജാഹിദ് റഹിമഹു എന്ന് പറയുന്ന അൽ മുത്മഇന്നീൻ, സമാധാനത്തോടെ കഴിയുന്നതായ ആളുകൾ. അങ്ങനെയൊക്കെയുള്ള വിശദീകരണങ്ങളാണ് മുഖ്ബിത്തീൻ നൽകിയത്. എന്നിട്ട് ആരാണ് ആ മുഖ്ബിത്തീൻ എന്നതാണ് പറയുന്നത്. അല്ലദീന, അവർ, ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, ഐ ഖാഫത് മിൻഹു ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ പേടിയുണ്ടാകും. അല്ലാഹുവിനെ കുറിച്ചുള്ള ആ ഒരു ഭയപ്പാട് അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകും. അവരാണ് മുഖ്ബിത്തീൻ എന്ന് പറഞ്ഞാൽ. പിന്നെയോ, വസ്വാബിരീന അലാമാ അസ്വാബഹും, അവർക്ക് ബാധിച്ചതായ ആ പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾ. മിനൽ മസ്വായിബ് എന്നും അതിന് നൽകിയിട്ട്, മുസീബത്തുകൾ, ജീവിതത്തിൽ പലതായ പരീക്ഷണങ്ങൾ നേരിടുന്ന ഘട്ടത്തിൽ ആ പരീക്ഷണങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾ. അവിടെ അസ്വസ്ഥരായി പോകുന്ന ആളുകളല്ല, അവിടെ ആകെ അസ്വസ്ഥരായി മറ്റുള്ള ഇലാഹുകളിലേക്കും മറ്റും തിരിഞ്ഞ് അവർക്ക് ആശ്വാസം കൊള്ളുന്ന ആളുകളല്ല, മറിച്ച് തൻ്റെ ജീവിതത്തിൽ എന്തു പ്രയാസങ്ങൾ വന്നാലും, എന്ത് പരീക്ഷണങ്ങൾ വന്നാലും, ഇതൊക്കെ തൻ്റെ റബ്ബ് തൻ്റെ ജീവിതത്തിൽ നിശ്ചയിച്ചതാണ് എന്ന സമാധാനത്തോടുകൂടി, ആ ആശ്വാസത്തോടുകൂടി ക്ഷമ കൈക്കൊള്ളുന്നതായ ആളുകൾ. അതാണ് വസ്വാബിരീന അലാമാ അസ്വാബഹും എന്ന് പറഞ്ഞത്. അവർക്ക് ബാധിച്ചതായ ആ കാര്യങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുന്നതായ ആളുകൾ എന്ന് പറഞ്ഞത്. പിന്നെ വൽ മുഖീമി സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുന്നതായ ആളുകൾ. നമസ്കാരം നിലനിർത്തുന്നതായ ആളുകൾ, തോന്നുമ്പോൾ നമസ്കരിക്കുന്നവർ എന്നല്ല, ഒഴിവ് കിട്ടുമ്പോൾ ചെയ്യുന്നവർ എന്നല്ല. അതാണ് ഇഖാമത്തു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അത് നമസ്കരിക്കുക എന്ന് പറയുന്നതിന് പകരം നമസ്കാരം നിലനിർത്തുക എന്ന പ്രയോഗമാണ് നമസ്കാരവുമായി ബന്ധപ്പെട്ട അധിക ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചത്. ആ നമസ്കാരം നിലനിർത്തുന്നവർ എന്ന ആ പ്രയോഗമാണ്. അതാണ് ഇവിടെയും പ്രയോഗിച്ചത്. വൽ മുഖീമി സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുന്നവൻ, അവനും ആ മുഖ്ബിത്സ്, ആ വിനയാന്യുതൻ എന്ന് പറഞ്ഞതായ ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതായ ആളാണ് എന്നർത്ഥം. നാലാമതായിക്കൊണ്ട് അവിടെ പറയുന്നത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്നും അവർ ചെലവഴിക്കുന്നവരാണ്. നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്ന ആളുകളാണ്. ഐ യുൻഫിഖൂന മാ ആതാഹുമുല്ലാഹു മിൻ തയ്യിബിൻ, ആ നല്ലതിൽ നിന്നും അല്ലാഹു അവർക്ക് നൽകിയത് അത് ചെലവഴിക്കുന്നു അവർ. അല അഹ്ലീഹിം, അവരുടെ കുടുംബങ്ങൾക്ക്. അതേപോലെ തന്നെ വഖറാബാതിഹിം വഫുഖറാഇഹിം, അങ്ങനെ ആവശ്യക്കാരായ ആളുകൾ, ദരിദ്രരായ ആളുകൾ, അവർക്ക് വേണ്ടപ്പെട്ട അടുത്തതായ ആളുകൾ, ഇങ്ങനെയുള്ള ആ ആളുകൾക്ക് അല്ലാഹു നൽകിയതായ ആ കാര്യങ്ങളിൽ നിന്നും ചെലവഴിക്കുന്ന ആളുകളുമാകുന്നു മുഖ്ബിത്സ് എന്ന് പറഞ്ഞാൽ. അതേപോലെ വയുഹ്സിനൂന ഇലാ ഖൽഖില്ല, അല്ലാഹുവിന്റെ സൃഷ്ടികളോട് ഏറ്റവും നന്നായി ഇടപെടുന്ന, പെരുമാറുന്ന ആളുകളാകുന്നു അവർ. ഇങ്ങനെയൊക്കെയുള്ള വിശദീകരണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ കാണുവാൻ നമുക്ക് കഴിയും. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞ ആ മുഖ്ബിത്, സന്തോഷവാർത്ത, വിനയാന്യതരായ, എളിമ കാണിക്കുന്ന ആ ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ആരാണ് ആ എളിമ കാണിക്കുന്ന ആളുകൾ, വിനയാന്യതരായ ആളുകൾ, അവരുടെ സ്വഭാവ ഗുണങ്ങളാണ് പിന്നീട് വിശദീകരിച്ചത്. അഥവാ അവർ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഭയമുണ്ടാകും, ഹൃദയം നടുങ്ങിപ്പോകുന്നവരാണവർ. ജീവിതത്തിൽ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളുമൊക്കെ നേരിടുമ്പോൾ ക്ഷമ കാണിക്കുന്ന ആളുകളാണവർ. അതേപോലെ തന്നെ വൽ മുഖീമി സ്വലാത്ത്, നമസ്കാരം നിലനിർത്തിപ്പോരുന്ന ആളുകളാണവർ. അതേപോലെ തന്നെ ആവശ്യക്കാരായ, തൻ്റെ വേണ്ടപ്പെട്ടതായ, അതേപോലെ പാവങ്ങളായ, ദരിദ്രരായ ആളുകൾക്കൊക്കെ അല്ലാഹു നൽകിയതായ ആ സമ്പത്തിൽ നിന്നും ചെലവഴിക്കുന്ന ആളുകളുമാകുന്നു അവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ ആ മുഖ്ബിത് എന്നുള്ളതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് എന്നർത്ഥം. ശരി, നമുക്ക് ഒന്നുകൂടെ അതിൻ്റെ അർത്ഥം പരിശോധിക്കാം. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ, ഓരോ ഉമ്മത്തിനും സമുദായത്തിനും നാം ഓരോ ആരാധനാ രീതികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ലിയദ്കുറുസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, നാം അവർക്ക് നൽകിയതായ ആ കന്നുകാലി നാൽക്കാലികളിൽ നിന്നും അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചവയെ അറുക്കുന്നതിന് വേണ്ടി. ഫഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ദൈവം അത് ഏക ഇലാഹാകുന്നു. ഫലഹു അസ്ലിമു, നിങ്ങൾ അവന് കീഴ്പ്പെടുക. വബശ്ശിരിൽ മുഖ്ബിതീൻ, വിനയാന്യതരാകുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലദീന, അവർ ആ മുഖ്ബിത്തീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ചോർത്താൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോകും. വസ്വാബിരീന അലമാ സ്വാബഹും, അവർക്ക് ബാധിച്ച വിപത്തുകളിൽ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുന്നവരാണവർ. വൽ മുഖീമീ സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുന്നവരാണവർ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്നും ചെലവഴിക്കുന്നവരുമാകുന്നു അവർ. കൃത്യമായി പഠിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക, ഒന്ന് പാരായണം ചെയ്യാം. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറുസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. فإلهكم إله واحد فله أسلموا وبشر المخبتين الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون. كتمائي پڑھیکگا അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിർ ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 34-35 വചനങ്ങളെ ആസ്പദമാക്കി, എല്ലാ സമുദായങ്ങൾക്കും അല്ലാഹു അവരുടെ ബലിമൃഗങ്ങളെ അറുക്കുന്നതിനുള്ള ഒരു ആരാധനാകർമ്മം നിശ്ചയിച്ചിരിക്കുന്നു. അല്ലാഹു മാത്രമാണ് ആരാധ്യൻ, അവൻ്റെ മുമ്പിൽ മാത്രമേ കീഴ്പ്പെടാൻ പാടുള്ളൂ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുൽ വഹാബ് സലാഹി.

ഖുർആൻ വിസ്മയിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണത്. ലോകത്ത് മറ്റൊരു പുസ്തകത്തിനുമില്ലാത്ത ഒരുപാട് സവിശേഷതകൾ, പ്രത്യേകതകളുള്ള അത്ഭുതകരമായ ഒരു ഗ്രന്ഥമാണ്. യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥം മുസ്ലിംകളുടെ ഒരു വേദഗ്രന്ഥം എന്ന ഒരു ധാരണയാണ് അതിനുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, മറിച്ച് മനുഷ്യരാശിക്കുള്ള, സർവ മനുഷ്യർക്കുമുള്ള, ലോകാവസാനം വരെ ജീവിക്കാനിരിക്കുന്ന സർവ മനുഷ്യർക്കുമുള്ള ഗ്രന്ഥമാണത്. ഓരോ മനുഷ്യനും അതിൻ്റെ ഗുണവും അതിൻ്റെ ഫലങ്ങളുമെല്ലാം കിട്ടണമെങ്കിൽ അത് വായിക്കുകയെങ്കിലും വേണം. ഒരു തവണയെങ്കിലും അതിൻ്റെ അർത്ഥസഹിതം അത് വായിക്കണം, അല്ലെങ്കിൽ അറബി ഭാഷ പഠിച്ചിട്ട് വായിക്കണം. പല പാശ്ചാത്യൻ പണ്ഡിതന്മാരും ചില പ്രത്യേക സാഹചര്യത്തിൽ ഖുർആനിലെ ചില പദങ്ങൾ കണ്ടിട്ട് അറബി ഭാഷ പഠിച്ച് അങ്ങനെ ഖുർആനെ സംബന്ധിച്ച് എഴുതുകയും പരിഭാഷ വരെ ഇറക്കിയ ആൾക്കാരുണ്ട്. മുഹമ്മദ് അസദൊക്കെ അതിൽപ്പെട്ടതാളാണ്. അയാൾ ലിയോപോൾഡ് വെയിൽസ് എന്നൊരു ജൂതനായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം മുസ്ലിമായി പഠിച്ച് അറബി ഭാഷ പഠിച്ചു, മുഹമ്മദ് അസദി എന്ന പേര് സ്വീകരിച്ചു. റോട്ട് മെക്ക, മക്കയിലേക്കുള്ള പാത എന്ന അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട്. പിന്നെ അദ്ദേഹം ഖുർആൻ പഠിക്കുകയും അങ്ങനെ ചെയ്തവർക്ക് ധാരാളമുണ്ട്. ഇപ്പോൾ

0: നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇതിൻ്റെ ചില പ്രത്യേകതകൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ചില സവിശേഷതകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മൾ കേൾക്കുന്നു മധുരം ഖുർആൻ.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ള. സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയുണ്ടായി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ മഹാനാണ്. ഇന്ന് കേൾക്കുന്ന ഈ പാരായണം ഖുർആൻ വായനയുടെ സൗന്ദര്യവും ആത്മീയ ആഴവും ഒരുമിച്ച് അനുഭവിപ്പിക്കുന്നതാണ്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറ നിസായിലെ 1-ാമത്തെ ആയത്തിൽ വളരെ ഗൗരവമായ ഒരു ഉണർത്തൽ മനുഷ്യ സമുദായത്തെ വിളിച്ചുകൊണ്ട് നടത്തുന്നതാണ് നമ്മൾ ഓതിക്കേട്ട ആയത്തിൻ്റെ ഉള്ളടക്കം. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഇത്തഖു റബ്ബക്കുമല്ലദി ഖലഖക്കും മിൻ നഫ്സിം വാഹിദ, ഒരേ ആത്മാവിൽ ഒരേ ആളിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുകയും, വഹലഖ മിൻഹ സൗജഹ, അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെ സൃഷ്ടിക്കുകയും, വബത്ത മിൻഹുമ റിജാലൻ കസീറം വനിസാ, ആ രണ്ടാളിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്ത റബ്ബിന്. വത്തഖുല്ലാഹല്ലദി തസാഅലൂന ബിഹി വൽ അർഹാം, യാതൊരുവൻ്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ അള്ളാഹുവിനെയും കുടുംബബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുവീൻ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, നിശ്ചയമായും അള്ളാഹു നിങ്ങളിൽ മേൽനോട്ടം ചെയ്യുന്നവനാകുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല, പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആയത്തിൽ സൂചിപ്പിച്ച കാര്യം ഒരു വിശദീകരണത്തിന് ഇടയില്ലാത്ത വിധം വളരെ വ്യക്തമാണ്. എന്താണ് അള്ളാഹു പറഞ്ഞത്? മനുഷ്യ സമുദായമായ നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു തുടങ്ങുകയും പിന്നീട് അതിൽ നിന്നും അതിൻ്റെ ഇണയിൽ നിന്നുമായി നിങ്ങളെ പെരുപ്പിച്ച് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്നു പറഞ്ഞ ശേഷം നിങ്ങൾ യാതൊരു അള്ളാഹുവിൻ്റെ പേരിൽ അവനെ മുൻനിർത്തിക്കൊണ്ട് അന്യോന്യം ചോദിക്കാറുണ്ടോ? ആ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പിന്നെയും പറഞ്ഞിരിക്കുന്നു. വത്തഖുല്ലാഹല്ലദി തസാഅലൂന ബിഹി, നിങ്ങളെ സൃഷ്ടിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന രക്ഷിതാവ് അള്ളാഹുവാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ പലപ്പോഴും അവനെ മുൻനിർത്തി പരസ്പരം പലതും ആവശ്യപ്പെടുന്നതും ചോദിക്കുന്നതും. ആ നിലക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കൽ നിങ്ങളുടെ പ്രകൃതിയായുള്ള ഒരു കടമയാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുവെന്നാണ് ഇതിലടങ്ങിയ സൂചന. അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ അപേക്ഷിക്കുന്നു, അള്ളാഹുവിനെ ഓർത്ത് ഇന്നിന്ന പ്രകാരം ചെയ്തു തരണം, പടച്ചവനെ മുൻനിർത്തിയാണ് ഞാനിത് പറയുന്നത് എന്നിങ്ങനെ മനുഷ്യർ മുൻകാലത്തെന്ന പോലെ ഇക്കാലത്തും അന്യോന്യം ചോദിക്കലും പറയലും പതിവാണല്ലോ. ദൈവവിശ്വാസികളല്ലാത്തവരിൽ നിന്ന് പോലും കുടുങ്ങിയ അവസരങ്ങളിൽ ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുക ദുർലഭമല്ല. കുടുംബബന്ധം പാലിക്കുന്നതിനും കുടുംബത്തോട് നല്ല നിലക്ക് പെരുമാറുന്നതിനും

0: ഇസ്ലാമിൽ നൽകപ്പെട്ട പ്രാധാന്യം മറ്റൊരു മതത്തിലും നൽകിക്കാണപ്പെടുകയില്ല. അള്ളാഹുവിനെ ആരാധിക്കാൻ കൽപ്പിക്കുന്നതോടൊപ്പം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ ഖുർആനിൽ പലപ്പോഴും ഉപദേശിച്ച് കാണാം. ഹദീസിലും അങ്ങനെയുള്ള ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ സൂറത്തിലെ തന്നെ തുടർന്നുള്ള വചനങ്ങളിൽ അനാഥ കുട്ടികളെയും ഗാർഹികവും കുടുംബപരവുമായ പല കാര്യങ്ങളെയും സംബന്ധിച്ച് വളരെയധികം പ്രസ്താവനകൾ ഈ സൂറത്തിൽ വരുന്നുണ്ട് താനും. ആ നിലക്ക് കുടുംബ ബന്ധങ്ങൾ പാലിക്കുന്നതിനെപ്പറ്റി ഒന്നാമത്തെ ഈ വചനത്തിൽ തന്നെ പ്രത്യേകം ഉണർത്തുന്നത് അനുയോജ്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ഊന്നിപ്പറഞ്ഞതോട് ചേർത്തുകൊണ്ട് കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കണം, വല്ല റഹാം എന്നുകൂടി അള്ളാഹു ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം, യാതൊരു അള്ളാഹുവിൻ്റെ പേരിലും കുടുംബ ബന്ധങ്ങളുടെ പേരിലും നിങ്ങൾ അന്യോന്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നുവോ ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുവീൻ എന്ന് വളരെ കൃത്യമായി ഇവിടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. മനുഷ്യവർഗത്തിൻ്റെ ആരംഭം തൊട്ട് മനുഷ്യരെല്ലാം ഒരേ മാതാപിതാക്കളുടെ സന്തതികളായി പിറന്നവരാണെന്നും എല്ലാവരും ചേർന്നുള്ള ഒരു വമ്പിച്ച കുടുംബമാണ് വാസ്തവത്തിൽ മനുഷ്യ സമുദായമെന്നും അതുകൊണ്ടവർ പരസ്പര സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയണമെന്നുള്ളതും വളരെ വ്യക്തമായൊരു കാര്യമാണ്. എന്നാൽ അള്ളാഹുവിനെ സൂക്ഷിക്കലും കുടുംബബന്ധം സൂക്ഷിക്കലും ഒരേ ഉദ്ദേശത്തിലല്ല കലാശിക്കുന്നതെന്ന് പ്രത്യേകം പറയേണ്ടെന്ന് ആവശ്യമില്ല. അള്ളാഹുവിനെ സൂക്ഷിക്കൽ അവൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ടും കുടുംബബന്ധത്തെ സൂക്ഷിക്കൽ എന്ന് പറഞ്ഞാൽ കുടുംബബന്ധമുള്ളവരോട് നന്നായി വർത്തിക്കുക എന്നതുമാണ് അർത്ഥമാക്കുന്നത്. അള്ളാഹുവിനോടും കുടുംബങ്ങളോടുമുള്ള കടമകളെല്ലാം നിങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നുണ്ട് എന്ന് അള്ളാഹു അവസാനം ഈ ആയത്തിൻ്റെ അവസാനം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്.
1: ഇവിടെ ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മളങ്ങനെ സൂചിപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഒത്തക്കുള്ളാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ എങ്ങനെയാണ് ഒരു വിശ്വാസി സൂക്ഷിക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ അള്ളാഹുമായുള്ള ഒരു കണക്ഷൻ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആരാധനാക്രമങ്ങളിലൂടെ, സൽപ്രവർത്തനങ്ങളിലൂടെ, സൽസ്വഭാവങ്ങളിലൂടെ, പെരുമാറ്റമര്യാദകളിലൂടെ ഒരു നല്ല ഒരു മനുഷ്യനായി ജീവിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ്. അള്ളാഹുമായുള്ള ബന്ധം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കും. ഇനി അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ, അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിനോട് ചേർത്ത് വല്ല റഹാം, കുടുംബത്തെയും സൂക്ഷിക്കണം, കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കണം. അപ്പോൾ അള്ളാഹുമായുള്ള ബന്ധം നഷ്ടപ്പെടാതെ എത്ര കണ്ട് ജാഗ്രത നമ്മൾ കാണിക്കുന്നുണ്ടോ അതേ ജാഗ്രത കുടുംബ ബന്ധം നഷ്ടപ്പെടാതിരിക്കുവാനും നമ്മുടെ മനസ്സിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഉണ്ടാകണം എന്ന ഒരു മഹത്തായ ദർശനം തന്നെയാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ കുടുംബബന്ധം നഷ്ടപ്പെടാതെ അതിനെ പവിത്രമാക്കി ആ ഒരു കണക്ഷൻ നഷ്ടപ്പെടാതെ കൊണ്ടുപോവുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. ചില ഘട്ടങ്ങളിൽ അനിവാര്യമായ ത്യാഗം നിർവഹിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും അത് തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്? നിന്നോട് ഇങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുന്നവരുമായി അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കൽ. നേരെമറിച്ച് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ചെന്ന് ബന്ധം സ്ഥാപിക്കുന്നതിലാണ് കുടുംബ ബന്ധത്തിൻ്റെ മഹിമയുള്ളത്. പൊതു അതല്ലാത്തടത്തോളം എൻ്റെ വീട്ടിലെ കല്യാണത്തിന് ഓനും വരുന്നുണ്ട്, ഓൻ്റെ വീട്ടിലെ കല്യാണത്തിന് ഞാനും പോകുന്നുണ്ട്. പെരുന്നാളാകുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ സന്ദർശിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ഓനും സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹോദര്യ ബന്ധം, അങ്ങനെ ഒരു കുടുംബ ബന്ധം അതനിവാര്യമാണെങ്കിലും യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ അറ്റുപോയ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളിടത്താണ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അധ്യാപനവും ഇതിനോടുപോൽപ്പലകമായി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുമാണ്.

0: ുന്നു പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചുറ്റുപാടുകളിലേക്ക് സൂക്ഷ്മമായും ബുദ്ധിപരമായും നോക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിനെ അറിയുവാനും മനസ്സിലാക്കുവാനും യാതൊരു പ്രയാസവുമില്ല. അള്ളാഹുവിൻ്റെ നാമങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അസ്തിത്വം പൂർണ്ണമായും നമുക്ക് ബോധ്യമാകാവുന്നതേ ഉള്ളൂ. നമുക്കറിയാം, മനുഷ്യൻ വലിയ ബുദ്ധിശക്തിയും കാര്യങ്ങളെ കണ്ടെത്തുവാനും കണ്ടുപിടിക്കുവാനും അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തുവാനൊക്കെ മനുഷ്യന് കഴിയും. എന്നാൽ അവൻ കണ്ടുപിടിച്ച ഏതേതു കണ്ടുപിടുത്തങ്ങളെയും വീണ്ടും വീണ്ടും അതിനെ നവീകരിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും അതിലുള്ള അപൂർണതകളെ പിന്നീടാണ് മനസ്സിലാവുന്നത്. അതെന്തിലാവട്ടെ, ഒരു ചെറിയ സൂചി മുതൽ വിമാനം വരെയുള്ള ഏത് കണ്ടുപിടുത്തങ്ങളെയും അത് പിന്നീട് കഴിഞ്ഞതൊരബദ്ധമാണെന്നും അത് കുറച്ചും കൂടെ ശരിയാക്കിയെടുക്കാനും സൗകര്യപ്രദമാക്കാനും പറ്റും എന്ന് മനുഷ്യന് പിന്നീട് പിന്നീട് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആദ്യ നിർമ്മാണത്തിൽ തന്നെ അന്യൂനമായി കാര്യങ്ങളെ ചെയ്യാൻ അഗാധമായ അറിവ്, സമ്പൂർണമായ അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ ഏറ്റവുമധികം ബുദ്ധിപരമായ ഏറ്റവും ശ്രേഷ്ഠമായ അറിവുകളെക്കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുവാൻ പറ്റുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സമ്പൂർണ്ണ നാമഗുണവിശേഷങ്ങളുടെ ഉടമസ്ഥനായ അള്ളാഹു, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ ഒരു അപ്ഡേഷൻ വേണ്ട ആവശ്യമില്ലല്ലോ, ഒന്നിലുമില്ല. മനുഷ്യനെ ലോകാരംഭ കാലഘട്ടത്തിൽ ആദ്യമായി സൃഷ്ടിച്ച ആ മനുഷ്യൻ അതേ സന്ദേശങ്ങളും അതേ ആശയങ്ങളും ലോകാവസാനം വരെ ഉൾക്കൊള്ളാവുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശരീരപ്രകൃതിയോടുകൂടെയാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെ സൃഷ്ടിപ്പിൽ ഒരു സമ്പൂർണതയുണ്ട്. അതാണ് അൽ ഹക്കീം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമം നമ്മെ അറിയിക്കുന്നത്. അൽ ഹക്കീം എന്ന് പറയുന്ന ഈ നാമത്തിന് മൂന്ന് വശങ്ങളുണ്ട്. ഒരു വശം എന്ന് പറഞ്ഞാൽ ഹുക്കുമ്, വിധി എന്ന് പറയുമല്ലോ. അപ്പോൾ ദുൽ ഹുക്കുമാണ്, വിധി പറയുന്നവനാണ്, വിധി തീർപ്പ് കൽപ്പിക്കുന്നവനാണ്. അള്ളാഹു ഏത് കാര്യങ്ങളിലും തീരുമാനം കൽപ്പിക്കുന്നവനാണ്. അവൻ്റെ തീരുമാനത്തിന് മുകളിൽ മറ്റൊരു തീരുമാനം പറയാൻ ആർക്കും സാധ്യമല്ല. ആ ഹുക്കുമ് എന്നുള്ള ആശയത്തെ പ്രതിനിധീകരിക്കുന്ന അൽ ഹക്കീം എന്ന് അങ്ങനെയാവാം. രണ്ടാമത്തൊരു വശം അൽ മുഹക്കിമാണ്. അഹ്കമ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളെയും സുദൃഢമായി, ശക്തമായി, കുറ്റമറ്റതായി ചെയ്യുക എന്നുള്ളതാണ്. കുറ്റമറ്റതായി ചെയ്യുക, ഒരു ന്യൂനതയെ ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റൂല. അല്ലദി ഖലഖ സബാസമാവാത്തിൻ തിബാഖ മാ തറാഫി ഖൽഖി റഹ്മാനി മിൻ തഫാവുത്. യാതൊരുവിധ ന്യൂനതകളെയും ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റാത്ത വിധത്തിൽ അതിവിശാലമായ ഈ മഹാപ്രപഞ്ചത്തെ അന്യൂനമായി സൃഷ്ടിച്ചു, സുദൃഢമായി സൃഷ്ടിച്ചു, പ്രബലമായി സൃഷ്ടിച്ചു, കുറ്റമറ്റതായി സൃഷ്ടിച്ചു എന്ന് പറയുന്ന അൽ മുഹക്കിം എന്ന അർത്ഥത്തിലും അൽ ഹക്കീം എന്ന് പറയാം. മൂന്നാമത്തൊരു വശം ഹിക്മത്തുള്ളവൻ, ദുൽ ഹിക്മ, ഹിക്മത്തുള്ളവൻ എന്ന ഹിക്മത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടമായ അറിവുകൊണ്ട് ഏറ്റവും ഉത്കൃഷ്ടമായ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതാണ് ശരിക്ക് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ. ഈ മൂന്ന് വശങ്ങളെയും ഇത് പരിഗണിക്കുന്നുണ്ട്.

0: ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഒരു വിധികർത്താവ് എന്ന നിലക്ക്, അൽ ഹക്കീം എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ വിധിയെ തടുക്കുന്നവരായി ആരുമില്ല. അള്ളാഹു എന്തു തീരുമാനിച്ചോ ആ തീരുമാനം നടക്കും. അതല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്? ഒരു മരണത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്തുകൊണ്ടാണ്? അത് ആരാണോ ആ മരണത്തിൻ്റെ തീരുമാനമെടുത്തവൻ, അത് അള്ളാഹുവാണ്. അതുകൊണ്ട് ആ തീരുമാനത്തിൽ പിന്നെ മാറ്റമില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏതു തീരുമാനങ്ങളെയും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി അതിനെ പൂർണ്ണമായി സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് വല്ലാഹു യഹ്കുമു ലാ മുഅക്കിബ ലിഹുക്മിഹി വഹുവ സരീഉൽ ഹിസാബ്. അള്ളാഹു വിധിക്കുന്നു, അവൻ്റെ വിധി ഭേദഗതി ചെയ്യാൻ, മാറ്റം വരുത്താൻ ആരും തന്നെയില്ല. അവൻ വേഗത്തിൽ കണക്ക് നോക്കുന്നവനാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ 13-ാം അധ്യായത്തിലെ 41-ാമത്തെ വചനത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ തീരുമാനാധികാരങ്ങളിൽ ഒരിക്കലും പങ്കുചേർക്കാൻ പാടില്ല. വലാ യുശ്രിക്കു ഫീ ഹുക്മിഹി അഹദ. അള്ളാഹുവിൻ്റെ തീരുമാനാധികാരത്തിൽ യാതൊരാളെയും അവൻ പങ്കുചേർക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് വിധിവിലക്കുകൾ നിശ്ചയിക്കാൻ, അതായത് ഒരു കാര്യം ഹലാലാണ് ഒരു കാര്യം ഹറാമാണ് എന്ന് പറയുവാനുള്ള അർഹൻ ഹക്കീമായ അള്ളാഹു മാത്രമാണ്. നാം സൂക്ഷ്മത പാലിക്കണം. നമ്മളറിവില്ലാതെ ഇന്ന കാര്യം ഹറാം, ഇന്ന കാര്യം ഹലാൽ എന്ന് പറയുമ്പോൾ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ അധികാരം, തീരുമാനാധികാരം അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അത് മറ്റാർക്കെങ്കിലും വകവെച്ച് കൊടുക്കുമ്പോൾ തീർച്ചയായും അത് അള്ളാഹുവിൻ്റെ ആ ഏകത്വത്തിൽ പങ്കുചേർക്കുന്നതിലേക്ക് എത്തുകയും ചെയ്യും. മാത്രമല്ല, അലാ ലഹുൽ ഖൽഖു വൽ അംറു, സൃഷ്ടിപ്പും ശാസനാധികാരവും അവനുള്ളതാണ്. കാര്യങ്ങളെ നിശ്ചയിക്കുവാനും തീരുമാനിക്കുവാനും നമുക്ക് മതപരമായ നിയമങ്ങളെ നിർദ്ദേശിച്ചു തരുവാനും എല്ലാതും അത് അള്ളാഹുവിൻ്റെ അധികാരങ്ങളിൽപ്പെട്ടതാണ്. വഹുവല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറ വലഹുൽ ഹുക്മു ഇലൈഹി തുർജഊൻ. അവനത്രേ അള്ളാഹു, അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല. ഈ ലോകത്തും പരലോകത്തും അവന് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും. അവനാണ് വിധികർത്തൃത്വം, അവങ്കിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുന്നതുമാണ് എന്നാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഈ പദം ഏകദേശം 94 സ്ഥലങ്ങളിൽ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അൽ ഹക്കീം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഈ നാമത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പ്രാർത്ഥനാ വചനം പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു വന്ന അറബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഗ്രാമീണനായ അറബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതിൽ ഈ അൽ ഹക്കീം എന്ന ഈ നാമം ഉൾക്കൊള്ളുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹക്കീം എന്ന് ഈ പ്രാർത്ഥനയിൽ കാണാൻ പറ്റും. ഈ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ആ അറബി നബിയോട് ചോദിച്ചു, ഇതൊക്കെ റബ്ബിന് വേണ്ടിയുള്ളതാണ്, റബ്ബിനെ സ്തുതിക്കലും പ്രകീർത്തിപ്പിക്കലുമാണല്ലോ, എനിക്കുള്ളത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി, അള്ളാഹുവെ എനിക്ക് പുറത്തു തരണേ, എന്നോട് കരുണ കാണിക്കണേ, എനിക്ക് സന്മാർഗം കാണിക്കുകയും ഉപജീവനം നൽകുകയും ചെയ്യണമേ എന്ന് നീ പ്രാർത്ഥിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ അന്യൂന്യമായ സൃഷ്ടിപ്പ്, അള്ളാഹുവിൻ്റെ അന്യൂന്യമായ, അള്ളാഹുവിൻ്റെ മതപരമായ നിയമങ്ങൾ, അതിൻ്റെ അന്യൂന്യത, വിശുദ്ധ ഖുർആൻ്റെ മഹത്വം, ഇതെല്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ് അള്ളാഹുവിൻ്റെ ഹിക്മത്ത്, അള്ളാഹുവിൻ്റെ അൽ ഹക്കീം എന്ന നാമം. അള്ളാഹു ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും അതിൻ്റെ ഒരു ഗാംഭീര്യവും മഹത്വവും, അള്ളാഹുവിൻ്റെ മഹത്വവും ഗാംഭീര്യവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: മാഷാ അല്ലാ, നാം ഇതുവരെ കാതോർത്തത് പീസ് റേഡിയോ നേർരേഖ, അൽ ഹക്കീം ഈ വിഷയകമായി നമ്മോട് സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ പലപ്പോഴായിട്ട് നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള, പലപ്പോഴായിട്ട് ഇസ്ലാമിക വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ മുന്നോട്ട് വെക്കാറുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് ഇസ്ലാം ഒരു സ്ത്രീ വിരുദ്ധ മതമാണ് എന്നുള്ളൊരു ആശയം. ഇത്തരത്തിൽ ഇസ്ലാമിൻ്റേതായിട്ട് പലതരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട്, ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്, കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഒരു സ്ത്രീ വിരുദ്ധ മതമാക്കിയിട്ട് മാറ്റാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ആളുകൾ, ഇസ്ലാമോഫോബിക്കുകളായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ, അങ്ങനെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്ന എണ്ണാൻ പറ്റുന്ന രൂപത്തിലുള്ള പല ആളുകളും പല രൂപത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇസ്ലാമിനെ ഒരു സ്ത്രീ വിരുദ്ധ മതമാക്കി പരിചയപ്പെടുത്തുവാനും അതുവഴി സ്ത്രീകളായിട്ടുള്ള ആളുകളെ ഇസ്ലാമിൽ നിന്ന് മാറ്റി നിർത്തുവാനുമുള്ള അവരുടെ കൊണ്ടുപിടിച്ചുള്ള പ്രചാരണങ്ങളും ശ്രമങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണുവാൻ സാധിക്കും. എന്നാൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം പലതരത്തിലുള്ള സ്ത്രീ വിരുദ്ധ കാര്യങ്ങളാണ് ഇസ്ലാമിലുള്ളത് എന്ന് പ്രചാരണം നടത്തിയിട്ടും, പലതരത്തിൽ ഇസ്ലാമിനെ സ്ത്രീ വിരുദ്ധമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടും, എന്നിരുന്നാൽ പോലും ഇസ്ലാമിലേക്ക് കൂടുതലായിട്ട് കടന്നു വരുന്നതും ഇസ്ലാം സ്വീകരിക്കുന്നതും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നത് സ്ത്രീകളാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. എത്രത്തോളമാണ് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുടെ വിമർശനങ്ങൾ എത്രത്തോളം ബാലിശമാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുവാൻ ഇത്തരം കണക്കുകൾ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇസ്ലാമികപരമായിട്ടുള്ള വിവിധ സന്ദർഭങ്ങളിലെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാലും എത്രത്തോളം സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, സ്ത്രീകൾക്ക് എത്രത്തോളം ഇൻക്ലൂസീവാണ് ഇസ്ലാം എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. വിവിധ വിഷയങ്ങളാകട്ടെ, ഇസ്ലാമിക ചരിത്രത്തിലുള്ള വിവിധ വ്യക്തികൾ, വിവിധ വനിതാ രത്നങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ തന്നെ ഏറ്റവും അധികം നമ്മൾ എടുത്തു പറയേണ്ട വ്യക്തിത്വമാണ് നമ്മുടെ ആയിഷ ബീവി എന്ന് പറയുന്നത്, പ്രവാചക പത്നിയായ ആയിഷ ബീവി. ഇസ്ലാമിക പണ്ഡിത ലോകത്ത് അവരെ പോലെ ഒരു പണ്ഡിത വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒരുപാട് വർഷങ്ങൾ അവർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് ശേഷം അവർ ഒരുപാട് വർഷക്കാലം ജീവിച്ചിരിക്കുകയും ആ ഒരു കാലഘട്ടം പൂർണ്ണമായിട്ടും ഇസ്ലാമിക വിജ്ഞാനീയത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുകയും കൃത്യമായിട്ടുള്ള രൂപത്തിൽ ഒരു പണ്ഡിത എന്നുള്ള വിശേഷണത്തിന് അർഹയായിക്കൊണ്ട് ഒരുപാട് സംഭാവനകൾ ഇസ്ലാമിക വൈജ്ഞാനിക ലോകത്ത് നൽകിയിട്ടുള്ള വ്യക്തി. ഇതുപോലെ ഒരുപാട് ആളുകളുടെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷമുള്ള ഇസ്ലാമിക ഭരണകാലഘട്ടങ്ങളിലേക്കൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഫാത്തിമ അൽ ഫഹ്രിയെ പോലെയുള്ള വനിതകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവരാണ് ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു പഠന സ്ഥാപനം. ഇന്നും മൊറോക്കോയിലെ ഫെസ് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന അൽ കറാവീൻ യൂണിവേഴ്സിറ്റി ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്നും നിലനിൽക്കുന്ന ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിച്ചിട്ടുള്ളത് ഒരു മുസ്ലിം വനിതയാണ്, ഒരു അറബ് വനിതയാണ്. അപ്പോൾ മുസ്ലിം സ്ത്രീകൾ ചാക്കിലുള്ളിലാണെന്നും മുസ്ലിം സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടവരാണെന്നും മുസ്ലിം സ്ത്രീകൾക്ക് ഇസ്ലാം വഴി വിമോചനം സാധ്യമല്ല എന്നും പ്രചാരണങ്ങൾ നടത്തുന്നവർ ചരിത്രത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കണമെന്നും അവിടെ ഫാത്തിമ അൽ ഫിഹ്രിയെ പോലുള്ള വനിതകൾ പ്രകാശത്താൽ പ്രശോഭിതമായിക്കൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, കാണേണ്ടതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് വനിതാ രത്നങ്ങൾ, രക്തസാക്ഷികളുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിലും വിജ്ഞാനികളുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിലും, അങ്ങനെ പല ഘട്ടങ്ങളിൽ കൃത്യമായിട്ടുള്ള രൂപത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ വനിതകൾ അവരുടെ സ്ഥാനങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചു പോന്നിട്ടുണ്ട്. മതം ഒരിക്കലും അവർക്കൊരു തടസ്സമായിരുന്നില്ല, മതം മറിച്ച് അവർക്കൊരു അലങ്കാരമായിരുന്നു. അവരെ പലതരത്തിലുള്ള ചൂഷണങ്ങളിൽ നിന്ന്, പലതരത്തിലുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന്, അടിമത്തത്തിൽ നിന്നെല്ലാം അവരെ വിമോചിപ്പിച്ചത് യഥാർത്ഥത്തിൽ ആ മതവും അതിൻ്റെ ആശയവുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മതം അവർക്കൊരു അലങ്കാരമായിരുന്നു. അവർ കോർപ്പറേറ്റ് കുത്തകകളുടെയോ അല്ലെങ്കിൽ മുതലാളിത്തത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലോകത്ത് പലതരത്തിലുള്ള അജണ്ടകൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ അടിമകളായിരുന്നില്ല, മറിച്ച് അവർ എല്ലാ കാലഘട്ടത്തിലും പടച്ചറബിൻ്റെ അടിമകളായിട്ട് പടച്ചറബിൻ്റെ ആശയങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നേറാൻ ശ്രമിച്ചവരായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. എന്നാൽ ഇത്തരം കോർപ്പറേറ്റ് കുത്തകകളും മുതലാളിമാരും മുതലാളിത്വത്തിൻ്റെ ആശയക്കാരും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീയെ ഇസ്ലാമിൽ നിന്ന് മോചിപ്പിച്ചാൽ മാത്രമേ അവരുടെ പ്രൊപ്പഗണ്ടകളും അജണ്ടകളും അവർക്ക് കൃത്യമായിട്ടുള്ള രൂപത്തിൽ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് പല രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ആ ഒരു ചതിയിൽ വീണു പോകരുത് എന്നുള്ളതാണ് മുസ്ലിം സ്ത്രീകളോട് പ്രധാനമായിട്ടും ഉണർത്താനുള്ളത്. ഇസ്ലാമിക ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും എല്ലാ ഘട്ടങ്ങളിലും കൃത്യമായിട്ടുള്ള സ്ഥാനം ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ ഘട്ടങ്ങളിലും അർഹിച്ച പരിഗണനകൾ നൽകിക്കൊണ്ടാണ്, ഒരു പക്ഷേ പല ഘട്ടങ്ങളിലും പുരുഷനേക്കാൾ ഉപരി ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് പല പദവികളും നൽകിയിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഫെമിനിസം എന്നുള്ള ആശയപരമായിട്ട് മുന്നോട്ട് വരുന്ന പല ആളുകളും നമ്മെ മഞ്ഞ കണ്ണാടിയിലൂടെ കാര്യങ്ങൾ കാണുവാൻ പരിശീലിപ്പിച്ചത് കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ യഥാർത്ഥ സത്തയിൽ നിന്നല്ലാതെ മനസ്സിലാക്കുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. ഫെമിനിസം എന്നുള്ള ആശയം നമുക്കതിൻ്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിവിധ വേവുകളിലായിട്ട്, ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം, സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം തുടങ്ങി വിവിധ വേവുകളായിട്ട് ഓരോ കാലഘട്ടത്തിൽ ഈ ഒരു ആധുനിക ലോകത്ത് തന്നെ വിവിധ കാലഘട്ടങ്ങളിലായിട്ട് ഉയർന്നു വന്ന് ഇന്ന് വലിയ രൂപത്തിൽ പ്രചാരണം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അതിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വോട്ടവകാശങ്ങൾക്കും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്വത്തിൽ അവകാശങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനങ്ങൾക്കെതിരെയൊക്കെ ആയിട്ട് നിലകൊണ്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. അപ്പം നമ്മൾ നോക്കണം, പ്രധാനമായിട്ട് 16-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആശയം പ്രധാനമായിട്ടും മുന്നോട്ട് വരുന്നത്, 16-17 നൂറ്റാണ്ടുകളിലൊക്കെ. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ അവർ വാദിച്ചുകൊണ്ടിരുന്നത്, അവർ സമരം നടത്തിക്കൊണ്ടിരുന്നത് പ്രധാനമായിട്ടും സ്ത്രീകൾ എന്നുള്ള രൂപത്തിൽ അവരുടെ സ്വത്തവകാശത്തിന് വേണ്ടിയിട്ടാണ്. അത്രയും കാലം വരേക്കും യൂറോപ്യരായിട്ടുള്ള, അമേരിക്കക്കാരായിട്ടുള്ള സ്ത്രീകൾക്കൊന്നും അവർക്ക് സ്വത്തിനുള്ള അർഹത ഉണ്ടായിരുന്നില്ല, സ്വത്ത് അവകാശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും പുരുഷന്മാർക്കായിരുന്നു സ്വത്തവകാശം ഉണ്ടായിരുന്നത്. അപ്പം സ്വത്തിൽ ഞങ്ങൾക്ക് അർഹത വേണം എന്നുള്ള രൂപത്തിൽ, ഞങ്ങൾക്ക് അവകാശം വേണം എന്നുള്ള രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, അവർ സമരങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ 14-ാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ത്രീകൾക്ക് കൃത്യമായിട്ട് സ്വത്തോഹരിയിൽ നിശ്ചിതമായിട്ടുള്ള ഓഹരി ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അത് ചില സന്ദർഭങ്ങളിൽ പുരുഷനേക്കാൾ കുറവായിരിക്കും, ചില സന്ദർഭങ്ങളിൽ പുരുഷനേക്കാൾ കൂടുതൽ വരുന്ന അവസ്ഥകളും പുരുഷനോടൊപ്പം വരുന്ന അവസ്ഥകളൊക്കെ, അതൊക്കെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുസരിച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ കണക്കാക്കിയിട്ട് കൃത്യമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബിനാണ്, മനുഷ്യൻ ഏത് രൂപത്തിലാണ്, മനുഷ്യന് ഏറ്റവും ശാശ്വതമായിട്ടുള്ള, ഏറ്റവും ഫ്ലെക്സിബിളായിട്ടുള്ള, ഏറ്റവും നല്ല നിയമങ്ങൾ, ഏറ്റവും ഉദാത്തമായിട്ടുള്ള നിയമങ്ങൾ രൂപീകരിക്കാൻ സാധിക്കുക പടച്ചറബ്ബിനാണ്. ആ പടച്ചറബ്ബ് അത് കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇസ്ലാമിക ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും. എന്നാൽ ഇത്തരത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് യഥാർത്ഥമായിട്ടുള്ള അർഹതയ്ക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ഈ പ്രസ്ഥാനം പിന്നീട് എന്ത് ചെയ്തു, അത് പിന്നീട് പലപ്പോഴും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന രൂപത്തിൽ, സ്ത്രീകൾക്ക് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കുന്ന രൂപത്തിൽ, അവരെ പലപ്പോഴും മുതലാളിത്വത്തിൻ്റെ ചൂഷകരാക്കി മാറ്റുന്ന രൂപത്തിലേക്ക് ആ ഒരു ആശയം പിന്നീട് രൂപാന്തരം പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ സെക്കൻഡ് വേവിലും തേർഡ് വേവിലും എത്തുമ്പോൾ തന്നെ അത് പിന്നീട് റാഡിക്കൽ ഫെമിനിസമായിട്ടൊക്കെ പലപ്പോഴും എന്താണ് യഥാർത്ഥ സ്ത്രീ എന്ന് മനസ്സിലാക്കാതെ പുരുഷനെപ്പോലെയാകാൻ ശ്രമിക്കുന്ന രൂപത്തിലേക്ക് ആ ഒരു പ്രത്യയശാസ്ത്രം മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പ്രധാനമായിട്ടും സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം ഫെമിനിസ്റ്റ് വീക്ഷണകോണിൽ നിന്നല്ല നമ്മൾ ഇസ്ലാമിനെ വായിക്കേണ്ടത്. ഇത്തരം ഫെമിനിസ്റ്റ് ആശയങ്ങൾ ഇൻസ്പയർഡ് ആയിട്ട് അതിൽ നിന്ന് ആ ഒരു ആശയങ്ങൾ പേറിക്കൊണ്ട് അവിടെ എവിടെയെങ്കിലും ഇസ്ലാമിനെ കണ്ടെത്താനുള്ളൊരു ശ്രമമല്ല നമുക്കുണ്ടാകേണ്ടത്. മറിച്ച് ഇസ്ലാമിന് ഇസ്ലാമിൻ്റേതായിട്ടുള്ള രൂപങ്ങളുണ്ട്, ഇസ്ലാമിന് കൃത്യമായിട്ടുള്ള ദർശനങ്ങളുണ്ട്, കൃത്യമായിട്ടുള്ള ഓരോ വിഷയത്തിലും കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. അത് ഏതെങ്കിലും രൂപത്തിൽ മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾക്കനുസരിച്ച് വക്രീകരിക്കേണ്ടതോ വളച്ചൊടിക്കേണ്ടതോ അല്ല, മറിച്ച് അത് ദൈവത്തിൽ നിന്നുള്ളതാണ്, പടച്ച റബ്ബിൽ നിന്നുള്ളതാണ്. പടച്ച റബ്ബ് അത് കൃത്യമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ച പടച്ച റബ്ബിനെ അറിയാം. മനുഷ്യന് ഏറ്റവും ഉതകുന്ന രൂപത്തിലുള്ള നിയമങ്ങളും പരിമിതികളും പരിധികളും ഏതെല്ലാമാണ് എന്നുള്ളത് പടച്ച റബ്ബിന് കൃത്യമായിട്ട് അറിയാം. ആ കൃത്യമായിട്ട് അറിയുന്ന പടച്ച റബ്ബ് അത് കൃത്യമായിട്ട് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച് വെച്ചിട്ടുള്ളതിനകത്ത് നിന്നാകണം നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യേണ്ടത്, സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ പല വിഷയങ്ങളും വരുമ്പോൾ ഇത്തരത്തിൽ ഫെമിനിസ്റ്റ് വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പലപ്പോഴും പ്രശ്നമായിട്ട് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇസ്ലാം എത്രത്തോളം മഹത്തരമാണ് എന്നുള്ളത് നമുക്ക് പഠിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഇടയായിട്ട് പല രാജ്യങ്ങളും നമുക്കറിയാം ഇസ്ലാം ഏതൊരു തലത്തിലാണോ പറഞ്ഞു വെച്ചിരുന്നത് ആ രൂപത്തിലേക്ക് പല രാജ്യങ്ങളും മാറി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്ലാം കുട്ടികളെ കൊല്ലുന്നതിനെതിരെ ഇസ്ലാം കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞു. നിങ്ങൾ ഒരിക്കലും ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ കൊല്ലരുത് എന്നുള്ള രൂപത്തിൽ ഉള്ള പ്രചരണങ്ങൾ എന്നുള്ള രൂപത്തിലുള്ള നിലപാട് ഇസ്ലാം കൃത്യമായിട്ട് പറഞ്ഞു. എന്നാൽ നമ്മുടെ ലോകത്ത് നടന്നിട്ടുള്ള പ്രചാരണങ്ങൾ ഏതെല്ലാം രൂപത്തിലായിരുന്നു, മനുഷ്യർ വർദ്ധിച്ചു വരുന്നത് വഴി ഇവിടെയുള്ള റിസോഴ്സുകൾ, ഇവിടെയുള്ള സ്രോതസ്സുകളൊക്കെ ഇല്ലാതായി തീരുമെന്നും മനുഷ്യർ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് വഴി മനുഷ്യർക്ക് പിന്നീട് റിസോഴ്സുകൾ ഇല്ലാതായി മാറുമെന്നും അങ്ങനെ മനുഷ്യരാശിയുടെ അന്ത്യമടുക്കുമെന്നുള്ള രൂപത്തിൽ പല തിയറികളും, മാൽത്തൂസിൻ്റെതൊക്കെ ആയിട്ട് പല തിയറികളും ലോകത്ത് പ്രചാരണം നേടി. എന്നാൽ ഇന്ന് അങ്ങനെ അത്തരം ആശയങ്ങൾ കൂട്ടുപിടിച്ചുകൊണ്ട് പല രാജ്യങ്ങളും അവരുടെ പോളിസികൾ രൂപീകരിക്കുകയും പോപ്പുലേഷൻ പോപ്പുലേഷൻ, ഓരോ പോപ്പുലേഷൻ ദിനങ്ങൾ വരുംതോറും ജൂലൈ 11 പോപ്പുലേഷൻ ദിനമായിട്ട് ആചരിക്കുകയും പോപ്പുലേഷന്റെ എണ്ണം കുറച്ച് വരേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്തിരുന്ന നാം ഒന്ന് നമുക്ക് രണ്ട്, നാം രണ്ട് നമുക്കൊന്ന് തുടങ്ങിയ പല രൂപത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചിരുന്ന പല രാജ്യങ്ങളും ഇന്ന് കൃത്യമായിട്ടുള്ള അവരുടെ പോപ്പുലേഷനിലെ വർദ്ധിച്ചു വരുന്ന വാർദ്ധക്യ കാലഘട്ടത്തിലുള്ള ആളുകളുടെ വർദ്ധിച്ചു വരവും യുവാക്കളുടെ കുറവും എത്രത്തോളം അവരുടെ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ആഭ്യന്തര ഉൽപ്പാദനങ്ങളിലും മറ്റും അവരുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെയും കൃത്യമായിട്ട് ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കി ഇന്ന് അതിൽ നിന്ന് പിന്നോട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം കൃത്യമായിട്ട് നിലപാട് പറയുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ നമുക്കത് എത്രത്തോളം മനസ്സിലാക്കുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ പരിണിത ഫലം എന്താണ്, അത് അതിൽ നിന്ന് പിന്നോട്ട് നടക്കുന്നത് വഴി എന്ത് പരിണിത ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ പിന്നീട് കണ്ടെത്തുമെന്നുള്ളതാണ്. അങ്ങനെയാണ് ഏതൊരാശയം നോക്കിക്കഴിഞ്ഞാലും ആശയത്തിൻ്റെ ഭംഗി നമുക്ക് കണ്ടുകൊണ്ട് നമ്മളത് സ്വീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലനം ചിലപ്പോൾ 300-400 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മുടെ ഭൂലോകത്തുണ്ടാകാൻ പോവുക, ചിലപ്പോൾ നമ്മൾ നമ്മുടെ മരണത്തിന് ശേഷമായിരിക്കും. അപ്പം ഇത്തരം ആശയങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം മനുഷ്യനിർമ്മിത ആശയങ്ങളാണെന്നും അതിനതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട് എന്നുള്ളതും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് വഹീൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൽ നിന്നാണ് നമുക്ക് ഇസ്ലാമിലെ ഓരോ നിയമങ്ങളും വിധിവിലക്കുകളും പഠിപ്പിച്ച് തന്നിട്ടുള്ളത് എന്നും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എത്രത്തോളം കാലികമാണെന്നും അത് എത്രത്തോളം എന്നെന്നും നിലനിൽക്കുന്നതാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ കേവലം ഭൗതികപരമായിട്ടുള്ള ഒരു പക്ഷേ ഫെമിനിസ്റ്റുകൾ രൂപീകരിച്ചിട്ടുള്ള വീക്ഷണകോണിൽ നിന്ന് നോക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ പടച്ച റബ്ബ് എന്ത് പറഞ്ഞു എന്നുള്ളതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്നാൽ ഇത്തരത്തിലുള്ള നമ്മുടെ പല സംശയങ്ങളും നമുക്ക് ക്ലിയർ ആകുന്നതാണ് എന്നുള്ള കാര്യമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇസ്ലാമിനെ സ്ത്രീവിരുദ്ധമാക്കി ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളുകൾ, അവർ എല്ലാം എത്തിച്ചേരുന്നത് വലിയ രൂപത്തിലുള്ള ചൂഷണങ്ങളുടെ ഉപാധികളായിട്ട്, ചൂഷണത്തിൻ്റെ ടൂളുകളായിട്ടാണ് പലപ്പോഴും ഇത്തരം ആളുകൾ മാറുന്നത് എന്നുള്ളതാണ്. അവർ പോലും അറിയാതെ അവർ പലപ്പോഴും പല ആളുകളുടെയും അജണ്ടകൾക്കും പ്രൊപ്പഗണ്ടകൾക്കും അനുസരിച്ച് കളിക്കുന്ന പാവകളായിട്ട് മാറും, നൃത്തം ചെയ്യുന്ന പാവകളായിട്ട് മാറുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരം ആളുകളുടെ ചതിക്കുഴികളിൽ നമ്മൾ വീഴരുത്. സോഷ്യൽ മീഡിയകൾ വഴി, സാമൂഹ്യ മാധ്യമങ്ങളിലെ വിവിധ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വഴിയൊക്കെ ഇത്തരം ആശയങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള പ്രചാരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വലിയ രൂപത്തിൽ അത് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു, അവരത് സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്തരം ആശയങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ വീടകങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഉപ്പയും ഉമ്മയും മക്കളും ഇരിക്കുന്ന സദസ്സുകളിൽ ഇത്തരം ആശയങ്ങളുടെ പൊള്ളത്തരത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ചർച്ച ചെയ്യേണ്ടതുണ്ട്. മക്കൾക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ അതിൻ്റെ പൊള്ളത്തരങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നീട് കേൾക്കുന്നത് മറ്റ് സ്രോതസ്സുകളിൽ നിന്നായിരിക്കും. അപ്പോൾ നമ്മൾ അവരെ തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ തിരുത്താൻ പറ്റാത്ത രൂപത്തിലേക്ക് അത്തരം ആശയങ്ങളുടെ അടിമകളായിട്ട് മാറിയിട്ടുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിനു മുൻപേ ആയിട്ട്, അത്തരം ആശയങ്ങളുടെ അടിമകളായി മാറുന്നതിന് മുൻപേ ആയിട്ട് തന്നെ ഇത്തരം ആശയങ്ങളുടെ പൊള്ളത്തരങ്ങൾ അവർക്ക് കൃത്യമായിട്ടുള്ള രൂപത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകണമെന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നുള്ളതാണ് പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ ഉന്നയിക്കാറുള്ള വാദം. വിവാഹം കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നുള്ളതാണ് പലപ്പോഴും പലരും പറയാറുള്ളത്. എന്നാൽ എപ്പോഴാണ് നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എത്തുക എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഒരു കാലത്തും എത്താത്തൊരു സ്റ്റേജാണത്. ഒരുപാട് സ്വത്തുണ്ടാക്കിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എത്തിപ്പെടാൻ പറ്റാൻ അത്രയും ബുദ്ധിമുട്ടാണ് അത്തരം ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത്. നമുക്ക് എത്രത്തോളം സ്വത്തുകൾ കിട്ടും, എത്രത്തോളം ധനം കിട്ടുമോ, പിന്നെ വീണ്ടും വീണ്ടും നമുക്ക് ഉത്തരവാദിത്തങ്ങൾ വരും, വീണ്ടും സ്വത്തുകൾ ഉണ്ടാക്കാനുള്ള ആഗ്രഹമാണ് മനുഷ്യൻ്റെ മനസ്സ്, മനുഷ്യൻ അതിന് തേടിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആശയങ്ങളും സ്വാതന്ത്ര്യം, ജനാധിപത്യം, ഫ്രീഡം എന്ന ഇത്തരം വാക്കുകളൊക്കെ പല രൂപത്തിൽ ഷുഗർ കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിന് പിന്നിലുള്ള ചില ആളുകളുടെ അജണ്ടകൾ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രിയപ്പെട്ട ശ്രോതാക്കളോട് സൂചിപ്പിക്കുകയാണ്. ഇത്തരം ആളുകളുടെ ചതിക്കുഴികളിൽ നിന്ന് പടച്ച റബ്ബ് നമ്മളെയും നമ്മുടെ മക്കളെയും എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഇൻസൈറ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റു വിഷയങ്ങളുമായിട്ട്, സമകാലികപരമായിട്ട് ഇസ്ലാം വിരുദ്ധ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളുകളുടെ പൊള്ളത്തരങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയയുടെ യഥാർത്ഥ മുഖം നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്ന ഇൻസൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, നിങ്ങൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. അവതരിപ്പിച്ചത് ഷദീദ് ഹസൻ. വിഷയം ഇസ്ലാമിലെ സ്ത്രീ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരുപാട് നന്മകളുടെ വിഭവങ്ങൾ വിളമ്പിക്കൊണ്ട് അത് പങ്കുവെച്ചുകൊണ്ട് നമ്മൾ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിച്ച ശേഷം നമ്മളിതാ പീസ് റേഡിയോ മോർണിംഗ് വൈബ്സിലേക്കാണ് ഇൻഷാല്ലാ പ്രവേശിക്കുന്നത്. ഇന്ന് ഇന്നത്തെ ഈ ഒരു സമയം, കുറച്ച് സമയം നിങ്ങളോടൊപ്പം ഉള്ളത് നസ്റുള്ള സ്വലാഹി മഞ്ഞപ്പെട്ടിയും കൂടെ ഞാൻ സുഹേർ പണ്ടിക്കാടുമാണ്. നസ്രുക്ക, കുറച്ച് സമയം നമുക്ക് ശ്രോതാക്കളുടെ കൂടെ ഒന്ന്.
1: തീർച്ചയായിട്ടും ഇൻഷാല്ലാ മോർണിംഗ് ലൈവിന്റെ ആ ഒരു പിന്നെ ആംബിയൻസിൽ നിന്ന് മാറി മറ്റൊരു വൈബ്സിലേക്ക് നമ്മൾ കയറണം. റേഡിയോ വൈബ്സ് ഇൻഷാല്ലാ ഇന്നത്തെ എന്നത്തെയും പോലെ നമ്മൾ വൈബ്സ് ആരംഭിക്കുന്നത് ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിലൂടെയാണ്.
0: നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴേ പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കപ്പെടുന്ന പല വാക്കുകൾക്കും ഉള്ള പരിഹാരമാണ് ശരിക്കും പറഞ്ഞാൽ ഇൻസൈറ്റ്.
1: അതെ
0: അല്ലേ? പുതിയ തലമുറ ഇങ്ങനെ കുറേ എന്താ പറയുക, നെഗറ്റീവ് വേർഡ്സ് ഇങ്ങനെ എടുത്തിട്ട്, ഇസ്ലാമികമായ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട്,
1: നെഗറ്റീവ് വേർഡ്സ് എടുത്തിട്ടല്ല, ചില വേർഡ്സ് എടുത്തിട്ട് നെഗറ്റീവ് ആക്കുക.
0: അങ്ങനെ യെസ് യെസ്,
1: അതിൽപ്പെട്ട ഒന്നാണ് കാഫിർ അല്ലേ? കാഫിർ സ്ക്രീൻഷോട്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പല വാർത്തകളിലൂടെയും അല്ലാതെ ഒക്കെ നമ്മൾ പരിചയപ്പെട്ട വാക്കാണ്. എങ്കിൽ കാഫിർ എന്നത് ഒരു അസഭ്യ വാക്കാണോ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഇൻസൈറ്റ് ചർച്ച ചെയ്യുന്നത്. സംസാരിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ആളുകൾ പലരും അന്നാസു അഅദാഉ മാ ജഹിൽ, അങ്ങനെ ഒരു പ്രയോഗമുണ്ട് അറബിയിൽ, മനുഷ്യന്മാരധികവും തങ്ങൾ അറിയാത്തതിൻ്റെ ശത്രുക്കളാണ് എന്ന്. ഇത് പറയാൻ കാരണം വിശുദ്ധ ഖുർആനിലെ പ്രയോഗങ്ങളെ എടുത്തുകൊണ്ട് തെറ്റിദ്ധരിച്ചു പല രൂപത്തിലും പല വ്യാഖ്യാനങ്ങളും നൽകി പല രൂപത്തിലും തെറ്റായി മനസ്സിലാക്കിയ പല ആളുകളും സമൂഹത്തിലുണ്ട്. അതിൽപ്പെട്ട ഒന്ന് ഒരു വിഷയമാണ് ഇപ്പോൾ കാഫിർ എന്നുള്ളൊരു പദം പ്രയോഗം. വിശുദ്ധ ഖുർആൻ ഏറെ പ്രയോഗിച്ചിട്ടുള്ള, ഖുർആനിൽ വ്യത്യസ്തമായ അർത്ഥങ്ങളിൽ വന്നതായ ഒരു വാക്കാണ് കാഫിർ, കുഫാർ എന്നുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് വളരെ മോശമായ നിലക്ക്, അതൊരു ഒരാളെ അസഭ്യം വിളിക്കുന്ന, ഒരാളെ ചീത്ത വിളിക്കുന്ന, തെറി വിളിക്കുന്ന രൂപത്തിലുള്ള അങ്ങനെയുള്ള ഒന്നായിക്കൊണ്ടൊക്കെ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഏത് സന്ദർഭത്തിൽ, ഏതവസരത്തിൽ, ഏതർത്ഥത്തിൽ ഇങ്ങനെയുള്ളതൊന്നും മനസ്സിലാക്കാതെ ആളുകൾ വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ, അതല്ലെങ്കിൽ ഖുർആനിനെ, ഇസ്ലാമിനെ വിമർശിക്കാൻ, ഇകഴ്ത്തുവാൻ, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഛിദ്രതയും ഭിന്നതയും വർഗീയമായ കമ്മ്യൂണൽ ഇഷ്യൂകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഓരോന്നെടുത്തിടുന്നതാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഒരു വാക്കാണ് ഈ കാഫിർ എന്നുള്ളത്. യഥാർത്ഥത്തിൽ കാഫിർ എന്നുള്ളത് എന്നുള്ള പദം, കുഫർ, കഫറ, യക്ഫുറു, കാഫിർ എന്നതിൻ്റെ ബഹുവചനം കുഫാർ എന്നാണ്. നന്ദി കേട് കാണിച്ചു, നിഷേധിച്ചു, കളവാക്കി, മൂടിവെച്ചു, അവിശ്വസിച്ചു, ഇങ്ങനെയുള്ള അർത്ഥങ്ങളിലൊക്കെ ഈ ഒരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ, നമുക്കത് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒന്നാമതായി ഭാഷാപരമായി അതിന് ആ ഒരു അർത്ഥതലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു കൃഷിക്കാരന് കാഫിർ എന്ന് പറയും. അതായത് കൃഷിക്കാരൻ വിത്ത് മണ്ണിൽ കുഴിച്ചിടുന്നു, മൂടിവെക്കുന്നു. വിശുദ്ധ ഖുർആൻ ആ ഒരു അർത്ഥത്തിൽ സൂറത്തുൽ ഫത്തഹിലെ 29-ാമത്തെ വചനം ഒരു ഉദാഹരണം എന്നുള്ള നിലക്ക്, ഐഹിക ജീവിത യഅലമു അന്നമൽ ഹയാത്ത ദുന്യ ലഅബും വലഹു, നിങ്ങളറിയണം നിശ്ചയമായും ഐഹിക ജീവിതം എന്നത് കളിയാണ്, അലങ്കാരമാണ്, പരസ്പരം പെരുമ നടിക്കലാണ്, സമ്പത്തിലും സന്താനങ്ങളിലുമൊക്കെയുള്ള. കമസലി ഗൈസിൻ അഅജബൽ കുഫാർ നബാത്തുഹു, ഏതുപോലെ ഒരു മഴ പോലെ ആ മഴ, അഅജബൽ കുഫാർ നബാത്തുഹു, കൃഷിക്കാർക്ക് അവരുടെ വിളകൾ, അവരുടെ ആ ഒരു ചെടികളെ അത്ഭുതമുള്ളതാക്കി. അതായത് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ച് സ്രഷ്ടാവിൻ്റെ അനുഗ്രഹം ആ മഴ മണ്ണിൽ പെയ്തിറങ്ങി, അത് മുഖേന ഭൂമിയിലെ സസ്യങ്ങൾ മുളച്ചു പൊങ്ങുന്നത്. ആ വിത്തുകൾ മണ്ണിൽ മൂടിയിട്ട ആ കാഫിറിന്, ആ കുഫാറുകൾക്ക് അത് അത്ഭുതമുണ്ടാക്കി.

ആശ്ചര്യമുണ്ടാക്കി. ശരിയല്ലേ, മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ടതല്ല. മണ്ണിൽ മൂടി വെക്കാനേ മനുഷ്യന് സാധിക്കൂ. അതിങ്ങനെ മുളച്ചു വരാൻ, അത് തഴച്ചു വളരാൻ അതിനുള്ള കഴിവും ശക്തിയും ഏകുന്നത് സട്ടാവിൻ്റെ നിയമപ്രകാരമാണ്. അപ്പോൾ ഈ ഒരു വിത്തിനെ മണ്ണിൽ മൂടി വെച്ച ആളെന്നുള്ള നിലക്ക് കാഫിർ കുഫാർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നന്ദികേടെന്നുള്ള അർത്ഥത്തിൽ ഈ ഒരു വാക്ക് വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഇന്ന ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറ വ ഇമ്മാ കഫൂറ. നാം നിങ്ങൾക്ക് മാർഗം കാണിച്ചു തന്നു. ഏതാണ്? ഇമ്മാ ഷാക്കിറ വ ഇമ്മാ കഫൂറ. ഒന്ന് നന്ദിയുടെ മാർഗം, നന്ദികേടിൻ്റെ മാർഗം. ഷുക്ർ എന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് കുഫ്ർ എന്ന് വന്നിട്ടുണ്ട്. ഷുക്ർ എന്ന് പറഞ്ഞാൽ നന്ദിയാണ്, കുഫ്ർ എന്ന് പറഞ്ഞാൽ നന്ദികേട് എന്നാണ്. ആ ഒരർത്ഥത്തിൽ മുഅ്മിനും കാഫിറും, വിശ്വാസിയും അവിശ്വാസിയും ആ ഒരർത്ഥത്തിലും വന്നിട്ടുണ്ട്. അതായത് പ്രപഞ്ച സെട്ടാവിൻ്റെ നിയമങ്ങളെ വിശ്വസിക്കുന്നവൻ വിശ്വാസിയാണ്, അതിനെ അവിശ്വസിക്കുന്നവൻ, അതായത് അത് മറച്ചു വെക്കുന്നവൻ, മൂടി വെക്കുന്നവൻ, അതല്ലെങ്കിൽ നിഷേധി എന്നുള്ള അർത്ഥത്തിലുണ്ട്. അതെങ്ങനെയാണ് നിഷേധിയാവുന്നത്? യക്ഫുറൂ നബി ആയാത്തില്ല. അവർ അള്ളാഹുവിൻ്റെ, സൃഷ്ടാവിൻ്റെ അനുഗ്രഹങ്ങളെ, അതല്ലെങ്കിൽ ആയാത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ എല്ലാം നിഷേധിക്കുന്നു, കളവാക്കുന്നു എന്നുള്ള അർത്ഥമുണ്ട്. അതും ഒരു യാഥാർത്ഥ്യം തന്നെയല്ലേ? പ്രപഞ്ചത്തിൽ നമുക്ക് കാണാവുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മനുഷ്യനെ തന്നെയും. വഫി അംഫുസിക്കും അഫലാ തുബ്സിറു. നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കുക, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണുവാൻ സാധിക്കും. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലായിട്ടും, ഇതെല്ലാം എൻ്റെ ശക്തിയോ കഴിവോ അല്ല, ഇതെല്ലാം ഇതിന് പിന്നിലെല്ലാം ഒരു ശക്തിയുണ്ട് എന്ന് മഴ വർഷിപ്പിക്കുന്നത്, സൂര്യൻ ഉദിക്കുന്നത്, ചന്ദ്രനും അതുപോലെ തന്നെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും ഇങ്ങനെ നക്ഷത്രങ്ങളെയും രാപ്പകലുകൾ മാറി വരുന്നതിലും ഒക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അത് ബോധ്യപ്പെട്ടിട്ടും, ആ ഒരു ബോധ്യപ്പെട്ടതിൻ്റെ ഫലമായി ആ സട്ടാവ് ആണ് അതിൻ്റെ എല്ലാം പിന്നിലുള്ള ശക്തി, ആ സട്ടാവിൻ്റെ കൽപ്പനകൾക്ക് വിപരീതമായി പ്രവർത്തിക്കുക എന്നുള്ള അർത്ഥത്തിൽ അതിനെ നിഷേധി, അതല്ലെങ്കിൽ കളവാക്കുന്നു എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതൊരു സത്യസന്ധമായ കാര്യമാണ്. അതൊരിക്കലും എന്തല്ല, ഒരാളെ മോശമായി, അതല്ലെങ്കിൽ ഒരാളെ തോന്നിവാസത്തിൽ, അല്ലെങ്കിൽ ഒരു ചീത്ത പറയുക, ഒരു ശകാരിക്കുക, അതല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിലല്ല അത് വന്നിട്ടുള്ളത്. നിഷേധി ആ സത്യത്തെ നിഷേധിക്കുന്നു, അല്ലെങ്കിൽ അതിനെ കളവാക്കുന്നു, അതിനെ മൂടിവെക്കുന്നു, അവിശ്വസിക്കുന്നു. ഈ ഒരു അർത്ഥത്തിലൊക്കെ അത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെയും ആയത്തുകൾ നമുക്ക് അതിന് ഉപോൽപരകമായിക്കൊണ്ട് കാണാൻ സാധിക്കും. ഈ ഒരു ഉപമ, ഒരു വിള, അതിൻ്റെ കൂമ്പ് പുറത്ത് കാണിച്ചു. കസറഅൻ അഖ്റജ ശത്വഹു ഫആസറഹു ഫസ്തഗലള ഫസ്തവ അലാ സൂഖിഹി യുജിബു സുറാ ലിയഗീള ബിഹിമുൽ കുഫാർ. അവിടെയും കുഫാർ എന്ന പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. അത് സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ വചനമാണ്. അതും ഒരു കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിള, അത് അതിൻ്റെ കൂമ്പ് പുറത്ത് കാണിച്ചു, എന്നിട്ട് അതിനെ പുഷ്ടിപ്പെടുത്തി, എന്നിട്ട് അത് കരുത്താർജിച്ചു. അങ്ങനെ അത് കർഷകർക്ക് കൗതുകം തോന്നിച്ചു എന്നാണ്. അയ്യോ, അതാണ് ലിയഗീള ബിഹിമുൽ കുഫാർ. അവിടെയാണ് കാഫിർ കുഫാർ എന്ന് തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലക്ക് ഭാഷാപരമായി കൊണ്ട് അങ്ങനെയൊരു അർത്ഥം അതിനുണ്ട്. അതുപോലെ തന്നെ സാങ്കേതികമായി ഈ ഒരു പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളെ, പ്രപഞ്ച സത്യങ്ങളെ, ഈ സർട്ടാവിൻ്റെ കൽപ്പനകളെ നിഷേധിക്കുന്ന, കളവാക്കുന്ന, അവിശ്വസിക്കുന്നതിനെ സംബന്ധിച്ചും അങ്ങനെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നന്ദികേട് കാണിക്കുക എന്നുള്ള അർത്ഥവും വന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ കാഫിറാണ് എന്ന് പറഞ്ഞാൽ അയാളോട് മിണ്ടാൻ പാടില്ല, അയാളോട് ചിരിക്കാൻ പാടില്ല, അയാളുമായി സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊന്നൊരു അർത്ഥം അതിനില്ല. ഈ ഒരു സത്യങ്ങളെ കളവാക്കുന്ന, നിഷേധിക്കുന്ന, അല്ലെങ്കിൽ അതിനോട് നന്ദികേട് കാണിക്കുന്ന ഒരു അവസ്ഥയുണ്ടോ എങ്കിൽ അതിന് അറബി ഭാഷയിൽ പറയുന്ന പേരാണ് കാഫിർ എന്നുള്ളത്, കുഫാർ എന്നുള്ളത്. ഖുർആനിൽ ഇന്നല്ലദീന കഫറു, നിശ്ചയമായും അവിശ്വസിച്ചവർ. അതെ, ഈ ഒരു വിശ്വാസം സ്വീകരിക്കാതെ, കാരണം ഇത്രയും പ്രപഞ്ച സത്യങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ തെളിവുകളായിക്കൊണ്ട് സമൂഹത്തിൽ ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷം, അത് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുത്തതിന് ശേഷം, മനുഷ്യൻ്റെ സെട്ടിപ്പിനെക്കുറിച്ച്, മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, പ്രപഞ്ചത്തിലെ ഓരോരോ പ്രതിഭാസങ്ങളെക്കുറിച്ചും, കരയെക്കുറിച്ച്, കടലിനെക്കുറിച്ച്, മനുഷ്യൻ്റെ

0: സഞ്ചാരപഥങ്ങളെക്കുറിച്ച്, അവൻ്റെ ജീവിത വഴികളെക്കുറിച്ച്, അവൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ എടുത്തുകൊണ്ട് പറയുന്നത്, കണ്ണിനെ കുറിച്ച്, കാതിനെക്കുറിച്ച്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോന്നും അനുഗ്രഹങ്ങളായി അതിനെയെല്ലാം എടുത്തു പറഞ്ഞിട്ടും നിഷേധിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചാണ് അത് പറയുന്നത്. ഇപ്പോൾ ഒരു മറ്റൊരു വചനം നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം. ഒരു രാജ്യത്തെ, ഒരു നാടിനെക്കുറിച്ച്, വദറബല്ലാഹു മസലൻ ഖറിയത്തൻ കാനത്ത് ആമിന, മുത്തമയിന്ന, നിർഭയത്വമുള്ള ഒരു സമാധാന പൂർണ്ണമായിട്ടുള്ള ഒരു നാട്. ആ നാടിൻ്റെ ഉദാഹരണം, യഅത്തീഹാ റിസ്ഖുഹാ റഗദൻ, സമൃദ്ധമായിക്കൊണ്ട് അവിടേക്കുള്ള ഉപജീവനം വന്നിരുന്നു, മിൻ കുല്ലി മക്കാൻ, എല്ലാ ഭാഗത്തു നിന്നും. അവിടെയുണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്തു? ഫക്കഫറത്ത് ബി അൻഅമില്ല, ആ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു എന്നാണ്. അവർ കാഫിറായി, അതിനെ നിഷേധിച്ചു. അങ്ങനെ അവർക്ക് ശിക്ഷ വന്നതിനെക്കുറിച്ച് എങ്ങനെ? ഫദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്, വിശപ്പിൻ്റെ, പട്ടിണിയുടെ, ഭയത്തിൻ്റെ, അവർ ചെയ്ത ആ ഒരു കാരണത്താൽ, ആ ഒരു അവിശ്വാസം കാരണം പല തലമുറകളെയും പല ജനസമൂഹത്തെയും എടുത്തു പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതെന്താ? അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളോട് നന്ദി കാണിച്ചു അവർ. അവരോടത് അവരതിനെ മുഖം തിരിച്ചു, അതിൽ അവിശ്വസിച്ചു, അതിനെ നിഷേധിച്ചു, കളവാക്കി, ആ സത്യത്തെ അവർ മൂടിവെച്ചു എന്ന കാരണത്താൽ അവർക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാഫിർ എന്നുള്ള ഒരു പ്രയോഗം, അത് വിശുദ്ധ ഖുർആനിലോ അല്ലെങ്കിൽ സാങ്കേതികമായി ഇസ്ലാമിലെ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ അത് ഉപയോഗിക്കുന്നു എങ്കിൽ അത് അതിൻ്റേതായ അർത്ഥങ്ങളുണ്ട്. അതൊരു വാക്കിൽ പിടിച്ചു കയറിക്കൊണ്ട് അവരിങ്ങനെ വിളിക്കുന്നു. ഇങ്ങനെ ഓരോരോ വിശ്വാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് പലരും പല രൂപത്തിലും അവരുടെ വേദഗ്രന്ഥങ്ങളിൽ പലതും നമുക്ക് കാണാൻ സാധിക്കും. അത് ബൈബിളിൽ അതിൻ്റേതായ രൂപത്തിൽ, അതുപോലെ തന്നെ ഭഗവത്ഗീതയിലോ ആവട്ടെ, രാമായണത്തിലാവട്ടെ, അങ്ങനെ പലരിലും പല രൂപത്തിൽ കാണാൻ സാധിക്കും. അറബിയിലും സംസ്കൃതത്തിലും ഹിബ്രു ഭാഷയിലും പല ഭാഷയിലും നമുക്കുണ്ടാവും. പക്ഷേ അതിനെ എടുത്തുകൊണ്ട് സത്യത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുമ്പോൾ, അതിനെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ യഥാർത്ഥത്തിൽ വിശാലമായി വിശാല മനസ്സോടുകൂടി ചിന്തിക്കുകയും പഠിക്കാൻ ശ്രമിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ഇത്തരത്തിൽ ഈ പ്രയോഗങ്ങളെ, പദപ്രയോഗങ്ങളെടുത്ത്, അതേപോലെ തന്നെ പല വാക്കുകളും, ജിഹാദ് ആവട്ടെ, അങ്ങനെയുള്ള പല സാങ്കേതിക പദങ്ങളെയും എടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് അവർ ഇറങ്ങിച്ചെല്ലുന്നില്ല. ആ ഒരു കുഫർ എന്താണ്, ആ കാഫിർ എന്താണ്, കുഫാർ എന്താണ്, അവരെ നിഷേധിക്കുന്ന അതല്ലെങ്കിൽ മൂടിവെക്കുന്ന, വിളിച്ചു വെക്കുന്നത് എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഓരോ വാക്കുകൾ എടുത്തുകൊണ്ട് സമൂഹത്തിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുകയല്ല വേണ്ടത് എന്നാണ് ഈ വിഷയവുമായി ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
1: ബാറക്കല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറ. മാഷാല്ലാ, പലരും ഇസ്ലാമിലെ പല വാക്കുകളെയും തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് മനസ്സിലാക്കാറുള്ളത്. ഇവിടെ കാഫിർ എന്ന പദത്തെ എത്ര മനോഹരമായിട്ടാണ് മാഷാല്ലാ നമ്മുടെ അഷറഫ് സലഫി യൂണിയമ്പലും ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ആ ഒരു വാക്കിൻ്റെ അർത്ഥവും എന്തൊക്കെയാണ് ആ വാക്കിൽ വരുന്നത് എന്നതൊക്കെ വളരെ വിശദമായി നമുക്ക് അൽഹംദുലില്ലാഹ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അല്ലേ അൻസുക, നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം. നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് കടക്കാം.
2: പ്രിയ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് നമ്മൾ അവിടെ കേട്ട് ഇങ്ങനെ പോരുന്ന സമയത്ത് നമ്മൾ നല്ലൊരു സ്വരം കേട്ടു. ആ ഒരു സമയത്താണ് ഇനി നമ്മൾ നേരെ വൈബ്സിലേക്ക് കയറിയത്. വൈബ്സിൽ നമ്മൾ ഇൻസൈറ്റ് കേട്ടു. ഇനി നമ്മളൊരു സ്വരം, നല്ലൊരു ഗാനം നമുക്ക് ഇൻഷാല്ലാഹ് കേൾക്കാം. പീസ് റേഡിയോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, പീസ് റേഡിയോ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാകുന്നത് പോലെ തന്നെ ഒരു ഗാനം, ഒരു പാട്ട് എങ്ങനെ ശ്രോതാക്കളിലേക്ക് കൊടുക്കും, ഇപ്പോഴത്തെ പ്രത്യേകിച്ച് സാഹചര്യങ്ങളിൽ ഈ മ്യൂസിക് ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഒരു പാട്ടുണ്ടാ ആളുകളിലേക്ക്, അവരുടെ മനസ്സിലേക്ക് ഏൽപ്പിക്കുക എന്നൊക്കെയുള്ള ആശങ്കയുണ്ടെങ്കിൽ അത് റേഡിയോ കണ്ട് പഠിക്കൂ എന്ന് വേണമെങ്കിൽ ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന രൂപത്തിലാണ് റേഡിയോയിലെ സ്വരം. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഈണം പോലുള്ള പ്രോഗ്രാമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിൽപ്പെട്ട വ്യത്യസ്തമായിരിക്കുന്ന ഒരു ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. സ്വരം കേട്ട് നമുക്ക് നേരെ തിരിച്ചു വരാം.

0: മാഷാല്ലാ ബാറക്കല്ലാ ഫീക്ക്. രസകരമായൊരു പാട്ട് കേട്ടു, മനോഹരമായൊരു പാട്ട്. പാട്ടുകൾ നമുക്ക് പൊതുവെ മനസ്സിനൊരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടും. ഇതുപോലെ തന്നെ നസ്രുക, മനസ്സിന് സന്തോഷം കിട്ടുന്ന പല കാര്യങ്ങളും നമുക്ക് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. എന്നാൽ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞാലേ മാനസികമായ സന്തോഷവും സമാധാനമൊക്കെ കിട്ടുള്ളൂ.
1: തീർച്ചയായും
0: കണക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ലേ
1: ആരോഗ്യവിചാരം.
0: യെസ്,
1: ആരോഗ്യവിചാരം പ്രോഗ്രാമിലെ വ്യത്യസ്ത അതിഥികളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. വ്യത്യസ്ത വിഷയങ്ങൾ നമ്മൾ ഈ ആരോഗ്യവിചാരം പ്രോഗ്രാമിൽ കേട്ടിട്ടുണ്ട്. ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാനസിക രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ആരോഗ്യവിചാരം പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുക.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്ത്. പീസ് റേഡിയോ ആരോഗ്യവിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം മനസ്സും മാനസിക രോഗങ്ങളും എന്നുള്ളതാണ്. നമുക്കറിയാം, ശാരീരിക രോഗങ്ങളെ പോലെ തന്നെ വളരെ പ്രധാനമാണ് മാനസികവും രോഗങ്ങളും. ഇന്ന് നമ്മുടെ ചർച്ചയ്ക്ക് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ഹാനി ഹസൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം കാരക്കോണം മെഡിക്കൽ കോളേജിൽ നിന്നും സൈക്യാട്രിയിൽ PGയും എടുത്ത അദ്ദേഹം ഇപ്പോൾ തിരൂർ ജില്ലാ ആശുപത്രിയിൽ സൈക്യാട്രിസ്റ്റായി സേവനമനുഷ്ഠിക്കുന്നു. പ്രിയ ഡോക്ടർക്ക് ആരോഗ്യവിചാരത്തിലേക്ക് സ്വാഗതം. മനസ്സ്, മാനസിക സുഖം, മാനസിക ആരോഗ്യം, മാനസിക രോഗങ്മ മനസ്സംതൃപ്തി തുടങ്ങി നമ്മൾ എപ്പോഴും നിത്യജീവിതത്തിൽ മനസ്സ് എന്നുള്ള വാക്ക് പലപ്പോഴും പ്രയോഗിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ മനസ്സ്? എവിടെ ശരീരത്തിന്റെ എവിടെയാണ് ഈ മനസ്സ് നിലനിൽക്കുന്നത്?
3: കാലാകാലങ്ങളായി മനുഷ്യനെ ഏറെ ചിന്തിപ്പിച്ചിട്ടുള്ളതും കുഴപ്പിച്ചിട്ടുള്ളതുമായി ഉള്ള ഒരു ചോദ്യമാണിത്. എന്നാൽ ശാസ്ത്ര ഗവേഷണം ഇത്രയും പുരോഗമിച്ചിട്ടുള്ള ഈ ഘട്ടത്തിൽ മനസ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത് നമ്മുടെ ചിന്ത, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ തുടങ്ങിയ കർമ്മങ്ങളുടെ ആകെത്തുകയാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ മസ്തിഷ്കം അഥവാ തലച്ചോറിലാണ് നടക്കുന്നത്. നമ്മൾ ചിരിക്കുന്നു, നമ്മൾ സന്തോഷിക്കുന്നു, നമ്മൾ കരയുന്നു, നമ്മൾ ചിന്തിക്കുന്നു, കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു, അവ യാഥാർത്ഥ്യമാക്കുന്നു. ഇവയെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ മസ്തിഷ്കമാണ്. മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങളായ സെറിബ്രൽ കോർട്ടെക്സ്, ലിംബിക് സിസ്റ്റം, ബേസൽ ഗാംഗ്ലിയ, തലാമസ്, ഹൈപ്പോതലാമസ് എന്നീ ഭാഗങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് മനോരോഗ ചികിത്സകർ കരുതുന്നു.
2: ഓക്കെ, അപ്പോൾ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കി. ഈ മനസ്സിൻ്റെ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ ഉറവിടം എന്താണ് എന്നുള്ളതൊന്ന് വിശദീകരിക്കാം.
3: തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള അപാകതകൾ മൂലമാണ് മനോരോഗം ഉണ്ടാകുന്നത്. മനസ്സിന് അസ്വസ്ഥതയും സമാധാനക്കുറവും ഉണ്ടാവുകയും അതുപോലെ തന്നെ ചിന്തകൾ അനിയന്ത്രിതമാവുകയോ അസ്വാഭാവികമാവുകയോ ചെയ്യുന്നതും ആളിൻ്റെ വികാരം അഥവാ മൂഡ് യുക്തിസഹമല്ലാതാവുകയോ ചെയ്യുന്ന അവസ്ഥകളാണ് മാനസിക രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത് രോഗിയുടെ വ്യക്തിജീവിതം, അദ്ദേഹത്തിൻ്റെ ജോലി, ദാമ്പത്യ ജീവിതം, സാമ്പത്തികമായ ഇടപെടലുകൾ, സാമൂഹിക ജീവിതം എന്നിവയിൽ കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. മസ്തിഷ്കം ഉണ്ടായിരിക്കുന്നത് ന്യൂറോണുകൾ എന്ന് വിളിക്കപ്പെടുന്ന നാഡീകോശങ്ങൾ കൊണ്ടാണ്. ഏകദേശം 100 ബില്യൺ നാഡീകോശങ്ങളാണ് തലച്ചോറിലുള്ളത്. ഇവ തമ്മിൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ വഴിയാണ് സന്ദേശങ്ങൾ അയക്കുന്നത്. സിറട്ടോണിൻ, ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ, ഗ്ലൂട്ടാമേറ്റ്, ഗാബ തുടങ്ങിയവ അവയിൽ ചിലതാണ്. ഇവയുടെ അളവിൽ മാനസിക രോഗികളിൽ ഏറ്റക്കുറച്ചിലുകൾ കാണുന്നു. മാനസിക രോഗങ്ങൾക്ക് പിന്നിൽ 3 തരത്തിലുള്ള ഘടകങ്ങൾ പ്രവർത്തിക്കുന്നു. 1-ാമതായി ശാരീരിക ഘടകങ്ങൾ, 2-ാമതായി ചിന്ത, വൈകാരികാവസ്ഥ, പെരുമാറ്റങ്ങൾ എന്നീ മാനസിക ഘടകങ്ങൾ, 3-ാമതായി നമ്മുടെ ജീവിതാനുഭവങ്ങളും സാഹചര്യങ്ങളും തുടങ്ങിയ സാമൂഹിക ഘടകങ്ങൾ.
2: ഓക്കെ, അപ്പോൾ അത് ഒരുപാട് ഘടകങ്ങൾ കൂടിയിട്ടാണ് മനസ്സിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതെന്നും അതിൽ വരുന്ന അപാകതകളൊക്കെ മാനസിക അസുഖങ്ങൾക്ക് കാരണമാകുന്നുള്ളൂ ആണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ വരുന്ന അസുഖങ്ങൾ എല്ലാം കൂടി ഒറ്റ അസുഖമാണോ അതോ പലതരം അസുഖങ്ങൾ മനസ്സിനെ ബാധിക്കുന്നുണ്ടോ?
3: തീർച്ചയായും അല്ല. ഏതാണ്ട് 500 മനോരോഗങ്ങൾ ഉണ്ട്. ഒരു പ്രത്യേക ലക്ഷണം ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് ഒരാളെ മനോരോഗിയെന്ന് മുദ്ര കുത്താൻ കഴിയില്ല. ഓരോ മനോരോഗത്തെയും വ്യത്യസ്തമാക്കുന്ന അതിൻ്റേത് മാത്രമായ ഒരു കൂട്ടം ലക്ഷണങ്ങൾ ഒരാളിൽ കാണപ്പെടുമ്പോഴാണ് അയാൾക്ക് മനോരോഗം ഉണ്ടെന്ന് പറയുന്നത്.
2: ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ സാധാരണയായി കാണുന്ന പ്രധാനപ്പെട്ട മാനസിക അസുഖങ്ങളെക്കുറിച്ചൊന്ന് ലഘുവായിട്ടൊന്ന് വിവരിക്കാൻ കഴിയുമോ?
3: വളരെ സങ്കീർണമായിട്ടുള്ള ഒരു മനോരോഗത്തെയാണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. തലച്ചോറിൻ്റെ വളർച്ചയിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ സ്കിസോഫ്രീനിയക്ക് കാരണമാകുന്നത്. സ്കിസോഫ്രീനിയുള്ള രോഗികളിൽ അവരുടെ ചിന്തയിലാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മറ്റൊരു പ്രധാന അസുഖമാണ് വിഷാദരോഗം എന്ന് പറയുന്നത്. ഇത് നമുക്കുണ്ടാകുന്ന സങ്കടമല്ല വിഷാദരോഗം എന്ന് പറയുന്നത്. വിഷാദരോഗം എന്നാൽ രണ്ടാഴ്ചയിൽ കൂടുതലായി ഒരാൾ സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുക, ഒരു എനർജി കുറവ്, ഒരു കാര്യവും ചെയ്യാൻ തോന്നാതിരിക്കുക, മുമ്പ് താല്പര്യമുണ്ടായിരുന്ന വിഷയങ്ങളിലെല്ലാം താല്പര്യക്കുറവ് അനുഭവപ്പെടുക, ശരീരഭാരം കുറയുകയോ കൂടുകയോ ചെയ്യുക, ഉറക്കക്കുറവ് വരിക, ആത്മഹത്യാ പ്രവണത കാണിക്കുക, ആത്മഹത്യാപരമായ ചിന്തകൾ മനസ്സിൽ ഉണ്ടാകുക, എന്നെ ഒരു കാര്യത്തിനും കൊള്ളില്ല, എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല, എൻ്റെ ഭാവി ജീവിതത്തിൽ ഇനി നല്ല കാര്യങ്ങളൊന്നും വരാനില്ല തുടങ്ങിയ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നുകൂടുക.

0: ശബ്ദക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ, ഓർമ്മക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവിക്കുക. ഇതെല്ലാം ഒരു രോഗിയിൽ കാണപ്പെടുകയാണെങ്കിൽ രണ്ടാഴ്ചയിൽ കൂടുതലായി അയാളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ബാധിക്കത്തക്ക രീതിയിൽ കാണപ്പെടുകയാണെങ്കിൽ അയാൾക്ക് വിഷാദ രോഗമുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ്. ചിലപ്പോൾ ചില രോഗികളിൽ ഈ വിഷാദ രോഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് മാനിയ എന്ന് പറയുന്ന അസുഖം, ഉന്മാദം, അതായത് ഒരുപാട് എനർജി ആയിട്ട് സംസാരിക്കുക, ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുക, അറിയാത്ത ആളുകളോട് സംസാരിക്കുക, ഒരുപാട് പണം ചെലവാക്കുക, അനാവശ്യമായി പണം ചെലവാക്കുക, ശരിയായി വസ്ത്രം ധരിക്കാതെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരിക, ചിലപ്പോൾ വളരെയധികം സന്തോഷിക്കുക, ചിലപ്പോൾ വളരെയധികം ദേഷ്യപ്പെടുക, വയലന്റ് ആവുക, ബാക്കിയുള്ളവരെ അടിക്കാൻ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക തുടങ്ങിയവ മാനിയ എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഈ വിഷാദവും മാനിയയുമുള്ള ഡിപ്രഷൻ അഥവാ വിഷാദം, മാനിയ അഥവാ ഉന്മാദം, ഈ രണ്ട് രോഗാവസ്ഥയുമുള്ള ഒരാളിനെ ബൈപോളാർ ഡിസോർഡർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. മറ്റൊരു അസുഖം ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആണ്. ഈ രോഗാവസ്ഥയുള്ള ആളുകളിൽ തുടർച്ചയായി ഒരേ തരത്തിലുള്ള ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് അനാവശ്യമായി കടന്നു വരികയും തൽഫലമായി ഈ ചിന്തകളിൽ നിന്നും രക്ഷപ്പെടാനായി എന്തെങ്കിലും ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന രോഗികളെയാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഉദാഹരണമായി ചില ആളുകൾ കൈ കഴുകിയതിന് ശേഷം അവർക്ക് വീണ്ടും തോന്നുകയാണ് കയ്യിൽ അഴുക്ക് പറ്റിയിട്ടുണ്ടെന്ന്. അവർ വീണ്ടും പോയി കൈ കഴുകുന്നു. വീണ്ടും തിരിച്ചു വന്നിരിക്കുന്ന സമയത്ത് വീണ്ടും അവർക്ക് തോന്നുന്നു രണ്ടാമത് പോയി കൈ കഴുകിയപ്പോൾ വീണ്ടും അഴുക്ക് പറ്റിയിട്ടുണ്ടോ, വീണ്ടും പോയി കൈ കഴുകുന്നു. അങ്ങനെ 10-15 പ്രാവശ്യത്തിൽ കൂടുതൽ കൈ കഴുകുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളിലെ ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന അസുഖമുണ്ടോ എന്ന് സംശയിക്കാം. പിന്നീടുള്ളത് സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ്. നമുക്കൊരു സ്ട്രെസ്സ് വരുന്ന സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ് ഡിസോർഡർ, നമുക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ് ഡിസോർഡർ, അതല്ല നമ്മുടെ മുമ്പ് സംഭവിച്ച ഒരു വിഷയത്തെക്കുറിച്ച്, ഒരു പ്രശ്നം നമ്മുടെ ബാല്യകാലത്ത് സംഭവിച്ച ഒരു പ്രശ്നത്തെക്കുറിച്ച് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മനസ്സിലേക്ക് ആ ഓർമ്മകൾ തള്ളിത്തള്ളി കയറി വരികയെന്ന ഒരു അസുഖമാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതെല്ലാം സ്ട്രെസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളാണ്. അടുത്തതായി ഉത്കണ്ഠ രോഗങ്ങൾ, ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നു. ഇതിലാണ് നമ്മൾ സംസാരിക്കാൻ, ചില ആളുകൾക്ക്, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ സംസാരിക്കാൻ പേടിയുണ്ടാകും. സോഷ്യൽ ഫോബിയ, ഫോബിയ, ആങ്സൈറ്റി ഡിസോർഡർ, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾക്ക് സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ തുടങ്ങിയ പലതരത്തിലുള്ള ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. ഉറക്കവുമായി ബന്ധപ്പെട്ട പല രോഗങ്ങളുണ്ട്. കൂടുതൽ ഉറങ്ങുന്നത്, കുറച്ചുറങ്ങുന്നത്, ഇൻസോംനിയ, വിട്ടുവിട്ടുറങ്ങുന്നത്, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, ഇടയ്ക്കിടയ്ക്ക് ശ്വാസംമുട്ടൽ അനുഭവപ്പെട്ടിട്ട് ഇടയ്ക്കിടെയായി ഞെട്ടിയണീക്കുന്ന രോഗങ്ങൾ തുടങ്ങിയ പല രോഗങ്ങളുമുണ്ട്. മറ്റു ചില രോഗങ്ങൾ, ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന ആളുകളുണ്ട്, ഉറക്കത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്, വലിയ സ്വപ്നങ്ങൾ കണ്ട് പേടിക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം ഉറക്കവുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ്. പിന്നെയുള്ളത് സെക്ഷൽ ഡിസോർഡേഴ്സ്, ലൈംഗിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ. പിന്നീടുള്ളത് മറവി രോഗങ്ങൾ, ഡിമെൻഷ്യ. നമുക്കറിയാം പലതരത്തിലുള്ള ഡിമെൻഷ്യ ഉണ്ട്. അൽഷിമേഴ്സ് ഡിമെൻഷ്യ, ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, ലൂയിബേഡി ഡിമെൻഷ്യ, പാർക്കിൻസോണിസം എന്ന അസുഖവുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിമെൻഷ്യ, വാസ്കുലർ ഡിമെൻഷ്യ, അതായത് നമ്മുടെ ആളുകളിൽ ഉണ്ടാകുന്ന രക്തസമ്മർദ്ദവും പ്രമേഹവും മൂലം നമ്മുടെ തലച്ചോറിന് ഉണ്ടാകുന്ന, ശബ്ദത്തിലൂടെ ഉണ്ടാകുന്ന മറവി രോഗങ്ങൾ. പിന്നീടുള്ള ഒരു പ്രധാനപ്പെട്ട മാനസിക രോഗമായി കണക്കാക്കപ്പെടുന്നത് ലഹരി മരുന്നുകളുടെ ഉപയോഗവും തന്മൂലമുണ്ടാകുന്ന അഡിക്ഷനുമാണ്. നമുക്കറിയാം ആൽക്കഹോൾ അഥവാ മദ്യം, സ്മോക്കിംഗ്, കഞ്ചാവ്, അതല്ലാതെ പാൻമസാലകൾ, മറ്റ് ലഹരി മരുന്നുകളുടെ ഇഞ്ചക്ഷൻ, IV ഡ്രഗ് യൂസ്, അതായത് നമ്മുടെ ശരീരത്തിലേക്ക് നേരിട്ട് ഇഞ്ചക്ട് ചെയ്ത് കയറ്റാവുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഇവയെല്ലാം ഒരു അസുഖമാണെന്നും ഇവ മൂലം മറ്റു മാനസിക രോഗങ്ങൾ ഉണ്ടാകാമെന്നും ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഇവയെല്ലാമാണ് പ്രധാനപ്പെട്ട മാനസിക രോഗങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത്.
1: ഓക്കെ, ഇതൊക്കെ മുതിർന്ന ആളുകളിൽ കാണുന്ന ഒരു അസുഖങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. കുട്ടികളിൽ പ്രത്യേകമായിട്ട് കാണുന്ന എന്തെങ്കിലും മാനസിക

0: അസുഖങ്ങളുണ്ടോ?
1: കുട്ടികളിൽ കാണപ്പെടുന്ന പ്രധാന അസുഖങ്ങൾ ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയും. ഈ അസുഖമുള്ള കുട്ടികൾ പിരിപിരുത്ത് ഓടി നടക്കും. അവർ ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്ന് അവർക്ക് ഹോംവർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ജോലികൾ ചെയ്യാനോ കഴിയില്ല. ഇനറ്റൻഷൻ അഥവാ ശ്രദ്ധക്കുറവ് ഇവർക്ക് അനുഭവപ്പെടും. ഒരു ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാനോ കഴിയില്ല. തൽഫലമായി അവരുടെ പഠന നിലവാരം കുത്തനെ താഴാനും അതുമൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഓട്ടിസം നമുക്കറിയാം, മെൻ്റൽ റിട്ടാർഡേഷൻ അഥവാ ബുദ്ധിമാന്ദ്യം, കോണ്ടാക്ട് ഡിസോർഡർ, സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ. ചില കുട്ടികൾക്ക് വായിക്കാനോ അതല്ലെങ്കിൽ എഴുതാനോ അല്ലെങ്കിൽ കണക്കിലോ അല്ലെങ്കിൽ അക്ഷരങ്ങൾ എഴുതുമ്പോൾ മാറിപ്പോവുക തുടങ്ങി പല പ്രശ്നങ്ങളുണ്ടാകും. ഇതിനെയാണ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. പിന്നീട് ആഹാരക്രമവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ഉദാഹരണമായി അമിതമായി ആഹാരം കഴിക്കുന്നത് മൂലമുണ്ടാകുന്ന ഒബീസിറ്റി, ഭക്ഷണം തീരെ കഴിക്കാതെ ശരീരഭാരം മെലിയുന്ന അനോറക്സിയ, ബുളീമിയ പോലുള്ള രോഗങ്ങൾ.
0: ഈ മാനസിക അസുഖത്തിന് കാരണമായേക്കാവുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ?
1: നേരത്തെ പറഞ്ഞതുപോലെ ജൈവപരമായ കാരണങ്ങൾ, അതായത് തലച്ചോറിൻ്റെ വളർച്ച, പ്രവർത്തനം, ഇവയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഹോർമോണുകൾ, ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ തുടങ്ങിയ രാസ സന്തുലിതാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പാരമ്പര്യം, ബാല്യകാല ദുരിതാനുഭവങ്ങൾ, ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന സംഘർഷാവസ്ഥ, ജീവിതത്തിൽ പൊടുന്നനെയുണ്ടാകുന്ന പ്രതിസന്ധികൾ, ദുരന്തങ്ങൾ, ജീവിത നൈപുണ്യതകളുടെ അഭാവം തുടങ്ങിയവയാണ് മാനസിക രോഗം ഉണ്ടാകുന്നതിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ.
0: ഈ മാനസിക അസുഖത്തെയും മാനസിക അസുഖമുള്ള ആളുകളെയും പൊതുവെ ആളുകളെല്ലാം ഭീതിയോടെ കാണുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ മാനസിക അസുഖമുള്ള ആളുകൾ അപകടകാരികളാണോ?
1: പൊതുവെ അപകടകാരികളല്ല, മറിച്ച് ആക്രമണത്തിനിരയാവുന്നവരാണ് മനോരോഗികൾ എന്നതാണ് സത്യം.
0: അതെ അതെ, നമ്മളെ പരിഗണനയും ശ്രദ്ധയും കൂടുതൽ കിട്ടേണ്ട ആളുകളാണെന്നുള്ളതാണ് ആ ഒരു വിഭാഗമാണ് അവരെന്ന് മനസ്സിലാക്കല്ലേ. പിന്നൊരു ഒരു സംശയമുള്ളത്, ഈ വിവാഹം കഴിപ്പിക്കല് ഒരു മനോരോഗത്തിന് മാനസിക അസുഖമുള്ള ഒരാളുടെ ചികിത്സയായിട്ട് പലപ്പോഴും പലരും പറയുന്നത്, അവനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന അവൻ്റെ എല്ലാ പ്രശ്നം മാറും, അങ്ങനത്തെ ഒരു ഇത് ഒരു ധാരണ പൊതുജനങ്ങളുണ്ട്. യഥാർത്ഥത്തിൻ്റെ വസ്തുത എന്താണ്? ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ മാനസിക അസുഖം മാറുമോ?
1: വിവാഹം ഒരു ചികിത്സയല്ലോ. രോഗമുള്ള അവസ്ഥയിൽ ഒരാളെ വിവാഹം കഴിച്ചാൽ അത് പലപ്പോഴും രോഗം മൂലം ബുദ്ധിമുട്ടുണ്ടാക്കാനാണ് കൂടുതൽ സാധ്യത.
0: ഈ മാനസിക അസുഖങ്ങൾക്ക് എന്തെങ്കിലും പ്രായ വ്യത്യാസമുണ്ടോ? ചെറിയ മുതിർന്നവർക്കും കുട്ടികളിലും തമ്മിൽ എന്തെങ്കിലും പ്രായ വ്യത്യാസമുണ്ടോ?
1: പ്രായഭേദമന്യേ ആർക്കും മനോരോഗങ്ങൾ വരാം. ചെറിയ കുട്ടികൾക്ക് വരാം, അതുപോലെ തന്നെ മുതിർന്ന ആളുകൾക്ക് വരാം, വാർദ്ധക്യത്തിൽ വരാം, അങ്ങനെ പല രീതിയിൽ മാനസിക രോഗങ്ങൾ കാണപ്പെടുന്നു. എന്നാൽ ഇവയെല്ലാം വ്യത്യസ്തമാണ്. ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന രോഗമല്ല മിക്കപ്പോഴും മുതിർന്ന ആളുകളിൽ കാണപ്പെടുന്നത്. വാർദ്ധക്യത്തിലുണ്ടാകുന്ന രോഗങ്ങൾ ഇവയിൽ നിന്നും വ്യത്യസ്തമാണ്. വാർദ്ധക്യത്തിൽ മിക്കവാറും ഡിമെൻഷ്യ തുടങ്ങിയ മറവി രോഗങ്ങൾ, സൈക്കോസിസ് മുതലായ രോഗങ്ങൾ കാണപ്പെടുന്നു. കുട്ടികളിലാകട്ടെ ADHD, കോണ്ടാക്ട് ഡിസോർഡർ, ലേണിംഗ് ഡിസബിലിറ്റീസ്, SLD തുടങ്ങിയ രോഗങ്ങളാണ് കൂടുതലായും കാണപ്പെടുന്നത്.
0: ഈ ശാരീരിക അസുഖങ്ങളിൽ പലതും പാരമ്പര്യമായി കിട്ടുന്ന അസുഖങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചില അസുഖങ്ങളെങ്കിലും മാനസിക അസുഖങ്ങളും അതുപോലെ തന്നെയാണോ പാരമ്പര്യമായിട്ട് കിട്ടുന്നത് ഉണ്ടായി?
1: എല്ലായ്പ്പോഴും അങ്ങനെയല്ല, മറിച്ച് മുമ്പേ പറഞ്ഞതുപോലെ ഒന്നിലധികം ഘടകങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് രോഗമുണ്ടാകുന്നത്. ചില മാനസിക രോഗങ്ങൾ പാരമ്പര്യമായി ജനിതകമായി രക്ഷിതാക്കളിൽ നിന്ന് മക്കൾക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ എല്ലാ മാനസിക രോഗങ്ങളും അങ്ങനെ അത്തരത്തിലുള്ളതല്ല.
0: ഈ മാനസിക അസുഖങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അതിന്റെ ചികിത്സകളെ കുറിച്ച് പറയുമ്പോൾ, പൊതുജനങ്ങൾക്കുണ്ടാകുന്ന മറ്റൊരു ധാരണയാണ് ഈ മാനസിക അസുഖങ്ങൾക്ക് കൊടുക്കുന്ന മനോരോഗങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നുകൾ, അതിന്റെ ചികിത്സ ഒരുവിധം എല്ലാ മരുന്നുകളും ഉറക്ക ഗുളികളാണ്. അത് രോഗിയെ തളർത്തി കടത്തുന്ന ഒരു മരുന്നുകളാണ് കൊടുക്കുന്നത്. ഇത് യാഥാർത്ഥ്യം?
1: തീർച്ചയായും അല്ല. അത്തരത്തിലൊരു ധാരണ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ചില ഗുളികകൾ കഴിച്ചാൽ ഉറക്കമുണ്ടാകുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ഇവ ഉറക്ക ഗുളികകളല്ല. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെ, ഏറ്റക്കുറച്ചിലുകളെ സന്തുലിതാവസ്ഥയിലെത്തിക്കുന്നതിന് സഹായിക്കുന്ന രീതിയിലുള്ള ഗുളികകളാണ് ഇന്ന്

0: ട്രാൻസ്ക്രാനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി തുടങ്ങി പല രീതിയിലുള്ള ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്സും ഇന്ന് നിലവിലുണ്ട്. അതുമാത്രമല്ല, ചില മനോരോഗങ്ങൾക്ക് സർജറി അഥവാ തലച്ചോറിന് ഓപ്പറേഷൻ വരെ, സൈക്കോ സർജറി എന്ന് പറയുന്ന തലച്ചോറിനുള്ള ഓപ്പറേഷൻ വരെ ചെയ്യാറുണ്ട്.
1: തളർത്തുന്ന മരുന്നുകളാണ് എന്നുള്ളൊരു ആരോപണം കേൾക്കാറുണ്ട്, ഇത് സത്യമാണോ?
0: ശാരീരിക രോഗങ്ങൾ പോലെ തന്നെയാണ് മാനസിക രോഗങ്ങളും, ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ശാരീരിക രോഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജലദോഷം പോലെ ലഘുവായതും പ്രമേഹം പോലെ ദീർഘനാൾ ചികിത്സ വേണ്ടിവരുന്നതുമായ മാനസിക രോഗങ്ങളുണ്ട്. ഓരോ മാനസിക രോഗങ്ങൾക്കും അതിൻ്റേതായ ലക്ഷണങ്ങളുമുണ്ട്. മനോരോഗ ചികിത്സയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഡോക്ടറെ സന്ദർശിക്കുമ്പോൾ രോഗിയോടൊപ്പം പരിചരിക്കുന്ന വ്യക്തിയും നിർബന്ധമായി ഉണ്ടായിരിക്കണം. രോഗത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഡോക്ടറോട് ചോദിച്ചു മനസ്സിലാക്കുക, ചികിത്സാ നിർദ്ദേശങ്ങൾ പാലിക്കുക, സ്വന്തം ഇഷ്ടപ്രകാരം ചികിത്സയിൽ മാറ്റം വരുത്തരുത്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിലും അളവിലും തന്നെ മരുന്ന് കഴിക്കേണ്ടതാണ്. ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ മരുന്നുകൾ ദീർഘകാലം കഴിച്ചുകൊണ്ടിരിക്കരുത്. കടയിൽ നിന്നും മരുന്നുകൾ സ്വയം വാങ്ങി കഴിക്കരുത്. ചികിത്സയിലൂടെ രോഗവിമുക്തനാക്കപ്പെട്ട രോഗി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ മരുന്ന് കഴിക്കുന്നത് നിർത്തിയാൽ വീണ്ടും രോഗബാധിതനായി മാറാം. ചില പ്രത്യേക മരുന്നുകൾ, ഉദാഹരണമായി ക്ലോസാപ്പിൻ പോലുള്ള ഗുളികകൾ കഴിക്കുമ്പോൾ കൃത്യമായി രക്തപരിശോധന ആവശ്യമാണ്. ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഇവ കൃത്യമായി ചെയ്യുക. ലഹരി പദാർത്ഥങ്ങൾ, മദ്യം, പുകയില, കഞ്ചാവ്, പാൻ മസാല തുടങ്ങിയവയുടെ ഉപയോഗം ചികിത്സയെ പ്രതികൂലമായി ബാധിക്കും. മെഡിക്കൽ റെക്കോർഡുകൾ വിലപ്പെട്ട രേഖകളാണ്, ഇവ സൂക്ഷിച്ചു വെക്കുക. കൃത്യമായി ഡോക്ടറെ കാണുകയും മരുന്ന് കഴിക്കുകയും ചെയ്യുന്നത് മുടക്കാതിരിക്കുക.
1: ഈ ശാരീരിക അസുഖങ്ങളെ പോലെ തന്നെ മാനസിക അസുഖങ്ങളും ചികിത്സിക്കേണ്ടതാണെന്നും അതിൻ്റെ ചികിത്സ ഉണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതിൽ ചികിത്സയിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: രോഗിയെ കൊണ്ട് ലളിതമായ ജോലികൾ ചെയ്യിക്കുക, സ്വന്തം കാര്യങ്ങളും ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുക, ചെറിയ ചെറിയ ചുമതലകൾ ഇവരെ ഏൽപ്പിക്കുക, പ്രോത്സാഹനവും പിന്തുണയും നൽകുക, ചെറിയ ജോലികൾ പൂർത്തിയാക്കിയാലും അനുമോദിക്കുക, സ്വന്തം പ്രതികരണങ്ങളെ പരമാവധി നിയന്ത്രിക്കുക. രോഗികളുമായി തർക്കിക്കരുത്, വിമർശിക്കരുത്, കളിയാക്കരുത്, അവരെ നിരുത്സാഹപ്പെടുത്തരുത്. ഇത്തരം പ്രതികരണങ്ങൾ രോഗിയുടെ ആത്മവിശ്വാസം കുറക്കാനും നിരാശ വർദ്ധിപ്പിക്കുവാനും അസുഖം മൂർച്ഛിക്കുവാനും ഇടവരുത്തും. രോഗിയുടെ ദൗർബല്യങ്ങളും പരിമിതികളും കുടുംബാംഗങ്ങൾ മനസ്സിലാക്കണം. രോഗി പറയുന്ന കാര്യങ്ങൾ ചികിത്സ ആവശ്യത്തിനല്ലാതെ പുറത്തു പറയരുത്. രോഗിയുടെ സ്വഭാവത്തെയും രോഗസ്ഥിതിയെയും കുറിച്ചുള്ള ആശങ്കകൾ അവരുടെ സാന്നിധ്യത്തിൽ പറയാതിരിക്കുക. ആത്മഹത്യാ പ്രവണതയുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. വിഷാംശമുള്ള പദാർത്ഥങ്ങൾ, മരുന്നുകൾ, കത്തി, ബ്ലേഡ്, കയർ എന്നിവ അവരുടെ റൂമിൽ നിന്നും മാറ്റണം. രോഗിയുടെ കൈവശം കൂടുതൽ മരുന്നുകൾ സൂക്ഷിക്കുവാൻ കൊടുക്കരുത്. മരുന്നുകൾ പരിചാരകൻ സേഫായി എവിടെയെങ്കിലും സൂക്ഷിക്കുകയാണ് നല്ലത്. യഥാസമയം ആവശ്യമുള്ള മരുന്നുകൾ രോഗിക്ക് നൽകുകയും രോഗി അത് കഴിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. മരുന്ന് കഴിക്കുന്ന ആൾ ദിവസവും ധാരാളം വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ശരീരശുദ്ധി കൃത്യമായി നടത്തുന്നു എന്ന് ഉറപ്പുവരുത്തുക. രോഗി വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ നിരീക്ഷിക്കാൻ കൂടെ ജോലി ചെയ്യുന്നവരെയോ ബന്ധുക്കളെയോ ഏൽപ്പിക്കുക. ശാരീരികാധ്വാനം വേണ്ട ജോലി ഒന്നും ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ ദിവസവും ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമം ചെയ്യുന്നത് നല്ലതായിരിക്കും. കുടുംബകാര്യങ്ങളിൽ രോഗിയുടെ അഭിപ്രായവും പരിഗണിക്കേണ്ടതാണ്. ദിവസവും കൃത്യസമയത്ത് ആഹാരം കഴിപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉറക്കവും കൃത്യസമയത്താക്കാൻ ശ്രദ്ധിക്കുക. രോഗികൾ ഉറക്കമൊഴിയുന്നത് നല്ലതല്ല, ആയതിനാൽ ഉറക്കമൊഴിയേണ്ട ജോലികൾ കഴിവതും ഒഴിവാക്കുക. രോഗം മൂർച്ഛിക്കുന്നതിനു മുമ്പായി രോഗിയിൽ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ കാണാറുണ്ട്. ഉദാഹരണമായി ഉറക്കക്കുറവ്, ചെറിയ രീതിയിലുള്ള ദേഷ്യം, പ്രത്യേകമായ വസ്ത്രധാരണ ശൈലികൾ തുടങ്ങിയവ കാണപ്പെടാറുണ്ട്. ഇത്തരത്തിൽ കാണുമ്പോൾ ഉടൻ തന്നെ അടുത്ത ദിവസങ്ങളിലായി രോഗിക്ക് രോഗം മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട് എന്ന്

0: ഈ പരിചാരകൻ മനസ്സിലാക്കുകയും തൊട്ടടുത്തു തന്നെ ഡോക്ടറെ കാണിച്ച് മരുന്നിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുമാണ്. മിക്കപ്പോഴും ഇത്തരം ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഓരോ തവണ അസുഖം വരുമ്പോഴും ഇതേപോലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഒരേ രോഗി പ്രകടിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് ഇവർക്ക് കൃത്യമായി ഈ ചെറിയ ചെറിയ മാറ്റങ്ങളെ കണ്ടെത്താൻ ഇവർ ശ്രമിക്കേണ്ടതാണ്. കൃത്യമായ ചികിത്സയും ശരിയായ പരിചരണവും മനോരോഗങ്ങൾ വേഗത്തിൽ ഭേദമാവാൻ സഹായിക്കുന്നു.
1: ഈ ശാരീരിക അസുഖങ്ങളെക്കാൾ കൂടുതൽ പ്രധാനമായിട്ട് രോഗി പരിചരണം കൂടുതൽ ആവശ്യമുള്ള ഒരു മേഖലയാണല്ലോ മാനസിക അസുഖവും മാനസിക രോഗിയും. അപ്പോൾ ഇവരെ പരിചരിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള അവരെ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാൻ കഴിയോ?
0: പ്രശ്നങ്ങൾ സ്വന്തം മനസ്സിലിട്ട് തിരിച്ചും മറിച്ചും ചിന്തിക്കുന്നതിന് പകരമായി പരമാവധി അത് ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ നോക്കുക. ABC എന്ന് പറയും, ആൾവേസ് ബി കണക്റ്റഡ്. നമ്മൾ മറ്റ് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അവരുമായി നമ്മുടെ കാര്യങ്ങൾ പരമാവധി അവരുമായിട്ട് ഷെയർ ചെയ്യാൻ നോക്കുക, വെന്റിലേറ്റ് ചെയ്യാൻ നോക്കുക. ദൈവത്തോട് വളരെയധികം പ്രാർത്ഥിക്കുക. ഭാര്യയുമായോ അല്ലെങ്കിൽ ഭർത്താവുമായോ കാര്യങ്ങൾ കൃത്യമായി ഡിസ്കസ് ചെയ്യുക. ശരിയായ ആഹാരം, ശരിയായ വ്യായാമം, ശരിയായ ഉറക്കം എന്നിവ കിട്ടുന്നതിനായി പരമാവധി ശ്രദ്ധിക്കുക. സ്വയം തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഒരു കൗൺസിലറുടെയോ, കൗൺസിലർ എന്ന് പറഞ്ഞാൽ അത് കൗൺസിലിംഗ് ഡിഗ്രി ഒന്നും എടുത്ത് ആളായിക്കൊള്ളണമെന്നില്ല, ഒരു വിഷയത്തിൽ ഗഹനമായ അറിവുള്ള ഏതൊരാളെയും നമുക്ക് സമീപിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞനെയോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെയോ സമീപിക്കുക. ഒരു പ്രതിസന്ധി മാറുമ്പോൾ മറ്റൊരു പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആയതിനാൽ അത്തരം പ്രതിസന്ധികളെ ക്ഷമ അവലംബിക്കാനും അതിനാവശ്യമുള്ള ഇത്തരം പ്രതിസന്ധികളെ ശക്തമായി നേരിടാൻ ആവശ്യമുള്ള മനക്കരുത്ത് സ്വയം ആർജിക്കുക.
1: നാം എല്ലാവരും പൊതുവെ ഒരുപാട് മാനസിക പ്രശ്നങ്ങളും പിരിമുറുക്കങ്ങളും അനുഭവിക്കുന്നവരാണ്. ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെല്ലാവരും മാനസിക രോഗികളായി മാറുമോ? അതല്ല, ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അത്തരം ഒരു ഘട്ടത്തിലേക്ക് പോകാതിരിക്കാൻ എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ടോ?
0: അതിന് നമുക്ക് വേണ്ട ലൈഫ് സ്കിൽസ് അഥവാ ജീവിത നൈപുണ്യങ്ങൾ ആർജിച്ചെടുക്കാൻ പരമാവധി ശ്രദ്ധിക്കണം.
1: ശരി, അപ്പോൾ ഇന്നത്തെ ആരോഗ്യവിചാരം ഇവിടെ അവസാനിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം മാനസിക സംഘർഷങ്ങളും മാനസിക പ്രയാസങ്ങളും അനുഭവിക്കുന്നവരും മാനസിക രോഗം ഉള്ള ആളുകളും കൂടുതലായി കൊണ്ടിരിക്കുന്ന ഈ ഒരു ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു അവബോധമുണ്ടാകൽ സ്വാഭാവികമായിട്ടും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മോടൊപ്പം സംബന്ധിച്ച നമ്മുടെ പ്രിയങ്കന ഡോക്ടർ ഹാനി ഹസന് ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും വ്യത്യസ്തമായ പരിപാടികളോടെ ആരോഗ്യ വിചാരം ഇൻഷാല്ല അടുത്ത ആഴ്ച തുടരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ കമൻറ്റുകളും കാര്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ആരോഗ്യ വിചാരം നമ്മൾ കേട്ട് കഴിഞ്ഞല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള കമൻറ്റുകളുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് വഴി അയക്കാമെന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആരോഗ്യ വിചാരം പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്.
3: അൽഹംദുലില്ലാ, പീസ് റേഡിയോ മോർണിംഗ് വൈബ്സിൽ ഒരുപാട് വൈവിധ്യങ്ങളാർന്ന പ്രോഗ്രാമുകളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നെസ്റ്റൊക്കെ പൊതുവേ നമുക്കേ ഈ പലരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് താങ്ങാൻ കഴിയാത്തതിനപ്പുറം സാമ്പത്തിക ബാധ്യതകളിലേക്ക് പോകുന്നൊരു അവസ്ഥ. മറ്റുള്ളവരിത് കോപ്പി അടിച്ചിട്ട്, എന്നാൽ സ്വാഭാവികമായും പല കാരണങ്ങൾ
4: കൊണ്ട്
3: ഇതിന്നൊക്കെ രക്ഷ നേടാനും ഇസ്ലാമികമായ ചില പരിഹാരങ്ങൾ വേണമല്ലോ.
4: തീർച്ചയായിട്ടും.
3: അപ്പോൾ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം കയ്യിലെടുത്തുകൊണ്ടാണ് വിശ്വാസി ഇതിനെ നേരിടേണ്ടതെന്ന് തോന്നുന്നു.
4: പ്രാർത്ഥനാ പഠനം. പ്രാർത്ഥനാ പഠനത്തിൽ മുജ്തബ PC ആണ് നമ്മോടൊപ്പം ചേരുന്നത്. കടബാധ്യതയിൽ നിന്നും രക്ഷ നേടാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥന.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മളെല്ലാവരും സാമ്പത്തികമായി കൈമാറ്റം ചെയ്യുന്നവരാണ്. പണത്തിൻ്റെ വിഷയത്തിൽ കടം വാങ്ങുന്നവരും കൊടുക്കുന്നവരും മറ്റുള്ളവരെ സഹായിക്കുന്നവരുമെല്ലാമാണ്. അങ്ങനെ കടമുള്ള ആളുകൾക്ക് കടം വീട്ടാനുള്ള പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ നാലാം ഖലീഫ അലി റളിയല്ലാഹു അൻഹു ഈ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾക്ക് സ്വബീർ മലയോളം വലുപ്പത്തിൽ കടബാധ്യതയുണ്ടെങ്കിലും അത് അള്ളാഹു വീട്ടിത്തരാനുള്ള ഒരു വചനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അള്ളാഹു മക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നി ബിഫളിക അമ്മൻ സിവാക്. അള്ളാഹുവേ, നീ അനുവദിച്ചതുകൊണ്ട് എനിക്ക് മതി വരുത്തി നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് എന്നെ വിട്ടു നിർത്തണമേ. നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് ഐശ്വര്യം വരുത്തി നീ എല്ലാത്തവരുടെ ഔദാര്യം ചോദിക്കുന്നതിൽ നിന്ന് എന്നെ വിട്ടു നിർത്തണമേ എന്നാണ് പ്രാർത്ഥന. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നി ബിഫളിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നി ബിഫളിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നി ബിഫളിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നി ബിഫളിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നി ബിഫളിക അമ്മൻ സിവാക്. ഈ പ്രാർത്ഥന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും കടബാധ്യതയിൽ നിന്നും അതുപോലെ തന്നെ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നാം എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു എല്ലാവിധ ഷെറിൽ നിന്നും നമ്മെ എല്ലാവരെയും തടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു എപ്പിസോഡിൽ പുതിയ പ്രാർത്ഥനയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ബാറക്കല്ലാഹു ഫീക്ക് മുജ്തബ. ഈ ഒരു പ്രാർത്ഥനാ പഠനം വളരെ ഹൃദ്യമായി തന്നെ നമ്മളെ കേൾപ്പിച്ചു കഴിഞ്ഞു. പ്രാർത്ഥനകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കടബാധ്യതയിൽ നിന്ന് രക്ഷ തേടാനുള്ള തോഫീക്ക് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.
4: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൽ ഇനി നമ്മൾ നേരെ ഒരു മരത്തണലിലേക്ക് നീങ്ങുകയാണ്. ഒരല്പം വിശ്രമവും അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നൽകേണ്ടുന്നതായ ചില വിഭവങ്ങളും ഒരുക്കിക്കൊണ്ട് പൂമരത്തണലിൽ നമ്മളിലേക്ക് എത്തുകയാണ്. പൂമരത്തണലിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തേണ്ടതില്ല. കുട്ടികൾക്ക് വേണ്ടി മാത്രമായി സെറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളിലൊന്നാണ് പൂമരത്തണൽ. അതുപോലെ തന്നെ ഈ മദ്രസയും അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കുട്ടികൾക്ക് ബോധപൂർവം നമ്മൾ കേൾപ്പിക്കണം എന്നുകൂടി രക്ഷിതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ പൂമരത്തണൽ കൈകാര്യം ചെയ്യുന്നത് അൽഫഹദ് പൂന്തറയാണ്, കുട്ടികളുടെ പ്രിയപ്പെട്ട മാമനാണ്. കുഞ്ഞിലെ സംസാരിച്ച കുഞ്ഞ് എന്ന ഒരു ടൈറ്റിലാണ് ഇന്നത്തെ വിഭവസമൃദ്ധമായിരിക്കുന്ന സദ്യ വിളമ്പുന്നത്.
3: നമ്മളെ കൂട്ടുകാരൊക്കെ ആ ടൈറ്റിൽ കേട്ടിട്ട് ആഹാ ഒന്ന് കേട്ട് കളഞ്ഞാലോ
4: അതെ
3: എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ നമുക്ക് അൽഫഹദ് പൂന്തറയുടെ സംസാരത്തിലേക്ക് നീങ്ങാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പീസ് റേഡിയോ പൂമരത്തണലിലെ പ്രിയ സുഹൃത്തുക്കളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, കൂട്ടുകാരെ, പ്രിയമുള്ളവരെ, സന്തോഷത്തിൻ്റെ സുദിനങ്ങളായ അവധി ദിവസങ്ങൾ നമ്മുടെ മനസ്സിൽ കൺകുളിർമയകുന്ന, സന്തോഷമേകുന്ന, എന്നാൽ വീട്ടുകാർ അറിയാതെ പറഞ്ഞു പോകുന്ന, ഓ ഇന്ന് സ്കൂളുണ്ടായിരുന്നെങ്കിലെന്ന് പറഞ്ഞു പോകുന്ന ഒരു ദിനം നമുക്ക് വീണ്ടും കടന്നു വന്നിരിക്കുകയാണ്. റബ്ബിന് സ്തുതി പറയാം, അൽഹംദുലില്ലാ. കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് നമ്മുടെ വിശേഷങ്ങൾ? എല്ലാവരും ഞായറാഴ്ചയുടെ സന്തോഷ സുദിനത്തിലാണ് എന്നതിൽ വളരെയധികം സന്തോഷം കൊള്ളുന്നു നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരൻ, പൂമരത്തണലിലെ സ്വന്തം കൂട്ടുകാരൻ. എല്ലാവരോടും ഒന്നുകൂടി ഒന്നാവേശത്തോടുകൂടി ഈ സംസാരം കേൾക്കാൻ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് എല്ലാവരെയും ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ പീസ് റേഡിയോ നമുക്കായി നൽകിയ ഈ അവസരത്തിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കുഞ്ഞുനാൾ നമുക്കെല്ലാവർക്കും ഏറെ ഓർമ്മ വരുന്നതാണ് അല്ലെ കൂട്ടുകാരെ. നമ്മളിപ്പോൾ ഒരു 4 വയസ്സായ അല്ലെങ്കിൽ 5 വയസ്സായ അല്ലെങ്കിൽ 7 വയസ്സായ ഒരു കുട്ടിയാണ്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ UKGയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മൾ. ഉമ്മച്ചി, ഞാൻ വലുതായി ഉമ്മച്ചി എന്ന് പറയുന്ന കുട്ടിയാണ് നമ്മൾ അല്ലേ കൂട്ടുകാരെ. അല്ലേ, നമ്മുടെ വീടിനകത്ത് അല്ലെങ്കിൽ വീട്ടിനടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇളാപ്പാൻ്റെ അല്ലെങ്കിൽ കുഞ്ഞമ്മയുടെ അല്ലെങ്കിൽ അമ്മായിയുടെ ആരുടെയെങ്കിലും മക്കൾ ഇന്നലെ പ്രസവിച്ച അല്ലെങ്കിൽ ഇന്ന് രാവിലെ പ്രസവ വാർത്ത അറിഞ്ഞ എത്ര കൂട്ടുകാരുണ്ട്. അല്ലെങ്കിൽ 2-3 ദിവസമായി ഒരാള് പ്രസവിച്ചു, നമ്മുടെ കുടുംബത്തിലെ ഒരകന്ധമെന്നോ അല്ലെങ്കിൽ ഒരു അടുത്ത ബന്ധു. ആ കുഞ്ഞിനെ കാണാൻ ഉമ്മയും വാപ്പയും നമ്മളെ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ, ആ കുഞ്ഞിൻ്റെ അടുത്തെത്തിയപ്പോൾ കുഞ്ഞിന് പേര് നൽകി, ഓരോ നാമങ്ങൾ നൽകി, അവരിഷ്ടമുള്ള പേരുകളിട്ടിരുന്നു അല്ലേ. ഇംസ്ഹബ് എന്നും അതുപോലെ എലഹ മറിയം എന്നും അല്ലെങ്കിൽ അദ്നാൻ എന്നും മൗലി അഫ്ലഹ എന്നും അങ്ങനെ പല നാമങ്ങളിട്ടിരുന്നു. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ എത്ര സന്തോഷമാണ് നമുക്ക് കൂട്ടുകാരെ. ആ കുഞ്ഞിനെ എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ ഇല്ലേ കൂട്ടുകാരെ. ഈ പീസ് റേഡിയോ പൂമരത്തണലിൽ നിന്ന എപ്പിസോഡ് കേൾക്കുന്ന എൻ്റെ കുഞ്ഞു ശ്രോതാക്കൾക്ക് ആഗ്രഹമില്ലേ ആ കുഞ്ഞുങ്ങളെ ഒന്ന് എടുക്കാൻ, ഒന്ന് കയ്യിലെടുക്കാൻ, ഒന്നൊരു ഉമ്മ കൊടുക്കാൻ ആഗ്രഹമില്ലേ? ഉണ്ട് കൂട്ടുകാരെ. ആ കുഞ്ഞു കുട്ടികൾ നമ്മളോട് സംസാരിക്കുമോ? നമ്മൾ സംസാരിക്കും അല്ലേ കൂട്ടുകാരെ. ഉമ്മച്ചി വെള്ളം വേണം, പാപ്പച്ചി എനിക്ക് മുട്ടായി വേണം, ഉപ്പുപ്പാ എനിക്ക് ചോക്ലേറ്റ് വേണം, എന്നെ കൂടി കൊണ്ടുപോ കടയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിക്കും. പക്ഷെ ആ കുഞ്ഞു കുട്ടി സംസാരിക്കോ കൂട്ടുകാരെ? ഇല്ലല്ലോ. എന്നാൽ കൂട്ടുകാരുടെ ശ്രദ്ധ ഞാൻ ഇങ്ങനെ പിടിച്ചെടുക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും ഒരു കുറച്ച് സമയത്തേക്ക്, ഒരു 10-15 മിനിറ്റ് സമയത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ എനിക്കിങ്ങനെ തരണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരിക്കണം കൂട്ടുകാരെ. നമ്മളിരിക്കുന്നത് എവിടെയാണ്?

കൂട്ടുകാരെ, നമ്മൾ ഇരിക്കുന്നത് പൂമരത്തിന്റെ തണലിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഈ തണലിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ചിരിക്കണേ, കുഞ്ഞു കുട്ടികളുടെ കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത്. പറയട്ടെ, വളരെയധികം അത്ഭുതം തോന്നുന്ന, നമ്മളാരും ഞെട്ടിപ്പോകുന്ന ഒരു കഥയാണ്. പറയട്ടെ കൂട്ടുകാർ, കൂട്ടുകാരെ കേൾക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആരാ നബി? അവസാനത്തെ പ്രവാചകൻ. ഓർമ്മയുണ്ടോ, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനൊരു പാട്ട് പാടി നൽകിയിരുന്നു. എന്താ പാടിയത്? ഇസ്ലാം

0: ഓർമ്മയുണ്ടോ കൂട്ടുകാരെ പാട്ട് പാടിയത്? നമ്മുടെ നബി ഇസ്ലാം എന്ന സുന്ദരമായ നമ്മുടെ മതത്തിലെ അവസാനത്തെ സത്യമതത്തിനൊരു ഉത്തമ ദൂതനായ നമ്മുടെ പ്രവാചകൻ, പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ എന്തു പറയണം കൂട്ടുകാരെ? സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തു പറയണം കൂട്ടുകാർ? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. ശരി കൂട്ടുകാരെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന കഥകളാണ് ഞാൻ പറയുന്നത് കൂട്ടുകാരെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ കഥ നമ്മൾ കേൾക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആരാണ്? ആരാണ് കൂട്ടുകാർ? ഒന്ന് ഓർത്തു നോക്കൂ, ആരായിരിക്കും ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു?
1: മക്കളെ, ആരായിരിക്കും? മക്കളെ,
0: ആരായിരിക്കും? ആരായിരിക്കും? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രവാചകന്റെ വാക്കുകൾ, പ്രവാചകന്റെ മൗനാനുവാദങ്ങൾ, പ്രവാചകന്റെ ഫേലുകൾ, പ്രവാചകന്റെ പ്രവർത്തനങ്ങളെല്ലാം, ഹദീസുകൾ, സംസാരങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഏറ്റവും ധാരാളക്കണക്കിന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബി വര്യനാണ് ആര്? അബൂ ഹുറൈറത റളിയല്ലാഹു അൻ. മനസ്സിലായ കൂട്ടുകാർക്ക്? അങ്ങനെ ആ പ്രവാചക വര്യൻ, പ്രവാചകന്റെ സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തൊട്ടിലിൽ വച്ച് പ്രസവിച്ചു, തൊട്ടിലേക്ക് കിടത്തിയ കുട്ടി ആ പ്രസവിച്ചതിൽ തൊട്ടിലിൽ വച്ച് സംസാരിച്ച മൂന്ന് കുട്ടികളാണുള്ളത്. അല്ലാ, ഞെട്ടിയോ? നിങ്ങൾ ഞെട്ടിയോ? തൊട്ടിലിൽ വച്ച് സംസാരിക്കേ, ആരെ തൊട്ടിലിൽ വച്ച് സംസാരിക്ക? അല്ലാ, കൺഫ്യൂഷനായി. ഞങ്ങൾ കണ്ട കുട്ടികളൊന്നും ഇതുവരെ തൊട്ടിലിൽ വച്ച് സംസാരിക്കുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ? ഇല്ലല്ലോ, ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ സംസാരിക്ക? തൊട്ടിലിൽ വച്ച് സംസാരിച്ച മൂന്ന് കുട്ടികൾ ആരാണ്? ആരാണ്? ഒന്നാമത്തെ ആൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹി സലാത്തു വസ്സലാം. നോക്കൂ കൂട്ടുകാരെ, ആരാണ്? ഈസാ അലൈഹി സലാത്തു വസ്സലാം. രണ്ടാമത്തേത് ജുറൈജ് എന്ന് പറയുന്ന ഒരു ഉപാസനായിരുന്ന, അതായത് സന്യാസി എന്ന് പറയും. നമ്മൾ സന്യാസിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതായത് അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിതം ഒഴിച്ചു വെച്ച് ജീവിക്കുന്ന ഒരാൾ. ഇദ്ദേഹം ഒരാശ്രമം ഉണ്ടാക്കിയിരുന്നു. എന്തുണ്ടാക്കിയിരുന്നു? ഒരാശ്രമം ഉണ്ടാക്കിയിരുന്നു. അതിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ഒരു ദിവസം പടച്ച റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനിടയിൽ, എങ്ങനെ നമസ്കരിക്കുന്നതിനിടയിൽ, കൂട്ടുകാരെ ശ്രദ്ധിച്ച് കേൾക്കണേ, ആ ജുറൈജ് എന്ന് പറയുന്നയാൾ നമസ്കരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് വരികയും അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്തു. ആരാ കൂട്ടുകാരെ വന്നത്? എവിടെയാണ് വന്നത്? ആരെയാണ് വിളിച്ചത്? ജുറൈജ് എന്ന് പറയുന്ന വ്യക്തി താമസിച്ച ആശ്രമത്തിൽ ആരാണ് വന്നത്? ജുറൈജിൻ്റെ ഉമ്മയാണ് വന്നത്. എന്തിനാണ് വന്നത്? ജുറൈജിനെ വിളിക്കാനാണ് വന്ന്. ശ്രദ്ധിച്ച് കേൾക്കണേ. അങ്ങനെ ജുറൈജിനെ വിളിച്ചു. ജുറൈജ്, ജുറൈജ്, ജുറൈജ് വിളി കേട്ടോ? ഇല്ല. കാരണം എന്താ? ജുറൈജ് നമസ്കരിക്കുകയായിരുന്നു. ആടാ, ശ്രദ്ധിച്ച് കേൾക്കണേ, ജുറൈജ് എന്ത് ചെയ്യായിരുന്നു? നമസ്കരിക്കുകയായിരുന്നു. ഇപ്പൊ അഫ്സൽ എന്ന് പറയുന്ന നമ്മളാണ് നമസ്കരിക്കുന്നതെങ്കിലോ, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി, അല്ലാഹു അക്ബർ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി, ഫാത്തിഹ ഓതി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഫാത്തിഹ ഓതി തുടങ്ങി, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അൽഹംദു എന്ന് തുടങ്ങി ഇവിടെ വലദ്ദാലീനിൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അവസാനിപ്പിച്ചു. ആമീൻ അവസാനിപ്പിച്ചു. അങ്ങനെ അവസാനിപ്പിച്ച് അടുത്ത സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പതുക്കെ ഓതി അടുത്ത സൂറത്ത് ഓതാൻ വേണ്ടി തബ്ബത്ത് യദാ ജുറൈജ് എന്നൊരു വിളി. വീട്ടുകാരെ, നമ്മൾ നമസ്കരിച്ചിങ്ങനെ ഒരു വിളി കേട്ടാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഓ അമ്മച്ചി ഞാൻ നമസ്കരിക്കണേ എന്ന് പറയും. നമസ്കാരത്തിൻ്റെ ഇടയിൽ പറയോ? നമ്മളാണ് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ നമ്മൾ വിളിക്കണേ. നമ്മളെന്താ പറയും? ആ ഉമ്മച്ചി ഞാൻ നമസ്കരിക്കുകയാണ് എന്ന് അറിയോ? കൂട്ടുകാരെ, ജുറൈജ് എന്താ ചെയ്തെന്നറിയോ? അദ്ദേഹം നമസ്കരിച്ചു നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വിളി കൊടുക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. തന്നെ പെറ്റ് നൊന്ത് പ്രസവിച്ച പൊന്നാരയുമ്മ, തനിക്ക് ഭക്ഷണമുണ്ടാക്കി തന്ന, തന്നെ വളർത്തിയ, തന്നെ പത്തുമാസം വയറ്റിൽ ചുമന്ന, താരാട്ടു പാട്ടുപാടി ഉറക്കിയ, തോളത്തു കിടത്തുറക്കിയ, മാറോട് ചേർത്ത് വെച്ച് വിശന്ന് കരയുമ്പോൾ പാലു നൽകിയ നമ്മുടെ പൊന്നുമ്മ വന്ന് വിളിച്ചപ്പോ ജുറൈജ് വിളി കേട്ടില്ല. കൂട്ടുകാരെ, നമസ്കാരത്തിലായിരുന്നു അദ്ദേഹം. അല്ലാഹുവിന്റെ മുമ്പിൽ അല്ലാഹു നിർബന്ധമാക്കിയ ഇന്നസ്സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, തീർച്ചയായും നമസ്കാരം മുസ്ലിങ്ങളുടെ മേൽ, മുഅ്മിന്റെ മേൽ സമയം നിർണയിക്കപ്പെട്ട നിർബന്ധിത ബാധ്യതയാകുന്നു എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച ആ നമസ്കാരം നിർവഹിക്കുകയായിരുന്നു ആര്? ജുറൈജ്. ഒരു ദിവസം വന്ന് വിളിച്ചപ്പോ ഉമ്മ വിളിച്ചപ്പോ വിളി കേട്ടില്ല. ഉമ്മ രണ്ടും മൂന്നും ജുറൈജ് ജുറൈജ് ജുറൈജ് മൂന്ന് പ്രാവശ്യം വിളിച്ച് ഉമ്മ അവിടെ നിന്ന് പോയി. രണ്ടാമത്തെ ദിവസവും കടന്നു വന്നു. ഇതുപോലെ കൂട്ടുകാരെ ശ്രദ്ധിച്ചു കേക്കണേ, വന്നപ്പോ ജുറൈജിനെ വിളിച്ചു. ജുറൈജ് അന്ന് നമസ്കരിക്കുകയായിരുന്നു. അങ്ങനെ ജുറൈജിന്റെ ഉമ്മാക്ക് വളരെ വിഷമമായി. മൂന്നാമത്തെ ദിവസവും സഹികെട്ട് പ്രയാസത്തോടുകൂടി ആ ഉമ്മ വന്നു. കൂട്ടുകാരെ, വന്നിട്ട് ജുറൈജിനെ വിളിച്ചു. ജുറൈജ് വിളി കേട്ടില്ല. മൂന്നാമത്തെ ദിവസവും ജുറൈജ് നമസ്കരിക്കുകയായിരുന്നു. അങ്ങനെ നമസ്കാരത്തിൽ വിളി കേൾക്കാത്ത ഉമ്മ അറിയുന്നുണ്ടോ ജുറൈജ് നമസ്കരിക്കുകയാണ് എന്ന്? ഇല്ല. ആശ്രമത്തിനുള്ളിലിരിക്കുന്ന ജുറൈജിനെ പുറത്തുനിന്ന് നിൽക്കുന്ന ഉമ്മയ്ക്ക് കാണാൻ സാധിക്കുന്നില്ല. അവൻ എന്തു ചെയ്യുന്നെന്ന് അറിയാൻ സാധിക്കുന്നില്ലാത്ത പക്ഷം ജുറൈജിന്റെ ഉമ്മ അവിടെ നിന്ന് മടങ്ങിപ്പോയി. വിഷമത്തോടുകൂടി മടങ്ങിപ്പോയപ്പോ ആ ഉമ്മയുടെ മനസ്സുനൊന്ത് ഉമ്മ അവസാനം ഉമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു. മാതാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: അല്ലാഹുവേ, വ്യഭിചാരിണികളുടെ മുഖം ദർശിച്ചിട്ടല്ലാതെ അവനെ നീ മരിപ്പിക്കല്ലേ അല്ലാ. ഒരു ഉമ്മ, കൂട്ടുകാരെ, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിവിടെ ഉമ്മയുടെ പ്രാർത്ഥന. ഉമ്മയുടെ വേദനയാലുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചാൽ ഇല്ല വല്ലാഹി, അല്ലാഹുവാണ് കൂട്ടുകാരെ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും അല്ലാഹു. അതുകൊണ്ട് നമ്മുടെ ഉമ്മയെ നമ്മൾ വേദനിപ്പിക്കരുത് കേട്ടോ കൂട്ടുകാരെ. വേദനിപ്പിക്കോ? ഇല്ല, നമ്മൾ വേദനിപ്പിക്കരുത്. അങ്ങനെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. എങ്ങനെ അല്ലാഹുവിൻ്റെ അടുത്ത് ജുറൈജിൻ്റെ ഉമ്മ പ്രാർത്ഥിച്ചത്? മോശപ്പെട്ട രീതിയിൽ ജുറൈജിനെ ആക്കാതെ അല്ലാഹു നീ മരിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു. കൂട്ടുകാരെ, അങ്ങനെ ഒരു ദിവസം ഇസ്രായേൽ ജനത ജുറൈജിനെയും അദ്ദേഹത്തിൻ്റെ ധ്യാനത്തെയും കുറിച്ച് വാഴ്ത്തിപ്പറയവേ കുപ്രസിദ്ധിയായ ഒരു വേശ്യ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു മോശപ്പെട്ട ഒരു സ്ത്രീ ഇപ്രകാരം ഉൾഘോഷിച്ചു. എന്തോന്ന് പറഞ്ഞെന്നറിയോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പക്ഷം ഞാൻ അവനെ നശിപ്പിച്ചു കളയാമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് പ്രത്യക്ഷപ്പെടുകയും ജുറൈജിൻ്റെ മുമ്പിൽ ചെന്ന് പ്രത്യക്ഷപ്പെടുകയും ജുറൈജിനെ ആ സ്ത്രീ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ജുറൈജ് മുഖം കൊടുത്തില്ല, മാറിക്കളഞ്ഞു. അങ്ങനെ ജുറൈജിൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു ആട്ടിടയനുമായി അവർ കല്യാണം കഴിക്കുന്ന രീതിയിൽ അദ്ദേഹവുമായി അവർ ബന്ധം പുലർത്തിയതിന് ശേഷം കൂട്ടുകാരെ എന്തു സംഭവിച്ചെന്നറിയോ? അവിടെ ആ സ്ത്രീ എന്തായി? ഗർഭിണിയായി. അവരൊരു ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, ഒരു കുഞ്ഞുമകനെ പ്രസവിച്ചു. ഈ വിവരം നാട്ടുകാരോട് ഈ മോശപ്പെട്ട സ്ത്രീ പറഞ്ഞു: ഇത് ജുറൈജിന്റെ കുട്ടിയാണ്. നല്ലവനായ ജുറൈജിനെ നാട്ടുകാർ തള്ളിപ്പറഞ്ഞു. എല്ലാവരും ജുറൈജിനെ അടിച്ചു, ആക്രമിച്ചു, വേദനിപ്പിച്ചു, പ്രഹരിപ്പിച്ചു, എല്ലാം ചെയ്തു. പാവം ജുറൈജ്, അദ്ദേഹം അദ്ദേഹം കളവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല കൂട്ടുകാരെ, സത്യസന്ധനാണ്. നോക്കണേ ആ കഥയുടെ ട്വിസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ആ കഥ എവിടേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കും നോക്കും. അങ്ങനെ അദ്ദേഹം നാട്ടുകാരെ കയ്യിൽ നിന്ന് ഒരു തെറ്റും ചെയ്യാത്തവനായ അടികൊണ്ടും അദ്ദേഹത്തെ നാട്ടുകാർ ചെരുപ്പ് കൊണ്ടടിച്ചു, കല്ലെറിഞ്ഞു, കാക്കിച്ചു, തുപ്പി, അങ്ങനെ പലതും ചെയ്തു. അദ്ദേഹം വേദനയാൽ സഹിച്ചു. കൂട്ടുകാരെ നോക്കണേ, അങ്ങനെ അദ്ദേഹം സഹിച്ചു. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എന്നെ ഇത്രയ്ക്കു മാത്രം തല്ലുന്നത്? കാര്യമറിയാത്ത അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ പിതാവ് ആരാണ് ജുറേജ് എന്ന് ചോദിക്കുമ്പോൾ ജുറേജ് പറഞ്ഞു, എനിക്ക് കുറച്ച് സമയം തരണം, രണ്ട് റക്അത്ത് നമസ്കരിക്കാനുള്ള സമയം എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർ അവന് സമയം കൊടുക്കുകയും അദ്ദേഹം അള്ളാഹുവിനോട് രണ്ട് റക്അത്ത് നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയും എന്നിട്ട് കുഞ്ഞിനെ കൊണ്ടുവരാൻ പറയുകയും ശേഷം ആ കുഞ്ഞിൻ്റെ അദ്ദേഹത്തിൻ്റെ വിരൽ കൊണ്ട് ജുറേജ് കുഞ്ഞിൻ്റെ വയറ്റത്ത് കുത്തിക്കൊണ്ട് ചോദിച്ചു, ആരാണ് നീ? കുഞ്ഞിൻ്റെ വയറ്റത്ത് കുത്തിക്കൊണ്ട് ചോദിച്ചു, കുട്ടി ആരാണ്? നിന്റെ പിതാവ് എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞു കുട്ടി സംസാരിച്ചു. കൂട്ടുകാരെ, രണ്ടാമത്തെ അത്ഭുതം നോക്ക്. ആദ്യം ഈസാ അലൈഹിസ്സലാം, പിന്നതാ ജുറൈജിൻ്റെ പേരിൽ വന്ന കള്ളപ്രചരണം നടത്തിയുണ്ടായ ഒരു കുഞ്ഞ്. ആ കുഞ്ഞ് സംസാരിച്ചു, ആരാണ് നിന്റെ കുട്ടി എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞ് പറയുകയാണ്, എൻ്റെ പിതാവ് ഇന്ന ആട്ടിടയനാണ്, ഇന്നയാളായ ആട്ടിടയനാണ്. അതായത് ജുറൈജിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ആട്ടിടയനാണ് അവൻ്റെ പിതാവ് എന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർക്ക് തെറ്റുധാരണ മനസ്സിലായി. ജുറൈജിനെ പിന്നെ ആശീർവദിക്കുകയും ചുംബിക്കുകയും അദ്ദേഹത്തിന് സ്വർണം കൊണ്ട് തന്നെ ഒരു ആശ്രമം പണിതു നൽകാമെന്ന് പറയുമ്പോൾ നല്ലവനായ ജുറൈജ് കൂട്ടുകാരെ എന്തു ചെയ്തു പറഞ്ഞു, വേണ്ട, എൻ്റെ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ ആ ആശ്രമം തന്നെ ഒന്ന് പുനർനിർമ്മിച്ചു നൽകിയാൽ മതിയാകുമെന്ന് പറഞ്ഞ ജുറൈജിൻ്റെ ആ കഥയിൽപ്പെട്ട ഒരു കുഞ്ഞാണ് രണ്ടാമത്തെ, ആ കുഞ്ഞായിരിക്കുമ്പോൾ സംസാരിച്ച കുഞ്ഞ്. കൂട്ടുകാരെ, ഇനി മൂന്നാമത്തെ കുഞ്ഞാരാ നോക്കാം. ഒരു കുട്ടി തൻ്റെ മാതാവിൻ്റെ മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കവേ, കൂട്ടുകാരെ എന്താണ്, ഒരു കുട്ടി തൻ്റെ മാതാവിൻ്റെ മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കവേ എന്ത് ചെയ്തു, പ്രൗഢഗംഭീരവും അത്യാകർഷകവുമായ ഒരു വാഹനത്തിലേറി ഒരാൾ അതിലൂടെ കടന്നുപോയി. അത് കണ്ടപ്പോൾ കുട്ടിയുടെ മാതാവ് പറഞ്ഞു, അള്ളാഹുവേ, എൻ്റെ മകനെ ഇവനെപ്പോലെ ആക്കണമേ. അന്നേരം കുട്ടി ഉമ്മയുടെ പാല് കുടിക്കുന്ന ആ മാറ് ഉപേക്ഷിച്ചിട്ട് കുട്ടി അവിടെ നിന്ന് സംസാരിച്ചു, അള്ളാഹുവേ, എന്നെ നീ അയാളെപ്പോലെ ആക്കരുതേ എന്നു. കുട്ടി വീണ്ടും പാല് കുടിക്കാൻ തുടങ്ങി. പിന്നെയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിവരിക്കുന്നുണ്ട്. എന്നിട്ട് ശേഷം ഒരു അടിമ സ്ത്രീ അതിനരികിലൂടെ നടന്നുപോയി. ജനങ്ങൾ അവളെ പ്രഹരിക്കുകയും വ്യഭിചാരവും മോഷണവും ആരോപിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവളാകട്ടെ എനിക്കല്ലാഹു മതിയെന്നും അവൻ ഭരമേൽപ്പിക്കാൻ ഉത്തമനാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇത് കണ്ടപ്പോൾ കുട്ടിയുടെ മാതാവ് പറഞ്ഞു, അള്ളാഹുവേ, എൻ്റെ കുട്ടിയെ നീ ഇവളെപ്പോലെ ആക്കരുതേ അല്ലാ എന്നിങ്ങനെ പറഞ്ഞു. എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പിന്നീട് ആ കുട്ടി അപ്പോൾ പറഞ്ഞു, എന്ത്, അള്ളാഹുവേ, എന്നെ ഇവളെപ്പോലെ നീ ആക്കണമേ അല്ലാ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. കുട്ടി ഒന്നാമത്തെ വിഷയം എന്താ കൂട്ടുകാരെ, നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ആ കുട്ടി എന്ത് ചെയ്തു, ആ കുഞ്ഞു പ്രായത്തിൽ സംസാരിച്ചു. എന്തൊക്കെ സംസാരിച്ചു? ഒരു പ്രൗഢഗാംഭീരവും സമ്പന്നനും നല്ലൊരു മനുഷ്യനുമായ ഒരാൾ, നല്ലൊരു മനുഷ്യനെന്ന് തോന്നിക്കുന്ന ഒരാളിങ്ങനെ നടന്നു പോയപ്പോൾ ആ കുട്ടിയുടെ മാതാവ് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എൻ്റെ മകനെ നീ ഇങ്ങനെ ആക്കണേന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ കുട്ടി എന്താ പറഞ്ഞത്, എന്നെ ഇങ്ങനെ ആക്കല്ലേ അല്ലാ. പിന്നീട് ആ നാട്ടിൽ ഏറ്റവും മോശപ്പെട്ട സ്ത്രീ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, ആരോപിക്കപ്പെടുന്ന ഒരു സ്ത്രീ നടന്നു പോയപ്പോൾ ആ മാതാവ് പ്രാർത്ഥിച്ചു, അള്ളാഹു, എൻ്റെ മകനെ നീ ഇങ്ങനെ ആക്കല്ലേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ കുട്ടി തിരിച്ചു പ്രാർത്ഥിച്ചു, എന്താ, അള്ളാഹു, എന്നെ ഇങ്ങനെ ആക്കണമേ.
2: മാഷാല്ലാ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ശ്രോതാക്കളെ, എങ്ങനെയുണ്ട് നമ്മുടെ പുമരത്തണൽ? എനിക്ക് തോന്നുന്നു ഏറ്റവും ഹൃദ്യമായി എന്ന് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് രക്ഷിതാക്കൾക്കുമാകാം. പുമരത്തണലിനെക്കുറിച്ച് പുമരത്തണൽ ഇങ്ങനെ ആവേണ്ടിയിരുന്നു, അങ്ങനെയും ആകാമായിരുന്നു, ഈ രൂപത്തിലുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ അതല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളത് പഠിച്ച് അതിൽ നിന്ന് കേട്ട് പഠിച്ച എഴുതി വെച്ച ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള കമൻറ്റുകളൊക്കെ പറയാം. ഒപ്പം അതിനുശേഷം പുമരത്തമിഴിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾ അതിനുശേഷം വൈകുന്നേരം ഈവനിങ് ലൈവിൽ തീർച്ചയായിട്ടും അത്തരം കുട്ടികളെ നിങ്ങൾ പങ്കെടുപ്പിക്കുകയും ചെയ്യണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ അവസരങ്ങളാണതൊക്കെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ പുമരത്തണൽ എല്ലാവർക്കും ഹൃദ്യമായിരിക്കും എന്ന് വിചാരിക്കട്ടെ.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിവിധങ്ങളായ വൈവിധ്യങ്ങളാർന്ന പ്രോഗ്രാമുകളായി നമ്മൾ ഇന്നത്തെ വൈബ്സ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വായിക്കാൻ ഇഷ്ടമില്ലാത്തവരാരാ? പൊതുവെ എല്ലാവരും വായന ഇഷ്ടമുള്ള ആൾക്കാരാണ്. പക്ഷേ വളരെ ചുരുക്കം പേർക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഒരു ഇത് വായന സ്കിപ്പ് ചെയ്യും. എന്നാൽ അവർക്ക് വേണ്ടി പി സ്റ്റേഡിയോ ഒരുക്കിയ ഒരു പ്രോഗ്രാമാണ് നുറുങ്ങുകൾ.
2: നുറുങ്ങുകൾ,
3: യെസ്. കണ്ണുനീർ കുടിപ്പിക്കുന്ന ന്യൂജൻ തലമുറ എന്നൊരു ലേഖനമാണ് ഇബിൻ ആലി അടത്തനാട്ടുകരയാണ് ഈ ഒരു ലേഖനം എഴുതിയിട്ടുള്ളത്. മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദത്തിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു രചന കേൾക്കുന്നത്.
4: കണ്ണുനീർ കുടിപ്പിക്കുന്ന ന്യൂജൻ തലമുറ. ഓഫീസിൽ എൻ്റെ മുന്നിലെ കസേരയിൽ ഇരുന്ന് അയാൾ തേങ്ങി തേങ്ങി കരഞ്ഞു. അയാളുടെ കവിളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകി. ജാള്യതയോടെ അയാൾ കണ്ണീർ തുടച്ചെങ്കിലും കൂടുതൽ ശക്തിയോടെ അത് ഒഴുകിക്കൊണ്ടേയിരുന്നു. സംസ്ഥാന സർക്കാരിലെ സാമാന്യം നല്ല പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ് അയാൾ. മകനായിരുന്നു അയാളുടെ പ്രശ്നം. മകനൊരു കച്ചവടം നടത്തിയിരുന്നു. മറ്റൊരു സംസ്ഥാനത്തുനിന്ന് ആരോഗ്യ സംബന്ധിയായ ഉപകരണങ്ങൾ വാങ്ങി വിതരണം ചെയ്യൽ. എന്നാൽ നികുതി വകുപ്പിന് ആവശ്യമായ രേഖകൾ സമർപ്പിക്കുകയോ നികുതി ഒടുക്കുകയോ ചെയ്തില്ല. ഓഫീസർമാർ അയക്കുന്ന മുന്നറിയിപ്പ് നോട്ടീസുകൾക്ക് മറുപടി ബോധിപ്പിക്കുകയോ വൈകിയെങ്കിലും ആവശ്യമായ റിട്ടേണുകൾ സമർപ്പിക്കുകയോ നികുതി അടയ്ക്കുകയോ ചെയ്തില്ല. ഒടുവിൽ വകുപ്പ് നിയമ നടപടികളും പെനാൽറ്റി നടപടികളുമായി മുന്നോട്ടു പോയപ്പോഴാണ് വയോധികൻ മൂന്ന് നില കോണിപ്പടികൾ കയറി ഓഫീസിലെത്തി ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. മകന് കുറച്ച് രാഷ്ട്രീയ ജ്വരമൊക്കെ ഉണ്ടായിരുന്നു. സൂത്രക്കാരായ കുറച്ച് കൂട്ടുകാരും രാഷ്ട്രീയക്കാരും തരം പോലെ അവനെ കയ്യിലെടുത്തു. നാലാളുകൾക്ക് മുൻപിൽ ദയാലുവും ദീനാനുകമ്പയുമുള്ള നിസ്വാർത്ഥനുമായി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ മകൻ പ്രശസ്തിയിലും മാധ്യമശ്രദ്ധയിലും വീണുപോയി. വില കൊടുത്തു വാങ്ങിയ ലക്ഷങ്ങളുടെ മെഷീനറി സൗജന്യമായി നൽകി. പുറമെ ലക്ഷങ്ങൾ സംഭാവനയായി നൽകാൻ തുടങ്ങി. ചെക്ക് മടങ്ങിയപ്പോൾ കേസായി. തിരഞ്ഞുവരുന്ന ആളുകളെയും കാശ് കൊടുക്കാനുള്ളവരെയും കൂടുതൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ വന്നവരെയും കൊണ്ട് പിതാവിന് സ്വൈര്യം നഷ്ടപ്പെട്ടു. പെൻഷൻ പറ്റിയപ്പോൾ കിട്ടിയ തുകയൊക്കെയും മകന്റെ കടം വീട്ടാൻ വിനിയോഗിച്ചു. തികയാഞ്ഞിട്ട് സ്ഥലം വിറ്റു, കടം വീട്ടി, പിന്നെയും കടം ബാക്കി. മകളുടെ വിവാഹ ചെലവിനായി വിൽക്കാൻ മാറ്റിവെച്ചിരുന്ന സ്ഥലവും കടം വീട്ടാൻ വിൽക്കേണ്ടി വന്നതിനാൽ വിവാഹം മുടങ്ങി. ഇങ്ങനെയൊരു മകന് എന്തിന് ദൈവം നൽകിയെന്ന് അയാൾ വിലപിച്ചു. മകനുമായി ഇപ്പോൾ ബന്ധമൊന്നുമില്ലെന്നും അവനുമായി ബന്ധപ്പെട്ട ഒന്നിനും തന്നെ കാണാൻ ആരും വരരുതെന്നും ആ പിതാവ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ പോറ്റി വളർത്തി വലുതാക്കിയ മകനല്ലേ, കളയാനൊക്കുമോ? പരിമിതികളിൽ നിന്ന് പരമാവധി സഹായിക്കാമെന്നും അവസാന ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിനു മുൻപ് അദ്ദേഹത്തെക്കൂടി അറിയിക്കാമെന്നും പറഞ്ഞ് യാത്രയാക്കി. മക്കളില്ലാത്തവർ അതിന്റെ പേരിൽ ദുഃഖം അനുഭവിക്കുമ്പോൾ മക്കൾ ഉണ്ടായതിന്റെ പേരിൽ സമാധാനവും കുടുംബജീവിതവും മാനവും പോയവർ എത്രയെത്ര. ആ പിതാവിനെവിടെയാണ് പിഴച്ചത്? സ്നേഹവും പണവും കൂടുതൽ കൊടുത്തതിലോ? മകൻ പ്രശസ്തനാവുന്നത് കണ്ട് ആഹ്ലാദിച്ചതിലോ? വലിയ ബിസിനസ്സും സെറ്റപ്പും മറ്റും കണ്ടപ്പോൾ മതി മറന്നതിലോ? അതല്ല, ദൈവവിശ്വാസവും ധാർമ്മിക ബോധവും നൽകാതെ മകനെ വളർത്തിയതിലോ? ഇത്തരം മുടിയന്മാരായ പുത്രന്മാർ ഇനിയും മാതാപിതാക്കളെയും കുടുംബത്തെയും കണ്ണീർ കുടിപ്പിക്കാതിരിക്കാൻ ന്യൂജൻ തലമുറയെ ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം ചിട്ടപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്.
2: മാഷാല്ലാ, വളരെ കുറഞ്ഞ വാക്കുകളിൽ നമ്മളറിയേണ്ടുന്ന ഒരു തലമുറ മനസ്സിലാക്കേണ്ടുന്ന വിഷയങ്ങളെക്കുറിച്ച് ഇബിൻ അലി എടത്തനാട്ടുകാര എഴുതിയ കണ്ണുനീർ കുടിപ്പിക്കുന്ന ന്യൂജൻ തലമുറ, അതിൻ്റെ ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാടായിരുന്നു. ഇനി നമ്മൾ നേരെ അസ്മാഉൽ ഹുസ്ന പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. റേഡിയോ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാം അത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന, വിശ്വാസികൾ മനസ്സിലാക്കേണ്ടുന്ന നിർബന്ധ വിവരങ്ങളിൽ, നിർബന്ധ വിജ്ഞാനങ്ങളിൽ, ആർജിച്ചെടുക്കേണ്ട നിർബന്ധ വിജ്ഞാനങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടുന്ന അസ്മാഉൽ ഹുസ്ന അഥവാ അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. വളരെ ആധികാരികമായിട്ടുള്ള അവതരണമാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ അതിലെ 58-ാമത്തെ ഭാഗമാണ് നമ്മൾ കേൾക്കുക. അൽ മുഖദ്ദിം അൽ മുഅഖിർ എന്ന അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങളെക്കുറിച്ചുള്ള വിശകലനമാണ്. ബഹുമാനായ ഷമീർ മദീനിയാണ് നമ്മോടൊപ്പം ചേരുക.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കി പടച്ചറബിനെ അതിലൂടെ അറിയുമ്പോൾ നമുക്ക് പല നേട്ടങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. അല്ലാഹുവാണ് നമുക്ക് വിശിഷ്ടമായ പദവികളും സ്ഥാനങ്ങളും നൽകുന്നത് എന്നും നമ്മൾ ആഗ്രഹിച്ച ചില സംഗതികൾ നമുക്ക് നൽകാതെ തടഞ്ഞു വച്ചതും അല്ലാഹുവാണ് എന്ന് തിരിച്ചറിയുമ്പോൾ തീർച്ചയായും നേട്ടങ്ങളിൽ അഹങ്കരിക്കാതിരിക്കാനും ലഭിക്കാതെ പോയതിൻ്റെ പേരിൽ നിരാശരായി മനസ്സ് മടുത്ത് ആകെ വിഷമിക്കാതിരിക്കുവാനുമൊക്കെ അത് നമ്മെ പ്രാപ്തമാക്കും. കാരണം നമ്മളോട് ഏറെ കനിവും കാരുണ്യവുമുള്ളവനാണ് അല്ലാഹു. ആ പടച്ചറബ്ബ് അവനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന അവൻ്റെ വിശിഷ്ടങ്ങളായ നാമങ്ങളിൽ ഒന്നാണ് അൽ മുഖദ്ദിം, അഥവാ മുന്തിക്കുന്നവൻ, ഉന്നതമായ പദവികളും സ്ഥാനങ്ങളും നൽകുന്നവൻ, അതല്ലെങ്കിൽ പലവിധത്തിലുള്ള മഹത്വങ്ങൾ നൽകുന്നവൻ എന്നൊക്കെയാണ് അതിൻ്റെ വിവക്ഷ. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സൃഷ്ടികളെ എല്ലാവരെയും ഒരുപോലെയല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. ഫദ്ദൽനാ ബഅളഹും അലാ ബഅള്, ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. സൂറത്തുൽ ബക്കറയിലെ 253-ാമത്തെ ആയത്തിൽ അല്ലാഹുവിൻ്റെ ദൂതന്മാരെ സംബന്ധിച്ച് തന്നെ പറയുമ്പോൾ അല്ലാഹുവിൻ്റെ മുർസലീങ്ങൾ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയും മഹത്വവുമുള്ള ആളുകളാണ്. മനുഷ്യന്മാരെ മറ്റ് സൃഷ്ടികളിൽ നിന്ന് അല്ലാഹു ആദരിച്ചിട്ടുണ്ട്. വലക്കത് കറംന ബനി ആദം, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇസ്രായിൽ 70-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ ആദമിൻ്റെ സന്തതികളെ, മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖനാഹും മിനൽ ത്വയ്യിബാത്തി വഫള്ളൽനാഹും അലാ കസീരിം മിമ്മൻ ഖലഖനാ തഫ്ളീല, നാം സൃഷ്ടിച്ച ധാരാളം സൃഷ്ടികളേക്കാൾ മനുഷ്യർക്ക് അല്ലാഹു ശ്രേഷ്ഠത നൽകി, മഹത്വം നൽകി എന്ന്. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാണ് അമ്പിയാക്കന്മാർ. അമ്പിയാക്കന്മാരെക്കാൾ ദറജ, പദവി കൂടിയവരാണ് മുർസലീങ്ങൾ. ആ മുർസലീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉലുൽ അസ്മി മിനർ റുസുൽ, ഉന്നതന്മാരായ, ദൃഢമനസ്കരായ 5 ആളുകളെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൽ ബക്കറയിൽ പറഞ്ഞത് തിൽക്ക റുസുലു ഫദ്ദൽനാ ബഅളഹും അലാ ബഅള്, ആ ദൂതന്മാരിൽ ചിലരെ ചിലരേക്കാൾ അല്ലാഹു ശ്രേഷ്ഠത കൽപ്പിച്ചു, ശ്രേഷ്ഠത നൽകിയവരാക്കി. മിൻഹും മൻ കല്ലമല്ലാ, അവരിൽ ചിലരോട് അല്ലാഹു നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. വറഫ ബഅളഹും ദറജാത്ത്, വേറെ ചില ആളുകളുടെ പദവികൾ അല്ലാഹു ഉയർത്തിയിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും വ അയ്യദ്നാഹു ബിറൂഹിൽ ഖുദുസ്, പരിശുദ്ധാത്മാവിനെ കൊണ്ട് ശക്തി പകരുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അല്ലാഹു നൽകിയ വ്യത്യസ്തങ്ങളായ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും അവിടെ പഠിപ്പിക്കുകയാണ്. അതേപോലെ സൂറത്ത് അൽ അൻആമിൽ 86-ാമത്തെ ആയത്തിൽ വ ഇസ്മായീല വൽ യസ വ യൂനുസ വ ലൂത വ കുല്ലം ഫള്ളൽന അലൽ ആലമീൻ. ഈ പറഞ്ഞ അമ്പിയാക്കന്മാരെയെല്ലാം മറ്റുള്ളവരെക്കാൾ അള്ളാഹു മഹത്വം നൽകി ആദരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ആദരവും മഹത്വവും ഉന്നതമായ സ്ഥാനവുമൊക്കെ നൽകപ്പെട്ടവരാണ് അവർ എന്ന് പറയുമ്പോൾ ആ സ്ഥാനം നൽകിയത് അള്ളാഹുവാണ്. ഓരോന്നിൻ്റെയും അർഹതയും യോഗ്യതയും അനുസരിച്ച് പടച്ചറബിൻ്റെ തീരുമാനത്തിനും യുക്തിക്കുമനുസരിച്ച് ചിലതിനെ അല്ലെങ്കിൽ ചിലരെ മുന്തിക്കുകയും മറ്റ് ചിലരെ അല്ലെങ്കിൽ ചിലതിനെ പിന്തിക്കുകയും ചെയ്തു. പല മുഖദ്ദിമ ലിമാ അഹർ, അള്ളാഹു പിന്തിപ്പിച്ച ഒന്നിനെ മുന്തിക്കുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല. വല മുഅഖിറ ലിമാ ഖദ്ദം, അള്ളാഹു മഹത്വം നൽകി ആദരിച്ച് മുന്നിൽ നിർത്തിയ ഒരാളെ പിന്തിപ്പിക്കുവാൻ, ആ സ്ഥാനവും ഔന്നത്യവും നിഷേധിക്കുവാൻ, തടയുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അതിനോട് ചേർന്ന് തന്നെ പലപ്പോഴും പറയാറുള്ള ഒരു നാമമാണ് അൽ മുഅഖിർ, പിന്തിക്കുന്നവൻ. അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിർ, അള്ളാഹുവെ നീയാണ് സ്ഥാനമാനങ്ങൾ നൽകി ഒരാളെ ഉയർത്തുന്നവൻ, മുന്തിക്കുന്നവൻ. ചില ആളുകൾക്ക് സ്ഥാനമാനങ്ങൾ നിഷേധിച്ച് അവരെ പിന്തിക്കുന്നവൻ, അതും നീയാണ്. പരിശുദ്ധ ഖുർആനിൽ ഈ നാമങ്ങൾ വന്നിട്ടില്ല, ഹദീസുകളിലാണ് ഇവ വന്നിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ മിനൽ ലൈലി യതഹജ്ജദ്, രാത്രി തഹജ്ജുദ് നമസ്കരിക്കുവാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ അപ്പോൾ പറയാറുണ്ടായിരുന്നു, ഖാല അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും, അൻ തഖയ്യിമുസ് സമാവാതി വൽ അർദ് വമം ഫീഹിൻ, ആകാശങ്ങളെയും ഭൂമിയെയും അവയിലുള്ള എല്ലാറ്റിനെയും നിയന്ത്രിച്ച് നേരെ നിർത്തുന്നവൻ, അവക്ക് വേണ്ടതെല്ലാം ഒരുക്കുന്നവൻ, അവയുടെ നിയന്താവ്, നോട്ടക്കാരൻ, നടത്തിപ്പുകാരൻ, സൂക്ഷിപ്പുകാരൻ നീയാണ് പടച്ചവനെ എന്ന് തുടങ്ങുന്ന അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന കുറേ വചനങ്ങൾ ആ ദിക്റുകളിൽ പറഞ്ഞതിന് ശേഷം അവസാനം പറയുന്ന വാചകം ഇങ്ങനെയാണ്, അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിർ, അള്ളാഹുവേ നീയാണ് പലർക്കും സ്ഥാനമാനങ്ങൾ നൽകി അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നവൻ, മുന്തിക്കുന്നവൻ. വ അൻതൽ മുഅഖിർ, മറ്റു പലരെയും പിന്തിപ്പിക്കുന്നവനും നീ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത്, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങൾ പ്രത്യേകം പറഞ്ഞു, അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിർ. ഈ രണ്ട് നാമങ്ങളും ഹദീസുകളിലൂടെ അള്ളാഹുവിനുള്ളതായി നമുക്ക് അറിയിക്കപ്പെട്ടിട്ടുള്ള നാമങ്ങളാണ്. മറ്റൊരു ദുആയിൽ അബൂ മൂസ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന യദുഉ ബിഹാദദ് ദുആ റബ്ബി ഗ്ഫിർലി ഖതീഅതി വജഹലി വഇസ്റാഫി ഫീ അംരി, അള്ളാഹുവേ എൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്തു പോയിട്ടുള്ള അതിരുകവിച്ചിലുകളും അജ്ഞതയും തെറ്റുകുറ്റങ്ങളും എല്ലാം നീ എനിക്ക് പുറത്തു തരേണമേ എന്നിങ്ങനെ പുറക്കലിനെ തേടിക്കൊണ്ട് പടച്ചറബിനോട് ചോദിക്കുന്ന ആ ചോദ്യങ്ങൾക്കിടയിൽ അവസാനം അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിർ, അള്ളാഹുവേ നീയാണ് പലർക്കും പദവികൾ നൽകി അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നവൻ, വ അൻതൽ മുഅഖിർ മറ്റു പലരെയും താഴ്ത്തുന്നവൻ പിന്തിപ്പിക്കുന്നവൻ, അതും നീയാണ്. വ അൻത അല കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ദുആകളിൽ ഈ നാമങ്ങൾ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത്തഹിയാത്തിൽ, അവസാനത്തെ അത്തഹിയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ ഒന്ന് കാണാം, അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വ മാ അഖർത്ത്, അല്ലാഹുവേ ഞാൻ മുൻകൂട്ടി ചെയ്തതും ചെയ്യാതെ പിന്തിപ്പിച്ചതും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് പലതും ചെയ്തു പോയിട്ടുണ്ട്, ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതെ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുകയാണ്. വമാ അസറർത്തു വമാ അഅലൻത്, ഞാൻ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും, വമാ അൻത അഅലമു ബിഹി മിന്നി, എന്നേക്കാൾ നീ ഏറ്റവും കൂടുതൽ നന്നായി അറിയുന്ന എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാകപ്പിഴവുകളും തെറ്റുകുറ്റങ്ങളും എല്ലാം നീയാണറിയുന്നവൻ. അതെല്ലാം നീ എനിക്ക് പുറത്തു തരണമേ. അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖ്ഖിറു ലാ ഇലാഹ ഇല്ലാൻ. അള്ളാഹുവെ, നീയാണ് പലരെയും ഉയർത്തിക്കൊണ്ടുവന്നത്, ഉയർത്തുന്നവൻ, മുന്തിക്കുന്നവൻ, മറ്റു പലരെയും ഇകഴ്ത്തിയവൻ, പിന്തിപ്പിച്ചവൻ, താഴ്ത്തിയവൻ നീയാണ്. നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അപ്പൊ തഖ്ദീം, തഅഖീർ, മുന്തിക്കുക, പിന്തിക്കുക എന്നത് സ്ഥാനമാനങ്ങൾ നൽകി ഒരാളെ മുന്തിച്ചു, ഉയർത്തി, അതേപോലെ വേറെ ചില ആളുകളുടെ സ്ഥാനമാനങ്ങൾ എടുത്തുമാറ്റി അവരെ ഇകഴ്ത്തി അല്ലെങ്കിൽ പിന്തിപ്പിച്ചു. ഇത് രണ്ടും പടച്ചറബിൻ്റെ ഭാഗത്തു നിന്നുള്ള അഫ്ആലുകളാണ്, പടച്ചറബിൻ്റെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമാണ്. എന്ന് അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ നാമങ്ങളെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം, വഅലം അന്ന തഖ്ദീമ വതഅഖീർ കുല്ലും മിൻഹുമാ നൗആനി. ഈ രണ്ട് കാര്യവും, മുന്തിക്കലും പിന്തിക്കലും, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തഖ്ദീമും തഅഖീറും, അത് രണ്ടും രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അത്തഖദീമു വത്തഅഖീർ അൽ കൗനി, പ്രാപഞ്ചികമായി നടക്കുന്ന തഖ്ദീമും തഅഖീറും. ഏതുപോലെ കതഖദീമി ബഅദിൽ മഖ്ലൂഖാത് അലാ ബഅദ് ഫിൽ ഖൽഖ്, ചില സൃഷ്ടികളെ മറ്റു ചില സൃഷ്ടികളെക്കാൾ കാലഗണനയിൽ പിന്തിപ്പിച്ചു. നമ്മുടെ എത്രയോ തലമുറകൾക്ക് മുമ്പുള്ള നമ്മുടെ വല്യപ്പമാർ, ഉപ്പാപ്പമാർ, അവര് മുമ്പും നമ്മൾ ശേഷവുമായി അങ്ങനെ കാലത്തിൽ മുന്തിക്കുകയും പിന്തിക്കുകയും ചെയ്തു. വതഅഖീറു ബഅദിഹ അലാ ബഅദ്, അതേപോലെ നമ്മുടെ പേരക്കുട്ടികളെ, ഇനി പിന്നിൽ വരാനിരിക്കുന്ന പിൻതലമുറയെ പലരെയും പിന്നിലാക്കിയത് നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ടല്ല, അള്ളാഹു നിശ്ചയിച്ചതാണ്. അതേപോലെ വതഖദീമുൽ അസ്ബാബ് അലാ മുസബ്ബബാതിഹ, ഓരോ കാര്യത്തിൻ്റെയും കാരണങ്ങളെ, ആദ്യം കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആ കാര്യങ്ങൾ പിന്നെ ഉണ്ടാവുക. അപ്പോൾ കാര്യങ്ങളേക്കാൾ കാരണങ്ങളെ മുന്തിപ്പിച്ച, കാരണങ്ങളേക്കാൾ കാര്യങ്ങളെ പിന്തിപ്പിച്ച അള്ളാഹു, ഇതെല്ലാം കൗനിയായ, പ്രാപഞ്ചികമായി അള്ളാഹു ഒരുക്കിയ ചില സംവിധാനങ്ങളാണ്. എന്നാൽ രണ്ടാമത്തേത് അത്തഖദീം വത്തഅഖീർ അശ്ശറഈ, മതപരമായ ചില മുന്തിക്കലും പിന്തിക്കലും. എങ്ങനെ? കതഫ്ദീലില്ലാഹി ജിൻസൻ അലാ ജിൻസ്, ഒരു വിഭാഗത്തെ മറ്റു വിഭാഗത്തേക്കാൾ അള്ളാഹു മഹത്വമുള്ളവരാക്കി. നേരത്തെ വിശദീകരിച്ചതുപോലെ അമ്പിയാക്കന്മാരെ അള്ളാഹു മഹത്വമുള്ളവരാക്കി. വമക്കാനൻ അലാ മക്കാൻ, ചില സ്ഥലങ്ങളെ മറ്റു ചില സ്ഥലങ്ങളേക്കാൾ മഹത്വമുള്ളതാക്കി അള്ളാഹു മാറ്റി. ചില സമയങ്ങൾക്ക് മറ്റു ചില സമയങ്ങളേക്കാൾ അള്ളാഹു മഹത്വം നൽകി. ഇങ്ങനെയെല്ലാം അള്ളാഹു ചില പ്രത്യേകതകൾ നൽകി. ചിലരെ ആദരിച്ചു, ചിലർക്ക് സ്ഥാനം നൽകി, മുന്തിച്ചു, വേറെ ചിലർക്കത് നൽകിയില്ല. അൽ മുഅഖ്ഖിർ ഹുവ ദാഫിഉ അൻ അവാലിർ റുതബ്, ചില ഉന്നതമായ സ്ഥാനങ്ങളിൽ നിന്ന് ചിലരെ തടഞ്ഞ, അവരെ അകറ്റിയവൻ അവനാണ് അള്ളാഹു. അപ്പോൾ നൽകുന്നതും തടയുന്നതും അള്ളാഹുവാണ് എന്നറിയുമ്പോൾ, ചില ഹിക്മത്തുകളുടെ അടിസ്ഥാനത്തിൽ, ചില കാരുണ്യത്തിൻ്റെ തേട്ടമനുസരിച്ച്, അദാലത്ത്, നീതിയുടെ താൽപ്പര്യമനുസരിച്ചാണ് അവനിതൊക്കെ ചെയ്തത്, സംവിധാനിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ അസ്വസ്ഥതയും പൊറുതുകേടും ആവശ്യമില്ല. നമുക്കത് നൽകാതിരുന്നത്, നമുക്ക് ആ സ്ഥാനം അള്ളാഹു നിഷേധിച്ചത്, നാം അത്തരം ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടാതിരുന്നത് ഒന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മളോട് വല്ല അന്യായവും ക്രൂരതയും കാണിച്ചു എന്നല്ല ധരിക്കേണ്ടത്. അതിലും ഹൈറാത്തുകളുണ്ട്. അത് പടച്ചറബിൻ്റെ ഹിക്മത്തിൻ്റെ ഭാഗമാണ്. അവൻ നിശ്ചയിച്ച ചില റഹ്മത്തിൻ്റെ, അദാലത്ത്, അവൻ്റെ നീതിയുടെ തേട്ടമാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ, കിട്ടാതെ പോയതിൻ്റെ പേരിൽ നമ്മൾ വിലപിക്കുകയോ പരിതപിക്കുകയോ സങ്കടപ്പെടുകയോ ആശയറ്റവരായി പോവുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. മറിച്ച് കാര്യങ്ങൾ കിട്ടാൻ, ഉയർച്ചയും നേട്ടവും അഭിവൃദ്ധിയും ഉണ്ടാകാൻ ആ റബ്ബിനോട് തേടണം. നിന്ദയും അപമാനവും കോട്ടങ്ങളും നഷ്ടങ്ങളും ഇല്ലാതിരിക്കാൻ, സംഭവിക്കാതിരിക്കാൻ രക്ഷയ്ക്ക് വേണ്ടി പടച്ചറബിനെ ആശ്രയിക്കണം. അല്ലാഹുമ്മ ലാ മാനി അലിമ അഅതൈത വലാ മുഅതി അലിമ മനഅത വലാ യൻഫഉദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. അള്ളാഹുവേ, നീ നൽകിയത് തടയാനും നീ തടഞ്ഞത് തരാനും ഒരാളുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ആശയ അർത്ഥത്തിൽ അള്ളാഹുവിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുമ്പോൾ, അവനിൽ എല്ലാം അർപ്പിച്ച് തവക്കുലാക്കി അവൻ്റെ വിധിവിലക്കുകളിൽ സമാശ്വസിച്ച് അവൻ്റെ തീരുമാനങ്ങളിൽ തൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും. മുഖദ്ദിമും മുഅഹ്യറുമായ അള്ളാഹുവിനെ അറിഞ്ഞ് ഔന്നത്യത്തിനും മഹത്വത്തിനും വേണ്ടി അവൻ നിശ്ചയിച്ച മാർഗങ്ങളിലൂടെ മുന്നേറുവാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാത്തരം നിന്ദതകളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
3: ബാറകല്ലാഹു ഫീക്. അൽഹംദുലില്ലാഹ്, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് കൂടുതൽ അടുക്കാൻ ഒരു നല്ല അവസരം ആക്കി ഇതിനെ മാറ്റി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങളായ അൽ മുഖദ്ദിം, അൽ മുഅഖിർ ഈ രണ്ട് നാമങ്ങളെക്കുറിച്ച് ഒരു എപ്പിസോഡിലൂടെ നമുക്ക് കേൾക്കാൻ സാധിച്ചു. ബഹുമാന്യനായ ഇസ്ലാമിക് സ്കോളർ ഷമീർ മദീനിയായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഇൻഷാല്ലാ അടുത്തൊരു ദിവസം പുതിയ ഒരു അള്ളാഹുവിൻ്റെ പുതിയൊരു നാമത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം ഇൻഷാല്ലാ.
6: പീസ് റേഡിയോ വൈബ്സ് അതിൻ്റെ ഒഴുക്കിൽ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും കുട്ടികളിലേക്ക് തിരിച്ചു പോവുകയാണ്.
3: യെസ്.
6: അഥവാ കുട്ടികളും നമ്മുടെ ഇതിൻ്റെ ഭാഗമാണല്ലോ. അവരെ നമ്മളൊരിക്കലും തന്നെ തള്ളിക്കളയാൻ പറ്റില്ല. അവർ അവരുടേതായിരിക്കുന്ന തലങ്ങളിലൂടെ ധാർമ്മികത മനസ്സിലാക്കാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനുള്ള പാഠങ്ങളൊക്കെ അവർക്ക് നൽകിക്കൊണ്ട് കഥകൾ കുട്ടികൾക്ക് സ്ഥിരമായി നൽകുന്ന അവരുടെ സ്വന്തം പ്രിയപ്പെട്ട വീട്ടിമാമൻ ചേരുകയാണ്. അജ്മലും കുഞ്ഞുപങ്ങളും അതിൻ്റെ 9-ാമത്തെ എപ്പിസോഡ് കഥ പറയാൻ പ്രോഗ്രാമിൽ നമുക്ക് ബഹുമാനായ അബ്ദുസ്സലാം വീട്ടി സാറെ ക്ഷണിക്കാം. അവരും കുട്ടികളുമായി സംവദിക്കട്ടെ ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ.
7: അജ്മലും കുഞ്ഞുപെങ്ങളും. അധ്യായം 9. സെൽവമോൾ കരഞ്ഞപ്പോൾ. മക്കൾ സ്കൂൾ വിട്ടു വരുന്നത് കാണാൻ ഷാഹിദ വരാന്തയിലിരിക്കുകയായിരുന്നു. തൊട്ടുമുമ്പിലായി കോഴികുട്ടികളുമുണ്ട്. സെൽവ വരുന്ന സമയം അവക്കറിയാം. സെൽവയുടെ കയ്യിൽ അവക്ക് തിന്നാനുള്ള ചെറുപയറും ചോറുമുണ്ടാകും. ചെറുപയർ തിന്നിട്ട് കൂടുതൽ തടിവെച്ചത് സായിപ്പാണ്. പിന്നെ പുള്ളിച്ചി. ചെമ്പിക്ക് കാര്യമായ മാറ്റമൊന്നുമില്ല. കോഴികൾ ഒച്ചയുണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഷാഹിദയ്ക്ക് മനസ്സിലായി സെൽവയെയും അജ്മലിനെയും അവ കണ്ടിരിക്കുമെന്ന്. വീട്ടിലേക്കുള്ള വഴിയിൽ താൻ കാണുന്നതിനു മുമ്പേ പുള്ളിച്ചിയും സായിപ്പും വരെ കണ്ടിരിക്കുന്നു. കോഴികൾക്കും അല്ലാഹു അവയ്ക്കു വേണ്ട ബുദ്ധി നൽകിയിട്ടുണ്ട്. അജ്മലും സെൽവയും മുറ്റത്തെത്തി. സലാം പറഞ്ഞത് അജ്മലാണ്. സെൽവയുടെ മുഖം പതിവില്ലാത്ത വിധം ഇരുണ്ടിരിക്കുന്നു. അവൾ ഉമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഷാഹിദ സങ്കടത്തോടെ ചോദിച്ചു, എന്ത് എന്റെ മുത്തിന് പറ്റി? അജ്മലിനും കരച്ചിലിന്റെ കാരണം മനസ്സിലായില്ല. കുഞ്ഞുപെങ്ങൾ കരയുന്നത് കണ്ടപ്പോൾ അവന്റെ മനസ്സും വേദനിച്ചു. സെൽവ കാരണം പറയാതെ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഉമ്മയും മകനും അവൾ കരഞ്ഞു സങ്കടം തീരട്ടെ എന്ന മട്ടിൽ ഒന്നും മിണ്ടാതിരുന്നു. തേങ്ങലടങ്ങിയപ്പോൾ അജ്മൽ ചോദിച്ചു, അന്നെ മാഷടിച്ചോ? അല്ലെങ്കിൽ ആരെങ്കിലും മത്തിക്കുട്ടിയെന്ന് വിളിച്ച് കളിയാക്കിയോ?
8: ഇല്ല, എന്റെ ക്ലാസ്സിലെ എല്ലാവരും മലമ്പുഴയ്ക്ക് വിനോദയാത്ര പോണുണ്ട്. 200 rupees കൊടുക്കണം. എനിക്ക് പോകാൻ പൈസ അല്ലല്ലോ.
7: ഏയ്, ഇതാ പ്രശ്നം.
8: അതു സാരല്ല, ഞമ്മക്ക് പരിഹരിക്കാം. വേഗം കൈയും മുഖവും കഴുകിവാ, നമുക്ക് ചായ കുടിക്കാം, അജ്മൽ പറഞ്ഞു. ഇക്കാക്കയുടെ വാക്ക് കേട്ട് അവൾ ചായ കുടിക്കാനിരുന്നു. ചായ കുടിച്ച് വുദൂ ചെയ്തു. നമസ്കാരശേഷം അജ്മൽ ദീർഘനേരം പ്രാർത്ഥിച്ചു. സെൽവ കുറച്ചേ പ്രാർത്ഥിക്കാറുള്ളൂ. അവൾക്ക് മലയാളത്തിലുള്ള പ്രാർത്ഥനയെ അറിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തൽക്കാലം മാത്രം മതിയെന്നും വലിയ ക്ലാസ്സിലെത്തിയാൽ അറബിയിലുള്ള പ്രാർത്ഥനകൾ പഠിച്ചുകൊള്ളുമെന്നും അജ്മൽ സമാധാനിപ്പിച്ചതാണ്. അവർ മൂന്നുപേരും വടക്കുഭാഗത്തെ മുറിയിലിരുന്നു. അവിടെ നല്ല തണുപ്പാണ്. ഓട്ടിൻപുറത്തേക്ക് കൊമ്പുകളുള്ള മാവുള്ളതാണ് തണുപ്പിന് കാരണം. ഷാഹിദ് ചോദിച്ചു, മോനെ, സെൽവ പറഞ്ഞ കാര്യത്തിന് എന്താ പരിഹാരം?
9: വലിയ പരിഹാരമുണ്ട്, അത് അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ഷമ തന്നെ.
7: സെൽവയുടെ മുഖം വീണ്ടും ഇരുളുന്നത് അജ്മൽ ശ്രദ്ധിച്ചു. സെൽവേ, എസ്കർഷൻ ഇനിയുമുണ്ടാവും. ഞമ്മക്ക് അതിനേക്കാൾ വലിയ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, നല്ല ഭക്ഷണം. രണ്ട്, ഞമ്മക്ക് മൂന്നു പേർക്കും ഡ്രസ്സ് വേണം. ബന്ധുവീടുകളിൽ കല്യാണമുണ്ട്. അതിനു പോകാൻ എനിക്കും നിനക്കും യൂണിഫോമേ ഉള്ളൂ. അടുത്ത നാല് ദിവസം സ്കൂളില്ല. ഞാൻ എന്നും അണ്ടി പെറുക്കാൻ പോകും. ഈ മാസം ഞാൻ ആഴ്ചയിൽ ഒരിക്കലേ വൈകുന്നേരം കളിക്കുള്ളൂ. സ്കൂൾ വിട്ടുവന്നാൽ മീൻ വിൽക്കും. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞാൽ പുള്ളിച്ചയും ചെമ്പിച്ചയും മുട്ടയിടാനാകും. അള്ളാഹു ഒന്നും പോക്കറ്റിലിട്ട് തരൂല. പണിയെടുക്കുക, പ്രാർത്ഥിക്കുക, ക്ഷമിക്കുക, അപ്പോൾ അള്ളാഹു തരും. അജ്മലിന്റെ വാക്ക് കേട്ടപ്പോൾ സെൽവയുടെ മുഖം തിളങ്ങി. ഷാഹിദക്ക് മകന്റെ വാക്കുകൾ കേട്ടപ്പോൾ കരച്ചിലാണ് വന്നത്.
10: സെൽവ കരച്ചിൽ നിർത്തിയപ്പോ ഉമ്മ തുടങ്ങ?
7: അജ്മൽ ചോദിച്ചു. അല്ല മോനെ, ഉമ്മക്ക് സന്തോഷം അധികമായിട്ട് കണ്ണു നനഞ്ഞുപോയതാ. മോൻ ഇത്ര നന്നായിട്ട് ചിന്തിക്കാനും പറയാനും പടച്ചോൻ കഴിവ് തന്നല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതിനും വേണമ്മ പ്രാർത്ഥന. അല്ലാഹുമ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ എന്നല്ലേ ആ പ്രാർത്ഥന. അല്ലാഹുവേ, നിന്നോട് ഞാൻ ഉപകാരപ്രദമായ അറിവ് ചോദിക്കുന്നു. ഷാഹിദയുടെ മുഖം തിളങ്ങി.

0: മാഷാല്ലാ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. കുട്ടികൾക്ക് മാത്രമല്ല നസ്രുക്ക, ഈ കഥ മുതിർന്ന ആൾക്കാരും കട്ട് കേൾക്കണുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്.
1: തീർച്ചയായിട്ടും അല്ല, ചില കമൻറ്റുകൾ വന്ന് അറിയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് കുട്ടി എഴുതിയ കമൻ്റ് അല്ല. പക്ഷെ അന്ന് അങ്ങനെ എഴുതുന്നതിന് പ്രശ്നമൊന്നുമില്ല, അവർ എഴുതട്ടെ, ഒപ്പം നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട് എന്ന് കുട്ടിയോട് പറയുമ്പോൾ എന്നാൽ നാളെ ഞാൻ ഇട്ടോളാന്ന് പറയും.
0: അതെ,
1: ആ അപ്പം കുട്ടികൾ തന്നെ കമൻ്റ് ഇടട്ടെ, കുട്ടികൾ അവരുടെ കമൻറ്റുകൾ അറിയിക്കട്ടെ. ഇനി അതുമല്ലെങ്കിൽ വൈകുന്നേരം നടക്കുന്ന ഈവനിങ് പ്രോഗ്രാമിൽ, ഈവനിങ് ലൈവിൽ കുട്ടികൾ വരട്ടെ, ഞാൻ ഈ കഥ കേട്ടിരുന്നു, അജ്മലും കുഞ്ഞുപങ്ങളുമുള്ള കഥ ഞാൻ കേട്ടിരുന്നു, അതിൽ നിന്ന് എനിക്ക് ഇന്നതാണ് മനസ്സിലായത് എന്ന രൂപത്തിലൊക്കെ അവിടെ ഈവനിങ് ലൈവിൽ നമ്മുടെ കുട്ടികൾക്ക് സംവദിക്കാനുള്ള സമയമുണ്ട്. അതിൽ കൂടി ബോധപൂർവ്വം കുട്ടികൾ ഉൾപ്പെടുത്തണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തണം.
0: യെസ്, വൈവിധ്യങ്ങളാർന്ന പ്രോഗ്രാമുകളുമായി പീസ് റേഡിയോ മോർണിംഗ് വൈബ്സ് ഇതുവരെ തുടരുകയാണ്. ഇനി നമുക്കൊരു ഇടവേളയിലേക്ക് ഇൻഷാല്ലാ കിടക്കാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പൊതുവെ മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് പറയുന്ന രണ്ട് ടേംസുകൾ പറയുന്നുണ്ട്, ഫോബോ അതുപോലെ ഫോമോ, ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷനും ഫിയർ ഓഫ് മിസ്സിങ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യത്യസ്ത തലങ്ങളുണ്ടാവില്ല. അപ്പോൾ ഫിയർ ഓഫ് മിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലില്ലല്ലോ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ കുറേ പിന്നെ ഈ സ്റ്റാറ്റസിലും ബാക്കിയുള്ളൊക്കെ കാണുന്ന അവരുടെ എന്തെങ്കിലും സന്തോഷ നിമിഷങ്ങൾ മാത്രം ഒപ്പിയെടുത്ത് കാണുമ്പോൾ എനിക്കതുപോലെ ഇല്ലല്ലോ, ഞാൻ അങ്ങതിലില്ലല്ലോ, എന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ, ഞാൻ ഇതിൽ നിന്നൊക്കെ പുറത്താണല്ലോ എന്നൊരു തോന്നൽ കൊണ്ട് ജീവിതം ഒരുതരം നരച്ച പോലെ പോകുന്ന മനുഷ്യന്മാർ. മറ്റൊന്ന് ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻ, അതായത് ഒരു നല്ലൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അപ്പോഴേക്ക് അടുത്ത് വരുമ്പോൾ അതിലേക്ക് ചാടുക, ഒന്നിന്ന് ഒന്നിലേക്ക്. അപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്ത ചില മാനസികാവസ്ഥകൾ മനസ്സിലുണ്ടാവുകയും അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു അനാലിസിസ് ചെയ്യുക, ഓരോന്നിനിങ്ങനെ കമ്പയർ ചെയ്ത് അവസാനം പാരലൈസ്ഡ് ആവുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്ക് ആവുമ്പോൾ അതിന് എക്സിറ്റ് ചെയ്യണം, അപ്പോൾ ലൈഫ് അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഒരവസ്ഥ അവരുടെ മാനസികാരോഗ്യ രൂപത്തിൽ പോകുന്നു എന്നുള്ള പഠനങ്ങൾ പറയുന്നുണ്ട്.
5: യെസ്.
4: അപ്പോൾ അവിടെ പലപ്പോഴും പിന്നെ അതിന് ചേർത്ത് വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സംഭവം കൂടി പറയുന്നത് വെച്ചാൽ, ചിലപ്പോൾ ഈ ഒരു ഒരു ഒരു സൈക്കോളജിസ്റ്റ് അയാളുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വരികയാണ്. വന്നിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ ഭയങ്കര എനിക്ക് ജീവിതം എവിടെ സ്റ്റക്കായി പോകുന്ന പോലെ തോന്നുകയാണ്, അപ്പോൾ ഭയങ്കര വിരസമായി തോന്നുകയാണ്, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഒരു നിർദ്ദേശം കിട്ടാണ്ട് വന്നതാണ്. അപ്പോൾ ആ സൈക്കോളജിസ്റ്റ് അയാളോട് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ, ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സർക്കസ് കൂടാറുണ്ട്. അപ്പോൾ അവിടെ ഒരു ഒരു സർക്കസിലൊരു കോമാളിയുണ്ട്, ആളുകളെയൊക്കെ ഒന്ന് രസിപ്പിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാൾ എപ്പോഴും വ്യത്യസ്ത പുതിയ പുതുമയുള്ള കുറേ ആക്ഷൻസുകളൊക്കെ കാണിച്ചിട്ടും പുതിയ പുതിയ നർമ്മങ്ങൾ കൊണ്ടുവന്ന് ആളുകളെ സന്തോഷിപ്പിക്കുന്ന ആളാണ്. നിങ്ങൾ ഫസ്റ്റ് ഒന്ന് അയാളെ പോയിട്ടൊന്ന് കാണി, എന്നിട്ട് പിന്നെ നിങ്ങൾ വന്നാൽ മതി. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അയാൾ പറഞ്ഞു, അത് ഞാൻ തന്നെയാണ്, ആ കോമാളി ഞാൻ തന്നെയാണ്, പക്ഷെ എനിക്ക് എൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോയിട്ട്. ഇതാണ് പൊതുവെ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് പറയുന്നത്. ഇവിടെ നമുക്ക് ഇസ്ലാമികമായൊരു പെർസ്പെക്റ്റീവിലൂടെ ചില കാര്യങ്ങൾ ചേർത്ത്.
5: ഇപ്പോൾ ഇന്നത്തെ ചിന്തയിൽ സലാം സലായി കൊണ്ടുവന്ന രണ്ട് വേർഡ് ഫോമോയും ഫോബോയും.
4: അതെ,
5: ഫോമ നേരത്തെ നമ്മളിവിടെ മെൻഷൻ ചെയ്തു പോയ ഒരു സംഗതിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ മനുഷ്യന്മാർക്ക് എത്തുന്ന ഒരു ഡിസോർഡറാണത്. സോഷ്യൽ മീഡിയ ഉപയോഗം വഴി മനുഷ്യർക്ക് എത്തുന്ന, പ്രത്യേകിച്ച് ഇൻസ്റ്റാ ലൈഫിൽ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യണേ. ഇപ്പം ഞങ്ങൾ ഇന്നലെ ഞങ്ങളെ കുട്ടികളെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് സ്കൂളിൽ നിന്ന്. എല്ലാ കുട്ടികളെയും വീടൊന്ന് പോയി കാണുക, ഭയങ്കര അനുഭവമാണ് ശരിക്കും. നമ്മളെ മുമ്പിൽ കുറേ കാലമായിട്ടിരിക്കുന്ന കുട്ടീൻ്റെ വീടിലെത്തുന്നതോടുകൂടെ ഓൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ള ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പം ഇന്നലെ ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിലൊരു 10-40 കുട്ടികൾ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാനങ്ങനെ ഒരാളെ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് പൊക്കിയിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ എൻ്റെ ഫോൺ ഉണ്ടാകുന്നു പറഞ്ഞു കുട്ടീനോട്, അതിൽ ഇൻസ്റ്റല്ലേന്ന് വെച്ചു. അവൾ ഞാൻ സറണ്ടറായിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ അവളമ്മക്ക് ഇതൊന്നും അറിയില്ല, പക്ഷേ ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ പിന്നെ ലോഗൗട്ട് ചെയ്തു, പാസ്വേഡ് ചേഞ്ച് ചെയ്തു. ഇനി അവൾക്ക് അത് തുറക്കാൻ കഴിയില്ല. എന്നാൽ അങ്ങനെ ചെയ്യാനുള്ള കാരണം ഈ ഇൻസ്റ്റാ യൂസേജിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഫോമോ എന്ന് പറയുന്നത്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്.

0: അഥവാ നിലനിൽക്കുന്ന സിനാരിയോയിൽ, നിലനിൽക്കുന്ന കുറെ കാര്യങ്ങളിൽ നമ്മളില്ലെങ്കിൽ ഞാനെന്തോ ഒരു കാലത്തോട് ഒത്തി യാത്ര ചെയ്യാത്ത ആളാണ് എന്നുള്ള തോന്നൽ ഒരു വ്യക്തിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികളെ മുടിയൊക്കെ ഒരു ലെവലിൽ വരുന്നത്, ഒരു പ്രത്യേക കോലത്തിൽ വരുന്നത്. അതേപോലെ ഒരു ഡ്രസ് കോഡ്, ലോകത്ത് എവിടെയോ പ്രത്യക്ഷപ്പെട്ടൊരു ഡ്രസ്സ് എല്ലാവരുടെയും ഡ്രസ്സായി മാറുന്നു. ഇതൊക്കെ ഒരു കച്ചവട തന്ത്രമാണ്. അപ്പം ഈ ഞാൻ ഇതിലൊന്നുമില്ലേ, ഞാനൊരു പഴഞ്ചനാണോ എന്ന ചിന്ത, അതാണ് ഫോമോ. അതേപോലെ ഫോബോ, അതേപോലെ തന്നെ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആകണം, ആയിട്ടില്ല ആയിട്ടില്ല ആയിട്ടില്ല. കാറ്, എൻ്റെ കാറ് നല്ല കാറല്ല, എൻ്റെ ഫോൺ നല്ല ഫോണല്ല, എൻ്റെ വീട് നല്ല വീടല്ല, എന്റെ സ്കിന്ന്, എന്റെ ഈ തൊലി ഇതത്ര വെളുപ്പല്ല, എന്റെ ഈ ഇതിനെന്താ പറയാ പുരികം അത്ര ഓക്കെ അല്ല, ഇങ്ങനെ ഉണ്ടല്ലോ എന്റെ ചുണ്ട്. അപ്പൊ ചുണ്ട് സർജറി ഒക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് ലോകത്ത്. ചുണ്ടിന്റെ കോലം മാറ്റുക, ചുണ്ടും ഇങ്ങോട്ട് കുറച്ച് തടിച്ചതാക്കുക, അതൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് മനുഷ്യന്മാർ ചെയ്യാണ്. അപ്പൊ ഈ ഇത്തരം മാനസിക രോഗം, എന്ന് പറഞ്ഞാല് അതിങ്ങനെ ഭ്രാന്ത് എന്ന് പറഞ്ഞാല് മുടിയൊക്കെ പറത്തിട്ടിട്ട് ഒന്നിലുമില്ലാതെ, മീൻസ് വേറെ ഒന്നിലുമില്ലാതെ ഇങ്ങനെ നടക്കണേനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഭ്രാന്ത് എന്ന് പറയണത്. ശരിക്ക് 10 നഷ്ടങ്ങൾ ഈ രണ്ട് മാനസികാവസ്ഥ കൊണ്ടുണ്ട്. ഞാനൊന്നിലുമില്ലേ എന്ന മാനസികാവസ്ഥ, ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം, ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്നുള്ളതിന് പ്രശ്നമല്ല, പക്ഷെ ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്ന ചിന്ത കൊണ്ട് ടെൻഷൻ അടിച്ച് എന്തും കാട്ടിക്കൂട്ടുന്ന അവസ്ഥയ്ക്ക് എത്തുന്നതാണ് പ്രശ്നം. അങ്ങനെ വരുമ്പോൾ അതിലെന്താ വെച്ചാൽ, ഒന്ന് ഖദറിലുള്ള വിശ്വാസം ദുർബലപ്പെടുന്നു എന്നുള്ളതാണ്. പഠിച്ചവന് ഇതൊക്കെ പഠിച്ചവൻ സെറ്റ് ചെയ്തതാണ്. എനിക്ക് വീടുണ്ട്, കുടുംബമുണ്ട്, കാര്യമുണ്ട്, എനിക്കൊരു ശരീരമുണ്ട്, അതിനൊരു ആകാരമുണ്ട്, വടിവുണ്ട്, അതുണ്ട്, അൽഹംദുലില്ല എന്ന് പറയേണ്ടതിന് പകരം വെറുതെ ആവശ്യമില്ലാത്തൊരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെയും റിസ്ഖ് അല്ലാഹു സുബ്ഹാനഹു വതാല നേരത്തെ നിശ്ചയിച്ചൊരു കാര്യമാണ് ഓരോരുത്തർക്കുള്ള. അത് അയാൾ പരമാവധി ഹലാല വഴിയിലൂടെ പോകുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷേ പലപ്പോഴും എനിക്ക് അതാകണം ഇതാകണം എന്നൊക്കെ ചിന്തിച്ചിട്ട് എല്ലാ ഫർളുകളെയും കളഞ്ഞിട്ടുള്ള പണിയാണ് എന്ത് ചെയ്യുക, പിന്നെ നടക്കുക. പൈസ കണ്ടമാനം, ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനത്തെ സംഗതികളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം വരും. പിന്നെ തവക്കുലിൻ്റെ കുറവുണ്ടാകും. എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ നടക്കും, അതൊക്കെ പഠിച്ചവനുണ്ട് എന്നുള്ള ആ ഒരു മൈൻഡ് പോകും. പിന്നെ മനസ്സിൻ്റെ ഉള്ളിലെ സമാധാനത്തെ അത് ശരിക്കും ബാധിക്കും. ഉറക്കത്തിലും ഉണർച്ചയിലും ഒക്കെ പ്രശ്നമായിരിക്കും. കണ്ണാടിന് മുമ്പ് പോയി എന്നാ പ്രശ്നമായിരിക്കും. പ്രത്യേകിച്ച് ഈ ടീനേജിലൊക്കെ ഉള്ള കുട്ടികൾ ഇത് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഗ്ലാസി സ്കിന്ന് വേണമെന്നാണ് പറയാം. താടി ഉണ്ടല്ലോ, താടിയിൽ ഇങ്ങനെ കൂർത്ത താടിയല്ലിനാണ് പറയാ, ജോലെന്നാണ് തോന്നുന്നു പറയാം. കുട്ടികളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന വാക്കുകളാണ് ഇതൊക്കെ.
1: ജോലൈൻ,
0: ജോലൈൻ ആണ് അല്ലേ, ജോലൈൻ ആണ്. ഓക്കെ ഓക്കെ, ജോലൈൻ, ജോലൈൻ എന്ന് പറയുന്നത് ഈ സാധനമാണ്. അപ്പോൾ ഇത് ശരിക്കും കൊറിയൻ പിന്നെ ഡ്രാമകളിലും അതേപോലെ തന്നെ BTS ഇങ്ങനത്തെ ഉള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതിലൊക്കെ ഉള്ള ആളുകളുടെ ഫേസ് കട്ടാണത് ജ്വാലൈൻ എന്ന് പറയുന്നത്. ജ്വാലൈൻ നല്ല വേർഡ്. അപ്പൊ അത് എനിക്ക് വേണം. അതില്ലാത്തൊരാള്
1: ശരിയല്ല,
0: ശരിയല്ല. അതുണ്ടാകുമ്പോളേ ബെറ്റർ ആകണുള്ളൂ. ഇങ്ങനെ ഇങ്ങനെയുള്ള പിന്നെ സംഗതികൾ വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അത് മനസ്സിന്റെ സമാധാനം, പിന്നെ അസൂയ വളരും. എല്ലാവരോടും ഭയങ്കര അസൂയ വളരും. നല്ലൊരു വണ്ടി എടുത്താലും ഓനോട് ഭയങ്കര പ്രശ്നം, അത് അംഗീകരിക്കൂല, അപ്രീഷിയേറ്റ് ചെയ്യൂല. ഇത് പോരാ, ഇതിപ്പോ എന്താ ഇപ്പോ ഇലക്ട്രോണിക് സാധനം എടുത്തില്ലേ, തീരെ പോരട്ടെ. ഇത് ഇലക്ട്രോണിക് എടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ എവിടെയെങ്കിലൊക്കെ പോയി വണ്ടി നിൽക്കും. ഒരാൾ വണ്ടി എടുത്തിട്ട് അയാളോട് പറയണ ഭയങ്കര അയാൾ അങ്ങനെ ഉണ്ടല്ലോ.
1: അതെ അതെ, ഒരു സാമൂഹ്യ ദ്രോഹം കൂടി അവർ ചെയ്തുകൊണ്ടിരിക്കപ്പോഴും.
0: അതെ. മറ്റൊന്ന് ഇസ്തിഹാറയെ അവഗണിക്കുക എന്നുള്ളതാണ്. ലൈഫിലെ ഒരു കാര്യം വരുമ്പോൾ ഇസ്തിഹാറ നിസ്കരിക്കുമല്ലോ, ഞാൻ വേണോ വേണ്ടേ. മൂപ്പർക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മൂപ്പരതൊക്കെ പോകും. മൂപ്പരാകെ അയിമ കെട്ടി മറിഞ്ഞിട്ട് ഉള്ളൊരവസ്ഥയ്ക്കായിരിക്കും പോവുക. പിന്നെ മൊത്തം മനോഭാവങ്ങൾ ദുന്യാവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. എനിക്കങ്ങനെ അങ്ങനെ ഒരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര ഉറപ്പ് കിട്ടും, അപ്പം ഇങ്ങനെ ആയാലും എത്ര ഉറപ്പ് കിട്ടും. ഞാനിപ്പോൾ ഉത്തര എൻ്റെ 2 മണിക്കൂർ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിലായിരിക്കും അതിൻ്റെ ഇടയിൽ ദുഹ്റ് അസറും മഗ്രിബും ഇശാവും ഒന്നും ജമാഅത്ത് ഉണ്ടാവില്ല, ഖുർആൻ പാരായണം ഉണ്ടാവില്ല, കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവില്ല, ഭാര്യയ്ക്ക് പ്രൈവറ്റ് ടൈം ഉണ്ടാവില്ല, മക്കളെ ഒന്നും ഉമ്മ വെച്ചിട്ടുണ്ടാവില്ല. ഈ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടുള്ള പാച്ചിലായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. അതേപോലെ തന്നെ സബർ കുറയും. ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഈ രണ്ട് ഡിസോർഡർ കൊണ്ട് ഉണ്ട് എന്ന് നമുക്ക് പറയാം.
1: ആ ആളുകളാണ് അവസാനം സ്റ്റക്ക് ആവുമ്പോൾ പിന്നെ എക്സിറ്റ് ആവുന്നത്, ആത്മഹത്യ ചെയ്തിട്ടാണ്.
0: അതെ, ഇതൊക്കെ ഇതോടെ കഴിഞ്ഞു എൻ്റെത്. വേറൊന്നുമില്ല, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, നേടാൻ പറ്റിയില്ല. എൻ്റെ അത് ആകണില്ല, ഞാനങ്ങനെ എനിക്ക് സൗന്ദര്യം കുറവാണ്, എൻ്റെ മുടി നരച്ചു, ഞാനും ജീവിച്ചിട്ട് എന്താണ് കാര്യം എന്നൊക്കെയുള്ള ഒരു മൈൻഡിലേക്ക് എത്തും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവമായി വരാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സംഭവം തോന്നൂല. പക്ഷെ നമ്മളെ മക്കളൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോകണുണ്ട്, അതിൽ സംശയമല്ല. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി നമ്മളെ പേരിലും വരും.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇടവേള കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്നോടൊപ്പമുള്ളത് ബഹുമാനനായ നസറുല്ലാ സ്വലാഹിയാണ്. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇൻട്രോ പറയുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ തൽക്കാലം ഇവിടെ സൈലൻ്റ് ആക്കി നിർത്തുന്നു. കാരണം അദ്ദേഹം പൊതുവെ ഒരു യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ
1: അതെ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല, യാത്ര ചെയ്യണം ശരിക്കും. അത് യാത്ര ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് നമ്മുടെ മനസ്സുകൾ വിശാലമാവുക. ഒരുപാട് ദൃശ്യങ്ങൾ കാണുക എന്നതിനപ്പുറം ആ ദൃശ്യത്തിൽ നമ്മൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ചില മണ്ഡലങ്ങൾ നമുക്ക് തുറക്കും. അപ്പം നമ്മളൊന്നും നേടിയിട്ടില്ല എന്നോ അതല്ലെങ്കിൽ നമ്മളെത്രയോ നേടിയിട്ടുണ്ട് എന്നോ ഒക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന ചില യാത്രകളാണ്. അത്തരം യാത്രകളിലെ ഒരു പ്രോഗ്രാം ആണ് നമ്മളിപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഒരു ദൃശ്യം പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. കമ്പനിയിലെ നീർക്കോലിയും ഞാനും ഒരു വിശേഷപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു. അതിൻ്റെ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത്
3: കമ്പനിയിലെ നീർക്കോലിയും ഞാനും.
1: ദൃശ്യം കേട്ട് തിരിച്ചു
3: വരാം. രചന ദീപ ഗംഗേഷ്. വയനാട്ടിൽ കബനി നദിയും പോഷക നദികളും സൃഷ്ടിക്കുന്ന മനോഹരമായ ഒരു ദ്വീപ് സമൂഹമുണ്ട്. കുറുവദ്വീപ്. 900 ഏക്കറിൽ ദ്വീപും ഉപദ്വീപുമായി പരന്നുകിടക്കുന്ന ജനവാസമില്ലാത്തൊരു പച്ചത്തുരുത്ത്. അവിടെ വെച്ചുണ്ടായ രസകരമായ ഒരു അനുഭവമാണ് ഇന്നത്തെ പങ്കുവയ്ക്കൽ. ആദ്യത്തെ വയനാടൻ യാത്രയിൽ കുറുവദ്വീപിൽ ചിലവഴിക്കാൻ അധികം സമയം കിട്ടിയിരുന്നില്ല. ആ കണക്ക് തീർക്കാനായിരുന്നു രണ്ടാമത്തെ വരവ്. മാനന്തവാടി കാട്ടിക്കുളം വഴി പാൽ വെളിച്ചം കവാടത്തിൽ എത്താമെന്ന് കേട്ടിട്ടുണ്ട്. വഴി വലിയ നിശ്ചയമൊന്നുമില്ലാതെയാണ് യാത്ര. പെട്ടെന്നാണ് കുറുവദ്വീപ് എന്ന സൈൻ ബോർഡ് കണ്ടത്. ബോർഡ് ചൂണ്ടിക്കാണിച്ച ചെറിയ വഴിയിലേക്ക് വാഹനം തിരിഞ്ഞു. ട്രാവലറിന് കഷ്ടിച്ചു കടന്നു പോകാവുന്ന ചെറിയ കാനനപാതയിലൂടെയാണ് യാത്ര. എതിരെ വാഹനങ്ങളൊന്നും കാണുന്നില്ല. പണി പാളിയെന്ന് മനസ്സിൽ തോന്നി തുടങ്ങിയിരുന്നു. അങ്ങനെ നിൽക്കെ പെട്ടെന്നൊരാൾ കൈ കാണിച്ച് വണ്ടിയുടെ മുന്നിലേക്ക് ഓടി വന്നു. പോവരുത്, വഴിയിൽ ആനയുണ്ട്. അയാൾ വിറയലോടെ മന്ത്രിച്ചു. ആദിവാസികൾക്ക് ആനകളെ മണത്തറിയാം. ഉള്ളിലെ കിളി പറന്നങ്ങ് പോയി. പാട്ട പോലെ എന്തോ കുട്ടി അയാൾ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ. കുറച്ചു സമയത്തിനു ശേഷം അയാൾ ഞങ്ങളോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അയാൾ പറഞ്ഞത് തീർത്തും സത്യമായിരുന്നു. വഴിയിൽ നിറയെ പുത്തൻ ആനപ്പിണ്ടം. ഭാഗ്യത്തിന് ആന വഴിയിലുണ്ടായിരുന്നില്ല. കവാടത്തിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഗൈഡിനെയും കൂടെ കൂട്ടി. 150 ചെറുദ്വീപുകൾ അവിടെയുണ്ടത്രേ. പാറക്കെട്ടുകൾ നിറഞ്ഞ കുഞ്ഞരുവികളിലൂടെ പാറകളിൽ ചവിട്ടി കാൽനടയായി ദ്വീപുകളിലേക്ക് പ്രവേശിക്കാം. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ആ യാത്ര ഒരു വല്ലാത്ത ഫീലാണ്. ആദ്യ യാത്രയിൽ 3 അരുവികൾ മാത്രമേ മുറിച്ചു കടന്നിരുന്നുള്ളൂ. അതായിരുന്നു സാധാരണ ആളുകൾ പോകുന്ന വഴി. ആളുകൾ അധികം പോവാത്ത ദ്വീപുകളിലേക്ക് കൊണ്ടുപോകണമെന്ന് ആദ്യമേ ഗൈഡിനോട് ചട്ടം കെട്ടിയിരുന്നു. ദ്വീപിനക്കരെ വയനാട് വന്യജീവി സങ്കേതമാണ്. മഴക്കാലത്ത് പുഴ നീന്തിക്കടന്ന് ആന, കാട്ടുപോത്ത് മുതലായവ ദ്വീപിൽ വന്ന് താമസിക്കാറുണ്ടത്രേ. കത്തുന്ന വേനലിൽ പോലും സൂര്യപ്രകാശം എത്താത്ത സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. പക്ഷികളുടെയും ദേശാടന പക്ഷികളുടെയും വിഹാര കേന്ദ്രം. അപൂർവ സസ്യജാലങ്ങളുടെയും ഔഷധച്ചെടികളുടെയും കലവറയാണ് ഇവിടം. ഇത്തവണ 12 കുഞ്ഞരുവികൾ മുറിച്ചു കടന്ന് കാട്ടിലൂടെ കൊണ്ടുപോകാമെന്ന് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ കുട്ടികൾ അദ്ദേഹവുമായി പെട്ടെന്ന് അടുപ്പത്തിലായി. മറ്റുള്ള ടൂറിസ്റ്റുകളിൽ നിന്നും ഒറ്റപ്പെട്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ആദ്യത്തെ അരുവി മുറിച്ചു കടക്കാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കുട്ടികളെ പുഴ കടത്താനുള്ള ചുമതല ഗൈഡ് സ്വയം ഏറ്റെടുത്തു. പൊന്തി നിൽക്കുന്ന പാറകളിലൂടെയുള്ള ചാട്ടം ശരിക്കും രസകരമായിരുന്നു. ധരിച്ചിരുന്ന സാരി അല്പം പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം ലക്ഷ്യം വെച്ച ദ്വീപിലെത്തി. അരുവിയിലേക്ക് മുഖം താഴ്ത്തി നിൽക്കുന്ന വളഞ്ഞു പുളഞ്ഞ മരങ്ങൾ. മരങ്ങൾക്കിടയിലൂടെ കുറച്ചു ദൂരം കൂടി നടന്നപ്പോൾ പുഴയിൽ അലക്കുകയും കുളിക്കുകയും ചെയ്യുന്ന ആദിവാസി സ്ത്രീകളെ കണ്ടു. അവരും കൗതുകത്തോടെ ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. സ്വകാര്യതയിലേക്ക് വല്ലാതെ ചുഴിഞ്ഞു നോക്കാതെ ഞങ്ങൾ മുന്നോട്ട് തന്നെ നടന്നു. കൊച്ചു കൊച്ചു അരുവികൾ മുറിച്ചു കടന്ന് വന്യമായ സൗന്ദര്യം ആവോളം ആസ്വദിച്ചു. പുഴയിൽ പലയിടത്തും മുട്ടിനൊപ്പം വെള്ളമുണ്ടായിരുന്നു. അതിലൂടെ ഇറങ്ങി പാറയിൽ പിടിച്ചു കയറി ശരിക്കും രസകരമായ യാത്ര ഞങ്ങൾ തുടർന്നു. ആരാണ് ഈ ശല്യക്കാർ എന്ന് ദേഷ്യത്തോടെ ഞങ്ങളെ നോക്കി പറക്കുന്ന കിളികൾ. സംഭവം ബഹുരസമായി യാത്ര മുന്നോട്ടു പോവുകയാണ്. അങ്ങനെ അവസാനം മുറിച്ചു കിടക്കേണ്ട അല്പം വലിയ അരുവിയുടെ കരയിൽ ഞങ്ങളെത്തി. കാടുകളുടെ തണലിൽ സൂര്യപ്രകാശം അധികമേൽക്കാത്ത ഭാഗമാണത്. സഞ്ചാരികളൊന്നും ആ ഭാഗത്തേക്കോ എന്തിന് അതിനടുത്തുപോലും എത്തിയ യാതൊരു ലക്ഷണങ്ങളും കാണുന്നേയില്ല. ഓരോരുത്തരായി പുഴയിലേക്ക് ഇറങ്ങി തുടങ്ങി. പുഴയിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ തന്നെ ഉള്ളിലെ കിളി വീണ്ടും പറന്നങ്ങ് പോയി. സാധാരണ മനുഷ്യർ മുറിച്ചു കടക്കാത്ത സ്ഥലമായതുകൊണ്ട് വെള്ളത്തിനടിയിലെ പാറകൾക്ക് വല്ലാത്ത വഴുക്കൽ. ഓരോരുത്തരായി ശ്രദ്ധിച്ചു കടന്നു തുടങ്ങി. വെള്ളത്തിലെ കൊച്ചുപാറയിൽ കാലുറപ്പിച്ച് ഞാനും നടക്കാൻ തുടങ്ങി. കുറച്ചപ്പുറത്തുള്ള പൊങ്ങി നിൽക്കുന്ന പാറയാണ് ലക്ഷ്യം. മുട്ടിനു മുകളിൽ വെള്ളമുണ്ട്. പെട്ടെന്നാണ് അത് കണ്ടത്. വെള്ളത്തിനു മുകളിൽ പൊങ്ങി നിൽക്കുന്നൊരു കുഞ്ഞു തല. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് പാമ്പാണെന്ന് മനസ്സിലായത്. ഒരു പൊട്ടൻ പാമ്പ്. ഓടുന്നതിനു പകരം അപ്രതീക്ഷിതമായി കണ്ട അതിഥികളെ സ്വീകരിക്കാൻ എന്ന പോലെ മൂപ്പര് വായ തുറന്ന് ചിരിച്ച് സന്തോഷത്തോടെ എൻ്റെ നേരെ നീന്തി വരികയാണ്. പാമ്പിൻ്റെ ചിത്രം പോലും കണ്ടാൽ ബോധം പോകുന്ന ഞാൻ അയ്യോ പാമ്പ് എന്ന് അലറിയത് ഓർമ്മയുണ്ട്. കാൽ വഴുതി ധും പാമ്പിന് മുകളിലൂടെ വെള്ളത്തിലേക്ക്. വെള്ളത്തിൽ നിന്ന് തല ഉയർത്തിയ ഞാൻ ആദ്യം തപ്പിയത് എൻ്റെ കഴുത്തിലാണ്. പാമ്പ് എൻ്റെ കഴുത്തിൽ ചുറ്റി വരിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കി. സ്വീകരിക്കാൻ ചെന്ന കക്ഷി തന്നെ പിടിക്കാൻ വരുന്നത് കണ്ട് ആ പാവത്തിൻ്റെ ബോധം പോയി കാണും. വെയിലുള്ള പാറമേലിരുന്ന് വസ്ത്രം ഉണക്കി. പിന്നീട് പൊന്തക്കാടുകൾ വകഞ്ഞുമാറ്റി. ഒറ്റയടി പാതയിലൂടെ കുത്തനെ കയറ്റം. പാമ്പിൻ്റെ ഭയം വീണ്ടും വിറയലുണ്ടാക്കി. ആ വഴി അവസാനിച്ചത് നെൽപ്പാടങ്ങളുടെ കരയിലേക്കാണ്. ആദിവാസി ഗ്രാമത്തിൻ്റെ നേർക്കാഴ്ചകൾ അവിടെ അങ്ങിങ്ങായി കാണുന്നു. പുല്ലുമേഞ്ഞ ഒരു വീടിനോട് ചേർന്ന് മുളകൊണ്ട് കെട്ടിയുണ്ടാക്കിയ കടയിലിരുന്ന് വിറകടുപ്പിലുണ്ടാക്കിയ വയനാടൻ കാപ്പിയുടെ സ്വാദറിഞ്ഞു കുട്ടിച്ചു. ഞാവൽ മരം കുലുക്കി ഞാവൽപ്പഴം കഴിച്ചു. മുളങ്കാടിനോട് ചേർന്ന് DTPCയുടെ മുളകൊണ്ട് നിർമ്മിച്ച ട്രീ ഹൗസ് ഉണ്ടായിരുന്നു. ടൂറിസ്റ്റുകൾ ഇല്ലാത്തതിനാൽ അതിൽ കയറാനും അവസരം ലഭിച്ചു. പ്രകൃതിയുടെ മാസ്മരികതയിൽ കാടിൻ്റെ സംഗീതം കേട്ട് കുറേ നേരം അവിടെ വിശ്രമിച്ചു. ഇനി ചങ്ങാടത്തിൽ പുഴ മുറിച്ചു കടന്നു വേണം തിരിച്ചുപോക്ക്. 100-ലധികം മുളകൾ ഒരേ നീളത്തിൽ മുറിച്ച് നിർമ്മിക്കുന്ന ചങ്ങാടം ആദിവാസികളുടെ അത്ഭുതകരമായ ഒരു നിർമ്മിതിയാണ്. വർഷങ്ങളോളം ഉപയോഗിക്കാമെന്നും മുങ്ങില്ല എന്നുള്ളതും വളരെ എളുപ്പത്തിൽ നിയന്ത്രിക്കാമെന്നതും ഈ ചങ്ങാടങ്ങളുടെ പ്രത്യേകതയാണ്. പുഴക്ക് കുറുകെ കെട്ടിയ വള്ളിയിൽ പിടിച്ചാണ് ചങ്ങാടം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ രസകരമായ ഒരു യാത്രയായിരുന്നു അത്. റിവർ റാഫ്റ്റിംഗ് എന്ന പേരിൽ ഈ ചങ്ങാടത്തിൽ ദ്വീപ് ചുറ്റിക്കാണാനുള്ള അവസരവും DTPC നൽകുന്നുണ്ട് എന്നറിയുന്നു. ചങ്ങാടത്തിൽ നിന്നിറങ്ങി പിന്നെയും മുള കൊണ്ടുള്ള നിർമ്മിതികൾ കണ്ടു. മുള കൊണ്ടുണ്ടാക്കിയ പാലങ്ങൾ, കാട്ടുവള്ളികൾ കൊണ്ട് മുള വരിഞ്ഞുണ്ടാക്കിയ ഇരിപ്പിടങ്ങൾ, മുളം കുടിലുകൾ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ. പഴശ്ശി വിപ്ലവകാലത്ത് കോട്ടയം രാജവംശത്തിലെ പടനായകന്മാർ ഈ ദ്വീപിലാണ് ഒളിപ്പോരിന് ഇരുന്നിരുന്നതത്രേ. അവരാണ് ഈ തടാകങ്ങൾക്ക് പാൽ തടാകങ്ങൾ എന്ന പേര് നൽകിയതെന്ന് പറയപ്പെടുന്നു. ഗൈഡിനോട് യാത്ര പറഞ്ഞ് കുറുവയിൽ നിന്നും കബനിയിൽ നിന്നും തിരിച്ചു പോരുമ്പോൾ സമയം സന്ധ്യയോടടുത്തിരുന്നു.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളൊരു യാത്രാ വിവരണമാണ് കേട്ടത്. മൻസൂർ മണ്ണാക്കാടാണ് അവതരിപ്പിച്ചത്.
1: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിൽ നമ്മളേറെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഏറെ അഭിമാനപൂർവം ഷെയർ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കുടുംബങ്ങളിൽ കുളിർത്തന്നലായി എന്നാണ് നമ്മൾ ഈ പ്രോഗ്രാമിന് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതെ, സ്നേഹക്കൂട്. സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കുകയാണ്. വീടകങ്ങളിലെ വേദനകളും പ്രയാസങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും സന്താപങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഈ പ്രോഗ്രാമിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ, അത് നമ്മുടേതായി തന്നെ കടന്നുപോയതായ ചരിത്രം നമുക്ക് തന്നെ അറിയാം. അവിടെ പരിഹാരങ്ങളുണ്ടായിട്ടുണ്ട്, നിർദ്ദേശങ്ങളുണ്ടായിട്ടുണ്ട്, ചില താക്കീതുകളുണ്ടായിട്ടുണ്ട്, മുന്നറിയിപ്പുകളുണ്ടായിട്ടുണ്ട്. അവയൊക്കെയും നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതൊന്നും എവിടെ നിന്നെങ്കിലും അവർ സ്വന്തമായി എടുത്ത വാക്കുകളോ മറ്റോ അല്ല. അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നുമൊക്കെ നിർദ്ധാരണം ചെയ്ത് ആ റസൂലും റസൂലിൻ്റെ സഹാബാക്കളും പഠിപ്പിച്ചു തന്ന ജീവിത രീതിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കുടുംബം കുളിർമയുള്ളതാകും എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മളിലേക്ക് എത്തിച്ചു തന്ന പ്രോഗ്രാമുകളാണ് അത്തരം ഒരു
4: വഴിയിലൂടെ അല്ലെങ്കിൽ അത്തരമൊരു പിന്നെ പാതയിലൂടെ ഇൻഷാല്ലാ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയമാണ് നമ്മളിലേക്ക് എത്തുന്നത്, ഉമ്മയും മകളും. ഈയൊരു ടൈറ്റിലിൽ അബ്ദുറഹ്മാൻ ചുങ്കത്തറയും ബഹുമാനനായ പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം അദ്ദേഹം രണ്ടുപേരും ചേരുന്നു ഇൻഷാല്ലാ സ്നേഹക്കൂടിൻ്റെ വളരെ വ്യത്യസ്തമായ മറ്റൊരു പ്രോഗ്രാം മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്, ഉമ്മയും മകളും എന്നതാണ് ഇന്ന് നമ്മൾ വിഷയമായി എടുത്തിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് നമ്മൾ നേരിട്ട് കടക്കുകയാണ്. മൗലവി, ഇസ്ലാമിൽ പെൺമക്കളെ വളർത്തുന്നതിന് വലിയ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് പ്രത്യേകമായി സ്വർഗത്തിലുള്ള സ്ഥാനവും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ പെൺകുട്ടികളെ വളർത്തുന്നതിന് ആൺകുട്ടികളെ വളർത്തുന്നതിനേക്കാൾ കൂടുതലൊരു പ്രാധാന്യം ഇസ്ലാമിൽ ഉണ്ടാകാനുള്ള ഒരു കാരണം?
6: നമുക്ക് ആ ഹദീസുകളുടെ സന്ദർഭങ്ങളിൽ നിന്ന് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഹദീസ് ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വീട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹ രണ്ട് പെൺകുട്ടികളുമായിട്ടൊരു സ്ത്രീ വരികയാണ്. അങ്ങനെ അവർ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷെ അത് നൽകാനുള്ള ഒന്നും വീട്ടിലില്ല. അപ്പോൾ ഉള്ളൊരു ഈത്തപ്പഴം കൊടുത്തിട്ട് കൊടുത്തപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്തു, രണ്ടായിട്ട് പകുത്ത് രണ്ട് മക്കൾക്കും കൊടുത്തു. അതിൽ ആയിഷത ഏറ്റവും ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ ഒരിക്കലും അതിൽ നിന്നൊരു കഷ്ണം ആ ഉമ്മ കഴിച്ചില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പട്ടിണിയും പ്രയാസത്തിലും വീട്ടിൽ വന്ന ഈ രണ്ട് പെൺകുട്ടികളെയും ഉമ്മനെയും കുറിച്ച് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, മനുപുത്തുലിയ മിൻ ഹാദിഹിൽ ബനാത്ത്. ഈ പെൺകുട്ടികളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടത് ആരാണോ അവർക്ക് എന്തായിരിക്കും കുന്നലഹു സിത്ര മിനന്നാർ, നരകത്തിൽ നിന്നും ഈ കുട്ടികൾ അവർക്കൊരു മറയായി തീരുന്നതാണ്. അപ്പോൾ സാമ്പത്തികമായും മറ്റേത് തരത്തിലും കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്തുണ്ട് സ്ത്രീകളെ സംരക്ഷിക്കാൻ അന്നും ഇന്നും ഒക്കെ ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ട് വെച്ചാൽ നമുക്ക് സ്വാഭാവികമായും ആൺകുട്ടികളാകുമ്പോൾ അവർ കുറച്ച് മുതിർന്ന് വരുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും, വീടിൻ്റെ കാര്യങ്ങളെ ചെയ്യാനും സാമ്പത്തികമായി വീടിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ തുടങ്ങും. പെൺകുട്ടികൾക്ക് ചില പരിമിതികളുണ്ടല്ലോ. അതേപോലെ തന്നെ എപ്പോഴാണ് നമ്മുടെ നാട്ടിലൊരു പ്രയാസമായി മാറിയത്, പല പ്രവാസികളും ഗൾഫിലേക്ക് പോയിരുന്നത് തന്നെ പ്രധാനമായി പറയുന്ന രണ്ട് കാരണങ്ങൾ, ഒന്ന് വീട് നിർമ്മാണം, ഒന്ന് പെൺകുട്ടികളെ കെട്ടിക്കലോ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഈ സ്ത്രീധനരഹിത ബോധവൽക്കരണങ്ങൾ ജനങ്ങൾക്കുള്ള ദീനീ ബോധം കൊണ്ടൊക്കെ എന്ത് ചെയ്തു, ഒരാൺകുട്ടിക്ക് കല്യാണം ഉണ്ടാക്കലാണെന്ന് എന്താ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. പെൺകുട്ടിയുടെ വിവാഹം എന്നുള്ളത് ഇന്നൊരു പ്രയാസമല്ലാതെ വന്നു കുറേയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ തിരിച്ച് നിലനിൽക്കുന്നുണ്ടെങ്കിലും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികളുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അത് ഇന്ന് നമ്മുടെ സ്ത്രീത്വത്തിനും അതേപോലെ തന്നെ കുടുംബ സംവിധാനങ്ങൾക്കും എതിരെയുള്ള ശക്തമായ ബോധവൽക്കരണങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ പെൺകുട്ടികളെ വളരെ ജാഗ്രതയോടുകൂടെ, ആൺകുട്ടികളാണെങ്കിലും വേണം, പക്ഷേ പെൺകുട്ടികളുടെ കാര്യത്തിൽ ശരിക്ക് നമ്മൾ ശ്രദ്ധിച്ച് അവർക്ക് വേണ്ട വിവരങ്ങളും ബോധങ്ങളും സമയത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമുക്കറിയാം, സ്ത്രീ ഒരു പെൺകുട്ടി എന്ന നിലക്കുള്ള ഒരു ഒരു സ്ത്രൈണത അല്ലെങ്കിൽ ഒരു സ്ത്രീത്വം അങ്ങനൊന്നും വേണ്ട എന്നാണ് ഇന്നത്തെ പുതിയൊരു കാഴ്ചപ്പാട്. ആണ് പെണ്ണ് എന്ന് പറയണ്ട, അന്ത ആണും പെണ്ണും ഒരേപോലെ തന്നെയല്ലേ എന്ന ഒരു ചോദ്യം. ഇത് വളരെ ലളിതമായൊരു ചോദ്യമാണെങ്കിലും ഇത് മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. ഇത് പെൺകുട്ടികൾക്ക് പൊതുവേ ആൺകുട്ടികളെക്കാളും ഒരു അവഗണന ഉണ്ടോയെന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, തികച്ചും ഇങ്ങനത്തെ പ്രചാരണങ്ങളിൽ പെട്ടെന്ന് അവരെന്ത് ചെയ്യും, കുടുങ്ങിയിട്ടു. അപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ എന്താണ് ഒരു അങ്ങനെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒതുങ്ങിക്കൊടുക്കേണ്ടതില്ല, അങ്ങനെ ഒരു ഭർത്താവിനനുസരിച്ച് ജീവിക്കേണ്ടതില്ല, അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ഭാരം പേറേണ്ടതില്ല, അതൊക്കെ സ്ത്രീകളുടെ മേൽ ആരോ ഉണ്ടാക്കിയ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഭാരങ്ങളാണ് എന്നൊക്കെ ചിന്തിച്ചാൽ പിന്നെ ഇവിടെ കുടുംബ സംവിധാനങ്ങളില്ല. അപ്പോൾ നമ്മുടെ പെൺകുട്ടികൾ ഇന്ന് എന്ത് ചെയ്യുന്നു, ഈ എല്ലാ ബോധവൽക്കരണങ്ങളുടെയും ആത്യന്തികമായ ഫലം ലിബറലിസത്തിൻ്റെ അവസാനത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വിവാഹം വേണ്ട എന്ന് മക്കൾ പറയുന്നിടത്താണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, ജോലി കൊടുത്തു, അറിവ് കൊടുത്തു, എല്ലാം കൊടുത്താലും ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരൊരു വിവാഹ ജീവിതത്തിന് തയ്യാറല്ലാന്നുണ്ടെങ്കിൽ അവർ വളരെ അരക്ഷിതമായൊരവസ്ഥയിൽ മാത്രമേ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മക്കളെ തികഞ്ഞ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഇത്തരം പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ഒരു നല്ല പെൺകുട്ടിയായി വളർത്തി അവളെ ഒരു വിവാഹത്തിന് പര്യാപ്തമാക്കി നല്ലൊരു കുടുംബിനിയാക്കി ഒരു കുടുംബജീവിതത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇന്ന് ഭാരമേറിയ ഒരു പ്രവൃത്തി തന്നെയാണ്. അതുകൊണ്ട് എക്കാലത്തും ഈ ഒരു വാഗ്ദാനം എന്ന് പറഞ്ഞാൽ, ഈ ഹദീസിലുള്ള പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു സംഗതി തന്നെയാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ വിരലുകൾ ചേർത്ത് പിടിച്ചിട്ട് ഞാനും ആ പെൺകുട്ടിയെ സംരക്ഷിക്കുന്നു ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ സ്വർഗത്തിൽ പ്രവാചകനോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ ആരാണ്? ഒന്ന് യതീമിനെ സംരക്ഷിച്ച ആളുകൾ. അത്ര വലിയ ശ്രേഷ്ഠത, കുന്നലഹു സിത്രം മിനന്നാർ, നരകത്തു നിന്ന് അവന് മറയാകുമെന്നൊക്കെ പറയുമ്പോൾ ആ സംരക്ഷണത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിൽ അങ്ങനത്തെ ഒരു ശ്രദ്ധയും ജാഗ്രതയും നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്നാണ് ഇന്ന് മനസ്സിലാവുന്നത്.
7: ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ പോസ്റ്റർ അത് വന്നതിന് ശേഷം ധാരാളം ചോദ്യങ്ങൾ നമുക്ക് നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. ഇതൊരു ഉമ്മയെക്കുറിച്ചുള്ള ഒരു മകളുടെ ഒരു പരാതിയാണ്. കുടുംബത്തിലുള്ള മക്കളുടെ എണ്ണവും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഉമ്മാക്ക് കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ വേർതിരിവാണ്. ഏറ്റവും കൂടുതൽ ബന്ധവും സ്നേഹവും രണ്ടാമത്തെ മകളോടാണ്. അവളുടെ കുട്ടികളോടാണ് എൻ്റെ കുട്ടികളോടുള്ള താല്പര്യത്തെക്കാൾ കൂടുതൽ താല്പര്യം. ഇത് ആൺകുട്ടികളുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെ ഒരു വേർതിരിവ് പലപ്പോഴും സംസാരിക്കുമ്പോൾ ഉമ്മ പറയും, എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്, പക്ഷേ സംസാരത്തിൽ മാത്രമുള്ള ആ പ്രകടനത്തിൽ അവളെ, സംസാരത്തിൽ മാത്രമേ ഉള്ളൂ, അത് പ്രകടനത്തിൽ അവളെ മാത്രമാണ് ഇഷ്ടവും സ്നേഹവും. എങ്ങനെയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ഉമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക?
6: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുകളുടെ സമഗ്രതയും കാലിക പ്രസക്തിയും നമുക്ക് ഓർമ്മപ്പെടുത്തും. അതായത് രക്ഷിതാക്കളോട് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് എന്ത്, ദിലുബൈനാവുലാദിക്കുന്നാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് നീതികാരികൾ. ഒരു കുട്ടിക്ക് മാത്രം സമ്മാനം കൊടുത്ത ആളുടെ കാര്യത്തിൽ ഞാൻ എന്നെ നീ സാക്ഷിയാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ എന്താ വെച്ചാൽ, എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ എന്ന ഒരു വികാരമുണ്ടല്ലോ, അതിലൊരു വിവേചനം എന്ന് പറഞ്ഞാൽ, വിവേചനം തന്നെ മനുഷ്യൻ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് വിവേചനങ്ങൾ. എന്നാൽ അത് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നാവുമ്പോൾ അത് തീരെ സഹിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നാല് മക്കളുണ്ടാവുമ്പോൾ നാല് മക്കളോടും എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് തുല്യമായ ഒരു സ്നേഹം വേണം എന്ന് പറയുന്നതിൽ എന്തില്ല, അതൊരിക്കലും ചിലപ്പോൾ മനസ്സുകൊണ്ട് കഴിഞ്ഞോണമെന്നില്ല. ഇപ്പോൾ പിന്നെ രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ നിങ്ങൾ നീതി കാണിക്കണമെന്ന് പറഞ്ഞാലും അവിടെ പറയണ്ടല്ലോ, വലവ് ഹറസ്തും, നിങ്ങൾ എത്ര തന്നെ താല്പര്യം കാണിച്ചാലും എന്ത് ചെയ്യാൻ പറ്റൂല, ആ ഒരു മാനസികമായ ഒരു സ്നേഹം തുല്യമാക്കാൻ പറ്റൂല. രണ്ട് ഭാര്യമാർക്കും ഒരേ സ്നേഹം, അത് പ്രകടിപ്പിക്കുന്നിടത്ത് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഉമ്മക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, മക്കൾക്കത് മനസ്സിലായി എന്നില്ല. സ്വാഭാവികമായും ഒരാൺകുട്ടിയോട് ചിലപ്പോൾ ഒരു പെൺകുട്ടിയോട് കൂടുതൽ സ്നേഹം തോന്നാം, ഒരാൺകുട്ടിയോട് തോന്നാം, ചെറിയ കുട്ടിയോട് തോന്നാം, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ഏറ്റവും ചെറിയ കുട്ടിയോടൊരു വാത്സല്യവും സ്നേഹവും തോന്നാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അതല്ലെങ്കിൽ കുറച്ച് നന്നായി ദീനി രംഗത്ത് നന്നായി പ്രവർത്തിക്കുന്ന ഒരാളായി, ഒരു കുട്ടി ഹാഫിളാണ്, ഓനോടൊരു പ്രത്യേക ഇഷ്ടം, അതൊക്കെ മനസ്സിലുണ്ടാവാം. പക്ഷേ ഒരു കുട്ടിക്കും അങ്ങനത്തെ ഒരു വിവേചനം എന്ത് ചെയ്യാൻ പാടില്ല, അനുഭവത്തിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ അത് ഗുരുതരമായ തെറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കുട്ടി ചോദിക്കുമ്പോൾ മനസ്സിലാവണം ആ കുട്ടിക്ക് അങ്ങനെ എന്ത് ചെയ്യുന്നു, ഫീൽ ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് രണ്ട് കാര്യമാണ് പറയാനുള്ളത്. ഒന്ന്, ഉമ്മയിൽ നിന്നൊരു അനീതി ഉണ്ട് എന്നത് ഉമ്മയോട് ഉമ്മയെന്ന മാന്യതയും ആദരവും വിട്ട് പെരുമാറുന്നതിലേക്ക് എത്താൻ പാടില്ല. അങ്ങനെ ആവുമ്പോൾ ഉമ്മമാരെ വിഷമിപ്പിക്കരുത് എന്ന് പ്രത്യേകമായി പറയുന്നുണ്ട് ഹദീസിൽ. ഈ ഉമ്മമാരെ വിഷമിപ്പിക്കുക എന്നുള്ളത് കുറച്ചും കൂടി ഗുരുതരമായ തെറ്റാണ്. അപ്പം അതിലേക്കൊരിക്കലും ഈ സഹോദരിക്കൊരു കാരണമാവാൻ പാടില്ല. അവരോട് പറയാനുള്ളത് അതാണ്. രണ്ടാമത്തെ എന്താ വെച്ചാൽ, ഈ ഉമ്മ തീർച്ചയായും എന്ത് ചെയ്യണം, അങ്ങനൊരു വിവേചനം ഒരു കുട്ടിയോടുള്ളതുപോലെ പെരുമാറാൻ പാടില്ല. എന്തെങ്കിലും അവൾക്ക് പ്രത്യേകമായി നൽകുക, അവളെ പ്രത്യേകമായി, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കുറ്റകരമാണ്. അതിന് നമ്മൾ എന്ത് ന്യായം പറഞ്ഞാലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, സ്നേഹ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പ്രകടിപ്പിക്കുമ്പോൾ അതെല്ലാം ഒരുപോലെയാവാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയേണ്ടത്.
7: നിങ്ങൾ നേരത്തെ തുടങ്ങിയ ആമുഖത്തിൽ പറഞ്ഞതുപോലുള്ളൊരു പ്രശ്നം, ലെസ്ബിയൻ ഗേ പോലുള്ള കൂടി വരുന്ന സാഹചര്യത്തിൽ രക്ഷിതാക്കൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകാമോ എന്ന്.
6: എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ നമുക്കിതൊക്കെ വളരെ സുന്ദരമായി കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആദ്യം കുട്ടികളുടെ മനസ്സിലേക്ക് എന്താണ് ഈ സ്വതന്ത്ര ചിന്തയും, ആണുമാണും തമ്മിൽ വിവാഹം കഴിച്ചാൽ എന്താ, പെണ്ണും പെണ്ണും വിവാഹം കഴിച്ചാൽ എന്താ, എനിക്ക് പെണ്ണിനോടാണ് താല്പര്യം, എനിക്ക് ഇതൊക്കെ അടുത്ത കാലങ്ങളിൽ വന്ന പ്രചാരണത്തിൻ്റെ ഭാഗമായി വന്ന കാര്യങ്ങളാണ്. മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയില്ലേ, നമ്മൾ തന്നെ ഇവിടെ എത്ര കാലം, നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ എത്ര കാലത്ത് പരിചയമുണ്ട്? 40-50 കൊല്ലത്തെ. അവരുടെ ചെറുപ്പത്തിൽ അവർ സ്കൂളിൽ പോയിട്ടില്ലേ? ആരെങ്കിലും ചോദിച്ചിരുന്നു? ഇതൊക്കെ ബോധപൂർവം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ഇപ്പോൾ സ്കൂളുകളിൽ ഒന്നിച്ചിരുത്താനുള്ള പ്രവണതകൾ ഇതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുകയാണ്. ആണിനെയും പെണ്ണിനെയും ഒന്നിച്ചൊരു ക്യാമ്പിൽ ഒരുമിച്ച് ഒരു കുദിവസങ്ങളോട് ഒന്നിച്ച് താമസിപ്പിക്കുക, അവരെ ഒന്നിച്ച് ടൂർ കൊണ്ടുപോവുക, അങ്ങനെ എന്ത് ചെയ്യാണ്? ആണും പെണ്ണും തമ്മിലൊരു ആകർഷണീയതയുണ്ടല്ലോ. സ്വാഭാവികമായും ഇതിനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്യാണ്? പെണ്ണിനെ പെണ്ണിനോടും ആണ് ആണിനോടും ബന്ധപ്പെടുന്ന പ്രശ്നമില്ല, അങ്ങനെ തന്നെ കുറേ ആൾക്കാർ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രചാരം. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, എന്താണോ നമ്മുടെ കുട്ടികൾക്ക് അപകടപ്പെടാനുള്ള കാര്യം അതിനെ നമ്മൾ അഡ്വാൻസ് ചെയ്യുക എന്നത് തന്നെ നമുക്ക് പരിഹാരമുള്ളൂ. ഇപ്പോൾ പ്രേമം നമ്മുടെ പെൺകുട്ടികൾ എത്തിപ്പെടാനുള്ളൊരു സാഹചര്യമുണ്ട്. അതിൻ്റെ പ്രേമത്തെക്കുറിച്ചുള്ള നല്ലൊരു അവയർനെസ് എന്ത് ചെയ്യണം? അവർക്ക് നേരത്തെ കൊടുക്കണം. അതേപോലെ തന്നെ ഈ പിന്നെ ലെസ്ബിയൻ ചിന്താഗതികൾ, ഗേ ചിന്താഗതികളൊക്കെ നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം? അതിന് പറ്റുന്ന അതിൻ്റെ അപകടങ്ങളെക്കുറിച്ചും ഇത്തരം ആളുകൾ ആസൂത്രിതമായി ഇത് കൊണ്ടുവരുന്നതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കുറച്ച് കോമൺ സെൻസിലൊരു കുട്ടിയോട് നമ്മൾ ചോദിച്ചാൽ മതി, നീ അതൊക്കെ പോട്ടെ, ഇതൊക്കെ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലും പാഠപുസ്തകത്തിലും സിലബസിലും സ്കൂളിലൊക്കെ ബോധപൂർവം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ പിന്നിൽ എന്തായിരിക്കും ഉദ്ദേശം എന്നൊന്ന് ചോദിച്ചാൽ തന്നെ അല്പം അന്തള്ള കുട്ടികൾ പറയും, ഇതിലെന്തോ നമ്മുടെ മതത്തെ നശിപ്പിക്കാനും മതപരമായ ധാർമ്മികതകളെ ഇല്ലാതാക്കാനും വ്യഭിചാരത്തെ പൊതുവൽക്കരിക്കുവാനും തെറ്റുകളെ നിസ്സാരവൽക്കരിക്കുവാനും ഒക്കെയുള്ള നീക്കങ്ങൾ ഗൂഢമായി നടക്കുന്നു എന്ന തിരിച്ചറിവുണ്ടായാൽ തന്നെ അല്പം ദീനീ സ്നേഹവും ധാർമ്മികതയോടുള്ള സ്നേഹവും ഇസ്ലാമിനെ നിലനിൽപ്പ് ആഗ്രഹിക്കുക ചെയ്യുന്ന ഏത് കുട്ടി ഇതിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു ബോധം അവർക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. ബോധവൽക്കരണത്തിലൂടെയും അവരുടെ സംശയങ്ങൾക്ക് തൃപ്തികരമായ മറുപടികൾ നൽകുന്നതിലൂടെയും മാത്രമേ. ഇപ്പം നമ്മൾ ക്യാമ്പസുകളിൽ നടത്തിയിട്ടുള്ള ഓപ്പൺ ഡിബേറ്റുകളിലൊക്കെ ഇപ്പം നമ്മുടെ സ്റ്റുഡൻസിൻ്റെയൊക്കെ കുട്ടികൾ പറയുന്ന മറുപടികളൊക്കെ ഈ ആ പ്രായത്തിലവരെ തൃപ്തിപ്പെടുത്തുന്ന മറുപടികളാണ്. പക്ഷെ അത് കേൾക്കണമല്ലോ, അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം.
8: ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജനകീയ വിചാരണകളിൽ ഇത്തരം വിഷയങ്ങൾ പ്രത്യേകമെടുത്ത് ചർച്ച ചെയ്യുന്നു. ഇതിൽ മകളെക്കുറിച്ചൊരു ഉമ്മയുടെ ഒരു പരാതിയാണ്. അവൾ ചില കാര്യങ്ങൾക്ക് വളരെ ഉഷാറാണ്, വീട് വൃത്തിയാക്കാനൊക്കെ. പക്ഷേ നിസ്കരിക്കാൻ ഒരുപാട് തവണ പറയണം. 10 വയസ്സ് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ കുട്ടി. കുളിക്കാനും അങ്ങനെ തന്നെ, കുളിക്കാൻ വളരെ മടിയാണ്. 3 ദിവസം കൂടുമ്പോഴൊക്കെ കുളിക്കൂ. ഇസ്ലാമിൽ വൃത്തിയുടെ പ്രാധാന്യമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കാര്യമായ മാറ്റമൊന്നുമില്ല. അതിൽ മറ്റൊരു വിഷയം കൂടി, 3-4 വിഷയങ്ങൾ ഒരുമിച്ച് പറയുന്നുണ്ട്, ഒക്കെ ഒരുമിച്ച് പറയാലേ. അവളുടെ ടീച്ചർ ഒരു ബെഞ്ചിൽ കുട്ടികളെ ഒരുമിച്ചിരുത്തിരുന്നു, ആണും ഒക്കെ മിക്സ് ചെയ്തിരുത്തിരുന്നു. അപ്പോൾ അതിൽ അടുത്തിരുന്ന കുട്ടിയുടെ പേര് അതിൻ്റെ ആദ്യാക്ഷരം കയ്യിലൊക്കെ എഴുതി വെക്കുന്ന സാഹചര്യം, അവൻ മെസ്സേജ് അയക്കുന്ന സാഹചര്യം, അതൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന ഒക്കെ സാഹചര്യമൊക്കെ കണ്ടു. അവളോട് ദേഷ്യം പിടിച്ചു പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ലെന്നറിയാം. ഏത് രീതിയിലാണ് അവളോട് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്? ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഈ പ്രശ്നമുണ്ട്. വീട്ടിൽ നിന്നും ഷാളൊക്കെ കുത്തിപ്പോകും, സ്കൂളിലെത്തിയാൽ അത് അഴിച്ചിടും. ഉമ്മ കാണുന്നില്ലെങ്കിൽ റബ്ബ് കാണുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. റബ്ബിന് ഇഷ്ടമില്ലാത്ത ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ വീട്ടിൽ പാൻറ്റും ടീഷർട്ടും ഇട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കുടുംബത്തിലെ മറ്റു കുട്ടികളൊക്കെ അതുണ്ട്, വീട്ടിൽ മറ്റാളുകളൊക്കെ കയറി വരുന്നതല്ലേ, എല്ലാം ദീനിയായി പറഞ്ഞു കൊടുക്കാറുണ്ട്, പക്ഷെ മനസ്സിലായി വരുന്നില്ല. റബ്ബ് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും മറ്റു വീട്ടിലെ തന്നെ സഹോദരന്മാരുമായി എപ്പോഴും അടിപിടിയുമാണ്. എല്ലാത്തിനും കൂടി ഒരു പ്രശ്നം പറഞ്ഞു തരാമോ എന്നാണ്, പരിഹാരം പറഞ്ഞു തരാമോ എന്നാണ്
6: ചോദിച്ചത്. അതെ അതെ അതെ അതെ. അതായത് ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിയെക്കുറിച്ച് പറയാവുന്ന എല്ലാ കംപ്ലൈൻറ്റുകളും ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ് ഇതിൽ. നമ്മൾ പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കുട്ടികളോട് ഏറ്റവും സ്നേഹവും വാത്സല്യവും ഒക്കെ ഉള്ളത് ആർക്ക് തന്നെയാണ്? ഉമ്മക്ക് തന്നെയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ കുട്ടികൾക്ക് ദോഷകരമായതൊന്നും നമ്മൾ ചെയ്യൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നമാണ്. അതല്ലാതെ ഉമ്മ മകളെ ഉപദ്രവിക്കുക, മകൾ ഉമ്മനെ ഉപദ്രവിക്കുക, ഇതൊന്നും ഉണ്ടാവില്ല. കാരണം അത് അത്രയും വലിയൊരു ബന്ധമാണ്. പിന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പെൺകുട്ടികളുടെ കാര്യത്തിൽ ഉമ്മമാർക്ക് ഒരു എക്സ്ട്രാ ആങ്സൈറ്റി, ഒരു ആശങ്ക ഉണ്ട്. അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒരു കാരണം, ഒരു പെൺകുട്ടിയാണ്, അവൾ വഴിതെറ്റിക്കപ്പെടാന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ അവൾക്ക് പ്രേമമുണ്ടോ, ആരും ബന്ധമുണ്ടോ, ഫോൺ ചെയ്യുന്നുണ്ടോ, ഈ ഒരു ഏരിയയെക്കുറിച്ച് ഒരു രക്ഷിതാവും പെൺകുട്ടിയുടെ കാര്യത്തിൽ നിർഭയരല്ല. അപ്പോൾ എപ്പോഴും ഒരു സംശയപരമായ നിരീക്ഷണങ്ങൾ, എപ്പോഴും ചോദ്യങ്ങൾ, വിലക്കുകൾ, നിയന്ത്രണങ്ങൾ, ഈ വിഷയത്തിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് വിചാരിച്ചു. ഇതൊക്കെ ഇങ്ങനെ എനിക്കൊരു അപകടം സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഉമ്മ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് ഒരിക്കലും ഈ പെൺകുട്ടിക്ക് അറിയില്ല. ഇവള് ഇവളുടെ ജീവിതത്തെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്ന, ശല്യപ്പെടുത്തുന്ന ഒരാളായിട്ടാണ് ഉമ്മനെ കാണുന്നത്. ഉമ്മക്ക് ഇതിന് റീസൺ ഉണ്ട്, പക്ഷെ ആ റീസൺ ആർക്കറിയില്ല,
8: അമ്മക്കറിയില്ല,
6: കുട്ടികൾക്ക് ഒരിക്കലും അറിയില്ല. അതാണ് ഒരു വിഷയം. രണ്ടാമത്തൊരു ആശങ്ക എന്ന് പറഞ്ഞാൽ, ഒരു പെൺകുട്ടി എപ്പോഴും വിവാഹിതയായി ഭർത്തൃ വീട്ടിലാണ് ജീവിക്കേണ്ടത്. അപ്പോൾ ഇന്നിവൾ എൻ്റെ കൂടെ ജീവിക്കുമ്പോഴുള്ള ഈ മനോഭാവം, ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്സാഹമില്ലായ്മ, സമയത്ത് നിസ്കരിക്കാത്തൊരവസ്ഥ, പെരുമാറ്റ തകരാറുകൾ, ഇതൊക്കെ എന്ത് ചെയ്യും? ഭാവിയിൽ എൻ്റെ മോൾ ഒരു മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അത് അവളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുമോ എന്നതാണ് രണ്ടാമത്തെ ആശങ്ക. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, വീട്ടിലെ പണികൾക്കും ജോലികൾക്കും ഒക്കെ എന്ത് ചെയ്യും? നിർബന്ധിക്കും, വരുന്നില്ലെങ്കിൽ അവരെ ആക്ഷേപിക്കും. അപ്പോൾ ഇതും എന്താണ്, വീട്ടിൽ ഇവൾക്കൊരു സ്വസ്ഥത ഇല്ലാതാക്കി തീർക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉമ്മക്കിത് പാത്രം കഴുകേണ്ട ആവശ്യമില്ല, അതൊക്കെ ഉമ്മ തന്നെ ചെയ്യാൻ തീരുക. പക്ഷേ ഇതിലൊന്നും ഇവിടെ സഹകരിച്ചില്ലെങ്കിൽ ഇവൾ എങ്ങനെയാണ് ഒരു വീട്ടിൽ പോയി നിൽക്കുക എന്നുള്ളതാണ്. വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അതൊക്കെ റെഡി ആയിക്കോളും തന്നെ നമ്മൾ പറയാം. മനസ്സിലതല്ലാതെ ഒരു അമ്മായിമ്മൻ്റെ അടുക്കൽ നിൽക്കുന്ന അതേപോലെ നിന്ന് കാണിച്ച് തന്നാലേ ഇവളൊരു വിവാഹത്തിന് പറ്റൂ എന്ന് എനിക്ക് വിശ്വാസം വരൂ എന്നൊരു ഉമ്മ വിചാരിച്ചാൽ അങ്ങനെ ഒരു കാഴ്ച കാണാൻ ഒരു പക്ഷേ വിവാഹത്തിന് മുമ്പ് ഒരു ഉമ്മക്ക് പറ്റിക്കോളുന്നില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഈ ആശങ്കകളിൽ നിന്നുകൊണ്ട് പെരുമാറുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൻ്റെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ, നമ്മളങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല. വെറുതെ ബേജാറായി ഇടങ്ങാറായി അങ്ങനെ ഈ ആശങ്കകളൊരു പ്രശ്നം എന്താ വെച്ചാൽ, പ്രേമമില്ലാത്തൊരു കുട്ടിയിൽ ഒരു പ്രേമിക്കുന്ന കുട്ടിയോട് സ്വീകരിക്കുന്ന നിലപാട് ഉമ്മ സ്വീകരിക്കുകയാണ് സംശയം കൊണ്ട്. ഇപ്പോൾ മോഷ്ടിക്കാത്തൊരാളോട് മോഷ്ടിച്ചവനോടുള്ള നിലപാട് സ്വീകരിച്ചാൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? ചെയ്യാത്ത തെറ്റുകളിൽ എന്താണ് പിന്നെ അവരെ കുറ്റപ്പെടുത്തുകയും അവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സംശയം കൊണ്ട് വരും. ഇപ്പോൾ ഒരു ഭർത്താവിന് സംശയമുള്ള ഭാര്യ എന്ത് ചെയ്യും? അയാളെ പേരിൽ വ്യഭിചാരാരോപണം നടത്തും. ഭാര്യ പേര് സംശയം ഭർത്താവുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോൾ സംശയങ്ങൾ എപ്പോഴും എന്ത് ചെയ്യും? ഗുരുതരമായ ആരോപണങ്ങളിലേക്ക് വഴിവെക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാണ്, കുട്ടികളെ എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് ആലോചിക്കാം. അതുവരെ നമ്മൾ അവർക്കുള്ള അറിവും ഗൈഡൻസും കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഈ ഉമ്മ ചോദിച്ച ചോദ്യത്തിന് നമുക്ക് കാണാമെന്ന് ഞാൻ കുറേ ഉപദേശിച്ചു, പടച്ചവും കാണില്ലെന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെയാണ്. ഇതൊക്കെ എപ്പോഴാണ് പറയരുതെന്ന് വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ ഇവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ ഇവരാകെ ദേഷ്യം പിടിക്കുന്ന സമയത്താണത് പറയൽ. ആ പറച്ചിലുകൊണ്ടൊരു കാര്യമല്ല. എന്ത് ചെയ്യാം, അവർക്ക് നല്ല കമ്പനിയായി നിന്ന് അവരോട് വളരെ സൗഹൃദത്തിൽ നിന്ന് എന്ത് ചെയ്യണം, അവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. അപ്പം ഇങ്ങനെ ചർച്ച ചെയ്ത് പോകുമ്പോൾ എന്ത് ചെയ്യും, അതിൽ പല പെൺകുട്ടികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വരും, നമ്മുടെ കുടുംബത്തിലെ പെൺകുട്ടികളെക്കുറിച്ച് പറയും. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യണം, അവരുടെ ജീവിതത്തെക്കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശരിയായ ഒരു നിലപാട് എന്തായിരിക്കണം, എങ്ങനെ ഉമ്മനോട് പെരുമാറണം, ഇന്നത്തെ ഒരു സാമൂഹിക ചുറ്റുപാട് എന്താണ്, ഇന്ന് എന്താണ് ആൺ പെൺ ബന്ധം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സംസാരങ്ങൾക്കിടയിലൂടെ അവരുടെ കൂടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ അത് അവർക്കൊരു ബോധവൽക്കരണമായി വരുള്ളൂ. ഇപ്പം ഇതിലൊക്കെ ഉമ്മൻ്റെ ശ്രദ്ധ വേണം. അതായത് ആൺ പെൺ മിക്സിങ് സ്കൂളിലുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ പിന്നെ ഈ തെർബിയത്തിൽ അവരുടെ വീട്ടിലുള്ള പെരുമാറ്റങ്ങൾ മര്യാദകൾ, ഇതിലെല്ലാം എന്താണ് ഒരു അച്ചടക്കം വരേണ്ടതുണ്ട്. പക്ഷേ 10 വയസ്സൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ പ്രതീക്ഷിച്ച പോലൊന്നും ആവില്ലല്ലോ. പ്രായവും സമയമൊക്കെ ഒന്ന് പരിഗണിച്ചിട്ട് വേണം പറയാൻ. നമ്മുടെ കുട്ടികൾ നല്ലവരാണ്, അവർക്ക് നല്ല അവസരവും അവർക്ക് നല്ല സ്വാതന്ത്ര്യമൊക്കെ കൊടുത്താൽ നമ്മൾ അവരെ കൂടെ നിന്നാൽ നമ്മൾ വിചാരിക്കുന്ന അവസ്ഥയ്ക്ക് അവരെ കൊണ്ടുവരാൻ കഴിയും. ഇൻഷാല്ലാ.
8: ഈ ഇതിൽ പറഞ്ഞൊരു വിഷയം, 3 ദിവസം കൂടുമ്പോളെ കുളിക്കാൻ പറഞ്ഞാലും
6: അതൊക്കെ ശീലത്തിൻ്റെ പ്രശ്നം തന്നെയാണ് കേട്ടോ. അതായത് ചെറുപ്പത്തിൽ അങ്ങനെ കുളിച്ചു വന്നൊരു കുട്ടി പിന്നെ ആ കുളി നിർത്തൂല. ഈ കുളിക്കുക, പല്ല് തേക്കുക, ഇതൊക്കെ നമ്മളുടെ ശീലങ്ങളാണ്. ശീലങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ബ്രേക്ക് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ബ്രേക്ക് ചെയ്താൽ നമ്മൾ അസ്വസ്ഥരായിരിക്കും. ഇപ്പോൾ നിങ്ങൾ എന്നും ജോലി കഴിഞ്ഞ് വന്ന് കുളിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ജോലി വന്ന് കുളിക്കാനൊരു മടി ഉണ്ട് വിചാരിക്കും. നിങ്ങൾ കുളിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അസ്വസ്ഥനായിരിക്കും. എന്താണ് ആ കുളിക്കാത്തതിൻ്റെ ഒരു, എല്ലാം കുളിക്കാത്തത് കൊണ്ടാണെന്നാണ് നിങ്ങൾക്ക് തോന്നുക. അതുകൊണ്ട് കുളി ശീലമുള്ള ഒരാളത് നിർത്തൂല. പക്ഷേ എന്തായാലും ഒരു ചിട്ടയോടുകൂടി ഒരു സമയത്ത് കുളിപ്പിക്കുന്ന ഒരു രൂപം എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ചെറുപ്പത്തിൽ വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പോൾ സ്കൂൾ വിട്ടെന്നാൽ കുളിക്കണം, അല്ലെങ്കിൽ സ്കൂൾക്ക് പോകുമ്പോൾ കുളിക്കണം, സ്കൂളില്ലെങ്കിലും രാവിലെ കുട്ടുണ്ടെങ്കിൽ കുളിക്കണം. അതൊക്കെ നമ്മളുണ്ടാക്കുന്ന ശീലങ്ങളാണ്. ഇത് ആ ശീലം, ഭക്ഷണം കഴിക്കുന്ന ഒരു ടൈം ഉണ്ടാവും, ആ സമയത്ത് നമുക്ക് വിശക്കും. ഇപ്പം നമ്മളിങ്ങനെ ഇന്ന് 1 മണിക്ക് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്തെയും, ആ സമയത്ത് നിങ്ങൾക്ക് വിശപ്പ് വരും. അത് നിങ്ങളുടെ ശീലം, അതൊക്കെ നമ്മുടെ ഒരു പിന്നെ ശരീരത്തിൻ്റെ ഒരു പ്രകൃതി അനുസരിച്ച് വരുന്ന ഒരു, അതിൻ്റെ ഒരു ബയോളജിക്കലായിട്ടുള്ള ഒരു ക്ലോക്ക് ഉണ്ടല്ലോ നമ്മളെല്ലാത്തിനും. അത് ശരിക്കും വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ശീലങ്ങളൊക്കെ അതിൻ്റെ സമയത്തിന് എന്ത് ചെയ്യും, പാലിക്കപ്പെടും. അപ്പോൾ ഇതിലൊക്കെ ആ ശീലത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നല്ലൊരു സമയത്ത് നമ്മളെല്ലാം ചിട്ടയോടുകൂടെ കാണിച്ചു കൊടുത്താൽ അതങ്ങനെ ജീവിതകാലം മുഴുവൻ തുടരും.
8: വിവാഹമോചനം ചെയ്യപ്പെട്ടൊരു സ്ത്രീയാണ് ഞാൻ. എൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. എനിക്കൊരനിയറ്റിയുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഉമ്മാക്കിഷ്ടമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മ എന്നെ വല്ലാതെ വയക്ക് പറയുകയും അനിയറ്റിയെയും എന്നെയും രണ്ടിട്ടു കാണുകയും ചെയ്യും. സുബഹിക്കു മുമ്പേ റൂമിലെ ഫാൻ കെടുത്തി എൻ്റെ കുഞ്ഞിനെ കരയിപ്പിക്കുകയും പഴയ ഭക്ഷണം ഞങ്ങൾക്ക് തരികയും ഒക്കെ ചെയ്യുമ്പോൾ സഹിക്കാനാവുന്നില്ല. ഇത്തരം പെരുമാറ്റത്തെ ഞാൻ ഇനിയും എങ്ങനെ നേരിടണം എന്നെനിക്കറിയുന്നില്ല. ഞാൻ മാനസികമായി ഒരുപാട് പ്രയാസത്തിലാണ് സാർ. എന്തെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞ് എന്നെ ഒന്ന് സമാധാനപ്പെടുത്താമോ? കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് ഞാൻ ഉമ്മയുടെ മകൾ തന്നെയല്ലേ? അവർ കാണിക്കുന്ന ഈ വേർതിരിവ് വിവേചനമല്ലേ?
6: ഇതിപ്പോൾ ഉമ്മൻ്റെ ഭാഗത്തു നിന്നാകുമ്പോൾ നമുക്ക് തീർത്തും ഉമ്മ എന്താണ് വിവാഹമോചിതയായി വീട്ടിൽ വന്നതുകൊണ്ട് അവളെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് പറയാൻ നമുക്ക് ചില പരിമിതികളുണ്ട്. കാരണം ഉമ്മയുടെ ഭാഗത്തു നിന്നാകുന്നു. നമ്മളിപ്പോൾ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് എന്താ പറയുക, ഉമ്മനെ പറ്റി അള്ളാഹുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും ഒരു 100 ഉമ്മമാരുടെ സ്നേഹം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, അതേപോലെ തന്നെ ഇങ്ങനെ വിധവകളായി വീട്ടിൽ വന്ന് നിൽക്കുന്ന ആളുകൾ, എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ മക്കൾ നമ്മൾ വിചാരിച്ച സ്ഥാനത്തെത്താതെ ഒരു വിഷമാവസ്ഥയിൽ കിടക്കുമ്പോൾ അവരുടെ കാര്യത്തിലുള്ള മനസ്സിലെ ഒരു വേവലാതി ഉണ്ടാവുമല്ലോ. ആ വേവലാതികൾ ചിലപ്പോൾ എന്താവും, ചില ആളുകൾ ഈ വ്യക്തികളോട് എന്തു ചെയ്യും, ചില അസ്വസ്ഥമായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. ആ പ്രകടനങ്ങൾ പലപ്പോഴും ഈ ഇവരുടെ മനസ്സിൻ്റെ ഒരു അസ്വസ്ഥത കൊണ്ട് അവർ ചെയ്യുകയാണെങ്കിലും ഇതിനെ വിധേയമാകുന്നവർക്ക് ഞാനൊരു അംഗവൈകല്യമുള്ളതുകൊണ്ടാണ്, ഞാനൊരു വിധവയായതുകൊണ്ടാണ് എന്ന ഫീലിംഗ് ആണ് അവരിൽ ഉണ്ടാക്കുക. സത്യത്തിൽ ഇവർ പെരുമാറുന്നത് എന്തുകൊണ്ടായിക്കൊള്ളുന്നില്ല, ഇവള് വീട്ടിൽ വന്ന് നിന്നതിൻ്റെ ഒരു ഇടങ്ങേറുകൊണ്ട് ആയിക്കൊള്ളുന്നില്ല. അതാവാനാണ് സാധ്യത. അതല്ലാതെ ഒരു മകൾ വിധവയാകുമ്പോൾ എന്താണ്, നല്ല ഭർത്താവും സൗകര്യങ്ങളൊക്കെ ഉള്ള പെൺകുട്ടികളെ കുറിച്ച് അവർ ചിന്തിക്കുകയല്ല, അവർ സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ. ഈ മോളെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ മരിച്ചാൽ ഇവളെന്ത് ചെയ്യും എന്നൊരു ബേജാറാണ് എന്ത് ചെയ്യുക, സാധാരണഗതിയിൽ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ അങ്ങനെ ചിന്തിക്കലായിരിക്കും ഉമ്മനോട് കുറച്ച് അടുത്ത് പെരുമാറാനും ഇവൾക്ക് നന്നാവുക എന്നുള്ളത്. പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ ഉമ്മയോട് നമുക്ക് പറയാനുള്ളതും ഇത്തരം ആളുകളും പറയുന്നത് വെച്ചാൽ, ജീവിതത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന ദുർബലരെ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ കെയർ ചെയ്യാണ് വേണ്ടത്. മറ്റുള്ളവരല്ലല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവരല്ലേ നമ്മൾ കെയർ ചെയ്യേണ്ടത്. അവരെ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അവർക്ക് കൂടുതൽ നമ്മൾ പരിഗണന കൊടുക്കുകയും വേണമെന്നല്ലാണ്. പിന്നെ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം പെദ്ദച്ചൽ ഒരു വിധവ എന്ന് പറയുമ്പോൾ ഒരു വിവാഹത്തിന് ഇനിയും സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ ആ വിവാഹത്തെ അവരെന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കണം. വിവാഹിതയാകാനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ അതിനെ ഉപയോഗിക്കണം. അതല്ലെങ്കിൽ മക്കളൊക്കെ ഉള്ള വിധവകളാണെങ്കിൽ എന്ത് ചെയ്യാം, വിധവകളെയൊക്കെ സഹായിക്കാൻ ധാരാളം ആളുകൾ തയ്യാറായി നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ ഒരു വീടോ ഒക്കെ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ നമ്മളുടേതായ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെയുള്ള വഴികളെക്കുറിച്ചും ആലോചിക്കാം. വീട്ടിൽ തന്നെ നിൽക്കണം നിർബന്ധമില്ലല്ലോ. ആരുടെയെങ്കിലുമൊക്കെ ബന്ധുക്കളുടെയൊക്കെ സഹായത്തോടു കൂടെ എന്ത് ചെയ്യണം, ഒരു സ്വന്തമായൊരു താമസ സ്ഥലം ഒരുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനൊരു വിരോധമല്ല. വിവാഹമാണ് ഏറ്റവും വലിയ പരിഹാരം. ഒരു പരസ്യമൊക്കെ വേണമെങ്കിൽ കൊടുത്താൽ എന്ത് ചെയ്യും, വിവാഹം ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞാൽ ഇതിലൊക്കെ വിവാഹം കഴിക്കാൻ തയ്യാറുള്ള എത്രയോ ആളുകളുണ്ടായിരിക്കും. ഒരു വിവാഹത്തിലൂടെ മാത്രമേ ഒരു സ്ത്രീ പൂർണ്ണ സുരക്ഷിതയാവുള്ളൂ. എപ്പോഴും ഒരു ഭർത്താവിന് സംരക്ഷിക്കേണ്ട ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് തന്നെ വേണം. അല്ലാതിരിക്കുമ്പോൾ ആ സംരക്ഷണവും സമാധാനവും ഒന്നും പൂർണ്ണമാവില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്.
8: ടീനേജിലുള്ള ഒരു മകളെ ഉമ്മാക്ക് വല്ലാത്ത സംശയമാണ്. ഒരിക്കൽ അവളുടെ പക്കൽ നിന്നൊരു തെറ്റ് സംഭവിച്ചു. തെറ്റ് ബോധ്യപ്പെട്ടപ്പോൾ അവൾ തിരുത്തുകയും ചെയ്തു. എന്നാൽ ഉമ്മാക്ക് ഇപ്പോഴും സംശയം തന്നെയാണ്. അവളെ നിരന്തരം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തു ചെയ്താലും അതിലേക്ക് കണക്ട് ചെയ്യുന്നു. മൊബൈൽ അവൾ അറിയാതെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഉമ്മാക്ക് എന്തുപദേശമാണ് നൽകാനുള്ളത്? എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത ഒരു ശാരീരിക രോഗം ഇവർക്കുണ്ട്. അത് ഈ മാനസിക സമ്മർദ്ദം കാരണമായിരിക്കുമോ? ഉമ്മ മകളുടെ വിഷയത്തിൽ ഇത്രയധികം ജാഗരൂകയാകേണ്ടതുണ്ടോ?
6: ഇതെന്തറിയോ, കുട്ടികൾ നന്നാവാനാണ് ഇത് ചെയ്യണത്. ഇവളെ തന്നെ അബദ്ധം തെറ്റാത്ത സംഭവിക്കാതിരിക്കാനും അവൾ നല്ല കുട്ടിയാവാനുമാണ് ഇപ്പം ഉമ്മത് ചെയ്യണത്. സത്യത്തിൽ വിശുദ്ധ ഖുർആൻ തന്നെ വായിക്കും, നമുക്കറിയും, കുലിയാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ല എന്ന് പറയുക. നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് അള്ളാഹു പുറത്ത്. എന്തിനാണ് പറയണത്? തെറ്റിൽ തുടരാതിരിക്കാനാണ്. നിങ്ങൾ എത്ര തെറ്റ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്കിനി തിരിച്ചു വരാൻ അവസരം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് നന്നാകാൻ കഴിയും. അപ്പോൾ സംഭവിച്ച ഒരു തെറ്റിന് പൂർണ്ണമായും മാപ്പ് നൽകുമ്പോഴും വിട്ടുവീഴ്ച നൽകുമ്പോഴും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവർക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഉമ്മ ഈ കുട്ടിനെ തിരിച്ചു കൊണ്ടുവരാനാണ് വിചാരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ആ തെറ്റ് ഒരിക്കലും പറയാൻ പാടില്ല, ആ തെറ്റിനെ കുറിച്ച് പരാമർശിക്കാൻ പാടില്ല, ആ തെറ്റെടുത്ത് ഉദ്ധരിക്കാൻ പാടില്ല. ചില പെൺകുട്ടികളൊക്കെ പ്രേമത്തിൻ്റെ കൗൺസിലിംഗ് നടത്തി അവർ പ്രേമൊക്കെ വിട്രോ ചെയ്ത് നല്ല കുട്ടികളാവാന്ന് പറയുമ്പോൾ അവർ കൗൺസിലിംഗ് കഴിഞ്ഞ് പോകാൻ സമയത്ത് അവർ പറയും, നിങ്ങൾ ഉമ്മാനോടൊരു കാര്യം പറയും, എന്താണ് ഈ വിഷയം ഇനി പറയരുത് എന്ന് പറയുന്നുണ്ട്. അത് പലപ്പോഴും സഹോദരിമാർക്ക് പറ്റുന്നില്ല. ഡി അഡിക്ഷൻ സെൻറ്ററിൽ വരുന്ന ആൾക്കാർ പോകുമ്പോൾ പറയും, ഞാൻ മദ്യമൊക്കെ നിർത്തി, ഇനി ഞാൻ മരിക്കണവരെ കുടിക്കില്ല, പക്ഷേ നിങ്ങൾ എൻ്റെ ഭാര്യനോടൊന്ന് പറയും, ഇനി വെറുതെ എന്നോട് ഇങ്ങനെ നിങ്ങൾ മദ്യപിച്ചു, നിങ്ങളങ്ങനെ പോയോ, നിങ്ങൾ പോയോ, നിങ്ങനെ വെറുതെ സംശയിക്കാതിരിക്കും. പക്ഷെ നമ്മൾ എത്ര പഠിപ്പിച്ചു കൊടുത്താലും അവരെന്ത് ചെയ്യും, ഒരാഴ്ച കഴിഞ്ഞാൽ ചോദിക്കും, നിങ്ങൾ കണ്ണൊക്കെ ചുവന്നിട്ട് നിൽക്കണ്ടല്ലോ ചോദിക്കും. അത് അവർക്ക് കാരണം ഇത് അവർ മനസ്സിലാക്കണം വെച്ചാൽ, ഇത്തരം ചോദ്യങ്ങളും ഇത്തരം സംസാരങ്ങളും ഇത്തരം ആവർത്തനങ്ങളും അവരെന്ത് ചെയ്യും, മടങ്ങി, ഞാൻ ഇപ്പം എന്ത് ചെയ്തും കാര്യമില്ല, മടങ്ങിയാൽ ഉമ്മ എന്നെ അംഗീകരിക്കൂല, ഇത് ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്നാൽ പിന്നെ ഞാൻ അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഞാൻ അങ്ങനെ ഇടയിക്കോളാം എന്നൊക്കെയാണ് എന്ത് ചെയ്യുക പറയുക. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളത്തിൽ അബദ്ധം സംഭവിച്ചത് ഇപ്പോൾ അധ്യാപകന്മാർക്കുണ്ടല്ലോ, അങ്ങനെ എപ്പോഴെങ്കിലും ഒരു കുട്ടികൾ തെറ്റുണ്ടല്ലോ, പിന്നെ ഓൻ അങ്ങനെ നോക്കി കാലോ കാലോ അവൻ്റെ പിന്നാലെ നടക്കും, അവനെ പറ്റി എന്ത് വന്നാലും അവന് ഇനി എന്ത് അംഗീകാരങ്ങൾ കിട്ടിയാലും അയാളെ മനസ്സത് എന്ത് ചെയ്യില്ല, അംഗീകരിക്കില്ല. ഇത് ഒരാൾ നന്നാക്കി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കും, അധ്യാപകനായാലും ഉമ്മയായാലും വാപ്പയായാലും പ്രബോധകന്മാരായാലും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ആ മനോഭാവം ഉണ്ടാവും.
8: രണ്ടാമത്തെ മകനെ പ്രസവിച്ച സമയത്തൊരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു, അന്നത് ശ്രദ്ധിച്ചില്ല. മൂന്നാമതും ഗർഭിണിയായി, പ്രസവത്തിന് ശേഷം അത് കൂടുതൽ വഷളായി. മകളെ ഞാൻ വല്ലാതെ ഉപദ്രവിക്കും, അതുവഴി അവൾക്ക് വല്ലാത്ത പേടിയാണ്, അവളെന്നെ അനുസരിക്കും ഒരു പേടിയോടെ. ഈ അടുത്താണ് ഡിപ്രഷൻ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. അതോടെ കഴിയുന്നിടത്തോളം ഞാൻ മാറി നിൽക്കും. എൻ്റെ സ്വഭാവം അവളുടെ മനസ്സിൽ മുറിവുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഡോക്ടറെ കാണിച്ചു, എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കും. എൻ്റെ ഉമ്മാക്ക് എന്നെ ഇഷ്ടമില്ല എന്നൊരു വാക്ക് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. മകൾ പറഞ്ഞൊരു വാക്കായിരിക്കും അത്. എൻ്റെയും അവളുടെയും ഉപ്പൻ്റെയും അവൻ്റെയും അവളുടെ ഉപ്പൻ്റെയും വാക്കുകൾ കേൾക്കാതെ അവൾ ഡാൻസിന് നിന്നപ്പോൾ പേടി കൂടുന്നു. അവൾ എൻ്റെ വഴിയിലേക്ക്, എന്നിട്ടതിലുള്ളത് ബ്രാക്കറ്റിലിട്ട്, എൻ്റെയും ഭർത്താവിൻ്റെയും കുടുംബം സുന്നി കുടുംബമാണ്, ഉപ്പാക്ക് ഇത്തരം കാര്യങ്ങളിൽ ചെറിയ പേടിയുണ്ടെങ്കിലും ബാക്കിയുള്ളവർക്കതില്ല. എൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ എന്തു ചെയ്യണം? എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറിയാൽ അവൾ പേടി കൂടാതെ എന്നെ അനുസരിക്കുന്നതിലേക്ക് വരുമോ? ഞാനതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത്?
6: സാധാരണഗതിയിൽ നമ്മളെന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഡിപ്രഷൻ ഉള്ളത് കൊണ്ടാണ് അവർ മോളോട് ദേഷ്യമായി പെരുമാറുന്നതെന്ന് അവർക്കൊരു തിരിച്ചറിവുണ്ടായത് കൊണ്ട് അത് മനസ്സിലാക്കി പെരുമാറുമ്പോൾ സ്വാഭാവികമായും പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ വരും. പക്ഷേ അവിടെ നമുക്കുള്ളൊരു ചെറിയൊരു സംശയം എന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ, നിൽക്കുന്ന ആളാരാണോ അവരാണ് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കി. ഇവർക്കൊരു വിവാഹം വേണം, ആ വിവാഹം നടക്കുകയും വേണം. അത് ഉമ്മക്ക് താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ ഇവർ വിവാഹം കഴിക്കാതിരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇവർ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് വിവാഹം വേണ്ട എന്ന ഉമ്മൻ്റെ നിലപാട് തിരുത്താനോ മാറ്റാനോ ഒന്നും പോകണ്ട. രക്ഷിതാവായി ഇവർക്ക് ആരാണോ ഉള്ളത് അവരുമായി സംസാരിച്ചിട്ട് ഇവർക്കൊരു അന്വേഷണവും കാര്യങ്ങളും ഉമ്മൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ തന്നെ നടത്തി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒരു നല്ല ദീനിയായൊരു വിവാഹം അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ എന്ത് ചെയ്യുക, ഈ വലിയ സംസാരിക്കുക ആരോട്, ഉമ്മനോട്, ഇവൾക്ക് നല്ലൊരു വിവാഹം ശരിയായിട്ടുണ്ട്, നമുക്ക് ആ വിവാഹം നടത്തണം, നമ്മളെന്ത് ചെയ്യാണ്, ഇനി നമുക്ക് വൈകാൻ പറ്റില്ല. ഇനി സുൽത്താനക്ക് വലിയുമല്ല വലിയലോ, ഇനി ഈ കുട്ടിക്കൊരു വലിയായിട്ടൊരാളുമില്ല എന്ന് വിചാരിക്കുക എങ്കിൽ ആ നാട്ടിലെ കാളിയുടെയും പള്ളിയുമായി ബന്ധപ്പെട്ട ആളോട് പറയാം, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അപ്പോൾ ഉമ്മക്ക് ഇങ്ങനെ ഒരു സമീപനമല്ലത്, എനിക്കൊരു വിവാഹം നടന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അയാളതിന് മുൻകൈ എടുക്കണം. അങ്ങനെ മുൻകൈ എടുത്തിട്ട് വിവാഹം സെറ്റിലാവുമ്പോൾ എന്ത് ചെയ്യാം, പറയാം, ഉമ്മയോട് പറയാം വിവാഹം നടത്തിയേ പറ്റുള്ളൂ, അവർക്കൊരു വിവാഹം വേണമെന്നുള്ള ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് പറ്റിയൊരാളാണ്, അന്വേഷണത്തിൽ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ നിങ്ങൾ കാണി മുന്നോട്ട് പോയി എന്ന് പറയാം. അവിടെ ഉമ്മ എതിര് നിന്നാൽ പോലും ആ വിവാഹം നടത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു പരിഹാരത്തിലേക്ക് അവർ പോകണം. ഉമ്മനോടൊരു ഉമ്മനെ കൺവിൻസ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ ഉമ്മ സ്ട്രോങ് ആയിട്ടൊരു ആചാരത്തിൻ്റെയോ സമ്പ്രദായത്തിൻ്റെയോ പേരിൽ എന്ത് ചെയ്യാൻ അങ്ങനെ നിൽക്കാറുണ്ട്. ഒരിക്കലും ഒരു ഉമ്മ അങ്ങനെ നിൽക്കില്ല, കാരണം മക്കളെ വിവാഹത്തിലൂടെ സുരക്ഷിതമാക്കാനല്ലേ ആഗ്രഹിക്കുള്ളൂ. ഇത് ഇവരുടെ എന്തോ തെറ്റിദ്ധാരണകളായിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും അന്ധവിശ്വാസങ്ങളായിരിക്കും, അല്ലാതെ കാരണമില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഇവരിതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. 40 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഇനിയും നല്ലൊരു ജീവിതത്തിന് അവസരമുണ്ട്. ജീവിച്ചത്ര പോലും എന്ത് ചെയ്യാണ്, ഇനിയും ഒരു ജീവിതത്തിന് അവസരമുള്ളൊരു പ്രായത്തിൽ നിൽക്കുമ്പോൾ ഉമ്മൻ്റെ തടസ്സം പറഞ്ഞ് അവർ വിവാഹത്തെ മാറ്റി നിർത്തേണ്ട യാതൊരു കാര്യവും ഇല്ല.
8: ഈ മറ്റു മതങ്ങളിൽ വിവാഹം കഴിഞ്ഞ് പിന്നെ ഭർത്താവ് മരിക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടികളിൽ പോലും വീട്ടുകാർ സമ്മതിക്കാത്ത, അങ്ങനെ പാടില്ല എന്ന്, കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ള അവസ്ഥകൾ ഉള്ള,
6: അതൊക്കെ തന്നെ ഓരോ പഴയ സമ്പ്രദായങ്ങളും ആചാരങ്ങളുമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഇല്ലല്ലോ. ഇപ്പോൾ പിന്നെ ഖദീജ റളിയല്ലാഹുവിനെ വിവാഹം കഴിക്കുമ്പോൾ അവർ വിധവല്ലേ. നമുക്കിപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ എന്തെല്ലാം കിട്ടും? നബി ഇസ്ലാസ് ആയിഷ അല്ലാത്ത ബാക്കിയുള്ള നബിൻ്റെ ഭാര്യമാരൊക്കെ ആരാ? ആയിഷ റളിയല്ലാഹുവിനെ അല്ലാത്ത നബി ഇസ്ലാസിമയുടെ ഭാര്യമാരൊക്കെ
8: ആരാണ്?
6: വിധവകളല്ലേ. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിത് പറയാൻ പറ്റൂല. മാത്രമല്ല ഒരു വിധവൻ്റെ കാര്യത്തിലാകുമ്പോൾ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ് ഇസ്ലാമിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവരെ സംബന്ധിച്ചൊരു വിവാഹം ആവശ്യമാണ്, അത് അവർക്ക് ബോധ്യമുണ്ട്. ഞാൻ തെറ്റിലേക്ക് പോകുന്നൊക്കെ പറയുമ്പോൾ എത്ര ആവശ്യക്കാരാണ് വിവാഹം? അതുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്താൻ ആർക്കും അധികാരം. ഇനിയിപ്പോൾ വലിയ തടസ്സപ്പെടുത്താൻ വിചാരിച്ചോളൂ, അല്ലയോ? ആ വലിയനെയും മറികടന്ന് വിവാഹം കഴിക്കാൻ ഇസ്ലാമിൽ പറ്റും, ന്യായമല്ലാതെ. ഇപ്പോൾ ഈ ഉമ്മൻ്റെ സ്ഥാനത്ത് വാപ്പയാണെന്ത്, എനിക്ക് വിധവയായി, അതുകൊണ്ട് ഇനി എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് വാപ്പ പറഞ്ഞാൽ ആ വാപ്പ വലിയാണല്ലോ, അയാളെയും മറികടന്ന് എന്ത് ചെയ്യാൻ പറ്റും? ന്യായമായി വിവാഹം നടത്തി കൊടുക്കാൻ സാധിക്കും. വലിയന് അത്ര വലിയ പ്രാധാന്യം ഇസ്ലാം കൊടുത്തിട്ട് പോലും. കാരണം അത് ഈ വലിയ എപ്പോഴും എന്തിനാണ്, എന്തിനാണ് വലിയ? ഈ പെൺകുട്ടിക്ക് സംരക്ഷകയായിട്ടാണ് വലിയ. അയാൾ സംരക്ഷണമല്ല നിർവഹിക്കുന്നത്, അയാളുടെ അധികാരവും സ്വാധീനം ഉപയോഗിച്ചിട്ട് ഈ കുട്ടിനെ കഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാവണ്ടേ? ആ പരിഹാരം ഇസ്ലാമിൽ ഉണ്ടാവും.
8: ഞാനൊരു ഉമ്മയാണ്, ഒരുപാട് കഷ്ടപ്പെട്ടു, മറ്റുള്ളവരെ ആശ്രയിച്ചു കഴിഞ്ഞതുകൊണ്ട് എന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് ജോലി ലഭിക്കുവാൻ കാത്തു നിൽക്കാതെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത്? ഭർത്തൃ വീട്ടിൽ മരുമക്കളോടുള്ള ചിറ്റമ്മ നയം മാറി ഒരു ഇസ്ലാമിക കുടുംബ സംസ്കാരത്തിലേക്ക് മുസ്ലിം സമൂഹം മാറാത്തിടത്തോളം കാലം പെൺകുട്ടികൾക്ക് ജോലി പ്രധാനമല്ലേ? ഒന്നുമല്ലെങ്കിൽ വിശപ്പെങ്കിലും മാറ്റാൻ കഴിയും.
6: എന്തായാലും നമ്മൾ ഈ ജോലി വിവാഹം ഒന്നും പരസ്പരം ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല. ഇത് രണ്ടും രണ്ട് വിഷയങ്ങളാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതത്തിന് ഇണങ്ങുന്ന ഒരു ഇണയെ എന്ത് ചെയ്യാണ് നമ്മൾ കണ്ടെത്തണം. അയാൾ നമ്മുടെ ഒരു ഗാർഡിയനാണ്, സംരക്ഷകനാണ് 100%. അപ്പോൾ ആ സംരക്ഷകനെ പൂർണ്ണമായും ആ സംരക്ഷകൻ്റെ കീഴിൽ സമാധാനത്തോടുകൂടെ ജീവിക്കാം. അപ്പോൾ ഒരു കുടുംബമായി മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യാണ്, ഭർത്താവ് സംരക്ഷിക്കുന്നില്ല, ഭർത്താവ് ചെയ്യും, അതൊക്കെ വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതിനൊക്കെ ഇസ്ലാമിൽ പരിഹാരമുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി ചോദിക്കുകയാണെന്ത്, എൻ്റെ ഭർത്താവ് എനിക്ക് ആവശ്യമായ ചെലവ് തരുന്നില്ല, എന്നെ സംരക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അയാളെന്ത് വിവാഹമോചനം തേടാം? സംരക്ഷിക്കപ്പെടാത്ത ഒരുത്തൻ്റെ കീഴിൽ നമ്മൾ എവിടെയെങ്കിലും പണിക്കുപോയി ചെലവിനുണ്ടാക്കി ഇങ്ങോട്ട് ജീവിക്കണമെന്നൊന്നും ഇസ്ലാമിൽ നിയമമില്ല. അത് അയാളുടെ ബാധ്യതയാണ്, അത് അയാൾ നിർവഹിച്ചോളണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാണ്, വിവാഹത്തെയും ജോലിയെയും ബന്ധപ്പെടുത്തുന്നതിൽ ഒരർത്ഥമല്ല. ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന വിവാഹം എന്താണ്? നോക്കാത്തൊരു ഭർത്താവിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അല്ലല്ലോ, നമ്മൾ നോക്കുന്നൊരു ഭർത്താവിനെയും സംരക്ഷിക്കുന്നൊരു ഭർത്താവിനെയല്ലേ? അപ്പോൾ സംരക്ഷിക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ ജോലി വേണ്ടേ? അപ്പോൾ സംരക്ഷിക്കാത്തൊരു ഭർത്താവ് വരുന്ന സ്ത്രീകൾക്ക് മാത്രമാണോ ജോലി പ്രിഫർ ചെയ്യണത്? ഇതൊന്നും എന്തല്ല, ഒരു ന്യായം പറയുക മാത്രമാണ്. സ്ത്രീകൾക്ക് ജോലി ഉണ്ടായിക്കോട്ടെ, ഒരു പ്രശ്നമല്ല. എന്തുള്ളൂ, ഇസ്ലാമികമായ മര്യാദയിൽ നിന്നിട്ടല്ലേ ഒരു ആണിനും ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇസ്ലാമികമായി പറ്റാത്തൊരു പണി ആണെടുക്കാൻ പറ്റൂ? ഇസ്ലാമികമായി പറ്റുന്ന ഒരു ജോലിയാണെങ്കിൽ അതൊരു സ്ത്രീക്ക് ചെയ്യാം, നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ എന്താവരുത്, ജോലി കിട്ടുന്നില്ല എന്നുള്ളത് വിവാഹത്തിന് തടസ്സമാവരുത്. ഏത് ഇപ്പോൾ ഒരു പിന്നെ സർവീസ് കഴിഞ്ഞ 40 വയസ്സും 42 വയസ്സിലൊക്കെയാണ് ഇപ്പോൾ സർവീസ് കയറുന്നത്. അതിലിപ്പോൾ ജോലി കയറണത് 42 വയസ്സായിട്ട് കല്യാണം കഴിച്ചാൽ മതി ഒരു പെൺകുട്ടി, പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് വിവാഹം, ജോലി കിട്ടിയാലേ വിവാഹം കഴിക്കൂ, വിവാഹം കഴിക്കണമെങ്കിൽ ജോലി വേണം എന്നൊന്നും പുതിയൊരു ആചാരമോ സമ്പ്രദായമോ സംസ്കാരമോ സമൂഹത്തിൽ കൊണ്ടുവരുന്നത് എന്തായാലും ഗുണകരമല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു പെൺകുട്ടിക്ക് ജോലിയുണ്ടോ, അത് അവളുടെ കുടുംബജീവിതത്തിനും ഭർത്താവിൻ്റെ ജീവിതത്തിനും മക്കളുടെ ജീവിതത്തിനും അവരുടെ ജീവിതത്തിനും ഒന്നും ബുദ്ധിമുട്ടാവാത്ത രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ സമ്പത്ത് കുടുംബത്തിലേക്ക് ചേർക്കും, അവർക്ക് സന്തോഷകരമായി പോകാൻ കുറച്ച് സാധ്യതകളുണ്ടാവും, അതിനൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇതൊരിക്കലും ഇന്ന് സമൂഹത്തിൽ തന്നെ ഒരു കണ്ടീഷനായി വരരുത്. അങ്ങനെ വരുമ്പോൾ പല പെൺകുട്ടികളുടെയും ഭാവി ജീവിതം തടസ്സപ്പെടും, വിവാഹം വൈകും, പല ബുദ്ധിമുട്ടുകളും അതുപോലെ ഉണ്ടാവും.
8: ഓക്കെ, ഒരു കുട്ടിയുടെ ചോദ്യം, പിന്നെ 9 വയസ്സായ ഒരു മകളെ കുറിച്ചുള്ള, ഉമ്മയെക്കുറിച്ചുള്ള പ്രശ്നമാണ്. അടങ്ങിയിരിക്കില്ല, കുരുത്തക്കേട് കാരണം പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ അടി കൊടുത്താൽ എന്നെയും തിരിച്ചടിക്കും, മന മകൾ തിരിച്ചടിക്കുന്നതാണ് പറയുന്നത്. അത് ചോദിച്ചാൽ അവൾ പറയും, ഉമ്മ എന്തിനാണ് എന്നെ തല്ലുന്നത്, എന്നാൽ ഞാനും തല്ലും, തല്ലണ്ട എന്ന് തീരുമാനിച്ചാലും ഞാൻ പെട്ടെന്ന് തല്ലിപ്പോവുകയാണ്, എന്താണ് ചെയ്യേണ്ടതെന്നാണ്.
6: നമ്മളെന്താ വെച്ചാൽ ഈ പ്രതികരണങ്ങൾ എപ്പോഴും ന്യായമല്ല എന്ന് തോന്നുമ്പോഴാണ് പ്രതികരണങ്ങൾ ഉണ്ടാവുക. ഉമ്മനോട് മോൾ എന്തായാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. ഉമ്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം കടമയും ബാധ്യതയും ഉള്ളതാണ്. അള്ളാഹു നമ്മുടെ അത്രയും വലിയ കൽപ്പനകൾ പുറപ്പെടുവിച്ച കാര്യമാണ്. അത്രയല്ല, മഹാപാപങ്ങളിൽപ്പെട്ട പാപമാണ് മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നത്. പക്ഷെ നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ പ്രതികരണങ്ങൾ എപ്പോഴും ന്യായമല്ലാത്ത ഒരാൾ ചെയ്താൽ അവിടെ നമ്മൾ സ്ഥാനങ്ങൾ നോക്കാതെ പ്രതികരിക്കും. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് തട്ടിക്കയറുന്ന ആൾക്കാരുണ്ട്, ശരിക്കും അത് ആത്മഹത്യാപരമാണ്. പക്ഷെ എന്നാലും അത് ചെയ്യണം എന്തുകൊണ്ടാണ്? ചെയ്തത് അന്യായമാണ് എന്നാണ് അവിടുത്തെ ന്യായം. അപ്പോൾ നമ്മൾ പലപ്പോഴും കുട്ടികളെ ശിക്ഷിക്കുമ്പോഴും ചീത്ത പറയുമ്പോഴൊക്കെ നമ്മൾ എന്തിനാണെന്നുള്ള കുട്ടിക്ക് ബോധ്യം, ഈ വിഷയത്തിന് എന്തിന് എത്രമാത്രം ഉമ്മ പ്രകോപിതയാണത്, എന്തെത്ര പ്രശ്നമുള്ളത്. അപ്പോൾ അവർക്കതിനെ അതിൻ്റെ ഒരു തെറ്റിൻ്റെ ഗൗരവം മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർ തെറ്റായി കാണാത്ത കാര്യങ്ങളിൽ നിരന്തരമായ ശിക്ഷകളും പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, കുട്ടികളിൽ നിന്ന് അത്തരം പ്രതികരണങ്ങൾ വരും. അത് നമ്മളെ അതിനുള്ള പരിഹാരം എന്താ വെച്ചാൽ നമ്മുടെ പെരുമാറ്റങ്ങളും സമീപനങ്ങളെയും മാറ്റിയെടുക്കുക. പിന്നെ കുട്ടിക്ക് നമ്മൾ ബോധം കൊടുക്കണം, ഇങ്ങനെ ചെയ്യുന്നൊരവസ്ഥ വളരെ അപകടപരമാണെന്നുള്ളൊരു ബോധം കുട്ടിക്ക് കൊടുക്കുക. അതൊക്കെ തന്നെ അതിൻ്റെ പരിഹാരം.
8: നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അതിൻ്റെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് ഇതൊരു നന്മയായി സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബ് ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: ബറകല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്നേഹക്കൂടിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഏറെ സമ്പന്നമാക്കിയ ഇതിൻ്റെ ഒരു ചർച്ച തന്നെയായിരുന്നു. അൽഹംദുലില്ലാഹ്, ഹാരിസ് മൗലവി പല വിഷയങ്ങളിലും പല പരിഹാരങ്ങളുമായിട്ടാണ് നമ്മളോടൊപ്പം ചേരാറുള്ളത്. ഉമ്മയും മകളും എന്ന ടൈറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മളൊക്കെ എന്നാൽ നമ്മളൊക്കെ ജീവിതത്തിലേറെ ആവശ്യമുള്ള തലങ്ങളിലേക്കാണ് ചർച്ച പോയത്. അബ്ദുറഹ്മാൻ ചുങ്കത്തറയായിരുന്നു പീസ് റേഡിയോയിൽ നിന്ന് പ്രതിനിധിയായി കൂടെ ഉണ്ടായിരുന്നത്.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൽ, വൈബ്സിൻ്റെ അവസാന പ്രോഗ്രാമാണല്ലോ അൽ ഉസൂൽ. അൽ ഉസൂലിൻ്റെ മറ്റൊരു വ്യത്യസ്തമായൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അൽ ഉസൂൽ പേരുകൊണ്ട് തന്നെ ഇസ്ലാമിക അടിത്തറകളെ അതിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന വളരെ ആധികാരികമായിട്ടുള്ള സംസാരം തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അൽ ഉസൂലിൻ്റെ ഹദീസ് ക്രോഡീകരണം, ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ സേവനങ്ങൾ എന്ന വിഷയത്തിൽ ബഹുമാനായ അബ്ദുൽ മലിക് സലഫി നമ്മോട് ചേരും.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു സുന്നത്തിൻ്റെ ചരിത്രമാണ് അൽ ഉസൂലിൻ്റെ ക്ലാസുകളിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ ചരിത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നിർബന്ധമായും ഓർത്തിരിക്കേണ്ട ഒരു നാമമാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ നാമം. ഹദീസിൻ്റെ ചരിത്രത്തിൽ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കാത്ത വിധം അതുല്യമായ സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ഒരു മഹാനായ ഭരണാധികാരിയായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ല. അൽ ഖലീഫത്തുൽ ഖാമിസ് അർ റാഷിദ്, ഖുലഫാഉർ റാഷിദുകളിൽ അഞ്ചാമൻ എന്ന അപരനാമത്തിൽ പോലും ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ല അറിയപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് ക്രോഡീകരിച്ച് അത് ലിഖിതമായ രൂപത്തിലേക്ക് മാറ്റി നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്നും, അതുപോലെ പ്രവാചകൻ്റേതല്ലാത്ത വചനങ്ങൾ അതുമായി കൂടിച്ചേരുന്നതിൽ നിന്നുമെല്ലാം പരിശുദ്ധമായ ഹദീസുകളെ സംരക്ഷിച്ചതിൽ വളരെ വലിയ ഒരു സേവനം ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ല നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാ വരുന്നതിൻ്റെ മുമ്പ് ഹദീസ് ക്രോഡീകരണം വ്യക്തി കേന്ദ്രീകൃതമായി നടന്ന ഒരു

അതേസമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം ഒരു പുതിയ യുഗം ഹദീസിൻ്റെ വിഷയത്തിൽ തുറക്കപ്പെടുകയായിരുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള അമവി ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുൽ അസീസ് റഹിമഹുള്ള, അദ്ദേഹത്തിനും ഈ വിഷയത്തിൽ ഒരു പ്രധാന പങ്ക് നമുക്ക് കണ്ടെത്താൻ കഴിയും. അധികമൊന്നും അറിയപ്പെട്ടിട്ടില്ലാത്ത ആ ചരിത്രം മഹാനായ ഇബ്നു സഅദ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ തബഖാത്തിൽ ആ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. സംഭവം ഇതാണ്, അതായത് ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ പിതാവായ അബ്ദുൽ അസീസ് റഹിമഹുള്ള അദ്ദേഹം മിസറിൻ്റെ ഭരണാധികാരിയായിരുന്നു. മിസറിൻ്റെ ഭരണാധികാരിയായ അബ്ദുൽ അസീസ് റഹിമഹുള്ള അദ്ദേഹം ഹിംസിലെ അറിയപ്പെട്ട താബിഈ പണ്ഡിതനായിരുന്ന കസീർ ബിൻ മുറ അൽ ഹദ്റമി റഹിമഹുള്ളക്ക് ഒരു എഴുത്ത് എഴുതുന്നതായിക്കൊണ്ട് ഇബ്നു സഅദ് തൻ്റെ തബഖാത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഹദീസ് ക്രോഡീകരണത്തിൻ്റെ ഏറ്റവും പ്രഥമമായ ഘട്ടം എന്നു പറയാവുന്ന ഒരു പ്രവർത്തനമാണ് അബ്ദുൽ അസീസ് റഹിമഹുള്ള ഈ ചെയ്യുന്നത്. അദ്ദേഹം കസീർ ബിൻ മുറ അൽ ഹദ്റമി, അദ്ദേഹം അന്ന് ഹിംസിലെ ഭരണാധികാരിയായിരുന്നു, അവിടുത്തെ ഗവർണറായിരുന്നു. മാത്രവുമല്ല താബിഈങ്ങളിൽ അറിയപ്പെട്ട ആളായിരുന്നു. ആ താബിഈങ്ങളിലെ പ്രധാനിയായ പണ്ഡിതനായിരുന്ന കസീർ ബിൻ മുറ അൽ ഹദ്റമിക്ക് അബ്ദുൽ അസീസ് റഹിമഹുള്ള എഴുതുന്ന എഴുത്തിലെന്താണുള്ളത്? അദ്ദേഹം എഴുതുന്നു, അയ്യക്തുബ ഇലൈഹി ബിമാ സമിഅ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഹദീസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്, ആ സ്വഹാബത്തിൽ നിന്ന് നിങ്ങൾ പ്രവാചകൻ്റെ വചനങ്ങളായി കേട്ടിട്ടുള്ള എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് നിങ്ങൾ എനിക്ക് എഴുതി അറിയിക്കണം എന്ന് അബ്ദുൽ അസീസ് അഥവാ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ പിതാവായ അബ്ദുൽ അസീസ് റഹിമഹുള്ള കസീർ ബിൻ മുറ അൽ ഹദ്റമി റളിയല്ലാഹു അൻഹുവിന് എഴുതി അറിയിച്ചതായി ഇമാം ഇബ്നു സഅദ് തൻ്റെ തബഖാത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം നടക്കുന്നത് ഏകദേശം ഹിജ്റ 75-ലാണ്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ക്രോഡീകരണത്തിൻ്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ വളരെ വ്യവസ്ഥാപിതമായി ഗവൺമെൻറ് തലത്തിൽ നിന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തെളിവാണ് ഈ സംഭവം. അദ്ദേഹത്തിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഒരു ഇൽമിയായ കാലഘട്ടമായിരുന്നു. അദ്ദേഹം ഈ ഉമ്മത്തിൻ്റെ അമീറായിരുന്നു. പണ്ഡിതന്മാരെ ആദരിക്കുകയും അവർക്ക് വേണ്ട സ്ഥാനങ്ങൾ നൽകുകയും എല്ലാ സൗകര്യങ്ങളും ഇൽമിനു വേണ്ടി ഒരുക്കിക്കൊടുക്കുകയും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മഹാ പ്രതിഭയും മഹാമനുഷ്യനുമാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് 5-ാം ഖലീഫ എന്ന് പേര് സമൂഹത്തിൽ വ്യാപിക്കാനുണ്ടായ കാരണം. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഒരു ഗവൺമെൻറ് തലത്തിലുള്ള ശക്തമായ ഒരു നീക്കവും മുന്നേറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിക്കുന്ന വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം പരിശോധിച്ച് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം വളരെ അടിയന്തരമായി വളരെ പ്രാധാന്യത്തോടുകൂടി ഉണ്ടാകാനുണ്ടായ സാഹചര്യം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അക്കാലഘട്ടത്തിൽ അൽ ഖിലാഫാത്തു സിയാസിയ വൽ മദ്ഹബിയ എന്ന് പറയുന്ന അഥവാ രാഷ്ട്രീയപരമായ ഭിന്നിപ്പുകൾ, മദ്ഹബിപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ, ഇതെല്ലാം തന്നെ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം. ജനങ്ങൾ വേണ്ടത്ര മതബോധം ആർജിച്ചിട്ടില്ലാത്ത ഒരു സന്ദർഭം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ, വചനങ്ങളിൽ കള്ളനാണയങ്ങൾ കടന്നുകൂടാനുള്ള

0: വലിയ സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മുതലെടുക്കും എന്ന ഒരു ആശങ്ക ഈ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കുമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ ഹദീസുകൾ വേഗം വേർതിരിച്ച് ക്രോഡീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത അവർക്ക് മനസ്സിലായി. അതാണ് ഇമാം ഇബ്നു ശിഹാബ് സുഹ്രി റഹ്മഹുള്ള പറഞ്ഞൊരു വാചകത്തിൽ നമുക്ക് കാണാം. ലൗല അഹാദീസു അഹാദീസ് തഅതീന മിൻ ഖിബലിൽ മശ്രിഖ് നുൻകിറുഹ ലാ നഅരിഫുഹ മാ കതബ്തു ഹദീസൻ വല അദിൻതു ഫീ കിതാബിഹി. ഈ മശ്രിഖിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് പരിചയമില്ലാത്ത, ഞങ്ങൾക്ക് വലിയ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കിത്തരുന്ന ചില ഹദീസുകൾ അവിടെ നിന്ന് കടന്നു വരുന്നുണ്ട്. അത് കളവാണെന്ന് അവർക്ക് ബോധ്യമുണ്ട്. അങ്ങനെയുള്ള ചില ഹദീസുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഹദീസുകൾ എഴുതി വെക്കുകയോ അതിന് അനുവാദം കൊടുക്കുകയോ ചെയ്യുന്നവരിൽ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഇബ്നു ശിഹാബ് സുഹ്രി റഹ്മഹുള്ള പറയാനുണ്ടായ പശ്ചാത്തലം അതാണ്. അപ്പോൾ ചുരുക്കത്തിൽ, പ്രവാചകൻ്റെ ഹദീസുകളെ സംബന്ധിച്ച് കഥവുകളും അതുപോലെ തന്നെ വളകളും നൂതനമായ ഹദീസ് നിർമ്മാണങ്ങൾ, കള്ള ഹദീസുകളുടെ രംഗപ്രവേശം, ഇതെല്ലാം അവർ ഭയപ്പെട്ട സന്ദർഭത്തിൽ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ള, അദ്ദേഹം ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ എല്ലാ ഗവർണർമാർക്കും അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ ഉലമാക്കൾക്കും അതുപോലെ തന്നെ മറ്റു പ്രമുഖരായിട്ടുള്ള ആളുകൾക്കുമെല്ലാം ദീനി രംഗത്തറിയപ്പെടുന്ന ഇൽമുള്ള എല്ലാ ആലിമീങ്ങൾക്കും ഇബ്നു ശിഹാബ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ള എഴുത്ത് എഴുതുകയാണ്. ഫതുഹുൽ ബാരിയിൽ അഥവാ അബു നുഈം അദ്ദേഹത്തിൻ്റെ താരിഖ് ഉസ്ബഹാൻ ഉദ്ധരിച്ചതായിക്കൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി തൻ്റെ ഫതുഹുൽ ബാരിയിൽ കൊടുക്കുന്ന ഒരു ഹദീസിൽ കാണാം. അദ്ദേഹം പല ഭരണാധികാരികൾക്കും എഴുതിയത് ഉന്ദുറു ഹദീസ് റസൂലില്ലാ ഫജ്മിഉഹു, നിങ്ങൾ പ്രവാചകൻ്റെ ഹദീസുകൾ തേടിപ്പിടിച്ച് അന്വേഷിക്കുക, എന്നിട്ട് നിങ്ങളതിനെ ജംഅ ചെയ്യുക, അതിനെ ക്രോഡീകരിക്കുക. മദീന നിവാസികൾക്ക് അദ്ദേഹം എഴുതി, ഉന്ദുറു ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫക്തുബു ഫഇന്നി ഖിഫ്തു ദുറൂസൽ ഇൽമി വദഹാബ അഹ്ലിഹി. നിങ്ങൾ പ്രവാചകൻ്റെ ഹദീസുകൾ കണ്ടെത്തണം, അത് നിങ്ങൾ എഴുതി വെക്കണം. ഇൽമ് നഷ്ടപ്പെട്ടു പോകുന്നതിനെ, ഇൽമ് മാഞ്ഞു പോകുന്നതിനെ ഞാൻ സൂക്ഷിക്കുന്നു. ഇൽമിൻ്റെ അഹർഗാർ പോകുന്നതിനെയും മരണപ്പെട്ടു പോകുന്നതിനെയും ഞാൻ ഭയപ്പെടുന്നു എന്ന് അദ്ദേഹം എഴുതുകയാണ്. മഹാനായ അബൂബക്കർ ബിൻ മുഹമ്മദ് ബിൻ ഹസം റഹ്മഹുള്ള, അദ്ദേഹം ഇബിൻ ഹസം റഹ്മഹുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ളയുടെ മദീനയിലെ ആമിലായിരുന്നു, അവിടുത്തെ ഗവർണറായിരുന്നു. അദ്ദേഹത്തിന് എഴുതിയ കത്തിൽ ഇങ്ങനെ കാണാം. ഉക്തുബ് ഇലയ്യ ബിമാ സബത ഇൻദക മിനൽ ഹദീസ് അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള പ്രവാചകൻ്റെ ഹദീസുകൾ നിങ്ങളുടെ അടുക്കലുണ്ടെങ്കിൽ അതെന്നെ എഴുതി നിങ്ങൾ അറിയിക്കണം എന്ന്. അതുപോലെ തന്നെ വബി ഹദീസ് അംറ ഫഇന്നി ഖശീതു ദുറൂസുൽ ഇൽമി വദഹാബി എന്ന് അദ്ദേഹം എഴുതി. അഥവാ ആ ഹദീസുകൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് ഞാൻ സൂക്ഷിക്കുന്നു, ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങൾ എഴുതി അറിയിക്കണം. മറ്റു റിവായത്തിൽ അയ്യക്തു ബലഹുൽ ഇൽമു മിൻ ഇൻദി അംറ ബിൻത് അബ്ദുറഹ്മാൻ വൽ ഖാസിം ബിൻ മുഹമ്മദ്, ഇവരിൽ നിന്നൊക്കെ തന്നെയും ഹദീസുകൾ സ്വീകരിച്ച് എനിക്ക് എഴുതി അയക്കണം എന്ന് മറ്റൊരു കത്തിൽ, മറ്റു റിവായത്തിൽ കാണാം. ഫഇന്നി ഖിഫ്തു ദുറൂസൽ ഇൽമി വദഹാബൽ ഉലമ വലാ തഖ്ബൽ ഇല്ലാ ഹദീസ റസൂലില്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അല്ലാത്ത ഒന്നും നിങ്ങൾ എഴുതി വെക്കരുത്, ഒന്നും നിങ്ങോട്ട് എഴുതി അയക്കരുത്. ലിയഫ്സു അൽ ഇൽമ, ഇൽമ് വ്യാപിക്കുവാൻ വേണ്ടി. വലിയജിലിസു ഹത്ത യഅലമ മല്ലാ യഅലം ഫഇന്നൽ ഇൽമ ലാ യുഹലക് ഇല്ലാ യകൂനു സിർറ. ഇൽമ് നിങ്ങൾ അതിനു വേണ്ടി ഇരിക്കണം. ആ ഇൽമ് എപ്പോൾ രഹസ്യമാക്കപ്പെടുന്നുവോ അപ്പോൾ അത് നശിച്ചു പോകും. അത് പരസ്യമാക്കുന്നിടത്തോളം കാലം അത് ജീവൻ വെക്കും. ഇൽമ് പരസ്യമാക്കുമ്പോൾ അത് വളർന്നുകൊണ്ടിരിക്കും, വളർച്ചയുണ്ടാകും. അത് രഹസ്യമാക്കപ്പെടും കാലഘട്ടത്തിൽ അതിൽ വളർച്ചയല്ല, അത് നിശ്ചലാവസ്ഥയും അത് നാശമാണ് ഉണ്ടാവുക എന്നും അദ്ദേഹം എഴുതി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മക്കയിലേക്കും അതുപോലെയുള്ള സ്ഥലങ്ങളിൽ മദീനയിലേക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ കത്തുകൾ പോയി. അതേപോലെ ഇബ്നു ശിഹാബ് സുഹരി റഹിമഹുള്ളയോട് അദ്ദേഹം പ്രത്യേകമായി കൊണ്ട് കൽപ്പിച്ചു. ഇബ്നു ശിഹാബ് സുഹരി വലിയ ആലിമാണ്, വലിയ പണ്ഡിതനാണ്, ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാ വിജ്ഞാനിയാണ് അദ്ദേഹം. അദ്ദേഹത്തോടും പ്രത്യേകമായി കൊണ്ട് ഈ ഹദീസിൻ്റെ വാചകങ്ങൾ ജമ ചെയ്യുവാനും അത് ക്രോഡീകരിക്കുവാനുമൊക്കെ കൽപ്പിച്ചതായി കൊണ്ട് കാണാം. ഇനി അവരോട് മാത്രമല്ല, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മുള്ള പറയുന്നതായിക്കൊണ്ട് ഇക്രിമ ബിൻ അമ്മർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. റഹ്മുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, അമ്മാ ബഅദ് ഫഅമുറു അഹ്ലുൽ ഇൽമി അൻ യൻതശറു ഫീ മസാജിദിഹിം ഫഇന്ന സുന്ന കാനത് ഖദ് ഉമീതത്. ഇതാ, നിങ്ങൾ നിങ്ങളുടെ പള്ളികളിൽ എൽമിനെ നിങ്ങൾ വ്യാപിപ്പിക്കണം, എൽമിനെ നിങ്ങൾ പരത്തണം, കാരണം സുന്നത്ത് മരണപ്പെടാറായിട്ടുണ്ട്. അത് ആളുകൾക്ക് മറക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ വിസ്മരിക്കപ്പെടും, മറന്നുപോകും. ആളുകൾ മറന്നു കഴിയുമ്പോൾ അത് മരണപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹദീസുകൾ പള്ളികളിൽ വ്യാപിപ്പിക്കണം, മസ്ജിദുകൾ നിങ്ങളതിൻ്റെ സദസ്സുകൾ സംഘടിപ്പിക്കണം. അദ്ദേഹത്തിൻ്റെ ഹിംസിലെ ഗവർണർക്ക് എഴുതിയ എഴുത്തിൽ കാണാം, മാ മറ അലി അഹലി സലാഹ് ഉമർ ബി അഹലി സലാമിൻ. അദ്ദേഹത്തിൻ്റെ ഹിംസിലുള്ള ആളുകൾക്ക് അദ്ദേഹം എഴുതിയ എഴുത്തിൽ കാണാം, മുർ ലി അഹലി സലാമിൻ ബൈത്തിൽ മാൽ മാ യഖീഹിം ലഅല്ല യശ്ഗലഹും ശൈഉൻ അൻ തിലാവത്തിൽ ഖുർആൻ വമാ ഹമലു മിനൽ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കുന്നവർക്കും അത് പഠിപ്പിക്കുന്നവർക്കും വിശുദ്ധ ഖുർആൻ ഓതുകയും അത് ഓതിപ്പിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവ് ബൈത്തുൽ മാലിൽ നിന്ന് കൊടുക്കണം, അഥവാ പൊതു ഖജനാവിൽ നിന്ന് ഈ ഹദീസ് പഠിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ ചെലവ് കൊടുക്കണം. എന്തിനു വേണ്ടിയാണ്? മറ്റുള്ള സംഗതികൾ അവരെ ശുഗലിലാക്കി ഈ പ്രവർത്തനത്തിൽ നിന്ന് അവർ തെന്നിപ്പോകാതെ മാറിപ്പോകാതിരിക്കാൻ അവർക്ക് പ്രത്യേകമായ ഒരു സ്റ്റൈപ്പൻഡ് എന്നുള്ള നിലയിൽ ഒരു ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ധനസഹായം എന്നുള്ള നിലയിൽ അദ്ദേഹം പാസാക്കി കൊടുത്തിരുന്നു. അപ്പോൾ പല നിലക്കും എൽമുള്ള ആളുകളോട് അങ്ങനെ, അതിന് ശുഗലുള്ള ആളുകൾക്ക് പ്രത്യേകമായ സാമ്പത്തിക സഹായം നൽകി പള്ളിയിലവരെ ചടഞ്ഞിരുത്തി. ഇങ്ങനെ പല നിലക്കും ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ള തൻ്റെ സേവനത്തിൻ്റെ മേഖലയെ വ്യാപിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് രംഗത്ത് എത്രമാത്രം വലിയ സേവനമാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ള ചെയ്തത് എന്നത് നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത, വിവരിക്കാൻ കഴിയാത്ത അത്രയും വിശാലമാണ്, അതിൻ്റെ മൂല്യവത്താണ്. അതിന് ചില ഏടുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് പരാമർശിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ബാറകല്ലാഹു ഫീക്ക്, ജസാകല്ലാഹു ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അൽസൂലിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ സമാപിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കോറിയിട്ടുകൊണ്ടാണ് ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫി ഇവിടെ ക്ലാസ് അവസാനിപ്പിച്ചിട്ടുള്ളത്. ചെറിയൊരു സമയം കൊണ്ടാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇൻഷാല്ലാ അടുത്ത ദിവസം നസ്രുക ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. ഒരുപാട് പ്രോഗ്രാമുകൾ ഇനി വരാനുണ്ട്.
2: അതെ,
1: നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്ക് സ്ഥിരമായ ഒരു കേൾവി എന്നതിലപ്പുറം, കേൾവിക്കപ്പുറം അത് ജീവിതത്തിൽ പകർത്താനുള്ളൊരു അവസരം കൂടി ആണ് പീസ് റേഡിയോയിലെ നിരന്തരമായ പ്രോഗ്രാമുകളുടെ തുടർച്ച എന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞങ്ങൾ ഇവിടെ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യണം.
2: അതെ അതെ അതെ, പീസ് റേഡിയോ വൈബ്സിൻ്റെ അവസാന പ്രോഗ്രാം നമ്മൾ കേട്ട് കഴിഞ്ഞു. വൈവിധ്യം നിറഞ്ഞ, അതോടൊപ്പം തന്നെ വൈപുല്യങ്ങൾ നിറഞ്ഞ വ്യത്യസ്ത പ്രോഗ്രാമുകളിലൂടെ പീസ് റേഡിയോ അത് ആനന്ദവും അതോടൊപ്പം തന്നെ അറിവും പകർന്നതെന്ന് നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. 10 വർഷങ്ങൾക്കപ്പുറം റേഡിയോ നമ്മളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ സ്ഥിരം ശ്രോതാക്കളും അല്ലാത്തവരും അതിൻ്റെ പ്രയോക്താക്കളും അതിനോടൊപ്പം സഞ്ചരിച്ചിരുന്നവരുമൊക്കെ ആയിട്ടുള്ള പല ആളുകളും മൺമറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അത്തരം ആളുകളുടെ സേവനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്യധികം ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ അതിൻ്റെ പ്രതിഫലം നൽകി സ്വീകരിക്കുമാറാവട്ടെ. അവർക്കൊക്കെയും നമുക്കൊക്കെയും സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ബഹുമാന്യമായിരിക്കുന്ന ഇരിപ്പിടം, അർഹമായിരിക്കുന്ന ഇരിപ്പിടം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. റേഡിയോ വൈബ്സിൻ്റെ ഈ ഇന്നത്തെ ഈ ഒരു ദിവസം ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ നസറുല്ല മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം സുഹൈർ പാണ്ടിക്കാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: പീസ് റേഡിയോ, tune to reality.
4: A'udhu billahi minash shaitanir rajim.

മധുരം ഖുർആനാണ് കേൾക്കുന്നത്. നഷ്ടം സംഭവിക്കാതിരിക്കാൻ എന്ന ഓരോ ടൈറ്റിലോടുകൂടി സൂറത്തുൽ ആസറിന്റെ വചനങ്ങളാണ് നാം കാതോർക്കുന്നത്.

0: وتواصوا بالحق وتواصوا بالصبر.
1: ما شاء الله. ഷേഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസിൻ്റെ ഖിറാഅത്താണ് നമ്മളിതുവരെ കാതോർത്തത്. വിശുദ്ധ ഖുർആനിൻ്റെ മധുരം നമ്മുടെ മനസ്സിലേക്ക് ആണ്ടിറങ്ങുന്ന ഒരു ഖിറാഅത്ത് കൂടിയാണ് അദ്ദേഹത്തിൻ്റേത് എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ഏതു മനസ്സുകളും ഈറനണിയുകയും അതിൽ നന്മയുടെ പ്രവാഹങ്ങൾ ഉറപൊട്ടുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു മധുര അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിലുണ്ട്. നമുക്കറിയാം, സൗദി അറേബ്യയിലെ പ്രശസ്തനായ ഖാരിയാണ്, ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ള് പൂർത്തിയാക്കി പ്രഗത്ഭ പണ്ഡിതരുടെ കീഴിൽ ദീനീപരമായ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് അദ്ദേഹം നേടി. അതേപോലെ തന്നെ ഒരുപാട് അക്കാദമിക് യോഗ്യതകൾ അദ്ദേഹത്തിനുണ്ട്. നിലവിൽ അദ്ദേഹം മസ്ജിദുൽ ഹറമിലെ ഇമാം, ഖതീബ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹമുണ്ട്. മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് നമുക്ക് പറയേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഖുർആനിൻ്റെ മധുരം എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ചക്കെടുക്കുന്നത്.
2: സൂറത്തുൽ അസറിൻ്റെ വചനങ്ങളാണ് ഇന്ന് നമ്മൾ കാതോർത്തത്. സൂറത്തുൽ അസർ എല്ലാവർക്കും വളരെ ഹൃദ്യമായ ഒരു സൂറത്താണ്, ഹൃദയസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സൂറത്താണ്, ഏറെ ആശയ സമ്പുഷ്ടി നിറഞ്ഞ ഒരു സൂറത്ത് കൂടിയാണ് സൂറത്തുൽ അസർ. സൂറത്തുൽ അസറിൽ അദ്ദേഹം ഇന്ന് പാരായണം ചെയ്ത നമ്മുടെ മധുരം ഖുർആനിലെ ആ ഒരു വചനങ്ങളുടെ സാരാംശം ഇപ്രകാരമാണ്: കാലം തന്നെയാണ് സത്യം, നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യഥാർത്ഥത്തെക്കുറിച്ച് അന്യനും വസീയത്ത് ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യനും വസീയത്ത് ചെയ്തവരൊഴികെയും ഇവർ മാത്രം നഷ്ടത്തിലല്ല എന്ന മനോഹരമായ ഒരു ആശയതലം ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ അസ്ർ വിശ്വാസികളുടെ ജീവിതം അഖിലവും യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ്. മൂന്ന് വചനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ സൂറത്തിൽ ഒരുപക്ഷെ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ആ സൂറത്തിനെ വ്യാഖ്യാനിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ, ശ്രേഷ്ഠവാന്മാരായ മുഫസ്സറുകളും മറ്റുമൊക്കെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ് മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന ഒരു താക്കീത് നൽകുകയാണ്. മനുഷ്യരെല്ലാവരും തീരാ നഷ്ടത്തിലാണ്, ഹുസറിലാണ്. എന്താണ് അവർ നഷ്ടത്തിലാകാനുള്ള കാരണം, നഷ്ടത്തിലാകാതിരിക്കാനുള്ള കാരണവും എന്തൊക്കെയാണ് എന്നത് വിശദീകരിക്കുകയാണ് ഈ സൂറത്തിൻ്റെ ആയത്തുകളിലൂടെ. നാല് വിഭാഗത്തെ സംബന്ധിച്ച് പ്രത്യേകം മെൻഷൻ ചെയ്തതിനു ശേഷം പടച്ചോൻ പറഞ്ഞു, ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് വിശ്വസിച്ചവരൊഴികെ, ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ, ചെയ്ത സൽക്കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തവരൊഴികെ, അത് പറഞ്ഞുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഷറുകളിൽ, പ്രയാസങ്ങളിൽ, പരീക്ഷണങ്ങളിൽ പതറാതെ ക്ഷമിക്കുന്നവരൊഴികെ, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ആ വിശ്വാസത്തിന് അനുസൃതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും പകർന്നു നൽകുന്നിടത്തുണ്ടാകുന്ന പ്രയാസങ്ങളെ അതിജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് എന്ന മനോഹരമായ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി പീസ് റേഡിയോയിൽ പ്രകാശതീരം അവതരിപ്പിക്കുന്നത് സ്വാദിഖ് മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാൻ റഹീം, മാലിക് യൗമിദ്ദീൻ, വഅസ്സല്ലി വഅസ്ലിമു അലാ മൻ അർസലഹുല്ലാഹു റഹ്മത്തൻ ലിൽആലമീൻ, ബല്ലഗ റിസാല വഅദ്ദ അമാന ونصح الأمة وكشف الغمة وجاهد في الله حق جهاده حتى أتاه اليقين والصلوات ربي وسلامه عليه وعلى آله وصحبه أجمعين. أما بعد, പ്രിയം ഉള്ള ശ്രോതാക്കളെ, ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഇന്ന് മനുഷ്യർ പൊതുവെ ചെയ്തു വരുന്ന, എന്നാൽ കർമ്മശാസ്ത്രം വളരെ വിശദമായി പ്രതിപാദിച്ച ളമാനിനെക്കുറിച്ചും കഫാലത്തിനെക്കുറിച്ചുമുള്ള ചില വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. ളമാൻ, കഫാലത്ത് എന്നൊക്കെ പറയുമ്പോൾ ആ അറബി വാക്കിൽ തന്നെ നമ്മളതിൻ്റെ അർത്ഥവും ആശയവും അറിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മുടെ നാട്ടിൽ മറ്റു ചില പേരുകളിലും മറ്റു ചില രൂപത്തിലുമൊക്കെയാണ് അത് അറിയപ്പെടുക. പ്രസ്തുത വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആമുഖമായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം മനുഷ്യൻ പൊതുവെ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും കൊണ്ടും കൊടുത്തും ക്രയവിക്രയങ്ങൾ നടത്തി ജീവിക്കുന്ന ആളുകളാണ്. ഈ പരസ്പരമുള്ള പൂരകമായ ഇടപാടുകളും ക്രയവിക്രയങ്ങളും സഹകരണങ്ങളും ഇല്ല എങ്കിൽ മനുഷ്യജീവിതം അതിന് താളം തെറ്റുകയും മുന്നോട്ടുള്ള ഗമനം നിലക്കുകയും ചെയ്യും. സാമ്പത്തിക വിഷയത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കച്ചവടം വലിയ സാമ്പത്തിക സ്രോതസ്സാണല്ലോ. പ്രസ്തുത കച്ചവടം നടത്തുന്ന ആളുകളൊക്കെ തന്നെയും അത് കച്ചവടം ചെയ്യുന്ന വേളയിൽ തന്നെ കാശ് കൈപ്പറ്റുന്ന ആളുകളായിക്കൊള്ളണമെന്നില്ല. കച്ചവടം നടത്തി ഒന്നുകിൽ അപ്പോൾ അതിൻ്റെ കാശ് വാങ്ങും, അല്ലെങ്കിൽ ഏതെങ്കിലും നിശ്ചിത അവധി വെച്ചുകൊണ്ടോ നിശ്ചിത അവധി വെക്കാതെയോ കാശ് വാങ്ങും. കടത്തിന് കച്ചവടം നടത്തുന്നുണ്ട്. ഇങ്ങനെ കച്ചവടം നടത്തുമ്പോൾ, പ്രത്യേകിച്ച് കടത്തിന് കച്ചവടം നടത്തുമ്പോൾ ചില ആളുകൾക്ക് ചില അവകാശങ്ങൾ ലഭിക്കാനുണ്ട്. കച്ചവടക്കാരന് ആ കടം തനിക്ക് ലഭിക്കേണ്ട അവകാശമാണ്. കടമായി വാങ്ങിക്കൊണ്ടുപോയ വ്യക്തിയാകട്ടെ, അയാൾ പ്രസ്തുത കച്ചവടക്കാരന് കൊടുക്കേണ്ട ബാധ്യതയുമാണ്. അപ്പോൾ ബാധ്യതയും അവകാശങ്ങളും സ്വാഭാവികമാണ്. ഇത് കേവലം ഒരു കച്ചവടത്തിൽ മാത്രമല്ല, പല വിഷയത്തിലും ഉണ്ടാകും. സാമ്പത്തിക രംഗത്ത് തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ വാടക എടുത്തു നോക്കുക. വാടക അത് കൃത്യമായും കൊടുത്തിട്ടില്ല എങ്കിൽ അത് ഒരു തരത്തിലുള്ള കടമാണ്, അതോടൊപ്പം വാടകയുമാണ്. അപ്പോൾ വാടകയ്ക്ക് കൊടുത്ത ആളിന് അവകാശം ലഭിക്കാനുണ്ട്, വാടകയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത് കാശ് കൊടുക്കാത്ത വ്യക്തിക്ക് അവൻ്റെ മേൽ ബാധ്യതയുമുണ്ട്. ഇതേപോലെ തന്നെ പണയവസ്തു, അതിൽ ബാധ്യതയും അവകാശവുമുണ്ട്. ഇനി ഒരാൾ മഹർ പറഞ്ഞു, വിവാഹം കഴിച്ചു, പക്ഷെ മഹർ കൊടുത്തിട്ടില്ല, വർഷങ്ങളായി മഹർ കൊടുത്തിട്ടില്ല എങ്കിലോ അത് തീർച്ചയായും അയാൾ കൊടുക്കേണ്ട ബാധ്യതയാണ്, അയാൾക്കതിൽ ബാധ്യതയുണ്ട്. ഭാര്യക്കാണെങ്കിൽ അത് ലഭിക്കേണ്ട അവകാശവുമുണ്ട്. പ്രസ്തുത അവകാശങ്ങളും ബാധ്യതകളും ലഭിക്കുവാൻ എന്താണ് മാർഗം, അല്ലെങ്കിൽ അവകാശം തനിക്ക് ലഭിക്കുവാൻ എന്തുണ്ട് മാർഗം? ഇസ്ലാമിക ശരീഅത്ത് പ്രസ്തുത അവകാശങ്ങൾ അവകാശികൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ചില ഉപാധികളും ചില മാർഗങ്ങളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അഥവാ തനിക്ക് ലഭിക്കേണ്ട ആ അവകാശം തീർച്ചയായും ലഭിക്കും, ലഭിക്കണം എന്നതിന് ആവശ്യമായ ചില മാർഗങ്ങൾ. അതിലൊന്ന് പണയമാണ്. പണയത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്. ഇപ്പോൾ ഞാൻ ഒരാളിൽ നിന്ന് കടം വാങ്ങിയെങ്കിൽ, ഒരു 10,000 രൂപ കടം വാങ്ങിയാൽ, തീർച്ചയായും ഞാൻ അത് അയാൾക്ക് തിരിച്ചു കൊടുക്കും എന്നതിന് എന്താണ് രേഖ? ഞാൻ അയാൾക്ക് തിരിച്ചു കൊടുക്കും എന്ന് എന്താണ് ഉറപ്പ്? എന്ത് ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ എനിക്ക് പ്രസ്തുത സംഖ്യ കടമായി തരുക? തിരിച്ചു തരും എന്നതിന് ഉറപ്പായി ഇസ്ലാം അവിടെ വെക്കുന്ന ഒന്ന് പണയമാണ്. 10,000 രൂപയാണ് ഞാൻ അയാളിന് കടം വാങ്ങിയത് എങ്കിൽ ഏകദേശം ആ രൂപയ്ക്ക് തുല്യമായൊരു വസ്തു, ഒന്നുകിൽ എൻ്റെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, പാത്രങ്ങളായിരിക്കും, ഫർണിച്ചറുകളായിരിക്കും, അല്ലെങ്കിൽ ആധാരമായിരിക്കും. ഇതൊക്കെ അയാൾക്ക് പണയമായി കൊടുക്കുന്നു. ഇങ്ങനെ പണയമായി കൊടുക്കുമ്പോൾ ഉള്ള ഇരുഭാഗത്തിനുമുള്ള ഒരു സൗകര്യം, കടം വാങ്ങിയ ആളിന് അയാൾക്ക് 10,000 രൂപ കടമായി ലഭിക്കുന്നു. പണം കടം കൊടുത്ത വ്യക്തിയാകട്ടെ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു തബറു, ഒരു സഹായമാണ്. നിശ്ചിത അവധി എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് ആ കാശ് തിരിച്ചു കിട്ടണം. എന്നാൽ കടം വാങ്ങിയ വ്യക്തി തിരിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ ഉറപ്പായും തനിക്കത് ലഭിക്കും എന്നതിന് അയാളുടെ കയ്യിൽ പണയവസ്തുണ്ട്. തിരിച്ചു തന്നിട്ടില്ല എങ്കിൽ പണയവസ്തു വിറ്റ് അയാൾക്ക് ആ കാശ് എടുക്കാവുന്നതാണ്. ഇതിന് വസീഖത്ത്, അഥവാ ഒരു ഉറപ്പ് എന്ന് പറയാൻ പറ്റും. ഇത്തരത്തിലുള്ള ഉറപ്പാണ് നമ്മുടെ വിഷയം. ളമാനും കഫാലത്തുമാണ്. ളമാൻ എന്ന് പറയുമ്പോൾ ജാമ്യം, കഫാലത്ത് എന്ന് പറയുമ്പോഴും ഏകദേശം ഒരു ജാമ്യം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കഫാലത്തും ളമാനും ഇത്തരത്തിൽ അവകാശങ്ങൾ അതിൻ്റെ അർഹരായ ആളുകൾക്ക് കൊടുക്കുവാനുള്ള ഒരു മാർഗവും ഉപാധിയുമാണ്. നമ്മുടെ നാട്ടിലുള്ള ഭാഷയനുസരിച്ച് ഇപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ചില ആളുകൾ ളമാൻ കൊടുക്കാറുണ്ട്, ചില ആളുകൾ കഫാലത്ത് കൊടുക്കാറുണ്ട്. എന്താണ് നമ്മുടെ നാട്ടിൽ നടത്തുന്ന ളമാനും കഫാലത്തും? ആൾ ജാമ്യത്തിനാണ് കഫാലത്ത് എന്ന് പറയുക. ഒരു പ്രതിയെ പിടികൂടി പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കൊണ്ടുപോകപ്പെട്ടാൽ അയാളെ ജാമ്യത്തിലിറക്കുന്നു. രണ്ട് തരത്തിലുള്ള ജാമ്യമായിരിക്കും. ഒന്ന്, അയാൾക്ക് പകരം, അഥവാ അയാൾ ഇനി എങ്ങനെ പിന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ, എങ്ങോട്ടെങ്കിലും മുങ്ങുകയാണ് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഒരാൾ ഏറ്റെടുക്കുന്നു. ആൾ ജാമ്യം എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക. ആൾ ജാമ്യം എന്നതിനാണ് സത്യത്തിൽ കഫാലത്ത് എന്ന് പറയുക. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ അവിടെ കഫാലത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. എന്നാൽ പൊതുവെ സൗദി അറേബ്യയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് കഫാലത്ത്, കഫീൽ എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരു അർത്ഥത്തിലാണ്. ആ ഒരു അർത്ഥത്തിനല്ല ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഇവിടെ കഫാലത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൾ ജാമ്യം എന്നതിനാണ് കഫാലത്ത് എന്ന് പറയുന്നത്. മറ്റൊന്ന് ളമാൻ. ളമാൻ എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി, വാറണ്ടി എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും കർമ്മശാസ്ത്രത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് കാശ് കൊടുത്തുള്ള ജാമ്യമാണ്. കാശ് കൊടുത്തുള്ള ജാമ്യമാണ്. അപ്പോൾ കാശ് കൊടുത്ത ജാമ്യം, ആൾ ജാമ്യം, ഇവക്കാണ് കഫാലത്ത്, ളമാൻ എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ട് ഇസ്ലാം ഇവ രണ്ടും അനുവദിച്ചു? അത് മനുഷ്യരുടെ സൗകര്യത്തിന് വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ മതമാണല്ലോ, അള്ളാഹു തൃപ്തിപ്പെട്ട ഏക മതമാണ് ഇസ്ലാം. ലോകത്തുള്ള സർവമാന ആളുകൾക്കും നന്മയാണ് അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ളമാനിലൂടെയും കഫാലത്തിലൂടെയും മനുഷ്യന് സുരക്ഷിതത്വവും സുരക്ഷയുമുണ്ട്. ഒരാൾ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു സംഖ്യ കടം വാങ്ങിയെന്നിരിക്കട്ടെ, അങ്ങനെ തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ടും അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കടം വാങ്ങിയവനും കടം കൊടുത്ത വ്യക്തിയും, ഇവരുടെ ഇടയിൽ മൂന്നാമത്തെ ഒരു കക്ഷി ഇറങ്ങിച്ചെല്ലുകയും അയാൾ പറയുന്നു ഞാൻ അതിന് ളാമിനാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്, ഞാനത് തിരിച്ചു തന്നുകൊള്ളാം എന്ന് ഉറപ്പ് നൽകുന്നു, ഇതിനാണ് ളമാൻ എന്ന് പറയുക. ഇനി കഫാലത്ത് എന്ന് പറയുമ്പോഴോ, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ വ്യക്തി അയാളുടെ വിഷയത്തിൽ ഞാൻ കഫീലാണ്, അഥവാ ഈ വിഷയത്തിൽ അയാൾ മുങ്ങുകയില്ല, അയാൾ രക്ഷപ്പെടുകയില്ല, അഥവാ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്, അയാളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു തരാം, അയാളുടെ ശരീരം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു തരാം, ഇതാണ് കഫാലത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് തങ്ങൾ നൽകിയ വസ്തുക്കൾ തിരിച്ചു കിട്ടുവാൻ വേണ്ടി ഒരു ഉറപ്പാണ് ളമാനും കഫാലത്തും. സൗകര്യവും സുഖവുമാണ്, തങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുകയില്ല എന്ന ഉറപ്പാണ് ഇതിലൂടെ വരുന്നത്. ഇനി മാത്രമല്ല, ഈ വിഷയത്തിൽ പരിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും ഒക്കെ ആധാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായി പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിലുള്ളൊരായത്താണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിലെ ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ വരെ എത്തി. ആ സന്ദർഭത്തിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ വേണ്ടി വരികയും പിന്നീട് തന്റെ സ്വന്തം സഹോദരനെ കൊണ്ടുവരുവാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർക്ക് ഭക്ഷണ വസ്തുക്കൾ അളന്നുകൊടുക്കുന്നതിന്റെ ഇടയിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വന്തം സഹോദരന്റെ കിഴിയിൽ, അല്ലെങ്കിൽ ആ ഭക്ഷണ ചാക്കിൽ, ആ പാത്രത്തിൽ അവിടുത്തെ അളവ് പാത്രം നിക്ഷേപിക്കപ്പെടുകയും ചെയ്തു. ഇതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, വലിമൻ ജാഅ ബിഹി ഹിംലു ബഈരിൻ വ അന ബിഹി സഈം. ഇതാ രാജാവിന്റെ അളവ് പാത്രം മോഷണം പോയിരിക്കുന്നു. ആരാണോ, വലിമൻ ജാഅ ബിഹി ഹിംലു ബഈർ, ആരാണോ അത് കൊണ്ടുവന്നു തരിക, അവന് ഹിംലു ബഈർ ഒരു ഒട്ടകം നിറയെ ഭക്ഷണ സാധനങ്ങൾ തരുന്നതാണ്. ഇത് പറഞ്ഞതിന് ശേഷം വ അന ബിഹി സഈം, ഞാനിതാ അത് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഞാനത് നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്നു, ഒരു ഒട്ടകം നിറയെ ഭക്ഷണ വസ്തുക്കൾ നിങ്ങൾക്ക് നൽകാം എന്നതിന് ഞാൻ ളാമിനാണ്, ഞാൻ കഫീലാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി കർമ്മശാസ്ത്ര വിഷയത്തിൽ മുആമലത്തുൽ ഇടപാടിൽപ്പെട്ട മൂന്ന് വളരെ സുപ്രധാനമായ ഹുക്കുമുകൾ പറയുന്നു. ആരാണോ അളവ് പാത്രം കൊണ്ടുവന്ന് തരുന്നത്, അതിനാണ് ജുആല എന്ന് പറയുന്നത്. നഷ്ടപ്പെട്ട ഒരു വസ്തു ആരാണോ കൊണ്ടുവന്ന് തരുക, അതിന് കർമ്മശാസ്ത്രത്തിൽ ജുഅല, ജുആല എന്നൊക്കെ പറയും. അപ്പൊ ആയത്തിന്റെ ആ ഭാഗത്ത് ജുഅലയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. വ അന ബിഹി സഈം, ഞാനിതാ അത് നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്നു, ഒരു ഒട്ടകം നിറയെ ഭക്ഷണം തരാം എന്നതിന് ഞാൻ ളാമിനാണ്, കഫീലാണ്. ഇവിടെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മിംബാബിൽ ളമാനി വൽ കഫാല. ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് വ അന ബിഹി സഈം എന്ന് പറയുന്ന ഭാഗത്ത് ളമാനിനെ കുറിച്ചും, അഥവാ ക്യാഷ് ഗ്യാരണ്ടി, കഫാല ആൾ ജാമ്യം, ഇത് ഈ ആയത്തിൽ പരാമർശമുണ്ട് എന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അപ്പോ ളമാനിലാട്ടെ കഫാലത്തിനാട്ടെ ഉള്ള ദലീൽ, തെളിവാണ് ഈ ആയത്ത്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഒരു ഹദീസിന്റെ അവസാന ഭാഗത്ത്, വസ്സഈമു ഗാരിം അൽ ആരിയത്ത് മുഅദ്ദ, വായ്പ വാങ്ങിയ വസ്തു അത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്, അതേപോലെ കടം വാങ്ങിയ വസ്തു അത് അടച്ചു കിട്ടേണ്ടതുണ്ട്. ഇതൊക്കെ പറഞ്ഞു, വസ്സഈമു ഗാരിം യാനി അൽ കഫീലു ളാമിൻ, ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത വ്യക്തി, ഒരു കഫാ കഫീൽ, അയാൾ ളാമിനാണ്, അയാൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനാണ്, തീർച്ചയായും അത് നിർവഹിക്കണം എന്ന് ഈ ഹദീസിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരാൾ ളമാനത്തെ ഏറ്റെടുത്താൽ ക്യാഷ് ഗ്യാരണ്ടിയോ ആൾ ജാമ്യമോ ഒരാൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് പൂർത്തിയായി കൊടുക്കണം എന്ന് പറയുന്നു. അതേപോലെ തന്നെ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ആദ്യകാലത്ത് ഒരു ജനാസ കൊണ്ടുവരപ്പെട്ടാൽ പ്രസ്തുത മയ്യത്തിന് കടമുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാറുണ്ടായിരുന്നു. കടമുണ്ട് എന്ന് പറയപ്പെട്ടാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നമസ്കരിച്ചുകൊള്ളുക, ഞാൻ കടമുള്ള ഒരാൾക്ക് മയ്യത്ത് നമസ്കരിക്കുകയില്ല. കടത്തിന്റെ ഗൗരവമാണ്, ഇത്രമാത്രം ഗൗരവമാണ്. ആദ്യകാലത്ത് കടമുള്ള ആളിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് വരെ നമസ്കരിച്ചിരുന്നില്ല, സല്ലു അലാ സാഹിബിക്കും എന്ന് പറയും. അങ്ങനെ ഒരു ജനാസ കൊണ്ടുവരപ്പെട്ടു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മയ്യിത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ നബി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതായി വല്ല കടവുമുണ്ട്? അതെ, അവർ ചെറിയ ഒരു കടമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ പറയുന്നത് പോലെ, എങ്കിൽ നിങ്ങൾ നമസ്കരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഈ വിഷമം കണ്ട അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു, പ്രസിദ്ധ സഹാബിയാണ്, അദ്ദേഹം പറഞ്ഞു, സല്ലി അലൈഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ചാലും, വഅലയ്യ ദൈനു, ഞാൻ അയാളുടെ ദൈൻ, കടം ഏറ്റെടുത്തിരിക്കുന്നു. അത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ല അലൈ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് നമസ്കരിച്ചു, ആ മയ്യത്തിനോട് നമസ്കരിച്ചു. ഇവിടെ വിഷയം, അബൂ ഖത്താദ ഏറ്റെടുത്ത ആ ദൗത്യം എന്താണ്? അതാണ് ളമാൻ, മറ്റൊരാളുടെ കടം അത് സ്വയം ഏറ്റെടുത്തു, അതിനാണ് ളമാൻ എന്ന് പറയുക. അപ്പോൾ ഈ ഹദീത്തിൽ ളമാനിന് തെളിവുണ്ട്. ഇനി ളമാനും കഫാലത്തുമായി ബന്ധപ്പെട്ട് ചില കർമ്മശാസ്ത്ര വിഷയങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മളെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളാണ്. ഒരുപക്ഷേ ഇതിൻ്റെ ഈ കർമ്മശാസ്ത്രപരമായ വിഷയത്തിൻ്റെ ഗൗരവമോ അല്ലെങ്കിൽ കൃത്യമായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കാണിച്ചു തന്ന രൂപത്തിലോ ഒക്കെ അല്ലെങ്കിലും, ഇങ്ങനെയുള്ള ആൾജാമ്യവും ക്യാഷ് ജാമ്യവും ഒക്കെ നമ്മൾക്കിടയിൽ പൊതുവെ നടത്തപ്പെടുന്നതാണ്. പക്ഷേ അതിൽ ഇസ്ലാമികമായ മാർഗദർശനം എന്ത് എന്ന് നമ്മൾ അറിയൽ അനിവാര്യവുമാണ്. സ്വാഭാവികമായും അഞ്ച് ഘടകങ്ങളാണ് ളമാൻ ഉണ്ടാകുക. അതിലൊന്ന് ജാമ്യം നിൽക്കുന്ന ആൾ, ക്യാഷ് ജാമ്യത്തിനാണ് ഇവിടെ ളമാൻ എന്ന് പറയുന്നത്, ജാമ്യം നിൽക്കുന്ന ഒരാൾ. രണ്ട്, എപ്പോഴാണ് ഒരാൾ ളമാൻ, ജാമ്യം നിൽക്കേണ്ടി വരിക? മറ്റ് രണ്ടാളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരാൾ മറ്റൊരാളിൽ കടം വാങ്ങി. ഇപ്പോൾ മുഹമ്മദ് എന്നൊരു വ്യക്തി അബൂബക്കർ എന്ന വ്യക്തിയിൽ നിന്നും 1000 രൂപ കടം വാങ്ങി, ഒരു നിശ്ചിത സംഖ്യ, ഒരു മാസത്തെ അവധി നിശ്ചയിച്ചുകൊണ്ട്. മുഹമ്മദ് അബൂബക്കർ എന്ന വ്യക്തിയിൽ നിന്നും 1 മാസത്തെ അവധി നിശ്ചയിച്ചുകൊണ്ട് 1000 രൂപ കടം വാങ്ങി. ഇവിടെ കടം കൊടുത്ത വ്യക്തി അബൂബക്കറാണ്, കടം വാങ്ങിയ വ്യക്തി മുഹമ്മദുമാണ്. എന്നാൽ അബൂബക്കറിന് ആ ക്യാഷ് കൃത്യസമയത്തും ലഭിക്കണം എന്ന ഉറപ്പിനു വേണ്ടി അനസ് എന്ന് പറയുന്ന മറ്റൊരാൾ, അയാൾ ജാമ്യം നിൽക്കുന്നു. ആൾ ജാമ്യമല്ല, ക്യാഷ് ജാമ്യം, ളമാൻ. ഇവിടെ അനസ് ആണ് ളാമിൻ. അഥവാ 1 മാസം കഴിഞ്ഞ് മുഹമ്മദ് അബൂബക്കറിന് 1000 രൂപ കൊടുത്തിട്ടില്ല എങ്കിൽ അബൂബക്കറിന് 2 ആളുകളോട് ആവശ്യപ്പെടാം. ഒന്ന്, മുഹമ്മദിനോട് ആവശ്യപ്പെടാം, കാരണം അയാളാണ് കടം വാങ്ങിയത്, അയാളാണ് അടിസ്ഥാനപരമായി കടം വാങ്ങിയ ആൾ, അതുകൊണ്ട് അയാളോട് ആവശ്യപ്പെടാം. അതല്ല എങ്കിൽ ജാമ്യം നിന്ന് അനസിനോട് ആവശ്യപ്പെടാം, 2 പേരോടും ആവശ്യപ്പെടാം. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ അറിയേണ്ടത്, ഇതിലൂടെ ജാമ്യം നിന്ന വ്യക്തിക്ക് ഭൗതികമായി എന്തെങ്കിലും ലാഭമുണ്ടാകാൻ പാടില്ല. അനസ് ജാമ്യം നിന്നപ്പോൾ പിന്നീട് ആ ഒരു ജാമ്യം നിന്നു എന്നതിൻ്റെ പേരിൽ ഭൗതികമായ എന്തെങ്കിലും മുഹമ്മദിൽ നിന്ന് സ്വീകരിക്കുക, അതിൻ്റെ 2.5% എനിക്ക് തരണം, അല്ലെങ്കിൽ 10% എനിക്ക് തരണം, അല്ലെങ്കിൽ എനിക്ക് മറ്റെന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ നീ ജാമ്യം നിൽക്കണം എന്നിത്യാദി മറ്റ് ഉപാധികളൊന്നും ഇതിൻ്റെ പിന്നിലുണ്ടാകാൻ പാടില്ല. റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം ജാമ്യം നിൽക്കേണ്ടത്. അതേപോലെ തന്നെ ജാമ്യം നിൽക്കുന്ന ആൾ കൈകാര്യം നടത്തുവാൻ അനുവാദമുള്ള ആളായിരിക്കണം. അതെപ്പോഴും നമ്മൾ ഈ കച്ചവടത്തിൻ്റെ വിഷയം പറയുമ്പോൾ എപ്പോഴും പറയുന്നൊരു വിഷയമാണ്, കൈകാര്യം ചെയ്യൽ അനുവാദമുള്ള വ്യക്തിയായിരിക്കണം. അതാരാണ്? ചെറിയ കുട്ടി, ഒരു 4 വയസ്സുള്ള കുട്ടി, അവൻ ജാമ്യക്കാരനായി വരിക, ളാമിനായി വരിക പാടില്ല. കാരണം ചെറിയ കുട്ടികൾക്ക് അവരെത്ര കാശികാരായിരുന്നാലും ശരി, അവർക്ക് അവരുടെ സ്വത്ത് തന്നെ കൈകാര്യം ചെയ്യാൻ പാടില്ല. മെഹജൂറിൻ അലൈഹി എന്നാണ് അവരെ കുറിച്ച് പറയുക. അവരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യൽ അവർക്ക് തടസ്സമാണ്, പാടില്ലാത്ത കാര്യമാണ്. കാരണം അതൊരു പക്ഷേ നാശത്തിലേക്ക് അവരുടെ സമ്പത്തിനെ അവർ കൊണ്ടു ചെന്നെത്തിക്കും. അതുപോലെ ഭ്രാന്തനാകാൻ പാടില്ല, പരമബിഡ്ഡിയും ബോഷനുമായ ആളുകളാകാൻ പാടില്ല. ഇങ്ങനെ സ്വന്തം കൈകാര്യം ചെയ്യാൻ പാടില്ല, സമ്പത്ത് കൈകാര്യം ചെയ്യാൻ പാടില്ലാത്ത ആളുകളാകരുത് ളമാൻ നിൽക്കുന്നത്, ക്യാഷ് ജാമ്യം നിൽക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ സൂചിപ്പിച്ചുവല്ലോ, ഒരാളെയും നിർബന്ധത്തിന് വഴങ്ങിയാകരുത് ഇവിടെ ജാമ്യം നിൽക്കുന്നത്. ഇനി മൂന്നാമതൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജാമ്യം നിൽക്കുന്ന ആൾ സ്വയം ഇഷ്ടപ്രകാരമായിരിക്കണം എന്ന് പറഞ്ഞു, മറ്റൊരാൾ നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനി എന്നാൽ ആർക്ക് വേണ്ടിയാണോ ജാമ്യം നിൽക്കുന്നത് അവന്റെ പ്രീതിയും അവന്റെ ഇഷ്ടവും ഇതിൽ നോക്കേണ്ടതുണ്ടോ? മുഹമ്മദ് അബൂബക്കറിൽ നിന്ന് 1000 രൂപ വാങ്ങിയപ്പോൾ അനസ് ജാമ്യം നിന്നു. അനസ് ആരുടെയും നിർബന്ധത്തിന് വേണ്ടിയല്ല ജാമ്യം നിന്നു, മറിച്ച് അള്ളാഹുവിന് പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ്. എങ്കിൽ അനസ് ഇവിടെ മുഹമ്മദിനോട് പോയി ചോദിക്കണോ, ഞാൻ നിന്റെ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു, നിശ്ചിത ദിവസത്തിന് അകം നിനക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് എൻ്റെ ഉത്തരവാദിത്തമായിരിക്കും എന്ന് പറയേണ്ടതുണ്ടോ? അവൻ്റെ മുഹമ്മദിൻ്റെ ഇഷ്ടവും അനിഷ്ടവും നോക്കേണ്ടതുണ്ടോ? ഇല്ല എന്നാണ് ബഹുഭൂരിപക്ഷ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും പറഞ്ഞിരിക്കും. നേരത്തെ പറഞ്ഞ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മയ്യിത്ത് കൊണ്ടുവരപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ചുകൊള്ളുക എന്ന് പറയുന്ന വേളയിൽ അനസ് അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ ഞാൻ അത് ഏറ്റെടുത്തിരിക്കുന്നു. ഇവിടെ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു രണ്ട് വിഷയം നോക്കിയിട്ടില്ല. ഒന്ന്, എത്രയാണ് ആ കടം, എത്രയാണ് അയാളുടെ മേലുള്ള കടം എന്ന് അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടില്ല. രണ്ടാമതായി, മരണപ്പെട്ട വ്യക്തിയോ അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കളോടോ അനുവാദം ചോദിച്ച് അവരെ ഇഷ്ടം ലഭിച്ചതിന് ശേഷമല്ല അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ആ ബാധ്യത ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ ആരുടെ ബാധ്യതയാണോ ഏറ്റെടുക്കുന്നത് അവരുടെ ഇഷ്ടവും അനിഷ്ടവും നോക്കേണ്ടതില്ല എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഈ നിബന്ധനകളോടുകൂടി ഒരാൾ ളമാൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അയാൾ അത് വമ്പിച്ച ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അത് കൃത്യമായും ഭംഗിയായും ആ ദൗത്യം പൂർത്തീകരിക്കുകയും ചെയ്യണം. കടം വാങ്ങിയവനും കടം കൊടുത്തവനും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ കടം കൊടുത്ത വ്യക്തിക്ക് കടം വാങ്ങിയ വ്യക്തി നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടില്ല എങ്കിൽ അത് തീർച്ചയായും ളമാൻ നിന്ന വ്യക്തി അയാൾ കൊടുക്കൽ അനിവാര്യവും നിർബന്ധവുമായിരിക്കും. അതേപോലെ തന്നെ ഒരുപക്ഷെ ജാമ്യം നിന്ന വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ തരിക്കത്ത് വിട്ടേച്ചു പോയ സമ്പത്തിൽ നിന്ന് വരെ അതിനാവശ്യമായ കാശ് എത്രയാണോ ആ സംഖ്യ അത് എടുക്കാവുന്നതാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ കഫാലത്താകുമ്പോൾ, കഫാലത്ത് നമ്മൾ പറഞ്ഞു, കഫാലത്ത് എന്ന് പറഞ്ഞാൽ ആൾ ജാമ്യമാണ്. അപ്പോൾ ഒരു ഖിസാസ് കൊലക്കേസിൽ ഒരാളെ പിടിക്കപ്പെട്ടു, ആ വ്യക്തിയെ പിടിച്ചുകൊണ്ടുവരാൻ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, അതിനാണ് കഫാലത്ത് എന്ന് പറയുക. അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാൾ കടം കൊടുക്കാനുണ്ട്, അപ്പോൾ മൂന്നാമത്തെ ഒരാൾ വന്ന് പറയുന്നു ഞാൻ അത് അടച്ചു തീർക്കില്ല, പക്ഷേ എന്നെ കൊണ്ട് കഴിയും, ആ വ്യക്തി എവിടെയുണ്ട് എന്ന് എനിക്കറിയാം, അവനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, അതാണ് കഫാലത്ത്, അവനാണ് കഫീൽ. ഇങ്ങനെ കഫാലത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാം അനുവദിച്ച കാര്യം തന്നെയാണ്. ളമാനെ പോലെ തന്നെ കഫാലത്തും ളമാനും തമ്മിലുള്ള വ്യത്യാസം, ളമാൻ അത് സമ്പത്ത് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് പറയും, കഫാലത്താകുമ്പോൾ ആ വ്യക്തിയെ ഞാൻ കൊണ്ടുവന്നു തരാം, അഥവാ അവൻ്റെ തടിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അവനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കിക്കൊള്ളാം എന്നാണ് അതിൽ ഉദ്ദേശിക്കപ്പെടുന്നത്. കഫാലത്ത് ഏറ്റെടുത്ത വ്യക്തി ഒരിക്കലും അയാൾ കാശ് കൊടുക്കേണ്ടതില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന് തന്നെ മുഹമ്മദ് അബൂബക്കറിൽ നിന്ന് കാശ് വാങ്ങിയപ്പോൾ അനസ് വന്ന് ളമാനല്ല കഫാലത്ത് ഏറ്റെടുത്തു. എന്താ കഫാലത്ത്? അവിടെ അബൂബക്കറിനോട് പറഞ്ഞു മുഹമ്മദ് അവൻ കാശ് തിരിച്ചു തരും, ഇനി തിരിച്ചു തന്നിട്ടില്ല എങ്കിൽ അവനെ ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ടുവന്നു തരാം, അവൻ്റെ കാശല്ല, അവനെ ഞാൻ നിന്റെ മുമ്പിൽ പ്രസന്റ് ആക്കി കൊള്ളാം. അങ്ങനെ അവർക്ക് തമ്മിൽ ഇടയിൽ വിഷയമുണ്ടാകുമ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത, കഫാലത്ത് ഏറ്റെടുത്ത അനസ് മുഹമ്മദിനെ അബൂബക്കറിന്റെ അടുക്കൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു, അല്ലാതെ അവന്റെ സംഖ്യ അടച്ചു തീർക്കുക എന്നുള്ളത് അവന്റെ ഉത്തരവാദിത്വമല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ശരി, കഫാലത്തും ളമാനുമൊക്കെ നമ്മുടെ ഇടയിൽ പൊതുവെ നടക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ഈ ഒരു ഇസ്ലാം അനുവദിച്ച ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭൗതികമായ മറ്റ് ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നും കൃത്യമായി സൂചിപ്പിക്കണം. ഒരു കാര്യം കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകളൊക്കെ, ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ചെയ്യുന്ന വലിയൊരു അബദ്ധമാണ് വിസ അത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ കഫാലത്ത് കാശ് കൊടുക്കുക. ഒരിക്കലും കഫാലത്ത്, അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു കമ്പനിയിലേക്ക് ആ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ വേണ്ടി വരുന്നു എങ്കിൽ അവിടുത്തെ സ്വദേശിയായ വ്യക്തി താൻ കൊണ്ടുവന്ന ജോലിക്കാരിൽ നിന്നും ഒരിക്കലും കഫാലത്തിൻ്റെ കാശ് വാങ്ങാൻ പാടില്ല. അത് നിഷിദ്ധവും ഹറാമുമാണ്. സൗദി അറേബ്യയിൽ തന്നെ ലജ്നദ്ദായി മൽഫ്ത പോലുള്ള പണ്ഡിത സഭകൾ അത് ഹറാമാണ്, നിഷിദ്ധമാണ്, നിഷിദ്ധമായത് ഭക്ഷിക്കലാണ് എന്ന് വളരെ ഭംഗിയായി അതിന് ഫത്വകൾ പറഞ്ഞിരിക്കുന്നു. ഒരിക്കലും ഇസ്ലാം അനുവദിച്ച ഹലാലായ സമ്പാദ്യ മാർഗത്തിൽ പെട്ടതല്ല കഫാലത്തിൻ്റെ കാശ്. അതേപോലെ തന്നെയാണ് വിസയൊക്കെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടെങ്കിലും മനസ്സിലാക്കണം, ഒന്ന് ആ രാജ്യത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമാണ്, അതേപോലെ തന്നെ ഈ കഫാൽ ഈ വിസ വിൽക്കുക അത് ഒരിക്കലും അനുവദനീയമായ സമ്പത്തിൻ്റെ മാർഗത്തിൽ പെട്ടതല്ല. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി കഫാല അത് ഭൗതികമായ ലക്ഷ്യത്തിന് വേണ്ടിയാകാൻ പാടില്ല, ദമാൻ ഭൗതികമായ ലക്ഷ്യത്തിന് വേണ്ടിയാകാൻ പാടില്ല എന്ന് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഹലാലായ രൂപത്തിൽ കാര്യങ്ങളൊക്കെ അറിയുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. ഇസ്ലാമിൻ്റെ വിശാലമായ കർമ്മശാസ്ത്ര മേഖലകൾ അറിയുവാനും മനസ്സിലാക്കുവാനും ഒക്കെയുള്ള തൗഫീഖ് അവൻ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാട്ടെ. ഹാദ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: കച്ചവടവുമായി ബന്ധപ്പെട്ട് ആൾജാമ്യവും ക്യാഷ് ജാമ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു ഇന്നത്തെ പ്രകാശതീരത്തിൽ സാദിഖ് മദീനി

0: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം നമ്മുടെ മാതാപിതാക്കൾ ഭാഗം രണ്ട്. ഈ വിഷയം അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിക്കുട്ടി കാളികാവ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിച്ചു, ഏറ്റവും വലിയ പാപങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ആ സമയത്ത് സ്വഹാബത്ത് പറഞ്ഞു, ബലായ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഇഷ്റാഖു ബില്ലാ വ ഉഖൂഖുൽ വാലിദൈൻ, അള്ളാഹുവിൽ പങ്കുചേർക്കൽ അഥവാ ശിർക്ക് ചെയ്യലാണ് ഒന്നാമത്തെ വൻ പാപം. രണ്ടാമത്തേത് മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കലാണ്, അവരെ ഉപദ്രവിക്കലാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മാതാപിതാക്കളോട് നാം ഏറ്റവും നന്നായി വർത്തിക്കണമെന്ന് കഴിഞ്ഞ എപ്പിസോഡിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടുകൂടി നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ അവനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞ ഉടനെ മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന് പഠിപ്പിച്ച ആയത്തുകൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, റബ്ബി ഫീ റിദൽ വാലിദ് വസഹത്തുർ റബ്ബി ഫീ സഹത്തിൽ വാലിദ്, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയെന്നും മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കണം. സൗദി അറേബ്യയിലെ കോടതിയിലൊരു അപൂർവ കേസ് നടന്നതിനെക്കുറിച്ച് നാം ഏവരും കേട്ടിട്ടുണ്ട്. അവർ രണ്ട് സഹോദരങ്ങളാണ് ആ കേസിന് ആസ്പദമായ സംഭവത്തിലുള്ളത്. ഒരു സഹോദരൻ തൻ്റെ സഹോദരനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണ്. എൻ്റെ മാതാവിൻ്റെ സ്വത്ത് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കവർന്നെടുക്കുന്നു എന്നല്ല കേസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ മാതാവിനെ ജ്യേഷ്ഠ സഹോദരൻ പരിചരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുമല്ല കേസ് കൊടുത്തത്. എനിക്ക് എൻ്റെ ഉമ്മയെ പരിചരിക്കാൻ അവസരം നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ആ അപൂർവമായ ആ കേസിൻ്റെ വിധി പറയാൻ ആ കോടതിയിലെ ജഡ്ജിക്ക് സാധ്യമാകുന്നില്ല. സഹോദരൻ പറയുന്നു, എനിക്കെൻ്റെ ഉമ്മയെ പരിചരിക്കണം, ആ സ്വർഗം എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വന്തം ജീവിതം പോലും മാറ്റിവെച്ച്, വിവാഹ ജീവിതം പോലും മാറ്റിവെച്ച് സ്വന്തം ഉമ്മയെ പരിചരിക്കുകയാണ്. ആ സമയത്ത് തൻ്റെ സഹോദരൻ പറയുന്നത്, എൻ്റെ ഉമ്മയെ പരിചരിക്കാൻ എനിക്ക് അവസരം നൽകണം, എൻ്റെ സഹോദരന് വളരെ പ്രായമായിട്ടുണ്ട്, ഉമ്മയെ പരിചരിക്കാൻ കഴിയാത്ത വിധം പ്രായമായ വ്യക്തിയാണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, അദ്ദേഹം വിവാഹവും കഴിച്ചിട്ടില്ല, ഞാനാണെങ്കിൽ വിവാഹം കഴിച്ചിട്ടുണ്ട്, എനിക്കെൻ്റെ ഉമ്മയെ പരിചരിക്കുവാനുള്ള ആരോഗ്യമുണ്ട്, അതുപോലെ തന്നെ എന്നെ സഹായിക്കാൻ എൻ്റെ ഭാര്യയും മക്കളുമുണ്ട്, അതുകൊണ്ട് എനിക്ക് വിട്ടുതരണം എൻ്റെ ഉമ്മയെ എന്ന് പറയുമ്പോൾ ജഡ്ജി അവിടെ പ്രയാസപ്പെടുകയാണ് വിധി പറയാൻ. ആ സമയത്ത് ഉമ്മയോട് ചോദിക്കുകയാണ്, എന്താണ് ഉമ്മ നിങ്ങളുടെ അഭിപ്രായമെന്ന് പറയുമ്പോൾ ഉമ്മ പറയുകയാണ്, ഈ രണ്ടു മക്കളും എൻ്റെ രണ്ടു കണ്ണുകളെപ്പോലെയാണ്, ഒരു കണ്ണ് ഒഴിവാക്കി മറ്റൊരു കണ്ണ് സ്വീകരിക്കാൻ എനിക്ക് സാധ്യമല്ലാത്തതുപോലെ ഈ രണ്ടു മക്കളെയും എനിക്ക് ഒഴിവാക്കാൻ സാധ്യമല്ലെന്ന് പറയുമ്പോൾ കോടതിയിലെ ജഡ്ജി വീണ്ടും വലിയ ആശയക്കുഴപ്പത്തിലാകുകയാണ്. അവസാനം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മനസ്സിലാക്കി അദ്ദേഹം അനിയനു വേണ്ടി, അനിയ സഹോദരനു വേണ്ടി ഉമ്മയെ പരിചരിക്കാനുള്ള അവസരം നൽകുകയാണ്, വിധി പറയുകയാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി, തുടിക്കുന്ന ഹൃദയവുമായി ആ കോടതിയിൽ നിന്നിറങ്ങി വരുന്ന ആ ജ്യേഷ്ഠ സഹോദരൻ്റെ ചിത്രം നാം ഇന്നും കാണുകയാണ്. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മാതാപിതാക്കളെ പരിചരിക്കുന്നതിൻ്റെ പ്രാധാന്യം പഠിപ്പിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതാപിതാക്കളെ പരിചരിക്കുന്നതിൻ്റെ പ്രാധാന്യം പഠിപ്പിച്ചത് അവർ ഹൃദയത്തിൽ ഉൾക്കൊണ്ടു എന്നതാണ്. എന്നാൽ നമ്മുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ നമ്മുടെ നിലപാടെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ, അവരെ പരിചരിക്കുവാൻ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു നൽകുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്. എന്തിനാണ് കടന്നു വരുന്നത്? അള്ളാഹുവിൻ്റെ റസൂലെ, ഹിജ്റക്കും ജിഹാദിനുമായി ഞാൻ അങ്ങയോട് ബൈഅത്ത് ചെയ്യുന്നു, അതിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചത് നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നാണ്. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, അവർ രണ്ടുപേരും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയോട് പറഞ്ഞത്, ഫർജി ഇലാ വാലിദൈക ഫഅഹ്സിൻ സുഹ്ബതഹുമാ, നീ അവരിലേക്ക് മടങ്ങിച്ചെന്ന് അവർക്ക് നന്മ ചെയ്യണമെന്നാണ്, അവരെ പരിചരിക്കണമെന്നാണ്. ജിഹാദിനേക്കാളും അതുപോലെ തന്നെ ഹിജ്റയേക്കാളും മഹത്തായ വലിയ ത്യാഗമാണ് തൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ നാം അവസരങ്ങളുണ്ടാക്കണം. എന്നാൽ ഇന്ന് നമ്മുടെ ആധുനിക സമൂഹം, ആധുനിക മക്കൾ മാതാപിതാക്കളെ തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കു വേണ്ടി അവരെ വീട്ടിൽ നിന്നും ഇറക്കിവിടുകയും മർദ്ദിക്കുകയും ക്രൂരമായി അവരോട് പെരുമാറുകയും ചെയ്യുന്ന രംഗങ്ങൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ അത്തരം മക്കളുടെ കൂട്ടത്തിൽ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന, അവരോട് ചേ എന്ന വാക്കുപോലും പറയരുത് എന്ന അള്ളാഹുവിൻ്റെ വചനം നമ്മുടെ മുമ്പിലുണ്ടാകണം. നമ്മുടെ ഹൃദയത്തിൽ അത് പരിവർത്തനമുണ്ടാക്കണം. അങ്ങനെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം. അവരോട് കൂടിയാലോചനകൾ നടത്താൻ നമുക്ക് സാധിക്കണം. അവരുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട്, അവർ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ സമ്പത്ത് മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം മാത്രമല്ല, നമ്മൾ നൽകുന്ന വസ്ത്രം മാത്രമല്ല, നമ്മളിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നത് സ്നേഹത്തോടെയുള്ള ഉമ്മ ഉപ്പ എന്ന വിളികളാണ്, അവരെ തലോടലുകളാണ്. ജീവിതത്തിൽ തൊലികൾ ചുക്കിച്ചുളിഞ്ഞ്, കാഴ്ചകൾ നഷ്ടപ്പെട്ട്, കേൾവി നഷ്ടപ്പെട്ട്, വീടിൻ്റെ ചുമരുകൾക്കിടയിൽ വലിയ പ്രയാസത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ എൻ്റെ മക്കൾക്ക് ഭാരമാകുന്നോ എന്ന് ചിന്തിച്ചുകൊണ്ട് കടിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് കടന്നു ചെന്ന് അവരുടെ ചുക്കിച്ചുളിഞ്ഞ കൈകളിൽ നമ്മുടെ

0: സുബ്ഹാനഹു വതആല പറഞ്ഞു, വഇൻ ജാഹദാക അല അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. എന്നാൽ നിനക്ക് യാതൊരു അറിവുമില്ലാത്ത വല്ലതിനെയും എന്നോട് പങ്കുചേർക്കാൻ അവർ നിന്നോട് കൽപ്പിക്കുകയാണെങ്കിൽ നീ അവരെ അനുസരിക്കേണ്ടതില്ല. എന്നാൽ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിന്റെ വിഷയത്തിൽ അവരുമായി നീ നല്ല നിലയിൽ സഹവസിക്കുകയും ചെയ്യണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ശിർക്ക് ചെയ്യാൻ അതുപോലെ തന്നെ ഹറാമുകൾ ചെയ്യാൻ മാതാപിതാക്കൾ നിർബന്ധിക്കുകയാണെങ്കിൽ എന്റെ ഉമ്മയെ ഉറപ്പിക്കാൻ, ഉമ്മയുടെ ഇഷ്ടം ഇല്ലാതെയാക്കാൻ സാധ്യമല്ലല്ലോ എന്ന് വിചാരിച്ച് അള്ളാഹുവിനെതിരെ അതുപോലെ തന്നെ റസൂലിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കാൻ നമുക്ക് പാടില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഉറപ്പിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരാളെയും നാം അനുസരിക്കേണ്ടതില്ല എന്ന തത്വം കൂടി നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തുകൊണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടു പോവുക. നാളെ പരലോകത്ത് മാതാപിതാക്കൾ കടന്നു ചെല്ലുമ്പോൾ, അവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവി ലഭിക്കുമ്പോൾ, അവിടെ വെച്ചുകൊണ്ട് അവർ അത്ഭുതം കൂറിക്കൊണ്ട് ചോദിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, ഇസ്തിഗ്ഫാരി വലദിക്ല, നിനക്ക് വേണ്ടി നിന്റെ മക്കൾ പാപമോചനം തേടിയതിന്റെ ഫലമാണ് സ്വർഗത്തിൽ ഇത്തരത്തിലുള്ള വലിയ സൗഭാഗ്യം ലഭിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട്, അവരുടെ സുഹൃത്തുക്കളെ ആദരിച്ചുകൊണ്ട്, രണ്ട് കുടുംബങ്ങളിലുള്ളവരോട് ബന്ധം പുലർത്തിക്കൊണ്ട്, അവരുടെ വസീയത്തുകൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന മക്കളായി മാറാൻ നമുക്ക് സാധിക്കണം. അവർ മരണപ്പെട്ടു പോയാലും അവർക്ക് വേണ്ടി നാം ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി പാപമോചനം തേടുകയാണ്. അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കളെ ആദരിക്കലാണ്. രണ്ട് കുടുംബങ്ങളിലുമുള്ള അവരുടെ കുടുംബബന്ധം അവരുടെ ബന്ധം പുലർത്തുകയാണ്. അതുപോലെ തന്നെ അവരുടെ വസീയത്തുകൾ നടപ്പിലാക്കുകയുമാണ് നമുക്ക് ബാധ്യതയായിട്ടുള്ളത്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളിൽ നാം ഉൾപ്പെടുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
4: പിന്നൊന്ന്, ഈ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളും തീരുമാനങ്ങളും നയങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് മീഡിയ പറയുന്നിടത്തും സോഷ്യൽ മീഡിയ തീരുമാനിക്കുന്നിടത്തുമാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പലപ്പോഴും നിൽക്കുന്നത്. അത് പോളിസി സ്വീകരിക്കാനുള്ള നയപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള മാനദണ്ഡമായി മാറുന്നു. നമ്മൾ അവസാനം കണ്ടത് ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടാണ്. ഫൈനലിൻ്റെ അടുത്ത ദിവസം സ്കൂള് വേണ്ട എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചത് സോഷ്യൽ മീഡിയയിൽ 10 ആൾ പോസ്റ്റ് ഇട്ടപ്പോഴാണ്. 4 ആളുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടാൽ മുട്ടുവറക്കുന്നൊരവസ്ഥയിലേക്ക് ഒരു ഗവൺമെൻറ് അവരുടെ നയം സ്വീകരിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ എങ്ങോട്ടാ പോവാം? അതേ അവസ്ഥ ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെയുണ്ട്. സോഷ്യൽ മീഡിയയിൽ എന്താണോ ട്രെൻഡായി നിൽക്കുന്നത്, വാർത്തകളിൽ എന്താണോ കൂടുതൽ ഇടം പിടിക്കുന്നത്, അതിനനുസരിച്ചാണ് നയം സ്വീകരിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്, ചില പ്രദേശങ്ങളിൽ ചില പ്രത്യേക ആളുകൾ ആ നിലക്ക് വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കാൻ വേണ്ടി, അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറച്ചുകൂടി കാര്യങ്ങൾക്ക് ഹൈപ്പ് കൊടുക്കുന്നു, ആളുകളുടെ മൊത്തം ശ്രദ്ധ അവിടേക്ക് വരുന്നു, അവിടേക്ക് വലിയ രൂപത്തിലുള്ള സഹായ പ്രവാഹങ്ങളുണ്ടാകുന്നു. അത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. ഞാൻ ഈരാറ്റുപേട്ടയിൽ ഇന്നലെ പോയപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നിയൊരു സംഗതി, മാധ്യമങ്ങളിൽ ഈരാറ്റുപേട്ടയുടെ പൂർണ്ണമായ ചിത്രം വന്നിട്ടില്ല എന്നതാണ്. കോടികളുടെ നഷ്ടമാണ് ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിട്ടുള്ളത്. അത് വേഗത്തിൽ മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. 2018 കഴിഞ്ഞൊരു 4-5 പതിറ്റാണ്ടിനിടയിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ പ്രളയം. എന്നാൽ 2018 വെള്ളം കയറിയതിനേക്കാൾ കൂടുതൽ വെള്ളം ഈരാറ്റുപേട്ടയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. അവർ പറഞ്ഞു, ഞങ്ങളുടെ വീടിൻ്റെ വീട്ടിലേക്ക് വെള്ളം വന്നു 2018. ഇന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി, ശനിയാഴ്ച പുലർച്ചയോടുകൂടി ഉണ്ടായ വെള്ളം

0: ശനിയാഴ്ച പുലർച്ചയോടെ വെള്ളം കയറിയപ്പം അതിനേക്കാൾ നാലോ അഞ്ചോ അടി അധികം ഉയരത്തിൽ വെള്ളമുണ്ടായി. അതുകൊണ്ട് തന്നെ അവർക്ക് ഭീകരമായ നഷ്ടമാണ് അവർക്കുണ്ടായിട്ടുള്ളത്. സ്വിച്ച് ബോർഡിൻ്റെ മുകളിലേക്ക് വെള്ളം വന്നപ്പോൾ വീടുകളിലെ ഇലക്ട്രിക്കൽ വയറിംഗ് എല്ലാം കൊളാപ്സായിപ്പോയി. അവിടുത്തെ എല്ലാ ഗൃഹോപകരണങ്ങളും കേടുവന്നു. ഫ്രിഡ്ജ്, മിക്സി, പിന്നെ വാഷിംഗ് മെഷീൻ, മറ്റു ഫാനുകൾ, മറ്റു ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, കിണറിനകത്തുള്ള മോട്ടോർ പമ്പ് സെറ്റുകൾ എല്ലാം കേടുവന്ന് കിടക്കുകയാണ്. വീട് താമസിക്കാൻ കഴിയുന്നില്ല. വീട്ടിൽ നിന്ന് ചെളി വാരിയെടുക്കേണ്ട അവസ്ഥയാണ്. പല വീടുകളും അതിൻ്റെ അടിത്തറ മുനിസിപ്പാലിറ്റി ചെയർമാനുമായി സംസാരിച്ച് 80 വീടുകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നെ ഓർമ്മ. അതിൻ്റെ അടിത്തറ അളകിക്കിടക്കുകയാണ്. വെള്ളമിറങ്ങി പൂർണ്ണമായും എല്ലാം ക്ലീൻ ചെയ്താലും ആളുകൾക്ക് സുരക്ഷിതമായി അവിടെ താമസിക്കാൻ കഴിയുമോ എന്നുറപ്പില്ല. നൂറുകണക്കിന് വീടുകളിലാണ് 6 മുകളിൽ വെള്ളം എത്തിയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ മുഴുവനായും വെള്ളത്തിൽ മുങ്ങിപ്പോയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ രാത്രി 12 അവിടെ വെള്ളം കയറി തുടങ്ങി. 4 അതിൻ്റെ പീക്കിലെത്തിയത്. പിന്നെ മഴ നിന്നു, പതുക്കെ പതുക്കെ വെള്ളം കുറഞ്ഞു. ഒരു 10-11 മിക്കവാറും വെള്ളം ഇറങ്ങി. മാധ്യമങ്ങൾ സജീവമാകുന്നതിന് മുമ്പ് വെള്ളം ഇറങ്ങിപ്പോയത് കൊണ്ടാണോ അത് ചർച്ചയാകാതെ പോയതെന്ന് എനിക്ക് വ്യക്തിപരമായി ഞാനിങ്ങനെ ചിന്തിച്ചു. എന്നായിരുന്നാലും വലിയ പ്രതിസന്ധി അവിടെയുണ്ട്. അവിടുത്തെ ഈ മലഞ്ചരക്ക് വ്യാപാരം എന്നുള്ളത് ഒരു പ്രധാന കച്ചവടമാണ് അവിടുത്തെ ആ ഈരാറ്റുപേട്ട അങ്ങാടി എന്ന് പറയുന്നത്. ഒരു ഒരു ലൈന് മുഴുവൻ ഇത്തരം കടക്കാരാണ്. അവിടങ്ങളിലെല്ലാം വെള്ളം കയറി. നല്ല വിലപിടിപ്പുള്ള കുരുമുളക്, ജാതിക്ക, ജാതിപത്രി പോലുള്ളതിനൊക്കെ വളരെ വിലപിടിപ്പുള്ളതാണ്. കാപ്പി, അതുപോലെ തന്നെ ഇഞ്ചി, ചുക്ക്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഓരോ ചെറിയ റൂമിൽ പോയാലും അവിടെ നമുക്ക് 20-30 ലക്ഷം രൂപയുടെ നഷ്ടമാണ് അവർക്ക് വന്നിട്ടുള്ളത്. ഒക്കെ നനഞ്ഞ് കിടക്കുകയാണ്. ഉണക്കിയെടുക്കുക എന്നുള്ളത് പ്രയാസകരമാണ്. വലിയ ഫർണിച്ചർ ഷോറൂമുകൾ മുഴുവൻ ഒഴുകിപ്പോയി, ഒലിച്ചുപോയി. അതിനകത്തേക്ക് വെള്ളം കയറി, അതിൻ്റെ ഗ്ലാസ് പൊട്ടി, അതിനകത്തുള്ളതെല്ലാം ഒഴുകിപ്പോയി. വലിയ സൂപ്പർ മാർക്കറ്റുകൾ, വലിയ നഷ്ടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നില്ല. മാധ്യമങ്ങളിലൂടെ പുറത്തു വരാത്തത് കൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ അതിൻ്റെ ആ അളവിലുണ്ടോ നമുക്കറിയില്ല, ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും ഒരു ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിക്കാൻ മാത്രം പ്രശ്നമുള്ള ഒരു സ്ഥലമാണത്. ആ നിലക്ക് അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, മാധ്യമങ്ങളിൽ കാണുന്നതും സോഷ്യൽ മീഡിയയിൽ കാണുന്നതും അനുസരിച്ചല്ല ഗവൺമെൻറ്റുകളും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമൊന്നും എന്താ പറയുക, ഈ ഇത്തരം വിഷയങ്ങളിൽ നയം സ്വീകരിക്കേണ്ടതും സഹായങ്ങൾ നൽകേണ്ടതും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.
1: ഓക്കെ, ഡോക്ടർ അബ്ദുള്ള ഫാസൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ ഓരോ വർഷവും ഇങ്ങനെ ഈ കാലവർഷം വരുമ്പോൾ ഇതേ ആശങ്കകൾ വരുന്നു, ചിലത് ഇതുപോലെ യാഥാർത്ഥ്യമായി കെടുതികൾ ഉണ്ടാകുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണോ, അതോ നമ്മുടെ കാലാവസ്ഥയും മറ്റുമൊക്കെ ഈ നിലയ്ക്ക് 1-2 മഴ പെയ്യുമ്പോഴേക്ക് കെടുതികളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടോ?
2: ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതിയെ പലപ്പോഴും ചർച്ചയ്ക്ക് വിധേയമാക്കാറുണ്ട്. പല തരത്തിൽ അതിനെക്കുറിച്ച് വാർണിങ്സ് കൊടുക്കാറുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ഈ ഒരു കാര്യമാണ്, അതായത് ദുരന്തം വന്നു അതിൻ്റെ നിവാരണത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലുള്ള ജനങ്ങൾ ആ ഒരു വിഷയത്തിൽ കുറച്ചുകൂടി മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മുന്നിലാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ദുരന്തം വന്നതിന് ശേഷം നിവാരണം ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് അതിനെ മുൻകൂട്ടി കാണുക എന്നുള്ളതും അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളിടത്തും ഉള്ള ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നുള്ളത് ശരിക്കും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ എവിടെയും വീട് വെക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസിഡൻഷ്യൽ ഏരിയ അല്ലെങ്കിൽ അങ്ങനെ വേർതിരിച്ചിട്ടില്ല, അല്ലെങ്കിൽ വീട് വെക്കാൻ പറ്റാത്തത് എവിടെയാണ് എന്ന രൂപത്തിൽ വേർതിരിക്കാത്ത ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ വീടുകളിലേക്ക് വെള്ളം കയറുക, അതുപോലെ തന്നെ മണ്ണിടിച്ചല്ല്, വീട് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴെങ്കിലും ഒരു ലോങ് ടേമിലേക്ക് കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായാൽ പോലും പരമാവധി നഷ്ടങ്ങൾ കുറക്കാനുള്ള മെഷേഴ്സ് അത് ഏത് ഗവൺമെൻറ് എന്നുള്ളതിനപ്പുറത്ത് അത് പൊതുവായി സിസ്റ്റമാറ്റിക്കായി അതിന് എന്തെങ്കിലും വഴികളുണ്ടോ എന്നുള്ളൊരു ഒരു ചോദ്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ കഴിഞ്ഞ ഒരു 2018 ശേഷമാണ് എല്ലാ വർഷവും പ്രളയത്തെ പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ അത് നമ്മുടെ ഇപ്പം ഹൈവേ വരുന്നു, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ചർച്ചകൾ നമ്മൾ കാണുന്നു. ഇങ്ങനെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ അതിനെ കൺസിഡർ ചെയ്യാത്ത രൂപത്തിലുള്ള വികസനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ പല ടൗൺസും ഒരു രാത്രി മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയൊക്കെ പലപ്പോഴും നമുക്ക് കാണാറുണ്ട്. അതിനൊക്കെ ആ നിലക്കുള്ളൊരു സിസ്റ്റം ശരിക്കും കേരളത്തിൽ പ്രത്യേകിച്ചും എല്ലാ വർഷവും ഇങ്ങനെ അല്ലെങ്കിൽ 2 മഴ പെയ്താൽ അപ്പം തന്നെ ഫ്ലഡ് പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതുകൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ദുരന്തങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നതും അല്ലെങ്കിൽ അതിൻ്റെ കെടുതികൾ ഉണ്ടാവുക എന്ന് പറയുന്നതും കംപ്ലീറ്റ്ലി ഒരു ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ പുരോഗമിച്ചിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഭൗതികമായ വളരെയധികം വികസനങ്ങളുള്ള രാജ്യങ്ങൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്പെയിനിലും ഫ്രാൻസിലും ഒക്കെ ഈ പിന്നെ കാട്ടുതീയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ വർഷമാണ് അല്ലെങ്കിൽ അതിനു മുമ്പുള്ള വർഷമാണ് അമേരിക്കയിൽ വളരെ കോടികളുടെ നഷ്ടം നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഭൗതികമായ സംവിധാനങ്ങൾ എത്ര ഉണ്ടെങ്കിലും ഇത്തരം ദുരന്തങ്ങളെ മനുഷ്യന് തടയുന്നതിൽ പരിമിതികളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. അവിടെ യഥാർത്ഥത്തിൽ ഒരു കുറച്ചുകൂടി ആ ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ ഒരു നിസ്സാരത തന്നെയാണ് അവിടെ ബോധ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അവിടെ മനുഷ്യൻ എന്തൊക്കെ തന്നെ ഭൗതിക സംവിധാനങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും എത്ര തന്നെ ശാസ്ത്രീയമായി പുരോഗമിച്ചെന്ന് പറഞ്ഞാലും അവിടെയൊക്കെ നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിനെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചില അവസ്ഥകൾ കൂടിയാണ് ഇത് എന്നുള്ളതാണ്. ഇത് എനിക്ക് ഓർമ്മ വരുന്നത് 2018 കേരളം വിറങ്ങലിച്ച ഒരു പ്രളയം ഉണ്ടായിട്ടുള്ളത്. 2018 ഈ മഴ തുടങ്ങിയ സമയത്ത് സ്വാഭാവികമായിട്ടും കാലാവസ്ഥാ പ്രവചനവും കാര്യങ്ങളൊക്കെ ഒരു കുറച്ചൊരു പ്രശ്നമുണ്ട് എന്ന രൂപത്തിലേക്ക് വരുമല്ലോ. അപ്പം കേരളത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർദ്ദേശം, അങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ട്, എല്ലാവരും ശ്രദ്ധിക്കണം, ജാഗ്രത വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ടാവുകയാണ്. അപ്പോൾ അതിൻ്റെ കീഴിൽ വന്നൊരു കമൻറ്റും അതിന് തിരിച്ചുള്ളൊരു കമൻറ്റും എനിക്ക് ഇപ്പോഴും ഓർമ്മ വരികയാണ്. അതിലുള്ള കമൻറ്റ് എന്താ ചോദിച്ചാൽ, പിന്നെ മേ ഗോഡ് പ്രൊട്ടക്റ്റസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ രൂപത്തിൽ ഒരു ക്രിസ്ത്യൻ ഐഡിയ ആണെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ. ദൈവം രക്ഷിക്കട്ടെ എല്ലാവരും എന്ന് പറഞ്ഞു ഏതൊരു മനുഷ്യനും അവന് ആ സമയത്ത് തോന്നുന്ന ഒരു പ്രതികരണം എന്നുള്ള നിലക്ക് എഴുതുന്നതാണ്. അവിടെ അതിനോട് പ്രതികരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഔദ്യോഗികമായ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫേസ്ബുക്ക് ഐഡിയിൽ നിന്ന് അന്ന് 2018 വന്നിട്ടുള്ള പിന്നെ കമൻ്റ് എന്ന് പറയുന്നത് ഇൻ സയൻസ് വി ട്രസ്റ്റ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ദൈവം സംരക്ഷിക്കട്ടെ എന്ന് പറയുമ്പോൾ അല്ല, ഞങ്ങൾക്ക് സയൻസ് ഉണ്ട് എന്ന ഒരു ഇതുണ്ടല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവവും സയൻസും വ്യത്യസ്തമൊന്നുമല്ല. നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ പഠിച്ച് നമ്മൾ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനമാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രം. പക്ഷേ അതുപോലും മനസ്സിലാക്കാത്ത ഒരു വെറുതെ അനാവശ്യമായ ഒരു ബൈനറി ഉണ്ടാക്കി ആ രൂപത്തിൽ അന്നൊരു കമൻ്റ് ഇട്ടിരുന്നു. ആ ശാസ്ത്രം നമുക്കുണ്ടായിരുന്നു, പക്ഷേ അതിനുശേഷം പിന്നെ നടന്നത് എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ ഇൻ സയൻസ് വി ട്രസ്റ്റ് എന്ന് പറയുകയും അതിനുശേഷം പിന്നെ നമ്മൾ കണ്ടത് അത്രമേൽ വലിയൊരു പ്രളയവും അതിൻ്റെ മുമ്പിൽ നിസ്സഹായരായി അക്ഷരാർത്ഥത്തിൽ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന മനുഷ്യരെയും നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ ശാസ്ത്രീയമായ പുരോഗതികളുണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഭൗതികമായ പുരോഗതികളുണ്ടെന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായി നമ്മളെല്ലാം നിസ്സാരരാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. ആ ഒരു വിനയം നമുക്ക് ഉണ്ടാകാൻ ഇത് നിമിത്തമാകേണ്ടതുണ്ട് എന്നുള്ളത് കൂടിയാണ് അതിനോടൊന്ന് സൂചിപ്പിക്കാനുള്ളത്.
1: തീർച്ചയായിട്ടും കാലവർഷക്കെടുതി അനുഭവിക്കുന്നവർക്ക് അവരുടെ പ്രയാസങ്ങൾ പെട്ടെന്ന് തന്നെ ദൂരീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകൂടി ചെയ്യുന്നു. അവരെ സഹായിക്കുന്നതിൽ നമ്മളെല്ലാവരും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തതുപോലെ തന്നെ മുൻപന്തിയിലുണ്ടാകണം എന്നതുകൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്നെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞു പോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ചു കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മില്ലെന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദഅൂനി ഉനാജി മൗലൻ ജലീലൻ.
3: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈയൊരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി സ്മൃതിപഥം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല, വിമർശനങ്ങളിൽ വീഴാത്ത മഹാപണ്ഡിതൻ, ഭാഗം 1 അവതരിപ്പിക്കുന്നത് മൂസ സലാഹി കാര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ് നവോത്ഥാന നായകരിൽ പ്രമുഖനായ അഹ്ലുസുന്നവൽ ജമാഅയുടെ പണ്ഡിതന്മാരിൽ ശ്രദ്ധേയനായ ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ളയുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നാം എല്ലാവരും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഒട്ടേറെ ചർച്ചകൾക്കും സംസാരങ്ങൾക്കും വിധേയമാക്കപ്പെട്ടിട്ടുള്ള പണ്ഡിതനാണ് അദ്ദേഹം. ഷിർക്കിനെതിരെ, പുത്തനാചാരങ്ങൾക്കെതിരെ, മതവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി ശബ്ദിച്ച, തൻ്റെ കഴിവുകളെ ഉപയോഗിച്ച പ്രഗത്ഭ വ്യക്തിത്വമാണ് ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അടുത്തറിയാത്തവർ, വായിച്ചിട്ടില്ലാത്തവർ, മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർ വിമർശന വിധേയമാക്കപ്പെട്ട ഇമാമിൻ്റെ ചരിത്രത്തെ മാത്രമാണ് കാണാറുള്ളത്, കേൾക്കാറുള്ളത്. ഈ കാലഘട്ടത്തിൽ അന്നത്തെ ഷിയാക്കൾ, സൂഫികൾ, പിന്നീട് ബറേൽവികൾ ഇമാമിനെ ആക്രമിച്ചതിൻ്റെ, പ്രയാസപ്പെടുത്തിയതിൻ്റെ പിൻഗാമികളായി ഒരുപാടാളുകൾ ഉണ്ട് എന്നത് വസ്തുതയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വിശിഷ്യ വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും മതവിധികളിലുമൊക്കെ അവഗാഹമുള്ള, ആഴത്തിൽ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരെ സംബന്ധിച്ച്, ഇമാമിനെ പോലെയുള്ള വ്യക്തിത്വങ്ങളെ സംബന്ധിച്ച് അസഭ്യങ്ങൾ, അനാവശ്യങ്ങൾ പറയുക എന്നത് വലിയ ദ്രോഹമാണ്. അവർക്ക് ഈമാനില്ലാത്തതിൻ്റെ ഫലമാണ്, മതത്തോട് ആദരവില്ലാത്തതിൻ്റെ ഫലമാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ പ്രകടമാകുന്നത്. ഒട്ടേറെ പണ്ഡിതന്മാർ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിമർശനങ്ങൾ കൊണ്ട് അവരെ ഇല്ലാതെയാക്കാൻ ശത്രുക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. വലിയ വലിയ പണ്ഡിതന്മാർ ജയിലിൽ അടക്കപ്പെട്ടു, ശക്തമായ ആക്ഷേപങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടു, പരിഹാസങ്ങൾക്കും അതുപോലെ തന്നെ നിന്ദ്യതകൾക്കും വിധേയമാക്കപ്പെട്ടു. അതിലൊന്നും അവർ തളർന്നിട്ടില്ല. എന്തുകൊണ്ട്? അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അല്ലാഹുവിൻ്റെ ദീനാണ്. അതിനെ പ്രചരിപ്പിക്കാനും സമൂഹത്തെ പഠിപ്പിക്കാനും വേണ്ടിയാണ് അവരുടെ സമയം, അറിവ്, സമ്പത്ത്, കഴിവ് എല്ലാം അവർ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ വലിയൊരു സംരക്ഷണം അവർക്കുണ്ടാകും. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള വിശ്വാസികൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല വിജയത്തിലേക്ക് എത്തിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നും തന്നെ ആ ലക്ഷ്യത്തിൽ നിന്ന് അതിനെ പിന്മാറ്റുകയില്ല എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. ഈ കാലഘട്ടത്തിൽ പോലും ഇമാമിൻ്റെ ജീവിതത്തെപ്പറ്റി, കൊലപാതകിയുടെ ജീവിതമായിരുന്നു, തീവ്രവാദിയുടെ ജീവിതമായിരുന്നു, അക്രമിയുടെ ജീവിതമായിരുന്നു, വൃത്തികേടും തോന്നിയാസങ്ങളും പഠിപ്പിച്ചിരുന്ന ജീവിതമായിരുന്നു എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ ഷിയാക്കൾ പറഞ്ഞിരുന്ന, അഥവാ മതത്തിൽ നിന്ന് പുറത്തുപോയവർ, ഇസ്ലാമിൻ്റെ ഖുർആനിനെ അവർ അംഗീകരിക്കുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ അവർ ഉൾക്കൊള്ളുന്നില്ല, അയിമ്മത്തിനെ, ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാരെ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരെ ആദരിക്കാനോ ബഹുമാനിക്കാനോ അവർ പഠിപ്പിച്ച കാര്യങ്ങളെ സ്വീകരിക്കാനോ ഷിയാക്കളും സൂഫികളും ബറേൽവികളും ഒന്നും തയ്യാറല്ല. അവർ ദീനിൻ്റെ കടുത്ത ശത്രുക്കളാണ്. മതവിരോധം മാത്രം അജണ്ടയാക്കി ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ പിൻപറ്റുന്ന ആളുകൾ ഈ കാലഘട്ടത്തിലും ഉണ്ട്. അവർക്ക് ഇമാമിനെപ്പോലെയുള്ളവരെ ശക്തമായ വെറുപ്പാണ്. ഇമാമിനെപ്പോലുള്ളവരോട് കടുത്ത ദേഷ്യമാണ് അവർക്കുള്ളത്. എന്തേ കാരണം? ഈ വിഭാഗങ്ങൾ ജനങ്ങളെ വിശ്വാസപരമായും കർമ്മപരമായും ചൂഷണം ചെയ്യുകയും അന്യായമായി അവരുടെ സമ്പത്ത് തിന്നുകയും മതത്തിൽ നിന്ന് അവരെ തടുക്കുകയും ഇസ്ലാമിനെ വികൃതമാക്കാൻ ശ്രമിക്കുകയും ചെയ്തവരാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഉല്ലാ, ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഉല്ലാ ഇവരൊക്കെ ആ കാലഘട്ടത്തിൽ ശക്തമായി ഉണ്ടായിരുന്ന ഷിർക്കിനെ വേരോടെ പിഴുതെറിയാൻ പണിയെടുത്തവരാണ്. പുത്തനാചാരങ്ങളെ ഇല്ലാതെയാക്കാൻ പണിയെടുത്തവരാണ്. അതൊരിക്കലും ഷിയാക്കൾ ഉൾക്കൊള്ളൂല. സൂഫികൾക്കതിഷ്ടമല്ല. ബറേലുവികൾ അതിൻ്റെ വക്താക്കളാണ്. അതുകൊണ്ട് അവരും ആ മാർഗത്തെ ഇഷ്ടപ്പെടുന്നില്ല. ഈ കാലഘട്ടത്തിലെ ഷിയായിസത്തിൻ്റെ നമ്മുടെ നാട്ടിലെ പ്രചാരകരും അതിൻ്റെ വക്താക്കളും എന്ന് പറയപ്പെടുന്നവർ, അവരും ആ മാർഗത്തെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇമാമിനെപ്പോലെയുള്ളവരെ കുത്തി നോയിക്കാൻ, ശക്തമായ ഭാഷയിൽ ഇമാമിനെ വിമർശിക്കാൻ അവർ എന്നും രംഗത്തുണ്ടാകും. അത് പിശാജ് ആ വഴിയിൽ അവരെ കെട്ടിയിടുകയാണ്. അതേസമയം ഇമാമിൻ്റെ ജീവിതത്തെ ആത്മാർത്ഥമായി ഒന്ന് വായിച്ചാൽ അദ്ദേഹത്തിൻ്റെ നേരെയുണ്ടായ വിമർശനങ്ങളെ ഒന്ന് പഠനവിധേയമാക്കിയാൽ ഇമാം ഉൾക്കൊണ്ട മാർഗത്തിലേക്ക് വരാൻ സാധിക്കും, സംശയമില്ല. അള്ളാഹുവിൻ്റെ തൗഫീഖ്. ഇത്തരം വിവരമില്ലാത്തവർക്ക്, മനസ്സിൽ കുശുമ്പും വെറുപ്പും നിറച്ചവർക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ്. ഇമാമിനെക്കുറിച്ച് പറഞ്ഞ ആക്ഷേപങ്ങളിൽ ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ അദ്ദേഹം തടഞ്ഞു എന്നാണ്. അതുപോലെ തന്നെ സ്വാലിഹീങ്ങളെ സംബന്ധിച്ച് അവരെ പിൻപറ്റേണ്ടതില്ല, അവരുടെ കാര്യത്തിൽ മോശം കാര്യങ്ങൾ പറഞ്ഞു, ഈ രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു. ഇത് കേൾക്കുമ്പോൾ ശരിയാകും എന്ന് വിചാരിച്ചാൽ പ്രശ്നമാണ്. ഇമാം അതിന് വല്ല മറുപടിയും നൽകിയിട്ടുണ്ടോ? ഇമാമിനെ അറിഞ്ഞ് പിന്നീട് വന്നവർ അത്തരം ആരോപണങ്ങളെ കൈകാര്യം ചെയ്തത് എങ്ങനെ? ഇത് പരിശോധിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണല്ലോ. ഇമാമ് തന്നെ കൊടുത്ത മറുപടി നോക്കൂ നിങ്ങൾ. ഹാദാ കദബുൻ വബുഹ്താൻ ഇഫ്തറാഹു അലയ്യ ശയാതീൻ അല്ലദീന യുരീദൂന അൻ യഅകുലു അംവാലന്നാസി ബിൽ ബാത്തിൽ. ജനങ്ങളുടെ ധനം അന്യായമായി തിന്നാൻ ആഗ്രഹിക്കുന്നവർ, അവർ അത്തരം ഷെയ്ത്വാന്മാർ എൻ്റെ മേൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ശുദ്ധമായ കളവാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കണം, അഹ്ലു സുന്ന പഠിപ്പിക്കുന്ന കാര്യമാണ്. ഖുർആനും ഹദീസുകളും പഠിപ്പിച്ച കാര്യങ്ങളാണല്ലോ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുക. ഇമാം അതിലൊക്കെ നന്നായി ശ്രദ്ധ കൊടുത്ത പണ്ഡിതനാണ്. അപ്പോൾ ഇത്തരം ആളുകളിൽ ആകർഷണീയത കിട്ടുന്ന ആരോപണങ്ങളെ മുന്നിലേക്കിട്ട് ഇമാമിൻ്റെ ജീവിതത്തെ വഷളാക്കുന്ന, തെറ്റായ രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഈ സന്ദർഭത്തിലും വ്യാപകമായി തന്നെ കാണാൻ സാധിക്കും. അതുപോലെ ഇമാമിനെ പിൻപറ്റാത്തവരെ കാഫിറാക്കിയ ആളാണ്, അത് വ്യാപകമായി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇത് ഒരു വിമർശനമായി, ആക്ഷേപമായി കാണാൻ സാധിക്കുന്നു. അവരുമായി വിവാഹബന്ധവും കാര്യങ്ങളും പാടില്ല. ആ നിലക്കുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായി. ഇത് കേൾക്കുമ്പോൾ എല്ലാവരെയും കാഫിറാക്കിയ ഒരാൾ, അയാളെ ആരാണ് പിൻപറ്റുക? അയാളെ ആരാണ് പണ്ഡിതനായി അംഗീകരിക്കുക? ഇങ്ങനെ ഏതൊരാളും ചിന്തിക്കും എന്നത് സംശയമില്ല. പക്ഷേ മതവിരോധികൾ മതത്തെ മറയാക്കി ചൂഷണം ചെയ്ത് നടക്കുന്ന ആളുകൾ, ശിർക്ക് ബിദ്അത്ത് മാത്രം ജീവിതത്തിലൂടെ കൊണ്ടു നടക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എന്താണതിൻ്റെ വസ്തുത എന്ന് പരിശോധിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. ഇമാം അതിന് കൊടുത്ത മറുപടി ഫയാജബൻ, അത്ഭുതപ്പെടുകയാണ്, അത്ഭുതകരമാണ്. ഇതെങ്ങനെ ഒരു ബുദ്ധിയുള്ള ആളിലേക്ക് അയാൾക്ക് എങ്ങനെ ഇത് ഉൾക്കൊള്ളാൻ കഴിയും? ഇത് ഒരു മുസ്ലിമായ ആള് പറയേണ്ട കാര്യമാണോ? ഇത്തരം വാക്കുകളിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കുന്നു. അതുപോലെ തന്നെ ബുദ്ധി നഷ്ടപ്പെട്ടവനല്ലാതെ ഇത് പറയാൻ കഴിയില്ല. ബാത്തിലായ നിരർത്ഥകത്തിൻ്റെ ആളുകൾ, പൊള്ളത്തരത്തിൻ്റെ ആളുകൾ, അവരോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇമാമ് കൊടുത്ത മറുപടിയാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഇത്തരം ആക്ഷേപങ്ങളെ, വിമർശനങ്ങളെ ശക്തമായ നിലക്ക് ഇമാം എതിർത്തു, അതിനുള്ള മറുപടി കൊടുത്തു. സഹോദരങ്ങളെ, സത്യത്തെ പ്രചരിപ്പിച്ച, സത്യത്തിനു വേണ്ടി ജീവിച്ച പണ്ഡിതന്മാരെയും വക്താക്കളെയും ഉപദ്രവിക്കുക, ക്രൂശിക്കുക എന്നത് ശത്രുക്കളുടെ എക്കാലത്തെയും അജണ്ടയാണ്. അത് ഷിയായിസം തലക്ക് പിടിച്ചവർ, അതുപോലെ തന്നെ സിറാത്തുൽ മുസ്തഖീമിനെ ഒഴിവാക്കി ത്വരീഖത്തുകളുടെ പിന്നാലെ പോകുന്നവർ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ തെറ്റായ രൂപത്തിൽ അവതരിപ്പിക്കുന്നവർ, പ്രചരിപ്പിക്കുന്നവർ, അഥവാ ബറേൽവിസം, ഈ വിഭാഗങ്ങളുടെ നേതാക്കളായി, അനുയായികളായി ജീവിക്കുന്നവർക്ക് തൗഹീദിനു വേണ്ടി ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, അതിനെ ജീവിപ്പിക്കാൻ വേണ്ടി പണിയെടുത്ത പണ്ഡിതന്മാരെ, ഇമാമുമാരെ കണ്ണു തുറന്ന് കാണാനും കാത് തുറന്ന് കേൾക്കാനും മനസ്സ് തുറന്ന് വായിക്കാനും സാധിക്കുകയില്ല. ഷെയ്ത്വാൻ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നത് വലിയ ഒരു വസ്തുതയാണ്. ഇനി നോക്കൂ, നിങ്ങൾ ഇമാമിനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം സാധിക്കുന്നവരൊക്കെ ഹിജറ പോകണം എന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ച, പഠിപ്പിച്ച ആളാണ്. അത് കേട്ടപ്പോഴും ഇമാം മൗനിയായി നിൽക്കുകയല്ല ചെയ്തത്. അതിന് കൊടുത്തു മറുപടി, ഇത്തരം കാര്യങ്ങളൊക്കെ കളവാണ്, കെട്ടിച്ചമച്ചതാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ജനങ്ങളെ തടയാൻ ഉദ്ദേശിക്കുന്നവർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും തന്നെ ബിംബാരാധകരെ, വിഗ്രഹാരാധകരെ കാഫിറാക്കുന്ന, ആ നിലക്ക് പ്രചരിപ്പിക്കുന്ന രീതിയിൽ അല്ല. അബ്ദുൽ ഖാദർ ജീലാനി, അതുപോലെ അഹമ്മദ് ബദവി, ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും അവരോട് സഹായം തേടുന്നവരും അവരെ തവസ്സുലാക്കി തേടുന്നവരും ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ഒക്കെയുണ്ട്. അത് ഷിയായിസ്തിൻ്റെ വഴിയാണ്, കള്ള സൂഫിയസ്തിൻ്റെ വഴിയാണ്, ബറേൽവിസമാണ്, ഇസ്ലാമല്ല, ദീനല്ല. അത്തരം വഴിയിലൂടെ പോകുന്നവരെ അവർക്ക് അതിൻ്റെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കുക, അവരെ അതിൽ നിന്ന് തടയുക, അതാണ് പണ്ഡിതന്മാർ നിർവഹിച്ചത്. ഇമാമൊക്കെയും നിർവഹിച്ചത് അതാണ്. ഇമാം എഴുതിയതും സംസാരിച്ചതും എല്ലാം അതിനു വേണ്ടിയാണ്. അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനക ഹാദാ ബുഹ്താനുൽ അളീം, ഇത് വമ്പിച്ച കളവ് കെട്ടിച്ചമക്കൽ തന്നെയാണ്. നോക്കൂ നിങ്ങൾ, അങ്ങനെ എതിർക്കപ്പെട്ട, മറുപടി നൽകപ്പെട്ട കാര്യമാണ്, ഇന്നും അതിനെ പൊക്കിപ്പിടിച്ച് ഷിയാക്കൾക്ക് ശക്തി പകരുന്ന, അവരുടെ ആശയത്തെ, ഇസ്ലാമിൻ്റെ ആശയത്തിന് പകരം അവതരിപ്പിക്കപ്പെടുന്ന ദുരവസ്ഥ സമൂഹത്തിൽ വ്യാപകമാണ്. ഒരു മാറാരോഗം പോലെ മതവിരോധം പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ നിർവഹിച്ചതെന്താണോ, അവർ പറഞ്ഞതെന്താണോ, അവർ പഠിപ്പിച്ചതെന്താണോ, അതാണ് സമൂഹം പഠിക്കേണ്ടതും വായിക്കേണ്ടതും അറിയേണ്ടതും. നമ്മുടെ ബാധ്യതയാണ്. ഇമാമുമാരുടെ ജീവിതത്തെ മനസ്സിലാക്കി ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുക എന്നത് വിശ്വാസികളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തമാണ്. പ്രവാചകന്മാർ അഖിലവും വേദനിപ്പിക്കപ്പെട്ടു. പ്രവാചകന്മാരുടെ അനുചരന്മാരും പ്രയാസപ്പെടുത്തപ്പെട്ടു. അവരൊന്നും സഹിച്ചത്ര, അവർക്കൊന്നും അനുഭവിക്കേണ്ടി വന്നത്ര നമുക്കാർക്കും അനുഭവിക്കേണ്ട, അറിയേണ്ട അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ പണ്ഡിതന്മാരുടെ ജീവിതത്തിന് സംരക്ഷണമൊരുക്കാൻ നമുക്ക് സാധിക്കണം. അവർക്കെതിരെയുള്ള വിമർശനങ്ങളുടെ വേരറുക്കാൻ, ആ വിമർശനങ്ങളെ പിഴുതെറിയാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാവണം. വിമർശിക്കപ്പെടുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ കൂടുതലായി പ്രചരിപ്പിച്ച് സാധാരണക്കാർക്കിടയിൽ അതിനേക്കാൾ വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ദുരവസ്ഥ വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക. ഭ്രാന്ത് പിടിച്ചവർ മതവിരോധവും മതവെറുപ്പും മനസ്സിലും തലയിലും നിറച്ചു നടക്കുന്നവർ, വിശുദ്ധ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെയും അള്ളാഹുവിനെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും എതിർത്തുകൊണ്ടേയിരിക്കും, ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കും. ഇസ്ലാമിൻ്റെ അറിവിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ചുമന്ന് വഹിച്ചു നടന്ന പണ്ഡിതന്മാരെ അവർ നിന്ദിച്ചുകൊണ്ടേയിരിക്കും. ആ അപകടം തിരിച്ചറിഞ്ഞ് വിമർശനങ്ങളെ കണ്ണു തുറന്ന് കണ്ട് ശക്തമായ മറുപടി അതിന് കൊടുത്ത് പണ്ഡിതന്മാരുടെ ജീവിതത്തെ വായിച്ചു പഠിക്കണം എന്ന ഉപദേശം അവർക്ക് നൽകി കാര്യങ്ങളെ വിലയിരുത്താനും മനസ്സിലാക്കാനും നാം ശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ജസാകുമുല്ലാഹു ഖൈറാ. പീസ് റേഡിയോ സ്മൃതിപഥം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, വിമർശനങ്ങളിൽ വീഴാത്ത മഹാപണ്ഡിതൻ, ഭാഗം 1, അവതരിപ്പിച്ചത് മൂസ സലാഹി കാര.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ. സുഫുകളിൽ വലതുഭാഗത്തിനുള്ള ശ്രേഷ്ഠത, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബതു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. റിയാദു സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ സഫുകളുടെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിലെ 1093-ാമത്തെ ഹദീസ്, വഅൻ അനസിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അതിമ്മു സഫ്ൽ മുഖദ്ദമ ثم الذي يليه فما كان من نقص فليكن في الصف المؤخر رواه ابو داوود باسناد حسن. മഹാനായ ഖാദിമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായി ഖാദിമായി സേവനമനുഷ്ഠിച്ച മഹാനായ സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതിമ്മു സ്വഫൽ മുഖദ്ദമ, മുന്നിലുള്ള സ്വഫുകൾ പൂർത്തീകരിച്ചു നിൽക്കുക, പൂർത്തീകരിക്കുക. സുമ്മല്ലദി അലിഹി, പിന്നെ അതിനെ തുടർന്നുള്ള സ്വഫുകളും. ഫമാ കാന മിൻ നഖ്സിൻ, എന്തെങ്കിലും കുറവുകളുണ്ടായിരുന്നാൽ, ഫല്യകുൻ ഫി സ്വഫിൽ മുഅഖർ, അത് അവസാനത്തെ സ്വഫിലേക്ക് ആക്കട്ടെ. ആദ്യ സ്വഫുകൾ പൂർത്തീകരിച്ചു നിൽക്കണമെന്ന് അറിയിക്കുന്നതായ ഹദീസ്. അതിമു സ്വഫൽ മുഖദ്ദമ സുമല്ലദി യലീഹി, മുന്നിലെ ആദ്യത്തെ ഫസ്റ്റ് സ്വഫിനെ പൂർത്തീകരിക്കുക, പിന്നെ അതിന് പിന്നിലുള്ളത്. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് അവസാനത്തിലേക്ക് ആക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഹദീസ് ഉദ്ദേശിക്കുന്നത്. ജമാഅത്ത് നമസ്കാരത്തിന് നാം മനസ്സിലാക്കിയതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ അഹ്കാമുകളും ആദാബുകളും പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതിൽപ്പെട്ടതാണ് ഇത്മാമു സുഫൂഫിൽ ഔവൽ ഫൽ ഔവൽ, സ്വഫുകൾ ഓരോന്നോരോന്നായി ആദ്യത്തേത് ഫില്ല് ചെയ്ത് പൂർത്തിയാക്കി നിൽക്കുക എന്നത്, ശരിപ്പെടുത്തുക എന്നുള്ളത്. ഈ വിഷയത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അതിമ്മു സ്വഫൽ മുഖദ്ദമ, അതായത് അക്മിലു സ്വഫൽ ഔവല, നിങ്ങൾ ഒന്നാമത്തെ ഫസ്റ്റിലെ സ്വഫ് പൂർത്തീകരിക്കുക. സുമ്മല്ലദി യലീഹി, സുമ്മ യുക്മലു അസ്വഫുല്ലദി യലി സ്വഫൽ ഔവല, ഫസ്റ്റിലെ സ്വഫിന് തൊട്ട് താഴെയുള്ള രണ്ടാമത്തെ സ്വഫ് അത് പൂർത്തീകരിക്കുക. വഹാക്കത, ഇപ്രകാരം. ഫമാ കാന മിൻ നഖ്സിൻ, ഐ ഫഇദാ വുജിദ നഖ്സും ഫീ സ്വഫിൻ, സ്വഫിൽ എന്തെങ്കിലും കുറവുകൾ കാണുകയാണെങ്കിൽ, ഫല്യകുൻ ഫി സ്വഫിൽ മുഅഖരി, ഫല്യകുൻ ഹാദ നഖ്സ് ഫി സ്വഫിൽ അഖീരി, ആ ഒരു കുറവ് സ്വഫുകളുടെ അവസാനത്തിലാക്കട്ടെ. ആളുകൾ കുറവായി നിൽക്കുമ്പോൾ എന്തെങ്കിലും ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അവസാനത്തെ സ്വഫിലേക്കാക്കട്ടെ. ഒന്നിൽ കൂടുതൽ സ്വഫുകൾ നമസ്കരിക്കുവാനുള്ള ജമാഅത്ത് ആണ് എങ്കിൽ ആദ്യത്തെ സ്വഫ് കംപ്ലീറ്റായി പൂർത്തിയാക്കി അതിൽ ഇനി ഒരാൾക്ക് നിൽക്കാൻ അവിടെ സ്ഥലമില്ല എന്ന് വരുമ്പോഴാണ് അടുത്ത സ്വഫിലേക്ക് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പം അത് സഹോദരങ്ങളെ, ഫസ്റ്റിലെ സ്വഫ് ആദ്യം അത് പൂർത്തിയാക്കണം എന്നതാണ് ഈ ഹദീസ് നമ്മെ അറിയിക്കുന്നത്. അല്ലാമ മുഹമ്മദ് സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം ഉണർത്തുന്നുണ്ട് ഈ ഹദീസുകളൊക്കെ തന്നെയും. ആദ്യ സ്വഫുകളുടെ ശ്രേഷ്ഠത വിവരിക്കുന്നതാണ്, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബി അൻ യുകമ്മല സ്വഫുൽ ഔവലു ഫൽ ഔവൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യ സ്വഫുകൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി കൽപ്പിച്ചു. വഅഖ്ബറ അന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അല സുഫൂഫിൽ ഉവലി, മാത്രമല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി, അല്ലാഹുവും മലക്കുകളുമെല്ലാം ആദ്യ സ്വഫുകളിലുള്ളവർക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യുന്നു എന്നത്. ഇവിടെ ഹദീസ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ് ഈ ബാബിൽ വന്നത്, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറ അൻ നബ്ദ അബി സ്വഫിൽ മുഖദ്ദമി ഫൽ മുഖദ്ദം, ഇവിടെ ആദ്യം മുന്നിൽ നിൽക്കുന്ന സ്വഫുകൾ അവിടെ നിന്ന് തുടങ്ങാനാണ്, അവിടെ ഗ്യാപ്പുണ്ടാവാൻ പാടില്ല എന്നത്. വമാക്യാന മിൻ നഖ്സിൻ ഫൽയകുൻ ഫിൽ മുഅഖരി, അതായത് അമറഹുമ്മ യുത്തിമ്മു സുഫൂഫൽ അവ്വല ഫല്ലവ്വൽ, ആദ്യമാദ്യ സഫുകൾ പൂർത്തീകരിക്കാൻ അവരോട് കൽപ്പിക്കുകയും എന്നിട്ടെന്തെങ്കിലും നിരക്ക് സഫുകൾക്കിടയിൽ കുറവുകൾ വരികയാണെങ്കിൽ അത് അവസാനത്തെ സഫിലേക്കാക്കുക. ആളുകൾ കുറവ് വരുമ്പോൾ ഗ്യാപ്പ് വരുന്നത്. വഹാദ യദുല്ലു അല അന്നമൻ സഫ ഫി സഫി സാനി ഖബല തമാമിൽ അവ്വൽ, ആദ്യ സഫ് പൂർത്തിയാകുന്നതിന് മുമ്പ് ആരെങ്കിലും രണ്ടാമത്തെ സഫ് കെട്ടിയാൽ, ഫഇന്നഹു ലം യുസിബി സുന്ന, നിശ്ചയമായും അയാൾക്ക് സുന്നത്ത് ലഭിക്കുകയില്ല. കാരണം ആദ്യ സഫ് കംപ്ലീറ്റ് ആയിട്ടില്ല, പൂർത്തിയായിട്ടില്ല, അവിടെ നിൽക്കാൻ സ്ഥലമുണ്ടായിരിക്കെ രണ്ടാമത്തെ സഫിലേക്ക് നിൽക്കുക എന്നുള്ളത് ശരിയല്ല. ബലി സുന്ന, എന്നാൽ സുന്നത്ത് എപ്രകാരമാണ്? അല്ലാ യക്കൂൻ അഹദുൻ ഫി സഫി സാനി ഹത്താ യതിമ്മൽ അവ്വൽ, ആദ്യ സഫുകൾ എല്ലാം കംപ്ലീറ്റായി ഇനി ആരുമില്ല എന്നിരിക്കുമ്പോഴാണ് രണ്ടാമത്തെ സഫ് ആരംഭിക്കേണ്ടത്. ഈ രൂപത്തിൽ സഹോദരങ്ങളെ നിർവഹിക്കുകയാണ് വേണ്ടത്. സഫുകൾ ആ രൂപത്തിലാണ് ക്രമീകരിക്കേണ്ടത് എന്നത് അത് അറിയിക്കുന്നുണ്ട്. മാത്രമല്ല 1094-ാമത്തെ ഹദീസ് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നാണ്. ഇവിഷയകമായി കൊണ്ട് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. വഅൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലാ മയാമിനിസ് സുഫൂഫ്. ورواه ابو داوود باسناد على شرط مسلم وفيه رجل مختلف في توثيقه. عائشه رضي الله تعالى عنها ഇന്ന് അവർ റിവായത്ത് ചെയ്യുന്നു, അല്ലാഹുവിന്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതഹു, നിശ്ചയമായും അല്ലാഹുവും മലക്കുകളും, യുസല്ലൂന, പ്രാർത്ഥിക്കുന്നുണ്ട്, അലമയാമിനിസ് സഫൂഫ്, സഫിലെ വലതുഭാഗത്തുള്ളവർക്ക് വേണ്ടി. ابو داوود റിപ്പോർട്ട് ചെയ്തതാണ്, മുസ്ലിമിൻ്റെ ഷർത്തോടുകൂടിയുള്ള സനദാണ്. വഫീഹി റജുലൻ മുഖ്തലിഫുൻ ഫീ തൗസീഖിഹി, എന്നാൽ അതിൽ ഒരു റാവി അയാളെക്കുറിച്ച് അയാളുടെ വിശ്വസ്തതയിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നു. സഹോദരങ്ങളെ, ഏതായിരുന്നാലും ഈ ഹദീസ് നമ്മെ അറിയിക്കുന്ന കാര്യം, ഇന്നല്ലാഹു വമലായികതുഹു, നിശ്ചയമായും അല്ലാഹുവും മലക്കുകളും, യുസല്ലൂന, അവരുടെ സ്വലാത്തുണ്ട്, അല മയാമിനി സുഫൂഫി, സൊഫുകളിലെ വലത് ഭാഗക്കാർക്ക്. ലാക്കിന്ന ഹാദൽ ഹദീസ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, ലാക്കിന്ന ഹാദൽ ഹദീസ ഫീഹി റജുൽ മുഖ്തലിഫുൻ ഫീ തൗസീഖിഹി. ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞ അതേ പ്രകാരം തന്നെ ഒരു റാവിയെ സംബന്ധിച്ച്, ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ച് അയാളുടെ വിശ്വസ്തതയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫഅല ഹാദ ഫയകൂനു ളഈഫൻ, അതുകൊണ്ട് തന്നെ ഇത് ദുർബലമായിരിക്കാം. വഇൻ കാന അല ഷർത്തി മുസ്ലിമിൻ മിൻ ഹൈസുൽ ഇസ്നാദ്, സനദുകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ മുസ്ലിമിൻ്റെ ഷർത്തോടുകൂടിയാണെങ്കിൽ, ലാക്കിൻ ഇദാ കാന ഫീഹി റജുലുൻ മുഖ്തലിഫുൻ ബി തൗസീഖിഹി ഫലിയക്കുൻ ളഈഫൻ, ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കെ തന്നെ ഒരാൾ അതിൽ അയാളുടെ വിശ്വസ്തതയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിൽ അത് ദുർബലമായിരിക്കും ഹദീസ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് നമസ്കാരത്തിൻ്റെ, ജമാഅത്ത് നമസ്കാരത്തിൻ്റെ അഹ്കാമുകളൊക്കെ പഠിപ്പിച്ചല്ലോ. അതിൽ ഈയൊരു വിഷയങ്ങൾ അതിൻ്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയും മഹത്വവും ഉണർത്തിക്കൊണ്ടാണ് വിടവുകളില്ലാതെ നേരെയാക്കിക്കൊണ്ട് സഫുകൾ ശരിപ്പെടുത്തുവാൻ വേണ്ടിയും, മാത്രമല്ല അതിൻ്റെ പ്രാധാന്യവും ഉണർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫുകൾക്കിടയിലൂടെ നടന്നുപോയി ഒരാളും സഫിൽ നിന്ന് മുന്തി നിൽക്കുവാനോ പിന്തി നിൽക്കുവാനോ പാടില്ലാത്ത വിധം പിശാച്ച് അവർക്കിടയിലൂടെ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുകയും ജാഗ്രതയോടെ മുന്നോട്ടു പോകാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തത്, അത് നമ്മളതിൻ്റെ പ്രാധാന്യം അത്തരത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല ബന്ധം ചേർക്കുന്നവരെന്ന് പറഞ്ഞു. മാത്രമല്ല മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന വിഷയത്തിൽ ഇത് വന്നിട്ടുണ്ട്. സ്വഹീഹായ ഹദീസുകളിൽ തന്നെ, സ്വീകാര്യയോഗ്യമായ ഹദീസുകളിൽ തന്നെയും മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് സഫുൽ അവ്വൽ, ആദ്യ സഫുലുള്ള ആളുകൾക്ക്. അതുപോലെ തന്നെ സഫുകൾ ചേർത്ത് വെക്കുന്നതിൻ്റെ പ്രാധാന്യം ഉണർത്തുന്നതായ ധാരാളം ഹദീസുകൾ ഈയൊരു വിഷയകമായി നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട് എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹം ഇവിടെ പരാമർശിച്ച ഈ ഒരു ഹദീസിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത്, ഈ പറയപ്പെട്ട ഹദീസുകളൊക്കെ സുസഫുകളുമായി ബന്ധപ്പെട്ടതാണ്. ധാരാളം ഹദീസുകളുണ്ട്. അതെല്ലാം അറിയിക്കുന്നത് കുല്ലുഹ തദുല്ലു അലാ വുജൂബിൽ ഇനായ ബിസ്സുഫൂഫി ورصها وسد خللها وأن يكمل بالصف الأول فالأول آدي آدي صفقة البورتي غريقنا منهم വിടവുകൾ നികത്തണമെന്നും ചേർന്ന് നിൽക്കണമെന്നും അറിയിക്കുന്നതാണ്. ഇവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഈ ഒരു ഹദീസ്, ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലാ മയാമിനിസ് സുഫൂഫ്, സഫുകളിലെ വലത് ഭാഗത്ത് നിൽക്കുന്നവരായ ആളുകളുടെ മേൽ അനുഗ്രഹമുണ്ടെന്ന് പറഞ്ഞത്, ഹാദാ യദുല്ലു അലാ അന്നൽ യമീന അഫ്ളൽ വഅന്നഹ അഫ്ളൽ മിനൽ യസാർ, വലത് ഭാഗമാണ് ശ്രേഷ്ഠമായത് ഇടത്തേതിനേക്കാളും. വഅന്നൽ വാജിബ തക്മീൽ, ഇവിടെ നിർബന്ധമായ കാര്യം സഫുകൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. തക്മീൽ സഫ് അല്ലവ്വല ഫല്ലവ്വൽ, ആദ്യ സഫുകൾ പൂർത്തീകരിക്കുക. വയസുദ്ദുൽ ഖലൽ, വിടവുകൾ നികത്തുക. വയുക്മിലു ജാനിബി സഫിൽ ഐമൻ വൽ ഐസർ, വലത് ഭാഗത്തെയും ഇടത് ഭാഗത്തെയും എല്ലാം സഫുകൾ പൂർത്തീകരിക്കുക. പിന്നെയാണ് രണ്ടാമത്തെ സഫ് തുടങ്ങേണ്ടത്. വഅഫഅല ജമീ തക്മീൽ സഫിൽ അവ്വൽ ഫൽ അവ്വൽ, ആദ്യ സഫുകൾ പൂർത്തീകരിച്ചുകൊണ്ട് മുഴുവൻ സഫുകളും ശരിയാക്കുക എന്നുള്ളത്. മഅമുലാഹദതി യമീനി കുല്ലി സഫിൻ അഫ്ളൽ മിൻ യസാരി, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം സഫുകളിലെ വലത് ഭാഗത്തിനാണ് ഇടതിനേക്കാളും ശ്രേഷ്ഠതയുള്ളത് എന്നതാണ്. എന്നാൽ ലാക്കിൻ ലാ യബ്ദൗഫി സഫി സാനി ഹത്തായക്കുമൽ അവ്വൽ യമീന വഷിമാലൻ വഹാക്കദ ലാ യബ്ദൗഫി സഫി സാലിസ് ഹത്തായക്കുമൽ സഫു സാനി വഹാക്കദ. എന്നാൽ ഒരു രണ്ടാമത്തെ സഫ് പൂർത്തിയായിട്ടല്ലാതെ മൂന്നാമത്തെ സഫ് തുടങ്ങാൻ പാടില്ല എന്നതും കൂടി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇവിടെ വലതിനെ മുന്തിക്കുക എന്നുള്ളൊരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ വിഷയത്തിലും യുഅജിബുഹു തയമ്മുനു ഫീ തനഅ്ഉലിഹി വതറജ്ജുലിഹി വതുഹൂരിഹി വഫീ ശഅ്നിഹി കുല്ലിഹി ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടതിനേക്കാളും വലതിനെ മുന്തിച്ചിരുന്നതായ പല സന്ദർഭങ്ങളുമുണ്ടായിരുന്നു. തലമുടി ചീകുന്ന സന്ദർഭത്തിൽ, ചെരുപ്പ് ധരിക്കുന്ന സന്ദർഭത്തിൽ, വസ്ത്രം ധരിക്കുന്ന സന്ദർഭത്തിൽ, ശുദ്ധി വരുത്തുന്ന സന്ദർഭത്തിലൊക്കെ തന്നെയും വലതിനെ ആദ്യമായിരുന്നു ചെയ്തിരുന്നത്, മുന്തിച്ചിരുന്നത് എന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ രൂപത്തിൽ സഫിൻ്റെ വിഷയത്തിലും വന്നു വന്നേയുള്ളൂ. എന്നാൽ ഇവിടെ പ്രാധാന്യം, നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യം, സഫുകൾ പൂർത്തീകരിക്കുക. വലത് ഭാഗത്തായിരുന്നാലും ഇടത് ഭാഗത്തായിരുന്നാലും അത് പൂർത്തിയാക്കി നിൽക്കുക എന്നതാണ് പ്രാധാന്യം നൽകേണ്ടത്. എന്നാൽ ഇടതിനേക്കാളും വലതിന് ശ്രേഷ്ഠതയുണ്ട്, മഹത്വമുണ്ട്. അതിന് ആ രൂപത്തിൽ, അത് കിട്ടുന്ന രൂപത്തിൽ നേരത്തെ ജമാഅത്തിന് വേണ്ടി മസ്ജിദുകളിലെത്തുകയും സഫുകൾ നിൽക്കുന്ന സമയത്തത് ശ്രദ്ധിക്കുക പള്ളിയിൽ കയറുമ്പോഴൊക്കെ എന്നതാണ്. വലതിന് ഏത് സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതം തോന്നുമാറ്, ഏതെല്ലാം നല്ല കാര്യങ്ങളുണ്ട് അതെല്ലാം വലതുകൊണ്ടായിരുന്നു കൊടുക്കുന്നതും വാങ്ങുന്നതും എടുക്കുന്നതും. അതുപോലെ വസ്ത്രം ധരിക്കുമ്പോഴാണെങ്കിലും ഉളു ചെയ്യുന്ന സന്ദർഭത്തിലും വലതിനെ ആദ്യം, പിന്നെ ഇടതിനെ. ചെരുപ്പ് ധരിക്കുമ്പോഴും മുടി ചീകുമ്പോഴും ഒക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലത് ഭാഗത്ത്, ഇപ്പോൾ പാല് കൊണ്ടുവന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു, വലത് ഭാഗത്തൊരു കുട്ടിയായിരുന്നു, ഇടത് ഭാഗത്ത് മുതിർന്ന ആളുകളുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വലതിനെ മുന്തിക്കുക എന്നുള്ള ആ ഒരു ശ്രേഷ്ഠതയും പ്രാധാന്യവും നബി പഠിപ്പിച്ച സുന്നത്തുമനുസരിച്ച് അത് നൽകിയതൊക്കെ ഹദീസുകളിൽ കാണാം. എല്ലാ നല്ല വിഷയങ്ങളിലും അപ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത് എന്നതുകൂടി ഈ വിഷയകമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ സഫുകളുടെ പ്രാധാന്യം, മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന സഫുകളുടെ വലതുഭാഗത്തിനുള്ള അതിൻ്റെ ശ്രേഷ്ഠതയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആദ്യ സഫുകളിൽ എത്തിച്ചേരുവാനും അത് പൂർത്തീകരിച്ച് നിൽക്കുവാനുമെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല സുന്നത്തുകളെ പ്രാവർത്തികമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദു സാലിഹീൻ, സഫുകളിൽ വലതുഭാഗത്തിനുള്ള ശ്രേഷ്ഠത. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ സ്വരം അഷ്റഫുൽ അംബിയ എന്ന വരികൾ. ആലപിക്കുന്നത് ലൈബ മഞ്ചേരി.

0: മാഷാല്ലാ, പീസ് റേഡിയോ സ്വരം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അഷ്റഫുൽ അംബിയ എന്ന വരികൾ തുടങ്ങുന്ന ഗാനം ആലപിച്ചത് ലൈബ മഞ്ചേരി.
1: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ഇൻസൈറ്റുമായി നമുക്കൊപ്പം ചേരുന്നത് ഷംജാസ് കെ അബ്ബാസ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, ഇൻസൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സിൽ വരുന്ന വ്യത്യസ്തമായ ചിത്രങ്ങളുണ്ട്. പള്ളിയിൽ ഒറ്റയ്ക്കിരുന്ന് കൈയുയർത്തുന്ന ആളുകളെക്കുറിച്ചും മുസല്ലയിലെ സുന്ദരമായ കാഴ്ചകളെക്കുറിച്ചുമെല്ലാം നമ്മുടെ മനസ്സിൽ ചില ചിത്രങ്ങൾ പതിയുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് പ്രാർത്ഥനയുടെ ഗൗരവവും അതിൻ്റെ ആഴവുമെല്ലാം ചർച്ച ചെയ്യുകയാണ് ഇന്ന് ഇൻസൈറ്റ്. പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ആമുഖമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതിൽ ഏറ്റവും ആദ്യത്തേത്, പ്രാർത്ഥന എന്ന് പറയുന്നത് അർത്ഥിക്കുക എന്നതാണല്ലോ. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നതെല്ലാം. അള്ളാഹുവോടുള്ള പ്രാർത്ഥന മാത്രമാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതും. പ്രാർത്ഥന എന്ന് പറയുന്നത്, ദുആ എന്ന് പറയുന്നത് അത് ഇബാദത്താണ് എന്നതാണ്. അൽ ദുആ ഉൽ ഇബാദ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തിലുടനീളം അള്ളാഹുവിനോട് മാത്രമായിരിക്കണമെന്നുള്ളത് നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ടതാണ്. നമ്മൾ പ്രാർത്ഥനയിൽ പാലിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഗൗരവമുള്ള ചിന്തയാണ്. അതിനാണ് യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് പ്രാർത്ഥനയുടെ വിഷയത്തിൽ ആളുകൾ വഴിതെറ്റിപ്പോവാറുള്ളത് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ നിമിഷങ്ങളിലാണ്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് പറയുന്ന ആളുകൾ തന്നെയും പലപ്പോഴും ജീവിതത്തിൽ വ്യത്യസ്തമായ പ്രതിസന്ധികളിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് തെറ്റായ രീതിയിൽ തൗഹീദിൽ നിന്ന് വിരുദ്ധമായ ശിർക്കിലേക്ക് കടന്നു ചെല്ലുന്ന നമ്മൾ കാണുന്നുണ്ട്. മക്ക മുശ്രിക്കുകളെക്കുറിച്ച് പരിശോധിക്കുമ്പോഴും കാണാൻ സാധിക്കുന്നത് സീസണലായ തൗഹീദിനെ കുറിച്ചാണ് അല്ലേ. അവർ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അവർ ബുദ്ധിമുട്ട് ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർ തൗഹീദിലേക്ക് വരുന്നു, അവർ അള്ളാഹുലേക്ക് വരുന്നു. എന്നാൽ കരയിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ലാത്തയും ഉസ്സയും മനാത്തയും എല്ലാം വേണം. അത്തരത്തിലുള്ളൊരു സീസണൽ തൗഹീദ് ഇന്ന് നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്ന് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. സ്വലാത്ത് നഗർ എന്ന പേരിൽ റമദാനിൽ പോലും നമ്മൾ ഏറെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട രാവുകളിൽ പോലും അത്തരത്തിലുള്ള വേദികളിൽ ക്ഷണിച്ചുകൊണ്ട് ആളുകളെ എത്തിക്കുന്നത് അത്തരം ശിർക്കിയായ ചിന്തകളിലേക്കാണ് എന്നത് നമ്മളേറെ ഗൗരവത്തിൽ വായിക്കേണ്ട ഒരു വായനയാണ് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ അടിസ്ഥാനം തന്നെ നിസ്സഹായതയാണ്. നിസ്സഹായതയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. നമ്മുടെ പഞ്ചേന്ദ്രിയകളും കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കാത്ത കാര്യങ്ങളിൽ എത്തുമ്പോഴാണ് പലപ്പോഴും മനുഷ്യർ പ്രാർത്ഥനയിലേക്ക് എത്താറുള്ളത്. മുസ്ലിമീങ്ങൾ അതങ്ങനെയല്ല നോക്കിക്കാണുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ എന്ത് കഴിവുള്ളവരാണ് എന്ന് പറഞ്ഞാലും അവസാനം അവർ എത്തിച്ചേരുന്നത് അള്ളാഹുവിൻ്റെ കഴിവിലേക്ക് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എല്ലാം തികഞ്ഞ്, എല്ലാം പ്ലാൻ ചെയ്ത്, എല്ലാം ഉറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഇൻഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമെന്ന് ഒരു മുസ്ലിം പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്സഹായമായ ഒരു ജീവിതത്തെക്കുറിച്ചുള്ളൊരു ചർച്ച പ്രാർത്ഥനയ്ക്ക് മുൻപ് നമുക്ക് ആവശ്യമാണ്. സഹോദരങ്ങളെ, ലോകത്ത് ഇന്ന് നമുക്ക് ലഭിക്കുന്ന എല്ലാ പുരോഗമനങ്ങളും എല്ലാ സൗകര്യങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാലും അതിനെല്ലാം ഒരു പരിധിയും പരിമിതിയും ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ആളുകൾ ആ പരിധിയെയും പരിമിതിയെയും

0: ഉൾക്കൊള്ളുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ മാത്രമാണ്. അനുഗ്രഹങ്ങളുടെ വിസ്ഫോടനങ്ങൾക്കിടയിൽ അവർ പലപ്പോഴും അത് മറന്നു പോകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ആരോഗ്യമുള്ള സമയത്ത് രോഗങ്ങളുടെ മൂർച്ഛിച്ച രൂപത്തെക്കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. രോഗത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ ഡോക്ടർ, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആശുപത്രി വരാന്തികളിൽ നിന്നും ഉയരുന്ന ആകാശലോകത്തേക്ക് ഉയരുന്ന ആ പ്രാർത്ഥനയുണ്ടല്ലോ, അതിനുള്ള ഒരു മൂർച്ഛയുണ്ട്. ആ ഒരു പ്രാർത്ഥനാ രൂപമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിരന്തരം ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഒന്നാണ് പ്രാർത്ഥന എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിസ്സഹായമായ ജീവിതത്തിൽ മനുഷ്യൻ എത്തിച്ചേരുന്ന ഏറ്റവും അവസാനത്തെ അത്താണിയാണ് പ്രാർത്ഥന പലപ്പോഴും. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിസ്സഹായതയിലും അവൻ്റെ കഴിവിലും അവൻ്റെ ആരോഗ്യത്തിലും അവൻ്റെ സമ്പൂർണ്ണ സൗകര്യത്തിലുമെല്ലാം അവൻ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നവനാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നമ്മൾ ലോകത്ത് ഏറ്റവും സൗകര്യങ്ങൾ ലഭിക്കുന്ന അത്യാഡംബരമായ ഒരു കാറിൽ കയറിയാലും എല്ലാ പ്രൊട്ടക്ഷനും ഉണ്ട് എന്നും Z+ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നും ബുള്ളറ്റ് പ്രൂഫ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നെല്ലാം പറഞ്ഞാൽ പോലും, അത്തരം കാറുകളിൽ കയറി ഇരുന്നാൽ പോലും ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും നാവിൽ ആദ്യം ഉയരുന്ന പ്രാർത്ഥന എന്നുള്ളത് സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്റിനീൻ എന്നുള്ളത് തന്നെയാണ്. അവിടെയും സൗകര്യങ്ങളുടെ പറദീസയിലെത്തിയപ്പോൾ അവൻ അള്ളാഹുവിനെ മറന്നിട്ടില്ല, പ്രാർത്ഥനയെ മറന്നിട്ടില്ല. അതുകൊണ്ട് പ്രാർത്ഥന എന്നത് നമ്മളെ സംബന്ധിച്ചു ജീവിതത്തിൻ്റെ ഒരു കൂട്ടായി മാറേണ്ടതുണ്ട് എന്നതാണ് അവിടെ സൂചിപ്പിക്കാനുള്ളത്. വ്യത്യസ്ത സാഹചര്യത്തിൽ പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനകൾ വ്യത്യസ്തമായ മേഖലകളിൽ ഇടപെടുന്ന ആളുകൾക്ക് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. സാഹചര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. എൻ്റെ ആവശ്യമായിരിക്കില്ല മറ്റു പലരുടെയും ആവശ്യം. എൻ്റെ ജീവിത രീതിയായിരിക്കില്ല മറ്റു പലരുടെയും ജീവിതം. എൻ്റെ ജീവിത സാഹചര്യങ്ങളായിരിക്കില്ല മറ്റു പലരുടെയും സാഹചര്യം. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രാർത്ഥനയെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ആളുകൾ ആ ഒരു വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ടല്ല പ്രാർത്ഥിക്കാറുള്ളത് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് പുതിയ കാലത്ത് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആളുകൾ നേരിടുന്നുണ്ട്. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ലോകത്ത്. മാനസികാരോഗ്യം എന്നുള്ളത് ഏറെ ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. പുതിയ കാലത്ത് നമ്മുടെ യുവാക്കൾക്കിടയിൽ ഡിപ്രഷനും ആൻസൈറ്റിയും എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കുള്ള പരിഹാരം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിലാണ് എന്നാണ്. എങ്ങനെയാണ് പ്രാർത്ഥന അവിടെ പരിഹാരമായി മാറുന്നത്? ഒരാൾ കടുത്ത നൈരാശ്യത്തിലേക്ക് കടുത്ത നിരാശയിലേക്ക് അവർ പ്രവേശിക്കപ്പെട്ടാൽ പോലും അള്ളാഹുവിന് അവനെ കരകയറ്റാൻ പറ്റുമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് സാഹചര്യങ്ങൾ അനുസരിച്ച് പ്രാർത്ഥനകളുടെ രൂപങ്ങൾ മാറും. ആശുപത്രി വരാന്തകളിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനയല്ല ഒരു മനുഷ്യൻ സാധാരണ ജീവിതത്തിൽ ഉയർത്തുന്ന ഓരോ ദുആകളും ഉദ്ദേശിക്കുന്നത്. മുസല്ലകളിൽ നിന്നുകൊണ്ട് ലോകത്തെ കോടിക്കണക്കിന് ഉമ്മമാർ പ്രാർത്ഥിക്കുന്ന തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുടെ മൂർച്ച യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ സാഹചര്യത്തിലും വ്യത്യസ്തമായ രീതിയിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥനകൾക്ക് ഓരോ സാഹചര്യത്തിലും അതിൻ്റെ മൂർച്ചകൾ കൂടിക്കൊണ്ടേയിരിക്കും. ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ അതിൻ്റെ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കും. അള്ളാഹുവിനോട് താണുകേണ അപേക്ഷിക്കുന്ന പ്രാർത്ഥനകൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാവാം. പക്ഷേ ആത്മാർത്ഥതയുടെ കാര്യത്തിൽ, നിഷ്കളങ്കതയുടെ കാര്യത്തിൽ, നമ്മൾ ചോദിക്കുന്ന രീതിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും നമുക്ക് ആ ഒരു വിഷയത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വ്യത്യസ്ത തരത്തിൽ പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനകൾക്ക് ഒരുപാട് ഇനങ്ങളെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ മൂന്ന് തരം പ്രാർത്ഥനകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള കേവലം ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി എന്ന് പറയുന്ന ഒരു രീതിയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് സർവശക്തനായ പരമകാരുണികനായ കരുണാവാരിധിയായ അള്ളാഹുവിനോടാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് അതിന് ചില രീതികളും ചില മര്യാദകളും എല്ലാം ഉണ്ട് എന്ന് മതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്ന് തരത്തിൽ പ്രാർത്ഥനയും നമുക്ക് വേർതിരിക്കാം. അതിൽ ഏറ്റവും ആദ്യത്തെ ദിക്റുകളാണ്. ദിക്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ നിരന്തരമായി ചൊല്ലുന്ന ഒരുപാട് ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അള്ളാഹുവിനെ സ്മരിക്കാൻ കൂടിയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഫദക്കിർ ഇന്ന ദിക്ര തൻഫഉൽ മുഅ്മിനീൻ എന്നെല്ലാം നമ്മളെ പഠിപ്പിച്ചത്. കാരണം ദിക്റുകൾ മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടും. അവർ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കും. ദിക്റുകൾ അള്ളാഹുവിനെ അടുപ്പിച്ചുകൊണ്ടേയിരിക്കും. ദിക്റുകളെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദിക്റ് നമ്മുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ ആശ്വാസം ലഭിക്കുന്ന ഒന്നായി മാറേണ്ടതുണ്ട്. അതിന് കേവലം ഒരു ഉരുവിടലിനപ്പുറത്തേക്ക് അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടുള്ള അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അവനെ ഏറ്റവും വലിയവനായി കാണുന്ന സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെയും അള്ളാഹുവിൻ്റെ കഴിവിൻ്റെയും വൈഭവത്തെക്കുറിച്ചുള്ള ഒരു പരിശുദ്ധിപ്പെടുത്തലായിരിക്കണം അത്. അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ കൃത്യമായും തൃപ്തിപ്പെട്ടുകൊണ്ട്, അവൻ നൽകിയ അനുഗ്രഹങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ആ അനുഗ്രഹങ്ങളോടുള്ള സ്തുതിയായിരിക്കണം അത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ജീവിതത്തിലൂടെ നീളം തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് ഓരോ നിമിഷവും അള്ളാഹുവിനോട് മാത്രമേ എൻ്റെ ആരാധനയും എൻ്റെ സഹായതേട്ടവും ഉണ്ടാവൂ എന്ന ചിന്തയോടു കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയിലെ ദിക്ര എന്നത് പൂർണ്ണമാവുന്നത്. രണ്ടാമത്തേത് അദ്ദുആ ആണ്. പ്രാർത്ഥന എന്ന് പറയുന്ന നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ്. അവിടെയും ചില വ്യത്യസ്തമായ ചിന്തകൾ നമുക്ക് ആവശ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പലപ്പോഴും പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചെന്നിരുന്ന അള്ളാഹുവിനോട് കുറേ കാര്യങ്ങൾ ചോദിക്കുകയും അള്ളാഹു കുറേ തരികയും ചെയ്യുന്ന ഒരു രീതിയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, എന്താണ് ഞാനത് ചോദിച്ചപ്പോൾ റബ്ബ് തന്നില്ലല്ലോ, നിങ്ങൾക്ക് പ്രാർത്ഥനയെല്ലാം കിട്ടാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പ്രാർത്ഥനയുടെ അടിസ്ഥാനം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് എളുപ്പത്തിൽ പറയാൻ സാധിക്കും. സഹോദരങ്ങളെ, അള്ളാഹു ഭൂമി ലോകത്ത് വെച്ച് ചില വ്യവസ്ഥകളുണ്ട്, അള്ളാഹു ഭൂമി ലോകത്ത് നടപ്പിലാക്കുന്ന ചില വ്യവസ്ഥകളുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപമാണ് പ്രാർത്ഥനയിലെ ഉത്തരം നൽകൽ എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്,
1: وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي فَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ وَإِذَا سَأَلَكَ عِبَادِي عَنِّي قَرِيبٌ فَإِنِّي قَرِيبٌ
0: എൻ്റെ അടിയാറുകൾ ചോദിക്കുന്നു ഞാൻ എവിടെയാണ് എന്ന്, അഞ്ഞി ഖരീബ് ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് ഉജീബ് ദഅവത ദഅ ദുആ നടത്തുന്ന ഏതൊരുവനും അള്ളാഹു ഉത്തരം നൽകാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, റമദാൻ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ പ്രാർത്ഥന എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനിവാര്യമായ ഘടകമായി മാറേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ കാര്യങ്ങളും ചോദിച്ച് അള്ളാഹുവിനോട് നേടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും പ്രാർത്ഥനയുടെ വിഷയത്തിൽ അത്തരത്തിന് ഒരു സൂക്ഷ്മത ആളുകൾക്കിടയിൽ കാണുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾ നമ്മുടെ കരിയറിന് വേണ്ടി ചോദിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളോടത് പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ ജോലിയിൽ നമ്മൾക്ക് വർധനവ് ലഭിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇണകളിൽ കൺകുളിർമ ലഭിക്കാൻ, മക്കളിൽ കൺകുളിർമ ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമുക്ക് രോഗം വരാതിരിക്കാൻ, കടമില്ലാതിരിക്കാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഈ ഒരു പോക്ക് അള്ളാഹു തടയാതിരിക്കാൻ, പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു പ്രതിസന്ധികൾ നൽകിക്കൊണ്ട് പരീക്ഷിക്കാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആ പരീക്ഷണങ്ങൾ നൽകുമ്പോൾ തന്നെ റബ്ബിനെ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കണമെന്ന പ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ? അള്ളാഹുവിനോട് നമുക്ക് നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇവിടെ പലപ്പോഴും ആളുകൾ തെറ്റുപറ്റുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ദുആ എന്ന് പറയുന്നത് കേവലം ഒരു അർത്ഥിക്കുക എന്നൊരു രീതിയിൽ കണക്കാക്കുന്നതോട് കൂടി തന്നെ പറ്റുന്ന ഒരു പിഴവെന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾ വസീയത്ത് നൽകും, പ്രാർത്ഥിക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചിലപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ ഉംറക്ക് പോകുമ്പോൾ അത്തരം പ്രാർത്ഥനകളൊക്കെ ഏറ്റെടുത്ത് ആ ഒരു അമാനത്തിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാതെ അത് അങ്ങനെ മറന്നു കളയുന്ന ആളുകളും നമുക്ക് കൂട്ടത്തിലുണ്ട്. പ്രാർത്ഥന എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ് സഹോദരങ്ങളെ. പ്രാർത്ഥന എന്നത് നമ്മുടെ ഒരു രക്ഷാകവചമാണ്. പ്രാർത്ഥന എന്നത് നമ്മുടെ ഒരു ധൈര്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയെ ആ ഒരു അർത്ഥത്തിൽ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ് ദുആഇൻ്റെ ഭാഗത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതിന് ചില മര്യാദകളുണ്ട്. ഇൻഷാല്ലാ അടുത്തൊരു ഇൻസൈറ്റിൽ നമ്മളത് ചർച്ച ചെയ്യുന്നതായിരിക്കും. മൂന്നാമത്തേത് തൗബ എന്നുള്ളതാണ്. തൗബ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കടന്നു വരുന്ന തെറ്റുകൾ, ജീവിതത്തിൽ കടന്നു വരുന്ന തിന്മകൾ അത് പൊറുക്കപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാണ് തൗബ. എന്നാൽ തൗബ എന്ന് പറയുമ്പോൾ അവിടെ ആശയപരമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട മറ്റൊരു കാര്യം അത്തൂബ് ഇലല്ലാ, അള്ളാഹുലേക്കുള്ള മടക്കം കൂടിയാണത്. അതുകൊണ്ട് ആ തിന്മകൾ അവിടെ ഇട്ട് എറിഞ്ഞ് നമ്മൾ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുകയാണ്. പലപ്പോഴും ഇസ്ലാം നൽകുന്ന ഈ പ്രതീക്ഷയുടെ ഒരു കവാടത്തെ ആളുകൾ ആ ഒരു അർത്ഥത്തിൽ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ലോകത്ത് കോടിക്കണക്കിന് തിന്മകൾ നടത്തുന്ന, അല്ലെങ്കിൽ ഓരോ ദിവസവും ഈ പറയുന്ന നിമിഷങ്ങളുടെ അടക്കം തിന്മകളുടെ വലിയ വാതായനങ്ങൾ തുറന്ന് അതിൽ വിരാജിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കും പ്രതീക്ഷയാണ് ഇസ്ലാം. അതുകൊണ്ടാണ് അത്തരം തിന്മകളുടെ നാടുകളിൽ നിന്നും ഇസ്ലാമിൻ്റെ ആശ്ലേഷണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. തിന്മകളുടെ നാടുകൾ എന്നുള്ളത് ഒരു നാടിനെ വിശേഷിപ്പിക്കുന്ന രീതിയല്ല, പക്ഷേ തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സകല തിന്മകളെയും തുടക്കക്കാരായി മാറുന്ന പല കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ അവർക്കിടയിലും യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് ആ ഒരു തിന്മകൾക്കിടയിലും പ്രതീക്ഷ നൽകുന്ന ഇസ്ലാമിനെ ആശ്ലേഷിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഇസ്ലാം നൽകുന്ന ആ ഒരു പ്രതീക്ഷയാണ് തൗബ എന്നുള്ളത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ തെറ്റുകൾക്കും തിന്മകൾക്കും ഇടയിലും തൗബ എന്നുള്ളത് അവന് വലിയ പ്രതീക്ഷയാണ്. നമുക്ക് ജീവിതത്തിൽ തിരുത്താനുള്ള ഒരു ഇറൈസറാണ് തൗബ എന്ന് പറയുന്നത്. തെറ്റുപറ്റിപ്പോയ നമ്മുടെ ജീവിതത്തിനിടയിൽ ഇറൈസർ കൊണ്ടൊന്ന് മായച്ച് കളയാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് തൗബയിലൂടെയാണ്. മറ്റൊരു മതത്തിനും ഈ ഒരു തൗബയുടെ രൂപം കാണാൻ സാധിക്കില്ല. കുമ്പസരിച്ചുകൊണ്ട് പള്ളിയിൽ ചെന്ന് പള്ളിയിൽ അച്ഛനോട് പറയുന്ന ഏറ്റുപറച്ചിലുകൾ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇല്ലൽ മുജാഹിരീൻ, നിങ്ങൾ തെറ്റുകൾ പുറത്ത് പറയരുത്, ആ തിന്മകൾ പുറത്തു വന്ന അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ട് അള്ളാഹുവിനോട് ഏറ്റു പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന കൊണ്ട് അവിടെ പഠിപ്പിക്കുന്നതും വിവക്ഷിക്കുന്നതും. അത്തരത്തിൽ തൗബയെയും ദുആനെയും ദിക്റിനെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ രീതി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതുണ്ട്. അടുത്തൊരു ഇൻസൈറ്റിൽ ഇൻഷാല്ലാ പ്രാർത്ഥനയുടെ അടുത്തൊരു ഘട്ടത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്.
3: أعوذ بالله من الشيطان الرجيم.
4: وما خ...

0: ഇനി മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. തിരുമൊഴികൾ.
1: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന സത്.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: നോക്കൂ, ഇന്നത്തെ തിരുമൊഴികളിൽ പതിവ് പോലെ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി സംസാരിക്കുന്നത് ബാങ്ക് കേട്ടാൽ അതുപോലെ പറയണം, സ്വലാത്ത് നിർവഹിക്കണം, ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഒന്ന് കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൻ അബ്ദുല്ലാഹി ബിൻ അമർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹുമ അന്നഹു സമിഅ അന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു إذا سمعتم المؤذن فقولوا مثل ما يقول ثم صلوا علي فإنه من صلى علي صلاة صلى الله عليه بها عشرة ثم صلوا الله لي الوسيلة فإنها منزلة في الجنة. പ്രസ്താക്കളെ, ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു നബി വചനമാണ് കേൾപ്പിച്ചത്. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹുവാണ് ഹദീസിന്റെ നിവേദകൻ. ഹിജ്റ കുംഭ 27 അദ്ദേഹത്തിന്റെ ജനനം. ഹിജ്റ 65 അദ്ദേഹം മരണപ്പെടുന്നത്. 700 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് നാം മനസ്സിലാക്കുന്നത്. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബി അംർ ബിൻ അൽആസ് റളിയല്ലാഹുവിന്റെ മൂത്ത പുത്രനായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. നമുക്ക് കാണാനാവുക, വളരെ പ്രത്യേകതകളുള്ള, ഖുർആൻ നന്നായി അറിയാവുന്ന, അതുപോലെ തന്നെ തൗറാത്ത് നന്നായി വായിക്കുന്ന, തൗറാത്തിലും വലിയ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽആസ് റളിയല്ലാഹു എന്ന് കാണാം. അദ്ദേഹം നമ്മെ അറിയിക്കുന്നു, അന്നഹു സമിഅ അന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, നിശ്ചയമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേൾക്കുകയുണ്ടായി. ഇദാ സമിഉത്തും, റസൂലുള്ള പറയുന്നു, ഇദാ സമിഉത്തുമുൽ മുഅദ്ദിന, മുഅദ്ദിനെ നിങ്ങൾ കേട്ടാൽ, നിങ്ങൾ ബാങ്ക് വിളിക്കുന്നവൻ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ, ഫഖൂലു, അപ്പോൾ നിങ്ങൾ പറയണം, മിസ്ലമായ ഖൂൽ, ആ ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെ. അപ്പോൾ ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെ പറയുക എന്നതൊരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ വാക്കുകൾ തന്നെ എങ്ങനെ മടക്കണം എന്നത് അതേപോലെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ വാചകങ്ങളും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ പറയണം, അങ്ങനെ ഹയ്യാൽ അസ്സലാത്ത് ഹയ്യാൽ ഫലാഹ് കേൾക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ പറയണം എന്നെല്ലാം കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റ് വചനങ്ങളിൽ അങ്ങനെ റിപ്പോർട്ടിൽ അത് കാണാം. അപ്പോൾ ഇവിടെ പറയുന്നത്, നിങ്ങൾ മുഅദ്ദിൻ പറയുന്നത് പോലെ പറയുക, സുമ്മ സല്ലു അലയ്യ, പിന്നീട് നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലാൻ കൂടി കൽപ്പിക്കുകയാണ്. ബാങ്ക് വിളിച്ചതിന് ശേഷം, ബാങ്ക് വിളിക്ക് ജവാബ് പറഞ്ഞതിന് ശേഷം, ബാങ്ക് വിളി അവസാനിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് നിർവഹിക്കുക എന്നതും ഒരു പ്രധാനപ്പെട്ട ബാധ്യതയായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നഹു മൻ സല്ല അലയ്യ സ്വലാത്തൻ, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് നിർവഹിച്ചാൽ, സല്ലല്ലാഹു അലൈഹി ബിഹ അശ്ര, അതുമൂലം അല്ലാഹു അവന് 10 സ്വലാത്ത് നിർവഹിക്കും. അള്ളാഹു അവൻ്റെ മേൽ 10 സ്വലാത്ത് നിർവഹിക്കും. ഇവിടെ അള്ളാഹുവിൻ്റെ സ്വലാത്ത്, സ്വലാത്തു മിൻ അല്ലാ, അള്ളാഹു സ്വലാത്ത് നിർവഹിക്കുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് തൻ്റെ ആ അടിമയെ അള്ളാഹു പുകഴ്ത്തുകയും ആ അടിമയ്ക്ക് അള്ളാഹു അവൻ്റെ കാരുണ്യം ചൊരിയുകയും ചെയ്യും എന്നതാണ് എന്ന് ഹദീസിൻ്റെ വിശദീകരണങ്ങളിൽ നാം കാണുന്നു. റസൂലുള്ളാഹ്ക്ക് ഒരു വിശ്വാസി സ്വലാത്ത് നിർവഹിച്ചാൽ, റസൂലുള്ളാഹിയുടെ മേൽ സ്വലാത്ത് നിർവഹിച്ചാൽ, അള്ളാഹു ആ വ്യക്തിയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുമെന്ന് പറയുമ്പോൾ അള്ളാഹു അവൻ്റെ മേൽ പ്രത്യേകം അനുഗ്രഹം ചൊരിയും, അവൻ്റെ മലക്കുകളോട് ഈ അടിമയെക്കുറിച്ച് പുകഴ്ത്തി പറയും എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ഹദീസിൻ്റെ വിശദീകരണങ്ങളിൽ നാം വായിക്കുന്നത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുമ്മ സലുല്ലാഹ ലിയ അൽ വസീല, സുമ്മ സലുല്ലാഹ ലിയൽ വസീല. അപ്പം നിങ്ങൾ ബാങ്കുകൾ കേൾക്കുമ്പോൾ ബാങ്കുകൾ കൊടുക്കുന്നവൻ പറയുന്നത് പോലെ പറയണം, പിന്നീട് നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം, പിന്നീട് നിങ്ങൾ എനിക്ക് വേണ്ടി വസീലയെ അള്ളാഹുവിനോട് ചോദിക്കണം. സുമ്മ സലുല്ലാഹ സലു, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം, ലീ എനിക്ക് വേണ്ടി, അൽ വസീലത്ത വസീലയെ ചോദിക്കണം. അപ്പോൾ വിശ്വാസികളോട് മുസ്ലിമുകളോട് ഈയൊരു കാര്യം കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്നു. ബാങ്കിന് ശേഷം, സ്വലാത്തിന് ശേഷം വസീലയെ ചോദിക്കണം. വസീല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടി ഹദീസിൽ പറയുന്നു, ഫ ഇന്നഹ മൻസിലത്തു ഫിൽ ജന്ന, തീർച്ചയായിട്ടും അത് സ്വർഗത്തിലെ ഒരു സ്ഥാനമാണ്, ഒരു പദവിയാണ്, ഏറ്റവും വലിയ ഒരു പദവിയാണ്, ഒരാൾക്ക് മാത്രം, അള്ളാഹുവിൻ്റെ ഒരടിമക്ക് മാത്രം ലഭിക്കുന്ന മഹത്തായ പദവിയാണ് വസീല എന്നത്. ആ അടിമ താനായിരിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഓരോ 5 നേരവും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സ്വഹീഹ് ബുഖാരിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്കിന് ശേഷം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, വസീല ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ آتي محمدا الوسيلة والفضيلة وبعثه مقاما محمودا الذي وعدته. ഇങ്ങനെ മുഹമ്മദ് നബിക്ക് വസീല നൽകണേ, ഫദീല നൽകണേ എന്ന് ആ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ അങ്ങനെ വസീലയെ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അവന് നാളെ പരലോകത്ത് അന്ത്യദിനത്തിൽ റസൂലുള്ളയുടെ ഷഫാഅത്ത് പ്രത്യേകം ലഭിക്കുമെന്നുകൂടി സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊരിക്കൽ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ബാങ്കിൻ്റെ വചനങ്ങൾ അതേപോലെ ഒരാൾ മനസ്സറിഞ്ഞ് കൽബറിഞ്ഞ് ജവാബ് പറഞ്ഞാൽ, അതേപോലെ ഉരുവിട്ടാൽ അവന് സ്വർഗപ്രവേശനമുണ്ടെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസുകളിൽ നാം വായിക്കുന്നു. അപ്പോൾ ബാങ്ക് വലിയ പ്രതിഫലമുള്ളതാണ്, ശ്രേഷ്ഠതയുള്ളതാണ്. ബാങ്ക് കേൾക്കുന്നതും ബാങ്കിന് ചെവി കൊടുക്കുന്നതും അതിന് ജവാബ് പറയുന്നതും ശേഷം പ്രാർത്ഥിക്കുന്നതും റസൂലുള്ളാഹിമേൽ സ്വലാത്ത് ചൊല്ലുന്നതും പ്രാർത്ഥിക്കുന്നതും ആ പ്രാർത്ഥനയിൽ വസീല ചോദിക്കുന്നതുമൊക്കെ മഹത്തായ കാര്യങ്ങളാണ്, വലിയ പ്രതിഫലമുള്ളതാണ്. ഓരോ വിശ്വാസിക്കും ഓരോ ദിവസവും ആവർത്തിച്ച് ലഭിക്കുന്ന വലിയ നേട്ടത്തെക്കുറിച്ച് കൂടിയാണ് ഇവിടെ സൂചന. അതുകൊണ്ട് ബാങ്ക് എന്ന വലിയ അവസരത്തെ നന്നായി ഉപയോഗപ്പെടുത്തണം. അതിനെ അവഗണിക്കുന്നവരിൽ നാം ഒരിക്കലും ആയിക്കൂട. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ തിരുമൊഴികളിൽ നമ്മൾ കേട്ട കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് പീസ് റേഡിയോ ശരിക്കും നമ്മുടെ ലൈഫിൽ ഇടപെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓർമ്മപ്പെടുത്തലുകളാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ കേൾക്കുന്നത് അപ്പം നമസ്കാരം തന്നെ എന്തിനാണ് നമ്മളോട് കൽപ്പിച്ചത്? അഖ്മി സ്വലാത്തിൽ ദിക്കിരി എന്നാണ്. അള്ളാഹുവിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമസ്കാരം കൽപ്പിച്ചത്. നമ്മുടെ മനസ്സിനെയും ചിന്തകളെയൊക്കെ പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മകൾ നഷ്ടപ്പെടുമ്പോഴാണ് മനസ്സ് വരണ്ടു പോകുന്നത്. അപ്പോൾ റേഡിയോ അത് ഓണാക്കിയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനോട് പറഞ്ഞ പോലെയുള്ള ചില അഡിക്ഷൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു നല്ല അഡിക്ഷനായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും. അങ്ങനെയാണ്, കാരണം പിന്നെ അത് നമ്മൾ കൂടുതൽ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഓർമ്മകൾ, നനവുള്ള ഓർമ്മകൾ ആരെയാണ് ഓർമ്മിപ്പിക്കുന്നത്? അള്ളാഹുവിൻ്റെ ദീനിനെ, അള്ളാഹുവിനെ കുറിച്ച്. ഈ ഓർമ്മകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ, നമ്മുടെ മനസ്സ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിൽക്കുമ്പോൾ നമ്മൾ നന്നായി വരുന്നു, അല്ലെങ്കിൽ നമുക്ക് മാറ്റങ്ങളുണ്ടാവുന്നു എന്നത് അതിൻ്റെ അനുബന്ധമായി ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പം അത്തരത്തിൽ നല്ല ഓർമ്മകളിലൂടെ ആ ഒരു നനവ് പറ്റി എന്നും മരണം വരെ നിലനിൽക്കാൻ നമുക്ക് കഴിയട്ടെ. തിരുമൊഴികളിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യത്തിൽ ആ ഓർമ്മ നമുക്ക് നിലനിർത്താനും എപ്പോഴും നമുക്ക് സാധിക്കട്ടെ.

0: Peace Radio. Tuned to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഭൂമിയിൽ സഞ്ചരിക്കുന്നതിൻ്റെ ലക്ഷ്യം, സൂറത്തു ആലിമ്രാനിലെ 137-ാം വചനം, ഭാഗം 4, അവതരിപ്പിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തത്തിൽ സൂറത്തു ആലു ഇമ്രാനിൽ നിന്നുള്ള 137-ാം വചനത്തിൻ്റെ ആശയങ്ങളും അർത്ഥവും വിശദീകരണവുമാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മുൻകഴിഞ്ഞ പല സമുദായങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ച കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട്, സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാമൊന്ന് പോയി നോക്കുക, നിങ്ങളുടെ ഹൃദയം കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടുമെല്ലാം നോക്കി പഠിച്ച് മനസ്സിലാക്കുക എന്നത് ഉണർത്തുകയുണ്ടായി. എത്രയോ ജനതകളെ, സമുദായങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ അമലുകൊണ്ട്, അവരുടെ കർമ്മങ്ങൾ കൊണ്ട്, അവരുടെ പാപങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചിട്ടുണ്ട്. അതറിയിക്കുന്നത് അവരുടെ കർമ്മങ്ങൾക്കനുസൃതമായ ശിക്ഷ അവർക്ക് വന്ന് ഭവിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ഇടയിൽ വളരെ പ്രശസ്തമായ ഒരു പാഠമാണ്, ഉദാഹരണമാണ്. കമാ തുദീനു തുദാനു, എന്താണോ അവർ ചെയ്തു വച്ചിട്ടുള്ളത് അതനുസരിച്ചായിരിക്കും അവരുടെ കർമ്മഫലം ലഭിക്കുക എന്നുള്ളത്. ഈ ആയത്തിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് ധാരാളം പ്രയോജനങ്ങൾ ലഭിക്കുന്നുണ്ട്. അന്നല്ലാഹ സുബ്ഹാനഹു ഖദ് അഹ്ലക ഉമമൻ ഖബ്ല ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനു മുമ്പ്, ഈ സമുദായത്തിനു മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനു മുമ്പായി പല ജനതകളെയും അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചു എന്നുള്ളത് കുറച്ചല്ല, ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന്. മറ്റൊന്ന്, തസ്ലിയത്തു ഹാദിഹിൽ ഉമ്മ മിൻ വജിഹിൻ വതഹ്ദീറുഹ മിൻ വജിഹിൻ ആഖർ, ഒരു രൂപത്തിൽ ഈ ഉമ്മത്തിന് ഒരാശ്വാസവും മറ്റൊരു നിലക്ക് ഒരു താക്കീതുമാണ് നൽകുന്നത്. ആശ്വാസം എന്നുള്ളത് മുമ്പുള്ള ജനതകളെ നശിപ്പിച്ചു, അവർക്കുള്ള ശിക്ഷ ലഭിച്ചു, ഉഹുദ് യുദ്ധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നടപടിക്രമം പോലെ അവർക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതൊരാശ്വാസമായിക്കൊണ്ടാണ് ഹച്ച ഇദ ഫഷിൽത്തും വതനാസഅത്തും ഫിൽ അംരി വഅസൈതും മിൻ ബഅദി മാ അറാകും മാ തുഹിബ്ബൂൻ. സൂറത്തു ആലു ഇംറാനിൽ തന്നെ 152-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ കാര്യങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. വലഖദ് സദഖകും അല്ലാഹു വഅദഹു ഇദ് തഹസ്സൂനഹും ബിഇദ്നി ഹത്താ ഇദാ ഫശിൽതും വതനാസഅതും ഫിൽ അംർ, അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരം നിങ്ങളവരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നപ്പോൾ നിങ്ങളോടുള്ള അല്ലാഹുവിൻ്റെ വാഗ്ദാനത്തിൽ അവൻ സത്യസന്ധത പാലിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഭീരുത്വം കാണിക്കുകയും കാര്യനിർവഹണത്തിൽ നിന്ന് അന്യോന്യം പിണങ്ങുകയും നിങ്ങൾ ഇഷ്ടപ്പെട്ട നേട്ടം അല്ലാഹു നിങ്ങൾക്ക് കാണിച്ചു തന്നതിന് ശേഷം നിങ്ങൾ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തപ്പോഴാണ് കാര്യങ്ങൾ നിങ്ങൾക്കെതിരായത്. അതിലൊരു വലിയ പാഠമുണ്ട്. ഉഹുദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നമുക്കറിയാം, വിശ്വാസികൾ വിജയത്തിലേക്ക് അടുക്കുകയും ആ സന്ദർഭത്തിൽ സ്വഹാബികൾ യുദ്ധക്കളത്തിൽ ഗനീബത്ത് സ്വത്ത് ഒരുമിച്ച് കൂട്ടുന്നതായ ആ ഒരു കാഴ്ച കണ്ട അമ്പെയ്ത്തുകാരായ ആളുകൾ ആ ജബലുറുമാത്തിൽ നിന്ന് ഇറങ്ങിവന്ന ആ ഒരു സംഭവമാണ്. നിങ്ങളിൽ ഇഹലോകത്തെ ലക്ഷ്യമാക്കുന്നവരുണ്ട്, പരലോകത്തെ ലക്ഷ്യമാക്കുന്നവരും നിങ്ങളിലുണ്ട്. അനന്തരം നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ അള്ളാഹു പിന്തിരിപ്പിച്ചു കളഞ്ഞു. എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു. സത്യവിശ്വാസികളോട് അള്ളാഹു ഔദാര്യം കാണിക്കുന്നു. ആ ഒരു വിഷയം നിങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വശത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ്, മുമ്പുള്ള സമുദായങ്ങളെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതിൽ ഒരു ഭാഗത്തുകൂടി നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു രൂപത്തിൽ വിശ്വാസികൾക്ക് സാന്ത്വനവും സമാശ്വാസവുമാണ് നൽകുന്നത്. അതേപോലെ തന്നെ മറ്റൊരു താക്കീത് കൂടി അതിലുണ്ട് വിശ്വാസികൾക്ക്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാഠം നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇസ്ബാത്തുൽ ഖിയാസ്, നിങ്ങൾ തുലനം ചെയ്ത് സ്ഥിരപ്പെടുത്തണം. ലി അന്നൽ മഖ്സൂദ ബിഖൗലിഹി, ഈ അള്ളാഹുവിൻ്റെ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസീറു ഫില്ലർ, ഭൂമിയിൽ സഞ്ചരിക്കുക എന്നുള്ളത് അന്നദർ വല്യ അച്ചിബാർ ഗുണകപാഠം ഉൾക്കൊള്ളാനും നിങ്ങൾ നോക്കാനും. വാൻയുക്കാസമാഹദറാലാമദാവസലഫ് മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ സംഭവിച്ചതെന്താണ്, മുൻകഴിഞ്ഞുപോയതെന്താണ് എന്നത് അത് നോക്കിക്കണ്ടുകൊണ്ട് ഇന്നുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്, ഇന്ന് നിഷേധികളുണ്ടോ, അവരത് കമ്പയർ ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ നിഷേധിച്ച സമുദായങ്ങളെ നശിപ്പിച്ചത് ഇനിയും അത് സംഭവിക്കാതിരിക്കുകയില്ല. പല നിലക്കും മനുഷ്യരുടെ തിന്മയും അവരുടെ ദുഷിച്ച പ്രവർത്തനങ്ങളും അള്ളാഹുവിനോടുള്ള ധിക്കാരവും പ്രവാചകന്മാരെ നിഷേധിച്ചതും കളവാക്കിയതും ഒക്കെ കാരണമായിട്ടുണ്ട് എന്നത്. മറ്റൊന്ന് സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അംറു ബിസ്സൈരി ഫിൽ അർദ്, ഭൂമിയിൽ സഞ്ചരിക്കുവാനുള്ള കൽപ്പനയാണ്. ഇതേത് നിലക്കാണ് എന്നത് നമ്മളിവിടെ പഠന വിധേയമാക്കേണ്ടതുണ്ട്, കൃത്യമായി അറിയേണ്ടതുണ്ട്. ഭൂമിയിൽ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇദൻ അസ്സൈറു ഫിൽ അർദി ലിഗൈരി ഗറദിൻ ശറഈ മദ്മൂം, ശറഈയായ ലക്ഷ്യത്തിന് വേണ്ടിയല്ലാത്ത യാത്ര, അത് ആക്ഷേപിക്കപ്പെട്ടതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയും മറ്റു പണ്ഡിതന്മാരുമെല്ലാം ഉണർത്തിയതുപോലെ, ലിഅന്ന സൈറ ഫിൽ അർദി മിൻ ഗൈരി ഗറദിൻ ശറഈൻ ഫീഹി ഇത്ആബുൻ ലിനഫ്സ്, ശറഈയായ കാര്യങ്ങൾക്ക് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയല്ലാത്ത ഭൂമിയിലുള്ള സഞ്ചാരം യാത്ര, അത് ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നതാണ്. വത്തഅരീദു ഹാലിൽ ഹലാക്ക്, നാശത്തിന് കാരണമാകാൻ ഉതകുന്നതാണ്. വൈദാഅത്തുൽ മാൽ, ധനം വേസ്റ്റാക്കുന്ന നഷ്ടപ്പെടുത്തുന്നതാണ്. വൈദാഅത്തുൽ വഖ്ത്, സമയത്തെ നഷ്ടപ്പെടുത്തുന്നതാണ്. എന്നാൽ അമ്മാ ഇദാ കാന ലിഗറദിൻ ശറഈൻ, ശറഈയായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ, ഫഹു അലാ ഹസ്ബി ഹാദൽ ഗറദ്, ഈ ലക്ഷ്യത്തിൻ്റെ അനുസരിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ വഅല ഹാദ ഫഇന്ന സൈറ ഫിൽ അർദി യൻഖസിമു ഇലാ ഖസാം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പ്രത്യേകം എടുത്തുകൊടുത്ത ഒരു കാര്യമാണ്, യാത്രകൾ പല നിലക്കുമുണ്ട്, പല രൂപത്തിലുമുണ്ട്. ഒന്ന്, ഖിസ്മുൽ അഗ്റാദിൻ മുഹറമത്തിൻ, ഹറാമായ നിഷിദ്ധമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ, അതിൽ യാതൊരു സംശയവുമില്ല, അത് നിഷിദ്ധമാണ്. മറ്റൊന്ന്, ശറഈയായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര, അത് യാതൊരു സംശയവുമില്ല, അത് ആവശ്യമുള്ളതാണ്. മൂന്നാമത്തേത്, അതാണ് എൻ്റർടൈൻമെൻറ്റ്, ആഘോഷങ്ങൾ, സമയം ചെലവഴിക്കാൻ വേണ്ടി ടൂറ്, എക്സ്കർഷൻ, ഇങ്ങനെയുള്ള നിലക്ക് ആളുകൾ പോകുന്നതായ യാത്രകൾ. അതിൽ ചില വീക്ഷണങ്ങളുണ്ട്. അടിസ്ഥാനപരമായി അത് അനുവദിക്കപ്പെട്ടതാണ് യാത്ര പോവുക എന്നുള്ളത്. എന്നാൽ അതിനെ മനുഷ്യനെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് ഹറാമായ മാർഗവും ഹറാമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അത് ഹറാമായിത്തീരും. എന്നാൽ ശറഈൽ അനുവദിക്കപ്പെട്ടത് ഹലാലായ രൂപത്തിലാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടുള്ള യാത്രയാണെങ്കിൽ അത് അനുവദിക്കപ്പെടും. ഒന്നാമത്തത് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിയിൽ ഹറാമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരായ ആളുകളുണ്ട്. ചില ആളുകളൊക്കെ അവർ ആസ്വദിച്ച് ഉല്ലസിച്ച് ഭൂമിയിൽ കുഫറിൻ്റെയും അതുപോലെ തന്നെ വളരെ മോശമായ അശ്ലീലതകളുടെയും നാടുകളിലൂടെ സഞ്ചരിക്കുന്നവരായ ആളുകളുണ്ട്. ഒരിക്കലും തന്നെ അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പാടുള്ളതല്ല, അത് ഹറാമാണ്. ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അത്തരത്തിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് പല നാടുകളെയും ലക്ഷ്യമാക്കിക്കൊണ്ട് അനാവശ്യതകളും മ്ലേച്ഛതകളുമൊക്കെയുള്ള നിറഞ്ഞു നിൽക്കുന്നതായ കുഫറിൻ്റെ, ഷിർക്കിൻ്റെ, അതുപോലെ തന്നെ സിനയുടെ, ഇങ്ങനെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായ സ്ഥലങ്ങളോടെയുള്ള യാത്ര, അത് ആ ലക്ഷ്യവും നിഷിദ്ധമാണ്. മാത്രമല്ല അതിനുവേണ്ടി ധനം ചിലവഴിക്കുന്നത് ആ യാത്ര തന്നെ ഹറാമായിത്തീരും എന്ന്. ദുലുമാത്തുൻ ബഅദുഹാ ഫൗക ബഅദ്, എല്ലാം അന്ധകാരങ്ങളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവും. മറ്റൊന്ന്, രണ്ടാമത്തെ ഒരു ഉദാഹരണം, ശറഈയായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള റിസ്ക് തേടിക്കൊണ്ട് നിർബന്ധമായും യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ടാകും. അവൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യന് അവൻ്റെ തനിക്കും തൻ്റെ കുടുംബത്തിനും മക്കൾക്കുമൊക്കെയുള്ള ഭക്ഷണത്തിന് വേണ്ടി തേടിക്കൊണ്ടുള്ള യാത്ര, റിസ്ക് തേടിക്കൊണ്ടുള്ള യാത്ര, അതേപോലെ തന്നെ തൊലബുൽ ഇൽമ്, ഇൽമ് തേടിക്കൊണ്ടുള്ള യാത്ര. സലഫുകളൊക്കെ, മുൻഗാമികളൊക്കെ, കാന സലഫു റഹിമഹുമുല്ലാ യസീറൂന ഫിൽ അർദി ലിതൊലബിൽ ഇൽമി വസീറത്ത ശഹർ മിൻ അജ്ലി മസ്അലത്തിൻ വാഹിദ, ഒരൊറ്റ മസ്അലക്ക് വേണ്ടി, ഒരൊറ്റ ഹദീസിന് വേണ്ടിയൊക്കെ മാസങ്ങളോളം യാത്ര ചെയ്ത, ഇൽമിൻ്റെ വഴിയിൽ യാത്ര ചെയ്തവരായ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും മുൻഗാമികളിലൂടെ. അവരുടെ യാത്രകൾ ആ ഒരു അർത്ഥത്തിൽ വളരെ ശ്രേഷ്ഠമായ ത്യാഗത്തിൻ്റെ യാത്രകളായിരുന്നു. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയുള്ള യാത്രകളായിരുന്നു അവരുടെ സമയവും അധ്വാനവും അവരുടെ ആയുസ്സും അവർ ചെലവഴിച്ചത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചാരണത്തിന് വേണ്ടി, ദഅവത്തിന് വേണ്ടി യാത്ര ചെയ്തവരായ ആളുകളുണ്ട്. നാടുകൾ താണ്ടിക്കടന്നുകൊണ്ട് ഈ അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ, തൗഹീദിനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി യാത്ര ചെയ്ത ആളുകൾ. ഇന്നത്തെ പോലെയല്ലല്ലോ അന്നത്തെ യാത്ര. വളരെ പ്രയാസകരമായ, വളരെ ശ്രമകരമായ, അവസ്ഥയിലൂടെ കടന്നുപോയ വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്ത ആ ഒരു കാലത്ത് അങ്ങനെയുള്ള യാത്രകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ശറഈയായ അനുവദിക്കപ്പെട്ട നല്ല യാത്രകളാണ്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ലീവ് ലഭിക്കുന്ന സമയത്തൊക്കെ യാത്ര പോകാറുണ്ട്. പല സ്ഥലങ്ങളും പല സ്ഥലങ്ങളും കാണാനും ആസ്വദിക്കുവാനും വേണ്ടിയൊക്കെയുള്ള ആ ഒരു യാത്രയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത്, അത് ലൈസ ഫീഹി ബഅ്സുൻ ഫിൽ അസ്ൽ, അടിസ്ഥാനപരമായതിൽ കുഴപ്പമൊന്നുമില്ല, അത് നമ്മുടെ ലക്ഷ്യങ്ങൾക്കും നമ്മുടെ ഉദ്ദേശങ്ങൾക്കൊക്കെ അനുസരിച്ചായിരിക്കും. കുടുംബബന്ധം ചേർക്കാനുള്ള യാത്ര, കൂലി കിട്ടുന്ന യാത്രയാണ്, മാതാപിതാക്കളോട് ബന്ധം ചേർക്കുന്ന അതേപോലെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പല ആളുകളും ഈ ഒരു ആയത്തിനെ ഖുൽ സീറു ഫിൽ അർളി അഫലം യസീറു ഫിൽ അർളി ഫസീറു ഫിൽ അർളി എന്ന് ആയത്തുകൾ ഓതിക്കൊണ്ട് ഏത് നാടും എവിടെയും ഒരാൾക്ക് സഞ്ചരിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ വിശദീകരിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മൾ നശിപ്പിക്കപ്പെട്ട ജനതകളുടെ അടുക്കലൂടെ കടന്നുപോകുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇദാ കാനൽ മഖ്സൂദു ബിഹാദൽ ഇത്തിആൽ, ഈ ഒരു ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ, ഇത് അറിയാനുമുള്ള ഒരു ആകാംക്ഷയിലും അതല്ലെങ്കിൽ അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുവാനും വേണ്ടിയാണെങ്കിൽ അത് അനുവദനീയമാണ്. എന്നാൽ അമ്മാ ഇദാ കാനൽ മഖ്സൂദു ബിഹാദ തഫറുജ് അല ഖുവത്തിൽ ഖൗം വമാ അഷ്ബഹ ദാലിക ഫഇന്നഹു ലാ യജൂസ്, ആ നാടിൻ്റെ ശക്തിയും അതുമൊക്കെ അതേപോലെയുള്ള കാര്യങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണെങ്കിലോ അത് അനുവദനീയമല്ല എന്നതാണ്. കാരണം ആയത്തുകളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് ബോധ്യപ്പെടുന്നത്, അങ്ങനെ അവരുടെ ശക്തിയും മറ്റുമൊക്കെ കാണാൻ വേണ്ടിയിട്ട്, അവരുടെ ആസാറുകൾ കാണാൻ വേണ്ടി നമ്മൾ പോകേണ്ടതില്ല എന്നതാണ്. ലിയന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ മറ ബി ദിയാരി സമൂദ് ഫീ ദിഹാബിഹി ഇലാ തബൂക്ക്, തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട സന്ദർഭത്തിൽ സമൂദിൻ്റെ വീടുകൾ അവയുടെ അടുക്കലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയി അവർ താമസിച്ചിരുന്നതായ ആ നാട്ടിലൂടെ. മറ മുസ്രിഅൻ മുഖ്നിഅൻ റഅ്സുഹു അലാ അലൈഹി സ്വലാത്തു വസ്സലാം, ഖായിഫൻ ഭയപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല താഴ്ത്തിക്കൊണ്ട് വേഗത്തിലാണ് അതിലൂടെ നടന്നുപോയത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, ലാ തദ്ഖുലു അലാ ഹാഉലാഇൽ ഖൗമി ഇല്ലാ അൻ തകൂനു ബാഖീൻ, നിങ്ങളിങ്ങനെ ഈ ആളുകളുടെ അടുക്കലൂടെ, ഈ ജനതയുടെ അടുക്കലൂടെ നിങ്ങൾ പ്രവേശിക്കരുത് കരഞ്ഞുകൊണ്ടല്ലാതെ. ഫൈലം തക്കൂനു ബാക്കീന ഫലാ തദ്ഖുലു അലൈഹിം, നിങ്ങൾക്ക് കരയാൻ സാധ്യമല്ല എങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കരുത്. കാരണം എന്താ, ഇത് ഹൃദയം മരിച്ചുപോയ ചില ആളുകൾ ചെയ്യുന്ന, ഇതിന് എതിരായിക്കൊണ്ട് ചെയ്യുന്നത് കാണാം. എന്താ, യദ്ഹബൂന ഇലാ ദിയാരി സമൂദ് മിൻ അജലി അൽ ഇത്തിലാഇ അലാ മആസിരിഹിം വ ആസാരിഹിം വ ഖുദ്റത്തിഹിം, അവരുടെ ശക്തി കാണാൻ, അവരുടെ അസറുകൾ കാണാൻ അവിടേക്ക് പ്രവേശിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണത്. ലാ തദ്ഖുലു അലാ ഹാഉലാഇൽ ഖൗമി ഇല്ലാ അൻ തകൂനു ബാഖീൻ, നിങ്ങൾ കരഞ്ഞുകൊണ്ടല്ലാതെ അങ്ങോട്ട് പ്രവേശിക്കരുത്. കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായ, അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിറങ്ങിയതായ ജനതയും സമൂഹവും ആണവിടെ ഉണ്ടായിരുന്നത്. അവരെത്ര തന്നെ ശക്തവാന്മാരായിരുന്നാലും അവരവിടെ ബാക്കി വെച്ചത് അവരുടെ അസറുകൾ, അവരുടെ വീടുകൾ മറ്റൊന്നും കാണാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ പോകേണ്ടതില്ല. മാത്രമല്ല, ടൂറ് പോകാൻ വേണ്ടി എവിടെയും പോയി ചുറ്റിക്കറങ്ങാനും ഈ ആയത്ത് തെളിവാക്കേണ്ടതില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാനും പഠിക്കാനും ആലോചിക്കുവാനും വേണ്ടിയാണ് ഉണർത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തമായ ആയത്തുകളിലൂടെ ഈ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. സമാനമായ ഒരായത്ത് സൂറത്തു റൂമിലെ 9-ാമത്തെ ആയത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുകൂടി നമ്മളിവിടെ ഒന്ന് ഓർമ്മിക്കുന്നത്, ഇതിനോട് ചേർത്ത് വായിക്കുന്നത് ഖൈറായിരിക്കും. അവലം യസീറു ഫിൽ അർദ്, അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട്, ഫയന്ദുറു കൈഫ കാന ആഖിബത്തു ല്ലദീന മിൻ ഖബലിഹിം, അവരുടെ മുമ്പുള്ളവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നെന്ന് നോക്കുന്നില്ലേ. കാനു അഷദ്ദ മിൻഹും ഖുവ, ഇവരെക്കാൾ അവർ കൂടുതൽ ശക്തിയുള്ളവരായിരുന്നു. വ അസാറുൽ അർദ വ അമറൂഹ അക്സറ മിമ്മാ അമറൂഹ, മാത്രമല്ല അവർ ഭൂമി ഉഴുതുമറിക്കുകയും അവർ അധിവാസമുറപ്പിച്ചതിനേക്കാൾ കൂടുതൽ അതിൽ അധിവാസമുറപ്പിക്കുകയും ചെയ്തിരുന്നു. കുറേ കാലം ഇവിടെ ജീവിച്ചിരുന്നു എന്നർത്ഥം. വജാഅത്തുഹും റുസുലുഹും ബിൽ ബയ്യനാത്ത്, അവരുടെ പ്രവാചകന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുക്കിലേക്ക് വന്നു. ഫമാ കാന അല്ലാഹു ലിയളിമഹും വലാക്കിൻ കാനു അൻഫുസഹും യളിമൂൻ, എന്നാൽ അല്ലാഹു അവരോട് അക്രമം ചെയ്തിട്ടില്ല, അവർ അവരോട് തന്നെയാണ് അക്രമം ചെയ്യുകയുണ്ടായത്. സഹോദരങ്ങളെ, പല നിലക്കും ജീവിച്ച ആളുകൾ കഴിഞ്ഞുപോയി, അവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചു എന്നത് ഇവിടെ ഓർമ്മപ്പെടുത്തിയത്, അതുമതി ആ ചരിത്രം കേട്ട ഒരു വിശ്വാസിക്ക് അത് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ അവിടെ പോയി കാണണമെന്നില്ല, ഇത് തന്നെ ഏറെ വിശ്വസിക്കാൻ അത് മതിയാവുന്നതാണ് എന്നതാണ്. അന്ന ആഖിബത്തുൽ മുകദ്ദിബി ലില്ലാഹി വറുസുലിഹി, അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും അള്ളാഹുവിനെയും കളവാക്കുന്നവരുടെ പര്യവസാനം അത് നാശമാണ്, നഷ്ടമാണ്, ഹലാക്കാണ് എന്നത് വിശ്വാസികൾ ബോധ്യപ്പെടേണ്ടുന്ന, അവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് യഥാർത്ഥ രൂപത്തിൽ ആയത്തുകളെ മനസ്സിലാക്കുക, അതിൻ്റെ ലക്ഷ്യങ്ങൾ, മറ്റു സമാനമായ ആയത്തുകളുടെയും ഒക്കെ ഉദ്ദേശം ഇപ്രകാരം തന്നെയാണ്. നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോളും, പോയി നോക്കൂ. എന്നാൽ തന്നെയും നിങ്ങൾക്ക് വിശ്വാസം വരാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. സത്യനിഷേധികൾക്കാണ് തെളിവുകളുടെ ആവശ്യമുള്ളത്. സത്യവിശ്വാസികൾ അവർ ഉറച്ച ഈമാനിൻ്റെ ആളുകളാണ് എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ്. ഭൂമിയിൽ സഞ്ചരിക്കുന്നതിൻ്റെ ലക്ഷ്യം, സൂറത്തു ആലു ഇംറാനിലെ 137-ാം വചനം, ഭാഗം 4, അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, റബ്ബി ശ്രഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നമ്മൾ നേരിടാറുണ്ട്. അത് കുടുംബത്തിലെ വിഷയങ്ങൾ, ജോലിസ്ഥലത്തെ പ്രയാസങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ആയിട്ടാണ് മനുഷ്യൻ കഴിയുന്നത്. ഇവിടെ അവൻ്റെ ജീവിതത്തിൽ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാവട്ടെ, ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളാവട്ടെ, സാമ്പത്തികമാവട്ടെ, വൈയക്തികമോ കുടുംബങ്ങളോ ആവട്ടെ, ഏത് വിഷയത്തിലാണെങ്കിലും പ്രയാസങ്ങൾ മനുഷ്യന് ബാധിക്കുക എന്നുള്ളത് അത് അതിൻ്റെ അള്ളാഹു വെച്ചിട്ടുള്ള ഒരു സുന്നത്താണ്, ഒരു നടപടിക്രമമാണ്. എന്നിട്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രയാസങ്ങളില്ലാത്ത ഒരു ലോകത്തെയാണ് പലരും ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ ദുനിയാവിൽ അങ്ങനെ ഒരു ഒന്ന് സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ക്ലേശം സഹിക്കേണ്ട നിലയിലാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല, മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ആ പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമയെ കൃത്യമായി കൂട്ടുപിടിച്ചിട്ട് അത്തരം പ്രതിസന്ധികളിൽ നിന്ന് ക്ഷമയും സഹനവുമായി ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരു പ്രയാസവും ഇല്ലാത്ത, ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ലോകം അത് ഇവിടെ സാധ്യമല്ല. പക്ഷേ പരലോകത്താണത് സാധ്യമായിട്ടുള്ളത്. ആ പരലോകം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നത്. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ആ ആഖിറത്തിലേക്കുള്ള ഈ വിളനിലമാണ്, അതല്ലെങ്കിൽ കൃഷിയിടമാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദുനിയാവ് എന്ന് പറയുന്നത്. ഇവിടെ ക്ലേശങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായ സംഗതിയാണ്. ആ ഉറപ്പിന്മേൽ നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ നേരിടാനും അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ, കൃത്യമായി രൂപത്തിൽ നേരിട്ടുകൊണ്ട് ഈ പരീക്ഷണങ്ങളിൽ ക്ഷമയും സഹനയും അത് കൈമുതലായി ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ഇത്തരം പ്രയാസങ്ങളെ മറികടക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള വലിയ ആയുധം പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ദുനിയാവിലെ ജീവിതം അത് എത്ര തന്നെ ക്ലേശം നിറഞ്ഞതാണെങ്കിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് പ്രതിഫലത്തിൻ്റെ നാളുകളായി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെയാണ് യാതൊരു പ്രയാസവുമില്ലാത്ത, ഒരു ടെൻഷനും അടിക്കേണ്ടാത്ത ജീവിതം വരുന്നത്. ആ ടെൻഷനില്ലാത്ത ജീവിതം അത് സ്വർഗത്തിലെ ജീവിതമാണ്. അത് ലഭിക്കുന്ന വിശ്വാസികളിൽ, വിശ്വാസിനികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
3: നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി,
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം. ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം. പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
5: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
4: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
5: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
4: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
5: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
4: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
5: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
4: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
5: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം.
4: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം.
5: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
4: പ്രാമാണികമായ പഠനം,
5: പ്രായോഗികമായ പഠനക്രമം,
4: പണ്ഡിതോചിതമായ പ്രതിപാദനം,
5: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
4: ലളിത സുന്ദരമായ അവതരണം.
5: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
4: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
5: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
4: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
5: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
4: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
5: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
4: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
5: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
6: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് ആരോഗ്യവിചാരം. രോഗിയെ കാണാൻ പോകുന്നവർ തീർച്ചയായും കേട്ടിരിക്കേണ്ട വളരെ വിലപ്പെട്ട ഉപദേശങ്ങളാണ് ഇന്നത്തെ ആരോഗ്യവിചാരം പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ഫവാസ് ആലിയം, കൂടെ സുഹേർ പാണ്ടിക്കാട്.
7: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആരോഗ്യവിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ക്യാൻസർ എന്ന രോഗം അത് വ്യത്യസ്ത ആളുകളിൽ പുതിയ ഒരു സാഹചര്യത്തിൽ കണ്ടു ക്യാൻസറിനെ നേരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ പൂർണ്ണമായും അത് മാറുന്ന ഒരു സാധ്യത ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മളുള്ളത്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായും ഇതിന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ഫവാസ് തന്നെയാണ്. ഫവാസ് ഡോക്ടർ, അസ്സലാമു അലൈക്കും.
8: വഅലൈക്കും അസ്സലാം.
7: ക്യാൻസർ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ക്യാൻസറുകൾ ഏതൊക്കെയെന്ന് ഡോക്ടർ ഒന്ന് പറയുമോ?
8: കോമൺ ആയിട്ട് ക്യാൻസർ കാണുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സ്ത്രീകളിൽ കാണുന്നത് സ്തനാർബുദമാണ്. അത് കഴിഞ്ഞാൽ സെർവൈക്കൽ ക്യാൻസർ, അതിപ്പോൾ കുറഞ്ഞു വരികയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗർഭാശയ, കേരളത്തിൽ കാണുന്നത് ഗർഭാശയ സംബന്ധമായിട്ടുള്ള ഗർഭാശയ മുഖത്തിൻ്റെ ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയത്തിൻ്റെ ക്യാൻസറും പിന്നെ ഓവറിയുടെയും കോളറക്റ്റൽ അതായത് വൻകുടലിൻ്റെ ക്യാൻസറുമാണ്. ആണുങ്ങളിൽ ഇന്ത്യയിൽ ലങ് ക്യാൻസറും ഓറൽ വായ തൊണ്ടയുടെയും വായുടെയും ക്യാൻസറുകളും ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കോളറക്റ്റൽ അതായത് ആമാശയത്തിൻ്റെ ക്യാൻസറും വൻകുടലിൻ്റെ ക്യാൻസറുകളും ഇതിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്യാൻസർ ഇപ്പോഴും വരാൻ ഏറ്റവും കൂടുതൽ കാരണം നമ്മുടെ ദുശീലങ്ങൾ തന്നെയാണ്. അതായത് ലങ് പുരുഷന്മാരിൽ പുകവലി തന്നെയാണ് ലങ് ക്യാൻസറിനുള്ള ഒരു വലിയ കാരണം. അതേപോലെ തന്നെ വായിലുള്ള തൊണ്ടയിലെയും വായിലെയും ക്യാൻസറിന് ഏറ്റവും വലിയ കാര്യം നമ്മുടെ പാൻ, ടൊബാക്കോ, വായിൽ ഉപയോഗിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വഴി തന്നെയാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഇൻഫെക്ഷനുകൾ മൂലവും ക്യാൻസറുകൾ വരാം. അതിൽ ഇപ്പോൾ സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കൊണ്ടും തൊണ്ടയിലും വായിലെയും തൊണ്ടയിലും ക്യാൻസറിൻ്റെ 1% വരെ, കുറച്ച് ശതമാനം, കൂടുതലല്ല എന്നാലും അത് HPV വൈറസ് മൂലം ഉണ്ടാവാം. അതിനിപ്പോൾ നമുക്കിന്ന് വാക്സിൻ അവൈലബിൾ ആണ്. അതേപോലെ ലിവർ ക്യാൻസർ വരുത്താൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ നമുക്ക് വാക്സിൻ മുഖാന്തരം മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വരാതെ നോക്കാൻ പറ്റും. അപ്പോൾ ക്യാൻസറുകളിൽ നമുക്ക് ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് പോപ്പുലേഷൻ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രീനിങ് പ്രോട്ടോക്കോൾസ് ഒന്നും വളരെ എളുപ്പത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സാമ്പത്തികമായി വയബിളായിട്ടുകൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനാണ്. ആയതിനാൽ തന്നെ നമ്മൾ ക്യാൻസറുകൾ കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് ലേറ്റ് സ്റ്റേജുകളിലാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാൻസർ കാരണമുള്ള സർവൈവൽ, അതായത് ക്യാൻസർ കൊണ്ട് ഒരാൾ ജീവിക്കാനുള്ള സാധ്യത 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 10 വർഷത്തേക്കോ ജീവിക്കാനുള്ള സാധ്യതകൾ പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. ഈവൻ ബ്രസ്റ്റ് ക്യാൻസർ തന്നെ, ബ്രസ്റ്റ് ക്യാൻസർ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. ഈവൻ